0: ഇവർക്കുള്ള എറിത്രോപോയറ്റിൻ തന്നെ ഹോർമോണാണ് RBC, അഥവാ നമ്മുടെ ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ളത്. ഇതിലൂടെ പ്രവർത്തന മേഖലയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു ഫങ്ഷൻ ഉണ്ട്. പക്ഷേ ഇതൊരു 10 സെന്റിമീറ്ററോളം മാത്രം വലിപ്പമുള്ള ഒരു ഓർഗനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
1: പക്ഷേ ഒട്ടനവധി പ്രവർത്തനങ്ങൾ.
0: അതെ അതെ.
1: ഒന്ന്, സാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ. അപ്പൊ അത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്നൊരവസ്ഥ ഉണ്ട്. എന്താണ് അതിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്?
0: അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5-5.5 ലിറ്ററോളം ബ്ലഡുണ്ട്. ഇതിനെ ഒരു ദിവസം കണക്കിടലെടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40 തവണ വരെ ഈ 10 സെൻറ്റിമീറ്ററോളം മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ 180 ലിറ്ററോളം ബ്ലഡ് ഈ 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത്രയും പവർഫുള്ളായിട്ട് അതിൻ്റെ ഫങ്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 60 മുതൽ 70% വരെ ഇതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നമുക്ക് വൈകിയാണ് ലക്ഷണങ്ങൾ കാണാനുള്ള സ്റ്റേജുകളുണ്ട്. ഇതിന് അസുഖങ്ങൾ പല സ്റ്റേജുകളായിട്ടാണ് നിർണ്ണയിക്കുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസിന് പല സ്റ്റേജുകൾ, 5 സ്റ്റേജുകളായിട്ടും പറയാറുള്ളത്. അപ്പോൾ 4-ാമത്തെയോ 5-ാമത്തെയോ സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സൈലൻറ്റ് കില്ലർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും വൈകി കാണാനുള്ള കാരണം 60% അല്ലെങ്കിൽ 70% വരെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിയാൻ ലേറ്റ് ആവുന്നത്.
1: അപ്പോൾ വളരെ വൈകിയേ ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. നോർമലി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആദ്യം പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
0: ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാലുകളിൽ നീര് വരിക, അതുപോലെ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഫേസിൽ കണ്ണിൻ്റെ അടിയിൽ മുഖത്തൊക്കെ ആയിട്ട് കാൽ നീര് വയ്ക്കുക, അതുപോലെ മൂത്രത്തിൽ പത നുര പോലെ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാം, അതുപോലെ ഭയങ്കര ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇതെല്ലാം ഓരോ സ്റ്റേജുകൾ ബേസ്ഡ് ആണ്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂക്ഷ്മയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്.
1: ഇപ്പോൾ നിങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൂത്രത്തിലെ പത എന്നുള്ളത് പറഞ്ഞു. അത് ഭയങ്കര അപകടകരമാണോ അതോ അത്ര നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണോ? എന്താ
0: ഇത് സ്ഥിരം പേഷ്യൻസ് നമ്മളോട് ഒന്ന് ചോദിക്കാറുള്ളതാണ്. മൂത്രത്തിലിങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ നുര കാണുന്നുണ്ട്, അത് നമ്മൾ കിഡ്നി ഫെയിലിയറിൻ്റെ കാരണമാണോ എന്ന് പല പേഷ്യൻസും ഒന്ന് ചോദിക്കാറുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു അളവ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ മൂത്രത്തിൽ കാണുന്ന എല്ലാ നുരയും ഒരു കിഡ്നി ഫെയിലിയറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുക, നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഈ പത കാണാം, മൂത്രത്തിൽ പത കാണാറുണ്ട്. അതുപോലെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ എടുക്കുന്ന സമയത്തും നമുക്ക് മൂത്രത്തിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയത് കാരണം അതിൽ നമുക്ക് പത കാണാം. അപ്പോൾ അതുകൊണ്ട് മൂത്രത്തിൽ കാണുന്ന നുര എപ്പോഴും ഒരു കിഡ്നി ഫെയിലർ ആണെന്ന് ധരിക്കേണ്ട. എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് മൂത്രത്തിൽ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്.
1: ഇപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഉപ്പ് കൂടിയാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ?
0: അത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം എന്നൊരു സംഭവമുണ്ട്. ഈ സോഡിയം നമ്മളെ ബ്ലഡിനകത്ത് കൂടിക്കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ പ്രത്യേകത അത് ജലാംശത്തെ നിലനിർത്തും, അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കും, നമ്മുടെ ബോഡിയിൽ നീരുണ്ടാക്കും. ഈ നീരുണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസ് നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂട്ടാനും അത് കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
1: ഈ വെക്കയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റിയ പരിശോധനകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കും.
0: അത് രണ്ട് തരത്തിലാണ് വൃക്കയുടെ ടെസ്റ്റുകളുള്ളത്. നമ്മളൊന്ന് യൂറിനിൽ ചെയ്യാറുണ്ട്, മറ്റൊന്ന് ബ്ലഡിലാണ് ചെയ്യാറുള്ളത്. യൂറിനിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നോർമലായിട്ട് ചെയ്യാറ് സാധാരണ ചെയ്യാറുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷനാണ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതുപോലെ തന്നെ രക്താണുക്കളുണ്ടോ, അതുപോലെ പഴുപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് പുറമെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. ഇതും നമ്മൾ യൂറിനിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ രക്തത്തിൽ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്, എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ടെസ്റ്റുകളാണ് ഉള്ളത്.
1: ഇപ്പം നിങ്ങൾ പറഞ്ഞു ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിൻ പറഞ്ഞു. അത് നോർമൽ ആണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമില്ല എന്ന് കേൾക്കാറുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്?
0: യഥാർത്ഥത്തിൽ ക്രിയാറ്റിൻ നോർമലാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നി ഫെയിലിയർ

0: ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് വിഷയം എന്താണെന്ന് വെച്ചാൽ, ക്രിയാറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു ഒരു ഒരു അറിവ് വേണം. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് സത്യത്തിൽ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു കെമിക്കലല്ല. അത് ആക്ച്വലി നമ്മുടെ മസിലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്. മസിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിലോ ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ കിഡ്നി ഫെയിലർ വന്നു കഴിഞ്ഞാലും അത് കിഡ്നി ക്രിയാറ്റിൻ കൂടണമെന്നില്ല. അന്നേരം ചെക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ക്രിയാറ്റിൻ നോർമലായിരിക്കും. മാത്രമല്ല, ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ലേറ്റ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ സ്റ്റേജ് ഇച്ചിരി കൂടി കഴിഞ്ഞാൽ മാത്രമേ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണുകയുള്ളൂ. അതുകൊണ്ട് ക്രിയാറ്റിൻ നോർമലായ സ്ഥിതിക്ക് അത് എപ്പോഴും കിഡ്നി ഫെയിലർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
1: അപ്പോൾ ഇസ്ലാമിലെ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം, അതുപോലെ തന്നെ ഇറക്കിറക്കുകളായിട്ട് മൂന്നിറക്കുകളായിട്ട് കുടിക്കണം, അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൃക്കളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ലിറ്റർ വരെ വെള്ളം കുടിക്കാം എന്നുള്ളൊരു വിഷയം അറിഞ്ഞാൽ നന്നായിരുന്നു.
0: ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അപ്പം പക്ഷേ അതിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കൂടുതലും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. ഒരു മിതമായ അളവിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം. ഇപ്പം നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങളെ പുറന്തള്ളലാണ് കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ ഒരു വെള്ള ലെവലുണ്ട്, അത് അത്ര തന്നെ മുന്നോട്ട് പോകണം. അത് കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നീര് വയ്ക്കാനും കാര്യങ്ങൾക്കും കാരണങ്ങളാണ്. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനും അതുപോലെ കിഡ്നി സ്റ്റോൺസിനും കാരണങ്ങളാണ്. അപ്പം മിതമായൊരു അളവിൽ ഈ നമ്മുടെ വെള്ളം കുടിക്കേണ്ടതാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് നമുക്ക് അങ്ങനെ തുറന്ന് ഒരു ഒരു പൊതുവേ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരാളിന് ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ആ ഒരു വ്യക്തിക്ക് കിഡ്നിക്ക് അസുഖമുണ്ട്, വളരെ ലേറ്റായിട്ട് സ്റ്റേജ് 4 അല്ലെങ്കിൽ സ്റ്റേജ് 5 ആണെങ്കിൽ അവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു അളവുണ്ടാകും, അത് കുറയ്ക്കേണ്ടി വരും. ഇത്ര അളവ് പാടില്ല. ഇനി ഹാർട്ടിന് അസുഖം, ഹാർട്ട് ഫെയിലിയർ ആൾക്കാർ, അവർക്കും ഈ ഒരു അളവ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒരു ഇത്ര എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അവരുടെ ജോലി, അവരുടെ ആരോഗ്യം, അവരുടെ അന്തരീക്ഷം. സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്ക് 3 ലിറ്ററിന് മാത്രം മതിയാവില്ല. പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഒരു 4 ലിറ്ററോളം വേണ്ടി വരും. അവർ ഇത്രയും ചൂടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ 4 ലിറ്റർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം ഒക്കെ കണക്കിലെടുത്തേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവെ ഒരു ആരോഗ്യമുള്ള മനുഷ്യന് 3 ലിറ്റർ വെള്ളമാണ് വേണ്ടത്.
1: ഇപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഇടയിലുള്ളൊരു പിന്നെ ഒരു ശൈലിയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വേദന, തലവേദന ഇങ്ങനെയൊക്കെ വന്നാൽ വേദന പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഈ വേദന സംഹാരികൾ കൂടുതൽ കഴിക്കുന്നത് വൃക്കയെ തകരാറിലാക്കുമോ? എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം?
0: തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള വേദന സംഹാരികൾ നമ്മളെ വൃക്കയുടെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. ഇതിനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ബ്ലഡിലുള്ള കെമിക്കലാണ്. അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇപ്പം നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളിൽ മിക്കതും ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ രക്തപ്രവാഹം, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ കിഡ്നിക്കകത്ത് ചെറിയ സൂക്ഷ്മ രക്ത കുഴലുകളുണ്ട്, നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ പറയുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഇതിനെ ഇവർ ബ്ലോക്ക് ചെയ്യും, അപ്പം സാരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് പ്രവർത്തനത്തിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് NSAIDs ഉൾപ്പെട്ടിട്ടുള്ള ഡൈക്ലോഫിനാക്ക്, ഐബുപ്രൂഫൻ, നാപ്രോക്സൻ ഇതുപോലുള്ള മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും വെറുതെ ഓവർ ദി കൗണ്ടർ വാങ്ങിച്ച് കഴിക്കരുത്. ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിക്കുന്ന കാര്യമല്ല ഇത്. നിരന്തരം വെറുതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നു.
1: അപ്പോൾ അത് വെറുതെ ഇത് അങ്ങനെ വാങ്ങിക്കൊടുക്കണ പോലെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടും ഡോക്ടർ പരിശോധിച്ച് പിന്നെ അവരുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ അനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേദന സംഹാരികൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതിലെ നിർദ്ദേശമായിട്ട് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഷുഗർ, പ്രമേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കുമോ? അതോ എന്താണ് അതിൽ പറയാനുള്ളത്?
0: ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഏകദേശം 45% കിഡ്നി ഫെയിലറിന് കാരണം പ്രമേഹമാണ്, ഡയബറ്റീസ്. അതിൽ തന്നെ Type 2 diabetes 90% കിഡ്നി ഫെയിലറിന് കാരണമാണ്. അതേപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷറും ഈ കിഡ്നി ഫെയിലറിന് കാരണമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബ്ലഡ് പ്രഷറുള്ളവരാകട്ടെ, ഷുഗർ ഉള്ളവരാകട്ടെ, അത് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ മുന്നോട്ട് പോവുക, ബുദ്ധിമുട്ടില്ലാതെ ദീർഘകാലം മുന്നോട്ട് പോകുന്നതാണ്.
1: നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
0: അതെ, തീർച്ചയായിട്ടും.
1: ഈ ഹെർബൽ മരുന്നുകൾ പലരും അത് ആ രംഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പ്രയോജനകരമാണോ അല്ലേ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.
0: ഈ ഹെർബൽ എന്ന വിഷയത്തിൽ, നമ്മളെ ഹെർബൽ എന്ന് പറയുമ്പം അതിലൊരു നേച്ചുറൽ എന്നുള്ളൊരു വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം അത് പ്രകൃതിപരമായിട്ടുള്ളതല്ലേ, അത് വലിയ അപകടമില്ല എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിൽ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളിക്കുലാർ ലെവലിൽ അത് എവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. മാത്രമല്ല ഹെർബൽ പ്രൊഡക്ട്സിൽ മിക്കതും അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് അത് നമ്മുടെ കിഡ്നിക്ക് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാക്കും, കിഡ്നിക്ക് വിഷമാണത്. അതറിയാതെ പലരും ഈ ഹെർബൽ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുകയും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു ഹെർബൽ മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് അവർക്ക് കഴിക്കാൻ പറ്റാവുന്നതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കഴിക്കാവൂ.
1: ഇപ്പം ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളില്ല ആളുകൾ, ഇപ്പോൾ ഡോക്ടർമാരൊക്കെ സമീപിച്ച ചില ആളുകൾ അല്ലെങ്കിൽ പൊതുവേ പറയും ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ആ വിഷയത്തിൽ യാഥാർത്ഥ്യം എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
0: ഇതിനൊരു ഒറ്റ ഉത്തരമില്ല. കാരണം കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം, എന്നാൽ തീരെ കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിക്ക് അസുഖങ്ങളുടെ സ്റ്റേജുണ്ട്, ഈ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ പറയുക. പക്ഷേ എന്നിരുന്നാൽ കൂടെ ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം പൊട്ടാസ്യം, ഇതിന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിന് അകത്ത് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പം കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം പുറന്തള്ളില്ല. ഫ്രൂട്ട്സിലുള്ള പൊട്ടാസ്യം ഈ രക്തത്തിലുള്ള പൊട്ടാസ്യത്തെ കൂട്ടുകയും അത് ഹാർട്ടിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കൺസേൺ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ പൊട്ടാസ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം ആപ്പിൾ, നമ്മുടെ ഗോവ പേരക്ക എന്ന് പറയുന്നത്, പിന്നെ പെയർ, സ്ട്രോബെറി, ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം ധാരാളം കഴിക്കാം. ധാരാളം അല്ലെങ്കിലും കഴിക്കാവുന്നതുള്ളു, അത് സേഫാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്രൂട്ട്സിൽപ്പെട്ട മാങ്ങ, അതുപോലെ പിന്നെ വാട്ടർമെലൻ, ഇത് അതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ എക്സ്ട്രാ റിച്ച് ഇൻ പൊട്ടാസ്യം ആണ്. അപ്പോൾ ഇത് മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് 3 വരെയുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, പക്ഷേ പൊട്ടാസ്യം കൂടുതലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, ജസാകുമുല്ലാ ഖൈർ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ച് ഇത്ര വിശാലമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർക്ക് പീസറയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരാണ്. തങ്ങളുടെ അറിവും ആരോഗ്യവും അള്ളാഹു നിലനിർത്തട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രോതാക്കളോട് പറയാനുള്ളത്, ശ്രോതാക്കൾ പ്രത്യേകിച്ച് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് തീർച്ചയായും ആരോഗ്യമുള്ള മനസ്സും അതുപോലെ തന്നെ ആത്മാവും നിലനിൽക്കുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം, ഏറ്റവും മൂല്യവത്തായ അനുഗ്രഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇഹലോകവും പരലോകവുമൊക്കെ അള്ളാഹു ഖൈറിലും ബർക്കത്തിലുമാകട്ടെ.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യവിചാരം, വൃക്കകളുടെ സംരക്ഷണം വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ട് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ബിബി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
3: പ്രിയമുള്ളവരെ, ഒരു മരത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ചിന്തയിൽ 400 വർഷം പഴക്കമുള്ള ഷജറത്തുൽ ഹയാത്ത്, ജീവന്റെ മരം എന്ന് പറയുന്ന ഒരു മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കമൻ്റ് ചെയ്യാം. ബഹ്റൈനിലാണ് ആ മരമുള്ളത്. നമുക്ക് ഗൂഗിളിൽ അടിച്ചെടുത്താൽ തന്നെ ആ മരത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മരമാണ്. 9-10 meters ഉയരമുള്ള ഒരു മരം. ശുദ്ധജലങ്ങളൊന്നും അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നുമില്ല. പക്ഷെ അതിൻ്റെ വേരുകൾ സാധാരണ ഒരു മരത്തിൻ്റെ നിക്കളപ്പുറത്ത് 50 meters ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ആ പ്രദേശത്ത് മഴ പിന്നെ വെള്ളത്തിൻ്റെ സാധ്യതകളൊക്കെ വളരെ വിരളമാണ്. ഒരു 40 meters അകലെയായിട്ടൊക്കെയാണ് ഇതിൻ്റെ ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ നിന്ന് 40 meters അകലെയായിട്ടാണ് ഈ ഒരു മരമുള്ളത് എന്ന്. അപ്പം മരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ മരത്തിൻ്റെ വിശേഷം പറയാനല്ല, ആ ഈ ഒരു മരത്തിൻ്റെ സവിശേഷത പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തനീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ പറയുന്നത് അബ്ദുൾ സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്നറിയില്ല, വയനാട്ടിലൂടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ചെറിയ യാത്രയാണെങ്കിൽ പോലും ഈ മരങ്ങൾ എങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ചില മരങ്ങൾ അതിമനോഹരമായ സൗന്ദര്യമുള്ള മരങ്ങൾ, ഓരോ മരങ്ങൾക്കും അതിൻ്റെ ഇലകളാവട്ടെ അത് റോട്ടിലേക്ക് ഇങ്ങനെ തൂങ്ങി എന്തൊക്കെയോ നമ്മോട് പറയുന്ന പോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള യാത്രയിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ ഡെയിലി നമ്മൾ പോകുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെയുള്ള മരങ്ങൾക്ക് ചില സവിശേഷതകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. മരത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലൊക്കെ മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഇലയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്, ഒക്കെ നമുക്ക് ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു മരം ഷജറത്തുൽ ഹയാത്ത്, അത് പ്രതികൂലമായ ഒരു നിലക്കും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത, ചുറ്റും ഒരു മരങ്ങളുടെ സാന്നിധ്യമില്ലാത്തൊരു പ്രദേശത്ത് ഒരു മരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ 400 വർഷത്തിലധികം ആയിട്ട് നിലനിൽക്കുന്ന ഒരു മരം, ഇതെന്താണ് നമുക്ക് നൽകുന്ന പാഠം? പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളിലും ചില അപൂർവതകളിൽ, ചില സാധാരണമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പ്രകൃതിയിലുണ്ടാവും, ഇതിലൊക്കെ ഒരു മനുഷ്യനെ നർത്ഥത്തിൽ നമുക്ക് എന്ത് ചിന്തിക്കാനുണ്ട്?
0: തീർച്ചയായും വളരെയധികം കാര്യങ്ങൾ ഉണ്ട്. പ്രതികൂലമായ കാലാവസ്ഥകൾ അല്ലെ, മനുഷ്യനും ഒരുപാട് വരാം പ്രതികൂലമായ. സാമ്പത്തികമായുള്ള കമ്മി, അതൊരു പ്രതികൂല അവസ്ഥയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, അതേപോലെ ബുദ്ധിപരമായ ചില വെല്ലുവിളികളൊക്കെ, അല്ലെങ്കിൽ പിന്നെ അവയവങ്ങൾക്കുള്ള പരിമിതികൾ ഒക്കെ മനുഷ്യന് വെല്ലുവിളികളാണ്. പക്ഷേ ഈ ഒരു മരത്തെപ്പോലെ ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു സർവൈവ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ഈ മരത്തിൽ നിന്നുള്ള വളരെ വലിയ ഒരു പാഠം തന്നെയാണ്.
3: സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നിലനിന്ന് പോവുക എന്ന് പറയുന്നതല്ല മികവ്. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയുക, സർവൈവ് ചെയ്യാൻ കഴിയുക എന്നതും മനുഷ്യനിൽ അങ്ങനെ ഒരു കഴിവുണ്ട്. അത് ഈ പ്രകൃതിയിൽ പലതിനും വന്ന് കൊടുത്ത പോലും നമുക്കതുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്, ഇവിടെ ഇങ്ങനെ ജീവിച്ച് സർവൈവ് ചെയ്ത് പോകുന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ ഒരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മരണാനന്തരമാണ്. പക്ഷെ മരിക്കുന്നവരെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും, ചില താല്പര്യങ്ങൾ നമുക്കുണ്ടാവും. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾക്ക് ജീവിതം കടന്നു പോകണം, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അതിൽ നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ തേടി പിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. മരത്തിൻ്റെ വേര് പറയുന്നൊരു കാര്യം, മരത്തിൻ്റെ വേര് അവിടെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള നനവ് മാത്രം ഉൾക്കൊണ്ട് അങ്ങോട്ട് നനവ് വന്നതല്ലല്ലോ. ഈ അതിൻ്റെ ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് എന്ന് വരെ നിഗമനം പറയുന്ന ശാസ്ത്രീയം അതിൻ്റെ കയ്യിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വേര് നനവിനെ വെള്ളത്തെ തേടി പോവുകയാണ്. അപ്പം ആ തേടിപ്പോകുന്നതിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തേടിപ്പോവുക തന്നെ വേണ്ടി വരും. കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സക്സസ് ആകാൻ ചാൻസ് കുറവാണ്.
0: നമ്മളെ കേരളീയരെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടതുണ്ടെങ്കിലും ഒരു കാലത്ത് നമുക്കിത് പറയേണ്ടതില്ല. കാരണം കേരളത്തിലെ ഒരു ദാരിദ്ര്യമായ സാഹചര്യം, അതിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ, ആദ്യം ബർമയിലേക്കാണ് ആളുകൾ പോയിരുന്നത്, പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഇപ്പൊ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ആ മരുഭൂമിയിൽ ആളുകൾ ചെന്ന് കഷ്ടപ്പെട്ട് അവിടുത്തെ സാഹചര്യങ്ങളോട് മല്ലിട്ട് നമ്മുടെ നാട്ടിലേക്ക് ക്യാഷ് അയച്ച് കുടുംബത്തിനെയും വളർത്തി നാടിനെയും വളർത്തി കേരളം ഇന്ന് കാണുന്ന ഒരു എല്ലാ വിഷയത്തിലും നമ്പർ 1 ആയതിൻ്റെ ഒരു പ്രധാന കാരണം ഗൾഫിലുള്ള ആളുകളുടെ അധ്വാനം തന്നെയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലേക്ക് പറിച്ചു നട്ടാലും അവിടെ സർവൈവ് ചെയ്ത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവ് നമ്മുടെ പഴയ തലമുറക്ക് ഉണ്ടായിരുന്നു.
3: അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് ഇപ്പം നല്ല പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നിയ കാര്യം, ഈ നമ്മൾ ഏതൊരു സംഗതിയുടെയും ബാഹ്യവും ആന്തരികവുമായ കാര്യമുണ്ട്. ആന്തരികമായ വളർച്ചയാണ് പലപ്പോഴും ബാഹ്യമായ വളർച്ചക്ക് കരുത്തായി തീരുന്നത്. അപ്പോൾ ആ മരത്തിൻ്റെ ആന്തരികമായ ഒരു വളർച്ച ആ വേരിൻ്റെ വളർച്ചയാണ്. ആ വേരിൻ്റെ വളർച്ചയാണ് അതിൻ്റെ ബാഹ്യമായ ആ മരം അത്രയും ഉയരത്തിൽ അവിടെ ഇപ്പോഴും പച്ചപ്പോടുകൂടി നിലനിൽക്കുന്നത് വേര് വളരുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ വളരുന്നത് അവൻ്റെ ആന്തരിക വളർച്ച ഉണ്ട്, മനസ്സിൻ്റെ വളർച്ച. ആ മനസ്സിൻ്റെ വളർച്ച ഏറ്റവും അധികം ആ വളരാൻ അവനെ അതിന് ആ വളർച്ചയ്ക്ക് ഏറ്റവും ജീവൻ കൊടുക്കുന്നത് ആത്മാവിൻ്റെ ആ ഒരു ജീവൻ തന്നെയാണ്. ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി ശരീരത്തിൻ്റെ കനമോ ശരീരത്തിൻ്റെ മുടിപ്പോ ഇതിനൊന്നും പ്രസക്തി ഇല്ലാതെ പോകണം. അപ്പോൾ ആത്മാവിനെ വളർത്താൻ വേണ്ട പോഷണമാണ് അത്, തേടി പിടിച്ച് നമ്മൾ എത്തുമ്പോൾ നമ്മളെന്ന മനുഷ്യൻ വളരുന്നു.
4: വളരണം, ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം, അതോടൊപ്പം തന്നെ ഈ തവക്കുൽ, ഇസ്തിഖാമ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ.
3: പിന്നെ ഒരു വേറെ പുസ്തകത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ ചെടികൾ നട്ടു വളർത്തിയ ചെടികളൊന്നും വലിയ മരങ്ങളാവാറില്ല, മറിച്ച് സ്വയമേ വളർന്ന് സ്വന്തം അതിൻ്റെ നനവ് കണ്ടെത്തിയ അല്ലെങ്കിൽ വേരുകൾ സ്വന്തമായിട്ട് വളർന്ന മരങ്ങളാണ് വലിയ മരങ്ങളായി മാറാറുള്ളത്. നട്ടു വളർത്തുന്നൊക്കെ ചെറിയ കുഞ്ഞു ചെടികളായിട്ട് നിലനിൽക്കും. അപ്പോൾ ഒരു എന്താണ് സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടെത്തി അന്വേഷിച്ച് മറ്റുള്ളവരുടെ തണലിൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളുകളായി മാറുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാവില്ല.
4: അപ്പോൾ പാഠം കൂടി അതിൽ
3: അതുകൂടി അതിൽ നമുക്ക് ചേർത്ത് വെക്കാം. വീഡിയോ വരുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ മരത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷജറത്തുൽ ഹയാത്ത് അല്ലെങ്കിൽ പിന്നെ ജീവൻ എന്താണ്
4: ജീവമരം,
3: ട്രീ ഓഫ് ലൈഫ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ആ മരത്തെ കുറിച്ച് കാണാൻ പറ്റും.
4: അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ, മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് ഫീഡ്ബാക്ക് സെഷനിലൂടെ കൈമാറാം.
3: ഓക്കെ.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
7: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
8: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
9: سيد الاستغفار
8: اللهم انت ربي لا اله الا انت
7: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوه നീയാണ് എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. പ്രിയമുള്ളവരെ, ഇന്നലകൾ നമ്മളിൽ നിന്നും കഴിഞ്ഞുപോയി. നാളെക്കുറിച്ച് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളെപ്പോഴും ഉള്ളത് ഇന്നിലാണ്. നമ്മുടെ കയ്യിലുള്ളതും ഈയൊരു നിമിഷം മാത്രമാണ്. അള്ളാഹു നമുക്ക് നൽകിയ പുതിയ ഒരവസരമായി അതിനെ കണ്ട് മനോഹരമായി അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം ആര് നടത്തുന്നുവോ അവർക്കാണ് വിജയമുള്ളത്. ഏവർക്കും പീസ് റേഡിയോയുടെ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ സുഹൈർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വീട്ടി അബ്ദുസ്സലാം സുലാഹി. ഇന്ന് ഒരു ഞായറാഴ്ചയാണ്, 2026 ജൂലൈ 19.
1: ഹിജ്റ വർഷം 1447, ദുൽഖഅത് 6.
0: കൊല്ലവർഷം 1201, മേടം 11.

0: നമ്മളൊരു അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോയുടെ കേൾവിയും വർത്തമാനങ്ങളുമായിട്ട് നമ്മളതിൻ്റെ പ്രഭാതം ഏറ്റവും മനോഹരമാക്കി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലൈവ് നമ്മൾ ആരംഭിക്കുകയാണ്. സുഹൃത്ത്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഒരു പക്ഷേ ആ ചോദ്യം ഇപ്പം നമ്മൾ തമ്മിലാണെങ്കിലും അതെല്ലാ ശ്രോതാക്കളോടും കൂടിയിട്ടുള്ളതാണ്. എനിക്ക് എന്നോടും ചോദിക്കാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നതെന്ന് മാത്രം.
1: അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആഴ്ചയിൽ 6 ദിവസം കുട്ടികളോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
0: ഇപ്പൊ കുട്ടികൾ ഇങ്ങോട്ടാണ് ചോദ്യം ചോദിക്കല്, നമ്മൾ ചോദ്യം ചോദിക്കൽ കുറവാണ്. അപ്പോ
1: ഓക്കെ,
0: പിന്നെ ഇതാണ്, നമുക്ക് എപ്പോഴെങ്കിലും അതുവരെ ധരിച്ചിരുന്നത് കുറെ കാലം നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചത്, അത് അങ്ങനെ അല്ലല്ലേ, അപ്പൊ ശരിക്കും അത് ഇങ്ങനെയാണല്ലേ എന്ന് തോന്നിയ സംഭവങ്ങൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അത് എങ്ങനെയൊക്കെ കൊണ്ടുവരാം? ഭൗതികമായൊരു നോളജ് ആവാം, മതപരമായിട്ടുള്ളൊരു നോളജ് ആവാം. അപ്പം ഞാൻ ഇത്ര കാലം അങ്ങനെയെന്നാണ് വിചാരിച്ചിരുന്നത്.
1: സ്വയം തിരുത്തപ്പെട്ട സന്ദർഭം,
0: നമ്മൾ തിരിച്ചറിഞ്ഞ തിരുത്തപ്പെട്ട സന്ദർഭങ്ങൾ. അത് ഒരുപക്ഷെ ഇന്നത്തെ ലൈവ് കഴിഞ്ഞിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് പറയാം. എനിക്കിപ്പോൾ പറഞ്ഞ സന്ദർഭത്തിൽ ഓർമ്മ വന്നൊരു കാര്യമുണ്ട്, അത് നമുക്കപ്പോൾ പറയാം, ശ്രോതാക്കൾക്ക് ഇപ്പോൾ പറയാം.
1: ഓക്കെ, നമ്മളൊക്കെ ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിച്ച പോലെ ഉണ്ടാവും.
0: അതെ, ഒന്നാവില്ല അവൻ ചില ആൾക്കാർ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം പറയണ്ടാവും ചിലപ്പോൾ.
1: ആണല്ലേ, കുറേ സുദീർഘമായൊരു ഒരു പക്ഷേ നമുക്ക് അതൊക്കെ പീസ് ടൈം പോലത്തെ പ്രോഗ്രാമിലേക്കാണ് എടുക്കാൻ കഴിയുക.
0: ഓരോ ഉദാഹരണങ്ങൾ,
1: കമന്റുകൾ വരുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റിയ 1, 2, 3 ലൈനുകളിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റാവുന്നത് പറയാവുന്നതാണ്.
0: ഇപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ, സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു.
1: നമ്മളെന്നും തുടങ്ങാറുള്ളത് ഖുർആൻ കൊണ്ടാണ്. ഖുർആൻ കൊണ്ട് എന്തൊരു കാര്യം തുടങ്ങുമ്പോൾ, ഇപ്പം നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ബിസ്മില്ലാന്ന് കൊണ്ടാണ് കയറുക. എന്നാൽ ഒരു പള്ളിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ബിസ്മി തുടങ്ങി അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തു ചൊല്ലി. അപ്പോൾ അതുപോലെ എന്തും തുടങ്ങേണ്ടത് ഒരു നല്ല വചനങ്ങൾ കൊണ്ട് തന്നെയാണ്. നമുക്ക് ഇൻഷാല്ലാ ഖുർആൻ കൊണ്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ സലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ.
0: വരാം, മധുരം ഖുർആൻ കഴിയട്ടെ അല്ലേ. അതോ നേരം മധുരം ഖുർആനിലേക്ക് പോവാം,
1: അതാണ് നല്ലത്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാല്ലാ. അപ്പോ വിശുദ്ധ ഖുർആനിന്റെ അതിമനോഹരമായൊരു വചനം കൂടി നമുക്ക് ഈ പ്രഭാതത്തിൽ കേൾക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെന്നും അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ വലിയ പദവികളുണ്ട് എന്നും പാപമോചനവും ഉദാരമായ ഉപജീവനവുമുണ്ട് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൊടുക്കുംതോറും അള്ളാഹു ഏറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്ന്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിശുക്ക് കാണിക്കേണ്ടതില്ലെന്നും വ മഗ്ഫിറത്തു വ റിസ്ഖുൻ കരീം, പാപമോചനം അതുവഴി ലഭിക്കുന്നു, ഉദാരമായ ഉപജീവനവും ലഭിക്കുന്നു. അതിനുള്ള വഴി യുഖീമുന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക. വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ, അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യാം.
1: അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻഫാലിൽ നിന്നുള്ള 3-4 വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിലൂടെ കേട്ടത്. സലാം കശിരിക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാപമോചനമാണ്. പാപമോചനത്തോടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ദുനിയാവിലാണെങ്കിലോ വളരെ മാന്യമായൊരു ഉപജീവന മാർഗവുമാണ്. ഇത് രണ്ടും ലഭിക്കാൻ ആവശ്യമായ ഒരു താക്കോലാണ് അൽഹംദുലില്ലാ ഇന്നത്തെ ഒരു മധുരം ഖുർആനിലൂടെ. ചെറിയ ഒരു എന്താ പറയുക, 3-ാമത്തെ ആയത്ത് ഭയങ്കര അല്ലേ, എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, എന്നാൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്
0: അല്ലേ. അപ്പോൾ നമുക്ക് ശ്രോതാക്കൾ അവരുടെ കമൻറ്റുകൾ ഇപ്പോൾ വായിക്കുമെന്ന് കാത്തിരിക്കുന്നുണ്ടാവും. നമ്മൾ കമൻറ്റുകളിലൂടെ ഒന്ന് ജസ്റ്റ് ഒരു ഓട്ട പ്രദക്ഷിണം നടത്തുമ്പോൾ ആദ്യമായി ഞാൻ സ്ക്രീനിൽ കണ്ടത് ജമീല വി പി കാളിക്കാവ് അൽഹംദുലില്ലാ മാഷാല്ലാ ഗുഡ് അൽഹംദുലില്ലാ എന്നൊരു മെസ്സേജ്, സെഫിയ കെ തിരങ്ങാടിയുടെ മനോഹരമായ ഖുറാൻ പാരായണം എന്നും ഒരു ആയത്തും അതിൻ്റെ ആശയവും അർത്ഥവും പഠിപ്പിക്കുന്നു അൽഹംദുലില്ലാ എന്നതും കണ്ടു.
1: സലാമക്ക വന്ന വഴി മറക്കരുത്. നമ്മളെ ശ്രോതാവുക്കള് തുടക്കം മുതൽ ഒരുപാട് ആൾക്കാർ സലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റ് വന്നതാ വായിച്ചോ?
0: ഞാൻ ഫസ്റ്റ് എൻ്റെ ഇതിൽ കണ്ടത്. അപ്പം അടുത്ത നിങ്ങൾ വായിക്കാം.
1: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം,
0: യെസ്,
1: അതേപോലെ മറിയം ജമീല, ഇമ്രാൻ കെ വി കുമരനെല്ലൂർ, സീനത്ത് പാലക്കാട്, ഉമൈബ തിരക്കടശ്ശേരി, അതേപോലെ ജെൽസി സി ടി, ഷെറീന ആറ്റിങ്ങൽ അത്താണിക്കൽ, ഇങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ സലാം പറഞ്ഞിട്ടുണ്ട്.
0: പക്ഷേ നിങ്ങളപ്പോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ മുന്നും വന്ന വഴിയൊക്കെ വഴിയുണ്ട്. 5:50 ഇപ്പൊ ഞാൻ ജസ്റ്റ് നോക്കി. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ 5 ഉണ്ടാവും, 4:50 ഉണ്ടാവും. പക്ഷെ അങ്ങോട്ടൊക്കെ നമ്മ പോകുമ്പോഴും പിന്നെ ഇന്നത്തെ ലൈവ് അങ്ങനെ തന്നെ പോകും.
1: ആ സമയത്തൊക്കെ നമ്മുടെ ശ്രോതാക്കള് റേഡിയോയിലേക്ക് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണല്ലേ.
0: ഫാത്തിമ സ്വാലിഹ ചുങ്കത്ര അയച്ചൊരു മെസ്സേജ്, ഏകദേശം 5:53 അയച്ചിട്ടുള്ളൊരു മെസ്സേജ് കണ്ട്. പീസ് റേഡിയോ അണേറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും പണ്ഡിതന്മാർക്കും ആങ്കർമാർക്കും കുടുംബത്തിനും എല്ലാവിധ ഹൈറും ബർക്കത്തും അള്ളാഹു നൽകട്ടെ എന്ന പ്രാർത്ഥന നൽകിയിരിക്കുകയാണ്. അമീൻ. സഫുവയുണ്ട്, ഷുഐബ് കാരാടനുണ്ട്, ജുവൈനായൻ പറവൂർ,
1: ജമീല വി കെ ഇവിടെ പറഞ്ഞു, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ദീനിൻ്റെ കാര്യത്തിലുള്ള അനാചാരങ്ങൾ ചെറുപ്പത്തിൽ കണ്ടതിൽ കുറേ കാര്യങ്ങൾ സെലഫി ആദർശത്തിൽ വന്നതിന് ശേഷം പലരിലും ശരി എന്ന് തോന്നിയത് ഒരുപാടുണ്ട് എന്ന്.
0: യെസ്.
1: ഇപ്പോൾ നമ്മളൊരു ചോദ്യം,
0: ആ ചോദ്യത്തിൻ്റെ മറുപടിയാണല്ലേ. മാഷാല്ലാ. പിന്നെ അതിൽ ഒരു പലതുമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇന്നൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം, അത് ഇന്ന സമയത്ത് ഞാൻ എനിക്ക് ശരിക്കും അപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നും.
1: ഒരുപാടുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു.
0: അതായിരിക്കും, ഏതെങ്കിലും ഒന്ന് ഓർത്ത് നോക്കാൻ പറ്റും. മംദാസ് അത് ഞാൻ പറഞ്ഞു, ചിലപ്പം ഭൗതികമായൊരു നോളജ് ആയിരിക്കും. നമ്മൾ ആ നോളജ് വെച്ചിട്ട് പല കാര്യങ്ങളും പിന്നെയാണ് മനസ്സിലായത്, ഓ അത് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ എന്ന് തോന്നിയതൊക്കെ ഉണ്ടാവില്ലേ. മംദാസ് പാലപ്പുഴ ഹുസൈൻ ക നേരത്തെ വന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. ആയിഷ കെയരിക്കൂർ, കെ ഇരിക്കൂർ, ഷബീബ ചെർപ്പളശ്ശേരി,
1: സെലീന കരുവാരകുണ്ട്, ഫാസില എ ജി പോത്തംകാടൻ,
0: പോത്തംകണ്ടം, റഹ്മത്ത് ബി വി പൂക്കാട്ടീരി, ജമീല വി കെ പൂനൂർ, സെറീന ഹസൻ, കെ പി പെരിന്തൽമണ്ണ, മനാഫ് കെ വി പാലക്കാഴി, ഹുസൈൻ ക നേരത്തെ പറഞ്ഞ സമീറ ടി എം താനൂർ,
1: പടിഞ്ഞാറ്റുകുടിയും
0: ഹദീജ തൊട്ടുപുഴ ഇവരൊക്കെ ഉണ്ട്. നമ്മൾ ഇനി ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടതിലേക്ക് വരാം. അപ്പോൾ അത് ഇനിയും അൺറീഡ് ആയിട്ടുള്ള കുറേ സംഗതി ഇവിടെ
1: കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഇങ്ങനെ സ്ക്രോളിങ്ങിനിടയിൽ ഒരു പക്ഷേ നമുക്ക് വായിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു തവണ കൂടി ഒന്ന് ഒന്ന് മുകളിലേക്ക് ഇടാം, എന്നാൽ പിന്നെ നമുക്ക് വായിക്കാലോ.
0: അപ്പോൾ നമ്മളോട് ഒരു തവണ കൂടി മുകളിലേക്ക് ഇടാൻ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്
1: ആണോ
0: ചോദ്യം? സമയത്തിനിടയിൽ അത് കിട്ടാതെ പോയതുകൊണ്ട് ചോദ്യം ഒന്നുകൂടി പറയാമോ? ചോദ്യം ഇതാണ്, ജീവിതത്തിൽ ഓരോ ദിവസം നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യന്മാർ, കൂടുതൽ പഠിക്കുമ്പോൾ. അപ്പം പഴയ കാര്യങ്ങളിൽ പലതും നമ്മൾ ധരിച്ചു വെച്ചിരുന്ന തെറ്റായ കാര്യങ്ങൾ ഏത് നിമിഷത്തിലാണ് നമുക്ക് ഓ അതിങ്ങനെയായിരുന്നു അല്ലേ, തെറ്റ് തിരുത്തിയ ഒരു സന്ദർഭം നമുക്ക് പറയാൻ പറ്റുമോ എന്നാണ്. അത് മതപരമായിട്ട് നമ്മൾ തെറ്റ് തിരുത്തിയതാവാം നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ, അത് ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ അബദ്ധം നമുക്ക് മനസ്സിലായി തിരുത്തിയതാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ എന്നതാണ് ചോദ്യം.
1: അതെ, ഇതിന് നമ്മൾ മറുപടി പറയുമ്പോൾ കമൻ്റ് ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക, ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു കമൻ്റ് സലാമൊക്കെ കണ്ടോ,
0: വായിച്ചോളൂ.
1: ഓരോ ദിവസവും പുതിയ അറിവിൻ്റെ വാതിലുകൾ തുറന്നു തരുന്ന ഒരു അനുഗ്രഹമാണ് ഈ റേഡിയോ. മനുഷ്യരുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട് പീസ് റേഡിയോക്ക്. ഇപ്പോൾ ഓരോ വ്യക്തികൾക്ക് ഓരോ രീതിയിലാണ് നന്മകളോടുള്ള സമീപനം.
0: ഇപ്പോൾ
1: പീസ് റേഡിയോ എന്ന നന്മയോടുള്ള ഈ ഒരു ശ്രോതാവിൻ്റെ സമീപനം ശ്രദ്ധിച്ചു നോക്കൂ. ഓരോ ദിവസം ഓരോ പുതിയ അറിവുകൾ ലഭിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പുല്ലരി വട്ടത്തിലൂടെ ഓരോ ദിവസം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വരുന്നത്, അതുപോലെ തന്നെ തിരുമൊഴികൾ ഓരോ ദിവസം ഓരോ ഹദീസുകൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മളിപ്പം ഒരു പുസ്തകം എടുത്ത് തുടർച്ചയായ ഒരു വായനയിലൂടെ ലഭിക്കുന്നത് വളരെ സിമ്പിളായി നമുക്കൊരു കേൾവി എന്നുള്ള അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തിയാൽ കിട്ടും.
0: നഫീസ പി താമരശ്ശേരി പറഞ്ഞു നോക്കൂ, എത്രയോ സന്ദർഭങ്ങളുണ്ട് ഞാൻ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തത് തെറ്റായി പോയെന്നും എത്രയോ മുമ്പേ തിരുത്തേണ്ടതായിരുന്നു എന്നും ഇപ്പോൾ തോന്നാറുണ്ട്. കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ കുറേ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം എന്ന് പ്രത്യേകം അടിവരയിടുകയും ചെയ്തു.
1: യെസ്, അതാണ് ഒരുപാട് ഹൃദയങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തി പീസ് റേഡിയോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ശ്രോതാവിന് മനസ്സിൽ ഒരുപാട് എന്താ പറയുക, അനുഭവങ്ങളിലൂടെ പീസ് റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്തരം ഫീഡ്ബാക്കുകൾ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ശ്രോതാക്കളെ പരസ്പരം കണക്ട് ചെയ്യാണ് ചെയ്തത് അല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്ന സൈലൻ്റായ ഒരുപാട് ശ്രോതാക്കൾക്ക്, ലൈവായി നിൽക്കുന്ന ശ്രോതാക്കളെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുക ചെയ്തത്.
0: യെസ്, അൽഹംദുലില്ല. മൊയ്തീൻ ചൂളിയാട്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഹുസൈൻ സലഫി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഇൻഷാല്ലാ ഇനിയും ഈ സംവിധാനം ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് ആമീൻ.
1: ഞാൻ വീണ്ടും സലാം പറയുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യത്തെ സലാം നമ്മൾ കേട്ടിട്ടില്ല അല്ലേ, അത് കേട്ടു. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. ഉമ്മുകുൽസു ചിറമംഗലം.
0: ഓക്കെ,
1: ഇന്ന് സഫർ 4 അല്ലേ എന്നാണ് ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെ പറഞ്ഞോ?
0: ഇപ്പോൾ നമ്മളെ സ്ക്രിപ്റ്റ് ഇതിൽ ഷെഡ്യൂളിൽ വന്നത് നമ്മൾ വായിക്കുമ്പോൾ മിസ്റ്റേക്ക് പറ്റിയൊന്നും അറിയില്ല, നോക്കണം.
1: എന്തായിരുന്നു സഫർ 4 തന്നെയാണ്.
0: സഫർ 4 നല്ലതല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല, എന്തോ മാറ്റുണ്ടാവും,
1: അറിയില്ല.
0: ഓക്കെ, നോക്കാം നോക്കാം നോക്കാം.
1: കെ വി കബീർ പാലക്കാഴി നമ്മളോടൊപ്പം ഈ രാവിലെ സമയത്ത് ലൈവിൽ ചേർന്നുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
0: വാലൈക്കും അസ്സലാം വറഹമത്തുള്ള. ആദ്യം തന്നെ പറയുന്നു, റസിയാൻ ചെങ്ങാനി പറഞ്ഞതാണ്, ഞാൻ 3 തവണയും സലാം പറയുന്നു. അപ്പോൾ നമുക്കത് നിങ്ങളെല്ലാവരും പറഞ്ഞതിന് നമ്മൾ സലാം അടക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് 3-4 പറഞ്ഞ് നമ്മൾ കണ്ടില്ലെങ്കിലും അതൊരു പ്രശ്നമാക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറയാണ്. സ്വാഭാവികമായിട്ടും സലാം പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പേര് പറഞ്ഞ് സലാം പറയുമ്പോൾ ബാക്കിയുള്ളവർ പുറത്താവും. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും സലാം. വാലൈക്കും അസ്സലാം
1: വറഹമത്തുള്ളാഹി വബറകാത്തു. വീടിൻ്റെ ഒക്കെ ഒരു കോണിലേ പലപ്പോഴും പല രീതിയിലുള്ള, നമ്മളിപ്പം ഒരു നമ്മളൊരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റായിട്ട് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ നമുക്ക് ഒരുപാട് ആദരവും ബഹുമാനവും കിട്ടൂലേ?
0: അതെ
1: അല്ലേ. അതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ അതിഥിയായി കയറി വരുന്ന, എന്നാൽ വീടിൻ്റെ ഓരോ കോണുകളിലിരുന്ന് സങ്കടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഉദ്ദേശിച്ച മരുമക്കളെ കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഒരു ഉപദേശം പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിലൂടെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിലാണ് ഇൻഷാല്ലാ കേൾക്കുന്നത്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം. പുലരിവെട്ടം. പുലരിവെട്ടം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും അധ്വാനമുള്ളൊരു പ്രവൃത്തിയാണ് പ്രായമായ, പ്രത്യേകിച്ച് പരസഹായങ്ങൾ ആവശ്യമുള്ള ആളുകളെ നമ്മൾ സംരക്ഷിക്കുക, അവരെ നോക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു ജോലിയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ചു കൊണ്ട് ഈ ഒരു ഭാരമേറിയ കാര്യം അധികവും ചെയ്യുന്നത് മരുമക്കളാണ്. അതായത് സാധാരണഗതിയിൽ എന്താണ്, സ്വന്തം മാതാപിതാക്കളെ പരിചരിക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും പെൺകുട്ടികൾക്കില്ലാതെ വരും. അല്ലെങ്കിൽ അത് ഒരുപക്ഷെ അങ്ങനെ അതിനുവേണ്ടി അത്ര ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ചിലപ്പോൾ അവർ നടത്താത്ത സാഹചര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി ഇത്രയും പ്രായമായവരെ നോക്കുമ്പോൾ അത് ഭയങ്കര പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി പരമാവധി അതിനോട് സഹകരിച്ച് പോകണം. നമ്മൾ എന്തായാലും ഒരു ത്യാഗം നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു ഒരു പ്രയാസം നമുക്ക് തരുമ്പോൾ ഒരു എളുപ്പം നമുക്ക് തരും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് ഒരു ആശ്വാസത്തിന് അതൊരു കാരണമായി വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ അള്ളാഹുവിനോട് ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും ശ്രമകരമായൊരു ജോലി ചെയ്ത സ്ഥിതിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ നമുക്ക് കാരണമാകുന്ന ഒരു ജോലിയാണെന്ന് വിചാരിച്ച് നമ്മളിൽ ആത്മാർത്ഥമായി നമ്മൾ കഴിയുന്ന പോലെ ആ പരിശ്രമങ്ങൾ എന്ത് ചെയ്യണം, നടത്തണം. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കുന്നത് ഇത്തരം മരുമക്കൾ തൻ്റെ അമ്മായിമ്മമാരെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ഉമ്മമാരെ നോക്കുമ്പോൾ അപൂർവം ചില ഉമ്മമാരുടെയൊക്കെ ഒരു ഇവരോടുള്ളൊരു സമീപനം ചിലപ്പോൾ വളരെ മോശമായി പോവാറുണ്ട്. അപ്പോൾ അത് കുറച്ച് വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ലോകത്ത് ആരോടെങ്കിലും നമ്മൾ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ എങ്ങും പോവാതെ, സ്വന്തം വീട്ടിൽ പോലും പോവാതെ നമുക്ക് വേണ്ടി മെനക്കെട്ടിരിക്കുന്ന ഈ മരുമക്കളോടല്ലേ നമ്മൾ ഏറ്റവും അധികം സ്നേഹത്തോടെ പെരുമാറേണ്ടത്. പക്ഷേ അത് പലപ്പോഴും ഈ ഉമ്മമാർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സംശയം. എപ്പോഴെങ്കിലും വല്ല സമ്മാനങ്ങളുമായി തന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവരോട് കാണിക്കുന്ന ഒരു സ്നേഹവും വാത്സല്യവും ഇഷ്ടവും ഒന്നും മരുമക്കളോട് കാണിക്കാൻ കഴിയാത്ത ഉമ്മമാർ, ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ട കാരണം, ഈ മരുമകൾ നിങ്ങൾക്ക് ഈ സേവനമൊക്കെ ചെയ്തു തരാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഹോം നേഴ്സിനെ നിർത്തുകയാണെങ്കിൽ ഒരു 40,000 or 50,000 മന്ത്ലി കൊടുക്കേണ്ട കാര്യം. എന്നാൽ തന്നെ അവരെന്തേ ചെയ്യുള്ളൂ, നിങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്തോളുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കി തരിക, നിങ്ങളെ റൂമിൽ കൊണ്ടുപോവുക, ബാത്റൂമിൽ കൊണ്ടുപോകുക, അതൊക്കെ ചെയ്തോളുന്നില്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഇനി അതൊരു വേറൊരാൾ ചെയ്യുമ്പോൾ ഉണ്ടാവണ, ഒരു മനുഷ്യപ്പറ്റില്ലാതെ ചെയ്യുമ്പോൾ ഉണ്ടാവണതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടല്ലോ. അപ്പം ഇത്രയും ഭാരമേറിയ ഒരു ജോലി എന്തുകൊണ്ടാണ് നമ്മുടെ മരുമകൾ നമുക്ക് ചെയ്തു തരുന്നത്? അവൾക്ക് വേണമെങ്കിൽ അത് പറ്റില്ല എന്ന് പറയാലോ. അവൾ നേർക്കുനേരെ പറയണമെങ്കിൽ അവളുടെ ഉമ്മി വാപ്പയല്ല. അതിനുള്ള കാരണം, ഒന്ന്, തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ജീവിതം തരുന്ന ഭർത്താവ് ആ ഭർത്താവിൻ്റെ ഉമ്മയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ഭർത്താവിന് ആ ഉമ്മനെ സംരക്ഷിക്കാൻ ഒരു കടമയുണ്ട്, കർത്തവ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ആ കാര്യത്തിൽ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിലൊരു വശം. അവരെ താല്പര്യപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്. എന്തായാലും ഞാൻ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഉമ്മനെ ഞാൻ നോക്കണമല്ലോ എന്നാണ്. രണ്ടാമത്തൊരു കാര്യം സമൂഹമാണ്. അതായത് ഈ പിന്നെ അമ്മായിമ്മനെ ശരിയായി സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് ചോദിക്കാനും പറയാനും അവൾ തീരെ ആൾ ശരിയില്ല, അവൾ അമ്മായിമ്മനെ തീരെ നോക്കണില്ല എന്നൊക്കെ പറയാൻ ആളുകളുണ്ട്. അപ്പോൾ പരമാവധി ഒരു ആക്ഷേപവും ഒരു അപമാനവും വരണ്ടെന്ന് വിചാരിച്ചിട്ടും അവരത് ചെയ്യും. മറ്റൊന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു പാവപ്പെട്ട സ്ത്രീ, അപ്പോൾ അവർക്ക് വേറെ ആരും ഇല്ല. ഞാൻ അവർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അള്ളാഹു എനിക്കതിന് പ്രതിഫലം തരും എന്ന് വിശ്വസിച്ചിട്ടും എന്ത് ചെയ്യാം, ഒരു സ്ത്രീ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ചിന്തകളുടെ മേലാണ് ഇവർ ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ വല്ലാതെ അവരെ മേലെ അധികാരം പ്രയോഗിക്കുകയും അവരെ നമ്മൾ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യുന്നറിയോ, ഇത് ഇന്നെക്കൊണ്ട് കഴിയില്ല എന്നൊരു പക്ഷേ പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എന്ത് ചെയ്യും, അത് എങ്ങാനും സംഭവിച്ചാൽ നമുക്കുണ്ടാകുന്നത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കുമെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് എല്ലാവരും നമ്മൾ നിലനിൽക്കാൻ പെരുമാറേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ പരിചരിക്കാനും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളുകളോട് ആണ് നമ്മൾ ഏറ്റവും നന്നായി പെരുമാറുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അവരോട് ചോദിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ പിന്നെ പരമാവധി നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നമ്മളൊക്കെ എന്തും ചെയ്താലും തയ്യാറാകുമ്പോൾ, തയ്യാറായി വരുമ്പോൾ നമ്മൾ അയാളെ കൊണ്ട് പണിയെടുപ്പിക്കുകയല്ല വേണ്ടത്, പരമാവധി പണിയെടുക്കാതെ നമ്മളവിടെ സഹകരിച്ച് നിന്നു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് അവർക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടാകുക. മറിച്ച് നമ്മളെ കൂടുതൽ ചൂഷണം ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ താല്പര്യക്കുറവുണ്ടാവുക. എന്നാൽ പരമാവധി നമ്മോട് സഹകരിക്കുന്നു തോന്നിയാൽ ചെയ്തുതരാൻ അവർക്ക് നല്ല മനസ്സുണ്ടാകും. അതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരോടൊപ്പം നിൽക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ഭരിക്കാൻ പോവാതിരിക്കാനും നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അതാണ് നമുക്ക് നമ്മുടെ ഭാവിക്ക് ഏറ്റവും നന്നാവും.
1: നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ജീവിതത്തോട് ചേർത്ത് വെക്കാവുന്ന നല്ലൊരു ഉപദേശമാണ് അൽഹംദുലില്ലാ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
0: ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്തിനാ ഞാൻ അങ്ങനെ ചെയ്യണേ, അതിൻ്റെ ഒരു ഒരു എന്തുകൊണ്ട് എന്നുള്ള ഉത്തരം കിട്ടാത്തത് കൊണ്ട് ചെയ്യുന്നതിൽ ആത്മാർത്ഥമല്ലാത്ത രൂപം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരുമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നതിൽ എന്തുകൊണ്ട്, അതിൻ്റെ ബാക്കി എന്ത് എന്നുള്ളത് കേട്ട് കഴിയുമ്പോൾ പിന്നെ ആ ചെയ്യുന്ന ഒരു അർത്ഥം ഉണ്ടാവുകയാണ്. അതാണെന്ന് ശരിക്കും നമ്മൾ ഓർമ്മപ്പെടുത്തിയത്.
1: നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ, ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലത് നമ്മൾ നല്ലതാണെന്ന് കരുതി എന്തോ ചെയ്തു, പക്ഷേ അത് വേറെ രൂപത്തിലായി, പിന്നെ അത് തിരുത്തേണ്ടി വന്നു എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ ഇപ്പോൾ പുലരിവട്ടത്തിൽ ഹാരിസ്മിൻ സലീമിൻ്റെ നല്ലൊരു സംസാരവും കേട്ടു. അപ്പോൾ നമ്മൾ ശ്രോതാക്കൾക്കൊക്കെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാവും, എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരു നല്ല തുടക്കം കുറിക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പുതിയ ശ്രോതാക്കളോടാണ് പറയണത്, പീസ് റേഡിയോ എന്ന നന്മയോടൊപ്പം ചേർന്ന് നിൽക്കാൻ നല്ലൊരവസരമാണ്. പീസ് റേഡിയോയിലേക്ക്, ഈ ഒരു ജാലിയ സ്വതക്കയിലേക്ക് നിങ്ങൾക്ക് ഓരം ചേർന്ന് നിൽക്കാൻ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മുമ്പ് ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾ നമുക്കുണ്ട്. ഓരോ മാസവും കൃത്യമായൊരു സംഖ്യ പീസ് റേഡിയോയിലേക്ക് അയക്കുന്നുണ്ട്. എങ്കിലേ നമ്മുടെ ഈ ഒരു ഇത്രയും നന്മയും സംവിധാനമൊക്കെ നിലനിന്ന് പോവുള്ളൂ. ഒരു ദിവസം പോലും ഒരു മിനിറ്റ് പോലും നിലക്കാതെ നടന്നുകൊണ്ടേയിരിക്കുന്ന പ്രോഗ്രാമുകളാണല്ലോ. അപ്പം ഇതിന് ചെയ്യേണ്ടത് എന്താണ്? പീസ് റേഡിയോ എടുക്കുന്നു,
0: ഡൊണേറ്റ്
1: ബട്ടൺ എടുത്ത് നേരെ രണ്ടോ മൂന്നോ സ്റ്റെപ്പിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് റേഡിയോയിലേക്ക് പൈസ അയക്കാൻ സാധിക്കും. അത് എത്ര അയക്കണം എന്നുള്ളത് നമ്മൾ ഒരു കുറച്ച് സംഖ്യകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും.
0: ചില കാര്യങ്ങളേ പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന്, നമുക്ക് എപ്പോഴാണോ അയക്കണമെന്ന് തോന്നി അപ്പം അയച്ചിരിക്കണം.
1: യെസ്,
0: അയച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥയും സാഹചര്യമൊക്കെ മാറും. പണ്ട് ഒരാൾ പറയാറുണ്ട്, ഈ പ്രഭാഷണത്തിൻ്റെ സമയത്ത് ആരോടെങ്കിലൊക്കെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഉസ്താദ് ഇങ്ങനെ പറയണ കുട്ടിക്കോ എന്നെ പള്ളിക്ക് വേണ്ടി ഇത്ര എന്ന ഓരോരുത്തർ, അപ്പോൾ ഒരാൾ പറയും ഞാൻ 200,000, അത് ആരെങ്കിലും ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ അയാളെ പോയി കാണാം. 4 ദിവസം കഴിഞ്ഞ് 200,000 എന്തായി മാറും, 50,000 മാറും, അല്ലെങ്കിൽ 100,000 മാറും. കാരണം പിശാജ് അവിടെ വരും, അത്രയും കൊടുക്കേണ്ട പൗതി കൊടുത്താൽ മതി. അപ്പത്തെ ഈമാനിൽ അയാളിരുന്നൊരു പക്ഷേ ഉള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്.
1: പിന്നെ തീർച്ചയായും,
0: അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അയക്കാൻ അപ്പോഴയക്കുക,
1: സ്പോട്ടിലയക്കുക. റേഡിയോ അതിന് പറ്റും, ഓഫീസ് തുറക്കേണ്ടതില്ല, ഓഫീസിന് മുമ്പിൽ വരി നിൽക്കേണ്ടതില്ല, ഞാൻ വിളിച്ച ആരെങ്കിലും എടുക്കുകയോ നോക്കേണ്ടതില്ല, നേരെ 2-3 ക്ലിക്കിലൂടെ സംഗതി നടക്കും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഹാരിസ് മൗലവിൻ്റെ സംസാരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, അത് വലിയ നമ്മുടെയൊക്കെ വീടിനകത്തുള്ള ആളുകൾക്ക് പലർക്കും ഒരു കുറ്റബോധം ഒരു വശം തോന്നിയേക്കാം. ആ കുറ്റബോധം അപ്പം തിരുത്താം, അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാറ് ചോദിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഇത്തരം നന്മകളിലേക്ക് സഞ്ചരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇൻഷാല്ലാ പീസ് റേഡിയോ എന്ന നന്മയോടൊപ്പം സഞ്ചരിക്കാനുള്ള ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നുകൂടി. ലേസലാമക്ക
0: നാസിഹ മാട്ടൂൽ, ഹനീന സുൽഫി കൊട്ടാരക്കര, ഹംസ സി എം മുണ്ടാഷ്, ഷൈബ് കാരാടൻ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് ഇന്നത്തെ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമായി തോന്നി, കേട്ടപ്പോൾ ഓർമ്മ വന്ന്. 2014 1200 രൂപ കൊടുത്തൊരു മണി ചെയിൻ പരിപാടി ഉണ്ടായിരുന്നു, ആളെ ചേർക്കുന്നതനുസരിച്ച് ഇപ്പോൾ അക്കൗണ്ടൊക്കെ പൈസ വരുന്ന പരിപാടിയായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് ഉപ്പ പറഞ്ഞു അതിലേക്ക് ചേരണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്നൊരു ഇതായി തോന്നിയിരുന്നു, പിന്നീടാണത് അങ്ങനെ അതിൽ ചേർന്നിരുന്നെങ്കിൽ നഷ്ടമാകുമായിരുന്നു, അത് പൊട്ടിപ്പൊളിഞ്ഞു എന്നുള്ളത് പിന്നീട് മനസ്സിലായി എന്നുള്ളത് അതിലേക്ക് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഉണർത്തിയിട്ടുള്ളതാണ്. റുക്സാന എം, ഞാൻ എന്താണ് കിറ്റൽ ഉയർത്തിയായിരുന്നു എന്താണ് കൈകൾ എന്നാണായിരിക്കും അല്ലെ പ്രാർത്ഥിച്ചിരുന്നത്. ഈ അടുത്തൊരു പ്രസംഗത്തിൽ കൈകൾ താഴ്ത്തിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കേട്ടു. അതിനുശേഷം കൈകൾ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു.
1: അത് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട സമയമുണ്ട്.
0: പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ ശേഷം കൈകൾ ഉയർത്തിയതായിട്ട്
1: ചില സമയത്ത് ഈ ഖുതുബക്കിടയിലേ ഖുതുബന്റെ പ്രാർത്ഥന സമയത്ത് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാറില്ലല്ലോ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചത്. അതേപോലെ
0: പക്ഷെ കൈകൾ തീരെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല.
1: കുനൂത്തിലൊക്കെ പോ അല്ലേ വിത്തറിലെ കുനൂത്തിലൊക്കെ ശരിക്കും കൈകൾ ഉയർത്തിയിട്ടാണല്ലോ പ്രാർത്ഥിക്കാറുള്ളത്.
0: അപ്പോ അവര് അങ്ങനെയൊരു അഭിപ്രായം അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ എല്ലാ മക്കൾക്കും സമാധാനം അരിസ്മോലവിയ ആണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. മിസ്രിയ കുഞ്ഞത്തൂർ.
1: ഓക്കെ,
0: നല്ലൊരു മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ.
1: നഫീസ വീക്കാര, അതേപോലെ സൗദ മുട്ടം, അവർ സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സലാം റഹ്മത്തുള്ള. കൂടെ നമ്മുടെ മുനീർ ചെമ്മനാട് പറഞ്ഞത് ഇന്നത്തെ പുലരി വട്ടം നല്ല ഉപദേശമാണ്. മഷാല്ല, മൗലവിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാർത്ഥനയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സഫിയ അടപ്പാൾ പറഞ്ഞത് ഈ ആദർശത്തിലേക്ക് വന്നതിന് ശേഷം, സലാമക്ക, ഈ ആദർശത്തിലേക്ക് വന്നതിന് ശേഷം പല കാര്യങ്ങളും തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഹിദായത്ത് തന്നത് തന്നെ എത്ര വലിയ അനുഗ്രഹമാണ്. പിന്നെ പീസ് റേഡിയോ തുടങ്ങിയ അന്ന് മുതൽ ഞാനിതിൻ്റെ ശ്രോതാവാണ്. അതുകൊണ്ട് കുറേ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. മരണം വരെ ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്.
0: ഭർത്താവും ഭാര്യയുമായുള്ള സ്നേഹവും കാരുണ്യവും തന്നെയാണ് ഭർത്താവിൻ്റെ ഉമ്മയെ സ്വന്തം ഉമ്മയായി സ്നേഹിക്കുന്നതും പരിചരിക്കുന്നു. അള്ളാഹു എല്ലാവരിലും ഈ കാരുണ്യം ചൊരിയുമാറാവട്ടെ എന്നാണ് ഖദീജ തൊടുപുഴ. വളരെ നല്ലൊരു മെസ്സേജായിരുന്നു. റബ്ബ് എല്ലാം ഖൈറിലാക്കട്ടെ. ഞാൻ വളരെ ആഗ്രഹിക്കുന്നൊരു വിഷയമാണ് ഡൊണേഷൻ. എനിക്കതിന് സാധിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഷുവർ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ജമീല വി പി കാളിക്കാവാണ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്.
1: ഓക്കെ, ഒരു പ്രശ്നമല്ല. ഇൻഷാല്ലാ റേഡിയോയിൽ നിന്നൊരു കോൾ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റ് ചെയ്യാൻ ഉള്ള സംവിധാനം ഇൻഷാല്ലാ ഉണ്ട്. ജമീല വി പി കാളികാവ്. ഓക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരുപാട് ആളുകൾ ഈ ഒരു രാവിലെ സമയത്ത് നമ്മളോടൊപ്പമുണ്ട്. റുക്സാന നമ്മുടെ കൂടെ ഉണ്ട്. സലാം പറഞ്ഞുകൊണ്ട് വാലൈക്കും സലാം റഹ്മത്തുള്ള. വളരെ ശരിയാണ്, കൂടുതൽ സന്ദർഭങ്ങളിൽ അമ്മായിമ്മയെ കൂടെയാണ് എല്ലാവരും ഉണ്ടാവുക. മാഷാല്ലാ, മുബാറക്കല്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ.
0: ഹാരിസ് മലി പറഞ്ഞത് തന്നെ ഇന്നത്തെ ചില വീടുകളിൽ ഒരു സത്യാവസ്ഥയാണ്. എന്താ അവൾ ചെയ്യേണ്ടവളല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ചിന്തയിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് ജമീല വി പി വി കെ പൂനൂർ. നല്ല ക്ലാസ്. പിന്നെ പനിയാണ്, പ്രാർത്ഥിക്കണമെന്നാണ് ജമീല നെമ്മിനി. അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ആമീൻ. ഈ ഒരു സമയത്തെ പൊതുവെ ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ മാറുമ്പോൾ നമുക്ക്
0: ക്ലൈമറ്റ് മാറുന്നുണ്ട് എന്നും ആൾക്കാർക്ക് അസുഖമാണെന്ന് നിങ്ങൾക്ക് നല്ലോ അറിയാം അല്ലേ.
1: ഞാൻ നിങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് എഴുതിയത്.
0: അതെ, അന്ന് വേറെല്ലാ ആളുകൾക്ക് അറിയില്ല. പ്രത്യേകിച്ച് ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഞാൻ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും നാട്ടില്.
1: അപ്പോൾ സങ്കടം എന്താ വെച്ചാൽ ഈ പിന്നെ ആളുകൾ ഭയങ്കര ഓവർ ധൈര്യം കാണിക്കും. ധൈര്യം കാണിച്ചിട്ട് എന്ത് ചെയ്യും? ഈ വൈറൽ ഫീവറൊക്കെ ആകുമ്പോൾ സത്യത്തിൽ ഒരു മെഡിസിൻ എടുക്കേണ്ട, പാരസെറ്റാമോൾ കഴിച്ച് ഉമ്മ ഉണ്ടാക്കി തരുന്ന കഞ്ഞിയും കുടിച്ച് വീട്ടിലുള്ള പിന്നെ പഴം പച്ചക്കറിയൊക്കെ തിന്ന് അവിടെ അടങ്ങിയിരുന്നാൽ മതി. പക്ഷെ എന്ത് ചെയ്യും? ഓവർ ധൈര്യം കാണിക്കും. എന്നിട്ട് വണ്ടിയൊക്കെ എടുത്ത് മഴയൊക്കെ കൊണ്ട് എന്നിട്ട് അങ്ങനെ ആകുമ്പോൾ വൈറൽ ഫീവറുള്ള ആൾക്കാർക്ക് അത് കൗണ്ടൊക്കെ കുറഞ്ഞ ആകെ പ്രശ്നമാണ്. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
0: ശരി,
1: നിങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ പറഞ്ഞു.
0: നല്ല നല്ലൊരു മെസ്സേജാണ്. അത് പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ഒന്നും വേണ്ട അതൊക്കെ അങ്ങനെ പോകും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് പിന്നെ എങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഷെഡ്യൂളിലേക്ക് നമുക്ക് പോകണം. സമയം നമ്മൾ കുറേ കുറച്ചധികം മുന്നോട്ട് പോയി എന്നൊരു തോന്നൽ. മോർണിംഗ് ലൈവ് ക്വിസിനെ കുറിച്ച് എന്തേ ആരും ചോദിക്കാത്ത എന്ന് എനിക്ക് തോന്നിയിരുന്നു. മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ
1: എല്ലാവരും ചോദിക്കാനൊരു അവസരം ശ്രോതാക്കൾ നമ്മൾ ശ്രോതാക്കൾ കൊടുക്കണില്ലല്ലോ.
0: അല്ല, അത് ചിലപ്പോൾ നമ്മൾ അവസരം കൊടുക്കാതെ ഇടപെടണം എന്നുള്ളതാണ്.
1: അങ്ങനെയുള്ള ഓക്കെ,
0: മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവരും അതിന് റെഡിയാണെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാല്ലാ
1: റെഡിയാവാൻ. എങ്ങനെയാണ് റെഡിയാവുണ്ട്? എടുക്കണ ജോലികളൊക്കെ ഒന്ന് മാറ്റിയേക്കണം അല്ലേ?
0: യെസ്, ഒന്ന് ഫോൺ എടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് കൊമ്പുകുൽസു ചെറുമെങ്കിലും ഒരു കാര്യം ചോദിച്ചു, ഞാൻ ഈ കുടുംബശ്രീയിൽ ചേർന്നിരുന്നു, അവർ അവിടുന്ന് ലിങ്കേജ് ലോൺ എടുക്കുന്നു എന്നറിഞ്ഞതിൽ അതിൽ നിന്ന് പിന്മാറി. അത് പലിശയാണല്ലോ.
1: നല്ലൊരു ചോദ്യമാണ്, നമ്മൾ തിരുത്തേണ്ട ഒരു ചോദ്യമാണ്. ഇങ്ങനത്തെ തിരുത്തലുകൾ ഒരുപക്ഷെ നമ്മുടെ പരലോകത്തേക്ക് വലിയൊരു സമ്പാദ്യമായിരിക്കും, മുതൽക്കൂട്ടായിരിക്കും. പക്ഷേ തിരുത്തേണ്ട സമയവും സ്ഥലവും മോർണിംഗ് ലൈവ് അല്ല, മറിച്ച് അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമാണ്. റേഡിയോയിലേക്ക് അൽ ഇജാബ വഴി ടെക്സ്റ്റായിട്ട് അയക്കാം. അതേപോലെ തന്നെ അൽ ഇജാബ പല സന്ദർഭങ്ങളിലായിട്ട് ലൈവ് ഉണ്ട്. പ്രത്യേകിച്ച് എല്ലാ ശനിയാഴ്ചകളിലും 7:30 to 8:30 വരെ ലൈവ് ഉണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം. 90 20 840 840 നമ്പറിലേക്കാണ് ആ ഒരു സമയത്ത് 7 to 8:30 എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങൾ വിളിക്കേണ്ടത്.
0: മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എല്ലാവരും. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക, ചോദ്യം വായിക്കാം അല്ലേ?
1: ആ, പുതിയ ശ്രോതാക്കൾക്ക്
0: പറഞ്ഞോളൂ.
1: ആ, രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ?
0: യെസ്,
1: വേണ്ടേ?
0: പറയാം.
1: യെസ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മൾ ഈ ലൈവ് ആയിട്ട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ ചോദിക്കണം. ആ ഒരു വിൻഡോ അല്ല വേണ്ടത്. ലൈവ് ക്വിസ് എന്നുള്ള വിൻഡോ പ്രത്യേകം സെലക്ട് ചെയ്യണം. രണ്ടാമത് ഓപ്ഷൻ മാത്രം അയച്ചാൽ മതി. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് മാത്രം അയച്ചാൽ മതി. അതേപോലെ തന്നെ
0: ചോദ്യത്തിൽ ചിലപ്പോൾ ആവേശം കൂടിയിട്ട് വേഗം ആളെ പേരൊന്നും അയക്കണ്ട, ഓപ്ഷൻ മാത്രം അയച്ചാൽ മതി അല്ലേ? അത്രയും നല്ല ആവേശകരമായ ചോദ്യമാണ്.
1: യെസ്, എന്നാൽ പേരിൻ്റെ കൂടെ സ്ഥലം പറയണ്ടേ? ഈ മൂന്ന് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചിട്ട് സലാം ഖാന്റെ ചോദ്യത്തിൽ.
0: യെസ്, നമുക്ക് തുടങ്ങാം. സ്വഹീഹുൽ ബുഖാരി എന്ന ഹദീസ് ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഇമാം മുസ്ലിം, ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, ഓപ്ഷൻ സി ഇമാം മാലിക്.

0: നവവി.
1: ഒരിക്കൽ കൂടി, സ്വഹീഹുൽ ബുഖാരി എന്ന ഹദീസ് ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ, ഇമാം മുസ്ലിം. ഓപ്ഷൻ ബി, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. ഓപ്ഷൻ സി, ഇമാം മാലിക്. ഓപ്ഷൻ ഡി, ഇമാം നവവി.
0: ഓക്കെ, ഇനി അതിൻ്റെ ഉത്തരവും ശേഷം അതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നതിനൊക്കെ ശ്രോതാക്കൾ കാത്തിരിക്കുക. ഇതാ ബീപ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടി നമുക്ക് ഉത്തരങ്ങൾ അയക്കാനുള്ള സമയവും അവസാനിക്കും. ഇതൊക്കെ ഉത്തരം അയക്കേണ്ടുന്ന സമയമാണ്. ബീപ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ ആ സമയവും അവസാനിക്കും. യെസ്.
1: അതിനിടയ്ക്ക് ഒരാൾ വിചാരിച്ചെന്താണോ, ഇന്നിപ്പോൾ എന്തേ ചോദിക്കാതിരിക്കാനുള്ള കാരണം, ക്വിസ് ഇങ്ങനെ കാത്തിരുന്നു, പക്ഷെ ഇന്ന് ഞായറാഴ്ച കൊണ്ട് ക്വിസിന് വല്ല ലീവുണ്ടെന്ന് വിചാരിച്ചു. അതാണ് ഉമ്മു ഹംന അത്തോളിയിൽ നിന്നും, അതൊരു വല്ലാത്ത വിചാരമായി പോയില്ലേ. നമുക്ക് ഞായറാഴ്ച എന്തില്ല, ക്വിസിന് ലീവില്ല, ഒരു ഒരു ഞായറാഴ്ചകളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ സമയത്തിന് ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതും നല്ല കാര്യമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നാണ് അബ്ദുൽ ഹമീദ് സി കഴിയൂർ.
0: അതൊരു താക്കീതാണല്ലേ. പക്ഷെ പുലരുവട്ടത്തിലൂടെ അദ്ദേഹത്തിന് നമ്മളോട് പറയാൻ തോന്നിയൊരു കാര്യം എന്നാണ് അതൊക്കെ പറഞ്ഞതായിരിക്കും.
1: ഞങ്ങൾ ഉമ്മയുടെ കൂടെയാണ് ഞങ്ങൾ അധികവും, എന്നാൽ അമ്മയമ്മക്ക് ഞങ്ങളേറെ ഇഷ്ടവുമാണ്. സെമിയ ഉളിയിൽ കണ്ണൂർ, കണ്ണൂരുകാരാണ്. അപ്പൊ അവർക്ക് പിന്നെ ചിലപ്പോ അതിൽ സാഹചര്യങ്ങളൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും.
0: ഇവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കരുവാങ്കലിൽ നിന്ന് സൈനബ എന്നുള്ള ശ്രോതാവ് പറഞ്ഞതേ, ഇന്നത്തെ മരുമക്ക,
1: അത് മരുമക്കുമ്മമാരെയൊക്കെ നന്നായിട്ട് നോക്കണ കാര്യവുമായി ബന്ധപ്പെട്ടല്ലേ,
0: ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു അല്ലേ. നേരത്തെ നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ പോലെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറഞ്ഞതുപോലെ നല്ലൊരു താക്കീതാണ്. അതേപോലെ തന്നെ
1: ക്വിസിനെ കുറിച്ചുള്ളത് കുറേ ആൾക്കാർ പറഞ്ഞ പോലെ മാറി വന്നിട്ടുണ്ട്. ഓപ്ഷൻ അല്ല, നമ്മളെ പ്രോഗ്രാം സെലക്ട് ചെയ്ത് മാറി ഇപ്പോൾ പൊതുവെ കുറവാണ്. ആദ്യത്തിലൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വരുമായിരുന്നു. അപ്പം പറഞ്ഞ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോൾ നല്ല അനുസരണയുള്ള കുട്ടികളായിട്ടാണ് എല്ലാവരും ഉള്ളത്.
0: ഈ മരുമകൾ എന്ന വാക്കിന് വേറൊരു പേര്, വേറൊരു വിശദീകരണം ഇവിടെ കണ്ടു. ഷുഐബ് കാരാടനാണ് ബാംഗ്ലൂരിൽ നിന്ന്. ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ ഐഡിയകൾ വരുന്നുണ്ടല്ലേ,
1: എന്താ നോക്കാം.
0: അന്യ വീട്ടും പടിയിലേക്ക് എത്തിയ ഒരു പൂവ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
1: ബാക്കി
0: അതാണ്,
1: അത്രേ ഉള്ളൂ.
0: എന്ത്, ഒരുപാടുണ്ട്.
1: സ്നേഹത്തിന്റെ നനവിൽ വിരിയട്ടെ മരുമകൾ എന്ന പേരിനപ്പുറം മകൾ എന്ന ഹൃദയത്തിൽ ഇടം ലഭിക്കട്ടെ എന്നതാണ്. അപ്പൊ നന്നായി അതിനെ ശരിക്കും അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ടല്ലോ എന്ന് കാസിം വി പി കെ അഴീക്കൽ കണ്ണൂരിൽ നിന്നും. അപ്പൊ അദ്ദേഹം അത് കൃത്യമായിട്ട് നിരീക്ഷിച്ചു. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി എന്ന് സമീർ ഐ പി മാട്ടൂൽ. അപ്പൊ പലർക്കും ക്വസ്റ്റ്യൻ, പിന്നെ അത് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നേരത്തെ കേട്ട് പരിചയമുള്ളവർക്ക് പെട്ടെന്ന്.
0: ഞങ്ങൾ അവസരം നിങ്ങൾ എടുത്താലും ഞങ്ങളുടെ ചോദ്യം ഞങ്ങളും ചോദിച്ച് വാങ്ങുമെന്നാണ് ഇംതിയാസ്. തിരുവമ്പാടി.
1: ഓ ഓഹോ. അപ്പോ
0: റാബിയ മീത്തൽ മങ്ങാട് പറഞ്ഞത്, കാസർഗോട്ട് നിന്ന് പറഞ്ഞത്, നല്ല ചോദ്യം എന്നാണ്. മാഷാല്ലാ.
1: നമ്മളിനി
0: ഉത്തരയക്കാൻ പറ്റിയാലേ നമുക്ക് നല്ല ചോദ്യമാണെന്ന് തോന്നും. ചിലപ്പോ ഉത്തര അയക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ
1: അങ്ങനെയൊക്കെ വിചാരിക്കാം അല്ലേ. എപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, ഒരു മിനിറ്റ് കൊണ്ട് എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിനാണ് നമ്മൾ ഇനി പോകുന്നത്.
0: യെസ്, ഇൻഷാ അല്ലാ.

അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രവാചകന് നൽകിയ ഫളിനെ കുറിച്ച് എടുത്തു പറഞ്ഞപ്പോൾ ഇന്ന അഅതൈനാകൽ കൗസർ, പ്രവാചകന് ഹൗദുൽ കൗസർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? ഒരു മാസത്തെ വഴിദൂരമാണ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക്. അതിലെ വെള്ളത്തിൻ്റെ നിറമോ പാലിനേക്കാൾ വെളുത്തതാണ്, രുചിയോ തേനിനേക്കാൾ മധുരമുള്ളതും. മാത്രമല്ല അതിൻ്റെ കോപ്പകളുടെ എണ്ണക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് സമമാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് അവസാനം ഹദീസിൽ എടുത്തു പറഞ്ഞത്, അതിൽ നിന്നൊരു പ്രാവശ്യം വെള്ളം കുടിച്ചവൻ പിന്നെ ദാഹിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.

0: അതുകൊണ്ട് തന്നെ ആ ഹൗദൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഭാഗ്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ തേനിനെ കുറിച്ചാണ് പലപ്പോഴും പിന്നെ പറയുക അല്ലേ, മധുരം. കുട്ടികളൊക്കെ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മമാരൊക്കെ എന്ത് ചെയ്യും, ആ മരുന്ന് തേനിൽ ചാലിച്ചു കൊടുക്കും. പക്ഷെ അതിനേക്കാളൊക്കെ നല്ല മധുരമുള്ള ഇൻഷാല്ലാ ഒരു പാനീയം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അൽഹംദുലില്ലാ നമ്മുടെ ദുറൂഫ് അൽ ഹിക്മി ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഒരു മിനിറ്റിൻ്റെ സംസാരത്തോടു കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 1925 ദിവസങ്ങളായി നമ്മിലേക്ക് ഈ ഒരു നിമിഷം കൊണ്ട്, ഒരു നിമിഷം കൊണ്ടല്ല ഒരു മിനിറ്റ് കൊണ്ട് പല ചിന്തകളും അറിവുകളും പകർന്ന 1 മിനിറ്റ് ടോക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ശ്രോതാക്കളോട് പറയാനുള്ളത്, എല്ലാ ദിവസവും നമ്മളിലേക്ക് എത്തുന്ന നേർവഴിയുണ്ട്. അപ്പോൾ ഇന്നത്തെ നേർവഴി കേട്ട ശ്രോതാക്കൾക്ക് അറിയണ്ടാവും. നമ്മൾ രോഗികളുമായിട്ടും ഇടപഴകുന്നവരാണ്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംസാരമാണ് ഇന്നത്തെ നേർവഴിയിലൂടെ കേൾക്കാൻ സാധിക്കുക. ഒരു എന്താ പറയുക, ഇപ്പോൾ അള്ളാഹുവിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തുന്നത് തന്നെ, എനിക്ക് രോഗം വന്നാൽ അത് ശിഫയാക്കി തരുന്നവൻ എന്നാണെന്നും, ഇനി എനിക്ക് പറയാനുള്ളത് രണ്ട് മാർഗങ്ങൾ ഇന്നത്തെ നേർവഴിയിലൂടെ കിട്ടാനുണ്ട്. രോഗികൾക്ക് രോഗത്തു നിന്ന് ആശ്വാസം കിട്ടാനും ശമനം കിട്ടാനൊക്കെ രണ്ട് വഴികളുണ്ട്. അതിൻഷാല്ലാ നേർവഴി കേൾക്കുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ഇതൊക്കെ നേർവഴിയൊക്കെ എല്ലാ ദിവസവും വരുന്ന നേർവഴികളൊക്കെ കേൾക്കാൻ ഒരു നിങ്ങൾക്ക് സ്ഥിരമായി ഒരു ഒരു ലൈനുണ്ട്, ആ ഒരു ചാനലുണ്ട്, വിസ്റ്റം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്റ്റം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും കേൾക്കാം. അതേപോലെ തന്നെ നേർവഴി എല്ലാ ദിവസവും രാവിലെ 5:24 നമ്മൾ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. അതും കേൾക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്കിത് കിട്ടിയ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണ്ടല്ലോ, അല്ലേ സലാമക്ക?
2: യെസ്.
1: അപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒരു നേർവഴി കേട്ടാൽ ഭയങ്കര ആശ്വാസമായിരിക്കും. രോഗികളായവർക്കും ഒരുപാട് ആശ്വാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പോയിന്റ് ആയിരിക്കും വരിക. അപ്പോൾ ഇന്നത്തെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതാത് സമയത്ത് നമ്മുടെ കുടുംബങ്ങൾക്കാവട്ടെ, ഇത്ര ആളുകൾക്കാവട്ടെ, നമുക്ക് പങ്കുവെക്കാൻ പറ്റിയ ഒരു മെസ്സേജാണ് 4 മിനിറ്റ് കൊണ്ട് കിട്ടുക. അപ്പോൾ 1 മിനിറ്റിലൂടെ കിട്ടിയതുപോലെ. അപ്പോൾ
2: എല്ലാവരും
1: യെസ്.
2: ബഷീർ തൂത അയച്ചൊരു മെസ്സേജ്, ഇന്നത്തെ ലൈവ് ക്വിസിൻ്റെ ഉത്തരം പറയുമ്പോൾ ഇമാം ബുഖാരി ഇമാമിനെ പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി. അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ എന്ന സ്ഥലത്ത് നിന്ന് ഉമ്മാൻ്റെ കൂടെ മക്കയിൽ വന്നതാണെന്ന് സൗദിയിലൊരു ജുമഅ ഖുത്ബയിൽ കേട്ടിട്ടുണ്ട്. മാഷാല്ലാ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഭാഗം, ബുഖാറ എന്ന സ്ഥലത്ത് നിന്ന് ഉമ്മാൻ്റെ കൂടെ മക്കയിൽ വന്നതാണ്. പിന്നെ മൈമുന പാറപ്പുറം പറഞ്ഞത്, ഭർത്താവിൻ്റെ ഉമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്, 78 വയസ്സായി. ആദ്യകാലത്തൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാം കുറഞ്ഞു, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സമാധാനപരമായി പോകുന്നു.
1: അൽഹംദുലില്ലാ.
2: ഇടയ്ക്ക് കട്ടായി പോകുന്നത് ഇപ്പം പ്രശ്നമില്ല തോന്നുന്നുണ്ടല്ലേ?
1: ഇല്ല,
2: കട്ടായി പോകുന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു.
1: ഉണ്ടല്ലേ. പിന്നെ നിങ്ങൾ പൊതുവെ അധ്യാപകർ കുട്ടികളെ പല രീതിയിലാണല്ലോ ട്രെയിൻ ചെയ്തെടുക്കുക. ചിലർക്ക് ഇമ്പോസിഷനാണ് കൊടുക്കുക. ഇപ്പം നമ്മൾ സ്വതാ പറഞ്ഞു കേട്ട, നിങ്ങൾ ഷുഐബ വളപട്ടണം ഇന്ന് തെറ്റിച്ചവർക്ക് ഇമ്പോസിഷൻ കൊടുക്കണം എന്നാണ്. ഇന്നത്തെ ഉത്തരം തെറ്റിച്ച ആൾക്കാർക്ക്
2: ഇമ്പോസിഷൻ കൊടുക്കണം അല്ലേ? അപ്പോൾ ഇന്നത്തെ ഉത്തരം തെറ്റിക്കുന്നവരുണ്ടാവൂല എന്ന് വിചാരിക്കുകയാണ് അല്ലേ? അവൻ തെറ്റിച്ചവരാരും നമുക്ക് ഇപ്പം നമ്മുടെ മുന്നിൽ ആരും അങ്ങനെ കണ്ടില്ല. ഇനി ആരല്ല പിന്നെ നമുക്ക് നോക്കാം.
1: മാഷാല്ലാ. 1 മിനിറ്റ് വലിയൊരു സന്ദേശം, ഹൗദൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യവാന്മാരെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്നുകൂടി ഈ ഒരു ശ്രോതാവ് ഷുഐബ വളപ്പെട്ടണം എന്ന് ശ്രോതാവ് പറഞ്ഞിട്ടുണ്ട്. അമീൻ.
2: ഹൗദൽ കൗസർ റസൂലിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അമീൻ എന്നാണ് നഫീസ പി എ താമരശ്ശേരി അയച്ച മെസ്സേജിലുള്ളത്. സുലേഖ തിരുവാലിയും ഇതുപോലെ മറ്റൊരു മെസ്സേജ് അയച്ചത്, ഞാൻ പീസ് റേഡിയോ കേൾക്കൽ തുടങ്ങിയ മുതൽ കുറേ മാറ്റങ്ങൾ വന്നു അൽഹംദുലില്ലാ. ഈ കുടുംബശ്രീയിലുണ്ടായിരുന്നു, പിന്നീട് അത് പലിശ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു ഒഴിഞ്ഞു മാറാനൊക്കെ കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത് ശ്രീ ഹതിർവാലി.
1: ഭർത്താവിൻ്റെ ഉമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്, 78 വയസ്സായി, ആദ്യകാലത്ത് ഭയങ്കര ദേഷ്യക്കാരിയായി
2: പറഞ്ഞു. റുക്സാന അയച്ചൊരു മെസ്സേജ് ഉണ്ട്, റുക്സാന കണ്ടോ?
1: റുക്സാന
2: അസ്സലാമു അലൈക്കും. വൺ മിനിറ്റ് ടോക്കിൽ നിന്ന് നല്ലൊരു അറിവാണ് കിട്ടിയത്. ഹൗദൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഇതൊരു പ്രാർത്ഥന കൂടി ആയതുകൊണ്ട് അമീൻ. അപ്പോ
1: ഇതുവരെ കട്ടായിട്ടില്ലല്ലോ, നന്നായി.
2: ചില ആളുകൾക്ക് ഇപ്പൊ കട്ടായി എന്ന് നമ്മൾ ഇങ്ങനെ മെസ്സേജ് കണ്ടപ്പോ നമ്മൾ വായിച്ചിരുന്നു, ആ സമയത്ത് അങ്ങനെ തോന്നിയതായിരിക്കാം.
1: മുനീർ ചെമ്മാടാണ് പറഞ്ഞത്, ചെമ്മാടല്ലോ,
2: ചെമ്നാട്,
1: ചെമ്നാടാണല്ലേ, പക്ഷെ ചെമ്മാട് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
2: മാറിപ്പോയതായിരിക്കും. ഈ നമുക്ക് ശരിക്കും പരിധിയില്ലാത്ത പരിമിതികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
1: പരിമിതിയില്ലാത്ത
2: പരിധിയില്ലാത്ത പരിമിതികൾ മനുഷ്യന് പലപ്പോഴും തോന്നാറുള്ളത് നമ്മളൊക്കെ എന്തെക്കിൻ്റെക്കോ പൂർണ്ണതയിലെത്തി എന്നൊരു തോന്നൽ, എല്ലാറ്റിനും കഴിയുമെന്നൊരു തോന്നൽ, ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെയൊക്കെ അതിപ്രസരത്തിൽ നിന്ന് മനുഷ്യന് ഇനി എന്താ കഴിയാത്ത എന്ന് തോന്നും. അങ്ങനെ ചിന്തയിൽ അങ്ങത്തരമൊരു ചിന്ത വരുമ്പോഴുള്ള ചിന്തിക്കേണ്ട ഒരു കഥയാണ് പറയുന്നത്, ഒരു കുഞ്ഞു കഥ. ഒരു ദിവസം നടു റോഡിൽ ഒരു കുട്ടി ഇഷ്ടിക ഇങ്ങനെ കൂട്ടി വെച്ചിട്ടൊരു പട്ടണം ഉണ്ടാക്കുകയാണ്, പട്ടണത്തിൻ്റെ മാതൃക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലെ വന്ന ഒരു ഒരു ഒരു ഗുരു എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വലിയൊരു പണ്ഡിതൻ, ഒരു തത്വചിന്തകൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കുട്ടീനോട് ചോദിച്ചു, എടാ നട റോഡിലാടാ പട്ടണം ഉണ്ടാക്കണ് എന്ന് ചോദിച്ചു. അപ്പം ഇതിലൂടെ വണ്ടി പോണ്ടേ? അപ്പം കുട്ടി പറഞ്ഞു, പട്ടണത്തിന് വേണ്ടി വാഹനത്തിന് വേണ്ടി പട്ടണം വഴി മാറി കൊടുക്കാറില്ല, പട്ടണം അതിലേത് അതിൻ്റെ അടുത്തും വാഹനത്തുമ്പോൾ വാഹനം വഴി മാറി പോവുക, വഴി ഉണ്ടാക്കിയിട്ട് വേറെ വഴിയിലൂടെ പോവുക, പട്ടണം അവിടെ നിന്ന് മാറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇയാൾക്ക് ആ കുട്ടിയുടെ സംസാരത്തിൽ ഒരു ഒരു കൗതുകം തോന്നി. കൗതുകം തോന്നിയപ്പോൾ കുട്ടിയോട് ചോദിച്ചു, നീ എൻ്റെ കൂടെ പോരുന്നോ? അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മാതാപിതാക്കൾക്കാരുണ്ടാവും, എനിക്ക് പഠിക്കണം, അപ്പം പിന്നെ അതൊന്നും എനിക്ക് നടക്കില്ല, എനിക്ക് മാതാപിതാക്കൾ വേറെ കിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും, ആ നീ നല്ല സമർത്ഥനാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടി ആയിട്ട് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം കുട്ടി ഇദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട് നിങ്ങൾക്കറിയാവോ? അപ്പം സംസാരത്തിൽ അദ്ദേഹം വലിയൊരു പണ്ഡിതനാണെന്നും കുട്ടിയെ ഇങ്ങനെ എല്ലാ ചോദ്യം ചോദിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ചൊരു ചോദ്യമാണ്, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? അപ്പോൾ ഈ പണ്ഡിതൻ കുട്ടിയോട് പറഞ്ഞു, ഈ തത്വചിന്തകൻ പറഞ്ഞു, നീ ഭൂമിയിലുള്ള കാര്യം ചോദിക്കുക, ആകാശത്തുള്ളൊന്ന് ചോദിക്കല്ലേ. അപ്പോൾ കുട്ടി ചോദിച്ചു, എന്നാൽ ഭൂമിയിൽ എത്ര വീടുകളുണ്ട്? ഭൂമിയിൽ എത്ര വീടുകളുണ്ട് എന്ന് ഇവിടുന്ന് എങ്ങനെ ഞാൻ പറയാം? നമ്മളെ കൺമുമ്പിലുള്ളത്, നമ്മളെടുത്തുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുക. ശരി, എന്നാൽ നിങ്ങളുടെ കൺ പുരികത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിലെ കൺപീലിയിൽ എത്ര രോമങ്ങളുണ്ട് ഒന്ന് എണ്ണി തരൂ. അപ്പോഴാണ് ഇദ്ദേഹം കുറേ ഇങ്ങനെ ചിന്തിക്കുന്നത്, അത് ശരിയാണല്ലോ, അടുത്തുള്ളതായിട്ട് പോലും അറിയണില്ല, സ്വന്തം അടുത്തുള്ളതായിട്ട് പോട്ടെ. കഥയുടെ ബാക്കിയിൽ അദ്ദേഹം കൂടുതൽ ചിന്തിച്ചു, എത്ര ദൂരത്തുള്ളതൊക്കെ പോയിട്ട് അവനവൻ്റെ ശരീരത്തിലെ പലതിനെയും അവനവൻ്റെ കണ്ണുകൊണ്ട് അവനവന് കാണാൻ കഴിയില്ല, ഒരു ഉപകരണത്തിൻ്റെ സഹായമല്ലാതെ. കഴുത്തിൻ്റെ കീപ്പിട്ടിട്ട് കാണാൻ കഴിയുന്നല്ലാതെ നമ്മുടെ മൂക്ക് നമുക്ക് കണ്ണുകൊണ്ട് അല്ലേ, നമ്മുടെ പല്ല്, നമ്മുടെ നാവ്, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ നമ്മുടെ സ്വന്തം കണ്ണിനെ തന്നെ കണ്ണിന് കാണാൻ കഴിയില്ല, ഒന്നും വേണ്ട, നമ്മളെ ശരീരത്തിൻ്റെ പിറകു വശം നമുക്ക് കാണാൻ കഴിയില്ല. പരിമിതികളില്ലാത്ത പരിമിതികളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ വായു മണ്ഡലങ്ങൾ, അതിൻ്റെ വികാസം, സങ്കോചം, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങൾ, ഇതൊക്കെ വലിയ ഗവേഷണം നടത്തുന്നുണ്ട്. ഈ നടത്തുന്ന ആളുകൾക്ക് ഇന്നേ വരെ ഒരിറ്റ് വായു സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. വെള്ളത്തെക്കുറിച്ച് എന്തെല്ലാം റിസർച്ച് നടക്കുന്നുണ്ട്, പക്ഷെ ആർക്കെങ്കിലും ഒരിറ്റ് വെള്ളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെ പോയി കഴിഞ്ഞാൽ മനുഷ്യൻ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും മനുഷ്യൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ ആന്തരികാവയവങ്ങൾ മുതൽ ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ സ്വന്തം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പം പരിമിതികളിൽ, അതായത് പരിധികളില്ലാത്ത പരിമിതികൾക്കുള്ളിലാണ് നമ്മളുള്ളത് എന്ന് കഥയിലൂടെ ആ കുട്ടി തത്വചിന്തകനെ ചിന്തിപ്പിച്ചു എന്നതാണ് കഥ.
1: യെസ്, നമ്മുടെ ശ്രോതാക്കളൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവാം, ഒരു പക്ഷേ എന്തായിരിക്കും ഈ ഒരു കഥ ഇവിടെ പറയാൻ കാരണം? നമ്മളെത്ര നിസ്സഹായനാണ് എന്നുള്ളൊരു ചിന്ത അല്ലേ? ഇപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാലോ, വലാത്ത കിള്ളിയില നഫ്സി തുറഫത്തായിന്ന് പറയാം. അപ്പം നമ്മൾ കണ്ണിൻ്റെ ഇമ വെട്ടുന്ന സമയത്ത് പോലും നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, അത് പഠിച്ചവനെ ഇന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മളെ നിസ്സഹായതയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം സ്വാഭാവികമായും അവിടെ നമ്മളെത്രത്തോളം നിസ്സഹായനാണെന്ന് തോന്നിയാലേ നമ്മളിൽ നിന്ന് പ്രാർത്ഥന വരുള്ളൂ.
2: അതെ അതെ.
1: അല്ലെങ്കിൽ ഞാൻ മതി എന്നുള്ളടത്തല്ലേ വരിക?
2: മനുഷ്യൻ്റെ അഹങ്കാരം ഈ പറഞ്ഞ പൂർണ്ണത ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ട്, സയൻസിൻ്റെ പേരിൽ അഭിമാനം നടിക്കുന്ന ആൾക്കാർ, സയൻസ് മതി എന്ന് പറയുന്ന ആൾക്കാർ, ദീനിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ, അവർക്കൊക്കെ വെച്ചാൽ ഒന്നൊരൊറ്റ ചോദ്യം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് ആ പറഞ്ഞ ധാരണകളൊക്കെ തകർത്തെടിയാൻ പറ്റിയതാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ. അവനവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല, അവനവൻ്റെ ശരീരത്തിൽ അവയങ്ങൾ തന്നെ മര്യാദക്ക് ഒരു ഉപകരണമല്ലാതെ സ്വന്തം കാണാൻ മനുഷ്യന് കഴിയില്ല.
1: തള്ളാനൊരു പക്ഷേ പറ്റും, പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റില്ല.
2: അതെ അതെ.
1: അതിന് അതിന് കഴിയണമെങ്കിൽ ശരിക്കും നമുക്ക് നമ്മളെ പരിധികളും പരിമിതികളൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്, അപ്പോഴേ പിടിച്ചു നിൽക്കാൻ പറ്റും.
2: യെസ്. ഏതായിരുന്നാലും കുട്ടി സൂപ്പറായിരുന്നു എന്നാണ് സീനത്ത് പാലക്കാട് മെസ്സേജ് അയച്ചത്. അപ്പം പരിധിയില്ലാത്ത ചിന്തകളാണ് പുതിയ ലോകങ്ങൾ പിറക്കാൻ കാരണം. അത് വേറെ, ഇതുമായി ബന്ധമില്ലാത്തൊരു ഇതാണ് ഷുഐബ് കാരടൻ അയച്ചത്.
1: എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും ചില കാര്യങ്ങളൊന്നും അറിവില്ലാത്ത പാമരന്മാരിൽ നിന്നും പഠിക്കേണ്ടി വരും. അങ്ങനെ ചിന്തിച്ചാൽ എല്ലാവർക്കും നല്ലതാണെന്നാണ് ഏതാണ്ട് ശ്രോതാവിൻ്റെ പേര്.
2: ഒരു മിനിറ്റ് കൊണ്ടൊരു വലിയ അറിവ് എന്നും കിട്ടുന്ന മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് പറഞ്ഞത്. വൺ മിനിറ്റ് ടോക്ക് അത് സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്നുള്ളത്. അപ്പം അതങ്ങനെ പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഒരു സ്റ്റാറ്റസ് വെക്കാനുള്ള ഒരു പ്രചോദനം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് വായിക്കുന്നത്. ഹുസൈൻക്ക് പറഞ്ഞൊരു ഇത് കണ്ടോ, എന്താണ്?
1: ഞാൻ ഈ നേരത്തെ വായിച്ച കമൻറ്റ് ആരുടെ നോക്കിയതാ, നഫീസ പി എ താമരശ്ശേരിയായിരുന്നു. ഹുസൈൻക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
2: നല്ലൊരു കഥയായിരുന്നു. തിരൂർ അങ്ങാടി മുഴുവൻ കറങ്ങിയിട്ട് തിരൂർ എവിടെയെന്ന് ചോദിച്ചതുപോലെയായി. അപ്പോൾ കഥയിൽ പാഠമുണ്ട്. നേരത്തെ നിങ്ങൾ മുനീർ ചെമ്മനാടനെ, ഞാൻ ചെമ്മാട് നെയ്തിട്ടില്ലല്ലോ, അപ്പോൾ എന്നെ ചിലപ്പോൾ കണ്ടപ്പോൾ എം ആയിട്ട് തോന്നിയതായിട്ടായിരിക്കാം.
1: മലയാളത്തിൽ ഞാൻ കണ്ടത്.
2: അതാണോ? അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങ് എഴുതിയിട്ടില്ലല്ലോ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്.
1: നല്ല കഥ ാണെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. നല്ല കഥയാണ് എന്നാണ് റുക്സാന, അതേപോലെ തന്നെ ഷുഐബ്.
2: ഇന്നത്തെ വഴിവിളക്കും ഈ കഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നതാണ് വഴിവിളക്കിലെ, അതിനേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് ഷുഐബായം വളപട്ടണം
1: പറഞ്ഞു
2: മെസ്സേജ് അയച്ചത്. കഥ കേട്ടപ്പോൾ കുറെ ചിന്തിച്ചു പോയി. ധാരാളം ഗുണപാഠങ്ങളുണ്ട് അൽഹംദുലില്ലാഹ്. എപ്പോഴും നല്ലതിനെ പറ്റി ചിന്തിക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു സന്ദേശം സഫിയ കെ തിരങ്ങാടിയും അയച്ചു. നമുക്കിനി ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അടുത്തൊരു പ്രോഗ്രാം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നുണ്ട്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പ്രോഗ്രാം എന്ന് പറയാൻ പറ്റില്ല.
1: യെസ്
2: അല്ലേ,
1: നമുക്ക് ഈ ഇരുന്ന് ഇരിപ്പിൽ ചെയ്യാൻ പറ്റിയ ഒരു നന്മ.
2: യെസ്,
1: ഫോണെടുത്ത് പീസ് റേഡിയോ കേട്ടുകൊണ്ടേ ഇരിക്കുക, ഒരു പ്രശ്നമല്ല. പക്ഷേ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയ ഒരു ഒരു കാര്യമാണ് ഇൻഷാല്ലാ നമ്മുടെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അല്ലേ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد أفلح المؤمنون الذين هم في صلاتهم خاشعون.

0: മാഷാഅല്ലാഹ്.
1: സൂറത്തുൽ മുഅ്മിനൂൻ വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം. മനോഹരമായ ഖിറാഅത്തിലൂടെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എന്ന ഈ ഒരു എന്താ ഇനി നമ്മൾ പറയാം, നമുക്ക് സ്റ്റാറ്റസിലൂടെ മറ്റുള്ള ആളുകളിലേക്ക് ഈ നന്മ സന്ദേശം പ്രവഹിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ കൂടി ഇതാണ്. നമുക്കറിയാമല്ലോ എല്ലാ സമയം നമ്മൾ പറയാറുണ്ട്.
0: സൂറത്തുൽ മുഅ്മിനൂനിലെ ഈ ആയത്തുകളുടെ പ്രത്യേകത ഉണ്ട്, ഇസ്ലാമിക
1: ആരാണ് വിശ്വാസികൾ
0: യെസ്
1: എന്ന് ശരിക്കും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമുക്ക്
0: ആരാണ് വിജയികൾ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയ്ക്ക് ശേഷം നമ്മൾ
1: നമുക്കറിയാം പീസ് റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാമുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, പറയാറുണ്ട്. അവതാരകം മറ്റ് ഒരുപാട് പ്രോഗ്രാമുകളുടെ അതിൻ്റെ വൈവിധ്യങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം എല്ലാവർക്കും എപ്പോഴും അറിഞ്ഞുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് റേഡിയോ ലൈവ് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലേക്ക് പീസ് റേഡിയോയിലെ വ്യത്യസ്ത സമയങ്ങളിൽ വരുന്ന ഓരോ പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുന്നു. ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്ന നുറുങ്ങുകൾ എന്നുള്ള ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ്
0: ഈ ഒരു പ്രോഗ്രാം. എല്ലാ ദിവസവും രാവിലെ 11:30 ഉണ്ടാവും. പിന്നെ നമുക്ക് റിവൈൻഡിൽ 24 മണിക്കൂറും കേൾക്കാമല്ലോ. അതിൽ ശരിക്കും പറഞ്ഞ നുറുങ്ങുകളിൽ വരുന്നത് പല എഴുത്തുകാർ നന്നായി എഴുതുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന ലേഖനം. അത് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് അബ്ദുസമദ് കല്ലടിക്കോട്, ഇബിന് അലി അടത്തനാട്ടുകര, മുഹമ്മദ് അലി നെടുവഞ്ചേരി ഇവരൊക്കെയാണ് അത് നമുക്ക് വായിച്ച് കേൾപ്പിക്കാറുള്ളത്. ഇന്ന് നമ്മൾ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഒരു രചനയാണ് ഇൻഷാല്ലാ കേൾക്കുന്നത്. ടൈറ്റില്
1: മനുഷ്യൻ മൃഗമാകുമ്പോൾ. ശബ്ദം അബ്ദുസമദ് കല്ലടിക്കോട്.
2: മനുഷ്യൻ മൃഗമാകുമ്പോൾ. എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേര് നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ചവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ചവർ കണ്ടറിയുകയുമില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ചവർ കേട്ടു മനസ്സിലാക്കില്ല. അവർ കാലികളെപ്പോലെയാകുന്നു, അല്ല അവരാണ് കൂടുതൽ പിഴച്ചവർ, അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ. വിശുദ്ധ ഖുർആൻ അധ്യായം 7:179. ഈ വചനം എന്താശയമാണ് പകർന്നു നൽകുന്നതെന്ന് പരിശോധിക്കാം. മനുഷ്യന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിന്താശേഷിയാണ്. നാം കാണുന്നു, ഇതര ജീവജാലങ്ങളും കാണുന്നു. പക്ഷെ മറ്റു ജീവികൾ കാണുന്നത് പോലെയല്ല നാം കാണുന്നത്. നമ്മുടെ കാഴ്ചയ്ക്ക് പ്രത്യേകതയുണ്ട്, കാരണം നാം അതിനെ കണ്ടതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. നാം കേൾക്കുന്നു, മറ്റു ജീവികളും കേൾക്കുന്നു. പക്ഷെ നമ്മുടെ കേൾവിക്ക് പ്രത്യേകതയുണ്ട്, കാരണം നാം കേട്ട കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. നമുക്കൊരു ഹൃദയമുണ്ട്, ആ ഹൃദയം കൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ അപഗ്രഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായി നിലകൊള്ളുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യൻ മൃഗങ്ങളെക്കാൾ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതിനുള്ള വിശദീകരണമാണ് ഖുർആൻ ഈ വചനത്തിൽ പറയുന്നത്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട വലിയൊരു വിഭാഗം നരകത്തിൽ പ്രവേശിക്കപ്പെടാനുള്ള കാരണമായി പറഞ്ഞതിലേക്കൊന്ന് കണ്ണോടിക്കുക. കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാനും തയ്യാറാകാത്തവരാണവർ. അതുകൊണ്ട് തന്നെ അവരെ ഉപമിക്കാവുന്നത് കന്നുകാലികളോടാണ്. പലപ്പോഴും അവർ കന്നുകാലികളേക്കാൾ മോശമായി മാറുന്നു. എന്താണ് കാരണം? കന്നുകാലികൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള കഴിവ് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ മനുഷ്യൻ ഈ കഴിവുകളെല്ലാം നൽകപ്പെട്ടിട്ടും യഥാർത്ഥത്തിൽ ഇതൊന്നും വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നില്ല. കാതുകൾ കൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാതെയും കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് കാണാതെയുമാണ് അവർ ജീവിക്കുന്നത്. ചിന്തിക്കേണ്ടതല്ല അവർ ചിന്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർ നരകാവകാശികളായിത്തീരുന്നു എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു പറയുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അവൻ്റെ ചിന്താശേഷിയാണ്. അവൻ്റെ കണ്ണുകളെയും കാതുകളെയും ശരിയായ രൂപത്തിൽ അവൻ ഉപയോഗപ്പെടുത്തണം. അവൻ്റെ ചുറ്റിലും കാണുന്ന മഹാപ്രതിഭാസങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കേണ്ടതുണ്ട്. ദൈവിക വചനങ്ങളും പ്രവാചക സന്ദേശങ്ങളും കേൾക്കുമ്പോൾ അവൻ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ സത്യത്തെ കണ്ടെത്താനോ സത്യത്തെക്കുറിച്ച് കേൾക്കാനോ തയ്യാറാകാതെ കന്നുകാലികളെപ്പോലെ ജീവിക്കുന്ന അവസ്ഥ മനുഷ്യനൊരിക്കലും ഉണ്ടായിക്കൂടാ. നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നു. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനപ്പുറം ജീവിതത്തെ സംബന്ധിച്ച് ഗൗരവപ്പെട്ട ഒരു ചിന്തയെ പലർക്കുമില്ല. എണ്ണമറ്റ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ ആരാണ്? പൂക്കൾ, പൂമ്പാറ്റകൾ, നദികൾ, അരുവികൾ, സമുദ്രങ്ങൾ, കാടുകൾ, മരുഭൂമികൾ, എണ്ണമറ്റ സൃഷ്ടിജാലങ്ങളെ ആരാണ് ഈ ഭൂമിയിൽ സംവിധാനിച്ചത്? സൃഷ്ടിപ്രപഞ്ചത്തെ മുഴുവൻ ജോഡികളായി സൃഷ്ടിച്ചവനാരാണ്? നിസ്സാരമായ ഒരു ബീജകണികയെ മനോഹരമായ ഒരു മനുഷ്യരൂപമാക്കി മാറ്റുന്നവൻ ആരാണ്? വേദഗ്രന്ഥങ്ങൾ സത്യസന്ധമാണോ? പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം സത്യമായിരുന്നോ? മരണശേഷം എന്ത് സംഭവിക്കുന്നു? സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണോ? എന്താണ് ആത്മാവ്? എന്താണ് ജീവൻ? ആരാണ് ജീവൻ നൽകുന്നത്? എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നു? ആരാണ് നമ്മോട് ചോദിക്കാതെ നമ്മെ സൃഷ്ടിച്ചത്? ആരാണ് നമ്മോട് ചോദിക്കാതെ നമ്മെ മരിപ്പിക്കുന്നത്? മഴ വർഷിപ്പിക്കുന്നതും സസ്യലതാദികൾ മുളപ്പിക്കുന്നതും സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നതും ആരാണ്? ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചോദ്യങ്ങൾ മനുഷ്യന് ചോദിക്കാനുണ്ട്. എന്നാൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. കന്നുകാലികളെപ്പോലെ തിന്നും കുടിച്ചും രമിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനന്തരഫലം എന്താണ്? നരകമല്ലാതെ. മരണാനന്തര ജീവിതത്തിൽ സത്യനിഷേധികളുടെ വിലാപം ഖുർആൻ പറയുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നരകാവകാശികളിൽ ഉൾപ്പെടുമായിരുന്നില്ല. അധ്യായം 67 വചനം 10. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ കണ്ണിനെയും കാതിനെയും ചിന്താശേഷിയെയും യഥാവിധി ഉപയോഗപ്പെടുത്തി മനുഷ്യനായി ജീവിച്ച് വിജയം വരിക്കണം എന്ന ഖുർആനിൻ്റെ ആഹ്വാനം നാം സ്വീകരിക്കുക.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ നുറുങ്ങുകളുടെ ഒരു നുറുങ്ങാണ് കേട്ടത്. ഈ ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ 11:15 നമ്മുടെ മോർണിംഗ് വൈബ്സ് അവസാനിക്കുന്നതോടുകൂടി വരുന്നൊരു പ്രോഗ്രാമാണ്. എല്ലാവരും ഈ ഇത്തരം വായിക്കാനൊരു പക്ഷേ സമയമില്ലാത്തവർക്കൊക്കെ ചെറിയ ചെറിയ ലേഖനങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കാവുന്നതാണ്. സലാം ക, നമ്മളെ ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ സൂറത്തുൽ മുഅ്മിനൂനാണല്ലോ ശ്രോതാക്കൾക്ക് കേൾപ്പിച്ചു കൊടുത്തത്. സൂറത്തുൽ മുഅ്മിനൂന് ഇൻഷാല്ലാ പീസ് റേഡിയോ ഈ ഒരു സംവിധാനം, അതുപോലെ തന്നെ ഒരുപാട് സംവിധാനങ്ങളുള്ള വിസ്ഡം യൂത്തിൻ്റെ പുതിയ പാഠ്യപദ്ധതിയിൽ സൂറത്തുൽ മുഅ്മിനൂനാണ് ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സൂറത്തുൽ മുഅ്മിനൂൻ നമ്മുടെ തൊട്ടടുത്തുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകളിലൊക്കെ സൂറത്തുൽ മുഅ്മിനൂനാണ് ഇനി അടുത്ത സൂറത്തുകളായിട്ട് പല സ്ഥലങ്ങളിലും ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗൈഡ് വരെ റെഡി ആയിട്ടുണ്ട്. ഗൈഡോടുകൂടി തുടങ്ങാവുന്നതാണ് എന്ന കാര്യം കൂടി ഈ ഒരു സമയത്ത് എല്ലാ ശ്രോതാക്കളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളീ മത്സരങ്ങൾ പലതും കേട്ടിട്ടുണ്ടല്ലോ സലാംക്ക, മത്സരങ്ങളെ കുറിച്ച്. നമ്മളുള്ള മത്സരങ്ങളല്ലേ?
1: യെസ്.
0: എന്നാൽ മലക്കുകൾ മത്സരിച്ച, അത് 30-ലധികം മലക്കുകൾ മത്സരിച്ച, അങ്ങനെ മത്സരിച്ച് രേഖപ്പെടുത്തിയ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇൻഷാല്ലാ ഇനി കേൾക്കാനിരിക്കുന്നത്. ബഹുമാനായ കെ വി മുഹമ്മദ് അലി, അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ്, ഓരോ ഹദീസാണ്. ഇൻഷാല്ലാ ഇന്നത്തെ തിരുമൊഴികളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ റിഫാഅത്ത് ബിനി റാഫിഇൻ അസ്റഖി ഖാല كنا يوما نصلي وراء النبي صلى الله عليه وسلم فلما رفع رأسه من الركعة قال سمع الله لمن حمده قال رجل وراءه ربنا ولك الحمد حمدا كثيرا طيبا مباركا فيه فلما انصرف قال من المتكلم قال أنا قال رأيت بضعة وثلاثين ملكا يبتدرونها أيهم يكتبها أول برشفتك لي إمام بخاري تنا صحيح نلقيت الله ഒരു ഹദീസാണ് നാം കേട്ടത്. റിഫാഅത്ത് ബിൻ റാഫിഉ അസ്റഖി റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. റിഫാഅത്ത് ബിൻ റാഫിഉ ബിൻ മാലിക് ബിൻ അജ്ലാൻ എന്നാണ് അൻസാരി സ്വഹാബിയായ ഇദ്ദേഹത്തിൻ്റെ പേര്. മാലിക് ബിൻ റാഫി എന്ന പ്രഗത്ഭനായ സ്വഹാബിയുടെ സഹോദരനും കൂടിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം റിഫാഅ റളിയല്ലാഹു അൻഹുവും റാഫിഉ പിതാവായ റാഫിഉ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു നബിയോടൊപ്പം. മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹുവിൻ്റെ മരണം. അബു മുആദി എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്, കുന്ന യൗമൻ നുസല്ലി വറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബിയുടെ പിന്നിൽ നമസ്കരിക്കുകയായിരുന്നു. ഫലമ്മാ റഫഅ റസഹു മിന റകഅ, റുകുഉഇൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയപ്പോൾ, ഫലമ്മാ റഫഅ ഉയർത്തിയപ്പോൾ റസഹു തന്റെ തലയെ, മിന റകഅ റുകുഉഇൽ നിന്ന്, റുകുഉഇൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയപ്പോൾ, ഖാല നബി പറഞ്ഞു, സമി അല്ലാഹു ലിമൻ ഹമിദ, റുകുഉഇൽ നിന്ന് എഴുത്തിദാലിലേക്ക് എഴുന്നേൽക്കുമ്പോൾ പറയുന്ന അദിക്ർ, സമി അല്ലാഹു ലിമൻ ഹമിദഹു, തന്നെ സ്തുതിക്കുന്നവരെ, തന്നെ സ്തുതിക്കുന്നവനെപ്പറ്റി അല്ലാഹു കേട്ടിരിക്കുന്നു, അവൻ കേട്ടിരിക്കുന്നു, അതിനുള്ള കൃത്യമായ ഫലം അവൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കും, അവൻ്റെ ഇഷ്ടം അവന് ലഭിക്കും എന്നർത്ഥത്തിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് നബി പറഞ്ഞു. ഖാല റജുലുൻ വറാഅഹു, അപ്പോൾ നബിക്ക് പിന്നിൽ നമസ്കരിച്ചിരുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, റഹ്മാനായ റബ്ബിനുള്ള സ്തുതി സ്തുതിയുടെ വാക്കുകൾ കൂടുതലായി വളരെ ഇഖ്ലാസോടുകൂടി ഇങ്ങനെ ഒരാൾ പറയുകയുണ്ടായി. റബ്ബനാ വലക്കൽ ഹംദ്, അവിടെ നിർത്താതെ അങ്ങളുടെ റബ്ബയെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു നിർത്താതെ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ എന്ന് കൂടുതലായി കപടതയില്ലാത്ത നിഷ്കളങ്കവും വർദ്ധിച്ച തോതിലുമുള്ള സ്തുതി അവനിലാണ്, അവനിൽ അത് മുറിഞ്ഞുപോകാത്ത അനുഗ്രഹം അവനിലാണുള്ളത് എന്നൊക്കെ ആശയം വരുന്ന ഹംദൻ കസീറൻ, ധാരാളമായ സ്തുതി, തയ്യിബൻ ഏറ്റവും വിശിഷ്ടമായ രൂപത്തിൽ, മുബാറക്കൻ അനുഗ്രഹീതമായതും, ഫീഹി അവനിലാണ് മുറിഞ്ഞുപോകാത്ത എല്ലാ അനുഗ്രഹങ്ങളുമുള്ളത്, അനുഗ്രഹങ്ങളെല്ലാം ബർക്കത്തുകളെല്ലാം എനിക്കിനിയും തരണം, ഏറ്റവും കൂടുതലായ സ്തുതി അവൻ അർപ്പിക്കുന്നു എന്നർത്ഥത്തിൽ റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫിഹി എന്ന് എഴുതിയതാലിൽ ആ മഅ്മൂം ഒരാൾ വിളിച്ചു പറഞ്ഞു, കുറച്ച് ഉച്ചത്തിൽ തന്നെ പറഞ്ഞു എന്നാണ്. ഫലമ്മൻ സൊറഫ്, അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഖാല നബി ചോദിച്ചു, മനിൽ മുത്തക്കല്ലിം, ആരാണ് ആ സംസാരിച്ചത്? റബ്ബന വലക്കൽ ഹംദ് എന്നതിനപ്പുറം ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫിഹി എന്നുകൂടി പറഞ്ഞതാരാ? ഖാല, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അന, ഞാനാണ് റസൂലെ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി പറഞ്ഞു, റഅയ്തു ബിദ്അത്തൻ വസലാസീന മലക്കൻ യബ്തദിറൂനഹ അയ്യുഹും യക്തുബുഹ അവ്വൽ, റഅയ്തു, ഞാൻ കാണുകയുണ്ടായി, ബിദ്അത്തൻ വസലാസീന, ബിദ്അത്തൻ വസലാസീന എന്ന് പറഞ്ഞാൽ മുപ്പതിൽ ചില്ലാനം, ബിദ്അ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ പിന്നെ മൂന്നിനും ഒമ്പതിനും ഇടയിലുള്ള ഒരു സംഖ്യക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ മുപ്പതിലധികം എന്ന് നമുക്ക് പറയാം, മുപ്പതിലധികം, വേണമെങ്കിൽ മുപ്പത്തി മൂന്നിലധികം വരുന്ന മലക്കുകൾ, യബ്തദിറു യബ്തദിറൂനഹ, അവർ മത്സരിക്കുന്നു, യുസാരിഊൻ എന്നർത്ഥം. എന്തിനാ മത്സരം? അയ്യുഹും യക്തുബുഹ ഔവലു, അവരിൽ ആരാണ് ആദ്യമായി ആ പുണ്യം നന്മ രേഖപ്പെടുത്തുക, ആര് ആ വലിയ നന്മ മറ്റൊരുത്തിനു മുമ്പ് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ മത്സരിച്ചുകൊണ്ടാണ് മലക്കുകൾ അവിടെ എത്തിയിട്ടുള്ളത്, ആഗതമായിട്ടുള്ളത് എന്ന. പ്രിയമുള്ളവരെ, മുപ്പതിലധികം മലക്കുകൾ മത്സരിച്ച് രേഖപ്പെടുത്തിയ, രേഖപ്പെടുത്താൻ മത്സരിച്ച അതിമനോഹരമായ ഹംദിൻ്റെ ദിക്കറാണ്. റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി എന്ന ദിക്കർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഹംദൻ കസീറം എന്ന് പറയുമ്പോൾ ഹംദൻ ഖാലിസൻ അനി റിയായി വസും അ എന്നൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. റിയായിൽ നിന്നും, ലോകമാന്യതയിൽ നിന്നും, മറ്റുള്ളവർ കേൾക്കണമെന്നതിൽ നിന്നൊക്കെ, അതിൽ നിന്നൊക്കെ മുക്തമായി, പരിപൂർണമായ ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായി, നിഷ്കപടമായി, ആ രൂപത്തിൽ എല്ലാ ഹംദും അള്ളാഹുവിനാണ് എന്നതാണ്. ഇവിടെ ഒരു മനുഷ്യൻ, ഒരാൾ നബിക്ക് പിന്നിൽ നിന്ന് അങ്ങനെ പറഞ്ഞു എന്നതാണുള്ളത്. പക്ഷേ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു, അത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹു തന്നെയായിരുന്നു ആ ഹംദിൻ്റെ വചനം ചൊല്ലിയതും, അദ്ദേഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചു പറഞ്ഞതും എന്നൊക്കെയാണ് നമുക്ക് കാണാനാവുക. അപ്പോൾ പ്രിയമുള്ളവരെ, റബ്ബിന് സ്തുതികീർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ മഹത്വമാണ് നാം അറിയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച വചനമാണ്. അതുകൊണ്ട് നാം അത് പതിവാക്കേണ്ടതുണ്ട്. റബ്ബിലേക്ക് അടുക്കാൻ, പ്രതിഫലം വർദ്ധിക്കാൻ, ഇരുലോകത്തും പരിഗണന കിട്ടാൻ സ്തുതിവചനങ്ങൾ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൂടി ഇവിടെ തിരിച്ചറിയണം. അത് കാറുകൾ പതിവാക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ, ആ പറഞ്ഞ കാര്യത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് നാം തിരിച്ചറിയണം. റബ്ബിൻ്റെ പരിഗണന വളരെ കൂടുതലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മലക്കുകളുടെ തിരക്ക്, മത്സരം അവിടെ നമുക്ക് കാണാനായത്. അതുകൊണ്ട് ഈ ഹംദിൻ്റെ ഉന്നതമായ ഈ ദിക്കറ് നമ്മുടെ നമസ്കാരത്തിൽ നാം പതിവാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്. ഇപ്പം തിരുമൊഴികൾ പതിവുപോലെ വളരെ പ്രസക്തമായൊരു വിഷയം വിഷയത്തെ ആസ്പദമാക്കി നല്ലൊരു ചിന്ത തിരുമുറയിലൂടെ നമുക്ക് ലഭിച്ചു. മഷാല്ലാ, പ്രിയമുള്ളവരെ, ഓരോ പ്രോഗ്രാമുകളും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇന്നത്തെ മോർണിംഗ് ഷോ, അതിൻ്റെ ലൈവ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. 30-ൽ മലക്കുകൾ മത്സരിച്ച് രേഖപ്പെടുത്തിയ ദിക്കർ, ഇപ്പം ടൈറ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ ഒരു കൗതുകമുണർത്തുന്ന ഒരു വിഷയത്തെ നമ്മൾ കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പീസ് റേഡിയോ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ അറിയിക്കാറുണ്ട്. അപ്ഡേറ്റ്സിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങളുടെ മെസ്സേജുകൾ ജസ്റ്റ് ഒന്ന് കൂടി ഒന്ന് വായിക്കാം. നല്ലൊരു ഹദീസാണ് കെ വി മൗലവി തിരുമുറയിലൂടെ പറഞ്ഞു തന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നാണ് ഷുഹൈബ എം വളപട്ടണം അയച്ചത്. അതുപോലെ അമീർ ടി അടുത്ത നാട്ടുകാര, സ്നേഹത്തിൻ്റെ ഇഴയടുപ്പം ഒരേ കൂരതൻ തണലിൽ ചേക്കേറുമ്പോൾ പഴയതും പുതിയതും കൈകോർക്കുമ്പോൾ ചില്ലകൾ തമ്മിലൊരു കലഹമോ എന്ന് തുടങ്ങിയിട്ടുള്ള ദീർഘമായൊരു കവിത, നേരത്തെ ഉള്ള ഏതോ വിഷയവുമായി ബന്ധപ്പെട്ട് അയച്ചാന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ഗൈഡ് ഇന്നലെ കിട്ടി, ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, അത് നമ്മുടെ QHLS ഗൈഡായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ജാസ്മിൻ പറളി അവരൊരു മെസ്സേജ് അയച്ചത് കാണുന്നുണ്ട്, സലാം പറഞ്ഞ കൂടെയുണ്ട്. അതുപോലെ ഗൈഡ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് സെഫിയ കെ തിരങ്ങാടി ചോദിക്കുന്നുണ്ട്. മറ്റൊരു ശ്രോതാവ് അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്, ഡൊണേഷൻ ഹിസ്റ്ററി നോക്കുമ്പോൾ നൽകിയ ടോട്ടൽ എമൗണ്ടിൻ്റെ 1/3 കാണിക്കുന്നുള്ളൂ. റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്യാഷ് പീസ് റേഡിയോ അക്കൗണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്നാണ് ഒരു ശ്രോതാവ് ഇപ്പോൾ മെസ്സേജ് അയച്ച. അപ്പോൾ ഒരു നമ്മൾ ഡൊണേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ
0: എന്താണ് ശ്രോതാവിൻ്റെ പേര്?
4: പേര് നമ്മൾ അവർ വായിക്കണ്ട എന്ന് പറഞ്ഞത്.
0: ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഡിയോയിലെ അക്കൗണ്ട്സിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളെ നമ്പർ ഒന്ന് അല്ലേ,
4: ആ നമ്പർ നമുക്ക് ഇതിലൊന്ന് എടുക്കാം അല്ലേ. എന്നിട്ട് നിങ്ങളെ
0: തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടാക്കും. അങ്ങനെ
4: പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ല, മുജാഹിദിൻ്റെ വരികൾക്ക് നല്ല ശബ്ദം നൽകിയ എടത്തനാട്ടുകാർക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും നൽകട്ടെ എന്ന്. ഇത് നമ്മൾ അമീർ ടി എടത്തനാട്ടുകരയുടെ വരികൾ വായിച്ചിരുന്നു. അപ്പം അതിനുമായി ബന്ധപ്പെട്ടാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അവർ മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: തിരുമൊഴികളിലൂടെ നമ്മൾ കേട്ട ഒരു ദിക്റല്ലേ, ആ ദിക്ർ ഞാൻ ആ ദിക്ർ ചെല്ലാറുണ്ട് എന്ന് നമ്മളൊരു ശ്രോതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ ഇത്തരം നല്ല ശീലങ്ങൾ കൊണ്ടു നടക്കുന്നവരുണ്ട്.
4: ജമീല വി കെ പൂനൂര് പറഞ്ഞ, അല്ലിജാബയിലേക്ക് കോൾ ചെയ്യാനുള്ള നമ്പർ ഒന്നുകൂടി പറയാമോ എന്നാണ്. ഒന്നുകൂടി പറഞ്ഞോളൂ. അല്ലിജാബയിലേക്ക് കോൾ
0: 90 20 840 840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ശനിയാഴ്ച 7:30 മുതൽ 8:30 വരെയുള്ള സമയം. ഷാമില ഷംസുദ്ദീൻ ആണ് പറഞ്ഞത് ഈ ദിക്ർ ഞാൻ ചെല്ലാറുണ്ട്.
4: അമീർടി എടത്തനാട്ടുകാരെ, എവിടെ നമ്മൾ ടെക്നിക്കലായിട്ടോ നമ്മുടെ സംവിധാനവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഉടനെ ഉത്തരവുമായിട്ട് അമീർ വരും. ഗൈഡ് കിട്ടണമെങ്കിൽ QHLS കൺവീനറുമായിട്ട്, ഷാഖയിലെ കൺവീനറുമായി ബന്ധപ്പെട്ടാൽ ഗൈഡ് കിട്ടും. കൺവീനറുടെ കയ്യിൽ ഉണ്ടാവും എന്നാണ്
0: പറഞ്ഞത്. ഉള്ളൊരു ശ്രോതാവാണല്ലോ അപ്പോൾ ചോദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഇതിൻ്റെ ആളുകളായിട്ട് ബന്ധപ്പെട്ടാൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സെൻ്ററുകളിലുള്ള അതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ആ കൺവീനർമാരെന്ന് ഉദ്ദേശിച്ചത് അതാണ്.
4: അതെ അതെ,
0: അവരായിട്ട് ബന്ധപ്പെട്ട് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്, എല്ലാ സെൻ്ററുകളിലും സാധനം എത്തിയിട്ടുണ്ട്.
4: പിന്നെ ഈ പ്രാർത്ഥന ഞാൻ ആദ്യമേ പഠിച്ചിട്ടുണ്ട്, ഇത് ചൊല്ലാറുമുണ്ട് എന്ന സന്തോഷമാണ് ആയിഷ അറിയിച്ചിട്ടുള്ളത്. ഈ ഹദീസിലൂടെ ഈ പ്രാർത്ഥന എത്ര മഹത്തായതാണ് എന്ന് റുക്സാന എം അതിനെക്കുറിച്ച് മെസ്സേജ് അയച്ചു. ഞങ്ങൾ മുഅ്മിനൂൻ തുടങ്ങി 11 ആയത്ത് കഴിഞ്ഞു എന്നാണ് QHLS ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം.
0: ആ പുള്ളിപ്പാടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശരി,
4: യെസ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ തുടങ്ങി 13 ആയത്തുകൾ, ഇപ്പോൾ 13 ആയത്തായി എന്നല്ല പറഞ്ഞത്. ചില ആളുകൾ ഏതായാലും അതിൻ്റെ വഴിയിലാണുള്ളത്. മഷാല്ലാ,
0: ഏകദേശം 8 ആയത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ഫീൽഡിലേക്ക് എത്തും. പിന്നെ എന്താ പറയുക, നമ്മൾ സൃഷ്ടി, അള്ളാഹുവിൻ്റെ സൃഷ്ടി, ഓരോ വൈഭവങ്ങളെക്കുറിച്ച്, നമ്മളെ മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ച സംഗതികളൊക്കെ ഇങ്ങനെ എത്തുമ്പോൾ സൂറത്തുൽ മുഅ്മിനൂൻ അത്ത തന്നെ മനസ്സിൽ സ്പർശിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ ശ്രോതാക്കളൊക്കെ ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പറയുന്നത് അതുകൊണ്ടാണ്. ഏതായാലും ഈ ഒരു സമയം ഖുർആൻ പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ശ്രോതാക്കൾക്ക് ലൈവായി കേൾക്കാൻ, നേരിട്ട് ഇൻട്രാക്റ്റീവ് ആയിട്ട് കേൾക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സെൻറ്ററുകളിലൂടെ നിൽക്കുന്ന ഖുർആൻ ക്ലാസ്. എന്നാൽ പീസ് റേഡിയോയിലൂടെ ഖുർആൻ പഠിക്കാൻ അവസരമുണ്ട്?
1: പീസ് റേഡിയോയുടെ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ, അതിൻ്റെ പീസ് റേഡിയോ നൽകുന്ന ഒരുപാട് കോഴ്സുകൾ നമ്മൾ പറയാറുണ്ട് എപ്പോഴും. അപ്പം അതിൽ നമ്മൾ 500 കോഴ്സ്, അറബി ഭാഷാ പഠന കോഴ്സ്, ഇതൊക്കെ റേഡിയോയുടെ അപ്ഡേറ്റ്സിലൂടെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ റേഡിയോ അനുദിനം അത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു, ശ്രോതാക്കളിലേക്ക് അറിവിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നു. ഇതാ പുതിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പുതുതായി പ്രഖ്യാപിച്ചൊരു സംവിധാനം, കോഴ്സിൻ്റെ ഭാഗമായി പുതിയൊരു സംവിധാനം, ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃ വെല്ലുവിളികൾ പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്.
0: പാരൻറ്റിങ് കോഴ്സ് നമ്മൾ പലതും കേൾക്കാറുണ്ട്, പക്ഷേ എല്ലാത്തിനും ശാശ്വത പരിഹാരം ഇസ്ലാമാണല്ലോ. ഇസ്ലാമികമായി നമുക്ക് കിട്ടുന്ന ഒരു പരിഹാരം ഉണ്ടല്ലോ, അത് അവിടെ ഉണ്ടാവും.
1: അതുകൊണ്ട് പ്രത്യേകിച്ചും ചെറിയ മക്കളൊക്കെ ഉള്ള രക്ഷിതാക്കൾ റേഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നിർബന്ധമായും പുതിയ കാലഘട്ടത്തിൽ മക്കളെ വളർത്തേണ്ടതിനെ കുറിച്ചൊന്ന് പഠിച്ചേ പറ്റൂ, അങ്ങനെ നമ്മളെ ചില ബോധ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇമോഷൻസ് വെച്ചായിരിക്കും നമ്മൾ പെരുമാറുക. നമുക്കൊരിക്കലും നമ്മളെ കുട്ടിനോട് മോശമായി പെരുമാറണമെന്ന് തോന്നാറില്ല, അല്ലെങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ സാഹചര്യവശാൽ നമ്മൾ മോശമായി പെരുമാറിപ്പോകുന്നു. അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ചില അറിവ്, ചില ബോധ്യങ്ങൾ വേണം. അതിനാണ് കൃത്യമായ നമ്മുടെ വിശ്വാസത്തെ കണക്ട് ചെയ്ത് ഇസ്ലാമിക് പാരൻറ്റിങ്. അത് നിങ്ങൾ പറഞ്ഞു, പാരൻറ്റിങ് കോഴ്സ് പലതും ഉണ്ടാവും, പക്ഷെ അതൊക്കെ അതിൻ്റെതായ വഴിയിൽ പോവും. നമ്മളിൽ മാറ്റുണ്ടാക്കിയ ദീനാണ്. അപ്പോൾ ആ ദീനിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കോഴ്സ് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മോഡൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ മോഡലിനെ ആസ്പദമാക്കി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ കോഴ്സിലേക്ക് ഇതാ പുതിയൊരു അധ്യായം കൂടി നമ്മൾ തുന്നിച്ചേർക്കുന്നു. കോഴ്സുകളിൽ 500 അറബി ഭാഷ ഖുർആൻ, 500 ഖുർആൻ പഠന കോഴ്സും അറബി ഭാഷ പഠന കോഴ്സ്, ഇനി ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്.
0: ഓക്കെ, 500 ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിതമായി പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനൊരു അവസരം തന്നെയാണല്ലോ 500. 500 പീസ് റേഡിയോയിലേക്ക് വന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഒരുപാട് ശ്രോതാക്കൾ മോർണിംഗ് ലൈവിൽ വന്നത് ഞാൻ 500 വഴിയാണ് വന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അത്ര തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം വരുത്താൻ കഴിയുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ 500 പോലത്തെ ക്ലാസുകൾ. അപ്പോൾ 500-ൻ്റെ 16-ാമത്തെ മൊഴികളാണ് ഇപ്പോൾ നിലവിൽ 42 ക്ലാസ്സുകൾ പൂർത്തിയായിട്ടുണ്ട്. 16-ാമത്തെ മൊഡ്യൂളിൽ 42 ക്ലാസ്സുകൾ പൂർത്തിയായിട്ടുണ്ട്. പഴയ അതേപോലെ തന്നെ പഠിതാക്കൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളുടെ ക്ലാസ് ടെസ്റ്റുകൾ ഉത്തരം അയക്കാൻ വിട്ടുപോയതുണ്ടെങ്കിൽ അത് 2 ഓഗസ്റ്റ് വരെ സമയമുണ്ട് ഉത്തരങ്ങൾ അയക്കാൻ. സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയൊക്കെ ഇതിൽ ഓർമ്മപ്പെടുത്തി ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ 16-ാമത്തെ മൊഡ്യൂളാണെന്ന് പറഞ്ഞു, 42-ാമത്തെ ക്ലാസ്സാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കിപ്പോൾ പഴയതൊന്നും ഇപ്പോൾ കിട്ടില്ലല്ലോ. ഞാനിപ്പോൾ എങ്ങനെയാണ് അടിയിൽ വെച്ച് കയറാൻ പറ്റുമോ?
1: വിഷമിക്കേണ്ട ആവശ്യമില്ല, ഏത് സമയത്തും കയറാം, ഏത് സമയത്തും പഠിക്കാവുന്ന ഒരു സംവിധാനമാണ് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് പഴയത് കിട്ടാനും പുതിയത് കിട്ടാനൊക്കെ ഏത് സമയത്ത് ഏത് സ്റ്റോപ്പിൽ നിന്ന് കയറി കഴിഞ്ഞാലും തുടങ്ങിയ മുതലുള്ള കിട്ടും എന്നർത്ഥം.
0: അതെ, അതാണ് പീസ് റേഡിയോയിലെ ആ കോഴ്സ് അല്ലെ. പീസ് റേഡിയോ നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺ അമർത്തിണ്ടല്ലോ, അതിൻ്റെ താഴെയുണ്ട് കോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. അതിൽ ചെന്ന് ഒന്ന് എൻറോൾ ചെയ്യണം. എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ വിൻഡോയിലേക്കാണ് പോവുക. അപ്പോൾ പഴയ ക്ലാസ്സുകൾ കേൾക്കും ചെയ്യാം. ഇപ്പോൾ പഴയ ക്ലാസ്സുകൾ കേട്ട് പഠിച്ച് പഠിച്ച് ഇപ്പോഴത്തെ ക്ലാസ്സിൻ്റെ കൂടെ നിൽക്കാനും കഴിയും. അങ്ങനെ അബ്ദുൽ ജബ്ബാർ മദിനി പോലെയുള്ള ഏറ്റവും മുതിർന്ന പണ്ഡിതന്മാരിൽ നിന്നും നേരിട്ട് ഖുർആൻ കേൾക്കാനുള്ള ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരുപാട് പീസ് റേഡിയോ ശ്രോതാക്കളുണ്ട്. നമുക്ക് എല്ലാവർക്കും അതിനോടൊപ്പം ചേരാൻ തോഫീക്ക് നൽകാൻ ആഗ്രഹിക്കട്ടെ.
1: വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മദ്രസ. അപ്പോൾ ഈ മദ്രസ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ കീഴിലാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങളായി നമ്മളിതിലിങ്ങനെ ചേർന്ന് വെക്കുമ്പോൾ നമുക്ക് ശരിക്കും വലിയൊരു ഒരു മഴ പെയ്യാണ്, നന്മയുടെ മഴ. കോഴ്സിന്റെ ആരംഭം ജൂലൈ 24 മുതൽ.
0: രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയിലാണ് എന്നാ തുടങ്ങുന്നത്.
1: അപ്പൊ ഈ ഈ മാസം 24 എൻറോൾമെന്റ് പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് 75,000 രൂപയുടെ സ്കോളർഷിപ്പിൽ സ്കോളർഷിപ്പുകൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഓ, 75 സ്റ്റുഡൻസിന്റെ കീഴിൽ നടത്തുന്ന ഈ പ്രോഗ്രാം, അതൊക്കെ അത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ അതിനെ കണ്ട് അതിൻ്റെ ആ എല്ലാ ഗുണവും നമുക്ക് പറ്റാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഈ വിഷയം. മറ്റൊന്ന് അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2, അതാണ് കോഴ്സിന്റെ മറ്റൊരു ഭാഗം.
0: മൊഡ്യൂൾ കഴിഞ്ഞ് നമ്മൾ 2 എത്തിയില്ലേ? അൽഹംദുലില്ല. 2 ഇൻഷാല്ലാ ജൂലൈ 25 സ്റ്റാർട്ട് ചെയ്യൂലേ പുതിയ ഒരു.
1: ഇതൊരു ഇന്റർ കണക്ഷൻ ആണ്, കാരണം ഖുർആൻ പഠിക്കുന്നുണ്ടോ അതിന്റെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ അറബി ഭാഷ കൂടി പഠിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും സുഗമമായ പഠനത്തിന് സഹായിക്കുന്ന ഒന്നാണ്. അപ്പം ഖുർആനിന്റെ ഭാഷ ഏതാണ്? അറബിയാണ്. അതുകൊണ്ട് അറബി പഠിക്കുക എന്നുള്ളത് ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് മസ്റ്റാണ് അറബി പഠിക്കുക എന്നുള്ളത്. അപ്പം രണ്ട് ഖുർആൻ പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ അറബി പഠിക്കുന്നുണ്ടാവും. ഏത് അതിൻ്റെ വാക്കർത്ഥങ്ങളൊക്കെ സെപ്പറേറ്റ് വേറെ തന്നെ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരികയാണ് പഠനം. അതാണ് അറബി ഭാഷാ പഠനം. അതിൽ സലീം സുല്ലമിയുടെ നേതൃത്വത്തിൽ വളരെ വിജയകരമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അധികം അനറബികളായിട്ടുള്ള ആളുകൾക്ക് അറബി ഭാഷ പഠിക്കാൻ സഹായകമായ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പുസ്തകം മദീന അറബിക്. ആ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള പഠനമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു മൊഡ്യൂൾ 2 ഇപ്പോൾ ഉള്ളത്. കോഴ്സ് ആരംഭിക്കുന്നത് ജൂലൈ 25. പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ എൻറോൾമെൻറ്റ് അത് ആരംഭിച്ചു കഴിഞ്ഞു.
0: അപ്പോൾ ഈ 2 നമ്മൾ ശ്രോതാക്കളുടെ മനസ്സിൽ വേണം. ഒന്ന്, നമ്മളെ മക്കൾക്കുള്ള ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ 24. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം നമ്മളെ അറബി ഭാഷ പഠിക്കാനുള്ള 2 മൊഡ്യൂൾ തുടങ്ങുന്ന ദിവസമാണ്. 24, 25 രണ്ട് നന്മകൾക്കുള്ള തുടക്കമാണ് ജൂലൈ 24, ജൂലൈ 25. അതുപോലെ നമുക്ക് ഇന്നലെ അലിജാബിയിൽ ഇരുന്നപ്പോൾ ഒരു ശ്രോതാവ് ചോദിച്ചിട്ട്, അദ്ദേഹം ഒരുപക്ഷെ റേഡിയോ ആദ്യമായിട്ട് കേൾക്കായിരിക്കും, അതല്ലെങ്കിൽ പീസ് റേഡിയോ കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അറബി ഭാഷ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹം വിളിച്ച് ചോദിക്കുന്നത് ഇതായിരുന്നു, 2 എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം, ഷീനും സായും ഒക്കെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പണ്ഡിതൻ ഫൈസൽ മദീന ഒരു ശ്രോതാവിനോട് പറഞ്ഞു പീസ് റേഡിയോ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നും ആ കോഴ്സിന് ചേർന്ന് പഠിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയാം, അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് ഒരുപാട് ഇപ്പോൾ പുതിയൊരു കാലഘട്ടത്തിൽ പല ആൾക്കാർക്കും ഇത് ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് ഇത്. നിങ്ങളൊരുപാട് പൈസ ചിലവഴിച്ച് സമയം ചിലവഴിച്ച് പോയി പഠിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ പീസ് റേഡിയോ നടത്തുന്ന മറ്റു കോഴ്സുകളെ പോലെ തന്നെ വളരെ വ്യവസ്ഥാപിതമായി എക്സാമും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ തന്നിട്ട് കൃത്യമായ ക്ലാസ്സുകൾ തന്നിട്ട് തന്നെയാണ് ഈ ഒരു കോഴ്സ് നടത്തുന്നത്. മൊഡ്യൂൾ 2 ശ്രോതാക്കളെല്ലാവരും പങ്കെടുക്കണമെന്ന് കൂടി ഈ ഒരു സമയത്ത് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്തൊരു സലാംക്ക.
1: നമ്മളെ അതിലൊരു 500 മൊഡ്യൂൾ 16 പിന്നെ മൊഡ്യൂൾ 16 42 പൂർത്തിയായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നത്, 42 അത് 39 എന്ന് പറയുന്നുണ്ട്. അവിടെ ഒന്ന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്, ശേഷം പറയാം. ചില ആളുകൾ അവിടെ 39 ക്ലാസ്സാണ് ഉണ്ടായിരുന്നത്, 42 എന്ന് പലരും കൃത്യമായിട്ട് നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ചെറിയ ഒരു ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ പരിശോധിക്കുന്നുണ്ടെന്ന്.
0: ഓക്കെ, പരിശോധിച്ചിട്ട് പറയാം അല്ലേ.
1: ഓക്കെ
0: സലാംക്ക. അപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്ന ഒരു പാട്ടൊക്കെ വേണമെന്നോ?
1: ആ പാട്ട് പാടാം.
0: അല്ല, നിങ്ങളല്ല പാടല്ലോ.
1: അല്ല, ഞാൻ പാടും, പക്ഷെ കേൾക്കുന്നത് നമ്മളെ വേറെ ആൾ
0: പാടുന്നതായിരുന്നു
1: സ്വരം.
0: അതെ, നമ്മളൊരു കാര്യം ചെയ്യുമോ, ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പിന്നെ പാട്ട് പാടാൻ ഭയങ്കര കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് പറ്റിയൊരു അവസരമാണ്. നിങ്ങൾ പാടുട്ടോ, എനിക്ക്, ഞാൻ അത് പറഞ്ഞതല്ല.
1: അല്ല, എനിക്ക് പറ്റി തന്നെയാണ്.
0: എന്നൊരു പാട്ട് നിങ്ങൾക്കൊന്ന് എഴുതണമെന്നല്ല, നന്നായിരിക്കും. ഇപ്പോൾ ഹാരിസ് മൗലവി മഷാല്ലാ ബഹുമാനനായ നമ്മുടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം രചിച്ച നല്ലൊരു പാട്ട് നമുക്കൊന്ന് കേൾക്കണം.

0: മാഷാല്ലാ, ഈ ശബ്ദം ആരുടേതാണെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയട്ടെ.
1: അതെന്തറിയോ സലംക,
0: ഇത് നമ്മുടെ ശബ്ദമാണ്,
1: റേഡിയോയിൽ നിന്നുള്ള ശബ്ദമാണ്.
0: അപ്പോ
1: ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ, ഇപ്പോൾ ഹാരിസ് മൗലവി മാഷാല്ലാ അദ്ദേഹത്തിന്റെ പുലരുവട്ടം നമ്മൾ കേട്ടു. ഹാരിസ് മൗലവിന്റെ ഒരുപാട് സ്പീച്ചുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഹാരിസ് മൗലവി ഒരുപാട് പുസ്തകങ്ങൾ എഴുതാറുണ്ട് അല്ലേ, പിന്നെ തഫ്സീറുകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ അറിവ് അദ്ദേഹം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ചില ആൾക്കാർക്ക് ഒരു മൾട്ടി ടാലൻറ്റഡാണ്. ഇപ്പോൾ റേഡിയോയിൽ ഇങ്ങനെ ടെക്നിക്കൽ ഇതിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പോൾ മുമ്പ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന അദ്നാൻ ഇങ്ങനെ ടെക്നിക്കൽ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്നാൻ നന്നായിട്ട് പാടും. അതുപോലെ തന്നെ
0: ഇപ്പോൾ അദ്നാൻ പോയപ്പോൾ അതിൻ്റെ താവഴി ഏറ്റെടുത്തത് ഷിയാ
1: ഒരാളാണ്. യെസ്,
0: ഇനിയിപ്പോൾ പറയാതിരിക്കാൻ വയ്യ, പറയാൻ മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഷിയാവിൻ്റെ പേര് ഇവിടെ
1: നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനായിരുന്നു.
0: അതാ ഞാൻ അതാ ഷുഹൈബ് വളഭട്ടർ പറഞ്ഞ സ്വരം സൂപ്പർ മാഷാല്ലാ, എനിക്കേറെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. നല്ല ഈണത്തിൽ ദുഃഖത്തോടെ പാടിയ മോൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഷിയാബ് അല്ലേ പാടിയത്? രണ്ട് മൂന്ന് കുട്ടിയുടെ വാപ്പയാണ്, എന്നാലും കുഴപ്പമില്ല, മോനാണെന്ന് അംഗീകരിക്കാം നമുക്ക് അല്ലേ.
1: മല മോനാണ്, മൂപ്പർക്ക് മോനാണ്.
0: ഓക്കെ മാഷാല്ലാ. ഇപ്പോൾ ഷിയാബ് നമ്മുടെ കൂടെ ഉണ്ട് ടെക്നിക്കൽ വിങ്ങിൽ നിന്നും. മാഷാല്ലാ, എല്ലാവരും നല്ല പ്രാർത്ഥന ഉണ്ടാവുക, നല്ല നല്ല ഗാനങ്ങൾ പാടാനും നമ്മളെ കേൾപ്പിക്കാനും ഒക്കെ നല്ല അർത്ഥവത്തെ. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ സുഹൃക്ക, ചില നേരത്തെ പറഞ്ഞ് അരസ്മലയുടെ ഒരു ഒരു തത്വചിന്താപരമായിട്ടുള്ള വാക്കുകളാണ് എന്ന് വെച്ചാൽ, ശരിക്കും ഇസ്ലാം നമ്മളെ തത്വചിന്ത എന്താണ്, ലൈഫിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഏത് വരികളിലും തത്വമുണ്ട്, അതാണ് നമ്മളെ തത്വം എന്ന് പറഞ്ഞത്. അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടീസിൻ്റെയും തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകമില്ലാത്ത തത്വമാണ്. ആ ജീവിതത്തിൻ്റെ തത്വത്തിൻ്റെ അപ്പുറത്ത് എന്തില്ല, വേറെ ഒന്നില്ല, അതിവിടെ മാത്രം ഒതുങ്ങിക്കുന്ന,
1: അത് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്ത്,
0: അത് അത് ചിലപ്പോൾ ആ തത്വത്തിന് വേറെ ഒന്നുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പ്രതീക്ഷയല്ല. ഇവിടുത്തെ എന്തെങ്കിലും പൊരുകളും പൊരുളുകളുമായി ബന്ധപ്പെട്ട് പറയാവുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഈ വരികൾ ഒരു ഭാഗത്തിൽ കുഴിയുമ്പോൾ വേറെ ഭാഗത്ത് ഇതളുകൾ വിരിയുന്നത് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പൊഴിയുകയും മറ്റൊന്ന് വിരിയുകയും ചെയ്യുന്നു ജീവിതം. എപ്പോഴും എന്താ വെച്ചാൽ ഒരു ഒരു ഭാഗം ഒന്നൊന്നിൻ്റെ വിപരീതമാണ്. രാവ് പകൽ, കയറ്റം ഇറക്കം, സുഖം ദുഃഖം. അപ്പം ഇത് പരസ്പരം സമ്മിശ്രമാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല, ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല, ആണ് പെണ്ണ്, നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇത് ഒന്നിൽ നിന്ന് എനിക്ക് ഇനി ലൈഫിലൊരു ദുഃഖവും വേണ്ട. അപ്പം അതുകൊണ്ട് എല്ലാവരും പാട് അള്ളഹാനോട് പറഞ്ഞിട്ട് ഈ ലോകത്തുനിന്ന് മുഴുവൻ ദുഃഖം നീക്കിക്കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കും. കാരണം ഒരു ദുഃഖം നിലവിലുണ്ടെങ്കിലേ സുഖത്തിന് വിലയുള്ളൂ, സന്തോഷത്തിന് വിലയുള്ളൂ. അപ്പം ഇത് പരസ്പരം ബാലൻസ്ഡ് ആണ്, ഒന്നിൽ മാത്രമായി നിൽക്കണില്ല, നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ അപ്ഡേഷൻ നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും ആ വരികൾ അവസാനം നമ്മൾ കൊണ്ടെത്തിക്കണം വെച്ചാൽ, ഒരിക്കലും ദുഃഖമില്ലാത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഇവിടെയല്ല, അത് പരലോകമാണ്. കാരണം പരലോകത്ത് സമയം പോണില്ല, അവിടെ നീങ്ങുന്നില്ല, അവിടെ കാലാകാലാണ്, അവിടെ അങ്ങനെയാണ് സംവിധാനിച്ചത്. ആ സംവിധാനത്തിൽ അനശ്വരമായ സുഖം, അനശ്വരമായ സമാധാനം, ആ സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഓരോ വരികളും നമുക്ക് പ്രധാനമാണ്. ആ വരികളായിരുന്നു അനസ് മൗലവിൻ്റെ സ്വരത്തിലൂടെ നമ്മൾ കേട്ടു. ഷിയാബിൻ്റെ ആലാപനം മനോഹരമായി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഏകദേശം ഇനി കുറഞ്ഞ സമയം നമ്മൾക്ക് മുമ്പിലുള്ളൂ. ഒരുപാട് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് എത്തിക്കേണ്ടതുണ്ട്. വിസ്റ്റം യൂത്തിൻ്റെ വഴിവിളക്ക് എന്ന ഒരു ഒരു നന്മയുണ്ട്. ഇത് ഒരുപാട് എപ്പിസോഡുകൾ ശ്രോതാക്കളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ രാവിലെ പലരും നേരിട്ട് നമ്മുടെ ഫോണിൽ ചെയ്യുന്നൊരു സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് വഴിവിളക്ക് എടുത്തിട്ട് സ്റ്റാറ്റസ് ആക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വഴിവിളക്കിൽ ഒരു പച്ച കളറിലിങ്ങനെ എല്ലാവരും ഫോണിലും സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ കാണാം, എല്ലാവരും ഫോണിലും ഇങ്ങനെ ഒരു നമ്മളടുത്ത ബന്ധുക്കൾക്കൊക്കെ, ഇനി ഏതെങ്കിലും ബന്ധുക്കൾക്ക് അത് ചിലപ്പോൾ വഴിവിളക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ വേഗം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, നമ്മൾ സ്റ്റാറ്റസ് വെക്കും വേണം. അതിന് പറ്റിയ നല്ലൊരു മെസ്സേജാണ് അൽഹംദുലില്ല എന്നത്തെ പോലെ ഇന്നും വന്നിട്ടുള്ളത്. സ്ലാമൊക്കെ കണ്ടില്ലേ,
0: എന്താണ്
1: അള്ളാഹുവിൻ്റെതല്ലാത്ത ഏത് അനുഗ്രഹമാണുള്ളത്? നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ എന്തൊന്നിനെ പറ്റിയാണ് നീ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്? വിശുദ്ധ ഖുർആനിലെ 53-ാമത്തെ അധ്യായം 55-ാമത്തെ വചനമാണ് ഇന്നത്തെ വഴിവിളക്കിലുള്ളത്. അപ്പോൾ നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെ പറ്റിയാണ് നീ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്? പുതിയ കാലഘട്ടത്തിൽ പല ആളുകളും, ഇപ്പോൾ നമ്മൾ സലാമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ബലഹീനതകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിൽ നമ്മളത്രത്തോളം നിസ്സഹായനാണെന്ന് മനസ്സിലാവുക അല്ലേ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ചെയ്തതുകൊണ്ട്, ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നൊക്കെ പറയുന്നതിലപ്പുറം അത് അള്ളാഹുവിൽ തവക്കൽ ചെയ്യുമ്പോഴാണ് ശരിക്ക് നമുക്ക് അനുഗ്രഹങ്ങളായി മനസ്സിലാക്കാൻ സാധിക്കുക. എല്ലാവരും ഈ ഒരു വഴിവിളക്കിൻ്റെ ഇന്നത്തെ ഈ ഒരു മെസ്സേജ് ഒന്ന് പോസ്റ്ററാക്കി ആരെങ്കിലും സ്റ്റാറ്റസിൽ അത് ഇട്ടിട്ടില്ലെങ്കിൽ അവരൊന്ന് ഓർമ്മപ്പെടുത്താനും കൂടി ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക എന്നാണ്. സലാമക്ക, എനിക്ക് ഓർമ്മ

0: സ്വരത്തിനായി അത്രമേൽ കാത്തിരിക്കുന്ന ഒരു ശ്രോതാവ് റുഷ്ദ കാളികാവ്, അവർക്ക് സ്വരം ഇഷ്ടമായി. അബ്ദുൽ ഹമീദ് സി കഴിയൂർ, ഷിയാബ് നല്ല ശബ്ദത്തോടുകൂടി ദുഃഖാമൃതമായി അല്ലെങ്കിൽ ദുഃഖത്തോടുകൂടി പാടി, കൂടുതൽ പാടാനും പഠിക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ. അബ്ദുൽ ഹമീദ് സി കഴിയൂർ ആണ് മെസ്സേജ് അയച്ചത്. പിന്നെ
1: സ്വരത്തെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ പറയണ്ടല്ലേ, സ്വരം സൂപ്പർ, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഹാരിസ് മൗലവിയുടെ എല്ലാ സോങ്ങും കേൾക്കാൻ നല്ല ഫീലാണ് എന്നാണ് ജാസ്മിൻ പുള്ളിപ്പാടം പറഞ്ഞത്.
0: അമീർട്ടി എടുത്തനായിട്ട് കയറാൻ നേരത്തെ QHLS ഫൈനൽ പരീക്ഷ ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 10 മണി മുതൽ 12 മണി വരെ, അതാത് മണ്ഡലങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 40 മാർക്കിന് മുകളിൽ ലഭിച്ച എല്ലാവരും ഫൈനൽ പരീക്ഷയ്ക്ക് യോഗ്യരാണ്. ഹാൾ ടിക്കറ്റ് വിസ്ഡം ഗൈഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നോക്കൂ, അതിന് അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം അല്ലേ. ഓരോ വിഷയങ്ങളും നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട, നമ്മുടെ സംവിധാനവുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേഷൻസും അത് കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുകയും അത് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഉണർത്തുകയും ചെയ്യുന്നതിന് അമീർട്ടി എടത്തനാട്ടുകാരുടെ ശ്രമം അല്ലെങ്കിൽ ഈ ഒരു ഉദ്യമം വളരെ പ്രോത്സാഹനാർഹമാണ്.
1: കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും
0: പറയണേ, പറയാതിരിക്കാൻ കഴിയില്ല.
1: ഓക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിപ്പം ഓരോ ദിവസവും ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിൽ പല ആളുകളും ഇതിൽ പങ്കെടുക്കാറുണ്ട് അല്ലേ, വ്യത്യസ്തമായ അറിവുകളും കൊടുക്കാറുണ്ട്. എന്നാൽ ഞായറാഴ്ചത്തെ ദിവസം ഒരുപാട് പുതിയ ശ്രോതാക്കളുണ്ടാവും. പുതിയ ശ്രോതാക്കളോട് എന്താ സലാമക്കൊക്കെ പറയാനുള്ളത്?
0: പുതിയ ശ്രോതാക്കൾ, നമുക്ക് ഒരു കാര്യം ചോദിക്കേണ്ടത്, എന്ന് മുതലാണ് അവർ പുതിയതായത്? ഇപ്പം ഈ അടുത്താണോ, അതോ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, പുതുതായി മെസ്സേജ് അയച്ചത് മാത്രം ഉണ്ടാവും, കേൾവി എന്നും ഉണ്ടാവും. അപ്പോൾ പുതിയ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ റേഡിയോ കേട്ടിട്ട് അവരുടെ അനുഭവങ്ങൾ, അവർ പുതുതായി കേട്ടുന്ന ഒരാൾ, അവർക്ക് കിട്ടിയ ഒരു ഒരു ഒരു എന്താ ഗുണം എന്താണ് റേഡിയോയെ കുറിച്ച് പറയേണ്ടത്, അതൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ പറഞ്ഞു വെക്കാമല്ലോ. പിന്നെ വേറെ എന്താണ്?
1: പീസ് റേഡിയോ, സാധാരണ നമ്മളിപ്പോൾ റേഡിയോ കേൾക്കുന്ന സമയത്ത് ഒരു റേഡിയോ ഡിവൈസ് നമ്മളെ കയ്യിൽ വേണം അല്ലേ. എന്നാൽ പീസ് റേഡിയോക്ക് അങ്ങനെ ഒരു ഡിവൈസിൻ്റെ ആവശ്യമില്ല. നമ്മളെ മക്കളെ നമ്മളൊരു പക്ഷേ, എത്ര ചെറിയ കുട്ടികളാണെങ്കിൽ പോലും, നമ്മളെടുക്കുന്നതിലേറെ കൂടുതൽ തവണ എടുത്തും വെക്കും ചെയ്യുന്ന സാധനമാണല്ലോ മൊബൈൽ ഫോൺ.
0: മൊബൈൽ ഫോൺ
1: ഞാൻ പറഞ്ഞതിൽ പ്രശ്നമുണ്ടോ?
0: ഇല്ല,
1: അങ്ങനെ ആയിട്ടില്ല. ഇപ്പോൾ അപ്പോൾ അത്രയും നമ്മൾ കെയർ ചെയ്യുന്നൊരു സാധനമാണ് ഈ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിൽ നമുക്ക് എപ്പോഴും കേട്ടുകൊണ്ട് നടക്കാവുന്ന ഒരു സാധനമാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ,
1: പീസ് റേഡിയോക്ക് വേറെ പ്രത്യേകതയുണ്ട്. പീസ് റേഡിയോ തുറന്നു കഴിഞ്ഞാൽ അതേസമയം നമുക്ക് മറ്റുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടാ പറഞ്ഞു സ്റ്റാറ്റസ് വെക്കുമോ, അതൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് ആ ഒരു ശ്രദ്ധ പോകണമെന്നല്ല, വാട്സപ്പിൽ ഈ സ്റ്റാറ്റസും ചെയ്യുക, അതേപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ പോലും അതങ്ങനെ അവിടെ വെച്ച് ചെയ്യാവുന്നതാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് ചില പബ്ലിക് പ്ലേസിലൊക്കെ സ്ഥലമൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, പാട്ടായിരിക്കും. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും, നമ്മളതിൽ ഭയങ്കര എന്താ പറയുക, അസ്വസ്ഥരായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കേട്ടുകൊണ്ടേയിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ സാധനമാണ് നമ്മൾ പീസ് റേഡിയോ. എന്നാൽ ആളുകൾ നേരെ കാഴ്ചയിലെന്താണ്, ഫോണിലേക്ക് നോക്കുകയാണ് അല്ലെങ്കിൽ ഫോൺ ശ്രവിക്കുകയാണെന്നുള്ളതാണ്. പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ പീസ് റേഡിയോ എന്ന നന്മയോടൊപ്പം സഞ്ചരിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരുപാട് പുതിയ ശ്രോതാക്കൾ നമ്മൾ ഞായറാഴ്ചകളിൽ വരാറുണ്ട്. ഇന്നും നമ്മുടെ പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണിത് പറഞ്ഞത്. പീസ് റേഡിയോയിൽ ഒരുപാട് പരിപാടികൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നുറുങ്ങളെ പരിചയപ്പെടുത്തി, അതേപോലെ എല്ലാ ദിവസവും ഓരോ പരിപാടികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും പീസ് റേഡിയോ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
0: അപ്പോൾ ഒരു പുതിയ ശ്രോതാവിനെ സംബന്ധിച്ച് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അവരുണ്ടെങ്കിൽ അവർ റേഡിയോ എന്ന് മുതലായി പരിചയപ്പെട്ടത്, റേഡിയോ കുറിച്ച് ഇതറിയാൻ കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ ഉള്ള കമൻറ്റുകൾ ചെയ്യുന്നത് നന്നാവും. നമുക്കുകൂടി പുതിയ പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, പുതിയ പുതിയ ആളുകൾ കടന്നു വരാൻ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. റേഡിയോ പ്രൊമോഷനിൽ റേഡിയോ ലിസണേഴ്സിൻ്റെ, പഴയത് ഞങ്ങൾ പുതിയവർ വന്നപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നുവല്ലേ എന്ന് പറയുന്ന, അപ്പോൾ അതൊന്നും മറന്നിട്ടെന്നല്ല, നമ്മൾ പുതിയ ആളുകളെ എത്തിച്ചു.

0: കൊണ്ടേയിരിക്കുക. അത് അവർ നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നന്മ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരാഴ്ചയിലെങ്കിലും എനിക്ക് പുതിയൊരാൾക്ക് റേഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതെത്ര വലിയ അത് ആ ഒരു ചിന്ത നമ്മളുടെ അടുത്ത് നിന്ന് പോകരുത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ യാത്രയിലാവട്ടെ, ഒരവസരം കിട്ടുമ്പോൾ അവർ നമ്മൾ മുഖേന ഇത് കേൾക്കാൻ വരുന്നു, അവർ കമൻ്റ് ചെയ്യുന്നു, അവർ കേൾക്കുന്നു, സ്ഥിരമായിട്ട് കേൾക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷം എന്തായിരിക്കും. കാരണം നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ നമുക്ക് കിട്ടിയ ഒരു എന്താണെന്ന് വെച്ചാൽ ഡൊപാമിനാണ്, ഹോർമോണാണ്. ആ ഹോർമോണാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആ കഴിച്ച ഞാനൊരു മാസം മുമ്പ് ഒരു ഭക്ഷണം കഴിച്ചിരുന്നു, എപ്പോഴും ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷം എന്നാരും പറയണ്ടോ? ഇല്ലല്ലോ. ആ കഴിക്കുമ്പോൾ മാത്രമേ ആ സന്തോഷമുള്ളൂ. അതുപോലെ നമ്മളൊരു എവിടെയെങ്കിലും അതുപോലെ ഈ ഡൊപ്പാമിൻ ഹോർമോൺ കിട്ടുന്ന എന്ത് കാര്യങ്ങളിലും ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്, അത് കഴിഞ്ഞ കഴിഞ്ഞു. പക്ഷേ സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്, അത് കിട്ടണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ഓർക്കുമ്പോഴൊക്കെ സന്തോഷമുണ്ട്. അതാണ് ദീൻ, നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ഒരാളൊരു ദാഇയാണെങ്കിൽ അയാൾക്ക് എപ്പോഴും സന്തോഷമാണ്. ഒരാൾ ആ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത നന്മകൾ അയാളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഏറ്റവും നല്ലൊരു സെറോട്ടോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയതാണ് എന്ത്? പീസ് റേഡിയോ. കാരണം നമ്മൾ വഴി ഒരാൾ മഷാല്ല, ഞാൻ ആ റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴും കേൾക്കാറുണ്ട്, എല്ലാ ദിവസവും എനിക്കൊരുപാട് മാറ്റങ്ങളുണ്ടായി. അത് നമ്മൾ വഴി ഒരാൾ പറയണപ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആലോചിക്കണം. ഇപ്പം എന്നെ കൊണ്ട് അങ്ങനെ ആരെങ്കിലും ഞാൻ ഇങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ഒരിടത്ത് നമ്മളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, അവർ കേൾക്കുമ്പോൾ നമുക്ക് ആ കൂലി കിട്ടിക്കൊണ്ടിരിക്കില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വഴി നമ്മൾക്ക് എത്താൻ, അതിലേക്ക് എത്താൻ കഴിയട്ടെ എന്നത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്.
1: കൃപയുടെ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ ഇങ്ങനെ നിങ്ങളിപ്പോൾ ചലാംക്ക നിങ്ങളിങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയിൽ ഇടിമുഴുക്കം പോലെ നമ്മളൊരു ശ്രോതാവ് നാദിറ ഇടിമുഴുക്കൽ പറഞ്ഞത് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ വലൈക്കും സ്ലാം റഹ്മത്തുള്ളാ വബറകാത്തു. ലൈവിൽ കൂടെയുണ്ട്, ഫോൺ വന്നത് കാരണം സ്വരം കേട്ടില്ല, കുറച്ച് തിരക്കിലാണ്, ഇടയ്ക്ക് കമൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: സാരമല്ല, സമയത്തിനനുസരിച്ചിട്ട് വരാം അല്ലേ.
1: അതോടൊപ്പം ഒരു പരാതി ഉണ്ട്, പാട്ട് കേട്ടില്ല എന്നുണ്ട്.
0: ബൽക്കീസ് ആറ്റൂർ തൃശ്ശൂരിൽ നിന്ന് യാത്രയിലാണ്, ബസ്സിൽ ഭയങ്കര പാട്ടാണ്, അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പീസ് റേഡിയോ ആണ് എനിക്ക് ആകെയുള്ളൊരു കൂട്ട്. മാഷാല്ലാ.
1: എന്നാൽ എടപ്പാളിൽ നിന്നുള്ള നമ്മുടെ സഫിയ എന്ന ശ്രോതാവ് പറഞ്ഞത് എല്ലാ ദിവസവും ഫുൾ ടൈം 24 മണിക്കൂറും റേഡിയോ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ റേഡിയോന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ ഇത് പറയാൻ വിട്ടുപോയതാ, ഓർമ്മപ്പെടുത്തിയത്. അതായത് ചിലർക്ക് ഉറക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ, രാത്രി ഉറക്കില്ലാതിരിക്കുമ്പോൾ ആ സമയത്തും ഒരു കൂട്ടുകാരനായിട്ട് ആരുണ്ട്? ഇപ്പം നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിൽ ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ നമ്മൾ ഒറ്റക്കല്ല, കൂടെ ഒരു റേഡിയോ ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ വരാന്തിയിൽ ഉള്ളിൽ രോഗിൻ്റെ കൂടെ നമ്മൾ കിടക്കുകയാണ്, നമുക്കവിടെ രോഗിൻ്റെ കൂടെ കിടക്കാൻ സൗകര്യമില്ല, നമ്മൾ പുറത്ത് വരാന്തിയിലാണ്, നമ്മുടെ കൂട്ടായി പീസ് റേഡിയോ ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ ഇന്നോട് ഞാൻ രണ്ടും പറഞ്ഞത്, രണ്ട് ശ്രോതാക്കൾ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് സുഹൃത്തായി വന്നത് എന്നാണ്. നമ്മുടെ സെഫി അടപ്പാൾ 24 മണിക്കൂർ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എന്തോ ഒരു
0: പിന്നെ എന്തോന്ന് പറയാൻ ഒന്ന് ചിന്തിക്കാൻ പറ്റിയൊരു കാര്യം, ഒരു മനുഷ്യൻ ഒരു ദിവസം 36,000 മുതൽ 60,000 വരെ ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു ഒരു ദിവസം.
1: എന്തോ ആവട്ടെ, ചിന്തകൾ
0: കടന്നു പോകുന്നുണ്ട്,
1: കടന്നു പോകുന്നുണ്ട്.
0: പക്ഷെ ഈ ചിന്തകളെയൊക്കെ മനുഷ്യൻ അതിൻ്റെ വഴിക്ക് വിടുകയാണെങ്കിൽ ഇവനെ വിടുത്തെന്നുള്ളതിന് ഏത് രൂപത്തിലേക്കും ആവാം. ചിലപ്പോൾ നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവിൻ്റെ പിന്നാലെ പോവാം, പോസിറ്റീവ് ആണെങ്കിൽ അധികം മനുഷ്യൻ ഡീഫോൾട്ട് നെഗറ്റീവാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് നെഗറ്റീവാണ്, എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ അവിടെ അവനെൻ്റെ ചിന്തയുടെ ഒരു കാവൽക്കാരനായി നമ്മൾ മാറി, നമ്മളെ ചിന്തകളെ നമ്മൾ ഒരു കേന്ദ്രത്തിലേക്ക് ക്രോഡീകരിച്ചു കൊണ്ടാൽ, ഒരേ ലക്ഷ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തകളാക്കുകയാണെങ്കിൽ, അതാണ് നമ്മളിൽ മാറ്റം ഉണ്ടാവുക. മറ്റത് പല വഴിക്ക് ചിന്തകളെ മേയാൻ വിട്ടു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാലും ഇങ്ങനെ മേഞ്ഞു നടക്കുന്ന ആളുകളിലേക്കാണ് ആര് വരിക? പിശാച് വരിക. അപ്പം ആ ചിന്തകളിലൂടെ പിശാച് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മുടെ ഈ ചിന്തകളെ നമ്മൾ ക്രോഡീകരിക്കുന്നതിൽ, ഒരു ദിവസം രാവിലെ എണീറ്റ പാടന് അടുക്കളയ്ക്ക് വരുന്ന ഒരു ഉമ്മ, ഈ റേഡിയോ എന്ന കേൾവി അവരുടെ ചിന്തകളെ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. മറ്റു ചിന്തകൾ പിന്നല്ല, അത് കേൾക്കുമ്പോൾ ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മുടെ ചിന്തകളെ നമുക്ക് ഏറ്റവും മനോഹരമാക്കി കൊണ്ടുപോകാൻ പുറത്തുനിന്ന് നമ്മളെ സഹായിക്കുന്നൊരു ഗൈഡ്, അതാണ് ശരിക്കും റേഡിയോ. ആ റേഡിയോ കേൾവി, ആ കേൾവിയിലൂടെ നമ്മൾ ഒരിക്കലും, റേഡിയോ ഒരിക്കലും മനുഷ്യനെ എന്ത് ചിന്തിപ്പിക്കുന്നില്ല, തെറ്റായ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ നന്മയിലേക്കുള്ള ചിന്തകൾ കൂടി, ഈ 36,000 മുതൽ 60,000 വരെ ചിന്തകളിലെ ഭൂരിഭാഗവും ചിന്തകളും ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഈ നന്മയിൽ ചിന്ത, അയാളിൽ എന്ത് മാറ്റങ്ങൾ, അതാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ആളുകൾ മാറുന്നു എന്നതിൽ ഉത്തരം പലപ്പോഴും ചോദിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് മനുഷ്യൻ്റെ ചിന്തകൾ ഒന്നിച്ച്, ആ ചിന്തകൾ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു. നേരെ മറിച്ച് ഇങ്ങനെ ചിന്തിക്കാനൊന്നുമില്ല, രാവിലെ എണീക്കുന്നു, വരുന്നു, അടുക്കളയിൽ വരുന്നു, ജോലിക്ക് പോകുന്നു, നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വരുന്നു, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു, മോശപ്പെട്ട ചിന്തകൾ വരുന്നു, ദേഷ്യം വരുന്നു, ഇമോഷണലായിട്ട് ഡിപ്രസ്ഡ് ഇതായി പോകുന്നു, ഇമോഷണലായിട്ട് ബാലൻസ് ഇല്ലാതെയാവുന്നു. ഇത് ഇവനെ ദിവസവും നശിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ, ഡൗൺ ആവാണ്. ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ അതിലേക്ക് എത്തിക്കാനുള്ള ഒരു ചിന്തയുമില്ല. അവിടെയാണ് റേഡിയോ ഏറ്റവും നല്ലൊരു ഹെൽപ്പറായിട്ട് മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ സ്വയം തിരിച്ചറിയുന്നത്. അപ്പം അത്തരം നല്ല ചിന്തകളിലേക്ക് എത്തിക്കാവുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അവിടെ നമ്മൾ നമ്മളെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യിപ്പിക്കുക. ആ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാണ് നമ്മൾ. അപ്പോൾ അതിനുള്ളൊരു വഴി, നേരത്തെ റേഡിയോ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു ചിന്തയാണ് അത്, നല്ലൊരു ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആളുകൾ ഇത്രമേൽ അതിനെ ഇഷ്ടപ്പെടുന്നത്, നമുക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയുന്നത്. ഇനിയും കഴിയട്ടെ, ചിന്തകളെ മേയാൻ വിടാതിരിക്കുക. ഇൻഷാല്ലാഹ്.
1: രാവിലെ പേപ്പർ എടുത്ത് നോക്കുമ്പോഴേ പല ആളുകളും ഫസ്റ്റ് ചെയ്യാൻ എന്താണെന്നറിയോ, ആ ചരമകോളം എടുത്ത്.
0: പിന്നെ ഇപ്പം ചരമകോളം നോക്കണ്ട, ഇന്നത്തെ ഈ പത്രങ്ങൾ മുഴുവൻ അധിക വാർത്തകൾ എപ്പോഴും വെച്ചാൽ നെഗറ്റീവിലൂടെ ഇൻഫ്ലുവൻസ് ആക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ആ വാർത്തകളിൽ നിന്നെന്താണ് കൊന്നതും അങ്ങനെയാക്കിയതും ഇങ്ങനെയാക്കിയതും ഈ രൂപത്തിലുള്ളതാണ്. അപ്പം അത് അവിടെ ഇരിക്കും അറ്റൻഷൻ ഉണ്ടാവുക. അപ്പം നമ്മൾ അവിടെ നമ്മൾ എന്താ ചെയ്യുക, പോസിറ്റീവ് ആയതിനെ വായിക്കുക. പത്രത്ത് വായിക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഒരു നോളജ് കിട്ടുന്ന ഏതാന്ന് നോക്കുക, മറ്റത് ഒഴിവാക്കുക. കാരണം ഒരു ഗുണവും അതുകൊണ്ട് നമുക്ക് കിട്ടാനില്ല. അതുവഴി നമ്മുടെ ചിന്ത നെഗറ്റീവായി പോകുന്നു. പോസിറ്റീവായത് വായിക്കുക, ബാക്കി കഴിഞ്ഞു. ചില ആൾക്കാരുണ്ട്, നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ, പീഡിയ കൊലയിൽ ഇരുന്നിട്ട് രാവിലെ എ ടു സെഡ് വായിച്ച് തീർക്കുന്ന ഒരാൾക്ക് ഒരു ഒരു എബവ് ആവറേജ് അതിൽ നെഗറ്റീവായിരിക്കും ഉണ്ടാവുക, അല്ലേ? ഈ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും എബവ്, അവിടെ സെലക്റ്റീവ് ആവുക എന്നുള്ളതാണ്. പത്രം വായിക്കണ്ട എന്നുള്ളതല്ല, പക്ഷെ പത്രം കുറാൻ വായിക്കുന്ന പോലെ തുടക്കം മുതൽ അവസാനം വരെ വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പത്രം വായിക്കാം, പത്രത്തിൽ നമുക്ക് കിട്ടേണ്ട അറിവുണ്ട്, ലോകത്തിൻ്റെ അപ്ഡേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അറിയേണ്ട കാര്യങ്ങളുണ്ടാവും. അത് സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ പത്രം വായിച്ചാൽ മതി. അല്ലാത്ത ഒരാൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഡിഫോൾട്ട് നെഗറ്റീവ് ആയി അതിലേക്ക് ശ്രദ്ധിക്കുള്ളൂ, അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ, ബാക്കിയൊന്നും കാണൂല.
1: അതാണ് ഈ രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, റുട്ടീനുകളിൽ പലർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധം, പേപ്പർ വായന രാവിലെ കൊണ്ടിടും. അതാ രാവിലെ പേപ്പറുമൊക്കെയാണ് നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത്, പേപ്പറിലായിരിക്കും. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ആ ചരമകോളം വായിക്കും. പിന്നെ നാട്ടിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്ത വാർത്തയായിരിക്കും ഫസ്റ്റ് മിക്കവാറും അവർ നിങ്ങൾ പറഞ്ഞ പോലെ കൊടുക്കുക. അതേപോലെ ഇത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക കുറച്ച് ഏജ് ആയ ആൾക്കാർ, അവർ കാണുന്നത് അവരോ പ്രശ്നത്തിലാണ്. അവരാകെ ശരീരം മൊത്തം വേദന ആയിരിക്കും. അതേപോലെ പിന്നെ ഓരോ അവരുടെ റുട്ടീനുകൾ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല, ആ ഒരു വിഷമത്തിലായിരിക്കും അവർ. അപ്പോഴായിരിക്കും പേപ്പർ, അവരുടെ റുട്ടീൻ ഫസ്റ്റ് പേപ്പറാണെങ്കിൽ ഇങ്ങനത്തെ വാർത്തകൾ മാത്രം കേൾക്കുമ്പോൾ അവരാകെ. അതുകൊണ്ടാണ് അവർ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിരാശയിലേക്ക് പോവും. അപ്പോൾ രാവിലത്തെ റുട്ടീനുകളിൽ തൽക്കാലം ന്യൂസ് പേപ്പർ പോലത്തെ സാധനങ്ങൾ ഏറ്റവും രാവിലെ ഏറ്റവും ഫസ്റ്റ് എന്നുള്ള പ്രയോറിറ്റി കൊടുക്കരുത്. അവിടെ സുബഹി നമസ്കാരം കഴിഞ്ഞ്, നമ്മൾ അദ്ക്കാറുകൾ കഴിഞ്ഞ്, ഏറ്റവും വലിയ ദിക്റായ ഒരു ഖുർആൻ പാരായണമൊക്കെ കഴിഞ്ഞ്, പല പള്ളികളിലൊക്കെ ഉണ്ടല്ലോ രാവിലെ ഒരു തഫ്സീർ വായന, അതൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ്. ഖുർആനേക്കാൾ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ വേറെ സാധനമില്ലല്ലോ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഓരോ തിരുവചനങ്ങൾ കിട്ടുന്ന നമ്മുടെ തിരുമൊഴികൾ, ഇത് ഭയങ്കര നമുക്ക് ആവേശം കിട്ടണം. ഒരു സാധനം കിട്ടണം ഇന്ന് ഇൻഷാല്ലാ. ഇന്ന് ഈ ഒരു ഹദീസ്, ഇപ്പോൾ ഈ ദിക്റ് കണ്ടല്ലേ, ഇന്ന് പഠിപ്പിച്ചെന്ന ദിക്റ്, ആ ദിക്റ് ഇൻഷാല്ലാ ഞാൻ ചൊല്ലിക്കോളാം, ഞാൻ ചെല്ലും. ഇങ്ങനെ കുറച്ച് നല്ലൊരു സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യണതിന് പകരം ഇത്ര നെഗറ്റീവിലേക്ക് പോകാതിരിക്കുക എന്നാണ് പറയുന്നത്.
0: വേറെ ഒരു കാര്യം കൂടി അതിലോട് ചേർത്ത് വെക്കണം, ചില ആളുകൾ ഇപ്പം പത്രം ഒന്നും വായിക്കണ്ടാവില്ല, അപ്പം ഫുൾ ടൈം ലൈവ് യൂട്യൂബിലുള്ള വാർത്തകൾ കേശിയിലിട്ടിട്ട് ഈ വാർത്ത ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ വാർത്തയിൽ എന്താ ഉള്ളത്, ഇവരീ പറഞ്ഞ തന്നെ അധിക ഗോസിപ്പുകളാണ്. ഒരു മനുഷ്യൻ രാവിലെ കൃഷിപ്പണിക്കോ ജോലിക്കോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് വാർത്തകൾ ഇതിങ്ങനെ കേട്ട് ഈ മനുഷ്യനിൽ അവൻ അറിയാതെ വരുന്ന മാറ്റങ്ങൾ, അവൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ എന്തായിരിക്കും അറിയാൻ പറ്റില്ല. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാനോ അത് ഉൾക്കൊള്ളാനോ കഴിയാതെ വരുന്ന കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അപകടാവസ്ഥയാണ്. പണ്ടാണെങ്കിൽ ഇതില്ലാത്ത കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, അന്നെല്ലാവരും അവനവൻ്റെ പരിമിതമായ ലോകത്ത് മാത്രമേ ഇരുന്നു. അതുകൊണ്ട് വേറെ അവിടെ ആ നാട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതേ കേൾക്കൊള്ളായിരുന്നു. പിന്നെ റേഡിയോയിലൂടെ ഉണ്ടെങ്കിൽ റേഡിയോയിൽ കേൾക്കുന്ന വാർത്തക്ക് വളരെ ലിമിറ്റഡ് ആയിരുന്നു, അതിതുപോലെ നെഗറ്റീവ് ആയിരുന്നില്ല. ലോകത്ത് പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവ വികാസങ്ങൾ പിന്നെ ആ റേഡിയോയിൽ കേൾക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന് സമാധാനം ഉണ്ടായിരുന്നു ആ നിലക്ക് നോക്കുകയാണെങ്കിൽ, അല്ലേ? ഞാൻ പറഞ്ഞു ശരി തോന്നില്ല. ഇന്നോ ലോകത്തുള്ള എല്ലാ നെഗറ്റീവും നമ്മൾ വാങ്ങിയൊക്കെയാണ്. അപ്പൊ അതിൽ നമ്മൾ അവിടെയാണ് റേഡിയോ സ്പേസ്,
1: ലോകത്തുള്ള എല്ലാ നെഗറ്റീവും നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഇവിടെ വെക്കണം,
0: നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാണ്. പിന്നെ നമ്മളെങ്ങനെ നെഗറ്റീവ് ആകാതിരിക്കും?
1: പീസ് റേഡിയോയിലെ ഈ രാവിലെ മോർണിംഗ് ലൈവ് ഷോനെ കുറിച്ച് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്ന ആ ഒരു മീറ്റിംഗിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് രാവിലെ നല്ലൊരു പോസിറ്റീവ് മൂഡിലേക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല കാര്യങ്ങൾ അതിൽ കൊണ്ടുവരണം എന്ന് ഇങ്ങനെ കേട്ടിരുന്നു. അതെപ്പോഴും മനസ്സിലേക്ക് നിൽക്കുക. അപ്പോൾ നമ്മളാ ചെയ്യുന്നത് എത്രത്തോളം നല്ലൊരു അല്ലെ, ആളുകൾക്ക് ഏത് പ്രായമുള്ള ആളുകൾക്കും നല്ലൊരു രാവിലെ നമ്മൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവം തന്നെയാണ് അൽഹംദുലില്ലാ മോർണിംഗ് ലൈവ് ഷോയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
0: ഇവിടെ ശുഹൈബ എം വളപട്ടണം പറഞ്ഞ ലൈവ് കഴിഞ്ഞ ശേഷമാണ് പത്രം തന്നെ വായിക്കാറുള്ളത്. ശരിയാ,
1: അടിപൊളി.
0: ആവശ്യമുള്ളത് എന്ന് നോക്കിയാൽ മതി, പാഷൻ പത്രം നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. എൻ്റെ ജ്യേഷ്ഠത്തി മൈമൂന തെക്കേ പോയിൽ കരിക്കുളം പറഞ്ഞിട്ടുള്ളത്, മകൾ ജ്യേഷ്ഠത്തിൻ്റെ മകൾ കാലിൻ്റെ എല്ല് പൊട്ടിക്കിടപ്പിലാണ്, വിധവയാണ്, മൂന്ന് മക്കളുടെ മാതാവാണ്. അവർക്ക് പീസ് റേഡിയോ പരിചയപ്പെടുത്തി കൊടുത്തു, ദുആ ചെയ്യണം. അമീൻ. അത് അവരുടെ അസുഖം പെട്ടെന്ന് അവർക്ക് ഭേദമാക്കി കൊടുക്കട്ടെ.
1: ഇവരിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു, അങ്ങനെ പ്രത്യേകം പറയാത്ത ഒരുപാട് ആളുകളെ കുറിച്ചും അവരുടെയൊക്കെ മനസ്സിലുണ്ടാവും. അള്ളാഹു അവരുടെയൊക്കെ മനസ്സിലുള്ള ആ ഒരു സങ്കടങ്ങളൊക്കെ നീക്കി മാറ്റി പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മളെ ഒക്കെ ഇടയിൽ ഓടിച്ചാടി നടക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
0: സയാൻ മാത്തൂർ ഷാഗ പീസ് റേഡിയോ പ്രൊമോട്ടറാണ്, സാദിഖ് മാത്തൂറാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരുപാട് പ്രൊമോട്ടർമാരുണ്ട് ആരും, മഷാല്ലാ. സൽമ ഫറൂഖ് പറഞ്ഞു, മടി പിടിച്ച ദിവസങ്ങളിൽ ചാടി എഴുന്നേൽപ്പിക്കുന്നതും വേദനകളിൽ മരുന്നായും സങ്കടങ്ങളിൽ ആശ്വാസമായിട്ടും പീസ് റേഡിയോ. ലൈവ് കേൾക്കാത്ത ദിവസങ്ങളിൽ ഒന്നും അങ്ങോട്ട് ശരിയാവാത്ത പോലെ. ചെറുമംഗലം കണ്ടോ? വായിച്ചോളൂ. 6 മണിക്ക് പീസ് റേഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഒരു പിശാച വീട്ടിലേക്ക് കയറില്ല, വീട്ടിലെ ജോലിയൊക്കെ നടക്കുകയാണ് പിന്നെ അൽഹംദുലില്ലാ. പിന്നെ ക്യുസിൻ്റെ ആൻസർ പറഞ്ഞില്ലല്ലോ എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്.
1: യെസ്,
0: ആൻസറിലേക്ക് നമ്മൾ പോകുന്നു ഇൻഷാല്ലാ.
1: പറളിയിൽ നിന്ന് ജാസ്മിൻ പറഞ്ഞതേ 100% അത് സത്യമാണ്. രാവിലത്തെ പീസ് റേഡിയോ കേൾക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ് എന്നാണ് പറഞ്ഞത്.
0: യെസ്.
1: പേപ്പർ വായിക്കുകയാണെങ്കിൽ കൈകൊണ്ടെടുത്ത് വായിക്കണ്ടേ? അതിൻ്റെ ഒരു പേപ്പർ വായന രാവിലെ അല്ലേ, അങ്ങനത്തെ ഒരു ടോൺ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് വന്നേക്കാം, അല്ലെങ്കിൽ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം ഉമ്മമാർക്കൊക്കെ. ഞാനിപ്പോൾ ഈ ശ്രോതാവിൻ്റെ ഇത് വായിച്ചപ്പോൾ തോന്നിയതാ, അവർക്കിപ്പോൾ രാവിലെ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കാൻ സമയമില്ല അല്ലേ, നേരെ മറിച്ച് റേഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല നല്ല നല്ല എന്താ പറയുക, ഈ ഒരു ലൈവിനോടൊപ്പം ഇങ്ങനെ അവർക്ക് കൂടെ സഞ്ചരിക്കാം.
0: യെസ്, നമുക്ക് ആൻസർ പറഞ്ഞാലോ, എന്നിട്ട് പിന്നെ വിജയങ്ങളിലേക്ക് പോവാം. സ്വഹീൽ ബുഖാരി എന്ന ഹദീസ് ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. ഇതാണ് അതിൻ്റെ ആൻസർ, ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ബി അയച്ച ആളുകളൊക്കെ ഉത്തരം ശരിയാണ്. ഇനി അതിൽ നിന്ന് സിസ്റ്റം സെലക്ട് ചെയ്യുന്നതിലേക്ക് നമുക്ക് ഉടനെ തന്നെ പോവാം ഇൻഷാല്ലാ. ഇനി വേറെ മെസ്സേജുകൾ വന്ന് ഒന്ന് നോക്കൂ, ഇവർക്ക് ഏതല്ലതുള്ളതെന്ന് ജസ്റ്റ് നോക്കാം.
1: ഒരുപാട് ശ്രോതാക്കളുണ്ട്. നമ്മളെ മുമ്പിൽ ഉള്ള ഒരു സിസ്റ്റം ഹാങ്ങായോ
0: നമുക്ക്. ഇനി ഒരു നമ്മളെ അവസാനത്തെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാമിലേക്ക് വേഗം പോകണം.
1: ആണോ? ഒരു ചോദ്യം ചോദിക്കും,
0: ഒരു ചോദ്യം ഉത്തരം,
1: പ്രമാണബദ്ധിതമായ അതിൻ്റെ മറുപടിയും കേൾക്കും.
2: ബിസ്മി മാത്രം പറയുന്നതിൻ്റെ അർത്ഥവും ബിസ്മില്ല എന്ന് പൂർണ്ണമായി പറയുന്നതിൻ്റെ അർത്ഥവും ഒന്നാണോ? കാരണം ചിലർ ബിസ്മി മാത്രം പറഞ്ഞു തുടങ്ങുകയും ചില സ്ഥലങ്ങളിൽ ബിസ്മി എന്ന് മാത്രം എഴുതി വെക്കുകയും ചെയ്യുന്നു. ഇത് ശരിയാണോ എന്നാണ് ശ്രോതാവിന് അറിയേണ്ടത്.
3: ബിസ്മി എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിന് നാമം കൊണ്ട് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ബിസ്മി മാത്രം പറയുകയോ എഴുതുകയോ ചെയ്യുന്നതിന് യാതൊരർത്ഥമല്ല. അതുകൊണ്ട് ബിസ്മില്ല എന്നാണ് പറയേണ്ടത്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിത് ആരംഭിക്കുന്നു എന്നാണ് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ. ബിസ്മി ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ബിസ്മില്ല എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഹദീസിൽ. ഇപ്പോൾ വീട്ടിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ല എന്ന് ചൊല്ലിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക്ക റബ്ബി അല്ലെങ്കിൽ ബിസ്മില്ലാഹി വലാത്തു ജംബി, വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല, അറവിൻ്റെ സമയത്ത് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ നാമത്തിൽ പറയുക എന്നുള്ളത് നമുക്ക് ധാരാളം ഹദീസിൽ കാണാൻ കഴിയും. അവിടെയൊന്നും അർറഹ്മാനു റഹീം എന്ന് പറയപ്പെട്ടിട്ടില്ല, അങ്ങനെ പറയേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹദീസുകളിലൊക്കെ ബിസ്മില്ല എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ മതിയാക്കുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. പണ്ഡിതന്മാരതിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞ ഇനി അർറഹ്മാൻ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അത് വിരോധവുമൊന്നുമില്ല, അത് പരിപൂർണമാണ് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു ആലം.
1: ബറക്കല്ലാഹു ഫീക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലിജാബ സംശയ നിവാരണം പ്രോഗ്രാമിലൂടെ വരുന്ന ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു രാവിലെ സമയത്ത് ഉൾപ്പെടുത്താൻ പറ്റിയ വളരെ സെലക്റ്റീവായതാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഈ അവസാന സമയത്ത് ശ്രോതാക്കളുമായി പങ്കുവെക്കാറുള്ളത്. ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന പ്രോഗ്രാമിലൂടെ.
0: അസ്സലാമു അലൈക്കും. പിന്നെ സലാം പറഞ്ഞത് എന്താ കട്ടായി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാറുള്ള ഒരു ശ്രോതാവുണ്ട്, അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മള് റേഡിയോ കേൾക്കണില്ല.
0: വിജയികളെ പറഞ്ഞോ എന്നാണ്. വിജയികളിലേക്ക് നമ്മൾ പോയാലോ.
1: യെസ്,
0: വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ഇതാ
1: ശരി ഉത്തരം പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ.
0: വിജയികളിൽ സെലക്ട് ചെയ്ത 13 ആളുകളിൽ വിജയികൾ, നമ്മൾ ശരി ഉത്തരം പറഞ്ഞവരൊക്കെ വിജയികളായി. ഇനി ആ 13 ആളുകളിലേക്ക് നമ്മൾ പോകുന്നു. നുബ്ല ഫാത്തിമ പറളി പാലക്കാട്,
1: നാസില കമ്പളക്കാട് വയനാട്,
0: ആരിഫ കാക്കയങ്ങാട്,
1: സജീന എം കെ കാഞ്ഞിരമറ്റം എറണാകുളം,
0: ഇംതിയാസ് തിരുവമ്പാടി,
1: റിഫ കെ പത്തപ്പിരിയം,
0: കുട്ടി അഹമ്മദ് പേരശ്നൂർ,
1: ഉമ്മു അമ്ന മക്കരപ്പറമ്പ്,
0: സുഹറ കൽപ്പറ്റ,
1: നബീസ ഒറ്റപ്പാലം,
0: ആയിഷ പൈങ്ങോട്ടുപുറം,
1: റുഷ്ദ കാളികാവ്,
0: ഹുസൈൻ എൻ കെ വടക്കുംപാട്. ഒരിക്കൽ കൂടി നുബ്ല ഫാത്തിമ
1: അഭിനന്ദനങ്ങൾ.
0: ഒരിക്കൽ കൂടി വായിക്കാം. നുബ്ല ഫാത്തിമ പറളി പാലക്കാട്,
1: നാസില കമ്പളക്കാട്,
0: ആരിഫ കാക്കേങ്ങാട്,
1: സജീന എം കെ
0: കാഞ്ഞിരമറ്റം
1: എറണാകുളം,
0: ഇംതിയാസ് തിരുവമ്പാടി,
1: റിഫ കെ പത്തപ്പിരിയം,
0: കുട്ടി അഹമ്മദ് പേരശ്നൂർ,
1: ഉമ്മു അമ്ന മക്കരപ്പറമ്പ്,
0: സുഹറ കൽപ്പറ്റ,
1: നബീസ ഒറ്റപ്പാലം,
0: ആയിഷ പൈങ്ങോട്ടുപുറം,
1: റുഷ്ദ കാളികാവ്,
0: ഹുസൈൻ എൻ കെ വടക്കുംപാട്. ഓക്കെ,
1: അപ്പോൾ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. വിജയിച്ച എല്ലാവരും ഉണ്ട്. കാരണം വളരെ സിമ്പിളായ ചോദ്യമായിരുന്നു. ഒരുപാട് ആൾക്കാർ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്, ഉത്തരം അയച്ചിട്ടുണ്ട്. എന്നാൽ തിരഞ്ഞെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നുകൊണ്ടാണ് സീനത്ത് പാലക്കാട് ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം ചേരുന്നത്.
0: പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റായി. ഇനി നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് നമ്മൾ നേരെ മാറും. റേഡിയോ പ്രോഗ്രാമുകൾ അവസാനിക്കുന്നില്ല, പക്ഷേ ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ നിങ്ങളുടെ കൂടെ സുഹൈർ പാണ്ടിക്കാരൻ്റെ കൂടെ ഞാൻ വിടി അബ്ദുൽ സലാം ആയിരുന്നു ഇതുവരെ റേഡിയോ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇനി റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ ശേഷം പ്രവേശിക്കുന്നത്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ മുസ്തഫ അൻസാരിയും മൂസ പി പിയുമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ നന്മകൾ നേരുന്നു. നമുക്ക് വീണ്ടും കാണാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സോബിഹി അജ്മൈൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് ഇനി നമ്മൾ പീസ് റേഡിയോയിലെ വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ കൂടെ ഈ വൈബ്സിൽ ഞാൻ മൂസ പി പി, എൻ്റെ കൂടെ മുസ്തഫ അൻസാരി. മാഷെ, അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണല്ലേ. ശ്രോതാക്കളിപ്പോൾ പുലരിവട്ടവും തിരുമൊഴികളൊക്കെ കേട്ട് വിവിധ പഠനാർഹമായ മറ്റ് പ്രോഗ്രാമുകളും ലൈവ് മോർണിംഗ് ക്വിസൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇനി ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നമുക്ക് അടുത്തത് വരുന്നത്. ഇന്ന് ഇൻസൈറ്റിൽ അജയ്യമായ വെല്ലുവിളി എന്ന വിഷയത്തെക്കുറിച്ച് സജാദ് ബിൻ അബ്ദുറസാഖിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫ والسلام على من لا نبي الذين اصطفى اما بعد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان كنتم في ريب مما نزلنا على عبدنا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ فَإِن لَّمْ تَفْعَلُوا وَلَمْ تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي يَا رَبَّ الرَّحْمَنِ ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷത്തെ കാലഘട്ടം കൊണ്ട് ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചു കൊടുത്ത ഒരു വേദഗ്രന്ഥമാണത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലം മുതൽക്ക് തന്നെ ഖുർആനിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അത് ഒരു മുത്തശ്ശി കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടും, അത് ഒരു മാരണക്കാരൻ്റെ പാഴ്വാക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ പൂർവ്വ വേദഗ്രന്ഥങ്ങളെ കോപ്പിയടിച്ച് പകർത്തി എഴുതി മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഒരു വേദഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ടും, ഇങ്ങനെ തുടങ്ങി പല രീതിയിൽ പരിശുദ്ധ ഖുർആനിനെതിരെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ഇത്തരം വിമർശനങ്ങൾ ഖുർആനിനെതിരെ ഉണ്ടായ സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഖുർആൻ അവിടെ സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഖുർആൻ ഒരു ദൈവീക വേദഗ്രന്ഥമാണ് എന്നതിന് വേണ്ടുവോളമുള്ള തെളിവുകൾ ഖുർആനിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അത് സ്വയം ദൈവീകമാണ് എന്ന് വാദിക്കുന്നുണ്ട് എന്നത്. അതുപോലെ തന്നെ എല്ലാവിധ വൈരുദ്ധ്യങ്ങൾക്കും അത് അതീതമാണ് എന്നത്. പരിശുദ്ധ ഖുർആൻ ഒരു സംരക്ഷിത വേദഗ്രന്ഥമാണ് എന്നത്. ഇങ്ങനെ തുടങ്ങി കുറേ തെളിവുകൾ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ നടത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ഖുർആൻ മുഹമ്മദ് നബിയുടെ രചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ അത്തരം നുണപ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് നേരെ നോക്കിക്കൊണ്ട് ഖുർആനിൻ്റെ ദൈവീകതയുടെ ആധികാരികതയെ ചോദ്യം ചെയ്ത് അതിനെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കാൻ നോക്കുന്ന ആളുകളുടെ മുന്നിൽ നട്ടെല്ല് നിവർത്തി പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നടത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചത് അത്തരം ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഖുർആനിൻ്റെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബക്രയുടെ 23-24 വചനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവിടെ അള്ളാഹു തആല പറയുന്നത് വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, നമ്മുടെ ദാസൻ മുഹമ്മദിന് നാം അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, ഫഅതൂ ബിസൂറത്തി മിം മിസ്ലിഹി, അതിന് സമാനമായ ഒരു വേദഗ്രന്ഥമെങ്കിലും, വേണ്ട ഒരു അധ്യായമെങ്കിലും നിങ്ങൾ ഹാജരാക്കുക. വദുഉ ശുഹദാഅക്കും മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മറ്റു സഹായികളെ നിങ്ങൾ അതിനു വേണ്ടി വിളിച്ചോളൂ. അതായത് അവരുടെ സഹായം നിങ്ങൾ തേടിക്കൊള്ളൂ ആ കാര്യത്തിൽ, ഖുർആനിനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ, ഖുർആനിലെ അധ്യായത്തെ പോലെ ഒരു അധ്യായം കൊണ്ടുവരാൻ. ഭൂമി ലോകത്ത് നിന്ന് നിങ്ങൾക്കതിന് കഴിയുന്ന ആരൊക്കെ ഉണ്ട് അവരോടൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങളാണ് സത്യവാന്മാരെങ്കിൽ അതാണല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാന വ തആല 24-ാമത്തെ വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഫഇല്ലം തഫ്അലു വലം തഫ്അലു, നിങ്ങളെക്കൊണ്ടത് കഴിയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളെക്കൊണ്ടത് സാധ്യമല്ല. ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസ് വൽ ഹിജാറ ഉഇദ്ദത്തിൽ കാഫിരീൻ, അതിനാൽ മനുഷ്യനും കല്ലുകളും ഇന്ധനമായിക്കൊണ്ട് കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കുക, സത്യനിഷേധികൾക്ക് വേണ്ടി എത്രയോ അത് ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇനി നോക്കൂ, നിങ്ങൾ ഇവിടെ വിശുദ്ധ ഖുർആൻ നടത്തുന്ന ആ വെല്ലുവിളി എത്രത്തോളം അജയ്യമാണ് എന്ന് നോക്കൂ. പരിശുദ്ധ ഖുർആനിൻ്റെ ദൈവീകതയെ ചോദ്യം ചെയ്യുകയും അതിൻ്റെ ആധികാരികതയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത ആളുകളുടെ കർണപുടങ്ങളിൽ ഇന്നും ഈ വെല്ലുവിളി അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉത്തരമുണ്ടോ എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഖുർആൻ നടത്തുന്ന ഈ വെല്ലുവിളിയെ തുറന്ന സമീപനത്തോടുകൂടി നിങ്ങളൊന്ന് നോക്കി കണ്ടു നോക്കൂ. ഞാൻ സംസാരിക്കുന്നത് സത്യാന്വേഷണ തൃഷ്ണയുള്ള, കാര്യങ്ങളെ നേർക്കുനേരെ നോക്കിക്കണ്ട് മനസ്സിലാക്കണമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന, മുൻവിധികളില്ലാത്ത ഒരുപാട് നല്ലവരായ ശ്രോതാക്കൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാകും. ഞാൻ അവരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഖുർആൻ മുഹമ്മദ് നബിയുടെ രചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൻ്റെ ആധികാരികതയെ തകർക്കാൻ ശ്രമിച്ചവർ, പരിശുദ്ധ ഖുർആൻ ആരൊക്കെയോ ഉണ്ടാക്കി എഴുതിയ, ഏതൊക്കെയോ സമയത്ത് എഴുതി വിട്ട കുറേ വാറോലകളുടെ സമാഹാരമാണ് എന്ന് ഖുർആനിനെ ആക്ഷേപിക്കുന്നവർ, വിമർശിക്കുന്നവർ, അവരുടെ മുമ്പിൽ ഖുർആൻ എണീറ്റ് നിന്നിട്ട് പറയുന്നൊരു കാര്യമാണത്. ഈ ഖുർആൻ നിരക്ഷരനായ മുഹമ്മദ് നബിയുടെ രചനയാണ് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ ഖുർആനിനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരൂ. ഖുർആനിനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളി ഖുർആനിൻ്റെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തആല ആദ്യം നടത്തിയ വെല്ലുവിളി അങ്ങനെയാണ്. ഖുർആൻ മുഹമ്മദ് നബിയുടെ രചനയാണ്, അല്ലെങ്കിൽ ഖുർആൻ ആരൊക്കെയോ ഉണ്ടാക്കിയതൊരു ഗ്രന്ഥമാണ്, അത് അള്ളാഹു തആല ലോകത്തേക്ക് അവതരിപ്പിച്ചതല്ല, ദൈവീക വേദഗ്രന്ഥമല്ല എന്ന് പറയുന്ന ആളുകളോട് ഖുർആൻ നടത്തിയ ആദ്യത്തെ വെല്ലുവിളി എന്താ? ഖുർആനിനെ പോലെ ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരൂ, നിങ്ങൾക്കതിന് സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യൂ എന്നാണ്. പിന്നെ അള്ളാഹു തആല 2-ാമത്തെ വചനം അവതരിപ്പിക്കുകയാണ് 22-ാം അധ്യായം ബക്കറ സൂറത്തിൻ്റെ 23-24 വചനങ്ങളിൽ. അവിടെ അള്ളാഹു തആല ഖുർആനിനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. അവിടെ അള്ളാഹു തആല പറഞ്ഞ എന്താ? ഖുർആനിലെ അധ്യായത്തിൽ നിന്ന് ആ അധ്യായത്തിന് സമാനമായ ഒരു അധ്യായമെങ്കിലും നിങ്ങളെ ഹാജരാക്കൂ എന്ന്. നോക്കൂ, നിങ്ങൾ ഖുർആനൊന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ 114 അധ്യായങ്ങൾ കാണാം. അതിൽ ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്നത് 286 വചനങ്ങളുള്ള സൂറത്തു അൽ ബഖറയാണ്, 2-ാമത്തെ അധ്യായമാണ്. അതിൽ ഏറ്റവും ചെറിയ അധ്യായം എന്ന് പറയുന്നത് കേവലം 3 വചനങ്ങൾ മാത്രമുള്ള സൂറത്തുൽ ആസിർ, അല്ലെങ്കിൽ 110-ാമത്തെ അധ്യായമായ സൂറത്തുൽ കൗസർ, അതൊക്കെയാണ്. അവിടെ 3 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. 286 വചനങ്ങളുള്ള ബക്കറയെ പോലുള്ള സൂറത്ത് അത് വേറെയുണ്ട്. ഏതെങ്കിലും ഒരു സൂറത്തിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവന്നാൽ മതി. കാലമെത്രയായി സഹോദരങ്ങൾ ആ വെല്ലുവിളി നിലനിൽക്കുന്നു? വെല്ലുവിളി തുടങ്ങിയിട്ട് എത്ര കാലമായി? പരിശുദ്ധ ഖുർആൻ ഭൂമുഖത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ട് 14.5 നൂറ്റാണ്ട് പിന്നിട്ടു. ഇന്നും ആ വെല്ലുവിളി ഇവിടെ ബാക്കിയാകുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഖുർആനിൻ്റെ ആധികാരികതയെ നിഷേധിക്കുന്ന ആളുകളുടെ കർണപുടങ്ങളിൽ, ഖുർആനിൻ്റെ ദൈവീകതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കർണപുടങ്ങളിൽ, ഖുർആനിനെതിരെ നുനപ്രചരണങ്ങൾ നടത്തുന്ന ആളുകളുടെ കർണപുടങ്ങളിൽ ഇന്നും ആ വെല്ലുവിളി അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിന് മറുപടിയുണ്ടോ, മറുപടിയുണ്ടോ എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മറുപടി പോലും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പല കാലത്ത് പല ആളുകൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ രസകരമായൊരു കാര്യം. ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടം തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം, ആ കൊറോണ കാലഘട്ടത്തിൽ തന്നെ ഒരാൾ ഖുർആനിനെ പോലെ ഒരു അധ്യായം, സൂറത്തു കൊറോണ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമൊക്കെ കൊണ്ടുവരാൻ നോക്കി. എന്താണ് കൊറോണ, കൊറോണയെക്കുറിച്ച് നിനക്കെന്തറിയാം, സോപ്പും സാബുവിനൊക്കെ ഉപയോഗിച്ച് കൈ കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിനെ പോലെ പ്രാസ്വപ്പിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. എത്ര വലിയ വൈരുദ്ധ്യങ്ങൾ, വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അതിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ കുറേ ആളുകൾ പല കാലത്ത് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ ലണ്ടനിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക പ്രബോധകനായ ബ്രദർ അഹമ്മദ് ദീദാത്തുമായിട്ട് ഒരാൾ, ഒരു യഹൂദ റബ്ബി, ഒരു ജൂത പണ്ഡിതൻ, ഒരു ഡിബേറ്റ് നടത്തി. ഒരു ആ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഭയങ്കര സംഭവമായിട്ട് വലിയ വായിൽ വിളിച്ചു പറയുന്നുണ്ട്, ഖുർആനെ പോലെ ഖുർആൻ കൊണ്ടുവരാൻ പറ്റൂല, ഖുർആനിൽ അധ്യായത്തെ പോലെ അധ്യായം കൊണ്ടുവരാൻ പറ്റൂല എന്നൊക്കെ വെല്ലുവിളി ഇവിടെ തകർന്നടിയാൻ പോവുകയാണ്. ഇതാ ഖുർആനിനെ പോലെ ഒരുപാട് ഖുറാൻ ഞങ്ങളിത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ആയിരക്കണക്കിന് കോപ്പികൾ ഞങ്ങളിവിടെ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളത് വിതരണം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര സംഭവമായിട്ടാണ് പ്രസംഗിച്ച്. എന്നിട്ട് അദ്ദേഹം ഒരു അവിടെ കൊണ്ടുവന്ന ഖുറാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ജൂതൻ്റെ സംസാരം കഴിഞ്ഞ ശേഷം പിന്നീട് അവിടെ സംസാരിക്കാൻ വേണ്ടി എണീച്ച് നിന്നത് അഹമ്മദ് ദീദാത്താണ്. ദീദാത്ത് എണീച്ച് നിന്നിട്ട് ആ ഖുറാൻ്റെ ഒരു കോപ്പി ആവശ്യപ്പെട്ടു. മോഡറേറ്റർ ആ ഖുറാൻ്റെ ഒരു കോപ്പി എടുത്തു കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ മറച്ചു നോക്കിയിട്ട് ആദ്യത്തെ അധ്യായം തന്നെ ഓതുകയാണ്. ആദ്യത്തെ ആ ഖുറാനിലുള്ള അവരുണ്ടാക്കിയെടുത്ത ഖുറാൻ്റെ ആദ്യത്തെ അധ്യായം എടുത്ത് നോക്കുകയാണ്. അതിലുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. എന്നിട്ട് അദ്ദേഹം അടച്ചു വെച്ചിട്ട് നേരെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഖുറാനിനെപ്പോലെ ഒരു ഖുറാൻ ഉണ്ടാക്കാൻ നോക്കി, ഖുറാനിൽ അധ്യായത്തെപ്പോലെ ഒരു അധ്യായം ഉണ്ടാക്കാൻ നോക്കി. എന്നിട്ട് അതിലേക്ക് എടുത്തു കൊടുത്ത ആദ്യത്തെ വചനം തന്നെ എൻ്റെ രക്ഷിതാവിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് കോപ്പിയടിച്ചതാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നായിരുന്നു. അത് ഏതിലുള്ളതാ? പരിശുദ്ധ ഖുറാനിലുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ വചനം തന്നെ ഖുറാനിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണ് എടുത്തു കൊടുത്തത്. അതാണ് പറയുന്നത് സഹോദരങ്ങളെ, ഇതൊരു വെറുതെ ഒരു ഒരു എന്താ പറയുക, ഒരു മൊഞ്ചിന് വേണ്ടി പറയുന്ന അല്ലെങ്കിൽ ഒരു രസിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു വർത്തമാനമല്ല ഇത്. ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാണുന്ന അണ്ഡകടാഹത്തിൻ്റെ മുഴുവൻ രാജാവായ അധികാരിയായ റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ മോക്ഷത്തിനു വേണ്ടി മനുഷ്യരുടെ എല്ലാവരുടെയും കരസ്പർശങ്ങളിൽ നിന്ന് മുക്തമായ രൂപത്തിൽ ദൈവീകമായ സംരക്ഷണ വലയത്തിലൊരു വേദഗ്രന്ഥം മനുഷ്യരുടെ മോചനത്തിനും മോക്ഷത്തിനും വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നു. അത് അതേപോലെ തന്നെ ഇന്ന് നിലനിൽക്കുന്നു. എന്നിട്ട് ആ വിശുദ്ധ ഖുർആനിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ ഖുർആൻ നടത്തുന്ന വെല്ലുവിളി എത്രത്തോളം അജയ്യമാണ് എന്ന് പരിശോധിച്ച് നോക്കൂ. ആ വെല്ലുവിളിയെ തകർക്കാൻ ഇന്ന് വരെ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. അത് കഴിയൂല. കാരണം ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ്? ആ വെല്ലുവിളി നടത്തിയതാരാണ്? നമ്മുടെയൊക്കെ സ്രഷ്ടാവായ, നമ്മുടെയൊക്കെ ആരാധ്യനായ, ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ആ അള്ളാഹു തആല നടത്തിയ വെല്ലുവിളിയെ തകർക്കാൻ ആർക്കാണ് സാധിക്കുക? എന്തിനാണ് അങ്ങനെ ഒരു വെല്ലുവിളി ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ സംശയിക്കണ്ട, ഇത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, അങ്ങനെ വെല്ലുവിളി തകർക്കാൻ കഴിയാത്ത രീതിയിലുള്ള അജയ്യമായ ഒരു ദൈവീക വേദഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ആ വേദഗ്രന്ഥമാണ് മനുഷ്യരുടെ ഇഹപര ജീവിതത്തിൻ്റെ മോക്ഷത്തിൻ്റെ നിദാനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു എന്നതിൽ നമുക്ക് ഖേദമുണ്ട്. അതുകൊണ്ട് തന്നെ സത്യാന്വേഷികളായ ഒരുപാട് നല്ല മനുഷ്യർ, ഈ സംസാരം കേൾക്കുന്നവരായ ആളുകൾ, എനിക്ക് നിങ്ങളോട് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്, അത്തരത്തിലൊരു വേദഗ്രന്ഥം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും അതിനെ പഠിക്കാൻ, അതിനെ പഠനവിധേയമാക്കാൻ നിങ്ങളും തയ്യാറായിക്കൂടെ എന്നുള്ളതാണ്. അതുകൊണ്ട് തുറന്ന മനസ്സോടെ ആ വേദഗ്രന്ഥത്തെ കയ്യിലെടുക്കാനും അതിൻ്റെ പരിഭാഷകളിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതിൻ്റെ വചനങ്ങളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനൊന്ന് വായിച്ച് പഠിക്കാനുള്ള ഒരു സന്മനസ്സ് കാണിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സർവേശ്വരനായ അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ഇൻസൈറ്റിൽ നമ്മൾ വളരെ വിലപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. അജയ്യമായ വെല്ലുവിളി എന്ന ഒരു വിഷയത്തിൽ സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖാണ് സംസാരിച്ചത്. റേഡിയോ വൈബ്സിൻ്റെ ഈ മനോഹരമായ യാത്രയിൽ നമുക്ക് ഒട്ടനവധി പ്രോഗ്രാമുകൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. അടുത്തതായി നമ്മൾ സ്വരത്തിലേക്ക്.

0: മഷാല്ല, മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. പലപ്പോഴും അർത്ഥവത്തായ വരികളിലൂടെ മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാതെ കേൾക്കുന്ന സ്വരം എന്നുള്ള ഒരു പ്രോഗ്രാം വളരെയധികം ശ്രോതാക്കളും നന്നായിട്ട് ആസ്വദിച്ച് കേൾക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് പീസ് റേഡിയോയിലെ സ്വരം എന്നുള്ളത്. അപ്പം ഇനി നമ്മൾ സ്വരം കഴിഞ്ഞ് നമുക്കിനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നത് ആരോഗ്യ വിചാരമാണ്. പലപ്പോഴും നമുക്കറിയാം, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലപ്പുറം അസുഖങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അത്തരം ഒരു പീസ് റേഡിയോയുടെ ഇടപെടലാണ് ഈ ഒരു ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാം. അപ്പം ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ആരാണ്?
1: ഡോക്ടർ അജി വർഗീസ് MBBS MD ആണ് അദ്ദേഹം. പീഡിയാട്രിക്കിലെ വിഭാഗത്തിലാണ്. അബ്ദുൽ ജബ്ബാർ വെളത്തൂരാണ് കൂടെയുള്ളത്. കൗമാരക്കാരിലെ ഹൃദയാഘാതം, അതിൻ്റെ കാരണങ്ങളും പ്രതിവിധികളെക്കുറിച്ചുമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത്.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോഴുള്ളത് ദമ്മാം സ്റ്റുഡിയോയിലാണ്. നമ്മളിൽ പലരും കേട്ട രണ്ട് മരണങ്ങൾ, ഈ രണ്ട് മരണങ്ങളും നമ്മൾ പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വാർത്തയായി വന്നതാണ്. പല രക്ഷിതാക്കളും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. എന്താണ് ഇങ്ങനെ എങ്ങനെ എന്നുള്ള ഒരു സംശയമുണ്ട്. പല വ്യാജമായ വാർത്തകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇന്ന് ആ വിഷയമാണ് നമ്മൾ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ എടുക്കുന്നത്. ആ വിഷയം സംസാരിക്കാൻ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ അജി വർഗീസ് സാറാണ്. അദ്ദേഹം IMA ഓവർസീസ് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. പുറമേ നമ്മുടെ ബദർ അൽ റബിയ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് മരണങ്ങൾ സംഭവിച്ചല്ലോ. അപ്പോൾ ആളുകൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സത്യം അറിയായിരിക്കും. പക്ഷേ ഈ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അറിയേണ്ടത് ചില പോയിന്റുകളാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന്, കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
3: അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് ശ്രോതാക്കളോടും അതുപോലെ ചോദിക്കുന്ന വ്യക്തിയോടും പറയാനുള്ളത്, നമ്മൾ രണ്ട് വിഷയങ്ങളാണിത്. ചെറുപ്പക്കാരിൽ ഇപ്പം നമ്മുടെ ജീവിതശൈലി കൊണ്ടും പിന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും ചെറിയ പ്രായമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നുണ്ട്. അത് ഒരു വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നത് ഈ കാരണങ്ങളുമായിട്ട് ബന്ധമില്ല, അത് വേറെ ഒരു വിഷയമാണ്. അപ്പം കേൾക്കുന്നവർ അതുപോലെ ചോദിക്കുന്ന ആളും കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് മറ്റൊരു വിഷയമാണ്.
2: വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടും.
3: തീർച്ചയായും തീർച്ചയായും.
2: കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്
3: നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു ഉത്തരം പറയുമ്പോഴേ, കൗമാരക്കാർ, നമ്മൾ ടീനേജ്, നമ്മൾ ചെറുപ്പക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്, ടീനേജേഴ്സ്, കൗമാരക്കാർ,
2: ബിറ്റ്വീൻ ബിലോ 18
3: ബിലോ 19 അങ്ങനെ ആ ടീനേജ്. നമ്മുടെ ടീനേജിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? പണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അത് ഇപ്പോഴാണോ ഇത് കൂടുതൽ എന്നാണല്ലോ ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി. അപ്പം ഇത് സാധാരണ നമ്മൾ കുട്ടികളെ എടുക്കുമ്പോൾ, കൗമാരക്കാരെ എടുക്കുമ്പോൾ 50,000 മുതൽ 100,000 വരെയുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾക്ക് ഇത് സംഭവിക്കാം. പക്ഷെ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം അറിയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇപ്പോൾ പണ്ട് ഇത് സംഭവിക്കുന്നതാണ്, ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കൂടുതലല്ല.
2: നമ്മൾ സോഷ്യൽ മീഡിയ ഇത്ര വളരെയധികം വ്യാപിച്ചത് പിന്നെ വിപുലമായത് കൊണ്ടായിരിക്കും ആളുകൾ ഇത് കൂടുതലാണെന്നുള്ളൊരു ധാരണ വളരെയധികം
3: പാനിക്കാവേണ്ട
2: ഒരു കേസല്ല എന്നർത്ഥം അല്ലേ? എന്നാലും
3: അല്ല, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ
2: ഒരു 50,000 100,000 ഇടയിൽ ഒരു മരണമാണ് ഇപ്പോൾ
3: ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
2: സംഭവിക്കാം എന്നാൽ
3: അത്ര ചെറിയൊരു നമ്പറല്ല.
2: എന്നാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വാർത്തകളൊക്കെ പ്രചരിക്കുമെന്ന് കാണുമ്പോഴേ കണ്ടമാനം ആള് കുട്ടികൾ
3: സംഭവിക്കുന്നുണ്ട്.
2: അത് അല്ല, ഈ ഇങ്ങനെ മരിക്കാൻ അല്ലെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഈ കൗമാരക്കാര് ഈ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് തിക്നെസ് ഉണ്ടാവുക, കട്ടി കൂടുക. അതൊരു 36% ആൾക്കാരിൽ ഇത് ഉണ്ടാവും. ഒരു കാരണം. രണ്ടാമത്തത്, നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്, അതിന് വരുന്ന അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഇത് സംഭവിക്കാം. ഈ രണ്ട് കാരണങ്ങളുടെ ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ട് ഉള്ള കാറ്റഗറിയാണ് ഇത് രണ്ടും. പക്ഷെ അടുത്ത കാറ്റഗറിയാണ്
2: മൂന്നാമത്തെ
3: കാറ്റഗറി. ഈ ഇങ്ങനെ നമ്മൾ സഡൻ അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും ഈ വിഭാഗം. ഇതിനകത്ത് ഏകദേശം ഒരു 40% കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. അത് പ്രത്യേകിച്ച് ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
2: സഡൻ അരിത്മെറ്റിക്
3: അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും, SADS. നമുക്ക് ചുരുക്കത്തിൽ SADS എന്ന് പറയാം. അപ്പൊ ജനറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഹാർട്ടിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ടിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല.
2: അപ്പൊ
3: ഈ വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നത്. കാരണം മറ്റേ രണ്ട് കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കും.
2: അത് ഇത് ഇപ്പുണ്ടാവുന്ന ഒരു റീസൺ ഇതല്ലല്ലോ. മൂന്നാമത്തെ പണ്ട് മുതലേ ഇങ്ങനെ
3: പറഞ്ഞല്ലോ, 50,000 മുതൽ 100,000 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
2: ഇത് ചെറുപ്പകാലത്ത് ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണം ഉള്ളതായിട്ട് കാണിക്കുമോ?
3: ആ തീർച്ചയായും, ചെറുതായിട്ട് തലകറക്കം, പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ക്ഷീണം, ചെറിയൊരു നെഞ്ചുവേദന, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഇടിപ്പ് കൂടുക, ഇങ്ങനെയുള്ള ചിലപ്പോൾ തലകറങ്ങി വീഴുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളും പല സമയത്തായിട്ട് കാണിക്കാം.
2: ഈ മൂന്നാമത്തേനോ
3: മൂന്നാമത്തേനോ
2: അല്ലേ, ആദ്യത്തേനോ ഒന്നും രണ്ടിനൊന്നും കാരണങ്ങൾ പ്രത്യേകിച്ച് കാണിക്കുമോ? അതെന്താണ്, എങ്ങനെയല്ല?
3: അത് നമ്മുടെ വേറൊരു ടോപ്പിക്കാണ്,
2: ഇതിപ്പോ ജനങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു
3: പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതിരിക്കുന്ന കുട്ടികൾ കൊഴിഞ്ഞു വീഴുന്നു,
2: മരിക്കുന്നു. അത് അപ്പൊ പാനിക്കാവും?
3: പാനിക്കാവും തീർച്ചയായിട്ടും.
2: അപ്പോ ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുമോ എന്നാണ്, ഇത് സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ഇങ്ങനെ പെട്ടെന്ന് പിന്നെ കുഴഞ്ഞു വീഴുന്നതിന് മുന്നേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കുട്ടികൾക്ക്?
3: ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇപ്പം ഈ പറഞ്ഞ ചെറുപ്പകാലത്ത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ കാണിക്കാമോ ആ രോഗലക്ഷണങ്ങൾ ചിലപ്പം ഇതിനു മുമ്പ് കാണിക്കാം. അതുപോലെ ചില ആൾക്കാർക്ക് കൺവെൻഷൻ അവസ്മാരം പോലെ വരാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളും അവസ്മാരം ഇതൊക്കെ ചിലപ്പം കാണിക്കാം, ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ മരണം സംഭവിക്കുന്നു.
2: ഈ രണ്ട് കേസിലും ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഡ്രസ് മാറ്റാൻ വേണ്ടി സ്കൂൾ റൂമിലേക്ക് പോയ ഒരു കുട്ടി അവിടുന്ന് വീഴുന്നു, ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ. അപ്പൊ ഇത് രണ്ടും ലക്ഷണങ്ങളൊന്നും,
3: ഒരു ലക്ഷണം ഇല്ലാതെയും ഇതൊക്കെ സംഭവിക്കാം.
2: ഓക്കെ ഓക്കെ,
3: കളിക്കുമ്പോഴും സംഭവിക്കാം, റെസ്റ്റിലിരിക്കുന്ന സമയത്തും സംഭവിക്കാം.
2: ചില കേസിൽ ചിലപ്പോൾ ലക്ഷണം കാണിച്ചേക്കാം അല്ലെ?
3: കാണിച്ചേക്കാം.
2: ഇത് വെള്ളം നഷ്ടപ്പെട്ടിട്ട് ഈ അസുഖം വരുമോ?
3: വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കൂടുതൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം.
2: എന്തൊക്കെയാണ് ഇതിന്റെ പ്രതിവിധികൾ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ വന്ന അസുഖങ്ങൾക്ക് എന്തായാലും
3: വരാതിരിക്കാൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്ത് 40 വയസ്സിൽ താഴെ ഉള്ള ആൾക്കാരിൽ ഹൃദ്രോഗം മൂലം ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ അത് വിദഗ്ധമായ രീതിയിൽ അവരെ പരിശോധിക്കേണ്ടുന്നതാണ്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, നമ്മളൊരു സ്ക്രീനിങ്, കുഞ്ഞുങ്ങളെ ഇതേപോലെ കളിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അല്ലാതെ കുട്ടികൾക്ക് ഒരു സ്ക്രീനിങ് ഒരു അത്യാവശ്യമാണ്. പക്ഷെ നേരത്തെ ഒരു പിന്നെ നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ECG എടുക്കുക എന്നുള്ളൊരു കാര്യം വരുന്നില്ല. ECG ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, BP ഒക്കെ നോക്കി നമ്മൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള രീതി മാറ്റിയിട്ട് ഫിറ്റ്നസിന് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ECG എടുത്ത് നോക്കുക. ഈ ECG ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, SADS വരുന്ന, അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ECG കണ്ടുപിടിക്കാൻ
2: പറ്റും.
3: അപ്പൊ നിർബന്ധമായിട്ടും എന്ത് വേണം? ECG എടുക്കണം. ഒരു നമ്മൾ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിലാണല്ലോ ഇത് ഒക്കെ സംഭവിച്ചത്. അപ്പൊ ഈ ആൾക്കാരെ അവെയർ ആയിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും വർഷം എടുത്ത ECG കൂടുതൽ ഈ ഒരു മാസത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ധാരാളം കുട്ടികൾ എടുത്തതിനകത്ത് രണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ അറിയാതെ പോവാണ്. അപ്പൊ ഇങ്ങനൊരു അവയർനെസ് ആൾക്കാരിൽ വന്നു കഴിഞ്ഞാല് ECG എടുക്കാനും മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാരണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നമ്മളൊരു അപകടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
2: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പൊ ഡോക്ടർ നമ്മോട് പറഞ്ഞത്. കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും ഈ ഒരു വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം. നമ്മൾ കുട്ടികളെ, വലിയ ആളുകൾക്കാണ് ECG എടുക്കുക എന്നുള്ള ധാരണ മാറ്റി കുട്ടികൾക്ക് ഒരു ചെക്കപ്പ് നല്ലതാണ് അല്ലേ?
3: പ്രത്യേകിച്ച് വിഗറസ് എക്സസൈസ് ഒക്കെ വേണ്ടുന്ന, കളിക്കുന്ന, ആവശ്യമുള്ള വ്യായാമമുള്ള ചെയ്യുന്ന കുട്ടികളിലെല്ലാവരും നിർബന്ധമായിട്ടും ഇത് എടുത്തിരിക്കേണ്ടുന്നതാണ്.
2: ഡോക്ടർ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, 40 വയസ്സിന് താഴെ ഉള്ള, 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പിന്നെ ഇങ്ങനെ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെടാം പെടുന്നില്ലേ?
3: അങ്ങനെയല്ല, അത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണല്ലോ. 40 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ അത് ഏളിയാണ്.
2: അപ്പൊ
3: അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ആ അപകടം ഉണ്ടായത്, ഫാമിലിയിലുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്.
2: ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളിൽ കായിക പരിശീലനം ഇപ്പോൾ ഉണ്ടാവുമല്ലോ, സ്കൂളിൽ അധ്യാപകരുണ്ടാവും, അതിനുള്ള ആളുകൾക്ക് ഉണ്ടാവും, അവരെ അവർക്ക് പരിശീലനം നൽകാവുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
3: തീർച്ചയായിട്ടും, കാരണം ഇത് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടാവുന്നത്.
2: അപ്പം
3: അത് നമുക്ക് ആ ആദ്യ നിമിഷങ്ങളിൽ നമ്മൾ അതിനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കും.
2: സമയം ഉണ്ടാവും അതിന്, മിനിമം
3: എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് CPR നമ്മൾ നിർബന്ധമായും എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിരിക്കണം, അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം, കായിക അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം. അതുപോലെ
2: നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ,
3: തീർച്ചയായിട്ടും. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ മനുഷ്യരും കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ, കാർഡിയക് മസാജ് കൊടുക്കുക, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്.
2: അപ്പൊ
3: നമ്മള് റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല,
2: പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
3: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പോയി പോവുക എന്ന് പറയുന്നത് മോശമല്ലേ.
2: അപ്പോൾ
3: ഇത് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കാം. അതുപോലെ തന്നെ അടുത്ത വേണ്ടുന്നത് AED നമ്മൾ ഡീഫിബ്രിലേറ്റർ ആണിത്. ഇത് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഇതേപോലെയുള്ള ഇവന്റ്സ് നടക്കുന്ന സമയത്ത് സ്പോർട്സ് റൂമിലോ ഫസ്റ്റ് എയ്ഡ് റൂമിലോ അല്ല വെക്കേണ്ടത്, അത് ആ സൈറ്റിൽ ഉണ്ടാവണം, ആ സ്ഥലത്ത് ഇതുണ്ടാവണം.
2: അവിടെ കപ്പൊക്കെ പ്രദർശിച്ച പോലെ തന്നെ അവിടെ,
3: അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടീം സജ്ജമായിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
2: എന്താണ് ഒന്നുകൂടി AED എന്ന് പറഞ്ഞാൽ?
3: AED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയും. നമുക്ക് കാർഡിയാക് മസാജ് കൊണ്ട് അല്ലെങ്കിൽ CPR കൊണ്ട് നമുക്ക് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത
2: ഒരു
3: ഘട്ടം വരുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നതാണ് ഈ AED. നമ്മൾ ഡീഫിബ്രിലേഷൻ എന്ന് പറയും.
2: ഓക്കെ. ഇവിടെ ശ്രോതാക്കളോടത്ത് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് ഈ CPR കുറിച്ചിട്ടും AED കുറിച്ചിട്ടും നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ വളരെ ബ്രീഫായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഇനി ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗവും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നാണ്?
3: ഇത് വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു വിഷയമാണ്. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതകളിനകത്തേക്ക് വരും ഈ കാരണങ്ങൾ.
2: അതിപ്പോ കുട്ടികൾ ഇപ്പോ ഡിജിറ്റൽ നന്നായി ഈ ഉപകരണങ്ങൾ മൊബൈൽ നന്നായി ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരൂലേ?
3: അല്ല, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലക്രമേണ വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരുന്നതാണ്.
2: കുറേ കാലങ്ങൾക്ക്
3: ശേഷം നമ്മൾ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്ക് ആണത്. അത് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗങ്ങൾ വരുന്നതിന്റെ കാരണമാണ്. ഈ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നതിന് ഇതൊരു റീസൺ അല്ല.
2: പല രക്ഷിതാക്കളും പിന്നെ ചോദിക്കുന്നൊരു ചോദ്യം എന്താ അറിയോ, പഠനഭാരം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷ പേടിച്ചതുകൊണ്ടോ ഈ കോമ്പറ്റീഷൻ അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ സാരതമ്യ പഠനതൊക്കെ കുട്ടികൾക്കുള്ള മാനസിക സമ്മർദ്ദം കാരണം ഈ അസുഖം വരുമോ എന്നാണ് ചോദ്യം.
3: വരാം, ഇത് സംഭവിക്കാം. കാരണം നമുക്ക് വളരെയധികം ടെൻഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രണ്ട് ഹോർമോൺ അഡ്രിനാലിൻ അതുപോലെ കോർട്ടിസോൾ, ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുകയും ഇതുമൂലം നമ്മുടെ BP കൂടാനും അതുപോലെ ഹാർട്ട് റേറ്റ് കൂടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്.
2: ഉണ്ടല്ലേ. ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ അതിന്റെ മറ്റൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്, സ്കൂളുകളിലും സ്പോർട്സ് ഗ്രൗണ്ടുകളിലും AED പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അത്
3: ഡോക്ടർ ഓൾറെഡി പറഞ്ഞു. ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇത് വലിയൊരു കാര്യമല്ല. വളരെ നിസ്സാരമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളെ CPR AED ചെയ്യാനും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും.
2: അപ്പൊ
3: അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് സ്കൂളല്ല എല്ലാ ജനങ്ങളും ഇത് അറിഞ്ഞിരിക്കണം. AED ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മള് റോഡിലൂടെ നടന്നു പോകുന്ന സമയം നമ്മുടെ കയ്യിൽ AED ഉണ്ടാവില്ല. പക്ഷെ CPR കൊടുക്കാൻ നമുക്ക് സാധിക്കും. നിർബന്ധമായിട്ട് എല്ലാ വ്യക്തികളും ഇത് പഠിച്ചിരിക്കണം.
2: അപ്പൊ ഇനി ഡോക്ടറോട് പറയാനുള്ളത്, ശ്രോതാക്കളോട് ഇതിന്റെ ഒരു ഇതിൽ ബേജാറാവാനില്ലെന്നും ഇതിന്റെ ഒരു ചുരുക്കം ഒന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ ശ്രോതാക്കൾക്ക്.
3: അല്ല, എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ എത്രയോ കാലം ആയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും കാലത്തിനുള്ളിൽ ഞാൻ എടുത്ത ഇ സി ജിയെ കാട്ടിലും കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവയർനെസ് നല്ലതാണ്, പക്ഷെ വളരെയധികം പേടിച്ചിട്ടാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വരുന്നത്. പേടിക്കണ്ട, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള നല്ലൊരു ഫിറ്റ്നസ്, അത് വെറുതെ ഡോക്ടറെ കണ്ടിട്ട് എഴുതി മേടിച്ചാൽ പോരാ, അതുപോലെ കറക്റ്റായിട്ട് ഇ സി ജി ഒക്കെ എടുത്ത് എല്ലാ ടെസ്റ്റും ചെയ്ത് ആവശ്യമുള്ള ടെസ്റ്റൊക്കെ ചെയ്തൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണം. അപ്പം നമുക്ക്

0: വിഷയം വളരെ വ്യക്തമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ശ്രദ്ധ വേണം. അത് പിന്നെ പഴയ പോലെ നമ്മളങ്ങനെ ഒഴിവാക്കി വിട്ടാൽ പോരാ. ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും അതൊക്കെ അത് ഡോക്ടർ ഇപ്പോൾ ഒരു ചെറിയ സൂചന ഇവിടെ തന്നു.
1: അത് നിർത്തനുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സാധാരണ കുറച്ച് ഇപ്പം ഈ ഒരു മാസമായിട്ട് കാണുന്നില്ല, അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ ഭയങ്കര ക്ഷീണമാണ്, പിന്നെ തലകറങ്ങുന്ന അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഒരു ശകാനാണ് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. ശരിക്കും ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, നീ മൊബൈൽ നോക്കി ഇരുന്നിട്ടാണ്, നീ രാത്രി മുഴുവൻ സിനിമ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നിട്ടാണ് എന്ന് പറഞ്ഞ് അവരെ ഓട് വഴക്കുണ്ടാക്കാതെ ഇത് ഒന്ന് കാര്യമായിട്ട് എടുക്കുക. ചിലപ്പോൾ ഇത് ആവാം, ആവാതിരിക്കാം. ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിഞ്ഞിരിക്കുന്നല്ലേ ഏറ്റവും വലിയ ഭാഗ്യം.
0: വളരെയധികം സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ. താങ്കൾക്ക് പീസ് റേഡിയോ മാനേജ്മെന്റ് നന്ദി അറിയിക്കുകയാണ്. ഇനിയും മറ്റൊരവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
1: അതുപോലെ തന്നെ ഇതുപോലൊരു നല്ലൊരു ടോപ്പിക് സംസാരിക്കാൻ എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.
0: താങ്ക് യു.
2: മഷാല്ല. കൗമാരക്കാരിലെ ഹൃദയാഘാതം, കാരണങ്ങൾ, പ്രതിവിധികൾ എന്ന വിഷയത്തിലുള്ള ആരോഗ്യ വിചാരമാണ് നമ്മൾ കേട്ടത്. ഈ ആരോഗ്യ വിചാരത്തിൽ പങ്കെടുത്തവർ ഡോക്ടർ അജീവ് വർഗീസ്, MBBS MD പീഡിയാട്രിക്, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൾ ജബ്ബാർ വിളത്തൂർ. അപ്പോൾ ആരോഗ്യ വിചാരം ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്ക് പോകാം.
3: ഓക്കെ, ഇത് നിർത്താത്ത അല്ലെങ്കിൽ നിർത്താതെ പോകുന്ന ഒരു ബസ്സാണ് പീസ് റേഡിയോ. അതുകൊണ്ട് തന്നെ ഇതിന് ചില സ്റ്റോപ്പുകൾ നമ്മളാണ് ഇതിന് വെക്കുന്നത്. എന്നാൽ ആ സ്റ്റോപ്പുകൾ നമുക്ക് സ്റ്റോപ്പില്ലാതെ പോകാൻ ഈ ബസ്സിൽ കയറാൻ സാധിച്ചാൽ ഒരു വിജ്ഞാനത്തിൻ്റെ വലിയ ഒരു ലോകത്തേക്ക് നമ്മൾ ചെന്നെത്തും എന്ന് തന്നെയാണ് ഇൻഷാല്ല. അടുത്തതായി റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥനാ പഠനത്തിലേക്ക് പോകുന്നു.
2: വെള്ളം നൽകിയാൽ പ്രാർത്ഥിക്കേണ്ടത്, ആ വിഷയത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് സഫീർ അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഭക്ഷണത്തിന് നമ്മൾ നന്ദി കാണിക്കുന്ന ഒരു രൂപമാണ് നമ്മൾ മറ്റുള്ള ആളുകളെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ധാരാളമായി ഭക്ഷിക്കുന്നതിനപ്പുറത്ത് പാവപ്പെട്ടവരെയും അല്ലാത്തവരുമായ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമായിട്ട് അള്ളാഹു പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ വലിയൊരു സേവനമായും പുണ്യപ്രവർത്തനമായും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദാഹിക്കുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതും വളരെ പുണ്യകരമായ പ്രവൃത്തിയാണ്. ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകളുടെ ഭക്ഷണവും ദാഹവും അകറ്റിക്കഴിഞ്ഞാൽ, ആ സമയത്ത് അവർക്ക് ഭക്ഷണ പദാർത്ഥം നൽകിയാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഒരാൾക്ക് പാനീയം നൽകിയാൽ, വെള്ളമാണ് കൊടുത്തത്, അല്ലെങ്കിൽ ദാഹം ശമിപ്പിക്കാൻ വെള്ളം മാത്രം, ഭക്ഷണ പദാർത്ഥമല്ല മറിച്ച് ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളമാണ് നമ്മൾ ഒരാൾക്ക് കൊടുത്തതെങ്കിൽ, ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പ്രാർത്ഥന വളരെ ലളിതമാണ്. അത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുമ്മ ബാരിക്, അവിടെ കാഫിന് സുക്കൂനാണ്. ബാരിക്, അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ. ഫീഹി, ഇതിൽ, ഞാൻ ഇവന് നൽകിയ വെള്ളത്തിൽ അല്ലാഹുവേ നീ എനിക്ക് ബറക്കത്ത് നൽകണേ. വസിദ്നാ, വസിദ്നാ, അവിടെ ദാലിന് സുക്കൂനാണ്. വസിദ്നാ എന്നാണ് നമ്മൾ ചൊല്ലുന്നത്. വസിദ്നാ എന്ന് ദാലിന് കെസറിട്ട് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അത് തെറ്റാണ്, അങ്ങനെ പറയരുത്. വസിദ്നാ, വസിദ്നാ മിൻഹു, വസിദ്നാ മിൻഹു, ദാലിന് സുക്കൂനാണ്. അപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു എന്നാണ് ഈ പ്രാർത്ഥന. നമ്മൾ ആർക്കെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ വെള്ളം നൽകിയാൽ, ഒരു പക്ഷേ നമ്മളിങ്ങനെ ദൂരെ യാത്ര പോകുമ്പോൾ ട്രെയിനിൽ നിന്നും കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദാഹിക്കുമ്പോൾ അവന് നമ്മളൊരു പക്ഷെ നമ്മുടെ ബോട്ടിൽ നിന്നും ഒരു കുറച്ച് വെള്ളം നൽകാം. അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മളുടെ കൂടെ പഠിക്കുന്ന സഹോദരൻ്റെ കൂട്ടുകാരന്, കൂട്ടുകാരിക്ക് നമ്മൾ വെള്ളം നൽകാം. കൂടെ പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ സാധാരണ കുടിക്കാൻ വെള്ളം നൽകാറുണ്ട്. ആ സന്ദർഭത്തിലെല്ലാം നമുക്കിത് പ്രാർത്ഥിക്കാവുന്നതാണ്. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എല്ലാവരും പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഒരിക്കൽ കൂടി പറയുകയാണ് പ്രാർത്ഥന: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു.

0: ഒന്നുകൂടി ചൊല്ലാം, എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, വളരെ നല്ല, നമ്മൾ അറിയേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് സഫീർ അലക്കമി ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിലൂടെ പഠിപ്പിച്ചത്. വെള്ളം നൽകിയാൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു വിഷയത്തിലുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചത്.
2: ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് ഭയങ്കര സുന്ദരമാണ് അല്ലേ. ഇപ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്നുള്ളത്. അത് കിട്ടുന്നവനാണ് അതിൻ്റെ അപ്പോഴത്തെ ഒരു ആവശ്യകത, കാരണം നമുക്ക് ദാഹിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നതിൻ്റെ, അപ്പോൾ ആ സമയത്തൊരു പ്രാർത്ഥന നമുക്കുണ്ട് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയിട്ട്. വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ പറ്റുന്നതാണ് പ്രാർത്ഥനയാണ്. ഇല്ല തോഫീക്ക് കൂടി നമുക്ക് ഉണ്ടാവണം.
1: അതെ അതെ, ഇതൊക്കെ എന്താ, ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള നമുക്ക് വഴികൾ എളുപ്പാക്കി തരാണ് അല്ലേ. ഓരോ പ്രാർത്ഥനയും പഠിച്ച് ചെല്ലുമ്പോൾ അള്ളാഹുവിനോട് ഇങ്ങനെ അടുക്കല്ലേ,
2: അടുക്കാണ്. അതെ, അള്ളാഹുവിൻ്റെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, തെറ്റിലേക്ക് പോവില്ല മനസ്സുകൾ. അങ്ങനെയുള്ള ഇനി നമ്മുടെ കുരുന്ന് കൂട്ടുകാർക്ക് വേണ്ടി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന പൂമരത്തണൽ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മളിനി പോകുന്നത്. അനുസരണശീലം എന്നുള്ള വളരെ കുട്ടികൾക്ക് ബേസിക്കായിട്ട് ഉണ്ടാവേണ്ട ഒരു സ്വഭാവമാണ് അനുസരണശീലം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പൂമരത്തണലിൽ. ആ പൂമരത്തണൽ അവതരിപ്പിക്കുന്നത് സുബൈർ സലഫിയാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് പീസ് റേഡിയോയുടെ ഈ പൂമരത്തണൽ എപ്പിസോഡിൽ ഒരൽപ്പസമയം നമുക്ക് നമ്മളെക്കുറിച്ച് ഓർക്കുവാനും നമ്മളെ ശരിപ്പെടുത്തുവാനും നമുക്ക് നല്ലൊരു ഉൾക്കാഴ്ചയുണ്ടാകുവാനും ഉപകരിക്കുന്ന നമ്മുടെ സ്വഭാവരംഗത്തുണ്ടാകേണ്ടുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസുകളിലും നമ്മുടെ പ്രോഗ്രാമുകളിലുമൊക്കെ നിങ്ങൾ വീക്ഷിച്ചപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വ്യക്തമായി സംസാരിക്കുകയുണ്ടായി. സ്ഥിരമായി കേൾക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഏറെ ഉപകാരപ്രദമായ വിഷയങ്ങളാണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും തിരഞ്ഞെടുക്കാറുള്ളത്. കൂട്ടുകാരെ, നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചു നോക്കുക. നമുക്ക് ജീവിതത്തിൽ വേണ്ട ഒരുപാട് സ്വഭാവഗുണങ്ങളുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ മദ്രസ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാറുമുണ്ട്. സ്നേഹമുള്ളവരാകണം, അനുസരണയുള്ളവരാവണം, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരാകണം, നമസ്കരിക്കുന്നവരാകണം, ഇങ്ങനെ ഒട്ടനേകം ഗുണങ്ങൾ ചേർന്നവനാണല്ലോ ഒരു മുസ്ലിമാകുന്ന ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ വീട്ടിൽ രക്ഷിതാക്കൾ പരാതി പറയുന്നൊരു പ്രധാന പ്രശ്നമാണ് കുട്ടി അനുസരണ തീരെയില്ലാത്തവനാണ്, അല്ലെങ്കിൽ പറയും പറഞ്ഞ കേൾക്കാത്തവനാണ്, അല്ലെങ്കിൽ പറയും യാതൊരു കാര്യങ്ങളും അവൻ ചെവിക്കൊള്ളാറില്ല. ഇതൊക്കെ നമ്മളെക്കുറിച്ചാണല്ലോ പറയുന്നത് എന്നോർത്താൽ നമുക്ക് തന്നെ തോന്നേണ്ടതുണ്ട്, അതത്ര നല്ല ഗുണമല്ലല്ലോ, നമ്മളെക്കുറിച്ചൊരു നല്ല വാക്കല്ലല്ലോ അവർ പറയുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വെച്ചുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് പല ആളുകളെയും അനുസരിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു നിർദ്ദേശം നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമെന്ന് നമുക്ക് കാണാം.

0: നിങ്ങൾ അതീഉല്ലാ അല്ലാഹുവിനെ അനുസരിക്കുക, വറസൂൽ പ്രവാചകനെയും അനുസരിക്കുക, എങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കരുണ ലഭിച്ചേക്കാം. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു നമ്മളോട് നേരിട്ട് വന്ന് ഒന്നും പറയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കേണ്ടത്? നമ്മളിപ്പോൾ ഡയറക്റ്റായി അല്ലാഹുവിനെ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അനുസരണ വരുന്നത്? അവിടെയാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവിന് മനുഷ്യരായ എന്നോടും നിങ്ങളോടുമൊക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുവേണ്ടി അല്ലാഹു ഒരിക്കലും നേർക്കു നേരെ വന്ന് നമ്മളോട് സംവദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് മലക്കുകൾ മുഖേന പ്രവാചകന്മാരിലൂടെ മനുഷ്യരോട് അല്ലാഹു തആല സംസാരിക്കുന്നു, ആ വേദഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട്. അങ്ങനെ ഖുർആനിലൂടെയാണ് നമ്മളോട് അല്ലാഹു തആല കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവനെ മാത്രം ആരാധിക്കണം, നമസ്കരിക്കണം. അതുപോലെ തന്നെ ഭൂമിയിലൂടെ അഹങ്കാരമില്ലാതെ കാരുണ്യത്തോടെ നിങ്ങൾ നടക്കണം. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ പരമാവധി പാലിക്കണം. തിന്മകളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. ഇങ്ങനെ എണ്ണിയാൽ കണക്ക് പറയാൻ പറ്റാത്ത അത്രയും കൽപ്പനകൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നു. അപ്പോൾ അല്ലാഹുവിനെ നമ്മൾ അനുസരിക്കണ്ടേ? വേണം, ആ കൽപ്പനകൾ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അവനാണല്ലോ കീഴ്പ്പെടുന്നവനായ നല്ല ഒരു മുഅ്മിൻ മുസ്ലിം എന്ന് വിളിക്കുന്നത്. വഅതിയു റസൂൽ, പ്രവാചകനെയും നമ്മൾ അനുസരിക്കണം. നമ്മളതിന് പ്രവാചകന്റെ കൂടെ ഒന്നല്ലല്ലോ ജീവിക്കുന്നത്. പ്രവാചകന്റെ കൂടെ ജീവിച്ചവരെയാണല്ലോ സ്വഹാബി എന്ന് വിളിക്കുന്നത്. നമ്മൾ അങ്ങനത്തെ ഒരാളൊന്നും അല്ലല്ലോ. നമ്മൾ നബീനെ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ നബീനെ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ അനുസരിക്കാൻ കഴിയുക? അതാണ് ഹദീസുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. നബിയുടെ സുന്നത്തുകളെ ക്രോഡീകരിക്കപ്പെട്ട് കോർത്തിണക്കി വെക്കപ്പെട്ട സ്വഹീഹായ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമായി പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്, നമസ്കാരത്തിൽ കൈകെട്ടേണ്ടത് എങ്ങനെയാണ്, നമസ്കാരത്തിൽ സൂറത്തുകൾ ഓതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നമുക്ക് ആവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങൾ അവിടെയും പറഞ്ഞു. എന്നിട്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞത് ഖുർആൻ മാത്രമല്ല ഹദീസാണെങ്കിലും അദ്ദേഹം പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അനുസരിക്കണം. എങ്ങനെ അനുസരിക്കേണ്ടത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫാതഹൂ. ആ പ്രവാചകൻ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തന്നുവോ അത് നിങ്ങൾ അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുക. അദ്ദേഹം എന്തൊരു കാര്യം നിങ്ങളോട് പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം അള്ളാഹുവിനെയും പ്രവാചകനെയും എതിരു നിന്ന് പ്രവർത്തിക്കുക എന്നത് ഏറ്റവും വലിയ നാശമാണ്. അവർ വിസമ്മതിച്ചവരാണ്, അവർ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മുടെ ഷഹാദത്ത് കലിമ പോലും നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഞാൻ അള്ളാഹുവിനെ അനുസരിക്കും, പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമെന്ന ഒരു സാക്ഷ്യവാക്യമാണ്. അതേപോലെ തന്നെ നമ്മൾ നിരന്തരമായിക്കൊണ്ട് അള്ളാഹുവിനോട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചു ജീവിക്കാൻ സന്നദ്ധനാണെന്ന് വിളിച്ചോതുകയാണ്, അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ബാങ്കിലൂടെ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഓരോ പള്ളികളുടെയും മിനാരങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ബാങ്കുലി ശബ്ദങ്ങൾക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ശബ്ദമാണത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അവരെ അനുസരിക്കണമെന്ന വിഷയത്തിൽ നമുക്കാർക്കും എതിരഭിപ്രായമില്ല. എന്നാൽ ഇനിയും പലരോടും നമുക്ക് അനുസരണ കാണിക്കാൻ വിധേയപ്പെട്ടവരാണ് നമ്മൾ. അവരാരാണ്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് പുണ്യം കാണിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, മാതാപിതാക്കളെ സംതൃപ്തരാക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അതൊരു പ്രധാനപ്പെട്ട അനുസരണശീലമാണ്. നമ്മളിൽ പല ആളുകൾക്കും അത് കടന്നു വന്നിട്ടുണ്ടോ എന്നത് സംശയമാണ്. പല ആളുകളും നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകൾ അനുസരിക്കുന്നിടത്ത് പലതരം സ്വഭാവക്കാരാണ്. ചില ആളുകളെക്കുറിച്ച് പറയാറുണ്ട്, എന്തൊരു കാര്യമാണോ രക്ഷിതാക്കൾ നമ്മളോട് പറഞ്ഞത് അതിന് നേരെ വിപരീതം പ്രവർത്തിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് അള്ളാഹുവിൻ്റെ കുറ്റം കിട്ടുന്ന ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. വേറെ ചില ആളുകൾ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണല്ലോ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്ന്, അത് പേടിച്ചുകൊണ്ട് അവരത് ചെയ്യും, പക്ഷെ മനസ്സിലൊരു വെറുപ്പോടെയായിരിക്കും അവരത് ചെയ്യുക. അങ്ങനത്തെ അനുസരണയും പ്രശ്നമാണ്, അവർക്ക് പ്രതിഫലം കിട്ടില്ലല്ലോ. മൂന്നാമത്തൊരു വിഭാഗം ആളുകൾ, അവർ ഏതെങ്കിലും ഒരു നിലക്ക് അവരുടെ മാതാപിതാക്കളുടെ കൽപ്പനകൾ അനുസരിക്കും, പക്ഷെ പിന്നീടൊരു ചാൻസ് കിട്ടുമ്പോൾ അവരതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാനതൊക്കെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, എന്നിട്ടും എനിക്ക് നിങ്ങളത് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു വിഭാഗം ആളുകൾ, ഇതൊന്നും ആവശ്യമില്ല, ആ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറി അവരുടെ കൽപ്പനകൾ പറഞ്ഞതുപോലെ ചെയ്ത് അവർ അനുസരണയുള്ള കുട്ടികളായിത്തീരും, അവർക്ക് അള്ളാഹുവിൻ്റെ പുണ്യമുണ്ട്. എന്നാൽ അഞ്ചാമത് അവസാന ഒരു വിഭാഗം ആളുകൾ, മാതാപിതാക്കളെ അനുസരിക്കുന്ന കുട്ടികൾ തന്നെ, അവർ പറയുന്നതിൻ്റെ മുൻപേ തന്നെ കണ്ടറിഞ്ഞ് ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന കുട്ടികളുണ്ട്. അവരാണ് ശരിക്ക് അനുസരണ പൂർണ്ണമാക്കിയ ആളുകൾ. നമുക്കൊക്കെ പല ചരിത്രങ്ങളും കഥകളുമൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, അവിടെയൊക്കെ നമ്മൾ കാണാറുണ്ട് മാതാപിതാക്കൾക്കെതിരെ നിന്ന് മാതാപിതാക്കൾക്ക് അവരുടെ കൽപ്പനകൾക്ക് വില കൊടുക്കാതിരുന്ന മക്കളൊക്കെ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് വെറുത്തിരിക്കുന്നു, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനുഷ്യരെന്ന നിലക്ക് നിങ്ങളിൽ സംഭവിക്കുന്നത് വെറുപ്പാണ് അല്ലാഹുവിന്. അതിൽ പറഞ്ഞ ഒന്നാണ് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക. നമ്മൾ ഏറ്റവും അധികം, നമ്മളിപ്പോൾ കൂട്ടുകാർ പറഞ്ഞാൽ അനുസരിക്കും, ടീച്ചർ പറഞ്ഞാൽ അനുസരിക്കും, ആര് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ സന്നദ്ധരാണ്. പക്ഷെ നമ്മുടെ പേരൻസിനെ, നമ്മുടെ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ അനുസരിക്കേണ്ടി വരുന്നിടത്ത് നമ്മളൊരൽപ്പം പിന്നിലല്ലേ? സുഹൃത്തുക്കളെ, മാറ്റം വരണം. നമ്മളവിടെ വെച്ച് മാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ അവരുടെ അനുസരണക്ക് കീഴ്പ്പെട്ടു കൊടുക്കണമെന്ന് പറയുന്നത്? അവർ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? അവർ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തവരാണ്, വിയർപ്പൊഴുക്കിയവരാണ്, ഉറക്കമൊഴിച്ചവരാണ്, നമ്മെ സ്നേഹിക്കുന്നവരാണ്, നമുക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു കാര്യം പറയുമ്പോൾ അതൊന്ന് അനുസരിച്ചു കൊടുക്കാൻ പോലും നമ്മൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ നമ്മൾ ആരാണെങ്കിലും അതിനോട് യോജിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കളുടെ വാക്കുകളെ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അവരിഷ്ടപ്പെട്ടെങ്കിലേ അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമാവുകയുള്ളൂ. പല സംഭവങ്ങളും അവർക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ ഒരുപാട് നാശഹേതുക്കൾ സംഭവിച്ചു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകൻ, ഒരു മഹാപ്രളയം സംഭവിക്കുകയാണ്. നിങ്ങളൊക്കെ അനുഭവിച്ച, നമ്മളൊക്കെ പല ആൾക്കാരും അനുഭവിച്ചവരാണ്, പലരും കണ്ടവരാണ്, ഇടപെട്ടവരാണ്. വെള്ളം അങ്ങനെ നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ കടകളിലേക്കും നമ്മൾ താമസിക്കുന്നിടത്തേക്കും ഒക്കെ അങ്ങ് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താ? അപ്പൊ തൻ്റെ മകൻ രക്ഷപ്പെടണമെന്ന താൽപ്പര്യത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം എന്ന ഉപ്പ മകനെ വിളിച്ചു, പല പ്രാവശ്യം വിളിച്ചു. അപ്പൊ മകൻ പറഞ്ഞു, ബാപ്പ ബാപ്പാൻ്റെ വഴിക്ക് നീങ്ങിക്കോളൂ, ഞാന് ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിലോ മരത്തിൻ്റെ മുകളിലോ കയറി നിന്ന് ഞാൻ രക്ഷപ്പെട്ടോളാം. പക്ഷേ പിതാവ് എന്ന നിലക്ക്, വാപ്പ എന്ന നിലക്ക് പിന്നെയും ഒരുപാട് തവണ വിളിച്ചവനെ, മോനെ എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വാ, രക്ഷപ്പെടാമെന്നൊക്കെ പലതവണ വിളിച്ചു. അവൻ അനുസരിക്കാൻ സന്നദ്ധനായില്ല. ആകെ വെള്ളം ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അടുപ്പിൽ നിന്ന് വരെ വെള്ളം പൊട്ടിച്ച് പിന്നെ പൊട്ടിത്തെറിച്ച് ഒഴുകിത്തുടങ്ങി. ആ സമയത്ത് അവൻ ഒരു രക്ഷയും പ്രാപിക്കാൻ കഴിയാതെ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന, നശിക്കുന്ന കാഴ്ച ദയനീയമായ ഒരു രംഗമായി നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങത് കയറി. അതുപോലെ എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അനുസരിക്കുക എന്നതൊരു വലിയ നേട്ടം നമുക്ക് ജീവിതത്തിൽ തരുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളെക്കാൾ ഒരുപാട് പ്രായം ചെന്ന, നമ്മളെക്കാൾ ഒരുപാട് അനുഭവമുള്ള ആളുകളൊക്കെ പറയുമ്പോൾ അവർ എന്തെങ്കിലുമൊന്നും കാണാതെ പറയില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അനുസരിക്കാൻ സന്നദ്ധരാവുക. നമ്മുടെ അധ്യാപകന്മാർ, ഗുരുവര്യന്മാർ, ഉസ്താദുമാർ, ടീച്ചർമാർ പല കാര്യങ്ങളും എഴുതാൻ പറയുന്നു, കൊണ്ടുവരാൻ പറയുന്നു, വരക്കാൻ പറയുന്നു. എല്ലാം പറയുമ്പോൾ നമ്മൾ പല ആളുകളും അത് മൈൻഡ് ചെയ്യുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല, അത് ചെയ്തു വരുന്നില്ല, പഠിക്കാൻ പറയുന്നു പഠിക്കുന്നില്ല, ഇങ്ങനെയാവണം അങ്ങനെയാവണം എന്നൊക്കെ പറയുന്നു. നമ്മൾ അതൊക്കെ കേൾക്കാത്തവനെപ്പോലെ, അങ്ങനെ കാണാത്തവനെപ്പോലെ നടന്ന് അഭിനയിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവസാനമാണ് പരീക്ഷയ്ക്ക് നമുക്ക് മാർക്കില്ല, എല്ലാ കുട്ടികളും ജയിച്ചു പോകുന്നു, നമ്മൾ തോൽക്കുന്നു. പല ആളുകളും ജീവിതത്തിൽ വലിയ വലിയ ജോലികളിലേക്കും വലിയ വലിയ ഉയർച്ചയിലേക്കും എത്തുമ്പോൾ നമ്മൾ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്കെത്തുന്നു. അതൊന്നും ഉണ്ടാകരുത്. നമ്മുടെ മുതിർന്ന ആളുകൾ നമുക്ക് തരുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മളീ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരാൾ, നമ്മുടെ ഉപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, ടീച്ചറാവട്ടെ, അള്ളാഹുവിനെതിരായ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ ഒരിക്കലും അതിനനുസരിക്കാൻ പറ്റില്ല. ഷിർക്ക് ചെയ്യാൻ വേണ്ടി മാതാപിതാക്കൾ പറഞ്ഞു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ചരിത്രത്തിൽ. അപ്പോ മോനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറഞ്ഞത്? നിന്റെ ഉപ്പയമ്മയ്ക്കല്ലേ എന്താണെങ്കിലും ചെയ്യാം അനുസരിക്കാം എന്ന് പറഞ്ഞില്ല. സൂറത്തുൽ ലുഖ്മാനിൽ ഒരു ആയത്തിറങ്ങി വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, അവരൊരുപാട് പ്രയാസപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി, മുലയൂട്ടുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് മുലപ്പാല് തരുന്നതിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്നു, ഗർഭം ചുമക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, വഇൻ ജാഹദാ കലാ തുശ്രിക ബീ മാ ലൈസ ലക ബിഹി ഇൽമു ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നിന്നോട് ശിർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവരെ ഫലാത്തുത്യഹുമാ, നിങ്ങൾ അവരെ അനുസരിക്കരുത്. തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സൃഷ്ടി പറഞ്ഞാലും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. ഏതെങ്കിലും ഒരു സുഹൃത്ത് നമ്മളോട് തെറ്റായൊരു കാര്യം പറയുന്നു, ഞാൻ സമ്മതിക്കൂല. നമ്മുടെ അധ്യാപകരോ അല്ലെങ്കിൽ വേറെ വേണ്ട, നമുക്ക് വേണ്ടപ്പെട്ട കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ മോശമായ ഒരു കാര്യത്തിന് നമ്മെ കൽപ്പിക്കുന്നു, ഞാനത് ചെയ്യില്ല എന്നു പറയലാണ് അവിടെ അല്ലാഹുവിനിഷ്ടം. കാരണം ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, ആ ഒരു തത്വം നമ്മൾ പഠിച്ചു വെക്കണ നിയമമാണത്. ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ട ബാധ്യതയില്ല സൃഷ്ടാവിൻ്റെ കൽപ്പനകൾക്കെതിരായിക്കൊണ്ട്, ആര് പറഞ്ഞാലും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ഏറ്റവും കടമയുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന വിഷയമാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പകരമായി നമ്മൾ മറ്റുള്ള ആരെയും അനുസരിക്കേണ്ടതില്ല ആ നിലയ്ക്ക് എതിര് വേണ്ടി വന്നാൽ. എന്നാൽ അതേ സമയത്ത് അള്ളാഹു നമുക്ക് വിധിച്ചതും തീരുമാനിച്ചതുമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. ലോകത്ത് ആരൊക്കെ അതിനെ എതിർത്താലും അവൻ ഉദ്ദേശിച്ചാൽ അതെല്ലാം നടക്കുന്നതാണ്. നമ്മൾ അനുസരണയുള്ള നല്ലൊരു കുട്ടിയായി മാറി. നമ്മുടെ മുതിർന്ന ആളുകളൊക്കെ, നമ്മുടെ വീട്ടിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, വല്യപ്പമാർ, അതുപോലെ നമ്മുടെ മാമന്മാർ, നമ്മളെക്കാൾ പ്രായം കൂടിയ പല കൂട്ടുകാരാവട്ടെ, പല നാട്ടുകാരാവട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ തരുന്നുവോൾ നിങ്ങളെന്തിനാണ് എന്നോടത് പറയേണ്ടുന്നത് എന്നൊന്നും നമുക്ക് തോന്നിപ്പോകരുത്. അവിടെയാണ് അതിൻ്റെ നല്ല വശത്തെ നമ്മൾ എടുത്ത് പാലിക്കേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കാറില്ലേ ഈ നെല്ലിക്ക കഴിക്കുന്നവനെ പറ്റിയിട്ട് പറയാറുണ്ടല്ലോ. നെല്ലിക്ക ആദ്യം ഇങ്ങനെ കഴിക്കുന്ന സമയത്തൊരു തരം പ്രത്യേക ചവർപ്പായിരിക്കും, അങ്ങനെ ഒരു കയ്പുള്ള പോലെ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. അതൊക്കെ കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ഒരല്പം വെള്ളമെടുത്ത് തൊണ്ടയിലേക്ക് അങ്ങ് എത്തുന്ന സമയത്തൊരു പ്രത്യേക സുഖം അനുഭവിക്കാനുണ്ട്. സത്യത്തിൽ ഇതാണ് നമ്മുടെ പേരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളൊക്കെ പല കയ്പുള്ളതായ കാര്യമായിരിക്കും പറയുന്നത്. എങ്കിലും അതനുസരണയോടെ പാലിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വലിയ വലിയ മധുരമുള്ള അനുഭവങ്ങളായിരിക്കും. ഇൻഷാ അല്ലാ, അത്തരത്തിലുള്ള നല്ല സ്വാലിഹ്യങ്ങളായ അനുസരണയുള്ള നല്ല കുട്ടികളായി നമുക്ക് മാറാൻ കഴിയണം. നമ്മുടെ ഈ പഠനം നമുക്കതിനുപകരിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമ്മൾ ഇപ്പോൾ കേട്ടത് വളരെ നമുക്കൊക്കെ പരാതിയുള്ളൊരു കാര്യമാണ് കുട്ടികളിൽ ഈ അനുസരണശീലം ഇല്ല എന്നുള്ളത്. മാഷ നിങ്ങളൊന്നും പറയണ്ടോ? ഓൻ തീരെ പറഞ്ഞാൽ കേൾക്കൂല. അല്ലെങ്കിൽ വല്ല ഉസ്താദുമാരെ കണ്ടാൽ അവരോട് പറയും, മൗലവി നിങ്ങളൊന്നും പറയണം, ഓൻ തീരെ അനുസരിക്കുന്നില്ല. ഈ പരാതികൾ പറയാത്ത രക്ഷിതാക്കൾ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും സുബർ സലഫിയുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രാക്ഷൻ അത് അനുസരണശീലമുള്ള കുട്ടികളാക്കി മാറ്റാൻ സാധ്യമാക്കും. പൂമരത്തണലിൽ നാം കേട്ടത് നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി പീസ് റേഡിയോയിൽ നുറുങ്ങുകൾ. നമുക്കറിയാം നുറുങ്ങുകൾ എന്നുള്ളത് നമ്മുടെ
1: രചനകളാണ് അല്ലേ?
4: അതെ, രചനകൾക്ക് ശബ്ദ ആവിഷ്കാരമായിട്ട് പീസ് റേഡിയോയിൽ എത്തുന്നു എന്നുള്ളതാണ്. മാനസാന്തരം എന്ന മുഹമ്മദ് ഹനീഫ് ആറാമയിലിൻ്റെ രചനയ്ക്ക് ഷെഫീഖ് വണ്ടൂരിൻ്റെ ശബ്ദത്തിൽ നമ്മൾ ഇന്ന് നുറുങ്ങുകൾ കേൾക്കുന്നു.
5: മാനസാന്തരം, രചന മുഹമ്മദ് ഹനീഫ്, ആറാമയിൽ. ഇഷാ നമസ്കാര ശേഷം പള്ളിയുടെ ഒതുക്കുകൾ ഇറങ്ങി താഴെ ചെമ്മൺ പാതയിലെത്തിയപ്പോൾ അയാളുടെ മനസ്സ് ശാന്തമായിരുന്നു. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സന്തോഷം അയാൾ അപ്പോൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അയാൾ ആ നടത്തത്തിനിടയിൽ ഓർത്തതത്രയും അന്നത്തെ ദിവസത്തെക്കുറിച്ചായിരുന്നു. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അയാൾ ഒരു സാധാരണക്കാരൻ, രണ്ടറ്റം കൂട്ടിമുട്ടാൻ പാടുപെടുന്ന ഒരു തൊഴിലാളി, വെള്ളിയാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകുന്ന ഒരു മുസ്ലിം നാമധാരി. പക്ഷേ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ജുമാ ഖുതുബ ശ്രവിച്ചതുമുതൽ ശേഷമാണ് അയാളിൽ ഈമാൻ നിറഞ്ഞു തുടങ്ങിയത്. അതിൻ്റെ ആനന്ദത്തിലുമാണ്. തികച്ചും യാദൃശ്ചികമായിട്ടായിരിക്കും ചിലരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇനി നമുക്ക് അയാളുടെ കഥയിലേക്ക് മടങ്ങാം. അയാളുടെ പേര് കുഞ്ഞുമുഹമ്മദ്. ആറംഗ കുടുംബത്തിൻ്റെ നെടുംതൂണാണ് അയാൾ. സ്ഥിരവരുമാനമില്ലാത്തതുകൊണ്ട് വളരെ കഷ്ടിച്ചുള്ള ജീവിതവും കുറേ കടബാധ്യതകളും. ഒരു 10,000 രൂപയുടെ ബാധ്യത തീർക്കാനുള്ള അവസാന തീയതിയായിരുന്നു ആ വെള്ളിയാഴ്ച. ഒരുപക്ഷേ അന്ന് ആ ബാധ്യത കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് കിടപ്പാടം തന്നെ നഷ്ടമായേനെ. പക്ഷേ ആ ദിവസം അയാളുടെ ജീവിതത്തിൽ മറ്റൊന്നാണ് സംഭവിച്ചത്. അന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അയാൾക്കൊരു പണപ്പൊതി കിട്ടി. അയാൾ വിറക്കുന്ന കൈകളാലെ ആ പൊതി തുണിക്കിടയിൽ തിരുകി വെച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പള്ളിയിൽ കയറി. മിമ്പറിൽ ഖുതുബ തുടങ്ങിയിരുന്നു. അയാളുടെ മനസ്സ് ഖുതുബക്ക് കാതോർത്തു. മൗലവി ഒരു നന്മയുടെ കഥയായിരുന്നു പറഞ്ഞു തുടങ്ങിയത്. കഥ ഇങ്ങനെയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഒരു കുതിര യാത്രക്കിടയിൽ നമസ്കാര സമയമായപ്പോൾ ഒരു പള്ളിയുടെ അടുത്ത് കുതിരയെ നിർത്തി. അവിടെ കണ്ട ഒരു കൊച്ചുബാലനോട് ചോദിച്ചു, ഞാൻ നമസ്കാരം കഴിഞ്ഞു വരുന്നതുവരെ എന്റെ ഈ കുതിരയുടെ കടിഞ്ഞാൺ നീ സൂക്ഷിക്കുമോ? അവൻ സമ്മതം മൂളി. അലി റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞ് കുതിരയുടെ അടുത്തു വന്നപ്പോൾ കടിഞ്ഞാൺ ഏൽപ്പിച്ച കുട്ടിയെ കാണാനില്ല. അങ്ങനെ നടന്നു നീങ്ങുന്നതിനിടയിൽ ഒരാൾ ഒരു കടിഞ്ഞാൺ വിൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. അലി റളിയല്ലാഹു അൻഹു കടിഞ്ഞാണിന് വില ചോദിച്ചു. അയാൾ ഒരു ദിർഹം വില പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഒരു ദിർഹം കൊടുത്തത് വാങ്ങി. ഇത് തന്റെ കടിഞ്ഞാണാണെന്ന് അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു, ആ ഒരു ദിർഹം ഞാൻ ആ ബാലന് കൊടുക്കാൻ മനസ്സുകൊണ്ട് നീക്കിവെച്ചതായിരുന്നു. ഒരുപക്ഷേ അവൻ അതിലും കുറച്ചേ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ. ഈ കഥയുടെ ഗുണപാഠം നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ കഥ കുഞ്ഞിമുഹമ്മദിൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. അദ്ദേഹം നമസ്കാരശേഷം പള്ളി സെക്രട്ടറിയുടെ കൈകളിൽ തനിക്ക് കിട്ടിയ പൊതിയേൽപ്പിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു. അത്ഭുതാവേശത്തോടെ അദ്ദേഹം അത് സ്വീകരിച്ചു. മഗരിബ് നമസ്കാരത്തിൽ പള്ളിയിൽ പോയപ്പോഴാണ് അതിൻ്റെ അവകാശിയെ കണ്ടെത്തിയതും തനിക്ക് തരാനായി 10,000 രൂപ ഏൽപ്പിച്ചതും അറിഞ്ഞത്. അള്ളാഹുവിൻ്റെ വിശാലതയോർത്ത് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ഹൃദയവേദനയോടെ അയാൾ അള്ളാഹുവിൻ്റെ മുൻപിൽ സുജൂദ് ചെയ്തു.
1: മാഷാല്ലാ, നമ്മൾ ഇന്ന് വളരെ സുപ്രധാനമായ ഒരു രചനയുടെ ശബ്ദാവിഷ്കാരമാണ് ഷഫീഖ് വണ്ടൂരിൻ്റെ ശബ്ദത്തിലൂടെ മുഹമ്മദ് ഹനീഫ് ആറാമയിൽ എഴുതിയിട്ടുള്ള മാനസാന്തരം എന്ന രചനയെ കേട്ടത്. വായിക്കാൻ സമയമില്ലാത്തവർക്ക് അല്ലെങ്കിൽ വായനയ്ക്ക് സാധ്യമാകാത്തവർക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് നുറുങ്ങുകൾ എന്ന പ്രോഗ്രാം. ഇൻഷാല്ലാ, ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വളരെ സുപ്രധാനമായ അള്ളാഹുവിൻ്റെ നാമവിശേഷ ഗുണങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കാനുള്ള ഒരവസരമൊരുക്കുന്ന പീസ് റേഡിയോയുടെ മറ്റൊരു പ്രോഗ്രാമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലേക്കാണ്.
4: ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നാം പഠിക്കുന്നത് അൽ മജീദ് അൽ മുഹീത്ത് എന്ന രണ്ട്
1: നാമങ്ങൾ അല്ലേ?
4: അതെ, നാമങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഷമീർ മദീനി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിനോട് നന്ദിയും തഖ്‌വയുമുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ അറിയാനും അവനോട് കൂടുതൽ അടുക്കുവാനും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനുമൊക്കെ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു സുരക്ഷിതമായ മാർഗമാണ് അള്ളാഹു പറഞ്ഞു തന്ന നാമങ്ങളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയുക, അടുക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അൽ അസ്മാഉൽ ഹുസ്ന എന്ന ഈ പ്രോഗ്രാം നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്ന, ഏറെ സ്വാധീനം ചെലുത്തേണ്ട ഒന്നാണ്. ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ പറയാനും അത് കേൾക്കാനും ഉൾക്കൊള്ളാനുമൊക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം അൽ അസ്മാഉൽ ഹുസ്ന എന്ന അള്ളാഹുവിൻ്റെ മഹത്തരമായ പേരുകളുടെ കൂട്ടത്തിൽ ഒരു നാമമാണ് അൽ മജീദ്. അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അൽ മജീദ് എന്ന് പറഞ്ഞാൽ ധാരാളം മഹത്വമുള്ള, മഹത്വങ്ങളുള്ളവൻ, അതേപോലെ മഹത്വപ്പെടുത്തുവാൻ അർഹതയുള്ളവൻ, അതാണ് അള്ളാഹു. അൽ മജീദ് കഫീറുൽ മജിദി വത്തംജീദ്, മഹത്വപ്പെടുത്തുവാൻ അർഹതയുള്ള ധാരാളം മഹത്വങ്ങളുള്ള ഒരുവനാണ് അള്ളാഹു. ലിക്കസ്റത്തി സഫ് സിഫാത്തി കമാലിഹി വക്കസ്റത്തി ഖൈരിഹി വദവാമി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളെല്ലാം സഗുണ സമ്പൂർണമാണ്. ആ വിശേഷണങ്ങൾ ധാരാളമുണ്ട്. അതേപോലെ അവനിലൂടെ കിട്ടുന്ന നന്മ, അവൻ കൊടുക്കുന്ന അനുഗ്രഹം, ഔദാര്യം എത്രമാത്രമുണ്ട്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ പടച്ച റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ നോക്കിയാൽ, നിങ്ങളുടെ ആയുഷ്കാലം മുഴുക്കെ വിനിയോഗിച്ചാലും അതിന് നന്ദി ചെയ്യാൻ നിങ്ങൾക്കാവുകയില്ല എന്ന് മാത്രമല്ല, എത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട് എന്ന് കണക്കാക്കി തിട്ടപ്പെടുത്താൻ പോലും മനുഷ്യരായ നമ്മൾ അശക്തരാണ് എന്നാണ്. അത്രമാത്രം നന്മകളും അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ സഹായങ്ങളുമൊക്കെ നൽകുന്ന അള്ളാഹു അത് നിരന്തരമായി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം മഹത്വങ്ങളുള്ളവനാണ്, മഹത്വപ്പെടുത്തുവാൻ യോഗ്യതയുള്ള, അർഹതയുള്ളവനാണ് അള്ളാഹു. ഇന്നഹു ഹമീദും മജീദ്, തീർച്ചയായും അള്ളാഹു സ്തുത്യർഹനും മഹത്വപൂർണനുമാകുന്നു. ഏറെ മഹത്വങ്ങളുള്ള അള്ളാഹു. സൂറത്തു ഹൂദിലെ 73-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. സ്വലാത്തുൽ ഇബ്രാഹിമിയ, നമ്മൾ നമസ്കാരത്തിലൊക്കെ പ്രത്യേകം ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട സ്വലാത്താണല്ലോ, അസ്സലാത്തുൽ ഇബ്രാഹീമിയ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീം വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, ഇങ്ങനെ പറയുന്ന ആ സ്വലാത്ത്, അതിനാണ് സ്വലാത്തുൽ ഇബ്രാഹീമിയ എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അല്ലാഹുവേ നീ സ്വലാത്തും സലാമും ചെയ്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്കും കുടുംബത്തിനുമൊക്കെ നീ സ്വലാത്തും സലാമും ചൊരിയണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പ്രാർത്ഥനാ വാചകം അവസാനിക്കുമ്പോഴും എന്ത് പറയുന്നുണ്ട്? ഇന്നക ഹമീദും മജീദ്, അല്ലാഹുവേ നീ ധാരാളം മഹത്വം ഉള്ളവനും അതേപോലെ തന്നെ സ്തുത്യർഹനുമാണ് എന്ന് പ്രത്യേകം അവിടെ പറയുന്നത്. അള്ളാഹുവിലേക്കുള്ള അള്ളാഹുവിൻ്റെ പുകഴ്ത്തലും വാഴ്ത്തലും വഴി ഉള്ള ഒരു അടുക്കലാണ്. ഉദാരതയുടെയും മാന്യതയുടെയും മഹത്വത്തിൻ്റെയും എല്ലാ പൂർണ്ണതകളും ഉൾക്കൊള്ളുന്നവനാണ് അള്ളാഹു. അൽ മജീദ് എന്ന നാമം ആ അർത്ഥങ്ങളൊക്കെ ദ്യോതിപ്പിക്കുന്ന സംഗതിയാണ്. കേവല വിശ്വാസത്തിനപ്പുറം തംജീദ്, അവനെ പ്രകീർത്തിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥന്. ഇബ്ലീസ് അള്ളാഹുവിൽ വിശ്വസിച്ചു, അള്ളാഹുവിനെ അംഗീകരിച്ചു. പിശാച് തന്നെ പറഞ്ഞു, ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ ത്വീൻ, അള്ളാഹുവേ നീ എന്നെ തീയിൽ നിന്ന് പടച്ചു, ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവും ആ അംഗീകാരവും പിശാചിന് പോലും ഉണ്ടായി. പക്ഷേ ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, ദുർമാർഗികളായ ആളുകളെ സംബന്ധിച്ച്, നരക അവകാശികളായിത്തീരുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്, മഹത്വപൂർണനായ മഹാനായ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നില്ല എന്ന്, വിശ്വസിച്ചിരുന്നില്ല എന്ന്. കേവലമൊരു ശക്തിയുണ്ട് എന്നതിനപ്പുറം അൽ അളീം അല്ലെങ്കിൽ അൽ മജീദ്, ധാരാളം മഹത്വങ്ങളുള്ള അള്ളാഹുവിനെ അറിയുവാനും അങ്ങനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാനും വാഴ്ത്തുവാനും ഒക്കെ സാധിക്കണം. അള്ളാഹുവിനെ വാഴ്ത്തൽ, അള്ളാഹുവിനെ പുകഴ്ത്തൽ, അവനെ സ്തുതിക്കൽ ഒക്കെ ഏറെ മഹത്വമുള്ള കാര്യങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. തസ്ബീഹ്, സുബ്ഹാനല്ലാ എന്നത് അള്ളാഹുവിനെ പ്രകീർത്തിക്കലാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, ന്യൂനതകളൊന്നുമില്ലാത്ത, എല്ലാം തികഞ്ഞ, പരിപൂർണനായ അള്ളാഹു പരമപരിശുദ്ധനാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ലാ ഇലാഹ ഇല്ലല്ലാ, അങ്ങനെയുള്ള അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അള്ളാഹു അക്ബർ, അള്ളാഹു എത്രയോ വലിയവനാണ്. ഇങ്ങനെ നാം ചൊല്ലുന്ന ദിക്റുകൾ, അദ്കാറുകൾ, തസ്ബീഹാത്തുകൾ, തഹ്ലീലാത്തുകൾ ഒക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന സൽക്കർമ്മവും നമ്മുടെ ജീവിതത്തിൽ ഏറെ നല്ല സ്വാധീനങ്ങൾ ചെലുത്തുന്ന ഇബാദത്തുകളുമാണ്. അള്ളാഹു അവൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലുകളിലുമൊക്കെ, അഥവാ അള്ളാഹുവിൻ്റെ സത്തയിലും വിശേഷണങ്ങളിലും അവൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ മഹത്വപൂർണനാണ്. അങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ അറിയേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. അള്ളാഹുവിന് യാതൊരുവിധ ന്യൂനതകളുമില്ല, എല്ലാ അർത്ഥത്തിലും അവൻ സമ്പൂർണനാണ്. അവനെപ്പോലെ ആരുമില്ല. ലോകത്ത് എത്ര തന്നെ സ്വാധീനങ്ങളും അറിവും കഴിവും സമ്പത്തും സൗകര്യങ്ങളുമുള്ള ആളുകളായിരുന്നാലും എല്ലാവർക്കും പലതരത്തിലുള്ള കുറവുകളും ന്യൂനതകളുമുണ്ട്. രോഗമുള്ളവരുണ്ട്, രോഗം ബാധിക്കാൻ ഇടയുള്ളവരുണ്ട്. ക്ഷീണം, ഉറക്കം, മയക്കം, മരണം എല്ലാം സൃഷ്ടികളുടെ ഒക്കെ പൊതുവെയുള്ള ന്യൂനതകളും കുറവുകളുമാണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞില്ലാത്ത ഉഹുദുഹു സിനത്തും വലാനവും, ഒരു തൂങ്ങി ഉറക്കം, ഉറക്കം തൂങ്ങൽ അതില്ല, ഒരു ഗാഢനിദ്ര അതുമില്ല. മറിച്ച് എല്ലാ സമയത്തും സദാ ജാഗ്രതയുള്ള, ഉണർന്നിരിക്കുന്ന, ഉറക്കമോ മയക്കമോ പിടികൂടാത്ത അള്ളാഹു, മഹത്വങ്ങളുടെ പൂർണതയിൽ ഇരിക്കുന്നവനാണ്. അങ്ങനെയുള്ളവനെ നമ്മൾ അറിയണം, അവനെ വാഴ്ത്തണം, പുകഴ്ത്തണം. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾ അനുഭവിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളും സുഖങ്ങളുമുണ്ടോ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ആ പടച്ചിറബിനെ അറിഞ്ഞ് പുകഴ്ത്തുവാൻ സാധിക്കുമ്പോഴാണ് അൽ മജീദ് എന്ന നാമം വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടവരായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു നാമമാണ് അൽ മുഹീത്ത്, അഹാത്വ യുഹീത്തു എന്ന് പറഞ്ഞാൽ വലയം ചെയ്യുക എന്നാണ്. അൽ മുഹീത്ത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും വലയം ചെയ്തു നിൽക്കുന്നവൻ. അല്ലദി അഹാത്വ ബികുല്ലി ശൈഇൻ ഇൽമൻ വഖുദറതൻ വറഹ്മതൻ വഖഹ്റൻ. അള്ളാഹു സുബ്ഹാനഹു വതആല സർവചരാചരങ്ങളെയും വലയം ചെയ്തിരിക്കുന്നു. ഇൽമൻ അറിവിനാൽ എല്ലാറ്റിനെ സംബന്ധിച്ചും എല്ലാ സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ചും സർവചരാചരങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മവും കൃത്യവും വിശദവുമായ അറിവ് അള്ളാഹുവിനുണ്ട്. വഖുദറത്തൻ അവയെല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ അവയെല്ലാറ്റിനെയും അടക്കി നിർത്താൻ കഴിവുറ്റവനാണ് അള്ളാഹു. വറഹ്മത്തൻ അവയെല്ലാം എന്ത് തന്നെ ചോദിച്ചാലും കൊടുക്കാൻ കഴിവുള്ള അളവറ്റ ദയാപരനും കരുണാവാരിധിയുമാണ് അള്ളാഹു. വഖഹ്റൻ എല്ലാറ്റിനെയും അടക്കി നിയന്ത്രിച്ച് കാൽക്കീഴിൽ നിർത്താൻ കഴിവും ശക്തിയും കെൽപ്പുമുള്ളവനാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പരിധിയിൽ വരാത്ത ഒന്നുമില്ല. അവൻ്റെ ശക്തിക്ക് കീഴിൽ വരാത്ത ആരും ഒരു ശക്തിയും ലോകത്തില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും നിയന്ത്രണത്തിലും വരാത്ത ഒന്നുമില്ല. ഇങ്ങനെ എല്ലാറ്റിനെയും എല്ലാ നിലയിലും ഉൾക്കൊണ്ട് വളഞ്ഞ് ചൂഴ്ന്നു നിൽക്കുന്ന വലയം ചെയ്തു നിൽക്കുന്നവനാണ് അള്ളാഹു. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. അവിശ്വാസികളും അതിൽ നിന്ന് ഒഴിവല്ല, മുക്തമല്ല. അവിശ്വാസികളെ, കാഫിരീങ്ങളെ അള്ളാഹു വലയം ചെയ്തിരിക്കുന്നു. അല ഇന്നഹു ബികുല്ലി ശൈഇം മുഹീത്ത്. സൂറത്ത് ഫുസ്സിലത്തിലെ 54-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാൻ അറിയുക, തീർച്ചയായും അള്ളാഹു എല്ലാറ്റിനെയും വലയം ചെയ്തു നിൽക്കുന്നവനാണ്. ഒരാൾക്കും അവൻ്റെ പിടുത്തത്തിൽ നിന്ന് കുതറിയോടാൻ, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറിപ്പോകാൻ, ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള അള്ളാഹു അൽ മുഹീത്ത്. അപ്പോൾ നമ്മുടെ ശത്രുവാണ്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവനാണ്, അകാരണമായി ശല്യപ്പെടുത്തുന്നവനാണ് ഒരാൾ എങ്കിൽ, അതൊരു വ്യക്തിയാകാം, ഒരു സമൂഹമാകാം, ഒരു രാജ്യമാകാം, ആരുമാകട്ടെ, നമുക്കെത്ര വലിയവരായി അവരെ തോന്നിയാലും അവരെല്ലാവരും അള്ളാഹുവിൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിന് കീഴിലുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളെന്തിന് ശത്രുക്കളുടെ കഴിവിനെ സംബന്ധിച്ച്, ശേഷിയെ സംബന്ധിച്ച്, സന്നാഹങ്ങളെ സംബന്ധിച്ച് അസ്വസ്ഥരാകണം? ഞൊടിയിടയിൽ അവരെയെല്ലാം പാഠം പഠിപ്പിക്കാൻ, നിയന്ത്രിച്ചു നിർത്താൻ കഴിവുള്ളവനാണ് അള്ളാഹു അൽ മുഹീത്ത്. എല്ലാറ്റിനെയും എല്ലാവരെയും വലയം ചെയ്ത് നിയന്ത്രിച്ച് നിൽക്കുന്ന ആ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളും ആവലാതികളും സങ്കടങ്ങളും പറയാൻ നമുക്കായാൽ, ആ പടച്ചിറബ് നിശ്ചയിച്ചാൽ എന്തും നടക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അസ്വസ്ഥതയുടെ ആവശ്യമില്ല. സമാധാനവും സ്വസ്ഥതയും നമുക്കുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലോകത്തുള്ള എല്ലാം അള്ളാഹുവിൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലുമാണ്. ആ പടച്ചിറബ് അവൻ്റെ ശക്തിയും കാരുണ്യവും അതേപോലെ തന്നെ ആധിപത്യവും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന പല ചരിത്ര സംഭവങ്ങളും അനുഭവങ്ങളുമുണ്ട്. ആദ്, സമൂദ് തുടങ്ങിയ വലിയ വലിയ ശക്തരായ, വളരെയധികം കഴിവുകളും ശേഷികളുമുള്ള സമൂഹങ്ങൾ, തലമുറകൾ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരുടെ വലിപ്പവും ശേഷിയും കഴിവും ഒന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർക്ക് വിലപ്പോയില്ല, അവരെ രക്ഷപ്പെടുത്തിയില്ല. എങ്കിൽ നമ്രൂദിനെയും ഖാറൂനിനെയും ഹാമാനിനെയും ഫിറഔനിനെയും അടക്കി നിർത്തിയ, വലയം ചെയ്ത് നിയന്ത്രിച്ച് നിർത്തിയ റബ്ബ് ഇന്നുമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും ആ പടച്ചറബിനെ അവലംബിക്കാൻ, അവനെ ആശ്രയിക്കാൻ, അവൻ്റെ സഹായത്തിനും പരിഗണനക്കും അർഹത നേടാൻ, അവൻ്റെ എതിരാളികളെ അവൻ പാഠം പഠിപ്പിക്കാൻ കഴിവുറ്റവനാണ് എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ അനുധാവനം ചെയ്യാൻ നമുക്കാകേണ്ടതുണ്ട്. എങ്കിൽ തീർച്ചയായും നമുക്ക് തന്നെയായിരിക്കും ആത്യന്തികമായ വിജയവും ഇരുലോകത്തും സമാധാനവും നേടുവാൻ കഴിയുന്ന ആളുകൾ. അൻതുമുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതന്മാർ എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവും വിശ്വാസവുമൊക്കെ രൂഢമൂലമാക്കി പ്രതീക്ഷയോടെ അവനിലേക്ക് തിരിയാൻ, അവനെ അവലംബിക്കാൻ, അവനെ ആശ്രയിക്കാൻ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ സ്വീകരിച്ച് അനുസരിച്ച് മുന്നേറാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരായി നമ്മൾ മാറും, അല്ലാഹു നമ്മെ സഹായിക്കും. അതേപോലെ എല്ലാവരെയും വലയം ചെയ്ത് നിൽക്കുന്നത് പോലെ നമ്മെയും അല്ലാഹു വലയം ചെയ്തിട്ടുണ്ട്. വടച്ചറബിൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലുമാണ് നമ്മൾ എന്ന് തിരിച്ചറിയുമ്പോൾ അല്ലാഹു വിലക്കിയ തിന്മകളിലേക്ക് പോകാൻ നമുക്കാവുകയില്ല. അല്ലാഹു ഏത് സമയവും നമ്മെ പിടിച്ച് ശിക്ഷിച്ചേക്കും. കണ്ണ് നൽകിയ അല്ലാഹുവിന് ആ കാഴ്ച തിരിച്ചെടുക്കാൻ പ്രയാസമില്ല. സംസാരശേഷി നൽകിയ പടച്ചറബിന് നാവിൻ്റെ ചലനശേഷി നിശ്ചലമാക്കാൻ കഴിവുള്ളവനാണ്. അതേപോലെ ഹൃദയമിടിപ്പ്, ആരോഗ്യം, ജീവിതം, സമ്പത്ത്, സൗകര്യങ്ങൾ എന്തും അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് പറയുമ്പോൾ ആ പടച്ചറബ് നമ്മെ വലയം ചെയ്ത് നിൽക്കുന്നുണ്ട്, അവൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലുമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുമ്പോൾ കുതിറി ഓടാൻ നമുക്ക് സാധിക്കുകയില്ല. ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്, അല്ലാഹുവെ നിന്നിൽ നിന്ന് നിന്നിലേക്ക് തന്നെയല്ലാതെ നിന്നെ വിട്ട് വേറൊരാളുടെ അടുക്കിലേക്ക് പോകുവാനോ അഭയം തേടുവാനോ രക്ഷാകേന്ദ്രമായി കണ്ടെത്തുവാനോ ആരുമില്ല അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആയിൽ കിടക്കാൻ നേരത്ത് നമ്മൾ ചൊല്ലേണ്ടുന്ന ദിക്ര ദുആകളുടെ കൂട്ടത്തിൽ ഒരു ദുആയിൽ പ്രത്യേകം പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ എല്ലാ നിലയിലും നമ്മെ നിയന്ത്രിച്ച് വലയം ചെയ്ത് നിൽക്കുന്ന അല്ലാഹു നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ അവലംബമാണ്, ആശ്രയമാണ്. അതേപോലെ അവൻ്റെ ശിക്ഷയെ നമ്മൾ ഭയക്കുകയും അവൻ്റെ ഇടപെടലുകളെയും നടപടികളെയും നമ്മൾ പേടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അവൻ്റെ ഹൈറാത്തുകൾക്ക്, ബറക്കത്തുകൾക്ക്, നന്മകൾക്ക് അർഹരാകാൻ, അവൻ്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങി പശ്ചാത്തപിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒക്കെ നമുക്കത് പ്രേരണയും പ്രേരകവുമാകേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാ അർത്ഥത്തിലും സുരക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: മഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. നമുക്കറിയാം നമ്മുടെ റബ്ബിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ആ നാമങ്ങളെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളും അറിവുകളും കിട്ടുന്നു എന്നുള്ളത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും കൂടുതൽ ഇബാദത്തിൽ നന്മയിലും ആയി ജീവിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ പഠിച്ച രണ്ട് നാമങ്ങൾ അൽ മജീദ് അൽ മുഹീത്തു എന്ന രണ്ട് നാമങ്ങളാണ് ക്ലാസ് എടുത്തത്. ഷമീർ മദീനി.
1: മാഷാല്ലാ, നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന പല പ്രഭാഷണങ്ങളുണ്ടാവും, പല ഉപദേശങ്ങളുണ്ടാകും, അനുഭവങ്ങളുണ്ടാകും, ചരിത്രങ്ങളുണ്ടാകും. അതിൻ്റെയൊക്കെ പോലെ തന്നെ, അതല്ലെങ്കിൽ അതിനേക്കാളും ഒരു പക്ഷേ വേഗത്തിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് കഥ എന്നുള്ളത്. ഇൻഷാല്ലാ ഈ റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ പ്രവേശിക്കുന്നത് കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. എതിരില്ലാത്ത സത്യം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി അബ്ദുസലാം വീട്ടി നമ്മോടൊപ്പം ചേരുകയാണ് കഥ പറയാൻ പ്രോഗ്രാമിലൂടെ.
7: പ്രിയ കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രസകരമായ മറ്റൊരു കഥയാണ് കേൾക്കുന്നത്. ഹോജ എന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുസ്തകങ്ങളിലൊക്കെ? ഒരു ദിവസം ഹോജ ചന്തയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വിളി കേട്ടത്, മൂന്ന് എതിരില്ലാത്ത സത്യങ്ങൾ അറിയേണ്ടവർക്ക് കടന്നുവരാം. ഹോജ ഇത് കേട്ട് അല്പമൊന്ന് അമ്പരന്നു. എതിരില്ലാത്ത മൂന്ന് സത്യങ്ങളോ? അതെന്താണാവോ? ഹോജ ആ ശബ്ദം കേട്ടിടത്തേക്ക് ചെന്നു. അവിടെ ഒരു പ്രഭു ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പ്രഭു എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നല്ല ധനാഢ്യനായ ഒരു മനുഷ്യൻ. ഈ കോട്ടയിലുള്ള മൺപാത്രങ്ങൾ ചുമന്ന് എന്റെ വീട്ടിലെത്തിക്കുന്നവർക്ക് മൂന്ന് എതിരില്ലാത്ത സത്യങ്ങൾ പ്രതിഫലമായി പറഞ്ഞു തരുന്നതായിരിക്കും. ഇതാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. പ്രഭുവിന്റെ വാക്കുകൾ കേട്ട് ആരും തന്നെ ആ ചുമടെടുക്കാൻ തയ്യാറായില്ല. ആർക്ക് വേണം ആ സത്യം? എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് അദ്ദേഹത്തിലുണ്ടാവും. പക്ഷേ ഹോജ ചിന്തിച്ചത് അതൊന്നുമായിരുന്നില്ല, ആ എതിരില്ലാത്ത മൂന്ന് സത്യങ്ങൾ എന്തായിരിക്കുമെന്നാണ്. അതറിയാനുള്ള ആകാംക്ഷയാണുണ്ടായിരുന്നത്. അതുകൊണ്ട് ഹോജ പ്രഭുവിന്റെ ചുമടെടുക്കാൻ തയ്യാറായി. അങ്ങനെ ആ കുട്ടയും ചുമന്നുകൊണ്ട് ഹോജ പ്രഭുവിനോടൊപ്പം യാത്രയായി. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ആകാംക്ഷ അടയ്ക്കാൻ വയ്യാതെ ഹോജ ചോദിച്ചു, അല്ലയോ പ്രഭു, അങ്ങ് പറഞ്ഞ ആ മൂന്ന് സത്യങ്ങൾ എന്തൊക്കെയാണ്?
8: ശരി, ഞാൻ ആ എതിരില്ലാത്ത മൂന്ന് സത്യങ്ങൾ നിനക്ക് പറഞ്ഞുതരാം.
7: ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം കേട്ടോ, പ്രഭു പറഞ്ഞു. ഒന്നാമത്തെ സത്യം ഇതാണ്, സ്വർഗരാജ്യം വിശക്കുന്നവനുള്ളതാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്.
8: പ്രഭു ആദ്യത്തെ സത്യം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്താ, ശരിയല്ലേ?
7: അതെ അതെ, തികച്ചും പരമമായ സത്യം തന്നെ, ഹോജ സമ്മതിച്ചു. ഇനി രണ്ടാമത്തെ സത്യം പറയാം. നടന്നു പോകുന്നതാണ് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്,
8: പ്രഭു പറഞ്ഞു.
7: അതും ശരി തന്നെ, ഹോജ വേഗം സമ്മതിച്ചു. ഇങ്ങനെ ഒരു മണ്ടന് ഒരു ചിലവുമില്ലാതെ ചുമടെടുക്കാൻ കിട്ടിയതിൽ പ്രഭു സന്തോഷിച്ചു. മാത്രമല്ല, തന്റെ ബുദ്ധിശക്തിയിൽ അയാൾ അഭിമാനം കൊണ്ടങ്ങനെ നടന്നു.
8: ശരി, ഇനി മൂന്നാമത്തെ സത്യം,
7: പ്രഭു തുടർന്നു. നിങ്ങളേക്കാൾ വലിയ ഒരു വിഡ്ഢി ഈ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കരുത്.
8: ഓ, അങ്ങ് പറഞ്ഞതെല്ലാം തന്നെ തീർച്ചയായും പരമമായ സത്യങ്ങൾ തന്നെയാണ്.
7: വളരെ മൂല്യമുള്ളതും എതിരില്ലാത്തതുമായ സത്യങ്ങൾ, ഹോജ പറഞ്ഞു. അതിനിടയിൽ തന്നെ ഹോജ തന്റെ തലയിലിരുന്ന കുട്ട താഴേക്കിട്ടു. കുട്ടയിലെ മൺപാത്രങ്ങൾ വലിയ ശബ്ദത്തോടെ പൊട്ടിച്ചിതറി. വിലപിടിച്ച പാത്രങ്ങൾ തകർന്നു കിടക്കുന്നത് കണ്ട് ഒന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുന്ന പ്രഭുവിനോട് ഹോജ പറഞ്ഞു, എനിക്ക് മൂന്ന് വലിയ സത്യങ്ങൾ പറഞ്ഞു തന്ന അങ്ങയോട് ഞാൻ ഒരു എതിരില്ലാത്ത സത്യമെങ്കിലും പറയണ്ടേ?
8: ഇതാ ഒരെതിരുമില്ലാത്തൊരു സത്യം,
7: അങ്ങ് ചന്തയിൽ നിന്നും വാങ്ങിയ വിലപിടിച്ച മൺപാത്രങ്ങൾ പൊട്ടിയിട്ടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരു കാരണവശാലും താങ്കളത് വിശ്വസിക്കരുത്. ഇത്രയും പറഞ്ഞ് ഹോജ നടന്നകന്നു. വലിയ ബുദ്ധിമാനെന്ന് അഹങ്കരിച്ച് ചുളിവിൽ കാര്യം നടത്താൻ ശ്രമിച്ച പ്രഭു ഒന്നും പറയാനാവാതെ തരിച്ചുനിന്നു.
8: കൂട്ടുകാരെ, കഥ കേട്ടില്ലേ?
7: നമ്മൾ ചിലപ്പോ വലിയ ബുദ്ധിമാനും തന്ത്രജ്ഞനും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളേക്കാൾ ബുദ്ധിയും തന്ത്രവുമൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആളുകളെ പറ്റിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കണ്ട. നേരവാ, നേരപ്പോ, നല്ല ചിന്തയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ഒരു രസകരമായിട്ടുള്ളൊരു കഥ എന്നത് അല്ലേ, ആ നിലക്ക് അതിനെ കണ്ടാൽ മതി. മറിച്ച് അതിൻ്റെ ഒരു പാഠം, കുതന്ത്രങ്ങൾ കാണിച്ച് വലിയ ബുദ്ധിമാനെന്ന് ചമഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ശരിക്കും മാമളയിൽപ്പെടും. അപ്പോ അടുത്ത കഥയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാ അല്ലാ, വീട്ടിയാങ്കളുടെ മനോഹരമായ കഥയാണ് നമ്മൾ കേട്ടത്, എതിരില്ലാത്ത സത്യം. തീർച്ചയായിട്ടും കഥ എന്ന് പറയുമ്പോൾ അത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരാശയം അല്ലെങ്കിൽ ഒരു അറിവ്, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു നന്മയൊക്കെ നമ്മൾ മനസ്സിലേക്ക് ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് കഥകൾ. അപ്പോൾ അത്തരം പ്രോഗ്രാമുകളാണ് നമ്മൾ കുട്ടികളിലേക്കൊക്കെ തീർച്ചയായിട്ടും എത്തിക്കേണ്ടത് കൂടിയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ഇതുപോലെയുള്ള കഥ പറയാൻ പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാം. ഇനി അടുത്തതായിട്ട് പീസ് റേഡിയോയിൽ ജനക്ഷേമം
1: പ്രോഗ്രാമിൽ സാധാരണയായി നമ്മളെ ഓരോ വിഷയങ്ങളും, അതായത് ജനങ്ങളുടെ ക്ഷേമം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അവരിലേക്ക് എത്തിക്കുന്ന ഒട്ടനവധി പ്രോഗ്രാമുകളുണ്ട്. അതിൻ്റെ ഭാഗമായി ജനക്ഷേമം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മളിന്ന് കേൾക്കുന്നത്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക ആരോഗ്യം നോക്കാറുണ്ടോ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുസ PP, നമ്മുടെ പീസ് റേഡിയോ പ്രതിനിധി, അതുപോലെ ജസ്മൽ അലി CP, ഈ രണ്ടു പേരും നടത്തിയിട്ടുള്ള ചർച്ചകളിലേക്ക് നമുക്ക് പോകാം, ജനക്ഷേമത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സോബിഹി അജ്മഈൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സാമ്പത്തിക കാര്യങ്ങളിലും അതുപോലെ തന്നെ അക്കൗണ്ടിങ് മേഖലകളിലുമൊക്കെ പ്രവർത്തിച്ച ഒരു 15 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളും, അതുപോലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ മാനേജറായി പ്രവർത്തിച്ചതിൻ്റെ പരിചയമുള്ളതും, കൂടാതെ നമുക്ക് ഈ ഖത്തർ വേൾഡ് കപ്പിൽ ഫുട്ബോൾ ടൂർണമെൻ്റ്, അതുപോലെ AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് പോലെയുള്ള അന്താരാഷ്ട്ര പ്രോഗ്രാമുകളിൽ ഫൈനാൻഷ്യൽ സൂപ്പർവൈസറായി പ്രവർത്തിച്ച് പരിചയമുള്ള നമ്മൾ കേരളത്തിലെ അരീക്കോട്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശി കൂടിയായ ജസ്മൽ CP ആണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ഈ ഒരു സമകാലികം പ്രോഗ്രാമിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി പരിചയം, ഈ ഒരു മേഖലയിലുള്ള പരിചയം നമുക്ക് ചെറുകിട വ്യവസായങ്ങളിൽ അല്ലെങ്കിൽ സംരംഭകർ, ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ അക്കൗണ്ടിങ്ങിലും ബിസിനസ് പരമായ കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് ആ കാര്യങ്ങൾ നമുക്കൊരു സപ്പോർട്ട് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക് ഈ ഒരു സമകാലികം സെക്ഷൻ പ്രത്യേകിച്ചും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇൻഷാല്ലാ എന്തായാലും നമ്മൾ ഈ സമകാലികം പ്രോഗ്രാമിലേക്ക് ജസ്മൽ CP നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പിന്നെ സാധാരണ നമ്മൾ നാട്ടിൽ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണെന്നൊരു ഒരു പക്ഷേ ഒരു കോമൺ ഇതിൽ നമുക്ക് പറയാം. ഇനിയിപ്പോൾ ബിസിനസ് അല്ലെങ്കിലും ധാരാളം ആളുകൾ ഈ മേഖലയിലുണ്ട്, ബിസിനസ് മേഖല നമുക്കുണ്ട്. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് പിന്നെ അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഹെൽത്ത് എന്താണെന്നറിയില്ല. സത്യത്തിൽ ഇത് എങ്ങനെയാണ് പോകുന്നത്? നമ്മളിപ്പോൾ മനുഷ്യനാണെങ്കിൽ നമ്മളൊരു ആരോഗ്യം നോക്കണം, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് ഒരാൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പല എന്താണ് എൻ്റെ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
9: തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ചില സിംപ്റ്റംസ് വരും, പിന്നെ പനി വരാം, ജലദോഷം വരാം, അപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിച്ച് നമ്മൾ അത് ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ നമ്മൾ പീരിയോഡിക്കൽ പിന്നെ ഹെൽത്ത് ചെക്കപ്പ് നടത്താറുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്. ബിസിനസ് എന്ന് ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, ഒരു ലീഗൽ പേഴ്സണാണ്. അതും ഒരു പേഴ്സണാണ്, ലീഗൽ പേഴ്സണാണ്. നമ്മളെപ്പോലെ റൈറ്റും അധികാരങ്ങളും കാര്യങ്ങളും ഉള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ലീഗൽ പേഴ്സണാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ നമ്മളെ ആരോഗ്യം പോലെ തന്നെ നമുക്ക് നിലനിൽക്കാൻ നമുക്ക് ഈ മെഡിക്കൽ ചെക്കപ്പും ഇതും ആവശ്യമുള്ളത് പോലെ തന്നെ ഒരു ബിസിനസ് നിലനിൽക്കാനും അതിൻ്റെ പിന്നെ ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ പീരിയഡിക്കലായിട്ടും അതിൻ്റെ സിംറ്റംസ് കാണിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഉറപ്പ് വരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്.
4: തീർച്ചയായിട്ടും പല ആളുകളും ഇത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ആരോഗ്യം നിലനിർത്താൻ പോഷകാഹാരങ്ങൾ കഴിക്കുന്ന പോലെ, ടൈമിലി ഭക്ഷണം കഴിക്കുന്ന പോലെ, നിങ്ങൾ സൂചിപ്പിച്ച പോലെ ചെക്കപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിസിനസ്സിനെ നമ്മൾ ഇതിന് വിധേയമാക്കണമെന്നുള്ളതാണ്. ചെക്കപ്പിന് വിധേയമാക്കണം, അതിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത്.
9: പലപ്പോഴും കാഴ്ചയിൽ നമുക്ക് പലപ്പോഴും നമ്മളെ ശരീരം കണ്ട നമുക്ക് എന്തില്ല, പിന്നെ അനാരോഗ്യങ്ങളൊന്നും നമുക്ക് കാഴ്ചയിൽ കാണൂല. പക്ഷെ നമ്മൾ ഈ ചെക്കപ്പ് നമുക്ക് പലപ്പോഴും സർപ്രൈസുകൾ വരും. പല മെഡിക്കൽ ചെക്കപ്പ് വരുമ്പോഴേക്കും നമുക്ക് സർപ്രൈസ് ആയിട്ട് യു ഹാവ് ദിസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബിസിനസ്സും. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് നമുക്ക് പിന്നെ പലപ്പോഴും കാണാൻ കഴിയും. നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ അതിന് സിംറ്റംസിന് ആ ടൈമിൽ റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതും
4: മനസ്സിലാവില്ല.
9: പിന്നീട് അത് റിക്കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേഷനിലേക്ക് അത് പോകും.
4: ഓക്കെ. ഈ പലപ്പോഴും ഈ സംരംഭകർ, ഈ ബിസിനസ് നടത്തുന്ന ആളുകൾ അവരുടെ ഈ ഒരു ബിസിനസ്സിനെ, നമ്മൾ ഈ സൂചിപ്പിച്ച ഈ ഹെൽത്ത് കണ്ടീഷൻ, ബിസിനസ്സിൻ്റെ ഒരു ആരോഗ്യ കണ്ടീഷൻ ചെക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും?
9: ഇത് പിന്നെ വളരെ സിമ്പിളാണ്. നമ്മളെ പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾ ക്രേസി ഡ്രൈവിങ്ങിൽ ഭയങ്കര ക്രേസ് ഉള്ളതാണ്,
4: താല്പര്യമുള്ളതാണ്.
9: ഓക്കെ. അപ്പോൾ അയാൾ ശ്രദ്ധിക്കുന്ന ഡ്രൈവിങ് നല്ല ക്രേസ് ആയിട്ട് അയാളെ വണ്ടി എടുത്ത് നല്ല ഡ്രൈവ് ചെയ്ത് പോകണം. അയാളെ വണ്ടിക്ക് ഒരു ഡാഷ് ബോർഡ് ഇല്ല നോക്കുക. ഡാഷ് ബോർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നെ ഡാഷ് ബോർഡ് എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാം, അതിൻ്റെ ഫ്യൂൽ എത്ര ഉണ്ട്, സ്പീഡ് എന്താണ്, ഓവർ സ്പീഡിലാണോ അതല്ല അണ്ടർ സ്പീഡിലാണോ നിങ്ങൾ പോകുന്നത്, എഞ്ചിൻ്റെ ഇതെന്താ, സ്റ്റാറ്റസ് എന്താ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാറിൻ്റെ ഡാഷ് ബോർഡ് കാണിക്കും. ഇയാൾക്ക് ഇതില്ല നോക്കാം. ഇല്ലാത്ത എന്തുകൊണ്ടാണ്, ഇയാൾ ഈ ഡ്രൈവിങ്ങിലാണ് ഇയാളെ ക്രേസ്. ഇയാൾ ഇത് ഈ ക്രേസ് വെച്ചിട്ട് അയാൾ ഡ്രൈവ് ചെയ്ത് പോവാണ്, ഇയാൾക്ക് ഇത് അറിയണില്ല. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ എന്ത് സംഭവിക്കും, ഇത് ഈ സിംറ്റംസ് ശ്രദ്ധിക്കാതെ കൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അയാൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ചില ആളുകൾ പിന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നത്, പാഷൻ്റെ പുറത്തെ ബിസിനസ് തുടങ്ങുന്നത്. ഈ ഡ്രൈവിങ്ങിൽ ക്രേസ് ഉള്ള പോലെ ഇവർക്ക് ഒരു പാഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റുള്ള ക്രേസ് ഉണ്ടാവും, പാഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസുള്ള പാഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് അവരുടെ അടുത്തുള്ള കസ്റ്റമേഴ്സിൻ്റെ മേലെ അവർക്കൊരു പാഷൻ, അതല്ലെങ്കിൽ അവരെ ഒരു ബ്രാൻഡിൻ്റെ ഒരു പാഷൻ. ഈ ഒരു പാഷൻ്റെ പുറത്തായിരിക്കും മിക്കവാറും ഇവർ ബിസിനസ് തുടങ്ങുന്നത്,
4: ഇനീഷ്യേറ്റ്
9: ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ഈ പാഷനാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ലൈവ് ചെയ്യണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ അതിന് ഡിസിപ്ലിൻ വേണം. ഈ ഡിസിപ്ലിൻ എന്നുള്ള പാർട്ട് ഇവർ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഈ ഡിസിപ്ലിനെ ഓവർഷേഡോ ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, പാഷൻ, പിന്നെ ഡിസിപ്ലിൻ ഓവർഷെയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും, ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അത് ബാധിക്കും. അപ്പോൾ അത് അതാണ് മെയിൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കണം.
4: ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ബിസിനസ്സിന് അതിൻ്റേതായ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് പൂർണ്ണ ബോധ്യത്തോടെ കരുതി അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ആരോഗ്യകരമായിട്ട് ഒരു ബിസിനസ്സിനെ കൊണ്ടുപോകാൻ കഴിയാന്നുള്ളത് താങ്കൾ സൂചിപ്പിച്ചത്. ഈ ബിസിനസ്സിൽ ഇപ്പോൾ നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കാണാതിരിക്കുക, ബ്ലൈൻഡ് ബാധിക്കുക എന്നൊക്കെ പറയുക, അന്ധത ബാധിക്കുക ബിസിനസ്സിൽ, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്?
9: പ്രധാനമായും ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം, നമ്മൾ അതിൻ്റെ റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കണം. ഓരോ ഡിസിഷനും, വെതർ ഇറ്റ് ഈസ് ഫിനാൻഷ്യൽ ഡിസിഷൻ, മാർക്കറ്റിംഗ് ഡിസിഷൻ, എന്ത് ഡിസിഷൻ ആയാലും അതിൻ്റെ ടൈമിൽ ആ ഡിസിഷൻ എടുക്കണം. അപ്പോൾ പിന്നെ ഒരു പാഷൻ്റെ പുറത്ത് പോയി, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പാഷൻ

0: ചെയ്യുന്നുണ്ടാവും, റവന്യൂ കൂടുതൽ, എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കും,
1: കൂടുതൽ
0: ഇങ്ങനത്തെ ചില കാര്യങ്ങൾ. അതുപോലെ പിന്നെ ഈ വാർണിംഗ് സിഗ്നൽസ് ഒന്നും ഇയാൾക്ക്, ഇയാളെ ശ്രദ്ധയിൽ
1: ശ്രദ്ധിക്കുന്നു
0: പെട്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ പുറമെ, ഇതിനൊക്കെ പുറമെ വളരെ പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ട്. ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ട്. എന്താണ്? ഒരു ബിസിനസ് തുടങ്ങി ഒരു സ്റ്റേബിളായി കഴിഞ്ഞാൽ അതിന് നെക്സ്റ്റ് സ്റ്റേജ് ഗ്രോത്ത് ആണ്. ഈ ഗ്രോത്തിലേക്ക് ഒരു സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഒരു സ്ട്രാറ്റജി നമ്മൾ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചുണ്ടാക്കണം. ഇങ്ങനത്തെ ഒരു ഇമോഷൻ്റെ ബേസിൽ ഡിസിഷൻ എടുക്കുന്ന ഒരാൾക്ക് ആ സ്ട്രാറ്റജിയിലേക്ക് എത്താൻ, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് നഷ്ടപ്പെടുക, അതിലേക്ക് എത്താൻ പറ്റില്ല അവർക്ക്. അവരുടെ സ്റ്റാറ്റസ്, റിയൽ സ്റ്റാറ്റസ് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി അവർക്ക് ഇടവല ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി അവർ മിസ് ചെയ്യും. അത് ഇതിൻ്റെ
1: അവസരങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകണം. അപ്പോൾ ശരിക്കും നമ്മൾ ബിസിനസ്സിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് അടുത്തൊരു 3 to 4 years നമുക്കൊരു പ്രൊജക്റ്റ് ആയിട്ട് നമ്മളെ പ്ലാനിനെ കാണാൻ
0: കഴിയുള്ളൂ
1: സൂചിപ്പിച്ചത്. നിങ്ങളിപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ ഓരോ ബിസിനസ്സിനും നമ്മൾ പിന്നെ ട്രാക്ക് ചെയ്യേണ്ട മികച്ച ഈ സൂചകങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കാം.
0: പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നേരെ ഡാഷ് ബോർഡിലെ ഇൻഡിക്കേറ്റേഴ്സ് പ്രോപ്പറായി ശ്രദ്ധിക്കണം എന്ന്. അതുപോലെ ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ചെറുകിട സംരംഭകനായാൽ അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മൂന്നും പറയുകയാണെങ്കിൽ ഒന്ന് ക്യാഷ് ഫ്ലോ, പിന്നെ പ്രോഫിറ്റബിലിറ്റി, പിന്നെ റെസിയോബിൾസ് ആൻഡ് പേബിൾസ്. ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ക്യാഷ് ഫ്ലോ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും, ഇതിൻ്റെ ഒരു ഫ്ലോ ആണ്, ഇതിൻ്റെ ഒരു റേഷ്യോ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതെ, വരവും പോക്കും, പൈസ എത്ര വരുന്നു എത്ര പോകുന്നു. കാരണം ഇതിൻ്റെ ബേസിലാണ് നമുക്ക് എന്ത് ചെയ്യണത്, എത്ര നമുക്ക് ലയബിലിറ്റി ഉണ്ട്, എത്ര അടക്കാനുണ്ട്. അടുത്ത ഒരു 2-3 months നമുക്ക് ബിസിനസ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് ഇത് മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ, വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. ശരിക്കും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ചെറിയൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് ഒരു 3 months പിന്നെ അതിൻ്റെ ലയബിലിറ്റീസ് പിന്നെ മെയിൻറ്റെ കവർ ചെയ്ത് പോകാനുള്ള ക്യാഷ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്യാഷ് ക്രഞ്ച് വന്നിട്ട് നമ്മുടെ ഡിസിഷൻസിന് അതൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ക്യാഷ് ഫ്ലോ ശരിക്കും അങ്ങനെ പറയുമ്പോൾ ഒരു ഓക്സിജനാണ്, ബിസിനസ്സിൻ്റെ ഓക്സിജൻ എന്ന് പറയാം. ക്യാഷ് ഫ്ലോ, അതെ, ഈ ഓക്സിജനെല്ലാം നമ്മൾ സഫോക്കേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്, ക്യാഷ് ഫ്ലോ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാത്ത ഒരു ബിസിനസ് സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അയാളെ ബിസിനസ് സഫോക്കേഷനിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റി. പിന്നെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ബിസിനസ്സിൻ്റെ റവന്യൂ ഉണ്ട്, ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, അതർ ഇൻകം, ഇങ്ങനെ ഒരു ഇപ്പോൾ പ്രോഫിറ്റ് ലോസ് ഒക്കെ അവർക്ക് അറിയാൻ, പ്രോഫിറ്റ് ലോസ് കൂടെ കണ്ടിട്ടുണ്ടാവും ആളുകൾ, ഇതുണ്ടാവും. ഇതൊക്കെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റവന്യൂ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. മിക്കവാറും സംഭവിക്കുന്ന നമ്മൾ കോൺഫിഡൻസ് പാഷൻ്റെ പുറത്ത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പിന്നെ ഈയിടെ അടുത്ത് ഞാനൊരു വായിച്ചു, അതായത് ഒരു ഒരു ആളെ ഹോട്ടൽ നല്ല തിരക്കാണ്, എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഫുൾ ഓഫ് പീപ്പിൾ ആളുകൾ, ആരോ ചായ കഴിച്ചിട്ട് ഒരാളുകൾ വരുന്നുണ്ട്, പക്ഷേ ക്യാഷ് ടോയ്ലറ്റ് തുറക്കുമ്പോൾ അതിൽ ക്യാഷ് ഇല്ല, അയാൾ ആവശ്യം വാടകയ്ക്കാൻ പൈസ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ്, അയാൾക്ക് ക്യാഷ് വരുന്നില്ല, കച്ചവടം നടക്കുന്നുണ്ട്, ക്യാഷ് വരുന്നില്ല. ക്യാഷ് കാരണം എന്താ, കച്ചവടം നടന്നത് കൂടുതലും കടത്തലായിരുന്നു, ആളുകൾ അവിടെ പിന്നെ കടം എഴുതിയിട്ട് പോയിട്ടാണ് കൂടുതൽ കച്ചവടം നടന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. അതായത് അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ ഈ പ്രോഫിറ്റബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് നമ്മൾ ഓവർ, ഇപ്പം എക്സ്പെൻസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ബിസിനസ്സിൻ്റെ ഒരു ഒരു പിന്നെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് തന്നെ പിന്നെ എക്സ്പെൻസിനെ കൂടുതലായിട്ട് കാണണം നമ്മൾ
1: എപ്പോഴും.
0: ആ എപ്പോഴും
1: നോർമൽ വരുന്ന
0: നോർമലാണ്, ഒരു കൂടുതൽ എക്സ്പെക്ട് ചെയ്യണം. ഒരു 100 rupees ചിലവെങ്കിൽ 150 rupees നമ്മൾ ചിലവിടണം. റവന്യൂ 150 വരുന്നത് നമ്മൾ 100 ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റി ശ്രദ്ധിക്കാതെ പോകുന്നതും, പിന്നെ ഏത് പ്രൊഡക്റ്റാണ്, ഇപ്പോൾ പ്രൊഡക്റ്റ് സെയിലാണെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് സ്റ്റോക്ക് ചെയ്യാൻ നല്ലത്, ഏത് പ്രൊഡക്റ്റ് ഓവർ സ്റ്റോക്ക് ഉണ്ടോ അണ്ടർ സ്റ്റോക്ക് ഉണ്ടോ, പിന്നെ സെയിലാവാത്ത സ്റ്റോക്കുകളും നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ വെറുതെ നമ്മളെ ഗോഡൗണിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഏതാണ്, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ഇതിൻ്റെ മൂവ്മെൻ്റ് അനാലിസിസ് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഇത് പോകുള്ളൂ,
1: സാമ്പത്തിക
0: സൂചനകൾ നോക്കണം. അതുപോലെ തന്നെയാണ് നമ്മളെ റിസീവബിൾസ്, പേബിൾസ്, നമുക്ക് എത്ര ആളുകൾക്ക് നമ്മൾ പേ ചെയ്യാനുണ്ട്, അതുപോലെ എത്ര ആളുകളുടെ അടുത്ത് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കളക്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു ബിസിനസ് നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഹോട്ടലിലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, അവിടെ കൂടുതലും ക്രെഡിറ്റ് സെയിലാണ്. അപ്പോൾ കച്ചവടം നന്നായി നടക്കുന്നുണ്ട്, പിന്നെ അയാൾക്ക് എന്താണ് ക്യാഷ് ക്രെഡിറ്റ് സെയിൽ കൂടുതലാണ്, അതുകൊണ്ട് ക്യാഷ് വരുന്നില്ല,
1: അയാളുടെ പ്രൊഡക്ട്സ് എല്ലാം
0: വിറ്റ് പോകുന്നുണ്ട് സാധനം ഇങ്ങോട്ട് വരുന്നില്ല, പക്ഷെ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ആ റിസീവബിൾസ് പേബിൾസ് അയാൾ ആ റേഷ്യോ അവൾ മാനേജ് അതിനൊരു റേഷ്യോ പറയുന്നതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 1.5 to 1 എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, അതായത് കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി എന്നതിന് പറയാം. അതായത് ഈ ഒരു കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ

0: നമ്മൾ ലയബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പം ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് വരുന്ന പിന്നെ ബാധ്യതകൾ അങ്ങനെയാണ് കറണ്ട് അസറ്റും ലയബിലിറ്റിയും എന്നുള്ള രീതിയിൽ ബൈഫർഗേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ റിസീവബിൾസിന് വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓവർ ഡ്യൂ റിസീവബിൾസ് ഉണ്ടാവും, ഫോളോഅപ്പ് ചെയ്തിട്ടുണ്ടാവില്ല,
1: അപ്പോൾ
0: കിടക്കുന്നുണ്ടാവും. പക്ഷേ പേബിൾസ് പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവർ ഫോളോ ചെയ്തു. അപ്പോൾ ഈ പ്രധാനമായും ഈ മൂന്ന് കാര്യങ്ങളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടതെന്നാണ് പിന്നെ എൻ്റെ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
1: സാധാരണ ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആൾ ഒരു സാമ്പത്തിക വർഷത്തിൽ എത്ര തവണ അയാളുടെ ഒരു പിന്നെ ബിസിനസ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്നുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ആരോഗ്യം ഇപ്പോൾ നല്ലതാണോ, എന്താ അവസ്ഥ എന്നൊന്ന് സാധാരണ നമുക്കൊരു പിന്നെ നമ്മളിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയർ കണക്കാക്കുക, ഏപ്രിൽ ടു മാർച്ചാണ് പല ആളുകളും ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷത്തെ ഒരു 12 മാസത്തിനിടയിൽ ഒരാൾ എത്ര തവണ ഇത് ചെക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എത്ര തവണ വിജിലൻ്റ് ആയിരിക്കണം എന്നുള്ളതെന്ന് പറയാം.
0: ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഒരു എൻ്റർപ്രണർ ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയ ഒരാൾ അദ്ദേഹം ഡെയിലി ചെയ്യണമെന്നാണ് പറയുക. ഡെയിലി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ടത് വേറെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ശരിക്കും ഇപ്പോൾ ഇന്ന് ഞാനൊരു എൻ്റർപ്രണറാണ് അല്ലേ, പിന്നെ നിങ്ങളൊരു എൻ്റർപ്രണറാണെങ്കിൽ നിങ്ങൾ രാവിലെ നിങ്ങൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടേബിളിലൊരു പേപ്പർ വേണം. അപ്പോൾ ആ പേപ്പറിൽ ഉണ്ടായിരിക്കണം എൻ്റെ കയ്യിൽ ഇപ്പോൾ, അതായത് ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇത്ര ഉണ്ട്, ബാങ്കിൽ ഇത്ര ക്യാഷ് ഉണ്ട്, ഓക്കെ, ഞാൻ ഇന്ന് ഇത്ര ആളുകൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, എനിക്ക് ഇത്ര കിട്ടാനുണ്ട്. അയാൾക്ക് ആ റിപ്പോർട്ട് അയാൾക്ക് ഡെയിലി രാവിലെ കിട്ടിയെന്ന് കൊടുത്തു നോക്കി, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്നത്തെ ദിവസം ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഭംഗിയായി ചെയ്യാൻ പറ്റും.
1: മോർണിംഗിൽ തന്നെ
0: അയാൾക്ക് അതിൽ വേണ്ട ഇന്നല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് ഇത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അയാൾക്ക് അത് ഫണ്ട് മാനേജ്മെൻറ്റ് വളരെ ഈസി ആയിരിക്കും, ഒരുപാട് തലവേദനകൾ കുറയും. ഇങ്ങനെ ഇത് ഡെയിലി ചെയ്യണം എന്നാണ് ഞാൻ പറയുക. അതേപോലെ തന്നെയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, പി ആൻഡ് എൽ അക്കൗണ്ട്, പിന്നെ അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ശരിക്കും നമ്മളൊരു വീക്ക്ലി ചെയ്യണം, വീക്ക്ലി
1: അവലോകനം നടത്തണം,
0: വീക്ക്ലി റിവ്യൂ ചെയ്യണം ശരിക്കും. അപ്പോൾ അതിൻ്റെ പാച്ച്, നമ്മളെ ഓവർ ഡ്യൂസ് അണ്ടർ റിവ്യൂസു, പിന്നെ എവിടെയാണ് പാച്ച് ചെയ്യേണ്ടത്, ഈ റേഷ്യോ കറക്റ്റായിട്ട് വരുന്നുണ്ടോ, നമ്മളെ റിക്വയർഡ് ഫണ്ട് നമുക്ക് പിന്നെ മാറ്റി വെക്കാൻ കഴിയുന്ന രീതിയിലാണോ ക്യാഷ് ഫ്ലോ വരുന്നത്, പിന്നെ സെയിൽസിനെ സെയിൽസ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ മാസം, അതിൽ ഈ ഇപ്പോൾ സെയിൽസ് ഈ മാസം കുറഞ്ഞാൽ തന്നെ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട് ഇതിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വീക്കിലി ഫണ്ട്, ഒരു ക്യാഷ് ഫ്ലോ ഒരു വീക്കിലി നമ്മൾ റിവ്യൂ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. അതുപോലെ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ പ്രൊഫിറ്റ് ലോസ് അക്കൗണ്ട് ഒരു മന്ത്ലി വൺസ് എങ്കിലും അത് ചെയ്തിരിക്കണം. മിക്കവാറും എൻ്റർപ്രണേഴ്സിന് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ പറഞ്ഞത് നേരത്തെ ഈ പാഷൻ്റെ ബേസിലെ കൂടുതൽ ആളുകൾ വരുന്നത്, അപ്പോൾ അവർക്ക് ഈ വക കാര്യങ്ങൾ കൂടുതൽ പിന്നെ
1: പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിനെ
0: കുറിച്ച് ധാരണ കുറവായിരിക്കും. അപ്പോൾ അവർ പിന്നെ അവരത് മനഃപൂർവ്വം തന്നെ അത് കുറച്ചും കൂടെ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഇത് ഒരു പി എൻ എൽ അക്കൗണ്ട് എങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ളതൊക്കെ അവർ ബേസിക്കായിട്ട് അറിയുന്നവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇത്. അപ്പോൾ അതിൽ പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ തന്നെ പിന്നെ എന്തൊക്കെയുണ്ടാവും, ഒരു സെയിൽസ് പിന്നെ സെയിൽസ് ചിലപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും, പ്രീവിയസ് മന്ത് സെയിൽസ്, സാധാരണ ഒരു സെയിൽസും എക്സ്പെൻസും ഇൻകും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നൊരു ബേസിക് രീതിയുണ്ട്. അതായത് കഴിഞ്ഞ 3 മാസത്തെ പിന്നെ
1: സ്റ്റേറ്റ്മെൻറ്റിൽ
0: കഴിഞ്ഞ 3 മാസത്തെ എക്സ്പെൻസ് സെയിൽസ് ഇതാണ് വന്നിട്ടുള്ളത്, ഈ മാസം ഇതാണ്, ഓക്കെ. അപ്പോൾ ഈ മാസം നിങ്ങളിപ്പോൾ ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ക്ലോസ് ആയി, സെപ്റ്റംബർ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ നമ്മൾ റിവ്യൂ ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ 3 മാസത്തെ ഇതും
1: സെപ്റ്റംബറിൽ
0: ഇതാണ് സ്റ്റാറ്റസ്, അവിടെ നിർത്താൻ പാടില്ല. ഇതേ സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷം എന്തായിരുന്നു സ്ഥിതി, കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഈ സമയത്ത് ചിലപ്പം പിന്നെ 2 മാസം സെയിൽ ഉണ്ടാവും, റവന്യൂ ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷേ ഈ മാസം കുറവായിരിക്കും. അപ്പോൾ ഈ അത് ഈ ഒരു ഇതിൻ്റെ പ്രശ്നമായിരിക്കില്ല, ചിലപ്പോൾ ചിലപ്പോൾ പ്രീവിയസ് സെയിം ഇയറിൽ സെയിം മന്തിൽ എന്തായിരുന്നു, ചിലപ്പം അത് ചിലപ്പം മഴൻ്റെ സീസൺ ആയിരിക്കാം, അപ്പോൾ ചിലപ്പം വേറെ കാരണം കൊണ്ടൊന്നും ആവില്ല, സീസണലായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കണം സെയിം മന്തിൽ പ്രീവിയസ് ഇയർ എന്തായിരുന്നു. ഈ ഇങ്ങനെ ഒരു ഒരു ട്രെൻഡ് കമ്പാരിസൺ, അത് എക്സ്പെൻസും ഇൻകും സെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്.
1: അപ്പോൾ ഇതിലേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങൾ സംസാരത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാഷനായിട്ട് വന്ന ആളുകളെ സംബന്ധിച്ച് പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇത് സിമ്പിളായിട്ട് ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മനസ്സിലാക്കാൻ, മന്ത്ലി മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും സിമ്പിൾ രീതികൾ എന്തെങ്കിലും ഉണ്ടോ, അതോ അതിനൊരു പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും, എങ്ങനെയാണ് അതിൻ്റെ?
0: അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു റിവ്യൂ നമ്മൾ 2 പോയിൻ്റ് പറഞ്ഞോളൂ, പിന്നെ 3-ാമത്തെ ഒരു നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുണ്ടെന്ന് പ്രധാനപ്പെട്ട ഞാൻ വിട്ടുപോയി. ശരിക്കും ഒരു പിന്നെ സ്ഥാപനം പ്രൊഫിറ്റ് ലോസ് അക്കൗണ്ടും റിവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്കുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് റിവ്യൂ ആക്ച്വലി അത് എന്ത് ചെയ്യണം, ഒരു വൺസ് ഇൻ ത്രീ മന്ത്സ് ഒരു ക്വാർട്ടർലി അത് പിന്നെ അതിൻ്റെ ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടാക്കണം. നമ്മളെ സ്ട്രാറ്റജി ഒരു കഴിഞ്ഞ പിന്നെ 3 മാസത്തെ അങ്ങനെ ഒരു ക്വാർട്ടറിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയും കൂടെ റിവ്യൂ ചെയ്ത് അത് പുതിയ സ്ട്രാറ്റജിയിൽ അഡോപ്റ്റ് ചെയ്ത് ആ രീതിയിലുള്ള ഒരു റിവ്യൂ കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ ഒരു സ്ഥാപനത്തിന് പിന്നെ ഒരു അക്കൗണ്ടിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചത്. ഇപ്പോൾ എന്ത് എനി ബിസിനസ് അവിടെ അക്കൗണ്ടിങ് നിർബന്ധമാണ്
1: തീർച്ചയായിട്ടും.
0: അതില്ലാത്തതിൻ്റെ അനുഭവം പലപ്പോഴും പലർക്കും ഉണ്ടാവും. പിന്നെ ഒരു അതിൻ്റെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോംപ്ലക്സ് അക്കൗണ്ടിങ് സിസ്റ്റം വേണമെന്നല്ല, വളരെ സിമ്പിളായിരിക്കണം. ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ വെച്ചാൽ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ഓഫ് ബിസിനസ്, അതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാനുണ്ട്. ഒരു ചെറുകിട വിട്ട് തന്നെ പല ആളുകളോടും ഇതിന് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ മാനേജർ എൻ്റർപ്രണറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷം ഇത്ര പ്രോഫിറ്റ് ആട്ടോ ഈ പ്രാവശ്യം ഇത്ര പ്രോഫിറ്റാണ് നിങ്ങൾക്ക് അയാൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ബാങ്ക് പറയും ഓക്കെ ഇയാൾക്ക് പൈസ കടം കൊടുക്കാം, കാരണം ഇയാൾക്ക് റീപേയിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് ഇയാൾക്ക് പറയാൻ പറ്റും.
1: പ്രീവിയസ് സ്റ്റാറ്റസ് നോക്കിയിട്ട്
0: പറയാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പാർട്ണറെ ഇൻവോൾവ് ചെയ്യണം, പാർട്ണർക്ക് കാണിച്ചു കൊടുത്താൽ മതി ഞങ്ങളെ ഇൻകം ഇത്ര വരുന്നുണ്ട് കേട്ടോ. ഈ പാർട്ണർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു ബേസിക് വലിയ കോംപ്ലക്സ് അക്കൗണ്ടിങ് സിസ്റ്റം ഒന്നും വേണമെന്നില്ല. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ പ്രോപ്പർ എല്ലാ എവറി ബിസിനസ് ട്രാൻസാക്ഷൻ എനി ട്രാൻസാക്ഷൻ പിന്നെ എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അത് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം വേണം. അത് പിന്നെ ഡോക്യുമെൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് എക്സൽ മതി, കുഴപ്പമില്ല. ഒരു ചെറുകിട സ്ഥാപനമാണ്, എക്സൽ മതി. നമ്മളെ പർപ്പസ് സെർവ് ചെയ്യണം. അതുപോലെ പിന്നെ ഇനിയിപ്പോൾ കുറേ മൊബൈൽ ആപ്പുകളൊക്കെ അവൈലബിൾ ആണല്ലോ, കുറേ മൊബൈൽ ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്, അത് മതി. അപ്പോൾ നമുക്ക് അത്രേ ഉള്ളൂ. നമ്മളെ പിന്നെ റിയൽ ഇൻഫർമേഷൻ നമുക്ക് എപ്പോഴും ഫീഡ് ചെയ്ത് കിട്ടണം. നമ്മൾ അതിൻ്റെ ബേസിൽ നമുക്ക് പലതും ചെയ്യാനുണ്ട്, പലതും ചിന്തിക്കാനുണ്ട്. അതാണ്, അപ്പോൾ അത് നിർബന്ധമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
1: അതായത് പിന്നെ ബിസിനസ്സിലേക്ക് നമ്മൾ വരുന്ന ഇറക്കുന്ന ക്യാഷ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ക്യാഷ് ആണെങ്കിലും എല്ലാം റെക്കോർഡിക്കലി നമ്മൾ നോട്ട് ചെയ്ത്
0: വെക്കാം.
1: അതുപോലെ തന്നെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ വളരെ ചെറിയൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു കച്ചവടമാണ്, പക്ഷെ അതിനൊക്കെ ഞാൻ അക്കൗണ്ടിങ് കീപ്പ് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാവും. സംശയം മാത്രമല്ല, പല ആൾക്കാർ ഇന്നവരെ അത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, ബിസിനസ് തുടങ്ങിയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. പക്ഷേ കൃത്യമായിട്ടൊരു അക്കൗണ്ട് എഴുതി വെക്കുന്ന സിസ്റ്റമോ കണക്ക് എഴുതി വെക്കുന്ന സിസ്റ്റമോ ഒന്നും അവരത്തെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ചെറുകിട ബിസിനസ് ആണെങ്കിൽ പോലും അക്കൗണ്ടിങ് ആവശ്യമുണ്ടോ എന്നാണ് താങ്കളുടെ അഭിപ്രായം?
0: അക്കൗണ്ടിങ് ആവശ്യമുണ്ട്. ചെറുകിട സ്ഥാപനം ആണെങ്കിലും വൻകിട സ്ഥാപനങ്ങളാണെങ്കിലും അക്കൗണ്ടിങ് നിർബന്ധമാണ്. നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആളുകൾ അതായത് അക്കൗണ്ടിങ് പ്രോപ്പർട്ടി കീപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള ആളുകൾ, ഒന്നുകിൽ അവരെ കച്ചവടം ഏകദേശം ഓൾമോസ്റ്റ് സാറ്റുറേഷൻ ആയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവരിപ്പോൾ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടാവും, ആകെ തല പുകഞ്ഞ് നടക്കുന്നുണ്ടാവും. എല്ലാത്തിനും ഒരു സിസ്റ്റം വേണമല്ലോ. അപ്പോൾ അക്കൗണ്ടിങ് നിർബന്ധമായിട്ടും ചെറുകിട വൻകിട ആയിക്കഴിഞ്ഞാലും പിന്നെ നിർബന്ധമായിട്ടും ഒരു സിസ്റ്റം, അക്കൗണ്ടിങ് സിസ്റ്റം നിർബന്ധമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലക്സ് സിസ്റ്റം വേണ്ട, സിമ്പിൾ. നമ്മുടെ ഗോൾ എന്താണ്? ഇത് ക്ലാരിറ്റി വേണം. ഇതിലെ അക്കൗണ്ട്സിന് കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ഫീഡ് ചെയ്യണം. നമുക്ക് റൈറ്റ് ഡിസിഷൻ എടുക്കണമെങ്കിൽ റൈറ്റ് ഇൻഫർമേഷൻ വേണം. അപ്പോൾ അത്രേ ഉള്ളൂ അതിൻ്റെ പർപ്പസ് എന്ന് പറയാം.
1: എന്തായാലും ഇത് ബിസിനസ്സിൻ്റെ പോക്കെങ്ങട്ടാന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു കണക്ക് കാര്യങ്ങൾ
0: അറിഞ്ഞിരിക്കാൻ പറ്റും.
1: ഇപ്പോൾ ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ എമൗണ്ട് ഇറക്കി ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും വലിയ എമൗണ്ട് ഇറക്കി ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടി പ്രൊഫഷണലി അക്കൗണ്ട് വെച്ചിട്ട് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ അവർക്ക് അത് ഫോളോ ചെയ്യാൻ കഴിയും. ചെറുകിടക്കാരാണെങ്കിലും അത് കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു ബുക്കിലോ അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടായിരിക്കും എക്സലുകൾ അതൊക്കെ, അതുപോലെ ഇപ്പോൾ മൊബൈൽ ആപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ അതെങ്കിലും മിനിമം നമ്മൾ കീപ്പ് ചെയ്താൽ പിന്നീട് തലവേദന എടുക്കണ്ട, അല്ലെങ്കിൽ ഇത് പൂട്ടിപ്പോകേണ്ട അവസ്ഥ
0: വരും.
1: ഓക്കെ, എന്തായാലും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇൻഷാല്ലാ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ഒരു തുടർച്ച നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ എന്തായാലും കേൾക്കാം. അപ്പോൾ ഇന്നത്തെ സമകാലികത്തിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ജസ്മൽ അലി CP ആണ്. അദ്ദേഹം 15 വർഷത്തോളമായിട്ട് സാമ്പത്തിക മേഖലയിൽ അക്കൗണ്ടിങ് സെക്ഷനിലും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്ത് കഴിവുള്ള വിദഗ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇൻഷാല്ലാ ഇതിൻ്റെ തുടർച്ച മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സാമ്പത്തികാരോഗ്യം നോക്കാറുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. ജസ്മൽ അലി CP ആയിരുന്നു.
2: മുസ PP കൂടെ പീസ് റേഡിയോ പ്രതിനിധിയായിട്ട് പങ്കെടുത്തു.
3: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: സന്ധ്യാസമയത്ത് കടക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു നായ സഞ്ജയും പിടിച്ച് കടയിലേക്ക് വന്നു. സാധനങ്ങളുടെ ലിസ്റ്റും പണവും സഞ്ജയിലുണ്ട്. അത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കടക്കാരൻ പണമെടുത്ത് സാധനങ്ങൾ സഞ്ജയിലിട്ട് കൊടുത്തു. നായ സഞ്ജി കടിച്ചു പിടിച്ച് നടന്നുപോയി. അത്ഭുതം തോന്നിയ കടക്കാരൻ നായയുടെ പിന്നാലെ പോയി. നായൊരു ബസ്സിൽ കയറി. കഴുത്തിലെ ബെൽറ്റിൽ വച്ചിരുന്ന വിലാസമനുസരിച്ച് കണ്ടക്ടർ ടിക്കറ്റും ബാക്കി തുകയും നൽകി. നായ അതിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വീട്ടിലെത്തി. വാതിലിൽ രണ്ട് മൂന്ന് തവണ മുൻകാലുകൊണ്ട് തട്ടി. വാതിൽ തുറന്നു വന്ന യജമാനൻ കയ്യിലെ വടി കൊണ്ട് അതിനെ പൊതിരെ തല്ലി. എന്തിനാണ് ആ പാവത്തിനെ തല്ലിയതെന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നാശം, എൻ്റെ ഉറക്കം കെടുത്തി. വാതിലിൻ്റെ താക്കോൽ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ആളുകളുടെ പ്രതീക്ഷ പലപ്പോഴും അപ്രതീക്ഷിതമാണ്. അതായത് മറ്റൊരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചാണ് അയാളോടുള്ള നമ്മുടെ പെരുമാറ്റവും സമീപനമൊക്കെ ഉണ്ടാവുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം, അതിന് തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് തന്നെ അവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതാണ് അപകടമാകുന്നത്.
1: അങ്ങനത്തെ നിർബന്ധം ഉണ്ടാവരുത്.
0: അതെ, നമുക്ക് മറ്റൊരാളെ കുറിച്ച് പ്രതീക്ഷകൾ അയാളുടെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിഘാതമാവുകയും ചെയ്യരുത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രതീക്ഷകളേക്കാൾ നമുക്ക് തന്നെയുള്ള പ്രതീക്ഷകളാണ് പ്രധാനം. നന്ദി ഇവിടെ ആ നായ ചെയ്തിട്ടുള്ള ഒരു നന്ദിയാണ്. അതിൻ്റെ പണിയാണ് ചെയ്തത്. പക്ഷേ നന്ദി എന്നുള്ള പറഞ്ഞ ഒരു അവകാശമല്ല, ഒരു ഉപചാരം മാത്രമാണ്. ചെയ്യുന്ന നന്മകളെ കിട്ടുന്ന നന്ദിയുടെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല. അപ്പോൾ അത് ചെയ്ത ആ ഒരു നന്മയെ കാണാതെ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്നതുകൊണ്ട് അതിനെതിരെ വളരെ മോശപ്പെട്ട സമീപനം ചെയ്തു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരൊക്കെ എങ്ങനെയാണ്, മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മേലുദ്യോഗസ്ഥൻ കീഴ്ജീവനക്കാരനോടാണെങ്കിലും സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും.
1: ഒരു എന്നാലും അല്ലേ,
0: ആ
1: എന്നാലും അങ്ങനെ പറയും,
0: ആ അങ്ങനെയൊക്കെ. ചെയ്തതിനെ കാണാതെ ചെയ്യാത്തതിനെയും തനിക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിക്കാനും അതിൻ്റെ പേരിൽ വിലയിരുത്താനും ഉള്ള ഒരു സമീപനം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വിശദീകരിച്ചിട്ട് നമ്മളിതിനെ കൊണ്ടുപോകണ്ട. ഇതിൽ നിന്ന് തന്നെ പരിമിതമായിരിക്കാം ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ടാവും അല്ലേ.
1: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്കറിയാം, അവരുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടാണല്ലോ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവരുടെ നന്മകൾ പറഞ്ഞ്. ശരിക്കും നമ്മളെ കൂടെ ആളുകൾ അപ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ എന്നോ ചെയ്ത കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞ് അതിനിങ്ങനെ പഴിചാരി, അന്നങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത ശരിയാവുമെന്നാവോ, ഒന്നാളങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെറിയ പ്രശ്നം പറ്റി, ഇങ്ങനൊരു നെഗറ്റീവ് മോഡിലേക്ക് കൊണ്ടുപോയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട്
0: അതിലൊരു ഒരു സംഭവം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഒരു സഹാബി പള്ളിയിൽ നിസ്കരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കൽ നിന്ന് ഓടി വന്ന് നിസ്കാരത്തെ, അത് ഇനി അത് സഹാബി എനിക്ക് ഓർമ്മയില്ല, ശ്രോതാക്കൾക്ക് അറിയെങ്കിൽ പങ്കുവെക്കട്ടെ. അപ്പോൾ നിസ്കാരത്തിന് പെട്ടെന്ന് അതിനെ ഓടി വന്ന് പിന്തുടർന്നു നിസ്കാരത്തിൽ. പിന്നീട് നബി ചോദിച്ചു ആരാ വന്നത്. അപ്പം നബി ആദ്യം പറഞ്ഞ പേട് എന്താണോ, സാദക്കല്ലാഹു ഹെർസൻ, നിന്റെ താല്പര്യം അല്ല നിനക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പക്ഷേ ആ ചെയ്തത് ശരിയായില്ല. എന്ത് ചെയ്യണം, സാവകാശത്തിലാണ് നിസ്കാരത്തിന് വരേണ്ടത്.
1: തെറ്റവിടെ തിരുത്തുന്നുണ്ട്, പക്ഷേ
0: ആ
1: പ്രവൃത്തിയും അവിടെ എടുത്ത് പറയണുണ്ട്.
0: അതെ അതെ,
1: അങ്ങനെ ആയിരിക്കണം നമ്മൾ.
0: അതെ, അതാണ് പെരുമാറ്റത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. പ്രവാചകനോളം ലോകത്ത് ഒരു നേതാവിൽ നിന്നും ഒരു ഭർത്താവിൽ നിന്നും ഒരു അയൽവാസിയിൽ നിന്നും അല്ലേ ഒരു പിതാവിൽ നിന്നും ഒരു പിന്നെ വല്യപ്പയിൽ നിന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല.
1: മാതൃകാ പുരുഷൻ എന്ന് പറഞ്ഞതുകൊണ്ട്.
0: അതെ, അപ്പോൾ നമ്മൾ ആളുകൾ ആയിട്ടുള്ള ഇടപഴക്കമാണല്ലോ ശരിക്കും ദീൻ എന്ന് പറഞ്ഞാൽ മുആമലാത്താണ്. ആ മുആമലാത്തിൽ എവിടെയൊക്കെ നമുക്ക് അപാകതകളുണ്ടോ അത് നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വയം അവമോദിപ്പുണ്ടാക്കി കൊടുക്കണം. നമ്മൾ മാത്രമല്ല അവിടെ അപമാനിക്കപ്പെടുന്നത്, മറിച്ച് അതുവഴി വിശുദ്ധമായ ദീനിനെ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശമാക്കി കൊടുക്കുന്ന ഒന്ന്. അതാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളത് ഇസ്ലാം എത്രമാത്രം കൽപ്പിച്ചിട്ടുണ്ടോ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും ചെയ്യണം. ഇൻഷാല്ലാ,
1: നമ്മളെ വീട്ടിൽ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മക്കളൊക്കെ എന്തെങ്കിലും ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ എടുത്ത് പറയാതെ, അഞ്ച് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നാലിലും കുട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവാം, ഒരു സബ്ജക്റ്റിനായിരിക്കും അവൻ മോശം ചെയ്തത്. അഞ്ച് വക്ത നിസ്കാരത്തിൽ നാല് വക്തും കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു വക്തവന് എന്തോ കാരണവശാൽ ഒന്ന് വൈകിപ്പോയി, അപ്പോഴത്തേക്ക് നമ്മൾ ആ നാല് വക്ത കൃത്യമായി നിസ്കരിച്ച കുട്ടീനെ
0: അതിനെ കാണൂല.
1: അതെ, അള്ളാഹു ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. പക്ഷേ നമുക്ക് ആ കാരുണ്യം ഉണ്ടോ, അത്ര തന്നെ ഇല്ലെങ്കിലും അല്ലേ. പറയാൻ ഉദ്ദേശിച്ചതാണ് സലാമൊക്കെ പറഞ്ഞ ആ ചിന്ത വീട്ടിലും കുറച്ച് കൊണ്ടുവരണം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രോതാക്കളുമായി പങ്കുവെക്കുക.
2: ചില കാര്യങ്ങളുമായി നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. റേഡിയോ വൈബ്സിൽ നമുക്ക് വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വലിയ ഒരു വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത്. ഇൻഷാല്ലാഹ് ഇന്നത്തെ സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഹദും കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമാണ്.
3: കൗമാര പ്രശ്നങ്ങൾ ആണും പെണ്ണും തുല്യമോ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാഹ് നമുക്ക് സ്നേഹക്കൂട് കേട്ട് തിരിച്ചെത്താം.
4: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, സ്നേഹക്കൂടിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊഫസർ സഹദ് സാറായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മളിവിടെ നിങ്ങളുമായി സംസാരിച്ച വിഷയം എന്താണ് ടീനേജ് എന്നതും ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും സാറിവിടെ വിശദമാക്കി തന്നു. അതോടൊപ്പം തന്നെ ഒരു ടീനേജുകാരൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർ, രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യത്തിൽ മുൻകരുതൽ, ഏതൊക്കെ രീതിയിൽ പെരുമാറണം, ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സമയത്താണല്ലോ നമ്മളുള്ളത്. പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ഏതൊക്കെ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇവിടെ സാറ് പറഞ്ഞത്. സാറിനെ ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സാറേ, നമുക്ക് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതിപ്പോൾ പിന്നെ ടീനേജുകാരുടെ വിഷയം പറഞ്ഞു, അവരുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം ഇവിടെ ടീനേജുകാരുടെ വിഷയം എടുക്കുമ്പോൾ, അതായത് പൊതുവെ ആൺകുട്ടികൾക്കാണോ അതോ പെൺകുട്ടികൾക്കാണോ കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ കണ്ടുവരുന്നത് എന്നാണ്?
5: ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. അത് അവരുടേതായ പ്രശ്നങ്ങളാണ്. ഒരു കൂട്ടർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്.
4: അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പൊതുവെ കണ്ടുവരാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സാറിന്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഉള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് അവർക്ക് കണ്ടുവരാറുള്ള?
5: എനിക്ക് തോന്നിയൊരു വിഷയം, ഒന്ന് പിന്നെ സ്വന്തം ശരീരത്തെ സംബന്ധിച്ചുള്ള ഒരു ബോദറിങ് അവർക്ക് കൂടുതലായിരിക്കും. അതായത് ബോഡി ഇമേജ്, അതാണ് ഈ സാധാരണ ഈ കുട്ടികള് സൗന്ദര്യ സങ്കല്പം ആൺകുട്ടികൾക്കും കൂടുതലുണ്ട്, പെൺകുട്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ ശരീരത്തിലൊരു മുഖക്കുരുവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് അവർ കാണും.
4: അതായത് ആവശ്യമില്ലാത്ത കുറെ ഭയങ്കരമായിട്ട് അതിനെ ബോദർ ചെയ്യും അല്ലേ? അത്ര ബോദർ ചെയ്യേണ്ട ആവശ്യം.
5: ഒരാള് വിചാരിക്കുന്നത് എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്
4: ഇതാണ്,
5: പിന്നെ എന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖക്കുരു മറ്റുള്ളവർ എന്ത് വിചാരിക്കും
4: എന്നുള്ളത്,
5: അത് അതുപോലെ എന്റെ ഉയരം, എന്റെ നീളം.
4: അത് പറയുമ്പോഴാണ് സാറേ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പിന്നെ കുട്ടികളൊക്കെ ഉയരില്ലാത്ത കുട്ടികളൊക്കെ പലരും പല ഐഡിയകളും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിപ്പോ ഇതിന്റെ ഇതിനോട് അനുബന്ധിച്ച് പറയാണ് കേട്ടോ, ഉയരം വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ഉയരമുള്ള ഇവിടെ തൂങ്ങി.
5: അതായത് ഇന്ന് ജിംനാസ്റ്റിക്സിലൊക്കെ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ
4: ചെലവാക്കുന്നുണ്ട്.
5: അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരം കൗമാര ഇഷ്യൂസ് ആണ്, അതുകൊണ്ടാണ് അവരത് മുതലാക്കുന്നത്.
4: അത് ശരിയാണ്.
5: നമ്മള് അപ്പൊ ഈ കൗമാരത്തിന്റെ സവിശേഷതകളാണ് ഇതെന്ന് നമ്മള് പാരന്റ്സ് ബോധ്യമായി കഴിഞ്ഞാല് അവര് നിലപാട് അവരോട് സ്വീകരിച്ചാൽ മതി.
4: അപ്പൊ ആൺകുട്ടികളിൽ കാണുന്ന ഇഷ്യൂസിന്റെ മെയിൻ ആയിട്ടുള്ളത് അവരുടെ
5: ബോഡി ബോഡി ഇമേജ് ഒന്നാണ്. അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്നത് പാരന്റൽ കോൺഫ്ലിക്ട്, പാരന്റ്സുമായിട്ടുണ്ടാവുന്ന കോൺഫ്ലിക്ട്.
4: പാരന്റൽ കോൺഫ്ലിക്ട്,
5: പാരന്റൽ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു നല്ല ബൈക്ക് എനിക്ക് വേണം എന്നുള്ളത് ആ ഒരു പ്രായത്തിന്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകണം, ടൂറ് പോകണം, പിന്നെ സംഗീതം ആസ്വദിക്കണം, അതുപോലെ പിന്നെ നല്ല ഫുഡ് കഴിക്കണം, പോക്കറ്റ് മണി കയ്യിൽ വേണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്.
4: ഇതൊക്കെ പറയുമ്പോഴേ ഇപ്പോ കോൺഫ്ലിക്ട് ഇല്ലാതിരിക്കണമെങ്കിൽ പാരന്റ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്?
5: ഒരിക്കലും അല്ല.
4: പിന്നെ
5: ഒരു പാരന്റിന്റെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ബേസിക് റീസൺ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മള് പാരന്റ്സ് കുട്ടികൾക്ക് ഒന്നിനും ഒരു പോരായ്മ വരുത്താതെയാണ് അവര് ആവശ്യപ്പെടുന്നതൊക്കെ മുഴുവൻ ചോദിക്കുന്നത് മുഴുവൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വളർത്തുന്നത്. എവിടെയും അവർക്കൊരു കുറവ് വരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഉപ്പയോട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് കിട്ടുന്ന കുട്ടി മനസ്സിലാക്കുകയാണ്. പണം പിന്നെ ചോദിക്കുന്നതിൽ അപ്പുറമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയും ഒരു പ്രയാസം കുട്ടികൾ നേരിടുന്നില്ല.
4: പിന്നെ ഈ പാരന്റിംഗ് കോൺഫ്ലിക്ട് പറഞ്ഞത് എവിടെ വരുന്നത്? നമ്മൾ
5: പാരന്റിംഗ് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പിന്നെ ഒരു റെസ്പോൺസ്, അതായത് കുട്ടിക്ക് ഉപ്പയിൽ നിന്ന് കിട്ടാതെ വരുമ്പോ, ചോദിച്ച പൈസ കിട്ടാതെ വരുമ്പോ, പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ അനുവാദം കൊടുക്കാതിരിക്കുമ്പോ, അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോ അവിടെ എന്തുകൊണ്ട് പോവണം, എന്തുകൊണ്ട് പോവാതിരുന്നുകൂടാ, ഈ രണ്ട് കാര്യങ്ങളും കുട്ടികൾക്ക് കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികമായി ചോദിക്കുന്ന മുഴുവൻ കൊടുക്കാതിരിക്കുമ്പോ ഉപ്പയുടെ വരുമാനം എത്രയാണ്, ഈ സമയത്ത് ഈ മാസത്തെ ബജറ്റ് ഇത്രയുള്ളൂ, അതായത് നമ്മുടെ വരവും ചെലവും നമ്മുടെ പിന്നെ എല്ലാ അവസ്ഥകളും നമ്മളെ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു നല്ല കുടുംബാന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നും കുട്ടിക്ക് ബോധ്യമാവും. ഇത് വലിയ കടം വരുത്തിക്കൊണ്ടാണ് പലപ്പോഴും രക്ഷിതാക്കൾ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പോലും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടുക കുട്ടികൾ, അതായത് പ്രണയത്തിലൊക്കെ പോയി ട്രാപ്പ് ചെയ്യപ്പെടും.
4: ഇപ്പൊ കോൺഫ്ലിക്ട് എന്നത് എനിക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, നമ്മളെ സാധാരണ ഭാഷയിൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ പാരന്റ് വേണ്ട ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാതെ നിൽക്കുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല,
5: അവരുടെ മനസ്സെന്താന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, അതായത് നൈമിഷികമായ സുഖം ലഭിക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമീൻ എന്ന ഒരു കണ്ടന്റ്, അതായത് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ തന്നെ അവർക്ക് പൂർത്തീകരിക്കപ്പെടണം. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ ക്ഷമ എന്നുള്ള സംഗതി ഇല്ലല്ലോ, പേഷ്യൻസ് ഇല്ല. അപ്പൊ ഒരു സംസാരം തന്നെ ഒരു മിനിറ്റ് സംസാരം പോലും കേൾക്കാനുള്ള
4: ക്ഷമയില്ല.
5: ഇത് അവരുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ഭാഗമാണ്. മൊബൈൽ ഫോൺ പോലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആ മൊബൈല് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാണ്. ഇത് അവരുടെ മാനസികാവസ്ഥയാണ് പ്രകടനം.
4: പിന്നെ ചിലപ്പം ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു ഒരു ഒരു പ്രത്യേകത ആയിരിക്കാം അല്ലെ? പണ്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്നും.
5: അല്ല, പണ്ടത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ ക്ഷമയോടുകൂടി കാര്യങ്ങള് ചെയ്യാനും സഹിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടായിരുന്നു. മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിരുന്നു. അവരുമായിട്ട് പിന്നെ എല്ലാ വിഷയങ്ങളിലും പങ്കാളിത്തം ഉണ്ടായിരുന്നു.
4: അപ്പൊ
5: വീട്ടില് ഒരു കാര്യം പിന്നെ നടക്കണമെങ്കിൽ അവന്റെ ഇൻവോൾവ്മെന്റ് അതിൽ വേണം എന്നുള്ളത് പാരന്റ്സ് നിഷ്കർഷിക്കുമ്പോ അത് സ്വീകരിക്കാൻ കുട്ടികൾക്ക് വലിയ മടിയുണ്ടായിരുന്നില്ല.
4: അപ്പൊ
5: പൈസ ഇപ്പോ ഒരു ഷർട്ട് വാങ്ങാന് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ പൈസ എടുത്തു കൊടുക്കാണ്. നേരെ മറിച്ച് എനിക്ക് ഓർമ്മ ഉണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ നല്ല ഒരു ടൂറ് പോകണമെന്ന് പറഞ്ഞപ്പോ ടൂറ് പോകാൻ ഞാൻ കായികാധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്തിട്ടാ പൈസ ഉണ്ടാക്കിയത്. ഇന്ന് ഉപ്പയുടെ പോക്കറ്റിലുള്ള പൈസ കുട്ടി അങ്ങോട്ട് ബലം പ്രയോഗിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.
4: ഇവിടെ സാർ ഈ ഒരു സന്ദർഭം ഇത് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ഓർമ്മ വന്നത് നമ്മുടെ എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു വ്യക്തിയുടെ അനുഭവമാണ്. അപ്പൊ അവിടെ രക്ഷിതാക്കള് കഷ്ടപ്പെടുന്നത് ആ കുട്ടി കാണാണ്, ആ കുട്ടി ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുന്നു. പക്ഷെ സ്കൂളിലാണെങ്കിലോ സ്കൂളിലൊരു ഫോട്ടോ, സ്കൂൾ സെഷൻ വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഫോട്ടോവിന് വേണ്ടിയിട്ട് അവനെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ഇരുന്നില്ല എന്ന് അവൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഫോട്ടോവിന് വേണ്ടി ഇരുന്നാൽ എൻ്റെ വീട്ടിലെ ആ ഒരു സാമ്പത്തിക അവസ്ഥ അതിനു വേണ്ടിയിട്ടൊരു കാശ് അവിടെ കൊടുക്കാൻ ഇല്ല എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ അധ്യാപകൻ ഇത് മനസ്സിലാക്കുന്നു, ആ അധ്യാപകൻ അവനെ നിർബന്ധിച്ചാലിരുത്തുന്നു, ആ ഫോട്ടോവിൻ്റെ കാശ് അധ്യാപകൻ കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞല്ലേ എന്തും ഇൻസ്റ്റൻ്റായിട്ട് കിട്ടണമെന്ന്. പക്ഷേ അന്നത്തെ ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത്, ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞെന്ന് മാത്രം. ആ കുട്ടി അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഒഴിവാകാണ്. അങ്ങനെ ഫോട്ടോ ആഗ്രഹമില്ലായിട്ടല്ല, ഫോട്ടോ വേണം, പക്ഷെ ഫോട്ടോവിനുള്ള കാശ് പിതാവിൻ്റെ അടുത്ത് നിന്ന് കൊടുക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ പിതാവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നത് ഉചിതമല്ല എന്ന് അവൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ അവന് തോന്നിയത് കാരണം അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കുറേ വലുതായപ്പോഴാണ് അവനെ പറയുന്നത്. ഇങ്ങനെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കോൺഫ്ലിക്ട് എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്, അത് നമുക്ക് മാറ്റാനുള്ള പ്രതിവിധികളാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അതല്ലാതെ വേറെ എന്താണ് പിന്നെ അടുത്ത ഒരു പോയിന്റ്?
5: അതായത് ആൺകുട്ടികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിയർ പ്രഷറാണ്. പിയർ പ്രഷർ എന്ന് പറഞ്ഞാല് സമപ്രായത്തിലുള്ള കുട്ടികളുടെ സ്വാധീനം, അതായത് സമപ്രായത്തിലുള്ള കുട്ടികളുടെ ആ ഒരു സൗഹൃദ വലയത്തിലായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ അവര് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അവര് നിരീക്ഷിക്കുക. അപ്പൊ അവര് ടൂർ പോവുകയാണെന്ന് പറഞ്ഞാല് കയ്യിൽ പൈസ ഉണ്ടാവണമെന്നൊന്നുമില്ല, നമുക്കും പോകണം. അപ്പൊ എന്റെ ഉപ്പയുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നൊന്നും ചോദിക്കാതെ അതിനുവേണ്ടി ഏറ്റവും ഹീനമായ മാർഗങ്ങൾ പോലും കണ്ടെത്താൻ അവര് തയ്യാറാണ്. കാരണം അവിടെയും അവരുടെ മാനസിക ആവശ്യങ്ങള് പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതിലാണ് അവരുള്ളത്.
4: ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ബോധ്യമല്ല.
5: ഏറ്റവും കൂടുതൽ അവർ റെസ്പെക്ട് ചെയ്യുക ഈ പ്രായത്തില് ആൺകുട്ടികള് അവരുടെ പ്രായത്തിലുള്ള കുട്ടികളെയാണ്, പാരന്റ്സിനെ അല്ല. അവരുടെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞത് ആരാണ്? ഈ കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അവര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അപ്പടി അനുസരിക്കാനും, അതേ സംഗതി തന്നെ വീട്ടിലൊരു പാരന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറല്ല. പരിഹാരം വളരെ കൃത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. അപ്പൊ നമ്മൾ സ്കൂളിലേക്കും കോളേജിലേക്കും കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് തന്നെ ഒരു കുട്ടി തെരഞ്ഞെടുക്കേണ്ട ഫ്രണ്ട് ആര്, അത് വളരെ പ്രധാനമാണ്. ഈ ക്വാളിറ്റീസ് എന്തൊക്കെ വേണം ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ടത് എന്ന് കൃത്യമായൊരു ഗൈഡൻസ് പേരൻസിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടാവണം. ഈ പല തെറ്റുകളും കുട്ടികളിൽ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ അവർ തെരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സ് ആണ്.
4: ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ സാർ പറഞ്ഞു തന്നത് ആ കുട്ടിയെ തുടക്കം മുതല് ഏത് സ്കൂളിൽ പഠിപ്പിക്കണം, ഏത് കൂട്ടുകാരായിരിക്കണം എന്നുള്ള ധാരണ രക്ഷിതാവിനുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ള പിയർ പ്രഷർ ഒക്കെ കുറയും അല്ലെ?
5: പിയർ പ്രഷർ കുറയില്ല, പക്ഷേ ഈ പ്രഷർ നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ കുട്ടികൾ അത്
4: പ്രാപ്തമാക്കും.
5: പലപ്പോഴും കുട്ടികൾ തെറ്റിലാപതിക്കാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ തന്നെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് ഗുഡ് ഫ്രണ്ട് ആണോ ബാഡ് ഫ്രണ്ട് ആണോ എന്ന് കുട്ടിക്കറിയില്ല. കുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിലും കോളേജിൽ പഠിക്കുന്ന ഘട്ടത്തിലും അവർ നല്ല ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഗൈഡൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ രക്ഷിതാക്കൾ കൊടുക്കും.
4: ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു വിഷയം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ തുടക്കക്കാരാണെങ്കിൽ അവരുടെ തുടക്കം മുതലേ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവരെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് സാറ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്.
5: അതായത് ധർമ്മനിഷ്ഠ പുലർത്തുന്ന, ധർമ്മബോധം പഠിപ്പിക്കുന്ന നല്ല സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ധർമ്മബോധമുള്ള ഒരു മാഹൌല ആ ഒരു ചുറ്റുപാടിലാണ് കുട്ടി വളർന്നതെങ്കിൽ ആ കുട്ടികൾക്ക് അത് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് എല്ലാ വൃത്തികേടും ശീലിച്ചിട്ടുള്ള ഒരു സൗഹൃദ വലയത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരം ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്കാണ് നമ്മളെ കുട്ടി പോകുന്നതെങ്കിൽ അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും ചപ്പ് ചവറുകളും നമ്മുടെ കുട്ടികളുടെ മേലും ആവും. അതുകൊണ്ട് അത് നമ്മൾ
4: ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ സാർ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്, നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം കിട്ടും, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം മോശമാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമ്മൾ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നതാണ് പറഞ്ഞത്. ഇനി അപ്പൊ നമ്മൾ ഈ രണ്ട് വിഷയങ്ങൾ പറഞ്ഞു, ആൺകുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസിൽ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് കോൺഫ്ലിക്ട്, പിയർ പ്രഷർ. ഇനി ആൺകുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസ് വേറെ എന്തെങ്കിലും?
5: ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഡ്രഗ് അബ്യൂസ് ആണ്. ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് ഇന്ന് സാർവത്രികമാവുകയാണ്. കാരണം സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും അത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. കാരണം എന്താണ്? കുട്ടികൾ പഠന സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എൻട്രൻസ് കോച്ചിങ്ങിന് അതുപോലെ പ്രൊഫഷണൽ കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പഠിച്ചു തീർക്കാനുണ്ടാവും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നന്നായിട്ട് വായിക്കുക തന്നെ വേണം. അപ്പോൾ ആ വായന കോൺസെൻട്രേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, നന്നായി ശ്രദ്ധിക്കാൻ പറ്റണം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇവരെ ട്രാപ്പ് ചെയ്യുന്നത് ഇത്തരം ഡ്രഗ് മാഫിയാസ് ആണ്. അവർ പറഞ്ഞു കൊടുക്കുന്നത് സപ്പോസ് MDM എന്നുള്ള ആ ഒരു ഡ്രഗ്, ആ ഒരു ലഹരി വസ്തു നീ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് കണ്ടിന്യൂസ് ആയിട്ട് 7-8 മണിക്കൂർ വായിക്കാൻ പറ്റും, പഠനം നടത്താൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഇത് 1-2 തവണ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് അത് കിട്ടുകയാണ്. പക്ഷെ അതിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക് കുട്ടികളെ മാറ്റിക്കളയും എന്നുള്ളതാണ്. പിന്നീട് അതിൽ നിന്നുള്ള മോചനമല്ല. അപ്പൊ ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളത് എന്താണ് എന്ന് കൃത്യമായ ഒരു ധാരണ പലപ്പോഴും രക്ഷിതാക്കൾക്ക് പോലുമില്ല. കാരണം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ പേര് നമ്മൾക്ക് പോലും അറിയില്ല. മണമില്ലാത്തത്, നിറമില്ലാത്തത്, അതുപോലെ തന്നെ എന്തെങ്കിലും രൂപ വ്യത്യാസങ്ങളില്ലാത്ത ലഹരി വസ്തുക്കൾ,
4: ലഹരിയാണെന്ന് അറിയാത്ത രീതിയിൽ
5: ഒരുപാട് വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ബോധപൂർവം നമ്മുടെ മക്കളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
4: എനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ് തന്നെ കുറേ അധികം എപ്പിസോഡുകൾ ചെയ്യേണ്ട ഒരു വിഷയമായിരിക്കും.
5: തീർച്ചയായും, കാരണം ഇന്ന് ലഹരി തടയണമെങ്കിൽ കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ്. പാരന്റ്സിനാണ് ഏറ്റവും വലിയ ബോധവൽക്കരണം കൊടുക്കേണ്ടത്, പിന്നെ കുട്ടികൾക്കും കൊടുക്കേണ്ടതുണ്ട്.
4: ഇൻഷാല്ലാ നമുക്ക് ആ വിഷയത്തിൽ പിന്നീട് ഒരിക്കൽ വിശദമായി സംസാരിക്കാം. ഇപ്പൊ അതിന്റെ അത് ഡ്രഗ് അഡിക്ട് എന്താണ്, ഈ എങ്ങനെയാണ് ഒരു കുട്ടി ഒരു ഡ്രഗിന് അഡിക്റ്റ് ആവുന്നത് എന്നുള്ളത് ഇപ്പൊ സാർ പറഞ്ഞല്ലോ അല്ലെ.
5: ഇപ്പൊ
4: നമ്മള് പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം വരാൻ കാരണം ഒന്ന് പറഞ്ഞത് പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എണ്ണുന്നല്ലേ.
5: അത് മാത്രമല്ല, അല്ലാത്ത ഒരുപാട് കാരണങ്ങൾ കൊണ്ടും ഒരാള് ലഹരിയിലേക്ക് എത്താം. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ, ഒരു സംഗതി പരീക്ഷിക്കാനുള്ള
4: ഒരു
5: സാഹസിക മനോഭാവം ഈ പ്രായത്തിൽ കൂടുതലാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ സ്വാധീനം നേരത്തെ ഞാൻ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് സൗഹൃദ വലയം ഉണ്ടാവണമെങ്കിൽ ഇത് ഉപയോഗിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോ സുഹൃത്തിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും.
4: അല്ലെങ്കിൽ ഞാനൊന്നും അല്ല ഒരു മോശക്കാരനാണെന്നുള്ള ചിത്രം വരൂലേ.
5: അതെ, അതേപോലെ ജീവിതത്തിൽ ഈ പ്രായത്തിൽ ഉണ്ടാവുന്ന വലിയൊരു വില്ലൻ പ്രണയമാണ്. പ്രണയിക്കാത്ത കുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കാരണം എനിക്ക് പ്രണയം ഇല്ലെങ്കിൽ, ലവ് അഫെയേഴ്സ് ഇല്ലെങ്കിൽ എന്നെ ഒന്നിനും പറ്റില്ല എന്നുള്ള ഒരു അപ്രോച്ചിലാണ്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ സ്കൂൾ ക്യാമ്പസിൽ ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ഇത്തരം പ്രണയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് കുട്ടികൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഡ്രഗ് അഡിക്ഷന് മാറ്റുകൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എഡിക്ഷൻ, മൊബൈൽ എഡിക്ഷൻ എന്നുള്ളതും ഇന്ന് ആൺകുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ അടുത്ത് ഒരു കേസ് ഞാൻ പറയാം. ഒരു കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഈ കോവിഡ് സമയത്ത് ഈ കുട്ടി ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വിഷയം ഇതാണ്, നിങ്ങളുടെ കുട്ടിയുടെ വയസ്സ് 20 ആണെങ്കിൽ കുട്ടിയുടെ കണ്ണിന്റെ വയസ്സ് 40 ആണ്. അതായത് ഈ ഒരു 40 വയസ്സുള്ള ഒരാള് ഉപയോഗിക്കേണ്ട
4: അത്ര
5: ഈ കുട്ടി കണ്ണുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ മൊബൈൽ എഡിക്ഷൻ
4: എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ നമ്മളെ വിഷയം, അതായത് ടീനേജുകാരുടെ ബോയ്സിൻ്റെ വിഷയം എടുക്കുമ്പോൾ രണ്ട് മൂന്ന് പോയിന്റുകൾ പറഞ്ഞു. ഒന്ന് കോൺഫ്ലിക്റ്റ്, പീർ പ്രഷർ, പിന്നെ ഡ്രഗ് അഡിക്റ്റ് അല്ലേ, മൊബൈൽ അഡിക്റ്റ്.
5: പിന്നെ മറ്റൊന്ന് നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു വിഷയമാണ് ഗെയിം അഡിക്ഷൻ.
4: ഗെയിം അഡിക്ഷൻ,
5: അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ടാവും. അപ്പൊ ചെറിയ കുട്ടികളെ വാശി കാണിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ നമ്മളെ എടുത്ത് അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് കുട്ടികൾ വന്ന് അലോസരപ്പെടുത്തുമ്പോൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും. മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ഇത്തരം ഗെയിമിന് എഡിക്റ്റഡ് ആവുന്നു. ഈ ഗെയിം എന്നുള്ളത് ക്രിയേറ്റീവായ തിങ്കിങ് അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, പലപ്പോഴും കുട്ടികളിൽ നശീകരണ പ്രവണത, അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇത്തരം കുട്ടികൾ കാണുന്നത്. നിരന്തരം ഇത് കാണുമ്പോൾ കുട്ടികളിൽ വയലൻസ് രൂപപ്പെടാൻ, അതായത് ഒരു ആക്രമണ പ്രവണത കുട്ടികളിൽ രൂപപ്പെടാൻ ഇത് കാരണമാകുന്നു. പഠനത്തിൽ നിന്ന് ശ്രദ്ധ പോകാൻ കാരണമാകുന്നു. പാരന്റ്സിനോട് ഡിസൊബീഡിയൻസ്, അതായത് അനുസരണക്കേട് കാണിക്കാൻ. അതുപോലെ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ്, പലപ്പോഴും ഇന്നത്തെ കുട്ടികളിൽ ആ ഒരു ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഷൂട്ടിംഗ്, അതേപോലെ കാർ റേസിംഗ്, ഇതുപോലെ പിന്നെ ഒരു മത്സര ലോകത്താണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത്തരം മത്സരങ്ങളിൽ കുട്ടികൾ വ്യാപൃതരാകുമ്പോൾ റിയൽ വേൾഡിൽ നിന്ന്, ഒറിജിനൽ റിയൽ വേൾഡിൽ നിന്ന് കുട്ടികൾ അപ്രത്യക്ഷമാവുകയാണ്. എന്നിട്ട് അവർ ഒരു ഫാന്റസി വേൾഡിലേക്ക്, ഒരു സാങ്കല്പിക സ്വപ്ന ലോകത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം സൂയിസൈഡ് അറ്റംപ്റ്റിന് കുട്ടികൾ മെനക്കെടുന്നത്. അപ്പൊ ഇന്നത്തെ ആൺകുട്ടികളിൽ കാണുന്ന വലിയൊരു പ്രശ്നം ഈ ഒരു ഗെയിം അഡിക്ഷനാണ്. അത് അവരുടെ പഠനത്തെയും കരിയറിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാലോ ബ്ലൂ വെയിൽ, അതുപോലെ തന്നെ പിന്നെ പബ്ജി പോലെയുള്ള ഗെയിമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ?
4: അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആൺകുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചത്. ഇനി കൂടുതൽ എന്തെങ്കിലും ആൺകുട്ടികളുടെ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ?
5: പിന്നെ ആൺകുട്ടികൾ ഈ പ്രായത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം, അവര് ഡ്രസ് കോഡ്, അവരുടെ ഹെയർ സ്റ്റൈല്, ഇത്തരം വിഷയത്തിലൊക്കെ സ്വാഭാവികമായിട്ട് സമപ്രായത്തിലുള്ള കുട്ടികളെ അനുകരിക്കുന്ന ഒരു ഇമിറ്റേഷൻ ടെൻഡൻസി അവരിൽ കൂടുതലായിരിക്കും. എന്നാൽ ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം പാരന്റ് വിഭാവനം ചെയ്യുന്ന, അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്ന രൂപത്തിൽ തന്നെ, ആ സ്വപ്ന രൂപത്തിൽ തന്നെ കുട്ടി ആയിത്തീരണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കൂല. അപ്പോ ഈ കുട്ടി വീട്ടിലൊരു പ്രശ്നക്കാരനായിട്ട് മാറുകയാണ്. ഇപ്പൊ മുടി വെട്ടണം, അല്ലെങ്കിൽ ആ ഹെയർ ഇങ്ങനെയാണ് നീ വെട്ടേണ്ടത് എന്ന് നിഷ്കർഷിക്കുന്ന ഒരു പാരന്റിനോട് ഒരു മോശപ്പെട്ട രൂപത്തിലായിരിക്കും കുട്ടി
4: പെരുമാറുക. നടന്റെ
5: അല്ലെങ്കിൽ നടിയുടെ ഒക്കെ ആ വേഷവിധാനം, അല്ലെങ്കിൽ അത് അനുകരിക്കുക, സ്റ്റൈൽ അനുകരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ താരം, ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ.
4: അപ്പൊ അവിടെ സാറ് പറഞ്ഞത് തന്നെയാണ്, ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ ദീനീപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വളർത്താനും ആ ദീനീപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോവാം അല്ലെ? അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ വരാതെ
5: ഒരു പരിധി വരെ അതൊക്കെ ഒരു പരിഹാരം
4: ഉണ്ടാക്കും.
5: എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിന്റേതായിട്ടുള്ള ആ കുറെ സവിശേഷതകൾ നമ്മുടെ കുട്ടികളിലേക്കും
4: അവർ ഇൻഫ്ലുവൻസ് ചെയ്യും
5: എന്നുള്ളതിൽ സംശയമൊന്നുമില്ല.
4: ഓക്കെ, ഇപ്പൊ നമ്മൾ ആൺകുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു. ഇനി എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കും ഏകദേശം ഇതേ രൂപത്തിലുള്ള വിഷയങ്ങളാണോ അതോ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണോ പെൺകുട്ടികൾ?
5: തീർച്ചയായും പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു അപകർഷതാബോധം ഉണ്ടാവുന്ന, അതായത് തങ്ങളുടെ സൗന്ദര്യത്തെ സംബന്ധിച്ചും വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ തങ്ങൾക്ക് ഒരു വേണ്ടത്ര ഒരു നല്ല അഭിപ്രായം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അതായത് ഞാൻ വേണ്ടത്ര സൗന്ദര്യമല്ല, വേണ്ടത്ര കളറില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അത്ര സ്മാർട്ടല്ല, ഇത്തരത്തിലുള്ള കമന്റ്സ് ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്നോ ഈവൻ ടീച്ചേഴ്സിൽ നിന്നോ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും.
4: ടീനേജിലുള്ള
5: പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടി കോൺഷ്യസ്നെസ് ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോ അവർ അവരുടെ സമയത്തിന്റെ ഒരു നല്ല ശതമാനം ചിലവഴിക്കുന്നത് ഈ ഒരു ബ്യൂട്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും. അത് പിന്നെ ഏത് സമയവും നിരീക്ഷിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു ട്രെൻഡ് പാരന്റ്സിന് ഉണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ വലിയമ്മ വലിപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരിത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും.
4: നേരം
5: കണ്ണാടിയുടെ മുമ്പിലാണ്. ഇത് അവരിൽ കൂടുതൽ അസ്വാസ്ഥ്യം ഉണ്ടാക്കും, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു പ്രശ്നം അതാണ്.
4: അതിന്റെ ആ പ്രശ്നം ഒന്നുകൂടി സാറ് പറയുകയാണെങ്കിൽ,
5: അതായത് കൗമാരത്തിലുള്ള പെൺകുട്ടികളില് സൗന്ദര്യ സങ്കല്പവും സൗന്ദര്യ ബോധവും കൂടുതലാണ്.
4: സൗന്ദര്യം
5: അപ്പോ ആ ഒരു തനിക്ക് മറ്റുള്ളവരുടെ
4: സൗന്ദര്യം കുറവാണോ
5: എന്നുള്ള ഒരു കോംപ്ലക്സ്, അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കും. അത് മാർക്കറ്റിൽ നിന്ന് എങ്ങനെങ്കിലും വാങ്ങി ഉപയോഗിക്കും.
4: മാർക്കറ്റിലാണെങ്കിലും ഇന്ന് പരസ്യങ്ങളുടെ ഇഷ്ടം
5: പോലെ. തീർച്ചയായും അതുപോലെ ബ്യൂട്ടീഷ്യൻ പിന്നെ അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ഇത്തരം ബ്യൂട്ടി വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ കൂടി ഈ പെൺകുട്ടികൾ തേടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെ
4: പരിഹാരം എന്താണ്?
5: പരിഹാരം എന്ന് പറയുന്നത് ഇസ്ലാം നമ്മളുടെ സൗന്ദര്യം ആരുടെ മുമ്പിൽ പ്രകടിപ്പിക്കണം, എന്താണ് സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിന്റെ ഇസ്ലാമികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഇതൊക്കെ അത് കൃത്യമായി പഠനം നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത്.
4: നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഒരു കുട്ടികളെ വളർത്തുക, അതേപോലെ നമ്മളും രക്ഷിതാക്കളൊക്കെ ആയി.
5: രക്ഷിതാക്കളുടെ അടുത്തും വലിയ തകരാറുകളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഉമ്മ ഇത്തരം സൗന്ദര്യ ലേപനങ്ങളും സൗന്ദര്യ വർദ്ധക വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് സ്വീകരിക്കുന്ന ഉമ്മയാണെങ്കിൽ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളെ ഉപദേശിക്കാനുള്ള ഒരു അർഹതയില്ല. അതുപോലെ തന്നെ ഉമ്മയുടെ ക്യാരക്ടർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാതാപിതാക്കളില് റോൾ മോഡൽ മിസ്സിംഗ് ആവുമ്പോ അത് ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത ആൺകുട്ടികളിലും പെൺകുട്ടികളിലും സർവ്വ സാധാരണമാണ്.
4: അപ്പൊ ഈ ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ സംസാരിച്ചു, സൗന്ദര്യത്തെ അപകർഷതാബോധം പെൺകുട്ടികളെ സംബന്ധിച്ചോളം. മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ?
5: അതുപോലെ തന്നെ ഈ പിയർ പ്രഷർ, അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു പ്രഷറിലാണ് അവരും ജീവിക്കുന്നത്. കാരണം അവരുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ റൂംമേറ്റ് ഹോസ്റ്റലിലാണെങ്കിൽ അവരെന്താണ് അവരോട് അഡ്വൈസ് ചെയ്യുന്നത്, അതായിരിക്കും അവരുടെ വേദവാക്യം.
4: നമ്മൾ അത് ഉദാഹരണത്തിൽ നമുക്ക് അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അവർ
5: അതൊരിക്കലും അവർക്ക് പിന്നെ
4: ഉൾക്കൊള്ളാൻ
5: പറ്റില്ല. നേരെ മറിച്ച് സ്വന്തം പാരന്റ്സിനെ കുറിച്ച് പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇൻസൾട്ടിങ് ചെയ്യുന്ന പ്രതികരണങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടാകുമ്പോൾ അവർ തന്നെ പ്രതികരിക്കും, ഇത് ഞങ്ങള് കൗമാരത്തിലുള്ള പെൺകുട്ടികളാണ്, അതൊക്കെ സ്വാഭാവികമല്ലേ, അതൊക്കെ നിങ്ങൾ സഹിക്കേണ്ടതല്ലേ എന്നുള്ള രൂപത്തിലൊക്കെ പ്രതികരിക്കുന്ന കുട്ടികളാണ് ഇന്നുള്ളത്. അതുപോലെ പലപ്പോഴും വീട്ടിലുള്ള ജോലി കാര്യങ്ങളിലൊക്കെ പിന്നെ സഹകരണ മനോഭാവം ഇത്തരം കുട്ടികളിൽ കുറവാണ്. കാരണം പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ള ഒരു പരിഗണന കൊടുക്കുന്നത് കൊണ്ട് പാരന്റ്സ് അവരെ ഇൻസിസ്റ്റ് ചെയ്യുക പഠനത്തിനായിരിക്കും. അപ്പോ വീട്ടിലുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യുന്ന ഒരു എസ്കേപ്പ് മെക്കാനിസം അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരിക്കലും എന്റെ അടുത്ത് ഡിഗ്രി തലത്തിൽ പഠനം നടത്തി പഠനം പൂർത്തിയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ഉമ്മ കൗൺസിലിങ്ങിന് വരികയാണ്. കൗൺസിലിംഗ് വന്നിട്ട് പറയുന്നത് ബി എ ഇംഗ്ലീഷിനാണ് ആ പെൺകുട്ടി പഠിക്കുന്നത്. അപ്പൊ ഉമ്മ പറയുന്നത് ഇവള് അടുക്കളയുടെ ജോലിയൊന്നും തീരെ ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, അപ്പൊ അവളെ എനിക്ക് കല്യാണം കഴിച്ചു വിടണ്ടേ, അപ്പൊ സാറ് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് അവളോട് പറയൂ. അപ്പോ ആ കുട്ടിയുമായി ഞാൻ സംസാരിച്ചു, ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. പിന്നീട് അവൾ പറഞ്ഞു ഞാൻ പഠിച്ചോളാ പറഞ്ഞു. പിന്നീട് വീണ്ടും ഒന്ന് രണ്ട് മാസത്തിന്റെ ഉള്ളിൽ കൗൺസിലിങ്ങിന് വീണ്ടും കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്ന സന്ദർഭത്തിൽ ആ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, നീ ഈ അടുക്കളയുമായി ബന്ധപ്പെട്ട കുക്കിംഗ് ഒക്കെ നീ പരിചയിച്ചോ? അപ്പൊ അവൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ പോലും മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ കല്യാണം ആവുന്ന സമയത്ത് അങ്ങ് പെട്ടെന്ന് പഠിച്ചാൽ മതി. അപ്പോ രക്ഷിതാക്കളും പല രക്ഷിതാക്കളും ഓവർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഓവർ കെയർ കാരണം ഇത്തരം കുട്ടികളെ അത്തരം വർക്കുകളിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള പേരിലാണ്.
4: അതൊരു തെറ്റായ ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊണ്ടുപോകാൻ,
5: സത്യത്തിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഓരോ രക്ഷിതാവും കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഉപ്പ അധ്വാനിക്കുന്നുണ്ട്, ഉമ്മ അധ്വാനിക്കുന്നുണ്ട്, കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ അധ്വാനിച്ച് വളരെ സാഹസികമായിട്ടാണ് ഒരു കുടുംബം പോറ്റുന്നത്. പലപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരത്തിലുള്ള കുട്ടികള് ഈ രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ ലൈവായി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രണയങ്ങളിലേക്കും ഒളിച്ചോട്ടത്തിലേക്കും മറ്റ് ഏടാകുടങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോയി തിരുന്നത്.
4: ഇവിടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറി സാറിപ്പോ പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളത് വളരെ അതിന്റെ ആ ഗൗരവത്തോടു കൂടെ തന്നെ ഉൾക്കൊള്ളണം. നമ്മളെ മക്കളെ അവര് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവരെ പഠനത്തോടൊപ്പം തന്നെ കുടുംബകാര്യങ്ങളിൽ അവര് മാക്സിമം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വളർത്തണം എന്നുള്ളതാണ് സാറ് പറഞ്ഞ ഒരു പോയിന്റ് അല്ലേ?
5: തീർച്ചയായും.
4: ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രഷർ കാര്യങ്ങളിൽ സംസാരിച്ചപ്പോൾ ഒന്ന് സൗന്ദര്യ അപകർഷതാബോധം, രണ്ട് പിയർ പ്രഷറാണ്. ഇനി
5: പിന്നെ ഒരു പ്രശ്നം പറയാതെ പോകാൻ പാടില്ലാത്തത് പ്രണയമാണ്.
4: പ്രണയം
5: എന്നുള്ളത് ഇന്ന് സാർവത്രികമാണ്. കാരണം ആ രണ്ടുപേർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഇന്ന് പ്രണയം എന്നുള്ളത്. ഇത് പിന്നെ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ എന്ന ആ ഒരു കണ്ടന്റ് ആണ്, കെമിക്കൽ കണ്ടന്റ് ആണ്. ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ആ ഒരു അനുരാഗം പ്രണയം തോന്നാൻ കാരണമാകുന്നത്.
4: ഇവിടെ സാറെ ഒരു ഇടപെട്ടോട്ടെ.
5: ഓ, തീർച്ചയായും.
4: കേൾക്കുന്ന പ്രായമുള്ള ആളുകൾ പറയും ഈ ഡോപ്പമിൻ ഒക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്താണ് ഇപ്പൊ ഡോപ്പമിൻ ഒക്കെ ഇവിടുന്ന് വരുന്നത് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി അവരോട് പറയാം?
5: പ്രായം ചെന്നവര്
4: അവർ പറയല്ലോ പണ്ട് കാലത്തും ഇതേപോലെ കുട്ടികളൊക്കെ.
5: ഇന്ന് സാറേ നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എല്ലാറ്റിന്റെയും മറ നീക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാല് നിയമപരമായി സാധുതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അതായത് ഇപ്പോ പണ്ട് പ്രണയിക്കുക, ഒളിച്ചോടുക, അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ 18 വയസ്സിന് മുമ്പ് പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിന്റെ വിലക്കുകൾ ഉണ്ടായിരുന്നു, കുടുംബത്തിന്റെ വിലക്കുകൾ ഉണ്ടായിരുന്നു, സമൂഹം കൃത്യമായി അതിലൊക്കെ ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നിയമസാധുത ലഭിക്കുന്ന ഒരവസ്ഥ, സ്വതന്ത്ര ചിന്ത തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനും ആൺകുട്ടികൾക്ക് അവർക്ക് തോന്നുന്ന പോലെ
4: ജീവിക്കാനും
5: ഒരു ഒരു അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ.
4: അതൊരു കാലഘട്ടത്തിന്റെ മാറ്റം ആണ്.
5: തീർച്ചയായും അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഉപദേശിക്കേണ്ടതില്ല, ഞങ്ങൾ ആരും നന്നാക്കേണ്ടതില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തിത്വവും ഞങ്ങളുടേതായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഞങ്ങളുടേതായിട്ടുള്ള ചോയ്സും ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്.
4: പ്രണയത്തിലേക്ക് പോരാം.
5: പ്രണയം എന്നുള്ളത് ഒരു കോമൺ ഫാക്ടറാണ് നമുക്കറിയുന്നത് പോലെ. പ്രണയത്തിന്റെ ഒരു തമാശ എന്തെന്ന് വെച്ചാല് 15 or 16 വയസ്സുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പ്രണയിക്കുന്നത് ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളെ തന്നെയാണ്, അല്ലെങ്കിൽ 1 or 2 വയസ്സിന്റെ ഡിഫറൻസ് ഉള്ള കുട്ടികളെയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം, മാരിറ്റൽ ലൈഫ് എന്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഇവരെ സംബന്ധിച്ചില്ല. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്ന നിമിഷം തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാവുകയും അതൊരു സെക്സ്വൽ റിലേഷൻഷിപ്പിലേക്ക്, ലൈംഗികമായ ബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും പലപ്പോഴും പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. മറ്റൊന്ന്, കുട്ടികൾ ശാരീരികമായ ബന്ധം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങാൻ പെൺകുട്ടികൾ ഒരിക്കലും തയ്യാറാവില്ല. കാരണം അവരുടെ മനസ്സും ആ വ്യക്തിയും തമ്മിൽ അത്തരത്തിലുള്ള ഒരു ടൈപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും.
4: അതുകൊണ്ട് അത് അത്ര ഉണ്ടാവില്ല.
5: അല്ല, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പെൺകുട്ടിയെ ഒഴിവാക്കി കളഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അത് വല്ലാത്ത ഒരു ഇന്റിമസി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഭേദിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനെ വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയാസകരമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവും.
4: ഇപ്പൊ നമുക്ക് ഈ ഒരു വിഷയം വേറൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ് പ്രണയം എന്നുള്ളത്. ഇൻഷാല്ലാ നമുക്ക് പറ്റുമെങ്കിൽ വേറെ അവസരത്തിൽ എടുക്കാം അല്ലേ. ഇതിപ്പോ ഇതിന്റെ സിംറ്റംസ് പറയുമ്പോ ഒന്ന് സൗന്ദര്യത്തിൽ അപകർഷതാ ബോധം പറഞ്ഞു, രണ്ട് പിയർ പ്രഷർ പറഞ്ഞു, മൂന്നാമത്തേത് പ്രണയം. പ്രണയം അതിലൊരു വിഷയം തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും വിഷയം,
5: മറ്റൊരു പ്രശ്നം ടീനേജേഴ്സിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമാനമായിട്ടുള്ളതാണ് എക്സാം ഫിയർ എന്നുള്ളത്. പരീക്ഷ പഠനം, പഠനത്തിൽ വരുന്ന വലിയൊരു വിഷയം, തങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്ത സബ്ജക്ട് പഠിക്കേണ്ടി വരിക. ഇപ്പൊ ഈ അടുത്ത് ആർക്കിടെക്ചർ കോഴ്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് എന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ആ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോ ആ പെൺകുട്ടി ഷെയർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇത്തരം കോഴ്സുകൾ പ്രത്യേകിച്ച് ആർക്കിടെക്ട് പോലെയുള്ള കോഴ്സുകൾ വലിയ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ് ഉണ്ടാക്കുന്ന കോഴ്സാണ്. അപ്പൊ ഇത്തരം കോഴ്സുകളിൽ പ്രവേശിക്കുന്ന പല കുട്ടികളും ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എഫെയറിലേക്ക് നീങ്ങുന്നു, കാരണം ഒരു റിലാക്സേഷന് വേണ്ടി. അപ്പോ ഈ പഠനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരെ പോലെ എനിക്കും ഉയർന്ന് പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ട്, പക്ഷെ എന്റെ മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എത്ര വലുതാണ് എത്ര ചെറുതാണ് എന്ന് റിയലൈസ് ചെയ്യാതെയാണ് വലിയ ക്യാപിറ്റേഷൻ നൽകി വലിയ പൈസ നൽകിക്കൊണ്ട് ഇത്തരം കോഴ്സിന് ആളുകൾ പോകുന്നത്. പലപ്പോഴും പ്രൊഫഷണൽ കലാലയങ്ങളിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ പല പേപ്പേഴ്സും ബാക്ക് പേപ്പേഴ്സായിട്ട് മാറുകയാണ്. എന്നിട്ട് കോഴ്സിൽ എവിടെയും എത്താത്ത അവസ്ഥ, പ്രത്യേകിച്ച് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും ക്യാമ്പസിൽ എത്തുന്ന സന്ദർഭത്തിൽ അവരുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോഴ്സ്, എഞ്ചിനീയറിംഗ് കോഴ്സിൽ ബാക്ക് പേപ്പേഴ്സ് ഇല്ലാത്ത കുട്ടികൾ വളരെ വിരളമായിരിക്കും.
4: ഇവിടെ ഇപ്പൊ സാർ പറഞ്ഞ വിഷയം പരീക്ഷാ ഭയം എന്നുള്ളത് അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, രക്ഷിതാക്കളുടെ ചില രക്ഷിതാക്കളുടെ അത് എന്റെ കുട്ടി എന്തായാലും ഒരു എഞ്ചിനീയർ ആവണം, എന്തായാലും ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഇന്നതാവണം ഇന്നതാവണം എന്ന് ആ രക്ഷിതാക്കൾ അമിതമായി ആഗ്രഹിക്കാൻ, ആ കുട്ടിയുടെ കപ്പാസിറ്റി നോക്കാതെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ്.
5: രണ്ടാമത്തെ ഒരു വിഷയം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം എന്നുള്ളത് പരീക്ഷ ഇതിനൊക്കെ ഒരുങ്ങുന്നത് അതിന്റെ ലാസ്റ്റ് മൊമെന്റിലാണ്.
4: ഇപ്പൊ
5: പരീക്ഷ നാളെയാണെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവര് പാഠഭാഗങ്ങൾ വായിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇവിടെ ഈ പേടി അഗ്രവേറ്റ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കാനുള്ള ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനമോ മുന്നൊരുക്കമോ അവർ നടത്തുന്നില്ല, മെന്റലി അതിന് പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് പ്രോസസ്സായി മാറുന്നതാണ്.
4: കാരണങ്ങൾ അതിനുണ്ട്
5: തീർച്ചയായും. കുട്ടികള് കൃത്യമായ ടൈം ടേബിൾ വെച്ചുകൊണ്ട് പഠനത്തെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പേടികൾ ഇല്ലാതാക്കാൻ പറ്റും. മറ്റൊന്ന്, യൂണിവേഴ്സിറ്റി തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റേണൽ എക്സാമുകളും അതുപോലെയുള്ള സെമിസ്റ്റർ പരീക്ഷകളും സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി പരീക്ഷകളും ഒരു കുട്ടിയുടെ പരീക്ഷാ പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ഒരു പോസിറ്റീവ് ആംഗിളിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പരിഹാരം.
4: ഇവിടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, പേസ് റേഡിയോ കരിയർ വിംഗ് എന്ന അതിൽ ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെ പരീക്ഷാഭയത്തെക്കുറിച്ച് പല ക്ലാസ്സുകളും വന്നതാണ്. എങ്കിൽ പോലും സാറി പറഞ്ഞത് മുകളിലേക്ക് എടുക്കണം. നമ്മുടെ പഠനം അതൊരു ക്രമീകൃതമായി വളരെ ചിട്ടയോടുകൂടി അഡ്വാൻസ് ആയി പഠിച്ചു പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഒരു പ്രയാസങ്ങളിലൊക്കെ നിന്നൊക്കെ ഒരു പരിധിവരെ മാറാം അല്ലേ.
5: തീർച്ചയായും.
4: അപ്പൊ നമ്മൾ ഇപ്പോൾ സംസാരിച്ച വിഷയങ്ങൾ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ പെൺകുട്ടികൾക്ക് ആയിട്ട് ഉള്ള വിഷയങ്ങൾ?
5: പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള പെൺകുട്ടികളുടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ബയോളജിക്കൽ അവരുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ നമുക്കറിയാം. ഈ സമയത്ത് അവർക്ക് കൂടുതൽ സ്ട്രെസ്സും അതുപോലെയുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമാണ്. പല പെൺകുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. അതായത് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കെയറിങ് അവർ നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതെന്റെ തടി വർദ്ധിപ്പിക്കും, അതുകൊണ്ട് സ്ലിം ബ്യൂട്ടി എന്നൊരു കൺസെപ്റ്റ്, ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഈ കുട്ടികൾ സമീകൃതാഹാരം അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാതെ പോകുന്നു. ഇത് അവരിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ ഈ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ആ ഒരു പീരീഡിൽ കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് അവയർനെസ് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. അതിലുപരി പാരന്റ്സിന് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സാമാന്യ ബോധവും ധാരണയും പഠനവും ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്.
4: പെൺകുട്ടികൾ പറയുന്നത് മുഴുവൻ അങ്ങനെയാണ് കേൾക്കുകയല്ല വേണ്ടത്. അതിൽ എന്താണ് ശരിയെന്ന് അപ്പൊ പെൺകുട്ടികൾ പറയുന്നുണ്ടാവും, കുട്ടികൾ പറയുന്നുണ്ടാവും, എനിക്ക് ഇന്ന ഭക്ഷണം മതി, ഇന്ന ഭക്ഷണം മതി. കാരണം സ്ലിം ബ്യൂട്ടി ആയി വരാൻ വേണ്ടിയിട്ട് അവര് മാർക്കറ്റില് പരസ്യങ്ങൾ,
5: അതായത് ടിൻ ഫുഡ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡുകളെ അവോയ്ഡ് ചെയ്യുകയും ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നുണ്ട്.
4: അത് മറ്റൊരു വിഷയമാണ്. എങ്കിൽ പോലും നമുക്കൊന്ന് ടച്ച് ചെയ്ത് പോയത് മാത്രം.
5: തീർച്ചയായും.
4: അപ്പൊ ഇനി ഇപ്പൊ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇഷ്യൂസ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നതിവിടെ പലപ്പോഴും പല കുട്ടികൾക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഉള്ള രക്ഷിതാക്കൾ അറിയുന്നത് അപകട നില എത്തുന്ന സമയത്താണെന്നാണ് ഒരു രക്ഷിതാവ് എഴുതി ചോദിച്ചതാണിത്. അതായത് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി എന്ന് അറിയുന്നത് ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിലാണെന്ന് പറയും. അപ്പോൾ ആ അങ്ങനെയുള്ള രക്ഷിതാക്കളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അതിൽ.
5: അവിടെ എന്താണെന്നറിയോ, ഇവിടെ രക്ഷിതാക്കൾ അതിൻ്റെ അപകട നില അവസാനത്തിൽ മനസ്സിലാക്കാനുള്ള കാരണം, നേരത്തെ ഞാൻ അതിന്റെ ആ ഒരു പോയിന്റ് പറഞ്ഞു, കുട്ടിയും രക്ഷിതാവും തമ്മിലൊരു ഗുഡ് റാപ്പോ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിൽ നിന്ന് വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്കൂളിൽ ഒരു ദിവസം എന്തൊക്കെ നടന്നു, എന്താണ് അവിടെ നടന്ന പ്രക്രിയകൾ എന്ന് വ്യക്തമായ അന്വേഷണം നടത്താൻ ഉമ്മമാർക്ക് ഏതായാലും സാധിക്കും. ഉപ്പ വീട്ടിലില്ലെങ്കിൽ പോലും അത്തരം ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കുന്നവർ സ്ത്രീകളാണ്, ഉമ്മമാരാണ്. അപ്പൊ ആ ഒരു ഇമോഷണൽ റാപ്പോ, വൈകാരികമായ ആത്മബന്ധം ഈ കുട്ടികളുമായിട്ട്, ആൺകുട്ടികളുമായിട്ടും പെൺകുട്ടികളുമായിട്ടും ഉണ്ടാക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ കുട്ടിയിലുണ്ടാവുന്ന ഭാവ വ്യത്യാസങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കും, അവരും കുട്ടിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണെങ്കിൽ.

0: വിശ്വാസത്തിന് മൊത്തം ഉമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് വരിക. അപ്പൊ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഏത് വലിയ തിരക്കാണെങ്കിലും നമ്മൾ എത്ര വലിയ ക്ഷീണിതരാണെങ്കിലും കുട്ടി പറയുന്ന ആ കാര്യങ്ങളൊന്ന് കേട്ടുകൊടുക്കുക, ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. അങ്ങനെ ഒരു രക്ഷിതാവ് പ്രത്യേകിച്ച് ഉമ്മ വീട്ടിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രണയങ്ങൾ ഉണ്ടാവില്ല. പ്രണയങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പലപ്പോഴും കുട്ടികൾക്കുള്ള അവരുടെ വൈകാരികമായിട്ടുള്ള മാനസികാവസ്ഥ ഒരാളോട് ഷെയർ ചെയ്യാൻ കുട്ടിക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക് എ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ മാതിരി അത് പൊട്ടിത്തെറിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം ആളുകള് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നത്.
1: നമ്മള് രക്ഷിതാക്കളോട്, അതായത് നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അവരായിട്ട് നല്ലൊരു റാപ്പോവർ ഉണ്ടാക്കണം എന്നാണ് സാറ്
0: പറഞ്ഞത്. ആത്മബന്ധം,
1: ആത്മബന്ധം, നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കണം. ഇനി അഥവാ നമ്മളെ രക്ഷിതാക്കൾ സാധാരണ ചോദിക്കുന്ന പോലെ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് ഫീൽ ചെയ്യണം, എന്തെന്താ എൻ്റെ അമ്മ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള അങ്ങനെയുള്ളൊരു ബന്ധം വേണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഇന്ന് സാറ് സംസാരിച്ച വിഷയത്തിൻ്റെ ഒരു ചുരുക്കം, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ, നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ വേണമെന്നും ആ കുട്ടികളെ നമ്മോടൊപ്പം ഒരു നല്ലൊരു ആത്മബന്ധത്തിൽ അവരെ കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ ഒക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് പറ്റും. ഇനി വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാനും സാധിക്കും എന്നാണ് സാറ് പറഞ്ഞത്.
0: അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത്, ചില വിഷയങ്ങൾ നമുക്ക് നേരിട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അതൊരു വഷളാവുന്നതിന് മുമ്പ്, കൂടുതൽ മോശമാവുന്നതിന് മുമ്പ് ഒരു നല്ല കൗൺസിലറെ സമീപിക്കുക എന്നുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപകരിക്കുമെന്നാണ്.
1: അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നിപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കുറേ കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. അതിന് പുറമെ നമ്മുടെ പീസ് റേഡിയോ സംവിധാനം വഴി തന്നെ നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ വ്യക്തിത്വം, അതായത് നിങ്ങളാണ് ആ പ്രശ്നക്കാർ എന്നുള്ളത് പുറത്തറിയാത്ത രീതിയിൽ അത് വളരെ ഭംഗിയായി ഇത്തരം ആളുകളെ അതിനുള്ള മറുപടികൾ തരും. പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് വല്ല വിവരങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അതും പീസ് റേഡിയോ ടീം നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി അയച്ചു കൊടുക്കുക. അതിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് അതിന് വേണ്ട ആളുകൾക്ക് അത് കൊടുത്ത് അത് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡിൽ ഈ കൂടുതൽ വിഷയങ്ങളുമായി നമുക്ക് കാണാം. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, കൗമാര പ്രശ്നങ്ങൾ ആണും പെണ്ണും തുല്യമോ എന്നത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഏറെക്കുറെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് ഇന്നത്തെ സ്നേഹക്കൂടിൽ ലഭിച്ചിരിക്കുകയാണ്.
3: ഈ സ്നേഹക്കൂട് കുട്ടികളും രക്ഷിതാക്കളും കേൾക്കണം എന്നുള്ളതാണ് അല്ലേ? കൗമാരക്കാരായ കുട്ടികളും കേൾക്കണം, അതുപോലെ രക്ഷിതാക്കളും കേൾക്കണം. ചില രക്ഷിതാക്കൾക്കൊക്കെ അങ്ങനെ ചില സംശയങ്ങളുണ്ട്. അത് ആണും പെണ്ണും നമ്മുടെ മക്കൾ തന്നെയാണ്, പക്ഷെ അവർ രണ്ട് പേരും വളർന്നു വരുമ്പോൾ അതിൻ്റെതായ തലത്തിൽ അതിൻ്റെതായ വ്യത്യസ്തങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികളെയും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക.
2: അവരെ ചിന്തയിലും ചോദ്യങ്ങളിലും വികാരങ്ങളിലും ഒക്കെ വ്യത്യസ്തത ഉണ്ടാവും. അപ്പോൾ നല്ലൊരു വിഷയമാണ് നമ്മൾ കേട്ടത്. ഏതായിരുന്നാലും ഇനി നമ്മൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ സ്നേഹക്കൂട് നമുക്ക് സഹായിച്ചു. ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിലെ ദീനീപരമായ വിജ്ഞാനങ്ങളിലേറെ ആഴത്തിലുള്ള ചില പഠനങ്ങൾ കൂടി നമുക്ക് അനിവാര്യമാണ്. റേഡിയോ വൈബ്സിൽ നമ്മൾ ഇനി അത്തരമൊരു പഠന സെഷനിലേക്കാണ് പ്രവേശിക്കുന്നത്. അൽ ഉസൂൽ.
3: അതെ, അൽ ഉസൂലിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഹദീസുകൾ തേടിയുള്ള യാത്രയുടെ ഭാഗം 3. ഇത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസ്ഹാബിഹി അൽഫായിസീ നബിയല്ലാഹ് അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തേടിയുള്ള യാത്രയിൽ സ്വഹാബത്തും താബിഉകളും നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുമൊക്കെ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളും അവർ അഭിമുഖീകരിച്ചിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കുവാനാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുൻഗാമികളായ മുഹദ്ദിസുകൾ, ഇമാമുകൾ, സ്വഹാബത്ത്, താബിഉകൾ, ഇവരെല്ലാവരും തന്നെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനിനെ അതിൻ്റെ

0: തനതായ രൂപത്തിൽ സംരക്ഷിക്കുവാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള കഠിനമായ പരിശ്രമങ്ങൾ അശ്രാന്തം നടത്തിയവരാണ്. രാപ്പകൽ ഭേദമന്യേ ദീൻ പഠിക്കുവാനും അത് അന്വേഷിക്കുവാനും അത് എവിടെയാണ് ദീനിൻ്റെ തിരിവെട്ടമുള്ളത് എന്നു കണ്ടെത്തി അവിടേക്ക് സുദീർഘമായ യാത്രകൾ നടത്തുവാനും അവർ സമയം കണ്ടെത്തിയിരുന്നു. അതിന് യാതൊരുവിധ പ്രയാസവും അവർക്ക് തോന്നിയിട്ടുമില്ല. മിസ്റിലേക്കും ഷാമിലേക്കും ഇറാഖിലേക്കും ഹിജാസിലേക്കുമൊക്കെ ഹദീസുകൾ കേൾക്കുവാൻ വേണ്ടി രാവും പകലും സ്വഹാബത്തും താബിഉകളും നടത്തിയ യാത്രകളെക്കുറിച്ച് നാം കഴിഞ്ഞ എപ്പിസോഡുകൾ വിശദീകരിക്കുകയുണ്ടായി. ജീവിതത്തിൻ്റെ മുഴു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ വളരെയധികം ത്യാഗങ്ങൾ, ജീവിതത്തിൻ്റെ മുഴുഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ഹദീസ് സംരക്ഷണത്തിനു വേണ്ടി ചെലവഴിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് രംഗത്ത് ഇമാം ഇബ്നു ശിഹാബ് സുഹരിയുടെ പേര് പരാമർശിക്കപ്പെടാതെ ഹദീസിൻ്റെ ചരിത്രം തന്നെ പൂർണ്ണമാകാത്ത രീതിയിൽ അവ്വലുമൻ അസ്നദൽ ഹദീസ് ഇബ്നു ശിഹാബ് സുഹരി എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിക്കൊണ്ട് ഹദീസുകൾ സനദുസഹിതം പറഞ്ഞ് അത് ക്രോഡീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രഥമമായിക്കൊണ്ട് ഇടപെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ഇമാം സുഹരി ഹദീസ് ചരിത്രത്തിലും ഹദീസ് നിദാനശാസ്ത്രത്തിലും ഏറെ അറിയപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഹദീസ് പഠനത്തിനും അതിൻ്റെ വ്യാപനത്തിനും വേണ്ടി ചെലവഴിച്ച വ്യക്തിത്വമായിരുന്നു. എത്രത്തോളമെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരിക്കൽ പറയുകയുണ്ടായി, വല്ലാഹി ലഹാദിഹിൽ കുത്തുബ് അഷദ്ദു അലയ്യ മിൻ സലാസി ളറായിർ. ഇമാം സുഹരിയുടെ അടുക്കലുള്ള ഗ്രന്ഥങ്ങൾ ഹദീസിൻ്റെ, അതല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരങ്ങൾ, എനിക്കൊരു മൂന്ന് സഹകളത്രങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ എനിക്കൊരു പ്രയാസം സൃഷ്ടിക്കുന്നു, എനിക്കു പ്രയാസമുണ്ടാക്കുന്നു എന്ന് ഭാര്യ പറഞ്ഞു എന്ന്. അഥവാ ഏകപത്നി ഒരു ഭാര്യ മാത്രമുണ്ടായിരുന്ന ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യ പറയുന്നത്, എൻ്റെ കൂടെ മൂന്ന് ഭാര്യമാർ കൂടി ഉണ്ടാകുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു പ്രയാസം, അതിനേക്കാൾ എനിക്ക് പ്രയാസകരമായിരുന്നു ഇമാം സുഹരിയുടെ ഈ ഗ്രന്ഥങ്ങളും അതിൻ്റെ അതുമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവും എന്നാണ്. അതിനർത്ഥം അദ്ദേഹം തൻ്റെ കുടുംബജീവിതത്തിൽ നീതി കാണിച്ചില്ല എന്നല്ല, നേരെ മറിച്ച് ഹദീസുകളോടും ദീനിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ കൂറും അതിനുവേണ്ടി അദ്ദേഹം സമയം ചെലവഴിച്ചതിൻ്റെ ആധിക്യവും കുറിക്കുവാനാണ് ഭാര്യ അപ്രകാരം പറഞ്ഞിട്ടുള്ളത്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 40,000 ദിർഹമുകൾ ഹദീസ് പഠനത്തിനും അതിൻ്റെ യാത്രക്കും അതിൻ്റെ അന്വേഷണങ്ങൾക്കു വേണ്ടി ചെലവഴിച്ചു എന്ന് കാണാൻ കഴിയും. അവസാനം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ധരിക്കാനുള്ള ചെരുപ്പ് പോലുമില്ലാതെ, ചെരുപ്പ് ധരിക്കാതെ നഗ്നപാദനായിക്കൊണ്ട് സഞ്ചരിച്ചിരുന്ന അവസ്ഥയുണ്ടായി. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ഹദീസുകൾ സംരക്ഷിക്കുവാനും അത് ക്രോഡീകരിക്കുവാനും അത് ദീനിൻ്റെ ഭാഗമായി ഒരു അമാനത്തായി അവർ മനസ്സിലാക്കുകയും വരുന്ന തലമുറക്ക് ഈ മതത്തിൻ്റെ പാഠങ്ങൾ ഒരു സംഗതി പോലും നഷ്ടപ്പെട്ടു പോകാതെ, കളഞ്ഞുപോകാതെ അത് എത്തിച്ചു കൊടുക്കണമെന്ന ആ ഒരു അമാനത്തിൻ്റെ, ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകങ്ങളായിക്കൊണ്ടായിരുന്നു അവർക്കു തന്നെയും ജീവിച്ചത്. അതുകൊണ്ടുതന്നെ സമൂഹത്തിൽ വലിയ, അവർ ആഗ്രഹിക്കാതിരുന്നിട്ടും വലിയ തോതിലുള്ള പേരും പ്രശസ്തിയും അവർക്ക് ലഭിക്കുകയുണ്ടായി. 10,000 ശിക്ഷഗണങ്ങൾ അവരുടെ പള്ളികളിലേക്കും അവരുടെ വീടുകളിലേക്കും അറിവും ഹദീസുകളും അന്വേഷിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. കൂഫയിൽ മാത്രം ഇബ്നു സീരീൻ റഹ്മത്തുല്ലാഹി അലൈഹിക്കയുടെ കാലഘട്ടത്തിൽ 4000 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലൈഹിയുടെ അടുക്കൽ നിന്ന് ഹദീസ് പഠിക്കുവാൻ വേണ്ടി യാത്ര ചെയ്ത് വന്നിട്ടുള്ള വിദ്യാർത്ഥികളെക്കൊണ്ട് മസ്ജിദുൻ നബവി വീർപ്പുമുട്ടിയിരുന്നു എന്ന് കാണാൻ കഴിയും. അലി ബിൻ ആസിം, അദ്ദേഹം 30,000 വിദ്യാർത്ഥികളുള്ള ദർസുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ 10,000 ആളുകൾ, അത് ശിഷ്യന്മാരായിട്ടാണെങ്കിലും അല്ലാതെയായിട്ടാണെങ്കിലും, ഹദീസിൻ്റെ മേഖലയിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി യാത്രയിലും അത് തേടിയുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളിലും അവർ ഏർപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് നാം ഇതുവരെ കണ്ടത്. സഹോദരന്മാരെ, ഹദീസുകൾ ശേഖരിക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ആ ദൗത്യം, അത് വളരെ ഭംഗിയായിക്കൊണ്ട് നമ്മുടെ മുൻഗാമികൾ നിർവഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹദീസ് പ്രവാചകൻ്റെ ഒരു ഹദീസ് നമ്മളിലേക്ക് കിട്ടുന്നത് വളരെ കുറ്റമറ്റ രീതിയിലുള്ള അവസ്ഥയുണ്ടാകുന്ന, അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ കുറ്റമറ്റ രീതിയിലുള്ള സൂക്ഷ്മമായ പഠനങ്ങൾ നടന്നതിന് ശേഷമുള്ള ഒരു അവസ്ഥയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഒരു ഹദീസിൽ അതിൻ്റെ സനദുണ്ടാകും. ആ സനദുകൾ ഹദീസ് തേടിയുള്ള യാത്രയുടെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഓരോ ഹദീസിൻ്റെ സനദുകളും ഹദീസു യാത്രകളുടെ നേർചിത്രങ്ങളാണ്. കാരണം ഹദീസുകൾ തേടിപ്പോകുകയും ഇന്ന ഇന്ന ഉസ്താദുമാരിൽ നിന്നൊക്കെ ഹദീസുകൾ പഠിക്കുകയും ചെയ്യുമ്പോൾ ആ സനദിലുള്ള ആളുകളുടെ എണ്ണം കുറയുമ്പോഴാണ് ഹദീസിൻ്റെ മാറ്റ് കൂടുന്നത്. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അതിൻ്റെ മാറ്റ് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത. കാരണം ഒരു ഉസ്താദിൽ നിന്ന് വേറൊരു ഒരു ശിഷ്യൻ വഴി ഒരു ഹദീസ് കേൾക്കുന്നതും ആ ഉസ്താദിൽ നിന്ന് നേർക്കുനേരെ കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ട് ഇടയാളന്മാർ കഴിയുന്നതും ഒഴിവായി നേർക്കുനേരെ ഹദീസ് പ്രവാചകനിലേക്ക് മുട്ടുമ്പോൾ അതിന് മഹത്വം കൂടും. അതുകൊണ്ട് തന്നെ ആലിയായ സനദുകൾ അഥവാ ആളുകൾ എണ്ണം കുറഞ്ഞ സനദുകൾ ലഭിക്കുവാൻ വേണ്ടി മുഹദ്ദിസുകൾ പ്രത്യേകമായ യാത്രകൾ തന്നെ നടത്തിയിരുന്നു എന്നതും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അവർക്ക് ഹദീസ് ലഭിക്കാഞ്ഞിട്ടല്ല, പക്ഷേ കിട്ടിയ ഹദീസിൽ ആളുകളുടെ സനദിൽ ആളുകളുടെ എണ്ണം കൂടുതലുണ്ടാകുമ്പോൾ അതൊരു സനദിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്വക്കുറവ് വരുന്നതിനാൽ സനദിൽ ആളുകളുടെ എണ്ണം കുറവ് വരാൻ വേണ്ടി നേർക്കുനേരെ യാത്രകൾ നടത്തി ആ ഉസ്താദിൽ നിന്ന് അവരുടെ സദസ്സിലിരുന്നു കൊണ്ട് നേർക്കുനേരെ ഹദീസുകൾ പഠിച്ച് ഹദീസിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആ രീതിയിലും അവർ ഹദീസിൻ്റെ യാത്രകൾ നടത്തിയിരുന്നു. എത്രയെത്ര സംഭവങ്ങളാണ്! ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ സഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വെറും 3 ആളുകൾ മാത്രമുള്ള സനദുകൾ നമുക്ക് കാണാൻ കഴിയും. സലാസിയാത്തുൽ ബുഖാരി എന്ന പേരിൽ പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അത് മഹത്വമുള്ള സനദുകളാണ്. അതിനർത്ഥം സനദ് വലുപ്പം കൂടുമ്പോൾ ആ സനദ് ദുർബലമായിത്തീരുന്നു എന്നതല്ല, ദൗർബല്യത്തിൻ്റെ വിഷയമല്ല ഇവിടെ നാം പറഞ്ഞത്. നേരെ മറിച്ച് പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ടു കേട്ട ആ വ്യക്തികളിൽ നിന്ന് നേരിട്ട് കേൾക്കുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചതിൻ്റെ ഫലമായി കഴിയുന്നതും ഹദീസുകൾ നേർക്കുനേരെ കേട്ടു തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു. അങ്ങനെ ആ പരിശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സനദുകളിൽ ആളുകൾ എണ്ണം കുറഞ്ഞു വരും, അപ്പോൾ അതിനൊരു മഹത്വം കൂടും. അതല്ലാതെ ആളുകളുടെ എണ്ണം കൂടി എന്നതുകൊണ്ട് ഹദീസിൻ്റെ സനദിൽ കുഴപ്പമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ, ഓരോ ഹദീസുകളും ഏറെ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ത്യാഗങ്ങൾക്കും ശേഷമാണ് സഹോദരന്മാരെ നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു ഹദീസ് നാം ഇന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ ഒരുപാട് ഹദ്ദസനകൾ അതിലുണ്ടാകും. ഉദാഹരണമായി ഒരു ഹദീസ് നമുക്ക് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാല ഹദ്ദസന അബു നുഅ്മാൻ മുഹമ്മദ് ബിൻ ഫളൽ. അബു നുഅ്മാൻ മുഹമ്മദ് ബിൻ ഫളൽ എന്ന് പറയുന്ന വ്യക്തി, അഥവാ ഇത് ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നു. ഖാൽ, അദ്ദേഹം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഹദ്ദസന ജരീർ ബിൻ ഹാസിം. ജരീർ ബിൻ ഹാസിം എന്നോട് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹദ്ദസന അൽ ഹസൻ. ഹസനുൽ ബസ്രി എന്നോട് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്തു പറഞ്ഞു? ഹദ്ദസന അബ്ദുല്ലാഹിബിൻ സമുറ. അബ്ദുല്ലാഹിബിൻ സമുറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞതായിക്കൊണ്ട് അദ്ദേഹം കേൾക്കുന്നു. അപ്പോൾ ഈ ഒരു പരമ്പര ഇമാം ബുഖാരി മുതൽ അബ്ദുല്ലാഹിബിൻ സമുറ റളിയല്ലാഹു അൻഹു വരേക്കുമുള്ള ഈ ഒരു പരമ്പര ഇമാം ബുഖാരിക്ക് ലഭിക്കുന്നത് അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷമാണ്. തൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ അദ്ദേഹം പോയി. ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടു. അദ്ദേഹം തൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടു. അദ്ദേഹം താബിഈൽ നിന്ന് കേട്ടു. അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ സഹാബത്തിൽ നിന്ന് കേട്ടു. ഇങ്ങനെ ഒരു വലിയ ശൃംഖല തന്നെ പഠന ഗവേഷണങ്ങൾക്കു ശേഷം അത്തരത്തിലുള്ള സംഗതികൾ നാം മനസ്സിലാക്കുന്നു. എന്നിട്ട് ഹദീസിൽ ലാ തസ്അലന ഇമാറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹിബിൻ സമുറയോട് പറഞ്ഞു, നീ ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങരുത്. ഫൈന്നക ഇൻ ഊതീതഹ അൻ അമസ്അല ഉക്കിലത്ത് ഇലൈഹ എന്ന് പറഞ്ഞ് പ്രവാചകൻ അതിനെ വിശദീകരിക്കുന്നു. നമ്മുടെ അതിൻ്റെ മത്തിനല്ലെന്നോടെ വിഷയം. അപ്പോൾ ഈ ഒരു ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരേക്കും എത്തുന്നതിൻ്റെ ആ ഒരു പരമ്പര, അത് യഥാർത്ഥത്തിൽ ഹദീസ് തേടിയുള്ള അന്വേഷണത്തിൻ്റെയും ഹദീസ് സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ സഹിച്ചിട്ടുള്ള ത്യാഗത്തിൻ്റെയുമൊക്കെ ഒരു ബഹിസ്ഫുരണങ്ങൾ ആ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ, ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വിശദമായി പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ഹദീസ് തേടിയുള്ള യാത്രയുടെ ഭാഗം മൂന്നാണ് നമ്മൾ ഇന്ന് അൽ ഉസൂൽ പ്രോഗ്രാമിൽ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരത്തിലൂടെ കേട്ടത്. ഏതായിരുന്നാലും നമ്മൾ വളരെ ഗൗരവമുള്ള വിഷയങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വയ്ക്കേണ്ട ചില മാറ്റങ്ങൾക്ക് കാരണമാകുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുമെല്ലാം ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നമ്മൾ കേട്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇന്നത്തെ റേഡിയോ വൈബ്സിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ പി പി മുസ കൂടെ ഞാൻ മുസ്തഫ അൻസാരി, എ പി കാട്. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു.
2: ഇൻഷാല്ലാ ശ്രോതാക്കൾക്ക് ഇനി മറ്റു പ്രോഗ്രാമുകൾ കേൾക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.

0: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ, കോട്ടി തന്നെയാണ് പറയാം, ഗോലി ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി, അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിന്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിന്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിന്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവളുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചായി നിന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടി കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മ തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
1: സമാധാനമായി
0: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുമുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ
1: കാരണം.
0: അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
1: സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലിൽ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രൈറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കു പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറ അന്നഹ്ലിലെ 117-118 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 117-118 രണ്ടായത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ സമയവും ഈ ഒരു പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നഹലിലെ 117, 118 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ആ മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
3: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മുഖമൊഴി. അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
4: സ്വന്തം നിസ്സാരത തിരിച്ചറിയുക. മനുഷ്യൻ എത്രയധികം വിജ്ഞാനവും കഴിവുകളും നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു ചെറിയ ജീവി മാത്രമാണവൻ. എന്നാൽ മറ്റു ജീവികളേക്കാൾ മനുഷ്യനൊരു സവിശേഷതയുണ്ട്. അതാണ് വിശേഷബുദ്ധി. ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭൂമിയിലുള്ള വസ്തുക്കളിൽ രൂപമാറ്റം വരുത്തുവാനല്ലാതെ പുതുതായി ലോകത്തെന്തെങ്കിലും സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചുവച്ച പലതരത്തിലുള്ള അത്ഭുതങ്ങളും മനുഷ്യൻ ചിന്തിച്ചു പഠിച്ച് അല്പാൽപമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് മാത്രം. ഇതിനാണ് ശാസ്ത്രീയ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം അറിവുകൾ അഹങ്കാരമില്ലാത്ത ജനങ്ങൾക്ക് ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അള്ളാഹു പറയുന്നു, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അതായത് നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവർക്കും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും. ഞങ്ങളുടെ രക്ഷിതാവേ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല, നീ മഹാപരിശുദ്ധൻ തന്നെ. അതിനാൽ ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്നവർ പറയും. വിശുദ്ധ ഖുർആൻ അധ്യായം 3:191-192. വിനയവും വിജ്ഞാനവുമുള്ളവർക്കേ അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കാൻ കഴിയൂ. നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയ പോലെ അവൻ നമ്മെ മരിപ്പിക്കും, ശേഷം അവൻ നമ്മെ പുനരുജ്ജീവിപ്പിക്കും. അങ്ങനെ നന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് അതിൻ്റെ ഫലവും ലഭിക്കും. അതിനാൽ നാം എല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ടും ജീവിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന പാഠം. എന്നാൽ എല്ലാവിധ മാനുഷികമായ ഉത്തരവാദിത്വങ്ങളൊന്നും ഒളിച്ചോടി കേവലം ആത്മീയ ജീവിയായി കാലം തള്ളി നീക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അധ്വാനിക്കണം, കുടുംബജീവിതം നയിക്കണം, സൃഷ്ടാവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം സഹജീവികളോടുള്ള കടമയും നിറവേറ്റണം. എന്നാൽ ആത്യന്തിക ലക്ഷ്യം ഐഹിക വിഭവ സമാഹരണവും സുഖാസ്വാദനവുമായിരിക്കരുത്. മരണത്തെ മറന്നുകൊണ്ട് ഭൗതിക ജീവിതത്തോട് അത്യാസക്തി കാണിക്കുന്നത് ഇസ്ലാം വെറുക്കുന്നു. സൃഷ്ടാവ് നൽകിയ ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ അതുകൊണ്ടെല്ലാം സൃഷ്ടാവിൻ്റെ പ്രീതി സമ്പാദിക്കാനാണ് മനുഷ്യൻ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു പറയുന്നു, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. അധ്യായം 28:77. സൃഷ്ടാവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ മുഴുവനും അനുസരിക്കാൻ മനുഷ്യൻ പ്രതിജ്ഞാബദ്ധനാണ്. മനുഷ്യൻ്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അള്ളാഹു പറയുന്നു, ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. അധ്യായം 2:21. അള്ളാഹുവിനു പുറമെ നിനക്ക് ഉപകാരം ചെയ്യാത്തതും ഉപദ്രവം ചെയ്യാത്തതുമായ യാതൊന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. നീ അപ്രകാരം ചെയ്യുന്ന പക്ഷം തീർച്ചയായും നീ അക്രമികളുടെ കൂട്ടത്തിലായിരിക്കും. അധ്യായം 10 വചനം 106.
3: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മുഖമൊഴി അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
4: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ. ഡോക്ടർ ഹുസ്ന ഹുസൈന്റെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടെ ശബ്ദം നൽകുന്നു.
4: അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ, ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ജൂലൈ ഓഗസ്റ്റ് പ്രവാസികൾക്ക് വിവാഹങ്ങളുടെയും കുടുംബസംഗമങ്ങളുടെയും അവധിക്കാല കൂടിച്ചേരലുകളുടെയും മാസമാണ്. വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനുള്ള സന്തോഷത്തോടെയാണ് പലരും ഇത്തരം പരിപാടികളിലേക്ക് പോകുന്നത്. സന്തോഷത്തോടെ പോയ ഒരാൾ മടങ്ങി വരുമ്പോൾ മുഖത്ത് ചിരിഞ്ഞു മാഞ്ഞിരിക്കും. കാരണം വലിയൊരു വഴക്കോ പ്രശ്നമോ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു വാക്ക് മാത്രമായിരിക്കും അതിന് കാരണം. തടി കൂടിയിട്ടുണ്ടല്ലോ, വയറൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ, ജോലിയൊന്നും ചെയ്യാറില്ലേ, എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്, അസുഖമാണോ, ആകെ കറുത്തുപോയല്ലോ, മുടിയൊക്കെ പോയി കഷണ്ടിയായിട്ടുണ്ടല്ലോ, ഇവളെന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്, നീ ഒന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് ദുരുദ്ദേശമൊന്നും ഉണ്ടായിരിക്കില്ല, എന്നാൽ കേൾക്കുന്നവരുടെ മനസ്സിൽ അത് വലിയൊരു മുറിവ് സൃഷ്ടിച്ചേക്കാം. അത്തരം വാക്കുകൾ കാരണം പിന്നീട് ആ വ്യക്തിയെ കാണാൻ പോലും ചിലർ മടിക്കുന്നു. വീണ്ടും അതേ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും എന്ന ഭയം അവരെ അകറ്റുന്നു. സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് കേട്ട ഒരു പരാമർശം മനസ്സിൽ സൂക്ഷിച്ച് സങ്കടത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്ന എത്രയോ ഉമ്മമാരുണ്ട്. നമ്മുടെ ചില വാക്കുകൾ അറിയാതെ തന്നെ ഹൃദയങ്ങൾക്കിടയിൽ അകലം സൃഷ്ടിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ശരീരത്തെക്കുറിച്ചുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ, ബോഡി ഷെയ്മിംഗ് വളരെ സാധാരണമാണ്. തടിയുള്ളവരോട് മെലിയാനും പറയുക, മെലിഞ്ഞവരോട് തടിക്കണമെന്ന് പറയുക, നിറം ഉയരം പ്രായം എന്നിവയെക്കുറിച്ച് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുക, വിവാഹം കഴിഞ്ഞവരെയും ഗർഭിണികളെയും പ്രസവിച്ചിട്ട് മാസങ്ങൾ മാത്രം കഴിഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും വരെ അവരുടെ രൂപത്തെക്കുറിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നവരുമുണ്ട്. അല്ലാഹു ഓരോ മനുഷ്യനെയും വ്യത്യസ്തമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാളുടെ ശരീരഘടന, നിറം, ഉയരം, ഭാരം, ആരോഗ്യം ഇവയെല്ലാം അല്ലാഹുവിൻ്റെ ഹിക്മത്തോടെയുള്ള, ജ്ഞാനത്തോടെയുള്ള സൃഷ്ടിയുടെ ഭാഗമാണ്. പ്രത്യേക പരിചരണവും ദീർഘകാല ചികിത്സയും ആവശ്യമായ കുട്ടികളുടെ മാതാപിതാക്കളോടും നാം കൂടുതൽ കരുതലോടെ സംസാരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ, സംസാരിക്കാൻ തുടങ്ങിയോ, നടക്കാനായോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും സ്നേഹത്തോടെ ചോദിക്കുന്നതായിരിക്കാം. എന്നാൽ ഓരോ കൂടിക്കാഴ്ചയിലും ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിന് അതൊരു വലിയ ഭാരമായി തോന്നാം. അവർക്ക് ദിവസേന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ചെറിയ ചെറിയ പുരോഗതികൾക്കായി കാത്തിരിക്കുന്നവരാണവർ. അവരുടെ യാത്രയ്ക്ക് സമയമെടുക്കും. അതുകൊണ്ട് പുരോഗതി ചോദിക്കുന്നതിലുപരി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അല്ലാഹു എളുപ്പമാക്കട്ടെ, അല്ലാഹു കുഞ്ഞിന് ശിഫ നൽകട്ടെ എന്നൊക്കെ പറയലും പ്രാർത്ഥിക്കലുമാണ് മനോഹരമായ സമീപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. ബുഖാരി മുസ്ലിം. ഒരു മുസ്ലിമെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് ആദ്യം പുറത്തു വരേണ്ടത് സലാമാണ്. അതിനുശേഷം വിമർശനങ്ങളല്ല, ദുആകളായിരിക്കണം വരാൻ. മാഷാ അല്ലാ, ബാറക്കല്ലാ, ഫീക് പോലുള്ള വാക്കുകൾ ഹൃദയത്തെ സ്പർശിക്കും.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ. ഡോക്ടർ ഹുസ്ന ഹുസൈൻ്റെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്.

0: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു കവർ സ്റ്റോറി. അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
1: വെറുപ്പിന്റെ ലണ്ടൻ ദഹനം. എഴുത്ത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ. ഇക്കഴിഞ്ഞ ദിവസം ആരിഫ് എന്ന ഒരു മലയാളി വിദ്വേഷ യൂട്യൂബർ ലണ്ടനിലെ സ്പീക്കേഴ്സ് കോർണർ പാർക്കിൽ നുണ പറഞ്ഞ് പിടിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്നാൻ റാഷിദ് എന്ന ബ്രിട്ടീഷ് പ്രബോധകന്റെ ഇന്ത്യക്കാരോടുള്ള ആഹ്വാനമാണ് ശ്രദ്ധേയമായത്. സാധാരണക്കാരോടും തന്റെ നുണപ്രചരണങ്ങൾ അന്ധമായി വിശ്വസിക്കുന്ന അണികളോടും മാത്രം സംവദിച്ച് പരിചയമുള്ള വ്യക്തി. ആദ്യമായി ഇസ്ലാമിക വിഷയങ്ങളിൽ അവഗാഹമുള്ളവരുടെ മുന്നിൽ ചെന്നുപെട്ടപ്പോഴുള്ള രസകരമായ കാഴ്ച ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചാത്തലം: ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും താറടിച്ച് കാണിക്കാനും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷവും വെറുപ്പുമുണ്ടാക്കാനുമുള്ള ആസൂത്രിത ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി മുസ്ലിം വിരുദ്ധ വംശീയവാദികൾ തെരഞ്ഞെടുത്ത അവസാന ആയുധമാണ് എക്സ് മുസ്ലിങ്ങൾ. തങ്ങളൊരു കാലത്ത് മുസ്ലിങ്ങളായിരുന്നുവെന്നും എന്നാൽ ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച ശേഷം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുവെന്നും വാദിച്ചുകൊണ്ട് കുറച്ചുപേർ രംഗത്തു വന്നാൽ മുസ്ലിങ്ങളെക്കുറിച്ച് കാലങ്ങളായി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടിയ നുണകൾ ആളുകൾ വിശ്വസിക്കും എന്നവർ കണക്കുകൂട്ടി. അങ്ങനെ രാവിലെ പല്ല് തേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും കുറ്റം പറയുക എന്ന ദൗത്യമേറ്റെടുത്ത ചിലർ കൂലിക്കിറങ്ങി. തുടക്കത്തിൽ ഇവർക്ക് യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയുമെല്ലാം കുപ്പായങ്ങളുണ്ടായിരുന്നു. എന്നാൽ പതിയെ അത്തരം ബാധ്യത ഉടയാടകളെല്ലാം വലിച്ചെറിഞ്ഞ് വെറുപ്പിൻ്റെ അശ്ലീലമായ നഗ്നതാ പ്രദർശനം നടത്തുന്ന അവസ്ഥയിലേക്ക് അവർ വളരെ പെട്ടെന്ന് മാറി. ഒരു കാലത്ത് മാനവികതയും മനുഷ്യത്വവും സഹജീവി സ്നേഹവുമെല്ലാം പേരിലെങ്കിലും പറഞ്ഞിരുന്ന നാസ്തികവേദികൾ വംശഹത്യാ ന്യായീകരണങ്ങളുടെയും സയനിസ്റ്റ് ഫാഷിസ്റ്റ് പ്രോപ്പഗണ്ടകളുടെയും വേദിയായി പരിണമിച്ചു. തങ്ങളുടെ സ്വന്തം ആദർശമായ നാസ്തികയ്ക്ക് വേണ്ടിയോ യുക്തിവാദ പ്രചരണത്തിനു വേണ്ടിയോ നാവോ തൂലികയോ ചലിപ്പിക്കുന്നവരെ ഇന്ന് കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ്. ദൈവമില്ലെന്ന് സ്ഥാപിക്കാൻ യുക്തികൾ നിരത്തുന്ന ശാസ്ത്രബോധത്തെപ്പറ്റി വാചാലരാകുന്ന കലാനാഥൻ മോഡൽ യുക്തിവാദികൾ ഇന്ന് വംശനാശ ഭീഷണിയുടെ പേരിൽ റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇതൊന്നുമല്ല യുക്തിവാദം എന്ന് വിളിച്ചുകൂവാൻ അവരിൽ ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെറുപ്പിൻ്റെ ബഹളങ്ങൾക്കിടയിൽ ആ ശബ്ദങ്ങൾ വെറും തരംഗങ്ങളായി ഒതുങ്ങിപ്പോവുകയാണ്. ഇസ്ലാം വിമർശനങ്ങളും മുസ്ലിം വിരുദ്ധതയും. ഇസ്ലാമിനെ ആശയപരമായി വിമർശിക്കുന്ന ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന് ഇസ്ലാമിനോളം തന്നെ പഴക്കമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടും നമുക്കിത് കാണാനാകും. പ്രവാചകത്വവുമായി തൻ്റെ ജനതയിലേക്ക് കടന്നുചെന്ന മുഹമ്മദ് നബിയെ അവർ വിമർശന ശരങ്ങൾ കൊണ്ട് മൂടുന്നതും അതിനോരോന്നിനും അക്കമിട്ട് മറുപടി പറയുന്നതുമാണ് മക്കാ ചരിത്രത്തിൻ്റെ ആകത്തുക. അങ്ങനെ ആശയപരമായി എതിരിടാൻ സാധ്യമല്ലെന്ന ബോധ്യമുണ്ടായപ്പോഴാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബിക്കും അനുയായികൾക്കുമെതിരെ വെറുപ്പിൻ്റെ വാലെടുത്തത്. അതിനുശേഷവും കായികവും ബൗദ്ധികവുമായ അനേകം വെല്ലുവിളികളെ ഇസ്ലാം അതിജയിച്ചു. ഓറിയന്റലിസ്റ്റുകളും മിഷണറിമാരും പാശ്ചാത്യ ചിന്തകരുമെല്ലാം തലകുത്തിനിന്ന് ശ്രമിച്ചിട്ടും ഇസ്ലാമിൻ്റെ വളർച്ചയുടെ വേഗം കുറയ്ക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. മനുഷ്യ മനസ്സുകളോട് സംവദിച്ചും വിമർശനങ്ങളെ നെഞ്ചുവിരിച്ചു നിന്ന് നേരിട്ടും ഇസ്ലാം ഇന്ന് ലോകത്തതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആദർശമാണ്. ഇന്ന് ഇക്കൂട്ടർ ഓൺലൈനിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും ചുരുങ്ങിയത് രണ്ടോ മൂന്നോ നൂറ്റാണ്ടിൻ്റെ പഴക്കമെങ്കിലുമുണ്ട്. അതെല്ലാം ഉന്നയിച്ച സമയത്ത് തന്നെ അതത് കാലങ്ങളിലെ മുസ്ലിം പണ്ഡിതർ അതിൻ്റെ മുനയൊടിച്ചതുമാണ്. അതിന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്നത് വെറും വിമർശനമല്ല, മുസ്ലിങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചും അവർക്കെതിരെ മുൻവിധികൾ സൃഷ്ടിച്ചും ചിലരുടെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇവർ സ്വീകരിക്കുന്ന നിയമപരമായ രക്ഷാകവചം മാത്രമാണ് തങ്ങൾ ഇസ്ലാം വിമർശകരാണ് എന്നത്. ഇസ്ലാമിനെതിരെയുള്ള ഏത് വിമർശനങ്ങൾക്കും മറുപടികളുണ്ട്. പക്ഷേ വെറുപ്പുൽപാദനത്തിനും വിദ്വേഷ പ്രചാരണത്തിനും എന്ത് മറുപടിയാണ് പറയാനാവുക? അതിനോട് എങ്ങനെയാണ് ആശയപരമായി സംവദിക്കാനാവുക? ഫോൺ സംവാദങ്ങളും വീരപരിവേഷവും. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന ആളുകളെ വിശ്വസിപ്പിക്കാൻ ഇക്കൂട്ടർ കണ്ട മാർഗമാണ് ഫോൺ സംവാദങ്ങൾ. ഇസ്ലാമിനെക്കുറിച്ച് പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ മുന്നിലല്ല ഇവരുടെ അഭ്യാസങ്ങൾ. അങ്ങനെ മതത്തെപ്പറ്റി ധാരണയുള്ളവരുടെ മുന്നിൽ ചെന്നുപെടുന്ന അപൂർവം സന്ദർഭങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നതിന് ഉദാഹരണങ്ങൾ ചിലതുണ്ടല്ലോ. പതിറ്റാണ്ടുകളായി വെല്ലുവിളിച്ച് നടന്ന ഇ എ ജബ്ബാർ എന്ന നാസ്തികൻ എം അക്ബർ എന്ന ഇസ്ലാമിക പ്രബോധകന്റെ മുന്നിൽ നേരിട്ട് സംവാദത്തിന് വന്നപ്പോൾ കണ്ടത് ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏകപക്ഷീയമായ സംവാദമായിരുന്നു. അതുകൊണ്ട് അതിനുപകരം ഇവർ സ്വീകരിച്ച നയം സാധാരണക്കാരെ നേരിടുക എന്നതായിരുന്നു. ഒന്നുകിൽ ഇസ്ലാമിനെപ്പറ്റി ബാലപാഠങ്ങൾ പോലും അറിയാത്ത തങ്ങളുടെ അണികൾ, അല്ലെങ്കിൽ വളരെ കുറച്ചുമാത്രം ധാരണയുള്ള മുസ്ലിം നാമധാരികൾ അവരോട് ഏറ്റുമുട്ടുക. പ്രാഥമിക മദ്രസാ വിദ്യാഭ്യാസം മാത്രമുള്ളവരോട്, അവർ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ ഒരു വിധിയെപ്പറ്റി ചോദിച്ചാൽ അവർക്കതിനെപ്പറ്റി ധാരണയുണ്ടാവില്ലല്ലോ. അങ്ങനെ ഇവർ കാണാപ്പാഠം പഠിച്ച ഒന്നു രണ്ട് കാര്യങ്ങൾ എടുത്തിടും. മറുഭാഗത്തുള്ളവർ അതിനെപ്പറ്റി അറിയാതെ കുഴങ്ങും. അതോടെ മുസ്ലിങ്ങളെ മലർത്തിയടിച്ചുവെന്ന് പറഞ്ഞ് ഇവർ വിജയമാഘോഷിക്കും. ഇതാണ് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ മുസ്ലിങ്ങൾക്കാർക്കും നേരിടാൻ പറ്റാത്ത പണ്ഡിതരായി ഇക്കൂട്ടർ സ്വയം പ്രതിഷ്ഠിക്കപ്പെടും. അണികൾക്കും ഇവർ ഇസ്ലാമിക പാണ്ഡിത്യത്തിൻ്റെ നിറകുടങ്ങളായി. പലരും വിളിക്കുന്നു, ഇക്കൂട്ടർ വിളിക്കുന്നതറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിടുന്നു. അവർ പ്രയാസപ്പെടുന്നു. ഇതോടെ ഈ വെറുപ്പ് വ്യാപാരികളെ നേരിടാൻ ആരുമില്ലെന്നും അവരാണ് ഇസ്ലാമിനെക്കുറിച്ച് മുസ്ലിങ്ങളെക്കാൾ അറിവുള്ളവരെന്നും അണികൾ വാഴ്ത്തിപ്പാടും. മുസ്ലിം വിരുദ്ധ അജണ്ടകളുള്ള മാധ്യമങ്ങൾ ഇക്കൂട്ടരെ ഇസ്ലാമിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ളവരായി ഉയർത്തിക്കാട്ടി ചാനൽ ചർച്ചകളിൽ സ്ഥിരം ക്ഷണിതാക്കളാക്കി. എന്നാൽ ഇതേ സമയം തന്നെ കൃത്യമായ അറിവുള്ളവരുടെ മുന്നിൽ ചെന്നുപെടാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 24 മണിക്കൂറും ഓൺലൈനിൽ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഇവരെ ഓൺലൈനായി സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള സംവാദങ്ങൾക്ക് മുസ്ലിം വിഭാഗങ്ങൾ വർഷങ്ങളായി ക്ഷണിച്ചുകൊണ്ടേയിരുന്നിട്ടും ഇവർ അതിന് തയ്യാറായിട്ടില്ല. ഒടുവിൽ ലൈവായി 10,000 മുന്നിൽ സംവാദത്തിനായി കാത്തിരുന്നിട്ടും ഇവർ ജോയിൻ ചെയ്യാനോ സംവദിക്കാനോ തയ്യാറായിരുന്നില്ല. എന്നാൽ അണികളെ തൃപ്തിപ്പെടുത്താൻ സാധാരണക്കാരെ നിരന്തരം മലർത്തിയടിച്ച് ഫയൽവാൻമാർ ജയിച്ചുകൊണ്ടേയിരുന്നു. ലണ്ടൻ യാത്ര. ഈ ആത്മവിശ്വാസത്തിലാണ് ആരിഫ് എന്ന വെറുപ്പുൽപാദകൻ ലണ്ടനിലേക്ക് പോകുന്നത്. ലണ്ടനിലെ ഹൈഡ് പാർക്കിലെ സ്പീക്കേഴ്സ് കോർണർ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഏറെ പ്രസിദ്ധമായൊരു സ്ഥലമാണ്. വിവിധ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ചു കൂടുകയും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സ്പീക്കേഴ്സ് കോർണറിലെ ചർച്ചകൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് എത്താറുണ്ട്. അവിടെ പോയി ഫോൺ സംവാദങ്ങളിൽ താൻ ചെയ്യാറുള്ളതുപോലെ കുറച്ച് സാധാരണക്കാരോട് സംവദിച്ച് വിജയമാഘോഷിക്കാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ സ്പീക്കേഴ്സ് കോർണർ ചർച്ചകളിൽ ഇസ്ലാമിനെക്കുറിച്ച് നന്നായി പഠിച്ച പ്രബോധകരും പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാണ് അദ്നാൻ റാഷിദ് എന്ന പ്രബോധകന്റെ മുന്നിൽ ഇദ്ദേഹം ചെന്നുപെടുന്നത്. പിന്നെ നടന്നത് ചരിത്രമാണ്. സാധാരണക്കാരോട് മാത്രം സംവദിച്ചു പരിചയമുള്ളയാൾ ഒരു പണ്ഡിതന്റെ മുന്നിൽ ആദ്യമായി ചെന്നുപെട്ടപ്പോൾ പതറുകയും വിളറി വെളുക്കുകയും ചെയ്തത് ഹൈ ഡെഫിനിഷൻ ക്യാമറകൾ ഒപ്പിയെടുത്തു. പല ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും വിടാതെ പിന്തുടർന്ന മുസ്ലിങ്ങളിൽ നിന്ന് അവസാനം ഇയാൾക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ലണ്ടനിലെ ചർച്ച. ധാർമ്മികതയുടെ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകൾ. കൃത്യമായ മാനദണ്ഡങ്ങളില്ലാത്തതുകൊണ്ട് നിരീശ്വരവാദികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാനാകില്ല എന്ന് മുസ്ലിം പ്രബോധകൻ സമർത്ഥിച്ചു. അതിനെ ആശയപരമായി നേരിടാൻ ഈ വ്യക്തി അശക്തനായിരുന്നു. ഞങ്ങളുടെ അടിസ്ഥാനം ശാസ്ത്രമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ശാസ്ത്രത്തെപ്പറ്റി പ്രാഥമിക ധാരണയുള്ളവർക്കറിയാം, ശാസ്ത്രം ധാർമ്മികത പഠിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ പറയലല്ല ശാസ്ത്രത്തിൻ്റെ മേഖല. കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് വിശദീകരിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരു ഉരുള ഭക്ഷണം പാഴാക്കിയാൽ തിന്മയാണെന്നോ വിശക്കുന്നവന് കൊടുത്താൽ നന്മയാണെന്നോ ശാസ്ത്രം പറയില്ല. എന്നാൽ അതിൽ എത്ര അന്നജവും മാംസ്യവുമുണ്ട് എന്ന് പറയാൻ ശാസ്ത്രത്തിന് സാധിക്കും. ഈ ശാസ്ത്രത്തെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉന്നയിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബൗദ്ധിക നിലവാരം ഇവർ മനസ്സിലായി കാണണം. അതുകൊണ്ടാണ് ഇയാൾക്ക് ശാസ്ത്രമോ ഫിലോസഫിയോ ഇസ്ലാമോ ഒന്നുമറിയില്ലല്ലോ എന്നവർ പരസ്പരം അടക്കം പറഞ്ഞത്. ഇങ്ങനെ ആശയപരമായ ചർച്ചയിൽ കുടുങ്ങിയപ്പോഴാണ് ഇദ്ദേഹം ഫോൺ സംവാദങ്ങളിലെ സ്ഥിരം അടവ് പുറത്തെടുത്തത്. ചോദ്യത്തിന് ഉത്തരമില്ലാതാകുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് എന്തെങ്കിലും നുണകൾ തട്ടിവിടുക, അതിനെപ്പറ്റി ധാരണയില്ലാത്തവരാണെന്ന് മറുപുറത്തെങ്കിൽ പിന്നെ അവർ അതിൽ തടഞ്ഞു നിന്നുകൊള്ളും. ഖുർആനിൽ സ്വന്തം മകള് വിവാഹം ചെയ്യാമെന്നുണ്ടല്ലോ, ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. സാധാരണ ഫോൺ സംഭാഷണങ്ങളിൽ സംവാദങ്ങളിൽ ഇങ്ങനെ നുണ പറഞ്ഞാൽ മറുഭാഗത്തുള്ളവർ അതന്വേഷിച്ച് സമയം പോകും. ഇയാൾ ജയിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം മറുഭാഗത്തുള്ളത് ഒരു ഇസ്ലാമിക പണ്ഡിതനായിപ്പോയി. തൊട്ടടുത്ത നിമിഷം തന്നെ ആ വചനം ഖുർആനിൽ നിന്ന് കാണിക്കാൻ അദ്നാൻ റാഷിദ് ആവശ്യപ്പെട്ടു. 15 മിനിറ്റോളം ഒന്നിലധികം ക്യാമറകൾക്ക് മുമ്പിൽ പിന്നീട് തിരച്ചിൽ മഹാമഹമായിരുന്നു. ഖുർആനിലെ ആ ആയത്ത് കാണിച്ചില്ലെങ്കിൽ ഇയാൾ നുണയനാണെന്ന് ലോകം മനസ്സിലാക്കുമെന്നും, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളോടുമായി മാപ്പ് പറയണമെന്നുമെല്ലാം അദ്നാൻ റാഷിദ് പറയുമ്പോഴും ഇദ്ദേഹം ഫോണിൽ തപ്പിക്കൊണ്ടേയിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഇസ്ലാമിക വിഷയങ്ങളിൽ അറിവുള്ളവരുടെ മുന്നിൽ പെട്ടപ്പോൾ ഇയാൾ വിയർക്കുകയാണെന്നും, ഇയാൾക്ക് ജീവിതകാലം മുഴുവൻ തിരഞ്ഞാലും അത്തരമൊരു വചനം ഖുർആനിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കില്ലെന്നുമെല്ലാം അദ്നാൻ പറയുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ അയാൾ തപ്പിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവസാനം 15 മിനിറ്റുകൾക്ക് ശേഷം അയാൾ സംസാരിക്കാൻ ആരംഭിച്ചു. ലോകം ഞെട്ടാൻ പോകുന്ന വചനം കേൾക്കാൻ മുസ്ലിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. ലണ്ടനിലും മുസ്ലിങ്ങളെ മലർത്തിയടിച്ച വീഡിയോ പുറത്തുവിടാൻ അനുയായികൾ വെമ്പി നിന്നു. അങ്ങനെ അദ്ദേഹം ചെറിയ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. ഇന്റർനെറ്റ് കിട്ടുന്നില്ല. ലണ്ടൻ പോലൊരു മഹാനഗരത്തിൽ ഇന്റർനെറ്റ് കിട്ടാത്തതുകൊണ്ട് ലോകചരിത്രത്തിൽ ഇന്നേവരെ ആരും കേട്ടിട്ടില്ലാത്ത ആ ആയത്ത് മാനവരാശിക്ക് നഷ്ടപ്പെടേണ്ടതില്ലല്ലോ എന്നോർത്ത് അവിടെ കൂടിയ മുസ്ലിങ്ങളെല്ലാം തങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഇയാൾക്ക് നേരെ നീട്ടി. ഹൈസ്പീഡ് ഇന്റർനെറ്റും ചാറ്റ് GPTയുമെല്ലാം ഉണ്ടെന്നും എങ്ങനെയെങ്കിലും ആ ആയത്ത് കണ്ടെത്തിത്തരൂ എന്നും അവർ ആവർത്തിച്ചാവശ്യപ്പെട്ടു. പക്ഷേ താൻ തിരയുന്ന വചനം ഖുർആനില്ലാത്തതാണ് എന്ന് അതിനോടകം തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് നുണ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചത് പൊളിയാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തടി തപ്പാൻ എന്തുണ്ട് വഴി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഞാൻ അടുത്ത ദിവസം തന്നെ ആ ആയത്ത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാം, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. പറ്റില്ല ഇപ്പോൾ ഇവിടെ, അദ്നാൻ റാഷിദ് പ്രതികരിച്ചത് അല്പം ശബ്ദമുയർത്തി തന്നെയായിരുന്നു. കാലങ്ങളായി ഓൺലൈനിൽ താങ്കൾ വിവരമില്ലാത്തവരുടെ മുന്നിൽ കളവുകൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് ആവർത്തിക്കാൻ പറ്റില്ല. ഇവിടെ ഇതാ ജീവനോടെ ഞങ്ങൾ മുസ്ലിങ്ങൾ നിന്റെ മുന്നിലിരിക്കുന്നു. നേർക്കുനേർ ഞങ്ങളുടെ മുന്നിൽ തെളിയിക്കാതെ ഓൺലൈനിൽ പോയി വീണ്ടും നുണ പറയാമെന്ന് കരുതേണ്ടതില്ല. താങ്കൾക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ അങ്ങനെയൊരു വചനമില്ലെന്നറിയാവുന്ന ആരിഫ് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് തടിതപ്പി. രക്ഷപ്പെടാൻ അനുവദിക്കാതെ മുസ്ലിങ്ങൾ പിന്നാലെ പോയി. വചനം ചോദിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹം. അതെ, അവസാനം നുണയൻ നാണക്കേട് എന്ന് അവിടെയുള്ളവരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇവരെപ്പോലുള്ള നുണയന്മാർ ഇനിയും സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടും. ചർമ്മ സൗഭാഗ്യം വേണ്ടുവോളമുള്ളതുകൊണ്ട് ഇതിനെയും ന്യായീകരിക്കും. വീണ്ടും പുതിയ നുണകൾ അറിവില്ലാത്തവരുടെ മുന്നിൽ ഛർദ്ദിക്കും. പലരും അത് വിശ്വസിച്ച് തങ്ങളുടെ സഹജീവികളായ മുസ്ലിങ്ങളെ വെറുക്കാൻ തുടങ്ങും. പക്ഷേ ജീവിതത്തിൽ ഒരേ ഒരു തവണ അറിവുള്ളവരുടെ മുന്നിൽ ചെന്നുപെട്ടപ്പോഴുള്ള ഈ ദൃശ്യങ്ങൾ അപ്പോഴെല്ലാം സത്യാന്വേഷികൾക്ക് മുന്നിൽ ഒരു വിളക്കുമാടമായി നിലനിൽക്കും.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കവർ സ്റ്റോറി. അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: ولا تقف ما ليس لك به علم ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا.
1: നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നിൻ്റെ ഒരു ട്രെൻഡ് എന്നുള്ളതിനെ കിട്ടിയതെന്താണോ അത് പറയുക, കിട്ടിയതെന്താണോ അത് ഷെയർ ചെയ്യുക, കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് അർത്ഥവത്താവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതികൾ എന്നുള്ളതിന്. എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്യാനും എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർ വമ്പൽ കൊള്ളുകയാണ്.
0: വാട്സപ്പിൽ തന്നെ വരുമ്പോൾ അതിനെ തമാശയായിട്ട് പറയാറില്ല, എന്താ അറിയോ, ഇതെവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കിട്ടി തട്ടി
1: രണ്ടിരുട്ട് ഉണ്ട്, കിട്ടി തട്ടി.
0: എന്നുവെച്ചാല് ഇതെന്താണ്, അതിന്റെ സ്രോതസ് എന്താണ്, നമ്മള് പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ മതപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതും ഇപ്പൊ ഖാല റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോഴേക്കിന് എന്താ ഹദീസ് ആയിരിക്കും. പണ്ടൊക്കെ പറഞ്ഞിരുന്നില്ലേ, പിന്നെ റജബ് മാസം ഇത്ര ആളെ അറിയിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു, പിന്നെ മുഹറം ഒന്നിന് പിന്നെ ഇന്നത് എത്രയോ തവണ ബിസ്മില്ലാഹ് എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കുറേ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അത് പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് കേൾക്കുന്നവർ ആ അത് ഇന്നയാൾ പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു മതപരിവേഷം കാണുമ്പോൾ എന്ത് ചെയ്യുക, അത് ധാരാളം കിടക്കുന്നു. ഞാനാകട്ടെ ആദ്യത്തെ ഷെയറി, അതെന്ത് ചെയ്യും, ഇഷ്ടംപോലെ
1: നമ്മളാളുകളെ ചൂഷണം ചെയ്യണം. കാരണം കുറേ ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ ഇവരൊക്കെയാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ടു പോവാലും കൂടി ഈ ഒരു വിഷയത്തിൽ. കാരണം നല്ലൊരു നന്മയാണല്ലോ, ഞാനൊന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ മൻകദബ അലൈഹി മുതഅമ്മിദൻ ഫലിയതബ മഖഅദഹു മിനന്നർ, അല്ലേ, നരകത്തിലൊരു സീറ്റ് എന്ത് ചെയ്യട്ടെ, ഫിന്നാർ, നരകത്തിലൊരു സീറ്റ് അവന് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ മേൽ ഈ കളവ് കെട്ടിച്ചമക്കുന്നവൻ്റെ അവസ്ഥയാണ്. പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ എത്ര ഗൗരവമാണ്, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്.
0: ഇപ്പോൾ അത് മതപരമായൊരു വിഷയം, ഇനി ഒരാളെ കുറിച്ചുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിലും അത് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതും അത് പരസ്യപ്പെടുത്തുന്നതിന് അതിന് ചില പരിധിയും പരിമിതികളുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോഴൊക്കെ ഇത് ഇന്നിപ്പോൾ പിന്നെ എല്ലാവരും

0: ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്താൽ പോലും പിന്നെ ആ വ്യക്തി എന്ത് ചെയ്തു, ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അയാൾ അവിടെ പോയിട്ടുണ്ട് എന്ന് അയാളത് ചെയ്തു, അത് നമുക്ക് എന്താ പറയാൻ അധികാരം,
1: ഊഹാഭവങ്ങളായിരിക്കും
0: ഭയങ്കര പ്രശ്നം. ഇയാൾക്കും വല്ലന്ന ഊഹത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഊഹാഭവത്തിൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടിട്ട് വേദനിക്കുന്നവർ പലരുമുണ്ട് ഇന്നും. ഒരു നമ്മൾ ഒരു അറിയാതെ ആ വ്യക്തി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോ ഒക്കെ ആയാൽ നമുക്ക് കിട്ടിയവനെ പരിചയപ്പെടുത്തലാണ്, പരസ്യപ്പെടുത്തലാണ്, ഭയങ്കര ഗൗരവം. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ വിഷയം, ഒരു വ്യക്തിയുടെ അഭിമാനം എന്നുള്ളതൊക്കെ എത്ര ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പഠിപ്പിച്ചെന്നില്ലേ, ഇത് ഉറപ്പാകണമെങ്കിൽ നമുക്ക് എന്താ കിട്ടിയാൽ മതി, ഷെയർ ചെയ്താൽ മതി.
1: ഇത് പറയുന്നിടത്തും അതുപോലെ എഴുതി പിടിപ്പിക്കുന്നിടത്തും യാതൊരു തരത്തിലുമുള്ള പിന്നെ അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്. അല്ല പറഞ്ഞത് പിന്നെ നീ അറിവില്ലാത്തതിൻ്റെ കൂടെ പോകരുത് എന്നാണ്. പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രം ഒരു വിഷയത്തെ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ ഇടപെടാനോ. പിന്നെ അതിലൂടെ വരുന്നത് എന്താ, അതിനുശേഷം നമ്മൾ വിചാരിച്ചതോ നമ്മൾ ചിന്തിച്ചതോ ആവില്ല അതിനു ശേഷമുള്ളത്, പിന്നെ ഖേദിക്കേണ്ടി വരും.
0: അപ്പോൾ ഇതിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക, ഒരാളൊരു ഖൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്തെങ്കിലും കഴിയും, എനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അതിൽ ഷെറാണോ പ്രവർത്തിച്ചെങ്കിൽ അതിൻ്റെ ഇഖാബ് കിട്ടും, അവന് അതിൻ്റെ ശിക്ഷ കിട്ടും. അതാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന മസ്ഊല. ചോദിക്കും പടച്ച റബ്ബ് ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ സമയത്തെ പറ്റി കിട്ടും. ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്.
1: ആ ബോധ്യം ഉണ്ടെങ്കിലേ അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും.
0: അതെ അതെ, അതും കൂടി അതിലൂടെ ചേർത്തി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
1: അതെ,
0: ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു സംസാരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇതിനോട് ചേർത്തി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം, ഇപ്പോൾ ഒരടിമ ഒരു വാചകം സംസാരിച്ചാൽ അവനക്ക് സ്വർഗത്തിലും പോവാം, ഒരു വാചകം സംസാരിച്ചാൽ നരകത്തിലും പോകാം. ഇത് റസൂലുള്ളാഹിൻ്റെ ഹദീസാണല്ലോ, അവന് ചിന്തിക്കുപോലും ഇല്ല. അള്ളാഹ്ക്ക് കോപം ഉണ്ടാക്കുന്ന ഒരു വാക്കും സംസാരിച്ചു ചിന്തിച്ചു പോലുമില്ല, ഹെവി ബിഹാഫി ജഹന്നം, അവൻ നാളെ നരകത്തിലാണെന്നാണ്. നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല കാര്യങ്ങളിൽ നമ്മുടെ ഒരു അശ്രദ്ധ കാരണത്താൽ നമ്മൾ നരകം മേടിക്കുന്നൊരവസ്ഥ
1: വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക.
0: ഓർമ്മയിൽ ഹസനു ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം പറഞ്ഞു, ഒരു മുഅ്മിനായ റഹിമല്ലാഹു അബ്ദൻ, അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടിയ ഒരു അടിമ, ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴൊന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ. അവനെ കിട്ടിയതും കേട്ടതും കിട്ടി തട്ടി എന്നുള്ള രൂപം എന്തുണ്ടാവില്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും.
2: ഇനി ജീവിത പാഠങ്ങൾ. ബഹുമാനായ സമീർ മുണ്ടേരി നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോയിലെ ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ജീവിതപാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട സുപ്രധാനമായ പാഠങ്ങളാണ് നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്, ഇന്നെൻ്റെ ശ്രോതാക്കളോട് സംസാരിക്കാനുള്ള വിഷയം, ജോലി ചെയ്യുന്നവരോട് മാന്യമായി പെരുമാറുക എന്നതിനെക്കുറിച്ചാണ്. നമ്മളൊരു എപ്പിസോഡിൽ ജോലി എന്നുള്ളത് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് എന്നും ജോലി ചെയ്യുന്ന മേഖലകളിൽ നാം പാലിക്കേണ്ട മര്യാദകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ജോലി ചെയ്യുക എന്നുള്ളത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരാൻ പറഞ്ഞ പരിശുദ്ധ ഇസ്ലാം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സല, ജുമഅക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം, എല്ലാം ഒഴിവാക്കി നിങ്ങൾ പള്ളിയിലേക്ക് വരണം, എന്നാൽ ജുമഅ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരായിക്കൊള്ളുക, നിങ്ങളുടെ ഉപജീവനം നിങ്ങൾ തേടിക്കൊള്ളുക. അപ്പം നമ്മൾ അധ്വാനിക്കാൻ പറയുന്ന മതമാണ് ഇസ്ലാം. സ്വന്തമായി അധ്വാനിക്കുന്നതിനെയും അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് ഭക്ഷിക്കുന്നതിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോലി ചെയ്യുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഉത്തമമായ ഗുണമാണ്. മടിപിടിച്ചിരിക്കാൻ പാടില്ല.

0: എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നവരുണ്ടാകാം. ജോലി ചെയ്യുന്ന ആളുകളോട് ജോലി ചെയ്യിപ്പിക്കുന്നവർക്കുള്ള കടമകൾ എന്തൊക്കെയാണ്, കടപ്പാടുകൾ എന്തൊക്കെയാണ്, ഇത് നാം കൃത്യമായി മനസ്സിലാക്കണം. ജോലിക്കാരോട് തൃപ്തിയോടുകൂടെ പെരുമാറണം, അവരോടുള്ള ബാധ്യതകൾ മനസ്സിലാക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ആ മേഖലയിൽ നടക്കുന്ന ധാരാളം അനീതികളുണ്ട്, ജോലിക്കാരുടെ തൃപ്തിയില്ലാതെ പലതും തൊഴിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തിന്മകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുകയും അത് തിരുത്താൻ നമ്മൾ തയ്യാറാവുകയും വേണം. ഒന്ന്, യാചനയ്ക്ക് വേണ്ടി ആളുകളെ ഉപയോഗിക്കുക. നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഇതൊരു വലിയ ബിസിനസ്സാണിപ്പോൾ, വലിയ ലാഭമുണ്ടാക്കുന്ന ഏർപ്പാടാണ്. ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കണ്ണ് ചുഴിന്നുകളഞ്ഞ്, അതേപോലെ തന്നെ ശരീരത്തിലെ അവയവങ്ങൾ വെട്ടിമാറ്റി അവരെ യാചിപ്പിക്കുക. അവരെ യാചിപ്പിച്ച് വൈകുന്നേര സമയമാകുമ്പോൾ അവർ യാചിച്ച് അവർ സ്വരൂപിച്ച ആ സംഖ്യകൾ വാങ്ങിക്കൊണ്ടുപോയി ജീവിക്കുന്ന എത്രയോ ആളുകൾ സമൂഹത്തിലുണ്ട്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, സ്വന്തമായി അധ്വാനിക്കാതെ മറ്റുള്ള ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അതും എങ്ങനെ ക്രൂരത കാണിച്ചിട്ട്, വലിയ തമ്മാടിത്തം കാണിച്ചിട്ട്. ഇതൊരു വലിയ മാർക്കറ്റായി, വലിയ ഒരു ശൃംഖലയായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ അത് നാം, ആ മേഖലയെ നാം പ്രത്യേകം മനസ്സിലാക്കണം. അതിനെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. യാചനയെ പ്രോത്സാഹിപ്പിക്കാത്ത മതാണ് ഇസ്ലാം. പിന്നെ എങ്ങനെയാണ് കുട്ടികളുടെ കൈയും കാലുമൊക്കെ മുറിച്ച് അവരെ കൊണ്ട് യാചിപ്പിക്കുന്നതിനെ അംഗീകരിക്കുക? അത്തരം ആളുകൾ വലിയ തിന്മയാണ് പ്രവർത്തിക്കുന്നത്, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ കാണുമ്പോൾ നിയമപാലകരുടെ മുന്നിലേക്ക് അവരെ കൊണ്ടുപോവുകയും അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ച് ആ കുട്ടികൾക്ക് വേണ്ട സുരക്ഷിതത്വം ഒരുക്കാനാണ് സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം, കരാറിൽ നിശ്ചയിച്ച സമയത്തിനപ്പുറം ജോലിക്കാരുടെ തൃപ്തിയില്ലാതെ ജോലി ചെയ്യിപ്പിക്കുക. ഇതും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ജോലിക്കൊരു സമയമുണ്ട്. ഇപ്പം ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ 8 മണിക്കൂറാണ് ജോലി, അല്ലെങ്കിൽ 7 മണിക്കൂറാണ് ജോലി. എത്രയാണോ നിശ്ചയിച്ചത്, ആ നിശ്ചയിച്ച സമയത്തിൻ്റെ അപ്പുറം ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, അത് നിഷിദ്ധമാണ്. ഒരു കരാർ ഉറപ്പിച്ചാൽ ആ കരാറ് പാലിക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ജോലിക്കാരന് സാധിക്കാത്ത ജോലികൾ അവരെ ഏൽപ്പിക്കുക. ഒരാൾക്കൊരു കഴിവുണ്ടാകും, ആ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഓഫീസുകളിലൊക്കെ 3-4 ആളുകൾ എടുക്കേണ്ട ജോലികൾ ഒരാളെ കൊണ്ട് മേലുദ്യോഗസ്ഥൻ ചെയ്യിപ്പിക്കുക. അങ്ങനെ പ്രയാസമനുഭവിക്കുന്ന ആളുകളുണ്ട്, ദുരിതമനുഭവിക്കുന്നവരുണ്ട്, അത് പാടില്ല. അതിനെ ഇസ്ലാം എതിർക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ എന്താണോ കഴിയുന്നത് അതിൻ്റെ അപ്പുറം അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. അല്ലാഹു തന്നെ നമ്മളോട് പറഞ്ഞത് വത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്നത്ര, കഴിയുന്ന എത്ര നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം എങ്ങനെ, നമുക്ക് സാധിക്കുന്ന എത്ര. പിന്നെ എങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക? ജോലിയുടെ മേഖലകളിൽ പലപ്പോഴും പല ആളുകളും അത് ചെയ്യിപ്പിക്കുന്നുണ്ട്, അത് ഗൗരവമുള്ള വിഷയമാണ്. നാലാമത്തത്, ജോലിക്കാരൻ്റെയും ജോലി ചെയ്യിപ്പിക്കുന്നവൻ്റെയും അവകാശത്തിൽപ്പെട്ടതാണ് മനുഷ്യത്വത്തെ മാനിക്കുക എന്നുള്ളത്. മനുഷ്യത്തല്ലാതെ പെരുമാറുന്ന ആളുകളുണ്ട്, അനാവശ്യമായി ജോലിക്കാരോട് വഴക്ക് പറയുന്ന ആളുകൾ, അവരെ നമ്മുടെ അടിമകളാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഞാനാണ് ശമ്പളം കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കണം. ജോലി ചെയ്യുന്നതിന് മുമ്പിൽ കൃത്യമായ കരാറുണ്ടാകണം. എന്താണ് അയാളുടെ ജോലി, എത്ര സമയമാണ് ജോലി, എത്രയാണ് അയാൾക്കുള്ള സാലറി, അതേപോലെ തന്നെ ഏത് സമയത്താണ് അയാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ആ കൃത്യമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അയാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. മനുഷ്യത്വമില്ലാതെ അയാളോട് ജോലിക്കാരോട് പെരുമാറാൻ പാടില്ല. തിരിച്ചും, ജോലി ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ യജമാനന്മാർ, തങ്ങൾക്ക് ജോലിയെ നൽകിയ ആളുകൾ, അവർ നമുക്ക് സാലറി നൽകുന്നുണ്ട്, അവരോട് നമുക്ക് കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. അവർ നിശ്ചയിച്ച സമയം നമ്മൾ ജോലി ചെയ്യണം. അവർ നിശ്ചയിച്ച സമയത്ത് ജോലി ചെയ്യാതെ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണത ഒഴിവാക്കണം. യൂട്യൂബിലും മറ്റുമൊക്കെയായി അനാവശ്യ കാഴ്ചകൾ കണ്ട് ജോലി സമയത്തെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്, അത് ജോലിക്കാർ ചെയ്യുന്ന വലിയ കുറ്റമാണ്. ജോലിക്കാരുടെ ഇടയിൽ അത്തരത്തിലുള്ള പ്രവണത ഉണ്ടാകാൻ പാടില്ല. നമ്മളിവിടെ ഇന്ന് പറയുന്നത് ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് ജോലിക്കാരോടുള്ള കടമകളെക്കുറിച്ചാണ്, ബാധ്യതകളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ 5-ാമത്തെ പോയിന്റ്, ജോലിക്കാരോടുള്ള പെരുമാറ്റം മാന്യമാകണം. നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ സംസ്കാരമുള്ളതാകണം. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ഏറ്റവും നന്നായി പെരുമാറുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, നിങ്ങളുടെ സേവകരായ സഹോദരർ അവരെ അല്ലാഹു നിങ്ങൾക്ക് കീഴിലാക്കിയിരിക്കുന്നു. റസൂലുള്ളാഹി പറയാണ്, നമ്മൾ ഒരാളെ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നിങ്ങളുടെ സേവകരായ സഹോദരർ അവരെ അല്ലാഹു നിങ്ങൾക്ക് കീഴിലാക്കിയതാണ്. ആർക്കെങ്കിലും തങ്ങളുടെ കീഴിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്ന് ഭക്ഷിപ്പിക്കട്ടെ, അവർ ധരിക്കുന്നതിൽ നിന്ന് അവരെ ധരിപ്പിക്കട്ടെ, അവർക്ക് കഴിയാത്തത് അവരെ ഏൽപ്പിക്കാതിരിക്കട്ടെ, ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെ സഹായിക്കട്ടെ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നോക്കൂ. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജോലി ചെയ്യുന്ന മേഖലകളിൽ ജോലിക്കാരോടുള്ള ബാധ്യതകൾ പഠിപ്പിക്കണം, ജോലിക്കാരോടുള്ള കടമകൾ വിശദീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ കാഴ്ചപ്പാട് നോക്കൂ നിങ്ങൾ. ഇസ്ലാമിന്റെ നിയമങ്ങൾ നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഇഖ്വാനകും ഹൗലകും ജഅലഹുമുല്ലാഹു തഹ്ത ഐദീകും ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി ഫൽയുത്ഇമുഹു മിമ്മാ യഅകുലു വൽയുൽബിസുഹു മിമ്മാ യൽബസു. എന്ത് സുന്ദരമായ വചനാണ്. നിങ്ങൾ അവരോട് നല്ല നിലയിൽ പെരുമാറണം, നിങ്ങൾ ധരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അവരെ ധരിപ്പിക്കണം, നിങ്ങൾ ഭക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അവരെ ഭക്ഷിപ്പിക്കണം, അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ അവരെ ഏൽപ്പിക്കാൻ പാടില്ല. മറ്റൊരു ഹദീത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ദരിദ്രൻ ധനികന് പരീക്ഷണമാണ്, ദുർബലൻ ശക്തന് പരീക്ഷണമാണ്, അടിമ ഉടമക്ക് പരീക്ഷണമാണ്. അവർ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അടിമക്ക് സാധിക്കുന്നത് മാത്രം കൽപ്പിക്കുകയും ചെയ്യട്ടെ, അവന് സാധിക്കാത്തത് ചെയ്യാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അവനെ സഹായിക്കട്ടെ, അവൻ ചെയ്തില്ല എങ്കിൽ അവനെ ശിക്ഷിക്കാതിരിക്കട്ടെ. ഏത് നേതാവുണ്ട് ഇങ്ങനെ കൽപ്പിച്ചത്? ജോലിക്കാരോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ പ്രവാചകന്റെ അധ്യാപനം. റസൂലുള്ളാഹി പറയാ, ദരിദ്രൻ ധനികന് പരീക്ഷണാണ്, പണമുള്ള ആള് മുതലാളിമാര് അവർക്ക് പരീക്ഷണാണ്, ദരിദ്രരായ ആളുകൾ. ദുർബലർ ശക്തന് പരീക്ഷണാണ്, നല്ല ആരോഗ്യവും മറ്റൊക്കെ ഉള്ള ആളുകൾ അവർക്ക് പരീക്ഷണമാണ്, ശക്തിയില്ലാത്ത ആളുകൾ. അടിമ ഉടമക്ക് പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അവർ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ഒരടിമക്ക് തൻ്റെ കീഴിലുള്ള ആളുകൾക്ക് സാധിക്കുന്നത് മാത്രം കൽപ്പിക്കുകയും ചെയ്യട്ടെ, അവന് സാധിക്കാത്തത് വല്ലതും പറയുകയാണെങ്കിൽ അതിലവരെ സഹായിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന് പലരും ജോലിക്കാരെ ഒരു ഉപകരണത്തെപ്പോലെയാണ് കാണുന്നത്. വിശ്രമമോ സഹായമോ ഒന്നുമില്ല, വെറും ജോലി, ഏത് സമയവും ജോലി ചെയ്യിപ്പിക്കുക. അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ യാതൊരു സ്ഥാനമില്ല. അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്ന തൻ്റെ കീഴിലുള്ള ജോലിക്കാരെ, അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നവർക്ക് ഈ ദീനിലൊരു സ്ഥാനമില്ല. അവർ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളല്ല. അത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ജോലിക്കാരൻ്റെ അവകാശങ്ങൾ കൊടുക്കുന്നത് വൈകിപ്പിക്കുന്ന ആളുകളുണ്ട്. സുപ്രധാനമായ ഒരു പോയിന്റാണിത്. ജോലിക്കാരൻ്റെ സാലറി, ശമ്പളം കൃത്യമായി കൊടുക്കണം. അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ജോലി തുടങ്ങുന്നതിൻ്റെ മുൻപ് കൂലി നിശ്ചയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മഹാനായ അബീ സഈദ് അൽഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഇസ്തിജാറൽ അജീറ ഹത്താ യുബയ്യിന ലഹു അജ്റഹു. റസൂലുള്ളാഹി പറഞ്ഞു, കൂലി വ്യക്തമാക്കുന്നതിന് മുമ്പ് ജോലിക്കാരനെ ജോലിക്കെടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു, നബി നിരോധിച്ചു. എങ്ങനെ? കൂലി വ്യക്തമാക്കുന്നതിന് മുമ്പ് ജോലിക്കാരനെ ജോലിക്കെടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട്, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ആരെങ്കിലും ഒരു ജോലിക്കാരനെ എടുക്കുകയാണെങ്കിൽ അവൻ്റെ കൂലി അവനെ അറിയിക്കട്ടെ. കൂലി അറിയിക്കണം, ഇതിനെത്ര പൈസയാണ് കൊടുക്കുക, ഈ ജോലിക്ക് എന്താണുള്ള പ്രതിഫലം, അത് കൃത്യമായി ജോലി ചെയ്യുന്ന ആളെ അറിയിക്കണം. അതേപോലെ തന്നെ ജോലി തീരുന്ന സമയത്ത് വേതനം നൽകണം. ജോലി എപ്പോഴാണ് തീരണം, അപ്പം കൂലി കൊടുക്കണം. ഇനി മാസ ശമ്പളമാണെങ്കിൽ ആ ശമ്പളം നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ നൽകണം. റസൂലുള്ളാഹി പറഞ്ഞ വാചകന്താ, ജോലിക്കാരൻ്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് നിങ്ങൾ കൂലി കൊടുക്കണം. പ്രസിദ്ധമായ ഹദീസാണിത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പഠിക്കണം. നമ്മുടെ കീഴിൽ ജോലി ചെയ്യിക്കുന്ന ആളുകളോടുള്ള ബാധ്യതകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. ഒരു കാരണമല്ലാതെ ശമ്പളം വൈകിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാത്ത ആളുകൾ, മാസ ശമ്പളമായിരിക്കും, അത് ഒന്നാം തീയതി കൊടുക്കണം അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് കൊടുക്കണം. ഒരു കാരണമല്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ടായിട്ട് അവർ ചെയ്ത ജോലിയിൽ നിന്ന് നമ്മൾ ഒരുപാട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ടും അവരുടെ സാലറി കൊടുക്കാൻ, അവരുടെ ശമ്പളം കൊടുക്കാൻ മടി കാണിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മൻ. റസൂലുള്ളാഹി പറയാ, ഒരാൾക്ക് പാപമായിട്ട് മതി. എന്തു മതി? ഒരാളുടെ ഭക്ഷണം തടഞ്ഞുവെക്കുന്നത്. ഒരാളുടെ ഭക്ഷണം തടഞ്ഞുവെക്കുന്നത് തന്നെ മതി അയാൾക്ക് പാപമായിട്ട്. നമ്മൾ ജോലിക്കാരന് കൂലി കൊടുത്തിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? അയാളുടെ കുടുംബത്തിൻ്റെ ഭക്ഷണം, അയാളുടെ ഭക്ഷണം, അതൊക്കെ നമ്മൾ തടഞ്ഞുവെക്കാണ്, അതൊക്കെ നമ്മൾ ഇല്ലാതെയാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റൊരു ഹദീസ്, മൂന്ന് വിഭാഗം ആളുകൾക്കെതിരെ, മൂന്ന് കൂട്ടർക്കെതിരെ പരലോകത്ത് അല്ലാഹു തർക്കിക്കുന്നാണ്. സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ, അന ഹസ്മുഹും യൗമൽ ഖിയാമ, ആ മൂന്ന് വിഭാഗം ആളുകളോട് അല്ലാഹു നാളെ പരലോകത്ത് തർക്കിക്കും. ആരാ അവര്? എന്റെ പേരിൽ നൽകുകയും പിന്നെ വഞ്ചന കാണിക്കുകയും ചെയ്ത ആളുകൾ. റജുലുൻ അഅതാബി സുമ്മ ഗദറ വറജുലുൻ ബാഅ ഹുർരിൻ ഫഅകല സമനഹു. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, എന്റെ പേരിൽ നൽകുകയും പിന്നെ വഞ്ചന കാണിക്കുകയും ചെയ്തവൻ, അതേപോലെ സ്വതന്ത്രനെ വിൽക്കുകയും അതിൻ്റെ വില ഭക്ഷിക്കുകയും ചെയ്ത ആളുകൾ. പണ്ട് കാലത്തുണ്ടായിരുന്നു അടിമകളല്ലാത്ത സ്വതന്ത്രരായ ആളുകൾ, അവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയി അടിമ എന്ന് പറഞ്ഞിട്ട് വിൽക്കുക, എന്നിട്ട് അതിൻ്റെ വില തിന്നുക. അവരോട് അള്ളാഹു നാളെ തർക്കിക്കുന്നതാണ്, അവരെ അള്ളാഹു നാളെ പിടികൂടും. അതേപോലെ തന്നെ മൂന്നാമതായി പറഞ്ഞത്, ഒരാളെ ജോലി ചെയ്യിപ്പിച്ചു. വറജുലൻ ഇസ്തഅജറ അജീറൻ, ഒരു മനുഷ്യൻ അയാളെ ജോലി ചെയ്യിപ്പിച്ചു, എന്നിട്ടോ അവന് നൽകേണ്ടത് പൂർണ്ണമായി നൽകാത്തവൻ, അവന് കൂലി കൊടുത്തില്ല, അവന് പ്രതിഫലം കൊടുത്തില്ല, അവനോട് നാളെ അല്ലാഹു പരലോകത്ത് തർക്കിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് ഗൗരവമുള്ള വിഷയമാണ്. ജോലിക്കാരോടുള്ള ബാധ്യതകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മുസ്ലിമായ ഒരു മനുഷ്യന്റെ അവകാശം നിഷേധിച്ചാൽ അവന് നരകം നിർബന്ധമായി, സ്വർഗം നിഷിദ്ധമായി. അപ്പൊ അവർ ചോദിച്ചു, നിസാരമായ കാര്യമാണെങ്കിലോ? റസൂലെ, ഇതൊരു നിസാരായ കാര്യമാണെങ്കിലോ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അറാഖിന്റെ കൊള്ളിയാണെങ്കിലും ശരി, ഒരു അറാഖിന്റെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു അറാഖിന്റെ കൊള്ളിയാണെങ്കിലും ഒരു മുസ്ലിമായ സഹോദരന്റെ അവകാശം നിഷേധിച്ചാലേ നരകം നിർബന്ധമായി, സ്വർഗം അവന് നിഷിദ്ധമായി. ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകൾ ആലോചിക്കണം. ആളുകളെ ജോലിക്ക് വെച്ച് അവരുടെ സാലറി കൊടുക്കാതെ അവരെ ഉപദ്രവിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന ആളുകൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണിത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്, നിസ്സാരമായ കാര്യമല്ല. സഹോദരങ്ങളെ, ശബ്ദം ഒരൽപ്പം കടുത്തുപോയി എങ്കിൽ ഇത് ഈ വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രമാത്രം ഗൗരവമായി ഇതാണ് ഓർമ്മപ്പെടുത്തിയത്. ഒരു അസറിൽ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും, ഒരു അടിമക്ക് പരലോകത്ത് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്തറിയോ? തനിക്ക് പരിചയമുള്ളവനെ കണ്ടുമുട്ടുന്നതായിരിക്കും. ഒരടിമക്ക് പരലോകത്ത് ഏറ്റവും വെറുപ്പുള്ള കാര്യം പരിചയക്കാരെ കണ്ടുമുട്ടുന്നത്. എന്തേ കാരണം? ദുനിയാവിൽ അവൻ്റെ ഹക്ക് കൊടുത്തുവിട്ടാണ്ട്, ദുനിയാവിൽ അവൻ്റെ ഹക്ക് എടുത്തിട്ടുണ്ട്, അവൻ്റെ അവകാശം നിഷേധിച്ചിട്ടുണ്ട്. അപ്പം അവനെ പരലോകത്ത് കണ്ടുമുട്ടിയാൽ അവന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഗൗരവമുള്ള ഈ മേഖലയിൽ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. സഹോദരങ്ങളെ, ജോലിക്കാർക്കുള്ള അവകാശങ്ങളാണ്. അവരുടെ ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും കാര്യത്തിൽ അവരോട് നല്ല നിലയിൽ പെരുമാറുക, അതേപോലെ തന്നെ അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവരും മനുഷ്യരാണ്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഉപദ്രവിക്കരുത്. ഒരാൾ മറ്റൊരാൾ അടിച്ചപ്പോൾ ഉമർലാനു പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യരടിക്കുന്നത്? അവരെ അവരുടെ ഉമ്മമാർ പ്രസവിച്ച് സ്വതന്ത്രനായിട്ടാണ്. എന്നിട്ട് ഉമർലാനു ആ അടിച്ച മനുഷ്യനെ വിളിച്ചുകൊണ്ട് പ്രതിക്രിയ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പത് ഗൗരവമായ നിർദ്ദേശങ്ങളും താക്കീതുകളുമാണ്. ജോലി ചെയ്യുന്നവരോട് മാന്യമായി പെരുമാറുക, അവരുടെ സാലറി കൊടുക്കുക, അവരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നതിനെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ആ മര്യാദകളൊക്കെ പാലിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: hello@peaceradio.com. പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
2: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല. അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അമ്മാകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ ഇത്താത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ മൂന്ന് ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റേ അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
1: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഡയലോഗ് എന്ന ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള മറുപടിയിൽ നിന്നും ഏതാനും ഭാഗമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ആധുനികത ഇന്നലെയും ഇന്നും, വിഷയം അവതരിപ്പിക്കുന്നത് സഹൽ ആദം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രേം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നിലവരായ നാട്ടുകാരെ, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും സമൂഹം ചർച്ച ചെയ്യാത്ത തരത്തിലുള്ള മത സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ വിഷയങ്ങൾ ഇന്ന് മതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ചർച്ചകളുടെ അതിർവരമ്പുകളിൽ എത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ എൻ്റെ മുന്നിലിരിക്കുന്ന 10-60 വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു കാര്യമായിരിക്കും. എന്നാൽ ഈ ഒരു കാലത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ച് ഈ ചർച്ചകളാണ് അവൻ്റെ ജീവിതത്തിലെ മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സാമൂഹിക പരിപ്രേക്ഷ്യത്തിൻ്റെയും ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത്. ഇവിടെ ആധുനികത ഇന്നും ഇന്നലെയും എന്നുള്ളൊരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും സാഹിത്യരംഗങ്ങളിലും പുസ്തകരംഗങ്ങളിലൊക്കെ വായിച്ചിരിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്കാഡമിക്കായ ചിന്തകളിൽ നിൽക്കുന്ന ആളുകൾ ഒരുപക്ഷെ ചിന്തിക്കുക, ആധുനികത ഈസ് ഈക്വൽ ടു മോഡേണിറ്റി, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഇന്നിത്യാദി കാര്യങ്ങളുടെ ഇന്നലകളെയും ഇന്നിനെയും കുറിച്ചിട്ടായിരിക്കും എൻ്റെ സംസാരം എന്നതായിരിക്കും വിചാരിക്കുക. എന്നാൽ ആധുനികത എന്ന പരിപ്രേക്ഷ്യത്തെ നമ്മൾ തൽക്കാലം മാറ്റിവെക്കുകയാണ്. കാരണം നമ്മളിവിടെ ഇന്ന് ചർച്ചക്കെടുക്കുന്ന വിഷയം പരിഷ്കൃതം, പുതിയ കാലം, പഴയ കാലം എന്നൊക്കെ വിളിക്കപ്പെടുന്ന, അങ്ങനെ കാലത്തെ വളരെ ഒരു ക്രൊണോളജിക്കലായ, അല്ലെങ്കിൽ ഒന്നുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ കാലത്തെ വ്യത്യസ്തങ്ങളായ ആംഗിളിലൂടെ ഒരു ഏറോ മാർക്ക് വരച്ചാൽ 3-4 തരത്തിലേക്ക് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അതിനെ നല്ലതും ചീത്തതും പഴഞ്ചിനും അത് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ തരംതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളെ, അത് മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ നൽകുന്നത്. യഥാർത്ഥത്തിൽ ഓരോ കാലഘട്ടങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് തൊട്ട് മുമ്പിലുള്ള 18-ാം നൂറ്റാണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, 19-ാം നൂറ്റാണ്ടൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് മുഗൾ ഭരണാധികാരികൾ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് കലകളുണ്ടായിരുന്നു. ആ കലകളുടെ പ്രസക്തി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിന് മുമ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മിഡീവൽ ഹിസ്റ്ററി, ഒരുപാട് വിപ്ലവങ്ങൾ നടന്നൊരു കാലഘട്ടമായിരുന്നു മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അഥവാ പറഞ്ഞു വെക്കുന്നത് ഓരോ ചരിത്രത്തിനും ഓരോ കാലഘട്ടത്തിനും ഓരോ ചരിത്രമുണ്ട്. അഥവാ ആ ഒരുപക്ഷെ ആരംഭിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യുതി എന്നൊരു സംഭവം ഒരുപക്ഷെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അന്ന് വെളിച്ചം എന്നൊരു ചിന്ത വർഷങ്ങൾക്ക് മുമ്പ് ഒരാളുടെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന സെറ്റപ്പുകളും വൈദ്യുതികളൊക്കെ എന്നൊരു വൈദ്യുതി എന്നൊരു പരിണാമത്തിൽ, വെളിച്ചം എന്ന ഒരു ഒന്ന് ചിന്തയിൽ നിന്നും വൈദ്യുതി എന്നൊരു പരിണാമത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അഥവാ ഒരു നമ്മളിന്ന് കാണുന്ന സെറ്റപ്പുകളും നമ്മളിന്ന് കാണുന്ന സംവിധാനങ്ങൾക്കുമൊക്കെ ചരിത്രങ്ങൾക്കൊരുപാട് പ്രത്യേകതകളുണ്ട്. അഥവാ അതിൻ്റെ ചരിത്രങ്ങൾ വളരെ, ആ ചരിത്രങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും ഇന്നിൻ്റെ പുരോഗതികളെ നമുക്ക് കുറിച്ച് പറയാൻ സാധ്യമല്ല എന്നതാണ് ചരിത്ര പഠനത്തിൻ്റെ ബേസിക്കായ ഒരു കാര്യം എന്നുള്ളത്. ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ മതത്തെ വിമർശിക്കുന്ന ഒരുപാട് പോയിന്റുകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതിൽ വളരെ ലൂസ് സ്റ്റോക്ക് ആയിക്കൊണ്ട്, വിടുവായത്വം ഇരുന്നുകൊണ്ട് ഇതുപോലെയുള്ള കസാലകളിൽ ഒരു ബേസിക്കായ ഫാക്റ്റുകൾ പോലും പറയാതെ വെറുതെ ഒരു വാചടിയായിക്കൊണ്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനെ അക്കാഡമിക്കായിക്കൊണ്ട് മറുപടി പറയുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കളയുന്നതിന് തുല്യമാണ്. എന്നാൽ അതേ ലൂസ് സ്റ്റോക്കിൽ നിന്നുകൊണ്ട് നമുക്ക് അവരോട് ചില കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
4: ഇല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് കരുത്തു തരും, നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും, പോയി കാര്യം നടത്തിയിട്ട് വരും. മനസ്സിലായില്ലേ? നിങ്ങൾ ആ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുറച്ച് വിശ്വസിക്കുകയും ചെയ്യും, അതൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് ആ കാര്യം നടന്നല്ലോ, ആ കാര്യം നടത്താൻ ആത്മീയത ആവശ്യമാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ മനസ്സിന് കരുത്ത് തരുന്ന എന്തും നിങ്ങൾക്കാവാം. അതിനപ്പുറം മറ്റുള്ളവരെയും എന്റെ ചിന്തയും എന്റെ മതവും അതിൽ പറഞ്ഞ കാര്യങ്ങളും മാത്രമാണ് ശരി. മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ മനുഷ്യരാണെന്ന് നോക്കണം. അത് നമ്മുടെ അത്രയും പോലും ബുദ്ധി ഉറക്കാത്ത മനുഷ്യരായിരുന്നു ഇതെല്ലാം. 1500 കൊല്ലം മുമ്പ് വേണ്ടല്ലോ, ഒരു ഒരു 75 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ഈ ശാസ്ത്രബോധം എത്ര ഉണ്ടെന്ന് ചിന്തിച്ച് ചോദിക്കാം. ഇല്ലേ, യുക്തിബോധം എത്ര ഉണ്ടായിരുന്നു? അവര് അന്ധവിശ്വാസങ്ങൾ, അവർ ചിന്തിച്ചിരുന്ന അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ചിന്തിച്ച് ചോദിക്കുക. എന്തുമാത്രം അന്ധവിശ്വാസങ്ങൾ! അപ്പൊ ഇത്രയും അന്ധവിശ്വാസങ്ങളുടെ കൂടെ ആണ് 75 കൊല്ലമെങ്കിൽ, സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് കേരളത്തിൽ നടന്നിരുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, മണ്ടത്തരങ്ങൾ ഇത്രയൊക്കെ ആണെങ്കിൽ 1000 കൊല്ലം മുമ്പ്, 1500 കൊല്ലം മുമ്പ്, 2000 കൊല്ലം മുമ്പ് ജീവിച്ച പക്ഷേ എന്തുമാത്രം മണ്ടത്തരങ്ങളാണ് ജീവിച്ചിരുന്നത്. അതിലെ ഭേദപ്പെട്ട ബുദ്ധിയുള്ള ഒരുത്തൻ ഇവരെയൊക്കെ എന്താണ് കുപ്പിയിലാക്കാൻ വേണ്ടി കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ.
3: ഒരുപാട് ലോകങ്ങൾ ലോകത്തിന്റെ പല മുക്കുകളും പല ലോകത്തിന്റെ മൂശകൾ തന്നെ കണ്ട് രസിച്ച ഒരുപാട് അങ്ങനത്തെ അനുഭവ സമ്പത്തുള്ള എന്നൊരു വ്യക്തി പറയുന്ന എത്ര ബാലിശകരമായ ഒരു വാദമാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രത്തെ കുറിച്ചിട്ട് ഒരാൾക്കുണ്ടാകുന്ന ജ്ഞാനം എത്രയാണ്, എന്നിട്ട് അതിനെ വെച്ചിട്ട് അളക്കുകയാണ്. നമുക്ക് തന്നെ ഇപ്പോൾ എത്ര അറിവുണ്ട് എങ്കിൽ 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് എന്തറിവുണ്ടാവാൻ, എന്ത് അവബോധം ഉണ്ടാവാൻ, എന്ത് ശാസ്ത്രം ഉണ്ടാവുകയാണ്. ഒരു ഒരു ലൂസ് ടോക്കിൽ നിന്നുകൊണ്ട് വെറുതെ വിടുവായത്വം പറയുകയാണെങ്കിൽ എന്നല്ലാതെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? ഡമസ്കസിന്റെ മൂലകളിൽ പോയി സഞ്ചരിച്ച ഈ വ്യക്തിക്ക് ഒരുപാട് ചരിത്രകാരന്മാരെ കാണുവാൻ എന്തുകൊണ്ട് കാണുവാൻ സാധിച്ചില്ല? ആൽജിബ്ര എന്ന ഇക്വേഷൻ സൃഷ്ടിച്ചത് പിന്നിൽ ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. അൽക്വാരിസ്മി അദ്ദേഹത്തിന് എന്തുകൊണ്ട് കാണുവാൻ സാധിച്ചില്ല? വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ന് നമ്മൾ ഇന്ന് കാണുന്ന വൈദ്യം, മെഡിക്കൽ സയൻറ്റിഫിക് സയൻസിൻ്റെ, ഫിസിക്സിൻ്റെയൊക്കെ ഒരു പരിണാമത്തിലേക്ക്, അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും തുടക്കത്തിൽ ഇബ്നു സീന രചിച്ച ഒരുപാട് കൃതികൾ, ഇബ്നു സീനയുടെ കണ്ടുപിടുത്തങ്ങൾ, അതൊക്കെ അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളാണ്. അവർക്കൊന്നും ഒരു ശാസ്ത്രബോധമോ അവർക്കൊന്നും ഇത്തരത്തിലുള്ള ചിന്തകളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തുമാത്രം ഇതാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്, എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യം ആണ് എന്നുണ്ടെങ്കിൽ അതിനെന്ത് പ്രശ്നമാണ് ഉള്ളത്, എന്താണ് അതിലെ പ്രശ്നം എന്നുള്ളതാണ് നമുക്കിവിടെ ചോദിക്കാനുള്ളത്. ഇവിടെ വർഷങ്ങൾക്ക്, രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഒരുപാട് മണ്ടത്തരങ്ങൾ പഴയ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു എന്നുള്ളതാണ്. പഴയ കാലങ്ങളിൽ മാത്രമല്ലല്ലോ, ഇന്നും മണ്ടത്തരങ്ങൾ നടക്കുന്നല്ലോ. ആ മണ്ടത്തരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ അച്ചടിച്ചു വരുന്ന ന്യൂസ് പേപ്പറുകളിൽ അത് കൊടുക്കാനില്ലാത്ത സ്പേസ് ഇല്ലാത്ത അവസ്ഥയാണ് ഇന്നത്തെ വാർത്തകളൊക്കെ കാണുന്നത്. അതിനർത്ഥം ഇന്നത്തെ കാലത്തിന് എന്തെങ്കിലും പ്രശ്നം എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഇവിടെ വീണ്ടും അദ്ദേഹം തുടരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ അദ്ദേഹം ഇതിന്റെ ബാക്കി എന്നാണ് അദ്ദേഹം തുടരുന്നത്.
4: നൂറ്റാണ്ടുകൾക്ക് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളല്ല ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെ സൃഷ്ടിക്കാതെ സാമാന്യ ബോധവും ശാസ്ത്രബോധമുള്ളവരെ സൃഷ്ടിക്കുക. ഇത്രയും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും ഈ തലമുറയിലുള്ള ഒരു സോഷ്യൽ മീഡിയയിലൂടെ വിതറുന്ന വിഷം എത്രയാ? മതം എന്ന് പറഞ്ഞ പൊട്ടത്തരത്തിന്റെ പേരിൽ, മതം എന്ന് പറഞ്ഞ സാധനം മുഴുവൻ പൊട്ടത്തരമാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത സമൂഹം ജീവിക്കുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാന്ന് പറഞ്ഞ് ജീവിക്കാൻ നാണമില്ലേ? നിങ്ങൾ എന്താണ് അവരെ പഠിപ്പിച്ചിങ്ങോട്ട് വിട്ടത്?
3: മതം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു സംഭവത്തെ പുതിയൊരു കാലഘട്ടത്തിൽ അനുകരിക്കണം എന്ന് പറയുന്നത് എന്തുമാത്രം പൊട്ടത്തരമാണ്, എന്തുമാത്രം മണ്ടത്തരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മിസ്റ്റർ, പിന്നെ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന വാദം എന്താണ്? നിരീശ്വരവാദത്തിലേക്ക് നമ്മൾ പോകണമെന്നാണോ? എങ്കിൽ പരിശോധിച്ചു നോക്കാം. ചാവറ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരായിരുന്നില്ലേ നാസ്തിക വിഭാഗത്തിൻ്റെ ഒന്നാം തലത്തിലുണ്ടായിരുന്ന നിരീശ്വരവാദികൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ആ സിദ്ധാന്തം അഥവാ നാസ്തിക സിദ്ധാന്തം ലോകത്ത് ഉടലെടുത്തിട്ടുള്ളത്. എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്ന ഇതേ ലോജിക്ക് ഉപയോഗിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ നാസ്തികതയെ അനുകരിക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? ഇസ്ലാമിനേക്കാളും, അതല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കീകരിച്ച ദീനിനേക്കാളും ഏറ്റവും പഴഞ്ചൻ ചെന്ന വാദമല്ലേ നിങ്ങൾ ഇന്ന് പറഞ്ഞു വെക്കുന്ന മോഡേൺ ഫിലോസഫിയും? ഈ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണ്, ഇവർ പറഞ്ഞു വെക്കുന്ന ലിബറലിസം അടക്കമുള്ള കാര്യങ്ങളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഗ്രീക്കും റോമൻ ഫിലോസഫിയിലും നോക്കി. അതാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുമ്പ് ഉള്ളതാണ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളാകട്ടെ യേശുവിൻ്റെയും കാലഘട്ടത്തിന് മുമ്പുള്ളതാണ്. അത്രയും പഴകം ചെന്നൊരു കാലഘട്ടമാണ് ഇന്ന് മോഡേണിറ്റി എന്ന് നിങ്ങൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പഴയതിനെ പുൽകുന്നത് നിങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം പഴയത് എന്നുള്ളത് കൊണ്ട് മാറുന്നില്ല. നമ്മൾ ഇവിടെ തിരിച്ചു ചോദിക്കുകയാണ്, എന്താണ് നമ്മൾ പറയുന്ന മൂല്യങ്ങൾക്ക് എന്ത് പ്രശ്നമാണുള്ളത്? ഇവിടെ പഴയത് പുതിയത് എന്നൊരു ഒരു ഒരു ഒരു ബൈനറി ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ആധുനികത എന്നതിൻ്റെ അതിർവരമ്പിൽ നിന്നുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. ആധുനികത എന്ന വാക്ക് തന്നെ ലോകത്ത് കടന്നു വരുന്നത്, ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ആധുനികതയുടെ ചർച്ചകൾ നടക്കുന്നു, തുടർന്ന് രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്നു. ആ ആധുനികതയല്ല ഈ ആധുനികത എന്ന് പറയുന്ന തരത്തിലുള്ള പോസ്റ്റ് മോഡേണിസം കടന്നു വരുന്ന രണ്ടാം ലോകമഹായുദ്ധത്തിലാണ്. പിന്നീട് ഒരുപാട് അതുമനോ നിമിഷ ജ്ഞാനോദയങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നു. ഇന്ന് മെറ്റാ മോഡേണിസം പോലെയുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ആധുനികത എന്ന് പറയുന്നത്. എന്നാൽ ഇവരി പറയുന്ന ആധുനികത കാര്യങ്ങളൊക്കെ പറയുന്നത് ശാസ്ത്ര പുരോഗതിയുടെ കാലഘട്ടത്തിൽ, ശാസ്ത്രം ഇത്രയും വളർന്ന് പന്തലിച്ച് കിടക്കുന്ന അതിനെയാണ് ഇവർ പുതിയ കാലം എന്ന് വിളിക്കുന്നത്. ആ പുതിയ കാലഘട്ടത്തിൽ 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യത്തെ ഒരാൾ പോകുന്നതിൽ എന്ത് യുക്തിയാണെന്നുള്ളത് ചോദിക്കാനുള്ളത്, ആ ചോദ്യം തന്നെ ഒരു ലോ പോയിന്റിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ വോയിഡബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. വോയിഡബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ തുടക്കം തന്നെ, ആ ചോദ്യം തന്നെ ഒരു യുക്തിരഹിതമായ ഒരു ചോദ്യമാണല്ലോ. ആ ചോദ്യം തന്നെ യുക്തിരഹിതമാണ്. ഇവിടെ എന്താണ് ഡെവലപ്മെന്റ് നടക്കുന്നത്? ഇവിടെ 2G മാറി 5G വരുന്നു. 2G മാറി 5G എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് നിസ്കരിക്കുന്ന എന്ത് പ്രശ്നമുണ്ടോ? അയാൾ 2G മാറി 5G വരുമ്പോൾ അയാളെ നിസ്കാരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന എന്ത് ഘടകമാണ് അതിൽ നിന്നുള്ളത്? 20 വർഷങ്ങൾക്കും ഇതേപോലൊരു ഡയലോഗ് ഒരു ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ ക്യാമറകളും ഈ ക്യാമറകളിലൂടെ വീക്ഷിക്കുന്ന സെൽഫോണുകളും ഇല്ല. എന്നാൽ ഇന്ന് സെൽഫോണുകളിലൂടെ അതേ ശാസ്ത്രീയം ഉപയോഗിച്ചുകൊണ്ട് മതം ഇവിടെ പ്രബോധനം ചെയ്യപ്പെടുന്നു. ആ സംവിധാനങ്ങൾ പുരോഗതി പ്രാപിക്കുമ്പോൾ സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും ഒരാളെ തടയുന്ന ഒരു ഘടകം എവിടെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ മൂല്യങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് പഴയ പുതിയത് എന്ന് നിങ്ങൾ ടാഗ് ലൈൻ ചേർത്ത് പറയുമ്പോൾ ഇവിടെ എന്ത് പ്രശ്നമാണുള്ളത്? നേരെ മറിച്ച് നിങ്ങൾ പറയുന്ന വാദങ്ങളെ വിശുദ്ധ ഖുർആൻ ആദ്യഘട്ടങ്ങളിൽ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തേത് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ പറയുന്ന ദൈവനിരാശത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ വന്ന ഒരു ഒരു ഭയങ്കര വിപ്ലവകരമായ സിദ്ധാന്തമല്ല ദൈവനിരാശമെന്ന് ഞാൻ തുടക്കത്തിൽ സൂചിക്കോ. അംഹുലിക്കോ മിൻ ഖൈരി ശൈഇൻ അംഹുമുൽ ഖാലിഖുൻ. അതല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ സ്വമേധയാ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം അഥവാ എന്റെ സംസാരം കേൾക്കുന്നതിൽ വിശ്വാസികളല്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയുകയാണ് വിശുദ്ധ ഖുർആൻ എന്ന സത്യ ഗ്രന്ഥം നിങ്ങൾ മാറ്റിവെക്കുക. ഈ ഗ്രന്ഥം 1500 വർഷങ്ങൾക്ക് മുമ്പ് അവതരിക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എങ്കിൽ ആ ഗ്രന്ഥം 1500 വർഷങ്ങൾക്ക് മുമ്പ് അഡ്രസ് ചെയ്യപ്പെട്ടൊരു വിഷയമാണ് അംഹുലിക്കൂ മിൻ ഖൈരി ശൈഇൻ അംഹുമുൽ ഖാലിഖൂൻ. അതെല്ലാം നിങ്ങൾ സ്വമേധയെ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ ദൈവനിരാസം വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അഥവാ ഇസ്ലാം പൂർണ്ണമാകുന്ന കാലഘട്ടത്തിന് മുമ്പ് തന്നെ ദൈവനിരാസം ഉണ്ടായിരുന്നെന്ന്. ആ ദൈവനിരാസമാണോ പുതിയ കാലത്തെ വിപ്ലവകരമായ വിശ്വാസ സംഹിത എന്ന് നിങ്ങൾ പറയുന്നത്? ഇനി മോഡേണിറ്റിയെയും ലിബറലിസത്തെയും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ റോമൻ കൾച്ചറുകളിലും ഗ്രീക്ക് കൾച്ചറുകളിൽ നിന്നും ഉടലെടുത്ത ഒരുപാട് ആശയങ്ങളുടെ സംഹിതയാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം ഉണ്ടാകുന്നതും ഇസ്ലാമിന്റെ പൂർണ്ണമാകുന്നതും. ആ ഇസ്ലാം പൂർണ്ണമാകുന്ന ഇസ്ലാമിന്റെ പ്രബോധന പ്രക്രിയ ഇസ്ലാമിന്റെ പ്രബോധന മൂല്യങ്ങളെക്കാൾ എന്ത് മൂല്യമാണ് അതിനേക്കാൾ മുമ്പുണ്ടായിരുന്ന ലിബറലിസത്തിനും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത്? അഥവാ നിങ്ങൾ പറയുന്ന വാദങ്ങൾ അവർ പറയുന്ന വാദങ്ങൾ അവർക്ക് തന്നെ അവരെ തന്നെ തിരിച്ചു കൊത്തുന്നുള്ളതാണ്. എൻ്റെ സംസാരത്തിൻ്റെ ഒരാകത്തുകയായിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ശരിയെ അതല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട മൂല്യങ്ങളെ നമ്മൾ തിജപ്പെടുത്തേണ്ടത് പഴയതും പുതിയതും എന്നൊരു ഡെഫിനിഷനിൽ നിന്നുകൊണ്ടല്ല, ശരിയേത് ശരികേട് എന്നൊരു ഡെഫിനിഷനിൽ നിന്നുകൊണ്ടാണ്. ശാസ്ത്ര പുരോഗതിയുടെ കാലഘട്ടത്തിൽ ശരിയും തെറ്റും മാറി മറിയുന്നുണ്ടോ? ഇവിടെ ലോക്കൽ ട്രെയിനുകൾ മാറി വന്ദേ ഭാരത് എന്ന് പറയുമ്പോൾ പഴയ കാലങ്ങളിലെ ഏത് മൂല്യമാണ് ഇവിടെ മാറുന്നത്? അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്തൊക്കെ ഡെവലപ്മെൻറ്റും ഉണ്ടാകുമ്പോൾ ഈ ഹാൾ ഉണ്ടായിക്കഴിഞ്ഞ് ഒരു പക്ഷേ വളരെ വർഷങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഇതൊരു ഡെവലപ്മെൻറ്റാണ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. ഈ ഇത്തരത്തിലുള്ള സംവിധാനം ഇവിടെ എന്ന് സംവിധാനം ഒരുക്കുക എന്ന ചിന്ത രൂപപ്പെടുന്നതിന് കാലങ്ങൾക്ക് മുമ്പ് അതേ നമ്മൾ അനുഷ്ഠിച്ച മൂല്യങ്ങൾ ഇന്നും നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നില്ലേ? ആ മൂല്യങ്ങൾ ഇന്നും വളരുകയല്ലേ ചെയ്യുന്നത്? ആ വളർച്ചയുടെ കാര്യങ്ങൾ വരും സംസാരങ്ങളിൽ വരും. അങ്ങനെ ഇരിക്കെ എന്ത് പ്രശ്നമാണ് നിങ്ങൾ ഈ പറയുന്ന മതത്തിനുള്ളത്? എന്ത് പ്രശ്നമാണ്? എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു വെക്കുന്ന മൂല്യം എന്നുള്ളത്? അല്ലാതെ വെറുതെ ഏതെങ്കിലും ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തുകൊണ്ട് ഒരു ഒരു ഒരു ഒരു ചായക്കോപ്പയ്ക്ക് അപ്പുറത്തിരുന്നു കൊണ്ട് ലൂസ് ടോക്കുകൾ പറയാൻ ആർക്കും പറ്റും? അതിന് ലോകം സഞ്ചരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല. കോഴിക്കോട് നിന്നും സഞ്ചരിച്ച് ചങ്ങരം കൊടുത്തുകൊണ്ടും സംസാരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള പാഠങ്ങൾ ഞാൻ പകർത്തുക എന്ന് പറഞ്ഞതും ആ അവിടെ പഠിപ്പിക്കപ്പെട്ട ജീവിത മൂല്യങ്ങൾ ഞാൻ പകർത്തുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രബോധനത്തിന് വേണ്ടിയിട്ട് അവർ ചെന്നിരുന്നത് ഒട്ടകപ്പുറത്തായിരുന്നു. അതിനർത്ഥം കോഴിക്കോട് നിന്നും ചങ്ങരകുളത്തേക്ക് ഞാൻ ഒട്ടകപ്പുറത്തേക്ക് വരണം എന്നാണോ? അല്ല, അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന പുതിയത് പഴയതിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഹിതയെയല്ല ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നത് മൂല്യങ്ങളെ കുറിച്ചിട്ടാണ്. ആ മൂല്യങ്ങളും ജീവിതങ്ങളും സംസ്കാരങ്ങളും ഒത്തുചേർന്ന മതദാർശി ദർശനത്തെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു ജീവിത ദർശനിക ഈ നിരീശ്വരവാദത്തിൽ നിന്നും ഉത്ഭവിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ദർശനിക ഈ കാലഘട്ടത്തിൽ പുതിയത് എന്ന് നിങ്ങൾ ടാഗ് ലൈൻ ചേർത്തിരിക്കുന്ന ലിബറലിസത്തിൽ നിങ്ങൾക്ക് ചേർക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ്. ശാസ്ത്രവും മതത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ശാസ്ത്ര പുരോഗതി മതത്തിന് തടസ്സമാണ് എന്നുള്ള നിങ്ങളുടെ വാദം തീർത്തും ബാലിശമാണ്. അടിവരയിട്ടുകൊണ്ട് പറയുന്നു, നമ്മളൊരു മൂല്യം നമ്മളൊരു കാര്യം ശരിയേത് തെറ്റിയെന്ന് ശരിയും ശരികേടും തിരിച്ചറിയുന്നതിലൂടെയാണ് മൂല്യങ്ങളെ എടുക്കേണ്ടത്. അല്ലാതെ പഴയത് പുതിയത് എന്നൊരു ഇക്വേഷൻ അല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൂടുതൽ ചരിത്രങ്ങളെ കുറിച്ചിട്ട് പഠിക്കുക, കൂടുതൽ വായനകളിലേക്ക് വ്യാപൃതമാകുക. അവിടെ നിങ്ങൾക്ക് ഭൂതകാലങ്ങളിൽ നടന്ന വിപ്ലവങ്ങളെ കാണുവാൻ സാധിക്കും. ഗ്രീക്ക് നാടകകൃതിയ ആഗത്തോൺ ആലങ്കാരികമായി പറഞ്ഞു വെക്കുന്ന ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭൂതകാലങ്ങളിൽ നടന്നൊരു കാര്യത്തെ ദൈവത്തിന് പോലും നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് ഗ്രീക്ക് നാടകകൃതിയ ആഗത്തോൺ ആലങ്കാരികമായി പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള തിരിച്ചടിയാണ്, നിങ്ങൾക്കുള്ള മറുപടിയാണ് അത്. ഭൂതകാലങ്ങളിൽ ചരിത്രത്തിൽ അവിടെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരു പ്രവാചകനെയും ഒരു മതത്തെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിന് നിങ്ങളെ നിരന്തരം അലോസരപ്പെടുത്തുന്നുണ്ട്. ആ ഭൂതകാലത്തെ നിങ്ങൾ എത്രയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഭൂതകാലത്തെ പ്രവർത്തികൾ അവിടെ നിലനിൽക്കു നിൽക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാക്കുലു ഖൗലി ഹാദാ, വസ്തഗ്ഫിറുല്ലാഹു ലക്കും, ഇന്നഹു വൽ ഗഫൂർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്. ഡയലോഗ് എന്ന ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള മറുപടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്ന് നാം കേട്ടത്. ആധുനികത ഇന്നലെയും ഇന്നും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് സഹൽ ആദം.
5: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന്

0: ഫാദറും മദറും കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അങ്ങനെ ഇവിടെ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു, അവൾ അത് ചെയ്തു ഇത് ചെയ്തു, അവൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കണില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാണ്ടിരുന്നു. ഇങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ കുറച്ച് അപ്പുറത്തെ മുറിയിലിരുന്നു. ഇവര് രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു.
1: കുട്ടിന്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്,
2: ഉത്തരം കിട്ടാതെ ചോദ്യമാണ് ശരിക്കും. അതിന്റെ ഉത്തരം അവര് കല്യാണം കഴിച്ചത് മുതൽ ആ ഉത്തരം പറയേണ്ടിയിരുന്നു. അന്നു മുതൽ സൽസ്വഭാവികളായി മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല കുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം, ഇത് ആ കുട്ടിയുടെ ഒരു കാരണമാണ്. അങ്ങനെയാണുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഷണ്ട കൂടൽ, പിന്നെ ഉപ്പയും ഉമ്മയും ഷണ്ട കൂടൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും എന്ത് ചെയ്യും, പ്രതികൂലമായി ബാധിക്കും. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പിന്നെ പല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും.
1: അല്ലെ, ഈ ഇപ്പോൾ അത് മാത്രമല്ല, ഉപ്പയെക്കുറിച്ച് ഉമ്മയുടെ സംസാരം, ഉമ്മയെക്കുറിച്ച് ഉപ്പയുടെ സംസാരം, അത് ചീത്ത പറയുക അല്ലെങ്കിൽ കലഹം കൂടുക എന്നതിൻ്റെ അപ്പുറത്ത്, ഇപ്പോൾ ചില ഉമ്മമാരെങ്കിലും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റ്, ഉപ്പയുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയാം. ഇപ്പോൾ ചില ആളുകളുടെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാനൊക്കെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്തെ എൻ്റെ തറവാടൊക്കെ നരകയായിരുന്നു, നമ്മളെ തറവാട് നരകയായിരുന്നു. പിന്നെ ഉപ്പയുടെ സഹോദരിമാരെക്കുറിച്ച്, കാരണം ഉമ്മയുടെ നാത്തൂന്മാരാണല്ലോ അവർ, അവരെ പറ്റി പറയും. ഓലൊക്കെ പിന്നെ ഓലൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്, പണ്ട് എന്തായിരുന്നു ഓല്, ഇങ്ങോട്ട് ഓലെ പറ്റി മോശമായൊരു വാക്ക് നമ്മൾ ഇങ്ങനെ കുറേ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകൾ പോലും ഉപയോഗിച്ച് നാത്തൂനെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് മകളുടെ മനസ്സിലെന്താ മനസ്സിലാവുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ നരകായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ ഒരു പങ്കളുണ്ടാവും, ഓള് ഇന്നതായിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്.
2: ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഉമ്മ ഉപ്പയെയും ഉപ്പയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറയുകയും ഉപ്പ ഉമ്മയുടെ കുടുംബക്കാരെയും ഉമ്മയെയും പുകഴ്ത്തി പറയുക എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ത്യാഗത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയുമ്പോൾ അവർ അംഗീകരിക്കില്ല. അതിപ്പോൾ എന്താ ചെയ്തതെടുത്ത് പറയാം. എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെടുത്ത് പറയുന്നത് എന്ത് ചെയ്യില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ത്യാഗിയാണ് എന്നുള്ളിടത്തേക്ക് എന്ത് ചെയ്യും എത്തും. ഈ ത്യാഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ കുട്ടികൾക്കത് ബോധ്യപ്പെടും. പണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മാനസികാവസ്ഥ അത് വേറെ ലെവലായിരിക്കും.
1: ഇപ്പോൾ ഉപ്പക്കും ഉമ്മക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. ഒരു കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ സൂക്ഷിച്ചെടുത്തു അങ്ങനെയല്ല, അത് പറയാം. പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല പറയേണ്ടത്, അത് പിന്നെ സ്വകാര്യമായി റൂമിൽ ഒറ്റക്കാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുകയാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, കുട്ടികളില്ല, അപ്പോൾ ആ സമയത്ത് പറയാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അതിനുവേണ്ടി മാത്രമായി ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കേട്ടു, ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന ഉടനെ അത് പറയണം നിർബന്ധമല്ല. അതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ പറയണത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിലൊരു മിസ്റ്റേക്കാണ് പറയണത്. ഒരാളെ ഇപ്പോൾ നമ്മളെ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഒരാൾ തിരുത്തി, അതേ മിസ്റ്റേക്ക് തന്നെ അയാൾ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളോട് സ്വകാര്യമായി തിരുത്തി, നമുക്കത് തിരുത്തണമെന്ന് തോന്നുക എപ്പോഴാണ്?
2: സ്വകാര്യമായി
1: മറ്റേ നമുക്കത് ന്യായീകരിക്കണം എന്നാണ് തോന്നുക, അതങ്ങനെയല്ല ഇതിങ്ങനെയാണ്, അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ട.
2: തെറ്റ് പരസ്യമായി പറയുമ്പോൾ അപമാനിക്കുകയും തെറ്റ് രഹസ്യമായി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ആദരവ് എന്നുള്ളത് നമ്മൾ പകുത്തെടുത്താൽ. ചില ആളുകൾ കാലാകാലം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോകുന്നതിന് കാരണം എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതാണ് എനിക്ക് പ്രശ്നം. പറഞ്ഞത് കാര്യമാണ്, ഞാൻ തിരുത്തേണ്ടതാണ്. പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ശരിയായില്ല.
1: ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പൊ ഒരു വിവാഹത്തോട് എതിർപ്പുണ്ടാകും, താല്പര്യക്കുറവുണ്ടാവും എന്നതും മാത്രമല്ല ശരിക്കും പ്രശ്നം. ഇത്തരം കുട്ടികളെ ഇപ്പം നമ്മളൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യാണ്, ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യാണ്, അപ്പം നമുക്കത് കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന, അല്ലെ പെട്ടെന്ന് ഡള്ളാവുന്ന, അല്ലെ ഇടക്കിടക്ക് ഡിപ്രഷൻ വരുന്ന, മാനസികമായ ഒരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്ന, ഒരു പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അങ്ങനെ പലതും, അല്ലെ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്ന, ഒരു സാധാരണ നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇനി അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഒരു ഒരു പ്രണയത്തിലേക്കോ ഒക്കെ പോകുന്ന കുട്ടികൾ, അവരും തന്നെ ഒരു പക്ഷേ വീട്ടിൽ ഇത് പറയാനും കേൾക്കാനൊന്നും ആളുകളില്ല, അപ്പോൾ പിന്നെ പറയാനും കേൾക്കാനൊക്കെ പറ്റിയ ആളുകളുടെ അടുത്തേക്ക് വേറെ പോകുക എന്ന കണ്ടീഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈയൊരു പോയിൻ്റ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതിൻ്റെ കാരണം ബാപ്പി ഇമ്മയാണ് എന്ന പോയിന്റിൽ മാത്രം ഒതുങ്ങണില്ല, കുട്ടികളുടെ മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും ഈയൊരു വീട്ടിലുള്ള കലഹങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ധാരാളം കാരണങ്ങൾ, ഇതിലെ ഒരു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹം ഒന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു തലമുറ കുറേ അധികം ആളുകൾ ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഉണ്ട്. അവർക്ക് വിവാഹത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല.
2: വിവാഹം വൈകുക എന്നുള്ളതിൻ്റെ സാങ്കത്യമുണ്ടോ എന്നൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, വൈകുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തും കുട്ടികൾ പഠിക്കായിരിക്കും, നേരത്തെ ആവുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോഴേക്കിനും ഒന്നോ രണ്ടോ കുട്ടികൾ വരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. അതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി. ഇപ്പോൾ വിവാഹം വൈകുന്നത് ഇപ്പോഴറിയില്ല, മറിച്ച് ഇവരെ റിട്ടയർഡ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവരെ കുട്ടികളെ സ്കൂൾ ബാഗും തൂക്കി പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, എത്തും. ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ആളുകൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായി ആ ഒക്കേഷനിൽ എന്താ പരിഹാരം എന്ന് വെച്ചാൽ അതിലേക്ക് പോകാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണില്ല, ആളുകളെ ചിന്തിക്കണില്ല.
1: അതെ, ഇപ്പം അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി നോക്കുമ്പോൾ വിവാഹം നേരത്തെ ആവണമാണ് നല്ലത്. അതിപ്പോൾ അതാണല്ലോ പൈലറ്റ് പോയിന്റ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് പേരക്കുട്ടികളെ കൽപ്പിച്ചിരുന്നാൽ മതി, വരുമാനമൊക്കെ മക്കൾ കൊണ്ടുവന്നോളൂ എന്നുള്ള ആ ഒരു ഗുണയിലുണ്ട്. ഇനി പിന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിലും അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അത് നേരത്തെയാണ്, വളരെ വൈകിയല്ല. ആദ്യ സമയത്തൊക്കെ അത്തരം ശാരീരികമായ താല്പര്യങ്ങളൊക്കെ അടക്കി വെക്കേണ്ട പ്രയാസമുള്ള സമയത്ത് അത് വിവാഹത്തിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതന്നെ സാമൂഹികമായി നോക്കുമ്പോഴും വിവാഹം നേരത്തെ ആവണം.
2: പഠനത്തിന്റെ കാര്യത്തിലും ഈ ജോലിയിൽ ഈ പ്രസവ ലീവ് കിട്ടുന്നത് പോലെ എന്ത് ചെയ്യും, പഠനത്തിന്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ട്. പ്രൈവറ്റായി പഠിക്കുക, പഠനം കഴിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ പഠിക്കലും വൈവാഹിക ജീവിതം ഒപ്പം കൊണ്ടുപോകുക എന്നുള്ളതിൽ അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടാവും. ഇത് ആലോചിക്കാതെ നേരം എന്താണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഈ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ ഭാര്യ ഒരു ഭർത്താവ് കിട്ടണം എന്ന് ആഗ്രഹിക്കണമല്ലോ, എന്ത് ചെയ്യുക, നേരത്തെ വിവാഹം കഴിക്കുക, വയസ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടണത് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞതാവാൻ, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആവാൻ സാധ്യതയല്ല. അപ്പോൾ അതിന് ടൈമിംഗ് ക്ലിയർ ആകുമ്പോൾ എല്ലാ കാര്യവും റെഡിയാവുമല്ലോ. ഏത് കാര്യത്തിനും ടൈമിംഗ് ക്ലിയർ ആകുന്നില്ല, ആ ടൈം കടന്നു പോയാൽ പിന്നെ ആ കാര്യം ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്.
1: അതെ, ഇന്നിപ്പോൾ ക്യാമ്പസിലെ പ്രശ്നങ്ങളെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യുന്നു, സമൂഹത്തിലുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഒരു ഒരു യഥാർത്ഥ സൊല്യൂഷൻ എല്ലാവരും സമയത്തിന് നേരത്തെ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെ മാത്രം ഇത്തരം ലൈംഗികമായ താല്പര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു നിർദ്ദേശം, അത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് ഒട്ടി നിൽക്കാനുള്ള ഒരവസരം അവിടെ ഉണ്ട്.
2: ഈ മാതാപിതാക്കളെ കാര്യത്തില് പ്രശ്നമുണ്ട്, അവര് കുട്ടിക്കായിട്ടില്ല, ആയിട്ടില്ല, പക്വത ആയിട്ടില്ല, അവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞയക്കും, അവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും, അവനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രീമെരിറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി ആ സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. ആ സൊല്യൂഷനിലേക്ക് വരാതെ വീണ്ടും എന്താണ് ആയിട്ടില്ല, എപ്പോഴാകും, ഇങ്ങനെ കാത്തിരുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും, അവന് പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോഴും അവന് ആ പക്വത എന്തിയിട്ടുണ്ടാവില്ല, അവൾക്ക് ആ പക്വത മാറിയിട്ടുണ്ടാവില്ല. പക്വത വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഒരു പിന്നെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം, അപ്പോഴാണ് ആ കാര്യത്തിൽ പക്വത വരിക. അതിലേക്ക് എത്തിപ്പെടാതെ പക്വത വരണമെന്ന് ആഗ്രഹിക്കണത് നാദിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ അതോട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ പ്രതിസന്ധിയിൽ പോകുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യുവാക്കളിലുണ്ട്. അതുകൂടി മാതാപിതാക്കൾ തിരിച്ചറിയാം.
1: യെസ്, ഇന്നത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനം, മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി, മാതൃകാ ദമ്പതികളായി കാണിച്ചു കൊടുക്കുകയാണ്. ഇനി അവർക്ക് വലിയ മാതൃകകളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു പ്രശ്നമാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം ഒരിക്കലും തന്നെ മക്കൾ ഇനിയിപ്പോൾ ഉമ്മി വാപ്പയൊക്കെ കച്ചറയണം, എൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിക്കാരം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊന്നും ഇതിൽ അർത്ഥമല്ല. അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിതം പോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല.
2: അതല്ല ജീവിതം എന്ന് കാണിച്ചു കൊടുക്കുമാണ്. കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്, നിങ്ങളിങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പെൺകുട്ടികളും ആൺകുട്ടികളും
1: കുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം അതിന് പിന്നെ പഠനമാണ് ജോലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ സമ്മതിക്കൂല. അപ്പം അതിനു വേണ്ടി ചിലപ്പോൾ ഒരു കാരണം, നിങ്ങൾ തമ്മിൽ കച്ചറയല്ലേ എന്നതൊരു കാരണമായി പറയുന്നതും ആവാം. അത് പിന്നെ ഈ കുട്ടി പറഞ്ഞതിനെ പറ്റി ഞാൻ പറയല്ല, പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ നമ്മുടെ വിവാഹം വൈകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. വിവാഹം എപ്പോഴും നേരത്തെ ആവലാണ് നല്ലത്. എന്നാൽ ഏതൊരു ദമ്പതികളും, അതിപ്പോൾ ഉപ്പിമീന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ദമ്പതികളാണെങ്കിലും അവരൊരിക്കലും വിവാഹം എന്നതൊരു പ്രയാസകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരു അവിവാഹിതർക്കും നൽകാതിരിക്കാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ നിരന്തരമായി ഡെയിലി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 100 കണക്കിന് റീലുകൾ ഈ വിഷയത്തിലുള്ളത് കുട്ടികൾ കാണുകയാണ്. എന്താ, കല്യാണം കഴിച്ച പ്രശ്നമാണ്, ഭർത്തൃ വീട്ടിൽ പ്രയാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടങ്ങൾ നടക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്, ഇങ്ങനെ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിഞ്ഞവരും തന്നെ അതിൻ്റെ പോസിറ്റീവായ നന്മയുടെ നല്ല വശങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്തൊരു പരിധിയുണ്ട്. അത് വ്യക്തി ജീവിതവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലെ സ്വകാര്യതകൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് പ്രശ്നമുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാവുന്ന നല്ല ഭാഗങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
3: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. PG സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് പുതുക്കൽ അപേക്ഷ ക്ഷണിച്ചു. 2022-25 ഡിഗ്രി ബാച്ച് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് അർഹത നേടി സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് മ്യൂസിക് സംസ്കൃത കോളേജുകളിലും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിലും ബിരുദ ബിരുദാനന്തര കോഴ്സിൽ 1-ാം വർഷ ക്ലാസ്സിൽ അഡ്മിഷൻ നേടി പഠനം തുടരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് PG ഫസ്റ്റ് ഇയർ റിന്യൂ

നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ്. ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്ക് അതിലേറെ പ്രതിഫലങ്ങൾ. പീസ് റേഡിയോ ഒരുക്കുന്നു പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറ ഹുജറാത്തിലെ 17-ാമത്തെ വചനമാണ്. ഭാഗം 2 വിശദീകരിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമ് കേൾക്കാനും അത് കൂടെ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കാനും ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, നമ്മൾ പഠിക്കുന്ന ഓരോ ആയത്തുകളും നാളെ പരലോകത്ത് നമ്മുടെ സ്വർഗത്തിലെ പദവി തീരുമാനിക്കുന്ന കാര്യമാണ് എന്ന ബോധത്തോടുകൂടി, പാരത്രികമായ ആ ഒരു വിചാരത്തോടുകൂടി തന്നെ മനഃപ്പാഠമാക്കി അത് ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു കേൾക്കുന്ന എല്ലാവർക്കും അവൻ്റെ കലാമ് നന്നായി പഠിക്കാനും നിലനിർത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, 17-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് പഠിക്കാനുള്ളത്. സൂറത്തുൽ ഹുജറാത്തിലെ 17-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാ. നാളെ അവസാന ആയത്ത്, 18-ാമത്തെ ആയത്ത് കൂടി കഴിഞ്ഞാൽ ഈ സൂറത്ത് കൂടി അവസാനിക്കുകയാണ് ഇൻഷാ അല്ലാ. 15-ാമത്തെ ആയത്ത് മുതൽ നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്ത് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

അവിടെ നിർത്തുകയാണെങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞ് സുക്കൂന് വെച്ച് നിർത്തും. ഇത് നിർത്താതെ പോകുമ്പോഴാണ് ലിൽ ഈമാനി എന്ന് പറഞ്ഞ് ബാക്കി വന്നത്. തൽക്കാലം നമുക്കിവിടെ നിർത്താം. അവിടെ വഖഫ് ചെയ്യാനുള്ള ചിഹ്നങ്ങളൊന്നുമില്ല, അവിടെ നിയമങ്ങളുമില്ല. തൽക്കാലം നമ്മുടെ പഠനത്തിനു വേണ്ടി നമുക്കവിടെ നിർത്താം.

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിയ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹുജുറാത്തിലെ 17-ാമത്തെ വചനം ഭാഗം 2 വിശദീകരിച്ചു നൽകിയത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അമാനത്തുകൾ, വലുതും ചെറുതുമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരും നിർവഹിക്കേണ്ടവരുമാണ് നമ്മൾ. അമാനത്തുകളിൽ വലിയതും ഉത്തരവാദിത്തങ്ങളിൽ മികച്ചതുമാണ് മക്കളെ വളർത്തുക എന്നത്. യാ അയ്യുല്ലദീന ആമനു ഖു അൻഫുസകും വഅഹലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. സൂറത്തു തഹ്രീം 6-ാമത്തെ വചനം. ഈ ഒരു ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ്. വിശ്വാസികളോട് സ്വദേഹത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം, രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു പറയാണ്, ഖാല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻ അദ്ദിബൂഹും വഅല്ലിമൂഹുമുൽ ഖൈർ വഅലൽ അബി അൻ യറാഇ ഫി തർബിയത്തിൽ ഉമൂരി താലിയ. നല്ലത് പഠിപ്പിക്കുകയും നല്ല മര്യാദക്കാരാക്കുകയും അവരെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അലി റളിയല്ലാഹു പറഞ്ഞതിനെ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു. വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഖാല ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള തബാറക വതആല എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളുടെ അവരുടെ മക്കളെ അവരുടെ കാര്യത്തിൽ തങ്ങളുടെ അലസത കാരണത്താലും മര്യാദകൾ പഠിപ്പിക്കാതെയും അവരുടെ എല്ലാ ഇച്ഛകൾക്കും സഹായം നൽകിക്കൊണ്ടും ഈ ലോകത്തും പരലോകത്തും അവരെ ദൗർഭാഗ്യവാന്മാരാക്കി മാറ്റിയിട്ടുള്ളത് എന്നാണ്. വലിയൊരു ചോദ്യമാണിത്. കാരണം മാതാപിതാക്കൾ അവർ മക്കൾക്ക് വേണ്ട ഭൗതികമായ എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കുമ്പോഴും അതെല്ലാം നിർവഹിച്ചു കൊടുക്കുമ്പോഴും മക്കളുടെ യഥാർത്ഥ വിജയത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നത് വലിയൊരു ചോദ്യമാണ്. മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ നമ്മൾ എന്തിന് പരിശ്രമിക്കണമെന്ന് ചോദിച്ചാൽ, ഒരുപാട് നന്മകളിലൂടെ നമുക്ക് മക്കളെ മാറ്റിയെടുക്കാൻ സാധിക്കും. മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ പരിശ്രമിക്കുക എന്നതൊരു ഇബാദത്താണ്. അത് അല്ലാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ചതുമാണ്. മറ്റൊന്ന്, മക്കൾ സ്വാലിഹ്യങ്ങളായാൽ മാതാപിതാക്കൾക്ക് അവരോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നതാണ്. അപ്പോൾ മക്കളെ മക്കൾക്ക് അല്ലെങ്കിൽ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആ മക്കളെ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ഒന്ന്, ഈ നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഉമറുള്ളാവിൻ്റെ അടുത്തൊരാൾ മകൻ്റെ അനുസരണ കീഴിനെ കുറിച്ച് പറയാൻ വന്നപ്പോൾ മകൻ അനുസരിക്കുന്നില്ല. ഉമറുള്ളാഹു പറഞ്ഞു, താങ്കളുടെ മകനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവരൂ. അങ്ങനെ ആ മകനെ കൊണ്ടുവന്നപ്പോൾ ആ മകൻ ഉമറുള്ളാവിനോട് പറഞ്ഞ്, എൻ്റെ കാര്യം ഇതാണ്, എൻ്റെ ഉപ്പ നല്ല പേരിട്ടില്ല, എന്നെ ഖുർആൻ സുന്നത്തും പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ ഉമ്മയെ തിരഞ്ഞെടുക്കുന്നതിൽ ഉപ്പ കാണിക്കേണ്ട എൻ്റെ അവകാശമാണ്, ഉപ്പ വിവാഹം കഴിച്ചതാകട്ടെ ദീനില്ലാത്തൊരു സ്ത്രീയാണ്, ചിലർ കുഫു മാത്രം നോക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പരാതിയായിക്കൊണ്ട് പറഞ്ഞ വിഷയത്തിലെ ഓരോ വിഷയങ്ങളും വളരെ ഗൗരവമാണ് എന്നതാണ്. സാധാരണ നാട്ടിൽ വിവാഹം കഴിക്കാറുള്ളത് 4 കാര്യങ്ങൾക്കാണ്, സമ്പത്തിനും തറവാടിനും ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിലും മതം നോക്കിയിട്ടൊക്കെ തിരഞ്ഞെടുക്കും. എന്നാൽ ഫൽ ഫർ ബിദാത്തി ദീൻ എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നമ്മുടെ കൈകൾ അതെത്ര ദാരിദ്ര്യത്തിലായിരുന്നാലും ശരി, ദീനുള്ള ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നതാണ്. അതിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എന്നാണ്. ഇനി മാത്രമല്ല, ദുനിയാവിലെ ഏറ്റവും വലിയ വിഭവമായിക്കൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അദ്ദുന്യ മതാഉൻ വ ഖൈറു മതാഇദ്ദുന്യ അൽ മർഅത്തു സാലിഹ എന്ന ഒരു സാലിഹത്തായ ഒരു പെണ്ണ്, അതാണ് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മതാ എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ശിക്ഷണം നൽകാൻ നമുക്ക് സാധിക്കണം. ആത്മാർത്ഥമായ ശിക്ഷണം വേണം, അതിന് റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുമെന്നും വേണം. വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതായത് ഇന്ന് പലർക്കും മക്കളെ വളർത്തുന്നതിൻ്റെ ലക്ഷ്യമറിയില്ല. മത്സരങ്ങളും ദുരഭിമാനവും വരുമാനവും നമ്മൾ നെയ്ത സ്വപ്നങ്ങൾ മാത്രമാണ്. എന്നാൽ അള്ളാഹിൻ്റെ അടുത്ത് ഇതിനൊക്കെ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതക്കാണ് സ്വീകാര്യത ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മറ്റ് എന്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതിന് അള്ളാഹിൻ്റെ അടുത്ത് സ്ഥാനം ഉണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രവുമല്ല നമ്മുടെ നിയ്യത്ത് അത് വളരെ സുപ്രധാനമാണ് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇന്നമിൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസിലൂടെ നമുക്കത് വ്യക്തമാണ്. മറ്റൊന്ന് ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ദയ കൊണ്ടും ഉപദേശിക്കുകയും ഉപദേശിക്കുന്ന കാര്യത്തിൽ മാതൃകയാവുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ മാതൃകയാകുക എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ മക്കളെ ഉപദേശിക്കും, അവരോട് പലതും പറയും, പക്ഷേ ജീവിതത്തിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഒന്നാണെങ്കിൽ പിന്നെ അതിലൂടെ മക്കളിലൂടെ നമ്മളതെങ്ങനെ കാണുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒരു കാര്യം തന്നെ ആയിരിക്കുക എന്നതും അത്തരത്തിൽ ഒന്നാകുന്ന കാര്യങ്ങൾ മാത്രം അവരോട് പറയുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമസ്കാരം നിർവഹിക്കുക എന്നതല്ല, ഇഖ്ലാസോടെ ചെയ്യുക എന്നതാണ് പ്രധാനം. മാത്രവുമല്ല അനുസരിക്കാത്ത മക്കൾക്ക് ചെറിയ ചെറിയ നിലക്കുള്ള അടി ശിക്ഷകൾ നൽകാൻ നമുക്ക് സാധിക്കണം. അവരോടുള്ള ഇഷ്ടം കാരണം അവരെ നന്മകൾ പഠിപ്പിക്കുവാനും തിന്മ ബോധ്യപ്പെടുത്തുവാനും ഒരുപക്ഷെ നമുക്ക് ചെറിയ ശിക്ഷണങ്ങൾ നൽകേണ്ടി വരും. ഇപ്പം നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രായം ചെന്നാൽ കൽപ്പിക്കുക തന്നെ വേണം. എങ്ങനെ കൽപ്പിക്കണം എന്നത് വളരെ പ്രധാനവുമാണ്. മക്കളെ നിഷിദ്ധങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ടതിൽ നിന്നും തടയണം. അത് ഒരു മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അവൻ കുട്ടിയല്ലേ അല്ലേ അവൾ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് തിന്മകൾ അനുവദിച്ച് നൽകിയാൽ കുട്ടികളെ അപമാനിക്കാതെ തിരുത്താൻ നമുക്ക് കഴിയാതെ പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ അടുത്ത് എന്ത് വരുമ്പോഴും റസൂലുള്ള പറഞ്ഞതുപോലെ ഒരിക്കൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കുട്ടികൾ അവർ സക്കാത്തിൻ്റെ ഈത്തപ്പയം എടുത്ത് കളിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലൊരാളെടുത്തത് തൻ്റെ വായിലിട്ടപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവനിലേക്ക് നോക്കുകയും അവൻ്റെ വായിൽ നിന്നത് എടുത്ത് കളയുകയും ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദിൻ്റെ കുടുംബങ്ങൾ സക്കാത്തിൻ്റെ ധനം തിന്നുകയില്ലെന്ന് നിനക്കറിയില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് തെറ്റാണെങ്കിൽ അതിനെ തെറ്റിയെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ശരിയെ പ്രോത്സാഹിപ്പിക്കാനുമുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതേപോലെ തന്നെ രക്ഷിതാക്കൾ മാതൃകയാകണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ.

0: ക്ലാസ്സുകളിൽ അവരെ പങ്കെടുപ്പിക്കണം. ഇന്ന് ഒരു പ്രായം ചെന്ന കുറച്ചാളുകൾ മാത്രമായി ഖുർആൻ ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിലും ഒതുങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മക്കളിലൂടെ അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി, സ്വന്തം മക്കളിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആരാൻ്റെ മക്കളെ ക്ഷണിക്കുകയും അവരോട് വരണമെന്ന് പറയുകയും അതേസമയത്ത് തൻ്റെ മക്കളെ വീട്ടിലിരുത്തി പോരുകയും ചെയ്യുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ നല്ല ശീലങ്ങൾ അവരെ പഠിപ്പിക്കണം, വസ്ത്രവും മര്യാദകളും പഠിപ്പിക്കണം, പള്ളിയോടുള്ള ബാധ്യതകളും പള്ളിയിൽ പോകുന്നതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കണം, ഭക്ഷണവും വെള്ളവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം, പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കണം, മുതിർന്നവരെ ആദരിക്കുവാനും കുട്ടികളോട് മാന്യമായി കൊണ്ട് ഇടപെടാനും അതുപോലെ തന്നെ സംസാരത്തിലും പെരുമാറ്റവും ഇതെല്ലാം നന്നാക്കുവാനുമൊക്കെ അവർക്ക് പ്രചോദനമാവുകയും അവരെ ഗുണദോഷിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കൾക്കിടയിൽ നീതി കാണിക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടികളോടൊപ്പം അവരിലൊരാളായിക്കൊണ്ട് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം കൃത്യമായ മാതൃകകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആ നിലയ്ക്ക് മക്കളുടെ വിഷയത്തിൽ നന്മകൾ ചെയ്യുവാനും നന്മകളിലൂടെ വഴി നടക്കുന്ന മക്കളാക്കി മാറ്റുവാനും അള്ളാഹു നമ്മുടെ ഏവരുടെയും മക്കൾക്ക് തൗഫീഖ് നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
2: പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പീസ് റേഡിയോയുടെ ഹൃദ്യമായ സ്വാഗതം. അറിവും ആനന്ദവും നല്ല ജീവിതപാഠങ്ങളും ഒരുപോലെ പകരുന്ന നമ്മുടെ പ്രിയ പരിപാടി കഥ പറയാം ഇനി ആരംഭിക്കുകയാണ്. ഇന്നത്തെ കഥയുടെ പേര് പ്രവാചകന്റെ ദൂതനായി മക്കയിലേക്ക്. ഈ മനോഹരമായ കഥ അവതരിപ്പിക്കുന്നത് അബ്ദുസലാം വീട്ടിയാണ്. ശ്രദ്ധയോടെ കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിജ്റ ആറാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1000-ൽപ്പരം സ്വഹാബിമാരും ഉംറ നിർവഹിക്കാനായി മക്കയിലേക്ക് പുറപ്പെട്ടു. വിവരമറിഞ്ഞ ഖുറൈശികൾ അവരെ തടയാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ഇതറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയയിൽ വെച്ച് ഖുറൈശികളുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാമെന്ന് തീരുമാനിച്ചു. ഖുറൈശികളുമായി സംസാരിക്കാൻ അവർക്ക് പ്രിയങ്കരനായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ മക്കയിലേക്ക് അയച്ചു. ഖുറൈശികൾ അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുറൈശികളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടരെയും ഉംറ നിർവഹിക്കാൻ അനുവദിക്കണമെന്ന് അവരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹുവിനെ മാത്രം കഅബ തവാഫ് ചെയ്യാൻ സമ്മതിക്കുമെന്നായിരുന്നു അപ്പോൾ ഖുറൈശികളുടെ മറുപടി. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല. കൂടെ വന്നവർക്കും അതിനവസരം നൽകണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൂട്ടുകാർക്കും നൽകിയില്ല എങ്കിൽ തനിക്കും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അംഗീകരിക്കാൻ അങ്ങനെ ഖുറൈശികളും തയ്യാറായില്ല. അവർ അദ്ദേഹത്തെ അങ്ങനെ തടഞ്ഞുവെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരാത്തത് കണ്ട മുസ്ലിങ്ങൾ അദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ടാകുമെന്ന് കണക്കുകൂട്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണമെന്ന് സഹാബികൾ തീരുമാനിച്ചു. മുസ്ലിങ്ങളുടെ ദേഷ്യവും അവരുടെ തയ്യാറെടുപ്പും മനസ്സിലാക്കിയ ഖുറൈശികൾ അവസാനം അദ്ദേഹത്തെ മോചിപ്പിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും അടുത്തേക്ക് തിരിച്ചെത്തി. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സന്ധി സംഭാഷണത്തിന് അങ്ങനെ തയ്യാറാവുകയും ചെയ്തു. പ്രിയ കൂട്ടുകാരെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഏതൊരു കാര്യം കൽപ്പിച്ചാലും അത് മുഴുവനായി അനുസരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗത്തിലെ സന്തോഷം അനുഭവിക്കാൻ കഴിയുക. ഇതുകൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ട കാര്യമാണ്. നോക്കൂ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? നബി എന്താണോ പറഞ്ഞത് അതതുപോലെ പ്രവർത്തിക്കാൻ തയ്യാറായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഈ ഒരു സംഭവം, ആ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ചരിത്രവുമായി അടുത്ത കഥ പറയാം പരിപാടിയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ കഥ പറയാം ഇവിടെ സമാപിക്കുകയാണ്. പ്രവാചകൻ

ദൂതനായി മക്കയിലേക്ക് എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഓരോ നല്ല കഥയും നമ്മുടെ സ്വഭാവത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ഒരു ചെറിയ പാഠം കൂടിയാണ്. ആ നല്ല സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ഇന്നത്തെ കഥ മനോഹരമായി അവതരിപ്പിച്ച അബ്ദുസലാം വീട്ടിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ ശ്രവിക്കുന്നത് സ്വരം. മ്യൂസിക്കുകളുടെ ശബ്ദകോലാഹലങ്ങളില്ലാത്ത മനോഹരമായ ഹൃദ്യമായ ഒരു ഗാനം നാം ശ്രവിക്കുകയാണ്. മൂസ ജനിക്കാതിരിക്കാൻ എന്ന ആ മനോഹരമായ ഗാനം ഇവിടെ ആലാപനം ചെയ്യുന്നത് ലൈബ മഞ്ചേരി.

0: ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് സ്വരം, മനോഹരമായ ഒരു ഗാനം ഇവിടെ ആലപിച്ചിട്ടുള്ളത് ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമിന്റെ സമയമാണ്. സ്വർഗത്തിൽ പോകുമെന്ന് വ്യാമോഹിക്കുന്നവരോട് എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാമൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നും നാം ആഗ്രഹിക്കുന്നു. പക്ഷേ പലപ്പോഴും പല ആളുകളും ധരിച്ചു വച്ചിട്ടുള്ളത്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വർഗപ്രവേശനം എളുപ്പമാണ്, അങ്ങ് കടന്ന് കളയാം സ്വർഗത്തിൽ എന്നൊക്കെ വിചാരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകൾ. എന്നാൽ അറിയുക, സ്വർഗം എന്നത് പ്രവർത്തിച്ച് അധ്വാനിച്ച് നേടിയെടുക്കേണ്ടുന്ന ഒരു ലോകമാണ്. അതുതന്നെ നമ്മുടെ അധ്വാനത്തിൻ്റെ കൃത്യമായ ഫലമൊന്നുമല്ല സ്വർഗം, നമ്മുടെ പ്രവൃത്തി കൊണ്ട് അങ്ങനെ നേടിയെടുക്കാൻ കഴിയുന്നതുമല്ല. എന്നാൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യമെന്നോണം, അവൻ്റെ ഫളലെന്നോണം നൽകുന്ന സമ്മാനമാണ് സ്വർഗലോകം. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാത്ത ആളുകൾക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുകയില്ല, അവർക്ക് സ്വർഗവും ലഭിക്കുകയില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ വെറുതെ അങ്ങ് പ്രവേശിച്ച് കളയാം, ഒരധ്വാനവുമില്ലാതെ സ്വർഗത്തിൽ കടന്നു കളയാം എന്ന് വ്യാമോഹിക്കുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചില ചോദ്യമാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 142-ാമത്തെ വചനം നമുക്കൊന്ന് പരിശോധിക്കാം. സൂറത്തു ആലു ഇമ്രാൻ 142-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യമാണ്, അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലങ്ങ് പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദു മിൻകും, നിങ്ങളിൽ നിന്ന് ത്യാഗപരിശ്രമം ചെയ്യുവാനും കഠിനാധ്വാനം ചെയ്യുവാനും അഥവാ ജിഹാദ് ചെയ്യുവാൻ തയ്യാറുള്ളവർ ആരാണ് എന്ന് അല്ലാഹു അറിയാതെ? വയഅലമസ്സാബിരീൻ, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാലുക്കൾ ആരാണ് എന്നും അല്ലാഹു അറിയാത്തിടത്തോളം നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചിരിക്കുകയാണോ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. എന്നു പറഞ്ഞാൽ സ്വർഗത്തിൽ വെറുതെ അങ്ങ് കടന്നു കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹുവിന് അറിയണം ആരാണ് വിശ്വാസികളുടെ കൂട്ടത്തിൽ ജിഹാദിന് തയ്യാറുള്ളത് എന്ന്. സ്വന്തം ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും മറ്റു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എന്തെല്ലാം നിഅമത്തുകളുണ്ടോ ആ നിഅമത്തുകൾ കൊണ്ടൊക്കെ ജിഹാദ് ചെയ്യുവാൻ, ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള കഠിന പരിശ്രമത്തിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത് ശരീരം കൊണ്ടുള്ള യുദ്ധമാകാം, സമ്പത്ത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടാകാം, നമ്മുടെ സമയവും ആരോഗ്യവും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന രംഗത്ത് ചെലവഴിച്ചുകൊണ്ടാകാം. അങ്ങനെ ജിഹാദിൻ്റെ മേഖലകൾ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ മേഖലകളിലൊക്കെ തന്നെ ത്യാഗപരിശ്രമം നടത്തുവാൻ സന്നദ്ധതയുള്ള, അതിന് ഉത്സാഹമുള്ള, അതിന് ആവേശമുള്ള ആളുകൾ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കിയിട്ട് അത്തരം ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗലോകം നൽകുക. അതേപോലെ തന്നെ വയഅലമസ്സാബിരീൻ, ജിഹാദ് ചെയ്യുവാനുള്ള ക്ഷമ ആർക്കാണുള്ളത്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കാനുള്ള ശേഷി ആർക്കാണുള്ളത്, ആ അധ്വാനത്തിൻ്റെ മേഖലയിൽ ക്ഷമ കൈക്കൊള്ളുവാനും തയ്യാറുള്ളവരെ അല്ലാഹു അറിഞ്ഞിട്ടല്ലാതെ നിങ്ങളെ വെറുതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അപ്പോൾ എല്ലാം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ മനുഷ്യരുടെ പ്രവൃത്തിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ ജിഹാദ് ചെയ്യാൻ തയ്യാറുള്ള, ത്യാഗപരിശ്രമങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള, ആ മേഖലയിൽ ക്ഷമ കൈക്കൊള്ളാൻ തയ്യാറുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ചറിയും. അത്തരം ആളുകൾക്ക് മാത്രമാണ് സ്വർഗത്തിൽ പോവാൻ സാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, കേവല വ്യാമോഹങ്ങൾക്കപ്പുറത്ത് പ്രവൃത്തിയാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. ത്യാഗപരിശ്രമം അഥവാ ജിഹാദാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അവൻ ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള അങ്ങേയറ്റത്തെ ക്ഷമയുള്ളവർ ആരാണ്, അവർക്കാണ് യഥാർത്ഥത്തിൽ സ്വർഗം ലഭിക്കുക എന്നാണ് സൂറത്തു ആലു ഇമ്രാനിലെ 142-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്. അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചിരിക്കുകയാണോ, കണക്കുകൂട്ടിയിരിക്കുകയാണോ? വലമ്മാ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവർക്ക് സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടല്ലാതെ? എന്താണ് കാര്യം? മസ്സതുഹുമുൽ ബസാഉ വദ്ദറാ, അവർക്ക് അങ്ങേയറ്റത്തെ പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നുപെട്ടു, രോഗങ്ങളും കഷ്ടപ്പാടുകളും അവർക്കുണ്ടായി. വസുൽസിലു, അതേപോലെ തന്നെ ശത്രുക്കളുടെ അതിക്രമങ്ങൾ കൊണ്ട് അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു, എത്രത്തോളമെന്ന് ചോദിച്ചാൽ പ്രവാചകനും ആ പ്രവാചകനിൽ വിശ്വസിച്ച വിശ്വാസികളും ചോദിക്കുന്ന ഒരു അവസ്ഥ വരുന്നതുവരെ. എന്താണവർ ചോദിച്ചത്? മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴാണ്? അല അറിയുക, ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല്ലാഹുവിൻ്റെ സഹായം വളരെ സമീപസ്ഥമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഈ വചനത്തിലൂടെ പറയുന്നത്, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പാടുകളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും, അങ്ങേയറ്റത്തെ പ്രയാസങ്ങളുണ്ടാകും, ശത്രുക്കളുടെ ഭീഷണികൾ കൊണ്ടും അതിക്രമങ്ങൾ കൊണ്ടും കിടുകിട വിറപ്പിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. ഈ അവസ്ഥകളൊക്കെ തരണം ചെയ്യുകയും അതിലൊക്കെ ക്ഷമ കൈക്കൊള്ളുകയും അവിടെയെല്ലാം ജിഹാദിൻ്റെ എല്ലാ മേഖലകളിലും ക്ഷമയോടുകൂടി പ്രവേശിക്കുകയും ചെയ്യുന്നവനാരോ അവന് മാത്രമാണ് സ്വർഗം ലഭിക്കുക എന്നും, അതല്ലാതെ ഒരു പ്രയാസവും അനുഭവിക്കാതെ, ഒരു ദുരിതവും അനുഭവിക്കാതെ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. സൂറത്തു മുഹമ്മദിലെ 31-ാമത്തായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വലനബുലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീന വനബുലുവ അഖ്ബാറക്കും, നിങ്ങളിൽ നിന്ന് ക്ഷമാലുക്കളായ ആളുകളെയും ജിഹാദിന് സന്നദ്ധതയുള്ള ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയാൻ വേണ്ടി അവൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ വർത്തമാനങ്ങൾ അറിയാൻ വേണ്ടി അല്ലാഹു നമ്മെ പരീക്ഷിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യാമോഹങ്ങൾക്കപ്പുറത്ത് പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ത്യാഗപരിശ്രമം ചെയ്യാനും ക്ഷമ കൈക്കൊള്ളുവാനും നാം തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗലോകം ലഭിക്കുകയുള്ളൂ എന്ന പാഠം നാം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. وصلى الله على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين
1: جزاكم الله خيرا ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. സ്വർഗ്ഗത്തിൽ പോകുമെന്ന് വ്യാമോഹിക്കുന്നവരോട് ഈ ശീർഷകത്തിൽ നിന്നുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശബീലുദ്ദുമൂഇ ശബീലുമ്മുരീഹ്. കേരള സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മഴയാണ്. ഇപ്പം വയനാട് പോലുള്ള അലോല പ്രദേശങ്ങളിൽ ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഉരുൾപൊട്ടലും അതിന്റെ സാധ്യതകളൊക്കെ വിലയിരുത്തപ്പെടുന്ന സമയം കൂടിയാണ്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടായി, ആളുകൾ മരണപ്പെട്ടു. ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും അടുത്ത ദുരന്തങ്ങൾ വരുന്ന സമയത്ത് മുൻകഴിഞ്ഞ ദുരന്തങ്ങൾ നമ്മൾ മറക്കുകയാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് മറവി ഒരു ഒരു ഭാഗം വെച്ചും മറവി അനുഗ്രഹം തന്നെയാണ്. പക്ഷേ നമ്മൾ ആ മറവിയല്ല ഇത്. നമ്മൾ ശരിക്കും അശ്രദ്ധരായിട്ട് നടക്കുന്ന കുറെ എത്ര ദുരന്തങ്ങൾ വന്നാലും നമുക്ക്
3: പഠിക്കാത്ത ചില
2: ആളുകളുണ്ട്. ഇപ്പം ഈ വയനാട് ഈ ദുരന്തം നടന്നപ്പം ഇനി കഴിഞ്ഞ ആഴ്ച ഈ സംഭവം നടന്ന
3: കള്ളാടിയില്
2: ഈ സംഭവം നടന്ന അതിന്റെ പിറ്റേന്ന് റിസോർട്ട് ബുക്ക് ചെയ്ത് ഫാമിലി സഹിതം ടൂറ് പോകുന്ന ആളുകളെ നമുക്ക് ഞാൻ പരിചയം. അതിന്റെ പിറ്റേ ദിവസം അവരെല്ലാം പോകാൻ ഇങ്ങോട്ട് ഒരുങ്ങനെ ഇങ്ങോട്ടാണ് പോണത്.
3: അത് കാണാനോ?
2: അല്ല, അവര് ഈ പിന്നെ സ്ഥലങ്ങളിലേക്ക് ഇനി യാത്ര പാടില്ല, അല്ലെങ്കിൽ ചുരം വഴിയുള്ള യാത്ര പരമാവധി കുറക്കണം എന്നുള്ള മുന്നറിയിപ്പൊക്കെ വാട്സാപ്പ് വഴിയും അല്ലാതെ ഒക്കെ അയച്ചപ്പോഴും അവര് മുന്നേ കൂട്ടി ബുക്ക് ചെയ്ത് റിസോർട്ട് ബുക്ക് ചെയ്ത് അടുത്തേക്ക് താമസിക്കാൻ വേണ്ടിട്ട് ടൂറ് പോവാ, ഫാമിലി അടക്കം ടൂർ പോവാ. ഇങ്ങനെ ഒരു പരിതസ്ഥിതി ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ ആളുകൾ എന്ത് ചെയ്യണല്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു പാഠമാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ ദുരന്തം, ഇപ്പൊ കഴിഞ്ഞ വർഷം ദുരന്തം ഉണ്ടായപ്പോ എത്ര പേരാ മരണപ്പെട്ടത്. അവിടെ ചൂരൽമലയിൽ നടന്ന ഒരു പിന്നെ അപകടം, ഇവിടെ ചാലിയാറ് മമ്പാട് ഭാഗത്തു നിന്ന് വരെ ആളുകളുടെ ഭൗതിക ശരീരം പൊക്കിയെടുക്കേണ്ട, അതിന്റെ പാർട്സുകളൊക്കെ പൊക്കിയെടുക്കേണ്ട വന്ന ഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്പം വാർത്തകളിലും വീഡിയോകളിലും കാണുമ്പോൾ അതൊരു ആശ്ചര്യവും കാര്യവും അത്ഭുതവും ഒക്കെ ഉണ്ടാവുക എന്നതിനപ്പുറം പിന്നീടും ഇത് സംഭവിക്കാം. നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ ഒരു ജീവനോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെയോ നമ്മുടെ കുടുംബത്തിൻ്റെയോ ഒക്കെ ജീവനോ നഷ്ടപ്പെടാമെന്ന് പോലും നമ്മൾ ചിന്തിക്കണില്ല എന്നർത്ഥം. ഇപ്പം മിനിഞ്ഞാന്ന് പിന്നെ ചൊവ്വാഴ്ച ഒരു സുഹൃത്തിൻ്റെ മമ്പാടുള്ള സുഹൃത്തിൻ്റെ ഒരു ഉദാഹരണമായൊരു സംഭവം നമ്മൾ വാർത്തകളിൽ കണ്ടു. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് പിന്നെ മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. ഇപ്പം ഇവിടെ വെള്ളം വരുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് ഈ മഴയിലൊക്കെ നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലൊക്കെ പിന്നെ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്ന്, നമ്മൾ മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ നിരീക്ഷകരും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഏജൻസികളൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ എന്ത് ചെയ്യുക, കാര്യമായിട്ട് കണക്കിലെടുക്കുക. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ തന്നെ യാത്രക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ യാത്രക്ക് മുന്നേ കൂട്ടി ഒരുങ്ങിയ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. തൽക്കാല യാത്ര വേണ്ടാന്ന് വെച്ചാലായിരിക്കും അത് നമുക്കതിൽ ഗുണമാവും ഉണ്ടാവുക. കാരണം വെച്ചാൽ പിന്നെ മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പം അദ്ദേഹത്തിന് രണ്ട് കൂട്ടുകാരുമായിട്ട് തടി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്താണ്, പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. എന്തൊരു സാഹസിക നമ്മൾ പിന്നെ മുതിരുകയാണെങ്കിലും ഇറങ്ങുകയാണെങ്കിലും അതിനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു സന്നദ്ധ പ്രവർത്തകനാണെങ്കിൽ പോലും, ഇപ്പം നമ്മളൊരു സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങാന്ന് വിചാരിച്ചോളൂ, അപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ കുത്തൊഴുക്ക് ഉണ്ടാകുന്ന സമയത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് നമ്മളവിടെ തിരയാനോ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് പോകാറുണ്ട്. ഇതൊരു ആവേശമാണ്, ഒരു വിശ്വാസമാണ്, നമുക്കതിന് പോയാൽ കൂലി കിട്ടും, അല്ലാതെ പ്രതിഫലം കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതനുസരിച്ച് പോകുന്നവരുണ്ടാവും, ഇതിൻ്റെ ദൗത്യാണ് എന്ന് വിചാരിച്ച് പോകുന്ന ആളുകളുണ്ടാവും, ഞാനിത് ചെയ്യേണ്ടവനാണ്. പക്ഷെ അതിൽ നമ്മൾ പ്രിക്കോഷൻസ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ചളിയിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഈ വയനാട് ഇപ്പോൾ കള്ളാടിയിലുണ്ടായ ആ ഒരു ദുരന്തത്തിന് ഒരാളെ പൊക്കിയെടുത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് അവരുടെ മനുഷ്യ സഹജമായ കാര്യം കൊണ്ട് അവർക്കുണ്ടായ ഉൾവിളി കൊണ്ട് ചാടി ഇറങ്ങിയതാണ്. ഒരു സുഹൃത്ത് അവിടെ കറക്കിടക്കാൻ കണ്ടപ്പം പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതിന് പുറപ്പെടണം, കഴിവെങ്കിൽ എടുക്കണം ഒക്കെ ശരിയാണ്. പക്ഷേ തൊട്ടപ്പുറത്തൊരു ദുരന്തം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആ വെള്ളം കുത്തി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്, മണ്ണിടിച്ചിൽ അവിടെ നിന്നിട്ടില്ല. ആ സമയത്ത് പോലും നമ്മൾ ഒന്നിച്ച് കൂടി ഇറങ്ങുന്നതിന് പകരം ഒരു അവിടെ നിൽക്കുന്ന ആളുകൾ വേറെ ഒരു സെറ്റപ്പിൽ ഒരാളോ രണ്ടാളോ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവർക്ക് അതിനുള്ള സെറ്റപ്പ് എടുക്കാൻ മുകളിൽ നിൽക്കുക, ഇതെല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പെട്ടതിന് എന്ത് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ പിടിച്ച്. ഇതിൽ ഇപ്പം കഴിഞ്ഞ ചാലിയാറിൽ നടന്ന സംഭവത്തിൽ അതിൽ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ട്, ഇദ്ദേഹം രണ്ട് മൂന്നാളും കൂടെ ഒന്നിച്ച് തടിക്കിറങ്ങിയതാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു സുരക്ഷാ സംവിധാനമോ അല്ലെങ്കിൽ ഒരു പിന്നെ കയറോ ഒന്നും അവരുടെ കയ്യിലോ ഒന്നും ഇല്ലാതെ ആണ് വരുന്നത് ഇറങ്ങുന്നത്. ഇത് തടി കിട്ടി എന്ന് വന്നപ്പോൾ ഇതവർക്ക് എന്ത് ചെയ്യണം, ബന്ധിക്കണം, കയറിൽ ബന്ധിക്കണം. ഞാൻ മനസ്സിലായല്ലോ, ബന്ധിക്കണേ കയറ് വേണം, കയറെടുക്കാതെയാണ് അവർ പോയത്. അപ്പം ഈ പോയ ആളുടെ കൂട്ടത്തിൽ ഈ മരണപ്പെട്ട സുഹൃത്ത് കാല് കൊച്ചി പിടിക്കേണ്ടതോ കാല് തളരണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹത്തെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചേർക്കാനോ അല്ലെങ്കിൽ ഒരു വടം കൊണ്ട് കെട്ടാനോ ഒന്നുള്ള സംവിധാനം ഉണ്ടാവില്ല ആ സമയത്ത്. അങ്ങനെ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, വെള്ളവും തീയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്.
3: അപ്പോൾ
2: അപകടം പിടിക്കുന്ന അപകടം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പിന്നെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടാവും, കുട്ടികളുടെയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോസും അതുപോലെ തന്നെ രക്ഷിതാവ് തന്നെ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ചിലപ്പോൾ കുട്ടികളെ അനുകരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ സമയത്ത് പോകണ്ട എന്ന് പറയാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം എന്നുള്ളത്.
3: അപ്പൊ
2: നമ്മൾ നേരത്തെ തേങ്ങ പിടിക്കണ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ വെള്ളം കയറി വന്നുകൊണ്ടിരിക്കായിരിക്കും. എന്താണ് എപ്പോഴാണ് ഈ വെള്ളം ഒന്നിച്ചു വരാന്നൊന്നും പറയാൻ പറ്റില്ല. മലക്കമുകളിൽ വെള്ളം പെയ്ത് കഴിഞ്ഞാൽ, മഴ പെയ്ത് കഴിഞ്ഞാൽ കുത്തി ഒഴുകി വരും. അപ്പൊ അവിടെ നമ്മൾ അതിന് സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരാണെങ്കിൽ അതിനു വേണ്ടി പ്രിക്കോഷൻസ് തയ്യാറാക്കിയിട്ട് വേണം ഇറങ്ങാൻ. അതിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാത്തവർ അതിനൊന്നും കഴിയില്ല, നമുക്കൊന്ന് വെള്ളം കണ്ടുവരാം എന്ന് ആ ഒരു മനസ്സായിട്ട് പോകുന്നവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടം ഉണ്ടാവും.
3: അപകടം തന്നെയാണ്. അതിൽ ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, അപ്പൊ ഇത് ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ കൂടെ തന്നെ ഒരു 3 വയസ്സുകാർ മത്സ്യങ്ങൾ ശ്രദ്ധിച്ചോ, ഉമ്മയും ഇളയമ്മയും പിന്നെ റീൽസ് എടുക്ക, വെള്ളത്തിലേക്ക് ചാടിയിട്ട് റീൽസ് എടുക്കാണ്. അപ്പൊ അത് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, കുട്ടി ചാടാണ്. ഈ കുട്ടി ചാടിയത് ആര് കാണുന്നില്ല,
2: ഇവർ
3: കണ്ടിട്ടില്ല. അപ്പൊ ഇവര് ചാടി വീഡിയോസ് റീൽസിന് വേണ്ടി എടുക്കുന്നതിന്റെ സമയത്ത് കുട്ടിയും ചാടിയിട്ടുണ്ട്. ബലം വെച്ച ശരീരമാണ് പിന്നെ കിട്ടുന്നത്. 3 വയസ്സുകാരൻ
2: ഇപ്പൊ
3: ഇവിടെ ശരിക്ക് നമ്മളവരെ പ്രതികളാക്കി സംസാരിക്കുന്നില്ലെങ്കിലും അന്ന് കുട്ടികളെ കൂട്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ആ കുട്ടികളെ കുറിച്ചൊരു ശ്രദ്ധ നമുക്ക് വേണം. മാത്രമല്ല ഇത് ചെയ്യുന്നത് എന്താ, നമ്മളെ കണ്ടിട്ടല്ലേ ചില കാര്യങ്ങൾ കുട്ടികളും ചെയ്യുന്നത്. തീർച്ചയായും അവർക്ക് ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ദുഃഖമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് എന്നുള്ളത്. അപ്പൊ അശ്രദ്ധകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒരു മുന്നൊരുക്കങ്ങളില്ലാത്ത കാര്യങ്ങളും അവിടെ പോലും റീൽസ് എടുക്കലൊക്കെ ഓരോ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ കുട്ടി എന്ത് ചെയ്യുന്നു, എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടെ അവർ ശ്രദ്ധിക്കണമായിരുന്നല്ലോ. എന്തായിരുന്നാലും ഒരുപാട് സമാനമായ അനുഭവങ്ങൾ നമുക്ക് ഇതുമായി.
2: പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാലം വരുമ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങളെ പിന്നെ നമ്മൾ

0: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദു സ്വാലിഹീൻ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദു സ്വാലിഹീനിലെ ഓരോ അധ്യായങ്ങളാണ് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ എന്ന പരിപാടിയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ സബറും നിയ്യത്തും എന്ന വിഷയമാണ് ബഹുമാനനായ മുജീബ് റഹ്മാൻ സ്വലാഹി ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റിയാദു സ്വാലിഹീനിലെ 32-ാമത്തെ ഹദീസാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഖുദുസിയ ഹദീസാണിത്. എന്താണ് ഖുദുസിയ ഹദീസ് എന്ന് പലതവണ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞതാണ്. ആ ഹദീസിൻ്റെ അഥവാ മാലിഅബ്ദിയൽ മുഅ്മിനു ഇൻദി ജസാഉൻ എന്ന് തുടങ്ങുന്ന ഹദീസിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് പറയുന്നത്, എൻ്റെ അടിമ, ആ അടിമയുടെ സൊഫീൻ്റെ റൂഹിൻ ഞാൻ പിടിച്ചാൽ, ഇദാ ഖബൽതു സൊഫീയഹു, അവൻ്റെ സൊഫീനെ ഞാൻ പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ സൊഫീൻ്റെ റൂഹ്, ആത്മാവ് നാം പിടിച്ചാൽ, മരിപ്പിച്ചാൽ എന്നാണ്. അതിലുള്ള വേദനയും സങ്കടവുമൊക്കെ അവൻ സഹിക്കുകയും പ്രതിഫലം കാണിക്കുകയും ചെയ്താൽ അവന് സ്വർഗമാണ് പ്രതിഫലം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസിലൂടെ, ഖുദ്സിയായ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇദാ ഖബൽതു സഫീയഹു, സഫീയെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഈ വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, അത് മക്കളാവാം, സഹോദരനാവാം, പിതൃവ്യനാവാം, പിതാവാം, മാതാവാകാം, കൂട്ടുകാരനാവാം, സ്നേഹിതനാവാം, ഇങ്ങനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരായാലും ശരി, അവരെ അല്ലാഹുത്താല തന്നിലേക്ക്, അല്ലാഹുയിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ, മരിപ്പിക്കുമ്പോൾ ഈ വ്യക്തിക്കുണ്ടാകുന്ന

0: പ്രയാസവും വളരെ കൂടുതലായിരിക്കും. സ്വാഭാവികമാണല്ലോ, ഒരാളുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം, ആ ബന്ധത്തിന് എത്ര കണ്ട് ദൃഢതയുണ്ടോ അതിനനുസരിച്ചാണ് വേർപാടിൻ്റെ ദുഃഖവും ഉണ്ടാകുക എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. കടുത്ത ദുഃഖം ഉണ്ടെങ്കിലും അള്ളാഹുവിന് അതൃപ്തിയുള്ള ഒരു വാക്കോ ഒരു പെരുമാറ്റമോ ഒന്നുമില്ലാതെ പൂർണ്ണമായും അതിൽ സഹനം അവലംബിച്ചാൽ, ക്ഷമ കാണിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലമാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഹദീസിൽ പല പാഠങ്ങളുമുണ്ട്. ഒന്ന്, ദലീലുൻ അലാ ഫളീലത്തി സ്വബിരി അലാ ഖബ്ലി സ്വഫിയ്യി, തൻ്റെ ഒരു ഇഷ്ടഭാജനത്തെ അല്ലാഹു തആല തിരിച്ചു വിളിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹനപൂർവം നേരിട്ടാൽ അതിന് കിട്ടുന്ന പ്രതിഫലം, അതിൽ പ്രതിഫലം കാംക്ഷിക്കുകയും വേണം. കേവലം ക്ഷമക്ക് ക്ഷമിച്ചു എന്നത് കൊണ്ടല്ല, കേവലം ക്ഷമ ഉണ്ടായാൽ പോരാ, ആ ക്ഷമയിലൂടെ അവൻ പ്രതിഫലം കാംക്ഷിക്കുക കൂടി വേണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രതിഫലം കിട്ടുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നതിൽ ക്ഷമയുടെ പ്രാധാന്യമാണ്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഫളിലാണ്. സ്വബറും ഫളിലും, സ്വബറിൻ്റെ ശ്രേഷ്ഠതയും അല്ലാഹു അവൻ്റെ അപാരമായ ഫളിലുമാണ്. അതായത്, നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളാണ്. നമ്മൾ അവൻ്റെ വെറും അടിമകൾ മാത്രമാണ്. അവനാകുന്നു നമ്മുടെ സാക്ഷാൽ ഉടമ. നമ്മുടെ ഉടമക്ക് പൂർണാധികാരമുള്ള നമ്മുടെ ഉടമ അല്ലാഹു മാത്രമാണ്. ആ ഉടമക്ക് നമ്മിൽ എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ ജീവിപ്പിക്കുവാനും മരിപ്പിക്കുവാനും രോഗം നൽകുവാനും ആരോഗ്യം പ്രദാനം ചെയ്യുവാനും സമ്പത്ത് നൽകുവാനും ദാരിദ്ര്യാവസ്ഥ നൽകുവാനും എല്ലാം ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അധികാരവും അല്ലാഹുവിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ പൂർണ്ണാധികാരമുള്ള മലിക് ആണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അവൻ നമ്മെ മരിപ്പിച്ചാലും ജീവിപ്പിച്ചാലും അതിലൊക്കെ അതൊക്കെ അവൻ്റെ പൂർണ്ണമായ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അങ്ങനെ അവന് അവൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കെ അതവന് ചെയ്യുകയും എന്നിട്ട് അവൻ ചെയ്ത ആ കാര്യത്തിൽ നമ്മൾ ക്ഷമ അവലംബിക്കുമ്പോൾ പൂർണ്ണമായും അവന് കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള വിഷയം അതവന് അവൻ്റെ ഹിക്മത്തനുസരിച്ച് കൈകാര്യം ചെയ്യുകയും എന്നിട്ട് നമുക്കതിൽ അവൻ പ്രതിഫലം നൽകുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് അല്ലാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ഫളിലിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിധത്തിൽ ഒരാളെ പരീക്ഷിക്കുന്നത് അവന് കൂടുതൽ പ്രതിഫലം നൽകുവാനും അവന് ദറജകൾ വർദ്ധിപ്പിക്കുവാനും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനുമൊക്കെയാണ്. നമസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ കൊണ്ട് കിട്ടാത്ത പല നേട്ടങ്ങളും പല ഗുണങ്ങളും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നാം സഹനം അവലംബിക്കുമ്പോൾ, ക്ഷമ കൈക്കൊള്ളുമ്പോൾ നമുക്ക് കിട്ടും. മറ്റു ഇബാദത്തുകളിലൂടെയൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത പല നേട്ടങ്ങൾ, ബഹുവിധത്തിലുള്ള നേട്ടങ്ങൾ ഇതുവഴി നേടിയെടുക്കുവാൻ സാധിക്കും എന്നതാണ്. അതിൻ്റെ ആത്യന്തികമായി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളുടെയൊക്കെ ഫലം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായാണ് കലാശിക്കുക എന്നതുകൂടി ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുന്ന വേളയിൽ അവിടെ ശരിയാമിതം ക്ഷമ അവലംബിക്കുകയും പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്യണം. അതാണ് സുമ്മഹ്തസബഹു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അതാണ്. കേവല ക്ഷമയുണ്ടായാൽ പോരാ, ആ ക്ഷമയിലൂടെ എനിക്ക് അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്നൊരു പ്രതിഫലേച്ഛ, ആ ഒരു വിധത്തിലുള്ള നിയ്യത്ത് ഉണ്ടെങ്കിലേ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്ത് പ്രതിഫലം നൽകുകയുള്ളൂ. അപ്പോൾ സുമ്മഹ്തസബഹു എന്ന് പറഞ്ഞാൽ ബിയൻ യർജുവ സവാബഹു വയദ്ദഖിറഹു ഇൻദല്ലാഹി തആല എന്നതാണ്. ഇതുവഴിയുള്ള പ്രതിഫലം അവൻ ആഗ്രഹിക്കണം. അത് അള്ളാഹുവിൻ്റെ പക്കൽ തനിക്കൊരു ദഖീറ, ഒരു സൂക്ഷിപ്പ് ധനമായി അത് ഉണ്ടാവണം എന്നവൻ ആഗ്രഹിക്കുകയാണ്. ഇഹ്തസബ എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത് ഒന്ന് സുബ്റാൻ ക്ഷമയാണ് അതിലടങ്ങിയിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ വത്തസ്ലീം തസ്ലീമുമാണ്. തസ്ലീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി എന്തായാലും ശരി അതിന് പൂർണ്ണമായും കീഴ്പ്പെടുക, അതിനങ്ങ് പൂർണ്ണമായും കീഴ്പ്പെടുക എന്നതാണ്. അതാണ് ഇവിടെ അതിലടങ്ങിയിട്ടുള്ള ആശയമായി പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിധത്തിലാണ് പരീക്ഷണങ്ങളെ നേരിടേണ്ടതും അതിനെല്ലാം ഗുണകരമാക്കി മാറ്റേണ്ടതും ഈ രീതിയിലാണ് എന്നതൊക്കെയാണ് ഈ ഹദീത്തിൽ നിന്ന് പ്രധാനമായി നമുക്ക് കിട്ടേണ്ടുന്ന കാര്യം, നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യം. നേരത്തെ നമ്മൾ വായിച്ച ഹദീത്തുകളിൽ നിന്നുമെല്ലാം ജീവിതം മുഴുക്കെ ഖൈറാക്കി മാറ്റാൻ കഴിയുന്ന ഏക വിഭാഗം അത് സത്യവിശ്വാസികളാണ് എന്ന് നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള ഹദീദും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിധം കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് റിയാദു സ്വാലഹീൻ, സബറും നെയ്യത്തും, ഇമാം നവവി റഹ്മത്തുല്ലാഹി അലഹിയുടെ റിയാദു സ്വാലഹീൻ എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള ഇന്നത്തെ ക്ലാസ് നയിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.

0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: നമുക്ക് മധുരം ഖുർആൻ കേൾക്കാം ഇൻഷാ അള്ളാ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم.
1: ما شاء الله. സൂറത്ത് നൂറിലെ 27-28 വചനങ്ങളാണ്. ഇത് ഒരു ഒരു വിശ്വാസിയുടെ കൾച്ചർ എന്താന്നുള്ളത് പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അവനവൻ്റെ വീട്ടിലും മറ്റുള്ളവരുടെ വീട്ടിലും ഓരോ സ്ഥലത്തും അദബുകൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, അദബ് ഖബലൽ ഇൽമ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും ഒരു കാര്യം, നമ്മൾ ഖുർആനിലൂടെ ഓരോ വിഷയങ്ങളെയും നമ്മൾ പഠിപ്പിക്കുന്നിടത്ത് അദബിന് പല സ്ഥലങ്ങളിലും അത് പറയുന്നുണ്ട്, ആളുകൾ പെരുമാറുന്നത്. അതിൽ പെട്ടെന്നാണ് വേറൊരാളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ള മര്യാദയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വസിച്ചിട്ടുള്ളവരെ നിങ്ങളുടെ വീടുകളല്ലാത്ത വീടുകൾ പ്രവേശത്തിന് അനുമതി ചോദിക്കുകയും അവയുടെ ആൾക്കാർക്ക് അനുമതി ചോദിക്കുന്ന ഭാഗമാണ് സലാം പറയാന്നുള്ളത് അല്ലേ. സലാം പറഞ്ഞിട്ട് അത് പറയാതെ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞു മാത്രമല്ല, നിങ്ങൾ സലാം പറഞ്ഞിട്ട് മടക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ തങ്ങി നിൽക്കേണ്ട, മടങ്ങിപ്പോരണം.
2: അവിടെ ഒരാളെയും കണ്ടെത്താത്ത പക്ഷം നിങ്ങൾക്ക് അനുവാദം നൽകപ്പെടുന്നത് വരേക്കും നിങ്ങളതിൽ പ്രവേശിക്കരുത്. നിങ്ങളോട് മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയുന്ന പക്ഷം നിങ്ങൾ മടങ്ങിക്കൊള്ളുവിൻ. അതാണ് നിങ്ങൾക്ക് വളരെ വെടിപ്പായിട്ടുള്ളത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു അറിയുന്നവനാകുന്നു. രണ്ടാമത്തെ ഭാഗം ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് എന്നാണ് മനസ്സിലാകുന്നത്.
1: ശരിക്കും അതെ, ഒരാളുടെ വീട്ടിലേക്ക് കയറിയിരുന്നത് അത് അയാളുടെ പ്രൈവസിയാണല്ലോ. അവിടെ നമ്മൾ അയാളുടെ അനുമതിയും അയാളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറിയിട്ടുള്ളൂ. അത് സ്വന്തം അയൽവാസിയാണെങ്കിൽ പോലും തോന്നുമ്പോൾ കയറി പോകുന്നൊരവസ്ഥ ഉണ്ടാവും, പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അടിച്ചു കഴിയുമ്പോൾ തന്നെ ബെല്ലടിച്ചത് എന്താണ് പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ വരി ഒരു ഞാനത് വരട്ടെ എന്നല്ലാതെ ചില ആൾക്കാരെ കഴിഞ്ഞാൽ ചില അതൊന്നും ഇല്ലാതെ നേരെ കയറി ചെല്ലും.
2: അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ആളില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച ആളില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? നിങ്ങൾ പോയിക്കോളൂ എന്നാണ്. എന്നാലും അല്ലേ, വേറൊരു കാര്യം അല്ലേ, ആ ഒരു സമീപനം മിക്കവാറും നമ്മൾ പരിചയത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ പാർട്ടി ബന്ധങ്ങളുടെ പേരിലോ ഒക്കെ ആയിരിക്കാം. വേറെ ഒരു അത്യാവശ്യം വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രണ്ടാമതുണ്ടല്ലോ, ഒരല്ലേ അത് പാടില്ല എന്നുള്ളതാണ്. നിങ്ങോട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത് എന്നുള്ളത് ഖുർആൻ്റെ അധ്യാപനമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു ഖുർആൻ പാരായണം കേട്ടത് നമുക്ക് ഇനിയിപ്പം പ്രത്യേകിച്ച് കാര്യനെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകോത്തര പ്രശസ്തനായ ഖുർആൻ കാരി അഷേഖ് അബ്ദുറഹ്മാൻ സുദേശ് ഹഫ്ലഹുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമോ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളോ ഒന്നും നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ വിവരമുള്ളവരാണ്, ബോധമുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
4: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ആരോഗ്യചിന്ത എന്ന ഒരു ടോപ്പിക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ തണുപ്പ് കാലത്തുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. അതിൽ മെയിനായിട്ട് വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ ഇൻഫെക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നതാണ്. നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്, ഒരു ദിവസം ഏകദേശം 3 ലിറ്ററോളം വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ടോക്സിക് സബ്സ്റ്റൻസിന് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളാനും സഹായിക്കുന്നതാണ്. രണ്ടാമത്തതായിട്ട് ആവശ്യത്തിനുള്ള റെസ്റ്റ് വേണം. ഏകദേശം ഒരു ദിവസം ഒരു 7 മുതൽ 9 മണിക്കൂർ കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം അത് നമ്മുടെ ബോഡിയെ, ഇമ്മ്യൂണിറ്റിയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. മൂന്നാമത്തതായിട്ട് പുകവലി അതുപോലെ തമ്പാക്കു ഇവ പൂർണ്ണമായിട്ടും നിർത്തേണ്ടതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കൂടുതലായിട്ട് ഡസ്റ്റ്, അതായത് പൊടിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. ഈ പൊടിപടലങ്ങൾ നമ്മൾ ശ്വാസത്തെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അത് ഡ്രൈ ആക്കുകയും അത് ഇൻഫെക്ഷന് കാരണമായിട്ടും വരാറുണ്ട്. അപ്പോൾ പൊടിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഹാൻഡ് ഹൈജീനാണ്. നമ്മുടെ എപ്പോഴും കൈ വൃത്തിയായിട്ടിരിക്കാൻ സൂക്ഷിക്കുക. മാസ്ക് യൂസ് ചെയ്യുക. മാസ്ക് ആക്ച്വലി നമ്മുടെ ഈ ശ്വാസകോശത്തിനെ നമുക്ക് പ്രൊട്ടക്ഷൻ കൂടെ തരും, മാറ്റുമല്ല നമുക്ക് വന്നിട്ടുള്ള ഇൻഫെക്ഷൻ മറ്റുള്ളിലേക്ക് പകരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് വെള്ളം കുടിക്കുക, ഡസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക, അതുപോലെ പുകവലി മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഗാർഗിൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചെറിയ ചുടുവെള്ളം ഇതിൽ ഉപ്പിട്ടിട്ട് വാം ഗാർഗിൾ ചെയ്യുക. അത് നമ്മുടെ തൊണ്ടയ്ക്കുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളും കുറയ്ക്കും. ഫാരിഞ്ചൈറ്റിസ് അത് കൂടുതലായിട്ട് കാണുന്നത് വൈറൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഗാർഗിൾ ചെയ്യുക. ഭക്ഷണത്തിൽ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഓറഞ്ച്, ഈ സിട്രസ് ഫ്രൂട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: ഒരു സന്തോഷവാർത്ത. കാഴ്ച പരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ച പരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ച പരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് പീസ് ടൈമിലേക്ക് പോകാം. ഇന്നത്തെ പീസ് ടൈമിൽ ശ്രോതാക്കളെ അറിയിക്കുന്നത്, സാധാരണ നമ്മൾ തിരഞ്ഞെടുത്ത ഫീഡ്ബാക്കിൽ വന്നൊരു മെസ്സേജാണ് വായിക്കാറുള്ളത്. ഇന്നത്തെ ഒരു മെസ്സേജ്, ഇന്ന് കെ വിസ്തോദ പറഞ്ഞ കാര്യം നല്ല ഗുണപാഠമാണ്. ഇന്ന് ആളുകൾക്ക്
3: ന്യൂ ജനറേഷൻ
2: ആളുകൾക്ക് തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. എന്ത്, നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നല്ലത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നാഥൻ തുണക്കട്ടെ. ഈ ലജ്ജ എന്നുള്ളത് ന്യൂ ജനറേഷന് പൊതുവെ നഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ലജ്ജയുള്ള ആൾക്ക് ഒരു നാണുണ്ടാവും തിന്മ ചെയ്യുമ്പോൾ, പക്ഷെ ലജ്ജയില്ലാത്തവന് തോന്നിയത് എന്തും ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.
3: അത് നല്ലൊരു മെസ്സേജാണ് ഇന്ന് അബ്ദുൽ ഹമീദ് സി കെ അയച്ചിട്ടുള്ള മെസ്സേജ് അല്ലേ?
2: കാരണം
3: നമ്മുടെ ഒരു പ്രോഗ്രാമിൽ നിന്നുള്ളൊരു ഗുണപാഠവുമാണ്. ഒപ്പം നമ്മുടെ സമൂഹം വളരെ സമൂഹത്തിനേറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ലജ്ജ എന്നത്. നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളിൽ എന്ത് പറയുന്നിടത്തും ഒരു കാര്യം ചർച്ച ചെയ്യാനുള്ള ഒരു നാണവും മറയുമില്ലാതെ എല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ വലിച്ചിട്ട് ആകെ വൃത്തികേടാക്കിയിട്ട് അല്ലേ ഒന്നിനൊരു ഉൾപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന,
2: ആരോട് എപ്പോൾ എന്ത് പറയണം. ഒരു അധ്യാപകനാണെങ്കിലും ഇനി ഹെഡ് മാസ്റ്റർ ആണെങ്കിലും ഉന്നത പദവി ഇരിക്കാൻ എന്തും സാധാരണ നോർമൽ ലെവലിൽ സംസാരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഇന്ന് കണ്ടുവരുന്നു. ഇതൊക്കെ ലജ്ജയില്ലാത്തൊരു പ്രശ്നങ്ങളാണിത്.
3: അതാണ്
2: ആ ലജ്ജ എന്ന സ്വഭാവം നഷ്ടപ്പെട്ടതിൻ്റെ പല പ്രശ്നങ്ങളാണ്. പൊതുവെ വീട്ടിലും ക്യാമ്പസിലും സമൂഹത്തിലും ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ ശരിക്കും എന്ത് ചെയ്യാണ് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അൽ ഹയാഉ മിനൽ ഈമാൻ, അല്ലേ? ലജ്ജ വിശ്വാസത്തിൽ പെട്ടതാണ്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, അല്ലേ? ഒരു ശാഖയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് വളരെ ഗൗരവപ്പെട്ട കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ലജ്ജ ഇല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാലോ, അല്ലേ? ലജ്ജ എന്ന് നഷ്ടപ്പെട്ടാൽ ആ വ്യക്തി പിന്നെ പോയി, അത് തോന്നിയാസിയായി എന്ന് വേണമെങ്കിൽ പറയാം, ആ രൂപത്തിലേക്ക് എത്തും.
3: പക്ഷെ ഇതിനൊക്കെ ഒരു പ്രശ്നമായിട്ട് കാണാൻ ആരും മുന്നോട്ട് വരില്ല. നേരെ മറിച്ച് അതിനെയും പ്രൊമോട്ട് ചെയ്യാനുള്ള ആളുകൾ, എന്ത് ചെയ്താലും അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആളുകൾ, അവർക്ക് പിന്നെ വലിയ പരിവേഷം നൽകാനുള്ള ആളുകൾ,
2: ലിബറലിസം ലിബറൽ ലെവൽ പോകുന്നത് അതാണ്. അവർ ശരിക്ക് പ്രൊമോഷൻ നൽകുന്നത് അതിനാണ്.
3: ഒരു ഭാഗത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ലിബറലിസത്തിന്റെ എന്തും ചെയ്യാനുള്ള ലൈസൻസിന് വേണ്ടി അവരെന്നെ ഓരോന്ന് ചെയ്തു തുടങ്ങുക, അപ്പൊ ബാക്കിയുള്ളവർ കണ്ട് ചെയ്യുമല്ലോ. പിന്നെ ചില ആളുകൾ എങ്ങനെ വെച്ചാല് ലജ്ജ നഷ്ടപ്പെട്ട് അവര് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ശരീരം ആയിക്കോട്ടെ എല്ലാം പ്രദർശിപ്പിച്ച് നടക്കുന്ന ഒരു രൂപം വേറെയുണ്ട്. ഇതിലൊക്കെ മനസ്സിന്റെ ഉള്ളില് പിശാചി തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, മറ്റുള്ളവര് സ്വാധീനിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഓനൊന്നും പറയണില്ലേ, ഇപ്പൊ ഞാനായിട്ട് എന്തിനാ അതിനെ എതിർക്കണത്, അല്ലെ ഞാനായിട്ട് എന്തിനാ അതിന് ഒരു പിന്നെ താല്പര്യമില്ലാതെ നിൽക്കണെന്ന് പറഞ്ഞിട്ട് വല്ല നമ്മളെ മനസ്സും അതിനോടൊക്കെ ഇങ്ങനെയുണ്ട് ചാഞ്ഞു പോകുന്ന ഒരവസ്ഥ അവിടെ. അപ്പൊ നമുക്കും അവിടെ ലജ്ജ നഷ്ടപ്പെടാൻ അർത്ഥം
2: വലിയ പ്രശ്നമാണ്. ഇനി അഥവാ അങ്ങനെ ലജ്ജ ഇല്ലാത്തൊരു സംഭവം നമ്മൾ കാണുമ്പോൾ നമ്മൾ ചോദിച്ചാൽ അവർ ചോദിക്കും, ഞങ്ങൾ ഇവിടെ റോട്ടിലല്ലേ, നിങ്ങൾക്ക് എന്തതിൽ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അവിടെയൊക്കെ ലജ്ജ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം സമൂഹവും ആ വ്യക്തിയുടെ കുടുംബവും മാതാപിതാക്കളും അധ്യാപകരും എന്ത് ചെയ്യണം, ആ വ്യക്തിയെ കൊണ്ട് അടങ്ങാറാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നുണ്ട്
4: എന്നുള്ളതാണ്.
5: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം, ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ, പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
6: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അരവണ പായസം കഴിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്
7: ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഹദിയ എന്ന് പറയുന്ന, അഥവാ ഒരാൾ മറ്റൊരാൾക്ക് പാരിതോഷികമായിട്ട് നൽകുന്ന ഒരു കാര്യം, ഹദിയ. ഈ ഹദിയൻ്റെ അസിൽ അനുവദനീയമാണ് എന്നതാണ്. അത് മുസ്ലിമിൻ്റെ ഹദിയയും സ്വീകരിക്കാം, ആ മുസ്ലിമിൻ്റെ ഹദിയയും സ്വീകരിക്കാം. ആ വസ്തു ജായിസായ ഒരു കാര്യമാണെങ്കിൽ, ഇപ്പോൾ കള്ളു പോലുള്ളതൊരു ആ മുസ്ലിം തരികയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂലല്ലോ. ഹദിയാണ് എന്ന് കരുതിയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അനുവദനീയമായ ഭക്ഷ്യവസ്തുക്കളാകട്ടെ, അല്ലാത്ത വസ്തുക്കളാകട്ടെ, അത് നൽകുന്നത് മുസ്ലിമാകട്ടെ അല്ലാത്തവനാകട്ടെ, അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതാണ് അസ്ല്. ഈ വസ്തു ഇനി ആര് നൽകുന്നു, എന്തുമായി ബന്ധപ്പെട്ട് നൽകുന്നു, ഈ വസ്തു എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഇത് മൂന്നും പ്രധാനമാണ്. ഉദാഹരണമായിട്ട്, നമുക്ക് നൽകുന്ന വസ്തു ഒരു ആരാധന, അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന ഒരു ആരാധന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത ഒരു ആരാധന, ആ ആരാധന നിർവഹിക്കുമ്പോഴുള്ള ഒരു നിവേദ്യമായി ആരാധ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അമ്പലങ്ങൾ, അതേപോലെ തന്നെ ചർച്ചുകൾ തുടങ്ങിയ ഏത് ആരാധനാലയങ്ങളാണോ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിവേദ്യമാണ് എങ്കിൽ ഈ വസ്തു നമുക്ക് ഒരു ഹദിയ എന്ന നിലക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ആ സുഹൃത്ത് അല്ലെങ്കിൽ ആ വ്യക്തി നമുക്കത് നൽകുന്നത് അതൊരു പുണ്യവസ്തുവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരമൊരു പുണ്യം ഈ വസ്തുക്കൾക്ക് കാണാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഉദാഹരണമായിട്ട് അരവണം, ഇത് ഒരു ആരാധന നിർവഹിക്കുന്നതുമായും ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു നിവേദ്യമാണ്. ആ നിവേദ്യം അതിൻ്റെ പുണ്യം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വസ്തു പുണ്യമായി കണക്കാക്കപ്പെടുന്നൊരു വസ്തു എന്ന നിലക്ക് അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അല്ല പുണ്യം നൽകിയതിനെ നമുക്കൊരു പുണ്യം കാണാൻ പറ്റൂ. ഞാനതിന് പുണ്യം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വസ്തു പുണ്യവസ്തുവല്ലാതാകില്ല. പുണ്യം കൽപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്, നമ്മൾ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് നമുക്കൊരാളൊരു വിഗ്രഹം നൽകി എന്ന് കരുതുക. ഞാനതൊരു ഒരു രൂപം എന്ന നിലക്ക് സ്വീകരിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് വിഗ്രഹം, നാം എന്ത് കണ്ടാലും വിഗ്രഹം വിഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള നിവേദ്യങ്ങളായി കൊണ്ട് ലഭിക്കുന്ന വസ്തുക്കൾ, അത് ഭക്ഷ്യവസ്തുക്കളാകട്ടെ അല്ലാത്തവയാകട്ടെ, സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹുക്കുമും ഇവിടെ ഇതും തമ്മിൽ വ്യത്യാസമായത് എന്തുകൊണ്ട്? നേരത്തെ ഹദിയ നൽകുന്നത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അവൻ്റെ സന്തോഷത്തിന് നൽകുന്ന ഈ ഹദിയകൾ, അത് നമുക്ക് സ്വീകരിക്കാം എന്ന അടിസ്ഥാനത്തിലുള്ളതാണ്. രണ്ടാമത്തത്, ഇത് നൽകുന്നത് എന്തെങ്കിലുമൊന്നുമായി അല്ലെങ്കിൽ ആരാധനയുമായിട്ടല്ല, എന്നാൽ അതല്ലാത്ത പ്രാദേശികമായോ സാമൂഹികമായോ മതപരമായോ ഒക്കെയുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇവിടെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും നമ്മൾ വേർതിരിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് പഠിപ്പിച്ചു കൊടുത്ത രണ്ട് ആരാധനാകർമ്മങ്ങൾ, ആ രണ്ട് ആരാധനാകർമ്മങ്ങളല്ലാതെ നിർവഹിക്കാൻ പാടില്ലാത്തവനാണ്. അതുകൊണ്ട് ഒരു അമുസ്ലിം നബിദിനം കഴിക്കുന്നു, അതൊരു ആഘോഷമാണ് അവനെ സംബന്ധിച്ചിടത്തോളം. ആ ആഘോഷം കഴിക്കുന്നതിനോടുള്ള വെറുപ്പ്, ഇസ്ലാമിൽ ഉരുന്ന് കടത്തിക്കൂട്ടിയതിനോടുള്ള വെറുപ്പ്, അത് പ്രകടിപ്പിക്കേണ്ടവനാണ് ഒരു മുസ്ലിം. ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതത്തെ അതിൻ്റെ ചിഹ്നങ്ങളിൽ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങളെ അത് ഗൗരവമായി കാണേണ്ടവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന ഹദിയകൾ സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല, പാടില്ലാത്തതാണ്. അതേപോലെ തന്നെയാണ് വ്യത്യസ്തങ്ങളായ മുസ്ലിങ്ങൾക്കിടയിലുള്ള വേറെയും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ആഘോഷകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന നിവേദ്യങ്ങൾ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ. അത് നിവേദ്യങ്ങളല്ലെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഭക്ഷണമല്ലാത്ത മറ്റു ഹദിയകൾ, പാരിതോഷികങ്ങൾ, അവ നമുക്ക് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. അത് ഇസ്ലാമിനോടുള്ള നമ്മുടെ ഇഷ്ടവും ഇസ്ലാമിലേക്ക് മറ്റു കാര്യങ്ങൾ കടന്നു കൂടുന്നതുകൊണ്ടുള്ള അതിനോടുള്ള നമ്മുടെ വെറുപ്പും അത് പ്രകടിപ്പിക്കുന്ന ഒരു രംഗമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു അമുസ്ലിം, അവർക്ക് അവരുടെ ആഘോഷങ്ങൾ, അവരുടെ പ്രത്യേകമായ സാമൂഹികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ആഘോഷങ്ങൾ അനുവദിക്കപ്പെട്ടതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് നിർവഹിക്കാവുന്നതാണ്. അതവർ നിർവഹിക്കുന്ന സമയത്ത് അവർ നൽകുന്ന വല്ല പാരിതോഷികങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ, അതിന് നേരത്തെ പറഞ്ഞ ഹദിയുടെ പാരിതോഷികങ്ങളുടെ അടിസ്ഥാനം ഹലാലാണ്, ജായിസാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന പാരിതോഷികങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ്. ഒരു വസ്തു നമുക്ക് നമ്മളുള്ളിടത്തേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഓഫീസിലേക്ക് നമുക്ക് സ്വതന്ത്രമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നൽകുന്നതാണ് ഹദിയ എന്ന് പറയുന്നത്. ഒരാൾ ഒരു സദ്യയുണ്ടാക്കിയിട്ട് ആ സദ്യയിലേക്ക് ക്ഷണിച്ച് ആ സദ്യ പോയി ഭക്ഷണം കഴിക്കുക, ഞാൻ എൻ്റെ ഭക്ഷണം നിങ്ങൾക്ക് ഹദിയയായിട്ട് നൽകുന്നു എന്നതല്ല. അവിടെ നടക്കുന്നത് ഒരു ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. ഒരാഘോഷത്തിൽ പങ്കുചേരുക എന്ന പ്രവർത്തനമാണ്. അത് വീട്ടിലാകട്ടെ, സ്ഥാപനത്തിലാകട്ടെ, മറ്റു രൂപങ്ങളിലാകട്ടെ, ഉണ്ടാക്കുന്ന ഒരു ആഘോഷത്തിൽ മറ്റു മതസ്ഥരുടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത ഒരു ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ഹദിയ സ്വീകരിക്കലല്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ആഘോഷങ്ങളല്ലാത്ത മറ്റൊരു ആഘോഷം പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയോ മറ്റുള്ളവർ സംഘടിപ്പിക്കുന്നതിൽ പങ്കുചേരുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും സദ്യകളിൽ പങ്കെടുക്കുക, ആഘോഷങ്ങളിൽ പങ്കുചേരുക, ഭക്ഷണം കഴിക്കുക എന്നതിനെ ഹദിയയുടെ വഴിയിലേക്ക് കൊണ്ടുവരികയും അത് ഹദിയ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളെ അതിലേക്ക് കൂട്ടിക്കെട്ടുകയും ചെയ്യുന്ന പ്രവണത ഇവിടെയുണ്ട്. ഹദിയ വേറെയാണ്, അഥവാ പാരിതോഷികം നൽകുക എന്ന് പറയുന്നത് വേറെയാണ്, ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക, ആഘോഷങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയത് വേറെ ഒന്നാണ്. ഇതിനെ രണ്ടിനെയും ഒരേപോലെയല്ല ഇസ്ലാം കണ്ടിട്ടുള്ളത്. ആഘോഷങ്ങളുടെ അടിസ്ഥാനം അത് തഅബ്ബുദിയാണ്. അത് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെടുകയും അള്ളാഹും റസൂലും നിശ്ചയിക്കുകയും ചെയ്യേണ്ടുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ ഹദിയയുടെ പാരിതോഷികത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ജായിസാണ്, അനുവദനീയമാണ്. ഇതിനെ പരസ്പരം താരതമ്യം ചെയ്ത് ഇതിൻ്റെ തെളിവെടുത്ത് മറ്റതിന് വെച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഈ പ്രവണത ഒന്നുകിൽ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും തിന്മക്കു വേണ്ടി കൂട്ടുപിടിക്കുക, പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു രൂപമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ കാര്യം വേർതിരിച്ച് മനസ്സിലാക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. വല്ലാഹു ആലം.
6: അരിഷ്ടങ്ങളും ആസവങ്ങളും ഉണ്ടാക്കുന്നത് വൈൻ ഉണ്ടാക്കുന്നത് പോലെയുള്ള പ്രോസസ്സിലൂടെയാണല്ലോ. അതിൽ ആൽക്കഹോൾ സ്വയമായി ഉണ്ടായി വരുന്നുണ്ടല്ലോ. അതുപോലെ ഹോമിയോ മരുന്ന് ആൽക്കഹോൾ വളരെ ചെറിയ അളവിൽ വേണമെങ്കിലും ചേർക്കുന്നുണ്ടല്ലോ. ഇവ മരുന്നായി ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
4: ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും, അത് മണക്കുന്നതായിരിക്കാം, ശ്വസിക്കുന്നതായിരിക്കാം, കഴിക്കുന്നതായിരിക്കാം, കുടിക്കുന്നതായിരിക്കാം, ഇഞ്ചക്ഷനുകളായിരിക്കാം, എന്ത് തന്നെയായിരുന്നാലും ലഹരി ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ അത് നിഷിദ്ധമാണ്. ഖംറ് എന്ന വാക്കാണ് മദ്യത്തിനും ഇത്തരത്തിലുള്ള വസ്തുക്കൾക്കും അറബി ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്ക്. ഖമറ എന്ന് പറഞ്ഞാൽ മറച്ചു കളഞ്ഞു എന്നാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി മദ്യം നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. രണ്ട് മൂന്ന് ഘട്ടങ്ങളായി മൂന്നാമത്തെ ഘട്ടത്തിലൂടെ മദ്യം പരിപൂർണമായും വിട്ടുനിൽക്കണം എന്ന് ഖുർആൻ ശാസിക്കുന്നു. അതുകൊണ്ടാണ് മദ്യപിക്കുന്നവൻ, അത് വാറ്റുന്നവൻ, കുടിപ്പിക്കുന്നവൻ, വിൽക്കുന്നവൻ, വഹിച്ചു കൊണ്ടുവരുന്നവൻ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ശാപത്തിന് വിധേയരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം തിർമിദി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ സൂറത്ത് മാഇദയിലെ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയ വേളയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഒരു യത്തീമിൻ്റെ വകയായി എൻ്റെ കയ്യിൽ അല്പം മദ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ റസൂലുള്ളയുടെ മറുപടി, അഹ്രിഖൂ, അത് ഒഴിച്ചു കളയുക, ഒഴിവാക്കുക എന്നായിരുന്നു. അൽബാനി സഹീഹാക്കിയ ഹദീസാണിത്. അതുകൊണ്ട് തന്നെ മദ്യം മരുന്നല്ല, മദ്യം വിനയാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് പലപ്പോഴും മരുന്നുകളിൽ, ഹോമിയോപ്പതിയാകട്ടെ അലോപ്പതിയാകട്ടെ, അതിലൊക്കെ തന്നെയും ആൽക്കഹോൾ മദ്യത്തിൻ്റെ മറ്റൊരു രൂപമാണ്, ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ആ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നാണല്ലോ ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ മരുന്ന് കേടുവരാതിരിക്കുവാനും സൂക്ഷിക്കുവാനും ഒക്കെയായി ചില മരുന്നുകളിൽ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്. ഈ ആൽക്കഹോൾ ഉപയോഗിച്ച മരുന്ന് അത് കൂടുതൽ ഉപയോഗിച്ചാലോ കുറച്ചുപയോഗിച്ചാലോ ഉപയോഗിച്ചാൽ ലഹരി ബാധിക്കുമെങ്കിൽ തീർച്ചയായും ആ മരുന്നിൻ്റെ അല്പം പോലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ മനസ്സിലായെടുത്തോളം വളരെ ചെറിയ ശതമാനത്തിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഈ മരുന്നുകൾ, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടവനെപ്പോലെ ആകുകയില്ല എന്നാണ്. എങ്കിൽ ആ മരുന്ന് നമുക്ക് ഉപയോഗിക്കാം. അതല്ല, ആ മരുന്ന് കഴിച്ചാൽ ഒരു ലഹരി ബാധിച്ചവനെപ്പോലെ ആകുമെങ്കിൽ ആ മരുന്നിൻ്റെ ചെറിയ ഒരു അംശം പോലും ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ് ആ ഒരു അഭിപ്രായമാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സ്വാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹു തആല അഅലം.
6: ഇശ്റാഖ് നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്, അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാമോ എന്ന്.
4: ഇശ്റാഖ് നമസ്കാരം എന്നത് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതുവരെ ഒരാൾ പള്ളിയിൽ ആ സ്ഥലത്ത് ഇരിക്കുകയും ശേഷം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുക. ഈ നമസ്കാരത്തിനാണ് ഇശ്റാഖ് നമസ്കാരം എന്ന് പറയുക. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ള പറഞ്ഞു, മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ജമാഅത്തായി ഒരാൾ സുബ്ഹി നമസ്കരിച്ചു, ثم قعد يذكر الله حتى تطلع الشمس, തുടർന്ന് സൂര്യൻ ഉദിക്കുന്നതുവരെ അള്ളാഹുവിന് ദിക്റെടുത്ത് ഇരുന്നു. ثم صلى ركعتين, ശേഷം 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം വിരോധിക്കപ്പെട്ടൊരു സമയം, സൂര്യൻ ഉദിച്ച് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ ആ സമയവും കഴിഞ്ഞ് 2 റക്അത്ത് നമസ്കരിച്ചു. കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമത്തിൻ താമത്തിൻ താമ, അവന് പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ഇമാം തിർമിദി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് ദുർബലമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അതല്ല, അത് സ്വീകാര്യയോഗ്യമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ ഇത് ഹസനാണ്, അഥവാ ഇതുകൊണ്ട് അമലി ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റു ചില ഹദീസുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതുവരെ അവിടെ തന്നെ ഇരുന്നിരുന്നു എന്ന അവിതർക്കിതമായ സ്വഹീഹ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. ഏതായിരുന്നാലും ഇപ്രകാരം അമൽ ചെയ്യാവുന്നതാണ്. ഈ രണ്ടറക്കാത്ത് നമസ്കാരത്തിനാണ് ഇഷ്റാഖ് നമസ്കാരം എന്ന് പറയുക. അഥവാ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള അഭിപ്രായപ്പെട്ടതുപോലെ ദുഹാ നമസ്കാരം തന്നെയാണ് ഇത്. ദുഹാ നമസ്കാരത്തിൻ്റെ ആദ്യ സമയമാണ്. ദുഹാ നമസ്കാരത്തിൻ്റെ അവസാന സമയം ലുഹർ നമസ്കാരത്തിന് തൊട്ട് മുമ്പ് വരെയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ സമയം എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. 6 മണിയാണോ 7 മണിയാണോ എന്നാണ്. അത് സത്യത്തിൽ അങ്ങനെ കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. കാരണം നമ്മുടെ ഈ വോയിസുകൾ കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സംഖ്യ വെച്ചുകൊണ്ട് സമയം നിർണയിക്കുവാൻ സാധ്യമല്ല. മറിച്ച് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ സൺറൈസ് സമയം കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ആദ്യ സമയം. ഇപ്പോൾ ഉദാഹരണമായി ഇന്ന് സുബ്ഹി നമസ്കാരം 4:44 എന്ന് വിചാരിക്കുക. എങ്കിൽ ഇന്നത്തെ സൂര്യോദയം 6 മണിക്കാണ്. അപ്പോൾ ഒരു 6:20 കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്റാഖിൻ്റെ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. അതോടുകൂടി അയാളുടെ ദുഹാ നമസ്കാരവും ആയി. ദുഹാ നമസ്കാരം നമസ്കരിക്കുവാൻ ഏറ്റവും പ്രതിഫലാർഹമായത് ലുഹറിന് അല്പം മുമ്പ് ചൂട് വളരെ കഠിനമായ ആ സമയത്ത് നിർവഹിക്കലാണ് എന്നുകൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാഹു തആല ആലം.
6: സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ സലാം പറയുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
8: വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നത് അവരുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഹദീസുകളിൽ നിന്ന് അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. സലാം പറയേണ്ട മര്യാദകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ കുട്ടികൾ മുതിർന്നവരോടും, നടക്കുന്നവർ ഇരിക്കുന്നവരോടും, ചെറിയ സംഘം വലിയ സംഘത്തോടുമൊക്കെ സലാം പറയണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയുമ്പോൾ ഒരിക്കലും തന്നെ മനസ്സിൽ രോഗമുള്ള പുരുഷന്മാർക്ക് രോഗം വർദ്ധിക്കുവാനാവശ്യമായ രൂപത്തിൽ, ശബ്ദത്തിൽ വശ്യതയും നൈർമല്യവും കൊണ്ടുവരുന്ന രീതി ഒരിക്കലും തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. സലാം കേട്ടാൽ തന്നെ അത് സലാം പറയുമ്പോഴും കേൾക്കുമ്പോഴും സലാം പറയുന്നതും മടക്കുന്നതുമൊക്കെ മറ്റു ഹറാമായ ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും വഴി നടത്തുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അന്യപുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ സലാം പറയുന്നത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. സലാം പറയുന്ന സമയത്ത് മുസാഫഹത്ത് ചെയ്യൽ സുന്നത്തുണ്ട് എന്നതിനാൽ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലാണ് സലാം പറയുന്നത് എങ്കിൽ അവിടെ ആ രൂപത്തിൽ മുസാഫഹത്തും ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പാടുള്ളതല്ല, അത് ഹറാമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
6: ബാങ്ക് കൊടുക്കുമ്പോൾ വുളു എടുക്കാമോ എന്നാണ്.
7: ബാങ്ക് വിളിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് ആ ബാങ്കിന് ഇജാബത്ത് ചെയ്യണം എന്ന് ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പൊതുവെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്ന ഒരു വിശ്വാസി ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. എന്നാൽ അതിനേക്കാൾ പുണ്യകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ബാങ്കിന് ഇജാബത്ത് ചെയ്യുക എന്നതിനേക്കാൾ പുണ്യകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം, അതവിടെ നിർത്തിവെച്ച് ഈ കർമ്മം ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഉദാഹരണമായിട്ട് ഒരാൾ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത്. ബാങ്ക് വിളിക്ക് ഇജാബത്ത് ചെയ്യുക എന്ന് പറയുന്നത് പുണ്യമാണ്, നമസ്കരിക്കുക എന്ന് പറയുന്നതും പുണ്യമാണ്. അപ്പം നമസ്കാരം ഒഴിവാക്കിയിട്ട് അത് ചെയ്യേണ്ടതില്ലല്ലോ. ബാങ്ക് വിളിക്ക് ഇജാബത്ത് ചെയ്യേണ്ടതില്ലല്ലോ, ഉത്തരം നൽകേണ്ടതില്ലല്ലോ. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇൽമ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് ബാങ്കിന് ഇജാബത്ത് ചെയ്യുക എന്നതിനേക്കാൾ. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്, ഖുർആൻ ക്ലാസ്, ഹദീസ് ക്ലാസ്, കർമ്മശാസ്ത്ര ക്ലാസ് തുടങ്ങി ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഇസ്ലാമിക വിശ്വാസങ്ങൾ, അതേപോലെ തന്നെ കർമ്മശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ അത് പഠിപ്പിക്കുന്ന സമയത്ത് ബാങ്ക് കേൾക്കുമ്പോൾ നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. കാരണം ബാങ്കിന് ഇജാബത്ത് ചെയ്യുക എന്ന പുണ്യത്തെക്കാൾ പുണ്യകരമായ ഒരു കാര്യത്തിലാണ് അവർ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പലപ്പോഴും ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില ആളുകൾ ചെയ്യുന്നത് കാണാൻ കഴിയും. ബാങ്ക് വിളിക്കുന്നത് വളരെ വിദൂരത്ത് നിന്ന് കേൾക്കുമ്പോഴേക്ക് ക്ലാസ് എടുക്കുന്നവനോട് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അതാവശ്യമില്ല. കാരണം ഈ നടക്കുന്നതാണ് ഏറ്റവും പുണ്യകരമായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നതും അവർ കേൾക്കുന്നതും, ആ കേൾക്കുന്നതും പുണ്യമാണ്. അതിനിടയിൽ ഒരാൾക്ക് ഇജാബത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക എന്നല്ലാതെ അത് നിർത്തിവെക്കേണ്ടതില്ല. അതേപോലെ തന്നെയാണ് വുളു എടുക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ വുളു നിർത്തിവെച്ച് ചെയ്യേണ്ടതില്ല. വുളു തുടരാം. അതിനിടയിൽ ഇജാബത്ത് കൂടി നടത്താൻ കഴിയുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതൊഴിവാക്കാം. ഇതാണ് വുളു എടുക്കുന്ന സമയത്ത് ബാങ്കിന് ഇജാബത്ത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, വുളു എടുക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്, ഒരു സുന്നത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫറളായ ഒരു കാര്യത്തിനു വേണ്ടിയാണെങ്കിൽ ഒരു ഫറളായ കാര്യമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വുളു എടുക്കുക എന്ന് പറയുന്നത് നമസ്കരിക്കാൻ വേണ്ടി, ഫറള് നമസ്കാരത്തിന് വേണ്ടിയാണെങ്കിൽ അതിൻ്റെ ഹുക്കുമും ഫറളാണ്. അപ്പോൾ ആ ഒരു ഫറള് ഒഴിവാക്കിയിട്ട് സുന്നത്ത് ചെയ്യേണ്ടതില്ല. എന്നാൽ നമുക്ക് വുളു എടുക്കാൻ തുടങ്ങിയിട്ടില്ല, അവിടെ എത്തിയിട്ടുള്ളൂ, അപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നത്. കഴിയുമെങ്കിൽ നമുക്ക് ആ ബാങ്കിന് ഇജാബത്ത് കൊടുത്തതിന് ശേഷം വുളു തുടങ്ങിയാൽ മതി. ഇങ്ങനെയൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിൻ്റെയും മഹത്വവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഓരോന്നും നിർവഹിക്കാനും ഒഴിവാക്കാനുമൊക്കെ. ഇതാണ് ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
6: മുസ്ലിമിന് അവയവദാനം ചെയ്യാൻ പാടുണ്ടോ?
4: ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ട് വീക്ഷണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു ആധുനിക വിഷയവുമാണല്ലോ. അതിലൊന്നാമത്തെ വീക്ഷണം, ഒരാളുടെ അവയവം വിൽക്കുവാൻ പാടില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ പോലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം ആ രൂപത്തിലാണ്. അതിനവർ തെളിവായി ഉദ്ധരിക്കുന്നത്, ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ താൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അനുവാദമില്ല. കാരണം അവൻ്റെ ശരീരം അവൻ്റെ മിൽക്കിയത്ത്, അവൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടതല്ല, മറിച്ച് അള്ളാഹു നൽകിയ ദാനമാണ്, നിഅമത്താണ്, അനുഗ്രഹമാണ്. തോന്നിയതുപോലെ പ്രവർത്തിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യൽ നിഷിദ്ധമാണ്, ശരീരത്തിൽ അംഗഭംഗങ്ങൾ ഉണ്ടാക്കൽ നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ രണ്ടാമത്തെ അവരുടെ പ്രമാണം, ഒരു ഉപദ്രവകരമായ അവസ്ഥയുണ്ട് എങ്കിൽ ആ ഒരു ഉപദ്രവത്തെ മറ്റൊരു ഉപദ്രവം കൊണ്ട് നീക്കുവാൻ പാടില്ല എന്നാണ്. ഉദാഹരണമായി, മനുഷ്യ ശരീരം വെട്ടിമുറിക്കുക, അത് ഉപദ്രവമാണ്. ആ ഉപദ്രവത്തെ മറ്റൊരു ഉപദ്രവമാണ് ഒരാൾക്ക് അവയവം നൽകാതിരുന്നാൽ ഉണ്ടാവുന്ന ഉപദ്രവം, ആ ഉപദ്രവം കൊണ്ട് പരസ്പരം പരിഹരിക്കുവാൻ പാടില്ല. അഥവാ ഒരാൾക്ക് ശാരീരിക അവയവങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ ഉപദ്രവം ഉണ്ടാവും, അത് ലഭിക്കണമെങ്കിൽ നൽകണമെങ്കിൽ മറ്റൊരു ശരീരത്തെ, ഒന്നുകിൽ ജീവനുള്ളവനെ അല്ലെങ്കിൽ മരിച്ചുപോയ ആളുടെ ശരീരത്തെ വികൃതമാക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ വെട്ടിമുറിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ഉപദ്രവം നീങ്ങിക്കിട്ടുവാൻ വേണ്ടി മറ്റൊരു ഉപദ്രവം കൊണ്ടുവരുവാൻ പാടില്ല എന്ന ഒരു കായതയും അതിലുണ്ട്. മാത്രമല്ല, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കസ്റു അളമിൽ മയ്യിത്തി കസ്രി ഹയ്യ, മയ്യിത്തിൻ്റെ എല്ല് പൊട്ടിക്കൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ എല്ല് പൊട്ടിക്കുന്നതിനോട് സമാനമാകുന്നു എന്നാണ്. അതേപോലെ തന്നെ ആ വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം, വലഖദ് കറംന ബനി ആദം, അള്ളാഹു സുബ്ഹാനഹു വതആല ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരം ആദരിക്കപ്പെടേണ്ടതാണ്, അനാദരവ് കാണിക്കുവാൻ പാടില്ല. ആ ശരീരത്തോട് അക്രമം കാണിക്കുവാൻ പാടില്ല. മുറിച്ചുകൊണ്ടും വെട്ടിക്കൊണ്ടും രൂപമാറ്റം വരുത്തിക്കൊണ്ടും വികൃതമാക്കിക്കൊണ്ടുമൊന്നും പാടില്ല. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ചില നിബന്ധനകളോടുകൂടി, വളരെ കർശനമായ ചില നിബന്ധനകളോടുകൂടി മരണപ്പെട്ടുപോയ ഒരാളുടെ അവയവങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ലോക മുസ്ലിം പണ്ഡിത സഭകൾ പലതും ഇത്തരത്തിലുള്ള യോഗങ്ങൾ, ഈ വിഷയത്തിലുള്ള യോഗങ്ങൾ കൂടുകയും അവരവരുടേതായ ഫത്വകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ചില അഭിപ്രായങ്ങൾ, ഒന്ന്, മരണപ്പെട്ടുപോയ ഒരാളുടെ ശരീരഭാഗങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് സ്വീകരിക്കണമെങ്കിൽ അവർ വെച്ച അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വെച്ച നിബന്ധന, ഒന്ന്, പ്രസ്തുത അവയവം ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ലഭിച്ചിട്ടില്ല എങ്കിൽ അയാളുടെ മരണം സുനിശ്ചിതമാവും. ഉദാഹരണമായി ഹാർട്ട്, അയാളുടെ വൃക്ക, കരൾ പോലുള്ളവ. അതല്ല എങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ സുഖകരമായ ഗമനത്തിന് തടസ്സമായിത്തീരും. ഉദാഹരണമായി കാഴ്ച പോലുള്ളത്. ഈ അവസ്ഥയിൽ ഒരു മരിച്ച ആളുടെ ശരീരത്തിൽ നിന്നും അവയവങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. രണ്ടാമത്തെ നിബന്ധന, മരണത്തിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ അനുവാദം നൽകുകയോ മരണത്തിന് ശേഷം അയാളുടെ അനന്തരാവകാശികൾ അനുവാദം നൽകുകയോ, അതല്ല മരിച്ച വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആളുകളൊന്നുമില്ല, അറിയപ്പെടാത്ത ഒരാളാണ് എങ്കിൽ ഭരണാധികാരി അതിന് അനുവാദം നൽകുകയോ ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഒരു മരിച്ച വ്യക്തിയുടെ അവയവം സ്വീകരിക്കാൻ പാടുള്ളൂ. ആ രൂപത്തിലുള്ള പണ്ഡിതന്മാർ വെച്ച മൂന്നാമത്തെ നിബന്ധന, ഒരു കാരണവശാലും അവയവങ്ങൾ വിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ചുരുക്കത്തിൽ ഈ രണ്ട് അഭിപ്രായങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏകോപിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്നത്, വലിയ പ്രോത്സാഹനത്തോടുകൂടി ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തേണ്ട ഒരു വിഷയമല്ല ഇത്. മറിച്ച് വളരെ അത്യാവശ്യഘട്ടത്തിൽ ആ ഒരു അവയവം ലഭിച്ചിട്ടില്ല എങ്കിൽ രോഗിയുടെ മരണം സുനിശ്ചിതമാവും എന്ന ഘട്ടത്തിലൊക്കെ മേൽ പറയപ്പെട്ട നിബന്ധനകളുമായി മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ അവയവം സ്വീകരിക്കാവുന്നതാകുന്നു എന്നാണ് ഇവയിൽ നിന്ന് മനസ്സിലാകുക. അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ.
0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
9: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
10: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഫാമിലി ലൈവ് ടെലിഗീസിൽ ഒരിക്കൽ കൂടി ഒരുമിച്ചിരിക്കുകയാണ് അല്ലേ. ഓക്കെ, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അസ്റത്തുൽ മുബശ്ശിരീൻ അല്ലേ എന്ന വിഷയമാണ്. അതിൽ പ്രധാനപ്പെട്ട നാല് സ്വഹാബികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്.
12: കൂടുതലും അത് വരുന്നത് ഇടയിൽ ബാക്കിയുള്ളത് ഉൾപ്പെടുത്തും.
11: ഇൻഷാല്ലാഹ് വത്താലുണ്ട്. ഇൻഷാല്ലാഹ്
12: ശ്രോതാക്കളൊക്കെ അറിയണ്ടാവും, അസ്റത്തുൽ മുബശ്ശിരീൻ അതായത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10
11: സ്വഹാബികൾ,
12: അതിൽ ചില ആളുകളെ കുറിച്ചാണ് ഇൻഷാല്ലാഹ്. 10 കുറിച്ച് നമുക്ക് ഒരിക്കലും ഒരു എപ്പിസോഡിൽ
11: തീരൂല. എന്നാലും ഇന്ന് പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
12: തൗഫീഖ് അസ്ലം, ഞങ്ങളുടെ കൂടെ ഒരു കൊച്ചു കൂട്ടുകാരി ഉണ്ട്, പേര്
13: അത്ഫ.
12: ഓക്കെ,
11: മാഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ ഒരിക്കൽ കൂടി നമ്മൾ

0: ാണ് കാരണം ഓരോ വിഷയത്തിൽ നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോൾ കിട്ടുന്ന അറിവുണ്ടല്ലോ, അതുപോലെ കുറച്ച് ചോദ്യങ്ങളിലൂടെ എന്ത് ചെയ്യാണ്
1: പഠിക്കാണ്. അപ്പൊ നമുക്ക്
0: അറിവ്.
1: അതൊന്നുകൂടി ഒന്ന് ഉഷാറായിട്ട് പഠിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
0: അതെ അതെ
1: അല്ലേ? ഓക്കെ, ഇൻഷാല്ല നമ്പർ ഒരിക്കൽ കൂടി പറയാണ്, 9020840840 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഇൻഷാല്ല നിങ്ങളുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും
0: ഒന്നിച്ച്
1: പങ്കെടുക്കാൻ
0: പങ്കെടുക്കാം.
1: ഒന്നിച്ച് പങ്കെടുക്കാൻ
0: ഓക്കെ,
1: കഴിയും.
0: എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം.
1: വരാം
0: നമ്മുടെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം.
1: ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് ബിലാൽ കെ. മുഹമ്മദ് ബിലാൽ കെ എവിടുന്നാ വിളിക്കുന്നേ? മേളത്തൂർ. ഏത് ജില്ലയിലാണ് മേളത്തൂർ? ആ, പാലക്കാട് ജില്ലയിലെ മേളത്തൂരിൽ നിന്നാണ് മുഹമ്മദ് ബിലാൽ വിളിക്കുന്നത്. മുഹമ്മദ് ബിലാൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ആ, UKG പഠിക്കും.
0: വലിയ കുട്ടിയാണ്,
1: വലിയ കുട്ടിയാണ്, മാഷാല്ല. അപ്പോ ആരൊക്കെ ഉണ്ട് കൂടെ ഇന്നത്തെ ഫാമിലി ലൈവ് ടെലിക്യൂസിൽ? ഉമ്മിയുണ്ട്. അപ്പൊ ഉമ്മിന്റെ കരുത്തിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഇല്ലേ? ഇൻഷാല്ല. അത്തുഫ റെഡി അല്ലേ? നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഇൻഷാല്ല. ആദ്യത്തെ ചോദ്യം നമ്മുടെ അത്തുഫ നമ്മൾ ചോദിക്കും ഇൻഷാല്ല.
2: ആദ്യത്തെ നാല് ഖലീഫമാരായ സ്വഹാബിമാർ ആരെല്ലാം?
1: ബിലാൽ ചോദ്യം കേട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്, കേട്ടോ?
0: ഓക്കെ, നമുക്ക് ബിലാലിന് വേണ്ടി UKG ആണല്ലോ, ചോദ്യം ചുരുക്കി കൊടുക്കാം.
1: പിന്നെ
0: ഉത്തരം ശരി കേട്ടില്ല, അവള് കേട്ടിട്ടില്ല,
1: നമ്മൾ കേട്ടു.
0: ഓക്കെ, അവിടെ പറഞ്ഞിട്ടുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ശരിയാണോ?
1: ബിലാല് ഒന്നാമത്തെ ഉത്തരം ശരിയാക്കി.
0: ശരിയാക്കി അല്ലെ? ഉമ്മയുണ്ട് കൂടെ, എങ്കിലും അവന് ശരിക്ക് പറയണുണ്ട്. ഉമ്മ പറഞ്ഞതാണെങ്കിൽ പോലും
1: ഫുൾ പേര് പറയും,
0: ഫുൾ പേര് പറയും, ശരിക്ക് പറയാതെ വളരെ ഉഷാറായിട്ട് അത് ഉച്ചരിക്കാൻ കഴിയുന്നുണ്ട്.
1: ഉഷാറാണ്. ഏതായാലും സന്തോഷമായോ ബിലാൽ? അതുകൊണ്ട്
0: വരട്ടെ അല്ലേ,
1: സന്തോഷം
0: ഉണ്ടാകുമ്പോ.
1: ഏതായാലും ഇൻഷാ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേൾക്കണില്ലേ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ ഇൻഷാല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് കേട്ടിട്ടുണ്ടോ? ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആരാണ് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്നാണ് ചോദ്യം. എങ്ങനെ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആരാണ് മോചിപ്പിച്ചത്? അദ്ദേഹം ആദ്യം ഒരു അടിമയായിരുന്നു, ആ അടിമത്വത്തിൽ നിന്ന് ആരാണ് മോചിപ്പിച്ചത് എന്നാണ് ചോദ്യം. ഉമ്മാന്റെ സഹായം തേടാം അല്ലേ?
0: തീർച്ചയായിട്ടും തേടാം. ഇവിടെ പിന്നെ രണ്ടും സ്വഹാബികളാണ്.
1: അതാണ്,
0: ഒന്ന് ബിലാൽ റളിയല്ലാഹുവിനെ ആരാണ് മോചിപ്പിച്ചത്, ആ മോചിപ്പിച്ച വ്യക്തി ആരാണ്? അയ്യോ,
1: നമ്മള് ക്ലോ കൊടുക്കണേ. എന്താ ഒന്നുകൂടി പറഞ്ഞോ, ഒന്നുകൂടി. ഒന്നുകൂടി പറഞ്ഞോ, ഉത്തരം ശരിയാണ്. ബിലാൽ കേൾക്കണില്ലേ?
0: ഓന്റെ പേരും ബിലാലാണ് അല്ലേ? നല്ല ചോദ്യമാണ്. ഏതായാലും ആ ചോദ്യം കിട്ടിയ പോലെ തന്നെയാണ് അല്ലേ?
1: നന്നായി, മാഷാല്ല, എനിക്ക് സന്തോഷമായി ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഉത്തരവും ശരിയാക്കി. അൽഹംദുലില്ലാ.
0: ഓക്കേ.

0: എന്നാ ഇനി മൂന്നാമത്തെ ചോദ്യം കേട്ടോ ബിലാൽ മോൻ. ബിലാൽ ഇടക്ക് മയങ്ങുണ്ട്, ഉച്ചക്ക് നല്ല ചോറൊന്നുണ്ടല്ലേ, അന്ന് ഞായറാഴ്ച ഉണ്ടേ. ബിരിയാണി കഴിച്ച് ഇടക്ക് ഉറങ്ങണ്ടേ? ഇല്ല. ആ ഓക്കെ ഓക്കെ. എന്നാ ബിലാൽ മോനെ മൂന്നാമത്തെ ചോദ്യം കേട്ടോ. ഓക്കെ, ഒരു സ്വഹാബിന്റെ പേരാണ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, ചുരുക്കപ്പേരാണ് ത്വൽഹത്ത് കേട്ടോ. അറിയില്ലെങ്കിൽ ഉമ്മാണ് ചോദിക്കട്ടോ, ഈ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ പേര് എന്താണ്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സ്വഹാബിന്റെ പേരാണ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. ആ ത്വൽഹത്ത് റളിയല്ലാഹുവിന്റെ മുഴുവൻ പേരെന്താണ്? ഓക്കെ, ക്വസ്റ്റ്യൻ കേട്ടില്ലേ? ആ ആ ആ വേദില്ലാന്നാ അറിയല്ലേ. കൊല്ലത്ത് വേനു എങ്ങനെ? ആ ഓക്കെ, ഉദ്ദേശിച്ച ഉബൈദില്ല തന്നെയാണ്.
1: ഉബൈദില്ല തന്നെയാണ്, മാഷാല്ലാ, റളിയല്ലാഹു അൻഹു.
0: അതെ അതെ അതെ.
1: ഏതായാലും
0: നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ ഫാമിലി ആണല്ലേ.
1: ആ അപ്പോ എന്തായി? ശരിയാണോ?
0: ശരിയാണ്, നമ്മൾ പറഞ്ഞില്ല,
1: നമ്മൾ പറഞ്ഞിട്ടില്ല,
0: എപ്പോഴും സംശയിക്കാണ്,
1: സംശയിക്കാണ്. ശരിയാണ്, മാഷാല്ലാ, ബറക്കല്ലാ ഫീ. സന്തോഷായോ? ആ അപ്പൊ വിന്നറായി. ബിലാലേ, ബിലാലാണ് ഇന്നത്തെ ആദ്യത്തെ കോളറ്. എന്താ, അതിൽ തന്നെ ബിലാൽ എന്ത് ചെയ്തു? വിന്നറായി മാറി. മാഷാല്ലാ, അതും യു കെ ജിയിലാ പഠിക്കണത്.
0: നമ്മളിതില് കേൾക്കുമ്പോ ചെറിയ മക്കൾക്കൊക്കെ ഒരു പ്രചോദനമാണ് അല്ലേ, ഇതിക്ക് വിളിക്കാനുള്ള പ്രചോദനം. കുഞ്ഞാത്തുഫനെ പോലെ ഇങ്ങനെ പറഞ്ഞ് ഇരുന്നാണ്ട് ബിലാൽ എന്ത് ചെയ്യും, എൻകറേജ് ചെയ്യും. ബിലാൽ എവിടെയാ?
1: മേളത്തൂര്.
0: ആ മേളത്തൂര്. ഇൻഷാല്ലാ ബിലാല പിസോഡിലേക്ക് വരണം കേട്ടോ.
1: ബിലാലേ ഒരു പ്രത്യേക എന്റെ സ്റ്റുഡന്റ് ആണ്, ഓൺലൈൻ സ്റ്റുഡന്റ് ആണ്.
0: ആളെ നോക്കി വിളിച്ചു തോന്നുന്നുണ്ടല്ലേ. ബിലാലിന്റെ ഉസ്താദാണോ അമീൻ ഉസ്താദ്?
1: ബിലാല് വിജയിക്കുന്നില്ല, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു.
0: മാഷാല്ലാ. അപ്പൊ ബിലാല ഇൻഷാല്ലാ കുറച്ച് വലുതായിട്ട് ഇനി എപ്പിസോഡിലേക്ക് വരണം കേട്ടോ. ഇവിടെ അത്തഫ ഇരിക്കണോ? ഇരുന്ന് കണ്ടെന്ന് ചെയ്യണം, എൻകറേജ് ചെയ്യണം കേട്ടോ.
1: എന്താ പറയണ്ട്? എന്താണ് ബിലാലെ? ഏതായാലും വിളിച്ചതിൽ ഒരു എങ്ങനെ? ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ ഈ സന്തോഷം കുടുംബക്കാരോടും കൂട്ടുകാരോടും എല്ലാവരോടും അറിയിക്കുക. ഇനിയും വിളിക്കാൻ ശ്രമിക്കുക ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നമ്മുടെ മക്കളൊക്കെ അല്ലേ ഈ പീസ് റേഡിയോ വഴി വരുന്ന ഒരു ആക്ടിവേഷൻ ഉണ്ട് ഇവിടെ.
1: മാഷാല്ലാ,
0: പൊതുവെ നമ്മള് റേഡിയോയിൽ തന്നെ അതുപോലെ ആങ്കറിങ്ങിനും നമ്മുടെ പൂമരത്തനൽ പ്രോഗ്രാം, ടെലിഗിസിന്റെ വേറെ മറ്റുള്ള ലൈവ് പുതിയ ടെലിഗിസ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ കുട്ടികൾ ആക്റ്റീവായി വരുന്നുണ്ട്.
1: അതെയോ? ഇതിൽ കുട്ടികൾക്ക് പ്രത്യേകം എന്ന് വെച്ചാൽ അവർക്കൊരു കോൾ ഉണ്ട്. ഇൻഷാല്ലാ അതിലേക്ക് കിടക്കാം.
0: പറഞ്ഞ ഓർമ്മ ഉണ്ടോ?
1: ഇൻഷാല്ലാ, ഇൻഷാല്ലാ.
0: ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: വഅലൈക്കും അസ്സലാം.
0: പോരാ പോരാ, എനിക്ക് പോരാ. ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഅലൈക്കും അസ്സലാം. എനിക്ക് കിട്ടണ ഞാൻ വാങ്ങണ്ടേ?
1: അത് അത് വേണം.
0: ഓക്കെ ഓക്കെ. ആരാ വിളിക്കുന്നത്? മുഹമ്മദ് ഈസ ബിലാൽ. ഇതൊക്കെ തന്നെ അല്ലേ ഫാമിലിയിലേക്ക് സൗണ്ട് എല്ലാരും പറഞ്ഞല്ലോ. ആ ഓക്കെ, മുഹമ്മദ്
1: ബിലാൽ വിളിച്ചു. ബിലാല്
0: പുള്ളി ബിലാലിന്
1: തോന്നണം.
0: ഇന്നത്തെ വിഷയം സ്വാഭാവികളായതുകൊണ്ടല്ലേ അഥവാ രണ്ട് ബിലാലായി ഇപ്പൊ. ഓക്കെ മുഹമ്മദ് ഈസ ബിലാൽ, എന്തൊക്കെ വിശേഷങ്ങള്? അൽഹംദുലില്ലാ. എവിടെയാണ് വീട്? വെള്ളമുണ്ട. ഓക്കെ, എന്തൊക്കെ വിശേഷം വയനാട്ടിലത്തെ? സുഖല്ലേ? ആ ഞാൻ ഇന്നലെ എന്റെ നാട്ടിലേക്ക് വന്നിരുന്നു, വയനാട്ടിലേക്ക്
1: പോയിരുന്നു
0: വേറെ
1: അല്ലേ?
0: വേറെ ആവശ്യത്തിന് പോയത്.
1: തണുപ്പുണ്ടോ വയനാട്ടില്?
0: മഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഞാൻ ഇന്നലെ ഒരു ആവശ്യത്തിനോട് വന്നിരുന്നു. ഓക്കെ, എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? ആ
1: ഇന്ന് വിളിക്കുന്നൊക്കെ യു കെ ജിക്കാരാ?
0: ഉള്ളു ബിലാലും യു കെ ജിയിലുള്ളു,
1: രണ്ടു ബിലാലും യു കെ ജിയിലാണ്. മാഷല്ല.
0: മുഹമ്മദ് ഇസ ബിലാൽ ഇന്നത്തെ രണ്ടാമത്തെ കോളറാണ് മോന്. ഒന്നാമത്തെ കോളറും ബിലാലെ എന്നെ വിളിച്ചത്. ആ കേട്ടില്ല,
1: പക്ഷേ വിളിച്ചാണ്.
0: പക്ഷേ വയനാടല്ലാതുള്ളൂ. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് കുറെ സംസാരിക്കണമെന്നുണ്ട്, സമയമല്ല. നമ്മളൊരു മണിക്കൂർ പ്രോഗ്രാം ആണ്, കുട്ടികളെ ഇതേപോലെ കുറെ വിളിക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും ഒന്നാമത്തെ ചോദ്യം നമ്മളെ കൂടെ ഉള്ള നമ്മുടെ ഒരു കിഡ്സ് ആങ്കർ ഉണ്ട് അത്തുഫ, കേട്ടോ
3: കുട്ടികളിൽ ആദ്യമായി നബിയിൽ വിശ്വസിച്ചതും പിന്നീട് നബിയുടെ മക്കൾ ഫാത്തിമയെ വിവാഹം ചെയ്തതുമായ സ്വഹാബി ആര്?
1: ചോദ്യം കേട്ടില്ലേ? ബാക്ക്ഗ്രൗണ്ടിന് സൗണ്ട് ഒക്കെ
0: കേൾക്കുന്നുണ്ടോന്നുല്ലേ?
1: എങ്ങനെയാണ്? അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുത്താണ്?
0: ആ സൗണ്ടാണ്, അല്ലാതെ വേറെ
1: അല്ല, വേറെ സൗണ്ടാണ്.
0: അലങ്കോലപ്പെടുത്തിയ ഉത്തരം ശരിയല്ലേ?
3: മാഷാ, ഉത്തരം ശരിയാണ്.
1: അയ്യോ സന്തോഷായോ ബിലാൽ?
0: അതായത് കുട്ടികളിൽ ആദ്യമായി നബി വിശ്വസിക്കുകയും നബിയുടെ മകൾ ഫാത്തിമയെ വിവാഹം ചെയ്ത ആളല്ലേ
1: സ്വഹാബി അലി റളിയല്ലാഹു അൻഹു. അപ്പോ സന്തോഷം, നമ്മൾ എന്ത് പറയണം? മാഷാല്ലാ, അതുകൊണ്ട് വരണം, ഓട്ടോമാറ്റിക്കലി വരണം.
0: നേരത്തെ ബിലാൽ വിളിച്ച ഓരോ ചോദ്യത്തിന് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഉണ്ടല്ലേ,
1: ശീലാക്കണം നമ്മള്. ഏതായാലും നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. മുഹമ്മദ് ഈസ ബിലാൽ, ആ ഇൻഷാല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആലോചിക്കാൻ സമയം,
0: ഒറ്റക്ക് പറഞ്ഞാണ്.
1: ആ ഒറ്റക്ക് പറഞ്ഞാണ്. ഉമ്മ സഹായിക്കാൻ നിന്നു, പക്ഷെ ഉമ്മനെ സമ്മതിച്ചില്ല. അതാണ് മാഷല്ലാ, ഞാൻ ഒറ്റക്ക്
2: നേടിയെടുക്കും.
0: നബിയുടെ കൂടെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സ്വഹാബിയാണ്.
1: മദ്രസയില് പോകണ്ടോ മോനെ? ആ എത്രയില്ല മദ്രസയില്? ആ മദ്രസയില് ഒന്നിലാണ്. മാഷല്ലാ, അപ്പൊ ഉഷാറായി പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ അല്ലേ? പിന്നെ ഉമ്മി കഥ പറഞ്ഞിട്ടൊക്കെ തന്നിട്ടുണ്ടാവും. ആ അതാണ് പെട്ടെന്ന് ഉത്തരം കിട്ടിയത്.
0: നബിന്റെ ഹിജറൊക്കെ അല്ലെ കഥാരൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ മക്കളെയൊക്കെ? മാഷല്ലാ. ഓക്കെ, എന്തായാലും നമ്മളിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. ഓക്കെ, ഇതും പിന്നെ ചോദ്യം ശ്രദ്ധിക്കട്ടോ. നബിയെ കൊല്ലുവാൻ വേണ്ടി ഉരി പിടിച്ച വാളുമായി പോയ ഒരു സ്വഹാബി ഉണ്ടേനി, അന്ന് സ്വഹാബി അല്ല, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു.
2: കേട്ടിട്ടില്ലേ?
0: നബിയെ കൊല്ലുന്നവർക്ക് 100 ഒട്ടകം സമ്മാനം എന്നൊക്കെ പ്രഖ്യാപിച്ചപ്പം അന്ന് വലിയ ഒരു പോക്കിരിനാര് ഉമർ റളിയല്ലാഹു അൻഹു. ഉമറുടെ സ്വഭാവം വാള് ഊരിയാലും ആരെങ്കിലും വെട്ടിട്ടേ ഉള്ളൂ, തിരിച്ചു വെക്കുള്ളൂ. അങ്ങനെ ആ ഊരി പിടിച്ച വാളുമായിട്ട് ഇങ്ങനെ പിന്നെ പോവുകയാണ്, നബിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് നബി അല്ല ഉമർ റളിയല്ലാഹു ആരുടെ വീട്ടിലാണ് എത്തിയത്? ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ സംഭവമാണത്, ഖുർആനോത്ത് കേട്ട് ആ സംഭവം ഉണ്ടല്ലോ. ആ ഉമർ റളിയല്ലാഹു ആരുടെ വീട്ടിലേക്കാണ് പോയത്?
1: എങ്ങനെ? അല്ലല്ല, ആ സഹാബിയുടെ പേര് പറയാനാ പറഞ്ഞത്.
0: അതിന്റെ ഉത്തരം നമ്മുടെ അഷ്റഫ്, എന്താണ് അഷ്റഫുൽ മുഹസിനെ പെട്ട സഹാബിയാണ്.
1: ആലോചിക്കാൻ സമയം തരാം ഇൻഷാല്ലാ, ടൈം സ്റ്റാർട്ട് ഉണ്ടാവും ഇൻഷാല്ലാ.
0: അതായത് വഴിയിൽ നിന്നും ഉമർ റളിയല്ലാഹു പറഞ്ഞു ഇന്ന ആള് ഇസ്ലാം സ്വീകരിച്ചാണ്ട് പോകാൻ വേണ്ടി പറഞ്ഞില്ലേ, അപ്പം ആരെ വീട്ടിലേക്കാണ്
1: പോയത്? സമയം ആരാണ്? സുബൈർ അൻഹു. ഉത്തരം ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ടല്ലേ. സമയം അവസാനിച്ചോണ്ട് ഞങ്ങൾ പെട്ടെന്ന് തെറ്റിന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ക്ലൂ ഒക്കെ തന്നിരുന്നു.
0: അതെ അതെ അതെ
1: അല്ലേ,
0: ഡിസ്കഷൻ നടന്നിട്ടുണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ,
1: കുഴപ്പമില്ല. ഇനിയും അവസരം ഉണ്ടാവും മുഹമ്മദ് ഏയ്സ ബിലാൽ, ഇനിയും അവസരം ഉണ്ടാവും. അപ്പോൾ ഇനിയും വിളിക്കാൻ ശ്രമിക്കുക. പരാജയം ഒരിക്കലും തോൽവിയല്ല എന്ന് മനസ്സിലാക്കണം അല്ലേ.
0: ബിലാൽമാനെ ഉത്തരം സഈദാണ് കേട്ടോ, സഈദ് ഇബ്നു സയ്ദ്. സഈദ് ഇബ്നു സയ്ദിന്റെ വീട്ടിലേക്കാണ് പോയത് അല്ലേ. ഓ കേൾക്കണ്ടല്ലോ അല്ലേ.
1: ഹലോ, ആ ഓക്കെ,
0: ഉത്തരം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ അളിയൻ സഈദിന്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. സഈദ് ഇബ്നു സയ്ദ് എന്നാണ് മുഴുവൻ പേര്.
1: ഏതായാലും വിളിച്ചു, അത് തന്നെ വലിയൊരു കാര്യമാണ്.
0: രണ്ടെണ്ണം
1: ഉത്തരം പറഞ്ഞു ചെയ്തു. ഏതായാലും യു കെ ജി കാരനാണ്. അപ്പൊ നമ്മള് ഇൻഷാല്ലാ അടുത്തിനെ ഉഷാറാക്കും. ഇൻഷാല്ലാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബാറക്കല്ലാഹു ഫീക്, സാദക്കല്ലാഹു ഇൽമക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം.
0: ഓക്കെ, നമ്മളിന്ന് രണ്ടാമത്തെ ഫാമിലി നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. കുട്ടികളൊക്കെ വളരെ നല്ല സംസാരിക്കുന്നോണ്ടേ നമുക്കാണ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല അല്ലേ.
1: അതായത് ഇന്നത്തെ പറഞ്ഞ് നിർത്തിയതേ, ഈ കുട്ടികൾക്ക് എന്തറിയോ, അവർക്ക് ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞു ശരിയാകുമ്പോൾ അവർക്ക് ഭയങ്കര ആവേശമാണ്. അത് എല്ലാ പ്രോഗ്രാം, ഇപ്പോൾ ഒരു ഇപ്പം സർഗവസന്തം പോലത്തെ പ്രോഗ്രാമിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അതിലെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ആവേശമാണ്. ഇപ്പോൾ ക്വിസിൽ അങ്ങനെ പങ്കെടുക്കും, അത്തഫൊക്കെ അനുഭവം ഉണ്ടാവും അല്ലേ.
0: അതിപ്പോൾ സമ്മർ ക്വസ്റ്റിലൊക്കെ പങ്കെടുത്തിരുന്നു അല്ലേ.
1: ഏതായാലും
0: ഇൻഷാല്ലാ നമുക്ക് നോക്കാം അടുത്ത ശുഭത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആരാണ് വിളിക്കുന്നത്?
1: പേര് ക്ലിയർ ആയില്ല, ഒന്ന് റേഞ്ചിലെ സ്ഥലത്തേക്ക് മാറുന്നാല് ഷറൈനോ.
0: മുഹമ്മദ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല.
3: അതെ
0: അല്ലേ, ഒന്നുകൂടെ പേര് പറയുവാനെ.
4: മുഹമ്മദ് അജിസിൽ.
0: ആ മുഹമ്മദ് അജിസിൽ.
1: അജിസിൽ
0: ആ
3: മുഹമ്മദ് അജിസിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ആറാം ക്ലാസ്സിലാണ് അല്ലേ. എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നത്? ഹലോ കേൾക്കണില്ലേ?
0: എന്തോ ഒരു പ്രശ്നമുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പേര് പറഞ്ഞപ്പോ തന്നെ.
1: മുഹമ്മദ് അജിസിൽ എവിടെ നിന്നാ വിളിക്കുന്നേ? ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ? തിരൂരിൽ നിന്നാ വിളിക്കുന്നത്.
0: എന്തോ ഒരു റേഞ്ച് പ്രശ്നം ഉണ്ട് അവിടെ. നമ്മൾ കൊറേ ചോദിച്ചിട്ടാണ് ഉത്തരം പറയണത്.
1: അന്ന് റേഞ്ചിന്റെ ഭാഗത്തേക്കൊന്ന് മാറി നിന്നാൽ വളരെ ഉഷാറായിരുന്നു.
0: അതല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത.
1: എങ്ങനെ? ചെറിയ എന്തൊരു പ്രോബ്ലം ഉണ്ട്
0: തോന്നുന്നു. അടുത്ത കോള് ഒന്ന് വന്നതിന് ശേഷം നോക്കുന്നു
1: ക്ലിയർ
0: ആണില്ല, കാരണം തുടക്കം മുതലേ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും വിളിച്ചത് മനസ്സിലായി, മുഹമ്മദ് അജിസിലാണ് തിരൂർ.
1: പക്ഷെ അത് കൊറേ ലേറ്റ് ആയിട്ടാണ് ഉത്തരവ് കിട്ടുന്നത്. ക്ലിയറില്ല. ഏതായാലും പങ്കെടുത്ത ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചം തന്നെ ആയിരുന്നാലും എന്ന് പറയാം. അതായത് കുട്ടികളാണ്, അതനുസരിച്ച് പെർഫോമൻസ് അവര് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഏതായാലും നമ്മള് ചർച്ച ചെയ്യുന്നത് അസ്റത്തുൽ മുബശ്ശിരീൻ അല്ലേ. അപ്പൊ നമ്മള് കൂടുതലായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള സഹാബിമാരെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള സഹാബിമാരുടെ ചരിത്രം ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ ബിലാൽ റളിയല്ലാഹു ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ എന്താ പറയുക, നമ്മളിങ്ങനെ ക്വിസ് മത്സരം ഉണ്ടെന്ന് പറയുമ്പോൾ, ക്വിസ് പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും, ഇതിനെ കുറിച്ച് വായിക്കും പഠിക്കും. അതുകൊണ്ടാണ് പി സി റേഡിയോ നിങ്ങൾക്ക് വേണ്ടി ഫാമിലി ലൈവ് ടെലിക്വിസ് എന്നുള്ള പേരിൽ സംഘടിപ്പിക്കുന്നത്. അവരെ കുറിച്ച് പഠിക്കാൻ ഏതായാലും ഒരു കോള് റെഡി ആയിട്ടുണ്ട്. ആരാണ് വിളിക്കുന്നത്?
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: വാലൈക്കും അസ്സലാം.
3: ആരാണ് വിളിക്കുന്നത്?
2: ജന്ന സാദിർ.
3: പേരൊന്നും കൂടി പറയോ.
2: ജന്ന.
0: ജന്ന.
3: ജന്ന.
0: ഓക്കെ.
3: എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: നാലാം ക്ലാസ്സിൽ.
3: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: തിരൂർ.
1: തിരൂരിൽ നിന്ന് ജന്ന ആണ് വിളിക്കുന്നത് അല്ലേ? ആറാം ക്ലാസ്? നാലാം ക്ലാസ്സോ?
0: നാലാം ക്ലാസ്. അത് പത്താം ക്ലാസ്സിലാ?
1: നാലിലാ.
0: ക്ലാസ്സുകാരാണ്.
1: ഏതായാലും ഇന്നത്തെ വിഷയം എന്തെങ്കിലും അറിയോ? എന്തായിരുന്നു? പഠിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അഷ്റത്തുൽ മുബശ്ശിരീനെ കുറിച്ചൊക്കെ. നമുക്ക് ആദ്യം ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാലേ.
3: നബി ഹിജ്റ പോയപ്പോൾ ശത്രുക്കളെ കബളിപ്പിക്കാൻ വേണ്ടി നബിയുടെ വിരിപ്പിൽ കിടത്തിയത് ഏത് ഖലീഫയെ?
1: ചോദ്യം ആവർത്തിക്കണ ആവശ്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ലോക്കിയാലല്ലേ ആ ക്വസ്റ്റ്യൻ? ലോക്കിയാലല്ലേ? ആ ഉമ്മച്ചി ഉണ്ട് അടുത്ത് തോന്നുന്നു. ആരൊക്കെ ഉണ്ട് കൂടെ ഇന്ന് ഫാമിലി ലൈവ് ടെലിക്യൂസിൽ? ഉമ്മച്ചി, താത്തി. മാഷാല്ലാ. അപ്പൊ പേടിക്കേണ്ട ആവശ്യമൊന്നും
0: ഉണ്ടാവില്ല.
1: പേടിക്കണ്ട. അത്തുഫാ, ഉത്തരം ശരിയാണോ?
3: ശരിയാണ്.
1: ശരിയാണ്. മാഷാല്ലാ.
0: അതായത് നബി ഹിജ്റ പോയപ്പം ശത്രുക്കളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ട് അല്ലേ നബിയുടെ വിരിപ്പിൽ കിടത്തിയ സ്വഹാബി ആരാന്നുള്ളതാണ്.
1: അത് അലി റളിയല്ലാഹു അൻഹു
0: അള്ളാഹുവിന്റെ ധൈര്യം അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു അല്ലേ. ശത്രുക്കളെ ഇങ്ങനെ കിട്ടിയ കൊല്ലണം കരുതി കാത്തുകയാണ്.
1: ഭയങ്കര ശക്തനായ ഒരു സ്വഹാബി.
0: അതെ അതെ അതെ.
1: ഏതായാലും സന്തോഷമായോ? സന്തോഷമായി ആന്ന് മാത്രം മതിയോ? നമ്മൾ എന്തെങ്കിലും പറയലുണ്ടല്ലോ. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വരണ സന്തോഷം വരുമ്പോലെ ശീലിക്കണം നമ്മൾ.
0: ഏതായാലും
1: ഖൈറാട്ടെ ഇൻഷാല്ല. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ ഇൻഷാല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉമർ റളിയല്ലാഹുവിന് ഒരു പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ. ആ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അറിയില്ലേ? ആലോചിക്കാൻ സമയമാണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ഉത്തരം പറഞ്ഞു അല്ലേ. അപ്പൊ ഉത്തരം ശരിയാണോ?
0: ഉറപ്പിക്കല്ലേ. ജന്ന. സ്വർഗം. സ്വർഗം വിളിച്ചത്.
1: സ്വർഗം.
0: സ്വർഗം.
1: സ്വർഗത്തിലേക്ക് പോകും മിക്കവാറും.
0: നമ്മുടെ ചായക്കട ഉണ്ട്, പേര് സ്വർഗം എന്നാണ്. എല്ലാരും പറയാ സ്വർഗത്തേക്ക് ചാടിച്ചാൻ പോകുന്ന. അപ്പൊ അതൊക്കെ ഓർമ്മ വന്നത്. കടന്ന പേരാ സ്വർഗം. ഓക്കെ, ജന്മോൾ ഉത്തരം ശരിയാണ് കേട്ടോ.
1: സന്തോഷമായോ?
3: അൽഹംദുലില്ലാ.
0: അൽഫാറൂഖ്.
1: സന്തോഷമായോ? അൽഹംദുലില്ലാ വരുമ്പോ നല്ല സന്തോഷമായി തന്നെ അർത്ഥം അല്ലേ. ഓക്കെ ഇൻഷാല്ല. നമുക്ക് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാന്ന് വിചാരിക്കുന്നു അല്ലേ. ഇൻഷാല്ല.
0: ചോദിക്കട്ടെ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. അലി റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ, സ്വർഗം കൊണ്ട് സന്തോഷവാത്ത് അറിയിക്കപ്പെട്ട ഒരു സ്വഹാബിനെയാണ് അലി റളിയല്ലാഹു അൻഹു. ഈ അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ ബീവിയിൽ ഉണ്ടായ മക്കൾ ആരൊക്കെയാണ്? അലി റളിയല്ലാഹുവിന് ഫാത്തിമ ബീവിയിൽ ഉണ്ടായ മക്കൾ ആരൊക്കെയാണ്? അതായത് അലി അള്ളാഹുവിന്റെ മക്കൾ രണ്ടു പേരെ പേര് പറയാം. ഉത്തരം ശരിയാണ് കേട്ടോ. അസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു.
1: അപ്പോ സന്തോഷായോ? ഇന്നത്തെ രണ്ടാമത്തെ വിന്നർ ആണ് തോന്നുന്നു അല്ലേ ജന്ന?
0: അതെ, ഫസ്റ്റത്തെ കോളർ വിന്നർ ആണ്,
1: നാലാമത്തെ കോളാണ്,
0: അതെ
1: രണ്ടാമത്തെ വിന്നർ ആണ് അല്ലേ. ഏതായാലും മാഷാല്ലാ, വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ജന്ന ഉത്തരം പറഞ്ഞത് അല്ലേ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സന്തോഷം കൂട്ടുകാരെയും കുടുംബക്കാരെയും അയൽവാസികളെ ഒക്കെ അറിയിക്ക, ഇനിയും വിളിക്കാൻ ശ്രമിക്കുക. ഓക്കെ ജന്ന, ഓക്കെ ഇൻഷാല്ലാഹും
0: കുടുംബം നൽകട്ടെ,
1: സ്വർഗം നൽകും മാറാകട്ടെ. ആ പേരിനൊത്ത രൂപത്തിൽ ജീവിക്കാൻ നൽകട്ടെ ഇൻഷാല്ലാ. ഏതായാലും വിളിച്ചതിൽ സന്തോഷം. ബാറക്കല്ലാ ഫീക്, സാദക്കല്ലാ ഇൽമക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും.
0: ഓക്കെ, എന്തായാലും രണ്ട് ഫാമിലിയാണ് വിന്നറായിട്ടുള്ളത് മാഷാല്ലാ. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കൂടുതൽ പിന്നെ ഫാമിലി കൂടെ അതിൽ ആക്റ്റീവ് ആണ്. കുട്ടികളെ മാത്രം ഏൽപ്പിച്ച് പോയൊക്കെയല്ല,
1: പേരൻസിന്റെ സപ്പോർട്ട് കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അവർക്കൊരു ശക്തി, ഒരു പവറാണ് അല്ലേ. അതാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ താങ്ങാകുന്നത്, പേരൻസിന്റെ സപ്പോർട്ട്. അതാണ് ഫാമിലി ലൈവിലേക്ക് യൂസ് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളെ കോള് വരുന്നുള്ളൂ. ലാസ്റ്റ് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഹസൻ ഹുസൈൻ, ഇവരുടെ ചരിത്രം, പ്രവാചകന്റെ ചരിത്രം പഠിക്കുമ്പോൾ അതിലധികം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ചരിത്രം പറയുമ്പോൾ, കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറയുന്ന ചരിത്രം പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
0: പ്രവാചക
1: പേരക്കുട്ടികളെ കുറിച്ച്, പ്രവാചകന്റെ മക്കളല്ല പേരക്കുട്ടികളാണ്. ഓക്കെ, പള്ളികളിൽ ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നടക്കുന്നതിൻ്റെ ഇടയിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും കടന്നു വന്നപ്പോൾ പ്രവാചകൻ ഖുത്ബ നിർത്തി എന്നാണ് പറഞ്ഞത്. ഖുത്ബ നിർത്തിയിട്ട് താഴെ ഇറങ്ങി അവരെ എടുത്തിട്ടാണ് ഖുത്ബ പറിച്ചു തുടങ്ങിയത്. പിന്നെ സുജൂദിൽ പോയി കടന്നപ്പോൾ അവർ പ്രവാചകൻ്റെ മുതുകിൽ കയറിയപ്പോൾ അത് കാരണം സുജൂദ് ദീർഘിപ്പിച്ചു എന്ന് കാണാൻ സാധിക്കും. ഇത്രയേറെ ചരിത്രങ്ങളിൽ അവരെ കാണാൻ സാധിക്കും. പിന്നെ അലി റളിയല്ലാഹുവിൻ്റെ കൂടെ ഒരുപാട് അല്ലേ കാലം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഈ ഹസൻ ഹുസൈൻ അൻഹുമ. ഏതായാലും വളരെ സന്തോഷത്തിലാണ് നമ്മുടെ കുട്ടികൾ, പഠിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്നത്. അവർ സ്വഹാബികളെ കുറിച്ചാകുമ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിരിക്കും. എപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന ഉമ്മമ്മ മുഖേന, ഉപ്പമ്മ മുഖേനൊക്കെ ഇങ്ങനെ
0: കേൾക്കുന്ന ചരിത്രം പഠിക്കുമാണല്ലോ. ഒരാളുടെ ഒരു ഇസ്ലാം പൂർത്തിയാകണമെങ്കിൽ എന്ത് ചെയ്യണം?
1: ചരിത്രം
0: പഠിക്കണം, സ്വാഭാവിക ചരിത്രം പഠിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ അത് പൂർത്തിയാകുള്ളൂ. നമുക്ക് പല രംഗത്തും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനൊക്കെ ഉള്ളൊരു കാരണം അല്ലേ. പരീക്ഷണങ്ങൾ നേരിടുമ്പോഴൊക്കെ സ്വാഭാവികളെ ജീവിതവും ചരിത്രമൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ അത് ഒന്നും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ.
1: ഏതായാലും നമ്മുടെ കോള് റെഡിയാണ്, നമുക്ക് അതിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കണില്ലേ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്താ പേര്?
0: സൈനബ്.
1: സൈനബ്
0: അല്ലേ?
1: സൈനബ് എവിടുന്ന വിളിക്കുന്നേ? എവിടുന്ന്? ഷാർജ.
0: ഷാർജ.
1: ഷാർജ എന്നാ വിളിക്കുന്നല്ലേ? ഷാർജ നിങ്ങോട്ട് കണക്ട് ആവൂലേ? മാഷാല്ലാ,
0: ലോകത്തിനോട്
1: കണക്ട് ആക്കാലേ. ഓക്കെ, മാഷാല്ലാ, ബറക്കല്ലാ ഫീക്. അപ്പോ ഷാർജയിൽ എവിടെ? ഷാർജയിൽ ഫാമിലി മൊത്തം അവിടെ ആയിരിക്കും അല്ലേ?
0: നാട്ടിലെവിടെയാണ്?
1: നാദാപുരം. ഓക്കെ ഓക്കെ, മാഷാല്ല. എത്രാം ക്ലാസ്സിലാ സൈനബ് പഠിക്കുന്നേ? മൂന്നാം ക്ലാസ്. മാഷാല്ല. അപ്പോ ഇന്നത്തെ വിഷയം എന്തേനും അറിയോ? ഇന്നത്തെ വിഷയം എന്തായിരുന്നു അറിയോ സൈനബ്? ഹലോ, കേൾക്കണില്ലേ? ഇന്നത്തെ വിഷയം എന്തായിരുന്നു അറിയോ? ഇന്നത്തെ വിഷയം അശ്റത്തുൽ മുബശിരീൻ, അഥവാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ്. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലത്തിഫ, ഇൻഷാല്ലാ ലത്തിഫ നമ്മളോട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കും. ഇൻഷാല്ലാ ശ്രദ്ധിച്ച് കേൾക്കട്ടോ.
3: അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേര് എന്ത്? ചോദ്യം ക്ലിയർ ആയോ? അലി റളിയല്ലാഹുവിന്റെ പിതാവിന്റെ പേര് എന്ത്?
2: വാലിദ്.
0: ഒന്നുകൂടെ ക്ലിയർ ആയി പറയണം. എന്താ പറഞ്ഞത്? ഹലോ,
1: കേൾക്കുന്നില്ലേ?
0: എന്താണ്, എന്ത് തോലിബാണ്? യെസ്, അബൂ തോലിബ് എന്ന ഉത്തരം പറഞ്ഞു.
1: ഉത്തരം ശരിയാണോ?
3: മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
1: മാഷാല്ലാ, സന്തോഷായ സൈനബ്? മാഷാല്ലാ. അപ്പോ അലി ബിൻ അബി ത്വാലിബ് അല്ലേ? അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു.
0: അലി അല്ലാന്റെ പേര് തന്നെ ചേർത്തി പറയുമ്പോൾ ഇത്രയിലുണ്ടാവും,
1: അതിലുണ്ടാവും
0: അലി ബിൻ അബി ത്വാലിബ് എന്നുള്ളത്.
1: ഓക്കെ, ഏതായാലും നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഷാർജയിൽ ഇപ്പൊ എത്ര സമയം?
0: എത്ര സമയമായി?
1: 140 ആയി അല്ലേ? അപ്പോ
0: ഒന്നര മണിക്കൂർ
1: അല്ലേ? ഓക്കെ, 140. ഫുഡൊക്കെ കഴിച്ചോ അവിടെ? മാഷാല്ലാ. അവിടെ എങ്ങനെ, മഴയൊക്കെ ഉണ്ടോ അതോ ചൂടാണോ? എങ്ങനെ, ചൂടാ?
0: അങ്ങോട്ട് പോരല്ലേ, നല്ല മഴ
1: ഇവിടെ, നല്ല മഴയാണ്. മാഷാല്ലാ. ഏതായാലും നമുക്ക് ഇന്നും തണുപ്പിക്കാം നമുക്ക് അല്ലേ, വിജയ വിന്നറായിട്ടേ ഒന്ന് തണുപ്പിക്കാം നമുക്ക് ഇൻഷാല്ലാ. ഏതായാലും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് പള്ളിയിൽ വെച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റത്? ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റിട്ടാണ് മരിച്ചത് അല്ലേ? അത് ഏത് പള്ളിയിൽ വെച്ചായിരുന്നു? സൈനബ് ചോദ്യം കേട്ടില്ലേ? ഹലോ,
0: അതെ, മദീന എന്ന് പറ പള്ളിന്റെ പേരാ പറയണ്ടത്?
1: പള്ളിന്റെ പേര് മദീനയിൽ എവിടെ, ഏത് പള്ളി? അടിപൊളി, മാഷാല്ലാ, ബറക്കല്ലാഹു. ഉഷാറായല്ലേ?
0: രണ്ട് കാര്യം, എവിടെ പള്ളി എവിടെ നിന്ന് മനസ്സിലായി,
1: എവിടെ നിന്നും ഏതാ പള്ളി എന്ന് മനസ്സിലായി. മാഷാല്ലാ. അപ്പോ
0: നബിയുടെ
1: ഉറപ്പിച്ചത്, സംശയമൊന്നുമില്ല. ഏതായാലും ഉത്തരം വളരെ വളരെ വളരെ ശരിയാണ്. മാഷാല്ലാണ്, ശരി ഉത്തരാണ്. സന്തോഷമില്ലേ? നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാലേ.
0: മാഷാല്ലാ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അങ്ങേയറ്റം രോഗം ബാധിച്ച് അല്ലേ മരണത്തിന്റെ അടുത്തെത്തിയ സമയത്ത് പള്ളിയിലേക്കൊക്കെ പോകാൻ പ്രയാസമായി. നബിക്ക് രോഗം മൂർജിച്ച് പള്ളിയിലേക്ക് പോകാൻ പ്രയാസമായ സമയത്ത് നമസ്കാരങ്ങൾക്ക് ഇമാമ നിൽക്കാൻ ഏൽപ്പിച്ചത് ഏത് സ്വഹാബിയേനെയാണ്?
1: നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ ഉഷാറായിട്ട് ഉത്തരം പറഞ്ഞു. മാഷാല്ലാ,
0: ഉത്തരം കറക്റ്റാണ് കേട്ടോ. അബൂബക്കർ അല്ലാഹുവിനെയാണ്. പിന്നെ മാക്സിമം പള്ളിയിലേക്ക് പോയിട്ടുണ്ട്, രണ്ടാളെ തോളിൽ കൈയിട്ടൊക്കെ പോയിട്ട് നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ പിന്നെ അവസാന സമയം റസൂലുള്ളാഹിക്ക് തീരെ പോകാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനെ കൈകൊണ്ട് അങ്ങി കാണിച്ചിട്ട് പറഞ്ഞ സംഭവം. വളരെ വേദനിപ്പിക്കുന്ന അല്ലേ, നമുക്ക് വികാരം വരുന്ന സംഭവങ്ങൾ റസൂലിന്റെ വഫാത്തിനടുത്തുള്ള
1: സമയങ്ങൾ.
0: ഓക്കെ, അവിടെ അപ്പം അബൂബക്കർ അല്ലാഹു ആണ് നമസ്കാരങ്ങൾക്ക് ഇമാമ നിന്നത്.
1: ഉത്തരം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്നത്തെ വിന്നറായി മാറി അല്ലേ? ഇത് എത്രാമത്തെ വിന്നറാണ് അത്തിഫ? നമ്മുടെ സൈനബ്,
0: ഫാമിലി
1: നാലാമത്തെ ഫാമിലിയാണ് വിന്നറായ, നാലാമത്തെ ഫാമിലിയാണ് അല്ലേ? മാഷാല്ലാ. അപ്പൊ സന്തോഷമില്ലേ? അൽഹംദുലില്ല. അപ്പൊ ഇന്നത്തെ ഒരു വിന്നർ ഷാർജയിൽ നിന്നുമാണ് അല്ലേ?
0: ഇന്നത്തെ ചോദ്യം വ്യത്യസ്ത ചോദ്യമാണ്. ഒന്ന് അലി അള്ളഹിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്, ഒരു സഹാബിയാണ്. രണ്ടാമത്തത് ചോദിച്ചത് ഉമർദാനെ വിളിച്ചിട്ടാണ്, അത് സഹാബിയാണ്. നമ്മുടെ ഈ വിഷയത്തിലിടുന്ന മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. മൂന്നും വ്യത്യസ്ത ചോദ്യമായിട്ട് പോലും വളരെ കൃത്യമായിട്ട് നമ്മുടെ
1: ഫാമിലി
0: ഷാർജയിൽ നിന്നും ഇവിടെ ഒരു ഫ്ലൈറ്റൊക്കെ വിളിച്ച് ടിക്കറ്റ് എടുത്തിട്ട് വരും സമ്മാനം
1: വാങ്ങാൻ.
0: ഓക്കെ, സമ്മാനമൊക്കെ എത്തും കേട്ടോ മോളെ.
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സന്തോഷം എല്ലാവരെയും അറിയിക്ക, കുടുംബക്കാരെയും കൂട്ടുകാരെയും ഷാർജയിലുള്ളവരെയും അറിയിക്ക.
0: വിളിക്കാറുണ്ടോ? മുമ്പ് സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ടോ?
1: മുമ്പ് സമ്മാനം വാങ്ങിയിട്ടുണ്ട്. വിളിച്ചൊരു സന്തോഷമുണ്ട്. ബാറക്കില്ല ഫീക്, സദക്കില്ല ഇൽമക്ക്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഓക്കെ, മാഷാല്ലാ
1: മാഷാല്ലാ,
0: നാല് ഫാമിലി അല്ലേ. അതുഹു മോളെ, എന്താ വേറെ വിശേഷങ്ങളൊക്കെ അല്ലേ?
1: ഇന്നിപ്പോ നാല് വിന്നർമാരൊക്കെ നമുക്ക് കിട്ടി അല്ലേ. എന്താ, എങ്ങനെയുണ്ട് അവരെ പെർഫോമൻസ് ഒക്കെ? അടിപൊളി അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ അവരെ പെർഫോമൻസ്? ഇങ്ങനെ അത്തുപ്പ ഇങ്ങനെ വിളിക്കാറുണ്ടോ? വിളിച്ചിക്കണോ? അതിന് വിളിച്ചിങ്ങനെ അത്തുപ്പ ഇടക്ക് ഇങ്ങനെ
0: വന്നിട്ടുണ്ട്.
1: സമ്മാനം കിട്ടിയോ? മാഷാല്ലാ, അപ്പൊ അത്തുപ്പൊക്കെ ഭയങ്കര സമ്മാനം കിട്ടി. അത്തുപ്പ ഉഷാറാണ്.
0: നമ്മൾ ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കളെയൊക്കെ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് കുട്ടികളെ അവസ്ഥകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് മൊബൈൽ ഫോണിലും ഒരു ഒഴിവ് ദിവസം കിട്ടിയാൽ ഫുള്ള് ഗെയിം കളിച്ചിരിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ മക്കളെ ഇതുപോലുള്ള പ്രോഗ്രാമിലൊക്കെ എന്ത് ചെയ്യണം, ഇൻവോൾവ് ആക്കണം, അവരെ ആക്റ്റീവ് ആക്കണം. ഇവിടെ പി സിയുടെ അവസരം ഉണ്ട്,
1: നിങ്ങൾ വിളിച്ചാൽ മതി.
0: അതെ, കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ പ്രോഗ്രാം പങ്കെടുപ്പിക്കാനും അവർക്ക് പാട്ടുപാടാൻ വരാനും അവരെ ഇരുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് പൂമരത്തണലിൽ. അതിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ട് അല്ലേ. ഇൻഷാല്ല എല്ലാവരും അത് ശ്രദ്ധിക്കണം, ഓർമ്മപ്പെടുത്തണം. അടുത്തൊരു കോൾ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കാം.
1: ഇൻഷാല്ല.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: കേൾക്കണില്ല.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലികിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരാണ് വിളിക്കുന്നത്? ഇത് മറ്റേ പണ്ടത്തെ ഫോണിലൊക്കെ ഉണ്ടല്ലോ സലാം പറ, കുറേ കണ്ട് മടക്കുന്നു. ഗൾഫിലേക്ക് വിളിക്കുമ്പോളേ അല്ലേ
1: കേൾക്കണില്ലേ.
0: തോന്നണത് ആ സൗണ്ട് തോന്നണക്ക് മുമ്പ് നേരത്തെ വിളിച്ച
1: അതായിരിക്കും. അത് അവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ടാവും ചിലപ്പോ.
0: ഓക്കെ, എന്തായാലും സാറല്ല, നമ്മൾ ഇനി വീണ്ടും അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അവർക്ക്.
1: ഇൻഷാല്ലാ
0: ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളെ കാര്യമാണ്. കുട്ടികളെ നമ്മൾ നന്മയിൽ എന്താണ് എപ്പോഴും.
1: ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഇതിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമായിരിക്കും അല്ലേ. മക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രോത്സാഹിപ്പിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ പി സി റേഡിയോ ഇവിടെ അവസരങ്ങളുണ്ട്. ഇവിടെ കൊടുന്നിരുത്തുമ്പോൾ കുട്ടികൾക്ക് ഒരു വല്ലാത്തൊരു, ഇപ്പം നമ്മളെ അത്തഫമോൾ, അവൾക്ക് അവൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാറുണ്ട്, ഞാനിങ്ങനെ ഇത് കഴിഞ്ഞ് എൻ്റെ ആ ലൈവ് എടുത്ത് നോക്കിയപ്പോൾ ഇന്ന ഇത് കണ്ടു, അവ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്. അപ്പോൾ ആ സന്തോഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷം.
0: പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു സ്റ്റുഡിയോയിൽ അല്ലേ, ഇത്രയും ലൈറ്റും ക്യാമറയൊക്കെ വീട്ടിൽ കാണുമ്പോൾ തന്നെ ഒരു പക്ഷേ പല കുട്ടികൾക്ക് ഒരു ആദ്യത്തെ അനുഭവം,
1: വല്ലാത്തൊരു ഫീലായിരിക്കും
0: അത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ കുട്ടികൾ റീൽസ് ഇടലും മറ്റൊക്കെയാണ്, അതൊക്കെ കുട്ടികൾ നന്മയുടെ മാർഗത്തിൽ മക്കളെ ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലത്തൊക്കെ കുട്ടികൾക്ക് തന്നെ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാം, ചെറിയ ചെറിയ വീഡിയോസൊക്കെ, ചെറിയ സന്ദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള
1: വൺ മിനിറ്റ് ടാക്ക് പോലത്തെ വീഡിയോ,
0: അങ്ങനത്തെ കുട്ടികൾക്ക് അവസരം ചെയ്യുന്ന മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ അവസരത്തിൽ ശ്രോതാക്കൾ.
1: അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ ഉതകുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വിഷയം അല്ലേ. നമ്മുടെ സഹാബത്തിൻ്റെ ചരിത്രമൊക്കെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ രൂപത്തിലുള്ള കഥകൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് പല മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിക്കും സ്വഹീഹായ കഥകൾ തന്നെ ഒരുപാട് കാണാൻ സാധിക്കും. അപ്പൊ അത് നമ്മൾ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് പി സി റേഡിയോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സജസ്റ്റ് ചെയ്തത്, സെലക്ട് ചെയ്തത്. കുട്ടികൾ പഠിക്കണം, അതനുസരിച്ച് അവർ വളരണം എന്നുള്ള രൂപത്തിലാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ മഹാനായ ഒരു സ്വഹാബിയായിരുന്നു നമ്മുടെ ഇതിൽ, നമ്മുടെ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അബൂഹുറൈറ എന്ന് പേര് വരാൻ കാരണം അല്ലേ, ഒരു ചെറിയ പൂച്ച കുട്ടിയെ താരോദിക്കലും അതിനുള്ള ഇഷ്ടം കാരണം പ്രവാചകൻ ഇട്ട പേരാണ്.
0: പൂച്ചന്റെ
1: വാപ്പാണ്, പിതാവ് എന്നുള്ളൊരു പിതാവ്. അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ, പ്രവാചകന്റെ കൂടെ ഇരുന്ന ഒരുപാട് കുട്ടികളുടെ കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ഈ ചെറുപ്രായത്തിൽ തന്നെ അവരെ ഒന്നു നല്ല മതബോധത്തോടു കൂടി ഇസ്ലാമിക കഥകൾ പറഞ്ഞു കൊടുത്ത് വളർത്തുമ്പോൾ അതൊരു വലുതാകുമ്പോൾ ആ കുട്ടിക്ക് ആ ചിന്ത ഉണ്ടാവും. പക്ഷെ ഈ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് നമ്മൾ അവരെ ഗൗരവത്തിൽ കാണാ, അവർ കളിക്കുന്ന ഗൗരവത്തിൽ കാണാതെ നമ്മൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ വലുതായി അവർക്ക് ഇങ്ങനത്തെ ഒരു ഇതിന് അവരെ കിട്ടൂല. അപ്പൊ നമ്മൾ പറയും എന്റെ മോനെ അതിന് കിട്ടണില്ല, ഞാൻ പറഞ്ഞിടത്തേക്ക് വരുന്നില്ല. ഇതിന് കാരണം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെ.
0: ഇപ്പൊ ചെറുപ്പത്തിലെ നമ്മൾ ശ്രദ്ധിച്ചാലൊക്കെ ഒരു ഇതൊക്കെ ക്ലിയർ ആവും, മക്കളെ കാര്യത്തിലൊക്കെ.
1: ശരിയാണ്,
0: ചെറിയ പ്രായം അതേസമയം ഒന്നാം ക്ലാസ് മുതൽ തന്നെ ഇങ്ങനെ നമ്മളോട്ട് കൊണ്ടുവന്നാല് മക്കള്.
1: ആദ്യ കാലത്തൊക്കെ എന്തറിയോ, പിതാക്കൾ എന്ത് ചെയ്യുന്നു, പിതാവും മാതാവും സപ്പോർട്ട് ചെയ്തിരുന്നു കുട്ടികളെ. ഇപ്പൊ സപ്പോർട്ട് ചെയ്യണില്ല എന്നല്ല, സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ട്, പക്ഷെ അത് കുറഞ്ഞു വരികയാണ് അല്ലേ. ഇസ്ലാമിക ബോധം നൽകുന്ന രക്ഷിതാക്കൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആദ്യത്തെ കാലം എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ പേടിയുള്ള ഒരു കൗമയായിരുന്നു.
0: തീർച്ചയായിട്ടും.
1: ഇപ്പൊ അതില്ല,
0: എനിക്ക് അനുഭവം ഉണ്ട് നമ്മളെ ചെറുപ്പത്തിലൊക്കെ അല്ലേ. ആ ലെവലിൽ ഇപ്പോൾ ഒരു ഒരു 90s ശേഷം ജനിച്ചവരൊക്കെ ഉണ്ടാവും, അങ്ങനെ മുമ്പ് ജനിച്ചവരൊക്കെ. അവർ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്ത്യാനി. വീട്ടിൽ ഉപ്പാനെ പേടിച്ചതല്ല, ഉപ്പാന്റെ ചങ്ങായിമാരൊക്കെ ചിലപ്പോൾ അങ്ങാടി ഉണ്ടെങ്കിൽ
1: ഭയങ്കര പേടി. ഉപ്പാനെ പറയുന്നില്ല,
0: അതുവരെ പേടിയാണ്.
1: ഇതിപ്പോ അതൊന്നുമില്ല, ഇതിപ്പോ ഭയങ്കര ഒരു ഫ്രീഡം ലൈഫാണ് പറയാ. ഒരു ഞാനിപ്പോ അങ്ങനെ നടന്നപ്പോ ഒലുക്കെന്താ എന്നുള്ളൊരു ഇതാണ്. ഇതൊക്കെ രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ മക്കളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നത്, ഇതിലൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത്.
0: നമ്മുടെ വിഷയം ബന്ധപ്പെട്ട് തന്നെ സ്വഹാബി കഥകൾ കുറേ ഉണ്ട്. കുട്ടികൾക്ക് സ്വഹാബികളെ ചരിത്രം പിന്നെ ഒന്നിച്ച് അവർക്ക് പറഞ്ഞിന് പകരം ഒരു കഥാരൂപത്തിൽ രക്ഷിതാക്കൾ പറഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റ് ആയിട്ട് മാറും.
1: ഇപ്പോൾ ഈ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഇപ്പോൾ ഈ ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണ കാണാം. ആ ഒരു സമയത്ത് രക്ഷിതാവ് എന്ത് ചെയ്യുക? അപ്പോൾ ഈ കുട്ടികളെ ചെറിയ നല്ല രസത്തിൽ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ ഈ സ്വഹാബി കഥകളൊക്കെ ഉണ്ട്, നല്ല രൂപത്തിലെ സ്വഹാബി കഥകൾ. ലത്തഫ, ആ അതൊക്കെ തന്നെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ നല്ല രസത്തിലൊക്കെ കേൾക്കും. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും? അതിൽ നിന്നൊരു പാഠം കിട്ടും. അപ്പോൾ കുട്ടികളെ ചിന്തിക്കും. ആ ചിന്ത വരാനുള്ള ഒരു അവസ്ഥ രക്ഷിതാക്കൾ റെഡി ഒരുക്കി കൊടുക്കാത്തുമ്പോഴാണ് അവിടെ പ്രശ്നം.
0: ഇപ്പൊ സ്വാഭാവിക അതില് കുട്ടികൾക്ക് നന്മയിൽ മുന്നേറാന്, കുട്ടികൾക്ക് നന്മയിൽ നന്മയിൽ മുന്നേറാനുള്ള ഒരു പിന്നെ സംഭവമാണ് അബൂബക്കർ അള്ളാഹുവിന്റെ സംഭവം ഉണ്ടല്ലോ. ഈ സദസ്സിൽ ചോദിച്ചല്ലോ, ഇന്ന് ആരാണ് ഈ സദസ്സിൽ നോമ്പുകാരനായിട്ടുള്ളത്, ഇന്ന് ആരാ ഈ സദസ്സിൽ സ്വതക്കെ ഇതാളുള്ളത്, ഇന്ന് ആരാ സദസ്സിൽ രോഗം നിശ്ചിതള്ളത്, ഇന്ന് ആരാ സദസ്സിൽ ഒരു ജനാസയെ പിന്തു, ഇതിനൊക്കെ ഉത്തരം ആരാ പറഞ്ഞത്? ഞാനുണ്ട് ഞാനുണ്ട് അറങ്ങാണ്ട് ഇങ്ങനെ ആ വലിയൊരു അഭിമാനമാണല്ലോ ഒരു എല്ലാത്തിനും ഉത്തരം ഇങ്ങനെ ഞാൻ അതിന് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്താണ്, ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ഒരു ദിവസം തന്നെ പ്രാവർത്തികമാക്കുകയാണ്. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
1: പിന്നെ നമ്മൾ പറയും അതൊരു ക്വിസ് പ്രോഗ്രാം അല്ലേ, അതിലൊക്കെ പങ്കെടുക്കണോ എന്നൊരു ഫ്രീ മൈൻഡ് ആക്കി കഴിഞ്ഞാൽ അതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും മക്കളുടെ വിഷയത്തിൽ ഫ്രീ മൈൻഡ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും പോവരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഏകദേശം ഈ ഒരു ലൈവിലേക്ക് വിളിക്കാൻ ഒരിക്കലും കൂടി നമ്പർ ആവർത്തിക്കുകയാണ്, 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. 9020 840 840 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക, ഇതിൽ മത്സരിക്കുക. അത് വിന്നറായിട്ടില്ലെങ്കിലും മത്സരിക്കുക എന്നുള്ളത്?
0: ഇതില് കൊറേ നമ്മള് മുമ്പൊക്കെ നമ്മള് ഇടക്കൊക്കെ പറയാറുണ്ട്, കുട്ടികൾ ഇതില് വിളിക്കുന്ന അവരാ പ്രയാസം, കൊറേ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അതിനുശേഷം നമ്മളിപ്പോ ടെലിഗിസ് പുതിയ രൂപത്തിലേക്ക്
1: കൊണ്ടുവന്നിട്ടുള്ളത്,
0: ഓൾറെഡി നമ്മള് ടോക്കൺ എടുക്കണ പോലെ അവരെടുത്ത് പിന്നെ അവർക്ക് നമ്മള് പിന്നെ ഒരു ഒരു ലൈവിൽ അവരെ കൊണ്ടുവന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയാണല്ലോ. പുതിയ രൂപം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്,
1: അത് ഉടനെ നിങ്ങളിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക.
0: റെക്കോർഡിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്, അതിലേക്കും നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: അപ്പോ ഇപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് പഠിച്ചു അല്ലേ, ഒരുപാട് കാര്യങ്ങൾ. അതിഫോനോട്
0: നമുക്ക് ചോദിക്കാമല്ലോ, പിന്നെ അതിഫ റേഡിയോയിലേക്ക് ആദ്യമായി വന്നപ്പോ ഉള്ള എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ?
1: ഇതൊക്കെ കണ്ടപ്പോലെ അപ്പോ ആ കണ്ട് പിന്നെ നമ്മള് നേരിട്ട് വന്നപ്പോ വല്ലാത്തൊരു അല്ലേ ഒരു സന്തോഷം. ആ സന്തോഷം അത് വിളിക്കണ ആളുകൾക്ക് ഉണ്ടാവണം അല്ലേ.
0: ഏതൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അവിടുന്ന്?
3: എല്ലാത്തിലും വിളിക്കലുണ്ട്, പക്ഷെ ഇടക്ക് കിട്ടൂല.
0: അല്ല ഇവിടെ വന്നിട്ട് ചെയ്തത് ടെലിഗിസ് ഉണ്ട്, പിന്നെ പൂമരത്തണലില്. പൂമരത്തണലില് നമ്മള് ശ്രോതാക്കളോട് പറയാൻ പറ്റിയ നല്ലൊരു പ്രോഗ്രാമാണ്. അതായത് ഒരു മൂന്നാല് കുട്ടികളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് വട്ടത്തിലിരുത്തി അല്ലേ, അതൊരു ഒരു കഥ, കഥാപാട്ട് അനുഭവം ഇങ്ങനെ ഒരു വിഷയത്തിൽ ഞാൻ എനിക്ക് ചെയ്ത ഒരു ഓർമ്മ ഉണ്ട്, ഇരുത്തിയിട്ടുള്ള ഒന്നിച്ചുള്ള പ്രോഗ്രാമുകൾ. അപ്പോൾ അതിൽ തന്നെ കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് അവർ കഥകൾ പറയും, അവർ പിന്നെ ഫോൺ വിളിക്കും, അല്ല അവർ പിന്നെ കഥകൾ പറയും, പാട്ട് പാടും, ഇങ്ങനെ പല അനുഭവങ്ങളും അവർ പങ്കുവെക്കാറുണ്ട് ഈ പൂമ്പത്തണൽ പ്രോഗ്രാമിൽ. അപ്പം അതിലേക്കും നമ്മൾ മക്കൾക്ക് എന്ത് ചെയ്യുക, പങ്കെടുക്കാനുള്ള വലിയൊരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ റേഡിയോൻ്റെ കുട്ടികളെ ഒരു പ്രധാന പ്രോഗ്രാമാണ്. പിന്നെ സ്വരം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഇതാണല്ലോ
1: സ്വരം. സ്വരം
0: അതിൽ പാടാനും നമുക്ക് എന്തുണ്ട് അവസരങ്ങളുണ്ട് പാട്ട് പാടാനൊക്കെ. അതിപ്പോൾ ഒരു പാട്ട് പാടാൻ പറ്റും ഏതെങ്കിലും ഏതെങ്കിലും പാട്ടിൻ്റെ നാല് വരി ശ്രോതാക്കൾക്കൊന്ന് പാടി കൊടുത്താൽ അല്ലേ? ഏതാ പാടുക, ഓർമ്മ ഉണ്ടോ പാട്ട്, ഏതെങ്കിലും പാട്ട്?
1: സ്വാഭിമാനെ കുറിച്ച് പാട്ടാ എനിക്ക്. ആരുടെ പാട്ട് പാടിയാ മതി, സ്വാഭിമാനെ കുറിച്ച് പാടണമൊന്നുമില്ല.
3: ചരിത്രമേറെ ഉറങ്ങും മണ്ണിൽ ചരിതം തീർക്കാൻ വന്നവരെ, ഓർമ്മകളലകൾ തീർക്കും തീയ കഥ പറയും ഇത് നമ്മോട്, കഥ പറയും ഇത് നമ്മോട്.
1: ഉഷാറായിട്ടുണ്ടല്ലേ.
0: നമ്മുടെ കടപ്പുറത്ത് ഒരു അന്ന് കേട്ടൊരു
1: പാട്ടാണ്, ഏതായാലും ഇന്നത്തെ വളരെ വിശാലമായ ഒരു വിഷയം തന്നെയാണ് അശ്റത്തുൽ മുബശ്ശിരി എന്നുള്ളത്. പഠിച്ചാലും പഠിച്ചാലും തീരുന്നു എനിക്ക് തോന്നുന്നില്ല
0: കേട്ടോ.
1: ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്ന ചില സംഭവങ്ങൾ ഈ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും നമുക്ക്
0: ഇത്രയും ചോദ്യങ്ങൾ കേവലം ഒരു അഞ്ചാറ് സ്വഹാബികളിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ളൂ ഇപ്പൊ വളരെ ചുരുങ്ങിയ ചോദ്യങ്ങൾ. പിന്നെ ഖലീഫമാരെ ആ ഭാഗങ്ങളെന്ന് ചോദ്യങ്ങളുണ്ട്, ബാക്കി ഇനിയും ഒരുപാട് ചോദ്യങ്ങളും പിന്നെ സ്വാഭിമാരൊക്കെ വരാനുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും ചെയ്യാം, അടുത്ത അവസരത്തിൽ നമുക്കത് ഉപയോഗപ്പെടുത്താമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ തൽക്കാലം നമ്മളീ പ്രോഗ്രാം നമുക്കവിടെ
3: അവസാനിപ്പിക്കാം,
0: നിർത്തല്ലേ.
1: അപ്പോൾ അതുവരേക്കും ഇനി ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ചെയ്യൂ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നഷ്ടം സംഭവിക്കാത്ത കച്ചവടം. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധം വെക്കണം, അതുമൂലം അള്ളാഹുവിൻ്റെ ആളുകളായി മാറാൻ, സ്വർഗത്തിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാൻ നമുക്ക് സാധിക്കുമെന്ന ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണ് നാം മനസ്സിലാക്കുകയുണ്ടായത്. വിശുദ്ധ ഖുർആനിൻ്റെ 35 അധ്യായം സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു പറയുന്ന, ഇന്നല്ലദീന യച്ലൂന കിതാബല്ലാഹി വഅഖാമു സ്സലാത വഅൻഫഖു മിമ്മാ റസഖനാഹും സിറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ എന്ന ആയത്ത്. അതിൻ്റെ രണ്ടാമതായിക്കൊണ്ട്, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുമ്പോൾ, അതിൽ രണ്ടാമതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് വഅഖാമു സ്സലാ, കൃത്യമായിക്കൊണ്ട് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ. നമ്മുടെ ഫർളായ 5 നമസ്കാരം കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എപ്രകാരമാണോ, അതുപോലെ സമയബന്ധിതമായിക്കൊണ്ട് നമസ്കരിക്കുവാൻ, അതിനോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കാരങ്ങളും ജീവിതത്തിൽ അധികരിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ധാരാളം റവാത്തിബ് നമസ്കാരം പോലെ, ലൊഹാ നമസ്കാരം പോലെ, രാത്രി നമസ്കാരം, തഹിയ്യത്ത് നമസ്കാരം പോലെ കഴിയുന്നത്ര സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നമ്മെക്കൊണ്ട് കഴിയണം എന്നുള്ളതാണ്. കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് മുക്തനാവണം എന്ന ആഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് എങ്കിൽ, അതിനുപറ്റി ഏറ്റവും നല്ല മാർഗമാണ് നമസ്കാരം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ചാണിനി ചാണായി പിൻപറ്റിയവൻ എന്ന് അറിയപ്പെടുന്ന മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് വഹുവ യുസല്ലി ഖദ് അത്വല സ്വലാത്തഹു വഅത്നബ ഫീഹ, ആ വന്ന മനുഷ്യൻ ദീർഘമായിക്കൊണ്ട് ഇങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങി. അയാളുടെ റുക്കുഉകളും സുജൂദുകളും അയാളിങ്ങനെ ദീർഘിപ്പിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മയ്യ അരിഫു ഹാദ, ആരാണ് ഇയാൾ, ഇയാളെ ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അയാളെ അറിയുന്ന ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇത് ഇന്ന വ്യക്തിയാണ്, എനിക്ക് പരിചയമുള്ള ആളാണ് എന്ന് അവിടുന്ന് പറയുകയാണ്. ആ ഒരു സമയത്ത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ വ്യക്തി ഇങ്ങനെ ദീർഘിപ്പിക്കുന്ന നമസ്കാരമില്ലേ, ഇതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ സുജൂദുകളും റുക്കോവുകളുമെല്ലാം ഇങ്ങനെ ദീർഘിപ്പിക്കുന്നതിൻ്റെ മഹത്വം അയാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇതിനേക്കാൾ എത്രയോ സമയം അയാൾക്ക് ദീർഘിപ്പിക്കാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്. ഇന്നല അബ്ദ, ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു അടിമ, ഇദാ ഖാമ യുസല്ലി, അവൻ നമസ്കാരത്തിന്

0: ഒരു റുക്കുഉം നമുക്കൊരിക്കലും വെറുതെയാവാൻ പാടില്ല. നമ്മൾ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് ജമാഅത്ത് തുടങ്ങി ഒന്നോ രണ്ടോ റക്കാഅത്തൊക്കെ കഴിഞ്ഞ് ഇമാമ് സുജൂദിലൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് നമ്മളിൽ പലരും അവിടെ ആ സുജൂദിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ നമുക്ക് സുജൂദുകൾ നഷ്ടപ്പെടുകയാണുണ്ടാവുന്നത്. പ്രിയമുള്ളവരെ, ഒരു സുജൂദ് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നാം കയറി ചെല്ലുമ്പോൾ ഇമാമ് ഏതൊരവസ്ഥയിലാണോ നിൽക്കുന്നത്, റുക്കുഉയിലാണെങ്കിൽ റുക്കുഉയിലേക്ക്, സുജൂദിലാണെങ്കിൽ സുജൂദിലേക്ക്, അപ്പോൾ തന്നെ അതിലേക്ക് കൂടാൻ, ഒന്നിച്ച് നമസ്കരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന മറ്റൊരു കാര്യം, മൂന്നാമതായി കൊണ്ട് പറയുന്ന കാര്യം നോക്കൂ നിങ്ങൾ. വഅംഫഖൂ മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ. നാം കൊടുത്തതിൽ നിന്ന് കൃത്യമായി രഹസ്യമായും പരസ്യമായും നൽകിയ ദാനം ചെയ്ത ആളുകൾ, ചിലവഴിച്ച ആളുകൾ, സഹോദരങ്ങളെ, രഹസ്യമായി നന്മകൾ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാം ദാനധർമ്മത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ നമുക്ക് കാണാം സിറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും കൊടുക്കണമെന്ന്. സഹോദരങ്ങൾ, എന്താണ് അതിൻ്റെ കാരണം? പ്രിയമുള്ളവരെ, അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാവണം, അതൊരു പ്രോത്സാഹനമാവണം. താൻ കൊടുക്കുന്നത് കണ്ട് മറ്റുള്ളവർക്കും കൊടുക്കാൻ തോന്നുന്ന അവസ്ഥയുണ്ടാകണം എന്നാണ് വഅലാനിയ, പരസ്യമായി ദാനം ചെയ്യണമെന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ മനസ്സറിഞ്ഞ് കേട്ടിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ദാനധർമ്മം ചെയ്യാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ നഖസത് സദഖത്തുൻ മിൻ മാൽ, ദാനം ചെയ്തതിൻ്റെ പേരിൽ ഒരാളുടെയും സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല, അവൻ ഒരിക്കലും തുലഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖുദസിയായ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, അൻഫിഖ് ഉൻഫിഖ് അലൈക, നീ ചിലവഴിക്ക്, നിനക്ക് വേണ്ടി ഞാൻ അതിന് പകരമായി നൽകും. നീ ദാനം ചെയ്യ്, നിനക്ക് വേണ്ടതെല്ലാം അല്ലാഹു നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അസ്വദഖത്തു ബുർഹാനുൻ, സ്വദഖ എന്നുള്ളത് ഒരു തെളിവാണ്. എന്തിനുള്ള തെളിവാണ്? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ബുർഹാനുൻ അലാ സിഹത്തിഹി ഈമാനിൽ അബ്ദ്, ഒരു അടിമയുടെ ഈമാൻ നല്ല ഈമാനാണ്, അവനൊരു യഥാർത്ഥ മുഅ്മിനാണ് എന്നതിനുള്ള അടയാളമാണ്, തെളിവാണ് അവൻ ചെയ്യുന്ന ദാനധർമ്മമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാത് വഅഖറല്ലാഹു ഖർലൻ ഹസന, ചിലവഴിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമില്ലേ, അള്ളാഹുവിന് വേണ്ടി കടം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളില്ലേ, യുദാഅഫു ലഹും, അവർക്ക് അതിനുള്ള പ്രതിഫലം ഇരട്ടിയായിക്കൊണ്ട് നൽകുന്നതാണ്, വലഹും അജ്റുൻ കരീം, അവർക്ക് മാന്യമായ പ്രതിഫലവുമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ നാം ഒരിക്കലും മടി കാണിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ നമ്മളൊരിക്കലും മടി കാണിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം. ഇസ്ലാം പഠിപ്പിച്ചതുപോലെ നമ്മൾ സ്വന്തമായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം അള്ളാഹു തന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹു നമ്മെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച സമ്പത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഒരു പങ്ക് മറ്റുള്ളവർക്ക്, പാവങ്ങൾക്ക് നൽകാൻ, എത്തീമായിട്ടുള്ള മക്കൾക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം, നഷ്ടം സംഭവിക്കാത്ത കച്ചവടം. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 4 ലക്ഷത്തിൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000 ശ്രോതാക്കൾ, 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50-ൽ ഏറെ സ്ഥിരം അവതാരകർ, 100-ൽ പരം പിന്നണി പ്രവർത്തകർ, ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ

0: യോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: വെസ്റ്റേൺ കോൺഫീൽഡ്സ്, 444 ഒഴിവ്. കോൾ ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ നാഗ്പൂർ ആസ്ഥാനമായ വെസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിൽ 444 ഒഴിവുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ കൽക്കരി ഖനികളിൽ റെഗുലർ നിയമനത്തിനാണ് അവസരം. ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. തസ്തിക ഒഴിവ് ശമ്പളം അസിസ്റ്റന്റ് ഫോർമാൻ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ 224 ഒഴിവ്. ശമ്പളം ആരംഭം 47,330 രൂപ. മൈനിംഗ് സിർദാർ ഒഴിവ് 220, ശമ്പളം 47,330 രൂപ. പി എസ് സിയുടെ വെബ്സൈറ്റിൽ കേരള PSC.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം മാത്രം അപേക്ഷിക്കാം. വെസ്റ്റേൺ കോൾഫീൽഡ്സ് 444 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.westerncall.in.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ദൃശ്യം. യാത്രാ വിവരണവുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇബിനു അലി എടത്തനാട്ടുകര, കൂടെ വി ടി അബ്ദുസലാം. പറമ്പിക്കുളത്തേക്ക് കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു യാത്ര പോവാം. ഒരുപാട് പ്രദേശങ്ങൾ കാണാനും അനുഭവിക്കാനും ഇഷ്ടപ്പെട്ട ആളുകളാണ് എല്ലാവരും. യാത്രകൾ ഏത് സമയത്തും നമുക്ക് സാധിക്കണമെന്നില്ല, പക്ഷേ യാത്രാ വിവരണങ്ങൾ പീസ് റേഡിയോയിലൂടെ ദൃശ്യം പ്രോഗ്രാമിലൂടെ അതാത് സന്ദർഭങ്ങളിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. മുമ്പുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മുടെ കൂടെ എഴുത്തുകാരനും യാത്രക്കാരനും ഒക്കെ ആയിട്ടുള്ള ഇബിനു അലിക്കാണ് കൂടെയുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും സ്സലാം വറഹ്മത്തുള്ള.
1: ഇബിനു അലിക്ക, മുമ്പ് നമ്മൾ രാജസ്ഥാനിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള ദൃശ്യം, അതായിരുന്നു നമ്മൾ മുമ്പ് ചെയ്ത് ലാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നത്,
2: ജയ്സാൽമീർ യാത്ര.
1: ശ്രോതാക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണമായിരുന്നു എന്നുള്ള പിന്നീട് അതിൻ്റെ വിവരമൊക്കെ കിട്ടിയിട്ടുണ്ടായി. സന്തോഷം. ഇപ്പോൾ ഈ നമ്മൾ കേൾക്കാൻ പോകുന്ന ദൃശ്യം പ്രോഗ്രാമിലെ പറമ്പിക്കുളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് അല്ലേ? സമുദ്രനിരപ്പിൽ നിന്നും 300 മുതൽ 1438 വരെ ഉയരത്തിലുള്ള പർവ്വത നിരകളാൽ പാലക്കാട് ജില്ലയിൽ സമ്പന്നമായി കിടക്കുന്ന വന വിഭവങ്ങളിലും ഒരുപാട് നദികളും ഒക്കെയുള്ള വളരെ മനോഹരമായ ഒരു പ്രദേശം പറമ്പിക്കുളം പലർക്കും കേട്ട് പരിചയമുള്ളതാണ്. പറമ്പിക്കുളത്തിനെ ശരിക്കും അറിഞ്ഞ് ആസ്വദിച്ച ഒരു യാത്രയുടെ വിവരണം, ആ വിവരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരുപാട് യാത്രകൾ നടത്തിയാണ്, പക്ഷേ പറമ്പിക്കുളം മറ്റ് യാത്രകളിൽ നിന്നും എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ആ യാത്രയുടെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? അതിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തായിരുന്നു എന്ന് ഒന്ന് ചുരുക്കി പറയാം.
2: പറമ്പിക്കുളം യാത്ര എൻ്റെ രണ്ടാമത്തെ യാത്രയായിരുന്നു അങ്ങോട്ടുള്ള. ഒരു 30 കൊല്ലം മുമ്പ്, അതായത് ഇപ്പോഴത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിയെന്നൊക്കെ പറയാലോ അല്ലേ, താടിമുടിയൊക്കെ നിരച്ചിട്ടുള്ള കുട്ടിക്കാലത്തുനിന്ന് വേണമെങ്കിൽ പറയാം. ജോലിയൊന്നാവുന്നതിന് മുമ്പ് ഞാനൊരു കൂട്ടുകാരനും കൂടി പോയിട്ടുള്ളൊരു ഓർമ്മയുണ്ട്.
1: അന്ന്
2: പറമ്പിക്കുളത്തേക്ക് ബസ്സിലും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് അന്ന് പോയത്. അത് അവിടുത്തെ ജോലിക്കാരുടെ ക്വാർട്ടേഴ്സിൽ ഒരു പരിചയം വെച്ചിട്ടാണ് അവിടെ താമസിച്ചത്. പറമ്പിക്കുളം എന്ന് ഓർമ്മ വരുമ്പോൾ ആനകളെയാണ് ഓർമ്മ വരാറ്. ഒരുപാട് ആനകളെ, ആന നമുക്ക് കാണുമ്പോൾ വളരെ കൗതുകവും താല്പര്യമൊക്കെയുള്ളൊരു ജീവിയാണല്ലോ, ഒപ്പം പേടിയുണ്ട്. ഒരുപാട് ആനകളുടെ ഒരു ഓർമ്മകളുടെ കൂമ്പാരമാണ് പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ ഒരു വലിയ ഡാം, പക്ഷേ ആൾപ്പാർപ്പില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം, മനുഷ്യരെ കാണാൻ അപൂർവമായി മാത്രം കാണുന്ന, ഇടക്ക് അവിടുത്തെ ഗോത്രവർഗക്കാരെ കാണുന്ന അങ്ങനെ ഒന്നാണ് പഴയൊരു ഓർമ്മ. അപ്പോൾ ഇടക്കിടക്ക് പറമ്പിക്കുളം പോകണം എന്നിങ്ങനെ ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നിരുന്നു. കുട്ടികളോടൊക്കെ അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും താല്പര്യമായിരുന്നു, അങ്ങനെ ഒത്തുവന്നു.
1: സാധാരണ പിന്നെ ഫാമിലി അല്ലാത്ത യാത്രകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു യാത്രയെക്കുറിച്ചുള്ള വിവരണം ഏത് സമയത്ത് അത് പ്രത്യേകം നോട്ട് ചെയ്യുന്നു. ഇതൊരു ഫാമിലിയുടെ കൂടെ ആയതുകൊണ്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? കുട്ടികളെല്ലാവരും ഒരുമിച്ച് തയ്യാറായി പോകണമെന്നുള്ളത്.
2: അതെ, ഞാനും വൈഫും രണ്ട് ആൺമക്കളും കൂടിയിട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ അന്ന് ബസ്സിനൊക്കെ കയറി ആയിട്ടായിരുന്നു യാത്ര. അപ്പോൾ സ്വന്തം കാറിലായിരുന്നു, മക്കൾ ഡ്രൈവ് ചെയ്യും, നമുക്കൊരു ഡയറക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കാർന്നോരായിട്ട് പിന്നിലിരുന്നാൽ മതി, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. അങ്ങനെയായിരുന്നു യാത്ര.
1: അതിൽ പഴയ യാത്രയും പണ്ട് ചെറുപ്പത്തിൽ പോയ ബാല്യത്തിലെ ആ ഒരു ഓർമ്മയും പിന്നീട് ഈ ഒരു സമയത്തും തമ്മിൽ സ്ഥലം മാറി, കാലം മാറി, സാഹചര്യങ്ങൾ മാറി, പറമ്പിക്കുളത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കത് പറയാം. പക്ഷെ അതിൻ്റെ മുമ്പ് ഇതൊരു പാക്കേജ് ആയിരുന്നു, അത് എങ്ങനെയായിരുന്നു യാത്രയുടെ ഒരു പദ്ധതി, എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു പോയതെന്നൊന്ന് പറയാം.
2: പണ്ടത്തേത് എനിക്ക് തോന്നുന്നത് ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ എന്തോ ഒരു പെർമിഷൻ ഉള്ള ഒരു സാമ്പത്തിക ചിലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ വണ്ടിയല്ല, ടാക്സി പോലെയൊക്കെയുള്ള വണ്ടികളായിരിക്കും, നമുക്കൊന്നും ആലോചിക്കേണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴ് എല്ലാം ആധുനിക കാലഘട്ടങ്ങളിൽ യാത്രയും എല്ലാം പ്ലാൻഡ് ആണല്ലോ, പ്രീ പ്ലാൻഡ് യാത്രകൾ, പ്രത്യേകിച്ചും ഫാമിലി ആകുമ്പോഴും.
1: അതെ അതെ.
2: പറമ്പിക്കുളം .org സൈറ്റിൽ കയറിയാൽ പറമ്പിക്കുളത്തിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ലഭിക്കും. അതിൽ പലതരത്തിലുള്ള സ്റ്റേകളെക്കുറിച്ച് വിവരം ലഭിക്കും, അതിൻ്റെ റേറ്റ് അറിയിക്കാം. ആ ഡേറ്റ് ഒഴിവാണെങ്കിൽ ഡേറ്റ് ഒഴിവുള്ള ഡേറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാം. എന്തൊക്കെയാണ് പാക്കേജിൽ വരുന്നത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ ആ സൈറ്റിൽ കയറിയിട്ട് രണ്ട് കോട്ടേജ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്.
1: അത് ശരി. അപ്പോൾ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്ത് അല്ലാതെ നേരിട്ട് ഒരാൾക്ക് പോയിട്ട് കണ്ടുവരാൻ പറ്റുന്നൊരു,
2: അവിടെ നേരിട്ട് പോകാം, സ്റ്റേ അവൈലബിൾ ആണെങ്കിലേ കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ മിക്കവാറൊക്കെ കാരണം കുറേ മല കയറി യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു മടങ്ങിപ്പോരലൊരു പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോവാണ് സേഫ്.
1: അങ്ങോട്ട് ഏതായിരുന്നാലും സ്വന്തം വണ്ടിയിൽ പോയി അല്ലേ?
2: അതായത് നാട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടു. ഫാമിലിയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ലേഡീസൊക്കെ ലേഡിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഒരുങ്ങി പുറപ്പെടാനൊക്കെ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. നമ്മളെ പോലെ പെട്ടെന്നൊരു ബാഗും തൂക്കിയിട്ട് പോയാലും നടക്കില്ല. അപ്പോൾ പിന്നെ അവരെ ആശ്വസിപ്പിക്കാൻ മിക്കവാറും ഞാൻ പറയില്ല ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നാണ്. അപ്പോൾ വീട്ടുകാർക്ക് സന്തോഷമാവും. അടുക്കളയിലുള്ള യുദ്ധം, രാവിലത്തെ യുദ്ധം ഒഴിവാക്കാമല്ലോ. പിന്നെ മണ്ണാർക്കാട് ബസ് എടുത്തുന്ന ഒരു കെട്ടിഡിസിയുടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഇഡ്ഡലിയൊക്കെ കഴിച്ച് അങ്ങനെ പാലക്കാട് കയറി, പാലക്കാട് നിന്ന് മീനാക്ഷിപുരം അതിർത്തി വഴി അങ്ങനെ പോയി പൊള്ളാച്ചിയിലെത്തി. ആദ്യ പൊള്ളാച്ചി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. പൊള്ളാച്ചിയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് പൊള്ളാച്ചി തമിഴ്നാടാണ്.
1: ശരിക്ക് പറമ്പിക്കുളം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടെ ഭാഗമാണ്.
2: അതെ.
1: പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ തമിഴ്നാട് പൊള്ളാച്ചി വഴി എന്ന് പറയുമ്പോൾ ആ റൂട്ട് എങ്ങനെയാണ്, ആ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്?
2: റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള വഴി എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ക്രോസ് ചെയ്യാതെ നമുക്ക്
1: പറ്റില്ല.
2: അപ്പോൾ പൊള്ളാച്ചിയിൽ തമിഴ്നാടിൻ്റെ ഒരു പേസ് കയറി വീണ്ടും, പിന്നെ നമ്മുടെ ആനമല ചെക്ക് പോസ്റ്റുണ്ട്, അവിടെ കയറിയിട്ട് വീണ്ടും കാടിലൂടെ വളഞ്ഞു പൊളിഞ്ഞ് അങ്ങനെയാണ് യാത്ര.
1: ഓക്കെ. ആ റൂട്ടിന് എന്തെങ്കിലും ഒരു കാഴ്ചകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു? ആ പോകുന്ന പാലക്കാട് വഴി പോകുമ്പോൾ ടൗൺ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ മലയോരങ്ങൾ മല കയറി പോകണമല്ലോ, ആനമലയുടെ ഒരു ഭാഗത്താണ് ഇതും തോന്നുന്നത് അല്ലേ, പറമ്പിക്കുളം കിടക്കുന്നത്. ആ റൂട്ടിൻ്റെ സവിശേഷത എങ്ങനെയാണ്?
2: പാലക്കാട് ചിറ്റൂര് അതേപോലെ മീനാക്ഷിപുര ഭാഗത്തെ ഒരു പ്രത്യേക എപ്പോഴും പിന്നെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണത്. കൊല്ലംകോടൊക്കെ കേട്ടിട്ടുണ്ട്, അതിൻ്റെ വേറൊരു ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ കേരളത്തിലൊരു ഫീലല്ല. അങ്ങോട്ട് ചെല്ലുമ്പോഴൊരു കുറച്ചും കൂടിയും ആൾത്തിരക്കൊക്കെ കുറഞ്ഞ് ഒരു സമാധാനമായി. അതായത് വീടുകളിലേക്ക് വേലി കെട്ടി പണ്ടത്തെ ഇല്ലി ഇല്ലി ഇല്ലി എന്താണെന്ന് പറയാ, മുളയുടെ
1: മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വേലികള്
2: മുളയുടെ
1: വേലിയുടെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ
2: അതേപോലെ മുളയിന്ന് വെട്ടിയിട്ടുള്ള ഇല്ലിക്കോലും കൊണ്ട് ചെയ്ത് ഗേറ്റ് മാത്രമല്ല അവരുടെ മതിൽ പോലും അതുകൊണ്ടൊക്കെ
1: ഉണ്ടാക്കിയിട്ടുള്ള
2: അങ്ങനത്തെ സ്ഥലങ്ങള്, അതേപോലെ ചെറിയ ചെറിയ വീടുകള്.
1: നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ഇതിങ്ങനെ ചെറിയ ക്ലിപ്പുകൾ ഇങ്ങനെ കാണാറുണ്ട്. അതൊക്കെ ഏകദേശം ആ ഭാഗത്തുനിന്നുള്ളതിനായിരുന്നു.
2: അതിനേക്കാൾ ഏറെ രസം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് അത്യാവശ്യം വീതി കൂടിയ ടാർട്ട റോഡ്, നല്ല റോഡ്, പിന്നെ ഇടതുഭാഗത്തും വലതുഭാഗത്തും പുളിമരങ്ങൾ.
1: ആ
2: പുളിമരങ്ങളുടെ ചില്ലകൾ തമ്മിൽ ആകാശത്ത് വെച്ച് ചേർത്ത് പിടിക്കുന്ന സീനുകൾ. അപ്പോൾ എന്ന് വെച്ചാൽ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു തുരങ്കത്തിനിടയിൽ, ഒരു തുരങ്കത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ വൈബ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും, രസമാണത്. വാൽപ്പാറയ്ക്ക് പോകുമ്പോഴും ആ റൂട്ടിലാണ് പോകാറുള്ളത്. അതേപോലെ നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പോഴും കുറച്ച് അങ്ങനത്തെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഈ പറമ്പിക്കുളത്തേക്കും ആ ഒരു ദൃശ്യമുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് മറ്റ് യാത്രകളിലെ ഒരു തുടക്കത്തിലുള്ള എനർജി ശരിക്കും അത് കിട്ടും. അതായത് പുളിമരങ്ങളും പുളിക്കൊമ്പുകളും അതിർതീർത്ത ഒരു റോഡിലൂടെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പതുക്കെ പതുക്കെ അങ്ങനെ പോകുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു എൻ്റെയൊക്കെ പ്രത്യേക ശീലം അതിൻ്റെ വഴിയോരത്ത് കാണുന്ന തട്ടുകടകളുണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു ചായ കുടിക്കണം എന്ന് ഓട്ടോമാറ്റിക്കലി തോന്നുന്നു. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ രസകരമായ യാത്രയാണ്.
1: ഏകദേശം പിന്നെ ഇവിടെ നിന്ന് അവിടെ എത്താൻ ഏകദേശം, നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് അങ്ങോട്ട് എത്താൻ ഏകദേശം സമയമെടുക്കും?
2: ഒരു രണ്ട് മൂന്ന് മണിക്കൂർ.
1: മൂന്ന് മണിക്കൂർ എടുക്കും.
2: പതുക്കെയാണ് പോയത്. ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചു. പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ, വണ്ടിയുടെ രേഖകൾ അതേപോലെ കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കണം, അത് രജിസ്റ്റർ ചെയ്യണം. തോന്നുന്നു ചെറിയൊരു ഫീസ് ഉണ്ട്, ഒരു 20-30 rupees വണ്ടിക്ക് ഒരു ഫീസൊക്കെ ഉണ്ട്. അത് അടച്ചിട്ട് അതൊരു സ്ലിപ്പൊക്കെ തരും. അങ്ങനെയാണ് പോകുന്നത്.
1: പിന്നെ അതുപോലെ അവിടെ എത്തിയിട്ട് പറമ്പിക്കുളത്ത് എത്തിയതിന് ശേഷം ആദ്യത്തെ ഒരു ഫസ്റ്റ് എന്താണ്? അവിടെ നമ്മൾ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പറമ്പിക്കുളത്ത് ലാൻഡ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫസ്റ്റ് ഒരു എയിം എന്താണ്? അവിടുത്തെ സഫാരിയാണോ? എന്താണ് നമ്മൾ ഫസ്റ്റ്?
2: നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയും വനത്തിലൂടെ തന്നെ യാത്ര ചെയ്യണം. കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്ററിൽ കൂടുതൽ, ഏതാണ്ട് 10 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്യണം.
1: ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏത് വണ്ടിയിലാണ്? നമ്മളെ വണ്ടി തന്നെ
2: പോവാം. അത് പറമ്പിക്കുളം എത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്.
1: ഓക്കെ.
2: ആനമല ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്തിട്ട് പിന്നെ അങ്ങനെ പോവും. അത് ഒരു വളരെ തിക്കായിട്ടുള്ളൊരു കാടല്ല, എന്നാലും കാടും മരം വലിയ മരങ്ങളും ഒക്കെ ഉണ്ട്. അതങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഒരു ചുരം പോലെ തന്നെയാണ്. അത് കയറിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അങ്ങനെയാണ് എൻ്റെ പേര് ഓർമ്മ വരുന്നത്. അതൊരു ലാൻഡിങ് പോലെ ഒരു സ്ഥലമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കുറച്ച് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചായ കുടിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും കുറച്ച്, പിന്നെ അവരുടെ ചെറിയ എക്സിബിഷൻ പോലെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകുന്നു. പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല രസമാണ്. ഈ പിന്നെ മരം കൊണ്ട് മരത്തിൻ്റെയൊക്കെ ഷേപ്പിൽ അവരൊരു ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന പോലെ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാണാനാണോ ബുക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കും, എന്നിട്ട് അവർ ഡയറക്റ്റ് ചെയ്യും.
1: അങ്ങനെ ചോദിക്കാൻ കാണാനാണോ ബുക്കിങ്ങിനാണോ
2: എന്ന് വെച്ചാൽ, പിന്നെ അതിലൂടെ കടന്നു പോയാൽ വേറൊരു അകത്തുള്ള വേറൊരു ഊര് പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് എൻട്രി ആണോ എന്ന് ആണ് അവർ ചോദിക്കുന്നത്. പിന്നെ വിസിറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയാണെന്നുള്ളത്, എന്നിട്ടൊക്കെ ഒന്ന് അവരൊന്ന് നോക്കിയിട്ടേ വണ്ടി അകത്തേക്ക് കയറ്റുള്ളൂ. പിന്നെ ഏതാ കുറച്ച് മീറ്ററുകൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ID കാർഡുകളൊക്കെ അവർ ചോദിക്കുന്നു, ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ചോദിക്കുന്നു. പിന്നെ മൊബൈൽ റേഞ്ച് കുറവായിരിക്കും, കുറവാണ്.
1: പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട.
2: ചിന്തിക്കണ്ട. പക്ഷെ അവർ നമുക്ക് വൈഫൈ തരും. വൈഫൈക്ക് അവർ 20 rupees അങ്ങനെ ചെറിയ അതിൽ
1: പേയ്മെൻറ്റ്.
2: ആ പേയ്മെൻ്റ് ഉണ്ട്. ഒരു റൂമിൽ ഒരാൾക്കും രണ്ടാൾക്കും അങ്ങനെ ഒരു നാച്ചുറലി ഉണ്ട്. പിന്നെ അതിൽ കൂടുതലുള്ളത് രണ്ട് റൂമിൽ രണ്ടു പേർക്കാണെന്ന് തോന്നുന്നു.
1: സാധാരണ അങ്ങനെ വേറെ എവിടെ അങ്ങനെ ഉണ്ടാവാറില്ല, ഉണ്ടോ?
2: പൊതുവെ കാണാറില്ല. എനിക്ക് തോന്നുന്നത് ഒരു റൂമിലേക്ക് ഒരാൾക്കാണ് അവര് ഫ്രീ തോന്നുന്നുണ്ട്. എന്തായാലും കാശ് കൊടുത്തിട്ട് പിന്നെ ഒന്നോ രണ്ടോ വൈഫൈയുടെ 20 rupees ഉള്ളു. പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു
1: ശരി.
2: അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവര് അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമിലേക്ക് പോകാം. അവര് കാണിച്ചു തരും നമ്മള് ബാഗ് വെച്ചൊക്കെ എടുത്തിട്ട്. അവിടെ ഈ ആ സ്ഥലം തന്നെ ഒരു നല്ല രസമാണ്. കുറേ മരങ്ങൾ, മരങ്ങൾക്കിടയിൽ പാർക്കിങ്, മരങ്ങൾക്കിടയിൽ സ്ഥലം ഉണ്ടാക്കിയതാണ്. അതിനിടയിൽ പിന്നെ എന്താ വെച്ചാൽ ഒരു കാട്ടിനുള്ളിൽ തന്നെയുള്ള സ്റ്റേ തന്നെയാണ് ശരിക്കും. പിന്നെ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഒരു കുറച്ച് ടൈലൊക്കെ ഇട്ടിട്ട്, ഇടത്ത് ടൈലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് അവിടെ ഓഫീസും. ഓഫീസും കാണാൻ നല്ല ഭംഗിയാണ്. ഈ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് ഒരു ശരിക്കൊരു പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു തരത്തിലുള്ള ഓഫീസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
1: നിങ്ങളവിടെ എത്തുമ്പോൾ ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും?
2: ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് ചായ ഒക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തുനിന്ന് കഴിച്ച് പിന്നെ ടൗണൊക്കെ ഒന്ന് വേണ്ടി വീണ്ടും ചായ കുടിച്ച് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് ഉച്ചയായി അവിടെ എത്തിയപ്പോൾ
1: ഉച്ചയാകുമ്പോൾ എത്തി.
2: അപ്പോൾ ഏതാണ്ട് ശരിക്കും അത്യാവശ്യം നല്ല ചൂടാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന ഈ പിന്നെ സ്റ്റേയുടെ റൂമുകളിലേക്ക് മുകളിൽ മരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഉയരത്തിൽ മരങ്ങളുണ്ട്. അതിന് മുകളിൽ കൂടി അങ്ങനെ കുരങ്ങന്മാർ വളരെ ലാഘവത്തോടു കൂടി അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കണം. ഒരു കാട്ടിലെത്തിയ ഫീൽ നമുക്ക് ശരിക്കും വരും.
1: അവിടെ പിന്നെ താമസിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ സഞ്ചാരികൾക്കായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടോ താമസിക്കാൻ യോഗ്യമായിട്ടുള്ള? കുറേ ഹട്ടുകളോ എങ്ങനെയാണ് അവിടെ താമസം? എങ്ങനെയാണ്
2: ഇവിടെ സ്റ്റേ? ഒരു 4-5 തരം സ്റ്റേ ഉണ്ട്. അതിൽ ഫെൻഡഡ് നിഷേ, ഹണി കോംബ്, പെരുവരി ഐലൻഡ്, നെസ്റ്റ്, ടിമ്പർ നോക്ക്, എനിക്ക് പറഞ്ഞിട്ടുള്ള കുറേ ഗ്രേഡുകളുള്ള കുറേ സംഗതികളുണ്ട്.
1: ശരി.
2: ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരു റൂമിന് എന്ന് വെച്ചാൽ രണ്ട് പേർക്കുള്ള സ്റ്റേക്ക് ഒരു 5-9 തൊട്ട് ഒരു 10-9 വരെയൊക്കെയുള്ള റേറ്റാണ് ഉള്ളത്.
1: മിനിമം ലെവലാണ്?
2: മിനിമം 5-9 തൊട്ടിട്ടുള്ള
1: റേറ്റുകൾ
2: വരുന്നുണ്ട്. അപ്പോൾ അതിൽ
1: രണ്ട് പേർക്കുള്ളത്
2: അതിൽ നമുക്ക് സ്റ്റേ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, രാത്രി ഭക്ഷണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു ട്രക്കിങ്,
1: അതിൻ്റെ കൂടെ തന്നെ
2: അതിൻ്റെ കൂടെ പാക്കേജിൻ്റെ ഭാഗമാണ്. അതേപോലെ അവരുടെ വണ്ടിയിൽ നമ്മളൊന്ന് കാട് കാണിക്കാൻ കൊണ്ടുപോകും. പിന്നെ ഒരു ബാംബു റാഫ്റ്റിംഗ്, ഒരു രസകരമായ ഒരു ഐറ്റം, അതൊക്കെ ചേർന്നിട്ടുള്ള പാക്കേജാണ്.
1: നമുക്കൊരു
2: നഷ്ടം എന്ന് പറയാൻ പറ്റില്ല.
1: അപ്പം അതിൽ പിന്നെ അവിടുത്തെ ഗൈഡ് പിന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം യാത്രയുടെ മറ്റേ വീടുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ഗൈഡ് എങ്ങനെ ശരിക്കും നമുക്ക് അത് എന്താണ് ആ ഒരു ലൊക്കേഷനെ കുറിച്ചുള്ള നല്ലൊരു വിവരണങ്ങളൊക്കെ കിട്ടുന്നതാണോ?
2: കുറേ ഞങ്ങൾ ഒരു ടെൻറ്റിലാണ് താമസിച്ചത്. ടെൻറ്റ് എന്ന് പറയുമ്പോൾ തറ കല്ലും മണ്ണും കൊണ്ടൊക്കെ കെട്ടിയതായിരിക്കണം, ആ ഒരു സ്ട്രോങ് ആണ്. പിന്നെ അതിലേക്ക് ഇരുമ്പിൻ്റെ ചെറിയൊരു കോണിയൊക്കെ, സ്റ്റെപ്പൊക്കെ കോണി അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇരുമ്പിൻ്റെ വലിയ കാലുകൾ, ഇപ്പോൾ നമ്മൾ പുതിയ മോഡേൺ ടൈപ്പ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇരുമ്പിൻ്റെ തൂണും കാലുകളൊക്കെ വെച്ച്, അത് അതുകൊണ്ടുള്ള ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ മൊത്തം ടെൻറ്റ് തന്നെയാണ് അത് ശരിക്കും. അപ്പോൾ ഞങ്ങളുടെ ടെൻറ്റിൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മൾ സാധാരണ ടെൻറ്റ് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം ചെറുത് ചെറുത് ഇങ്ങനെ ഇടുങ്ങിയതെന്നല്ലേ, പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നടുക്കൊരു കട്ടിലും പിന്നെ സൈഡിൽ മേശയും കസേരകളും, കുറേ നീളത്തിൽ നല്ലൊരു പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാന് സംഗതികളുണ്ട്. പിന്നെ ടെൻറ്റാണെങ്കിൽ പോലും നമുക്ക് വിൻഡോ എപ്പോഴും വിൻഡോസ് ഉണ്ട്, എന്ന് വെച്ചാൽ ഇത് പിന്നെ ടാർപ്പായ ചുരുത്തി കെട്ടിയാൽ നമുക്കത് പിന്നെ ഇത് പോലെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം ഉച്ചയുടെ തൊട്ട് മുമ്പാണ്, അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിരുന്നു അവിടെ. അപ്പോൾ ഇത് തുറന്നിടാൻ പറഞ്ഞു, തുറന്നിട്ടാൽ നല്ല കാറ്റ് പുറത്തുനിന്ന് വരും. പക്ഷേ ഒരു കാര്യം പറഞ്ഞിരുന്നു, പുറത്തേക്ക് പോകുമ്പോൾ അടച്ചിടണം, അല്ലെങ്കിൽ കുരങ്ങന്മാരകത്ത്
1: കയറും,
2: അത് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഈ പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് അലോട്ട് ചെയ്ത സ്ഥലത്തേക്ക് അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും. അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ജസ്റ്റ് നമ്മൾക്കൊരു ബ്രീഫിങ് തരും, നിങ്ങളുടെ ഫുഡ് ഇത്ര സമയത്ത് റെഡിയാവും, അത് വന്നിട്ട് കഴിക്കാം. അത് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ അപ്പോഴേക്കും നമ്മളെ പോകാനുള്ള വണ്ടി വരും, ഞങ്ങൾ അറിയിക്കും, അങ്ങനെ പറയും.
1: ആ വൈകുന്നേരമാണ് അവിടെ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴാണ് നെക്സ്റ്റ് ട്രക്കിങ്ങിനായിട്ട് യാത്രയ്ക്ക്
2: വേണ്ടിയിട്ടുള്ളതാണല്ലേ?
1: ഓ, അപ്പോൾ അത് വേറെ തന്നെ ഒരു വൈബായിരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ താമസം ബാക്കി കാര്യങ്ങളൊക്കെ നിന്ന് പിന്നെ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഭാഗം അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാമെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഏകദേശം സമയമായിട്ടുണ്ട്,
2: തുടങ്ങിയിട്ടേ ഉള്ളൂ.
1: അപ്പോൾ പറമ്പിക്കുളം പോവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സർക്കാർ സൈറ്റ്, എൻ്റെ ഇത് സർക്കാരിൻ്റെ
2: അതെ ഫോറസ്റ്റ്
1: ഡിപ്പാർട്ട്മെന്റ്
2: www.parambikulam.org സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേ വിവരങ്ങൾ കിട്ടും, പാക്കേജിൻ്റെ ഭാഗങ്ങൾ കിട്ടും, റേറ്റ് കിട്ടും, ഡേറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കാം, നമുക്ക് ബുക്ക് ചെയ്യാം. ഒരു കുഴപ്പമില്ല, നേരെ പോവാം.
1: അപ്പോൾ കാഴ്ചകൾ ഇനി കിടക്കുന്നേ ഉള്ളൂ, കാഴ്ചകളുടെ പുതിയ ലോകത്തേക്ക് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പ്രവേശിക്കാം ഇൻഷാല്ലാ. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാം ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എഴുത്തുകാരനും യാത്രികനുമൊക്കെ ആയിട്ടുള്ള പീസ് റേഡിയോ ആങ്കർ കൂടിയായിട്ടുള്ള ഇബിനു അലിക്കയുടെ യാത്രാ അനുഭവങ്ങളാണ് ഈ ദൃശ്യത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിലൂടെ പറമ്പിക്കുളത്തിൻ്റെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളിലേക്കും ആ യാത്രാ അനുഭവങ്ങളിലേക്കും നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ദൃശ്യം. യാത്രാ വിവരണവുമായി നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് ഇബിനു അലി എടത്തനാട്ടുകര, കൂടെ വി ടി അബ്ദുസലാം.
3: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി.
4: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇജറവർഷം 1448 സഫർ മാസം 3ാം തീയതി 2026 ജൂലൈ 17ാം തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളിലത്തു ഷെയ്ഖ് ഡോക്ടർ മാഹിർ ബിൻ അഹമ്മദ് അൽ മുഅഖിലി ഹഫിള്ളഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ആത്മാർത്ഥതയോടെ ജീവിക്കുക. നല്ല ഉദ്ദേശങ്ങളായിരിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവേണ്ടത്. പ്രവാചകന്റെ ചര്യ പിന്തുടരുമ്പോൾ മാത്രമേ നമ്മൾ നേർവഴിയിലെത്തുകയുള്ളൂ എന്ന് തിരിച്ചറിയണം നാം. സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കണം, തിന്മകളിൽ നിന്ന് നാം മാറി നിൽക്കണം. എന്തുകൊണ്ടെന്നാൽ ആ തിന്മക്ക് മറുപടി പറയേണ്ട ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ ജനങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. സുമത്തു വഫ കുല്ലു നഫ്സിമ്മാ കസബത്ത്, ഓരോ ആത്മാവും അവർ ചെയ്തതിൻ്റെ ഫലം അവന് പൂർണ്ണമായി നൽകപ്പെടും. വഹും ലായുല്ലമോൻ, ആരും അവിടെ വെച്ച് അനീതി കാണിക്കപ്പെടുകയില്ല. സഹോദരങ്ങളെ, ആ ഒരു ദിവസത്തെ പരലോകത്തെ സൂക്ഷിച്ചു വേണം നമ്മൾ ചെയ്യാനും പറയാനുമെല്ലാം. നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ നാം അറിയണം. അവനാരാണ്? അവൻ്റെ വിശേഷണങ്ങളും വിശുദ്ധനാമങ്ങളും എന്തൊക്കെയാണ്? അത് നാം പരിശുദ്ധ ഖുർആനിൽ കൂടി, പ്രവാചകന്റെ ചര്യയിൽ കൂടി മനസ്സിലാക്കുമ്പോഴേ അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടാനും അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിക്കാനും അള്ളാഹു മാത്രമാണ് എൻ്റെ രക്ഷകൻ എന്ന ഒരു തോന്നലുണ്ടാവാനും അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്കെത്തുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും അവൻ്റെ തൃപ്തി നേടാനും അവൻ്റെ കോപത്തിൽ നിന്ന് അകന്നു നിൽക്കാനുമെല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ നാം അറിയണം. പരിശുദ്ധ ഖുർആനിൽ ആയത്തുൽ കുർസി അടക്കമുള്ള രണ്ട് മൂന്ന് ആയത്തുകളിൽ കാണാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലൊന്നായി അൽ ഹയ്യുൽ ഖയ്യൂം എന്ന രണ്ട് പദം. അതുമാത്രം മതി അള്ളാഹുവിനെപ്പറ്റി തിരിച്ചറിയാൻ ഏറ്റവും സമ്പൂർണമായ രണ്ട് വചനങ്ങൾ. അസ്മാഉൽ ഹുസ്ന എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുഴുവനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യു എന്നത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഒരു സമ്പൂർണനല്ലാതെ എല്ലാ അർത്ഥത്തിലും സമ്പൂർണതയുള്ളവന് മാത്രമാണ് അൽ ഹയ്യു എന്ന് പറയാൻ കഴിയുക. മഹന്മാരായ ആളുകൾ പറഞ്ഞത് കാണാം, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആ രണ്ട് നാമങ്ങളുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ അഴുളം, ആ നാമങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. ഇമാം അഹമ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിനെ ഉദ്ധരിക്കുന്നു, ഞാൻ ഒരിക്കൽ നബിയുടെ കൂടെ ഇരിക്കുകയാണ്. ഒരാൾ വന്ന് നമസ്കരിക്കുന്നുണ്ട്. ആ നമസ്കാരത്തിൽ റുക്കോയും സുജൂദും കഴിഞ്ഞ് അദ്ദേഹം തശഹൂദിലിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നലക്കൽ ഹംദു ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാൻ, അല്ലാഹുവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു, നിനക്ക് മാത്രമാണ് എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവനായ അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, യാ ബദീ അസ്സമാവാത്തി വൽ അർദ്, യാദൽ ജലാലി വൽ ഇക്രാം, മഹത്വത്തിൻ്റെയും ആദരവിൻ്റെയും ഉടമയായ അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം സ്വയം കാര്യങ്ങൾ കൊണ്ട് നിലനിൽക്കുന്ന അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഈ മനുഷ്യൻ തശഹുദിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എന്നിട്ട് നബി പറഞ്ഞു, അത്തദ്റൂന ബിമാ ദഅ അല്ലാഹ്, നിങ്ങൾ അദ്ദേഹം അള്ളാഹുവിനോട് എന്ത് വെച്ചുകൊണ്ടാണ് ചോദിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? സഹാബികളായ ആളുകൾ പറഞ്ഞു, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും മാത്രമല്ലേ അതറിയുകയുള്ളൂ, ഞങ്ങൾക്കറിഞ്ഞുകൂടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവിനെ ഉടമപ്പെടുത്തിയ അള്ളാഹുവാണ് സത്യം. ലഖദ് ദഅല്ലാഹ ബിസ്മിഹിൽ അഅ്ലം, അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ നാമം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്. അല്ലദീ ഇദാ ദുഅയ ബിഹി അജാബ്, ആ നാമത്തോടുകൂടി ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടും. അതുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു അവന് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കും എന്ന് സഹിയായ ഒരു ഹദീസിൽ കാണാം. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച മറ്റൊരു വചനത്തിലുണ്ട്, ഇസ്മുല്ലാഹിൽ അഅ്ലം ഫീ സൂറത്തിൻ മിനൽ ഖുർആൻ സലാസിൻ, അള്ളാഹുവിൻ്റെ മഹത്തായ നാമം, ഏറ്റവും മഹത്തായ നാമം മൂന്ന് ഖുർആനിക സൂക്തത്തിലാണുള്ളത്. ഒന്ന് അൽ ബഖറ വ ആലി ഇമ്രാൻ വ താഹ, ഈ മൂന്ന് സൂറത്തുകളിലുമാണുള്ളത്. എന്നിട്ട് ഇതിൻ്റെ റിപ്പോർട്ടിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, എന്താണ് ഈ മൂന്ന് സൂറത്തുകളിലുള്ളത്? ഫനദർത്തു ഫിയാദിഹി സൂറത്തി സലാസ സുവരി സലാസ, ഞാൻ ഈ മൂന്ന് സൂറത്തുകളിലൊന്ന് പരതി നോക്കി. ഫറായ്തു ഫിഹാ അശിയാ ലൈസ ഫിൽ ഖുർആനി മിസ്ലുഹ, ഖുർആനിൽ ഇതുപോലെയുള്ള ആയത്തുകൾ വേറെ എവിടെയുമില്ല ഈ മൂന്ന് സൂറത്തുകളിലല്ലാതെ. ഒന്നാമത്തേത് ആയത്തുൽ കുർസിയി സൂറത്തുൽ ബഖറയിൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. രണ്ടാമത്തേത് സൂറത്തു ആലു ഇമ്രാനിൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്ത്. മൂന്നാമത്തേത് ഫി താഹ, താഹ സൂറത്തിൽ, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്ത്. ഈ ആയത്ത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ് എന്നാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന അള്ളാഹുവിൻ്റെ ഈ നാമം, അൽ ഹയ്യി എന്ന നാമം മാത്രം എടുത്തു നോക്കിയാൽ സമ്പൂർണമായ ജീവനുള്ള, എന്നെന്നും നിലനിൽക്കുന്ന ജീവൻ്റെ ഉടമ, അവനൻ്റെ മുമ്പ് ആരുമില്ല, അവന് ശേഷം അവന് നാശമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, തളർച്ചയില്ലാത്ത, ക്ഷീണമില്ലാത്ത, എല്ലാ സമ്പൂർണതയെയും ഉൾക്കൊള്ളുന്ന, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും കഴിയുന്ന, എന്നാൽ മാപ്പ് ചെയ്യുന്ന സർവശക്തനായ കരുണാനിധിയായ ആ അള്ളാഹു. ആ അള്ളാഹുവിനെ പറ്റി ഒരാൾ കൃത്യമായി അറിയുകയാണെങ്കിൽ അവന് മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. അവൻ്റെ മുമ്പിലെ കുനിയാവൂ, അവൻ്റെ മുമ്പിലെ തലകുനിക്കാവൂ, അവൻ്റെ മുമ്പിലെ സുജൂദ് ചെയ്യാവൂ എന്ന കാര്യത്തിൽ ആരും സന്ദേഹിക്കേണ്ടി വരില്ല. അള്ളാഹു പറഞ്ഞ വചനം, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരണമില്ലാത്ത, എന്നൊന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ മേൽ നീ എല്ലാം ഭരമേൽപ്പിക്ക. എന്നാൽ മരണമുള്ളവൻ, എന്നും ജീവിക്കാത്തവൻ, അവനെ ഭരമേൽപ്പിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കപ്പെടാൻ പറ്റില്ല. കാരണം അവരൊക്കെ കുല്ലുമൻ അലൈഹാ ഫാൻ, ഭൂമിയിൽ കുമുകളിലുള്ള എല്ലാവരും നശിക്കും. വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വല്ലിക്കറാം, നിൻ്റെ രക്ഷിതാവ് മാത്രം ഉത്കൃഷ്ടനായ, ആദരവിൻ്റെ ഉടമയായ അള്ളാഹു മാത്രമേ ഇവിടെ അവശേഷിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വചനങ്ങൾ, പ്രത്യേകിച്ചും ഹയ്യ്, വല്ലാത്ത വിശാലമായ ഒരർത്ഥം ഉൾക്കൊള്ളുന്നു. ഈ അർത്ഥമറിഞ്ഞ ഒരാൾക്ക് അള്ളാഹുവിനെ മറക്കാനോ അവഗണിക്കാനോ അവനോട് ധിക്കാരം കാണിക്കാനോ കഴിയില്ല എന്നത് സത്യമാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് കിടക്കുന്ന ദിവസം എല്ലാവരും പരിഭ്രാന്തരായി, നബി മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ എൻ്റെ വാളിൽ നിരയാക്കും എന്നുവരെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മരണ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം നബിയെ കണ്ട ശേഷം പറഞ്ഞു, അല മൻ ഖാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്. അള്ളാഹുവിനെ സ്തുതിച്ച് ആ പ്രകീർത്തനങ്ങളോടുകൂടിയാണ് അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിച്ച് പറയുന്നത്. ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആരെങ്കിലും അല്ലാ മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവന് ആ മുഹമ്മദ് നബി മരിച്ചുപോയിരിക്കുന്നു. ഒരിക്കലും സംശയിക്കേണ്ടതില്ല. മരിക്കുന്നവരെ ആരാധിക്കാറില്ലല്ലോ, അതുകൊണ്ട് മുഹമ്മദ് നബിയെ ആരാധിക്കേണ്ടതില്ല, അദ്ദേഹത്തെ പിന്തുടരുകയാണ് വേണ്ടത്. ഒമങ്കാന യഅബ്ദുല്ലാ, അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല എന്ന് ജനങ്ങളോട് പ്രഖ്യാപിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുഅൻഹു ഈ ആയത്തുകൂടി ഓതി, ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ അഅ്ഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ യദുറല്ലാഹ ഷൈആ വസയജ്സില്ലാഹു ശാക്കിരീൻ. ഈ ആയത്ത് ഓതിയപ്പോഴാണ് ജനങ്ങൾക്ക് ആ അബോധാവസ്ഥയിൽ നിന്ന്, പരിഭ്രമാവസ്ഥയിൽ നിന്ന് ബോധം വീണ് തിരിച്ച് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധം തിരിച്ചു കിട്ടിയത് എന്ന് ചരിത്രത്തിൽ കാണാം സഹോദരങ്ങളെ. അതുപോലെ ഖയ്യൂം, ഖയ്യൂം സ്വയം നിലനിൽക്കുന്നവൻ, അവൻ്റെ കാര്യങ്ങളിൽ മറ്റൊരാൾക്ക് ഇടപാടില്ല, എല്ലാവർക്കും അവനെ ആവശ്യമുണ്ട്, അവന് മറ്റൊരാളെയും ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു അള്ളാഹു. ആ അള്ളാഹുവിനെയും നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത ഖയ്യിമു സമാവാത്തി വൽ അർദ് വമാ ഫീഹിന്ന, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, ആകാശഭൂമികളുടെ അവയെല്ലാം നിയന്ത്രിക്കുന്ന ഖയ്യിം അതിൻ്റെ നിയന്ത്രകനാണല്ലോ നീ, അതിലുള്ള വസ്തുക്കളുടെയും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഇന്നല്ലാഹ യുംസികു സമാവാത്തി വൽ അർള അൻ തസൂല, ആകാശഭൂമികളെ കൂട്ടിമുട്ടാതെ കൃത്യമായ ചലനരേഖയിൽ പിടിച്ചു നിർത്തുന്നവൻ അല്ലാഹുവാണ്. ആ അത് എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവുകയാണെങ്കിൽ, ആകാശഭൂമികളുടെ ചലനരേഖകൾ തെറ്റിപ്പോവുകയാണെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ നിയന്ത്രകനായ അള്ളാഹു, അവനാണ് ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ബോധിപ്പിക്കുകയും ചെയ്തു. ആ അള്ളാഹുവിന് ഈ ലോകത്തെ നിയന്ത്രിക്കുക എന്നല്ലാതെ ഒരു സൃഷ്ടികൾക്കും അവൻ്റെ മനസ്സു തെറ്റിക്കാനോ അവൻ്റെ നിയന്ത്രണം തെറ്റിക്കാനോ മറ്റൊരു കാര്യത്തിലേക്ക് അവനെ ഇടപെടുത്തുവാനോ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ കുല്ലയൗമിൻ ഹുവാ ഫീ ഷഇൻ, ഓരോ ദിവസവും അവനവനെ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ ഓരോ മനുഷ്യനും വ്യാപൃതനായിരിക്കും. അവനാണ് എല്ലാം നൽകുന്നവൻ, നൽകാതിരിക്കുന്നവനും അവനാണ്, ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും അവനാണ്. അതുകൊണ്ട് രോഗികളെ ശിഫയാക്കുന്നവൻ, നല്ല ആരോഗ്യമുള്ളവർക്ക് രോഗം കൊടുക്കുന്നവൻ, ഭക്ഷണം നൽകുന്നവൻ, വസ്ത്രം നൽകുന്നവൻ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും മനുഷ്യർക്ക് രക്ഷ നൽകുന്നവൻ അവനായ ആ തരത്തിലുള്ള ഒരല്ലാഹു, അവൻ്റെ ഈ കർമ്മ പ്രവർത്തനങ്ങളുമായി അവൻ നിരതനായിരിക്കുന്നു. കുല്ലയൗമിൻ ഹുവാ ഫീ ഷഇൻ എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി അത് നമ്മൾ ഓതുക, നമ്മളിത് പഠിക്കുക. അതിൽ അല്ലാഹുവിൻ്റെ വിശേഷപ്പെട്ട നാമങ്ങൾ ധാരാളമുണ്ട്. അതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികളായി ജീവിച്ചാൽ തീർച്ചയായും അല്ലാഹു നമ്മുടെ രക്ഷക്കെത്തും, അല്ലാഹു നമുക്ക് വഴി കാണിക്കും. ഒരു വിശ്വാസി ഒരിക്കലും അല്ലാഹുവിനെ മറക്കുകയില്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹുവാണെന്ന ബോധ്യമുള്ള ഒരാൾ ഈ ആകാശലോകത്തിൻ്റെ നിയന്ത്രണം അവൻ്റെ കയ്യിലാണ് എന്ന് കൃത്യമായും ബോധമുള്ള ഒരാൾ, അവനാണെല്ലാം തീരുമാനിക്കുന്നതും കണക്കാക്കുന്നതും എന്ന് ബോധ്യമുള്ള ഒരാൾ അല്ലാഹുവിനെ മാത്രമേ ആശ്രയിക്കൂ. അവൻ്റെ നേർച്ചകളും വഴിപാടുകളും ആശ്രയങ്ങളും പ്രാർത്ഥനകളുമെല്ലാം മറ്റൊരാളിലേക്ക് ആ മനുഷ്യൻ തിരിക്കുകയില്ല. അല്ലാഹുവിൽ കൃത്യമായി വിശ്വാസം ഉറപ്പിക്കും എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൽ നാം വിശ്വാസമർപ്പിക്കുക. അള്ളാഹുവിങ്കൽ നിന്ന് നന്മ മാത്രമേ കിട്ടൂ എന്ന പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൻ്റെ സാമീപ്യം നാം നേടുക. അള്ളാഹുവിനെ മറന്ന് ജീവിച്ചാൽ ഒരിക്കലും തല ഉയർത്തി ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ മോശക്കാരായിത്തീരും. അള്ളാഹുവിൻ്റെ ഹയ്യെ കയ്യൂം എന്ന ആ രണ്ട് സിഫത്തുകളെ പ്രത്യേകം നാം വിശേഷണങ്ങളെ മറച്ചു പഠിച്ചു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വിഷമകരമാക്കുന്ന വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ്, ഹയ്യായ എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന നാഥ, നിൻ്റെ കാരുണ്യം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ിൽ നിന്ന് അലി ഇബ്നു അബി താലിബ് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ബദറിൻ്റെ ദിവസം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു വെല്ലുവിളിയുടെ ദിവസമായിരുന്നു ബദർ. ബദർ ദിവസം ഞാൻ യുദ്ധം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെന്ന് നോക്കി. നബി സുജൂദ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. നബിയുടെ പ്രാർത്ഥന ഇത് മാത്രമേ ഉള്ളൂ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. എന്തുകൊണ്ടെന്നാൽ വളരെ കുറച്ച് സഹാബിമാർ, ആയുധങ്ങളില്ല, കഴിവില്ല, ശക്തരല്ല അവർ, അങ്ങനെയുള്ള വളരെ കുറച്ച് സഹാബിമാർ. എന്നാലോ മറുകക്ഷി എത്രയോ ഇരട്ടിയുള്ള അതിശക്തരായ അന്നത്തെ എല്ലാ നല്ല ആയുധങ്ങളും കൈയടക്കിയ ആ ആളുകൾ, അവർക്കെതിരിൽ നബി സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. യുദ്ധം കുറച്ച് മുന്നോട്ട് പോയതിൻ്റെ ശേഷം വീണ്ടും റസൂലിൻ്റെ അടുക്കലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹം സുജൂദിൽ കിടന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഞാൻ വീണ്ടും തിരിച്ചുപോയി യുദ്ധക്കളത്തിലേക്ക്. ശത്രുക്കളെ തുരത്തി ഓടിച്ച ശേഷം വീണ്ടും തിരിച്ചു വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ പ്രാർത്ഥനയിൽ കൂടി അള്ളാഹു തആല വിജയം മുസ്ലിങ്ങൾക്ക് വിജയം നേടാൻ അവസരം നൽകിയത് എന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മക്കളോട്, തൻ്റെ ഭാര്യമാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോടുള്ള ഒരു ഉപദേശം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇദാ അസ്ബഹത്തി വഇദാ അംസൈത്തി, നേരം പുലർന്നാലും നേരം വൈകുന്നേരമായാലും നീ പ്രാർത്ഥിക്കണം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, സ്വയം നിലനിൽക്കുന്ന, ആരുടെയും വേണ്ടതില്ലാത്ത അള്ളാഹുവേ, ബിറഹ്മത്തിക അസ്തഗീസ്, നിൻ്റെ കാരുണ്യം മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. അസ്ലിഹലീഷ് നീ കുല്ലഹു, എൻ്റെ എല്ലാ വിഷയങ്ങളും നീ നന്നാക്കി തരണമേ. ഒലാ തെക്കിൽ നീ ഇലാ നുഫ്സി തുർഫത്തായിൻ അബദ, എന്നെ എൻ്റെ ശരീരത്തിലേക്ക് തന്നെ കണ്ണിമ വെട്ടുന്ന ചിമ്മി എഴുന്നേൽക്കുന്ന സമയം പോലും എൻ്റെ കാര്യം അള്ളാഹുവേ എന്നെ നീ ഏൽപ്പിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ജീവിതത്തിൽ കാണാം. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി എന്ന് മൂന്ന് ദിവസം ഒരാൾ ചെല്ലുക, തുടർച്ചയായി ചെല്ലുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കും. അവൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന മഹാപാപം ചെയ്താലും പൊറുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുരിതങ്ങളിൽ നിന്നും വിഷമഘട്ടങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ, മാന്യമായി ജീവിക്കാൻ, നല്ല മനസ്സമാധാനം ലഭിക്കാൻ നാം അള്ളാഹുവിങ്കലേക്ക് കൈ ഉയർത്തുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഉത്കൃഷ്ട നാമങ്ങൾ ഉൾക്കൊള്ളിക്കുക. പ്രത്യേകിച്ചും യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ് എന്ന ആ വചനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം ലഭിക്കുന്നതാണ്. അള്ളാഹു അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. എല്ലാ മനുഷ്യർക്കും അള്ളാഹു തആല നന്മ നൽകുമാറാവട്ടെ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.
4: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. മഴക്കാലം, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. ഡോക്ടർ ശബ്നയുടെ രചനയ്ക്ക് ശബ്ദം അബ്ദുസമദ് കല്ലടിക്കോട്.
3: മഴക്കാലം, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. എഴുത്ത് ഡോക്ടർ ഷബ്ന കാരാടൻ. മഴക്കാലം ഭൂമിക്ക് പുതുജീവൻ നൽകുന്ന അനുഗ്രഹീതമായ ഒരു കാലഘട്ടമാണ്. വരണ്ട ഭൂമിയെ പച്ചപിടിപ്പിക്കുകയും ജലസ്രോതസ്സുകളെ സമ്പന്നമാക്കുകയും ചെയ്യുന്ന മഴ അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഈ കാലാവസ്ഥയിൽ പലവിധ രോഗങ്ങളും വ്യാപകമാകാറുണ്ട്. പനി, ജലദോഷം, ഡെങ്കിപ്പനി, വൈറൽ അണുബാധകൾ, വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ മഴക്കാലത്ത് സാധാരണമാണ്. അതുകൊണ്ടുതന്നെ ഈ സമയത്ത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഇസ്ലാം ആത്മീയതയുടെ കൂടെ മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുന്നുണ്ട്. മനുഷ്യശരീരം അള്ളാഹു നൽകിയ ഒരു അമാനത്താണ്. ഈ അമാനത്തിനെ സംരക്ഷിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഖുർആൻ പറയുന്നു, നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിലേക്ക് തള്ളിവിടരുത്. അധ്യായം 2:195. ഈ വചനം ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും രോഗങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനുമുള്ള പ്രേരണ നൽകുന്നു. പ്രതിരോധശേഷി എന്തുകൊണ്ട് പ്രധാനമാണ്? ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിൻ്റെ സ്വാഭാവിക സംവിധാനമാണ് പ്രതിരോധശേഷി. പ്രതിരോധശേഷി ശക്തമായിരിക്കുമ്പോൾ രോഗബാധയുടെ സാധ്യത കുറയുകയും രോഗം വന്നാൽ പോലും വേഗത്തിൽ സുഖം പ്രാപിക്കാൻ സാധിക്കുകയും ചെയ്യും. ആധുനിക വൈദ്യശാസ്ത്രം രോഗപ്രതിരോധശേഷിയുടെ പ്രാധാന്യം ഊന്നിപ്പറയുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇസ്ലാം ആരോഗ്യ സംരക്ഷണത്തിനുള്ള അടിസ്ഥാന മാർഗങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ചിരുന്നു എന്നത് നാം തിരിച്ചറിയണം. ശുചിത്വം രോഗപ്രതിരോധത്തിൻ്റെ ആദ്യപടി. ഇസ്ലാമിക ജീവിതക്രമത്തിൽ ശുചിത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു മുസ്ലിം ദിവസേന 5 നേര നമസ്കാരത്തിനായി അംഗസ്നാനം, വുദു ചെയ്യുന്നു. ഇത് ആത്മീയ ശുദ്ധീകരണം മാത്രമല്ല ശാരീരിക ശുചിത്വവും ഉറപ്പാക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുചിത്വം വിശ്വാസത്തിൻ്റെ പകുതിയാണ് മുസ്ലിം. മഴക്കാലത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈകൾ നന്നായി കഴുകുക, തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക, മഴയിൽ നനഞ്ഞ വസ്ത്രങ്ങൾ ഉടൻ മാറ്റുക. ഇവ ചെറിയ കാര്യങ്ങളായി തോന്നുമെങ്കിലും രോഗപ്രതിരോധത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണശീലം. ഇസ്ലാം ഭക്ഷണത്തിൽ മിതത്വം പാലിക്കാൻ പഠിപ്പിക്കുന്നു. അമിത ഭക്ഷണവും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ശരീരത്തെ ദുർബലപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായത് അവൻ്റെ വയറാണ്. തർമ്മിദി. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ. തേൻ. ഖുർആനിൽ തേനിനെക്കുറിച്ച് പറയുന്നു, അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. അധ്യായം 16:49. തേനിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും രോഗപ്രതിരോധ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. കരിഞ്ചീരകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരിഞ്ചീരകത്തിൽ മരണമൊഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട്. ബുഖാരി. ഈന്തപ്പഴം. ഊർജത്തിൻ്റെയും പോഷകങ്ങളുടെയും മികച്ച ഉറവിടമാണ് ഈന്തപ്പഴം. ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും. നെല്ലിക്ക, ഓറഞ്ച്, നാരങ്ങ, പേരയ്ക്ക, പപ്പായ തുടങ്ങിയ വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. മതിയായ വെള്ളവും വിശ്രമവും. മഴക്കാലത്ത് ദാഹം കുറവായതിനാൽ പലരും ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ല. എന്നാൽ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും ശരീരകോശങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കാനും വെള്ളം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഉറക്കവും വളരെ പ്രധാനമാണ്. ഉറക്കക്കുറവ് രോഗപ്രതിരോധശേഷിയെ ഗണ്യമായി കുറയ്ക്കുന്നു. നേരത്തെ ഉറങ്ങുകയും ഫജ്ർ നമസ്കാരത്തിനായി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക ജീവിതശൈലി ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതാണ്. വ്യായാമത്തിൻ്റെ പ്രാധാന്യം. ശരീരചലനങ്ങൾ കുറയുന്നത് പല രോഗങ്ങൾക്കും കാരണമാകും.
0: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത്
6: നുറുങ്ങുകൾ, അറിവും വിജ്ഞാനവും പകർന്നു നൽകുന്ന എഴുത്തുകളിലൂടെ നുറുങ്ങുകൾ പരിചയപ്പെടുമ്പോൾ ഇപ്പോൾ നാം കേട്ടത് മഴക്കാലം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. ഡോക്ടർ ഷബിനയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
7: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ ജാസിൽ ജാഫർ അൽഹിക്കമി നമ്മളോട് സംവദിക്കുന്നു.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തുസൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 21 ആയത്തുകളാണ് വിശദീകരിക്കുകയുണ്ടായത്. 22-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്.

ആയത്തിൻ്റെ സാരം: അവനാകുന്നു കരയിലും കടലിലും നിങ്ങൾക്ക് സഞ്ചാര സൗകര്യം നൽകുന്നതും. അങ്ങനെ നിങ്ങൾ കപ്പലുകളിലായിരിക്കുകയും നല്ല ഒരു കാറ്റ് നിമിത്തം യാത്രക്കാരെയും കൊണ്ട് അവ സഞ്ചരിക്കുകയും അവരതിൽ സന്തുഷ്ടരായിരിക്കുകയും ചെയ്തപ്പോഴതാ ഒരു കൊടുങ്കാറ്റ് അവർക്ക് വന്നെത്തി. എല്ലായിടത്തുനിന്നും തിരമാലകൾ അവരുടെ നേർക്ക് വന്നു. തങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നവർ ഉറപ്പിച്ചപ്പോൾ കീഴ്വണക്കം അല്ലാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോടവർ പ്രാർത്ഥിച്ചു: ഞങ്ങളെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും. മുമ്പത്തെ ആയത്തുമായി ഈ ആയത്തിനുള്ള ബന്ധം: കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യന്മാരുടെ പ്രകൃതത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസത്തിനു ശേഷം കാരുണ്യമേകുന്നു, പക്ഷെ അവർ ധിക്കാരത്തിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് 22-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്: ഹുവല്ലദി. ഹുവ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ, അല്ലാഹുവിനെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നവനാണ് അല്ലാഹു. അങ്ങനെയുള്ളവനാണ് റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കടലിലും കരയിലും സഞ്ചരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് വളരെ സരളമായ രൂപത്തിൽ സഞ്ചരിക്കാൻ

സാധിക്കുന്നതും. അങ്ങനെയുള്ളവനായ റബ്ബ് എന്നു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. അതായത് അങ്ങനെ അള്ളാഹു ഏർപ്പെടുത്തി എന്നുള്ളത് ചെറിയ വിഷയമല്ല, അത് ഒരു വലിയ വിഷയമാണ്. അത് നിങ്ങൾ അനുഗ്രഹമായിട്ടാണ് കാണേണ്ടത്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശക്തിയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആയത്ത് ആരംഭിക്കുന്നത്. ഒരു വാഹനത്തിൽ കയറി അത് അള്ളാഹു ഉടമപ്പെടുത്തിയതാണ്, അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തന്നതാണ്, അള്ളാഹു ഏർപ്പെടുത്തി തന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴെല്ലാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കെത്തും വരെ തവക്കുലോടുകൂടി റബ്ബേ ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നിന്റെ ഉദ്ദേശമുണ്ടാകണം, ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നീ നിന്റെ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യുക. പലപ്പോഴും ദുനിയാവിൽ വലിയ ആഡംബര കാറുകളും മറ്റു സൗകര്യങ്ങളുമെല്ലാം ലഭിക്കുമ്പോൾ ഇനി ഒന്നിൻ്റെയും ആവശ്യമില്ല, ഞാൻ തന്നെ മതി, ഞാൻ തന്നെയാണ് എല്ലാം എന്ന ചിന്ത പലപ്പോഴായി മനുഷ്യന് വരാറുണ്ട്. എന്നാൽ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അവന് മനസ്സിലാകും അവൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ റബ്ബിൻ്റെ തൗഫീഖ് അത് അനിവാര്യമാണ്, അത് നിർബന്ധമാണ് എന്നവന് ബോധ്യപ്പെടും. അപ്പോഴാണ് ഇങ്ങനെയുള്ള ആയത്തുകളുടെ പൊരുൾ അവൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുക. അള്ളാഹുവാണ് കടലിലെയും കരയിലെയും സഞ്ചാര സൗകര്യം നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നവൻ, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ബോധ്യപ്പെടുക. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ. അതുകൊണ്ട് വാഹനത്തിൽ കയറിക്കഴിഞ്ഞാൽ പ്രാർത്ഥന ചൊല്ലി റബ്ബേ നീ അവിടേക്ക് എന്നെ എത്തിക്കണമെന്ന് മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സ് ആ തവക്കുലിലായിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽക്കി. അങ്ങനെ നിങ്ങൾ കപ്പലിലായിരിക്കെ, വജറയിന ബിഹിം കപ്പൽ അവരെ കൊണ്ടുപോയി, വജറയിന ബിഹിം കപ്പൽ അവരെ കൊണ്ടുപോയി, ബിരീഹിൻ ത്വയ്യിബ നല്ല കാറ്റാണ്. നല്ല കാറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കപ്പൽ അതിൻ്റെ യാത്ര നടത്തുന്നത് കാറ്റിൻ്റെ ദിശയനുസരിച്ചാണ്, അതിനനുസരിച്ചുകൊണ്ടാണ് കപ്പൽ മുന്നോട്ട് പോകുന്നത്. അപ്പം നല്ല കാറ്റ് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ അവർക്ക് യാത്രക്ക് സുഗമമായ രൂപത്തിലുള്ള കാറ്റടിച്ച് വീശിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ കാറ്റിലൂടെ കപ്പൽ അവരെയും കൊണ്ട് യാത്ര തിരിക്കുകയാണ്. വഫരിഹൂ ബിഹ, അങ്ങനെ അവർ അതിൽ സന്തോഷിക്കുന്നു, അതിലവർ സമാധാനം കൊള്ളുന്നു. ജഅത്ഹ റീഹുൻ ആസിഫ്, അപ്പോഴാണ് കഠിനമായ ശക്തമായ ഒരു കാറ്റടിച്ചു വീശുന്നത് എന്നാണ്. ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽക്കി വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബത്തിൻ വഫരിഹൂ ബിഹ ജഅത്ഹ റീഹുൻ ആസിഫ്. അങ്ങനെ നിങ്ങൾ കപ്പലിലായിരിക്കെ കപ്പൽ അവരെയും കൊണ്ട് നല്ല കാറ്റിലൂടെ സഞ്ചരിക്കുകയും അവർ സന്തോഷിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ജഅത്ഹ അവരിലേക്ക് വന്നു, ആ കപ്പലിലേക്ക് വന്നു, റീഹുൻ ആസിഫ് ശക്തമായ കാറ്റ്. വജഅഹുമുൽ മൗജു, എന്നിട്ട് തിരമാലകളും വന്നു. മിൻ കുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തിലൂടെയും കപ്പലിൻ്റെ നാനാഭാഗത്തിലൂടെ തിരമാലകൾ അടിച്ചു വീശുകയും കാറ്റ് വളരെ ശക്തമായി അവർക്ക് നേരെ വരികയും ചെയ്തപ്പോൾ വദന്നു, അവർ വിചാരിച്ചു, അന്നഹും തീർച്ചയായും അവർ, ഉഹീത ബിഹിം വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉഹീത വലയം ചെയ്യപ്പെടുക, ബിഹിം അവരെയും കൊണ്ട്, ഈ കാറ്റും തിരമാലയുമെല്ലാം വലയം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുക എന്നത് പ്രയാസമുള്ളതാണ്, ബുദ്ധിമുട്ടുള്ളതാണ്, ഇനി രക്ഷക്ക് സാധ്യമല്ല എന്ന് തോന്നുന്ന സന്ദർഭം, നമ്മൾ നശിച്ചു എന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരവസരം. കാരണം കരയിലാണെങ്കിൽ രക്ഷ തേടാൻ ആരെയെങ്കിലും നമുക്ക് വിളിക്കാൻ സാധിക്കും, പക്ഷേ കടലിലാകുമ്പോൾ ആരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ വിളിക്കാൻ സാധിക്കുകയില്ല. സൃഷ്ടികളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ നിലച്ചു പോവുകയാണ്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബത്തിൻ വഫരിഹൂ ബിഹാ ജാഅത്ഹ റീഹുൻ ആസിഫ് വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാനിൻ وظنوا انهم احيط بهم دعوا الله مخلصين له الدين. അങ്ങനെ അവർ പെട്ടു, ഞങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്, ഞങ്ങൾക്ക് ഇപ്പോൾ മരണത്തെ മുഖാമുഖം കാണേണ്ടി വരും

0: എന്ന തോന്നൽ അവരുടെ മനസ്സിൽ വന്നപ്പോൾ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് ആരാധനകളർപ്പിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ വിശേഷിപ്പിക്കുന്നത് ഇഖ്ലാസോടുകൂടിയാണ്, പൂർണ്ണമായ നിഷ്കളങ്കതയോടുകൂടിയിട്ടാണ്. അതിലവർ അള്ളാഹുവിന് പുറമെ ഒരാളെയും പങ്കു ചേർക്കുന്നില്ല. നമുക്കറിയാം, മുശ്രിക്കുകളായ ആളുകൾ, അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ചില ആരാധ്യന്മാരുണ്ട്, ചില വിഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ വിഗ്രഹത്തെ ആരാധിക്കുകയും അതുമൂലം അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തും, അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹം നൽകും, അള്ളാഹു ഞങ്ങൾക്ക് ബറക്കത്ത് നൽകും എന്ന് മനസ്സിലാക്കിയിരുന്നവരായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾ. അങ്ങനെയുള്ള മുശ്രിക്കുകൾ കടലിലകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ആരാധ്യന്മാരെയെല്ലാം വെടിഞ്ഞു, അവരുടെ ആരാധ്യന്മാരെയെല്ലാം മറന്നു. കാരണം അവർക്ക് വ്യക്തമാണ് ആ ആരാധ്യന്മാർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. അങ്ങനെ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് തേടുകയും എത്രത്തോളം ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി, അവർ പറയുകയാണ് ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി, ഇതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ, റബ്ബെ ഇതിൽ നിന്ന് നീ ഞങ്ങളെ കരകയറ്റിയാൽ, ലനകൂനന്ന മിനശ്ശാക്കിരീൻ, തീർച്ചയായും ഉറപ്പായും സംശയലേശ്യമന്നേ ഞങ്ങൾ നിനക്ക് ശുക്ർ നൽകുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും ഉൾപ്പെടുക എന്നവർ അള്ളാഹുവിനോട് വാഗ്ദാനം പറയുകയാണ്. തറപ്പിച്ചു പറയുന്ന രൂപത്തിലാണ് അവർ പറയുന്നത്. അറബിയിൽ അത്തരം രൂപങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം ഉറപ്പായും ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് അവർ യാ ഹയ്യു യാ ഖയ്യൂം എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അകപ്പെട്ടപ്പോൾ അള്ളാഹുവിനോട് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ റബ്ബേ നിങ്ങൾക്ക് ശുക്രുള്ളവരാകും എന്ന് പറയുന്ന സന്ദർഭത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് എന്ന് ചില മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാനമായ ഒരുപാട് ആയത്തുകളുണ്ട് സൂറത്തുൽ ഇസ്രായിലെ 67-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഇദാ മസ്സകുമു ദുർറു ഫിൽ ബഹ്രി ضل من تدعون الا اياه فلما نجاكم الى البر اعرضتم وكان الانسان كفورا. നിങ്ങൾക്ക് കടലിലായിരിക്കെ ബുദ്ധിമുട്ട് ബാധിച്ചപ്പോൾ നിങ്ങൾ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അങ്ങനെ അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയപ്പോൾ, നിങ്ങളെ കരയിലേക്ക് എത്തിച്ചപ്പോൾ നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പിന്തിരിയുകയും നിങ്ങൾ വളരെ നികൃഷ്ടരായ നന്ദികെട്ടവരായി മാറുകയും ചെയ്തു. വക്കാനൽ ഇൻസാനു കഫൂറ, മനുഷ്യൻ അങ്ങേയറ്റം നന്ദികെട്ടവനാണ് എന്നാണ്. സൂറത്തു റൂമിലെ 33-34 ആയത്തിൽ അള്ളാഹു പറയുന്നത് വഇദാ മസ്സന്നാസ ദുർറുൻ ദഉ റബ്ബഹും മുനീബീന ഇലൈഹി സുമ്മ ഇദാ അദാഖഹും മിൻഹു റഹ്മ ഇദാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രികൂൻ. അവർക്ക് എന്തെങ്കിലും ദുരിതം ബാധിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് കേണപേക്ഷിക്കും, എന്നിട്ട് അള്ളാഹു അവരെന്താണോ അപേക്ഷിച്ചത് അത് അള്ളാഹു അവർക്ക് നൽകും, എന്നിട്ടോ അവർ അള്ളാഹുവിനെ ശിർക്ക് ചെയ്യും, അള്ളാഹുവിൽ ശിർക്ക് വെച്ചു പുലർത്തും, അവനെ പങ്കു ചേർക്കും. ലിയക്ഫുറു ബിമാ ആതൈനാഹും ഫതമത്തഉ ഫസൗഫ തഅലമൂൻ. അങ്ങനെ അവർ അള്ളാഹുവിൽ അവിശ്വസിച്ച് അതിൽ ആസ്വദിച്ച് ജീവിക്കുന്ന, ഇതാണ് ചില മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ. അതായത് കടലിലായിരിക്കും അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ശേഷം അള്ളാഹുവിനെ കൈവടിഞ്ഞ് അള്ളാഹുവിനെ മാറ്റി നിർത്തി മറ്റുള്ള ആരാധ്യന്മാരിലേക്ക് വീണ്ടും തിരിയുന്ന അവസ്ഥ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നത് അവിശ്വാസികളുടെ സ്വഭാവമായിക്കൊണ്ടാണ്. എന്നാൽ ഒരിക്കലും ഈമാനുള്ള തൗഹീദ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അവൻ്റെ ഏത് ഘട്ടത്തിലാകട്ടെ അവൻ്റെ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്. സമാധാനത്തിൻ്റെ ഘട്ടമാകട്ടെ, പ്രയാസത്തിൻ്റെ ഘട്ടമാകട്ടെ, ദാരിദ്ര്യത്തിൻ്റെ ഘട്ടമാകട്ടെ, ഐശ്വര്യത്തിൻ്റെ ഘട്ടമാകട്ടെ, എല്ലാത്തിലും അവൻ ഭരമേൽപ്പിക്കുന്നത് അവൻ്റെ റബ്ബിൻ്റെ മേലാണ്. അതാണ് ഏറ്റവും വലിയ തവക്കുൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, പരീക്ഷണത്തിൻ്റെ കാഠിന്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു നിലക്കും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ് അവൻ സൃഷ്ടാവിലേക്ക് തിരിയും എന്നുള്ളത്. എത്രയെത്ര ആളുകളാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നു, സൃഷ്ടാവില്ല എന്ന് പറയുന്നു, ഈ ഭൂമി അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ് എന്ന് പറയുന്നു, എന്നിട്ട് അവസാനം അവർക്ക് അതികഠിനമായ മാരകമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ അവർ സൃഷ്ടാവിലേക്ക് മടങ്ങുന്നത് കാണാൻ സാധിക്കും. സൃഷ്ടാവിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചുള്ള വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഒന്നാമതായി ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ കുതന്ത്രങ്ങളും പയറ്റിയിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, അവർ കടലിലെത്തിയാൽ അള്ളാഹുവിന് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, എന്നാൽ കരയിൽ അവരോട് നിങ്ങൾ അള്ളാഹനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുസരിക്കുന്നുമില്ല. എന്നാൽ കടലിലേക്കെത്തുമ്പോൾ അവർ അള്ളാഹുവിന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, കരയിൽ അള്ളാഹുവിന് വിളിച്ചു പ്രാർത്ഥിക്കുന്നേയില്ല, നിഷേധിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയുന്നത്, കരയിലായിരിക്കെ അത്രയും ഉറച്ച നിലപാടെടുത്ത ആളുകൾ കടലിലേക്കെത്തുമ്പോൾ അവരുടെ അവസ്ഥ മാറുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിലേക്ക് എപ്പോഴും ആവശ്യക്കാരാണ്. വഅൻതുമുൽ ഫുഖറാഉ ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ഫഖീറുമാരാണ്, നിങ്ങൾ ദുർബലരാണ്, എല്ലാ നിലക്കും ദുർബലരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കും അൽ ഖവിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കടലിൽ അകപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് അവർ കൈകൂപ്പുന്നതും അവനിലേക്ക് തിരിയുന്നതും. ഇതുതന്നെയാണ് എല്ലാ നിരീശ്വരവാദികളുടെയും മതനിഷേധികളുടെയും അവസ്ഥ. ഒരു സമയത്ത് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കും, എന്നാൽ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ, എന്തെങ്കിലും ഒരു തീക്ഷ്ണമായ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവർ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ്. അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ അന്തർലീനമായ വിശ്വാസം പുറത്തു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവിശ്വാസിയായ ആളുകളുടെ പ്രാർത്ഥനയും സ്വീകരിക്കും എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പ്രാർത്ഥിക്കുന്നത് അവിശ്വാസികളാണ്, അല്ലാഹു അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം, മക്കയിലെ മുശ്രിക്കുകൾ പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ നാട്ടിലെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എല്ലാ സന്ദർഭത്തിലും, രഹസ്യത്തിലും പരസ്യത്തിലും, പ്രയാസഘട്ടത്തിലും സന്തോഷത്തിൻ്റെ അവസ്ഥയിലും, എല്ലാ സന്ദർഭത്തിലും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് പുറമെയുള്ള ദുർബലരായ, അവരെപ്പോലെയുള്ള സൃഷ്ടികളായ അടിമകളെയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി അവർ ആരാധ്യന്മാരായി സ്വീകരിച്ചിരിക്കുന്നത്. എത്ര കഷ്ടമാണ്! വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അവരുടെ കരങ്ങളിൽ നിന്ന് ഈച്ച വല്ലതും എടുത്തുകഴിഞ്ഞാൽ അതുപോലും അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അത്രയും ദുർബലരായ ആളുകളെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ഘട്ടത്തിലുമാണ്. മക്കയിലെ മുശ്രിക്കുകൾ പ്രയാസഘട്ടങ്ങളിലെങ്കിലും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അതുപോലുമില്ല എന്നാണ്. അത്ര കണ്ട് ഷിർക്ക് നമ്മുടെ സമൂഹത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് അവരുടെ എല്ലാ നിമിഷങ്ങളിലും അള്ളാഹുവാണ് ഏറ്റവും വലുതും, അള്ളാഹുവിനോടാണ് അവർ പ്രാർത്ഥിക്കുന്നതും, അള്ളാഹുവിനെയാണ് അവരുടെ എല്ലാ വിഷയത്തിലെയും അവലംബമായി അവർ കാണുന്നതും കാണേണ്ടതും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ തൗഹീദ് പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അതേ അവസ്ഥയിൽ തന്നെ മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തം പരിപാടിയിൽ നമ്മളോട് ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
2: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
3: ടുൻ ടു റിയാലിറ്റി.

0: അംസൈന വ അംസൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ല ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനീ അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ അതിനദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിന്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്ത് എഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ, ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അത് എത്തുമ്പോഴേക്കും അതിൻ്റെ ദോരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദോരേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവാണ്. എന്നതുപോലെ എനിക്ക് 4 തലമുറക്കല്ല, ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ എന്തോന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് മൈക്കൽ ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പം ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറേ ചിന്തിക്കേണ്ടതായൊരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു ആഘോഷത്തിനും ഒരു ആഘോഷ പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണപ്പിറ്റേന്ന് കല്യാണത്തിൻ്റെ രസങ്ങളില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ആഘോഷ പിറ്റേന്ന് ഈ ആയുസിനുണ്ടെന്ന് നമ്മളെ മനുഷ്യനെ. ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് ആ മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയുള്ളൂ, അവരിപ്പോൾ ആഘോഷ പിറ്റേന്നിനെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് എത്ര വലിയ സംഗതി കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കെ ഒരു അവസാനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളൊന്നും അതിലില്ല. കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് എന്നുള്ളത് അതിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പം ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യം അത് വായിച്ചിട്ടുള്ള കാര്യമാണ്. ശരിയാണോ തെറ്റോ എന്ന് അറിയില്ലെങ്കിൽ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുസ്തകത്തിൽ വായിച്ചൊരറിവാണ്. പക്ഷെ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് നമ്മളിവിടെ സുരുക്കൂട്ടി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ഒരു മതപരമായ കാര്യത്തിലൂടെ പറഞ്ഞല്ല, പക്ഷെ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ കുറച്ച്, പിന്നെ എന്താ പറയാ, ഒരു മാനുഷികമായി അവന്റെ, ശരിക്കും അവന്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്.
6: വിളിച്ചുണ്ടാക്കിയിട്ട്
5: കാര്യമൊന്നുമില്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇന്റെ വരമൊഴി നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലല്ലാഹു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ കുറച്ച് വൈകിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഏതായാലും നമ്മുടെ ലൈവിലെ കുറേയേറെ ആളുകൾ സലാം പറഞ്ഞ് കൂടെ കൂടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോക്കാം. അമീർ ടി എടുത്തനാട്ട് വരാം, മെഹനാസ് ഗഫൂർ, റെഹാന ബാനു തുടശ്ശേരി, സഫിയ അടപ്പാൾ, സലീമ ഒതുക്കുങ്ങൽ, ഷുഹൈബ വളപട്ടണം, ഷംനാദ് ഖാൻ, സലീം, ജമീല വി പി, സഫിയ എടപ്പാൾ, ഉമ്മകുൽസു ചിറയമംഗലം, പിന്നെ ആയിഷ അങ്ങാടിപ്പുറം, ജമീല വി കെ പൂനൂർ, ഇവരൊക്കെ സലാം പറഞ്ഞു കൂടിയിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നമ്മൾ ലൈവിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അത് കാറുകളുടെ കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈവനിങ്ങിൽ നമ്മൾ ചെല്ലാറുള്ള അധികാറുകൾ ചെല്ലുക. ആയിഷ തോട്ടശ്ശേരി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്ന അമാന സലാം പറഞ്ഞിട്ടുണ്ട്. സുലൈഹ തിരുവാലി സലാം പറഞ്ഞിട്ടുണ്ട്. ഷുഹൈബായം അസ്സലാമു അലൈക്കും, ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നതായിരുന്നു നമ്മളെ ഫീഡ്ബാക്ക്, സ്റ്റാർട്ടിങ്ങിലുള്ള ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നു. അലഹദില്ല, ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇപ്പോൾ കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ഒരു പ്രവാചകനെ കുറിച്ച് അള്ളാഹു തആല സ്വാദിഖൽ വഅദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അതായത് വാഗ്ദത്തം പാലിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പ്രയോഗം നടത്തിയത് ഏത് പ്രവാചകനെ കുറിച്ചാണ് എന്നാണ് ചോദ്യം. അപ്പോൾ പലരെ കുറിച്ചുണ്ടാവും, പക്ഷേ ഒരു പ്രവാചകൻ്റെ പേരിവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം അള്ളാഹു തആല എല്ലാ പ്രവാചകന്മാരും വാക്ക് പാലിക്കുന്നവർ തന്നെയായിരുന്നല്ലോ, പക്ഷേ ഒരു പ്രവാചകൻ്റെ പേരിൽ അള്ളാഹു തആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു മറിയമിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം ആരൊക്കെ ഉത്തരമായിക്കും. ഇന്ന് അമീർ ടി എടുത്ത നാട്ടുകാര, മുംതാസ് പാലപ്പുഴം, ഇവരൊക്കെ സലാം. അമീർ സാഹിബിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് വിരൽത്തുമ്പിൽ ലോകത്തെ ഏത് വിജ്ഞാനവും ലഭിക്കുന്ന ഡിജിറ്റൽ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകളും ഹദീസ് ഗ്രന്ഥങ്ങളും അതിൻ്റെ ആധികാരികമായ വ്യാഖ്യാനങ്ങളും വളരെ എളുപ്പത്തിൽ ആർക്കും ലഭ്യമാണ്. എന്നിരുന്നാലും ഇത്തരം സൗകര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ വചനങ്ങൾ ആഴത്തിൽ പഠിക്കാനും അതിലെ അർത്ഥ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ശ്രമിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അറിവ് ആർജിക്കുവാനുള്ള വഴികൾ ഇത്രയേറെ സുഗമമായിട്ടും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അലസതയുടെയോ അശ്രദ്ധയുടെയോ പ്രതിഫലനമാണ്. നന്മയിലേക്കുള്ള പാതകൾ വ്യക്തമായി മുന്നിലുണ്ടായിട്ടും അതിലേക്ക് ചുവടുവെക്കാതിരുന്നാൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്നോ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല എന്നോ പറയാൻ നമുക്ക് യാതൊരു ന്യായീകരണവും ഉണ്ടാകില്ല. അറിവ് എന്നത് കേവലം അക്ഷരങ്ങൾ വായിച്ച് തീർക്കലല്ല, മറിച്ച് അത് ജീവിതത്തിൽ പകർത്തുകയും അതിനെക്കുറിച്ച് ചിന്തിച്ച് സ്രഷ്ടാവുമായുള്ള ബന്ധം ദൃഢമാക്കുകയും ചെയ്യലാണ്. അതിനാൽ അള്ളാഹു കനിഞ്ഞു നൽകിയ ഈ സൗകര്യങ്ങളെ വിനിയോഗിച്ച് ഖുർആനിക വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം ഓരോരുത്തരും ഗൗരവത്തോടെ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ കലാം മനഃപ്പാടമാക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് അമീർ സാഹിബ് പറഞ്ഞത്. വെറുതെ പഠിച്ചു പോവുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ. ഇതായിരിക്കണം നമ്മളൊക്കെ കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാ അവസരങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും ചിന്തിച്ചിട്ട് അവർ പറയുന്ന റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, റബ്ബ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക നീ എത്രയോ പരിശുദ്ധനാൻ, ഫഖിന അദാബന്നാർ ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്ന്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊക്കെ പല പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാറുണ്ട്. പലപ്പോഴും പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകാറുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോരാറുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് പലപ്പോഴും വർഷിക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ, ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ രീതിശാസ്ത്രം മാറ്റി യഥാർത്ഥത്തിലുള്ള മാർഗത്തിലേക്ക്, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നഷ്ടം നമ്മൾക്ക് മാത്രമായിരിക്കും. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ ജീവിതം മാറ്റിവെക്കുന്നത്, കളിയിലേക്കും തമാശയിലേക്കും. ഇപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നത് നമ്മൾ സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട് നാളെ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ടല്ലേ. ഈ നമ്മുടെ വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു എന്താ പറയുക, പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനുള്ള ഈ ഒരു ആത്മാർത്ഥത, കളി കാണാൻ വേണ്ടിയിട്ട് ഉള്ള ആത്മാർത്ഥത, രാത്രി നമ്മുടെ വിദ്യാർത്ഥികളെന്ന് മാത്രമല്ല നമ്മൾ ഈ തലമുറ രാത്രിയിൽ 2 മണിക്കും 3 മണിക്കുമൊക്കെ കളി കണ്ട് കിടന്നുറങ്ങിയിട്ട് സുബഹി നമസ്കാരം ഒഴിവാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറുന്നുണ്ട്. അതുപോലെ സുബഹി നമസ്കാരം മാത്രമല്ല അവരുടെ ആരാധനാ കർമ്മങ്ങളിലൊക്കെ മാറ്റം വന്നു പോകുന്ന രീതിയിലുള്ള കളിയുടെ പിന്നാലെ അല്ലെങ്കിൽ വിനോദത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ, അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ നമ്മളുടെയൊക്കെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കും, പക്ഷേ അവിടെ നിന്ന് നമ്മൾക്ക് ഒരു ജീവിതം തുടങ്ങുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ഓർമ്മ ഉണ്ടാവണം. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, ആകാ എല്ലാ എന്തൊരു കാര്യങ്ങളും അതൊക്കെ നമുക്ക് ദൃഷ്ടാന്തം ഉണ്ടാവണം, നമ്മൾ ചിന്തിക്കണം പഠിക്കണം എന്നുള്ളത് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ഷുഹൈബായി എം വളപട്ടണം ഇപ്പോൾ ശരിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അമീർ ടി അടുത്ത നാട്ടുകാർ നമ്മൾ ചോദിച്ച ചോദ്യത്തിനും ഉത്തരം അയച്ചിട്ടുണ്ട്. റെയ്ഹാന ബാനു അയച്ചിട്ടുണ്ട്. തൊടശ്ശേരി അറ സഫിയ എടപ്പാൾ അയച്ചിട്ടുണ്ട്. പിന്നെ ആരാണ്, മെഹനാസ് ഗഫൂർ അയച്ചിട്ടുണ്ട്. ഇവരൊക്കെ അയച്ച ഉത്തരങ്ങൾ ഇങ്ങനെ വായിച്ചു പോകാം. അമീർ ടി അടുത്ത നാട്ടുകാർ ഇസ്മായിൽ നബി എന്ന് അയച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി എന്ന് അയച്ചിട്ടുണ്ട്. റെയ്ഹാന ബാനു തൊടശ്ശേരിയറ, അതുപോലെ സഫിയ എടപ്പാൾ ഇബ്രാഹിം നബി അല്ല ഇസ്മായിൽ നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹിജ്ർ, അതുപോലെ മെഹരാജ് ഗഫർ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ കരുമ്പിൽ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അപ്പോൾ ഇനിയും ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം അയക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ കൂടെ ഉത്തരവും അയക്കണം. അയക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഉത്തരം ഇവിടുന്ന് ഞങ്ങൾ പറയണമെങ്കിൽ ചോദ്യം അയക്കുന്നവർ ഉത്തരവും പറയണം. ഉത്തരം ചോദ്യത്തിൻ്റെ കൂടെ നമുക്ക് ഉത്തരം അയച്ചിട്ടില്ല, ഉത്തരങ്ങൾ നമുക്കറിയാൻ പറ്റും, പക്ഷേ എങ്കിലും നിങ്ങൾ ഉത്തരം അയച്ചാൽ മാത്രമേ നമ്മുടെ ഒരു ഉത്തരം ചോദ്യത്തിൻ്റെ കൂടെ ഉത്തരവ് കൂടെ പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുള്ളൂ. വെറുതെ ഒരു ചോദ്യം മാത്രം അയച്ചാൽ പോരാ, അതിൽ ഉത്തരവ് കൂടെ ശ്രോതാക്കൾ തന്നെ എന്ത് ചെയ്യണം, അയച്ചു തരണം. എങ്കിൽ മാത്രമേ നമ്മളതിൻ്റെ ചോദ്യം ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സാരോപദേശത്തിൻ്റെ സമയമായിട്ടുണ്ട്. സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ കുട്ടികളുണ്ട് നമ്മുടെ കൂടെ, അവരുടെ പ്രോഗ്രാമിലേക്കൊക്കെ പോകാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളോട് മറ്റൊരാൾ മിണ്ടാതെ നടന്നാൽ, നമ്മെ കാണുന്നിടത്തുനിന്നൊക്കെ അയാൾ തിരിഞ്ഞു നടന്നാൽ എത്ര വിഷമമുണ്ടാവും നമുക്ക്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരാളോടും അങ്ങനെ ചെയ്യരുത് എന്നതാണ്. കാരണം അതത്രയും പെയിൻഫുള്ളാണ് എന്ന് മാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാലിൻ. 3 രാത്രിയിൽ കൂടുതൽ ഒരു സഹോദരനുമായിട്ട് ഒരു മുസ്ലിം സുഹൃത്തിന് പിണങ്ങി നിൽക്കാൻ അനുവാദമില്ല. അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു, പക്ഷെ അവർ തിരിഞ്ഞു കളയുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നു, അവർ തിരിഞ്ഞു കളയുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നു, വീണ്ടും തിരിഞ്ഞു കളയുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം, ആരാണോ ആദ്യം സലാം പറയുന്നത് അവരാകുന്നു നിങ്ങളിൽ ഏറ്റവും നല്ലവർന്ന്. ഇപ്പം നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു, കൂട്ടുകാരോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു, നാട്ടിൽ അവരോടൊപ്പം കളിക്കുന്നു, നമ്മുടെ കുടുംബത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്, നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിലൊന്നും ഒരിക്കലും പിണക്കങ്ങളില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്, പരസ്പരം നിങ്ങൾ കോപത്തോടുകൂടെ, ഈർഷ്യതയോടെ, വെറുപ്പോടെ നിങ്ങൾ നടക്കരുത്, നിങ്ങൾ ഒരിക്കലും കണ്ടിട്ട് തിരിഞ്ഞു നടക്കരുത്. വഖൂനു ഇബാദല്ലാഹി എഹ്വാന, നിങ്ങൾ അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരായി വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, മറ്റൊരാളോട് ഇങ്ങനെ അകാരണമായിട്ട് പിണങ്ങുക, നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ ചെയ്യാൻ പാടില്ല. 3-ലധികം ദിവസം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് വലിയ കുറ്റമാണ് പടച്ച റബ്ബ് സുബ്ഹാന തആലയുടെ അടുക്കൽ. മാത്രവുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹുവിന് പ്രദർശിപ്പിക്കും. എന്നിട്ട് മുസ്ലിമായ വ്യക്തികളുടെ കുറവുകൾ പോരായ്മകൾ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കും. ഇല്ല റജുലൻ ഖാനത്ത് ബൈനഹു വബൈന അഖീഹി ഷഹ്ന, ഒരുത്തൻ്റേതൊഴികെ അള്ളാഹു ഇങ്ങനെ സ്വീകരിക്കുകയോ അവൻ്റെ പാപങ്ങൾ പൊറുക്കുകയോ ചെയ്യില്ല. ആരാണത്? അവന് അവൻ്റെ കൂട്ടുകാരനിടയിൽ വലിയ ശത്രുതയും അകൽച്ചയും പിണക്കവുമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരസ്പരം തെറ്റുന്ന, കട്ടിങ് പറയുന്ന, പിണങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ കുടുംബം മറ്റാരുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകരുത്. എന്ത് ചെയ്യണം? ആദ്യം പോയി സലാം പറയണം. ആദ്യം ആരാണോ സലാം പറയുന്നത് അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ളതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ആരോടെങ്കിലും നമുക്ക് ദേഷ്യമുണ്ടോ, ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ടോ, ആരോടെങ്കിലും നമ്മൾ പിണങ്ങിയിട്ടുണ്ടോ ആലോചിക്കുക. ഒരു സ്വഹാബി, അദ്ദേഹം പള്ളിയിലേക്ക് വരുമ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇനി പള്ളിയിലേക്ക് കയറി വരുന്നയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ സ്വഹാബത്തിനൊക്കെ ആശ്ചര്യം, ആരാണ് വരിക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ നിന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്വഹാബി കയറി വരും. അദ്ദേഹം ക്ലാസ്സിലിരുന്ന് അദ്ദേഹം മടങ്ങിപ്പോവും. പിറ്റേ ദിവസം അദ്ദേഹം വരും മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയും, സ്വഹാബത്തെ, ഇനി ഈ സദസ്സിലേക്ക് വരുന്നയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ സ്വഹാബത്ത് വീണ്ടും നോക്കൂ, ഇന്ന് ആരാ വരുന്നത്? അപ്പോൾ നോക്കുമ്പോൾ ഇന്നും അയാൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ കാര്യം പറഞ്ഞു. അപ്പോൾ അന്നും ആ സ്വഹാബി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അബ്ദുള്ള എന്നു പേരുള്ളൊരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥിയായി താമസിച്ചു. ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് ചെറിയൊരു പ്രയാസത്തിലാണ്, ഉപ്പയുമായിട്ട് ചെറിയൊരു കലഹത്തിലാണ്, ഞാൻ ഇവിടെ താമസിച്ചോട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം താമസിച്ചു. മൂന്ന് ദിവസമോ അല്പദിവസങ്ങളോ അദ്ദേഹത്തിൻ്റെ കൂടെ അവർ താമസിച്ചു. എന്താണ് അദ്ദേഹം കൂടുതലായി ചെയ്യുന്നത് എന്ന് നോക്കി. അപ്പോൾ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യത്തിൽ യാതൊരു പ്രശ്നമുണ്ടായിട്ട് വന്നതല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ നിങ്ങളിലേക്ക് സ്വർഗക്കാരൻ വരും എന്ന് പറഞ്ഞപ്പോഴൊക്കെ നിങ്ങളാണ് വന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്ന് നോക്കാനും അത് എനിക്ക് അതുപോലെ ഒന്ന് അനുകരിച്ചിട്ട് സ്വർഗക്കാരനാകാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്,

0: പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ക്വാളിറ്റി നമ്മിലുണ്ടായിരിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നമ്മളിപ്പോൾ കേട്ടത്, നമ്മളൊക്കെ ജീവിതത്തിൽ പലരുമായിട്ട് ബന്ധങ്ങളുണ്ടാവും, അത് ചിലപ്പോൾ മുറിച്ച് കളയാറുണ്ട്. പക്ഷേ വിശ്വാസികൾ ഒരിക്കലും തീർന്ന് പരസ്പരം 3 ദിവസം കൂടുതൽ തെറ്റിനിരിക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വിശ്വാസിയോട് മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ട്, വിദ്വേഷം വെച്ചുകൊണ്ട് നടക്കാനും പാടില്ല. നമ്മൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഫോൺ വന്നതുകൊണ്ട് ചോദ്യം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു സലീമ ഒതുക്കുങ്ങൽ. ഒരു പ്രവാചകനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വാഗ്ദത്തം പാലിക്കുന്നവൻ അഥവാ സ്വാദിഖൽ വാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരങ്ങൾ വന്നു, കുറേ ആളുകൾ അയച്ചിട്ടുണ്ട്, നമ്മൾ വായിച്ചു. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, അതൊരു ചോദ്യമാണ്, നമുക്ക് ചോദ്യം വായിക്കാം. ഒരു മരത്തിൻ്റെ പേരും കേട്ടോളിട്ടോ, നമ്മളെ കൊച്ചു കൂട്ടുകാർ രണ്ടാൾക്കാരുണ്ട്, രണ്ടാളും കേട്ടോളി. ഒരു മരത്തിൻ്റെ പേര്, ആ മരത്തിലുണ്ടാകുന്ന കായയുടെ പേര്, ആ കായയുടെ രുചി എല്ലാം ഒന്നാണ്, ഏതാണ് ആ മരം എന്നുള്ളതാണ് ചോദ്യം. ഇത്ര അറിയെങ്കിൽ പറയാം, പക്ഷേ നമുക്കതിന് മുമ്പേ നമ്മളെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടണ്ട. നിങ്ങൾ രണ്ടാളും പരിചയപ്പെടുത്തിയില്ലല്ലോ. അപ്പോ ആദ്യം മോളെ പേര് പറഞ്ഞു.
2: എന്റെ പേര് നിഹ്ല ബിന്തു സൈൻ.
1: എവിടെയാണ്? നമ്മളെ പല ശ്രോതാക്കൾക്കും അറിയാം, എങ്കിലും പുതിയ ശ്രോതാക്കൾ കുറെ ഉണ്ടാവും. അപ്പൊ പറഞ്ഞോളൂ പേരും വീട്ടും പേരും, അല്ല ഏത് മദ്രസയിലാ പഠിക്കുന്നതൊക്കെ ഒന്ന് പറഞ്ഞു.
2: സലഫി മദ്രസ ചമൽ.
1: ഓക്കെ, പിന്നെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: ആറാം ക്ലാസ്സിൽ.
1: ഓക്കെ, അടുത്ത ആള്.
3: എന്റെ പേര് നഫ്ലു റഹ്മാൻ.
1: നഫ്ലു റഹ്മാൻ എവിടുന്നാ വരുന്നത്?
3: ചമൽ.
1: ചമൽ സലഫി മദ്രസയിലെ വിദ്യാർത്ഥിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ കുറേ ദിവസങ്ങളിൽ നമ്മളെ ചമലിലെ കുട്ടികളാണ് ഞായറാഴ്ചകൾ നമ്മുടെ കൂടെ ഉണ്ടാവാറുള്ളത്. ഏതായാലും എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്?
2: പാട്ട്.
1: പാട്ട്. നഫ്ലു
3: പ്രസംഗം.
1: പ്രസംഗം. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? എന്താണെന്നുള്ളത്? ഒരു മരം, ആ മരത്തിൻ്റെ പേരൊന്ന്, ആ മരത്തുമായിട്ടുണ്ടാകുന്ന കായയുടെ പേരും, ആ മരത്തിന് ആ കായ്ക്കുള്ള രുചിയും എല്ലാം ഒരൊറ്റ പേരാ. സ്ഥലങ്ങൾ ഇവിടെ അയച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. മഹാനായ ഇസ്മായിൽ നബിയെക്കുറിച്ചാണ് സ്വാദിഖൽ വഅദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് മറിയമിലെ 54-ാമത്തെ വചനം. വസക്കുൽ ഫിൽ കിതാബ് ഇസ്മായിൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദ് വകാന റസൂല നബിയ എന്നുള്ളതാണ് ആ ആയത്ത്. അതുപോലെ നമ്മളൊരു ചോദ്യോട് ചോദിച്ചിട്ടുണ്ട് ഇനി. അതുപോലെ എം എ ഗഫൂർ പാലത്തിങ്ക സലാം പറഞ്ഞിട്ടുണ്ട്. അമ്നയമാനയും വാലൈക്കും സലാം. പിന്നെ ഒരു കുസൃതി ചോദ്യം, അത് കുസൃതി ചോദ്യം ചോദിച്ച സഫിയ അടപ്പാൾ. അത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് ചോദിക്കും. ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഷുഹൈബ എം, വളരെ നല്ല സരോപദേശം, മാഷാ അള്ളാ. മുനവർ സലാഹിയുടെ ഓരോ സരോപദേശവും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാഹി, അദ്ദേഹത്തിന് അള്ളാഹു അഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ ആരാണ്, വേറെയും കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നീ അറിയോ, ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ആ കടങ്കഥയിലെ ഉത്തരം പറയാം. എന്താ അറിയോ, പുളി.
2: പുളി.
1: പുളി. മരത്തിന്റെ പേര് പുളി മരം എന്നാലേ, അതിനുണ്ടായിരുന്ന കായലിന്റെ പേരെന്താ?
2: പുളി.
1: അതിന്റെ രുചി എന്താ?
2: പുളി.
1: പുളി. അത് മലയാളത്തിൽ തന്നെ പറയണം കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു കടങ്കഥയാണ്. വെള്ളത്തിൽ ജനിക്കും, വെള്ളത്തിൽ വളരും, പക്ഷെ വെള്ളത്തിൽ വീണാ ചത്തുപോകും. എന്താണെന്ന്? വെള്ളത്തിലാണ് ജനിക്കുകയും വളരുകയൊക്കെ ചെയ്യും, പക്ഷെ വെള്ളത്തിലേക്ക് വീണാ ചത്തുപോകും. വെള്ളത്തിനകോട്ട് വന്നു
2: കഴിഞ്ഞാൽ
1: പായലല്ല. ഏതായാലും നമുക്ക് ഉത്തരങ്ങൾ വരട്ടെ, അതിനു മുമ്പ് നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്ക് പോവാം. ആദ്യം നിഹ്ലയുടെ പാട്ടോ അല്ലെങ്കിൽ നഫ്ലുവിൻ്റെ പ്രസംഗമോ? നിഹ്ലയുടെ പാട്ടാണെന്നാണ് നഫ്ലു റഹ്മാൻ പറയുന്നത്. അപ്പോൾ നിഹ്ലയുടെ പാട്ട് പഠിക്കും.

0: ആ ബാറക്കല്ലാഹു ഫീക്ക്, നല്ലൊരു പാട്ടായിരുന്നു. കുറേ മുമ്പിറങ്ങിയ ഒരു പാട്ടാണ്, മാഷാല്ലാ നല്ല പാട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ചോദ്യങ്ങൾ വന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു, അതിൻ്റെ ഉത്തരം വന്നിട്ടുണ്ട്, കുറേ ആളുകൾ അയച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ജീവിക്കും, വെള്ളത്തിൽ ജനിക്കും, അല്ല വെള്ളത്തിൽ ജനിക്കും, വെള്ളത്തിൽ ജീവിക്കും, വെള്ളത്തിൽ വീണോ ചത്തുപോകും. ഉത്തരം അയച്ച ആളുകൾ ആരൊക്കെയാന്ന് നോക്കാം. സുലൈഖ തിരുവാലി, കൈപ്പക്ക കൈപ്പങ്ങ, അതുപോലെ അമീർ ടി എടുത്തനാട്ടുകാർ, കൈപ്പ ക സലീമ ഒതുക്കുങ്കൽ കൈപ്പക്ക, അമ്ന അമാന തെങ്ങ്, അമീർ ടി എടുത്തനാട്ടുകാർ ഉപ്പ്, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ ഉപ്പ്, അതുപോലെ സുലൈഖ തിരുവാലി കൊതുക്, ജസീല ജമീല സലാം ഐസ് കട്ട. ഇത്രയും ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ മെഹനാസ് ഗഫൂർ ഉപ്പ്, അതിൻ്റെ ശരി ഉത്തരം ഉപ്പ് എന്നുള്ളതാണ്. നമ്മളോട് ചോദിച്ച ആൾ പറഞ്ഞിട്ടോ അതിൽ കൊതുകും പെടും. കാരണം എന്താ വെച്ചാൽ കൊതുക് വളരുന്നത് എന്താ വെള്ളത്തിലാണ്, പക്ഷേ വെള്ളത്തിൽ മുഖ്യമായി എത്തൂലേ. അതുപോലെ ഐസ് കട്ടയും വരും, ഐസും വെള്ളത്തിൽ തന്നെ ഉണ്ടാകുന്നത്, വെള്ളത്തിൽ തന്നെ വളർന്ന് ഐസ് കട്ടാകും, പക്ഷേ വെള്ളത്തിൽ പിന്നിട്ടാ എന്ത് ചെയ്യും, അലിഞ്ഞില്ലാണ്ടായി പോകും. ഓക്കെ മാഷാല്ലാ. അപ്പം ഇത്രയും ആളുകൾ അതിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം, രണ്ട് ചോദ്യങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. സഫിയ എടപ്പാൾ, കടയിൽ കിട്ടാത്ത മാവ്, കടയിൽ കിട്ടാത്ത മാവ്, വാങ്ങാൻ കിട്ടാത്ത മാവ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അതും ഒരു കുസൃതി ചോദ്യമാണ്, അപ്പോൾ ആ നിലക്ക് കണ്ടിട്ട് ഉത്തരം പറയണം. പിന്നെ ഒരു ഉണ്ടൊരു കുസൃതി ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ അതുപോലെ ഒരു ഗർഭപാത്രം എന്ന് ഉത്തരം അയച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന്. അതും ശരിയല്ല, ഏതായാലും ഉത്തരം നമ്മൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അടുത്ത ഒരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. മാഷാല്ലാ സൂപ്പർ പാട്ട് മെഹനാസ് ഗഫൂർ, മാഷാല്ലാ അടിപൊളി പാട്ട്, മാഷാല്ലാ ഉമ്മ കുൽസു മോനെ പാട്ട് സൂപ്പറായി, ഉഷാർ ആയി പാടി, മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കി. ഞാൻ കാണാതെ പഠിച്ച പാട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ സഫിയ എടപ്പാൾ, മാഷാല്ലാ മോളുടെ പാട്ട് സൂപ്പർ, പഴയ പാട്ടാണെങ്കിലും അതിമനോഹരമായി പാടി. അതുപോലെ ജമീല വി കെ പൂനൂർ, പാട്ട് സൂപ്പറായി, നല്ല അർത്ഥവത്തായ വരികളാണ്, ഇനിയും മുന്നോട്ട് നല്ല പാട്ടുകൾ പാടാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷിഹൈബ എം വളപട്ടണം, മാഷാല്ലാ നല്ല ഗാനം മോൾ നല്ല ഈണത്തിൽ പാടി, ബേജാറാവേണ്ട മോളെ, ഇനിയും ഉയരത്തിലെത്തട്ടെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമീർ ടി അടുത്തനായിട്ട് വരാം, അടിപൊളി ഗാനം മാഷാല്ലാ. അതുപോലെ റെയ്ഹാന ബാനു തോട്ടശ്ശേരി, നല്ല പാട്ട് നല്ല രീതിയിൽ പാടി, മാഷാല്ലാ അൽഹംദുലില്ലാ. ജമീല സലാം, നല്ല അർത്ഥവത്തായ ഗാനം, മോളിലേക്ക് കുറച്ചുകൂടി കുറച്ച് പേടി തോന്നിയെന്ന് തോന്നി, ലാസ്റ്റ് ഒക്കെ ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം നല്ലോണം കൂടി പഠിച്ചിട്ടില്ലല്ലേ നിഹല മോളെ, കുറച്ചുകൂടി ഒന്ന് റെഡി ആവാനുണ്ടോ? കുറച്ചുകൂടി റെഡി ആവാനുണ്ട് അല്ലേ? അതാണ് ഇന്ന് രാവിലെ പഠിക്കാൻ തുടങ്ങിയതാ, അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത റൗണ്ടിൽ വരുന്നവരോട് നല്ല ഉഷാറായി പാടും അല്ലേ നിഹല? ഓക്കെ. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം അയച്ചിട്ടുണ്ടോ? അതുപോലെ നഫീസ കാടാമ്പുഴ സലാം പറഞ്ഞിട്ടുണ്ട്, വാലേക്കും സലാം വറഹ്മത്തുള്ള. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ വന്നിട്ടില്ല, ആരെങ്കിലും ഇനി അയക്കാൻ നോക്കാം അല്ലേ. അപ്പം ഇനി നമുക്ക് അടുത്തത് ആരാണ്? നഫ്ലു റഹ്മാൻ അല്ലേ? നഫ്ലു എന്താണെന്ന് തൻ്റെ പ്രോഗ്രാം?
1: പ്രസംഗം.
0: പ്രസംഗം എന്താണ് വിഷയം പ്രസംഗത്തിന്റെ?
1: അസ്മാഉൽ ഹുസ്ന.
0: അസ്മാഉൽ ഹുസ്ന, എന്താ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ?
1: അല്ലാഹുവിന്റെ നാമങ്ങൾ.
0: അള്ളാഹുവിന്റെ നാമങ്ങൾ. ഓക്കെ, എന്നാൽ അതിലേക്ക് പോവാം, പഠിക്കും. അല്ല പ്രസംഗിച്ചോ.
1: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിലെ ഏറ്റവും പവിത്രവും ഹൃദയസ്പർശിയുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്, അസ്മാഉൽ ഹുസ്ന അഥവാ അള്ളാഹുവിൻ്റെ മനോഹരമായ തിരുനാമങ്ങൾ. അസ്മാഉൽ ഹുസ്ന എന്നാൽ ഏറ്റവും മനോഹരമായ നാമങ്ങൾ എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തന്ന 99 നാമങ്ങളാണിവ. ഖുർആനിൽ അഅ്റാഫ് 150-ാമത്തെ വചനത്തിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്, അതിനാൽ ആ നാമങ്ങളിൽ അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഈ നാമങ്ങൾ വെറും ഒരു പേരുകളല്ല, അവ പ്രപഞ്ചനാഥൻ്റെ ഗുണവിശേഷണങ്ങളാണ്. അള്ളാഹു ആരാണെന്നും നാം മനസ്സിലാക്കുന്നത് ഈ നാമങ്ങളിലൂടെയാണ്. അർറഹ്മാൻ അർറഹീം, അളവറ്റ കരുണ ചൊരിയുന്നവൻ. അൽ ഗഫൂർ, എത്ര വലിയ പാപങ്ങളും പുറത്തു തരുന്നവൻ. അർ റസാഖ്, സകല ജീവജാലങ്ങളും ആഹാരം നൽകുന്നവൻ. അഷാഫി, രോഗങ്ങൾക്ക് ശമനം നൽകുന്നവൻ. നമ്മുടെ ജീവിതത്തിൽ ഈ നാമങ്ങൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം! അള്ളാഹുവിലേക്ക് അടുക്കാൻ സഹായിക്കുന്നു. നാം ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം അയാളെ അറിയണം. അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ അറിയുമ്പോൾ അവനോടുള്ള നമ്മുടെ സ്നേഹവും ഭയവും വർദ്ധിക്കും. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. രോഗം വരുമ്പോൾ യാ ഷാഫി എന്നും, ഉപജീവനത്തിന് യാ റസാഖ് എന്നും, പാപമോചനത്തിന് യാ തവ്വാബ് യാ ഗഫാർ എന്നും നാം വിളിച്ചു അപേക്ഷിക്കണം. പരലോക വിജയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, തീർച്ചയായും അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആരെങ്കിലും അവ മനഃപ്പാഠമാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ചുരുക്കത്തിൽ, അസ്മാഉൽ ഹുസ്ന വെറുതെ ചൊല്ലി പോകാനുള്ളതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യവും ശക്തിയും ജീവിതത്തിൽ ഓർക്കാനും പ്രയാസങ്ങളിൽ അവനിൽ മാത്രം അഭയം കണ്ടെത്താനുമുള്ള വഴിയാണ്. അള്ളാഹുവിൻ്റെ മനോഹരമായ നാമങ്ങൾ ശരിയായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നാലും നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, നല്ലൊരു പ്രസംഗമായിരുന്നു. നമ്മൾ അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന നമ്മൾ കേൾക്കുകയായിരുന്നു. റസാഖ്, റാസിഖ്, ഖാലിഖ്, റഹ്മാൻ, റഹീം എന്നൊക്കെ കുറേയേറെ അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഭാഗമാക്കുക. അമൻ അഹ്സ്വാഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാഹി തസ്വത്തമ്പത്തിസ്ഓൻ, അല്ലേ, 99 നാമവിശേഷങ്ങൾ. അതാരെങ്കിലും ഉൾക്കൊണ്ട് പഠിച്ച് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവന് സ്വർഗം ഉണ്ടെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് കുറേയേറെ ആളുകൾ ഉത്തരവായിട്ടുണ്ട്. അമീർട്ടി അടുത്തനായിട്ട് കരാം. ഷുഹൈബ എമ്പള പട്ടണം, ജമീല സലാം ഉപ്പുമാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അമീർട്ടി അടുത്തനായിട്ട് കരാം, ആത്മാവ് ഷുഹൈബ എമ്പള പട്ടണം ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സെമിയ ഉളിയിൽ കണ്ണൂർ, നല്ല പാട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമീർട്ടി അടുത്തനായിട്ട് കരാം, ആത്മാവ് എന്ന് ശരി ഉത്തരവായിട്ടുണ്ട്. ഷുഹൈബ എമ്പള പട്ടണം, കടയിൽ കിട്ടാത്ത മാവ് എന്നതിൻ്റെ ഉത്തരം ആത്മാവാണ്, അതാണ് അവരയച്ചിട്ടുള്ളത്. ഷുഹൈബായം വളപട്ടണം അയച്ചിട്ടുള്ള ഉത്തരം. അതുപോലെ ജമീല സലാം ഒരു ചോദ്യയോട് ചോദിച്ചിട്ടുണ്ട്, ഏത് ജോലിക്കാരൻ്റെ അടുക്കൽ പോകുമ്പോഴാണ് നമ്മൾ ചിരിക്കാറുള്ളത്? അതുപോലെ പിന്നെ കടയിൽ കിട്ടാത്ത മാവ് എന്നുള്ളതിൻ്റെ ഉത്തരമായിരുന്നു ജമീല വി കെ പൂനൂർ, കുളർമാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറ്റി മോൻ നന്നായി പറഞ്ഞു, ബാറക്കല്ലാഹു ഫീക്കും. ഷുഹൈബായം വളപട്ടണം, ഏതായാലും നല്ല ഉഷാറായിട്ടുണ്ട് പ്രസംഗം. ഇനി നമുക്ക് ഇനിയൊരു പാട്ടിലേക്ക് കൂടി പോയാലോ. നിഹലമോളെ, ഒരു പാട്ടുകൂടി പാടുന്നുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് പാടാം. ഓക്കെ, ഒരു പാട്ടുകൂടി പാടിക്കോ. നിഹലമോള് അടുത്തൊരു പാട്ടുകൂടി നമുക്ക് വേണ്ടി പാടും ഇൻഷാ അള്ളാ.

മാഷാ ടോപ്പായിട്ടുണ്ട്. ചെറിയ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു സംഭവം നിലമോൾ അല്ലേ, ചെറുതായിട്ടൊന്ന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അല്ലേ. അത് വേറൊന്നുമല്ല, ഇന്ന് രാവിലെയാണല്ലേ നമുക്ക് പാട്ട് പഠിക്കാൻ അവസരം കിട്ടിയ രണ്ട് പാട്ടുകൾ ഇന്ന് രാവിലെ മോള് പഠിച്ചെടുത്തത്. നമ്മുടെ കൂടെ ലൈവിലിരിക്കാൻ ഏറ്റിരുന്ന രണ്ട് കൊച്ചു കൂട്ടുകാരുണ്ടായിരുന്നു, അവർക്ക് രണ്ടാൾക്കും ചെറിയ ശാരീരിക പ്രയാസങ്ങളായതുകൊണ്ട് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടായതാണ് നിഹലമോളെ വരവ് അല്ലേ. നിലമോളെ അതുകൊണ്ടാണ് നിഹലമോക്ക് ഇന്ന് പാട്ടൊന്ന് ഉഷാറാവാണ്ടായി പോയത് അല്ലേ. ആണോ ഇനി തലാട്ടിയാൽ നമ്മൾ ശ്രോതാക്കൾ കേൾക്കൂല, ആണോ എന്നിട്ടാണോ ഉഷാറാവേണ്ടത്? ഓക്കെ, അപ്പോഴേ ഇനി നല്ല ഉഷാറായി കാണാതെ പഠിച്ചൊരു പാട്ടുകൂടി പാടണമെന്ന് ശ്രോതാക്കൾ പറയുന്നുണ്ട്. പാട്ട് സൂപ്പർ, അസ്സലാമു അലൈക്കും. പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്, നല്ല സൂപ്പർ പാട്ട് ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ മാഷാ അള്ളാ എന്ന് പറഞ്ഞു റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ. അതുപോലെ ഇമ്രാൻ എം വി സൂപ്പർ പാട്ട് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ മോളുടെ പാട്ട് സൂപ്പർ ആയിഷ കരിമ്പിൽ. മാഷാ അള്ളാ നല്ല ഗാനം, മോൾ സ്ട്രെയിൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു ബേജാറ് പോലെ, സമാധാനത്തിൽ പാടിയാൽ മതി. ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുഹൈബ എം വളപട്ടണം. അതുപോലെ ജമീല വി കെ പൂനൂർ, മോളുടെ പാട്ട് കേൾക്കാൻ വളരെ സൂപ്പറായി, ഇഷ്ടപ്പെട്ട പാട്ടാണ്, ഇനിയും പാടാൻ കഴിയട്ടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഫിയ എടപ്പാൾ, മാഷാ അള്ളാ നിഹല മോളുടെ ഈ പാട്ടും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ജസാക്ക് അള്ളാഹു ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ, ജമീല സലാമിൻ്റെ ചോദ്യം എന്തായിരുന്നു? ഏത് ജോലിക്കാരൻ്റെ അടുത്ത് പോകുമ്പോഴാണ് നമ്മൾ പല്ല് കാണിച്ച് ചിരിക്കാറുള്ളത് അല്ല ചിരിക്കാറുള്ളതെന്നാണ് ചോദ്യം, പല്ല് കാണിക്കാനല്ല ചിരിക്കാറുള്ളതെന്ന്. അതിൻ്റെ ഉത്തരം ഒരാളെ അയച്ചത് പല്ല് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അമീർ ടി അടുത്ത നാട്ടുകാരാ, അതല്ല അതിൻ്റെ ശരി ഉത്തരം. ജമീല വി കെ പൂനൂർ മാഷാ അള്ളാ മോൻ്റെ വാക്കുകൾ വളരെ സൂപ്പറായി, അൽഹംദുലില്ലാ. അതുപോലെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറഞ്ഞ മോൻ നന്നായി അവ പറഞ്ഞു, മുബാറക്കല്ലാഹു ഫീക്കും. സഫിയ എടപ്പാൾ, അപ്പോൾ ഏതായാലും നല്ല ടോപ്പ് പ്രോഗ്രാമുകളാണ് നമ്മൾ രണ്ട് കൂട്ടുകാരും അവതരിപ്പിച്ചത്.

0: നമ്മൾക്ക് ഒരു ചോദ്യം നമ്മൾ ചോദിച്ചതിൻ്റെ ഉത്തരം ഇനിയും വരാനുണ്ട് അല്ലേ? ആരെങ്കിലും ഇനി ഇത്ര അയക്കാൻ നോക്കുക. ഏത് ജോലിക്കാരൻ്റെ അടുക്കൽ പോകുമ്പോഴാണ് പല്ല് കാണിക്കാറുള്ളത്? ഷാനിബ മാഷാല്ല ബാറക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്രാൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്ന് ഷാനിബ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ എന്തൊക്കെയാണ് വേറെ? നഫ്ലു റഹ്മാൻ, എന്താണ് വേറെ നിൻ്റെ വിശേഷങ്ങളൊക്കെ? ഏ ഉഷാറാണല്ലേ. നീ എത്രയല്ല സ്കൂളിൽ പഠിക്കുന്നത് പറഞ്ഞിരുന്നോ? ആ സ്കൂളിൽ എത്രയല്ല പഠിക്കുന്നത്?
1: 8-ൽ
0: 8-ൽ. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഉമ്മ ഉപ്പാനിയ.
0: റെയ്ഹാന ബാനത്തോട്ട്, ശരിയാ. പല്ല് തേക്കുമ്പോൾ എന്നാണ്, പല്ല് തേക്കുമ്പോൾ എന്നുള്ളതല്ല, ഏത് ജോലിക്കാരൻ്റെ അടുക്കൽ പോകുമ്പോഴാണ് നമ്മൾ ചിരിക്കാറുള്ളത് എന്നാണ് ചോദിച്ചത്. അയാളെടുത്ത് വരാൻ നമ്മൾ ചിരിക്കണം, അത് ആരെടുത്ത് പോകുമ്പോൾ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ ഹുസ്ന മലോറം നിഹ്ലമോൾ നഫ്ലുമോൻ ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാളുടെയും ടീച്ചറാണല്ലേ അല്ലേ? നഫ്ലോ ഹുസ്ന മലോറോ, നിങ്ങൾ രണ്ടാളുടെ ടീച്ചറല്ലേ? ആ നിഹ്ലമോളോ? നിഹ്ലമോൾ ആരാ? ഏ പറഞ്ഞോ, ആരാ എൻ്റെ
1: ഉമ്മ.
0: ഉമ്മയാണല്ലേ. ആ അമ്ന അമാന മാഷാല്ല സൂപ്പർ സോങ് എന്ന് പറഞ്ഞു അമീർ ടി എടുത്ത നാട്ടുകാര. ക്യാമറാമാൻ, ക്യാമറാമാൻ്റെ അടുത്ത് പോകുമ്പോഴാണ് നമ്മൾ ചിരിക്കാറുള്ളത്, അതാണ് അതിൻ്റെ ശരി ഉത്തരം. സ്റ്റുഡിയോയിൽ പോകുമ്പോൾ, സ്റ്റുഡിയോയിൽ ജോലിക്കാർ ചെയ്യുന്ന ആളാണ് ക്യാമറാമാൻ അല്ലേ. അയാളെടുത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഗൗരവത്തിൽ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കല്? അല്ല, ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ എന്താ ചെയ്യുക? ചിരിച്ചുകൊണ്ടാണ് ഫോട്ടോ എടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ശരി ഉത്തരം. നമുക്ക് പാഠക്കുറിപ്പിനുള്ള സമയം ആയിട്ടുണ്ട്, പാഠക്കുറിപ്പ് കേൾക്കാം എന്ന് തോന്നുന്നു.
2: الحمد لله الحمد لله رب العالمين وبه نستعين ولا حول ولا قوة إلا بالله العلي العظيم സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഇൻഷാല്ലാ പാഠക്കുറിപ്പ് എന്ന നമ്മുടെ ഈ സെഷനിൽ മനസ്സിലാക്കാനുള്ളത് ധൂർത്തും ദുർവ്യയവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ്. അവൻ ഉപയോഗിക്കുന്ന രംഗത്തും അവൻ എന്തും ഉപയോഗിക്കുന്ന രംഗത്തും കാണിക്കുന്ന ശ്രദ്ധ എന്നത്. നമ്മൾ പൊതുവെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നൊരു വിഷയമാണ് വെള്ളത്തിൻ്റെ ഉപയോഗം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുമ്പോൾ നബി അതുവഴി പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രയോഗം, വെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് നീ ശ്രദ്ധിക്കണേ എന്നതാണ്. അപ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വെള്ളത്തിൻ്റെ വിഷയത്തിൽ അത്ര വലിയ ശ്രദ്ധ നമ്മൾ കാണിക്കണോ നബിയെ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, വെള്ളത്തിൻ്റെ വിഷയത്തിലും ആ ശ്രദ്ധ കാണിക്കണം. നീ ഒഴുകുന്ന ഒരു പുഴയിൽ നിന്നാണ് വുളു എടുക്കുന്നത് എങ്കിൽ പോലും നിനക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ച് നീ അത് നിർവഹിക്കുക എന്നതാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. വെള്ളം എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുന്നിടത്ത് എത്ര നിസ്സാരമായ കാര്യമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് ധാരാളം അത് ഉപയോഗിക്കാൻ ലഭിക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് എത്രയോ ആളുകൾ വെള്ളം കിട്ടാതെ, ദാഹജലം കിട്ടാതെ അവർ ദാഹിച്ച് മരണപ്പെടുന്ന അവസ്ഥ ഈ ലോകത്ത് തന്നെ നമ്മൾ വാർത്തകളിൽ വായിക്കാറില്ലേ? അങ്ങനെയൊരു ഘട്ടം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? പക്ഷെ നമ്മുടെ മുമ്പിൽ അത് ധാരാളം സുഭിക്ഷമായി നമുക്ക് ലഭിക്കുന്നു എന്ന് കരുതി നമ്മളതിനെ നിസ്സാരമായി കാണുകയോ അതല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്ന രംഗത്ത് നമ്മൾ ദൂർത്ത് കാണിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരക്കാരോടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ദൂർത്ത് കാണിക്കുന്ന ആളുകൾ ഒരു വെള്ളത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉപയോഗിക്കുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് ആവശ്യമില്ലാതെ സ്വീകരിച്ചു വെച്ച് വാങ്ങിവെച്ച് നമ്മളതിനെ വെറുതെ ഒരു മൂലയിലിടുന്ന സ്വഭാവം, എന്ത് വസ്തു വാങ്ങുമ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് പദാർത്ഥങ്ങളുടെ വിഷയത്തിലായാലും വസ്തുക്കളുടെ വിഷയത്തിലായാലൊക്കെ നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം വാങ്ങി അതിനെ ഉപയോഗിക്കുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്താൻ ശ്രദ്ധിക്കുക എന്നാണ് വലിയ ശ്രദ്ധയോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ? അമിതമായി ചെലവാക്കുന്ന, ദുർവ്യയം നടത്തുന്ന, ദൂർത്ത് കാണിക്കുന്ന ആളുകൾ, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ് എന്നാണ് അവരെ പറ്റി അള്ളാഹു സുബ്ഹാന തല പരിചയപ്പെടുന്നത്. ഓക്കാന ശൈത്താനുൽ റബ്ബുഹി കഫൂറ, പിശാജി തൻ്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാണെന്ന്. അപ്പോൾ ഒരു നന്ദികേടിൻ്റെ അടയാളമാണ് ഈ ദൂർത്ത് ദുർവ്യയം എന്നത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കുക, അതിനെ വാങ്ങുക, നമ്മുടെ ഉടമസ്ഥതയിൽ നമ്മൾ അതിനെ കൊണ്ടുവരിക എന്നതൊഴിച്ച് അതിനപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമില്ലാത്തത് അത്യാഗ്രഹത്തിൻ്റെ പേരിൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം നമ്മൾ വസ്തുക്കളും ഉപയോഗിക്കുന്ന കാര്യങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടി വെറുതെ നമ്മുടെ കൈകളിലുള്ള സമ്പത്ത് ധനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഈ സമ്പത്തും ഈ ധനവും നമ്മൾ ക്യാഷുള്ളവരാണ് സമ്പത്തുള്ളവരാണ് എന്നതൊക്കെ അല്ലാഹു നാളെ പാരത്രിക ലോകത്ത് അവൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനൊക്കെ നമ്മൾ കൃത്യമായ മറുപടി നമ്മൾ കൊടുക്കേണ്ടി വരും. അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച ഹദീസിൽ കാണാം, ഒരടിമയുടെ രണ്ട് ഇരു കാലുകളും അവൻ്റെ രണ്ട് കാലുകളും അവന് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല പരലോകത്ത് വെച്ച്. അവനോട് നാല് കാര്യങ്ങൾ ചോദിക്കാതെ എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിലൊന്ന് അവൻ സമ്പാദിച്ചെടുത്ത സമ്പത്തിനെ സംബന്ധിച്ചാണ്. അവൻ ജീവിതത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയ അവൻ്റെ ക്യാഷാണ്, അവൻ്റെ വീട്ടിലെ അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, അതിനെ എവിടെ നിന്നാണ് നീ സമ്പാദിച്ചുണ്ടാക്കിയത്, എവിടെയാണ് നീ അതിനെ ചെലവഴിച്ചത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. ഇത് ഈ ചോദ്യം പിന്നിട്ടിട്ടല്ലാതെ നമുക്ക് നമ്മുടെ ഇരു കാലുകളും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അധികമായി ഉപയോഗിക്കുന്ന നമ്മുടെ ആ ഉപയോഗത്തിൻ്റെ ശീലം നമ്മൾ ഒഴിവാക്കി നമ്മൾ ആവശ്യമുള്ളതിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു തൃപ്തിയുള്ള മനസ്സോടുകൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുകയും അമിതവ്യയവും ദുർവ്യയവും ദൂർത്തുമൊക്കെ ഒഴിവാക്കുന്ന നല്ല വിദ്യാർത്ഥികളിൽ മക്കളിൽ കൂട്ടുകാരിൽ ഉൾപ്പെടാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, പൊതുവേ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്, ഒന്ന് ഒരു പേന ഉണ്ടെങ്കിൽ രണ്ടാമത് കൊണ്ട് മൂന്നും പേനയൊക്കെ ഇങ്ങനെ വെറുതെ വാങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും അല്ലേ ദുരുപയോഗം ചെയ്യുക, അമിതമായിട്ട് ഉപയോഗിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ കുത്തിവരച്ചൊക്കെ തീർക്കലല്ലേ, അങ്ങനത്തെ സ്വഭാവമൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിൽ പോലും എന്ത് ചെയ്യരുത്, അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കരുത്, അത്രയേറെ ദുർവ്യയം. ഇന്നൽ മുബദിരീന എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും, കാരണം ഇഖ്വാന ഷയാത്തീൻ ഷെയ്ത്താൻ്റെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞു. മറ്റൊരിടത്തിൽ അല്ലാഹു തആല ഇബാദുർ റഹ്മാനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, വൈദാം ഫക്കൂലം യുസ്രിഫു വലം യഖ്തുറു, അവർ വല്ലാതെ ആർഭാടമായി ദുർവ്യയം നടത്തിയില്ല, പിശിക്കുകയും ചെയ്യില്ല, അതിൻ്റെ നടുക്ക് ഒക്കെ അങ്ങനെയുള്ള അവൾ ആളുകളാകുക നമ്മൾ. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. ഫോട്ടോഗ്രാഫർ എന്ന് അമ്നയെ അമാനയെ ഉത്തരം അയച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ച് ഉത്തരം പ്രഖ്യാപിച്ചിരുന്നു അല്ലേ, ക്യാമറമാൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ അമ്നയെ അമാനയെ ഉത്തരം അയച്ചിട്ടുണ്ട്. ഒരു കുസൃതി ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഭാരം കൂടിയ പാനീയം ഏതാണ്? ഭാരം കൂടിയ പാനീയം നിഹലമൊക്കെ അറിയോ?
1: വെള്ളം.
0: വെള്ളം ഭാരം കൂടിയ കുസൃതി ചോദ്യം കേട്ടോ. ഭാരം കൂടിയ പാനീയം ഭാരം
1: ജ്യൂസ്.
0: ജ്യൂസ് എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, അതെന്നല്ലേ എൻ്റെ ഉത്തരം. നോക്ക് ആരെങ്കിലും ഉത്തരം ആയിക്കോന്ന്. അതിന്റെ മുമ്പ് നമുക്ക് നിഹലമോളുടെ ഒരു പാട്ടുകൂടെ കേൾക്കാം. പഠിക്കോ നിഹലമോളുടെ ഒരു പാട്ടുകൂടെ പഠിക്കോ.

മഷാല്ലാ, നല്ലൊരു പാട്ടായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. കുസൃതി ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു അല്ലേ, ഒരു കുസൃതി ചോദ്യം. ഭാരം കൂടിയ പാനീയം, ഉത്തരങ്ങൾ കുറേയെണ്ണം വന്നിട്ടുണ്ട്. സൈനബ കരുവാങ്കല്ല്, കരുവാങ്കല്ല് ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറ തേൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ശരി ഉത്തരമല്ല. സഫിയ എടപ്പാൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അത് ഞാൻ കുറഞ്ഞൊരു സമയം. ചോദ്യം എന്തായിരുന്നു എന്ന് കേട്ടില്ല. ആ നല്ലോണം കേട്ടില്ല. അത് ഇവിടെ ശ്രദ്ധിക്കായിരുന്നു, ഈ പാട്ടിന്റെ ലോകത്തായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊന്നല്ല. ഭാരം കൂടിയ പാനീയം, റിഹാന ബാനു തോട്ട ശരിയാറാ. അസ്സലാമു അലൈക്കും. ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തി പാട്ടുകൾ പാടി മാഷാ അല്ലാ സമ്മാനം മുഴുവനും കൊണ്ടുപോയി നിഹലമോൾ, ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിഹലമോക്കറിയോ? ഭാരം കൂടിയ പാനീയം. നഫ്ലു, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഉത്തരം ഞാൻ പറയാം. സംഭാരം, സംഭാരം കുസൃതി ചോദ്യമായിരുന്നു അല്ലേ. അപ്പം സംഭാരം എന്നുള്ളത് ഉത്തരം. മാഷാ അല്ലാ നിഹലമോൾ ഉസ്ലാം മലയാളത്തിൻ്റെ മോളാണല്ലേ. ഈ പാട്ടും സൂപ്പറായിട്ടോ. ബാറക്കല്ലാഹു ഫീക്കും. സഫിയ എടപ്പാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഷാല്ലാ, അന്ന് ഞങ്ങൾ ഫാമിലിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇല്ലേ നിഹല. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും അടുത്തൊരു ലൈവിൽ നമ്മൾക്ക് കാണാം. അള്ളാഹു താല നമ്മളിൽ നിന്ന് പോയ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അതുപോലെ മോളുടെ പാട്ടും സങ്കടത്തിൽ, ഈ മൂന്ന് പാട്ടും സങ്കടത്തിൻ്റേതാണല്ലോ. എന്തായാലും ഇന്നത്തെ ഈവനിങ് ലൈവ് വെരി വെരി സൂപ്പർ മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷുഹൈബായ് എം വളപട്ടണം. ഏതായാലും നല്ല പാട്ടുകളായിരുന്നു. അതുപോലെ നല്ലൊരു പ്രസംഗം നമ്മൾ കേട്ടു. അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ കൂടെ ഞാൻ സൈനുൽ ആബിദ് മലോറം. ഇൻഷാ അല്ലാ വീണ്ടും നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് സ്വരം എന്ന പ്രോഗ്രാമിലേക്കാണ്. മരണത്തെ നേരിൽ കാണും എന്ന ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് നജ്മുദ്ദീൻ.

0: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം മരണത്തെ നേരിൽ കാണും എന്ന ഗാനവുമായി നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് നജ്മുദ്ദീൻ.
1: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം ശ്രോതാക്കളുടെ സ്മൃതി പഥത്തിലെത്തിക്കുന്ന ഓർമ്മയിൽ ഇന്ന് എന്റെ പ്രിയപ്പെട്ട എൻവിയും സീതി സാഹിബും എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ടി കെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
3: എൻ്റെ പ്രിയപ്പെട്ട എൻ വി, 1997 June 8 വൈകുന്നേരം ഒരു ഫോൺ കോൾ. എൻ വി അബ്ദുസ്സലാം മൗലവി അന്തരിച്ചു. 9 രാവിലെ 10 മണിക്ക് ഖബറടക്കം. കുറേ നേരം തരിച്ചിരുന്നു. ദുഃഖമോ ആശ്വാസമോ ഒന്നും തിരിയുന്നില്ല. 3 വർഷത്തിലേറെയായി വെള്ളം നിറച്ച ബെഡിൽ കിടക്കുകയായിരുന്നു. 9 വർഷങ്ങളായി രോഗം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയിരുന്നു. ദീർഘമായ കിടപ്പിൽ ശരീരത്തിലെ തൊലി പൊട്ടി വ്രണമാകാതിരിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശമായിരുന്നു വെള്ളം നിറച്ച കിടക്ക. ഓർമ്മകൾ 50 വർഷങ്ങളെയും തള്ളിമാറ്റി പിറകോട്ട് പോയപ്പോൾ തിരുരങ്ങാടിയിൽ തന്നെയാണ് എത്തിപ്പെട്ടത്. യത്തീംഖാനയുടെ ഉദ്ഘാടനം നടന്നു. ഏതാനും മാസങ്ങൾ പിന്നിട്ടു അബ്ദുസ്സലാം മൗലവിയെ യത്തീംഖാനയുടെ മാനേജർ പദവി ഏറ്റെടുക്കാൻ കെ എം മൗലവി ക്ഷണിച്ചു. സബഹുമാനം സസന്തോഷം എൻ വി വന്നു. ഉത്തരവാദിത്തം ഏറ്റെടുത്തു. എൻ വിയുമായുള്ള എൻ്റെ ബന്ധം അന്നു മുതൽ തുടങ്ങി. 5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. എന്നെക്കാൾ 2 വയസ്സിന് മേലെയാണ് എൻ വി. യുവത്വത്തിൻ്റെ തീക്ഷ്ണതയിൽ ആരംഭിച്ച ആ സുഹൃത് ബന്ധം വാർദ്ധക്യത്തിൻ്റെ അന്ത്യയാമം വരെ പോയി. ആദർശബന്ധത്തിൽ തുടങ്ങി സുഹൃത് ബന്ധത്തിൻ്റെ സുദൃഢമായ കണ്ണിയായി അത് രൂപാന്തരപ്പെട്ടു. സഹോദരസ്നേഹത്തിൻ്റെ ഉലയാത്ത കൊളുത്ത്. ഗുരുനാഥന്മാർ, ഗുരുതുല്യരായ മിത്രങ്ങൾ, സമപ്രായക്കാരായ സഹപ്രവർത്തകർ എല്ലാം ഒന്നൊന്നായി എന്നെ വിട്ടുപോയി. എൻ വിയും പോയി. എൻ വി കോടതിയിൽ ഒരു ഗുമസ്തനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അത് മനസ്സിനിണങ്ങാത്തതിനാൽ പിന്നീട് ജോലി രാജിവെച്ചു. അത്യാവശ്യം കഴിഞ്ഞുകൂടാൻ വകയുള്ള സ്ഥിതിയായിരുന്നു അദ്ദേഹം. ഭാര്യയും സാമാന്യം സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ താങ്കളുടെ സേവനം വളരെ ആവശ്യമായിരിക്കുന്നു എന്ന് കെ എം മൗലവി അറിയിച്ചപ്പോൾ അദ്ദേഹം വന്നു, ചുമതലകൾ ഏറ്റെടുത്തു. എൻ വിയെക്കുറിച്ച് അക്കാലത്തെ എൻ്റെ ഒരു അനുഭവം മനസ്സിൽ മായാതെ കിടക്കുന്നു. ഔദ്യോഗിക ജോലികൾക്ക് ശേഷം ഏതാണ്ട് മുഴുവൻ സമയവും അദ്ദേഹം ഖുറാൻ പാരായണത്തിലായിരിക്കും. നിരന്തരം ഓതുക തന്നെ. ആ കാഴ്ച ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. എൻ വി കഴിവുറ്റ പണ്ഡിതനും ഒന്നാന്തരം ആസൂത്രകനും മികവുറ്റ സംഘാടകനും എളിമയുള്ള സേവകനുമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഞങ്ങൾക്ക് മാതൃകയായിരുന്നു. ഇന്നത്തെ യുവാക്കൾ മാതൃക ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ വിയെ പഠിക്കൂ.
2: പുതിയ കുട്ടികൾ എന്തറിയുന്നു? കഴിഞ്ഞുപോയ കാലം, യാത്രാ സൗകര്യങ്ങൾ വിരളമായ സാമ്പത്തിക ക്ലേശങ്ങളുടെ നടുവിൽ പിന്തുണക്കാൻ ആരുമില്ലാതെ സമൂഹത്തിൻ്റെ ശക്തമായ എതിർപ്പ്, വെറുപ്പ്, നാനാതരം പീഡനങ്ങൾ എല്ലാം സന്തോഷപൂർവ്വം സഹിച്ചും സമാശ്വസിച്ചും സത്യവീഥിയിലൂടെ തഖ്വയുടെ പാതേയവുമായി നടന്നുകയറിയവർ സ്വസമുദായത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ത്യാഗജീവിതം നയിച്ച എൻ വി അടക്കമുള്ള മഹാരഥന്മാരായ മാതൃകായോഗ്യരുടെ മരണം സ്വസമുദായത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ത്യാഗജീവിതം നയിച്ച എൻ വി അടക്കമുള്ള മഹാരഥന്മാരായ മാതൃകായോഗ്യരുടെ മണം പിടിച്ച് പിച്ചവച്ച് നടന്നു കയറിയ ഈ സാധുവിനെ വിട്ടെച്ച് അവരൊക്കെയും പോയി അവരുടെ അധ്വാനത്തിൻ്റെ ഫലം നേടാൻ. നീണ്ട സുഖദുഃഖ സമ്മിശ്രമായ ഈ വഴിത്താരയിൽ ഞാൻ പിന്നെയും പിന്നെയും ഒറ്റപ്പെടുകയാണ്. അരീക്കോട് സുല്ലമുസ്സലാം, ആ പേര് എൻ വിയുടെ പര്യായ നാമമാണ്. സമൂഹ ജീർണതയുടെ വരണ്ട ഭൂമിയിലൂടെ തെളിനീരിൻ്റെ ചാലുകൾ ഒഴുക്കി വിജ്ഞാനത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചു, വളം ചേർത്ത് സംരക്ഷിച്ച് വളർത്തി വലുതാക്കി, അതൊക്കെയും പുഷ്പിച്ച് കായുകനികൾ നൽകി സമൂഹം അത് ഭുജിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മസംതൃപ്തിയോടെ കണ്ടും അറിഞ്ഞും വിടവാങ്ങിയ മഹാഭാഗ്യവാനായിരുന്നു എൻ വി അബ്ദുസ്സലാം മൗലവി റഹിമഹുള്ള. ഞാൻ മോഹിച്ചു പോകുന്നു, വെറുതെയാണ് ഈ മോഹം എന്നറിയാമെങ്കിലും യുവത്വം ഒന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ എൻ വിയെപ്പോലെ കുറേ അധ്വാനിക്കാമായിരുന്നു. ആരോഗ്യത്തിൻ്റെയും യുവത്വത്തിൻ്റെയും കാലത്ത് എൻ വിയോടത്ത് എത്ര ഓടിയിട്ടും ഞാൻ വളരെ പിറകിലായിരുന്നു. കാരണം കർമ്മപഥത്തിൽ എൻ വി ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരനായിരുന്നു. അദ്ദേഹം എൻ്റെ നേതാവും ഗുരുതുല്യനായ മിത്രവും പ്രിയപ്പെട്ട എൻ്റെ സഹകാരിയുമായിരുന്നു. മനസ്സിലേക്ക് കയറി വന്ന ഒരു ഖുർആൻ വചനം: ഹേ സമാധാനം സിദ്ധിച്ച ആത്മാവേ, നീ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് മടങ്ങിക്കൊള്ളുക. തൃപ്തനായിക്കൊണ്ടും തൃപ്തി ലഭിച്ചവനായ നിലയിലും എന്നിട്ട് എൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. എൻ്റെ മിത്രമായ എൻ വി അത്യാഹ്ലാദകരമായ ഈ ആശംസകൾ ഏറ്റുവാങ്ങി പോയവനായിരിക്കാം എന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നു. അള്ളാഹുവിനറിയാം. മഹാകാരുണ്യകനായ റബ്ബേ, എൻ്റെ എൻ വിക്ക് നീ പുറത്തു കൊടുക്കണമേ, കരുണ ചെയ്യണമേ, മോക്ഷം നൽകി അനുഗ്രഹിക്കണമേ.
3: സീദി സാഹിബ്. അക്ഷരത്തിലും അർത്ഥത്തിലും അനുഭവത്തിലും മഹാനായിരുന്നു കെ എം സീദി സാഹിബ്. യത്തീംഖാനയുടെ ആരംഭം തൊട്ട് തന്നെ എല്ലാ പ്രധാന വിഷയങ്ങളിലും ഉപദേഷ്ടാവും സഹായിയും നിർദ്ദേശകനുമായിരുന്നു അദ്ദേഹം. സീദി സാഹിബിൻ്റെ തലച്ചോർ മാത്രമല്ല രക്തവും മാംസവുമെല്ലാം ബുദ്ധിയായിരുന്നു എനിക്ക് തോന്നിയിരുന്നു. മതസ്നേഹം, രാജ്യസ്നേഹം, സമുദായത്തോടുള്ള അടങ്ങാത്ത ഗുണകാംക്ഷ, പൊതുനന്മയെ ഇച്ഛിക്കൽ, എന്തിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥത, ആസൂത്രണ, വൈദഗ്ധ്യം, ദീർഘദൃഷ്ടി, ഇങ്ങനെ ഇതൽ വിടർത്തി എണ്ണിയാൽ തീരാത്ത വിശിഷ്ട ഗുണങ്ങൾക്ക് മകുടം ചാർത്തുന്ന മഹാവൈശിഷ്ട്യം മരണം വരെ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. എപ്പോഴും പുഞ്ചിരി തൂകുന്ന വിനയാന്വിതമായ ആ വദനം, തേച്ചാലും മായ്ച്ചാലും പോകാത്ത ആ മുഖം ഇതെഴുതുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ കണ്ണാടിയിൽ തിളങ്ങുന്നു. ബി എക്ക് പഠിക്കുമ്പോൾ തന്നെ സ്വഭാവഗുണത്തിനുള്ള സ്വർണ്ണമെഡൽ അദ്ദേഹം നേടിയിരുന്നു. ആ മഹത്വം ഇടമുറിയാതെ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. കേരള മുഖ്യമന്ത്രിയും രാഷ്ട്രീയാചാര്യനും കാഴ്ചയിൽ ഗൗർവിഷ്ഠനുമായിരുന്ന ശ്രീ പട്ടന്താണുപിള്ള സീദി സാഹിബിൻ്റെ കബറടക്കത്തിന് ശേഷം നടത്തിയ അനുശോചന യോഗത്തിൽ ഇങ്ങനെ പറഞ്ഞതായി ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്: വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ നമ്മെ ആനന്ദിപ്പിക്കാറുള്ള ആ പുഞ്ചിരി നമുക്ക് നഷ്ടപ്പെട്ടു. ആ പുഞ്ചിരി തൂകുന്ന മുഖം ഇനി നാം കാണുകയില്ലല്ലോ. സി എച്ച് ഒരിക്കൽ എഴുതി, ഞാൻ സീദി സാഹിബിൻ്റെ പാദങ്ങളെ പിൻപറ്റി പ്രവർത്തിച്ച് ജീവിതത്തിൽ ചില സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേർന്ന ആളാണ്. എത്ര ആനന്ദത്തോടും എത്ര സ്നേഹത്തോടും കൂടിയായിരുന്നു വളരാൻ ആഗ്രഹിച്ച ഞങ്ങളെയൊക്കെ അദ്ദേഹം കൈപിടിച്ച് പൊക്കിക്കൊണ്ടുവന്നത്. സീദി സാഹിബിനെക്കുറിച്ച് കേട്ടതും കണ്ടറിഞ്ഞതുമായ കാര്യങ്ങൾ എഴുതാമെന്ന് കരുതിയാൽ എപ്പോൾ അത് അവസാനിക്കും എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ഓർത്തുപോകാറുണ്ട്. ബാലിശമാണെങ്കിലും സീദി സാഹിബ് എന്ന മനുഷ്യൻ ഈ നാട്ടിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സമുദായത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? പലപ്പോഴും മാത്രം ജനിക്കുന്ന അപൂർവ പ്രതിഭകൾ താൻ ജീവിച്ചിരുന്നു എന്ന് അവർ തലമുറകളെ അറിയിക്കും. കേരള മുസ്ലിം ചരിത്രം അല്ല കേരള ചരിത്രം വരക്കുന്ന നീതിബോധമുള്ള ഏതൊരു ചരിത്രകാരനും സീദി സാഹിബിനെ ഒഴിവാക്കി തൻ്റെ കൃത്യം നിർവഹിക്കാനാവില്ല. മുസ്ലിം സമുദായത്തിൻ്റെ നാനാന്മുഖ ചരിത്രവീഥികളിൽ സീദി സാഹിബിൻ്റെ പുഞ്ചിരി നിറഞ്ഞ ആ വദനം തെളിഞ്ഞു കാണാം. അദ്ദേഹമില്ലാത്ത കേരള ചരിത്രം കയ്യോ കാലോ ഇല്ലാത്ത വികലാംഗനെ ഓർമ്മിപ്പിക്കും. 1899 ആഗസ്റ്റ് 11 കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കിഴക്കേ നമ്പൂരിമഠം എന്ന തറവാട്ടിൽ ജനിച്ച് 1961 ആഗസ്റ്റ് 17 കേരള നിയമസഭയുടെ സർവാദരണീയനായ സ്പീക്കറായിരിക്കെ പരലോകപ്രാപ്തനായി. പുതിയ തലമുറയോട് ഞാൻ ഉപദേശിക്കുന്നു, നിങ്ങൾ സീദി സാഹിബിനെ അറിയണം. അപ്പോഴേ നിങ്ങൾ ഈ സമുദായത്തെ അറിഞ്ഞവരാകൂ.
2: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്തുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം.
1: നിങ്ങൾ കേട്ടത് ഓർമ്മ, കേരളത്തിൻ്റെ മുസ്ലിം നവോത്ഥാന ചരിത്രം. ശ്രോതാക്കളുടെ മനോമുകുരങ്ങളിൽ തെളിയിക്കുന്ന ഓർമ്മയിൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട എൻ വിയും സീദി സാഹിബും എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ടി കെ.
4: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ നേർപഥം വാരിക. വരിചേരുക, വായിക്കുക.

0: മുസ്ലിം നമ്മളെ അധ്യാപകരായ അവരുടെ വീട്ടിൽ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ അവിടെ നമ്മളൊരു സുഹൃത്ത്, അവർക്ക് ഇതിൻ്റെ വസ്ത്രധാരണക്കുറിച്ച് അറിയില്ല. അപ്പോൾ അവിടുത്തെ ആൾ എന്നോട് പറഞ്ഞു, എന്താ നിങ്ങളെ വസ്ത്രം ഇങ്ങനെ പിന്നെ മുട്ടിന് താഴെ ഇങ്ങനെ ഞെരിയാനക്ക് മുകളിൽ ഒരുപാട് ഉയർന്നു കിടക്കുന്നു. അപ്പോൾ കൂടെയുള്ള നമ്മുടെ ഒരു മുസ്ലിം അധ്യാപകൻ, അദ്ദേഹം പിന്നെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നാൽ, അവൻ്റെ അനിയൻ്റെ ഫാൻ്റ് ഇട്ട് വന്നതാണ്. ആ സമയത്ത് നമ്മളെന്ത് പ്രതികരിക്കും? ഒന്ന് അയാൾ അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ്, അനിയൻ്റെ ഫാൻ്റ് ഇട്ട് വന്നാണ്. കൂടെയുള്ള നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട്, ഒക്കെ മുസ്ലിം സഹോദരങ്ങളാണ്. അവരിത് കേട്ട് ചിരിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് ഇസ്ലാം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഈ കൽപ്പന പാലിക്കുന്ന നമ്മളുള്ളത്. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? നമ്മളവിടെ പ്രതികരിക്കാതിരുന്നാൽ എന്താണ് ഇസ്ലാമിൻ്റെ തത്വമെന്ന് അറിയാതെ പോകും. ഒരു അമുസ്ലിം സഹോദരനായതുകൊണ്ട് ആ സഹോദരന് എന്താണ് ഇതിൻ്റെ വശം എന്ന് അറിയാതെ പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവിടെ പിന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് മിണ്ടാതെ പോകും. പക്ഷെ അത് പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ പ്രവാചകൻ പഠിപ്പിച്ചൊരു നിയമത്തെ പിന്നെ കളിയാക്കപ്പെടുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട നിലപാട്, ദീനിനെക്കുറിച്ച് ഒന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഇതെന്താ നീ എൻ്റെ വസ്ത്രമല്ല, എൻ്റെ പ്രവാചകൻ വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാർ എരിയാണക്ക് മുകളിൽ ധരിക്കണം, ഇല്ലെങ്കിൽ മാസ് ഫല മിനൽ കബൈനി ഫിന്നാർ മിനൽ ഇസാരി മിനന്നാർ എന്നൊക്കെ ഹദീസിൽ കാണാം. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് നരകത്തിലാണ് എന്ന്. അപ്പോൾ ഞാനത് തിരുത്തി കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ്റെ കൽപ്പന ഇതാണ്. അപ്പോൾ ആ സഹോദരൻ ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ബെർമൂഡ ഇട്ടാൽ പോരെ? അപ്പോഴും അപ്പോൾ കൂട്ടുകാരൊക്കെ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, മുട്ടിന് താഴെ നെരിയാണിക്ക് പിന്നെ നെരിയാണിയുടെ മധ്യത്തിലായിക്കൊണ്ടാണ് ഇസ്ലാമിലെ വസ്ത്രം, പുരുഷന്മാരുടെ വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രം എന്ന് പ്രവാചകൻ സന്ദേശം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ നെരിയാണി. അപ്പോൾ ഇവരൊന്നും ധരിക്കുന്നില്ലല്ലോ, എന്താ നീ മാത്രം ഇങ്ങനെ? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ? ഇസ്ലാമിൽ ഒരാൾ ആ നിയമം പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷെ ഇസ്ലാമിലെ നിയമം ഇതാണ്, പ്രവാചകൻ പറഞ്ഞത് ഇതാണ്, അത് ഞാൻ സ്വീകരിക്കുകയും എനിക്കതിൻ്റെ പ്രതിഫലം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഞാനിങ്ങനെ നടക്കുന്നു. അത് പാലിക്കാത്തവർ ഉണ്ടാകാം. അതല്ല പിന്നെ ഇസ്ലാമിലെ ഒരാളെ നോക്കിയിട്ടല്ല ഇസ്ലാം പിന്നെ ഇസ്ലാമിലെ നിയമങ്ങൾ പറയേണ്ടത്, അത് പ്രവാചകൻ്റെ കൽപ്പനകളാണ് എന്ന് അത് പറഞ്ഞു കൊടുത്തൊരു അനുഭവം എനിക്ക് മുമ്പുള്ള ഒരു സംഭവം ഓർമ്മയുണ്ട്.
1: തീർച്ചയായും പിന്നെ നമ്മുടെ സലാം സുലാഹിയുടെ അനുഭവം, അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു മുസ്ലിമായ സുഹൃത്ത് ചോദിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ അത് ഇങ്ങോട്ട് മാനേജ് ചെയ്യാനുള്ള സംസാരമാണ് നടത്തിയത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുസ്ലിങ്ങളാവുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായ മനസ്സോടുകൂടി അതനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ഒരു വിശ്വാസി എന്നതിൻ്റെ അടയാളം. അപ്പോൾ അത് വസ്ത്രധാരണ രീതി മറ്റു ഏത് കാര്യത്തിലും ഒരാൾക്ക് ഇസ്ലാം ആരെയും നിർബന്ധിക്കണമെന്നില്ല, ബലം പ്രയോഗിക്കണില്ല. പക്ഷേ ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ, മുസ്ലിം ആയാൽ പിന്നെ എന്ത് ചെയ്യണം? ഇസ്ലാം പറഞ്ഞത് അനുസരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കണം. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ സത്യത്തിൽ നമ്മൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിച്ച വസ്ത്രധാരണ രീതി, നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി, നമ്മുടെ സംസാര രീതി എല്ലാം അതിലഭിമാനമുള്ളവരാകണം നമ്മൾ വിശ്വാസികൾ എന്നുള്ളതാണ് തീർച്ചയായും ഇന്നത്തെ ഈ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. കാരണം ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
0: അപ്പം ഞാൻ പറഞ്ഞ ഹദീസ് കണ്ടില്ലേ, പരലോകത്ത് വരുമ്പോൾ റബ്ബ് സംസാരിക്കണം, മാത്രമല്ല റബ്ബ് നമ്മിലേക്ക് ശരിക്കും നോക്കണം കാരുണ്യത്തോടുകൂടി, മാത്രമല്ല നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ സുരക്ഷിതരാക്കണം. ഇത് മൂന്നും ഇല്ല എന്ന് മാത്രമല്ല കഠിനമായ ശിക്ഷ. അത് പലരും പറയും നിസ്സാരമല്ലേ ഒരു വസ്ത്രമോ അതിൻ്റെ പേരിലോ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ ആ സമയത്ത് ഉപദേശിക്കാൻ വന്ന ഒരു യുവാവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ആ വേദനയിൽ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു നിൻ്റെ വസ്ത്രം ഉയർത്തു, പരലോകത്ത് നിനക്കതാണ് ഖൈർ. അവിടെ പോലും ഉപദേശങ്ങൾ ഒഴിവാക്കാതെ അദ്ദേഹം എന്താണ് ആ ദീനിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു.
1: തീർച്ചയായും
0: പരലോക രക്ഷയാണ് നമ്മുടെ മാർഗം, അതായത് പ്രവാചകന്റെ കൽപ്പനകളാണ് നമ്മൾ പൂർണ്ണമായും സ്വീകരിക്കേണ്ടത്.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
3: ഏതു തരം ആഹാരം കഴിക്കണം, അതുപോലെ തന്നെ എങ്ങനെ ആഹാരം കഴിക്കണമെന്നുള്ളതും നാം ചർച്ച ചെയ്യുന്നു. നല്ല ആഹാരം നല്ല രീതിയിൽ കഴിക്കുമ്പോഴേ അതുകൊണ്ട് ശരീരത്തിന് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഭക്ഷണത്തിന്റെ അളവ് പഠനങ്ങൾ കാണിക്കുന്നത് വയറൊഴിഞ്ഞിരിക്കുമ്പോഴാണ് ബുദ്ധി കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നു. വയറൊഴിഞ്ഞിരിക്കുമ്പോൾ അത് ഗ്രേലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. എനിക്ക് വിശക്കുന്നു എന്ന സന്ദേശം ബുദ്ധിയിലെത്തിക്കുന്നത് ഈ ഹോർമോണാണ്. ഇതേ ഹോർമോൺ വേറെയും ചില ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മസ്തിഷ്കത്തിലുള്ള ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ഭാഗമാണ് പഠനത്തിൻ്റെയും ഓർമ്മയുടെയും കേന്ദ്രം. കൂടാതെ ഇത് നമുക്ക് ശ്രദ്ധയും ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യുന്നു. ഈ പറഞ്ഞതിനർത്ഥം വയറെപ്പോഴും ഒഴിഞ്ഞുകിടക്കണമെന്നല്ല, മറിച്ച് ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധ വേണം എന്നാണ്. ദിവസം മുഴുവൻ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കരുത്. 30 വയസ്സിന് താഴെയാണെങ്കിൽ ദിവസം 3 നേരം ഭക്ഷണമാവാം. 30-നപ്പുറം കടന്നാൽ 2 നേരത്തെ ഭക്ഷണമാണ് ഉചിതം. വയറൊഴിഞ്ഞിരിക്കുമ്പോഴാണ് ശരീരവും മനസ്സും ഏറ്റവും നന്നായി പ്രവർത്തിക്കുക. ഒരു കാര്യം ശ്രദ്ധ വയ്ക്കണം, ഭക്ഷണത്തിനു ശേഷം 2-2.5 മണിക്കൂറോടെ അത് ആമാശയത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. 11 മുതൽ 12 മണിക്കൂറിനുള്ളിൽ ശരിയായ ദഹനത്തിനു ശേഷം ബാക്കി വരുന്നത് പൂർണ്ണമായും പുറന്തള്ളപ്പെടുകയും വേണം. ഈയൊരു സംഗതിയിൽ മനസ്സിരുത്തിയാൽ ഓരോരുത്തർക്കും ദിവസവും ഉണർവും ഉത്സാഹവും അനുഭവിക്കാനാവും. ഭക്ഷണം നല്ലതുപോലെ ചവച്ചു കഴിക്കണം. ചവക്കലിന് ദഹനപ്രക്രിയയിൽ കാര്യമായ പങ്കുണ്ട്. അന്നജം കൂടുതലുള്ള പദാർത്ഥങ്ങൾ ദഹിക്കുന്നത് ഉമിനീരിന്റെ സഹായത്തോടെയാണ്. അതുകൊണ്ട് ആഹാരം വായിലിട്ട് നന്നായി ചവച്ചരക്കുക തന്നെ വേണം. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ചെന്ന് കിടക്കുന്നത് നന്നല്ല. 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞു വേണം കിടക്കാൻ. ദഹനം നടക്കുന്നതോടുകൂടി ശരീരത്തിലെ പോഷണ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടുന്നു. ആ സമയത്ത് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം ശരിയാവുകയില്ല, മാത്രമല്ല അകത്തെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുകയും ചെയ്യും. ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ കിടന്നാൽ വലിയൊരു ഭാഗം ആഹാരം ദഹിക്കാതെ കിടക്കുമെന്നതും ഓർമ്മ വേണം. ചില പദാർത്ഥങ്ങൾക്ക് ദഹനസമയം കുറച്ച് കൂടുതലാണ്. നന്നായി ചവച്ചു കഴിച്ചാൽ ദഹനത്തിന്റെ പകുതി ഭാഗം വായിൽ വെച്ച് തന്നെ നടക്കുന്നു. അങ്ങനെയാകുമ്പോൾ അകത്തേക്ക് ചെല്ലുന്ന ഭക്ഷണം പ്രത്യേകിച്ച് അസ്ഥികളൊന്നും ഉണ്ടാക്കുന്നില്ല. കൂടുതൽ പ്രാവശ്യം വായിലിട്ട് ചവക്കുന്നതിനിടയിൽ ആ ഭക്ഷണ പദാർത്ഥത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും നമ്മുടെ ദഹനേന്ദ്രിയങ്ങളിൽ എത്തിയിരിക്കും. ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഹിതമോ അഹിതമോ എന്ന് ഓരോ കോശവും നിർണയിക്കും. നാവിൻ്റെ രുചിയല്ല ആരോഗ്യത്തിനുതകുമോ എന്നതാണിവിടെ ശ്രദ്ധിക്കേണ്ടത്. വേണ്ടതെടുക്കാനും വേണ്ടാത്തത് തള്ളാനും അപ്പോൾ തന്നെ നമ്മുടെ ശരീരം തയ്യാറായിട്ടുണ്ടാകും.
4: Peace Radio. Tune to reality.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു കവർ സ്റ്റോറി. അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
0: വെറുപ്പിന്റെ ലണ്ടൻ ദഹനം. എഴുത്ത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ. ഇക്കഴിഞ്ഞ ദിവസം ആരിഫ് എന്ന ഒരു മലയാളി വിദ്വേഷ യൂട്യൂബർ ലണ്ടനിലെ സ്പീക്കേഴ്സ് കോർണർ പാർക്കിൽ നുണ പറഞ്ഞ് പിടിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്നാൻ റാഷിദ് എന്ന ബ്രിട്ടീഷ് പ്രബോധകന്റെ ഇന്ത്യക്കാരോടുള്ള ആഹ്വാനമാണ് ശ്രദ്ധേയമായത്. സാധാരണക്കാരോടും തന്റെ നുണപ്രചരണങ്ങൾ അന്ധമായി വിശ്വസിക്കുന്ന അണികളോടും മാത്രം സംവദിച്ച് പരിചയമുള്ള വ്യക്തി. ആദ്യമായി ഇസ്ലാമിക വിഷയങ്ങളിൽ അവഗാഹമുള്ളവരുടെ മുന്നിൽ ചെന്നുപെട്ടപ്പോഴുള്ള രസകരമായ കാഴ്ച ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചാത്തലം: ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും താറടിച്ച് കാണിക്കാനും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷവും വെറുപ്പുമുണ്ടാക്കാനുമുള്ള ആസൂത്രിത ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി മുസ്ലിം വിരുദ്ധ വംശീയവാദികൾ തെരഞ്ഞെടുത്ത അവസാന ആയുധമാണ് എക്സ് മുസ്ലിങ്ങൾ. തങ്ങളൊരു കാലത്ത് മുസ്ലിങ്ങളായിരുന്നുവെന്നും എന്നാൽ ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച ശേഷം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുവെന്നും വാദിച്ചുകൊണ്ട് കുറച്ചുപേർ രംഗത്തു വന്നാൽ മുസ്ലിങ്ങളെക്കുറിച്ച് കാലങ്ങളായി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടിയ നുണകൾ ആളുകൾ വിശ്വസിക്കും എന്നവർ കണക്കുകൂട്ടി. അങ്ങനെ രാവിലെ പല്ല് തേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും കുറ്റം പറയുക എന്ന ദൗത്യമേറ്റെടുത്ത ചിലർ കൂലിക്കിറങ്ങി. തുടക്കത്തിൽ ഇവർക്ക് യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയുമെല്ലാം കുപ്പായങ്ങളുണ്ടായിരുന്നു. എന്നാൽ പതിയെ അത്തരം ബാധ്യത ഉടയാടകളെല്ലാം വലിച്ചെറിഞ്ഞ് വെറുപ്പിൻ്റെ അശ്ലീലമായ നഗ്നതാ പ്രദർശനം നടത്തുന്ന അവസ്ഥയിലേക്ക് അവർ വളരെ പെട്ടെന്ന് മാറി. ഒരു കാലത്ത് മാനവികതയും മനുഷ്യത്വവും സഹജീവി സ്നേഹവുമെല്ലാം പേരിലെങ്കിലും പറഞ്ഞിരുന്ന നാസ്തികവേദികൾ വംശഹത്യാ ന്യായീകരണങ്ങളുടെയും സയനിസ്റ്റ് ഫാഷിസ്റ്റ് പ്രോപ്പഗണ്ടകളുടെയും വേദിയായി പരിണമിച്ചു. തങ്ങളുടെ സ്വന്തം ആദർശമായ നാസ്തികയ്ക്ക് വേണ്ടിയോ യുക്തിവാദ പ്രചരണത്തിനു വേണ്ടിയോ നാവോ തൂലികയോ ചലിപ്പിക്കുന്നവരെ ഇന്ന് കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ്. ദൈവമില്ലെന്ന് സ്ഥാപിക്കാൻ യുക്തികൾ നിരത്തുന്ന ശാസ്ത്രബോധത്തെപ്പറ്റി വാചാലരാകുന്ന കലാനാഥൻ മോഡൽ യുക്തിവാദികൾ ഇന്ന് വംശനാശ ഭീഷണിയുടെ പേരിൽ റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇതൊന്നുമല്ല യുക്തിവാദം എന്ന് വിളിച്ചുകൂവാൻ അവരിൽ ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെറുപ്പിന്റെ ബഹളങ്ങൾക്കിടയിൽ ആ ശബ്ദങ്ങൾ വെറും തരംഗങ്ങളായി ഒതുങ്ങിപ്പോവുകയാണ്. ഇസ്ലാം വിമർശനങ്ങളും മുസ്ലിം വിരുദ്ധതയും. ഇസ്ലാമിനെ ആശയപരമായി വിമർശിക്കുന്ന ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന് ഇസ്ലാമിനോളം തന്നെ പഴക്കമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടും നമുക്കിത് കാണാനാകും. പ്രവാചകത്വവുമായി തൻ്റെ ജനതയിലേക്ക് കടന്നുചെന്ന മുഹമ്മദ് നബിയെ അവർ വിമർശന ശരങ്ങൾ കൊണ്ട് മൂടുന്നതും അതിനോരോന്നിനും അക്കമിട്ട് മറുപടി പറയുന്നതുമാണ് മക്കാ ചരിത്രത്തിൻ്റെ ആകത്തുക. അങ്ങനെ ആശയപരമായി എതിരിടാൻ സാധ്യമല്ലെന്ന ബോധ്യമുണ്ടായപ്പോഴാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബിക്കും അനുയായികൾക്കുമെതിരെ വെറുപ്പിൻ്റെ വാലെടുത്തത്. അതിനുശേഷവും കായികവും ബൗദ്ധികവുമായ അനേകം വെല്ലുവിളികളെ ഇസ്ലാം അതിജയിച്ചു. ഓറിയന്റലിസ്റ്റുകളും മിഷണറിമാരും പാശ്ചാത്യ ചിന്തകരുമെല്ലാം തലകുത്തിനിന്ന് ശ്രമിച്ചിട്ടും ഇസ്ലാമിന്റെ വളർച്ചയുടെ വേഗം കുറയ്ക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. മനുഷ്യ മനസ്സുകളോട് സംവദിച്ചും വിമർശനങ്ങളെ നെഞ്ചുവിരിച്ചു നിന്ന് നേരിട്ടും ഇസ്ലാം ഇന്ന് ലോകത്തതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആദർശമാണ്. ഇന്ന് ഇക്കൂട്ടർ ഓൺലൈനിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും ചുരുങ്ങിയത് രണ്ടോ മൂന്നോ നൂറ്റാണ്ടിൻ്റെ പഴക്കമെങ്കിലുമുണ്ട്. അതെല്ലാം ഉന്നയിച്ച സമയത്ത് തന്നെ അതത് കാലങ്ങളിലെ മുസ്ലിം പണ്ഡിതർ അതിൻ്റെ മുനയൊടിച്ചതുമാണ്. അതിന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്നത് വെറും വിമർശനമല്ല. മുസ്ലിങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചും അവർക്കെതിരെ മുൻവിധികൾ സൃഷ്ടിച്ചും ചിലരുടെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇവർ സ്വീകരിക്കുന്ന നിയമപരമായ രക്ഷാകവചം മാത്രമാണ് തങ്ങൾ ഇസ്ലാം വിമർശകരാണ് എന്നത്. ഇസ്ലാമിനെതിരെയുള്ള ഏത് വിമർശനങ്ങൾക്കും മറുപടികളുണ്ട്. പക്ഷെ വെറുപ്പുൽപാദനത്തിനും വിദ്വേഷ പ്രചാരണത്തിനും എന്ത് മറുപടിയാണ് പറയാനാവുക? അതിനോട് എങ്ങനെയാണ് ആശയപരമായി സംവദിക്കാനാവുക? ഫോൺ സംവാദങ്ങളും വീരപരിവേഷവും. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന ആളുകളെ വിശ്വസിപ്പിക്കാൻ ഇക്കൂട്ടർ കണ്ട മാർഗമാണ് ഫോൺ സംവാദങ്ങൾ. ഇസ്ലാമിനെക്കുറിച്ച് പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ മുന്നിലല്ല ഇവരുടെ അഭ്യാസങ്ങൾ. അങ്ങനെ മതത്തെപ്പറ്റി ധാരണയുള്ളവരുടെ മുന്നിൽ ചെന്നുപെടുന്ന അപൂർവം സന്ദർഭങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നതിന് ഉദാഹരണങ്ങൾ ചിലതുണ്ടല്ലോ. പതിറ്റാണ്ടുകളായി വെല്ലുവിളിച്ച് നടന്ന ഇ എ ജബ്ബാർ എന്ന നാസ്തികൻ എം അക്ബർ എന്ന ഇസ്ലാമിക പ്രബോധകന്റെ മുന്നിൽ നേരിട്ട് സംവാദത്തിന് വന്നപ്പോൾ കണ്ടത് ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏകപക്ഷീയമായ സംവാദമായിരുന്നു. അതുകൊണ്ട് അതിനു പകരം ഇവർ സ്വീകരിച്ച നയം സാധാരണക്കാരെ നേരിടുക എന്നതായിരുന്നു. ഒന്നുകിൽ ഇസ്ലാമിനെപ്പറ്റി ബാലപാഠങ്ങൾ പോലും അറിയാത്ത തങ്ങളുടെ അണികൾ, അല്ലെങ്കിൽ വളരെ കുറച്ചുമാത്രം ധാരണയുള്ള മുസ്ലിം നാമധാരികൾ അവരോട് ഏറ്റുമുട്ടുക. പ്രാഥമിക മദ്രസാ വിദ്യാഭ്യാസം മാത്രമുള്ളവരോട്, അവർ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ ഒരു വിധിയെപ്പറ്റി ചോദിച്ചാൽ അവർക്കതിനെപ്പറ്റി ധാരണയുണ്ടാവില്ലല്ലോ. അങ്ങനെ ഇവർ കാണാപ്പാഠം പഠിച്ച ഒന്നു രണ്ട് കാര്യങ്ങൾ എടുത്തിടും. മറുഭാഗത്തുള്ളവർ അതിനെപ്പറ്റി അറിയാതെ കുഴങ്ങും. അതോടെ മുസ്ലിങ്ങളെ മലർത്തിയടിച്ചുവെന്ന് പറഞ്ഞ് ഇവർ വിജയമാഘോഷിക്കും. ഇതാണ് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ മുസ്ലിങ്ങൾക്കാർക്കും നേരിടാൻ പറ്റാത്ത പണ്ഡിതരായി ഇക്കൂട്ടർ സ്വയം പ്രതിഷ്ഠിക്കപ്പെടും. അണികൾക്കും ഇവർ ഇസ്ലാമിക പാണ്ഡിത്യത്തിൻ്റെ നിറകുടങ്ങളായി. പലരും വിളിക്കുന്നു, ഇക്കൂട്ടർ വിളിക്കുന്നതറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിടുന്നു. അവർ പ്രയാസപ്പെടുന്നു. ഇതോടെ ഈ വെറുപ്പ് വ്യാപാരികൾ നേരിടാൻ ആരുമില്ലെന്നും അവരാണ് ഇസ്ലാമിനെക്കുറിച്ച് മുസ്ലിങ്ങളെക്കാൾ അറിവുള്ളവരെന്നും അണികൾ വാഴ്ത്തിപ്പാടും. മുസ്ലിം വിരുദ്ധ അജണ്ടകളുള്ള മാധ്യമങ്ങൾ ഇക്കൂട്ടരെ ഇസ്ലാമിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ളവരായി ഉയർത്തിക്കാട്ടി ചാനൽ ചർച്ചകളിൽ സ്ഥിരം ക്ഷണിതാക്കളാക്കി. എന്നാൽ ഇതേ സമയം തന്നെ കൃത്യമായ അറിവുള്ളവരുടെ മുന്നിൽ ചെന്നുപെടാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 24 മണിക്കൂറും ഓൺലൈനിൽ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഇവരെ ഓൺലൈനായി സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള സംവാദങ്ങൾക്ക് മുസ്ലിം വിഭാഗങ്ങൾ വർഷങ്ങളായി ക്ഷണിച്ചുകൊണ്ടേയിരുന്നിട്ടും ഇവർ അതിന് തയ്യാറായിട്ടില്ല. ഒടുവിൽ ലൈവായി 10,000 മുന്നിൽ സംവാദത്തിനായി കാത്തിരുന്നിട്ടും ഇവർ ജോയിൻ ചെയ്യാനോ സംവദിക്കാനോ തയ്യാറായിരുന്നില്ല. എന്നാൽ അണികളെ തൃപ്തിപ്പെടുത്താൻ സാധാരണക്കാരെ നിരന്തരം മലർത്തിയടിച്ച് ഫയൽവാൻമാർ ജയിച്ചുകൊണ്ടേയിരുന്നു. ലണ്ടൻ യാത്ര. ഈ ആത്മവിശ്വാസത്തിലാണ് ആരിഫ് എന്ന വെറുപ്പുൽപാദകൻ ലണ്ടനിലേക്ക് പോകുന്നത്. ലണ്ടനിലെ ഹൈഡ് പാർക്കിലെ സ്പീക്കേഴ്സ് കോർണർ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഏറെ പ്രസിദ്ധമായൊരു സ്ഥലമാണ്. വിവിധ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ചുകൂടുകയും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സ്പീക്കേഴ്സ് കോർണറിലെ ചർച്ചകൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് എത്താറുണ്ട്. അവിടെ പോയി ഫോൺ സംവാദങ്ങളിൽ താൻ ചെയ്യാറുള്ളതുപോലെ കുറച്ച് സാധാരണക്കാരോട് സംവദിച്ച് വിജയമാഘോഷിക്കാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ സ്പീക്കേഴ്സ് കോർണർ ചർച്ചകളിൽ ഇസ്ലാമിനെക്കുറിച്ച് നന്നായി പഠിച്ച പ്രബോധകരും പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാണ് അദ്നാൻ റാഷിദ് എന്ന പ്രബോധകന്റെ മുന്നിൽ ഇദ്ദേഹം ചെന്നുപെടുന്നത്. പിന്നെ നടന്നത് ചരിത്രമാണ്. സാധാരണക്കാരോട് മാത്രം സംവദിച്ചു പരിചയമുള്ള ഇയാൾ ഒരു പണ്ഡിതന്റെ മുന്നിൽ ആദ്യമായി ചെന്നുപെട്ടപ്പോൾ പതറുകയും വിളറി വെളുക്കുകയും ചെയ്തത് ഹൈ ഡെഫിനിഷൻ ക്യാമറകൾ ഒപ്പിയെടുത്തു. പല ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും വിടാതെ പിന്തുടർന്ന മുസ്ലിങ്ങളിൽ നിന്ന് അവസാനം ഇയാൾക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ലണ്ടനിലെ ചർച്ച. ധാർമ്മികതയുടെ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകൾ. കൃത്യമായ മാനദണ്ഡങ്ങളില്ലാത്തതുകൊണ്ട് നിരീശ്വരവാദികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാനാകില്ല എന്ന് മുസ്ലിം പ്രബോധകൻ സമർത്ഥിച്ചു. അതിനെ ആശയപരമായി നേരിടാൻ ഈ വ്യക്തി അശക്തനായിരുന്നു. ഞങ്ങളുടെ അടിസ്ഥാനം ശാസ്ത്രമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ശാസ്ത്രത്തെപ്പറ്റി പ്രാഥമിക ധാരണയുള്ളവർക്കറിയാം, ശാസ്ത്രം ധാർമ്മികത പഠിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ പറയലല്ല ശാസ്ത്രത്തിൻ്റെ മേഖല. കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് വിശദീകരിക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരു ഊരുള ഭക്ഷണം പാഴാക്കിയാൽ തിന്മയാണെന്നോ വിശക്കുന്നവന് കൊടുത്താൽ നന്മയാണെന്നോ ശാസ്ത്രം പറയില്ല. എന്നാൽ അതിൽ എത്ര അന്നജവും മാംസ്യവുമുണ്ട് എന്ന് പറയാൻ ശാസ്ത്രത്തിന് സാധിക്കും. ഈ ശാസ്ത്രത്തെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉന്നയിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബൗദ്ധിക നിലവാരം ഇവർ മനസ്സിലായി കാണണം. അതുകൊണ്ടാണ് ഇയാൾക്ക് ശാസ്ത്രമോ ഫിലോസഫിയോ ഇസ്ലാമോ ഒന്നും അറിയില്ലല്ലോ എന്നവർ പരസ്പരം അടക്കം പറഞ്ഞത്. ഇങ്ങനെ ആശയപരമായ ചർച്ചയിൽ കുടുങ്ങിയപ്പോഴാണ് ഇദ്ദേഹം ഫോൺ സംവാദങ്ങളിലെ സ്ഥിരം അടവ് പുറത്തെടുത്തത്. ചോദ്യത്തിന് ഉത്തരമില്ലാതാകുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് എന്തെങ്കിലും നുണകൾ തട്ടിവിടുക, അതിനെപ്പറ്റി ധാരണയില്ലാത്തവരാണെന്ന് മറുപുറത്തെങ്കിൽ പിന്നെ അവർ അതിൽ തടഞ്ഞു നിന്നുകൊള്ളും. ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം ചെയ്യാമെന്നുണ്ടല്ലോ, ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. സാധാരണ ഫോൺ സംഭാഷണങ്ങളിൽ സംവാദങ്ങളിൽ ഇങ്ങനെ നുണ പറഞ്ഞാൽ മറുഭാഗത്തുള്ളവർ അതന്വേഷിച്ച് സമയം പോകും, ഇയാൾ ജയിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം മറുഭാഗത്തുള്ളത് ഒരു ഇസ്ലാമിക പണ്ഡിതനായിപ്പോയി. തൊട്ടടുത്ത നിമിഷം തന്നെ ആ വചനം ഖുർആനിൽ നിന്ന് കാണിക്കാൻ അദ്നാൻ റാഷിദ് ആവശ്യപ്പെട്ടു. 15 മിനിറ്റോളം ഒന്നിലധികം ക്യാമറകൾക്ക് മുമ്പിൽ പിന്നീട് തിരച്ചിൽ മഹാമഹമായിരുന്നു. ഖുർആനിലെ ആ ആയത്ത് കാണിച്ചില്ലെങ്കിൽ ഇയാൾ നുണയനാണെന്ന് ലോകം മനസ്സിലാക്കുമെന്നും, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളോടുമായി മാപ്പ് പറയണമെന്നുമെല്ലാം അദ്നാൻ റാഷിദ് പറയുമ്പോഴും ഇദ്ദേഹം ഫോൺ

0: ത്തിൽ പറഞ്ഞു തുടങ്ങി. ഇന്റർനെറ്റ് കിട്ടുന്നില്ല. ലണ്ടൻ പോലൊരു മഹാനഗരത്തിൽ ഇന്റർനെറ്റ് കിട്ടാത്തതുകൊണ്ട് ലോകചരിത്രത്തിൽ ഇന്നേവരെ ആരും കേട്ടിട്ടില്ലാത്ത ആ ആയത്ത് മാനവരാശിക്ക് നഷ്ടപ്പെടേണ്ടതില്ലല്ലോ എന്നോർത്ത് അവിടെ കൂടിയ മുസ്ലിങ്ങളെല്ലാം തങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഇയാൾക്ക് നേരെ നീട്ടി. ഹൈസ്പീഡ് ഇന്റർനെറ്റും ചാറ്റ് GPTയുമെല്ലാം ഉണ്ടെന്നും എങ്ങനെയെങ്കിലും ആ ആയത്ത് കണ്ടെത്തിത്തരൂ എന്നും അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പക്ഷേ താൻ തിരയുന്ന വചനം ഖുർആനില്ലാത്തതാണ് എന്ന് അതിനോടകം തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് നുണ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചത് പൊളിയാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തടി തപ്പാൻ എന്തുണ്ട് വഴി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഞാൻ അടുത്ത ദിവസം തന്നെ ആ ആയത്ത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാം, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. പറ്റില്ല ഇപ്പോൾ ഇവിടെ, അദ്നാൻ റാഷിദ് പ്രതികരിച്ചത് അല്പം ശബ്ദമുയർത്തി തന്നെയായിരുന്നു. കാലങ്ങളായി ഓൺലൈനിൽ താങ്കൾ വിവരമില്ലാത്തവരുടെ മുന്നിൽ കളവുകൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുമത് ആവർത്തിക്കാൻ പറ്റില്ല. ഇവിടെ ഇതാ ജീവനോടെ ഞങ്ങൾ മുസ്ലിങ്ങൾ നിന്റെ മുന്നിലിരിക്കുന്നു. നേർക്കുനേർ ഞങ്ങളുടെ മുന്നിൽ തെളിയിക്കാതെ ഓൺലൈനിൽ പോയി വീണ്ടും നുണ പറയാമെന്ന് കരുതേണ്ടതില്ല. താങ്കൾക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ അങ്ങനെയൊരു വചനമില്ലെന്നറിയാവുന്ന ആരിഫ് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് തടിതപ്പി. രക്ഷപ്പെടാൻ അനുവദിക്കാതെ മുസ്ലിങ്ങൾ പിന്നാലെ പോയി. വചനം ചോദിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹം. അതേ അവസാനം നുണയൻ നാണക്കേട് എന്ന് അവിടെയുള്ളവരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇവരെപ്പോലുള്ള നുണയന്മാർ ഇനിയും സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടും. ചർമ്മ സൗഭാഗ്യം വേണ്ടുവോളമുള്ളതുകൊണ്ട് ഇതിനെയും ന്യായീകരിക്കും. വീണ്ടും പുതിയ നുണകൾ അറിവില്ലാത്തവരുടെ മുന്നിൽ ഛർദ്ദിക്കും. പലരും അത് വിശ്വസിച്ച് തങ്ങളുടെ സഹജീവികളായ മുസ്ലിങ്ങളെ വെറുക്കാൻ തുടങ്ങും. പക്ഷേ ജീവിതത്തിൽ ഒരേ ഒരു തവണ അറിവുള്ളവരുടെ മുന്നിൽ ചെന്നുപെട്ടപ്പോഴുള്ള ഈ ദൃശ്യങ്ങൾ അപ്പോഴെല്ലാം സത്യാന്വേഷികൾക്ക് മുന്നിൽ ഒരു വിളക്കുമാടമായി നിലനിൽക്കും.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കവർ സ്റ്റോറി. അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: അടുത്തതായി റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: അവസാനിക്കാത്ത തട്ടിപ്പുകൾ ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ടി കെ അഷ്റഫ്, അബ്ദുൽ ഹമീദ് പറപ്പൂർ, നുസ്ഹാൻ രണ്ടച്ചാണി.
2: ഈ ഒരു സമയത്ത് എന്തായാലും ഇതില് ഇരയാക്കപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. പ്രത്യേകിച്ച് മക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം ഒരുക്കൂട്ടി വെച്ച് ആളുകൾ അല്ലേ, സ്വർണം വിറ്റ് തങ്ങളുടെ സ്വർണം വിറ്റ് എന്ത് ചെയ്യുക, ഇതിനൊക്കെ അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച സ്ത്രീകൾ, പ്രൊഫഷണലുകൾ, എല്ലാ തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആളുകളും എന്ത് ചെയ്യുന്നു ഇതിലേ ഇതിലേകദേശത്തിൽ.

0: ഇതിലൊരു ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ വരുന്നുണ്ടോ?
1: അതായത് ഇതിലുള്ള അടിസ്ഥാന പ്രശ്നം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ബിസിനസ്സിന് വേണ്ടിയാണോ, തൊഴിലിന് വേണ്ടിയാണോ, കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണോ, അതിനു വേണ്ടിയാണോ ജീവിക്കുന്നത്, അതോ ജീവിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചെയ്യണത്, ഇതാണ് ചോദ്യം. ഇതാണ് മിനിമം, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ മനസ്സിലാക്കണത് എന്താ വെച്ചാൽ ജീവിക്കാൻ ഒരു ജോലി വേണം, ഒരു ബിസിനസ് വേണം, ഒരു കച്ചവടം വേണം, എന്നിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണം അവിടെ. ഇതാണ് നമ്മളൊക്കെ മനസ്സിലാക്കണത്. ഇവർ തിരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിസിനസ്സിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. സ്റ്റാർട്ടപ്പിനും ബിസിനസ്സിനും വലിയ കോടികൾ കോടി കോടി കോടി ഉണ്ടാക്കാനും അറിയപ്പെടാനും അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ രണ്ട് മൈൻഡ് സെറ്റപ്പിൻ്റെ ഒരു ശീതസമരമാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിന്. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ സാധാരണക്കാർ വളരെ അങ്ങനെ കുടുങ്ങുന്നവരും ഉണ്ടാവാം, പക്ഷേ ഇത് ഇന്നും ഇന്നലെ പൊട്ടാൻ തുടങ്ങിയാലല്ലോ. എത്ര പൊട്ടി കേരളത്തിൽ, പണ്ട് ആട് തേക്ക് മാഞ്ചിയം മുതലെടുത്ത് തുടങ്ങിയാൽ അന്ന് ഡിജിറ്റൽ കാലമല്ല, അന്ന് മുതൽ പത്രങ്ങളിലൊക്കെ അത് പരമ്പര വന്നതാണ്. പിന്നെ എത്ര മണി ചെയിനുകൾ, MLM സംഗതികൾ, ഇത് ഒരു വിശ്വാസിനെ പിന്നെ ഒരു മാളത്തു നിന്ന് ഒരു പ്രാവശ്യം പിന്നെ പാമ്പടിക്കൊള്ളുന്ന ആ ആശയം വളരെ വലുതാണ്. വിശ്വാസിയാണെങ്കിൽ ഒരു വട്ടേ മാളത്തു നിന്ന് പാമ്പടിക്കൊള്ളു, രണ്ടാമത് കടിക്കൂല. ഇത് 100 വട്ടം കടിക്കണത്. ഇപ്പം അവസാനം എവിടെ എത്തിക്കണോ അറിയോ? ഇപ്പം ഇത് പൊട്ടുമെന്ന് വിചാരിച്ചു കണ്ട് ഇത് ചേരുന്നുണ്ട്. ഇപ്പം ഇന്നടുത്ത ഒരാൾ പറഞ്ഞാ, ഇന്നിപ്പോൾ ഈ വിഷയം കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, എന്ത് എങ്ങനെയാ അറിയോ, ഈ സ്റ്റാർട്ട് ഇങ്ങനത്തെ സംഗതികളുണ്ടല്ലോ, ഇത് വരുമ്പോൾ അതിനൊരു ഡ്യൂറേഷൻ ഉണ്ടാവുമല്ലോ,
0: ആദ്യത്തെ സമയം
1: ഒരു കൊല്ലം, രണ്ട് കൊല്ലം, മൂന്ന് കൊല്ലമൊക്കെ. അപ്പോൾ എന്നെ തുടങ്ങിയിട്ട് എന്നാൽ എത്ര തുടങ്ങിയിട്ട് എത്രയായി നിൽക്കും? ഇപ്പോൾ ഇതാ 6 മാസമായിട്ടുള്ളൂ, എന്നാൽ ചേരാം. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യത്തെ ഒരു വർഷത്തിന് വേണമെങ്കിൽ കിട്ടും അത്രേ. അപ്പോൾ അവർ കൊടുത്തതും അതിൻ്റെ അപ്പുറമൊക്കെ കിട്ടും, അപ്പോൾ ഓക്കെയാണ്. പിന്നെ അത് പൊട്ടുന്ന പേർക്കറിയാം, പൊട്ടുമ്പോൾ ഇങ്ങനെ വരെന്ത് ചെയ്യും, പോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം എങ്ങനെ വെച്ചാൽ പൊട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചേരുന്നത്, അല്ലാതെ പൊട്ടൂലാന്ന് വിചാരിച്ച. പക്ഷേ അതിലും മുമ്പ് പൊട്ടുമ്പോഴാണ് ചില ആൾക്കാർക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവിക്കാനുള്ള വരുമാനം മതി, ഒരു ചാണ് വയറലിൻ്റെ ആവശ്യമുള്ളൂ, പിന്നെ രണ്ട് കുട്ടികൾക്ക് കിടക്കാനുള്ള ഒരു വീട് വേണ്ട, പിന്നെ ഒരു തലമുറക്കുള്ള കാശും ഉണ്ടാക്കിയേക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തിനാത്, എന്താ പരിപാടി? നിങ്ങൾക്ക് കോടി കോടി കോടി എന്തിനാത്? നമ്മൾ ചിരഞ്ജീവിയെ ഇവിടെ അങ്ങ് ജീവിക്കൂ, എന്നിട്ട് അത് അനുഭവിക്കാൻ കഴിയും. ഇത്രയും കാലം ഉണ്ടാക്കിയ നല്ല സൽപ്പേര് നാട്ടുകാർ മുഴുവൻ കുളം തോണ്ടി കയ്യാമം വെച്ച് സ്റ്റേഷനൊക്കെ പിടിച്ചുകൊണ്ടുപോകണ ഫോട്ടോ പിന്നെ കാണുന്നത് എന്ത് തോന്നിയ സത്, ഒന്ന് ആലോചിക്കണ്ടേ. ഇപ്പം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ഒരു കാരണം ഞാൻ പറയുന്നത്, ഈ മോട്ടിവേഷൻ സ്പീക്കർമാരുണ്ടല്ലോ ഈ ബിസിനസ് രംഗത്തുള്ള, അവർ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അതിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഭയങ്കര ഹൈ പ്രൊഫൈലുള്ള ആൾ, ഇവർ വായിക്കും നോക്കി ഇവർ പച്ച തെറി പോലെ പറയും. ഈ ആൾക്കാർക്ക് തെറി വിളിച്ച് പറയും, ആ അതൊക്കെ സഹിച്ചിരിക്കണത് എന്തിനാ, ഈ കാശുമല കാശ് ഉണ്ടാക്കാനാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവരെന്താ വെച്ചാൽ പിടിക്കാൻ കിട്ടൂല, കാരണം എന്താ വെച്ചാൽ ഇത് പൊട്ടുള്ളതാണെന്ന് ഏറ്റവും ഒന്നായിട്ട് പറയുക അവർക്കാണ്. അതുകൊണ്ട് ലീഗലി പിടിക്കാൻ കിട്ടാത്ത എല്ലാ സംഗതികളും വിളിച്ച് ചെയ്യുന്നുണ്ട്.
0: പണ്ടെവിടെയോ പറയുന്നുണ്ട്, ചെറിയ ചെറിയ ആരാൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താലും ബാഗ് കൊള്ളടിച്ചാലും ഒരേ ശിക്ഷ, ഒരേ ഇന്ത്യ നിയമത്തിലൊന്നും വകുപ്പേ ഉള്ളൂ.
1: പിന്നെ ഇതിനെന്താ വെച്ചാൽ പിന്നെ അതൊക്കെ തുറന്ന് കാണിക്കേണ്ടത് മാധ്യമങ്ങളാണ്, പത്രങ്ങളും ചാനലുകളൊക്കെയാണ്. അവരിതിൽ കൂട്ടുകൃഷിയാണ്. ഇപ്പം നേരത്തെ അമിത് മാഷ് പറഞ്ഞില്ലേ, ഇവരൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഇവർക്കൊക്കെ എന്തുണ്ട് പങ്കുണ്ട്, അവർക്ക് കോടികൾ കിട്ടിയിട്ടുണ്ട് പരസ്യവും കാര്യങ്ങളും ആയിട്ട്. അപ്പോൾ അവർക്കും വില എക്സ്പോസ് ചെയ്യാൻ എന്തുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇതിൽ കയറുന്ന ജോലിക്കാരാണ്, ഈ ജോലിക്കാർ ഇതിൻ്റെ ആളുകളായിട്ട് സമൂഹത്തിൽ അറിയപ്പെട്ടു. അപ്പോൾ പിന്നെ ഇത് കുളത്തിലായി കഴിഞ്ഞാൽ ഇവർ കൂടി പ്രതികളാണ് സമൂഹത്തിന് മുമ്പിൽ. അപ്പോൾ അവരും എന്ത് ചെയ്യൂല, ഇതിൻ്റെ പ്രശ്നം പുറത്തു പറയില്ല. പിന്നെ ഇൻവെസ്റ്റേഴ്സാണ്, അവർക്ക് കുറച്ചൊക്കെ ലാഭം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇത് പൊട്ടിപ്പോയി എന്ന് പറയുമ്പോൾ മാനഹാനി ഭയന്ന് കണ്ട് ഞാനതിലില്ല, ഇനി പോയത് പോയി, ഏതൊരു മാനം പോകണ്ടെന്ന് വിചാരിച്ചാൽ അവരും ഉണ്ടാതിരിക്കും.
2: അതുകൊണ്ട്
1: ഇവിടെ പൊട്ടിയ എല്ലാ സംവിധാനങ്ങളുടെ പോലീസുകാർ പറയുന്നത് ആരും പരാതി തരുന്നില്ല, പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാന്നുള്ളതാണ്. ഈ ആനുകൂല്യത്തിലാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, ഇന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, ഈ സെലിബ്രിറ്റികൾ, രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ, ഇവരൊക്കെ എത്ര ആളുകൾ അങ്ങനെ പോഷാക്കി കൊണ്ടിറങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്യണം. അത് അവസാനം കുളത്തിലിറങ്ങുമ്പോൾ ഇവരെ കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ജനങ്ങൾ ഇതിൽ ആകൃഷ്ടരാകുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യം ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇത് എന്തുകൊണ്ട് പെടുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ജീവിതത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇവർക്കുള്ള ധൈര്യം എന്താ വെച്ചാൽ എനിക്കൊന്നും നഷ്ടപ്പെടാല്ല. ഏയ്, ഒരാളിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ, എനിക്ക് അങ്ങനെ നിങ്ങളെ പറയുന്ന ഒരു കുടുംബത്തിൻ്റെ പേര്, എൻ്റെ വാപ്പാൻ്റെ സൽപ്പേര്, അങ്ങനെ സംഭവമൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ അടുത്ത് നായ പൈസ ഇല്ല, പിന്നെ എൻ്റെ അതൊന്നും പോകാനുമില്ല, എൻ്റെ അത് കണ്ടു കെട്ടാനും ഒന്നുമില്ല. എനിക്ക് ചിലവ് നാവും മാത്രമേ ഉള്ളൂ. പിന്നെ പാൻ്റൊക്കെ ഇൻസൈഡാക്കി ഉഷാറാക്കി ആൾക്കാരോട് ഇങ്ങനെ വർത്തമാനം പറയാ നടക്കുക. പിന്നെ ഈ പോടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നാട്ടിലെ പൈസയാണല്ലോ, എടുത്ത ഡ്രസ്സും ഒക്കെ നാട്ടിലെ പൈസയാണ്, പിന്നെ എന്താ പ്രശ്നം, അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയതാണല്ലോ. അപ്പോൾ എനിക്കൊന്നും നഷ്ടപ്പെടാല്ല, കിട്ടിയതൊക്കെ ലാഭമാണ്. ഈ പോളിസി വെച്ചിട്ടാണ് ഇത്തരം ആളുകൾ എന്ത് ചെയ്യണത്, സമൂഹത്ത് കറങ്ങണത്. അത് മാന്യമാരായ ആൾക്കാർ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പിന്നെ ഇത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ വെച്ചാൽ, അമിത ലാഭം പറഞ്ഞു കൊണ്ട് വരുന്ന പരിപാടി ആദ്യം തന്നെ അവസാനിപ്പിക്കും. എനിക്കത് വേണ്ട, എനിക്ക് അത്ര ലാഭം വേണ്ട, ബുദ്ധിയുള്ളവനത് പറയുമല്ലോ. പിന്നെ എന്താന്ന് വെച്ചാൽ, സ്വന്തം പണം കൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക, വേറെ നാട്ടിലെ കാശ് കൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല. നമ്മൾ അവിടെയും ഇവിടെയും കാശുണ്ടെന്ന് പറഞ്ഞു കൊണ്ടുള്ള പരിപാടി അവസാനിപ്പിക്കുക. പിന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹലാലായ മേഖല മാത്രം തിരഞ്ഞെടുക്കുക, സുതാര്യതയും സത്യസന്ധതയും വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഈ വ്യാജമായ പരസ്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ തൊഴിലാളികളുടെ അവകാശം, വിയർപ്പ് വെച്ചതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ ചില മൂല്യങ്ങളിൽ ഉറച്ച് നിൽക്കുക. പിന്നെ അളവും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ബേസ് ഉണ്ട്. ഈ ബേസിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു വലയിലും എന്ത് ചെയ്യില്ല, ഒരാൾ ഉൾപ്പെടില്ല. അപ്പോൾ ഈ പിന്നെ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാം കച്ചവടത്തിന് വെച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ അടിസ്ഥാനപരമായി തന്നെ പറഞ്ഞല്ലോ, മദ്യവും ചൂതാട്ടവും ആ ഒരൊറ്റ വാക്ക് അത് നിഷിദ്ധമാക്കിയെന്ന് പറയാൻ കാരണം അതിൽ നിന്നാണ് ഈ എല്ലാ പ്രശ്നങ്ങളും
0: ജനറേറ്റ്.
1: ഇതൊക്കെ ചൂതാട്ടത്തിൻ്റെ അടിസ്ഥാനം. അതിനൊക്കെ ബേസ് വന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അതിലേക്ക് ഞാൻ അടുക്കും, പലിശയിലേക്ക് ഞാൻ പോകില്ല, ചൂതാട്ടത്തിലേക്ക് പോകില്ല, ലോട്ടറിയിലേക്ക് പോകില്ല, ഈ മണി ഇരട്ടിപ്പിക്കുന്ന പരിപാടി ഉണ്ട്, അധ്വാനിക്കാതെ കാശു വാങ്ങുന്ന പരിപാടി എനിക്കില്ല എന്ന് ഒരാൾ തീരുമാനിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ഒരാളും അറിയാതെ പോയി ചാടുന്നതല്ല. ഇത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ കാശുണ്ട്, ഒന്നുകിൽ വിദേശത്തു നിന്ന് ജോലി ഒഴിവാക്കി വരുമ്പോൾ കിട്ടുന്ന കാശ്, അതുപോലെ തന്നെ സർവീസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാശ്, അല്ലെങ്കിൽ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ ഈ സ്ത്രീകൾക്കൊക്കെ എന്ത് ചെയ്യും, അവർക്ക് ഭൂമി കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ അവർ ഒരു 10 ലക്ഷം രൂപ, 25 ലക്ഷം, 60 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ക്യാഷായിട്ട് കൊടുക്കും. അപ്പോൾ അത് ആളുകൾ എന്ത് ചെയ്യും, ഇവരടുത്ത് ഇത്ര കാശുണ്ടെന്ന് കുടുംബങ്ങൾക്കൊക്കെ അറിയാം, ഓരോരുത്തരും 2 ലക്ഷം തരും, 10 ലക്ഷം തരും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടെ കൊടുത്തും കണ്ട് ഞാനാകെ പാപ്പരാകും. അപ്പോൾ നിന്ന് എവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കാന്നുള്ള എനിക്ക് ഈ മനസ്സ്, ഇങ്ങനത്തെ ആളുകളെ നോക്കിയിട്ടാണ് ഈ പരിന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരോട് അവർക്ക് പറ്റുന്ന ഫ്രെയിമിലാണ് നിന്ന് അവതരിപ്പിക്കും. നിങ്ങളിങ്ങനെ ഈ കാശൊക്കെ വെച്ച് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംവിധാനമുണ്ട്, അപ്പോൾ ഒന്നായിക്കോട്ടെ, ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളടുത്തുള്ള കാശ് നമുക്കറിയുന്ന കച്ചവടം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. വേറെ കുറേ ആൾക്കാർ വന്ന് കുറേ ഇംഗ്ലീഷിലും മലയാളത്തിലും കണക്കൊക്കെ പാടെ പറഞ്ഞ് തുമ്പില്ലാതെക്കണ പരിപാടിക്ക് ഇവരെന്താ വെച്ചാൽ ഒക്കെ പറയും. എനിക്ക് പിന്നെ നമ്മളെ പോരായ്മയെന്ന് എനിക്കറിയില്ല, ഈ പുതിയൊരു ജനറേഷൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ, അവർ പഠിക്കുന്ന കോഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല, എക്സാം ഏത് എഴുതി എന്ന് മനസ്സിലാവില്ല, അത് പാസ്സായിക്കണമെന്ന് മനസ്സിലാവില്ല, അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന് മനസ്സിലാവില്ല. എത്ര ചോദിച്ചാലും ഇവർ കുറേ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ വിഡ്ഢികളാവുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാവുമെന്ന് വിചാരിച്ചാൽ നമ്മൾ വിടലാണ്. ഇതേപോലെ തന്നെയാണ് ഈ ജോലിൻ്റെ വരും. ഇപ്പം എന്താ ജോലി വെച്ചാൽ, അവിടെ ഒരു പാർട്ടി ഉണ്ട്, ഇവിടെ ഒരു സംഘടന വരുന്നുണ്ട്, അവിടെ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ നിങ്ങളുടെ കമ്പനിയാക്കും, അങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും, ഇവ 24 മണിക്കൂർ ഇവിടെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ടാവും, എന്നാൽ വലിയ ഓഫീസും പരിപാടിയും. ഇത് അങ്ങനെ ഉണ്ടല്ലോ, അത് ഒരു മായാക്കായി ഒരു വെർച്വൽ വേൾഡിലാണ് ഇതൊക്കെ നടക്കുന്നത്, യാഥാർത്ഥ്യത്തിൽ പലതുമില്ല. പക്ഷെ കൂട്ടത്തിൽ പറയുള്ളത്, നല്ല സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിൽ തുടങ്ങുന്ന നല്ല മനുഷ്യന്മാരുണ്ട്, അവർക്കിതൊരു തിരിച്ചടിയാകരുത് എന്നാണ് എനിക്ക് പറയുന്നത്.
0: തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ഒരു പണത്തിനോടുള്ള അത്യാഗ്രഹം അതായിരിക്കും ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടു ചെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറുക്കു വഴികളിൽ പണമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ പോയിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ മാനഹാനിയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സൽപ്പേരും ഒക്കെ ഉദ്ദേശിച്ച് അവർ പരാതിപ്പെടാതെയും ഒക്കെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. അത് ഇത്തരം ആളുകൾക്കുള്ള ഒരു വളമിടൽ കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ജീവിതം മറന്ന് അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ എന്ത് ചെയ്യരുത്, നമ്മളായിട്ട് കുളം തൊണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകരുതെന്ന് കൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.
2: മഷാല്ലാ, നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ്, അവസാനിക്കാത്ത തട്ടിപ്പുകൾ ഭാഗം 2.
3: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അറിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. നിസ്കാരം ഉപേക്ഷിക്കൽ കുഫ്റാണ് എന്ന ഭാഗം വിശദീകരിക്കുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്ലി വഅസല്ലിമു അലാ നബിയിനാ റഹ്മതൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 193-ാമത്തെ അധ്യായം, നിർബന്ധ നമസ്കാരങ്ങൾ, അത് നിർവഹിക്കുന്ന വിഷയത്തിൽ ഏറെ സൂക്ഷ്മതയുള്ളവരാവണം എന്ന വിഷയം കൽപ്പിച്ചുകൊണ്ടുള്ള അധ്യായത്തിൽ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നതിന് ഗൗരവമായി കാണണം എന്നുമുണർത്തുന്ന അധ്യായത്തിൽ നിന്നുള്ള 1079-ാമത്തെ ഹദീസ്, വഅൻ ബുറൈദ റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ العهد الذي بيننا وبينهم الصلاة فمن تركها فقد كفر رواه الترمذي وقال حديث حسن صحيح. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി ബുറൈദത്ത് ബിൻ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദു അല്ലദീ ബൈനനാ വബൈനഹും, നമ്മളും അവരും തമ്മിലുള്ള കരാർ അസ്സലാഹ് നമസ്കാരമാണ്. ഫമൻ തറക്കഹ, ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ, ഫഖദ് കഫറ, അവൻ കാഫിറായി, അവൻ അവിശ്വാസിയായി. ഇമാം തിർമിദി റഹമഹുല്ലാ അവിടുത്തെ ജാമിഅ തിർമിദിയിൽ കൊണ്ടുവന്ന ഹദീസാണ് ഹദീസുൻ ഹസനുൻ സഹീഹ്. അസ്സലാത്തു ഹിയ അർറുക്നു അസ്സാനി ഫിൽ ഇസ്ലാം. സഹോദരങ്ങളെ, നമസ്കാരമെന്നത് ഇസ്ലാമിലെ രണ്ടാമത്തെ റുക്നാണ്, ഇസ്ലാമിൻ്റെ തൂണുകളിൽപ്പെട്ട ഒന്നാണ്. ഏതൊരാൾ അത് കൃത്യമായി നിർവഹിക്കുന്നുവോ അവൻ രക്ഷപ്പെടും. അതിൽ അലംഭാവം കാണിക്കുന്ന ആളുകൾ ഫലാ യലൂമന്ന ഇല്ല നഫ്സഹു, സ്വന്തത്തെയല്ലാതെ ആക്ഷേപിക്കേണ്ടതില്ല. ഇവിടെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം, അൽ അഹദ്, ആ ഒരു കരാർ, ആ ഒരു പ്രോമിസ്, അത് നമസ്കാരമാണ്. ഹദീസിൻ്റെ ഷറഹിൽ കാണാം, ഖീല യഅനി അൽ മുനാഫിഖീൻ, കപടന്മാരാണ് എന്ന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. വയക്കൂനുൽ മഅന അന്നമാ ബൈനന വബൈനഹും മിൻ അഅമാലിൻ ളാഹിറത്തിൻ തജ്അലുഹും തസ്രി അലൈഹിം അഹ്കാമുൽ ഇസ്ലാമി ഹിയ സ്വലാ. ഈ കപടന്മാരും നമ്മളും തമ്മിലുള്ള പ്രത്യക്ഷമായ കർമ്മങ്ങളിലുള്ള ഒരു വ്യത്യാസം, അത് ഇസ്ലാമിൻ്റെ വിധികളിൽ വളരെ പ്രധാനപ്പെട്ടതായ നമസ്കാരമാണ്. അതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. മറ്റൊന്ന് ഇപ്രകാരവും കാണാം, അൽ അഹ്ദുല്ലദീ ബൈനന വബൈനൽ കുഫാരി അസ്സല, നമ്മളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം, അത് നമസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫറ, ആരെങ്കിലും അത് നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി. ഇദാ തറകൂഹ ദഖലു ഫീ ഹുക്മിൽ കുഫാർ, നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളുടെ അവസ്ഥ, അവർ കുഫാറുകളുടെ ഹുക്മിൽ പ്രവേശിച്ചു എന്നാണ്, അവരിൽ ആ ഒരു വിധികളാണ് ഉണ്ടാവുക എന്ന്. സഹോദരങ്ങളെ, വഖദ് അജ്മഅൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾക്കിടയിൽ ഏകോപിച്ച ഇജ്മാ ഉണ്ട്, അല അന്ന മൻ ജഹദ ഫറദ സ്വലാ കാഫിറുൻ കുഫ്റൻ അക്ബർ മുഖ്റിജം മിനൽ മില്ല. ഏതൊരാൾ നമസ്കാരത്തിൻ്റെ നിർബന്ധിതാവസ്ഥയെ, അതായത് നമസ്കാരത്തിൻ്റെ നിർബന്ധമാണ് എന്നുള്ള വിധിയെ ആരെങ്കിലും നിഷേധിച്ചാൽ, അവൻ കാഫിറായി, അവൻ അവിശ്വാസിയായി. ഏതൊരാൾ നമസ്കാരമെന്ന ആരാധനയുടെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമെന്നുള്ള ഈയൊരു തൂണിനെ, അത് നിർബന്ധമാണ്, നമസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ് എന്ന വിഷയത്തെ നിഷേധിച്ചാൽ അയാൾ അവിശ്വാസിയായി. എങ്ങനെയുള്ള കുഫറാണത്? അക്ബർ, കുഫറുൻ അക്ബറാണത്, വലിയ കുഫറാണ്. മാത്രമല്ല ഇസ്ലാമിൻ്റെ മില്ലത്തിൽ നിന്ന് തന്നെ അയാൾ പുറത്തു പോകും എന്ന്. പണ്ഡിതന്മാരേറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത്. വമിസ്ലുഹു മിസ്ലു സായിരിൽ കുഫാരി ബില്ലാ വ മലായിക്കത്തിഹി വ കുതുബിഹി വ റസൂലിഹി അവൻ ആരെപ്പോലെയാണ്? അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ മലക്കുകളുടെയും അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയുമെല്ലാം നിഷേധിക്കുന്ന, കളവാക്കുന്ന, അവിശ്വസിക്കുന്നവരായ കുഫ്ഫാറുകളുടെ കൂട്ടത്തിലാണ് അവർ ഉള്ളത്. എന്നാൽ മൻചറക്കഹ കസ്ലൻ വസഹാവുനൻ മിൻ ഗൈരി ജഹദിൻ ലി ഫർദിഹ, നമസ്കാരമൊക്കെ നിർബന്ധമാണ് എന്നത് വിശ്വസിക്കുന്നുണ്ട്, അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇയാളുടെ അലംഭാവം കൊണ്ട്, അലസത കൊണ്ട് ഇയാൾ നമസ്കാരം ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഫഖദ് ഇഖ്തലഫൽ ഉലമാ ഫീ ഹുക്മിഹി, അയാളുടെ വിഷയത്തിലുള്ള വിധിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. വ അഖ്റബുൽ അഖ്വാലി ഫീ ദാലിക, അതിൽ ഏറ്റവും ശരിയോടടുത്ത അഭിപ്രായങ്ങളിലൊന്ന്, അന്ന മൻ സറഖ ബിൽ കുല്ലിയ തഹാവുനൻ ഔ കസ്ലൻ കാഫിറൻ കുഫ്റൻ മുഖ്റിജൻ മിനൽ മില്ല, എന്നാൽ ഒരാൾ മുഴുവനായിക്കൊണ്ടും നമസ്കാരം ഉപേക്ഷിക്കുകയാണ്, അയാൾ അതിന് അലംഭാവം കാണിച്ച് അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മടിയനായി അലസനായി നമസ്കരിക്കാറേയില്ല, അങ്ങനെയായാലും അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവർ വസ്തതല്ലു ബിഹാദൽ ഹദീസി, ഈ ഒരു ഹദീസ് നമ്മളിവിടെ പറയപ്പെട്ടതായ അൽ അഹദുല്ലദി ബൈനനാ വ ബൈനഹുമുസ്സല, നമ്മളും അവരും തമ്മിലിടയിലുള്ള ഒരു കരാർ, അത് നമസ്കാരമാണ്. ഫമൻ സറക്കഹ ഫഖദ് കഫറ, നമസ്കാരം ഉപേക്ഷിക്കുന്നവരാരോ അവർ അവിശ്വാസിയായി, അവൻ കാഫിറായി എന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ ഈ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ടാണ് തീരെ നമസ്കരിക്കാത്ത ആളുകൾ ഇസ്ലാമിൻ്റെ ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് തന്നെ പുറത്തു പോകും എന്ന് തെളിവെടുക്കുന്നത്. മാത്രമല്ല വ അദില്ല ചിൻ ഉഖ്റാമിനൽ ഖുർആനി വസ്സുന്ന, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമായി മറ്റനവധി തെളിവുകൾ, നമസ്കരിക്കാത്തവർ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്നറിയിക്കുന്നതിന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. ഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് സൂറത്ത് മറിയമിൽ കാണാം, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്സലാത്ത വത്തബഉ ശഹവാത്തി ഫസൗഫ യൽഖൗന ഗയ്യ, എന്താണ് സഹോദരങ്ങളെ? എന്നിട്ട് അവർക്കു ശേഷം അവരുടെ സ്ഥാനത്തൊരു പിൻതലമുറ വന്നു. അദാഉ സ്സലാത്ത, അവർ നമസ്കാരം പാഴാക്കുന്നു. വത്തബഉ ശഹവാത്തി, തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്യുന്നു. ഫസൗഫ യൽഖൗന ഗയ്യ, അതുമൂലം അവർ ദുർമാർഗത്തിൻ്റെ ഫലം അവർ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നുള്ള സൂറത്തു മറിയമിൽ നിന്നുള്ള 59-ാമത്തെ ആയത്ത്. ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമസ്കരിക്കാത്തവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പണ്ഡിതന്മാർ വിധി നൽകിയതായി കാണാം. ഫമൻ ചറക്ക സ്വല ഇസ്തഹഖ ദുഖൂലന്നാർ, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളതിന് അർഹനായിട്ടുണ്ട്, അതിനവകാശിയായിട്ടുണ്ട് എന്നതും. തുമ്മക്കാല ഇല്ലാ മൻ താബവ ആമന, പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരൊഴികെ, ആ ഒരു കുഫറിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പിന്നെ അയാൾക്ക് രക്ഷപ്പെടാം. അതേപോലെ തന്നെ നിശ്ചയമായി നമസ്കാരം നഷ്ടപ്പെടുത്തുകയും ദേഹേച്ഛകളെ പിന്തുടരുകയും ചെയ്യുന്നവരായ ആളുകൾ അവർ മുഅ്മിനീങ്ങളല്ലാത്ത ആളുകളാണ്. അതാ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഖീമുസ്സലാ വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, നിങ്ങൾ മുശ്രിക്കീങ്ങളുടെ കൂടെ ആവാൻ പാടില്ല. കാരണം ബഹുദൈവ വിശ്വാസികളായ അവിശ്വാസികളായ ഈ മുശ്രിക്കുകളായ ആളുകൾ അവർ നമസ്കരിക്കുകയില്ല. ഫബയ്യൻ അല്ലാഹു അസ്സ വജൽ അന്ന അലാമത കൗനിഹിം മിനൽ മുശ്രിക്കീന തർക്കുഹും ഇഖാമത് സ്വലാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വ്യക്തമാക്കി അവരുടെ കൂട്ടത്തിൽ കൂടുക എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? മുശ്രിക്കുകളോടൊപ്പം ആവുക എന്ന് പറഞ്ഞാൽ അവർ നമസ്കാരം നിലനിർത്തുന്നവരല്ല, നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്, വിശ്വാസികളുമായിട്ടില്ല അവർ. അക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അവരോടൊപ്പം ആവാൻ പാടില്ല, നമസ്കരിക്കാത്തവൻ കാഫിറാണ് എന്നുള്ള വിധി നൽകുന്നത് ആ ഒരു വിഷയത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഹദീസാണ്, ഇന്ന ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാ, ഒരാളുടെയും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാണ്. ഇതെന്താണ് വഹാദ യസ്ദുഖു അലാ മൻ തറക ഹബിൽ കുല്ലിയ, അത് പൂർണ്ണമായി നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. എന്നാൽ ഒന്നോ രണ്ടോ നമസ്കാരം എപ്പോഴെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നത് തർക്കുസ്വല എന്നതിൽ ഉൾപ്പെടുകയില്ല എന്നാണ്, ചെറിയ പാപങ്ങളല്ലേ. അപ്പോൾ സഹോദരങ്ങളെ, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്, അതിനെ നമ്മൾ കാണേണ്ടത്. പണ്ഡിതന്മാരേറെ ചർച്ച ചെയ്യുകയുണ്ടായി നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ വിധിയെ സംബന്ധിച്ച്. അല്ലാമത്തു ഷെയ്ഖുൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഹുക്കുമ ചാരിക്ക് സ്വല, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ ഹുക്കുമ. ഫൽ ഹദീസു ദലീലുൻ ഖാത്തിഉൻ, ഖണ്ഡിതമായ തെളിവാണ് ഈ ഹദീസ്. അലാ അന്ന താരിക സ്വലാത്തി ഇദാ മാത മുസ്ലിമൻ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ മുസ്ലിമായിക്കൊണ്ടാണ് മരിക്കുന്നത്. യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നഹു ലാ യുഖല്ലദു ഫിന്നാർ മഅൽ മുശ്രിക്കീൻ, മുസ്ലിങ്ങളോടൊപ്പമായി ഷഹാദത്തിലായി മരിച്ചാൽ അയാൾ നരകത്തിൽ ശാശ്വതനാവുകയില്ല മുശ്രിക്കുകളോടൊപ്പം എന്നതാണ്. ഫഫീഹി ദലീലുൻ ഖവിയുൻ, ഈ ഹദീസിൽ ശക്തമായൊരു തെളിവുണ്ട്. ഖവിയുൻ ജിദ്ദൻ, വളരെ ശക്തമായ തെളിവുണ്ട്. അന്നഹു ദാഖിലുൻ തഹ്ത മശീഅത്തില്ലാഹി തആല, നിശ്ചയമായും അങ്ങനെ മരണപ്പെടുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് അവരുടെ അവസ്ഥയുണ്ടാവുക എന്ന്. ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, നിശ്ചയമായും അള്ളാഹു ശിർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ശിർക്കിന് പുറമെയുള്ളത് അതല്ലാത്ത കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം എന്ന്. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതായ ഒരു വിഷയം കൂടിയാണ് പണ്ഡിതന്മാർക്കിടയിൽ. മാത്രമല്ല ആളുകൾക്ക് ഇഷ്കാല് ഉണ്ടാവാം, നിലനിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അന്നചാരിക സ്വലാ കസ്ലൻ ഖാരിജുൻ അൻ മില്ലത്തിൽ ഇസ്ലാം, അലസനായിക്കൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ള വിഷയം. വഹുൽ മഷ്ഹൂർ, അത് പ്രസിദ്ധമാണ്. മിൻ മദ്ഹബിൽ ഹനാബില, ഹനഫി പണ്ഡിതന്മാർക്കിടയിലും ഹനഫി മദ്ഹബിലുമൊക്കെ പ്രസിദ്ധമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അല്ലാമ ഷെയ്ഖ് അബ്ദുൽ മൊഹ്സിനുൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷറഹിൽ സുനൻ അബി ദാവൂദിനെ ഷറഹ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നു, ഫയുംകിനു അയ്യക്കൂനൽ മഅന അന്നഹും മാ അമിലു ഷൈഅൻ ബഖിയലഹും ഔ യൻഫഅഹും, അതിൻ്റെ മഅന ഇങ്ങനെയാവാം, അവർക്ക് ഉപകാരപ്പെടുന്നതായ യാതൊരു അമലും അവർ ബാക്കിയാക്കി അവശേഷിപ്പിച്ചിട്ടില്ല. ലാ അന്നഹും ദഖലു ഫിൽ ഇസ്ലാം, അവർ അങ്ങനെയല്ല, അവർ ഇസ്ലാമിൽ പ്രവേശിച്ചു. വശഹിദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നിട്ടവർ ഷഹാദത്തിന് സാക്ഷികളായി. ثم لم يسجدوا لله سجدا, പിന്നെ അല്ലാഹുവിന് വേണ്ടി ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. വലം യുത്വമു മിസ്കീന, ഒരു പാവപ്പെട്ടവർക്ക് ഭക്ഷണം പോലും നൽകിയില്ല. വലം യഹജു, ഹജ്ജ് ചെയ്തിട്ടില്ല. വലം യസൂമു യൗമൻ മിന ദഹരി, ഒരു നോമ്പ് പോലും നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവരാവാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു. നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ വിഷയത്തെ സംബന്ധിച്ച് വലമീരിദ് ഫിൽ ഖിതാബി വസുന്ന, ഖുർആനിലും സുന്നത്തിലും വന്നിട്ടില്ല. അന്ന താരിക സ്വലാത്തി ലൈസ ബി കാഫിർ ഔ അന്നഹു മുഅ്മിൻ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറല്ല അതല്ലെങ്കിൽ മുഅ്മിനാണ് എന്നത്. വഗായത്തു മാ വറദ ഫീ ദാലിക നുസൂസുൻ തദുല്ലു അലാ ഫളി തൗഹീദ്, ആ വിഷയത്തിൽ വന്ന പ്രമാണങ്ങൾ കൂടുതലും തൗഹീദിൻ്റെ ഫളിനെ അറിയിക്കുന്നതാണ്. വഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്, വസവാബി ദാലിക, അതിൻ്റെ പ്രതിഫലം, വഹിയ ഇമ്മ മുഖയ്യദുൻ മുഖയ്യദത്തുൻ ബി ഖുയൂദിൻ ഫിൻ നഫ്സി നഫ്സിഹി യംതനിഉ മാഹ അൻ യതുറുക സ്സലാ, നിശ്ചയമായും അത് പ്രത്യേകമായിക്കൊണ്ട് അതോടൊപ്പം തന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്കുകൂടി അതിൽ ഉൾപ്പെടുന്നു എന്നത്. മനുഷ്യന് നമസ്കാരം ഉപേക്ഷിക്കാനുള്ളതായ യാതൊരുവിധ അവസ്ഥകളുമില്ല. കുഫറിൻ്റെതായ തെളിവുകളാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ലഭിക്കുന്നത് എന്നാണ് പൊതുവെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ലിയന്ന അതില്ലത്ത കുഫ്രിൻ, കുഫറിൻ്റെതായ ദലീലുകൾ, താരിഖ് സ്വലാത്തി ഖാസ, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് മാത്രമാണ് അങ്ങനെ ഒരു കുഫറിൻ്റെ വിഷയം പ്രത്യേകം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവൽ ഖാസു മുഖദ്ദമുൻ അലൽ ആം, പൊതുവായതിൽ നിന്ന് പ്രത്യേകമായതിനെ മുന്തിക്കണം എന്നുള്ളതാണ്. കുഫറിനെ എടുത്തു പറഞ്ഞ വിഷയം അത് നമസ്കാരം മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമായിക്കൊണ്ട് ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയ പാപമാണ്, വലിയ തെറ്റാണത്, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നിസ്കാരം ഉപേക്ഷിക്കൽ കുഫ്റാണ് എന്ന ഭാഗമാണ് വിശദീകരിച്ച് നൽകിയത്. അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: രാത്രി ഉറങ്ങുമ്പോൾ ഖിബലയ്ക്ക് നേരെ കാല് വെച്ചു കിടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ്.
5: ഖിബലയ്ക്ക് തലവെച്ച്, കാല് വെച്ച്, ഉടൽ വെച്ച് എങ്ങനെ കിടക്കണം എന്നത് ഇസ്ലാം പ്രത്യേകമായി പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദീൻ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനാണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തുവാൻ ഒരു മുഅ്മിന് പാടില്ല. ഖിബലയ്ക്ക് അഭിമുഖമായോ ഖിബലയ്ക്ക് കാൽ നീട്ടി ഒക്കെ ആയിരിക്കാം ഇവിടെ ഒരു ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രശ്നം ഉടലെടുക്കുന്നില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു അനാദരവ് എന്ന രൂപത്തിലും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖിബലയ്ക്ക് കാൽ നീട്ടിക്കിടക്കുന്നത് കുഴപ്പമില്ല എന്നാണ് സൂചിപ്പിച്ചത്.
4: ഒരാൾ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തിയാൽ തഹിയത്ത് നിസ്കരിക്കാമോ എന്നാണ്.
6: പള്ളിയിൽ ഏത് സമയത്ത് നമ്മൾ കയറിയാലും തഹിയത്ത് നിസ്കരിക്കുക എന്നത് അത് വലിയ സുന്നത്തായ കാര്യമാണ്. പണ്ഡിതന്മാർക്കിടയിൽ തഹിയത്ത് നിസ്കരിക്കൽ വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെപ്പോലും കാണാൻ സാധിക്കും. എന്നാൽ പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പ്രബലമായ സുന്നത്താണ് എന്നത് തന്നെയാണ്. സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നിസ്കരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഐച്ഛികമായ നിസ്കാരങ്ങളാണ് ആ സമയത്ത് പ്രത്യേകമായി വിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് കാരണങ്ങളുള്ള നിസ്കാരമാണ്, അതുപോലെ തന്നെ നിർബന്ധ നിസ്കാരമാണ്, അതൊക്കെ നിർവഹിക്കുന്നതിൽ വിരോധമില്ല എന്നത് തന്നെയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തഹിയത്തുൽ മസ്ജിദ് എന്നതൊരു കാരണവുമായി ബന്ധപ്പെട്ട നിസ്കാരമായതുകൊണ്ട് ആ സമയത്ത് നിസ്കരിക്കുവാൻ കഴിയുമെങ്കിൽ നിസ്കരിക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് നമ്മൾ നിസ്കരിക്കാതെ അവിടെ നിൽക്കുകയാണ്, ബാങ്ക് ഉടനെ വിളിച്ചു, എന്നാൽ അവർ മഗ്രിബിൻ്റെ തൊട്ടു മുമ്പ് ഉള്ള രണ്ടു റക്അത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്കതോടുകൂടെ തന്നെ തഹിയത്തുൽ മസ്ജിദ് ലഭിക്കുക തന്നെ ചെയ്യുമെന്നതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി മഗ്രിബിൻ്റെ മുമ്പിലുള്ള രണ്ടു റക്അത്ത് നിസ്കരിക്കാൻ സമയമുള്ള പള്ളിയല്ല എങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയും തഹിയത്തുൽ മസ്ജിദ് ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
4: ചോദ്യം ഇപ്രകാരമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടി. അതിൻ്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് എൻ്റെ കയ്യിൽ ഇരിക്കും തോറും വല്ലാത്ത മനഃപ്രയാസം. ആ സ്വർണ്ണാഭരണം എന്തു ചെയ്യണം? അത് എടുത്തതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസം. മോഷണം എന്ന രൂപത്തിൽ എടുത്തതല്ല, കളഞ്ഞു കിട്ടിയതാണ്. എൻ്റെ മനസ്സിന് ആശ്വാസം നൽകുന്ന, എൻ്റെ പ്രയാസത്തെ പോക്കുന്ന മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ്.
5: മൂല്യമുള്ള, വിലപിടിപ്പുള്ള ഏതൊരു വസ്തു, അത് നാണയമാകാം, സ്വർണവും വെള്ളിയുമാകാം, മറ്റ് മൂല്യമുള്ള എന്തൊരു വസ്തു ആകട്ടെ, അവ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥ ഉടമയ്ക്ക് ലഭിക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യണം. പരസ്യം ചെയ്യുക, ഇന്നത്തെ കാലത്ത് വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ പരസ്യം ചെയ്താൽ തന്നെ മതിയാവുന്നതാണ്. ഒരു വർഷത്തോളം അങ്ങനെ കാത്തു നിൽക്കണം. ഇവിടെ മൂല്യമുള്ള എന്ന് പറഞ്ഞു, ജനങ്ങൾ നിസ്സാരമായി കാണുന്നതാണെങ്കിൽ അത് പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതില്ല. ഒരു ആൾക്ക് ഒരു പെൻസിലാണ് കളഞ്ഞു കിട്ടിയത്, അല്ലെങ്കിൽ ഒരു 2 രൂപയാണ് കളഞ്ഞു കിട്ടിയത്. സ്വാഭാവികമായും ഇത്ര വലിയ മൂല്യം കണക്കാക്കാത്ത ഈ ധനം ആരും അന്വേഷിച്ച് വരാറില്ല. എന്നാൽ മൂല്യമുള്ള, അല്പം വിലപിടിപ്പുള്ള, അത് ഓരോ നാട്ടിലും അറിയാം ഒന്ന് വിലപിടിപ്പുള്ളതാണോ അല്ലയോ എന്ന്. അത്തരം കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം അത് പരസ്യം ചെയ്യുക. ആ ഒരു വർഷത്തിനിടയിൽ ആരും വന്നിട്ടില്ല എങ്കിൽ ആർക്കാണോ ലഭിച്ചത് അയാൾക്ക് അത് എടുക്കാവുന്നതാണ്. എന്നാൽ ശേഷം പിന്നീട് കുറേ കാലത്തിന് ശേഷം ഉടമസ്ഥൻ തിരിച്ചു വന്നാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൽ തൃപ്തിപ്പെടാൻ ആവശ്യപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ഒരു വർഷമാണ് ഇത്തരം വിളംബരം, പരസ്യം, പബ്ലിസിറ്റി ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരമാവധി ആ ഉടമസ്ഥന് തന്നെ കിട്ടാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക.
4: ഇസ്ലാമിൽ കളികൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ആധുനിക ലോകത്ത് ചെസ്, കാരംബോർഡ് പോലുള്ള ഗെയിം കളിക്കുന്നത് തെറ്റാണോ? മുതിർന്നവർക്ക് പറ്റിയില്ലെങ്കിലും കുട്ടികൾക്ക് കളിച്ചൂടെ എന്നാണ്.
7: ഗെയിമുമായി ബന്ധപ്പെട്ടുള്ളതായൊരു വിഷയം, അതൊരു കുറേ വിവരണങ്ങൾ അർഹിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം എന്താ വെച്ചാൽ, പിന്നെ ഒരു ചോദ്യോത്തരത്തിൻ്റെ സന്ദർഭത്തിൽ അതിനെ വിശദീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് കുറേ തരം കളികൾ, അതിൽ മതപരമായി ലക്ഷ്യങ്ങളുള്ള കളികൾ, എന്നാൽ കേവല വിനോദങ്ങൾ ആയിട്ടുള്ള കളികൾ. അതിൽ തന്നെയും ചില കളികൾ ഇപ്പം ഈ കളങ്ങളിൽ പിന്നെ കളം മാറ്റിയുള്ള കളികൾ, ചെസ് പോലുള്ള നെർദ് പോലുള്ളതായ കളികൾ, ഇതൊക്കെ പല അതിനൊക്കെ വ്യത്യസ്ത രീതികളും അതിന് നിയമങ്ങളും തന്നെ മതപരമായിട്ട് ഉള്ളതാണ്. മൊത്തത്തിൽ ഇപ്പം ഈ കളികളിൽ നിർബന്ധ ബാധ്യതകൾ, അവയെ സമയം തെറ്റിക്കുന്ന, അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ നിഷിദ്ധങ്ങൾ പറയാനും നിഷിദ്ധങ്ങൾ പരസ്പരം പോര്, പക, വിദ്വേഷം, ചീത്ത പരാമർശങ്ങൾ ഇതൊക്കെ ഉള്ള രീതിയിൽ, അതേപോലെ ഈ ചൂതാട്ടം പോലെ കാശ് വെച്ചിട്ടുള്ള രീതിയിലുള്ള കളികൾ, ഇത് പാടുള്ളതല്ല, ഇത്തരം കളികൾ പാടുള്ളതല്ല. എന്നാൽ നിർബന്ധ ബാധ്യതകളെ വിസ്മരിക്കാത്ത, അതിൻ്റെ സമയം തെറ്റിക്കാത്ത, നിഷിദ്ധങ്ങളും സ്കലിതങ്ങളും പറയുകയോ അല്ലെങ്കിൽ മാനസികമായി വെറുപ്പും പകയും ഉളവാക്കാത്തതോ ആയ, പിന്നെ ഈ പണം വെച്ചുള്ളതല്ലാത്ത വിനോദങ്ങൾ പണ്ഡിതന്മാർ അതിനെ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ നർദിഷ് പോലുള്ളതായ കളികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് വല്ലവരും നർദിഷ് കളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ അവൻ പന്നിയുടെ രക്തത്തിൽ മാംസത്തിൽ മുക്കിയവനെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ നർദ് പോലുള്ള കളി എന്നുണ്ടെങ്കിൽ ഈ കളങ്ങൾ മാറ്റി കളിച്ചുകൊണ്ടുള്ളതായ കളികളാണ്, ചെസ് പോലുള്ളതായ കളികൾ. അതിനൊരു പ്രത്യേക വിധി തന്നെയാണ് പറയപ്പെട്ടിട്ടുള്ളത്, അത് കളിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ. പക്ഷെ അത് എന്തുകൊണ്ട് കളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരം കളികൾ നിർബന്ധമായ ബാധ്യതകൾ, നിസ്കാരം അതിൻ്റെ സമയം തെറ്റിക്കാൻ, അതേപോലെ തന്നെ നിർബന്ധമായ ബാധ്യതകൾ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കും വിധം ഏറെ സമയമെടുക്കുന്ന, അതേപോലെ തന്നെ പകയും വിദ്വേഷങ്ങളും ജനിപ്പിക്കുന്ന, പലപ്പോഴും ഇത്തരം കളികളിൽ കാശൊക്കെ വെച്ച് ഉള്ള കളികളായിരിക്കും, ആ രീതിയിലൊക്കെ ആയതുകൊണ്ടാണ് ഇരിക്കാം പ്രത്യേകം വിരോധം ഇത്തരം കളികളുടെ വിഷയത്തിൽ വന്നത് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു. അങ്ങനെയില്ലാതെ, അതായത് പിന്നെ നിഷിദ്ധം പറയാനോ നിഷിദ്ധം ചെയ്യാനോ വകുപ്പില്ലാത്ത വിധം, നിർബന്ധ ബാധ്യതകളും കാര്യങ്ങളും കൈമോശം വരാത്ത വിധം, കാശ് വെച്ചൊന്നുമല്ലാതെ ഇത്തരം കളികൾ, പെച്ചസ് പോലുള്ളതായ കളികൾ കളിക്കുകയാണ് എങ്കിൽ അതാകാമോ, ചില പണ്ഡിതന്മാർ അങ്ങനെയാണ് എങ്കിൽ അത് കളിക്കുന്നതിൽ പിന്നെ വിരോധമല്ല എന്ന് ഉണർത്തിയിട്ടുണ്ട്, ചില ഫുഖഹാക്കൾ അങ്ങനെ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും നിർബന്ധ ബാധ്യതകളെ വിസ്മരിക്കും വിധവും, അതേപോലെ തന്നെ അതിനെ പിന്നെ സമയം തെറ്റിക്കും വിധവും, പരസ്പര വിദ്വേഷവും പകയൊക്കെ വളർത്തും വിധവും ഒക്കെയാണ് എങ്കിൽ അത്തരം കളികൾ സ്കലിതമാണ്, തെറ്റാണ്, മതപരമായിട്ട് പാടുള്ളതല്ല, അതിൽ മുന്നറിയിപ്പുണ്ട് എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
4: ഒരു ജമാഅത്ത് നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഫർളാണ് നിസ്കരിക്കുന്നത് എന്ന ധാരണയിൽ ബാക്കിൽ നിന്ന് ഒരാൾ തോണ്ടിയാൽ എന്ത് ചെയ്യണം എന്നാണ്.
5: സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ അയാളുടെ പിന്നിൽ നിന്നും ഫർള് മറ്റൊരാൾ നമസ്കരിക്കുന്നു എങ്കിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ചില ആളുകൾ ചെയ്യാറുണ്ട്, ഞാൻ സുന്നത്ത് നമസ്കാരത്തിൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരേണ്ടതില്ല എന്ന രൂപത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കും. അതിൻ്റെ ആവശ്യമില്ല, പിന്നിൽ തുടർന്ന ആളുകൾ തുടരട്ടെ, അവർക്ക് ഫർളിൻ്റെതായ നീയത്താണ്, സുന്നത്ത് നമസ്കരിക്കുന്ന ആൾക്ക് സുന്നത്തിൻ്റെതായ നീയത്താണ്. പക്ഷെ റുക്കുഉവിലും സുജൂദിലും ഒക്കെ പോകുമ്പോൾ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടായിരിക്കണം എന്ന് മാത്രം. എന്നാൽ നമസ്കാരത്തിൽ മറ്റ് സൂറത്തുകൾ ഉറക്കെ ഓതേണ്ടതില്ല, കാരണം അവർ സുന്നത്ത് നമസ്കാരത്തിലാണ്. ഇനിയുണ്ടാകുന്ന പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയം, സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ ഫർള് നമസ്കരിക്കാൻ പാടുണ്ടോ എന്നാണ്. തറാവീഹ് നമസ്കരിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വന്ന ഒരാൾ അയാൾ ഇഷ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അയാൾ അവിടെ ഒറ്റയ്ക്ക് ഇഷ നമസ്കരിക്കുകയാണ് വേണ്ടത്, അതല്ല തറാവീഹ് നടക്കുമ്പോൾ സുന്നത്തായ തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇഷ നമസ്കരിക്കുകയാണ് വേണ്ടത് എന്ന ചോദ്യം പൊതുവെ പ്രസക്തമാണ്. അവിടെ അയാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയല്ല, മറിച്ച് ഇഷ നമസ്കാരം തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ കൂടെ നിന്ന് നമസ്കരിക്കുകയാണ് വേണ്ടത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീന പള്ളിയിൽ നിന്ന് ഇഷ നമസ്കരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഇമാമ അതേ നമസ്കാരത്തിന് നിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും, പ്രസ്തുത ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ നിന്ന് ഒരാൾക്ക് ഫർള് നമസ്കരിക്കാവുന്നതാണ്, മഅ്മൂമായി തുടരാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു.
4: ചോദ്യം ഇപ്രകാരമാണ്: എന്റെ വീടിന്റെ പരിസരത്ത് സലഫി മസ്ജിദ് ഇല്ല, യാഥാസ്ഥിക വിഭാഗം പള്ളിയിൽ പോയി ജമാഅത്ത് നിലനിർത്തണോ എന്നാണ്.
7: മുസ്ലിമായി അറിയപ്പെട്ട ഏതൊരാളുടെ പിന്നിലും നമസ്കരിക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശമാണ്. അതുകൊണ്ട് തന്നെ സുന്നി പ്രസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെടുന്ന പള്ളികളിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം സാധുവാകും. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
4: ചോദ്യം ഇപ്രകാരമാണ്: എൻ്റെ ബന്ധുവിന് പുതുതായി ഉണ്ടാക്കുന്ന വീട്ടിൽ നിസ്കാര റൂം പണിയുന്നുണ്ട്. വീട്ടിൽ വരുന്ന അതിഥികൾക്ക് നിസ്കരിക്കുവാൻ എന്ന ഉദ്ദേശത്തിലാണ് റൂം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ടോയ്ലറ്റ് കിബിലയ്ക്ക് നേരെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ കിബിലയ്ക്ക് നേരെയായി ടോയ്ലറ്റ് വരുന്നതിൽ പ്രശ്നമുണ്ടോ എന്നാണ്.
5: മലമൂത്ര വിസർജനം കിബിലയ്ക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് പാടുണ്ടോ ഇല്ലയോ എന്നതാണല്ലോ വിഷയം. ഇവിടെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാഹു ജമീഅൻ അവരുടെ അഭിപ്രായ പ്രകാരം കിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം ചെയ്യൽ നിഷിദ്ധമായിത്തീരുന്നത് ഒഴിഞ്ഞ വെളിംപ്രദേശത്ത് അവ നടത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായ പ്രകാരം മറക്കുള്ളിൽ വെച്ചാണ്, ടോയ്ലറ്റിൽ വെച്ചാണ്, വീട്ടിനുള്ളിൽ വെച്ചാണ് ഈ കൃത്യം നിർവഹിക്കുന്നത് എങ്കിൽ അവിടെ കിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, നിഷിദ്ധമില്ല എന്ന അഭിപ്രായമാണ്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹ് ജമീഅൻ അവരുടെ അഭിപ്രായ പ്രകാരം മറ ഉണ്ടെങ്കിലും കിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുവാൻ പാടില്ല എന്നതാണ്. ആ വിഷയത്തിൽ വന്ന ചില തെളിവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജലസ അഹദുക്കും ലിഹാജതി ഫലാ യസ്തഖ്ബിൽ ഖിബ്ല വലാ യസ്തദ്ബിർഹ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ കിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുവാൻ പാടില്ല. അബു അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ, ഇദാ അതൈതുമുൽ ഗായിത ഫലാ തസ്തഖ്ബിൽ ഖിബ്ല വലാ തസ്തദ്ബിറുഹ, നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ കിബിലയ്ക്ക് അഭിമുഖമായോ പിന്നിട്ടോ ഇരിക്കാൻ പാടില്ല. വലാക്കിൻ ശരിഖു ഔ ഖരിബു, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞ് ഇരിക്കുക. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം മക്ക അവരുടെ തെക്കു ഭാഗത്താണ്, അതുകൊണ്ട് തന്നെ തെക്കു വടക്കായി ഇരിക്കുവാൻ പാടില്ല. അത് കിബിലയ്ക്ക് ഒന്നുകിൽ മുന്നിട്ടോ പിന്നിട്ടോ ആയിരിക്കും. തെറ്റി ഇരിക്കണമെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കിബില പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ ആശയപ്രകാരം നമ്മൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇരുന്ന് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല, തെക്ക് വടക്ക് ദിശകളിലായി ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണുവാൻ സാധിക്കും, റഖൈത്തു യൗമൻ അലാ ബൈത്തി ഹബ്സ, സഹോദരിയായ ഹബ്സയുടെ വീട്ടിൻ പുറത്ത് ഞാൻ ഒരിക്കൽ കയറി നോക്കിയപ്പോൾ, ഫറായിത്തു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹാജത്തി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഷാമിലേക്ക് അതോ വടക്ക് ഭാഗത്തേക്ക് മുന്നിട്ടും കഅബയിലേക്ക് പിൻഭാഗമാക്കിക്കൊണ്ടും ഇരിക്കുന്നു ഞാൻ കണ്ടു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിന് ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് ഇവിടെയുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ അദ്ദേഹം കിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഖദ് നുഹി അൻ ദാലിക, ഇത് വിരോധിക്കപ്പെട്ട കാര്യമല്ലേ? ഇതിന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഇന്നമാ നുഹി അൻ ഹാദ ഫിൽ ഫലാഇ, വെളിംപ്രദേശത്ത് ഇരിക്കുമ്പോഴാണ് ഇത് നിരോധിക്കപ്പെട്ടുള്ളത്. ഫൈദാ കാന ബൈനക വബൈനൽ ഖിബ്ലത്തി ശൈഉൻ യസ്തുറുക ഫലാ ബസ്, നിനക്കും ഖിബ്ലക്കും ഇടയിൽ വല മറയുമുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നാണ്. അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, നഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തഖ്ബിൽ ഖിബ്ല ബിബൗൽ, ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. ഫറായിതു ഖബ്ല അൻ യുഖ്ബല ബിആമി യസ്തഖ്ബിലുഹ, എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും വഫാത്തിന് ഒരു വർഷം മുമ്പായി ഖിബ്ലക്ക് അഭിമുഖീകരിച്ച് ഇരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസുകളിൽ നിന്ന് മൊത്തത്തിൽ പണ്ഡിതന്മാർ മനസ്സിലാക്കിയൊരു കാര്യം, മറയുള്ള അവസ്ഥയിലാണ് എങ്കിൽ കിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൂടാ, എന്നാൽ മറയില്ലാത്ത അവസ്ഥയിൽ അവ വെടിയുകയാണ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും ശരി, ഇത്തരം ഹദീസുകൾ പല രൂപത്തിൽ വന്നുവല്ലോ, അതുകൊണ്ട് ഒരു ഇഷ്കാൽ, ഒരു സംശയം ഇല്ലാതിരിക്കുവാൻ വേണ്ടി വീടുകൾ നിർമ്മിക്കുമ്പോൾ, പള്ളികൾ നിർമ്മിക്കുമ്പോൾ, അവിടെയൊക്കെ ടോയ്ലറ്റ് നമ്മൾ സജ്ജീകരിക്കുമ്പോൾ കിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാത്ത രൂപത്തിലാണ് ഏറ്റവും ഉത്തമം എന്നത് യാതൊരുവിധ സംശയവുമില്ല.
4: ആർത്തവ സമയം മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്ലൗസ് ഇട്ട് ഖുറാൻ സ്പർശിച്ച് ഓതാൻ പറ്റുമോ എന്നാണ്.
8: അത് നമ്മൾ മനസ്സിലാക്കുക, ഈ പിരീഡ് സമയം എന്ന് പറയുന്നത് ഒരു അശുദ്ധമായ, ഇസ്ലാം അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, അശുദ്ധമായ ഒരു സമയമാണ്. അതുകൊണ്ടാണ് നമസ്കാരം മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ അതിൽ ഒരു പ്രതിഫലം കാംക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നിർദ്ദേശിച്ച അല്ലെങ്കിൽ അവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പന, ആ കൽപ്പന സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് അതിനൊരു പ്രതിഫലം, അതിൽ ഒരു പ്രതിഫലം ആഗ്രഹിക്കുകയാണ് വേണ്ടത്. അഥവാ ഒരു ഇനി ഏതായാലും ഒരാഴ്ചക്ക് നിസ്കാരം മറ്റു കാര്യങ്ങൾ ഈ ജാതി കാര്യങ്ങളൊന്നും നോക്കണ്ട, ഒരാശ്വാസമായി എന്ന ഒരു തോന്നൽ ഒരു പെണ്ണിനുണ്ടാകാൻ പാടില്ല. കാരണം ഈ ഇബാദത്തുകളൊക്കെ ഒരു പ്രയാസമായിട്ട് ഒരാൾക്ക് തോന്നാൻ പാടില്ലല്ലോ, ഒരാൾക്ക് തോന്നാൻ പാടില്ല. മറിച്ച് നേരത്തെ ശുദ്ധിയുള്ള അവസ്ഥയിൽ ഇബാദത്ത് ചെയ്തിരുന്നത് ആ ഇബാദത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയായിരുന്നു. ഈ സമയത്ത് ഞാൻ ഇബാദത്തുകൾ ചെയ്യാത്തത് ഒരു ആശ്വാസം കിട്ടി എന്ന നിലയ്ക്കല്ല, മറിച്ച് അല്ലാഹ് എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് റബ്ബിൻ്റെ ഒരു കൽപ്പന ഞാൻ പാലിക്കുന്നു എന്നതാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ആർത്തവകാരിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇളവുണ്ട്, ഇസ്ലാം അനുവദിച്ച ഇളവുകൾ തന്നെയുണ്ട്. ദിക്റുകൾ ചൊല്ലാം, മനപ്പാഠമാക്കിയ ഖുർആൻ ഓതാം, ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ആ സമയത്തും ഖുർആൻ മറിച്ച് പാരായണം ചെയ്യണം എന്നത് അത് ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടുന്നത്. നമ്മൾ മനപ്പാഠമാക്കി വെച്ചിട്ടുള്ളത് ഇനി ഒന്നും മനപ്പാടല്ലേ, നമ്മൾ മനപ്പാഠമാക്കാൻ ശ്രമിക്കുക. ചെറിയ സൂറത്തുകൾ മനപ്പാഠമാക്കി ശീലിക്കുക, അല്ലെങ്കിൽ ഖുർആൻ മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് കേൾക്കുക, ഈ രൂപത്തിലൊക്കെ ചെയ്യുക എന്നല്ലാതെ ആ സമയത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഗ്ലൗസ് ധരിച്ചിട്ടെങ്കിലും ഖുർആൻ ഓതുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതില്ല. ഖുർആൻ ഓതാം എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെയൊക്കെ കൂടി ഓതുക എന്നത് ശരിയല്ല. ആ സമയത്ത് കഴിയുന്നതും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, ആ ഒഴിഞ്ഞു നിൽക്കുന്നതിലും ഒരു പ്രതിഫലം കാംക്ഷിക്കുക. ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞൊരാശ്വാസം കിട്ടിയല്ലോ എന്ന നിലയ്ക്കല്ല, മറിച്ച് ഞാൻ അല്ലാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് സ്വീകരിക്കുന്നത്, നടപ്പാക്കുന്നത് എന്ന ആ ഒരു ചിന്തയാണ് ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ ഇബാദത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ടുന്നത്. എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കുകയും ഇബാദത്തുകൾ ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ശുദ്ധിയുടെ അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടവളാണ് സ്ത്രീ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ശരിക്കും പഠിച്ച് ജീവിതത്തിൽ പകർത്തുക, ഇബാദത്തുകൾ ആസ്വാദനത്തോടുകൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇബാദത്ത് ചെയ്യാൻ പ്രയാസങ്ങൾ നേരിടുന്നത് മാനസികമായൊരു വിഷമമായിട്ട് കാണുകയാണ് ചെയ്യേണ്ടുന്നത്. അല്ലാഹു ആലം.
4: നിസ്കാരത്തിൽ മുട്ടുകാലിന് സുഖമില്ലാത്തയാൾ സുജൂദിന് മാത്രം കസരയിൽ ഇരുന്ന് സുജൂദ് ചെയ്യുമ്പോൾ മുന്നിൽ ഒരു സ്റ്റൂളോ മറ്റോ വെച്ച് അതിന്മേൽ സുജൂദ് ചെയ്യാൻ പറ്റുമോ? സുജൂദ് ചെയ്യുന്ന സമയത്ത് കസരയിൽ നിന്ന് അല്പം ഉയർന്ന് സ്റ്റൂളിന്മേൽ സുജൂദ് ചെയ്യുന്നത് ശരിയാണോ എന്നാണ്.
9: നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർക്കാണ് ഇരുന്ന് നിസ്കാരം അനുവദനീയമായിട്ടുള്ളത്. അതിൽ തന്നെ സുജൂദിൻ്റെ വിഷയം, ഒരാൾക്ക് സുജൂദ് ചെയ്യുന്നതിന് ശരിക്കും സുജൂദ് ചെയ്യുന്നതിന് തടസ്സമില്ലെങ്കിൽ അയാൾ ഇരുന്ന് നിസ്കരിക്കുന്ന സന്ദർഭം ഉണ്ടാവാൻ ചിലപ്പം നിൽക്കാൻ ബുദ്ധിമുട്ട് കാരണം ഇരിക്കുന്നുണ്ടാവാം. അതേസമയം ശരിക്കും സുജൂദ് ചെയ്യുന്നതിന് അയാൾക്ക് തടസ്സമില്ല എങ്കിൽ അയാൾ ശരിക്കും സുജൂദ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ആ സുജൂദ് ചെയ്യാൻ തടസ്സമുള്ള ഒരാളാണെങ്കിൽ അയാൾ സ്റ്റൂളിൽ ഇരുന്ന് സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ മുമ്പിൽ ഒന്നും വെക്കേണ്ടതില്ല എന്നതാണ് അടിസ്ഥാനം. ഇനി ഒരാൾ മുമ്പിൽ തലയണയോ സ്റ്റൂളോ വെച്ചു, അതിൽ സുജൂദ് ചെയ്താൽ അത് വിരോധവും ഇല്ല. കാരണം സഹാബത്തിൽ നിന്ന് ചിലരൊക്കെ അപ്രകാരം ചെയ്തത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അല്ലാഹു അലമു ബിസ്സവാബ്.
3: മഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
10: ഇപ്പം നമ്മുടെയൊക്കെ ഒരു കുടുംബ ജീവിതമാണല്ലോ ഒരു നമ്മുടെയൊക്കെ ഈ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും ഇമ്പമാർന്ന ഇടം. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും കേട്ടാലും മതിവരാത്ത അത്ര ഉപദേശങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും നമുക്ക് കിട്ടേണ്ടുന്നൊരു മേഖല കൂടിയാണത്. അപ്പോൾ അതിൽ പിന്നെ ഒരു ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ഉമ്മയും നടത്തുന്നൊരു സുന്ദരമായൊരു ഒരു ഒരു സംഭാഷണമുണ്ട് ചരിത്രത്തിൽ. അപ്പം അതിൽ പിന്നെ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ വല്ലാതെ ഹൃദയസ്പർക്കായി ഇങ്ങനെ തറച്ചു നിൽക്കേണ്ടുന്ന ഒരു ഒരു ഒരു വാക്യമായിട്ട് തോന്നിയതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെ ആയിഷ ഉമ്മയോട് പറയാണ്, എന്ത് ആയിഷ ഉമ്മയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇനീല ആലമു ഇദാ കുന്തി അന്നി റാദിയ വൈദാ കുന്തി അലിയ ഗളബി. ആയിഷ, നിനക്കെന്നോട് പ്രിയമുള്ള സമയവും അപ്രിയമുള്ള സമയവും അതൃപ്തിയുള്ള സമയവും എനിക്ക് നല്ലപോലെ അറിയാം. ഇവിടെ മാഷാല്ല ഒന്ന് നോക്കൂ, ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാവണം എന്നത് പ്രവാചകൻ വാക്കുകളിലൂടെ പറഞ്ഞു തരുന്നു. അപ്പോൾ ആയിഷ ഉമ്മ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് പ്രവാചകൻ നിങ്ങൾക്കറിയാം എനിക്ക് തൃപ്തിയുള്ളതും അതൃപ്തിയുള്ളതുമായ അവസ്ഥ എങ്ങനെയാണ് അറിയുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ മറുപടി അത് അത് വല്ലാത്തൊരു ഒരു വാക്കാണ്. എന്ത് ആയിഷ, നിനക്ക് തൃപ്തിയുള്ള സമയത്ത് ഫഇന്നക തഖൂലീൻ, നീ പറയും ലാ വറബ്ബി മുഹമ്മദ്, മുഹമ്മദിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അത് ധാരാളമായിട്ട് പറയും. അപ്പം എനിക്ക് മനസ്സിലാവും ആയിഷ തൃപ്തിയുള്ളവളാണ്. നമ്മൾക്ക് സാധാരണ പറയുന്നത് പോലെയുള്ള
11: ഒരു വാക്ക്,
10: ആ ഒരു വാക്ക് നല്ല നല്ല ഒരവസ്ഥയിലാണുള്ളത്. എന്നാൽ വൈദാ കുഞ്ചി അലി യഗളബി, വൈദാ കുഞ്ചി അലി യഗളബി, നിനക്ക് എന്നോട് അതൃപ്തിയുള്ള സമയത്ത് നീ എന്താ പറയുക, ലാ വറബി ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്നുള്ളത്.
11: ചെറിയ കുശുമ്പ് പോലെ.
10: അപ്പം അതിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു ഭർത്താവ് എന്നുള്ള നിലക്കുള്ള ഒരു റോള് എന്തായിരിക്കണം എന്ന് പ്രവാചകൻ വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിച്ചു തരാൻ. അത് നമ്മുടെ പിന്നെ കൂടെ കഴിയുന്ന ഭാര്യയുടെ അവിടെ മുഖത്ത് നോക്കിയിട്ട് വായിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഒരു ഭർത്താവിൻ്റെ ഒരു ഉത്തരവാദിത്തം. നമ്മൾ യഥാർത്ഥത്തിലായോ എന്നുള്ളത് അതിൻ്റെ ഒരു പൂർണ്ണതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ ഒട്ടേറെ മാതൃകകൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിങ്ങനെ പിന്നെ ഈ ഒരു ഹാരിസ് മൂലയുടെ ഒരു ഇത് പിന്നെ വാചകം കേട്ടപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളാണല്ലോ അദ്ദേഹം പറഞ്ഞത്.
11: തീർച്ചയായും.
10: അപ്പോൾ അതിൽ നമ്മളുടെ റോള്, ഓരോരുത്തരും അവരവരുടെ റോളുകൾ നിർവഹിക്കുമ്പോഴാണല്ലോ കുടുംബം ഭംഗിയുള്ളതാകുന്നത്, സുന്ദരമായ ഒരു ഇടമായി മാറുന്നത്,
11: ഇമ്പമുള്ളത്
10: ഇമ്പമുള്ളതാകുന്നത്. മക്കളോട്, മാതാപിതാക്കളോട്, ഭാര്യയോട്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാര്യ ഭർത്തർ ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധത്തിൻ്റെ ഒരു സുദൃഢത, അതായത് ഒരാൾക്ക് തൻ്റെ ഇണയുടെ മുഖത്ത് നോക്കിയിട്ട് വായിച്ചെടുക്കാൻ കഴിയുമ്പോൾ അത് അത്രമാത്രം ഇഴചേർന്ന് നിൽക്കുന്നു ആ ബന്ധം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കിൽ
11: ഖുർആനിൽ പറഞ്ഞ ലിതസ്കുനു ഇലൈഹാ,
10: ലിതസ്കുനു ഇലൈഹാ,
11: ആ ഒരു വാചകത്തിൻ്റെ ഒരു അർത്ഥത്തിൻ്റെ തലം, അതിൻ്റെ ഒരു വിശാലത ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു ഘടകം തന്നെയാണ്. ഹസനൻസാർ പങ്കുവച്ച ഈ ഒരു ചരിത്രം, ചരിത്രപാഠം, ഒരു ഭർത്താക്കന്മാരും അത് തിരിച്ച് അങ്ങോ ഭാര്യയാണെങ്കിലും എൻ്റെ ഇണ എന്നിൽ തൃപ്തിയാകുന്ന ചില മേഖലകളും എന്നിൽ അതൃപ്തിയാകുന്ന ചില സമയങ്ങളും ഉൾക്കൊള്ളാനാവുക, തിരിച്ചറിയാനാവുക എന്നുള്ളത് തന്നെയാണ് ആ കുടുംബത്തിലെ ഏറ്റവും സുന്ദരമായ ഇടം. അത് അതില്ലാതെ വരുമ്പോഴാണ് എൻ്റെ ഭാര്യക്ക് എന്നോട് വെറുപ്പ് എപ്പോഴൊക്കെയാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടം എപ്പോഴൊക്കെയാണ് എന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് തിരിച്ചറിയാൻ കഴിയാതെ പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ തിരിച്ചറിയാൻ കഴിയുന്നിട്ടില്ല.
10: ഒരു അകലം, ഒരറിയാത്തൊരു ഒരു ഒരു അകലം അതിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്.
11: ഒരു ഒരു എന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ജീവിതം,
10: ജീവിതം അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിച്ചു പോകുന്നു എന്നതിലുപരിയായിട്ട്
11: ഒരു മാനസികമായ ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കപ്പെടണം എന്നതാണ് ഒരു ഒരു സുന്ദരമായ ചരിത്രത്തിലൂടെ നമ്മെ ഹസൻ അൻസാരിയെ ഓർമ്മിപ്പിച്ചത്. അല്ലാഹു അത്തരത്തിൽ ഏറ്റവും നല്ല കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തിയും അനുഗ്രഹിക്കുമാറാകട്ടെ.
12: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
13: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 20 ജൂലൈ വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2027 വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ച വിവരം പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചു കഴിഞ്ഞു. 2026 ജൂലൈ 20 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ്, ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴി ഓൺലൈനായി മാത്രം അപേക്ഷ നൽകാവുന്നതാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണല്ലോ ഹജ്ജ് കർമ്മം. ഒരു വിശ്വാസിക്ക് സാഹചര്യം അനുകൂലമായി സൗകര്യങ്ങൾ ഒരുങ്ങിയാൽ ആരോഗ്യപൂർണമായ നിലയിൽ ഏറെ

0: സ്ഥാപനത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. ജൂലൈ 20 വരെയാണ് ഹജ്ജിനുള്ള അപേക്ഷകൾ നൽകാവുന്നത്.
1: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്ക്

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. പീസ് റേഡിയോയിൽ മുൻകാലങ്ങളിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട പുലരിവട്ടം പരിപാടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാനഷ്ടം സംഭവിക്കാതിരിക്കാൻ ഈ വിഷയത്തിലെ സംസാരമാണ് ഇപ്പോൾ നേർരേഖയിലൂടെ നാം കേൾക്കുന്നത്. സംസാരിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ വലിയ നഷ്ടം നമുക്കുണ്ടാവും. അതിലൊന്നാണ് കടുത്ത പരീക്ഷണങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി വരും. അതെല്ലാവർക്കും വരുന്നതാണ്. വിശ്വാസിക്കും അവിശ്വാസിക്കും, ദീൻ അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവനും, സമ്പന്നനും സമ്പന്നനല്ലാത്തവനും, എല്ലാവർക്കും വരുന്നതാണ് കടുത്ത പരീക്ഷണങ്ങൾ. കടുത്ത പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവുമായ വലിയ വേദനകളും വലിയ പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നവയാണ് കടുത്ത പരീക്ഷണങ്ങൾ. ഈ പരീക്ഷണങ്ങൾ ഏതൊരു വ്യക്തിക്കും

0: വന്നാലും അയാളത് അനുഭവിച്ചേ പറ്റൂ. അതനുഭവിക്കാതിരിക്കാൻ പറ്റൂല. ആ വന്നത് നമ്മളെന്തായിരുന്നാലും അതിൻ്റെ വേദനകളും അതിൻ്റെ ബുദ്ധിമുട്ടും മാനസിക സംഘർഷങ്ങളും അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ജീവിതത്തിൽ എന്ത് സഹിച്ചാലും അതിനൊരു ഫലമുണ്ടാവുമല്ലോ. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നൊരു കുട്ടിക്കൊരു സർട്ടിഫിക്കറ്റ് വരാനുണ്ട്. പകല കഠിനാധ്വാനം ചെയ്യുന്നൊരു ജോലിക്കാരന് വൈകുന്നേരം അതിൻ്റെ കൂലി കിട്ടാനുണ്ട്. പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു പ്രവാസിക്ക് നാട്ടിൽ ഭാവിയിൽ നല്ലൊരു ജീവിതത്തെ അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളുമൊക്കെയോ എത്രയോ വലിയ വേദനയാണ്, താങ്ങാൻ കഴിയാത്തത്ര വലിയ വിഷമമാണ് ഒരു പരീക്ഷണത്തിൽ ഒരാൾ അനുഭവിക്കുന്നത്. ഒരംഗവൈകല്യം, അതല്ലെങ്കിൽ രോഗം, അങ്ങനെ എന്തുമാവാം വലിയ വലിയ പരീക്ഷണങ്ങൾ മനുഷ്യന് വരും. ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് സഹിച്ചേ പറ്റൂ, ക്ഷമിച്ചേ പറ്റൂ. ഒരാൾ ക്ഷമിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ, അയാൾക്ക് എന്താ ലാഭം? അയാൾ അസ്വസ്ഥനായി, എന്തെങ്കിലും പറഞ്ഞു, അതുകൊണ്ടൊരു പ്രയോജനവും അയാൾക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളും ചില അറിവുകളും നമുക്കുണ്ടെങ്കിൽ ആ വേദനകളെയും പ്രയാസങ്ങളെയും നമുക്കൊരിക്കലും നഷ്ടമല്ലാതാക്കി മാറ്റാൻ പറ്റും. ഇഹലോകത്തും പരലോകത്തും കഷ്ടപ്പാട് എന്നുള്ളത് ഒരാൾക്ക് അള്ളാഹു നൽകില്ലെന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ക്ഷമിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇഹലോകത്തോ പരലോകത്തോ രണ്ടൊരു സ്ഥലത്ത് കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ വിശ്വാസിയാകുമ്പോൾ പരലോകത്ത് കഷ്ടപ്പാടുണ്ടാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇഹലോകത്തൊരു കഷ്ടപ്പാട് ക്ഷമിക്കുന്നത് കൊണ്ട് പരലോകത്തെ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. കാരണം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ക്ഷമിക്കുന്ന ആളുകളെ. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ ഇല്ല കഫറല്ലാ. ഒരു മുസ്ലിമിന് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും വരുന്നില്ല, അള്ളാഹു അതുകൊണ്ട് അവനിന്നും മായ്ച്ചു കളയും. ഇല്ല കഫറല്ലാഹു ബിഹ അൻഹു ഹെത്ത ശൗക്കത്തി യുഷാക്കുഹ. ഒരു മുള്ളു കുത്തിയാൽ ആ മുള്ളു കുത്തുന്ന വേദന കൊണ്ടുപോലും അവൻ്റെ പാപങ്ങളെ അള്ളാഹു മാറ്റിക്കളയുമെന്നാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്. അപ്പോൾ ഒരു മുള്ളു കുത്തുന്ന വേദന പോലും ഒരു വിശ്വാസിക്ക് വെറുതെയാവില്ല എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, മാമിൻ ആബുദ്ദീൻ യുസ്റഉ സുറഅതൻ മിൻ മറദിൻ ഇല്ല ബഅസഹുല്ലാഹു മിൻഹ ത്വാഹിറൻ റവാഹുത്തു ബറാൻ. ഒരു അടിമ രോഗം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, വീഴുന്നു, ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ വന്നാൽ അവനെ അള്ളാഹു നാളെ പരലോകത്ത് ത്വാഹിറായി പരിശുദ്ധനായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന. അപ്പോൾ ഒരു രോഗം കൊണ്ട് അവശനായി കിടപ്പിലായി ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് പരിശുദ്ധനായി പുനരുദ്ധരിക്കുവാനുള്ള ഒരു കാരണമാണ് എന്ന് പറയുമ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ ചില പ്രതിഫലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാതെ അസ്വസ്ഥരാകുന്ന ആളുകൾക്ക് എന്ത് വലിയ നഷ്ടമാണ്. മയസാൽ ബല ഉബിൽ മുഅ്മിൻ വൽ മുഅ്മിനത്തി ഫി നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി ഖത്തീഅ റവാഹു തുർമുദി. ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ തൻ്റെ ശരീരത്തിലോ തൻ്റെ മക്കളിലോ തൻ്റെ ധനത്തിലോ എന്തെങ്കിലും വല്ല പരീക്ഷണങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അത് മുഖേന അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ്റെ മേൽ ഒരു കുറ്റവും ഉണ്ടാവില്ല എന്നാണ്. എല്ലാ പാപങ്ങളും പരിഹരിക്കപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും ഈ വേദനകൾക്കിടയിലൂടെ. ഈ ഒരു അറിവ് ഏതൊരു വിഷമാവസ്ഥയും തരണം ചെയ്യുവാനും ക്ഷമിക്കുവാനുമുള്ള കഴിവ് നമുക്ക് ലഭിക്കും. ഇതബത്തൽ അള്ളാഹു അൽ ആബ്ദൽ മുസ്ലിം ബിബല ഇൻ ഫിജസ്ദിഹി. ശരീരത്തിലൊരു വലിയ പരീക്ഷണം, ഒരു പ്രയാസം ഒരു മുസ്ലിമിന് അള്ളാഹു നൽകുകയാണെങ്കിൽ ഖാലിൽ മലക്ക് മലക്കിനോട് അള്ളാഹു പറയും, ഉക്തുബു ലഹു സാലിഹ അമലിഹി അലദി കാന യഅമലു. അവന് എന്ത് ചെയ്യുക, അവൻ പ്രവർത്തിച്ചതായ അവൻ്റെ സൽക്കർമ്മങ്ങൾ നിങ്ങൾ അവന് വേണ്ടി എഴുതുക എന്ന് പറയുന്നതാണ്. അവന് അത് അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അവനെ അള്ളാഹു കഴുകും, വൃത്തിയാക്കും, ശുദ്ധിയാക്കും. വയിൻ കബലഹു ഗഫറ ലഹു വറഹിമഹു. അള്ളാഹു അവനെ ആ രോഗത്തിലൂടെ മരിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അവന് അനുഗ്രഹം നൽകുമെന്നതാണ്. പലപ്പോഴും ഈ ഇടക്ക് വരുന്ന പരീക്ഷണങ്ങൾക്കുപരി ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ നിത്യമായി വരാം. അതൊക്കെയാണ് അംഗവൈകല്യങ്ങൾ. ഡിസബിലിറ്റി ആയിട്ട് വരുന്ന കാര്യങ്ങൾ അത് സ്ഥിരമായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ കാഴ്ചയില്ലാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ പരീക്ഷണമാണ്. ജീവിതത്തിൻ്റെ ഏതൊരു കാര്യങ്ങളിലും നമുക്ക് കണ്ണിൻ്റെ ഒരു അനുഗ്രഹം എന്ന ഒരു അനിവാര്യത വലുതല്ലേ. മക്കളെ കാണാൻ, ഭാര്യയെ കാണാൻ, കുട്ടികളെ കാണാൻ, ഈ പ്രകൃതിയിലെ മനോഹാരിതകളെ കാണാൻ, നമ്മളോട് സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കുന്ന മുഖങ്ങളെ കാണാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പരീക്ഷണം തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈഹി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കൊണ്ട് അള്ളാഹു ഒരു അടിമയെ പരീക്ഷിക്കുകയാണെങ്കിൽ, ആ അടിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കാര്യം, അതുകൊണ്ട് അള്ളാഹു അടിമയെ പരീക്ഷിക്കുകയാണെങ്കിൽ, ഫസോബറ അവൻ ക്ഷമിച്ചാൽ, അവൽ തുഹൂ മിൻഹുമ അൽ ജന്ന, അതിന് പകരം അവന് സ്വർഗം നൽകുമെന്നാണ്. ഇമാം ബുഖാരിൻ്റെ ഹദീസാണ്. അതായത് കണ്ണ് കാണാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു കാരണം കൊണ്ട് മാത്രം ആ കണ്ണിന് പകരം അള്ളാഹു എന്ത് ചെയ്യും? സ്വർഗം കൊടുക്കുമെന്ന്. പലപ്പോഴും മഹാന്മാരായ പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നത് റഹായിനെയല്ല, സുഭിക്ഷമായ അനുഗ്രഹപൂർണമായ ഒരു ജീവിതത്തെയല്ല അവർ ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും പരീക്ഷണങ്ങളെയും രോഗങ്ങളെയുമാണ്. എന്തിനു വേണ്ടിയാണ്? കൈ എനാലു അൽ മൻസിലത്തിൽ ആലിയ ഇന്ദല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പദവികൾ നേടാൻ പരീക്ഷണങ്ങളെ കൊണ്ടേ പറ്റൂ. പരീക്ഷണങ്ങൾ ശക്തമാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത പദവികളെ നേടുവാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് ശരിക്കും പരീക്ഷണങ്ങളുടെ ഒരു ഹിക്മത്ത്, അള്ളാഹു നമുക്ക് തരുന്ന വൈകല്യങ്ങളുടെ, പരീക്ഷണങ്ങളുടെ ഒരു അന്തസത്ത അറിയുകയാണെങ്കിൽ എന്തായിരിക്കും? വൈങ്കാന അഹ്ദുഹും ലയഫ്രഹു ബിൽ ബലായി കമാ യഫ്രഹു അഹദുക്കും ബിറഹ. എന്ത് ചെയ്യും? ജീവിതത്തിൽ സന്തോഷങ്ങളും സുഭിക്ഷതകളും വരുമ്പോൾ ഒരാൾ ഏതുപോലെ സന്തോഷിക്കുമോ അതുപോലെ സന്തോഷിക്കാൻ ഒരാൾക്ക് ബലാഹ് കൊണ്ട് പറ്റുമെന്നാണ്, പരീക്ഷണങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതായത് ജീവിത സൗകര്യങ്ങളിൽ ഒരാൾ എത്രമാത്രം സന്തോഷവാനമാകുമോ അതുപോലെ സന്തോഷവാനാകാൻ പരീക്ഷണങ്ങളിലും ഒരാൾക്ക് പറ്റും എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഒരു അനുഗ്രഹമാണ്, എത്ര വലിയൊരു കാര്യമാണ് ഈ പരീക്ഷണങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് അധികമൊന്നും വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില പ്രതികൂലതകൾ വരുമ്പോൾ അത് നഷ്ടമാണെന്നും ഓർക്കുന്ന ആളുകൾ, അതിനൊരു പ്രതിഫലം വെച്ചത് കിട്ടാതിരിക്കാൻ ക്ഷമകേട് കാണിക്കുന്ന അവസ്ഥ, അസ്വസ്ഥമാകുന്ന അവസ്ഥ, ഈ ഒരു വലിയ പരീക്ഷണങ്ങൾക്ക് കിട്ടാവുന്ന വലിയ പ്രതിഫലങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഇതിൻ്റെ പൊരുളും അതിൻ്റെ യുക്തിയും പരീക്ഷണത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യവും മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ. മഹാനഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന വിഷയം കൈകാര്യം ചെയ്തത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസുബിൻ സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദുരന്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഗഫൂർ താഴേക്കോട്.
1: നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുരന്തങ്ങൾ, അപകടങ്ങൾ, പരീക്ഷണങ്ങൾ കാണുകയും ഒരു വേള അനുഭവിക്കുകയും ചെയ്തവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത്തരം പരീക്ഷണങ്ങൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ. പല അപകടങ്ങളിലും നിനച്ചിരിക്കാതെ മരണം പിടികൂടും. ചിലത് മരിക്കാതെ, എന്നാൽ അവയവങ്ങൾ നഷ്ടപ്പെട്ട് വളരെയധികം പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് കാലങ്ങളോളം ചികിത്സ തേടുന്ന അവസ്ഥയുണ്ടാകും. ഇവിടെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതകൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട പല വാർത്തകളും പല അപകടങ്ങളും നമ്മളൊക്കെ പറയും, ഇന്നലെ കണ്ടവർ, ഇന്ന് രാവിലെ കണ്ടവർ, അതല്ലെങ്കിൽ ആ ഒരു മരണത്തിലേക്ക് അവർ യാത്ര പോയി, അവർ അറിയാത്ത, അവർ മനസ്സിലാക്കാത്ത, ഉദ്ദേശിക്കാത്ത രൂപത്തിലേക്ക് മരണം അവരിലേക്ക് വന്നു എന്നത്. വിശുദ്ധ ഖുർആൻ ഈ രംഗത്ത് പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ, അത് നമ്മൾ മനസ്സിരുത്തി വായിക്കേണ്ടുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് നിസാഇൻ്റെ 78-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം, ഐനമ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയായിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടും. അത് അടച്ചിടപ്പെട്ട റൂമുകളിലാണെങ്കിലും ഭദ്രമാക്കപ്പെട്ട കോട്ടകളിലാണെങ്കിൽ പോലും. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് അവൻ ഇഹലോകത്തുനിന്ന് വിട പറയേണ്ടി വരും. അതൊരു പക്ഷേ അപകടത്തിലൂടെയാവാം, രോഗത്തിലൂടെയാവാം, അതൊന്നുമല്ലെങ്കിലും അല്ലാഹു അവനിക്ക് നിശ്ചയിച്ചിട്ടുള്ള അവധിയെത്തിയാൽ അവൻ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടുന്നവനാണ്. ഈ ബോധ്യമാണ് നമുക്കോരോരുത്തർക്കും ആദ്യമായി ഉണ്ടാവേണ്ടത്, മരിക്കും എന്നുള്ള ബോധ്യം. ആ മരണത്തിൽ നിന്ന് എത്ര കണ്ട് നമ്മൾ ഒളിച്ചോടുന്നുവോ, എത്ര കണ്ട് നമ്മൾ അതിൽ നിന്ന് അകന്നുപോകുന്നുവോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നത് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി വളരെ ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായം സൂറത്ത് ജുമുഅ, അതിൻ്റെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഖുൽ നബിയെ പറയുക, യഹൂദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകമാണ്, നബിയെ പറയുക, ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ പേടിച്ചോടിപ്പോകുന്നതായ ആ മരണം, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഒളിച്ചോടുന്നത്, അത് ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് നമ്മൾ പറയുമ്പോൾ എത്രയെത്ര അനുഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. വിദേശം ഗൾഫ് കാണണം എന്ന ആഗ്രഹത്തോടുകൂടെ തൻ്റെ മകൻ്റെ അടുക്കലേക്ക് പോയ ഉമ്മ അവിടെ വെച്ച് മരണപ്പെട്ട് അവിടെ തന്നെ കബറടക്കപ്പെടുന്ന എത്രയെത്ര വാർത്തകൾ. വീട്ടിലേക്ക്, നാട്ടിലേക്ക് വർഷങ്ങളോളം കഴിഞ്ഞ് തൻ്റെ ഭാര്യയെ, തൻ്റെ മക്കളെ കാണാൻ വീട്ടിലേക്ക് എത്തി അതിൻ്റെ പിറ്റേ ദിവസം മരണപ്പെടുന്ന ആളുകൾ. നമ്മൾ സാധാരണ പറയാറുള്ളത് മരിക്കാനായി വന്നു എന്നതാണ്. അപ്പം മരണം എവിടെയായാലും പിടികൂടും. ആ മരണത്തിൽ നിന്ന് പേടിച്ചിട്ടോ അതല്ലെങ്കിൽ അതിന് പിടികൊടുക്കാതെയോ രക്ഷപ്പെടുക എന്നത് അത് സാധ്യമല്ല എന്നതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പേടിച്ചോടിപ്പോകുന്നതായ, നിങ്ങൾ ഭയപ്പെട്ട് ഒളിച്ചോടിപ്പോകുന്നതായ ആ മരണം നിശ്ചയമായും അത് നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. സുമ്മ തുറദ്ദൂന ഇല അലിമിൽ ഗൈബി വശഹാദ, പിന്നീട് അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതുമാകുന്നു. ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവൻ നിങ്ങളെ കൃത്യമായി വാർത്തയായി വൃത്താന്തമായി അറിയിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു മരണത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുന്നുവോ ആ മരണം നമ്മെ പിടികൂടും. ഈ സത്യമാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തേത്, ഇത്തരമൊരു അപകടങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായി അയാൾ മരിക്കുമ്പോൾ ഏത് സമയത്തും നമ്മൾ മരിക്കുമെന്ന ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. ഒന്നെങ്കിൽ അപകടമായിരിക്കാം, അതല്ലെങ്കിൽ രോഗമായിരിക്കാം, അതൊന്നുമല്ലെങ്കിലും മരിക്കും, ഈ ചിന്ത ഉണ്ടായിരിക്കണം. ഏറ്റവും നല്ല ബുദ്ധിമാനായ സത്യവിശ്വാസി ആരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അതിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ? ധാരാളമായി മരണത്തെ ഓർക്കുന്നവനാണ്, എന്നിട്ട് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാനായ വിശ്വാസി. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അക്സിറു ദിക്ര ഹാദിമി ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും ഇല്ലാതെയാക്കിക്കളയുന്ന മരണത്തെ ധാരാളമായി ഓർക്കുക. യഅനി അൽ മൗത്ത്, മരണത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉദ്ദേശിച്ചത്. രണ്ടാമതായി, നമ്മൾ മരിക്കുന്നതിനു മുമ്പ് നമ്മൾ ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും അവിടെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ നിയമങ്ങളെയും നമ്മൾ പാലിക്കണം. ഭൗതികമായി ഒരു വാഹനമോടിക്കുന്ന വ്യക്തിക്ക് അയാൾ നിയമങ്ങൾ പാലിച്ചാലേ അപകടങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ വാഹനമോടിക്കാൻ സാധിക്കൂ. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. ആ നിയമങ്ങൾ നമ്മൾ പാലിച്ചില്ല എങ്കിൽ അപകടം നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ഇഹ പര വിജയത്തിനാവശ്യമായ എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ടോ അതെല്ലാം പ്രപഞ്ചസൃഷ്ടാവായ പടച്ചറബ്ബ് നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. അതിന് നിയമാവലികളുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ നിയമാവലികൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഉപദേശങ്ങൾ അത് സ്വീകരിക്കേണ്ടതുണ്ട്. അത് സ്വീകരിച്ചാൽ തീർച്ചയായും ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ പരലോകത്ത് വരാനിരിക്കുന്ന തിന്മകൾ ചെയ്യുന്നവന് കാത്തിരിക്കുന്ന നരകത്തിൻ്റെ ശിക്ഷയെ വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ഓർക്കുക, മരണം നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ്. ഏത് സെക്കൻഡിലും മരണം അതിലേക്ക് നമ്മൾ എത്തിയേക്കാം. അതിന് കാരണങ്ങളില്ല. അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാ ഓർമ്മപ്പെടുത്തലുകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ പടച്ചറബ്ബിൻ്റെ തൃപ്തിക്കായിരിക്കണം, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചായിരിക്കണം. ആ മരണത്തിനു വേണ്ടി ഒരുങ്ങാൻ നമ്മൾ സന്നദ്ധമാകുക. അങ്ങനെ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ദുരന്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവതരണം അബ്ദുൽ ഗഫൂർ, താഴേക്കോട്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ആ പ്രാർത്ഥനകൾ. കലർപ്പില്ലാതെ ശ്രോതാക്കളിലേക്ക്. ഭക്ഷണം കഴിച്ചതിനു ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിക്കുന്നത്. അവതരണം അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
3: നാം എല്ലാവരും ദിവസവും ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇസ്ലാം നമുക്ക് ചില മര്യാദകളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട സാധാരണയായി നാം ശ്രദ്ധിക്കാറുള്ള ഒരു മര്യാദയാണ് ബിസ്മി പറഞ്ഞുകൊണ്ട്, ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷിക്കുക എന്നുള്ളത്. ബിസ്മി കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ബിസ്മില്ല എന്ന് പറയാൻ മറന്നു കഴിഞ്ഞാലോ? അവിടെയും ഇസ്ലാം മറ്റൊരു മാർഗം നമുക്ക് പഠിപ്പിച്ചു തന്നു. ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ് ഇതിൻ്റെ തുടക്കവും അവസാനവും എന്ന അർത്ഥം വരുന്ന ഒരു പ്രാർത്ഥന. അതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാധാരണയായി നാം അൽഹംദുലില്ലാ എന്ന് മാത്രമാണ് ചൊല്ലാറുള്ളത്. അതിനപ്പുറം മറ്റൊരു പ്രാർത്ഥന കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഈ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാക്കാനും പ്രാവർത്തികമാക്കാനും സാധിക്കണം. ഇതിൻ്റെ അർത്ഥം: എന്നിൽ നിന്നുള്ള യാതൊരു കഴിവും ഒരു ചലനശേഷിയും കൂടാതെ ഇത് എന്നെ ഭക്ഷിപ്പിക്കുകയും ഈ ഭക്ഷണം എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്ത അള്ളാഹുവിനെ മാത്രമാകുന്നു സർവസ്തുതികളും എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ അത്അമനി ഹാദ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ വറസഖനീഹി വറസഖനീഹി വറസഖനീഹി. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ വറസഖനീഹി അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിൻ ഗൈരി ഹൗലിൻ. ഇവിടെ പുള്ളിയുള്ള ഐനാണ് മിൻ ഗൈരി ഹൗലിൻ. മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. മിന്നി വലാ ഖുവ. മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
2: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലൂടെ ഭക്ഷണം കഴിച്ചതിനു ശേഷം നാം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ഇന്ന് പഠിച്ചത്. അവതരിപ്പിച്ചത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
4: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് സ്നേഹക്കൂട്. ഈ സ്വഭാവം നമ്മിലുണ്ടോ? ജീവിതം സുന്ദരമാക്കാം. നമ്മോടൊപ്പം ചേരുന്നത് ഷമീം എം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഇൻ. അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഫീഡ്ബാക്കിലൂടെ വന്ന മെസ്സേജുകൾ അനവധി നിരവധിയാണ്. അതിലേറ്റവും കൂടുതൽ സഹോദരിമാർ അവർക്ക് സംസാരിക്കണം, ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട്, എഴുതാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സ്നേഹക്കൂടിൻ്റെ ചർച്ച. ഇന്നത്തെ സ്നേഹക്കൂടിൽ ട്രെയിനറും ടീച്ചറുമായ ഷമീം സലാഹി വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
6: വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
5: നമുക്ക് അനവധി മെസ്സേജുകളാണ് ദിവസം വരാറുള്ളത്. അവർക്കൊക്കെ അവരുടെ വീടുകളിലുള്ള അവരനുഭവിക്കുന്ന ചില പ്രയാസങ്ങളെ ഇറക്കി വെക്കാൻ, അതായത് ഒരു കൗൺസിലിംഗ്, അതിനുള്ളൊരു സമയം ചോദിച്ച്, പലപ്പോഴും ഹാരിസ് മോലയുടെ സമയവും ഡേറ്റും ചോദിച്ചാണ് വിളിക്കാറ്. നമുക്കൊരിക്കലും അത് കഴിയാത്തൊരു സംഭവമായതുകൊണ്ട് തന്നെ ഫീഡ്ബാക്കിൽ പറയാനും അത് നമ്മുടെ ലൈവ് കൗൺസിലൂടെ മറുപടിയൊക്കെ കൊടുക്കാറ് സാധാരണ. അപ്പോൾ ഞാൻ നമുക്ക് ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ, അവർക്കൊരു പക്ഷേ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, 10 മിനിറ്റ് സംസാരിക്കാനും അത് കേൾക്കാനുമുള്ള ഒരു മനസ്സ് പലപ്പോഴും ഇല്ലാത്തതാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ വിഷയത്തിൽ എന്താണ് ശരിക്കും നമ്മുടെ സഹോദരിമാരോട് പറയാനുള്ളത്?
6: സഹോദരിമാരോട് മാത്രമല്ല,
5: ഞാൻ കൂടുതൽ
6: നമ്മുടെ സമൂഹത്തിന്, ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ചില അനുഭവങ്ങൾ കണക്ട് ചെയ്തിട്ടാണല്ലോ പലപ്പോഴും നമ്മുടെ ഒരു അനുഭവങ്ങൾ, നമ്മുടെ പഠനങ്ങൾ, കണ്ടെത്തലുകൾ, അതുപോലെ വായിച്ചും നമ്മളൊക്കെ പങ്കെടുത്ത പല സെഷനുകളിലൊക്കെ നമുക്ക് കിട്ടിയ അറിവുകൾ, അതാണല്ലോ നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യാറുള്ളത്. അപ്പം അതിൽ എനിക്ക് വന്നത്, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഇപ്പം ഏറ്റവും കൂടുതൽ ടാർഗറ്റ് വെക്കുന്ന കോഴ്സുകൾ സൈക്കോളജി കോഴ്സുകളാണ്. നിങ്ങൾ
5: ശ്രദ്ധിച്ചിട്ടുണ്ടാവും
6: ഏറ്റവും കൂടുതൽ, അത് ഇൻസ്റ്റാഗ്രാമിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, മറ്റു മേഖലയിലൊക്കെ ആവട്ടെ, നിങ്ങൾക്കൊരു കൗൺസിലറാകാം. റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ, പിന്നെ താങ്കൾ പ്ലസ് ടു കഴിഞ്ഞാവണോ, ഇതാ ഏറ്റവും നല്ല അവസരമുള്ള കൗൺസിലിംഗ് നിങ്ങൾക്ക് പഠിക്കാം അല്ലേ. മോണ്ടിസോറി പഠിച്ചിട്ടുണ്ടോ? അത് മോണ്ടിസോറി എന്ന് പറഞ്ഞപ്പോൾ ഒരു ടീച്ചിങ് മേഖലയിൽ ഏറ്റവും ചെറിയൊരു നിലയിലുള്ള 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പോകാം, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് പോകാം. മോണ്ടിസോറി കഴിഞ്ഞ ആളുകൾക്ക് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാനുള്ള സുവർണ അവസരം, ഇതൊക്കെയാണ് പരസ്യ ബോർഡുകളിൽ അതുപോലെ തന്നെ പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അഥവാ കൗൺസിലേഴ്സിനെ അത്രമാത്രം ഇന്ന് സമൂഹത്തിൽ ആവശ്യമുണ്ട്. എന്താ ശരിക്കും ഒരു കൗൺസിലർ ചെയ്യുന്ന കാര്യം? എന്താ ഒരു കൗൺസിലർ ചെയ്യുന്നത്? ഒന്നുമില്ല അല്ലേ,
5: രണ്ട് കാര്യങ്ങൾ. ഒന്ന് കേൾക്കുന്നു,
6: കേൾക്കുന്നു.
5: അതെ.
6: രണ്ടാമത്തെ കാര്യം,
5: ചെറിയ കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു.
6: ചെറിയ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശമല്ല അവിടെ, അവർ പറയുന്ന പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുന്ന രൂപത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതാണ് ഒരു കൗൺസിലറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പൊ കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട്. പരിഹാരം ആവശ്യമില്ല, കേട്ടാൽ മതി എന്നുള്ളതാണ് അല്ലേ, കേൾവിക്കാരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ആളുകൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്, പ്രത്യേകിച്ച് സഹോദരിമാരാകുമ്പോൾ അത് കുറച്ച് കൂടുതലുണ്ടാവും അല്ലേ. അവർ ഒന്നും കൂടി ടോക്കേറ്റീവാണ്, അഥവാ സംസാര പ്രിയരാണ്. അപ്പം അവർക്ക് ആ സംസാരിക്കാനുള്ളത് കേൾക്കേണ്ട ആളുകൾ കേട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും?
5: കേൾക്കാനുള്ളവർ കേൾക്കും.
6: അതെ, കേൾക്കാനുള്ളവർ കേൾക്കും ചെയ്യും. അത് അവരുടെ മനസ്സിലിങ്ങനെ നീറ്റലും പോകച്ചിലൊക്കെ ഉണ്ടാകും അല്ലേ. ഇതിങ്ങനെ കൂടി കൂടി കൂടി വന്നു, ഇപ്പം ഇന്ന് പറയേണ്ട കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വീണ്ടും അടുത്ത ദിവസം ആകുമ്പോൾ ആ ഒന്നും കൂടി ആ ഒരു ദേഷ്യം കൂടും. രണ്ടാമത്തെ ദിവസം അതിനുള്ള അവസരം ഇല്ലെങ്കിൽ അവസാനം അവർ മാനസികമായിട്ട് ഏറെ പിരിമുറുക്കങ്ങൾ അനുഭവിച്ച് ഇതൊരു പറഞ്ഞൊരു പൊട്ടിത്തെറിയായിട്ട് ഇരിക്കും അവസാനം വരുന്നത്.
5: ഞാനൊരു കാര്യം അടയട്ടെ, ഇത് രസകരമായൊരു സംഭവം. നമ്മുടെ ഒരു സുഹൃത്ത് കോഴിക്കോട് ഭാഗത്തുള്ള ഒരു കൗൺസിലർ, അദ്ദേഹം ഒരിക്കൽ പങ്കുവച്ചിട്ടുണ്ടായി. വടകരയിരുന്നൊരു കുറച്ച് പ്രായമുള്ള ഒരാളെ, ഒരു 55-60 വയസ്സിനിടയിൽ ഒരു സ്ത്രീ വിളിച്ചിരുന്നു, എനിക്ക് നിങ്ങളൊരു സമയം വേണം എന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ടൈം കൊടുത്തു. അവർ വന്നു, പിന്നെ നേരെ വന്ന് അദ്ദേഹത്തിന് മുമ്പിലിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് ഒന്നും പറയാൻ സമ്മതിച്ചിട്ടില്ല. ഇവരെങ്ങനെ പറയാവരെ ഭർത്താവ്, വീട്ടിലെ കുടുംബങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് ബാഗിൽ നിന്ന് കുറച്ച് പൈസ വെച്ച് മെച്ചപ്പെടുത്തിട്ട് അവരിറങ്ങിപ്പോയിന്നാണ്. അതായത് ഇത് പറയാനൊരാൾ, ഇത് കേൾക്കാനൊരാൾ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ പറഞ്ഞു,
6: സമൂഹത്തിൽ ഞാൻ പറയുന്നത് മനുഷ്യരെല്ലാവരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറേ പറയാനുണ്ടെങ്കിൽ ഞാനത് ആരോടാ പറയാം അല്ലേ? അത് ഏറ്റവും കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പക്ഷെ അവരത് കേട്ടിട്ടില്ലെങ്കിലാണ് പ്രശ്നങ്ങൾ വരുന്നത്.
5: തീർച്ചയായിട്ടും
6: അവിടെ ഒരു കുടുംബം എന്തായി മാറണം? ഒരു കൗൺസിലിംഗ് സെന്ററായി മാറണം നമുക്ക് പറയുന്നത്. ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും പരസ്പരം കേൾക്കാനുള്ള ഒരു സന്ദർഭവും സമയവും വീട്ടിൽ ഒരുക്കുക. മക്കൾക്ക് പറയാനുള്ളത് മക്കൾ പറയട്ടെ, ഭാര്യയ്ക്ക് പറയാനുള്ളത് ഭാര്യ പറയട്ടെ, ഭർത്താവിന് പറയാനുള്ളത് ഭർത്താവ് പറയട്ടെ. അപ്പോൾ കേൾക്കാനൊരിടം അത് വീട്ടിൽ പരസ്പരം ഉണ്ടാക്കിയാൽ ഒരു പരിധി വരെ ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പല രോഗങ്ങൾക്കും, പ്രശ്നങ്ങൾ മാത്രമല്ല രോഗങ്ങൾക്ക് പോലും എന്ത് ചെയ്യും, അത് പരിഹാരമായി മാറും എന്നാണ് ആദ്യം നമുക്ക് പറയാനുള്ളത്.
5: പലപ്പോഴും പിന്നെ പരസ്പരം അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഈ കേൾവിക്കുറവ് തന്നെയാണ്. ഇപ്പോൾ അടുത്ത സമയത്തൊരു ഒരു ടീച്ചർ വിളിക്കേണ്ടത്, അവരെ ഭർത്താവും ടീച്ചർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ സ്കൂളിൽ പോയി തിരിച്ചു വന്ന്, പിന്നെ തിരിച്ചു വന്നാൽ അപ്പോൾ തന്നെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും പുറത്തിറങ്ങി പള്ളിയിലൊക്കെ പോയി വന്നു. പിന്നെ അദ്ദേഹം ഇഷ കഴിഞ്ഞ് വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യും, തൊട്ടടുത്ത വീട്ടിൽ അവരൊരു കുടുംബത്തിൻ്റെ വീടുണ്ട്, അവിടെ പോയി കുറച്ച് പേരൊക്കെ സംസാരിച്ച് രാത്രി ഒരു 11 മണിക്ക് വരും, എന്നിട്ട് അദ്ദേഹം കിടന്നുറങ്ങും. അതല്ലെങ്കിൽ അയാൾ ഫോണിലോ അങ്ങനെ എന്തെങ്കിലും, അപ്പോൾ ഭാര്യ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അപ്പോൾ ഭാര്യ പറഞ്ഞ് നമുക്ക് വേണ്ടേ എന്ന് പറയുന്ന ഒരവസ്ഥ, അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറാണ്. എന്നിട്ട് ഇവർ പലപ്പോഴും പല പ്രശ്നങ്ങളിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തട്ടിക്കയറി. അപ്പോൾ അവർ പറയുന്നത്, ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്തപ്പോൾ ഇയാളെ കൂടെ ജീവിച്ചിട്ട് കാര്യം, ഒന്ന് ഡിവോഴ്സായി പോയാലോന്നോ, ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്വന്തം ഭാര്യയെ ഒന്ന് മനസ്സിലാക്കാൻ ഒന്ന് കേൾക്കാൻ നിന്നാൽ മതി അല്ലേ, അതിനധികവും എന്ത് ചെയ്യുന്നില്ല, പലരും ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് സമൂഹത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ്.
6: ഇതിൻ്റെ ഏറ്റവും ഇന്നത്തെ കേൾവിയെ തടസ്സപ്പെടുന്ന വില്ലൻ ആരാന്ന് ചോദിച്ചാൽ ഈ സാധനമാണ്. ആർക്കാണെങ്കിലും അത് എനിക്കാണെങ്കിലും, ഇപ്പോൾ എന്നോട് ഞാൻ ഈ വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ ചിലതൊക്കെ ഞാൻ എന്നോടാണ് പറയുന്നത്.
5: അതെ അതെ.
6: കാരണം വീട്ടിലെത്തിയാൽ നമുക്ക് പല ഉത്തരവാദിത്തങ്ങൾ, ചിലപ്പോൾ സംഘടനാപരമായ കാര്യങ്ങളുണ്ടാവും, സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും, പേഴ്സണലി ഇപ്പോൾ ഏതെങ്കിലും വല്ല പ്രോഗ്രാം ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ട പ്രിപ്പറേഷൻ ഇതൊക്കെ നമ്മൾ ഫോണും ലാപ്പും ഇതൊക്കെ വെച്ച് ഇരിക്കുമ്പോൾ മക്കൾ വന്നിട്ട് ചോദിക്കും, ഇവിടെ വന്നിട്ടും ഒരു ഒഴിവില്ലല്ലേ. നമ്മൾ അവരായിട്ട് ബോധപൂർവ്വം സമയം ഉണ്ടാക്കി അതിനൊക്കെ കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും ഇതൊക്കെ നൽകിയാൽ പോലും കൊടുത്താൽ പോലും നമ്മളും കേൾക്കുന്ന വാക്കാണ്, ഞങ്ങളുടെ കൂടെ ഒരല്പം സമയം ചെലവഴിക്കാൻ ഇല്ലല്ലോ എന്നുള്ളതാണ്. അതിന് നമ്മൾ സമയം ചെലവഴിക്കുക. അപ്പോൾ ഏറ്റവും കേൾവിക്ക് തടസ്സമായത് മൊബൈൽ ഫോണുകളാണെന്നുള്ളതാണ്. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് അവരവരുടെ കോർണറിലേക്ക് ഒതുങ്ങിക്കൂടി, എന്നാൽ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെ ഒരു കോമൺ ടൈം നമ്മൾ എന്ത് ചെയ്യുക, നിശ്ചയിക്കുക അല്ലേ. ഒരു കോമൺ ടൈം എല്ലാവർക്കും പറയാനുള്ളത് പറയാനും കേൾക്കാനുള്ളത് കേൾക്കാനും വീട്ടിൽ ഒരുക്കുക, തയ്യാറാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ടീച്ചേഴ്സ് അല്ലേ, രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ബിസിനസ് നടത്തുന്ന ആൾക്കാരെ ഫാമിലിയിൽ അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നം, അത് വേറൊരു പ്രശ്നമാണ്. ഇനി ഭർത്താവ് വീട്ടിൽ കാര്യങ്ങളും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഏർപ്പാടുണ്ടാവും, ഭാര്യ ജോലിക്ക് പോവുകയാണ്, അവർ വൈകുന്നേരമാണ് തിരിച്ചത്, ആ വീട്ടിൽ ആ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നം വേറെ. അഥവാ സമൂഹത്തിൽ ഓരോ വീടുകളിലും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പം അതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഒരുമിച്ചൊരു സമയവും ഒരുമിച്ചൊരു ഇടവും ഒരുമിച്ചൊരു പിന്നെ പറയാനും കേൾക്കാനൊക്കെ ഉള്ള സമയം ഒരുക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പല പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. അത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ഉത്തരവാദിത്തം അല്ലെ. ആ വീട്ടിൽ എല്ലാവരും അതിന് വേണ്ടിയിട്ട്, അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ളൊരു സമയം വരുമ്പോൾ കുട്ടികളാണ് പലപ്പോഴും എന്ത് ചെയ്യാൻ മുടക്കറിയോ, അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയം
5: അല്ലേ,
6: അതൊരു നല്ല വിലപ്പെട്ട സമയമാണ് കേൾക്കാനുള്ള സമയം. അപ്പം ആ സമയം എന്ത് ചെയ്യണം, കുടുംബത്തിലെല്ലാ അംഗങ്ങളും ആ ഭക്ഷണമേശൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എന്താണോ ഉള്ള സൗകര്യം ആ സൗകര്യത്തിൽ ഒരുമിച്ചിരിക്കണം അല്ലേ. അത് കഴിക്കുമ്പോൾ അത് ആസ്വദിക്കുകയും അപ്പം അവിടെ കുറേ കാര്യങ്ങൾ പലപ്പോഴും ഈ ഭക്ഷണ മര്യാദകൾ പോലും ഒരുപക്ഷെ അറിയാതെ പറയാതെ എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അവിടെ കണ്ടും കൊടുത്തും അല്ലെ, അവിടെ ഉപ്പയും അവിടെ തർക്കിക്കാനുള്ള ഒരു വേദിയാക്കരുത് ഒരിക്കലും അല്ലേ. ഇങ്ങനെയുള്ള സമയം ഉണ്ടാക്കുമ്പോൾ ഇപ്പം നമ്മൾ ഭക്ഷണം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്, കുടുംബത്തിലെല്ലാവരും ഇതുപോലുള്ള സന്ദർഭം നമ്മൾ ഒരുക്കുമ്പോൾ അവിടെ പരസ്പരം വാഗ്വാദങ്ങൾ നടത്താനും ഞാൻ വിജയിക്കാൻ വേണ്ടി എൻ്റെ വാദങ്ങൾ ഞാൻ പറയാം അത് ഒരിക്കലും ചെയ്യരുത്. അത് കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ സമയം എന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹമാണ് വളരേണ്ടത്, അവിടെ സന്തോഷമാണ് പങ്കിടേണ്ടത്, അവിടെ ചെറിയ ചെറിയ തമാശകളൊക്കെ വേണമെന്നുള്ളതാണ് പറയുന്നത്. അവിടെ വാഗ്വാദങ്ങളും പിന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുള്ള പ്രശ്നം തരും. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ പറയാറുണ്ട് വിവാഹത്തിനോട് നോ പറയുന്നു,
5: അതെ
6: കല്യാണം വേണ്ട എന്ന് പറയുന്നു. പല മുതിർന്ന ആൾക്കാർ വിളിച്ചിട്ട് പറയാം, പക്ഷേ നിങ്ങളൊന്ന് പറയൂ പിന്നെ കല്യാണം നല്ല അന്വേഷണങ്ങൾ വരുന്ന ഷോള് വേണ്ടെന്നാണ് പറയണത്, അല്ലെങ്കിൽ അവൻ വേണ്ടെന്നാണ് പറയണത്. രണ്ടുമുണ്ട്, ബോയ്സ് മാത്രം ഗേൾസ് മാത്രം ബോയ്സും ഉണ്ട്, അവൻ വേണ്ടെന്ന് പറയണത്. ചിലരെങ്കിലും ഒന്നും കൂടി പറയും, പെൺകുട്ടി അവനിനി അവളിനി ആരെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ, അതൊന്ന് എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്തലോ ഉണ്ടോ, നമ്മൾ ചോദിച്ചിട്ടൊന്നും പറയണില്ല. പലപ്പോഴും ചില കുട്ടികളോട് വളരെ ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഇൻഡിമസിയൊക്കെ വെച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് സാറേ ഭ്രാന്തുണ്ടോ, ഞാനെങ്ങനെ അങ്ങനത്തെ ഒരു വിഡിത്തം ചെയ്യും, കല്യാണത്തിനോട് വേണ്ട നോ എന്ന് പറയാം, എനിക്ക് വേണ്ടെന്ന് പറയാൻ കാരണം തരാം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ആയിട്ട് മതി, കാരണം എൻ്റെ വീട്ടിലത്തെ അവസ്ഥ എനിക്കറിയാലോ.
5: അതെ,
6: ഒറ്റ അടിക്ക് കുട്ടികൾ പറയുന്ന ഒരു മറുപടിയാണ്, എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാലോ, അപ്പോൾ എനിക്ക് സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിലേക്ക് എത്തിയെങ്കിൽ ഞാൻ വിവാഹം കഴിക്കും, അതായത് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ മക്കളിലേക്ക് വരുന്നതാണ്. അവിടെ നല്ല സംസാരങ്ങളില്ലാത്തതുകൊണ്ടാണ്, നല്ല സ്നേഹപ്രകടനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്, പരസ്പരം കേൾവിയും പറച്ചിലും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നല്ല ഒരു സന്ദർഭം അവിടെ നന്മകൾ വിളമ്പാനും നല്ല വാക്കുകൾ പറയാനും പരസ്പരം സ്നേഹം പങ്കിടാനും ഒരു ഒരു ഉമ്മൻ്റെ ഇട്ട് കൊടുക്കുക, ഉപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, മക്കൾക്ക് ഇട്ട് കൊടുക്കുക, അതൊരു ഒരു ഒരു വൈബാക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൈബാക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ നല്ല ഒരു അവസരമായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്.
5: ഇപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ കുറേ മുമ്പ് ഞാൻ വേറൊരാൾ പറയുന്നത് കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞതാണ്. ഒരു 12 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി, അവള് വീട്ടിൽ പ്രശ്നം എന്താ വെച്ചാൽ തൊട്ടടുത്ത അയൽവാസിയായ ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ ആ കുട്ടിയെ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രക്ഷിതാക്കൾ പിന്നെ കൊണ്ടുവരാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ നിന്നുണ്ടായ ഒരു സംഭവം. അപ്പോൾ എന്താണ് ഈ കുട്ടി, അപ്പം ഇവർ വിചാരിച്ചത് ഇപ്പോൾ നാട്ടിൽ പ്രണയം അങ്ങനെ പിന്നെ ഒളിച്ചോടലൊക്കെ ആണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവമല്ല, അങ്ങനെയാണ് എല്ലാവരും ധരിച്ചത്. പക്ഷേ ആ കുട്ടിയും ആ ഓട്ടോക്കാരനും പറഞ്ഞ അതല്ല. എന്താ സംബന്ധിച്ചാൽ ഈ കുട്ടി 6ാം ക്ലാസ്സിലിട്ട് പഠിക്കുന്നത്, അപ്പോൾ എല്ലാ വിഷയത്തിലും കുട്ടിക്ക് നല്ല മാർക്കുണ്ട്, ഒരു വിഷയത്തിലും മാത്രം എന്തായിട്ടുണ്ട്, കുറച്ച് മാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവൾ ആ വിഷമത്തിലാണ് സ്കൂളിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ വരുമ്പോൾ വീടിന് പുറത്ത് ഉമ്മ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഈ ഒരു വിഷമം പറയാൻ വേണ്ടി ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ ഒന്ന് ഗൗരവത്തിൽ വേഗം പോയിട്ട് പിന്നെ ഡ്രസ്സ് മാറി ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടായി. അപ്പോൾ ആ കുട്ടി അത് വല്ലാത്തൊരു ഇതാണ്, കാരണം ഉമ്മ അത് കേൾക്കാനുണ്ടായില്ലല്ലോ. ആ സമയത്താണ് ഇവർ സ്ഥിരം ഡ്രൈവർ ഓട്ടോ ഡ്രൈവറായി വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടിരുന്ന ഇയാൾ ഫോൺ ചെയ്തത്. അപ്പോൾ ഫോൺ ചെയ്തപ്പോൾ ഉമ്മ സ്വാഭാവികം പുറത്താണ്, അകത്തുള്ളത് ഈ കുട്ടിയാണല്ലോ. അവൾ ഫോൺ എടുത്തു, ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞു. ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ എന്താ മോളെ പ്രശ്നം, എന്തൊരു വിഷമം എന്ന് ചോദിച്ചു. ഏത് തൻ്റെ മുഖം കണ്ട തൻ്റെ സംസാരം കേട്ട ഉമ്മ ചോദിക്കാത്ത ചോദ്യമാണ് എന്ത്, കാണാത്ത ഒരാൾ ചോദിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സ്കൂളിൽ പരീക്ഷയായിരുന്നു, അപ്പോൾ കുറച്ച് മാർക്ക് കുറവുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു വിഷമം. അപ്പോൾ അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, ഇനിയും ഇപ്പോൾ പരീക്ഷകളൊക്കെ ജയിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ കുട്ടി ഇടം കണ്ടെത്തി എന്താണ് പറയാനുള്ളതൊക്കെ പിന്നെ ഇയാളോട് പറയൽ തുടങ്ങി, ഷെയർ ചെയ്യൽ തുടങ്ങി. അപ്പോൾ ഈ ആളുകൾ എന്ത് ചോദിച്ചു, ഇവർ തമ്മിൽ പ്രണയമാണ്, അങ്ങനെ ഈ കുട്ടീനെ കാണാനില്ല. അപ്പോൾ രണ്ടുപേരെയും പിടിച്ചു. അപ്പോൾ സംഭവം ഒന്നുമില്ല, അവരെവിടെയും പോയിട്ടൊന്നുമില്ല, കുറച്ച് നേരം സംസാരിക്കാണ്ട് തന്നപ്പോൾ ഒഴിഞ്ഞിരുന്ന് സംസാരിച്ചതാണ്. അപ്പോൾ ഇതുപോലത്തെ അനേകായിരം പ്രശ്നങ്ങൾ നമുക്കറിയാം, കാരണം കുട്ടികൾക്ക് കേൾക്കാനുള്ളത് രക്ഷിതാക്കൾ കേട്ടിട്ടില്ലെങ്കിൽ. അത് ഞാൻ നേരെ തുടക്കത്തിൽ പറഞ്ഞത്, നാം കേൾക്കാൻ തുനിഞ്ഞിട്ടില്ലെങ്കിൽ കേൾക്കാനായിട്ടിരിക്കുന്ന അനേകായിരം ആൾക്കാരിവിടെ ഉണ്ട്, അവരതെന്ത് ചെയ്യും, കേൾക്കും, പിന്നീട് മറ്റു രൂപത്തിലുള്ള മുതലെടുപ്പുകളൊക്കെ നടക്കും. അപ്പോൾ പിന്നെ അവിടെ വിഹിതത്തിൻ്റെ പേര് വരും, മറ്റു പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുന്നൊരവസ്ഥ ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിലേറ്റവും കൂടുതൽ പറയാനുള്ളത് ആർക്കാണ്, സഹോദരിമാർക്ക് തന്നെയാണ്. പിന്നെ ആ പുരുഷന്മാർ വളരെ കുറവാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്ത്.
6: സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പുരുഷന്മാരെ സംബന്ധിച്ച് പറയാൻ കുറവായിട്ടൊന്നുമല്ല, പക്ഷെ അതവർ ഉള്ളിൽ ഒതുക്കി അങ്ങനെ ജീവിക്കുക, നീറി നീറി ഇഞ്ചി ഇഞ്ചായി മനുഷ്യൻ്റെ അല്ലെ സ്വന്തം അങ്ങനെ നിരാശ അടഞ്ഞ് ജീവിക്കുന്നത്, പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല. ഇവിടെ നമ്മൾ ഈ പ്രശ്നവുമായി വരുന്ന ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം എന്താ പറയുക, പ്രത്യേകിച്ച് ഞാൻ കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടത്താറുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ പറയാറുള്ളത്, ഭൂരിഭാഗം കുട്ടികളും പറയാറുള്ളത്, എന്നെ ഒന്ന് മനസ്സിലാക്കി
5: അല്ലേ.
6: അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഈ മനസ്സിലാക്കൽ എന്നുള്ള ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക, എൻ്റെ സങ്കടം എന്താണെന്നുള്ളതൊന്ന് അറിയാമെന്ന് ശ്രമിക്കുക, എനിക്ക് സർ ഒരു ഉത്തരമൊന്നും വേണ്ട, എനിക്കൊരു പരിഹാരമൊന്നും വേണ്ട അല്ലേ, ഒന്ന് പറഞ്ഞാൽ ഒന്ന് കേട്ടിരുന്ന് തന്നാൽ മതി. അപ്പോൾ ഈ രൂപത്തിൽ മക്കൾ പറയുന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മളൊരു രക്ഷിതാവ് ഇപ്പം എന്നെ കുറിച്ചിട്ട് എൻ്റെ കുട്ടികളാണ് പറയുന്നതെങ്കിൽ അതാരുടെ കുഴപ്പം,
5: അതെ നമ്മുടെ കുഴപ്പം,
6: നമ്മുടെ പ്രശ്നമാണ്. അപ്പോൾ അവിടെയാണ് ഓരോ രക്ഷിതാക്കളും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറയാറുള്ളത് മൂന്ന് നേരം ഒരു ദിവസം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ചെറിയ ഒരു 5 മിനിറ്റ് നമ്മൾ ചിലവാക്കിയാൽ അവർ സ്വാഭാവികമായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവുന്നതാണ്. അതിലൊന്നാമത്തത് രാവിലെ എഴുന്നേറ്റ് വരുന്ന ഒരു സമയം, അല്ലെങ്കിൽ അവരെ നമ്മൾ വിളിച്ചുണർത്തുന്ന സമയം. പലപ്പോഴും അതൊരു യുദ്ധത്തിൻ്റെ സമാനമായ അവസ്ഥയായിരിക്കും അല്ലെ. ആദ്യം പോയിട്ടൊന്ന് വിളിക്കും, കുട്ടികളാണ് സ്വാഭാവികമായിട്ട് അവരെ എണീക്കില്ല. രണ്ടാമത് പിന്നെ വിളിയുടെ കനം ഒന്ന് കൂടും, ചിലപ്പോൾ വേറെ എവിടെന്നെങ്കിലൊക്കെ ആയിരിക്കും, വിൽക്കുക അടുക്കളയിലുള്ള തിരക്കിലൊക്കെ ആയിരിക്കും. മൂന്നാമത് വീണ്ടും വന്നിട്ടില്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉപകരണം കേട്ടാണ് വരിക. അത് ചിലപ്പോൾ കയ്യിലാവാം, അല്ലെങ്കിൽ ചട്ടകമാവാം, അതുകൊണ്ടൊരു കൊട്ടൊക്കെ കൊട്ടും, ചിലപ്പോൾ അതുകൊണ്ട് എണീക്കണമെന്നില്ല. അപ്പോൾ പല രൂപത്തിൽ രാവിലെ നമ്മൾ നമ്മുടെ വീടുകളിൽ പാറ്റുന്ന എന്താന്ന് നമ്മൾ നോക്കിയേക്കാം. അപ്പോൾ അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ വളരെ സ്നേഹത്തോടു കൂടി പോയിട്ട് ഒന്ന് തലയിലൊക്കെ ഒന്ന് തലമുടിയിട്ട്, മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും അല്ലെ, നമ്മുടെ സ്വന്തം മക്കളാണല്ലോ, ഒന്ന് ശരീരത്തിലൊക്കെ ഒന്ന് തടവിയിട്ട്, പ്രത്യേകിച്ച് കാലൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ട് എന്താ എണീക്കാനായില്ലേ. അപ്പോൾ കുട്ടിക്കാനെ തോന്നുന്നു എന്താ ഇപ്പോൾ ഇത്രയും കാലമില്ലാത്തൊരവസ്ഥ, ഇന്നൊരു പ്രത്യേക സോപ്പിങ്, ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, കാരണം അങ്ങനെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഉറങ്ങിയില്ലേ, രാത്രി ഉഷാറായിട്ട് ഉറങ്ങിയില്ലേ, നന്നി എണീക്ക്, സമയമായിട്ടുണ്ട് അല്ലേ, പള്ളിയിൽ പോകാനായിട്ടുണ്ട്, അല്ലെങ്കിൽ എണീക്കും നമസ്കരിക്കും, ഒക്കെ പല രൂപത്തിൽ. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നല്ല സ്നേഹത്തോടുകൂടിയുള്ള ഒരു അപ്രോച്ച് രാവിലെ നമ്മളെ മക്കളോട് നമ്മൾ ചെയ്യാന്നുള്ള, ആ എഴുന്നേറ്റ് വരുന്നൊരു സമയം ഒരു 3 മിനിറ്റ് മതി എന്നാണ് സൈക്കോളജിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടേം. രണ്ടാമത്തെ ഒരു 3 മിനിറ്റ്, അനദർ സെക്കൻഡ് തേർഡ് മിനിറ്റ് എന്ന് പറയുന്നത് വൈകുന്നേരം അവർ സ്കൂളുകളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയമാണ്, അവരെ കാത്തിരിക്കണം എന്ന് പറയുന്നത്. അത് മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ പ്രത്യേകിച്ച് അടിവരയിട്ട് പറയണം, എത്ര മുതിർന്ന മക്കളാണെങ്കിലും അവരെ വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു സമയത്ത് അവരെ സ്വീകരിക്കാൻ ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് എത്തിയാൽ
5: അല്ലേ.
6: ഇനി അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ വരുമ്പോൾ ബാഗൊന്ന് കൈ പിടിച്ചിട്ട് വാങ്ങിയിട്ട് അവരോട് കയറ്റിയാൽ എന്നിട്ട് പറയാം, നമ്മൾ നേരം തരാം, ആ വന്നോ, എന്നാ കയറിക്കോ, വേ പോയിക്കോ, ഇല്ലേ ചായ അവിടെ ഉണ്ടാവും, അങ്ങനെ അങ്ങനെ നമ്മളൊരു വേറെ എന്തെങ്കിലും തിരക്ക്. ഉമ്മമാരെ പ്രത്യേകിച്ച് നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവർക്ക് ഒരുപാട് വർക്കുകൾ വീട്ടിലുണ്ട്. എന്നാലും നമ്മൾ ഈ വർക്കുകൾ ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഭൂരിഭാഗം സമയം ചെലവഴിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ചെലവഴിക്കുന്നതിനേക്കാൾ ഏറ്റവും എഫക്റ്റ് കിട്ടുക, ഏറ്റവും ഗുണം ലഭിക്കുന്നതാണ് ഈ നമ്മളീ പറയണ 3 മിനിറ്റുകൾ 3 സമയം എന്നുള്ളത്. വൈകുന്നേരം കലാലയങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു 3 മിനിറ്റ് അവരെയിട്ട് അവരെ ഒപ്പം ഒന്ന് ഇരുന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, ജസ്റ്റ് ആ ചോദ്യം മതിയാവും, അന്നത്തെ മുഴുവൻ ഡീറ്റെയിൽ എന്ത് ചെയ്യുന്നറിയോ, ആ കുട്ടിയാന്ന് പറയുന്നില്ല. അത് ചെറിയ കുട്ടിയാണെങ്കിലും ശരി,
5: ഇത്
6: ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മൾ കേൾക്കോളം നമ്മൾ പിന്നാലെ വന്ന് പറയും
5: അല്ലേ.
6: അത് ചെറിയ കുട്ടികൾ, കാരണം അതാണ് അതേ പറച്ചിൽ ആരും പറയുന്നറിയോ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പറയും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കേൾക്കാനുള്ള സമയം നമ്മൾ അവർക്ക് കൊടുക്കണം, സമീപനത്തിൽ മാറ്റം വരുത്തണം. അപ്പോൾ അത് പിന്നെ ആ ഒരു 3 മിനിറ്റ് അങ്ങനെ ചിലവഴിക്കാം. ആർക്ക് പറയാനുള്ളത് പറയട്ടെ, ഇന്ന് ബസ്സിന് പോയപ്പോൾ ബസ് നിർത്തിയില്ല, ഞങ്ങൾ വേറെ ബസ്സിലാണ് കയറിയത്, അല്ലെങ്കിൽ കൂട്ടുകാരികളെ കുറിച്ച് പറയണ്ടാവും, അന്ന് ക്ലാസ്സിൽ വന്ന അധ്യാപകരെ കുറിച്ച് പറയണ്ടാവും, ക്ലാസ്സിലെടുത്ത വിഷയങ്ങളെ കുറിച്ച് പറയണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയണ്ടാവും, അതൊക്കെ ഒന്ന് കേട്ടു കൊടുക്കുക. ചിലതിനൊന്നും പറയണ്ടല്ലോ ആ എന്നുള്ള ഒരു മൂളൽ മാത്രം മതിയും. ആൻഡ് തേർഡ് 3 മിനിറ്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ 3 മിനിറ്റ് എന്ന് പറയണത് രാത്രി കിടക്കുന്ന സമയമാണെന്നുള്ളത്. അവിടെ നമുക്ക് രക്ഷിതാക്കൾക്ക് ഓരോരുത്തർക്കും വലിയ പങ്കുള്ളൊരു കാര്യം, കിടക്കാൻ വിടുമ്പോൾ നമ്മൾ ഉന്തി തള്ളിയെന്ന് പറഞ്ഞേക്കണം അല്ലേ. പണ്ടത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മളെ കുറിച്ച് ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ എന്താണ്, 8:30 അല്ലെങ്കിൽ 10 മണിയാകുമ്പോഴേക്കും നമ്മളെല്ലാവരും ഓൾറെഡി ഫ്ലാറ്റാവും അല്ലേ, ഉറക്കും. നമ്മൾ ഉറക്കം വന്നിട്ട് വീഴും, വായിക്കാനൊക്കെ മടിയായിരിക്കും, ഇങ്ങനെ ഉറക്കം വന്ന് വീഴായിരിക്കും നമ്മൾ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ, നമ്മൾ ഉറങ്ങിയാലും കുട്ടികൾ ഉറങ്ങാത്ത സാഹചര്യം
5: അല്ലേ,
6: അവരൊന്നെങ്കിൽ എന്തെങ്കിലും വായിച്ചിരിക്കും, ടാബോ ഫോണോ ടി വി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലായിരിക്കും. പ്രത്യേകിച്ച് അത് കർശനമായിട്ട് ഉപയോഗിക്കുന്ന രക്ഷിതാക്കളാണ് ആ മക്കൾ പോലും ഉറങ്ങാൻ അവർ മടിയന്മാരാ, മറിച്ച് കുറേ രാത്രി ഏറെ വൈകി കിടന്നുറങ്ങുന്ന സാഹചര്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരിക. വായിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു എക്സ്ക്യൂസ്, ഒരു ചെറിയ എക്സ്ക്യൂസൊക്കെ കൊടുക്കാം. പിന്നെ എന്നാലും ഒരു അമിതമായ ഒരുപാട് സമയം എന്നും രാത്രി ചിലവഴിക്കുക എന്നുള്ള ഒരിക്കലും ശരീരത്തിന് നല്ല കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഉറങ്ങാൻ പോകുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക. ആ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ സാധാരണ തട്ടിക്കൊടുക്കില്ല, പക്ഷെ അപ്പോൾ തട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ പറയണം വെക്കണം, എന്നും ഞാൻ ആ കാലം കുറഞ്ഞ രൂപത്തിലാണ് പറയുക. അതൊക്കെ ഒന്ന് വളരെ വൃത്തിയായിട്ട് ഒന്ന് പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടുത്ത് ഉഷാറായിട്ട് ഉറങ്ങിക്കൊള്ളിട്ടോ, ഒന്ന് തലയിലൊക്കെ ഒന്ന് തലോടി ഒരു ചുംബനൊക്കെ കൊടുത്ത് ഉറങ്ങിക്കൊള്ളിട്ടോ, ഒന്ന് പുതപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്ത്, വലിയ കുട്ടികളാണെങ്കിലും കേട്ടോ, നമ്മൾ ചെറുത് മാത്രമല്ല മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് ചെയ്ത് പ്രാർത്ഥനകളെ ചൊല്ലി ഒരു ചുംബനൊക്കെ കൊടുത്ത് റൂമൊക്കെ കൊടുത്ത് അവരെ കിടത്തിയിട്ട് നമ്മൾ പോരാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ആ കുട്ടികൾ ഉഷാറായിട്ട് ഉറങ്ങും, അവരുടെ ജീവിതത്തിൽ നല്ലൊരു അനുഭവമായിട്ട് മാറും.
5: അല്ലേ,
6: ഞങ്ങൾ രക്ഷിതാക്കൾ എൻ്റെ കൂടെയുണ്ട് എന്നൊരു ബോധ്യം അല്ലേ, ഒരു ഉറപ്പ് എന്ത് ചെയ്യും അവർക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും വീട്ടിൽ വന്ന് പറയുകയും എൻ്റെ രക്ഷിതാക്കൾ എൻ്റെ കൂടെയുണ്ട്, എന്നോട് സ്നേഹത്തിന് ഒപ്പമുണ്ട്, അപ്പം അവരോട് എനിക്ക് എന്തും പറയാം, എന്ത് പ്രശ്നവും പറഞ്ഞാലും പരിഹാരം അവരിലൂടെ എനിക്ക് കിട്ടുമെന്നൊരു പിന്നെ ഉറപ്പ് നമ്മുടെ മക്കൾക്ക് കിട്ടും. അപ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, എല്ലാ രക്ഷിതാക്കളും, ഞാനടക്കമുള്ള മുഴുവൻ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്.
5: അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വരച്ചേർച്ച പ്രശ്നങ്ങളാണ്. പിന്നെ ഞാൻ പറയുന്ന അയാൾ കേൾക്കുന്നില്ല, അയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. കാരണം അത് അയാൾ അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരിക്കും, ഇവർ മനസ്സിലാക്കിയത് വേറെ രൂപമായിരിക്കും. അപ്പോൾ ഇതിന് ശരിക്കൊരു പരിഹാരം നാം നിർദ്ദേശിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ.
6: ഇവിടെ നമ്മൾ പലപ്പോഴും എന്താ വിചാരിക്കണറു, എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരകർ നമ്മളാണെന്നാണ് നമ്മൾക്ക് വിചാരിക്കുന്നത് അല്ലേ. എൻ്റെ വീട്ടിലത്തെ മുഴുവൻ പ്രശ്നം പരിഹരിക്കാൻ എന്നെ കൊണ്ട് കഴിയും, ഇതാണ് പുരുഷന്മാരായ ആളുകൾ വിചാരിക്കുന്നത്. വരിമാരാണെങ്കിൽ അവരും വിചാരിച്ചു. പക്ഷെ അവിടെ ഒരു ചെറിയ തിരുത്തൽ നമുക്ക് തിരുത്താനുണ്ട്. ഒരു പക്ഷേ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് ആ വിള്ളൽ കൂടി കൂടി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പരിഹാരം എന്തല്ല, ഒരു പരിഹാരമല്ല അത് പ്രശ്നമാണ്.
5: പ്രശ്നമാണ്
6: അല്ലേ. ആ പ്രശ്നം നമുക്ക് പരിഹരിക്കണം. അതെങ്ങനെ പരിഹരിക്കുക? അതിനാണ് കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. കൗൺസിലർമാരുടെ അടുത്ത് പോകാറ് എന്തോ ഒരു അപരാധം പോലെയാണ് ഇപ്പോഴും ചില ആളുകളൊക്കെ കാണിക്കുക,
5: മാനസികമാണ്.
6: അതെ, ഞാൻ പറഞ്ഞത് സൈക്കാട്രി ഡോക്ടറെ കാണിക്കേണ്ട സ്റ്റേജിലൊക്കെ എത്തിയ ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു സൈക്കാട്രി ഡോക്ടറെ കാണിക്കുന്നത് എന്തോ വല്ല തെറ്റ് വന്നതുപോലെയാണ്, അങ്ങനെ ഒരിക്കലല്ല. ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കും രോഗങ്ങൾ വരുന്നത് പോലെ, നമുക്ക് പനി വരുന്നത് പോലെ, തലവേദന വരുന്നത് പോലെ, ഏതെങ്കിലും ശരീരഭാഗത്ത് വേദന വരുന്നത് പോലെ, മനസ്സിനും എന്ത് ചെയ്യും, ചില അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുമൊക്കെ ഉണ്ടാവും. അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സമയത്ത് നല്ലൊരു കൗൺസിലർ എടുത്ത് പോയി കഴിഞ്ഞാൽ

0: എന്തിനും നിരാശ അടഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്തിനും ഒരു സംശയിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ നമ്മൾ അടുത്ത് പോവുകയും അയാളുടെ സഹായം നമ്മൾ തേടുകയും നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ്.
1: ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടി അതിൽ പറയേണ്ടത്, അങ്ങനെ നിർദ്ദേശങ്ങൾ തന്നാൽ അത് പാലിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. പലപ്പോഴും എന്താണ്, ഞാൻ കുറ്റക്കാരനല്ല അല്ലേ, അങ്ങനത്തെ ഒരു ഇതാണ്, ഞാൻ കുറ്റക്കാരനല്ല, അവളാണ് കുറ്റം, അല്ലെങ്കിൽ അവൾ പറയും ഞാൻ കുറ്റക്കാരിയല്ല, ഈ ഒരു വാശി സത്യത്തിലുണ്ട്. ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ പല ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഇപ്പോൾ കേൾവി എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളടുത്തൊരു തെറ്റ് ഉണ്ടായാൽ തന്നെ അത് മനസ്സ് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രദ്ധ ശരിക്ക് ഭാര്യ ഭർത്താക്കന്മാർ ചെയ്താൽ കുറേയൊക്കെ എന്ത് ചെയ്യും, ഇത് പരിഹരിക്കപ്പെടും അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് അവർക്ക് നൽകേണ്ടതുണ്ട്.
0: ഇത് പിന്നെ പലപ്പോഴും ഇതാണ്, ഇപ്പം ഒരു കൗൺസിലർ അടുത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് അതിനേക്കാൾ മൂർജിച്ച് വരുന്ന ചില പ്രശ്നങ്ങൾ കാണാം. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതോ ഇപ്പം കണ്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എൻ്റെ അടുത്തല്ല പ്രശ്നം എൻ്റെ അടുത്താണ്. ഇത് പരസ്പരം കുറ്റപ്പെടുത്താനുള്ളതല്ല അല്ലേ. ഒരു പ്രശ്നം ഒരാൾക്ക് വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ പേരിൽ അയാളെ ഒരിക്കലും എന്ത് പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം അല്ലേ. എൻ്റെ ഒരു പ്രശ്നം കൊണ്ടല്ല, അല്ലെങ്കിൽ അവളുടെ ഒരു പ്രശ്നം കൊണ്ടല്ല അവൾക്ക് ആ സംഭവിച്ചത്, മൊത്തത്തിൽ എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാണ്, ഇനി കൂടുതൽ ഞാൻ കരുതലാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്നാണ് ശരിക്കൊരു മനുഷ്യൻ തീരുമാനിക്കേണ്ടതെന്നുള്ളത്. അവിടെ ചേർത്ത് നിർത്തിയാൽ പലതും എന്ത് ചെയ്യും, അതോടുകൂടി ചിലപ്പോൾ മരുന്നെടുക്കേണ്ടി വരും. ആ മരുന്നെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സഹോദരിക്ക് അല്ലെങ്കിൽ ആ സഹോദരന് കിട്ടുന്ന എന്തറിയോ, ആ ചേർത്ത് നിർത്തലും. ഇപ്പോഴെങ്കിലും എൻ്റെ കൂടെയുള്ള അല്ലെ എൻ്റെ ഭർത്താവിന് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മനസ്സിലായല്ലോ. ഓ, ആ ഒരു പോക്കിലൂടെ വലിയ ആശ്വാസമാണ് എനിക്ക്. ഇങ്ങനെ പറയുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ രമ്യമായി പരിഹരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 95% ആളുകളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പരിഹരിക്കപ്പെടാറുണ്ടെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു പരസ്പരം വീണ്ടും കുത്തുവാക്കുകൾക്കും പഴിചാരലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കാണ് എങ്കിൽ ആ പ്രശ്നം കൂടുതൽ ദീർഘിച്ച് ദീർഘിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് വരുള്ളൂ. അവരാണ് പലപ്പോഴും കുടുംബ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കുന്നതിലേക്ക് ഡിവോഴ്സിലേക്കൊക്കെ എത്തിച്ചേരുന്നതാണ്.
1: അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പിന്നെ ഇപ്പോൾ നമ്മൾ നിർബന്ധിച്ചപ്പോൾ നമ്മളെ ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്തുണ്ടാവും, സംസാരിക്കുമ്പോൾ ഭാര്യൻ്റെ അടുത്ത് ചെറിയ പഴവുകളുണ്ടാവും. അത് തിരുത്താൻ ആവശ്യപ്പെടുമ്പോൾ എന്തുണ്ട്, അവിടെ ചെറിയ പ്രശ്നം അവർ പറയണത് ഞാനല്ല കുറ്റക്കാരി, ഇദ്ദേഹമാണ് കുറ്റക്കാരൻ എന്ന നില, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയത് ഇയാളെ നന്നാക്കാനായിരുന്നു പക്ഷേ അതല്ല അവിടെ സംഭവിച്ചത് എന്നൊരു പ്രശ്നം പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടുന്ന് പലരെയും നിർദ്ദേശിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ പറയും നിങ്ങളാ പറഞ്ഞ അയാൾ അത്ര പോരട്ടോ, കാരണം പിന്നെ അയാൾ എന്നെയാണ് കുറേ ചീത്ത പറഞ്ഞത് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, എന്ത്
0: ഈ കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ശരിക്ക് ജീവിതത്തിൽ ഭയങ്കര പ്രയാസങ്ങൾ അവർ പലപ്പോഴും നേരിടേണ്ടതാണ്. അഥവാ പിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അവർക്ക് കിട്ടും. ഞാൻ പിന്നെ ഇന്ന ആളായിട്ട് ഞാൻ പോയി, അവസാനം ഞാൻ പ്രതിയായി എന്നൊക്കെ പറയും. ആക്ച്വലി ആ പ്രശ്നത്തിൻ്റെ ഏറ്റവും കാരണക്കാരൻ അയാളായിരിക്കാം. ചിലപ്പോൾ ഒരു പിതാവ് മകൻ്റെ പ്രശ്നത്തിലായിരിക്കാം പോയിണ്ടാവുക, പക്ഷെ മകൻ്റെ പ്രശ്നത്തിനേക്കാൾ കൂടുതൽ അവിടെ പരിഹരിക്കേണ്ടത് ഒരു പക്ഷേ ആ പിതാവിൻ്റെ പിന്നെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും, ഈ പിതാവിനോട് പറയേണ്ടി വരും നിങ്ങളുടെ അടുത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. സ്വാഭാവികമായിട്ട് ഈ ഒരു കാര്യം പറയുന്നതോടുകൂടി എന്ത് ചെയ്യും, ആ പ്രശ്നം പരിഹരിക്കപ്പെടും നല്ല നിലക്ക് ഉൾക്കൊള്ളുകയാണെങ്കിൽ. മറിച്ച് ഈ പിതാവിനോടൊരു ഈഗോ വർക്കൗട്ട് ചെയ്യുകയും എന്നെ തിരുത്താൻ അദ്ദേഹം ആരാണ്, ഞാൻ എൻ്റെ മകൻ്റെ പ്രശ്നമായിട്ട് മകൻ്റെതല്ലേ പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ രൂപത്തിലൊക്കെ നമ്മൾ കാണാം. അവിടെ ഒരിക്കലും ഈ പറയുന്ന ആള് പിന്നെ ഒരു വിലയിരുത്തപ്പെട്ടിട്ട് അയാൾ അത് ചെയ്തു ഇയാൾ ചെയ്തു, നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണോ അയാൾ പറഞ്ഞത്, കൗൺസിലർ പറഞ്ഞത്, ഒരു ഡോക്ടർ പറഞ്ഞത് എങ്കിൽ നമ്മളത് സ്വീകരിക്കുക തന്നെ വേണമെന്നുള്ളതാണ്. നമ്മുടെ നല്ലൊരു കുടുംബ ബന്ധു നല്ലൊരു സന്തോഷവും ആഹ്ലാദമൊക്കെ ഉള്ള അവസരത്തിന് അതാണ് നിർബന്ധം എന്നുള്ളതാണ്. ഇനി പലപ്പോഴും ഇവിടെ പറയാനുള്ളൊരു കാര്യം തരും, ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കണില്ല അല്ലെങ്കിൽ അവൾ കേൾക്കും, ഇതാണ് പലപ്പോഴും ഈ മേഖല നമ്മൾ കേൾക്കുന്ന ഏറ്റവും അധികമുള്ള ഒരു വാക്ക് എന്നുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞ എന്നെ ഒന്ന് മനസ്സിലാക്കി എന്നാണെങ്കിൽ, രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് അവൾ കേൾക്കുന്നില്ല എങ്കിൽ അദ്ദേഹം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ എന്താണ് ശരിക്കും ഒന്ന് ആലോചിച്ചിരിക്കല്ലേ, ഈ പറയാനുള്ളത് ഒന്ന് കേൾക്കുക തന്നെയാണ് അവിടെയും വേണ്ടത്. അവിടെ ഇപ്പോൾ ആളുകളെ ആണുങ്ങളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ, അവൾ ആരപ്പം എന്നോടൊക്കെ ഇത് നിർദ്ദേശിക്കാൻ എന്നാണ് വർക്ക്
1: ചെയ്യുന്നത്.
0: ആ ഞാൻ പറയുന്ന പല കാര്യത്തിലും എന്നോടൊരു പിന്നെ പുച്ഛഭാവമാണ് കാണിക്കുന്നത്, അതിനൊന്നൊരു വിലക്കെടുക്കുക, പിന്നെ എന്തിനാ അദ്ദേഹം പറയണത് ഞാൻ കേൾക്കുന്നത്. ഇതാണ് സ്ത്രീകളിലും പലപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം, ഇവിടെ

0: ഞാൻ എന്നുള്ളത് നമ്മൾ എന്നാക്കി മാറ്റുകയാണെങ്കിൽ അല്ലേ, നമ്മൾ പരസ്പരം പറയുന്നു, നമ്മൾ പരസ്പരം കേൾക്കുന്നു, നിങ്ങൾ പറയണത് ഞാനും കേൾക്കുന്നു. ഇതൊരു നമ്മുടെ നല്ലൊരു അന്തരീക്ഷത്തിന് വേണ്ടിയാണ്, നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണ്. ആ രൂപത്തിലേക്ക് ആക്കി മാറ്റുകയാണെങ്കിൽ ആ ഈഗോ അവിടെ നിന്ന് പോവുകയും ചെയ്യും, സന്തോഷം വരും എന്നുള്ളതാണ്. പിന്നീട് ഈ മേഖലയിൽ നമ്മൾ പലപ്പോഴും ഈ ഡിവോഴ്സ്ഡായ രക്ഷിതാക്കളുടെ മക്കളാണ് ഈ മേഖലയിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്ന മറ്റൊരാളുകൾ എന്നുള്ളത്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ അത് അവരനുഭവിക്കുന്ന ടെൻഷൻ, നേരത്തെ ഏതോ ഒരു എപ്പിസോഡ് നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നം പറഞ്ഞ സമയത്തുള്ള ഒരു പ്രശ്നമാണ് ഇവർക്കുള്ളത്, അഥവാ അത്രയും സ്ട്രെസ് ആയിരിക്കും അവർക്ക്. അപ്പോൾ കുറച്ച് മുമ്പ് ഒരു കുട്ടിയായിട്ട് സംസാരിച്ചത്, ആ കുട്ടിയുടെ ഉപ്പൻ്റെ കൂടെയാണ് അവൾ താമസിക്കുന്നത്. ഉമ്മ പിന്നെ ചെറുപ്പത്തിൽ എന്നെ ഒഴിവാക്കിയിട്ട് ഉമ്മ പോയി, ഉപ്പൻ്റെ കൂടെ അവൾ താമസിക്കുന്നത്. ഉമ്മനെ വേറൊരു വിവാഹം കഴിഞ്ഞിട്ട് പോയി എന്നുള്ളതാണ്. പക്ഷെ പിന്നീടൊന്നും ആ ഒരു ഉമ്മ ഇവളെ കാണണമെന്ന ഒരു അതിയായ ആഗ്രഹം പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എന്താണ് എനിക്ക് കാണണ്ട, കാരണം എൻ്റെ പ്രയാസമുള്ള ഘട്ടത്തിലൊന്നും എന്നെ കാണാനോ എന്നെ നോക്കാനോ അവർ നിന്നിട്ടില്ലല്ലോ, അവരവരുടെ സുഖം നോക്കിപ്പോയില്ലേ, അതുകൊണ്ട് എനിക്ക് ആ ഉമ്മയെ വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളത്. ഈ കുട്ടിയെ സംബന്ധിച്ച് അവളുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉപ്പൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഉപ്പ രണ്ടാമത് വിവാഹം കഴിച്ച പിന്നെ ആ ഒരു ഉമ്മയായിട്ട് അവർക്ക് നല്ല സ്നേഹവും ശ്രദ്ധയും പരിഗണന ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾ അവരുടെ കുട്ടികളും ഏകദേശം ഇങ്ങനെ മുതിർന്നു വന്നപ്പോൾ ഇവൾക്ക് തോന്നുകയാണ് എന്നോടൊരു ശ്രദ്ധയില്ല, എന്നോടൊരു താല്പര്യമില്ല, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല, ഉപ്പയും തന്നെ എന്നും എന്നെ വിളിച്ചിരുന്ന ഉപ്പ എന്നെ വിളിക്കാറില്ല, അതുപോലെ എപ്പോഴെങ്കിലൊക്കെയായി എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കാറില്ല. അങ്ങനെ അങ്ങനെ നൂറുകൂട്ടം പരാതികളാണ് ഇവർക്ക് ഇത്തരക്കാരായ മക്കൾക്കുണ്ടാവും. അത് ഒരു പരിധിവരെയൊക്കെ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെയും സ്നേഹം ഒരുമിച്ച് കിട്ടാതിരുന്ന കുട്ടികളിൽ, അല്ലെങ്കിൽ അമിതമായൊരു സ്നേഹം ഒരാളിൽ നിന്ന് കിട്ടി അതിൽ നിന്നൊരൽപ്പം പിന്നെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മക്കളിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള രക്ഷിതാക്കളാണെങ്കിൽ അവരുടെ മക്കളുടെ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധയും പരിഗണനയൊക്കെ വേണമെന്നുള്ളതാണ്. ഈ കുട്ടി പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിവാഹം കഴിച്ചതിലോ അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല അല്ലേ, പക്ഷേ എൻ്റെ മനസ്സിൽ അലട്ടുന്നത് എന്നോടുകൂടി ഒന്ന് ചോദിക്കേണ്ടിയിരുന്നില്ലേ അല്ലേ, എൻ്റെ കൂടി ഉമ്മയായിട്ടല്ലേ അവർ വീട്ടിലേക്ക് വരുന്നത്, അപ്പം അവരെ ഈ വിവാഹം അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് എന്നെയും കൂടെ കൊണ്ടുപോകേണ്ടത്. ഇതാ എത്രാം ക്ലാസ് പരിപാടി, ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം നമ്മളവിടെ നമ്മളൊക്കെ ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ അവരോട് ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അംഗീകാരങ്ങളൊക്കെ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതെന്ത് ചെയ്യണം, നമ്മൾ മുഖവിലക്ക് എടുക്കണം എന്നാണ്. ചിലതെല്ലാം ഒന്നും അവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ അവരോട് ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ മക്കള് നമ്മളിൻ്റെ ഒരു ഇപ്പോൾ ഒരു വാഹനം വാങ്ങാൻ പോകുന്നു, ഒരു പുതിയ വാഹനം, അത് വീട്ടിൽ വന്നിട്ട് മറ്റേ കാർ പോർച്ചിൽ നിർത്തുമ്പോഴല്ലാതെ അറിയേണ്ടത്, അത് മക്കളോട് പറയാം. പറ്റുമെങ്കിൽ മക്കളെ കൂട്ടിയിട്ട് പോകണം,
1: അവർക്കും അഭിപ്രായങ്ങൾ,
0: അവർക്കും അഭിപ്രായങ്ങൾ.
1: നമ്മളിപ്പോൾ ഒരു ഇന്ന കാറ് വാങ്ങാന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവും അതിൻ്റെ സീറ്റിംഗ്, അതിൻ്റെ മൈലേജ്, അതിൻ്റെ അറേഞ്ച്മെന്റ്സ്, അങ്ങനെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളേക്കാൾ വിവരം കുട്ടികൾക്ക്.
0: അതുപോലെ എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുമ്പോൾ ഒന്നുകിൽ മക്കളെ കൂട്ടിയിട്ട് പോവാം, അല്ലെങ്കിൽ അവരോട് ഒന്ന് കൺവീൻസ് ചെയ്യുക. ആ ഒരു കൺവീൻസ്, അവരായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് ആ മക്കളെ ഒരു ആത്മവിശ്വാസം വളർത്തും, രക്ഷിതാക്കളുമായിട്ടുള്ള ഒരു ബന്ധം നന്നായിട്ട് നിലനിർത്താനൊക്കെ എന്ത് ചെയ്യും, അത് അതുകൊണ്ട് സഹായിക്കുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല കുറച്ച് സാഹചര്യങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയാൽ തന്നെ എന്ത് ചെയ്യും, ഒരു കൗൺസിലിംഗ് മേഖലയിലേക്കോ അല്ലെങ്കിൽ കൗൺസിലറുടെ അടുത്തേക്കോ എന്ത് ചെയ്യേണ്ടില്ല, നമ്മൾ പോകേണ്ടി വരില്ല, പോകേണ്ടി വരുന്ന സമയത്ത് പോവുകയും വേണം.
1: അതൊരു മാതൃക കൂടിയാണ് നമ്മളെ കുട്ടികളെ പരിഗണിക്കുമ്പോൾ. കുട്ടികളും അതുപോലെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുമല്ലോ,
0: അതെ,
1: അവർ തന്നെ ഇഷ്ടപ്രകാരം ചെയ്യില്ല, അവരങ്ങനെ ചെയ്താൽ നമുക്കുണ്ടാവുന്ന ഫീലിംഗ് എത്ര, ഒരു രക്ഷയാവുന്ന നിലക്ക്. അപ്പോൾ അവിടെ രക്ഷിതാക്കൾക്കും അതൊരു മാതൃകയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഹാരിസ് മോലി ഇടയ്ക്ക് പറയാറുണ്ട്, നമുക്ക് സത്യത്തിൽ എന്തിനാണ് കൗൺസിലിംഗ്, നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ശരിക്ക് നമ്മൾ ദീനനുസരിച്ച് അള്ളാഹുൽ തവക്കുൽ ചെയ്ത് ജീവിച്ചാൽ, പിന്നെ അലാബിദിക്കരില്ലായി തത്തമ്മൈനൽ ഖുലൂബ് അല്ലേ, അപ്പോൾ അള്ളാഹു എന്തൊരു പ്രശ്നത്തിനും അള്ളാഹു ഒരു പരിഹാരം ഉണ്ടാക്കി തരും. സത്യത്തിൽ നമ്മൾ അതിൽ നിന്ന് അകന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്നും ഇവർ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ദീന് വലിയൊരു ഘടകം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭൂമിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഇവരൊക്കെ എപ്പോഴും എപ്പോഴും പറയാറുള്ളത് ഞാൻ എന്ത് ചെയ്താലും അത് കാണുന്നില്ല, പക്ഷെ അവിടെ നീയത്തൊന്ന് മാറിയാൽ, ഇപ്പോൾ ഞാൻ ഈ രാവിലെ എഴുന്നേൽക്കുന്നത്, ഇപ്പോൾ ഒരു ഉമ്മ വിചാരിക്കണം, ഞാനീ രാവിലെ എഴുന്നേൽക്കുന്നത്, കുട്ടികളെ ഒരുക്കുന്നത്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, അവരെ വസ്ത്രം അലക്കുന്നത്, ഇതിനൊക്കെ നാളെ റബ്ബ് കൂലി തരും എന്ന് വിചാരിച്ചാൽ പിന്നെ ഇയാളത് മൈൻഡ് ചെയ്താലും മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല. ഇതേപോലെ തന്നെ ആ സഹോദരൻ, അയാൾ രാവിലെ പോയി എല്ലുമുറിയെ പണിയെടുത്ത് കൊണ്ടുവരാനൊക്കെ എന്താ, ഇയാൾക്ക് പിന്നെ കറണ്ട് ബില്ലടക്കണം, വെള്ളത്തിൻ്റെ ബില്ലടക്കണം, കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, യൂണിഫോം വാങ്ങിക്കണം, വണ്ടി വാട, ഇങ്ങനെ ഒരു വിശാലമായ ലോകം ഇയാൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇയാൾ എന്തെന്ന് വിചാരിച്ചാൽ മതി, ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് ഇവർക്കൊരു നന്ദി വാക്കില്ല, തിരിച്ചു ആലോചിച്ചാൽ മതി, ഇതൊക്കെ ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷകൾ അല്ലേ, നാളെ പ്രതിഫലം കിട്ടും എന്നുള്ള രൂപത്തിലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കില്ല. അപ്പോൾ ദീനിൻ്റെ ഒരു വശം കൂടി നമ്മളിവിടെ പറയേണ്ടത്,
0: നമുക്ക് ഫൈനൽ വേർഡ് അതിലേക്കാണ് നമ്മൾ അലാ ബിദിക്കിറില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മുടെ മനസ്സിന് ശാന്തി അടയണമെങ്കിൽ, നമുക്ക് മനസ്സ് എത്ര പ്രയാസമാണെങ്കിലും, ഏത് രോഗത്തിൻ്റെ ഘട്ടമാണെങ്കിലും, എന്ത് പരീക്ഷണങ്ങളാണെങ്കിലും, അവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് അള്ളാഹിനെക്കുറിച്ചുള്ള നല്ല ചിന്തകളും ഓർമ്മകളാണെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൽ തവക്കലാക്കിയിട്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഈമാനോടുകൂടി യക്കീനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും എന്തു ചെയ്യും, ഇൻഷാല്ലാ പരിഹരിക്കപ്പെടും, ആ രൂപത്തിലേക്ക് എത്തട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കും.
1: അതെ, നാളെ ഇതിനൊക്കെ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നാളെ ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. അപ്പോൾ നീയത്ത് നന്നാക്കണം. ഇത് പ്രാഗി പറഞ്ഞിട്ടാണെങ്കിൽ എന്തുണ്ടാവില്ല, കൂലി ഉണ്ടാവില്ല. അതേസമയം ഇനിയിപ്പോൾ ആര് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും ഇതൊക്കെ റബ്ബിൽ തവക്കലിച്ച് ജീവിക്കാൻ തന്നതാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ സ്നേഹക്കൂടിനെ ഇവിടെ നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. വഹർദവാൻ അലഹമ്മദുലൈ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കുമുല്ലാഹു ഖൈറ. നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. നമ്മോടൊപ്പം ചേർന്നത് ഷമീം എം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
3: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരിക്കലേ ഒരാൾ ഒരു ആനക്കോട്ടയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ആനക്കോട്ടകൾ, ആനകൾ ഒരുപാടുള്ള. അപ്പോൾ അങ്ങനെ ഒരുപാട് ആനകൾ വസിക്കുന്ന ആ കോട്ടയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ആനകളെ കൂട്ടിലിട്ടതായി അദ്ദേഹം കാണുന്നില്ല, പൊതുവെ നമ്മളും കാണില്ലല്ലോ. മാത്രമല്ല ചങ്ങലയിൽ ബന്ധിച്ചിട്ടുമില്ല ആനകളെ. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ കണ്ട സമയത്ത് ചിന്തിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം കാണുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആ ആനകൾ പുറത്തു പോകാതിരിക്കാൻ ഒരു ചെറിയൊരു കയറുകൊണ്ട് മാത്രമാണ് അവറ്റകളുടെ കാല് ഒന്ന് ബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ ചിന്തിക്കണത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആനകൾ ഇത്രയും ശക്തിയും കരുത്തും വലുപ്പമൊക്കെ ഉള്ള ആനകൾ
1: ഒരു
0: ചെറിയ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണല്ലോ. ഒരു ആനയോട് ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണില്ല, സത്യത്തിൽ രക്ഷപ്പെടാൻ ആർക്കായാലും പോതിണ്ടാവും, സ്വാതന്ത്ര്യമാണല്ലോ എല്ലാവരും കൊതിക്കണത്. അപ്പോൾ അവക്കത് എളുപ്പം കഴിയും, പക്ഷെ ആരും ചെയ്യുന്നില്ല, അതിന് പരിശ്രമിക്കുന്നില്ല. അപ്പം എന്താണ് അതിന് കാരണം എന്നറിയാൻ അയാൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആനപ്പാപ്പാനോട് ഇയാളെ ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് ഈ ആനകൾ ഇങ്ങനെ വളരെ ചെറിയൊരു കയറിനെ ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെ
1: അവിടെ
0: ഇപ്പോഴും ഈ ആനക്കോട്ടയിൽ തുടരുന്നത്, എന്താണ് പൊട്ടിച്ച അവറ്റകൾ പോകാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ആനപ്പാപ്പാൻ കൊടുക്കുന്ന മറുപടിയാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ ആന കുട്ടിയായിരുന്നത് മുതൽ, വലിയ ശക്തിയൊന്നും ഇല്ലാതെ കുട്ടിയായിരുന്നത് മുതൽ ഇതേ വലിപ്പമുള്ളൊരു കയറിലാണ് ആനയെ ബന്ധിച്ചിരുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ ആനകളെ തളക്കാൻ ഇത് മതിയായിരുന്നു, അവറ്റകളെ കെട്ടിയിടാൻ ഇത് മതിയായിരുന്നു. പക്ഷേ ഇവർ വളരുമ്പോൾ ഇവറ്റകളുടെ വിചാരം ആ കയറിപ്പോഴും അതേ ബലമുണ്ട് എന്നാണ്. ആ കയറിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാനുള്ളൊരു ശ്രമം ചെയ്യുന്നില്ല, അവർ നടത്തുന്നില്ല.
1: പൊട്ടിക്കാനുള്ള ശക്തി എനിക്ക് വന്നതിന് വരെ ആനക്ക്
0: തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് കാലാകാലം അവിടെ ഇങ്ങനെ തളച്ചിടപ്പെടുന്ന ആനകളെയാണ് ആനക്കോട്ടയിൽ അയാൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ചെറിയൊരു കഥ ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത്. സത്യത്തിൽ
1: ഒരുപാട്
0: ജീവിതത്തിലേക്ക് എടുത്തു വെക്കാവുന്ന കുറേ മെസ്സേജുകൾ
1: അതിലുണ്ട്.
0: എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പലപ്പോഴും നമ്മൾ നമ്മുടേതായ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കടന്നു കറങ്ങുകയാണ്. അവിടെ നിന്നൊന്ന് അതൊന്ന് പൊട്ടിച്ച് പുറത്തിറങ്ങാനുള്ള ശക്തിയൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഇപ്പോഴും ആ കയറ് എന്തോ വലിയ കയറാണ്.
1: അതെ, നമ്മളൊരുപാട് പഠിച്ച് മാറി, അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു ഇട്ടാവട്ടത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ്.
0: അതെ അതെ. ഏതായാലും പിന്നെ അത്തരത്തിൽ നമുക്കൊക്കെ നമ്മുടെ പിന്നെ ചുറ്റുപാടിലുള്ള ചില പ്രതിസന്ധികളെ, ചില പ്രയാസങ്ങളൊക്കെ ബുദ്ധിപൂർവം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക, വലിയ പുരോഗതിയിലേക്ക്. പഠനരംഗത്ത് അങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ കുടുംബരംഗത്ത് അങ്ങനെയാണ്, അതുപോലെ ജോലിയുടെ വിഷയത്തിലൊക്കെ അങ്ങനെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോഴുള്ള നമ്മളെ കെട്ടിയിടപ്പെട്ട ഏതോ ചില കയറുകളെ ഒന്ന് പൊട്ടിക്കേണ്ടി വരും.
1: അല്ലേ,
0: അത് ശരിയായ കയർ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലരൊക്കെ മതത്തെ ഒരു പിന്നെ വലാൽക്കാരമായി, അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയായിട്ട് വിചാരിച്ച, അങ്ങനെയല്ല. ഏറ്റവും പിന്നെ നമുക്കുള്ള ചില പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയൊക്കെ, നമ്മൾ പ്രതിസന്ധിയാണെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ, പ്രാർത്ഥനയോടുകൂടി നടത്തിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ താണ്ടാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
1: കുടുംബ രംഗത്തൊക്കെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശരിക്കും.
0: അതെ.
1: അപ്പോൾ ഭാര്യമാർ, ഭർത്താക്കന്മാർ, അവരങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ്, ചില പ്രായമുള്ളവരങ്ങനെ ഡിസ്റ്റൻസിലാണ് അവരുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറിയിട്ട് ഒന്ന് അടുത്ത് പോയിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പ്രായമുള്ളവരൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ഭർത്താക്കന്മാർക്കും വലിയ സന്തോഷമാവും. ഭർത്താക്കന്മാരും തന്നെ അവരടുത്തേക്ക് ഒന്ന് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതും വലിയൊരു സന്തോഷം. അപ്പോൾ ചിലതൊക്കെ നമ്മളൊന്ന് പൊട്ടിക്കണം ആ എന്നേന അതിലും പറയാനുള്ളത്.
0: അതെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ സലഫി ദുറൂസ്. മുൻഗാമികളുടെ മാതൃകകൾ നമുക്ക് മുൻപിൽ അനാവരണം ചെയ്യുന്ന സലഫി ദുറൂസിൽ ഇന്ന് നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വലാ അലിഹി വസഹബി അജ്മൈൻ അമ്മാബ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ അത് അനവധിയുണ്ട്. അതിലൊന്നിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അത് ശുദ്ധപ്രകൃതവുമായി യോജിക്കുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ അഖീദ. അപ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ശുദ്ധപ്രകൃതിയോടുകൂടിയാണ് എന്ന കാര്യത്തെപ്പറ്റി അല്പം നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ വിഷയം, ഇത് ഈ വിഷയത്തിൽ വന്ന ശാസ്ത്രീയ പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. പിന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ലോകത്ത് വന്ന എല്ലാ മതങ്ങളും അതിൻ്റെ ആൾക്കാരും എന്ന് പറഞ്ഞാൽ വകതിരിവുള്ള എല്ലാവർക്കും ഇജ്മാവുണ്ട്. എന്താണത്? മനുഷ്യർ അവർ പ്രകൃതം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അനുഗുണമായ രൂപത്തിലാണ്. ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബിനെപ്പറ്റി കൃത്യമായ ബോധ്യം അവരുടെ മനസ്സിൽ ഊട്ടപ്പെട്ടിരിക്കുന്നു എന്നതാണത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: വൽ മക്സൂദ് ഹുന അന്ന മിനൽ മാറൂഫ് ഇൻ ദ സലഫ്. സലഫിൻ്റെ അടുത്ത് അറിയപ്പെട്ടൊരു കാര്യം, സലഫ് എന്ന് പറഞ്ഞ പൂർവികർ, അവർ മാത്രമല്ല വൽ ഖലഫ് ശേഷമുള്ളവരും, അവർക്കിടയിലൊക്കെ അറിയപ്പെട്ട വിഷയം എന്താ? അന്ന ജമിയൽ ജിന്നി വൽ ഇൻസി, എല്ലാ ജിന്നുകളും മനുഷ്യരും. അപ്പോൾ ലോകത്ത് എത്ര ജിന്നുകളുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ, കണ്ടമാനമുണ്ട്. അതുപോലെ മനുഷ്യർ, ആദം അലൈഹി സ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരെല്ലാം, ഇവരൊക്കെ മൗത്തരിഫൂന ബിൽ ഖാലിഖ്, അവർ മുഴുവൻ സ്രഷ്ടാവിനെ അംഗീകരിക്കുന്നു. വാസ്തവത്തിൽ നിരീശ്വരവാദികൾ എന്നൊന്നില്ല. അങ്ങനെ ചിലർ നിരീശ്വരവാദിയായി അഭിനയിക്കരുത്, പ്രത്യേക സാഹചര്യത്തിലൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെ പോകുന്നതാണ് നല്ലത് എന്ന നിലക്കായിരിക്കും, അതാണ് ഫാഷൻ എന്ന് വിചാരിച്ചതായിരിക്കും. വാസ്തവത്തിൽ അവരുടെ നിരീശ്വരവാദവും ചിലപ്പോൾ പുറത്തു വരും. അത് ചില പ്രതിസന്ധികളുടെ സമയത്താണ് അവർ ആരും കാണരുതെന്ന് വിചാരിച്ച് ഒളിപ്പിച്ച് വെച്ച അവരുടെ ദൈവവിശ്വാസം അവർ പുറത്തേക്കെടുക്കുക. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട വിഷയമാണ് എന്ത്? റബ്ബിനെപ്പറ്റി, സ്രഷ്ടാവിനെപ്പറ്റി അവർക്കറിയും, അവർ അംഗീകരിക്കും എന്നത്. അതാ മുഖ്യറൂന ബി, ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു. ഇതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വലം യുഖ്സിർ അസ്സലഫ് അൽ ഖൗള ഫി ഇസ്ബാത്തി വജൂദില്ല. ഇതുകൊണ്ട് തന്നെ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട്, അങ്ങനെയുള്ള സ്രഷ്ടാവിൻ്റെ അസ്തിത്വം തെളിയിക്കാൻ വേണ്ടി അനേകം തെളിവുകളുമായി ചർച്ചകൾ നടത്തിയിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമല്ല. അത് മനുഷ്യർക്കൊക്കെ അറിയും ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്നുള്ള കാര്യം. അതൊക്കെ അവരുടെ മനസ്സിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ലോകത്തിനൊരു നാഥനുണ്ട് എന്ന നിലക്കിങ്ങനെ അറിയിക്കുകയും അതിന് തെളിവുകൾ പരതി നടക്കുകയും ചെയ്യുക എന്നത്, അതിൻ്റെ പേരിൽ കുറേ ഗ്രന്ഥങ്ങൾ എഴുതുക എന്നത്, പ്രഭാഷണം നടത്തുക എന്നതൊന്നും പൂർവികരുടെ സമ്പ്രദായം എടുത്താൽ അതില്ല. എന്തുകൊണ്ട്? ലിയന്നഹു മിനൽ ഖളായ അൽ മുസല്ലമ അൽ മുസ്തഖിറ ഫിൽ ഫിത്ര. അത് മനുഷ്യൻ്റെ ശുദ്ധപ്രകൃതത്തിൽ ഊട്ടപ്പെട്ട, അംഗീകരിക്കപ്പെട്ട ഒരു വിഷയമാണത്. അതുകൊണ്ട് പിന്നെ അംഗീകരിക്കണ വിഷയം തന്നെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി മുഹമ്മദ് ബിൻ കഅബ് അദ്ദേഹം പറയുന്നു, വൈദ് അഹദ റബ്ബുക മിൻ ബനി ആദം എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിലെ, എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്ക് വരാനുള്ള എല്ലാ മനുഷ്യരെയും റബ്ബ് സാക്ഷി നിർത്തി ഏകദൈവബോധമാകുന്ന ചിന്ത അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു. അങ്ങനെയാണ് അവരുടെ ഹൃദയങ്ങളെ റബ്ബ് എന്ത് ചെയ്തത്? ശരിയാക്കിയത്. അപ്പം ആ ആയത്തിനെപ്പറ്റി മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി പറയുന്നത്, അഖറത്തിൽ അർവാ ഖബ്ലാൻ തുഖ്ലഖ അജ്സാദുഹ. ഈ ലോകത്ത് ഉള്ള സൃഷ്ടിജാലങ്ങൾ അവരുടെ ശരീരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവരുടെ റൂഹുകൾ അംഗീകരിച്ചിട്ടുണ്ട്. എന്ത്? ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്നൽക്ക് അദ്ദേഹം പറയാണ്. ആ റൂഹുകൾ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ അള്ളാഹുവിനെപ്പറ്റി. അപ്പോൾ മനുഷ്യർ ഗർഭസ്ഥ ശിശു ആകുമ്പോഴാണ് ഒരു പ്രത്യേക സമയം 40-41 ദിവസമാകുമ്പോഴാണ് ആ റൂഹ് ഊതുക. അപ്പം ആ റൂഹ് അപ്പം തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടതില്ല. അതിൻ്റെ മുമ്പ് തന്നെ ആ റൂഹ് സൃഷ്ടിക്കപ്പെട്ടിരിക്കാം. ഏതായാലും ശരി, ഈ മനുഷ്യൻ്റെ ശരീരം സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ റൂഹിൽ അള്ളാഹു നിലീനമാക്കിയിട്ടുണ്ട് റബ്ബിനെ പറ്റിയുള്ള ബോധ്യം, ഈ ലോകത്തെ സ്രഷ്ടാവിനെ പറ്റിയുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു മുഫസ്സിറായ മുജാഹിദ് അദ്ദേഹം പറയാണ്, സിബ്ഗത്തല്ലാ വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗത്തൻ എന്ന പരിശുദ്ധ ഖുർആനിലെ അൽബക്കറ 138-ാമത്തെ വചനം, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഫിത്തറത്തുള്ള അല്ലത്തി ഫത്തറന്നാസ അലൈഹ എന്നാണ് അദ്ദേഹം കൊടുത്തത്. മനുഷ്യൻ്റെ മനസ്സിൽ അവൻ്റെ ഏതൊരു പ്രകൃതത്തിലാണ് അവൻ ഊട്ടിയത്, ആ ഫിത്തറത്ത്, അതാണ് സിബഹത്തുള്ള എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് ഇമാം മുജാഹിദ് അതിനെപ്പറ്റി പറഞ്ഞത്. ഇതുപോലെ ഇമാം അൽ ഹസൻ അതുപോലെ മറ്റുള്ളവരൊക്കെ പറഞ്ഞൊരു വിഷയം, വൈദഹദ റബ്ബുക മിൻ ബനി ആദം എന്ന് നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഓതിയ ആ വചനം, സൂറത്ത് അഹ്റാഫിലെ 172-ാമത്തെ വചനം, അതിൻ്റെ വിശദീകരണത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയണേ, ഐ അഹദ മീസാഖഹും, അള്ളാഹു അവരോട് കരാറ് വാങ്ങി, അന്നഹു റബ്ബുഹും, അവനാണ് അവരുടെ റബ്ബ്. അപ്പം അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു, അവരോട് കരാറ് വാങ്ങി, ഇനി ആ റബ്ബിനെ മാത്രമേ ആരാധന കൊടുക്കാവൂ എന്നതാണ് കരാർ. വലാ തസ് അലു അഹദൻ കാഫിറൻ വലാ ഗൈറുഹു, ഇനി വേറൊരാളോടും ചോദിക്കരുത്, അപ്പം റബ്ബിനോട് മാത്രം, അവനോട് മാത്രം പ്രാർത്ഥന, ഇബാദത്ത്, കാഫിറാണെങ്കിലും അല്ലാത്തവർ ആരാണെങ്കിലും. അപ്പം അവരോടൊക്കെ നീ ചോദിച്ചാലും, വലാ തസ്സലു അഹദൻ കാഫിറൻ വലാ ഗൈറു മർ റബ്ബുക്ക, അവരോടൊക്കെ നീ ചോദിച്ചു എന്ന് വെക്കുക, നിന്റെ റബ്ബാരാണ്, ഇല്ലാ കാല അള്ളാഹ്, അവൻ പറയും അള്ളാഹുവാണ്. അപ്പം അത് സൂചിപ്പിക്കുന്ന ചില വചനങ്ങൾ അതിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയണം, അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിൽ ഊട്ടിയ ഈ വിഷയം അങ്ങനെയുള്ളത് കൊണ്ട് ഇത്തരക്കാരോട് അവർ സത്യനിഷേധിയാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും ഒക്കെ നിന്റെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ അവൻ ഏകനായ റബ്ബിനെ പറ്റിയാണ് പറയാം. ഇനി ഇമാം സുദ്ദി, ലൈസ ഫിൽ അർലി അഹദ് മിൻ വലദി ആദം ഇല്ലാ വഹു യഅരിഫ് അന്ന റബ്ബഹു അല്ലാ, ഈ ഭൂമിയിൽ ആദം അലൈഹിസ്സലാമിൻ്റെ മകനായി ഒരാളുമില്ല, അവർക്ക് മുഴുവനും അവൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്നറിയാതെ. ഇനി ഇബ്നു ജരീർ അത്തബരി എന്ന മുഫസ്സിർ, അദ്ദേഹം അശ്ഹദഹും അലാ അൻഫുസിഹിം എന്ന ആയത്തിന് വിശദീകരണം പറയാണ്. യഖൂലു തആല സിക്റുഹു ഷഹീദന അലൈക്കും അയ്യുഹൽ മുഖിറൂൻ ബി അന്ന അല്ലാഹു റബ്ബുക്കും, അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ് എന്ന് അംഗീകരിച്ചവരെ, അതിന് ഞാൻ നിങ്ങളുടെ മേൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പോൾ ഏകനായ റബ്ബിനെ അംഗീകരിച്ചവരെ, അവന് മാത്രം ഇബാദത്ത് കൊടുക്കാവൂ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് അംഗീകരിച്ചവരെ, ഇനി അതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നാണ്. ഓ അഷ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇനി ഇമാം അർ റാഗിബ് അൽ ഇസ്ഫഹാനി, അദ്ദേഹം പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്, ഇന്ന മഅരിഫത്തുള്ളാഹി അസ്സ വജല്ല, റബ്ബിനെ പറ്റിയുള്ള വിവരം, അത് മർക്കൂസത്തും ഫിന്നുഫൂസ്, മനസ്സുകളിൽ അത് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഊട്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വാചകം ഇങ്ങനെയാണ്, മഅരിഫത്തുള്ളാഹി തആലാ അൽ ആമിയ അൽ ഇജ്മാലിയ, റബ്ബിനെ പറ്റി മൊത്തമായുള്ള വിവരം, അത് മർക്കൂസത്തും ഫിന്നഫ്സ്, അത് മനസ്സിൽ ഊട്ടപ്പെട്ടിരിക്കുന്നു. വഹിയ മഅരിഫത്ത് കുല്ലി അഹദ് അന്നഹു മഫൂൽ, അന്ന് ഓരോരുത്തർക്കും അറിയാം അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. നമുക്കൊക്കെ അറിയാം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അന്നലഹു ഫായിലൻ, അതുകൊണ്ട് നമുക്കൊരു സൃഷ്ടാവ്, നമ്മളെ നിർമ്മിച്ചവനുണ്ട് എന്ന് ഓരോരുത്തർക്കും അറിയാം. നമ്മളെ നമ്മളല്ലല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത്, അവ ലോകത്തിൻ്റെ എല്ലാ സൃഷ്ടികളെപ്പറ്റി അങ്ങനെ പറയാം. അപ്പം ഏതായാലും ശരി, ഈ ഒരു ചിന്ത ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളത് ഖുർആൻ നമ്മോട് പ്രത്യേകം പറയുന്നുണ്ട്. അനേകം വചനങ്ങൾ അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ, വലൈൻ സഅൽതഹും മൻ നസ്സല മിനസ്സമ, പ്രവാചകരെ നിങ്ങൾ അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശത്തുനിന്ന് വെള്ളമിറക്കുന്നത്, എന്നിട്ട് ഫഹിയ ബിഹിൽ അർള മിംബാദി മൗത്തിഹ, എന്നിട്ട് ആ ഭൂമി മരിച്ചതിന് ശേഷം, അതായത് ഭൂമി വറ്റ് വരണ്ട്, അതിൽ ചെടികളൊന്നുമില്ലാത്തൊരവസ്ഥയെപ്പറ്റി പറയണം, പക്ഷേ മഴ പെയ്യുമ്പോൾ അതിന് ജീവൻ വെക്കുന്നു, അപ്പോൾ അതിനെ അങ്ങനെ ജീവിപ്പിച്ചവൻ ആരാണ് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ ആകാശത്തുനിന്ന് മഴ ഇറക്കുന്നത് ആരാണ്, ആ വെള്ളം കൊണ്ട് ഭൂമിയെ ജീവിപ്പിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, ലയഖൂലുന്നല്ല, ലയഖൂലുന്നല്ല, അവർ പറയുക തന്നെ ചെയ്യും അള്ളാഹുവാണ്. ഖുൽ പറയുക അൽഹംദുലില്ലാ, പക്ഷേ ബൽ അക്സറുഹും ലായാഖിലു, അധിക പേരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ആകാശത്ത് മഴ ഇറക്കുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അള്ളാഹുവാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ ചിർക്ക് ചെയ്യാണ്. അതാണ് അവർ ചിന്തിക്കാത്തവര്. അപ്പൊ ഈ ലോകത്ത് ഏറ്റവും ചിന്തിക്കാത്തവർ ചിർക്ക് ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു വചനം, ഹുവല്ലദി യുസയ്യിറുക്കും ഫിൽ ബരി വൽ ബഹർ ഹെത്ത ഇതാ കൊൻതും ഫിൽ ഫുൽക്കി വ ജറൈന ബിഹിം ബിരീഹിൻ തൊയ്യബ. ഇങ്ങനെയൊക്കെ അംഗീകരിക്കുന്നവരും ചുർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നൊരു വചനമാണ്. ഇതുപോലെ ഏകനാ റബ്ബിനെ പറ്റി ബോധ്യമുള്ളവരും അതിൽ നിന്ന് അശ്രദ്ധനായി അതിനെപ്പറ്റി ബോധമില്ലാതെ ജീവിച്ച് ചുർക്കിലൂടെ കടന്നു പോകുന്നവർ, ഇതുപോലെ ലോകത്തിന് സൃഷ്ടാവ് ഇല്ലെന്ന് പറയുന്നവർ, അവർക്കൊക്കെ ബാധകമായ കാര്യം പറയണം. പക്ഷെ അവർക്കൊക്കെ ഒരു പ്രതിസന്ധി വന്നാൽ അവർ പിന്നെ ഏകനായ റബ്ബിൽ അവരുടെ വിശ്വാസം താനേ പുറത്തേക്ക് വരും. അതാണ് ഇവിടെ പറയുന്നത്, ഉവല്ലതി യുസയ്യിറുക്കും ഫിൽ ബരി വൽ ബഹർ. അവനത്ര കടലിലും അതുപോലെ കരയിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽക്ക്, ഇനി നിങ്ങൾ ഒരു കടൽ, ആ കര കാണാ കടൽ, കടലിന്റെ മധ്യത്തിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ, ആ സമയം ജറൈന ബിഹിം ബിരീഹിൻ തൊയ്യബ, നല്ലൊരു കാറ്റ് അവരെയുമായി ഇങ്ങനെ സഞ്ചരിക്കുന്നു നോക്കുക, അവരെയും കപ്പലിനെയുമായി. ഫരിഹൂബി, അപ്പം അവരിങ്ങനെ സന്തോഷത്തിൽ പോകുമ്പം, എന്നാ ജാഅത്ത് ഹരീഹുൻ ആസിഫ്, ഒരു കൊടുങ്കാറ്റ് വന്നാലോ. ഓ ജാഹും അൽ മൗജുമിൻ കുല്ലി മക്കാൻ, നാനാഭാഗത്തുനിന്നും ഭീമൻ തിരമാലകളിങ്ങനെ വന്നാൽ. ഒന്നു അന്നം മുഹിത്ത ഭീം, അവർക്ക് ബോധ്യമായി നമ്മളിത് വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇനി രക്ഷയില്ല. ഇനി ആര് രക്ഷിക്കാനാ? കടലിൻ്റെ മധ്യത്തിലാണ്, കൊടുങ്കാറ്റ്, തിരമാലകൾ മലകൾ കണക്കെ വരുന്നു, ഇനി ആ കപ്പൽ മുങ്ങും എന്നവർ ഉറപ്പിക്കും. ഈ സമയം അവർ ഒളിപ്പിച്ചു വെച്ച ഏകദൈവ സിദ്ധാന്തം, അല്ലെങ്കിൽ അതുവരെ അവർ സൃഷ്ടികൾക്ക് ഇബാദത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഒഴിവാക്കി, ഈ റബ്ബിനോട് മാത്രം, കാരണം ഇനിയിപ്പോൾ സഹായിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന ആ യഥാർത്ഥ ചിന്ത ഫിത്രത്ത് അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, റബ്ബിന് മാത്രം കീഴ്വണക്കമായി, കീഴ്വണക്കം അള്ളാഹ്ക്ക് മാത്രമായി ഒരല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥന? ലൈൻ അഞ്ചൈത്തന, ഇതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ അള്ളാഹുവേ, മിൻഹാദി ലനക്കൂൻ അന്ന മിന ശാക്കിരീൻ, ഞങ്ങൾ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടും. അപ്പം ഏറ്റവും വലിയ ശിർക്കാണ്, അല്ല നന്ദികേടാണ് ശിർക്ക് ചെയ്യുക എന്നുള്ളത്, ഏറ്റവും വലിയ കുഫറും ശിർക്കുമാണത്, അല്ല ഏറ്റവും വലിയ കുഫറും അതുപോലെ നന്ദികേടുമാണത്, ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇവരിവിടെ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ അവരുടെ ഉറങ്ങിക്കടന്നിരുന്ന ഈ ഫിത്രത്ത് അണ്ട് ഉണരുകയാണ്. ഇത് എപ്പോഴും ഉണർന്നിരിക്കണമെന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത്, ആ ശക്തമായി ഉണർത്താനാണ് ലോകത്തമ്പിയാക്കൾ വന്നത്. ഒരിക്കലും ശിർക്കിലേക്ക് പോകരുത്. പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നാഥൻ തന്നെയാണ് പ്രതിസന്ധി കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെ സുഖമായി ജീവിക്കുമ്പോൾ ശിർക്ക് ചെയ്ത് അശ്രദ്ധമായി മതത്തിൽ നിന്ന് മാറി ജീവിക്കാൻ പാടില്ല. മറിച്ച് പ്രതിസന്ധി വന്നപ്പോൾ എത്രമാത്രം ഇഖ്ലാസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുവോ അതേ ഇഖ്ലാസ് തന്നെ എല്ലാ സമയവും മരിക്കുന്നതുവരെ നിലനിർത്തണം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച കാര്യം. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം, അദ്ദേഹം മുസ്ലിമായ ചരിത്രം. അതെന്തായിരുന്നു? മക്ക വിജയം ഉണ്ടായപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അബൂജഹലാണ്. അദ്ദേഹത്തിൻ്റെ ശത്രുത പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ മകനും ഇങ്ങനെ വാപ്പാൻ്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. പക്ഷേ മക്ക വിജയം ഉണ്ടാ, പിന്നെ രക്ഷയില്ല. മുസ്ലിങ്ങളുടെ കീഴിലാണ് മക്കയും മദീനയൊക്കെ. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഓടിപ്പോവല്ല, രക്ഷയില്ല. അങ്ങനെ കടൽ കയറി യാത്ര ചെയ്യാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. പക്ഷേ ഇതേമാതിരി കടൽ അതൊരുപാട് കരയിൽ നിന്ന് സഞ്ചരിച്ചപ്പോൾ അതിശക്തമായ കാറ്റ് വന്നു. ആൾക്കാർ ഓരോരുത്തരും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇതദ്ദേഹം കണ്ടു, അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ആ നേരം അദ്ദേഹം തീരുമാനമെടുത്തു, പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്ന റബ്ബ് മാത്രമാണെങ്കിൽ, അള്ളാഹു മാത്രമാണെങ്കിൽ, പ്രതിസന്ധി ഇല്ലാത്തപ്പോഴും നമുക്ക് രക്ഷ നൽകുന്ന അവൻ മാത്രമായിരിക്കുമല്ലോ. അതുകൊണ്ട് അള്ളാഹുവേ, ഈ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ മുഹമ്മദ് നബിയുടെ അടുത്ത് പോകും, എന്നിട്ട് ഞാൻ എൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. നേരെ അദ്ദേഹം തൻ്റെ കരാറ്, റബ്ബിനോട് ചെയ്ത കരാറ് പാലിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പോയി അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചു. പിന്നെ ഇസ്ലാമിന് വേണ്ടി അനേകം സേവനങ്ങൾ ചെയ്തു. ഒട്ടേറെ യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നബി തിരുമേനിയുടെ വഫാത്തിന് ശേഷവും ഒരുപാട് യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ശുദ്ധ പ്രകൃതം എപ്പോഴും ഉണർത്തിക്കൊണ്ട് എപ്പോഴും ആ വിഷയത്തിൽ ജാഗ്രത പാലിച്ചുകൊണ്ട് ഇതായിരുന്നു സലഫുകൾ, സഹാബികളൊക്കെ അവരുടെ ജീവിതത്തിൽ പുലർത്തിയിരുന്നത്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും അതിൽ നിന്ന് ആൾക്കാർ മാറി ജീവിക്കുന്നു. അവ വീണ്ടും ഇസ്ലാമിൻ്റെ വിശ്വാസവരെ ഓർമ്മപ്പെടുത്തണം, അവരെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു വചനത്തിൽ പറയുന്നത്, വൈദ മസ്സൽ ഇൻസാൻ അള്ളുറുൻ, മനുഷ്യനൊരു പ്രതിസന്ധി ബാധിച്ചാൽ, ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി, റബ്ബിലേക്ക് കേരിച്ച് മടങ്ങി അവനോട് നന്നായി അവർ പ്രാർത്ഥിക്കും വിനയത്തോടുകൂടി. സുമ്മ ഇത ഹവ്വലോ ന്യാമത്തം മിന്നു നസീയമാക്കാനേതുയിലേ, പിന്നെ ആ പ്രാർത്ഥന ഏത് ശിർക്കന്മാരെയും അള്ളാഹു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകും. കാരണം അമ്മൻ യുജീബുൽ മുൽത്തറ എന്ന് ഖുർആൻ പറയുന്നു. പ്രതിസന്ധിയിലകപ്പെട്ട് നിർബന്ധിത സാഹചര്യത്തിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവർ, അത് ഏത് തമ്മാടികളാണെങ്കിലും എത്ര വലിയ ശിർക്കന്മാരാണെങ്കിലും അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം കൊടുക്കും, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ ആ രൂപത്തിൽ പ്രതിസന്ധി വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവരെ പറ്റി പറയാൻ, പ്രതിസന്ധി വരുമ്പോൾ റബ്ബിനോട് വിനയപ്പെട്ട് പ്രാർത്ഥിക്കും, എന്നാൽ അവർക്ക് വല്ല അനുഗ്രഹം നൽകിയാൽ നസീയമാക്കാനേതുയിലേ മീൻ കവിൽ, പ്രാർത്ഥിച്ചതൊക്കെ അവർ മറക്കും, പിന്നെ റബ്ബിനെ മറന്ന് ജീവിക്കുന്നു. അതിനു പുറമെ വജാലലില്ല എന്താ, റബ്ബിന് വേറെ സമന്മാരെ വെക്കുന്നു. അവർക്ക് ഇബാദത്ത് ചെയ്യാൻ അവർ സമന്മാരെ വെക്കുകയാണ്. ലിയുദില്ലാൻ സെബിൽ, റബ്ബിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ എന്ന് പറയണം. കുൽ തമത്ത്, പറയുക പ്രവാചകരെ, ബി കുഫിരി കക്കാലി, നിന്റെ ഈ കുഫറിൽ നീ അല്പം ജീവിച്ചോ, അത് നൈമിഷികമാണ്. പക്ഷേ ഇന്നക്കമിൻ അസ്ഹബിൻ നാർ, നീ നരകത്തിൻ്റെ ആൾക്കാരെ കൂട്ടത്തിലായിരിക്കും. അപ്പോൾ ആ പ്രതിസന്ധി വരുമ്പോഴുള്ള ആ ഈമാനുണ്ടല്ലോ, അശുദ്ധ പ്രകൃതം, അതാണ് എപ്പോഴും വേണ്ടത്. വളരെ അപൂർവം ചില ആൾക്കാരെ പറ്റി പറയാണ്ട്, അവർ പ്രതിസന്ധി വരുമ്പോൾ വീണ്ടും സൃഷ്ടികളെ ആരാധിക്കുന്നവർ, അവ എത്ര വലിയ അപകടമാണത്. ഇപ്പോൾ മൊഹിദ്ദീൻ ശൈഖിനെ, ബദരീങ്ങളൊക്കെ പ്രതിസന്ധി വരുമ്പോൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്ക മുശ്രിക്കരുടെ വിശ്വാസത്തെക്കാളും വലിയ അപകടമല്ലേ? കാരണം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കളൊക്കെ ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ അവരുടെ ശിർക്കൊക്കെ ഒഴിവാക്കി ഏകനായ റബ്ബിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പരിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നത്. എന്നാൽ പലരും അവിടെയും ഭയപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ശുദ്ധ പ്രകൃതം അതെപ്പോഴും ഉണർന്നു നിൽക്കണം, അത് ഉണർത്തിക്കൊണ്ടിരിക്കണം. മനുഷ്യർ അതിനെപ്പറ്റി അശ്രദ്ധരാണ്. ആ ശുദ്ധ പ്രകൃതം, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അഖീദ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, വിശ്വാസത്തിൽ ഏറ്റവും ഉന്നതമായ രൂപം അതാണ് ഇസ്ലാമിൻ്റെ അഖീദ. ഇനി ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പിന്നെ സംസാരിക്കാം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
2: മാഷാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിൻ്റെ തെളിവുകളും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ സംസാരിച്ചത് അബൂബക്കർ സലഫി.
4: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വിജയപീഠം. ചെറുകിട സംരംഭവും ഇന്നൊവേഷനും. നമ്മോടൊപ്പം ചേരുന്നത് താഹ റഷാദ്, കൂടെ അബ്ദുസ്സലാം വിട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വിജയപീഠം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിജയപീഠം പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഉള്ളത് പോണ്ടിച്ചേരി സർവകലാശാലയിൽ നിന്നും PhD സ്കോളറായിട്ടുള്ള, റിസർച്ച് പൂർത്തിയാക്കിയിട്ടുള്ള താഹ റഷാദാണ് നമ്മുടെ കൂടെയുള്ളത്. വിസ്ഡം യൂത്തിൻ്റെ മണ്ഡലം ഭാരവാഹിയും ജില്ലാ പ്രതിനിധിയുമായിട്ടുള്ള താഹ റഷാദ്, അദ്ദേഹത്തിനെ നമുക്ക് വിജയപീഠത്തിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും.
2: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അപ്പോൾ വളരെ സന്തോഷമുണ്ട് നമ്മൾ റേഡിയോയിലെ വിജയപീഠം പരിപാടിയിൽ നമുക്കിങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞതിൽ. ഇവിടെ റിസർച്ച് സ്കോളറായിട്ടിപ്പം അല്ല, കഴിഞ്ഞല്ലോ അല്ലേ? യെസ്. അപ്പോൾ വലിയ ഭാവുകങ്ങൾ നേരുന്നു, മഷാല്ലാ. പിന്നെ നമ്മൾ വിജയപീഠത്തിൽ സാധാരണ ഇങ്ങനെ ഇത്തരം ടോപ്പിക്കുകളിലൂടെയാണ് പലപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു റിസർച്ചിൻ്റെ ഏരിയ തന്നെ ഇന്നൊവേഷൻ കോമ്പിറ്റൻസി അനലൈസിസ് പ്രഡിക്റ്റീവ് മോഡൽ ഫോർ ഇന്നൊവേഷൻ ഔട്ട്കം ഇൻ മൈക്രോ എൻ്റർപ്രൈസസിലെ. ഇങ്ങനെ പറയുമ്പോൾ എന്താന്ന് ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾ സംസാരിച്ചപ്പോൾ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്കൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത് എവിടെ എവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയത്തൽക്കൊണ്ട് പരിചയപ്പെടുത്താൻ തോന്നുന്നു.
2: ഞാൻ ത്വഹ റഷാദ്. എൻ്റെ വീട് രാമനാട്ടുകരക്കടുത്ത് ഫറൂഖ് കോളേജിനടുത്ത് വാഴയൂർ പഞ്ചായത്തിൽ തിരുത്തിയാട് എന്നുള്ള പ്രദേശത്താണ്.
1: അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഈ ചെറുകിട സംരംഭം ഇത്തരമൊരു മേഖലയിൽ റിസർച്ച് എടുക്കാനുള്ള ഒരു പ്രചോദനം എന്താണ്? അത് അത്തരം കാര്യങ്ങളിലേക്ക്,
2: ചെറുകിട സംരംഭം എന്ന് നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയുമെങ്കിലും അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്പം കൂടെ ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ സംരംഭകരും ഒരു ആസ്പയറിങ് എൻ്റർപ്രണേഴ്സ് എല്ലാം എത്തുന്നു. എന്നിട്ടും ഫോർ എക്സാമ്പിൾ US ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പഠന പ്രകാരം 10-ൽ 9 പേരും ഇവിടെ ഫെയിലാവുകയാണ്. ആദ്യ 5 വർഷത്തിനകം തന്നെ 90% ആളുകളും ഫെയിലാകുന്ന ഒരു ഏരിയയാണ് എൻ്റർപ്രണർഷിപ്പ്. അതിൽ തന്നെ ഇന്ത്യയിൽ 99% ഈ ഇവിടെയാണ് വരുന്നത്, മൈക്രോ എൻ്റർപ്രണേഴ്സാണ്.
1: യെസ്. അപ്പോൾ നമ്മൾ ഈ മൈക്രോ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുമ്പോഴേ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി ആദ്യം വിചാരിച്ച ചെറുകിട സംരംഭകരെന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ചെറിയ ചായപ്പീടിയക്കാർ അതുപോലെ ചെറിയ ചെറിയ പലചരക്ക് കടക്കാർ, ശരിക്ക് അതാണോ ചെറുകിട സംരംഭങ്ങളുണ്ട്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
2: അധികം ആളുകൾക്ക് ഇങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. എന്താണ് ചെറുകിട മലയാളത്തിൽ നമ്മൾ പറയുമെങ്കിലും, ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ MSME ആക്ട് പ്രകാരമാണ് ഇതിൻ്റെ കാറ്റഗറൈസേഷൻ വരുന്നത്. ഇപ്പം 2025 ഡെഫിനിഷൻ പ്രകാരം 2.5 കോടിയിൽ താഴെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള നിക്ഷേപമുള്ള കമ്പനികളും അതുപോലെ അവരുടെ ടേൺ ഓവർ അഥവാ വാർഷിക വരുമാനം എന്നുള്ളത് 10 കോടിയിൽ താഴെയുമാകുമ്പോഴാണ് അവർ മൈക്രോ എൻ്റർപ്രണേഴ്സ് ആകുന്നത്, ചെറുകിട നിക്ഷേപകർ. അതായത് നമ്മളിവിടെ കാണുന്ന 50,000 കച്ചവടം ചെയ്യുന്നവർ മാത്രമല്ല, ഒരു വർഷം 10 കോടി വരെ വരുമാനം ഉണ്ടാക്കുന്നവരും ഈ ഒരു കാറ്റഗറിയിലാണ് പെടുന്നവരാണുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ ഏരിയയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ 98.85%, അറൌണ്ട് 99% എന്ന് പറയാം, MSME വരുന്നതിൽ 99% ഇന്നത്തെ കണക്കനുസരിച്ച് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഏരിയയാണ് ചെറുകിട എന്ന് നമ്മൾ പറയുമെങ്കിലും.
1: അപ്പോൾ വാക്കുകൊണ്ട് ചെറുകിട ഉള്ളൂ, ബാക്കിയൊക്കെ വൻകിടം തന്നെയാണ്.
2: തീർച്ചയായും 10 കോടി എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം
1: ഈ വൻകിട കമ്പനികൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഇതിൻ്റെയും ഇതിക്കും അതിനും മീതെയാണ്.
2: തീർച്ചയായിട്ടും ഈ MSME 3 കാറ്റഗറി ആണുള്ളത്, പ്രത്യേകിച്ച് ഇന്ത്യ. പുറമേയൊക്കെ നമുക്ക് SME എന്നാണ് പറയുന്നത്, എന്നാൽ ഇന്ത്യയും മറ്റു ചില രാജ്യങ്ങളിലും ഇതിൻ്റെ കാറ്റഗറൈസേഷൻ MSME ആണ്. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ളതാണ്. ഈ മൈക്രോനൊപ്പം നമ്മൾ പറഞ്ഞു വെച്ചത്, ഇനി അതിന് മേലെ സ്മോൾ എൻ്റർപ്രൈസസ് ഉണ്ട്, മീഡിയം എൻ്റർപ്രൈസസ്. മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം 500 കോടിയിൽ താഴെ ആകുമ്പോഴാണ്.
1: ഓ,
2: അത്രയും വലുതാണ്. അപ്പോൾ അതിനേക്കാളും മേലെയുള്ള ബിസിനസ് എന്തായാലും ഉണ്ട്. ലാർജ് ബിസിനസ് ഹൗസസ്, മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാം ഇതിന് മേലെയും ഉണ്ട്. അപ്പോൾ ഈ MSME വരുന്നത് 500 കോടിയിൽ താഴെ വരുമാനമുള്ള ഈ കമ്പനികളും, അവയിൽ തന്നെ 10 കോടിയിൽ താഴെയുള്ള ഒരു ഏരിയയാണ് നമ്മൾ ചെറുകിട എന്ന് പേരെടുത്ത്.
1: അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും താഴെയുള്ള നമ്മൾ കാണുന്ന ചെറിയ ബിസിനസ് നടത്തിപ്പോകുന്ന ആളുകളെ അവരെന്തിലാണ് ഉൾക്കൊള്ളിക്കുക, അവരെങ്ങനെയാണ് നമ്മൾ പറയുക?
2: ഏറ്റവും താഴെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊതുവേ ഇൻവെസ്റ്റ്മെൻറ്റ് IT സെക്ടറിലേക്കാണ് പൊതുവെ BTech കഴിഞ്ഞും പലരും. അപ്പം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. വിത്ത് ലെസ് ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയ ഒരു ഏരിയ അല്ലാത്തത് കൊണ്ട് ടെക്നോളജി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതൽ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് തന്നെ ഒരു സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മതി. പക്ഷെ അവരും വരുന്നത് ഈ മൈക്രോ എൻ്റർപ്രൈസ് എന്നുള്ള കാറ്റഗറിയിലായിരിക്കും.
1: അങ്ങനെയായിരിക്കും അല്ലേ? അപ്പം അതിൽ ഇന്നോവേഷൻ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ശരിക്കും എന്താ ഈ ഇന്നോവേഷൻ കോമ്പിറ്റൻസി?
2: ഇന്നോവേഷൻ അത് എന്താണ് ഇന്നോവേഷൻ നമുക്ക് പറഞ്ഞു തുടങ്ങാം,
1: എന്നിട്ട് കോമ്പിറ്റൻസി
2: കോമ്പിറ്റൻസി പറയാലോ. ഇന്നോവേഷൻ അതിനെ കാണുന്ന ആളുടെ കണ്ണുപോലെ ഇരിക്കും, കാഴ്ചപ്പാട് പോലെ ഇരിക്കും. ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഇന്നോവേഷൻ എന്നുള്ളത് ഇൻവെൻഷൻ ആണ്, പുതുതായിട്ട് കണ്ടെത്തുക, റിസർച്ച് നടത്തുന്നു. എന്നാൽ ഒരു ബിസിനസ്സിനെക്കാരനെ സംബന്ധിച്ചിടത്തോളം പുതിയത് കണ്ടെത്തിയിട്ട് കാര്യമില്ല, അതിലൂടെ അവനക്ക് പണം നേടണം, വരുമാനം ഉണ്ടാക്കാൻ പറ്റണം, അല്ലാത്തതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഇന്നോവേഷൻ അല്ല. അതുകൊണ്ടാണ് ആപ്പിൾ എടുത്ത് 999 രൂപയുടെ, അതായത് 1000 എന്ന് പറയാം നമുക്ക്, $1000 രൂപയല്ല ഡോളർ, $1000 ഐഫോൺ പ്രോ സ്റ്റാൻഡ് പുറത്തിറക്കി. ഒരു ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു ഇന്നോവേഷൻ എന്ന് വിട്ട് എന്ന് പേരിട്ട് ഇറക്കിയതാണ്. പക്ഷെ അത് ഫെയിലായിപ്പോയി, കാരണം ജനങ്ങൾക്ക് ഉപകാരമില്ല. ആരും 1000 രൂപയുടെ സ്റ്റാൻഡൊക്കെ വാങ്ങാൻ പോകുന്നു. അതുപോലെ ജ്യൂസറോ എന്നുള്ളൊരു കമ്പനി $400 ജ്യൂസ് മെഷീൻ, ഒരു ജ്യൂസറിന് ഒരിക്കലും $400 ആരും പേ ചെയ്യാൻ പോകുന്നില്ല. അപ്പം യൂട്ടിലിറ്റിയും എൻഡ് യൂസർക്ക് അത് എടുക്കേണ്ട ആ യൂട്ടിലിറ്റിക്കൊരു വിലയിടാതെ ഒരു ഇങ്ങനെയുള്ള ഇൻവെൻഷന് പിന്നാലെ പോവുകയും അതിനെ ഇന്നോവേഷനായി കാണുകയും ചെയ്യുന്നിടത്തുള്ള ഫെയിലിയറാണ്. അതുകൊണ്ടാണ് എക്സ്പേർട്സ് ഇതിനെയെല്ലാം ഇതൊന്നും ഇന്നോവേഷനല്ല, ഓവർ എൻജിനീയറിംഗ് ആണ്, ഓൾറെഡി വർക്ക് ചെയ്യുന്നൊരു സംഗതി എടുത്തിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് അതിന് ഇന്നോവേഷൻ എന്ന് പേരിട്ടതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നത്. അപ്പം ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് പെർസ്പെക്റ്റീവ് ഇന്നോവേഷൻ ഇൻവെൻഷൻ പ്ലസ് കൊമേഴ്ഷ്യലൈസേഷൻ, പുതുതായിട്ട് വല്ലതും കണ്ടെത്തുകയും വേണം, അതിനെ മാർക്കറ്റ് ചെയ്യുക കൂടെ ചെയ്യണം,
1: ആളുകൾക്ക് അത് അക്സെപ്റ്റബിൾ ആവണം,
2: അക്സെപ്റ്റബിൾ ആവണം, ആൾക്കാർക്ക് അത് ഉപയോഗിക്കാനും പറ്റണം. അതുകൊണ്ടാണ് ജോസഫ് ഷംബീറ്റർ ഉണ്ട്, ഫേമസ് മാനേജ്മെന്റ് ഗുരുവാണ്, അദ്ദേഹം പറഞ്ഞു ഇന്നോവേഷൻ എന്നുള്ളത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആണ്, നിലവിലുള്ള ഒരു ടെക്നോളജിയെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് പുതിയൊരു ടെക്നോളജി വരും. അപ്പോൾ അത് പുതിയ ടെക്നോളജി വരുന്നു മാത്രമല്ല, പഴയതിൻ്റെ ഉപയോഗത്തെക്കാൾ സുപ്പീരിയർ ആയ ഒരു യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യാനും അതിന് സാധിക്കുന്നു, പഴയതിനെ റീപ്ലേസ് ചെയ്യാനും പറ്റുന്നു, അത് ജനങ്ങൾക്കും സൊസൈറ്റിക്കും എല്ലാം ഉപകാരപ്രദമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെൻഷൻ ഉണ്ടാകണം, മാർക്കറ്റിന് അത് യൂസ്ഫുൾ ആയിരിക്കണം, അത് പ്രോപ്പറായിട്ട് ലോഞ്ച് ചെയ്യാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും എല്ലാം സാധിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു മാനേജ്മെൻറ് തിങ്കർ ഉണ്ട്, ബെസൻ്റ് ആൻഡ് ടിഡ്, അദ്ദേഹം ഈ രണ്ട് പേര്. അവരിതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓണ്ടർപ്രണർഷിപ്പും ഇന്നോവേഷനും രണ്ടും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഓണ്ടർപ്രണർ ഇന്നോവേഷൻ ഇല്ലാത്ത ഓണ്ടർപ്രണർ എന്നത് അൺഇൻസ്പയർഡ് ആണ്, അയാൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവില്ല, കാരണം ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയും മറ്റും കിട്ടണമെങ്കിൽ അവർ എന്തായാലും ഇന്നോവേറ്റീവ് ആയിരിക്കണം. തിരിച്ചോ ഓണ്ടർപ്രണർഷിപ്പ് ഇല്ലാതെ ഇന്നോവേഷൻ മാത്രമാകുമ്പോഴോ അത് അൺഫുൾഫിൽഡ് ആവും, കാരണം കണ്ടുപിടിച്ചു വെച്ചു, ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കണം, സക്സസ്ഫുള്ളായി ലോഞ്ച് ചെയ്യേണ്ടതുണ്ട്, അതുവഴി ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്, ഇതൊന്നും നടക്കുകയും ഇല്ല. സോ രണ്ടും കോ എക്സിസ്റ്റ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ടേംസിൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെൻഷൻ പ്ലസ് കൊമേഴ്ഷ്യലൈസേഷൻ എന്നുള്ള നമുക്ക് അക്കാഡമിക്കലി പറയാം.
1: ഇപ്പോൾ താരശാദ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇന്നോവേഷൻസ് പറഞ്ഞതിൽ നമ്മൾ ഇന്നോവേഷൻ സമൂഹത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്കത് ഉപകാരം, ഇപ്പോൾ ഏതൊരു കമ്മ്യൂണിറ്റി ആയിരിക്കും ഏതൊരാൾ ആദ്യം കാണുക, ഏതൊരു കമ്മ്യൂണിറ്റിയാണ്, ഓരോ കമ്മ്യൂണിറ്റിയിൽ ഓരോ തരത്തിലെ ആളുകളുണ്ടാവുമല്ലോ. അപ്പം അവരുടെ മണി എത്രമാത്രം, പിന്നെ ഒരു ഹയർ കാറ്റഗറിയിലെ ആളുകളാണെങ്കിൽ അവർ വാങ്ങുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. സാധാരണക്കാരനെ സംബന്ധിച്ചാൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരല്ല ഉണ്ടാവുക, ഇതിൽ ആരെ കണ്ടിട്ടായിരിക്കും ഇത് അതിനെങ്ങനെ
2: ഇന്നോവേഷൻ വേണ്ടത്? അതെ അതെ, അത് ഓരോ കമ്പനികളാണ് ഇന്നോവേഷൻ ചെയ്യുന്നതിന് ഫണ്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഗോൾസ് പോലെ ഇരിക്കും. മാത്രമല്ല ഈ പുതിയ ഇൻവെൻഷൻസ് എല്ലാം വരുമ്പോൾ എപ്പോഴും എലൈറ്റ് ക്ലാസ്സിനായിരിക്കും ആക്സസിബിൾ ആയിരിക്കുക. ഫോർ എക്സാമ്പിൾ പണ്ട് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞതൊക്കെ ഒരിക്കലും സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെ തന്നെ പണ്ടത്തെ ക്യാമറകളും പലതും എല്ലാം. എന്നാൽ ഇപ്പോഴോ നമ്മുടെ സ്മാർട്ട് ഫോണിലെല്ലാം നമുക്ക് നമ്മുടെ ഹെൽത്ത് ട്രാക്കറുണ്ട്, നമുക്ക് GPS സൗകര്യങ്ങളുണ്ട്, ഫോൺ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനാണ് ഈ 2020 അന്തരിച്ച ക്ലേറ്റൺ ക്രിസ്റ്റ്യൻസൻ എന്നുള്ള ഹാർവാർഡിലെ പ്രൊഫസറുണ്ട്, അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ എന്നുള്ളത്. ഈ 21 ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ റെവല്യൂഷണറി കോൺസെപ്റ്റ് എന്നുള്ള എനിക്ക് അറിയപ്പെടുന്നതാണ്. അതായത് സാധാരണക്കാരൻ ആക്സസ് ചെയ്യാൻ പറ്റാത്തത് ആയ വലിയ ടെക്നോളജി ഓൾറെഡി ഉണ്ടായിരിക്കും, വലിയ ബിസിനസ് ഹൗസസ് അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അത് കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് ലാഭം നേടുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരെപ്പോഴും ഭീതിയിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഇന്നോവേഷൻ ഡിലമ്മ എന്നുള്ള ബുക്കിലാണ് വരുന്നത്. എന്തുകൊണ്ട്? പുതിയ പ്ലെയേഴ്സ് വരികയും അവരിതിനെയെല്ലാം ഈസിലി ആക്സസബിളായ നിലക്ക് റീ എഞ്ചിനീയർ ചെയ്തെടുക്കുകയും ചെയ്താൽ അവരുടെ എന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള ടെക്നോളജിയേക്കാൾ സുപ്പീരിയർ ടെക്നോളജി കുറഞ്ഞ ചെലവിൽ സാധാരണക്കാരന് നിൽക്കും. അതാണ് സ്മാർട്ട് ഫോൺ നമ്മുടെ ഒരു എക്സാമ്പിൾ. കാരണം ഇപ്പം പറഞ്ഞിരിക്കുന്ന വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ തന്നെ എല്ലാ ഫംഗ്ഷൻസും നമ്മുടെ കൈകളിൽ ഏതൊരു സാധാരണക്കാരനും 10,000 രൂപയിൽ കുറഞ്ഞ രൂപക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു ഫോണൊക്കെ എത്തിക്കുകയാണ്. ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഇന്നൊവേഷൻ ടാർഗറ്റ് ചെയ്യുന്നത് ഓരോ കമ്പനിയുടെയും ഗോൾ പോലെ ഇരിക്കും. വലിയ ഇപ്പോൾ പ്രീമിയം ക്ലാസ് മാത്രം ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അവർ ഈ എലൈറ്റ് ക്ലാസ്,
1: അവരെ കസ്റ്റമർ ഇന്നൊരു കാറ്റഗറിയിലാണ് അവർക്ക് അറിയാം.
2: പക്ഷേ അറ്റ് എനി ടൈം അത് എന്ത് ചെയ്യും, ഈ സാധാരണക്കാരനും എത്തിപ്പെടാവുന്ന നിലക്ക് വേറെയും പ്ലെയേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്.
1: ഭാഗമായി
2: വരും അതൊരു ബാറ്റിൽ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ആണ്.
1: ശരി, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു ഒരു ഒരു കാലത്ത് ഇന്ന ഇന്ന കാറ്റഗറിയിലെ ആളുകളായിരുന്നു അതിൻ്റെ കസ്റ്റമേഴ്സ്, പക്ഷേ പിന്നെ സാധാരണക്കാരിലേക്ക് അത് എത്തും.
2: അത് മാറുന്നതാണ്.
1: യെസ് ഓക്കെ. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു ഇന്നൊവേഷൻസ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു കോമ്പിറ്റൻസിയെ കുറിച്ച് കുറച്ചുകൂടി.
2: ഇന്നൊവേഷൻ എന്നുള്ളതിൽ ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. പീറ്റർ ഡ്രക്കർ ഒരിക്കൽ പറഞ്ഞു, യു കനോട്ട് മാനേജ് വട്ട് യു കനോട്ട് മെഷർ. നമുക്ക് അളക്കാൻ സാധിക്കാത്ത ഒന്നും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഇന്നൊവേഷൻ കമ്പനിയിൽ ഇമ്പ്രൂവ് ചെയ്യണം, അതിന് ബേസിക്കലി മെഷർ ഇപ്പോൾ എത്രയെന്ന് അറിയണം, എന്നാലേ അത് കൂട്ടുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുള്ളൂ. ഈ ഇന്നൊവേഷൻ കംസ് ഇൻ ഡിഗ്രീസ്, ഓരോ ഡിഗ്രീസൊക്കെ ആയിട്ടായിരിക്കും, അല്ലാതെ ഇറ്റ്സ് നോട്ട് എ യെസ് ഓർ നോ, ഇന്നൊവേറ്റീവ് ഓർ നോട്ട് എന്നുള്ളതല്ല. അപ്പോൾ എത്ര ഡിഗ്രിയാണ് നമ്മുടെ കമ്പനി ഇപ്പം, നമ്മുടെ എബിലിറ്റി എത്രയാണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട്, മെഷർ ചെയ്യേണ്ടതുണ്ട്. അതിന് നിലവിലുള്ള ടൂൾസ് എന്താ വെച്ചാൽ, ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ടെങ്കിലും എല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് വലിയ ബിസിനസ് ഹൗസുകളെയാണ്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ചെറുകിടക്കാർക്ക്, മൈക്രോ എൻ്റർപ്രണേഴ്സിന്, ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടൂൾസ് ഇല്ല. ഉദാഹരണത്തിന് കമ്പനീസ് ഇന്നൊവേഷൻ എന്ന് പറയുമ്പോഴേക്കും സ്റ്റഡീസിലെല്ലാം റിസർച്ചിന് എത്ര സ്പെൻഡ് ചെയ്യുന്നു, സയൻറ്റിസ്റ്റ് എത്ര ഉണ്ട് അവിടെ, പിന്നെ അതുപോലെ റിസർച്ച് ഹൗസ് എന്നുള്ള നിലക്ക്, ലാബ് എന്നുള്ള നിലക്കൊക്കെ അവരുടെ എക്സ്പെൻഡിച്ചർ, ഇതെല്ലാം മെഷർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ്, പാറ്റേൺസ് ഫയൽ ചെയ്തത് എത്ര ഉണ്ട് എന്നൊക്കെ മെഷർ ചെയ്യണം. ഇതൊന്നും ചെറുകിടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അവരുടെ നിലക്കും ഇന്നൊവേഷൻസ് നടക്കുന്നുണ്ട് അവരുടേതായത്. ഇത് അളക്കാനുള്ളതായ ഒരു മെഷർമെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോഴാണ് എത്ര വലിയ ആളാവട്ടെ ചെറിയ ആളാവട്ടെ, കോമ്പിറ്റൻസി എല്ലാവർക്കും ഒരുപോലെയല്ലേ. ഈ മൈക്രോ എൻ്റർപ്രൈസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, 10 കോടിയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരെല്ലാം അതിൽ പെട്ടു. അപ്പോൾ കുറവുള്ളവനും കൂടുതലുള്ളവനും എല്ലാം പെടുന്നതുകൊണ്ട് യൂണിഫോം ക്ലാസ് അല്ല. എന്നാൽ കോമ്പിറ്റൻസി എന്നുള്ള നിലക്ക് എല്ലാവരും ഈക്വലായിരിക്കും. നമുക്കിപ്പോൾ വലിയ രണ്ട് രാജ്യം, ഒരു വലിയ രാജ്യവും ചെറിയ രാജ്യവും തമ്മിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ വലുതാവട്ടെ ചെറുതാവട്ടെ 11 പേർക്കല്ലേ കളിക്കാൻ പറ്റും. എന്ന പോലെ നമ്മുടെ കോമ്പിറ്റൻസി നോക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഒരു ടൂൾ മുന്നോട്ട് വെക്കുമ്പോൾ കോമ്പിറ്റൻസി ബേസ് ചെയ്തുകൊണ്ടാണ് എങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെഷർമെൻറ്റ് സ്കീം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഞാൻ കോമ്പിറ്റൻസി അറിഞ്ഞെടുക്കുന്നത്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് കോമ്പിറ്റൻസി ബേസ്ഡ് വ്യൂ എന്നുള്ളൊരു തിയറി പ്രകാരമാണ്. അതുകൊണ്ട് 10 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിക്കും ചെറിയ നഷ്ടത്തിലുള്ള കമ്പനി ആവട്ടെ ചെറിയ കമ്പനി ആവട്ടെ, അവർക്ക് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്വന്തം ഇന്നൊവേഷൻസിനെ കോമ്പിറ്റൻസി ബേസ് ചെയ്തുകൊണ്ട് അളക്കുവാനും ഒക്കെ, എങ്ങനെയാണെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഇത്ര വരുമാനം ഉണ്ടാകും അല്ലെങ്കിൽ ഇത്ര ഇന്നൊവേഷൻ ഔട്ട്പുട്ട് ഉണ്ടാകും എന്ന് പ്രെഡിക്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം.
1: യെസ് ഓക്കെ. പിന്നെ അതിൽ നമുക്കിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നൊവേഷൻ കുറേ അതിൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന് എന്തുകൊണ്ട് അത് അനിവാര്യമായി മാറുന്നു, ഇന്നൊവേഷൻസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒരു മൈക്രോ എൻ്റർപ്രണേഴ്സിന് അല്ലെങ്കിൽ ഈ ചെറുകിട സംരംഭകർക്ക് അവരുടെ മുമ്പിൽ ഇന്നൊവേഷൻസ് ഇല്ലെങ്കിൽ എന്തായാലും?
2: ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഇന്നൊവേഷൻ എന്നുള്ളത് കമ്പൾസറി ആണ്, കാരണം ബോത്ത് കോ എക്സിസ്റ്റ്.
1: യെസ്,
2: ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് മീനിങ് ഫുൾ അല്ല. അപ്പം ഇന്നത്തെ കാലത്ത് ഭയങ്കര കോമ്പറ്റിറ്റീവായ ലോകമാണ്.
1: അതെ,
2: ഒരാൾ ഓരോ ബിസിനസ്സുകാരനും നാട്ടിലെന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോമ്പറ്റീറ്റേഴ്സിനെ അതുപോലെ മാർക്കറ്റിനെ എല്ലാം, എന്ത് നമുക്ക് പുതിയത് നൽകാൻ പറ്റും എന്നുള്ള നിലക്ക് സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മളെക്കാൾ വെൽ ഫണ്ടഡ് ആയ വെൽ റൺ ആയ ഒരു കമ്പനിക്ക് എപ്പോഴും നമ്മുടെ മേലെ പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈയൊരു ഭയങ്കര വോളറ്റൈലായ ഈ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളെപ്പോഴും പുതിയതായത് കൊണ്ടുവരാനും കസ്റ്റമേഴ്സിന് എന്ത് വേണമെന്ന് മനസ്സിലാക്കിയതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും സാധിച്ചിട്ടില്ലെങ്കിൽ ഡിസപ്പിയർ ആയി പോകും. ഫോർ എക്സാമ്പിൾ നമുക്ക് കൊഡാക്ക്, നമ്മളൊരു കാലത്ത് എല്ലാ ഹൗസ് ഹോൾഡിലും ഉള്ളതാണ്, എന്നാൽ ഇപ്പം അവരെവിടെയാണ്?
1: ഇല്ല.
2: കാരണം ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ വന്നപ്പോൾ അവർക്കതിലേക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളത്.
1: ഞാൻ എവിടെ കേട്ടെ അവരോടോ ഇനി എന്തോ ഇങ്ങനത്തെ ഒരു അഡ്വൈസൊക്കെ കിട്ടിയിട്ടും ഏയ് അതൊന്നും അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു.
2: അതാണ് ഈ എന്റർപ്രണേഴ്സ് ഇന്നോവേഷൻ അഡോപ്ഷൻ കർവ് എന്ന് പറയും. അതിനകത്ത് പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 2.5% മാത്രമാണ് ഇന്നോവേറ്റേഴ്സ് ഉള്ളത്. 13.5% ആളുകൾ ആരാണ് ഇന്നോവേഷൻ അഡോപ്റ്റേഴ്സ് ആയിട്ടുണ്ട്. അതിനപ്പുറം 16% ആളുകൾ അത് കഴിഞ്ഞ് വരുന്ന ഏർലി മെജോറിറ്റി, അടുത്തൊരു 16% ലേറ്റ് മെജോറിറ്റി, അതും കഴിഞ്ഞ് ബാക്കി വരുന്ന ആളുകളെ ലഗ്ഗാർഡ്സ് എന്ന് പറയുന്നത്, ഒരിക്കലും ഇന്നോവേഷൻസിലേക്ക് വരാത്ത ആളുകൾ. അപ്പോൾ ആകെ 2.5% ആണ് മുന്നിൽ ഓടുന്നവർ. അത് കഴിഞ്ഞ് ഏർലി ഇതെല്ലാം അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഇന്നോവേറ്റേഴ്സിൻ്റെ. അവരത് ചെയ്തല്ലോ, ഞാനും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാമെന്നുള്ള എനിക്ക് ഒരു 13.5%. അപ്പോൾ ടോട്ടലി ഒരു 16% മാത്രമേ ഇതിനനുസരിച്ച് ഒരു പയനിയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ളൂ. അതുകൊണ്ട് എന്റർപ്രണേഴ്സിന് തന്നെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തത് ഇന്നോവേറ്റ് ണ്ടർപ്രണേഴ്സ് ഉണ്ട്, ഇമിറ്റേറ്റിംഗ്
1: ഓണ്ടർപ്രണേഴ്സ്,
2: ഞാനും ചെയ്യുന്നു. ഈ നോക്കിയ ഒക്കെ സിംബിയൻ വെച്ച് കളിച്ചൊരു കാലമുണ്ട്, അപ്പോഴാണ് ആൻഡ്രോയിഡ് വരുന്നത്. പക്ഷെ അതിനോട് കടപിടിക്കാനോ അതിൻ്റെ അടുത്ത് എത്താനോ അല്ലെങ്കിൽ അത് തന്നെ എടുക്കാനോ നോക്കിയൊക്കെ കഴിഞ്ഞില്ലല്ലോ.
1: പക്ഷെ നോക്കിയൊക്കെ ഇങ്ങനെ അത് നോക്കിയുടെ കാര്യത്തിലാണ് അഡ്വൈസ് ചെയ്തിട്ട് അവർ ഏയ് അതൊന്നും സാധാരണക്കാർക്ക് നമ്മൾ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് നേരത്തെ സാർ പറഞ്ഞല്ലോ. 10,000, 15,000, 20,000 രൂപേൻ്റെ ഫോണ് സാധാരണക്കാരിലേക്ക് എത്തുന്നൊരവസ്ഥ വന്നു.
2: അവർ സിംബിയൻ ഓയസിൽ അവർ കോൺഫിഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് വായിച്ചറിഞ്ഞത്. ആൻഡ്രോയിഡിൽ അത്ര അവർ ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല. അതുപോലെ ഇമിറ്റേറ്റിംഗ് എന്റർപ്രണേഴ്സ് കഴിഞ്ഞാൽ അതിന് ഫാബിയൻ എന്റർപ്രണേഴ്സ് ഉണ്ട്. ആവശ്യമാണെങ്കിൽ മാത്രം ഞങ്ങളും ചേഞ്ച് ചെയ്തേക്കാം.
1: നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന്
2: നമ്മുടെ അധികവും നമ്മൾ കാണുന്നത് അങ്ങനെ ആയിരിക്കാം. കാരണം ക്യുക്കായിട്ട് മാർക്ക് റെസ്പോണ്ട് ചെയ്യുന്നവരെക്കാൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഓക്കെ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഞങ്ങളും അതിലേക്ക് മാറുന്നു എന്നുള്ള നിലക്ക് നമ്മുടെ ബിസിനസ് ബിഹേവിയർ എല്ലാം അതിനനുസരിച്ച് മാറ്റുന്ന ആളുകളുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഡ്രോൺ എന്റർപ്രണേഴ്സ് ഉണ്ട്, എന്ത് തന്നെ ആയാലും ഞങ്ങളില്ലേ എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരൊക്കെ എന്താണ് ഓവർനൈറ്റ് ഡിസപ്പിയർ ആവുന്നു, അല്ലെങ്കിൽ വിത്തിൻ ഇയേഴ്സ് നമ്മൾ അതിനെക്കുറിച്ച് മറന്നു പോകുന്നു ബ്രാൻഡ്സിനെ കുറിച്ച്. അപ്പോൾ പിടിച്ചു നിൽക്കാൻ എന്തായാലും ഇന്നോവേഷൻ ആവശ്യമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.
1: യെസ് താഹർഷാദ്, ചെറുകിട സംരംഭകരുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഇന്നോവേഷൻ കോമ്പിറ്റൻസി ഏതാണ്?
2: ആ യെസ്, അപ്പോൾ എൻ്റെ റിസർച്ച് ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാം.
1: അതെ,
2: കാരണം ഞാൻ അവരുടെ കോമ്പിറ്റൻസി മെഷർ ചെയ്തു, അത് ഫാക്ട് അതിൻ്റെ കോൺസെക്സ് ഡിറൈവ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് സ്ട്രീം ഓഫ് അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഒന്ന്, അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ അടുത്ത വർഷം ഞങ്ങളുടെ ഔട്ട്കം ഇത്രയാകും എന്നുള്ള നിലക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ആവശ്യം, ഏത് ഘടകമാണ് ആവശ്യം എന്ന് നോക്കുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ടെക്നോളജി പ്രോഗ്രഷനാണ്. ഒരു കമ്പനി ടെക്നോളജിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ടെക്നോളജി അങ്ങനത്തെ സ്റ്റാഫ് അവർക്ക് എത്രയുണ്ട്, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇന്നോവേഷൻ മെഷർ ചെയ്യണം, എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് അറിയണം, എന്നിട്ട് അവിടെ ട്രബിൾ ഷൂട്ട് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഒരു ഒബ്ജക്റ്റീവ്. അത് പ്രകാരം എനിക്ക് മനസ്സിലായത് ഓപ്പൺ ഇന്നോവേഷൻ എന്നുള്ളൊരു ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റാണ് പിവട്ടലായിട്ടുള്ളത്. അഥവാ ഓപ്പൺ ഇന്നോവേഷൻ, ഓപ്പൺ ഇന്നോവേഷൻ എന്താണെന്ന് വെച്ചാൽ രണ്ട് തരം ഇന്നോവേഷനുണ്ട്, ക്ലോസ്ഡ് ഇന്നോവേഷനും ഓപ്പൺ ഇന്നോവേഷനും. ക്ലോസ്ഡ് ഇന്നോവേഷൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആപ്പിളിൻ്റെ iOS കാര്യങ്ങളെല്ലാം വേറൊരാൾക്കും അതിൽ ആക്സസ് ഇല്ല, വേറൊരു കമ്പനികൾക്കും ഇല്ല, അവർ ഷെയർ ചെയ്യുന്നില്ലല്ലോ. എന്നാൽ ആൻഡ്രോയിഡോ അവർ ഷെയർ ചെയ്യുന്നു, മീൻസ് റെസ്ട്രിക്റ്റീവ് ആണ്. മറ്റ് സാംസങ് ആൻഡ്രോയിഡ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റു ഫേംസ് എല്ലാം, ഇപ്പോൾ റെഡ്മി അതുപോലെയുള്ള കമ്പനികളെല്ലാം, ബ്രാൻഡുകളെല്ലാം ആൻഡ്രോയിഡ് തന്നെയാണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്വിക്കായിട്ട് പുതിയ അപ്ഡേഷൻസ് വരുന്നു, പുതിയ ആളുകൾക്ക് അതിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നു.
1: അത് ഓപ്പൺ ഇന്നോവേഷൻ,
2: അതൊരു ഓപ്പൺ ഇന്നോവേഷൻ ചെറിയൊരു എക്സാമ്പിളാണ്.

0: അച്ഛൻ്റെ ഒരു ഏരിയ തുറന്നിടുന്നു, ഓപ്പൺ ഇന്നോവേഷൻ ആണ് എങ്കിൽ അതൊരു വിജയത്തിനുള്ളൊരു മാനദണ്ഡമായിരിക്കും.
1: മറ്റത് ക്ലോസ്ഡ്
0: ഇന്നോവേഷൻ ആണ്,
1: അത് അവർക്ക് മാത്രമാണ്, കുത്തകയാണ്.
0: അതെ, ഇൻട്രാമ്യൂറൽ ഇന്നോവേഷൻ എന്ന് പറയും, അവരുടെ നാല് വോൾസിനകത്ത് മാത്രം നടക്കും, വേറെ ഒരാളോടും പറഞ്ഞു കൊടുക്കില്ല, ഷെയർ ചെയ്യില്ല.
1: അങ്ങനെ അതാണ് നമ്മൾ പറഞ്ഞു വന്ന് ആപ്പിളിൻ്റെതും അതുപോലെ
0: എക്സാമ്പിൾ
1: ആൻഡ്രോയിഡും തമ്മിലുള്ളത്, കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ ടെക്നോളജി അഡോപ്ഷൻ, ക്രിയേറ്റിവിറ്റി, നോളജ് മാനേജ്മെൻറ്റ്, ഇതിൽ കൂടുതൽ പ്രാധാന്യം പിന്നെ ഏതിനാണ് ലഭിക്കുക ശരിക്കും?
0: ടെക്നോളജി അഡോപ്ഷൻ എന്നുള്ളത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് എൻ്റെ സ്റ്റഡിയിൽ വരുന്നില്ല, പക്ഷേ ടെക്നോളജി അഡോപ്ഷൻ എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നോളജി പ്രോഗ്രഷൻ്റെ ഭാഗമാണ്.
1: ടെക്നോളജി ഓരോ ദിവസം ഇങ്ങനെ
0: ടെക്നോളജി പ്രോഗ്രഷൻ എന്നുള്ള നിലക്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം അത് നിർബന്ധം, അതാണ് ഒന്ന്. രണ്ടാമത് ഇപ്പം നിങ്ങൾ പറഞ്ഞതിൽ നോളജ് മാനേജ്മെൻറ്റ്, നോളജ് മാനേജ്മെൻറ്റ് എൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നോവേഷൻ ആണല്ലോ പഠിക്കുന്നത്, ഇന്നോവേഷൻ ഓറിയൻറ്റഡ് നോളജ് മാനേജ്മെൻറ്റ്, അപ്പോൾ അത് ഇന്നോവേഷൻ ഓറിയൻറ്റേഷൻ്റെ ഭാഗമായി വരും. നമ്മുടെ കമ്പനി, നമ്മുടെ ബിസിനസ് സ്ഥാപനം കംപ്ലീറ്റ്ലി അലൈൻ ടുവാർഡ്സ് ഇന്നോവേഷൻ, ഇന്നോവേഷന് വേണ്ടി അലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഫേം ആകുക എന്നുള്ളതാണ് അതിലൂടെ. അപ്പോൾ അതിലെ ഡിസിഷൻ മേക്കിംഗ്, ഇന്നോവേഷൻ എന്നുള്ളത് എന്തായാലും ഒരു ഭാഗമായി വരും. കാരണം എന്ന് വെച്ചാൽ ചെറിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ബോട്ടിൽ നെക്സ് ഉണ്ട്, സമയം. കാരണം അവരുടെ സമയത്തിൽ നല്ലൊരു പങ്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണ്, അവരുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതുപോലെ ക്രൈസിസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ലോങ് ടേമിൽ നാളെ അടുത്ത വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ലോകത്തിന് എന്ത് ആവശ്യമുണ്ട്, അതിനനുസരിച്ച് എൻ്റെ ബിസിനസ് മാറണം എന്നുള്ള നിലക്കുള്ള ഒരു പ്ലാനിങ്ങോ ഒരു വിഷൻ വെച്ച് വർക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല സമയത്തിൻ്റെ. അതുപോലെ റിസോഴ്സും അവർക്ക് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ അവർക്കുള്ളത് കൊണ്ട് ഇന്നോവേഷൻ ഓറിയൻറ്റേഷൻ എന്നുള്ളത് സ്പെഷ്യലി ഫോക്കസ്ഡ് ആയിട്ടില്ല എങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ ഇത് രണ്ടുമാണ്
1: വളർച്ചയെ
0: ബാധിക്കും. കാരണം വെച്ചാൽ ഇന്ന് നാളെ കഴിഞ്ഞു പോകും, എന്നാൽ ലോങ് ടേമിൽ എന്ത്,
1: ലോങ് ടേമിൽ എന്ത്,
0: ഷോർട്ട് ടേമിൽ ദേ കൻ ഹാവ് സക്സസ് ബട്ട് ഇൻ ലോങ് ടേം ദേ വിൽ ഫെയിൽ എന്നുള്ളതാണ്.
1: ഒരു ഹ്യൂജ് അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു ഉയർന്ന മറ്റുള്ളതിൽ മറ്റൊന്നിന് കോമ്പിറ്റൻസി ലെവലിൽ ഉയർന്നു പോകാനൊന്നും കഴിയില്ല. ഡേ ടു ഡേ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു
0: പോകുന്നുള്ളതാണ്.
1: അതുപോലെ ക്രിയേറ്റിവിറ്റി,
0: ക്രിയേറ്റിവിറ്റി ഈ മൂന്നെണ്ണം പറഞ്ഞതിൽ ഏതാണ് ഏറ്റവും പ്രധാനമായത് എന്നുള്ളതുകൊണ്ട് പറഞ്ഞാണ്. ഈ ക്രിയേറ്റിവിറ്റി എന്നുള്ളത് വരുന്നത് ഐഡിയേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അപ്പോൾ
1: ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി,
0: അതെ, ക്രിയേറ്റിവിറ്റി നമ്മുടെ ബിസിനസ് ഹൗസിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കുന്ന മാർക്കറ്റ് സ്കാനിങ്ങിലൂടെ, ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷനിലൂടെ ഒക്കെ നമുക്ക് വേണ്ട ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് പ്രോപ്പറായ കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രോപ്പറായ പ്രൊഡക്റ്റ് തന്നെ അവരിലേക്ക് എത്തിക്കുവാനും അല്ലെങ്കിൽ പ്രോസസ്സ് അതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യുവാനും എല്ലാം സാധിക്കണം എന്നുള്ളതാണ്. അതിന് ബ്രെയിൻ സ്റ്റോമിങ്ങും പലതിലൂടെയും എംപ്ലോയീസിനിടയിൽ നിന്നുള്ള ഒപ്പീനിയൻസ് എടുക്കുന്നതിലൂടെയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊരു കോൺസെപ്റ്റായി നോക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് ഒന്ന് ഈ പറഞ്ഞതിൽ നോളജ് മാനേജ്മെന്റ്,
1: നോളജ് മാനേജ്മെന്റ് അഡോപ്ഷൻ. യെസ്, ഓക്കെ. അതുപോലെ നിങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഒരു പിന്നെ പ്രെഡിക്റ്റീവ് മോഡൽ,
0: യെസ്,
1: അത് അതെന്താണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ പ്രെഡിക്റ്റീവ് മോഡൽ ഞാനിപ്പോൾ പറഞ്ഞു, അഥവാ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരുപാട് കോമ്പിറ്റൻസി ഉണ്ട്, നമ്മുടെ ഇൻഹറൻറ്റ് കോമ്പിറ്റൻസി നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നതുണ്ട്. ഇത് വെച്ചുകൊണ്ട് നാളെ എൻ്റെ ബിസിനസ്സിലെ ഇന്നോവേഷൻ ഔട്ട്കം എത്രയാകും എന്നുള്ള നിലക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം.
1: ഓ,
0: എന്നിട്ട്
1: ഇപ്പം നിലവിലുള്ള വെച്ചുകൊണ്ട്
0: നിലവിൽ ഇത്ര കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ ഐ വിൽ ഹാവ് ദിസ്, എന്നാൽ അടുത്ത വർഷം അതില്ലെങ്കിലോ, അണ്ടർ അച്ചീവ്ഡ് ആണ്, എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് അറിയണം. അപ്പോൾ തിരിച്ച് ഡയഗ്നോസ് ചെയ്യാനുള്ളൊരു ഫ്രെയിം വർക്ക് കൂടെയാണ് എൻ്റെ. അപ്പോൾ എവിടെയാണോ പ്രശ്നമെന്ന് മനസ്സിലാക്കുവാനും ആ കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്തെടുക്കുവാനും പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഓവർ അച്ചീവ്മെൻ്റ് ആണെങ്കിലോ, ഓക്കെ, ഫൈൻ, വി കൻ ഗോ. കാരണം നമ്മൾ ഇത്രയാണ് പ്രതീക്ഷിച്ചത്, അതിലേറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഒന്ന് ഡയഗ്നോസ് ചെയ്യുവാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ളൊരു മെക്കാനിസം എന്നുള്ളതാണ് ഈ ഫ്രെയിം വർക്ക്.
1: അത് അത് എങ്ങനെയാണ് അതിൻ്റെ വികസനം, അത് എങ്ങനെയാണ് സഹായകമായി തീരുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
0: സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഞാൻ കൊടുക്കണമെങ്കിൽ അത് എനിക്കൊന്ന് റീസ്കിൻ ചെയ്യേണ്ടത് പ്യുവർലി അക്കാഡമിക് ആണല്ലോ. അതൊന്ന് റീസ്കിൻ ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് ലാബിൽ ചെയ്യാന്ന് പറയും. നമുക്കൊരു ഒരു റെഡിമെയ്ഡ് ടൂളാക്കി കൊടുക്കാം.
1: ശരിക്കും നിങ്ങളെ റിസർച്ചിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ
0: പുതുച്ചേരി യൂണിവേഴ്സിറ്റിയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും PhD അതത് സമയം തന്നെ നമ്മുടെ ഡോക്ടറൽ കമ്മിറ്റി അല്ലെങ്കിൽ റിസർച്ച് അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാവും, അവിടെ ഡോക്ടറൽ കമ്മിറ്റിയാണ്. അവർക്ക് മുന്നിൽ എന്ത് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, എന്ത് റിസർച്ച് ഗ്യാപ്പാണത് ഫില്ല് ചെയ്യുന്നത് എന്നൊക്കെ നല്ല നിലക്ക് വെച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട്. അപ്പോൾ എൻ്റെ റിസർച്ച് ഗ്യാപ്പ് എന്നുള്ള ഇതാണ്. ഈ മൈക്രോ എൻ്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ എൻ്റർപ്രണേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു ടൂൾ നിലവിലില്ല ഇന്നോവേഷൻ മെഷർമെൻറ്റിന്. അപ്പോൾ അത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. മാത്രമേ ഇത് കൺസൾട്ടൻസിനും പോളിസി

0: മേക്കേഴ്സിനൊക്കെ
1: യെസ്
0: ഉപയോഗിക്കുവാനും സാധിക്കും എന്നുള്ളതാണ്.
1: അതുപോലെ ഇന്നോവേഷൻ കോമ്പിറ്റൻസി അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തായിരിക്കും?
0: മൈക്രോ എൻ്റർപ്രണേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണല്ലോ പഠനം. അപ്പോൾ അവിടെ ഇന്നോവേഷൻ കോമ്പിറ്റൻസി അളക്കാൻ ഈ പറഞ്ഞതിൽ പ്രധാനമായും ടെക്നോളജി,
1: ടെക്നോളജി
0: രണ്ടാമത് മാർക്കറ്റിംഗ് എന്നുള്ളത്, മൂന്നാമത് ഞാൻ പറഞ്ഞു ഓപ്പൺ ഇന്നോവേഷൻ.
1: അതെ, നേരത്തെ പറഞ്ഞു
0: ഈ മൂന്ന് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്.
1: യെസ്,
0: മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്.
1: അപ്പോൾ ഏതായിരുന്നാലും ഇന്നത്തെ വിജയപീഠത്തിൽ നമ്മൾ ഒരു ചെറുകിട സംരംഭകർ എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ കൺസെപ്റ്റൊക്കെ മാറി അത് എത്ര ലെവലിലെത്തും എന്നുള്ളതും അതിൻ്റെ ഒരു വൻകിട ചെറുകിട നമ്മൾ കേൾക്കുന്ന പദം എത്രമാത്രമാണ് അതിൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുമാത്രമല്ല ഈ ഒരു രംഗത്തേക്ക്, സംരംഭ രംഗത്തേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു വിജയപീഠം കേൾക്കുമ്പോൾ ഒരുപാട് കാഴ്ചപ്പാടുകൾ കിട്ടുന്ന ഒരു സംസാരമായിരുന്നു തഹാർ അർഷാദ് നമ്മളുമായിട്ട് നടത്തിയിരുന്നത്. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള മറ്റു ഭാഗങ്ങളിലും ഇൻഷാല്ല നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതുവരെയും ഈ ഒരു പ്രോഗ്രാമിൽ വിജയപീഠത്തിൽ പങ്കെടുത്തതിന് പീസ് റേഡിയോയുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. റേഡിയോ പ്രോഗ്രാം വിജയപീഠം കേട്ട ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിജയപീഠം, ചെറുകിട സംരംഭവും ഇന്നൊവേഷനും എന്ന വിഷയത്തിൽ. നമ്മോടൊപ്പം ഇതുവരെ സംസാരിച്ചത് താഹ റഷാദും കൂടെ അബ്ദുസ്സലാം വീട്ടി.

0: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയവും ചെറുപ്പകാലത്തെ ചില അത്ഭുതങ്ങളും അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയം എന്ന വിഷയമാണ്. നബിയുടെ ജനന സമയത്തെപ്പറ്റി പല കഥകളും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ നബിയെ പുകഴ്ത്തുകയാണെന്ന് പറഞ്ഞ് മംഗൂസ് മൗലിദിൽ ഇപ്രകാരം പറയുന്നത് കാണാം. സഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ വന്നിട്ടുള്ളതുപോലെ അവിടുന്ന് പ്രസവിക്കപ്പെട്ടത് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായും സുറുമയിടപ്പെട്ടവനുമായിട്ടായിരുന്നു. മംഗൂസ് മൗലിദിൽ പറഞ്ഞ ഈ കാര്യം പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം അങ്ങേയറ്റത്തെ ന്യൂനതകളുള്ളതാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. വേറെ ചില ദുർബല റിപ്പോർട്ടുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു നബിയുടെ ചേലാകർമ്മം ചെയ്തത് എന്നും കാണാം. എന്നാൽ ദുർബലങ്ങളായി ഉദ്ധരിക്കപ്പെട്ട ഈ റിപ്പോർട്ടുകളിൽ വെച്ച് ഏറ്റവും ശരിയായ റിപ്പോർട്ട് അബ്ദുൽ മുത്തലിബ് ഏഴാം നാളിൽ ചേലാകർമ്മം ചെയ്തു എന്നതാണ്. ഇതും അസ്വീകാര്യമായ റിപ്പോർട്ടാകുന്നു. അതുപോലെ അവിടുന്ന് ജനിച്ച ദിവസം ബഹുദൈവ ആരാധകരുടെ വിഗ്രഹങ്ങൾ തലകുത്തി വീണു എന്നും സാവ തടാകം വറ്റിയെന്നും കിസ്റ കൊട്ടാരം വിറകൊണ്ടെന്നും അഗ്നി പൊലിഞ്ഞെന്നുമെല്ലാം പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. ഇവയെല്ലാം അസ്വീകാര്യമായ റിപ്പോർട്ടുകളായതിനാൽ ഇവയൊന്നും വിശ്വസിക്കാവതല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ലെന്ന് പറയുന്നതുകൊണ്ട് അവിടുത്തെ മഹത്വത്തിനോ സ്ഥാനത്തിനോ ഒന്നും യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അതിനാൽ പ്രവാചകന്മാരെപ്പറ്റി ഖുർആനിലും സഹീഹായ ഹദീസുകളിലും പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നാം സ്വീകരിക്കാവൂ. ദുർബലമായ പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട കാര്യങ്ങൾ വിശ്വാസകർമ്മ രംഗങ്ങൾക്ക് പ്രമാണമല്ലല്ലോ. പിതാവിനെ ഒരു നോക്കുപോലും കാണാൻ അവസരം ലഭിക്കാതെ തികച്ചും അനാഥനായിട്ടായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ഉമ്മ ആമിന കുഞ്ഞിനെ ഗർഭം ചുമന്ന കാലത്ത് പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ നിർദ്ദേശപ്രകാരം നബിയുടെ ഉപ്പ അബ്ദുള്ള യസരിബിലേക്ക് കച്ചവട ആവശ്യത്തിന് പോകുകയും അവിടെ നിന്നും മക്കയിലേക്ക് തിരിച്ചു പോരുമ്പോൾ തന്റെ അമ്മാവന്മാരുടെ അടുക്കൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായതെന്നും കാണാം. ഉപ്പയില്ലാതെ വല്യുപ്പാന്റെ സംരക്ഷണത്തിൽ അനാഥനായ ആ കുഞ്ഞു വളർന്നു. ബാല്യനാളിൽ കളിച്ചു വളരുന്ന കാലം. 6 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉമ്മ ആമിനയും മരണപ്പെട്ടു. ഈ അമ്മാവന്മാരെ സന്ദർശിച്ച് മടങ്ങവേ മക്കയുടെയും യസരിബിന്റെയും ഇടയിൽ അബവ എന്ന സ്ഥലത്ത് വെച്ച് അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഉപ്പയും ഉമ്മയുമില്ലാതെ ബാല്യകാലം കഴിച്ചുകൂട്ടി. പിന്നീട് 8 വയസ്സായപ്പോൾ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു. അനാഥനായി വളർന്നുവന്ന മുഹമ്മദ് നബിയുടെ ചെറുപ്പകാലത്ത് ചില അത്ഭുതങ്ങൾ നടന്നത് പ്രസിദ്ധമാണ്. പണ്ടുകാലങ്ങളിൽ അറബികൾ കുട്ടികൾ ജനിച്ചാൽ കുട്ടിക്ക് നല്ല ബുദ്ധിശക്തിയും തന്റേടവുമൊക്കെ ഉണ്ടാകാൻ വേണ്ടി കുട്ടിയെ നാട്ടിലെ മുലയൂട്ടുന്ന സ്ത്രീകളെ ഏൽപ്പിക്കൽ പതിവുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയ പ്രസിദ്ധരായ 2 ഉമ്മമാരായിരുന്നു സുവൈബത്തുൽ അസ്ലമിയ, ഹലീമ അസ്സഅദിയ എന്നിവർ. ഹലീമയുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ കാലം അന്ന് ഒരു അത്ഭുതം സംഭവിക്കുകയുണ്ടായി. അത് നബിയുടെ 4-ാമത്തെ വയസ്സിലായിരുന്നു. സംഭവം ഇപ്രകാരമായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നു. കുട്ടിയെ പിടിച്ചു കിടത്തി, അങ്ങനെ നെഞ്ച് പിളർത്തി, എന്നിട്ട് അതിൽ നിന്ന് ഒരു രക്തക്കട്ട എടുത്ത് പുറത്തിട്ടു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഇത് താങ്കളിലുള്ള പിശാചിന്റെ വിഹിതമാകുന്നു. പിന്നീട് സ്വർണത്തളികയിൽ നിറച്ച സംസം വെള്ളം കൊണ്ട് കുട്ടിയെ കെടുകി. പിന്നീട് ആ മുറിവ് കൂട്ടി. പിന്നീട് ഓരോന്നും അതത് സ്ഥാനത്തേക്ക് മടക്കി. കുട്ടികൾ നബിയുടെ ഉമ്മാന്റെ അടുത്തേക്ക് ഓടിവന്നു. എന്നിട്ടവർ പറഞ്ഞു, തീർച്ചയായും മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവർ കുട്ടിയുടെ അടുത്തേക്ക് മുന്നിട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവർണനായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ ആ തുന്നലിന്റെ അടയാളം ഞാൻ കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൈശാചികമായ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും മുക്തനായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നും പിശാചിന്റെ വിഹിതമായ ആ രക്തക്കട്ട പുറത്തേക്ക് കളഞ്ഞതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നിർമ്മലമാക്കി. നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പും അവിടുത്തെ ജീവിതം സംശുദ്ധമായിരുന്നു. അതു സംബന്ധമായി ശേഷം വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയവും ചെറുപ്പകാലത്തെ ചില അത്ഭുതങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു യുഗചരിതം പ്രോഗ്രാമിലൂടെ പകർന്നു നൽകിയത്. അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആ വീൽചെയറിൽ നിന്ന് വലിച്ചിറക്കിയപ്പോൾ അദ്ദേഹം ശരിക്കും ഒന്ന് പേടിച്ചു പോയി. എന്താണെന്നല്ലേ, വർഷങ്ങളായി വീൽചെയറിലിരിക്കുന്ന അച്ഛന് സ്വന്തം മകൻ കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ്. കാലത്ത് തന്നെ കൈപിടിച്ച് നടത്തിയ പോലെ ആ അച്ഛനെയും നടത്തിക്കുന്ന ആ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം കണ്ടോ?
4: പ്രായം ചെന്ന ഒരുപാട് കാലമായിട്ട് വീൽചെയറിലിരിക്കുന്ന അച്ഛൻ,
5: അത് പ്രായാധിക്യം കൂടുതലുണ്ട്,
4: നല്ല പ്രായാധിക്യമുണ്ട്. അപ്പോ ആ വീൽചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നിടത്തുനിന്ന് മകൻ ബാക്കിൽ നിന്നിട്ട് കുറച്ച് വേറെ ആരെയും കൂട്ടിയിട്ടാണ് അല്ലെ,
5: ചില ബെൽറ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച്,
4: മകന്റെ ശരീരത്തിൽ എണീപ്പിച്ച്
5: അഥവാ പിന്നെ വീൽചെയറിൽ നിന്ന് എണീപ്പിച്ചു. എണീപ്പിക്കുമ്പോൾ ആ പിതാവിന്റെ മുഖം പരിഭ്രമിക്കുകയാണ്, എനിക്കിതിന് കഴിയില്ലല്ലോ എണീച്ച് നിൽക്കാൻ, എന്റെ കാല് തളർന്നതല്ലേ. അപ്പോ സ്വന്തം ശരീരത്തിലെ ജാക്കറ്റിലേക്ക് ആണ്ട് ചേർത്ത് വെച്ച്, ഇപ്പൊ നമ്മളൊക്കെ ബൈക്കിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് കാണാറുണ്ട്, ഇതുപോലെ ചേർത്ത് വെച്ച് മെല്ലെ കാലുകൾ മുന്നോട്ട് വെച്ച് നടക്കാൻ.
4: വീൽചെയർ മാറ്റിയിട്ട് പിന്നെ ഒഴിവാക്കി കഴിയുമ്പോ ആ പിതാവിന്റെ അതിന്റെ മുഖത്ത് കാണുന്ന ഒരു ഭയങ്കര പരിഭ്രമം, ആശ്ചര്യം, പിന്നെ ഇങ്ങനെ മകന്റെ പിന്നെ ശരീരത്തോട് ചേർന്ന് അല്ലെ നിന്നിട്ട് ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്ന രംഗം. കുഞ്ഞുകുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്നല്ലേ, അങ്ങനെ അതിന്റെ ഒരു റിവേഴ്സ്
5: റിവേഴ്സ്. അതിലേ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതിനോട് ചേർത്ത് വെക്കേണ്ട, ആ മകൻ ചെയ്ത പിതാവിനെ പരിഗണിച്ചതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ അവിടെ സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട്, നമ്മൾ കാണാതെ പോകരുത്, വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ആ കൊച്ചുമകനാണ്, ആ വെള്ളിപ്പയുടെ കൈ അണിച്ചെന്ന് പിടിക്കുന്നുണ്ട്, തൊലിച്ചൊക്കിച്ചൊളിഞ്ഞ എല്ലുകൾ മാത്രം തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്ന കൈ പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ വൈഫാണെന്ന് തോന്നുന്നുണ്ട്, അത് സഹായിക്കുന്നുണ്ട്. നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അത് ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഉമ്മയോ ഉപ്പയോ ആരുമാകാം, പരസ്പരം ഇങ്ങനെ ജീവിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സന്തോഷവും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ കഴിയുള്ളൂ.
4: ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള, അപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിലും പേരമക്കളും പിന്നെ മരുമക്കളും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അത് ആർക്കാണോ പരാധീനത ഉള്ളത് അവരെ സഹായിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒരു പരസ്പരമുള്ള ആ ഒരു മുന്നോട്ട് പോക്ക്.
5: അതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, സമയക്കുറവുണ്ടെന്നാൽ പോലും അഥവാ നമ്മൾ കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു വാർദ്ധക്യം വരാനുണ്ട്, ആരെ നമ്മൾ കൂടെ ഉണ്ടാവുക എന്നറിയില്ല. ഇന്ന് ശത്രുക്കളായവരായിരിക്കും, ഇന്ന് മനസ്സിനെ നോവിച്ച് കുത്തി പറഞ്ഞവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ആരോഗ്യമുള്ള കാലത്ത് പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് സ്നേഹം, ഇഷ്ടം, പരിഗണന, പ്രത്യേകിച്ച് നമ്മുടെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾ.
4: അപ്പോൾ ഇത്തരം ചിന്തകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ക്ലിപ്പുകളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്, നമ്മുടെ മനസ്സുകളിൽ എവിടെയൊക്കെയോ ചില സ്പാർക്കുകൾ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി മാറ്റങ്ങൾക്ക് വിധേയമാകാനും ഒക്കെ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്.
6: പീസ് റേഡിയോ ചുവരെഴുത്ത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് കാബുൽ അക്ബാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉന്നയിച്ച ചില ദുർബലവാദങ്ങളുടെ നിജസ്ഥിതി. അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹ് വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആത്തി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലഹ് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ്. സഹോദരന്മാരെ, ചുവരെഴുത്തെന്ന പീസ് റേഡിയോയിലെ ഈ തുടർ പ്രോഗ്രാം, അതിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഉമർ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ റാവിയും താബിഈങ്ങളിൽ പ്രമുഖനുമായ കഅബ് ബിനു മാത്തിഅ് അൽ ഹംയരി എന്നു പേരുള്ള കഅബുൽ അഹ്ബാറിനെ കുറിച്ചുള്ള ഒരു ദുരാരോപണമാണ്. ഉമർ റളിയല്ലാഹു തആലാനുവിന് അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു തആലാനുവിൻ്റെ വധത്തിൽ കഅബുൽ അഹ്ബാറിന് പങ്കുണ്ടെന്നും കഅബുൽ അഹ്ബാർ യഥാർത്ഥ വിശ്വാസിയായിരുന്നില്ല, ഇസ്ലാമിനെതിരിൽ ഇസ്ലാമിൻ്റെ ഖലീഫ വിശേഷ ഉമർ റളിയല്ലാഹു തആലാനുവിനെതിരിൽ പ്രവർത്തിക്കുവാൻ വേഷം കെട്ടിയ ഒരു ജൂതസൃഷ്ടിയാണ് കഅബുൽ അഹ്ബാർ തുടങ്ങിയാണ് പ്രസ്തുത പ്രചരണങ്ങളുള്ളത്. ഇവിടെ ആദ്യം നമ്മൾ ആരാണ് ഈ കഅബുൽ അഹ്ബാർ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു തെറ്റിദ്ധാരണക്കും തെറ്റിദ്ധരിപ്പിക്കലിനും തൽപരകക്ഷികൾ കൊണ്ടു നടക്കുന്ന ഒരു ചരിത്ര റിപ്പോർട്ട് അത് മനസ്സിലാക്കുക. പിന്നീട് വിഷയത്തിൻ്റെ നിജസ്ഥിതിയും. കഅബുൽ അഹ്ബാർ കഅബ് ഇബ്നു മാത്തിഅ് അൽ ഹംയരി അൽ യമാനി, അദ്ദേഹം ദീറഈൻ എന്ന ഹിമ്യർ ഗോത്രത്തിൻ്റെ ഉപഗോത്രത്തിലെ മെമ്പറാണ്. ജൂത വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു തആലാന്റെ ഭരണകാലത്ത് മദീനയിലേക്ക് യമനിൽ നിന്ന് ആഗതനായ കഅബുൽ അഹ്ബാർ റഹിമഹുല്ലാഹ് ഉമറിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം സിറിയയിലേക്ക് പുറപ്പെടുകയും സിറിയയിലെ ഹിംസിൽ ശിഷ്ടകാലം ജീവിക്കുകയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാന്റെ ഭരണകാലത്ത് ഹിജ്റാബ്ദം 32 ഹിംസിൽ അദ്ദേഹം മരണപ്പെടുകയും ഉണ്ടായി. കഅബുൽ അഹ്ബാറിനെ കുറിച്ച് ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞത് അൽ അല്ലാമത്തുൽ ഹബർ എന്നാണ്. അല്ലാമത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിത ശ്രേഷ്ഠൻ. അൽ ഹബർ എന്ന് പറഞ്ഞാലും ജ്ഞാന വരേണ്യൻ എന്നർത്ഥമാണുള്ളത്. അല്ലദീ കാന യഹൂദിയൻ, കഅബുൽ അഹ്ബാർ ഒരു യഹൂദനായിരുന്നു. ഫഅസ്ലമ ബഅദ വഫാത്തിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദിമൽ മദീനത്ത മിനൽ യമനി ഫി അയ്യാമി ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ ശേഷം ഇസ്ലാം ആശ്ലേഷിച്ച് യമനിൽ നിന്ന് മദീനയിലേക്ക് അദ്ദേഹം ആഗതനാവുകയുണ്ടായി. അദ്ദേഹം സഹാബത്തിനോടൊത്ത് ഇരുന്ന് ഇസ്രായേലി ഗ്രന്ഥങ്ങളിൽ നിന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. അത്ഭുത വൃത്താന്തങ്ങൾ അദ്ദേഹം മനഃപ്പാഠമാക്കിയിരുന്നു. സഹാബ കിറാമുകളിൽ നിന്ന് സുന്നത്തുകൾ അദ്ദേഹം പഠിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി, വകാന ഹസനൽ ഇസ്ലാം, അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ച് നല്ല ഇസ്ലാമിൽ നല്ല ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. കഅബുൽ ഹബർ അല്ലെങ്കിൽ കഅബുൽ അഹ്ബാർ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. അൽ ഹബർ എന്ന് പറഞ്ഞാൽ ജൂത പണ്ഡിതന്മാർക്കാണ് അത് പൊതുവെ പറയപ്പെടാറ്. കഅബുൽ ഹബർ എന്ന് കഅബുൽ അഹ്ബാറിനെ വിളിക്കുന്നത് മുഹമ്മദ് ഇബ്നു സീരീൻ വെറുത്തിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കഅബുൽ മുസ്ലിം എന്നാണ്. ഇതൊക്കെ അറിയിക്കുന്നത് ഈ കഅബുൽ അഹ്ബാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്ഥാനവും ശ്രേഷ്ഠതയുമാണ്. കഅബുൽ അഹ്ബാറിനെ കുറിച്ച് ചില ആളുകളൊക്കെ ശരിയല്ലാത്ത വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുകയും അദ്ദേഹം ഒരു ജൂത സൃഷ്ടിയാണെന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യാറുണ്ട്. അത് മഹാ അപകടമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്ര പഠനം നടത്തിയ പ്രാമാണികരുടെ വിലയിരുത്തലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അടുത്ത വിഷയം, ഉമർ റളിയല്ലാഹു തആലാ അൻഹു വധിക്കപ്പെട്ടപ്പോൾ പ്രസ്തുത വധത്തിൽ അതിൻ്റെ ഗൂഢാലോചനയിൽ കഅബുൽ അഹ്ബാർ ഉണ്ട് എന്നും ആ വധത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നും പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. ഇബ്നു ജരീർ അത്തബരി അൽമിസ്വർ ഇബ്നു മഹ്റമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ചരിത്ര റിപ്പോർട്ട്, ആ ചരിത്ര റിപ്പോർട്ടിനെ പ്രാമാണികർ നിരൂപിച്ചിട്ടുണ്ട്. ഇബ്നു ജരീർ തബരിയെ പോലുള്ളവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നതിൻ്റെ പേരിൽ അത് സഹിഹായിക്കൊള്ളണമെന്നില്ല, അങ്ങനെ അത് സഹിഹാണ് എന്ന് പണ്ഡിതന്മാർ വിധിച്ചിട്ടില്ല. അദ്ദേഹം ചരിത്ര ഗ്രന്ഥത്തിൽ നൽകുന്ന എല്ലാ റിവായത്തുകളും സഹിഹാണെന്നോ അത് സഹിഹാകണമെന്ന നിഷ്കർഷത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നോ പണ്ഡിത ലോകം വിധിച്ചിട്ടില്ല. ചരിത്ര റിപ്പോർട്ടുകളെ അത് നല്ലായാലും പതിരായാലും ക്രോഡീകരിക്കുക തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ. ഇതായിരുന്നു ഇബ്നു ജരീർ അത്തബരി, അതുപോലെ അൽഹാഫിദ് ഇബ്നു കസീർ, ഇബ്നു അസാക്കിർ തുടങ്ങിയുള്ള പണ്ഡിതന്മാരുടെ നിലപാട്. അവർ ചരിത്ര സംഭവം അതിൻ്റെ സനദോടുകൂടി നൽകും, അതെല്ലാം സഹിഹാകണം എന്ന നിഷ്കർഷത അവർക്കുണ്ടായിരുന്നില്ല. സനദ് നൽകിയതിൽ പിന്നെ ആ സനദ് നോക്കിയിട്ട് പണ്ഡിതന്മാർക്ക് ശേഷക്കാർക്ക് വിധിക്കാവുന്നതും തീരുമാനിക്കാവുന്നതുമാണ് അത് പ്രബലമാണോ അല്ലേ എന്നുള്ളത്. ഇത് ഈ ഒരു വിഷയത്തിൽ തരീഖു തബരിയിൽ നിന്നുള്ള റിവായത്ത് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ഇബ്നു ജരീർ അത്തബരിയുടെ റിവായത്തിലുള്ളത്? കഅബുൽ അഹ്ബാർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അത്രേ യാ അമീർ അൽ മുഅ്മിനീൻ ഇഉഹദ് ഫഇന്നക മയ്യിതുൻ ഫീ സലാസത്തി അയ്യാം. അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾ വസിയ്യത്ത് ഓതിയാലും മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മരിക്കും. അവ ഉമർ ചോദിച്ചു, അത്രേ ഉമ്മ യുദരീഖ്, അത് നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുന്നത് എന്താണ്? അപ്പോൾ കഅബുൽ അഹ്ബാർ, അദ്ദേഹം യഹൂദനായിരുന്നു, അദ്ദേഹത്തിന് തൗറാത്ത് അറിയാം, അദ്ദേഹം പറഞ്ഞു, അജിദുഹു ഫീ കിതാബില്ലാഹ് അത്തൗറാത്ത്, നിങ്ങൾ മൂന്ന് ദിവസത്തിനുള്ളിൽ മരിക്കുമെന്നുള്ള കാര്യം ഞാൻ അള്ളാഹുവിൻ്റെ കിതാബായ തൗറാത്തിൽ കാണുന്നു. അപ്പോൾ ഉമർ പ്രതികരിച്ചത്, അല്ലാഹു ഇന്നക ലതജിദു ഉമർ ബിൻ അൽ ഖത്താബ് ഫി തൗറാത്ത്, തൗറാത്തിൽ നിങ്ങൾ ഉമർ ബിൻ അൽ ഖത്താബ് എന്നുള്ളത് കാണുന്നുണ്ടോ? അള്ളാഹുവാണ് ഉമറുടെ ചോദ്യം. അപ്പോൾ അല്ലാഹുമല വലാക്കിന്നി അജിദു സിഫതക് വഹ്ലിയതക് വഅന്നഹു ഖദ് ഫനിയ അജലുക്, നിങ്ങളുടെ പേര് കാണുന്നില്ല, പക്ഷേ നിങ്ങളുടെ വിശേഷണങ്ങൾ, നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ അവധി അവസാനിച്ചിരിക്കുന്നു എന്നതും ഞാൻ കാണുന്നുണ്ട്. ഇത് കഅബ് അഹ്ബാർ പറഞ്ഞു. ഉമറാകട്ടെ, ലാ യുഹിസ്സു വജഅൻ വലാ അലമൻ, മരണലക്ഷണമായിട്ട് വല്ല വേദനയോ പ്രയാസമോ ഒന്നും കാണുന്നുമില്ല. അങ്ങനെ ഫലം മക്കാന മിനൽ ഖദിജ അഹു കഅബുൻ, കഅബുനിൽ അഹ്ബാർ പിറ്റേന്ന് വന്നു, എന്നിട്ട് പറഞ്ഞു, അമീർ അൽ മുഅ്മിനീൻ ദഹബ യൗമുൻ വബഖിയ യൗമുൻ വലൈല, അമീർ അൽ മുഅ്മിനീൻ ഒരു ദിവസം കഴിഞ്ഞു പോയി, ഇനി ഒരു ദിവസവും ഒരാവുമാണ് ശേഷിക്കുന്നത്. വഹിയ ലക ഇല സബീഹതിഹ, ആ രാവിൻ്റെ പ്രഭാതം വരേക്കും നിങ്ങൾ ശേഷിക്കും, നിങ്ങൾക്കുള്ളതാണത്. അങ്ങനെ ഫലം മക്കാന സുബ് ഖറജ ഇല സലാ, രാവ് അവസാനിച്ച് സുബഹിയായി, നിസ്കാരത്തിന് പുറപ്പെട്ടു. അങ്ങനെ ആ സുബഹി നമസ്കാരത്തിലാണ് അമീർ മുഅ്മിനീൻ ഉമർ വധിക്കപ്പെടുന്നത്. അബൂ ലുലു അൽ മജൂസി ലഅനഹുല്ലാ ഉമറിനെ കുത്തി ഉമറിനെ വധിക്കുന്നത്. ഈ ഒരു കഅബ് അഹ്ബാറിൻ്റെ വിഷയത്തിലുള്ള ഇമാം ഇബ്നു ജരീർ അത്തബരിയുടെ റിവായത്ത്, അതിനെ മുഖവിലക്കെടുത്ത് ചില ചിന്തകന്മാരും ചരിത്ര ഗവേഷകരും അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ വധത്തിൽ, അതിൻ്റെ ഗൂഢാലോചനയിൽ കഅബ് അഹ്ബാറിൻ്റെ പങ്ക് സ്ഥിരീകരിക്കാൻ പെടാപ്പാടുപെട്ടിട്ടുണ്ട്. പ്രാമാണികരായ പലരും അത്തരക്കാർക്ക് മറുപടിയും ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. ഇമാം ഇബ്നു ജരീർ അത്തബരിയുടെ ഈ റിവായത്ത് അത് പല കാരണങ്ങൾ കൊണ്ട് ബലപ്പെട്ടതല്ല എന്ന് പ്രാമാണികർ തീർത്തു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെ ഉണർത്തുന്നതിന് മുമ്പ്, എന്താണ് ഉമർ റളിയല്ലാഹു തആലന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഏതാനും വിഷയങ്ങൾ? ഉമർ ഹിജ്റാദം 23 ഹജ്ജ് ചെയ്തു, എന്നിട്ട് അദ്ദേഹം അബുതഹിൽ വന്ന് മണലുകൊണ്ടൊരു കൂനയുണ്ടാക്കി അതിൽ മലർന്ന് കിടന്ന് ഇരു കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി ദൃഷ്ടി ആകാശത്തിന് നേരെ പായിച്ച്, അല്ലാഹുമ്മ കബുറത് സിന്നി വദഅഫത് ഖുവതി വൻതശറത് റഅയതി ഫഖ്ബിദ്നി ഇലൈക ഗൈറ മുദയ്യിഇൻ വലാ മുഫരിത് എന്ന് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, പ്രായം കൂടി, ശക്തി ക്ഷയിച്ചു, പ്രജകൾ പ്രചരിച്ചു, ഒരു വീഴ്ച വരുത്താത്തവനായി, ഒരു ഹക്ക് പാഴാക്കുന്നവൻ ആയി ജീവിക്കാതെ നീ എന്നെ മരിപ്പിക്കണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. എന്നിട്ടാണ് ഉമർ റളിയല്ലാഹു തആലാ മദീനയിലേക്ക് വരുന്നത്. അദ്ദേഹം ഫഖ്ബിദ്നി ഗൈറ മുദയ്യിഇൻ വലാ മുഫരിത്, ഒരവകാശം പാഴാക്കാത്തവനായി, വീഴ്ച വരുത്താത്തവനായി നീ എന്നെ മരണത്തിലൂടെ പിടികൂടണമേ എന്ന് ദുആ ചെയ്തിട്ട് രക്തസാക്ഷിത്വം തേടി അല്ലാഹുവിനോട്, അല്ലാഹുമ്മ റസഖ്നി ഷഹാദത്തം ഫി സബീലിക്, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ നീ എനിക്കൊരു രക്തസാക്ഷിത്വം പ്രദാനം ചെയ്യണമേ. വജഅൽ മൗതി ഫി ബലദി നബീക് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ അഥവാ വിശുദ്ധ മദീനയിൽ എൻ്റെ മരണം നീ നിശ്ചയിക്കുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്തു. അപ്പോൾ രക്തസാക്ഷിത്വത്തിന് തേടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ മരണം ആഗ്രഹിച്ചു കൊണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹജ്ജ് നിർവഹിച്ചതിന് ശേഷമുള്ള ദുആ. ആ ദുആ ചെയ്ത് പിന്നെ മദീനയിലെത്തിയതിന് ശേഷമാണ് ഹിജ്റാബ്ദം 23 ദുൽഹജ്ജ് മാസം അതിൻ്റെ അവസാന നാളുകളിൽ തൻ്റെ 63-ാമത്തെ വയസ്സിൽ ഒരു ബുധനാഴ്ച ദിവസം ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഉമറിൻ്റെ ഈ തേട്ടം ഉപരിലോകത്തെ കബൂലാക്കി. അദ്ദേഹം ആഗ്രഹിച്ച രക്തസാക്ഷിത്വം അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് കനിഞ്ഞു എന്ന് നമ്മൾ ചരിത്രത്തിൽ. എന്തിനാണ് ഈ ചരിത്രം ആമുഖമായി ഇവിടെ ഇമാം തബരിയുടെ റിവായത്ത് റിപ്പോർട്ട് അതിനെ പഠനവിധേയമാക്കുന്നതിനും അതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ പ്രാമാണികരുടെ വിശദീകരണങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണർത്തിയത്, മനസ്സിലാക്കിയത്, ഉമർ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. ആ തേട്ടത്തിൻ്റെ ജവാബാണ് അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അരുളിയതായ മദീനയിൽ വെച്ചുള്ള മരണം എന്ന് മനസ്സിലാക്കാനാണ്. കഅബുൽ അഹ്ബാറുമായി ബന്ധപ്പെട്ട് ഇമാം തബരിയുടെ റിവായത്തിൽ യാ അമീർ അൽ മുഅ്മിനീൻ ഇഹദ് ഫഇന്നക മയ്യിതുൻ ഫീ സലാസത്തി അയ്യാം, അമീർ മുഅ്മിനീൻ നിങ്ങൾ വസീയത്ത് ഓതിക്കോളി, നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ മരിക്കും എന്ന് കഅബുൽ അഹ്ബാർ പറഞ്ഞപ്പോൾ, അത് ഉമർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുന്നതിൻ്റെ ഷഹീദാകുന്നതിൻ്റെ നാളുകൾക്ക് മുമ്പാണല്ലോ അത് ശരിയാണെങ്കിൽ കേട്ടിട്ടുണ്ടാവുക. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ കഅബുൽ അഹ്ബാറല്ലാത്ത വേദങ്ങളെക്കുറിച്ച് ജ്ഞാനമുള്ള വേറെയും ജൂതരായിരുന്ന ജൂതപണ്ഡിതരായിരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്നവർ മദീനയിലുണ്ട്. എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു അവരോടൊന്നും അതിനെക്കുറിച്ച് ചോദിച്ചില്ല? താൻ മരിക്കും എന്നാണ് കഅബുൽ അഹ്ബാർ പറയുന്നത്. എങ്കിൽ അവിടെ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ള അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ള പ്രമുഖരുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം കഅബുൽ അഹ്ബാറിനെ പോലെയല്ല. കഅബുൽ അഹ്ബാർ തിരുവിയോഗത്തിന് ശേഷം പിന്നീടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്, യമനിൽ നിന്ന് മദീനയെ ലക്ഷ്യമാക്കി വരുന്നത്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആ ആദ്യ നാളുകളിൽ ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. അദ്ദേഹം യഹൂദരിൽ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ അയ്യുഹന്നാസ് അഫ്ഷു സലാം വഅത്വീമു തആം വസല്ലു ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം എന്ന് പറഞ്ഞ് മദീനയിലേക്ക് ആഗതമായത് ഈ അബ്ദുല്ലാഹി ഇബ്നു സലാമാണ് നിവേദനം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നപ്പോൾ ആ മുഖം ഒരൊറ്റ നോക്കിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വ്യാജവാദിയുടെ കള്ളം പറയുന്ന ആളുടെ മുഖഭാവമല്ല എന്ന്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം ഇസ്ലാം സ്വീകരിക്കുക ചെയ്തത്. ഇസ്ലാം സ്വീകരിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം യഹൂദരെ ക്ഷണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് യഹൂദർ വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, റസൂലേ ഞാൻ മാറി നിൽക്കാം, എന്നെക്കുറിച്ച് നിങ്ങൾ ഈ വരുന്ന യഹൂദരോട് ചോദിക്കണം അവരെന്താ പറയുന്നത് നോക്കാം. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദർ വന്നപ്പോൾ ചോദിക്കാണ്, കൈഫ ഫീക്കും അബ്ദുല്ലാഹി ഇബ്നു സലാം, അബ്ദുല്ലാഹി ഇബ്നു സലാം നിങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെയുള്ള മനുഷ്യനാണ്? അപ്പോൾ യഹൂദർ പറയാണ്, സയ്യിദുന വബ്നു സയ്യിദിന ഖൈറുന വബ്നു ഖൈരിന, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളിൽ ശ്രേഷ്ഠനായ വ്യക്തിയാണ്. അപ്പോൾ അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ? അപ്പോൾ യഹൂദർ പറയുന്നത് ഒരിക്കലും സ്വീകരിക്കൂല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം ഇറങ്ങി വന്നിട്ട് പറയാണ്, മറയിൽ നിന്ന് പുറത്തു വന്നിട്ട് പറയാണ്, ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവർ ഷർറുന വബ്നു ഷർരിന, ഞങ്ങൾ ഏറ്റവും മോശക്കാരനാണ് എന്ന് പറഞ്ഞ് അവർ ജൂതന്മാർ എളിഭ്യരായി കൊഞ്ഞനം കുത്തുന്നത്. ഇവിടെ ഞാൻ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് ഇത് പറഞ്ഞത്, അദ്ദേഹത്തിന് വേറെ ശ്രേഷ്ഠതകളുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. യഹൂദർ തങ്ങളുടെ നേതാവായി ഗണിച്ചിരുന്നു. അദ്ദേഹത്തിനും വേദത്തിൽ നല്ല പരിജ്ഞാനുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും കഅബുൽ അഹ്ബാർ തൗറാത്തിനെ ഉദ്ധരിച്ച് ഉമറിൻ്റെ മരണം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ളവരോട് ഉമർ വിഷയം തിരക്കിയിട്ടില്ല. തൗറാത്തിൽ ഇങ്ങനെയുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ടുമില്ല. തൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഉമർ അത് അന്വേഷിക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ. അബ്ദുല്ലാഹി ഇബ്നു സലാം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഷഹീദായി പിന്നീടാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം പിൽക്കാലത്താണ് മരിക്കുന്നത്. ഉമറുടെ രക്തസാക്ഷിത്വ നാളിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം ഉണ്ട്. എന്തുകൊണ്ട് ഉമർ തിരക്കിയില്ല? അങ്ങനെ തിരക്കിയിട്ട് കാബിൽ അഹ്ബാർ പറഞ്ഞത് ഇത് വ്യാജമാണ് എന്നുള്ളത് തെളിയിക്കാനും ജനങ്ങൾക്ക് കാര്യം വ്യക്തമാക്കി കൊടുക്കുവാനും ഉമർ അവസരം കാണൂലേ. അതേപോലെ കാബിൽ അഹ്ബാർ പിൽക്കാലക്കാരൻ, അദ്ദേഹത്തിന് മാത്രം എങ്ങനെ ഈ വിവരം കിട്ടി തോറാത്തിൽ ഇതുള്ളത്? അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ളതായ പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ട് ആ വിഷയത്തിൽ അറിവുണ്ടായില്ല? ഇതൊക്കെ ഇബ്നു ജരീർ അത്തബരി നൽകിയതായ നിവേദനത്തെ, അതിൻ്റെ പ്രബലതയെ ചോദ്യം ചെയ്യുന്നതായ സംശയങ്ങളും പണ്ഡിതന്മാർ ഉന്നയിച്ചിട്ടുള്ളതായ ചോദ്യങ്ങളാണ്. പിന്നെ മാത്രമല്ല, ഉമറിനെ വധിക്കുവാൻ കാബിൽ അഹ്ബാർ ഗൂഢാലോചന നടത്തി, അതാണ് ഈ സംഭവം റിവായത്ത് അറിയിക്കുന്നത് എങ്കിൽ, ഒരു വ്യക്തിയെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയ മറ്റൊരു വ്യക്തി താൻ ഗൂഢാലോചന നടത്തിയ വിഷയം അത് പരസ്യപ്പെടുത്തുക. ഉമറിനെ വധിക്കാനാണ് ഗൂഢാലോചന എങ്കിൽ ആ ഉമറിനോട് തന്നെ ചെന്നിട്ട് ഇങ്ങനെയൊരു വിഷയം അതിൽ ഗൂഢാലോചനയിൽ പങ്കുള്ള ഒരു വ്യക്തി ചെന്ന് പറയുമോ? അത് മൗട്ടിയല്ലേ? മാത്രമല്ല, അമീറുൽ മുഅ്മിനീൻ ഉമറിനെ പോലുള്ളവരുടെ വിഷയത്തിലാണ് ഇക്കാര്യം പറയുന്നത്. അപ്പോൾ നിഗൂഢമായി രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു വാർത്തയല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വാർത്ത അതെങ്ങനെയാണ് കാബിൽ അഹ്ബാർ ആ സംഭവിക്കുന്നതിന് മുമ്പ് പരസ്യപ്പെടുത്തുക? കഴിഞ്ഞിടത്തോളം അത് ഒളിപ്പിക്കാനല്ലേ? ഒരു നിലക്കും ഇങ്ങനെ ഒരു വാർത്ത തന്നെ കാതിലെത്താതിരിക്കാൻ ആ വിഷയം ഒളിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ തൗറാത്തിലുണ്ട് എന്നാണ് ആ റിവായത്തിലുള്ളത്, ഇബ്നു ജരീർ തബരിയുടെ റിവായത്തിലുള്ളത്. തൗറാത്തിലുണ്ട് നിങ്ങളുടെ ആയുസ് ഇനി 3 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ നിങ്ങൾ മരിക്കും. അല്ലാഹുമ്മ ലാ വലാകിന്നി അജിദു സിഫതക വഹിലിയതക് വഅന്നഹു ഖദ് ഫനിയ അജലുക്. നിങ്ങളുടെ ആയുസ് തീർന്നിരിക്കുന്നു, നിങ്ങളുടെ വേഷവും വിശേഷണവും ഒക്കെ ഞാൻ തൗറാത്തിൽ കാണുന്നു എന്ന് കാബിൽ അഹ്ബാർ പറഞ്ഞു എന്നാണ്. ആളുകളുടെ ആയുസ് അതെത്രയെന്നും ഉമറിൻ്റെ ആയുസ് അത് ഇത്രയേ ഉള്ളൂ എന്നും ഒക്കെ വിവരിക്കാനുള്ള കിതാബ തൗറാത്ത്. ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ പ്രസ്തുത റിപ്പോർട്ടിലുള്ളത് കാരണത്താൽ പ്രാമാണികർ പറഞ്ഞിട്ടുണ്ട് തബരിയുടെ ആ റിവായത്ത് അത് സഹിഹായി ഉള്ള റിവായത്തല്ല. ഇത്തരം പരാമർശങ്ങളൊക്കെ അതിൻ്റെ സിഹത്തിനെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളാണ് എന്ന് ഷെയ്ഖ് മുഹമ്മദ് അബു സുഹ്ര ഈ സന്ദേഹങ്ങളൊക്കെ പ്രസ്തുത റിവായത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയതിന് ശേഷം, ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചതിന് ശേഷം, നിസ്സംശയം ഈ കഥ കാബിൽ അഹ്ബാറിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാണ്, ഈ കഥ വ്യാജനിർമ്മിതമാണ്, കാബിൽ അഹ്ബാറിനെ ഇസ്ലാമിനെതിരിൽ കുതന്ത്രം പ്രയോഗിക്കുവാൻ ഉള്ള ആളാണ് കാബിൽ അഹ്ബാർ എന്ന് ആരോപിക്കുവാൻ കെട്ടിണ്ടാക്കിയ കഥകളാണിത് എന്ന് ഉണർത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇവിടെ ഈ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട റിവായത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിച്ച് കൊണ്ടെത്തിച്ച് ഇത്തരം വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണർത്താൻ കാരണം, ഇസ്ലാമിൻ്റെ റാവിമാർ, സഹാബത്താകുന്ന താബിഈങ്ങളാകുന്ന റാവിമാർ, ഈ റാവിമാരുടെ വിലയിടിച്ചും അവരുടെ സ്ഥാനം ഹനിച്ചും ചില പേനയുന്തികൾ, പലവിധ പരാമർശങ്ങളും ആരോപണങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ കോറിയിട്ടിട്ടുണ്ട്. അവരുടെ ദുരാരോപണങ്ങളുടെ ബലിയാടുകളിൽ ഒരാളാണ് കാബിൽ അഹ്ബാർ. കാബിൽ അഹ്ബാർ അദ്ദേഹം ശ്രേഷ്ഠ പണ്ഡിതനാണ്, വിശ്വസ്ത റാവിയാണ്. ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിക ആദർശം നന്നായി ഉൾക്കൊണ്ട് ജീവിച്ച് സഹാബികളോടൊത്തിരുന്ന് തിരുമൊഴികൾ പഠിച്ച് സുന്നത്തുകൾ സ്വീകരിച്ച് ജീവിച്ച മഹാൻ കാബിൽ അഹ്ബാർ. അദ്ദേഹത്തിലൂടെ കുറേ ദീനീ വിഷയങ്ങളും ദീനീ കാര്യങ്ങളും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ സംശയം ജനിപ്പിക്കുവാൻ, ആ സുന്നത്തുകളെയെല്ലാം സംശയദൃഷ്ടിയിൽ ആളുകൾ വായിക്കുവാനും അതിനെ വിഗണിക്കുവാനും റാവിമാരെ വികലമാക്കി ചിത്രീകരിക്കുന്ന, മാർഗേണെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു വിശേഷമാണ് ഈ കാബിൽ അഹ്ബാറിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇബ്നു ജരീർ അത്തബരി നൽകിയതായ പ്രസ്തുത റിപ്പോർട്ട് അതെടുത്തിട്ടാണ് ഇവർ കാബിൽ അഹ്ബാറിനെ മോശപ്പെടുത്തുന്നത്. ഇസ്ലാമിനെതിരിൽ ഗൂഢപ്രവർത്തനം, കുതന്ത്രം പയറ്റിയ വ്യക്തിയാണ് കാബിൽ അഹ്ബാർ എന്ന് അവർ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് വൃഥ ശ്രമിക്കുന്നത്. ഇബ്നു ജരീർ അത്തബരി ചരിത്രത്തിൽ ചരിത്ര റിപ്പോർട്ടുകളെ, അഖ്ബാറുകളെ ക്രോഡീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം താൻ ക്രോഡീകരിക്കുന്ന എല്ലാം സഹീഹാണ് എന്നുള്ള കണിശത അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. അദ്ദേഹം ചരിത്ര റിപ്പോർട്ടുകളെ ക്രോഡീകരിച്ചു, അതിൻ്റെ സനദുകളെയും ഉദ്ധരിച്ചു. എല്ലാം ശരിയാണ് എന്ന് അദ്ദേഹത്തിന് വാദമില്ല, അതിലുള്ളതെല്ലാം സഹിയാണ് എന്ന് പണ്ഡിതന്മാരും വിധിച്ചിട്ടില്ല. പ്രസ്തുത ചരിത്രങ്ങളെ പഠനം നടത്തി അതിൽ ശരിയായത്, സനദ് സ്ഥിരപ്പെട്ടത്, വിശ്വാസ യോഗ്യമായത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രാമാണികരുടെ നിലപാട്, ശരിയായ നിലപാട്. കാബുൽ അഹ്ബാർ റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽ പ്രമുഖനാണ്. നമുക്കറിയാം താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച്, ദീൻ ഉൾക്കൊണ്ട് ഹദീസുകൾ കേട്ട് തലമുറയിലേക്ക് കൈമാറിയ ഉത്തമരാണ്. ഖൈറു ഉമ്മത്തി ഖർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. എൻ്റെ ഉമ്മത്തികളിൽ ഏറ്റവും ഉത്തമർ ഞാൻ ഏതൊരു തലമുറയോടൊത്താണോ ആ തലമുറയാണ്. അതാണ് സഹാബത്ത്. പിന്നെ ഉത്തമം ആരാണ്? സുമല്ലദീന യലൂനഹും, സഹാബികളാകുന്ന തലമുറയെ തുടർന്ന് വരുന്ന തലമുറ. ആ തലമുറയാണ് താബിഈങ്ങൾ എന്ന് പറയുന്ന തലമുറ. ആ താബിഈങ്ങളിൽ പണ്ഡിത ശ്രേഷ്ഠർ പ്രമുഖർ പലരുമാണ്. സയ്യിദ് ഇബ്നുൽ മുസയ്യബിനെ പോലുള്ള, ഇമാം അൽ ഹസൻ അൽ ബസറിയെ പോലുള്ള, ഉവൈസ് ഇബ്നു മുറാദ് അൽ ഖർനിയെ പോലുള്ള, മുഹമ്മദ് ഇബ്നു സിരീനെ പോലുള്ള പ്രമുഖർ പലരുമാണ്. ആ വിശിഷ്ട കണ്ണികളിൽ ഒരു കണ്ണിയാണ് കഅബ് ഇബ്നു മാത്തിയ അൽ ഹിമ്യരി അൽ യമാനി എന്ന മഹാൻ. അദ്ദേഹം കഅബുൽ അഹ്ബാർ എന്ന പേരിലാണ് ചരിത്രത്തിൽ പ്രസിദ്ധനായിട്ടുള്ളത്. കഅബുൽ ഹബർ എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം മുഹമ്മദ് ഇബ്നു സിരീൻ അദ്ദേഹത്തെ കഅബുൽ ഹബർ എന്ന് വിളിക്കാതെ കഅബുൽ മുസ്ലിം എന്ന് വിളിച്ച് ഓമനിച്ചായിരുന്നു അദ്ദേഹത്തെ അറിയിച്ചിരുന്നത് എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചത് അബു ലുഉലു എന്ന് പറയുന്ന മജൂസിയാണ്. അൽ മുഗീറ ഇബ്നു ഉഷുബ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു അടിമയായിരുന്നു അബു ലുഉലു എന്ന് പറയുന്ന മജൂസി. ഉമറിനോട് മനസ്സിൽ വിദ്വേഷവും തികഞ്ഞ ഈർഷ്യതയും കൊണ്ട് നടന്നിരുന്ന അബു ലുഉലു ഉമറിനോട് തൻ്റെ പക തീർക്കുവാൻ അവസരം പാത്ത് ആ പക തീർത്തതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ കലാശിച്ചത്. മുഗീറത്ത് ബിൻ ശുഅബ എന്ന് പറയുന്ന യജമാനൻ തന്നോട് കാർക്കശ്യത്തിൽ പെരുമാറുന്നത് അമീർ മുഅ്മിനീൻ ഉമറിനോടൊരിക്കൽ അബു ലുഉല അൽ മജൂസി ആവലാതിപ്പെട്ടപ്പോൾ അബു ലുഉലയെ സംസാരിച്ച് പറഞ്ഞു നിർത്തിയ ഉമർ മുഗീറയോട് സംസാരിക്കുവാൻ ഭാവിച്ചിരുന്നു. പക്ഷെ അബു ലുഉല അൽ മജൂസി മനസ്സിലാക്കിയത് ഉമർ തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അന്ന് തന്നെ പല്ലുറുമ്മി അബു ലുഉലു അൽ മജൂസി ലഅനത്തുല്ലാഹി അലൈഹി ഉമറിൻ്റെ ആ നിലപാടിൽ പറഞ്ഞത് എല്ലാവർക്കും ഉമറിൻ്റെ നീതിയുണ്ട്, എനിക്ക് ഉമറിൻ്റെ നീതിയില്ല എന്ന് പറഞ്ഞ് ഉമറിനോട് വിദ്വേഷം പക മനസ്സിൽ നിറച്ച് പിന്നെ ഉമറിനെ വധിക്കുവാനുള്ള അവസരം പാത്ത് അങ്ങനെ ഉമർ റളിയല്ലാഹു തആലാനെതിരിൽ ആയുധം കരുതി രണ്ടറ്റത്തും മൂർച്ചയുള്ള ഒരു കടാര കയ്യിൽ കരുതി ഉമർ റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരത്തിന് വരുമ്പോൾ ബുധനാഴ്ച ദിവസം സുബഹി നമസ്കരിച്ച് അതിൻ്റെ ഒരു റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹു തആല നമസ്കാരം തുടങ്ങിയപ്പോൾ ഈ മജൂസി ഉമറിനെ തുരുതുര കുത്തുകയാണ് ഉണ്ടായത്. അടിവയറിൽ ആഞ്ഞുകുത്തിയ ആ കുത്തലിൽ ഉമർ റളിയല്ലാഹു തആല മലർന്നു വീണു. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിരുന്ന നമസ്കാരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല പൂർത്തീകരിച്ചു. മജൂസി ഉമറിനെ കുത്തിയതിൽ പിന്നെ തൻ്റെ ഇടവും വലവുമുള്ള ആളുകളെയും കുത്തി. അങ്ങനെ ഉമറിനോടൊപ്പം പലരും ആ കുത്തേറ്റ് ഷഹീദായ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ദുഷ്ടൻ അബു ലുഉലു അൽ മജൂസി പിന്നെ സ്വയം കുത്തി ആത്മഹത്യ ചെയ്ത് അവൻ നരകാഗ്നിയുടെ വറകായിത്തീരുകയാണുണ്ടായത്. ഇത് ആ ചരിത്രത്തിൻ്റെ ഒരു പൂർണ്ണത എന്നോണം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ഈ അബു ലുഉലു അൽ മജൂസിയുടെ ഈ ക്രൂരതയ്ക്ക്, ഈ ഇനകൃത്യത്തിന് ഇസ്ലാമിൻ്റെ റാവി താബിഈങ്ങളിൽ മഹാൻ പണ്ഡിത ശ്രേഷ്ഠൻ കഅബുൽ അഹ്ബാർ ഗൂഢാലോചന നടത്തി, അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കുകൊണ്ടു ഉമറിനെ വധിച്ചതിൽ കഅബുൽ അഹ്ബാറിന് പങ്കുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ചില മോഡേൺ പേനേന്തികളും ചില ചരിത്ര രചയിതാക്കളും അവർ ഒരിക്കലും കഅബുൽ അഹ്ബാറിനോട് നീതി കാണിക്കുന്നില്ല, ചരിത്രത്തോട് നീതി കാണിക്കുന്നില്ല എന്ന് പറയേണ്ടി വരികയാണ്. അവർ കൊണ്ടുപിടിക്കുന്ന ഈ റിപ്പോർട്ട് ശരിയല്ല, സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. മാത്രമല്ല പല ചരിത്ര വസ്തുതകളെയും പല ചരിത്ര വസ്തുതകളോടും അത് ഏറ്റുമുട്ടുന്നുണ്ട് താനും. ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുവാൻ ഏതാനും കാര്യങ്ങൾ, കാബിൽ അഹ്ബാറിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കുവാനുള്ള ഏതാനും ചരിത്രങ്ങൾ, ഇൻഷാ അല്ലാ മറ്റൊരു ചരിത്രം, അതിൻ്റെ വിഷയം അടുത്ത പംക്തിയിൽ ആഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറകാല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
6: മാഷാഅല്ലാഹ്, നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് കാബിൽ അക്ബാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉന്നയിച്ച ചില ദുർബലവാദങ്ങളുടെ നിജസ്ഥിതി അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ഒരു വ്യക്തിയുടെ റൂമിലേക്ക്, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യാം, ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകൻ. അപ്പോൾ മലയാളിയായ അദ്ദേഹം അറബിയായ ഒരു കുട്ടിയെയാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ മറ്റു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളും അവിടെ ഉണ്ട്. അപ്പോൾ ആരാണ് ഈ കുട്ടികളെ പറ്റി വെറുതെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയാണ്. അപ്പോൾ പറഞ്ഞു തന്നു, സ്കൂളിൽ ഈ കുട്ടി നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. അവൻ നന്നായി പഠിച്ചു, പക്ഷേ പഠനത്തിലൊന്ന് പിന്നോട്ട്, ചെറുതായിട്ട് അല്പം പിന്നോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ കണ്ട സമയത്ത് രക്ഷിതാവിനോട് സൂചിപ്പിച്ചു, അവനക്ക് എന്തോ ഒരു ഡിപ്രഷനുണ്ട്, ഒരു മാനസികമായ ഒരു പ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കുട്ടിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞത് ആ രക്ഷിതാവ് വലിയ ദേഷ്യത്തിലാണ് അതെടുത്തത്. നിങ്ങൾ എന്നെ എൻ്റെ കുട്ടീനെ വെറുതെ കളിയാക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ കാര്യം പിന്നെ സ്വാഭാവിക രക്ഷിതാക്കളോട് പറഞ്ഞു, അതിൽ നിന്ന് പിന്മാറി. ബസ് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു. കുട്ടിക്ക് അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് രക്ഷിതാക്കൾ, ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെ ശരിക്കും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഇത്ര കൊല്ലമായി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികളുടെ ഓരോ ചെറുതും വലുതുമായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കൂടുതൽ അദ്ദേഹത്തോട് അടുക്കുകയും അവൻ്റെ പഠനകാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി പൂർണ്ണമായി അദ്ദേഹത്തെ അവരുടെ പഠന ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളോട് ഏതൊരു രക്ഷിതാവിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, ഒരു മാനസിക വൈകല്യം ഉണ്ട്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, എന്നാൽ കുട്ടിക്ക് അതിൻ്റേതായ കുറേ ആനുകൂല്യങ്ങളുണ്ടാവും, പത്താം ക്ലാസ് എത്തുമ്പോൾ പഠനത്തിന് പരീക്ഷ എഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും, അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാം ഇങ്ങനൊരു പ്രയാസം ഉണ്ടെന്നറിയാം. അപ്പോൾ അവർ പറഞ്ഞത്, പെൺകുട്ടിയല്ലേ, കല്യാണമൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, അതിൻ്റേതായ ഒരു പ്രയാസം ഒരു പക്ഷേ ഉണ്ടാകുമെന്ന പേടിയായിരിക്കും. പക്ഷേ ഇത്തരം മാനസിക പ്രയാസങ്ങളുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളുള്ള ആളുകളെ പറ്റി മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ, പ്രത്യേകിച്ച് അധ്യാപകരോ അല്ലെങ്കിൽ അധ്യാപകർക്ക് രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതിൽ അവർക്ക് അതിൽ ലഭിക്കേണ്ട ഒരു ചികിത്സ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ പരിഗണന നമ്മുടെ ഒരു നിലപാട് കാരണത്താൽ ആ പരിഗണന ഇല്ലാതെ പോകരുത് എന്നത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മരണമെന്ന ഉപദേശകൻ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്തുചെയ്യുകയാണ്. ജീവിതത്തിൽ നമുക്ക് പലതും ഉപദേശിച്ച് നൽകാനും പലതും ഓർമ്മപ്പെടുത്തുവാനും ഒരുപക്ഷേ നമുക്ക് ചുറ്റും പലരുമുണ്ടാകും. ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതങ്ങനെയല്ല, ഇങ്ങനെയാവണം, അങ്ങനെ ആവരുത് എന്നൊക്കെ പറയാൻ നമുക്കൊരുപാട് പേരുണ്ടാകും. എന്നാൽ നമ്മെ സദാസമയങ്ങളിലും അങ്ങനെ പ്രത്യേകിച്ച് ആരുമല്ലാത്ത ഒരു കാര്യം നമ്മെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡുകളിലും നമ്മെ അത് ഉപദേശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, മരണമെന്ന ഉപദേശകനാണത്. അള്ളാഹു നമ്മെ ആരെയും വെറുതെ സൃഷ്ടിച്ചതല്ല, വെറുതെ അള്ളാഹു വിടുകയുമില്ല. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അതെ, മരണം അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ആരും മരണത്തെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആരെയും വെറുതെ സൃഷ്ടിച്ചതല്ല, എല്ലാവരും നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും, മടങ്ങി വരുമെന്നത് വളരെ യാഥാർത്ഥ്യമായിക്കൊണ്ട്, ആധികാരികമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. ഏ വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഉണ്ടാക്കി വെച്ചത് എന്ന് നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി കൊണ്ട് അറിയുന്നവനാണ് റബ്ബി എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഹാസിബു അംഫുസക്കും ഖബ്ൽ അൻ തുഹാസിബു വന്ദുറു മാദാ ഇദ്ദഖർതും ലി അംഫുസിക്കും എന്നാണ്. അതായത്, ഓരോരുത്തരും തൻ്റെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കുക. നമ്മുടെ ഓരോരുത്തരെയും അള്ളാഹു, നമ്മെ ഓരോരുത്തരെയും അള്ളാഹു വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം നമ്മുടെ അമലുകളെക്കുറിച്ച്, നമ്മുടെ കയ്യിലുള്ള സ്റ്റോറേജിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. എന്താണ് നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും, മിനൽ അഅമാലി സ്വാലിഹത്തി ലിയൗമി മആദിക്കും വഇർലിക്കും അലാ റബ്ബിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് സമ്പാദിച്ചു വെച്ചു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്. മാത്രമല്ല, ഈ ലോകത്ത് നിന്നും ഒരു യാത്ര നമുക്കെല്ലാവർക്കുമുണ്ട്. അതെപ്പോഴാണ് നമുക്കറിയില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സാഅതി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദരി നഫ്സുൻ മാദാ തക്സിബു ഗദ വമാ തദരി നഫ്സുൻ ബിഅയ്യ അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഈ വചനത്തിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനും അറിയില്ല അവനെപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്നതും, അതുപോലെ തന്നെ മഴ പെയ്യുന്നതിനെക്കുറിച്ചും ഗർഭപാത്രങ്ങളുള്ളതിനെക്കുറിച്ചുമൊന്നും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് അള്ളാഹു എടുത്തു പറയുന്ന ഓരോ കാര്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നു, എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുമെന്നത് ആർക്കും അറിയില്ല എന്നതാണ്. അതേ നമ്മൾ പറയാറുണ്ട് ഓരോ സന്ദർഭങ്ങളിൽ. നമ്മൾ പറയും, വിവാഹ ദിവസത്തെ മരണം അല്ലേ, അവൻ്റെ വിവാഹമായിരുന്നു എന്ന്. പക്ഷേ അവനിന്ന് പുതുമാരനാവാൻ ഇന്നീ ലോകത്തില്ല എന്ന് പറയും. ഉപ്പയെ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം മകൻ ഉപ്പയെ കണ്ടു ഓടിയതാണ്, പക്ഷേ വാഹനമിടിച്ച് മരിച്ചു അല്ലേ, വാർത്തകൾ നമ്മൾ കേട്ടവരാണ്. എപ്പോഴാണ് പ്രവർത്തനങ്ങൾ മുറിഞ്ഞു പോവുക നമുക്കറിയില്ല. ജനാസകൾ നമ്മുടെ ചുറ്റുപാടിലൂടെ കടന്നു പോകുന്നുണ്ട്, അവർക്ക് വേണ്ടി നമസ്കരിക്കുന്നുണ്ട്, അവരെ കബറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കൾ കുറച്ച് ദിവസം സങ്കടപ്പെടും, നമ്മുടെ സ്വത്ത് അവർ വീതം വെക്കും, അവർ പിന്നെ ജീവിതത്തിൽ വ്യാപൃതരാവും. അതെ, നാളെ നമ്മയും വഹിച്ച് ഇങ്ങനെ ഒരു യാത്രയുണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങൾ, പലരുടെയും മരണത്തിൻ്റെ അവസ്ഥകൾ, പലരുടെയും മരണത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പരസ്പരം പറയുമ്പോഴും നമ്മുടെ നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ മടക്കത്തെക്കുറിച്ചും ഒരുപക്ഷെ നമ്മുടെ മനസ്സുകളിലേക്ക് ആ ബോധ്യം കൃത്യമായി വരാത്തതുപോലെയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബി അർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജതുൻ ഔ ഖാല ബിഹാ ഹാജ. അബു അസ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അവന് അവിടേക്ക് പോകാൻ അള്ളാഹു എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാക്കുമെന്നാണ്. ജീവിതത്തിൽ ഒരിക്കലും പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരു പക്ഷേ അള്ളാഹു ചില കാരണങ്ങൾ വെച്ചതുകൊണ്ട് അവിടേക്ക് നമ്മൾ യാത്ര ചെയ്യും. എന്നാൽ അവിടുന്ന് മടക്കമില്ലാത്തൊരു യാത്രയായിക്കൊണ്ട് ഒരു പക്ഷേ അത് ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ യാത്രയായി അവസാനിക്കുമെന്നതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും സന്ദർഭങ്ങളിലുമായി നമ്മുടെ അശ്രദ്ധ തുടരുമ്പോഴും അള്ളാഹു മരണമെന്ന ഉപദേശകനെ വിട്ടുകൊണ്ട് നമ്മെ പലരുടെയും മരണത്തിലൂടെ നമ്മെ ഉപദേശിക്കുന്നതിനെ തിരിച്ചറിയാൻ സാധിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അശ്രദ്ധ വെടിയേണ്ടതുണ്ട്. മരണചിന്തയിൽ നിന്ന് നമ്മെ തടയുന്നത് അശ്രദ്ധയാണ്. അശ്രദ്ധയുടെ ആളുകൾക്ക് അവരുടെ ആയുസ് അവർക്ക് എതിരുള്ള ഒരു തെളിവാണ് എന്നാണ്. അവരുടെ ദിനങ്ങൾ അവരെ നയിക്കുന്നത് ദൗർഭാഗ്യത്തിലേക്കാണ്. അമലില്ലാതെ എങ്ങനെയാണ് പരലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കുക സഹോദരങ്ങളെ? അതുകൊണ്ട് അശ്രദ്ധയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തൗബ ചെയ്യാൻ സാധിക്കുക? അശ്രദ്ധരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ദർഹും യഅകുലു വയതമത്തഉ വയുൽഹിഹും അമലു ഫസൗഫ യഅലമൂൻ എന്നാണ് സൂറത്തുൽ ഹിജ്റിന്റെ 3-ാമത്തെ വചനം. അഫറായിത്തും ഇൻ മത്തഅനാഹും സിനീന ثم جاءهم ما كانوا يعدون ما عنا انهم كانوا يمتعون. അതെ, തിന്നും കുടിച്ചും ഭോഗിച്ചും ജീവിതം കഴിച്ചു കൂട്ടി ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അശ്രദ്ധരായി മറന്നു കളയുന്ന ആളുകൾ, അവർ ജീവിതത്തിൽ ഏറ്റവും വലിയ അശ്രദ്ധയിലാണ് എന്നാണ്. മാത്രമല്ല മരണത്തെ നമ്മൾ ഓർക്കണമെന്നാണ് പറഞ്ഞത്. അക്സറു ദിക്ര ഹാദിമില്ലദാച്ച് യഅനി അൽ മൗച്ച്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സർവ സുഖാനുഭൂതികളെയും തകർത്ത് കളയുന്നതിനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുക, അതായത് മരണത്തെ നിങ്ങൾ ഓർക്കുക എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. ധാരാളം അർത്ഥമുള്ള ഒരു ചെറിയ ഉപദേശമാണിത്. മരണത്തെ ഓർക്കുന്നവൻ സ്വാഭാവികമായും ആത്മവിചാരണ നടത്തും. നമ്മളെ ഇപ്പോൾ മരണം പിടികൂടുകയില്ല, പിടികൂടിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്, വാസ്തവമാണ്. പക്ഷേ എന്നാൽ മരണം നമ്മെയും കാത്തിരിക്കുന്നുണ്ട്. ഭൂമിയുടെ മുകളിൽ അതിലുള്ളത് ഭക്ഷിച്ചും കുടിച്ചും നാം ജീവിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഭൂമി നമ്മെ തിന്നും. വമാ ജഅൽനാ ലിബശരി മിൻ ഖബ്ലിക അൽഖുൽദ അഫ ഇൻ മിത്തു ഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്.

0: എങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. അതിലൊന്ന് തൗബക്ക് ധൃതിപ്പെടുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ്. മറ്റൊന്ന് ആരാധനകളുടെ ഉന്മേഷമാണ്. എന്നാൽ മരണത്തെ മറന്നവൻ അള്ളാഹു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കും. ഒന്ന് തൗബ നീട്ടിവെക്കും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കും, ആരാധനകളുടെ അലസതയുണ്ടാകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്, ചെലുത്തേണ്ടതുണ്ട്. അള്ളാഹു മരണത്തെക്കുറിച്ച് ഓർക്കുവാനും മരണാനന്തര ജീവിതത്തിന് വേണ്ടി സമ്പാദിക്കുവാനും പ്രവർത്തിക്കുവാനും സാധ്യമാകുന്ന, അതിന് മനസ്സ് കാണിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം മരണമെന്ന ഉപദേശകൻ. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എ പി കാർഡ്.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: Peace Radio. Tune to reality.
4: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കു പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറ അന്നഹലിലെ 116-ാമത്തെ വചനത്തിലേക്ക്. നമ്മോടൊപ്പം ചേരുന്നത് ഹാഫിൽ ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുന്നഹ്ലിലെ 116-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നഹലിലെ 116-ാമത്തെ വചനമാണ് പാരായണം ചെയ്തത്. നമ്മോടൊപ്പം ചേർന്നത് ഹാഫിൽ ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആഭാസങ്ങളുടെ അരങ്ങാകുന്ന വിവാഹവേദി. നസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ആഭാസങ്ങളുടെ അരങ്ങാകുന്ന വിവാഹവേദി, എഴുത്ത് നസീമ വാടാനപ്പള്ളി. മനുഷ്യന്റെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ കെട്ടുറപ്പിനും സുരക്ഷിതത്വത്തിനും വംശവർദ്ധനവിനുമൊക്കെയായി ഇസ്ലാം നിശ്ചയിച്ച ഒന്നാണ് വിവാഹം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ചടങ്ങ് മാത്രമല്ല, സ്രഷ്ടാവായ റബ്ബിനനുസരിക്കുന്ന ഇബാദത്ത് കൂടിയാണ്. ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമായൊരു ചടങ്ങാണ്. വധുവിനെ ഏറ്റെടുക്കുന്ന വരൻ വധുവിൻ്റെ രക്ഷിതാവിനോട് അള്ളാഹുവിൻ്റെ നാമത്തിൽ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ദൃഢമായ ഒരു കരാറാണ് നിക്കാഹ്. സാമ്പത്തിക ശേഷിക്കനുസരിച്ച് വിവാഹ സതി നൽകുകയുമാകാം. പവിത്രമായ കർമ്മത്തിൽ മതവിരുദ്ധമായ ഒരു ആചാരവും കടന്നുകൂടാതിരിക്കാൻ ശ്രമിക്കേണ്ടവരാണ് വിശ്വാസികൾ. എന്നാൽ ഇന്ന് വിവാഹരംഗം പലവിധ ആഭാസങ്ങളാൽ ദുഷിച്ചുപോയിരിക്കുന്നു. അത് പൊങ്ങച്ചത്തിൻ്റെയും പത്രാസിൻ്റെയും ധൂർത്തിൻ്റെയും പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും ഇതര സമുദായങ്ങൾക്ക് ഉത്തമ മാതൃക കാണിക്കേണ്ട ഒരു മതത്തിൻ്റെ അനുയായികൾ വിവാഹരംഗത്ത് പലവിധ കോപ്രായങ്ങളും കാട്ടി മതത്തെ പരിഹസിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത്. നിക്കാഹിന് മുമ്പ് തന്നെ ഇന്ന് ആഘോഷങ്ങൾ പൊടിക്കുകയാണ്. നിക്കാഹിലൂടെയല്ലാതെ ഒരു പുരുഷന് ഒരു സ്ത്രീ അനുവദനീയമാവുകയില്ല എന്നിരിക്കെ വിവാഹമുറപ്പിച്ചതിൻ്റെ പേരും പറഞ്ഞ് സേവ് ദി ഡേറ്റ് വീഡിയോ നിർമ്മിക്കാൻ കൈകോർത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ പാടത്തും പറമ്പിലുമൊക്കെ കറങ്ങുകയാണ്. അഭിമാനത്തോടെ വീഡിയോയും ഫോട്ടോകളും സ്റ്റാറ്റസും റീലുമൊക്കെ ആക്കുകയാണ്. 3, 4, 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ഇന്ന് പലരുടെയും കല്യാണങ്ങൾ, പല പേരുകളിൽ അറിയപ്പെടുന്ന കല്യാണങ്ങൾ. ആ ദിവസങ്ങളിലൊക്കെയും കല്യാണപ്പെണ്ണിനും കുടുംബക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഡ്രസ്സുകളാണ്. ഫോട്ടോഷൂട്ട് എന്ന പേരിൽ ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ഏതു വിധേനയും നിന്നുകൊടുക്കുന്ന ആഭാസത്തിന് എന്തു പേരാണ് വിളിക്കേണ്ടത്? സ്റ്റേജിൽ വെച്ച് വീഡിയോയ്ക്ക് വേണ്ടി വട്ടം കറക്കലും കെട്ടിപ്പിടിക്കലും നടക്കുന്നു. ഒരു പ്രദർശന വസ്തുവായി തൻ്റെ ഇണയെ മാറ്റാൻ ഒരു ലജ്ജയുമില്ലാത്ത വരൻ. സ്റ്റേജിൽ നടക്കുന്ന മറ്റാഭാസങ്ങൾ വിവരണാതീതമാണ്. പാട്ടും ഒപ്പനയും ഡാൻസും ഗാനമേളയും എന്തിനേറെ DJ പാർട്ടികൾ വരെ ഇന്ന് ചില കല്യാണങ്ങളിൽ കാണാം. ഒരു സാധു കുടുംബത്തിലെ കുട്ടിയുടെ നിക്കാഹിന് 2 ദിവസം മുമ്പ് അടുത്ത പരിചയമുള്ളതിനാൽ ഒരു സൗഹൃദ സന്ദർശനത്തിന് പോയി. ചെന്നപ്പോൾ ആ വീട്ടിൽ ഏതാനും സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണപ്പെണ്ണിന് തിരക്കിയപ്പോൾ ഇന്ന് രംഗോളിയല്ലേ ഫോട്ടോഷൂട്ടിന് പുറത്തുപോയിരിക്കുന്നു എന്നായിരുന്നു മറുപടി. മൈലാഞ്ചി കല്യാണം ഇന്നലെ കഴിഞ്ഞുവെന്നും വിശദീകരണം കേട്ടു. നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ലേ? ഇന്നെല്ലാവർക്കും പച്ച ഡ്രസ്സാണ്, വളരെ ആവേശത്തോടെ അവർ പറഞ്ഞു. ഇല്ലെന്ന മറുപടിയിൽ ചിലർ നെറ്റിചൊളിച്ചു. ഇത്തരം ആഭാസങ്ങൾക്ക് ന്യൂ ജനറേഷനെ പഴിപറഞ്ഞ് രക്ഷപ്പെടാൻ രക്ഷിതാക്കൾക്ക് കഴിയുമോ? കരിമരുന്നു പ്രയോഗവും JCBയിലും മറ്റും വധൂവരന്മാരെ ആനയിക്കലുമടക്കം എന്തെല്ലാം തോന്യാസങ്ങളാണ് നടക്കുന്നത്! അതിലൊക്കെ എന്താ പ്രശ്നം? കുട്ടികൾ സന്തോഷിക്കട്ടെ എന്ന് വളരെ ലാഘവത്തോടെ പറയുന്ന കാരണവന്മാരുമുണ്ട് എന്നതാണ് സങ്കടകരം. തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവർ പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നു.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. നസീമ വാടാനപ്പള്ളി എഴുതിയ ആഭാസങ്ങളുടെ അരങ്ങാകുന്ന വിവാഹവേദി എന്ന രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് ഇന്നത്തെ നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേർന്നത്.
4: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 1/2 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്രയിലെ 44 മുതൽ 46 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സംസാരം. സ്വന്തത്തെ വിസ്മരിച്ചുകൊണ്ട് പുണ്യം കൽപ്പിക്കുന്ന വ്യക്തികളാവരുത്. നിർബന്ധമായ ആരാധനകൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ തെറ്റുകളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തും. ആരാണ് ഭക്തിയുള്ളവൻ? ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ബഹുമാനനായ സഹൽ അരിപ്ര സൂറ അൽ ബക്രയുടെ 44, 45, 46 വചനങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രേം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ വചനങ്ങൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന പങ്കതിയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇപ്പോൾ നാം അല്പം ക്ലാസ്സുകളിലായിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 2 അധ്യായം സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. അതിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് 42, 43 വചനങ്ങളാണ്. അതിനു ശേഷമുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈയൊരു സംരംഭത്തെ നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. 44, 45, 46 വചനങ്ങളാണ് നമ്മളിന്ന് പാരായണം ചെയ്യുന്നത്. എല്ലാവരും മുസ്ഹഫ് നിവർത്തി വച്ച് ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി പാരായണം ചെയ്യുന്ന ആയത്തുകൾ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നോക്കിയിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
7: أعوذ بالله من الشيطان الرجيم أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ الَّذِينَ يَظُنُّونَ أَنَّهُم مُّلَاقُو رَبِّهِمْ وَأَنَّهُمْ إِلَيْهِ رَاجِعُونَ.
6: ഇപ്പോൾ കേട്ട ഈ 3 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓതിയ ആ 3 ആയത്തുകൾ അഥവാ 44, 45, 46 വചനങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് പാരായണം ചെയ്യുകയാണ്. പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തിലാവത്തിനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് നമുക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ.
7: ും തത്ലൂനൽ കിതാബ്,
6: അഫല തഅ്ഖിലൂൻ. അവിടെ അതമുറൂനന്നാസ ബിൽബിദ്ദി, ബിൽബിദ്ദി ബിർറ് എന്നാണ് അത്, ശബ്ദമുള്ള റായിന് അല്ലെങ്കിൽ അല്ലാതെ കസർ വരുമ്പോൾ രായുടെ ശബ്ദമാണ് വരിക. ആ റായിന് തർക്കയൊക്കെ ചെയ്ത് രായുടെ ശബ്ദത്തിൽ ഉച്ചരിക്കണമെന്നാണ് നിയമം. അതുപോലെ തന്നെ അത മൊറൂന എന്ന് പറയേണ്ടതില്ല. അത മൊറൂന, അത മൊറൂനിൽ സൗന ഫുസക്കും തൻ സൗന ഫു, അവിടൊക്കെ ഇഹ്ഫ ഉപയോഗുന്നെയാണ്, മണിച്ച് മറച്ചോതണം. വഅന്തും തത്ലൂനൽ കിതാബ്, തത്ലൂന എന്ന് പറയാൻ പാടില്ല, തത്ലൂനൽ കിതാബ് ബ് എന്ന് ശബ്ദം കനപ്പിച്ച് ഉച്ചരിക്കണം. കാരണം ഈ ബ് ബ എന്നുള്ള അക്ഷരം ഖുതുബു ജദ് ഹുറൂഫുൽ ഖൽഖലത്തിൻ്റെ ഹർഫിൽപ്പെട്ട അക്ഷരമാണ്. 45-ാമത്തെ വചനം നോക്കൂ. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ രണ്ട് സ്വാദാണ്, ബിസ്സബ്രി വസ്സലാഹ്. വസ്സലാത്ത് ത് അത് ഹാത്ത ആണ്, അതുകൊണ്ട് ത് എന്ന് പറയൂല, ഹായിൽ സുക്കൂനുള്ള പോലെയാണ് വഖഫ് ചെയ്യുക. വസ്സലാഹ്. വഇന്നഹ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖാശിഈൻ ആ അക്ഷരങ്ങളുടെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 46-ാമത്തെ ആയത്ത് ഓതാം. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. അല്ലദീന യളുന്നൂന, യളുന്നൂന അത് ലോ ആണ്, ത്വാന് പുള്ളിട്ട ലോ ആണ്, ദാലായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. മുലാഖൂ റബ്ബിഹിം വ, റബ്ബിഹിം വ എന്ന് പറയുമ്പോൾ സാക്കിനായ മീമാണ്, സാക്കിനായ മീമിന് ശേഷം വാവ് വരുമ്പോൾ അവിടെ ഇൽഹാറാണ്. അപ്പോൾ ചുണ്ട് റബ്ബിഹിം എന്നുള്ള മീമ് പറയുമ്പോൾ ചുണ്ട് കൂടിയ ശേഷം പിന്നീട് വ, ആ നിലയ്ക്ക് ഇൽഹാർ അവിടെ വ്യക്തമാവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും തിലാവത്തുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് വചനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. ഇനി നമുക്കതിൻ്റെ അർത്ഥതലത്തിലേക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ സൂചിപ്പിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്, നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും അതേപോലെ തന്നെ നമസ്കാരം കൃത്യമായി ജമാഅത്തായി നിർവഹിക്കുന്നവരോടൊപ്പം നിങ്ങളും റുക്ഉ ചെയ്യുന്നവരാവുക എന്ന കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ജൂതന്മാരായ, യഹൂദികളായ, നസറാനികളായ, ക്രിസ്ത്യാനികളായ, വേദഗ്രന്ഥത്തിലുള്ളതിനെ തിരുത്തി അവർക്ക് വേണ്ടതിനെ കൂട്ടിച്ചേർത്ത് ചിലത് മാറ്റി തിരുത്തിയ ആളുകൾ നിലക്ക് അവരോട് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അള്ളാഹു പറഞ്ഞു, നിങ്ങൾ സത്യത്തെ അസത്യവുമായി, യഥാർത്ഥത്തെ അയഥാർത്ഥ്യവുമായി കൂട്ടിക്കലർത്തരുത്. സത്യം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ സത്യത്തെ മറച്ചു വെക്കുന്ന, കൽപ്പിച്ചു കൂട്ടി മറച്ചു വെക്കുകയും ചെയ്യരുത് എന്ന കാര്യവും കൂടി ആണ് കഴിഞ്ഞ ആയത്തിലൂടെ പറഞ്ഞത്. ശേഷം അള്ളാഹു ഒരു ചോദ്യവുമായിട്ടാണ് 44-ാമത്തെ ആയത്തിൻ്റെ തുടക്കം. അതമുറൂനന്നാസ ബിൽ ബിദ്ദി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ്, അതൊരു ചോദ്യമാണ്. അമറ യഅ്മുറാണ് കൽപ്പിക്കുക എന്നാണ്. തഅ്മുറു, തഅ്മുറൂന നിങ്ങൾ കൽപ്പിക്കുന്നു. അതിനു മുമ്പ് എന്ത് ചെയ്തു? ഹംസത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയാം, ഒരു ഹംസ വന്നു. അതഅ്മുറൂന, അപ്പോൾ ഒരു ചോദ്യമായി മാറി. നിങ്ങൾ കൽപ്പിക്കുകയാണോ? അന്നാസ ജനങ്ങളോട്, അതഅ്മുറൂന നിങ്ങൾ കൽപ്പിക്കുകയാണോ, നിങ്ങൾ കൽപ്പിക്കുകയോ, അന്നാസ ജനങ്ങളോട്, ബിൽ ബിരി ബിറ് എന്ന പുണ്യം, നമ്മൾ സാധാരണ പറയാറുണ്ട് ബറ് കര, ബിറ് പുണ്യം, ബുറ് ഗോതമ്പ്, സാധാരണ നമ്മൾ ലോകത്ത് ഭാഷ പഠിക്കുമ്പോൾ പറയാറുള്ള മൂന്ന് വാചകങ്ങളാണ്. അപ്പോൾ ആ മൂന്ന് പദങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. എന്തായാലും അതഅ്മുറൂനന്നാസ നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുകയാണോ, ബിൽ ബിരി പുണ്യം കൊണ്ട്, പുണ്യമായ കാര്യത്തിന് വേണ്ടി ജനങ്ങളോട് കൽപ്പിക്കുകയാണോ. അപ്പോൾ തൻസൗന അൻഫുസക്കും, അപ്പൊ തൻസൗന നസിയ എൻസ തൻസ എന്ന് പറഞ്ഞാൽ മറന്നു കളയാന്നാണ്, വിസ്മരിക്കുക. അപ്പൊ തൻസൗന നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുന്നു, അംഫുസക്കും നിങ്ങളുടെ കാര്യം. നഫ്സിന്റെ ജംആണ് ബഹുവചനമാണ് അംഫുസ്, നുഫൂസ് എന്നും ജംഉണ്ട്. ഇവിടെ വന്നിട്ടുള്ള പദം അംഫുസ് എന്നാണ്, അംഫുസ് എന്നും നഫ്സ് എന്ന വാക്കിന് ബഹുവചനമുണ്ട്. അപ്പൊ തൻസൗന, അപ്പോൾ അതമുറുനന്നാസ ബിൽ ബിദ്ദി, നിങ്ങൾ ജനങ്ങളോട് പുണ്യകാര്യത്തിന് കൽപ്പിക്കുകയും, വ തൻസൗന അതോടൊപ്പം തന്നെ നിങ്ങൾ മറന്നു കളയുകയും, അംഫുസക്കും നിങ്ങളുടെ സ്വദേഹങ്ങളെക്കുറിച്ച് നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ. വ അൻതും തത്ലൂനൽ കിതാബ്, വ അൻതും നിങ്ങളായിരിക്കെ, വ അൻതും നിങ്ങളായിരിക്കെ, നിങ്ങളാവട്ടെ, തത്ലൂന തലായത്തിലു എന്ന പാരായണം ചെയ്തു, തലായത്തിലു തിലാവത്ത്, അതിൻ്റെ മസ്ദറാണ് തിലാവത്ത്. വ അൻതും തത്ലൂന, നിങ്ങൾ പാരായണം ചെയ്തു, നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നു, പാരായണം ചെയ്യുന്നു, അൽ കിതാബ് വേദഗ്രന്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, നിങ്ങൾ മനുഷ്യരോട് പുണ്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ. എന്നിട്ട് ഒരു ഓർമ്മപ്പെടുത്തല, വ അൻതും തത്ലൂന കിതാബ, നിങ്ങളാവട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അഫല തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ. അഖല തഅഖിലൂൻ എന്നാൽ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക. അഫല തഅഖിലൂന, നിങ്ങൾ ബുദ്ധി കൊടുത്ത്, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വേദക്കാരായ സമൂഹത്തോടാണ് പറയുന്നത് എങ്കിലും, അല്ലേ, അവർക്ക് ഇറക്കിക്കൊടുത്ത, അവരിലേക്ക് ഇറക്കിക്കൊടുത്ത, നിയോഗിച്ചയച്ച പ്രവാചകന്മാർക്ക്, അവരിൽ ആ പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്ത തൗറാത്ത്, അതുപോലെ തന്നെ ഇഞ്ചിൽ, ഇതിലൊക്കെ എന്ത് ചെയ്തു, അവർക്കനുസരിച്ചുള്ള മാറ്റത്തിരുത്തലുകൾ അവർ വരുത്തി എന്നുള്ളതാണ്. അതിലില്ലാത്ത ചിലത് അവർക്കിഷ്ടമുള്ള പോലെ കൂട്ടിച്ചേർത്തു. അപ്പോൾ പടച്ചവൻ ചോദിക്കുന്ന ചോദ്യമാണ്, കൈഫ യലീഖു ബിക്കും യാ മഅശറ അഹ്ലുൽ കിതാബ്, വേദക്കാരായ സമൂഹമേ, നിങ്ങൾക്ക് എങ്ങനെയാണ് യോജിക്കുക ഈ പണി. വ അൻതും തഅ്മുറുന്നാസ ബിൽ ബിദി, നിങ്ങൾ ജനങ്ങളോട് പുണ്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും, അൻ തൻസൗ അൻഫുസകും ഫലാ തഅ്തമിറു ബിമാ തഅ്മുറുന്നാസ ബിഹി, നിങ്ങൾ നിങ്ങളുടെ കാര്യം, ആ കൽപ്പിക്കുന്ന കാര്യം അത് നിങ്ങളിൽ വരുത്താൻ നിങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നു. വ അൻതും മഅദാലിക തത്വങ്ങൾ കിതാബ, അതിൻ്റെ കൂടെ നിങ്ങൾ ഖുറാൻ, ആ വേദഗ്രന്ഥം, അല്ലേ, ആ വേദഗ്രന്ഥം നിങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. വ തഅലമൂന മാ ഫീഹി അലാ മൻ ഖസ്സറ ഫീ അവാമിരില്ലാ, നിങ്ങൾക്കറിയുകയും ചെയ്യുക, നിങ്ങൾ അതിൽ നിന്ന് എന്താണ് വെട്ടിച്ചുരുക്കിയത്, അതിൽ നിന്ന് മാറ്റി തിരുത്തൽ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയുകയും ചെയ്യാം. ഇത് ഈ പണി, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി എങ്ങനെ ശരിയാകും. അഫല തഅഖിലൂൻ മാ അൻതും സാനിഉന ബി അൻഫുസികും, നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയെ സംബന്ധിച്ച് ബുദ്ധി കൊടുത്തുന്ന ആലോചിച്ചു നോക്കുന്നില്ലേ എന്ന് ഉള്ള അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അതായത് ബനൂ ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട യഹൂദികളായ നസ്രാണികളായ ആളുകൾ, അവർ ജനങ്ങളോട് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു, അവർ തഖ്‌വ കൊണ്ട് ഉപദേശിക്കുന്നു, പുണ്യം ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കുന്നു, അവർ എന്ത് ചെയ്യുന്നു, ആ വേദഗ്രന്ഥത്തെ നേരെ, അത് പറഞ്ഞതിന് നേരെ എതിർ പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട റബ്ബിൻ്റെ ചോദ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യം അവരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് എങ്കിലും, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളോടെല്ലാം ഒന്നടങ്കം നമ്മളോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. അതായത് തത്രകൂന അൻഫുസക്കും തൻഹൗന അന്നാസ അനിൽ കുഫ്രി ബിമാ ഇൻദകും മിനൽ നബുവതി വൽ അഹ്ദി മിനൽ തൗറാത്ത്, വേദക്കാരോട് തൗറാത്തിൽ നിന്നുള്ള കരാർ, പ്രവാചകത്വം, അതിലുള്ള കാര്യങ്ങളൊക്കെ, ഇനിയൊരു അഹമ്മദ് എന്ന പേരുള്ള പ്രവാചകൻ വരാനുണ്ട് എന്ന് പറഞ്ഞു, അതൊക്കെ അവർക്കറിയാം. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പിന്നീട് ദൂതനായി ഖുർആനുമായി പറഞ്ഞയച്ചപ്പോൾ അവരെന്ത് ചെയ്തു, സമ്മതിക്കാൻ തയ്യാറായില്ല, അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മളൊക്കെ അതിൽ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ചെയ്യുന്നുണ്ടോ? അതിൽ പറഞ്ഞ അതിൻ്റെ ആളുകളാണെന്ന് നമ്മൾ പറയുന്നു, പക്ഷേ അതിലുള്ള ചില കാര്യങ്ങൾക്കെതിരായി ഇവിടെ ദുനിയാവിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല ആളുകളുമുണ്ട്. അവർക്കൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ട ഒരു വചനമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അതല്ലാതെ ചെയ്യുക എന്നുള്ളത് അത് വലിയ ഗൗരവമുള്ള പാപമാണ്, ഏറ്റവും വലിയ തിന്മയാണ്, കൊടും പാതകമാണ് എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു? അതിനെ നേരെ എതിര് ചെയ്യുന്നു. അവരോടൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിക്കൊണ്ട് നമുക്ക് ഈ ആയത്തിനെ മനസ്സിലാക്കാം. തൊട്ടു ശേഷം അള്ളാഹു പറയുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനു ഇസ്തആന എന്ന സഹായം തേടിയെന്നാണ്. വസ്തഈനു വ അതോടൊപ്പം ഇസ്തഈനു നിങ്ങൾ സഹായം തേടുകയും ചെയ്യുമൻ. ബിസ്സബ്രി സ്വബർ കൊണ്ട്, സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമ കൊണ്ട്, വസ്സലാ നമസ്കാരം കൊണ്ടും. അപ്പോൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ. കാരണം വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈന. വ ഇന്നഹാ തീർച്ചയായും അത്, അഥവാ ഈ പറഞ്ഞ കാര്യം ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടുക എന്നുള്ള കാര്യം, വ ഇന്നഹാ തീർച്ചയായും അത്, ലകബീറത്തുൻ അത് വലിയ ഒരു കാര്യം തന്നെയാണ്, വലിയ കാര്യം തന്നെയാണ്. ഇല്ലാ അലൽ ഖാശിഈന ആർക്കൊഴികെ? ഖുശൂ ഉള്ളവർക്ക്. ഖാശ എന്നാണ് ഭക്തി കാണിച്ചു വിനീതനായി എന്നൊക്കെ. ഖാശിഊൻ അലൽ ഖാശിഈന ഭക്തന്മാരുടെ, ഭക്തന്മാർക്കൊഴികെ. അപ്പോൾ ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുക. നിശ്ചയമായും ഇത് വലിയ അഥവാ ഭാരിച്ച ഒരു കാര്യം തന്നെയാണ് ഭക്തന്മാരായ ആളുകൾക്കൊഴികെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. 46-ാമത്തെ ആയത്തിൽ ആ ഖാശിഈൻ ആരാണ് ഭക്തന്മാർ എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. الذين يظنون انهم ملاقو ربهم وانهم اليه راجعون. الخاشعين على الخاشعين എന്ന് പറഞ്ഞല്ലോ, ഭക്തന്മാരായ ആളുകൾക്ക് മാത്രമേ എന്തിയുള്ളൂ, നമസ്കാരവും ക്ഷമ കൊണ്ട് നമസ്കാരം കൊണ്ട് റബ്ബിനോട് സഹായം തേടാൻ കഴിയുള്ളൂ. ആരാണ് ഭക്തന്മാർ? അല്ലതിന ഒരു കൂട്ടരാണ്. യലുല്ലൂന അവർ വിചാരിക്കുന്നു, അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു എന്നാണ്. ഈ ലന്ന എന്ന പദത്തിന് ലന്ന് യഖീനു വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗം, ഉപയോഗം അറബി ഭാഷയിലുണ്ട്. ഇവിടെ ആ നിലക്കാണ്. അല്ലതിന ഒരു കൂട്ടരാണ് യലുന്നൂന, അവർക്ക് ഉറപ്പുണ്ട്, അവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അന്നഹും മുലാഖു, അന്നഹും തീർച്ചയായും അവർ, മുലാഖു ലാഖ യുലാഖ എന്ന കണ്ടുമുട്ടിയെന്ന, അവർ മുലാഖു കണ്ടുമുട്ടുന്നവരാണ് എന്ന്. റബ്ബിഹിം അവരുടെ നാഥന് രക്ഷിതാവിന്. വ അന്നഹും തീർച്ചയായും അവർ, ഇലൈഹി റാജിഊൻ, ഇലൈഹി അവനിലേക്ക്, ആ റബ്ബിങ്കലേക്ക്, റാജിഊന റജഅന മടങ്ങി, റാജിഊൻ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്നും അവർ ഉറപ്പിച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അവരാണ് ഖാശിഈൻ. അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്ന, ഉറപ്പുള്ള, ആ റബ്ബിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് ഉറപ്പുള്ള ഭക്തന്മാരായ ആളുകൾക്കൊഴികെ അവർക്കെന്താണ്? നിസ്കാരം, ക്ഷമ, ഇത് രണ്ടും കൊണ്ട് അള്ളാഹുവിന് സഹായം തേടാന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭാരിച്ച കാര്യമായി തോന്നില്ല, അവർക്ക് വളരെ എളുപ്പമാണ്. അല്ലാത്തവർക്ക് അത് വലിയ പ്രയാസകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിലും വിശ്വസിക്കണം. മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന സമുദായം, സമ്പ്രദായം, മനുഷ്യരെ തെറ്റിച്ച് കളയുക എന്നുള്ള സമ്പ്രദായം നിർത്തൽ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? നമസ്കാരവും അതുപോലെ തന്നെ സക്കാത്തും പോലെയുള്ള കാര്യങ്ങൾ നിർവഹിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഉപദേശം അത് സ്വയം പാലിക്കുകയും ആ പാലിക്കാൻ സ്വയം സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും അതിനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സബർ അതുപോലെ തന്നെ സ്വലാത്ത് രണ്ട് കാര്യം കൊണ്ടാണ് അള്ളാഹുവിന് സഹായം തേടാൻ പറഞ്ഞത്. അള്ളാഹു അടിമകളോട് കൽപ്പിക്കുകയാണ്, യുഅമ്മിലൂന മിൻ ഖൈരി ദുനിയാ വൽ ആഖിറ ബിൽ ഇസ്തിആനതി ബിസ്സബ്രി വസ്സല. ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ അവർ ആഗ്രഹിക്കേണ്ടത് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുന്നതിലൂടെയാണ് എന്ന്. അതായത് മുഖാത്തിബ്നു ഹയ്യാൻ തഫ്സീർ പറയുന്നത് കാണാം, ഇസ്തഈനു വലാ തലബിൽ ആഖിറത്തി ബിസ്സബർ അലൽ ഫറായിദ്. നിങ്ങൾ പരലോകത്ത് തേടേണ്ടത് ഫർദുകൾ ചെയ്യുമ്പം നിർബന്ധമായും നാം വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നല്ല ക്ഷമ വേണം. വസ്സല നമസ്കരിക്കാൻ നല്ല ക്ഷമ വേണം. അപ്പോൾ ആ നിലക്കുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അള്ളാഹുവിനോട് സഹായം തേടാനും അള്ളാഹു പറഞ്ഞ പോലെ ജീവിതത്തിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് സബറുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം. അസ്സബറു അൽ കഫു അനിൽ മഅസി, അല്ലാഹു വിരോധിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക, അതൊക്കെ ക്ഷമ കൊണ്ടുള്ള ഉദ്ദേശമാണ്. അതിന് അത് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വലിഹാദ ഖറനഹു ബി അദാ ഇൽ ഇബാദാത്ത്, അല്ലാഹു പറഞ്ഞ നിർബന്ധമായി നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ള ആരാധനാകർമ്മങ്ങൾ, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, മറ്റ് സക്കാത്ത് പോലുള്ള കർമ്മങ്ങളാവട്ടെ, അതൊക്കെ ചെയ്യുന്ന വ്യക്തികളിലാണ് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുക എന്നുകൂടി അതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമസ്കാരമെന്ന് പറഞ്ഞാൽ ഫഇന്ന സ്വലാത്ത മിൻ അക്ബരിൽ ഔനി അല സബാത്തി ഫിൽ അംറന, നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരതയും ഒരു ഉറപ്പും ഒരു സ്റ്റെബിലിറ്റിയും കിട്ടാൻ ഏറ്റവും വലിയ സഹായമാണ്, സഹായിക്കുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞു, ആ നമസ്കാരത്തിലേക്ക് മടങ്ങാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു. വ ഇന്നഹ ല കബീറത്തുൻ, ആ വ ഇന്നഹ തീർച്ചയായും അത് ആ നമസ്കാരത്തിലേക്കാണ് അത് ആ ലൊമീർ മടങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. അത് വലിയ പ്രയാസകരമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ലാല ഹാഷീൻ, അഥവാ ഭക്തിയുള്ള, ഭക്തിയോടുകൂടി റബ്ബിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കല്ലാത്തവർക്ക് അത് അങ്ങേയറ്റം പ്രയാസമുള്ള കാര്യമാണ് എന്നുകൂടി അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ജനങ്ങളോട് കൽപ്പിക്കുന്ന കാര്യം സ്വന്തം ജീവിതത്തിലും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം നമ്മൾ പഠിച്ചും വായിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നാണ്. അതിനെപ്പറ്റി ശരിക്ക് ചിന്തിക്കണം, ഉൾക്കാഴ്ചയോടുകൂടി ആലോചിച്ച് മനസ്സിലാക്കണം. അങ്ങനെ സ്വന്തത്തെ മറന്നു കളഞ്ഞുകൊണ്ട് ജനങ്ങളോട് പുണ്യം കൽപ്പിക്കുന്ന വ്യക്തിയായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്ക് ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ പറഞ്ഞു, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും റബ്ബിനോട് സഹായം തേടണം, അഥവാ നമസ്കാരം, സകാത്ത്, നോമ്പ് പോലെയുള്ള ഇസ്ലാമികമായി അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ആരാധനാകർമ്മങ്ങൾ, അതിൽ നമ്മൾ ആത്മാർത്ഥമായി ഏർപ്പെടുമ്പോൾ അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിക്കുന്ന എല്ലാ അനുസരണക്കേട് കാണിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് മാത്രമാണ് സാധിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണർത്തി. ആരാണ് ഭക്തന്മാർ? തന്നെ സൃഷ്ടിച്ച നാഥനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവങ്കിലേക്ക് താൻ മടങ്ങിച്ചെല്ലുമെന്നുമുള്ള കൃത്യമായ വിചാരവും ബോധ്യവും ഉറപ്പുമുള്ളവരാണ് ഭക്തി കാണിക്കുന്നവർ എന്നും ഒക്കെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ 44, 45, 46 വചനങ്ങൾ നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അന്വർത്ഥമാക്കി ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഭയപ്പെട്ട് റബ്ബിനെ നാളെ കണ്ടുമുട്ടേണ്ടി വരുമെന്നുള്ള ബോധത്തോടുകൂടി ആ റബ്ബിങ്കിലേക്കാണ് നമ്മുടെ മടക്കം എന്ന വിചാരത്തോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യും. മറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
5: പീസ് റേഡിയോ ഹൃദയവസന്തം സമാപിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 44 മുതൽ 46 വരെയുള്ള വചനങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സംസാരമായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിൽ. സംസാരിച്ചത് ബഹുമാനായ സഹൽ അരിപ്ര.
8: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി 4 വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്കു മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു നൂഹിന്റെ പാരായണവുമായി അഷ്ഷൈഖ് സഊദ് അഷ്ഷുറൈം ചേരുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്ത് നൂഹ് പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഊദ് അഷ്ഷുറൈമാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
1: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
2: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ. പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് നേർരേഖ. അൽകബീർ എന്ന നാമം വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സാധാരണ നമ്മുടെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും ഒക്കെ വരാറുള്ള ചില പദങ്ങൾ, മഹത്വത്തിൻ്റെ പദങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒരുപക്ഷെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുകയില്ല. അൽ കബീർ എന്ന് പറയുന്നത് വലിയവൻ, മഹാൻ എന്നൊക്കെ പറയുന്ന വാക്ക് അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളിൽപ്പെട്ട ഒരു പദമാണ് അൽ കബീർ. അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ എന്നീ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നമസ്കാരത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും, ബാങ്കിലും അല്ലാതെ തന്നെ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ചൊല്ലാറുള്ള ഒരു പദമാണ് അൽ അക്ബർ എന്നതും അൽ കബീർ എന്നതും. അൽ കബീർ എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ ഹദീസിലുമൊക്കെ വന്നിട്ടുള്ള ഒരു നാമമാണ്. 6 സ്ഥലങ്ങളിൽ അള്ളാഹുവിന് അൽ കബീർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഈ മഹാപ്രപഞ്ചത്തെ തൻ്റെ വലത്തെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കും അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വലുപ്പത്തെ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലെ ഈ വചനം തന്നെ നമുക്ക് എത്രയോ മതി. അൽ അലീം എന്ന അള്ളാഹുവിനെക്കുറിച്ച് പറയാറുണ്ട്. അൽ അലീം എന്നുള്ളതിൽ അൽ കബീർ എന്നതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കൂടുതലായി വന്നിട്ടുള്ളതും ഉപയോഗിക്കുന്നതുമായ ഒരു പദമാണ് അൽ കബീർ. നമസ്കാരത്തിലും ബാങ്കിലും ഒക്കെ അതാണല്ലോ പറയണത്. ഈ ആശയം നമ്മുടെ മനസ്സിൽ പതിയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഈ നാമത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, വലഹുൽ കിബിരിയാഉ ഫിസ്സമാവാത്തി വലർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാകുന്നു മഹത്വം എന്ന് അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്വത്തെ, വലിപ്പത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് ഈ നാമത്തെ ഉൾക്കൊള്ളുന്നതിലൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആശയപരമായ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രായോഗികമായ ഒരു സംഗതിയാണ് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളത്. എന്തൊക്കെ സ്ഥാനങ്ങളും പദവികളും ഒക്കെ നമുക്കുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു തൻ്റെ ദാസന് നൽകിയ നിസ്സാരങ്ങളിൽ നിസ്സാരങ്ങളായ ചില അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കുവാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വിനയാന്വിതരാകും. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഹിദ് വലദൻ, വലം യക്കുൻ ലഹു ശരീക്കും ഫിൽ മുൽക്ക്, വലം യക്കുൻ ലഹു വലിയുൻ ഫിദ്ദുല്ല്, വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകനും ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും എന്ന് നീ പറയുക. അവനെ ശരിയായ രൂപത്തിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്ന് 17:111 അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ മഹത്വത്തെ, എല്ലാ അർത്ഥത്തിലുമുള്ള ഈ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഈ നാമവിശേഷണത്തെ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ വിനയാനന്ദരാകുന്നു എന്നതുപോലെ തന്നെ നമുക്കുണ്ടാവേണ്ട മറ്റൊരു ഗുണമാണ്, അവൻ മാത്രമേ പ്രാർത്ഥിക്കപ്പെടാൻ ആരാധിക്കപ്പെടാൻ യഥാർത്ഥത്തിൽ അർഹനുള്ളൂ എന്ന് വിശ്വസിക്കൽ കൂടെ ഇതാണ്. അതായത് നാം മഹത്വം കൽപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഏതർത്ഥത്തിൽ? അഭൗതികമായ നിലയിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഉന്നതനും മഹാനുമായിരിക്കുന്നവൻ അള്ളാഹുവാണ്. ദാലിക്കും ബി അന്നഹു ഇദാ ദുഅയ അല്ലാഹു വഹ്ദഹു കഫർതും വ ഇൻ യുശ്രിക് ബിഹി തുഅ്മിനു ഫൽഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരിക്കണം എന്ന അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുമ്പോഴുണ്ടാവേണ്ട ഈ ഒരു ആശയപരമായ അറിവിനെയാണ് ഈ ഗാഫിറിലെ 12-ാമത്തെ ആയത്ത് കുറിക്കുന്നത്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കപ്പെട്ടാൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവനോട് പങ്കാളികൾ കൂട്ടിച്ചേർക്കപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നത് നിമിത്തമത്രയാത്. എന്നാൽ വിധി കൽപ്പിക്കാനുള്ള അധികാരം ഉന്നതനും മഹാനുമായ അള്ളാഹുവിനാകുന്നു എന്നാണ്. അപ്പോൾ ഈ മഹത്വം അവകാശപ്പെടാൻ അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ്. നാം അവന് കീഴൊതുങ്ങുകയും അവനെ പ്രാർത്ഥിക്കുകയും അവനെ ആരാധിക്കുകയുമാണ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും അതിൻ്റെ പേരിലാണ് അള്ളാഹുവിനെ നാം മഹത്വപ്പെടുത്തുന്നത്. അവൻ നമുക്ക് ഹിദായത്ത് തന്നു, ധാരാളം അനുഗ്രഹങ്ങൾ തന്നു. വലി തുക്കബ്ബിറുല്ലാഹ അലാമ ഹദാക്കും വലഅല്ലക്കും തഷ്കുറു. നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്രയും ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് അൽബക്കറ 185-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാമം ഉച്ചരിക്കുന്നതിനും പറയുന്നതിനും വലിയ പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറഞ്ഞു, നബിയെ, എനിക്ക് പ്രായമായി, ഞാൻ ദുർബലയായി, അതുകൊണ്ട് തന്നെ ഫമുർനി ബി അമലിൻ അഅ്മലുഹു, എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയൊരു പ്രവർത്തികൾ പറഞ്ഞു തരണം. ജാലിസത്തുൻ വ അനജാലിസത്തുൻ, ഇരുന്നു കൊണ്ട്, എനിക്ക് വല്ലാതെ ഒന്നും ആരോഗ്യപരമായൊരവസ്ഥപ്പല്ല, അതുകൊണ്ട് എനിക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരണം. ജീവിതത്തിൽ പലപ്പോഴും മറ്റ് ആരോഗ്യാവസ്ഥകളൊക്കെ നശിച്ച ആളുകൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു ഉപദേശമാണ് കാല സബ്ബിഹില്ല മിഅത തസ്ബിഹ, 100 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അത് തഅദിലു ലക്കി മിഅത റഖബ, റഖബത്തിൻ തുഅതിഖിഹ തുഅതിഖിനഹ, നീ 100 അടിമകളെ മോചിപ്പിക്കുന്നതിന്. മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ സന്തതികൾ, അത് മൊത്തം അറബികളിൽ 100 അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമാകുന്നു അത് എന്നാണ്. പിന്നെ വഹ്മദി അൽഹംദുലില്ലാ എന്ന് പറയാം മിഅത 100 പ്രാവശ്യം. തഅദു ലക്കി മിഅത ഫറസിൻ മുസ്റജത്തിൻ മൂൽജമത്തിൻ, നല്ല കടിഞ്ഞാണണിഞ്ഞ ഏറ്റവും തയ്യാറാക്കപ്പെട്ട 100 കുതിരകളെക്കാളും ഉത്തമമാണ്. പിന്നെ പറഞ്ഞു വക്കെബിരില്ല, അള്ളാഹു അക്ബർ എന്ന് പറയാം മിഅത തക്ബീറ 100 പ്രാവശ്യം. ഫ ഇന്നഹ തഅദു ലക്കി മിഅത ബദനത്തിൻ മുഖല്ലദത്തിൻ മുതഖബ്ബലത്തിൻ, 100 ഒട്ടകങ്ങൾക്കു തുല്യമാണ്, തയ്യാറാക്കി നിർത്തപ്പെട്ട 100 ഒട്ടകങ്ങൾക്ക് തുല്യമാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം പറയുമ്പോൾ, 100 ഒട്ടകങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ദിക്റിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നബി സ്വഹാബത്തിനോടൊപ്പം നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചൊല്ലിയെന്ന് ഇമാം മുസ്ലിം ഇബ്നു ഉമർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നുണ്ട്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്രതം വ അസീല, അല്ലാഹു അക്ബർ കബീറൻ എന്ന് ഞാൻ തക്ബീർ ചൊല്ലുന്നു. അൽഹംദുലില്ലാഹി കസീറൻ എന്ന് ഞാൻ ഹംദ് ചൊല്ലുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധി പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹ് ചൊല്ലി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ ആശയം. അള്ളാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വ സുബ്ഹാനല്ലാഹി ബുക്രത്തൻ വ അസീല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഒരു ദിക്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ പിന്നെ ഒരിക്കലും ഞാൻ നമസ്കാര ശേഷം അതിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഈ നാമത്തെ അൽ കബീർ, ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന ഈ നാമത്തെ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ വിനയാനുതരാവുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ഈ പ്രകീർത്തനങ്ങൾ ജീവിതത്തിൽ നിരന്തരമായി അനുഷ്ഠിക്കുകയും ചെയ്യുക, അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും അറിഞ്ഞ് ഭക്തിയോടുകൂടെ അവനെ ആരാധിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
2: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമിലൂടെ അള്ളാഹുവിൻ്റെ തിരുവചനങ്ങളിൽ അൽ കബീർ എന്ന നാമമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

തന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഇൻസൈറ്റ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭീകരവാദം ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമാണ് എന്നത് നമുക്കൊക്കെ അറിയുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ഭീകരാക്രമണം നടന്നാൽ എത്ര നിരപരാധികളാണ് കൊല്ലപ്പെടുന്നതും പരിക്കേറ്റ് പിന്നീടുള്ള ജീവിതത്തിൽ ജീവച്ചവങ്ങളായി കഴിച്ചു കൂട്ടേണ്ടി വരികയും ചെയ്യുന്ന ആളുകൾ, അംഗവൈകല്യങ്ങളും ശാരീരിക പ്രയാസങ്ങളുമൊക്കെയായി നിത്യരോഗികളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന ആ ആളുകളുടെ വേദന എത്രയായിരിക്കും. അതേപോലെ തന്നെ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമൊക്കെ അത്തരം സ്ഫോടനങ്ങളിലൂടെ, ഭീകരാക്രമണങ്ങളിലൂടെ എത്രമാത്രം നഷ്ടങ്ങളായിരിക്കും സംഭവിക്കുന്നത് എന്ന് ഏതൊരാൾക്കും അല്പം ഒന്ന് ചിന്തിച്ചാൽ, ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. സ്വസ്ഥതയും സമാധാനവും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഇത്തരം ക്രൂരവും നീചവുമായ പ്രവർത്തനം ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും മുഖം നോക്കാതെ എതിർക്കാനും മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും സമൂഹം ഒന്നടങ്കം, പ്രത്യേകിച്ച് ഭരണാധികാരികൾ, ഡിപ്പാർട്ട്മെൻ്റ് തലങ്ങളിൽ തലപ്പത്തുള്ള ആളുകൾ തയ്യാറാകേണ്ടതുണ്ട്. പക്ഷേ ഭീകരവാദവും ഭീകരാക്രമണങ്ങളും തീവ്രവാദവും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ എവിടെ ഉണ്ടാകുമ്പോഴും അതൊരു പ്രത്യേക മതത്തിൻ്റെ പേരിൽ തലയിൽ കെട്ടിവെക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ഒരു പേര് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് തെരയുന്ന ദുഃഖകരമായ ഒരു വസ്തുത ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും അനുസ്യൂതം തുടരുന്ന ഒരു സംഗതിയാണ്. അത്തരം ഏകപക്ഷീയമായ നിരുത്തരവാദിത്വപരമായ സമീപനങ്ങളിലൂടെ സത്യത്തിൽ ഭീകരവാദികളെയും തീവ്രവാദികളെയും സൃഷ്ടിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും സമൂഹം തിരിച്ചറിയണം. വസ്തുതാപരമായി നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു ചരിത്ര അവലോകനം നടത്തിയാൽ തീർച്ചയായും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അതിൽ പ്രതി ചേർക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതല്ലെങ്കിൽ അതിനേക്കാൾ മുൻപന്തിയിൽ മറ്റ് പല മതസമൂഹങ്ങളെയും പ്രത്യയ ശാസ്ത്രങ്ങളെയും ആണ് പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ ഏതൊരു നിഷ്പക്ഷപതിക്കും, ഏതൊരു ചരിത്രാന്വേഷകനും സാധിക്കുക എന്നത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഭീകരവാദങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ ആക്രമണങ്ങൾ, സ്ഫോടനങ്ങൾ ഒക്കെ നടന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പേര് തിരഞ്ഞ് പിടിച്ച് അതിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാം തീവ്രവാദമാണ്, ഭീകരവാദമാണ്, മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്നൊക്കെ നെടുനീളൻ പ്രസ്താവനകൾ ഇറക്കാൻ ക്യൂ നിൽക്കുന്ന ആളുകൾ അവസാനമായി പറയുന്ന അല്ലെങ്കിൽ പുതിയതായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആഖ്യാനം

0: എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ലായിരിക്കാം, എന്നാൽ എല്ലാ ഭീകരരും മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇത്തരം പേരുകളെ അവരിലേക്ക് ചേർത്ത് അതിലേക്ക് കൂട്ടിക്കെട്ടി വിശദീകരിക്കുമ്പോൾ മുസ്ലിങ്ങൾ അതിൻ്റെ ഒരു ഹോൾസെയിൽ ഫാക്ടറിയാണ് എന്ന പോലെ. മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും അവരുടെ മാതൃകാപുരുഷനായി അവർ കാണുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ഭീകരതയും തീവ്രവാദവുമാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ യാതൊരു അറുപ്പും വെറുപ്പുമില്ലാതെ, നീതിയുടെ ലവലേശം പോലും പരിഗണിക്കാതെ അന്ധമായ വിദ്വേഷവും വിമർശനങ്ങളും അഴിച്ചുവിടുമ്പോൾ നാം ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ലോകത്ത് ആദ്യമായി ഭീകരാക്രമണങ്ങൾ നടന്നത് എവിടെയാണ്, എപ്പോഴാണ്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ, ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊന്ന് പരിശോധിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഇത്തരം ആഖ്യാനങ്ങളും വിമർശനങ്ങളും അസ്ഥാനത്താണ് എന്ന് കാണുവാൻ സാധിക്കും. 19-ാം നൂറ്റാണ്ടിൽ അഥവാ 1881 റഷ്യയിൽ സാർ അലക്സാണ്ടർ കൊല്ലപ്പെട്ടത്, അദ്ദേഹത്തോടൊപ്പമുള്ള 21 ആളുകളും മരണപ്പെട്ടു പോയത് ഒരു ഭീകരാക്രമണത്തിലൂടെ, ഒരു സ്ഫോടനത്തിലൂടെയായിരുന്നു. 1886 ഇതിന് സമാനമായ ഒരു ഭീകരാക്രമണം ചിക്കാഗോയിൽ നടന്നു. ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് കൗതുകത്തോടുകൂടി നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അവിടെ എവിടെയും ഒരു മുസ്ലിം പേര് പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. 1901 അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായിരുന്ന വില്യം മക്കിൻലി കൊല്ലപ്പെട്ടത് ഇതുപോലെയുള്ള മറ്റൊരു ഭീകരാക്രമണത്തിലാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ തന്നെ രാഷ്ട്രപിതാവ് മുതൽ ഗാന്ധിജിയുടെ കൊലപാതകം രാജ്യത്തെ വല്ലാതെ സങ്കടത്തിലാക്കിയ ഒരു വലിയ ദുരന്തമായിരുന്നല്ലോ. അതിനുശേഷം പല പ്രധാനമന്ത്രിമാരെയും പലരും അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുമൊക്കെ വെടിയേറ്റ് മരണപ്പെട്ടത് ഭീകരാക്രമണത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിലൊന്നും ഒരു മുസ്ലിമും ഇല്ല എന്നത് വസ്തുനിഷ്ഠമായി നാം സംഭവങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സത്യം തന്നെയാണ്. അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ സ്വാമിനാഥൻ അയ്യർ 2006 ജൂലൈ 23 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഭീകരവാദത്തിൻ്റെ ചരിത്ര കഥകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു വിശദമായ ലേഖനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന് അദ്ദേഹം കൊടുക്കുന്ന ടൈറ്റിൽ തന്നെ ടെററിസം ഈസ് നോട്ട് എ മുസ്ലിം മോണോപൊളി എന്നാണ്. അഥവാ ഭീകരത എന്നത്, ഭീകരവാദം എന്നത് മുസ്ലിങ്ങളുടെ ഒരു കുത്തകയല്ല. മുസ്ലിങ്ങളെ അതിൻ്റെ പേരിൽ നിങ്ങൾ പഴി പറയേണ്ടതില്ല. മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100-ൽ 1-ോ 2-ോ 3-ോ ആളുകൾ അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതുകൊണ്ട് ഈ ഭീകരാക്രമണങ്ങളുടെ എല്ലാറ്റിൻ്റെയും ഭാണ്ഡം ആ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ തലയിൽ ചാർത്തുന്നത്, ചുമത്തുന്നത് നീതിയുക്തമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 2-ാം ലോക മഹായുദ്ധ സമയത്ത് അതിലേറ്റുമുട്ടിയ രാജ്യങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോഴും ഫലസ്തീനിലെയും അതേപോലെയുള്ള പ്രത്യേകമായ ഇസ്രായേൽ സമൂഹത്തിൻ്റെയും ഒക്കെ പോരാട്ടങ്ങളെ നമ്മൾ വിലയിരുത്തിക്കഴിഞ്ഞാൽ 1941 മുതൽ 1948 വരെയുള്ള കാലഘട്ടങ്ങളിൽ 259 ഭീകരാക്രമണങ്ങൾ ജൂത ഗ്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇന്നും അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗസയിലും ഫലസ്തീനിലുമൊക്കെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അപകടങ്ങൾപ്പെട്ട് രോഗികളായി കഴിയുന്ന ഹോസ്പിറ്റലുകളടക്കം, അഭയാർത്ഥി ക്യാമ്പുകളടക്കം ബോംബിട്ട് നശിപ്പിക്കുമ്പോൾ അതിനെയൊന്നും ഭീകരത എന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത, മനസ്സ് വരാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ഭീകരവാദിയും തീവ്രവാദിയുമാകാൻ കഴിയില്ല. അവൻ ഒരു യഥാർത്ഥ മതത്തിൻ്റെ ഫോളോവറാണെങ്കിൽ ആ മതത്തെ സ്വീകരിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ജീവിതത്തിൽ അതിൻ്റെ ആശയാദർശങ്ങളെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും പേരിൽ അങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക്, അല്ലെങ്കിൽ സൂയിസൈഡ് ബോംബ്, ആത്മഹത്യാ ബോംബോ ഭീകരാക്രമണങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ അജ്ഞത കൊണ്ടാണ്, അല്ലെങ്കിൽ സാഹചര്യം അവരെ സമ്മർദ്ദത്തിലാക്കി ആ അനിവാര്യ ഘട്ടങ്ങളിൽ, അതല്ലെങ്കിൽ ഒരു വഴിയും വേറെയില്ലാതെ ഗതിമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ, ഒരു പോംവഴിയില്ലാതെ ഒരു പരിഹാരമില്ലാതെ നിരന്തരം പീഡനങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരുമ്പോൾ പ്രതിരോധം അല്ലെങ്കിൽ പ്രത്യാക്രമണം എന്ന രീതിയിൽ ആളുകൾ ചെയ്യുന്നതിനെ പെരുപ്പിച്ച് അത് വലിയൊരു ഭീകരവാദവും തീവ്രവാദവുമായി കാണേണ്ടതില്ല. മറിച്ച് അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. നശീകരണ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഒരു മുസ്ലിമിന് അങ്ങനെയാകുവാൻ സാധിക്കുകയില്ല. നേരിട്ട് ശത്രുക്കൾ ഏറ്റുമുട്ടുന്ന യുദ്ധ സന്ദർഭങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കാണുവാൻ സാധിക്കും, സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും നിങ്ങൾ വധിക്കരുത് എന്ന്, കൃഷി നിങ്ങൾ നശിപ്പിക്കരുത് എന്ന്. നശീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 33-ാമത്തെ ആയത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ സമൂഹത്തിൽ സമാധാനം ഇല്ലാതെയാക്കുന്ന അശാന്തിയും അസമാധാനവും സമ്മാനിക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങളെ ഇസ്ലാം എത്ര കണ്ട് ഗൗരവത്തോടുകൂടി വിലക്കിയിട്ടുണ്ട് എന്ന് ആ ഒരൊറ്റ വചനം മനസ്സിരുത്തി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നമ ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ പരിശ്രമിക്കുകയും അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളവർക്കുള്ള പ്രതികാരം അല്ലെങ്കിൽ അവർക്കുള്ള പ്രതിഫലം, അൻ യുഖത്തലു, അവരെ കൊന്നുകളയുക എന്നതാണ്. ഔ യുസല്ലബു, അല്ലെങ്കിൽ അത്തരം അക്രമികളെ ക്രൂശിക്കുക എന്നതാണ്. ഔ തുഖത്ത ഐദീഹിം വ അർജുലുഹും മിൻ ഖിലാഫിൻ, അതല്ലെങ്കിൽ അവരെ ബന്ദികളാക്കി കയ്യും കാലും എതിർചേരിയിൽ വെട്ടിനുറുക്കുക എന്നതാണ്. ഔ യുൻഫൗ മിനൽ അർൾ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അവരെ നാടുകടത്തിക്കളയുക, ആ പ്രദേശത്ത് നിന്ന് അവരെ നാടുകടത്തിക്കളയുക എന്നതാണ്. ദാലിക്കലഹും ഖിസിയും ഫിദ്ദുനിയ, എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് അവർക്കുള്ള നിന്ദ്യതയുടെ ഭാഗമായിട്ടാണത്. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം, പരലോകത്ത് വലിയ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നും ഖുർആൻ അവിടെ ഉണർത്തുകയാണ്. അപ്പോൾ ഇത്രമാത്രം വലിയ കുറ്റം ഈ സമൂഹത്തിൽ, നാട്ടിൽ ശാന്തിയും സമാധാനവും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ വിപരീതമാണ്, അതിൻ്റെ മറുവശമാണ്. ഭൂമിയിൽ സമാധാനവും സന്തോഷവും അതേപോലെ തന്നെ സാഹോദര്യവുമൊക്കെ ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരാളുടെ ആക്രമണത്തിലൂടെ, പരാക്രമണങ്ങളിലൂടെ കൊല്ലപ്പെടുന്നത് ഒരു മുസ്ലിമല്ല എങ്കിലോ? എന്നാൽ കുഴപ്പമില്ല എന്നാണോ ഇസ്ലാം പറഞ്ഞത്? അങ്ങനെയല്ല. മൻ ഖത്തല നഫ്സം ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്തല അന്നാസ ജമീഅ, ഏതൊരു ജീവനെയും അകാരണമായി ഒരാൾ നശിപ്പിച്ചു കളഞ്ഞാൽ, കൊന്നുകളഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണ് എന്ന് ഖുർആൻ സൂറത്തുൽ മാഇദയിലെ തന്നെ 32-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്ന അന്യ മതത്തിൽപ്പെട്ട ഒരാളെ അകാരണമായി ഒരാൾ കൊന്നാൽ, ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ കൊല്ലാൻ അനുവാദം കൊടുക്കുന്നില്ല. നിയമപരമായ രീതിയിൽ അയാൾ എന്തെങ്കിലും അന്യായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമ നടപടികളിലൂടെ ഉത്തരവാദിത്തപ്പെട്ട കോടതിയും അതേപോലെ ഭരണകൂടവും ഒക്കെയാണ് അത് ചെയ്യേണ്ടത്. അതല്ലാതെ വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ, അകാരണമായി ഒരാളെ കൊന്നുകളഞ്ഞാൽ, മൻ ഖത്തല മുആഹദൻ ലം യറഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളം പോലും അയാൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ മുസ്ലിമായിക്കൊള്ളണമെന്നില്ല കൊല്ലപ്പെടുന്ന വ്യക്തി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറേ നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. എന്നിരിക്കെ എങ്ങനെയാണ് ഭീകരാക്രമണങ്ങളെയും തീവ്ര ചിന്താഗതിയെയും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മേൽ ചുമത്തുവാൻ സാധിക്കുക? അതുകൊണ്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ച് മനസ്സിലാക്കാനും സത്യം ഉറക്കെ പറയാനുള്ള ആർജവം കാണിക്കുവാനും നാം തയ്യാറാകണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. ഇൻസൈറ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സോബിഹി അജ്മൈൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് ഇനി നമ്മൾ പീസ് റേഡിയോയിലെ വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ കൂടെ ഈ വൈബ്സിൽ ഞാൻ മൂസ പി, എൻ്റെ കൂടെ മുസ്തഫ അൻസാരി. മാഷെ, അപ്പം നമുക്കേ ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണല്ലേ. ശ്രോതാക്കളിപ്പോൾ പുലരിവട്ടവും തിരുമൊഴികളൊക്കെ കേട്ട് വിവിധ പഠനാർഹമായ മറ്റ് പ്രോഗ്രാമുകളും ലൈവ് മോർണിംഗ് ക്വിസൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇനി ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നമുക്ക് അടുത്തത് വരുന്നത്. ഇന്ന് ഇൻസൈറ്റിൽ അജയ്യമായ വെല്ലുവിളി എന്ന വിഷയത്തെക്കുറിച്ച് സജാദ് ബിൻ അബ്ദുറസാഖിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫ والسلام على من لا نبي الذين اصطفى اما بعد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان كنتم في ريب مما نزلنا على عبدنا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ فَإِن لَّمْ تَفْعَلُوا وَلَمْ تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي يَا رَبَّ الرَّحْمَنِ اللَّهِ ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷത്തെ കാലഘട്ടം കൊണ്ട് ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചു കൊടുത്ത ഒരു വേദഗ്രന്ഥമാണത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലം മുതൽക്ക് തന്നെ ഖുർആനിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അത് ഒരു മുത്തശ്ശി കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടും, അത് ഒരു മാരണക്കാരൻ്റെ പാഴ്വാക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ പൂർവ്വ വേദഗ്രന്ഥങ്ങളെ കോപ്പിയടിച്ച് പകർത്തിയെഴുതി മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഒരു വേദഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ടും, ഇങ്ങനെ തുടങ്ങി പല രീതിയിൽ പരിശുദ്ധ ഖുർആനിനെതിരെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ഇത്തരം വിമർശനങ്ങൾ ഖുർആനിനെതിരെ ഉണ്ടായ സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഖുർആൻ അവിടെ സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഖുർആൻ ഒരു ദൈവീക വേദഗ്രന്ഥമാണ് എന്നതിന് വേണ്ടുവോളമുള്ള തെളിവുകൾ ഖുർആനിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അത് സ്വയം ദൈവീകമാണ് എന്ന് വാദിക്കുന്നുണ്ട് എന്നത്. അതുപോലെ തന്നെ എല്ലാവിധ വൈരുദ്ധ്യങ്ങൾക്കും അത് അതീതമാണ് എന്നത്. പരിശുദ്ധ ഖുർആൻ ഒരു സംരക്ഷിത വേദഗ്രന്ഥമാണ് എന്നത്. ഇങ്ങനെ തുടങ്ങി കുറേ തെളിവുകൾ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ നടത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ഖുർആൻ മുഹമ്മദ് നബിയുടെ രചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ അത്തരം നുണപ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് നേരെ നോക്കിക്കൊണ്ട് ഖുർആനിൻ്റെ ദൈവീകതയുടെ ആധികാരികതയെ ചോദ്യം ചെയ്ത് അതിനെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കാൻ നോക്കുന്ന ആളുകളുടെ മുന്നിൽ നട്ടെല്ല് നിവർത്തി പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നടത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചത് അത്തരം ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഖുർആനിൻ്റെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബക്രയുടെ 23-24 വചനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവിടെ അള്ളാഹു തആല പറയുന്നത് വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സല്ല അലാ അബ്ദിന, നമ്മുടെ ദാസൻ മുഹമ്മദിന് നാം അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, ഫഅതൂ ബിസൂറത്തി മിം മിസ്ലിഹി, അതിന് സമാനമായ ഒരു വേദഗ്രന്ഥമെങ്കിലും, വേണ്ട ഒരു അധ്യായമെങ്കിലും നിങ്ങൾ ഹാജരാക്കുക. വദുഉ ശുഹദാഅക്കും മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മറ്റു സഹായികളെ നിങ്ങൾ അതിനു വേണ്ടി വിളിച്ചോളൂ. അതായത് അവരുടെ സഹായം നിങ്ങൾ തേടിക്കൊള്ളൂ ആ കാര്യത്തിൽ, ഖുർആനിനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ, ഖുർആനിലെ അധ്യായത്തെ പോലെ ഒരു അധ്യായം കൊണ്ടുവരാൻ. ഭൂമി ലോകത്ത് നിന്ന് നിങ്ങൾക്കതിന് കഴിയുന്ന ആരൊക്കെ ഉണ്ട് അവരോടൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങളാണ് സത്യവാന്മാരെങ്കിൽ അതാണല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 24-ാമത്തെ വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഫഇല്ലം തഫ്അലു വലം തഫ്അലു, നിങ്ങളെക്കൊണ്ടത് കഴിയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളെക്കൊണ്ടത് സാധ്യമല്ല. ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസ് വൽ ഹിജാറ ഉഇദ്ദത്തിൽ കാഫിരീൻ, അതിനാൽ മനുഷ്യനും കല്ലുകളും ഇന്ധനമായിക്കൊണ്ട് കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കുക, സത്യനിഷേധികൾക്ക് വേണ്ടി എത്രയോ അത് ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇനി നോക്കൂ, നിങ്ങൾ ഇവിടെ വിശുദ്ധ ഖുർആൻ നടത്തുന്ന വെല്ലുവിളി എത്രത്തോളം അജയ്യമാണ് എന്ന് നോക്കൂ. പരിശുദ്ധ ഖുർആനിൻ്റെ ദൈവീകതയെ ചോദ്യം ചെയ്യുകയും അതിൻ്റെ ആധികാരികതയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത ആളുകളുടെ കർണപുടങ്ങളിൽ ഇന്നും ഈ വെല്ലുവിളി അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉത്തരമുണ്ടോ എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഖുർആൻ നടത്തുന്ന ഈ വെല്ലുവിളിയെ തുറന്ന സമീപനത്തോടുകൂടി നിങ്ങളൊന്ന് നോക്കി കണ്ടു നോക്കൂ. ഞാൻ സംസാരിക്കുന്നത് സത്യാന്വേഷണ തൃഷ്ണയുള്ള, കാര്യങ്ങൾ നേർക്കുനേരെ നോക്കിക്കണ്ട് മനസ്സിലാക്കണമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന, മുൻവിധികളില്ലാത്ത ഒരുപാട് നല്ലവരായ ശ്രോതാക്കൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാകും. ഞാൻ അവരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഖുർആൻ മുഹമ്മദ് നബിയുടെ രചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൻ്റെ ആധികാരികതയെ തകർക്കാൻ ശ്രമിച്ചവർ, പരിശുദ്ധ ഖുർആൻ ആരൊക്കെയോ ഉണ്ടാക്കി എഴുതിയ, ഏതൊക്കെയോ സമയത്ത് എഴുതി വിട്ട കുറേ വാറോലകളുടെ സമാഹാരമാണ് എന്ന് ഖുർആനിനെ ആക്ഷേപിക്കുന്നവർ, വിമർശിക്കുന്നവർ, അവരുടെ മുമ്പിൽ ഖുർആൻ എണീറ്റ് നിന്നിട്ട് പറയുന്നൊരു കാര്യമാണത്. ഈ ഖുർആൻ നിരക്ഷരനായ മുഹമ്മദ് നബിയുടെ രചനയാണ് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ ഖുർആനിനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരൂ. ഖുർആനിനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളി ഖുർആനിൻ്റെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തആല ആദ്യം നടത്തിയ വെല്ലുവിളി അങ്ങനെയാണ്. ഖുർആൻ മുഹമ്മദ് നബിയുടെ രചനയാണ്, അല്ലെങ്കിൽ ഖുർആൻ ആരൊക്കെയോ ഉണ്ടാക്കിയതൊരു ഗ്രന്ഥമാണ്, അത് അള്ളാഹു തആല ലോകത്തേക്ക് അവതരിപ്പിച്ചതല്ല, ദൈവീക വേദഗ്രന്ഥമല്ല എന്ന് പറയുന്ന ആളുകളോട് ഖുർആൻ നടത്തിയ ആദ്യത്തെ വെല്ലുവിളി എന്താ? ഖുർആനിനെ പോലെ ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരൂ, നിങ്ങൾക്കതിന് സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യൂ എന്നാണ്. പിന്നെ അള്ളാഹു തആല 2-ാമത്തെ വചനം അവതരിപ്പിക്കുകയാണ് 22-ാം അധ്യായം ബക്കറ സൂറത്തിൻ്റെ 23-24 വചനങ്ങളിൽ. അവിടെ അള്ളാഹു തആല ഖുർആനിനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. അവിടെ അള്ളാഹു തആല പറഞ്ഞ എന്താ? ഖുർആനിലെ അധ്യായത്തിൽ നിന്ന് ആ അധ്യായത്തിന് സമാനമായ ഒരു അധ്യായമെങ്കിലും നിങ്ങളെ ഹാജരാക്കൂ എന്ന്. നോക്കൂ, നിങ്ങൾ ഖുർആനൊന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ 114 അധ്യായങ്ങൾ കാണാം. അതിൽ ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്നത് 286 വചനങ്ങളുള്ള സൂറത്തു അൽ ബഖറയാണ്, 2-ാമത്തെ അധ്യായമാണ്. അതിൽ ഏറ്റവും ചെറിയ അധ്യായം എന്ന് പറയുന്നത് കേവലം 3 വചനങ്ങൾ മാത്രമുള്ള സൂറത്തുൽ ആസിർ, അല്ലെങ്കിൽ 110-ാമത്തെ അധ്യായമായ സൂറത്തുൽ കൗസർ, അതൊക്കെയാണ്. അവിടെ 3 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. 286 വചനങ്ങളുള്ള ബക്കറയെ പോലുള്ള സൂറത്ത് അത് വേറെയുണ്ട്. ഏതെങ്കിലും ഒരു സൂറത്തിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവന്നാൽ മതി. കാലമെത്രയായി സഹോദരങ്ങൾ ആ വെല്ലുവിളി നിലനിൽക്കുന്നു? വെല്ലുവിളി തുടങ്ങിയിട്ട് എത്ര കാലമായി? പരിശുദ്ധ ഖുർആൻ ഭൂമുഖത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ട് 14.5 നൂറ്റാണ്ട് പിന്നിട്ടു. ഇന്നും ആ വെല്ലുവിളി ഇവിടെ ബാക്കിയാകുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഖുർആനിൻ്റെ ആധികാരികതയെ നിഷേധിക്കുന്ന ആളുകളുടെ കർണപുടങ്ങളിൽ, ഖുർആനിൻ്റെ ദൈവീകതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കർണപുടങ്ങളിൽ, ഖുർആനിനെതിരെ നുനപ്രചരണങ്ങൾ നടത്തുന്ന ആളുകളുടെ കർണപുടങ്ങളിൽ ഇന്നും ആ വെല്ലുവിളി അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിന് മറുപടിയുണ്ടോ എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു മറുപടി പോലും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പല കാലത്തും പല ആളുകൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ രസകരമായൊരു കാര്യം. ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടം തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം, ആ കൊറോണ കാലഘട്ടത്തിൽ തന്നെ ഒരാൾ ഖുർആനിനെ പോലെ ഒരു അധ്യായം, സൂറത്തു കൊറോണ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമൊക്കെ കൊണ്ടുവരാൻ നോക്കി. എന്താണ് കൊറോണ? കൊറോണയെക്കുറിച്ച് നിനക്കെന്തറിയാം? സോപ്പും സാബുവിനൊക്കെ ഉപയോഗിച്ച് കൈ കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിനെ പോലെ പ്രാസ്വപ്പിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. എത്ര വലിയ വൈരുദ്ധ്യങ്ങൾ! വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അതിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ കുറേ ആളുകൾ പല കാലത്ത് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ ലണ്ടനിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക പ്രബോധകനായ ബ്രദർ അഹ്മദ് ദീദാത്തുമായിട്ട് ഒരാൾ, ഒരു യഹൂദ റബ്ബി, ഒരു ജൂത പണ്ഡിതൻ, ഒരു ഡിബേറ്റ് നടത്തി. ഒരു ആ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഭയങ്കര സംഭവമായിട്ട് വലിയ വായിൽ വിളിച്ചു പറയുന്നുണ്ട്, ഖുർആനെ പോലെ ഖുർആൻ കൊണ്ടുവരാൻ പറ്റൂല, ഖുർആനിൽ അധ്യായത്തെ പോലെ അധ്യായം കൊണ്ടുവരാൻ പറ്റൂല എന്നൊക്കെ വെല്ലുവിളി ഇവിടെ തകർന്നടിയാൻ പോവുകയാണ്. ഇതാ ഖുർആനിനെ പോലെ ഒരുപാട് ഖുറാൻ ഞങ്ങളിത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ ആയിരക്കണക്കിന് കോപ്പികൾ ഞങ്ങളിവിടെ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്, ഈ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളത് വിതരണം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര സംഭവമായിട്ടാണ് പ്രസംഗിച്ച്. എന്നിട്ട് അദ്ദേഹം ഒരു അവിടെ കൊണ്ടുവന്ന ഖുറാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ജൂതൻ്റെ സംസാരം കഴിഞ്ഞ ശേഷം പിന്നീട് അവിടെ സംസാരിക്കാൻ വേണ്ടി എണീച്ച് നിന്നത് അഹമ്മദ് ദീദാത്താണ്. ദീദാത്ത് എണീച്ച് നിന്നിട്ട് ആ ഖുറാൻ്റെ ഒരു കോപ്പി ആവശ്യപ്പെട്ടു. മോഡറേറ്റർ ആ ഖുറാൻ്റെ ഒരു കോപ്പി എടുത്തു കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ മറച്ചു നോക്കിയിട്ട് ആദ്യത്തെ അധ്യായം തന്നെ ഓതുകയാണ്. ആദ്യത്തെ ആ ഖുറാനിലുള്ള അവരുണ്ടാക്കിയെടുത്ത ഖുറാൻ്റെ ആദ്യത്തെ അധ്യായം എടുത്ത് നോക്കുകയാണ്. അതിലുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. എന്നിട്ട് അദ്ദേഹം അടച്ചു വെച്ചിട്ട് നേരെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഖുറാനിനെപ്പോലെ ഒരു ഖുറാൻ ഉണ്ടാക്കാൻ നോക്കി, ഖുറാനിൽ അധ്യായത്തെപ്പോലെ ഒരു അധ്യായം ഉണ്ടാക്കാൻ നോക്കി. എന്നിട്ട് അതിലേക്ക് എടുത്തു കൊടുത്ത ആദ്യത്തെ വചനം തന്നെ എൻ്റെ രക്ഷിതാവിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നായിരുന്നു. അത് ഏതിലുള്ളതാ? പരിശുദ്ധ ഖുറാനിലുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ വചനം തന്നെ ഖുറാനിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണ് എടുത്തു കൊടുത്തത്. അതാണ് പറയുന്നത് സഹോദരങ്ങളെ, ഇതൊരു വെറുതെ ഒരു ഒരു എന്താ പറയുക, ഒരു മൊഞ്ചിന് വേണ്ടി പറയുന്ന അല്ലെങ്കിൽ ഒരു രസിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു വർത്തമാനമല്ല ഇത്. ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാണുന്ന അണ്ഡകടാഹത്തിൻ്റെ മുഴുവൻ രാജാവായ അധികാരിയായ റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ മോക്ഷത്തിനു വേണ്ടി മനുഷ്യരുടെ എല്ലാവരുടെയും കരസ്പർശങ്ങളിൽ നിന്ന് മുക്തമായ രൂപത്തിൽ ദൈവീകമായ സംരക്ഷണ വലയത്തിലൊരു വേദഗ്രന്ഥം മനുഷ്യരുടെ മോചനത്തിനും മോക്ഷത്തിനും വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നു. അത് അതേപോലെ തന്നെ ഇന്ന് നിലനിൽക്കുന്നു. എന്നിട്ട് ആ വിശുദ്ധ ഖുർആനിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ ഖുർആൻ നടത്തുന്ന വെല്ലുവിളി എത്രത്തോളം അജയ്യമാണ് എന്ന് പരിശോധിച്ച് നോക്കൂ. ആ വെല്ലുവിളിയെ തകർക്കാൻ ഇന്ന് വരെ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. അത് കഴിയൂല. കാരണം ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ്? ആ വെല്ലുവിളി നടത്തിയതാരാണ്? നമ്മുടെയൊക്കെ സ്രഷ്ടാവായ, നമ്മുടെയൊക്കെ ആരാധ്യനായ ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ആ അള്ളാഹു തആല നടത്തിയ വെല്ലുവിളിയെ തകർക്കാൻ ആർക്കാണ് സാധിക്കുക? എന്തിനാണ് അങ്ങനെ ഒരു വെല്ലുവിളി ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ സംശയിക്കണ്ട, ഇത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത് അങ്ങനെ വെല്ലുവിളി തകർക്കാൻ കഴിയാത്ത രീതിയിലുള്ള അജയ്യമായ ഒരു ദൈവീക വേദഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ആ വേദഗ്രന്ഥമാണ് മനുഷ്യരുടെ ഇഹപര ജീവിതത്തിൻ്റെ മോക്ഷത്തിൻ്റെ നിദാനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു എന്നതിൽ നമുക്ക് ഖേദമുണ്ട്. അതുകൊണ്ട് തന്നെ സത്യാന്വേഷികളായ ഒരുപാട് നല്ല മനുഷ്യർ, ഈ സംസാരം കേൾക്കുന്നവരായ ആളുകൾ, എനിക്ക് നിങ്ങളോട് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്, അത്തരത്തിലൊരു വേദഗ്രന്ഥം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും അതിനെ പഠിക്കാൻ, അതിനെ പഠനവിധേയമാക്കാൻ നിങ്ങളും തയ്യാറായിക്കൂടെ എന്നുള്ളതാണ്. അതുകൊണ്ട് തുറന്ന മനസ്സോടെ ആ വേദഗ്രന്ഥത്തെ കയ്യിലെടുക്കാനും അതിൻ്റെ പരിഭാഷകളിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതിൻ്റെ വചനങ്ങളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനൊന്ന് വായിച്ച് പഠിക്കാനുള്ള ഒരു സന്മനസ്സ് കാണിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സർവേശ്വരനായ അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ഇൻസൈറ്റിൽ നമ്മൾ വളരെ വിലപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. അജയ്യമായ വെല്ലുവിളി എന്ന ഒരു വിഷയത്തിൽ സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖാണ് സംസാരിച്ചത്. റേഡിയോ വൈബ്സിൻ്റെ ഈ മനോഹരമായ യാത്രയിൽ നമുക്ക് ഒട്ടനവധി പ്രോഗ്രാമുകൾ ആസ്വദിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. അടുത്തതായി നമ്മൾ സ്വരത്തിലേക്ക്.
3: ലബ്ബൈക പാടുന്നു ജനകോടിയടങ്ക.

0: മഷാല്ല, മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. പലപ്പോഴും അർത്ഥവത്തായ വരികളിലൂടെ മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാതെ കേൾക്കുന്ന സ്വരം എന്നുള്ള ഒരു പ്രോഗ്രാം വളരെയധികം ശ്രോതാക്കളും നന്നായിട്ട് ആസ്വദിച്ച് കേൾക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് പീസ് റേഡിയോയിലെ സ്വരം എന്നുള്ളത്. അപ്പം ഇനി നമ്മൾ സ്വരം കഴിഞ്ഞു, നമുക്ക് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നത് ആരോഗ്യ വിചാരമാണ്. പലപ്പോഴും നമുക്കറിയാം, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലപ്പുറം അസുഖങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത്തരം ഒരു പീസ് റേഡിയോ ഇടപെടലാണ് ഈ ഒരു ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാം. അപ്പോൾ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ആരാണ്?
1: ഡോക്ടർ അജി വർഗീസ് MBBS MD ആണ് അദ്ദേഹം. പീഡിയാട്രിക്കിലെ വിഭാഗത്തിലാണ്. അബ്ദുൽ ജബ്ബാർ വെളുത്തൂരാണ് കൂടെയുള്ളത്. കൗമാരക്കാരിലെ ഹൃദയാഘാതം, അതിൻ്റെ കാരണങ്ങളും പ്രതിവിധികളെ കുറിച്ചുമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത്.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ദമ്മാം സ്റ്റുഡിയോയിലാണ്. നമ്മളിൽ പലരും കേട്ട രണ്ട് മരണങ്ങൾ, ഈ രണ്ട് മരണങ്ങളും നമ്മൾ പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വാർത്തയായി വന്നതാണ്. പല രക്ഷിതാക്കളും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. എന്താണ് ഇങ്ങനെ എങ്ങനെ എന്നുള്ള ഒരു സംശയമുണ്ട്. പല വ്യാജമായ വാർത്തകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇന്ന് ആ വിഷയമാണ് നമ്മൾ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ എടുക്കുന്നത്. ആ വിഷയം സംസാരിക്കാൻ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ അജി വർഗീസ് സാറാണ്. അദ്ദേഹം IMA ഓവർസീസ് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. പുറമേ നമ്മുടെ ബദർ അൽ റബിയ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് മരണങ്ങൾ സംഭവിച്ചല്ലോ. അപ്പോൾ ആളുകൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സത്യം അറിയായിരിക്കും. പക്ഷേ ഈ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അറിയേണ്ടത് ചില പോയിന്റുകളാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന്, കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
3: അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് ശ്രോതാക്കളോടും അതുപോലെ ചോദിക്കുന്ന വ്യക്തിയോടും പറയാനുള്ളത്, നമ്മൾ രണ്ട് വിഷയങ്ങളാണിത്. ചെറുപ്പക്കാരില് ഇപ്പം നമ്മുടെ ജീവിതശൈലി കൊണ്ടും പിന്നെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും ചെറിയ പ്രായമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നുണ്ട്. അത് ഒരു വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നത് ഈ കാരണങ്ങളുമായിട്ട് ബന്ധമില്ല. അത് വേറെ ഒരു വിഷയമാണ്. അപ്പം കേൾക്കുന്നവര് അതുപോലെ ചോദിക്കുന്ന ആൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് മറ്റൊരു വിഷയമാണ്.
2: വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടും.
3: തീർച്ചയായും തീർച്ചയായും.
2: കൗമാരക്കാരിൽ ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ എന്നാണ്.
3: നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു ഉത്തരം പറയുമ്പോൾ, കൗമാരക്കാർ, നമ്മൾ ടീനേജ്, നമ്മൾ ചെറുപ്പക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്, ടീനേജേഴ്സ്, കൗമാരക്കാർ
2: ബിലോ നയൻറ്റീൻ
3: അങ്ങനെ ആ ടീനേജ്. നമ്മുടെ ടീനേജിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? പണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അതിപ്പോഴാണോ ഇത് കൂടുതൽ എന്നാണല്ലോ ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി. അപ്പം ഇത് സാധാരണ നമ്മൾ കുട്ടികളെ എടുക്കുമ്പോൾ, കൗമാരക്കാരെ എടുക്കുമ്പോൾ 50,000 മുതൽ 100,000 വരെയുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾക്ക് ഇത് സംഭവിക്കാം. പക്ഷേ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം അറിയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇപ്പോൾ പണ്ട് ഇത് സംഭവിക്കുന്നതാണ്, ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കൂടുതലല്ല.
2: നമ്മൾ സോഷ്യൽ മീഡിയ ഇത്ര വളരെയധികം വ്യാപിച്ചത് പിന്നെ വിപുലമായത് കൊണ്ടായിരിക്കും ആളുകൾ ഇത് കൂടുതലാണെന്നുള്ള ഒരു ധാരണ വളരെയധികം
3: പാനിക്കാവേണ്ട
2: ഒരു കേസല്ല എന്നർത്ഥം അല്ലേ? എന്നാലും
3: അല്ല, ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ്. പക്ഷേ
2: ഒരു 50,000 100,000 ഇടയിൽ ഒരു മരണമാണ് ഇപ്പോൾ
3: ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
2: എന്നാൽ അടുത്തത്
3: ചെറിയൊരു നമ്പറല്ല.
2: എന്നാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോഴേ കണ്ടമാനം ആള് കുട്ടികൾ
3: ധാരണയുണ്ട്.
2: അത് അല്ല. ഈ ഇങ്ങനെ മരിക്കാൻ അല്ലെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഈ കൗമാരക്കാര് ഈ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് തിക്നെസ് ഉണ്ടാവുക, കട്ടി കൂടുക. അതൊരു 36% ആൾക്കാരിൽ ഇത് ഉണ്ടാവും.
2: ഒരു കാരണം.
3: രണ്ടാമത്തത്, നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്, അതിന് വരുന്ന അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഇത് സംഭവിക്കാം. ഈ രണ്ട് കാരണങ്ങളിൽ ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ട് ഉള്ള കാറ്റഗറിയാണ് ഇത് രണ്ടും. പക്ഷെ അടുത്ത കാറ്റഗറിയാണ്
2: മൂന്നാമത്തെ
3: കാറ്റഗറി. ഈ ഇങ്ങനെ നമ്മൾ സഡൻ അരിത്മിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും ഈ വിഭാഗം. ഇതിനകത്ത് ഏകദേശം ഒരു 40% കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. അത് പ്രത്യേകിച്ച് ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
2: സഡൻ അരിത്മെറ്റിക്
3: ഡെത്ത് സിൻഡ്രോം എന്ന് പറയും, SADS. നമുക്ക് ചുരുക്കത്തിൽ SADS എന്ന് പറയാം. അപ്പൊ ജനറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഹാർട്ടിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ടിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല.
2: അപ്പൊ
3: ഈ വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നത്. കാരണം മറ്റേ രണ്ട് കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കും.
2: അത് ഈ ഇത് ഇപ്പുണ്ടാവുന്ന ഒരു റീസൺ ഇതല്ലല്ലോ, മൂന്നാമത്തെ പണ്ട് മുതലേ ഇങ്ങനെ
3: പറഞ്ഞല്ലോ 50,000 മുതൽ 100,000 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാം.
2: ഇത് ചെറുപ്പകാലത്ത് ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണമുള്ളതായിട്ട് കാണിക്കോ?
3: ആ തീർച്ചയായും, ചെറുതായിട്ട് തലകറക്കം, പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ക്ഷീണം, ചെറിയൊരു നെഞ്ചുവേദന, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഇടിപ്പ് കൂടുക, ഇങ്ങനെയുള്ള ചിലപ്പോൾ തലകറങ്ങി വീഴുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളും പല സമയത്തായിട്ട് കാണിക്കാം.
2: ഈ മൂന്നാമത്തേനോ
3: മൂന്നാമത്തേനോ
2: അല്ലേ, ആദ്യത്തേനോ ഒന്നും രണ്ടിനും ഒന്നും കാരണങ്ങൾ പ്രത്യേകിച്ച് കാണിക്കോ? അതെന്താണ്, എങ്ങനെയല്ല?
3: അത് നമ്മുടെ വേറൊരു ടോപ്പിക്കാണ്,
2: ഇതിപ്പോ ജനങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു
3: പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതിരിക്കുന്ന കുട്ടികൾ കൊഴിഞ്ഞു വീഴുന്നു,
2: മരിക്കുന്നു. അത് അപ്പൊ പാനിക്കാവും?
3: പാനിക്കാവും തീർച്ചയായിട്ടും.
2: അപ്പോ ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുമോ എന്നാണ്, ഇത് സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ഇങ്ങനെ പെട്ടെന്ന് പിന്നെ കുഴഞ്ഞു വീഴുന്നതിന് മുന്നേ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കുട്ടികൾക്ക്?
3: ഞാനിപ്പോ പറഞ്ഞില്ല, ഇപ്പം ഈ പറഞ്ഞ ചെറുപ്പകാലത്ത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ കാണിക്കാമോ ആ രോഗലക്ഷണങ്ങൾ ചിലപ്പം ഇതിനു മുമ്പ് കാണിക്കാം. അതുപോലെ ചില ആൾക്കാർക്ക് കൺവെൻഷൻ അവസ്മാരം പോലെ വരാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളും അവസ്മാരം ഇതൊക്കെ ചിലപ്പം കാണിക്കാം, ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ മരണം സംഭവിക്കുന്നു.
2: ഈ രണ്ട് കേസിലും ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഡ്രസ് മാറ്റാൻ വേണ്ടി സ്കൂൾ റൂമിലേക്ക് പോയ ഒരു കുട്ടി അവിടുന്ന് വീഴുന്നു, ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ. ഇത് രണ്ടും
3: ലക്ഷണം ഇല്ലാതെയും ഇതൊക്കെ സംഭവിക്കാം.
2: ഓക്കെ ഓക്കെ,
3: കളിക്കുമ്പോഴും സംഭവിക്കാം, റെസ്റ്റിലിരിക്കുന്ന സമയത്തും സംഭവിക്കാം.
2: ചില കേസിൽ ചിലപ്പോൾ ലക്ഷണം കാണിച്ചേക്കാം അല്ലെ?
3: കാണിച്ചേക്കാം.
2: ഇത് വെള്ളം നഷ്ടപ്പെട്ടിട്ട് ഈ അസുഖം വരുമോ?
3: വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കൂടുതൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം.
2: എന്തൊക്കെയാണ് ഇതിന്റെ പ്രതിവിധികൾ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ വന്ന അസുഖങ്ങൾക്ക് എന്തായാലും
3: വരാതിരിക്കാൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്ത് 40 വയസ്സിൽ താഴെ ഉള്ള ആൾക്കാരിൽ ഹൃദ്രോഗം മൂലം ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ അത് വിദഗ്ധമായ രീതിയിൽ അവരെ പരിശോധിക്കേണ്ടുന്നതാണ്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, നമ്മളൊരു സ്ക്രീനിങ് കുഞ്ഞുങ്ങളെ ഇതേപോലെ കളിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അല്ലാതെ കുട്ടികൾക്ക് ഒരു സ്ക്രീനിങ് ഒരു അത്യാവശ്യമാണ്. പക്ഷെ നേരത്തെ ഒരു പിന്നെ നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ECG എടുക്കുക എന്നുള്ളൊരു കാര്യം വരുന്നില്ല. ECG ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി, BP ഒക്കെ നോക്കി നമ്മൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള രീതി മാറ്റിയിട്ട് ഫിറ്റ്നസിന് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ECG എടുത്ത് നോക്കുക. ഈ ECG ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, SADS വരുന്ന, അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ECG കണ്ടുപിടിക്കാൻ
2: പറ്റും.
3: അപ്പൊ നിർബന്ധമായിട്ടും എന്ത് വേണം, ECG എടുക്കണം. ഒരു നമ്മൾ ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിലാണല്ലോ ഇത് ഒക്കെ സംഭവിച്ചത്. അപ്പൊ ഈ ആൾക്കാർ അവെയർ ആയിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും വർഷം എടുത്ത ECG കൂടുതൽ ഈ ഒരു മാസത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ധാരാളം കുട്ടികൾ എടുത്തതിനകത്ത് രണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ അറിയാതെ പോവാണ്. ഇപ്പൊ ഇങ്ങനൊരു അവയർനെസ് ആൾക്കാരിൽ വന്നു കഴിഞ്ഞാല് ECG എടുക്കാനും മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എടുത്തു കഴിഞ്ഞാല് ഇങ്ങനൊരു കാരണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നമ്മളൊരു അപകടത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
2: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പൊ ഡോക്ടർ നമ്മോട് പറഞ്ഞത്. കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും ഈ ഒരു വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം. നമ്മൾ കുട്ടികളെ, വലിയ ആളുകൾക്കാണ് ECG എടുക്കുക എന്നുള്ള ധാരണ മാറ്റി കുട്ടികൾക്ക് ഒരു ചെക്കപ്പ് നല്ലതാണ് അല്ലെ?
3: പ്രത്യേകിച്ച് വിഗറസ് എക്സസൈസ് ഒക്കെ വേണ്ടുന്ന, കളിക്കുന്ന, ആവശ്യമുള്ള വ്യായാമമുള്ള ചെയ്യുന്ന കുട്ടികളിലെല്ലാവരും നിർബന്ധമായിട്ടും ഇത് എടുത്തിരിക്കേണ്ടുന്നതാണ്.
2: ഡോക്ടർ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, 40 വയസ്സിന് താഴെ ഉള്ള, 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പിന്നെ ഇങ്ങനെ അറ്റാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെടാം പെടുന്നില്ലേ?
3: അങ്ങനെയല്ല, അത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണല്ലോ. 40 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ അത് ഏളിയാണ്.
2: അപ്പം
3: അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ആ അപകടമുണ്ടായത്, ഫാമിലിയിലുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്.
2: ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളിൽ കായിക പരിശീലനം ഇപ്പോൾ ഉണ്ടാവുമല്ലോ, സ്കൂളിലെ അധ്യാപകരുണ്ടാവും, അതിനുള്ള ആളുകൾക്ക് ഉണ്ടാവും, അവരെ അവർക്ക് പരിശീലനം നൽകാവുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
3: തീർച്ചയായിട്ടും, കാരണം ഇത് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടാവുന്നത്. അപ്പം അത് നമുക്ക് ആ ആദ്യ നിമിഷങ്ങളിൽ നമ്മൾ അതിനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കും.
2: സമയം ഉണ്ടാവും അതിന്, മിനിമം എത്ര സമയത്ത്?
3: എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് CPR നമ്മൾ നിർബന്ധമായും എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിരിക്കണം, അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം, കായിക അധ്യാപകരെയും പഠിപ്പിച്ചിരിക്കണം. അതുപോലെ
2: നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ?
3: തീർച്ചയായിട്ടും, കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ മനുഷ്യരും കാർഡിയോ പൾമറി റെസസിറ്റേഷൻ, കാർഡിയക് മസാജ് കൊടുക്കാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല,
2: പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
3: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പോയി പോവുക എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പോൾ ഇത് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കാം. അതുപോലെ തന്നെ അടുത്ത വേണ്ടുന്നത് AED നമ്മൾ ഡീഫിബ്രിലേറ്റർ ആണിത്. ഇത് എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഇതേപോലെയുള്ള ഇവന്റ്സ് നടക്കുന്ന സമയത്ത് സ്പോർട്സ് റൂമിലോ ഫസ്റ്റ് എയ്ഡ് റൂമിലോ അല്ല വെക്കേണ്ടത്, അത് ആ സൈറ്റിൽ ഉണ്ടാവണം, ആ സ്ഥലത്ത് ഇതുണ്ടാവണം.
2: അവിടെ കപ്പൊക്കെ പ്രദർശിച്ച പോലെ തന്നെ ഇത് അവിടെ.
3: അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടീം സജ്ജമായിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
2: എന്താണ് ഒന്നുകൂടി AED എന്ന് പറഞ്ഞാൽ?
3: AED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയും. നമുക്ക് കാർഡിയാക് മസാജ് കൊണ്ട് അല്ലെങ്കിൽ CPR കൊണ്ട് നമുക്ക് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത
2: ഒരു
3: ഘട്ടം വരുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നതാണ് ഈ AED, നമ്മൾ പിന്നെ ഡീഫിബ്രിലേഷൻ എന്ന് പറയും.
2: ഓക്കെ ഓക്കെ. ഇവിടെ ശ്രോതാക്കളോടത്ത് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. മറ്റൊരു അവസരത്തിൽ നമുക്ക് ഈ CPRനെ കുറിച്ചിട്ടും AED യെ കുറിച്ചിട്ടും നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ വളരെ ബ്രീഫായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗവും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നാണ്?
3: ഇത് വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു വിഷയമാണ്. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതകളിനകത്തേക്ക് വരും ഈ കാരണങ്ങൾ.
2: അതിപ്പോ കുട്ടികൾ ഇപ്പോൾ ഡിജിറ്റൽ നന്നായി ഈ ഉപകരണങ്ങൾ നന്നായി മൊബൈൽ നന്നായി ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരൂലേ?
3: അല്ല, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലക്രമേണ വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വരുന്നതാണ്.
2: കുറേ കാലങ്ങൾക്ക്
3: ശേഷം നമ്മൾ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്കാണത്. അത് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗങ്ങൾ വരുന്നതിന്റെ കാരണമാണ്. ഈ കൗമാരക്കാരിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നതിന് ഇതൊരു റീസൺ അല്ല.
2: പല രക്ഷിതാക്കളും പിന്നെ ചോദിക്കുന്നൊരു ചോദ്യം എന്താ അറിയോ, പഠനഭാരം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷ പേടിച്ചതുകൊണ്ടോ ഈ കോമ്പറ്റീഷൻ അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ സാരതമ്യ പഠനതൊക്കെ കുട്ടികൾക്കുള്ള മാനസിക സമ്മർദ്ദം കാരണം ഈ അസുഖം വരുമോ എന്നാണ് ചോദ്യം.
3: വരാം, ഇത് സംഭവിക്കാം. കാരണം നമുക്ക് വളരെയധികം ടെൻഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രണ്ട് ഹോർമോൺ അഡ്രിനാലിൻ അതുപോലെ കോർട്ടിസോൾ, ഈ ഹോർമോൺ നമ്മുടെ ശരീരത്ത് കൂടുകയും ഇതുമൂലം നമ്മുടെ BP കൂടാനും അതുപോലെ ഹാർട്ട് റേറ്റ് കൂടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്.
2: ഉണ്ടല്ലേ. ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ അതിന്റെ മറ്റൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്, സ്കൂളുകളിലും സ്പോർട്സ് ഗ്രൗണ്ടുകളിലും AED പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അത്
3: ഡോക്ടർ പറഞ്ഞു. ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇത് വലിയൊരു കാര്യമല്ല. വളരെ നിസ്സാരമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാളെ CPRഉം AED ചെയ്യാനും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് സ്കൂളല്ല എല്ലാ ജനങ്ങളും ഇത് അറിഞ്ഞിരിക്കണം. AED ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയം നമ്മുടെ കയ്യിൽ AED ഉണ്ടാവില്ല. പക്ഷെ CPR കൊടുക്കാൻ നമുക്ക് സാധിക്കും. നിർബന്ധമായിട്ട് എല്ലാ വ്യക്തികളും ഇത് പഠിച്ചിരിക്കണം.
2: അപ്പൊ ഇനി ഡോക്ടറോട് പറയാനുള്ളത്, ശ്രോതാക്കളോട് ഇതിന്റെ ഒരു ഇതിൽ ബേജാറാവാനില്ലെന്നും ഇതിന്റെ ഒരു ചുരുക്കം ഒന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ ശ്രോതാക്കൾക്ക്.
3: അല്ല, എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ എത്രയോ കാലം ആയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും കാലത്തിനുള്ളിൽ ഞാൻ എടുത്ത ECG-യെക്കാട്ടിലും കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവയർനെസ് നല്ലതാണ്, പക്ഷെ വളരെയധികം പേടിച്ചിട്ടാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വരുന്നത്. പേടിക്കണ്ട, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള നല്ലൊരു ഫിറ്റ്നസ്, അത് വെറുതെ ഡോക്ടറെ കണ്ടിട്ട് എഴുതി മേടിച്ചാൽ പോരാ, അതുപോലെ കറക്റ്റായിട്ട് ECG ഒക്കെ എടുത്ത് എല്ലാ ടെസ്റ്റും ചെയ്ത് ആവശ്യമുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണം. അപ്പം നമുക്ക് കുറേയധികം അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
2: അതിൻ്റെ പ്രായം ഒരു ഇത്ര വയസ്സ്, 5 വയസ്സ് അങ്ങനെ പ്രായം വല്ലതും ഉണ്ടോ?
3: ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗമാരക്കാരിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അപ്പം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണല്ലോ ഈ വിഗറസ് എക്സസൈസ് അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിംസിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ നിർബന്ധമായിട്ടും ഒരു സ്ക്രീനിങ്ങിലൂടെ കടന്നു പോകണം. ECG നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഒരു ഡോക്ടർ നിർബന്ധമായിട്ട് കണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളകത്ത് ഏർപ്പെടുത്താൻ പാടുള്ളൂ സ്കൂൾ അധികൃതർ.
2: ഇപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ച വിഷയം വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു ശ്രദ്ധ വേണം. അത് പിന്നെ പഴയ പോലെ നമ്മളങ്ങനെ ഒഴിവാക്കി വിട്ടാൽ പോരാ. ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും അതൊക്കെ അത് ഡോക്ടർ ഇപ്പോൾ ഒരു ചെറിയ സൂചന ഇവിടെ തന്നു.
3: അത് നിർത്തനുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സാധാരണ കുറച്ച് ഇപ്പം ഈ ഒരു മാസമായിട്ട് കാണുന്നില്ല, അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ ഭയങ്കര ക്ഷീണമാണ്, പിന്നെ ഇറങ്ങുന്ന അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഒരു ശകാരമാണ് പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. ശരിക്കും ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, നീ മൊബൈൽ നോക്കിയിരുന്നിട്ടാണ്, നീ രാത്രി മുഴുവൻ സിനിമ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നിട്ടാണ് എന്ന് പറഞ്ഞ് അവരെ ഓട് വഴക്കുണ്ടാക്കാതെ ഇത് ഒന്ന് കാര്യമായിട്ട് എടുക്കുക. ചിലപ്പോൾ ഇത് ആവാം, ആവാതിരിക്കാം. ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിഞ്ഞിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം.
2: വളരെയധികം സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ. താങ്കൾക്ക് പീസ് റേഡിയോ മാനേജ്മെന്റ് നന്ദി അറിയിക്കുകയാണ്. ഇനിയും മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
3: അതുപോലെ തന്നെ ഇതുപോലൊരു നല്ലൊരു ടോപ്പിക് സംസാരിക്കാൻ എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം.
2: താങ്ക് യു.
0: മഷാല്ലാ, കൗമാരക്കാരിലെ ഹൃദയാഘാതം, കാരണങ്ങൾ, പ്രതിവിധികൾ എന്ന വിഷയത്തിലുള്ള ആരോഗ്യ വിചാരമാണ് നമ്മൾ കേട്ടത്. ഈ ആരോഗ്യ വിചാരത്തിൽ പങ്കെടുത്തവർ ഡോക്ടർ അജീവ് വർഗീസ്, MBBS MD പീഡിയാട്രിക്, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൾ ജബ്ബാർ വിളത്തൂർ. അപ്പോൾ ആരോഗ്യ വിചാരം ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്ക് പോകാം.
1: ഓക്കെ, ഇത് നിർത്താത്ത അല്ലെങ്കിൽ നിർത്താതെ പോകുന്ന ഒരു ബസ്സാണ് പീസ് റേഡിയോ. അതുകൊണ്ട് തന്നെ ഇതിന് ചില സ്റ്റോപ്പുകൾ നമ്മളാണ് ഇതിന് വെക്കുന്നത്. എന്നാൽ ആ സ്റ്റോപ്പുകൾ നമുക്ക് സ്റ്റോപ്പില്ലാതെ പോകാൻ ഈ ബസ്സിൽ കയറാൻ സാധിച്ചാൽ ഒരു വിജ്ഞാനത്തിൻ്റെ വലിയ ഒരു ലോകത്തേക്ക് നമ്മൾ ചെന്നെത്തും എന്ന് തന്നെയാണ് ഇൻഷാല്ലാ. അടുത്തതായി റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥനാ പഠനത്തിലേക്ക് പോകുന്നു.
0: വെള്ളം നൽകിയാൽ പ്രാർത്ഥിക്കേണ്ടത്, ആ വിഷയത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത് സഫീർ അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഭക്ഷണത്തിന് നമ്മൾ നന്ദി കാണിക്കുന്ന ഒരു രൂപമാണ് നമ്മൾ മറ്റുള്ള ആളുകളെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ധാരാളമായി ഭക്ഷിക്കുന്നതിനപ്പുറത്ത് പാവപ്പെട്ടവരെയും അല്ലാത്തവരുമായ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമായിട്ട് അള്ളാഹു പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ വലിയൊരു സേവനമായും പുണ്യപ്രവർത്തനമായും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദാഹിക്കുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതും വളരെ പുണ്യകരമായ പ്രവൃത്തിയാണ്. ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകളുടെ ഭക്ഷണവും ദാഹവും അകറ്റി കഴിഞ്ഞാൽ, ആ സമയത്ത് അവർക്ക് ഭക്ഷണ പദാർത്ഥം നൽകിയാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഒരാൾക്ക് പാനീയം നൽകിയാൽ, വെള്ളമാണ് കൊടുത്തത്, അല്ലെങ്കിൽ ദാഹം ശമിപ്പിക്കാൻ, വെള്ളം മാത്രം ഭക്ഷണ പദാർത്ഥമല്ല മറിച്ച് ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളമാണ് നമ്മൾ ഒരാൾക്ക് കൊടുത്തതെങ്കിൽ, ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പ്രാർത്ഥന വളരെ ലളിതമാണ്. അത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലന ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുമ്മ ബാരിക്, അവിടെ കാഫിന് സുക്കൂനാണ്, ബാരിക്, അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ, ഫീഹി ഇതിൽ, ഞാൻ ഇവന് നൽകിയ വെള്ളത്തിൽ അല്ലാഹുവേ നീ എനിക്ക് ബറക്കത്ത് നൽകണേ. വസിദ്നാ, വസിദ്നാ, അവിടെ ദാലിന് സുക്കൂനാണ്, വസിദ്നാ എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. വസിദ്നാ എന്ന് ദാലിന് കെസറിട്ട് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, തെറ്റാണ്, അങ്ങനെ പറയരുത്. വസിദ്നാ, വസിദ്നാ മിൻഹു, വസിദ്നാ മിൻഹു, ദാലിന് സുക്കൂനാണ്. അപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു എന്നാണ് ഈ പ്രാർത്ഥന. നമ്മൾ ആർക്കെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ വെള്ളം നൽകിയാൽ, ഒരു പക്ഷേ നമ്മളിങ്ങനെ ദൂരയാത്ര പോകുമ്പോൾ ട്രെയിനിൽ നിന്നും കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദാഹിക്കുമ്പോൾ അവന് നമ്മളൊരു പക്ഷെ നമ്മുടെ ബോട്ടിൽ നിന്നും ഒരു കുറച്ച് വെള്ളം നൽകാം. അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മളുടെ കൂടെ പഠിക്കുന്ന സഹോദരൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരിക്ക് നമ്മൾ വെള്ളം നൽകാം. കൂടെ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ സാധാരണ കുടിക്കാൻ വെള്ളം നൽകാറുണ്ട്. ആ സന്ദർഭത്തിലെല്ലാം നമുക്കിത് പ്രാർത്ഥിക്കാവുന്നതാണ്. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എല്ലാവരും പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഒരിക്കൽ കൂടി പറയുകയാണ് പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. ഒന്നുകൂടി ചൊല്ലാം, എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. വസല്ലല്ലാഹു അലാ മുഹമ്മദിനി വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, വളരെ നല്ല, നമ്മൾ അറിയേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് സഫീർ അലക്കമി ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിലൂടെ പഠിപ്പിച്ചത്. വെള്ളം നൽകിയാൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു വിഷയത്തിലുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചത്.
0: ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് ഭയങ്കര സുന്ദരമാണ് അല്ലേ. ഇപ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്നുള്ളത്. അത് കിട്ടുന്നവനാണ് അതിൻ്റെ അപ്പോഴത്തെ ഒരു ആവശ്യകത. കാരണം നമുക്ക് ദാഹിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നതിൻ്റെ, അപ്പോൾ ആ സമയത്തൊരു പ്രാർത്ഥന നമുക്കുണ്ട് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയിട്ട്. വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ പറ്റുന്നതാണ് പ്രാർത്ഥനയാണ്. എല്ലാ തോഫീക്ക് കൂടി നമുക്ക് ഉണ്ടാവണം.
1: അതെ അതെ, ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള നമുക്ക് വഴികൾ എളുപ്പാക്കി തരാണ് അല്ലേ. ഓരോ പ്രാർത്ഥനയും പഠിച്ച് ചെല്ലുമ്പോൾ അള്ളാഹുവിനോട് ഇങ്ങനെ അടുക്കല്ലേ,
0: അടുക്കാണ്. അതെ, അള്ളാഹുവിൻ്റെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, തെറ്റിലേക്ക് പോവില്ല മനസ്സുകൾ. അങ്ങനെയുള്ള കാര്യമുണ്ട്. ഇനി നമ്മുടെ കുരുന്ന് കൂട്ടുകാർക്ക് വേണ്ടി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന പൂമരത്തണൽ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മളിനി പോകുന്നത്. അനുസരണശീലം എന്നുള്ള വളരെ കുട്ടികൾക്ക് ബേസിക്കായിട്ട് ഉണ്ടാവേണ്ട ഒരു സ്വഭാവമാണ് അനുസരണശീലം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പൂമരത്തണലിൽ. ആ പൂമരത്തണൽ അവതരിപ്പിക്കുന്നത് സുബൈർ സലഫിയാണ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് പീസ് റേഡിയോയുടെ ഈ പൂമരത്തണൽ എപ്പിസോഡിൽ ഒരൽപ്പസമയം നമുക്ക് നമ്മളെക്കുറിച്ച് ഓർക്കുവാനും നമ്മളെ ശരിപ്പെടുത്തുവാനും നമുക്ക് നല്ലൊരു ഉൾക്കാഴ്ചയുണ്ടാകുവാനും ഉപകരിക്കുന്ന നമ്മുടെ സ്വഭാവരംഗത്തുണ്ടാകേണ്ടുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസുകളിലും നമ്മുടെ പ്രോഗ്രാമുകളിലുമൊക്കെ നിങ്ങൾ വീക്ഷിച്ചപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വ്യക്തമായി സംസാരിക്കുകയുണ്ടായി. സ്ഥിരമായി കേൾക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഏറെ ഉപകാരപ്രദമായ വിഷയങ്ങളാണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും തിരഞ്ഞെടുക്കാറുള്ളത്. കൂട്ടുകാരെ, നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചു നോക്കുക. നമുക്ക് ജീവിതത്തിൽ വേണ്ട ഒരുപാട് സ്വഭാവഗുണങ്ങളുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ മദ്രസ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാറുമുണ്ട്. സ്നേഹമുള്ളവരാകണം, അനുസരണയുള്ളവരാവണം, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരാകണം, നമസ്കരിക്കുന്നവരാകണം, ഇങ്ങനെ ഒട്ടനേകം ഗുണങ്ങൾ ചേർന്നവനാണല്ലോ ഒരു മുസ്ലിമാകുന്ന ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ വീട്ടിൽ രക്ഷിതാക്കൾ പരാതി പറയുന്നൊരു പ്രധാന പ്രശ്നമാണ് കുട്ടി അനുസരണ തീരെ ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ പറയും പറഞ്ഞ കേൾക്കാത്തവനാണ്, അല്ലെങ്കിൽ പറയും യാതൊരു കാര്യങ്ങളും അവൻ ചെവിക്കൊള്ളാറില്ല. ഇതൊക്കെ നമ്മളെക്കുറിച്ചാണല്ലോ പറയുന്നത് എന്നോർത്താൽ നമുക്ക് തന്നെ തോന്നേണ്ടതുണ്ട്, അതത്ര നല്ല ഗുണമല്ലല്ലോ, നമ്മളെക്കുറിച്ചൊരു നല്ല വാക്കല്ലല്ലോ അവർ

ഇക്കുക. വറസൂൽ, പ്രവാചകനെയും അനുസരിക്കുക. എങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭിച്ചേക്കാം. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു നമ്മളോട് നേരിട്ട് വന്ന് ഒന്നും പറയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കേണ്ടത്? നമ്മളിപ്പോൾ ഡയറക്റ്റായി അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അനുസരണ വരുന്നത്? അവിടെയാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിന് മനുഷ്യരായ എന്നോടും നിങ്ങളോടുമൊക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുവേണ്ടി അള്ളാഹു ഒരിക്കലും നേർക്കു നേരെ വന്ന് നമ്മളോട് സംവദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് മലക്കുകൾ മുഖേന പ്രവാചകന്മാരിലൂടെ മനുഷ്യരോട് അള്ളാഹു തആല സംസാരിക്കുന്നു, ആ വേദഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട്. അങ്ങനെ ഖുർആനിലൂടെയാണ് നമ്മളോട് അള്ളാഹു തആല കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവനെ മാത്രം ആരാധിക്കണം, നമസ്കരിക്കണം. അതുപോലെ തന്നെ ഭൂമിയിലൂടെ അഹങ്കാരമില്ലാതെ കാരുണ്യത്തോടെ നിങ്ങൾ നടക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ പരമാവധി പാലിക്കണം. തിന്മകളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. ഇങ്ങനെ എണ്ണിയാൽ കണക്ക് പറയാൻ പറ്റാത്ത അത്രയും കൽപ്പനകൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നു. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കണ്ടേ? വേണം, ആ കൽപ്പനകൾ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അവനാണല്ലോ കീഴ്പ്പെടുന്നവനായ നല്ല ഒരു മുഅ്മിൻ, മുസ്ലിം എന്ന് വിളിക്കുന്നത്. വഅതിയുർ റസൂൽ, പ്രവാചകനെയും നമ്മൾ അനുസരിക്കണം. നമ്മളതിന് പ്രവാചകന്റെ കൂടെ ഒന്നല്ലല്ലോ ജീവിക്കുന്നത്. പ്രവാചകന്റെ കൂടെ ജീവിച്ചവരെയാണല്ലോ സ്വഹാബി എന്ന് വിളിക്കുന്നത്. നമ്മൾ അങ്ങനത്തെ ഒരാളൊന്നും അല്ലല്ലോ. നമ്മൾ നബീനെ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ നബീനെ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ അനുസരിക്കാൻ കഴിയുക? അതാണ് ഹദീസുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. നബിയുടെ സുന്നത്തുകളെ ക്രോഡീകരിക്കപ്പെട്ട്, കോർത്തിണക്കി വെക്കപ്പെട്ട സ്വഹീഹായ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമായി പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്, നമസ്കാരത്തിൽ കൈകെട്ടേണ്ടത് എങ്ങനെയാണ്, നമസ്കാരത്തിൽ സൂറത്തുകൾ ഓതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നമുക്ക് ആവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങൾ അവിടെയും പറഞ്ഞു. എന്നിട്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞത് ഖുർആൻ മാത്രമല്ല, ഹദീസാണെങ്കിലും അദ്ദേഹം പറയുന്നത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അനുസരിക്കണം. എങ്ങനെ അനുസരിക്കേണ്ടത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫാതഹൂ. ആ പ്രവാചകൻ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തന്നുവോ അത് നിങ്ങൾ അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുക. അദ്ദേഹം എന്തൊരു കാര്യം നിങ്ങളോട് പാടില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം അള്ളാഹുവിനെയും പ്രവാചകനെയും എതിരു നിന്ന് പ്രവർത്തിക്കുക എന്നത് ഏറ്റവും വലിയ നാശമാണ്. അവർ വിസമ്മതിച്ചവരാണ്, അവർ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മുടെ ഷഹാദത്ത് കലിമ പോലും നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഞാൻ അള്ളാഹുവിനെ അനുസരിക്കും, പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമെന്ന ഒരു സാക്ഷ്യവാക്യമാണ്. അതേപോലെ തന്നെ നമ്മൾ നിരന്തരമായിക്കൊണ്ട് അള്ളാഹുവിനോട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചു ജീവിക്കാൻ സന്നദ്ധനാണെന്ന് വിളിച്ചോതുകയാണ്, അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ബാങ്കിലൂടെ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള, ഓരോ പള്ളികളുടെയും മിനാരങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ബാങ്കുലി ശബ്ദങ്ങൾക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ശബ്ദമാണത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അവരെ അനുസരിക്കണമെന്ന വിഷയത്തിൽ നമുക്ക് ആർക്കും എതിരഭിപ്രായമല്ല. എന്നാൽ ഇനിയും പലരോടും നമുക്ക് അനുസരണ കാണിക്കാൻ വിധേയപ്പെട്ടവരാണ് നമ്മൾ. അവരാരാണ്? വബിൽ വാലിദൈന ഇഹ്സാന, മാതാപിതാക്കളോട് പുണ്യം കാണിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, മാതാപിതാക്കളെ സംതൃപ്തരാക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അതൊരു പ്രധാനപ്പെട്ട അനുസരണ ശീലമാണ്.
നമ്മളിൽ പല ആളുകൾക്കും അത്

0: കടന്നു വന്നിട്ടുണ്ടോ എന്നത് സംശയമാണ്. പലയാളുകളും നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകൾ അനുസരിക്കുന്നിടത്ത് പലതരം സ്വഭാവക്കാരാണ്. ചില ആളുകളെക്കുറിച്ച് പറയാറുണ്ട്, എന്തൊരു കാര്യമാണോ രക്ഷിതാക്കൾ നമ്മളോട് പറഞ്ഞത് അതിന് നേരെ വിപരീതം പ്രവർത്തിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് അള്ളാഹുവിൻ്റെ കുറ്റം കിട്ടുന്ന ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. വേറെ ചില ആളുകൾ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണല്ലോ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്ന്, അത് പേടിച്ചുകൊണ്ട് അവരത് ചെയ്യും, പക്ഷെ മനസ്സിൽ ഒരു വെറുപ്പോടെയായിരിക്കും അവരത് ചെയ്യുക. അങ്ങനത്തെ അനുസരണയും പ്രശ്നമാണ്, അവർക്ക് പ്രതിഫലം കിട്ടില്ലല്ലോ. മൂന്നാമത്തൊരു വിഭാഗം ആളുകൾ, അവർ ഏതെങ്കിലും ഒരു നിലക്ക് അവരുടെ മാതാപിതാക്കളുടെ കൽപ്പനകൾ അനുസരിക്കും, പക്ഷെ പിന്നീടൊരു ചാൻസ് കിട്ടുമ്പോൾ അവരതൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാനതൊക്കെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, എന്നിട്ടും എനിക്ക് നിങ്ങളത് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു വിഭാഗം ആളുകൾ, ഇതൊന്നും ആവശ്യമില്ല, ആ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറി അവരുടെ കൽപ്പനകൾ പറഞ്ഞതുപോലെ ചെയ്ത് അവർ അനുസരണയുള്ള കുട്ടികളായിത്തീരും, അവർക്ക് അള്ളാഹുവിൻ്റെ പുണ്യമുണ്ട്. എന്നാൽ അഞ്ചാമത് അവസാന ഒരു വിഭാഗം ആളുകൾ, മാതാപിതാക്കളെ അനുസരിക്കുന്ന കുട്ടികൾ തന്നെ, അവർ പറയുന്നതിൻ്റെ മുൻപേ തന്നെ കണ്ടറിഞ്ഞ് ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന കുട്ടികളുണ്ട്. അവരാണ് ശരിക്ക് അനുസരണ പൂർണ്ണമാക്കിയ ആളുകൾ. നമുക്കൊക്കെ പല ചരിത്രങ്ങളും കഥകളുമൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, അവിടൊക്കെ നമ്മൾ കാണാറുണ്ട് മാതാപിതാക്കൾക്കെതിരെ നിന്ന് മാതാപിതാക്കൾക്ക് അവരുടെ കൽപ്പനകൾക്ക് വില കൊടുക്കാതിരുന്ന മക്കളൊക്കെ അനുഭവിച്ചൊരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് വെറുത്തിരിക്കുന്നു, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനുഷ്യരെന്ന നിലക്ക് നിങ്ങളിൽ സംഭവിക്കുന്നത് വെറുപ്പാണ് അല്ലാഹുവിന്. അതിൽ പറഞ്ഞ ഒന്നാണ് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക. നമ്മൾ ഏറ്റവും അധികം, നമ്മളിപ്പോൾ കൂട്ടുകാർ പറഞ്ഞാൽ അനുസരിക്കും, ടീച്ചർ പറഞ്ഞാൽ അനുസരിക്കും, ആര് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ സന്നദ്ധരാണ്. പക്ഷെ നമ്മുടെ പേരൻസിനെ, നമ്മുടെ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ അനുസരിക്കേണ്ടി വരുന്നിടത്ത് നമ്മളൊരൽപ്പം പിന്നിലല്ലേ? സുഹൃത്തുക്കളെ, മാറ്റം വരണം. നമ്മളവിടെ വെച്ച് മാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ അവരുടെ അനുസരണക്ക് കീഴ്പ്പെട്ടു കൊടുക്കണമെന്ന് പറയുന്നത്? അവര് നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? അവര് നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തവരാണ്, വിയർപ്പൊഴുക്കിയവരാണ്, ഉറക്കമൊഴിച്ചവരാണ്, നമ്മെ സ്നേഹിക്കുന്നവരാണ്, നമുക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു കാര്യം പറയുമ്പോൾ അതൊന്ന് അനുസരിച്ചു കൊടുക്കാൻ പോലും നമ്മൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ നമ്മൾ ആരാണെങ്കിലും അതിനോട് യോജിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കളുടെ വാക്കുകളെ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അവരിഷ്ടപ്പെട്ടെങ്കിലേ അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമാവുകയുള്ളൂ. പല സംഭവങ്ങളും അവർക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ ഒരുപാട് നാശഹേതുക്കൾ സംഭവിച്ചു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകൻ, ഒരു മഹാപ്രളയം സംഭവിക്കുകയാണ്. നിങ്ങളൊക്കെ അനുഭവിച്ച, നമ്മളൊക്കെ പല ആൾക്കാരും അനുഭവിച്ചവരാണ്, പലരും കണ്ടവരാണ്, ഇടപെട്ടവരാണ്. വെള്ളം അങ്ങനെ നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ കടകളിലേക്കും നമ്മൾ താമസിക്കുന്നിടത്തേക്കും ഒക്കെ അങ്ങ് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താ? അപ്പം തൻ്റെ മകൻ രക്ഷപ്പെടണമെന്ന താൽപ്പര്യത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം എന്ന ഉപ്പ മകനെ വിളിച്ചു, പല പ്രാവശ്യം വിളിച്ചു. അപ്പം മകൻ പറഞ്ഞു, ബാപ്പ ബാപ്പാൻ്റെ വഴിക്ക് നീങ്ങിക്കോളൂ, ഞാന് ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിലോ മരത്തിൻ്റെ മുകളിലോ കയറി നിന്ന് ഞാൻ രക്ഷപ്പെട്ടോളാം. പക്ഷേ പിതാവ് എന്ന നിലക്ക്, വാപ്പ എന്ന നിലക്ക് പിന്നെയും ഒരുപാട് തവണ വിളിച്ചവനെ, മോനെ എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വാ, രക്ഷപ്പെടാമെന്നൊക്കെ പലതവണ വിളിച്ചു. അവൻ അനുസരിക്കാൻ സന്നദ്ധനായില്ല. ആകെ വെള്ളം ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അടുപ്പിൽ നിന്ന് വരെ വെള്ളം പൊട്ടിച്ച് പൊട്ടിത്തെറിച്ച് ഒഴുകിത്തുടങ്ങി. ആ സമയത്ത് അവന് ഒരു രക്ഷയും പ്രാപിക്കാൻ കഴിയാതെ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന, നശിക്കുന്ന കാഴ്ച ദയനീയമായ ഒരു രംഗമായി നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങത് കയറി. അതുപോലെ എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അനുസരിക്കുക എന്നതൊരു വലിയ നേട്ടം നമുക്ക് ജീവിതത്തിൽ തരുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളെക്കാൾ ഒരുപാട് പ്രായം ചെന്ന, നമ്മളെക്കാൾ ഒരുപാട് അനുഭവമുള്ള ആളുകളൊക്കെ പറയുമ്പോൾ അവർ എന്തെങ്കിലുമൊന്നും കാണാതെ പറയില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അനുസരിക്കാൻ സന്നദ്ധരാവുക. നമ്മുടെ അധ്യാപകന്മാർ, ഗുരുവര്യന്മാർ, ഉസ്താദുമാർ, ടീച്ചർമാർ പല കാര്യങ്ങളും എഴുതാൻ പറയുന്നു, കൊണ്ടുവരാൻ പറയുന്നു, വരക്കാൻ പറയുന്നു. എല്ലാം പറയുമ്പോൾ നമ്മൾ പല ആളുകളും അത് മൈൻഡ് ചെയ്യുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല, അത് ചെയ്തു വരുന്നില്ല, പഠിക്കാൻ പറയുന്നു പഠിക്കുന്നില്ല, ഇങ്ങനെയാവണം അങ്ങനെയാവണം എന്നൊക്കെ പറയുന്നു. നമ്മൾ അതൊക്കെ കേൾക്കാത്തവനെ പോലെ, അങ്ങനെ കാണാത്തവനെ പോലെ നടന്ന് അഭിനയിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവസാനമാണ് പരീക്ഷയ്ക്ക് നമുക്ക് മാർക്കില്ല, എല്ലാ കുട്ടികളും ജയിച്ചു പോകുന്നു, നമ്മൾ തോൽക്കുന്നു. പല ആളുകളും ജീവിതത്തിൽ വലിയ വലിയ ജോലികളിലേക്കും വലിയ വലിയ ഉയർച്ചയിലേക്കും എത്തുമ്പോൾ നമ്മൾ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്കെത്തുന്നു. അതൊന്നും ഉണ്ടാകരുത്. നമ്മുടെ മുതിർന്ന ആളുകൾ നമുക്ക് തരുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മളീ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരാൾ, നമ്മുടെ ഉപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, ടീച്ചറാവട്ടെ, അള്ളാഹുവിനെതിരായ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ ഒരിക്കലും അതിനെ അനുസരിക്കാൻ പറ്റില്ല. ഷിർക്ക് ചെയ്യാൻ വേണ്ടി മാതാപിതാക്കൾ പറഞ്ഞു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ചരിത്രത്തിൽ. അപ്പോ മോനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറഞ്ഞത്? നിന്റെ ഉപ്പയുമ്മയ്ക്കല്ലേ എന്താണെങ്കിലും ചെയ്യാം അനുസരിക്കാം എന്ന് പറഞ്ഞില്ല. സൂറത്ത് ലുഖ്മാനിൽ ഒരു ആയത്തിറങ്ങി വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, അവരൊരുപാട് പ്രയാസപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി, മുലയൂട്ടുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് മുലപ്പാൽ തരുന്നതിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്നു, ഗർഭം ചുമക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, വഇൻ ജാഹദാ കലാ തുശ്രിക ബീ മാ ലൈസ ലക ബിഹി ഇൽമു ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നിന്നോട് ശിർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവരെ ഫലാ തുതിഉഹുമാ, നിങ്ങൾ അവരെ അനുസരിക്കരുത്. തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സൃഷ്ടി പറഞ്ഞാലും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. ഏതെങ്കിലും ഒരു സുഹൃത്ത് നമ്മളോട് തെറ്റായൊരു കാര്യം പറയുന്നു, ഞാൻ സമ്മതിക്കൂല. നമ്മുടെ അധ്യാപകരോ അല്ലെങ്കിൽ വേറെ വേണ്ട, നമുക്ക് വേണ്ടപ്പെട്ട കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ മോശമായ ഒരു കാര്യത്തിന് നമ്മെ കൽപ്പിക്കുന്നു, ഞാനത് ചെയ്യില്ല എന്നു പറയലാണ് അവിടെ അള്ളാഹുവിനിഷ്ടം. കാരണം ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, ആ ഒരു തത്വം നമ്മൾ പഠിച്ചു വെക്കണ നിയമമാണത്. ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ട ബാധ്യതയില്ല സൃഷ്ടാവിൻ്റെ കൽപ്പനകൾക്കെതിരായിക്കൊണ്ട്, ആര് പറഞ്ഞാലും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ഏറ്റവും കടമയുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന വിഷയമാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പകരമായി നമ്മൾ മറ്റുള്ള ആരെയും അനുസരിക്കേണ്ടതില്ല ആ നിലയ്ക്ക് എതിര് വേണ്ടി വന്നാൽ. എന്നാൽ അതേ സമയത്ത് അള്ളാഹു നമുക്ക് വിധിച്ചതും തീരുമാനിച്ചതുമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. ലോകത്താരൊക്കെ അതിനെ എതിർത്താലും അവൻ ഉദ്ദേശിച്ചാൽ അതെല്ലാം നടക്കുന്നതാണ്. നമ്മൾ അനുസരണയുള്ള നല്ലൊരു കുട്ടിയായി മാറി. നമ്മുടെ മുതിർന്ന ആളുകളൊക്കെ, നമ്മുടെ വീട്ടിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, വല്യപ്പമാർ, അതുപോലെ നമ്മുടെ മാമന്മാർ, നമ്മളെക്കാൾ പ്രായം കൂടിയ പല കൂട്ടുകാരാവട്ടെ, പല നാട്ടുകാരാവട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ തരുന്നുവോൾ നിങ്ങളെന്തിനാണ് എന്നോടത് പറയേണ്ടുന്നത് എന്നൊന്നും നമുക്ക് തോന്നിപ്പോകരുത്. അവിടെയാണ് അതിൻ്റെ നല്ല വശത്തെ നമ്മൾ എടുത്ത് പാലിക്കേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കാറില്ലേ ഈ നെല്ലിക്ക കഴിക്കുന്നവനെ പറ്റിയിട്ട് പറയാറുണ്ടല്ലോ. നെല്ലിക്ക ആദ്യം ഇങ്ങനെ കഴിക്കുന്ന സമയത്തൊരു തരം പ്രത്യേക ചവർപ്പായിരിക്കും, അങ്ങനെ ഒരു കയ്പുള്ള പോലെ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. അതൊക്കെ കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞൊരൽപ്പം വെള്ളമെടുത്ത് തൊണ്ടയിലേക്ക് അങ്ങ് എത്തുന്ന സമയത്തൊരു പ്രത്യേക സുഖം അനുഭവിക്കാനുണ്ട്. സത്യത്തിൽ ഇതാണ് നമ്മുടെ പേരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളൊക്കെ പല കയ്പുള്ളതായ കാര്യമായിരിക്കും പറയുന്നത്. എങ്കിലും അതനുസരണയോടെ പാലിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വലിയ വലിയ മധുരമുള്ള അനുഭവങ്ങളായിരിക്കും. ഇൻഷാ അല്ലാ അത്തരത്തിലുള്ള നല്ല സ്വാലിഹ്യങ്ങളായ അനുസരണയുള്ള നല്ല കുട്ടികളായി നമുക്ക് മാറാൻ കഴിയണം. നമ്മുടെ ഈ പഠനം നമുക്കതിന് ഉപകരിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഇപ്പോൾ കേട്ടത് വളരെ നമുക്കൊക്കെ പരാതിയുള്ളൊരു കാര്യമാണ്, കുട്ടികളിൽ ഈ അനുസരണശീലം ഇല്ല എന്നുള്ളത്. മാഷ നിങ്ങളൊന്നും പറയണ്ടോ? ഓൻ തീരെ പറഞ്ഞാൽ കേൾക്കൂല. അല്ലെങ്കിൽ വല്ല ഉസ്താദന്മാരെ കണ്ടാൽ അവരോട് പറയും, മോലെ നിങ്ങളൊന്നും പറയണം, ഓൻ തീരെ അനുസരിക്കുന്നില്ല. ഈ പരാതികൾ പറയാത്ത രക്ഷിതാക്കൾ കുറവായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും സുബർ സലഫിയുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രാക്ഷൻ അത് അനുസരണശീലമുള്ള കുട്ടികളാക്കി മാറ്റാൻ സാധ്യമാക്കും. പൂമരത്തണലിൽ നാം കേട്ടത് നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക.

0: ഇനി പീസ് റേഡിയോയിൽ നുറുങ്ങുകൾ. നമുക്കറിയാം നുറുങ്ങുകൾ എന്നുള്ളത് നമ്മുടെ
1: രചനകളാണ് അല്ലേ?
0: അതെ, രചനകൾക്ക് ശബ്ദ ആവിഷ്കാരമായിട്ട് പീസ് റേഡിയോയിൽ എത്തുന്നു എന്നുള്ളതാണ്. മാനസാന്തരം എന്ന മുഹമ്മദ് ഹനീഫ് ആറാമയിലിൻ്റെ രചനയ്ക്ക് ഷെഫീഖ് വണ്ടൂരിൻ്റെ ശബ്ദത്തിൽ നമ്മൾ ഇന്ന് നുറുങ്ങുകൾ കേൾക്കുന്നു.
2: മാനസാന്തരം, രചന മുഹമ്മദ് ഹനീഫ്, ആറാമയിൽ. ഇഷാ നമസ്കാരശേഷം പള്ളിയുടെ ഒതുക്കുകൾ ഇറങ്ങി താഴെ ചെമ്മൺ പാതയിലെത്തിയപ്പോൾ അയാളുടെ മനസ്സ് ശാന്തമായിരുന്നു. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സന്തോഷം അയാൾ അപ്പോൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അയാൾ ആ നടത്തത്തിനിടയിൽ ഓർത്തതത്രയും അന്നത്തെ ദിവസത്തെക്കുറിച്ചായിരുന്നു. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അയാൾ ഒരു സാധാരണക്കാരൻ, രണ്ടറ്റം കൂട്ടിമുട്ടാൻ പാടുപെടുന്ന ഒരു തൊഴിലാളി, വെള്ളിയാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകുന്ന ഒരു മുസ്ലിം നാമധാരി. പക്ഷേ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ജുമാ ഖുതുബ ശ്രവിച്ചതുമുത് ശേഷമാണ് അയാളിൽ ഈമാൻ നിറഞ്ഞു തുടങ്ങിയത്. അതിൻ്റെ ആനന്ദത്തിലുമാണ്. തികച്ചും യാദൃശ്ചികമായിട്ടായിരിക്കും ചിലരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇനി നമുക്ക് അയാളുടെ കഥയിലേക്ക് മടങ്ങാം. അയാളുടെ പേര് കുഞ്ഞിമുഹമ്മദ്. ആറംഗ കുടുംബത്തിൻ്റെ നെടുംതൂണാണയാൾ. സ്ഥിരവരുമാനമില്ലാത്തതുകൊണ്ട് വളരെ കഷ്ടിച്ചുള്ള ജീവിതവും കുറേ കടബാധ്യതകളും. ഒരു 10,000 രൂപയുടെ ബാധ്യത തീർക്കാനുള്ള അവസാന തീയതിയായിരുന്നു ആ വെള്ളിയാഴ്ച. ഒരുപക്ഷേ അന്ന് ആ ബാധ്യത കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് കിടപ്പാടം തന്നെ നഷ്ടമായേനെ. പക്ഷേ ആ ദിവസം അയാളുടെ ജീവിതത്തിൽ മറ്റൊന്നാണ് സംഭവിച്ചത്. അന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അയാൾക്കൊരു പണപ്പൊതി കിട്ടി. അയാൾ വിറക്കുന്ന കൈകളാലെ ആ പൊതി തുണിക്കിടയിൽ തിരുകിവെച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പള്ളിയിൽ കയറി. മിമ്പറിൽ ഖുതുബ തുടങ്ങിയിരുന്നു. അയാളുടെ മനസ്സ് ഖുതുബക്ക് കാതോർത്തു. മൗലവി ഒരു നന്മയുടെ കഥയായിരുന്നു പറഞ്ഞു തുടങ്ങിയത്. കഥ ഇങ്ങനെയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഒരു കുതിരയാത്രക്കിടയിൽ നമസ്കാര സമയമായപ്പോൾ ഒരു പള്ളിയുടെ അടുത്ത് കുതിരയെ നിർത്തി. അവിടെ കണ്ട ഒരു കൊച്ചുബാലനോട് ചോദിച്ചു, ഞാൻ നമസ്കാരം കഴിഞ്ഞു വരുന്നതുവരെ എന്റെ ഈ കുതിരയുടെ കടിഞ്ഞാൺ നീ സൂക്ഷിക്കുമോ? അവൻ സമ്മതം മൂളി. അലി റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞ് കുതിരയുടെ അടുത്തു വന്നപ്പോൾ കടിഞ്ഞാൺ ഏൽപ്പിച്ച കുട്ടിയെ കാണാനില്ല. അങ്ങനെ നടന്നു നീങ്ങുന്നതിനിടയിൽ ഒരാൾ ഒരു കടിഞ്ഞാൺ വിൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. അലി റളിയല്ലാഹു അൻഹു കടിഞ്ഞാണിന് വില ചോദിച്ചു. അയാൾ 1 ദിർഹം വില പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു 1 ദിർഹം കൊടുത്തത് വാങ്ങി. ഇത് തന്റെ കടിഞ്ഞാണാണെന്ന് അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു, ആ 1 ദിർഹം ഞാൻ ആ ബാലന് കൊടുക്കാൻ മനസ്സുകൊണ്ട് നീക്കിവെച്ചതായിരുന്നു. ഒരുപക്ഷേ അവൻ അതിലും കുറച്ചേ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ. ഈ കഥയുടെ ഗുണപാഠം നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ കഥ കുഞ്ഞിമുഹമ്മദിൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. അദ്ദേഹം നമസ്കാരശേഷം പള്ളി സെക്രട്ടറിയുടെ കൈകളിൽ തനിക്ക് കിട്ടിയ പൊതിയേൽപ്പിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു. അത്ഭുതാവേശത്തോടെ അദ്ദേഹം അത് സ്വീകരിച്ചു. മഗ്‌രിബ് നമസ്കാരത്തിൽ പള്ളിയിൽ പോയപ്പോഴാണ് അതിൻ്റെ അവകാശിയെ കണ്ടെത്തിയതും തനിക്ക് തരാനായി 10,000 രൂപ ഏൽപ്പിച്ചതും അറിഞ്ഞത്. അള്ളാഹുവിൻ്റെ വിശാലതയോർത്ത് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ഹൃദയവേദനയോടെ അയാൾ അള്ളാഹുവിൻ്റെ മുൻപിൽ സുജൂദ് ചെയ്തു.
1: മാഷാല്ലാ, നമ്മൾ ഇന്ന് വളരെ സുപ്രധാനമായ ഒരു രചനയുടെ ശബ്ദാവിഷ്കാരമാണ് ഷെഫീഖ് വണ്ടൂരിൻ്റെ ശബ്ദത്തിലൂടെ മുഹമ്മദ് ഹനീഫ് ആറാം മൈൽ എഴുതിയിട്ടുള്ള മാനസാന്തരം എന്ന രചനയെ കേട്ടത്. വായിക്കാൻ സമയമില്ലാത്തവർക്ക് അല്ലെങ്കിൽ വായനയ്ക്ക് സാധ്യമാകാത്തവർക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് നുറുങ്ങുകൾ എന്ന പ്രോഗ്രാം. ഇൻഷാല്ലാ, ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വളരെ സുപ്രധാനമായ അള്ളാഹുവിൻ്റെ നാമവിശേഷ ഗുണങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കാനുള്ള ഒരവസരമൊരുക്കുന്ന പീസ് റേഡിയോയുടെ മറ്റൊരു പ്രോഗ്രാമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലേക്കാണ്.
0: ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നാം പഠിക്കുന്നത് അൽ മജീദ്, അൽ മുഹീത്ത് എന്ന 2 നാമങ്ങൾ
1: അല്ലേ?
0: അതെ, നാമങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഷമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിനോട് നന്ദിയും തഖ്‌വയുമുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ അറിയാനും അവനോട് കൂടുതൽ അടുക്കുവാനും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനുമൊക്കെ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു സുരക്ഷിതമായ മാർഗമാണ് അള്ളാഹു പറഞ്ഞു തന്ന നാമങ്ങളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയുക, അടുക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പ്രോഗ്രാം നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്ന, ഏറെ സ്വാധീനം ചെലുത്തേണ്ട ഒന്നാണ്. ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ പറയാനും അത് കേൾക്കാനും ഉൾക്കൊള്ളാനുമൊക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന അള്ളാഹുവിൻ്റെ മഹത്തരമായ പേരുകളുടെ കൂട്ടത്തിൽ ഒരു നാമമാണ് അൽ മജീദ്. അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അൽ മജീദ് എന്ന് പറഞ്ഞാൽ ധാരാളം മഹത്വങ്ങളുള്ളവൻ, അതേപോലെ മഹത്വപ്പെടുത്തുവാൻ അർഹതയുള്ളവൻ, അതാണ് അള്ളാഹു. അൽ മജീദ് കഫീറുൽ മജ്ദി വത്തംജീദ്, മഹത്വപ്പെടുത്തുവാൻ അർഹതയുള്ള ധാരാളം മഹത്വങ്ങളുള്ള ഒരുവനാണ് അള്ളാഹു. ലിക്കസ്റത്തി സഫ് സിഫാത്തി കമാലിഹി വക്കസ്റത്തി ഖൈരിഹി വദവാമിഹി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങളെല്ലാം സഗുണ സമ്പൂർണമാണ്. ആ വിശേഷണങ്ങൾ ധാരാളമുണ്ട്. അതേപോലെ അവനിലൂടെ കിട്ടുന്ന നന്മ, അവൻ കൊടുക്കുന്ന അനുഗ്രഹം, ഔദാര്യം എത്രമാത്രമുണ്ട്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ പടച്ച റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ നോക്കിയാൽ, നിങ്ങളുടെ ആയുഷ്കാലം മുഴുക്കെ വിനിയോഗിച്ചാലും അതിന് നന്ദി ചെയ്യാൻ നിങ്ങൾക്കാവുകയില്ല എന്ന് മാത്രമല്ല, എത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട് എന്ന് കണക്കാക്കി തിട്ടപ്പെടുത്താൻ പോലും മനുഷ്യരായ നമ്മൾ അശക്തരാണ് എന്നാണ്. അത്രമാത്രം നന്മകളും അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ സഹായങ്ങളുമൊക്കെ നൽകുന്ന അള്ളാഹു അത് നിരന്തരമായി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം അത്രമാത്രം മഹത്വങ്ങളുള്ളവനാണ്, മഹത്വപ്പെടുത്തുവാൻ യോഗ്യതയുള്ള അർഹതയുള്ളവനാണ് അള്ളാഹു. ഇന്നഹു ഹമീദും മജീദ്, തീർച്ചയായും അള്ളാഹു സ്തുത്യർഹനും മഹത്വപൂർണനുമാകുന്നു. ഏറെ മഹത്വങ്ങളുള്ള അള്ളാഹു. സൂറത്ത് ഹൂദിലെ 73-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. സ്വലാത്തുൽ ഇബ്രാഹിമിയ, നമ്മൾ നമസ്കാരത്തിലൊക്കെ പ്രത്യേകം ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട സ്വലാത്താണല്ലോ അസ്സലാത്തുൽ ഇബ്രാഹിമിയ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ, ഇങ്ങനെ പറയുന്ന ആ സ്വലാത്ത്, അതിനാണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അല്ലാഹുവേ, നീ സ്വലാത്തും സലാമും ചെയ്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്കും കുടുംബത്തിനുമൊക്കെ നീ സ്വലാത്തും സലാമും ചൊരിയടേ എന്നാണതിൻ്റെ അർത്ഥം. ആ പ്രാർത്ഥനാ വാചകം അവസാനിക്കുമ്പോഴും എന്ത് പറയുന്നുണ്ട്? ഇന്നക ഹമീദും മജീദ്, അല്ലാഹുവേ നീ ധാരാളം മഹത്വം ഉള്ളവനും അതേപോലെ തന്നെ സ്തുത്യർഹനുമാണ് എന്ന് പ്രത്യേകം അവിടെ പറയുന്നത്. അള്ളാഹുവിലേക്കുള്ള അള്ളാഹുവിൻ്റെ പുകഴ്ത്തലും വാഴ്ത്തലും വഴി ഉള്ള ഒരു അടുക്കലാണ്. ഉദാരതയുടെയും മാന്യതയുടെയും മഹത്വത്തിൻ്റെയും എല്ലാ പൂർണതകളും ഉൾക്കൊള്ളുന്നവനാണ് അള്ളാഹു. അൽ മജീദ് എന്ന നാമം ആ അർത്ഥങ്ങളൊക്കെ ദ്യോതിപ്പിക്കുന്ന സംഗതിയാണ്. കേവല വിശ്വാസത്തിനപ്പുറം തംജീദ്, അവനെ പ്രകീർത്തിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ്. ഇബ്ലീസ് അള്ളാഹുവിൽ വിശ്വസിച്ചു, അള്ളാഹുവിനെ അംഗീകരിച്ചു. പിശാച് തന്നെ പറഞ്ഞു, ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ ത്വീൻ, അള്ളാഹുവേ നീ എന്നെ തീയിൽ നിന്ന് പടച്ചു, ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവും ആ അംഗീകാരവും പിശാചിന് പോലും ഉണ്ടായി. പക്ഷേ ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, ദുർമാർഗികളായ ആളുകളെ സംബന്ധിച്ച്, നരക അവകാശികളായി തീരുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് മഹത്വപൂർണനായ മഹാനായ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നില്ല എന്ന്, വിശ്വസിച്ചിരുന്നില്ല എന്ന്. കേവലമൊരു ശക്തിയുണ്ട് എന്നതിനപ്പുറം അൽ അളീം അല്ലെങ്കിൽ അൽ മജീദ്, ധാരാളം മഹത്വങ്ങളുള്ള അള്ളാഹുവിനെ അറിയുവാനും അങ്ങനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാനും വാഴ്ത്തുവാനും ഒക്കെ സാധിക്കണം. അള്ളാഹുവിനെ വാഴ്ത്തൽ, അള്ളാഹുവിനെ പുകഴ്ത്തൽ, അവനെ സ്തുതിക്കൽ ഒക്കെ ഏറെ മഹത്വമുള്ള കാര്യങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. തസ്ബീഹ്, സുബ്ഹാനല്ലാ എന്നത് അള്ളാഹുവിനെ പ്രകീർത്തിക്കലാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, ന്യൂനതകളൊന്നുമില്ലാത്ത, എല്ലാം തികഞ്ഞ, പരിപൂർണനായ അള്ളാഹു പരമപരിശുദ്ധനാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ലാ ഇലാഹ ഇല്ലല്ലാ, അങ്ങനെയുള്ള അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അള്ളാഹു അക്ബർ, അള്ളാഹു എത്രയോ വലിയവനാണ്. ഇങ്ങനെ നാം ചൊല്ലുന്ന ദിക്റുകൾ, അദ്കാറുകൾ, തസ്ബീഹാത്തുകൾ, തഹ്ലീലാത്തുകൾ ഒക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന സൽക്കർമ്മവും നമ്മുടെ ജീവിതത്തിൽ ഏറെ നല്ല സ്വാധീനങ്ങൾ ചെലുത്തുന്ന ഇബാദത്തുകളുമാണ്. അള്ളാഹു അവൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലുകളിലുമൊക്കെ, അഥവാ അള്ളാഹുവിൻ്റെ സത്തയിലും വിശേഷണങ്ങളിലും അവൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ മഹത്വപൂർണനാണ്. അങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ അറിയേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. അള്ളാഹുവിന് യാതൊരുവിധ ന്യൂനതകളുമില്ല. എല്ലാ അർത്ഥത്തിലും അവൻ സമ്പൂർണനാണ്. അവനെപ്പോലെ ആരുമില്ല. ലോകത്ത് എത്ര തന്നെ സ്വാധീനങ്ങളും അറിവും കഴിവും സമ്പത്തും സൗകര്യങ്ങളുമുള്ള ആളുകളായിരുന്നാലും എല്ലാവർക്കും പലതരത്തിലുള്ള കുറവുകളും ന്യൂനതകളുമുണ്ട്. രോഗമുള്ളവരുണ്ട്, രോഗം ബാധിക്കാൻ ഇടയുള്ളവരുണ്ട്. ക്ഷീണം, ഉറക്കം, മയക്കം, മരണം എല്ലാം സൃഷ്ടികളുടെ ഒക്കെ പൊതുവെയുള്ള ന്യൂനതകളും കുറവുകളുമാണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതില്ലാത്ത ഉഹുദുഹു സിനത്തും വലാനവും, ഒരു തൂങ്ങി ഉറക്കം, ഉറക്കം തൂങ്ങൽ അതില്ല, ഒരു ഗാഢനിദ്ര അതുമില്ല. മറിച്ച് എല്ലാ സമയത്തും സദാ ജാഗ്രതയുള്ള, ഉണർന്നിരിക്കുന്ന, ഉറക്കമോ മയക്കമോ പിടികൂടാത്ത അള്ളാഹു മഹത്വങ്ങളുടെ പൂർണതയിൽ ഇരിക്കുന്നവനാണ്. അങ്ങനെയുള്ളവനെ നമ്മൾ അറിയണം, അവനെ വാഴ്ത്തണം, പുകഴ്ത്തണം. വമാബിക്കും മിൻ നിഅമത്തിം ഫമിനല്ലാഹ്, നിങ്ങൾ അനുഭവിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളും സുഖങ്ങളുമുണ്ടോ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ആ പടച്ചറബിനെ അറിഞ്ഞ് പുകഴ്ത്തുവാൻ സാധിക്കുമ്പോഴാണ് അൽ മജീദ് എന്ന നാമം വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടവരായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു നാമമാണ് അൽ മുഹീത്ത്, അഹാത്വ യുഹീത്തു എന്ന് പറഞ്ഞാൽ വലയം ചെയ്യുക എന്നാണ്. അൽ മുഹീത്ത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും വലയം ചെയ്തു നിൽക്കുന്നവൻ. അല്ലദി അഹാത്ത ബികുല്ലി ശൈഇൻ ഇൽമൻ വഖുദറതൻ വറഹ്മതൻ വഖഹ്റൻ, അല്ലാഹു സുബ്ഹാനഹു വതആല സർവചരാചരങ്ങളെയും വലയം ചെയ്തിരിക്കുന്നു. ഇൽമൻ അറിവിനാൽ, എല്ലാറ്റിനെ സംബന്ധിച്ചും, എല്ലാ സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ചും, സർവചരാചരങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മവും കൃത്യവും വിശദവുമായ അറിവ് അള്ളാഹുവിനുണ്ട്. വഖുദറത്തൻ, അവയെല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ, അവയെല്ലാറ്റിനെയും അടക്കി നിർത്താൻ കഴിവുറ്റവനാണ് അള്ളാഹു. വറഹ്മത്തൻ, അവയെല്ലാം എന്തു തന്നെ ചോദിച്ചാലും കൊടുക്കാൻ കഴിവുള്ള അളവറ്റ ദയാപരനും കരുണാവാരിധിയുമാണ് അള്ളാഹു. വഖഹ്റൻ, എല്ലാറ്റിനെയും അടക്കി നിയന്ത്രിച്ച് കാൽക്കീഴിൽ നിർത്താൻ കഴിവും ശക്തിയും കെൽപ്പുമുള്ളവനാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പരിധിയിൽ വരാത്ത ഒന്നുമില്ല. അവൻ്റെ ശക്തിക്ക് കീഴിൽ വരാത്ത ആരും, ഒരു ശക്തിയും ലോകത്തില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും നിയന്ത്രണത്തിലും വരാത്ത ഒന്നുമില്ല. ഇങ്ങനെ എല്ലാറ്റിനെയും എല്ലാ നിലയിലും ഉൾക്കൊണ്ട് വളഞ്ഞ് ചൂഴ്ന്നു നിൽക്കുന്ന വലയം ചെയ്തു നിൽക്കുന്നവനാണ് അല്ലാഹു. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. അവിശ്വാസികളും അതിൽ നിന്ന് ഒഴിവല്ല, മുക്തമല്ല. അവിശ്വാസികളെ, കാഫിരീങ്ങളെ അല്ലാഹു വലയം ചെയ്തിരിക്കുന്നു. അല ഇന്നഹു ബികുല്ലി ശൈഇൻ മുഹീത്ത്. സൂറത്ത് ഫുസ്സിലത്തിലെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ, അറിയുക, തീർച്ചയായും അല്ലാഹു എല്ലാറ്റിനെയും വലയം ചെയ്തു നിൽക്കുന്നവനാണ്. ഒരാൾക്കും അവൻ്റെ പിടുത്തത്തിൽ നിന്ന് കുതറിയോടാൻ, അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറിപ്പോകാൻ, ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള അല്ലാഹു അൽ മുഹീത്ത്. അപ്പോൾ നമ്മുടെ ശത്രുവാണ്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവനാണ്, അകാരണമായി ശല്യപ്പെടുത്തുന്നവനാണ് ഒരാൾ എങ്കിൽ, അതൊരു വ്യക്തിയാകാം, ഒരു സമൂഹമാകാം, ഒരു രാജ്യമാകാം, ആരുമാകട്ടെ, നമുക്കെത്ര വലിയവരായി അവരെ തോന്നിയാലും അവരെ എല്ലാവരും അള്ളാഹുവിൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിന് കീഴിലുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മൾ എന്തിന് ശത്രുക്കളുടെ കഴിവിനെ സംബന്ധിച്ച്, ശേഷിയെ സംബന്ധിച്ച്, സന്നാഹങ്ങളെ സംബന്ധിച്ച് അസ്വസ്ഥരാകണം? ഞൊടിയിടയിൽ അവരെയെല്ലാം പാഠം പഠിപ്പിക്കാൻ, നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ളവനാണ് അല്ലാഹു അൽ മുഹീത്ത്. എല്ലാറ്റിനെയും എല്ലാവരെയും വലയം ചെയ്ത് നിയന്ത്രിച്ച് നിൽക്കുന്ന ആ അല്ലാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളും ആവലാതികളും സങ്കടങ്ങളും പറയാൻ നമുക്കായാൽ, ആ പടച്ചറബ് നിശ്ചയിച്ചാൽ എന്തും നടക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, നമുക്ക് അസ്വസ്ഥതയുടെ ആവശ്യമില്ല, സമാധാനവും സ്വസ്ഥതയും നമുക്കുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലോകത്തുള്ള എല്ലാം അല്ലാഹുവിൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലുമാണ്. ആ പടച്ചറബ് അവൻ്റെ ശക്തിയും കാരുണ്യവും അതേപോലെ തന്നെ ആധിപത്യവും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന പല ചരിത്ര സംഭവങ്ങളും അനുഭവങ്ങളുമുണ്ട്. ആദ്, സമൂദ് തുടങ്ങിയ വലിയ വലിയ ശക്തരായ, വളരെയധികം കഴിവുകളും ശേഷികളുമുള്ള സമൂഹങ്ങൾ, തലമുറകൾ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരുടെ വലിപ്പവും ശേഷിയും കഴിവും ഒന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർക്ക് വിലപ്പോയില്ല, അവരെ രക്ഷപ്പെടുത്തിയില്ല. എങ്കിൽ നമ്രൂദിനെയും ഖാറൂനിനെയും ഹാമാനിനെയും ഫിർഔനിനെയും അടക്കി നിർത്തിയ, വലയം ചെയ്ത് നിയന്ത്രിച്ച് നിർത്തിയ റബ്ബ് ഇന്നുമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ, തീർച്ചയായും ആ പടച്ചറബിനെ അവലംബിക്കാൻ, അവനെ ആശ്രയിക്കാൻ, അവൻ്റെ സഹായത്തിനും പരിഗണനക്കും അർഹത നേടാൻ, അവൻ്റെ എതിരാളികളെ അവൻ പാഠം പഠിപ്പിക്കാൻ കഴിവുറ്റവനാണ് എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ അനുധാവനം ചെയ്യാൻ നമുക്കാകേണ്ടതുണ്ട്. എങ്കിൽ തീർച്ചയായും നമുക്ക് തന്നെയായിരിക്കും ആത്യന്തികമായ വിജയവും ഇരുലോകത്തും സമാധാനവും നേടുവാൻ കഴിയുന്ന ആളുകൾ. അൻതുമുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതന്മാർ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവും വിശ്വാസവും ഒക്കെ രൂഢമൂലമാക്കി പ്രതീക്ഷയോടെ അവനിലേക്ക് തിരിയാൻ, അവനെ അവലംബിക്കാൻ, അവനെ ആശ്രയിക്കാൻ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് അനുസരിച്ച് മുന്നേറാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി നമ്മൾ മാറും, അള്ളാഹു നമ്മെ സഹായിക്കും. അതേപോലെ എല്ലാവരെയും വലയം ചെയ്ത് നിൽക്കുന്നത് പോലെ നമ്മെയും അള്ളാഹു വലയം ചെയ്തിട്ടുണ്ട്. വടച്ചറബിൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലുമാണ് നമ്മൾ എന്ന് തിരിച്ചറിയുമ്പോൾ അള്ളാഹു വിലക്കിയ തിന്മകളിലേക്ക് പോകാൻ നമുക്കാവുകയില്ല. അള്ളാഹു ഏത് സമയവും നമ്മെ പിടിച്ച് ശിക്ഷിച്ചേക്കും. കണ്ണ് നൽകിയ അള്ളാഹുവിന് ആ കാഴ്ച തിരിച്ചെടുക്കാൻ പ്രയാസമില്ല. സംസാരശേഷി നൽകിയ പടച്ചറബിന് നാവിൻ്റെ ചലനശേഷി നിശ്ചലമാക്കാൻ കഴിവുള്ളവനാണ്. അതേപോലെ ഹൃദയമിടിപ്പ്, ആരോഗ്യം, ജീവിതം, സമ്പത്ത്, സൗകര്യങ്ങൾ എന്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് പറയുമ്പോൾ, ആ പടച്ചറബ് നമ്മെ വലയം ചെയ്തു നിൽക്കുന്നുണ്ട്, അവൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലുമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുമ്പോൾ കുതിറി ഓടാൻ നമുക്ക് സാധിക്കുകയില്ല. ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്. അള്ളാഹുവേ, നിന്നിൽ നിന്ന് നിന്നിലേക്ക് തന്നെയല്ലാതെ നിന്നെ വിട്ട് വേറൊരാളുടെ അടുക്കിലേക്ക് പോകുവാനോ, അഭയം തേടുവാനോ, രക്ഷാകേന്ദ്രമായി കണ്ടെത്തുവാനോ ആരുമില്ല അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആയിൽ കിടക്കാൻ നേരത്ത് നമ്മൾ ചൊല്ലേണ്ടുന്ന ദിക്ര ദുആകളുടെ കൂട്ടത്തിൽ ഒരു ദുആയിൽ പ്രത്യേകം പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ എല്ലാ നിലയിലും നമ്മെ നിയന്ത്രിച്ച് വലയം ചെയ്ത് നിൽക്കുന്ന അള്ളാഹു നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ അവലംബമാണ്, ആശ്രയമാണ്. അതേപോലെ അവൻ്റെ ശിക്ഷയെ നമ്മൾ ഭയക്കുകയും അവൻ്റെ ഇടപെടലുകളെയും നടപടികളെയും നമ്മൾ പേടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അവൻ്റെ ഹൈറാത്തുകൾക്ക്, ബറക്കത്തുകൾക്ക്, നന്മകൾക്ക് അർഹരാകാൻ, അവൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി പശ്ചാത്തപിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒക്കെ നമുക്കത് പ്രേരണയും പ്രേരകവുമാകേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാ അർത്ഥത്തിലും സുരക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. നമുക്കറിയാം നമ്മുടെ റബ്ബിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ആ നാമങ്ങളെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളും അറിവുകളും കിട്ടുന്നു എന്നുള്ളത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും കൂടുതൽ ഇബാദത്തിൽ നന്മയിലും ആയി ജീവിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ അൽ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ പഠിച്ച രണ്ട് നാമങ്ങൾ അൽ മജീദ്, അൽ മുഹീത്തു എന്ന രണ്ട് നാമങ്ങളാണ് ക്ലാസ് എടുത്തത്. ഷമീർ മദീനി.
1: മാഷാല്ലാ, നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന പല പ്രഭാഷണങ്ങളുണ്ടാവും, പല ഉപദേശങ്ങളുണ്ടാകും, അനുഭവങ്ങളുണ്ടാകും, ചരിത്രങ്ങളുണ്ടാകും. അതിൻ്റെയൊക്കെ പോലെ തന്നെ, അതല്ലെങ്കിൽ അതിനേക്കാളും ഒരു പക്ഷേ വേഗത്തിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് കഥ എന്നുള്ളത്. ഇൻഷാല്ലാ ഈ റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ പ്രവേശിക്കുന്നത് കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. എതിരില്ലാത്ത സത്യം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി അബ്ദുസലാം വീട്ടി നമ്മോടൊപ്പം ചേരുകയാണ് കഥ പറയാം പ്രോഗ്രാമിലൂടെ.
4: പ്രിയ കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രസകരമായ മറ്റൊരു കഥയാണ് കേൾക്കുന്നത്. ഹോജ എന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുസ്തകങ്ങളിലൊക്കെ? ഒരു ദിവസം ഹോജ ചന്തയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വിളി കേട്ടത്, മൂന്ന് എതിരില്ലാത്ത സത്യങ്ങൾ, അറിയേണ്ടവർക്ക് കടന്നുവരാം. ഹോജ ഇത് കേട്ട് അല്പമൊന്ന് അമ്പരന്നു. എതിരില്ലാത്ത മൂന്ന് സത്യങ്ങളോ, അതെന്താണാവോ? ഹോജ ആ ശബ്ദം കേട്ടിടത്തേക്ക് ചെന്നു. അവിടെ ഒരു പ്രഭു ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പ്രഭു എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നല്ല ധനാഢ്യനായ ഒരു മനുഷ്യൻ. ഈ കോട്ടയിലുള്ള മൺപാത്രങ്ങൾ ചുമന്ന് എന്റെ വീട്ടിലെത്തിക്കുന്നവർക്ക് മൂന്ന് എതിരില്ലാത്ത സത്യങ്ങൾ പ്രതിഫലമായി പറഞ്ഞു തരുന്നതായിരിക്കും. ഇതാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. പ്രഭുവിന്റെ വാക്കുകൾ കേട്ട് ആരും തന്നെ ആ ചുമടെടുക്കാൻ തയ്യാറായില്ല. ആർക്ക് വേണം ആ സത്യം? എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് അദ്ദേഹത്തിലുണ്ടാവും. പക്ഷേ ഹോജ ചിന്തിച്ചത് അതൊന്നുമായിരുന്നില്ല, ആ എതിരില്ലാത്ത മൂന്ന് സത്യങ്ങൾ എന്തായിരിക്കുമെന്നാണ്. അതറിയാനുള്ള ആകാംക്ഷയാണുണ്ടായിരുന്നത്. അതുകൊണ്ട് ഹോജ പ്രഭുവിൻ്റെ ചുമടെടുക്കാൻ തയ്യാറായി. അങ്ങനെ ആ കുട്ടയും ചുമന്നുകൊണ്ട് ഹോജ പ്രഭുവിനോടൊപ്പം യാത്രയായി. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ആകാംക്ഷ അടയ്ക്കാൻ വയ്യാതെ ഹോജ ചോദിച്ചു, അല്ലയോ പ്രഭു, അങ്ങ് പറഞ്ഞ ആ മൂന്ന് സത്യങ്ങൾ എന്തൊക്കെയാണ്? ശരി, ഞാൻ ആ എതിരില്ലാത്ത മൂന്ന് സത്യങ്ങൾ നിനക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം കേട്ടോ, പ്രഭു പറഞ്ഞു. ഒന്നാമത്തെ സത്യം ഇതാണ്, സ്വർഗരാജ്യം വിശക്കുന്നവനുള്ളതാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. പ്രഭു ആദ്യത്തെ സത്യം പറഞ്ഞു, എന്നിട്ട് ചോദിച്ചു, എന്താ, ശരിയല്ലേ? അതെ അതെ, തികച്ചും പരമമായ സത്യം തന്നെ, ഹോജ സമ്മതിച്ചു. ഇനി രണ്ടാമത്തെ സത്യം പറയാം. നടന്നു പോകുന്നതാണ് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്, പ്രഭു പറഞ്ഞു. അതും ശരി തന്നെ, ഹോജ വേഗം സമ്മതിച്ചു. ഇങ്ങനെ ഒരു മണ്ടനെ ഒരു ചിലവുമില്ലാതെ ചുമടെടുക്കാൻ കിട്ടിയതിൽ പ്രഭു സന്തോഷിച്ചു. മാത്രമല്ല, തൻ്റെ ബുദ്ധിശക്തിയിൽ അയാൾ അഭിമാനം കൊണ്ടങ്ങനെ നടന്നു. ശരി, ഇനി മൂന്നാമത്തെ സത്യം, പ്രഭു തുടർന്നു. നിങ്ങളേക്കാൾ വലിയ ഒരു വിഡ്ഢി ഈ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കരുത്. ഓ, അങ്ങ് പറഞ്ഞതെല്ലാം തന്നെ തീർച്ചയായും പരമമായ സത്യങ്ങൾ തന്നെയാണ്. വളരെ മൂല്യമുള്ളതും എതിരില്ലാത്തതുമായ സത്യങ്ങൾ ഹോജ പറഞ്ഞു. അതിനിടയിൽ തന്നെ ഹോജ തന്റെ തലയിലിരുന്ന കുട്ട താഴേക്കിട്ടു. കുട്ടയിലെ മൺപാത്രങ്ങൾ വലിയ ശബ്ദത്തോടെ പൊട്ടിച്ചിതറി. വില പിടിച്ച പാത്രങ്ങൾ തകർന്നു കിടക്കുന്നത് കണ്ട് ഒന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുന്ന പ്രഭുവിനോട് ഹോജ പറഞ്ഞു, എനിക്ക് മൂന്ന് വലിയ സത്യങ്ങൾ പറഞ്ഞു തന്ന അങ്ങയോട് ഞാൻ ഒരു എതിരില്ലാത്ത സത്യമെങ്കിലും പറയണ്ടേ? ഇതാ ഒരെതിരുമില്ലാത്തൊരു സത്യം. അങ്ങ് ചന്തയിൽ നിന്നും വാങ്ങിയ വില പിടിച്ച മൺപാത്രങ്ങൾ പൊട്ടിയിട്ടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരു കാരണവശാലും താങ്കളത് വിശ്വസിക്കരുത്. ഇത്രയും പറഞ്ഞ് ഹോജ നടന്നകന്നു. വലിയ ബുദ്ധിമാനെന്ന് അഹങ്കരിച്ച് ചുളിവിൽ കാര്യം നടത്താൻ ശ്രമിച്ച പ്രഭു ഒന്നും പറയാനാവാതെ തരിച്ചു നിന്നു. കൂട്ടുകാരെ, കഥ കേട്ടില്ലേ? നമ്മൾ ചിലപ്പോ വലിയ ബുദ്ധിമാനും തന്ത്രജ്ഞനുമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളേക്കാൾ ബുദ്ധിയും തന്ത്രമൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആളുകളെ പറ്റിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കണ്ട. നേരവാ, നേരപ്പോ, നല്ല ചിന്തയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ഒരു രസകരമായിട്ടുള്ളൊരു കഥ എന്നത് അല്ലേ, ആ നിലക്ക് അതിനെ കണ്ടാൽ മതി. മറിച്ച് അതിൻ്റെ ഒരു പാഠം, കുതന്ത്രങ്ങൾ കാണിച്ച് വലിയ ബുദ്ധിമാനെന്ന് ചമഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ശരിക്കും അമളിയിൽപ്പെടും. അപ്പോ അടുത്ത കഥയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ വീട്ടിയാങ്കിളിൻ്റെ മനോഹരമായ കഥയാണ് നമ്മൾ കേട്ടത്. എതിരില്ലാത്ത സത്യം. തീർച്ചയായിട്ടും കഥ എന്ന് പറയുമ്പോൾ അത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരാശയം അല്ലെങ്കിൽ ഒരു അറിവ്, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു നന്മയൊക്കെ നമ്മൾ മനസ്സിലേക്ക് ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് കഥകൾ. അപ്പോൾ അത്തരം പ്രോഗ്രാമുകളാണ് നമ്മൾ കുട്ടികളിലേക്കൊക്കെ തീർച്ചയായിട്ടും എത്തിക്കേണ്ടത് കൂടിയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ഇതുപോലെയുള്ള കഥ പറയാൻ പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാം. ഇനി അടുത്തതായിട്ട് പീസ് റേഡിയോയിൽ ജനക്ഷേമം.
1: യെസ്, ജനക്ഷേമം പ്രോഗ്രാമിൽ സാധാരണയായി നമ്മൾ ഓരോ വിഷയങ്ങളും, അതായത് ജനങ്ങളുടെ ക്ഷേമം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അവരിലേക്ക് എത്തിക്കുന്ന ഒട്ടനവധി പ്രോഗ്രാമുകളുണ്ട്. അതിൻ്റെ ഭാഗമായി ജനക്ഷേമം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മളിന്ന് കേൾക്കുന്നത്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക ആരോഗ്യം നോക്കാറുണ്ടോ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുസ PP, നമ്മുടെ പീസ് റേഡിയോ പ്രതിനിധി, അതുപോലെ ജസ്മൽ അലി CP, ഈ രണ്ടു പേരും നടത്തിയിട്ടുള്ള ചർച്ചകളിലേക്ക് നമുക്ക് പോകാം, ജനക്ഷേമത്തിലേക്ക്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സോബിഹി അജ്മഈൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സാമ്പത്തിക കാര്യങ്ങളിലും അതുപോലെ തന്നെ അക്കൗണ്ടിങ് മേഖലകളിലൊക്കെ പ്രവർത്തിച്ചൊരു 15 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളും, അതുപോലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ മാനേജറായി പ്രവർത്തിച്ചതിൻ്റെ പരിചയമുള്ളതും, കൂടാതെ നമുക്ക് ഈ ഖത്തർ വേൾഡ് കപ്പിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ്, അതുപോലെ AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് പോലെയുള്ള അന്താരാഷ്ട്ര പ്രോഗ്രാമുകളിൽ ഫൈനാൻഷ്യൽ സൂപ്പർവൈസറായി പ്രവർത്തിച്ച് പരിചയമുള്ള നമ്മുടെ കേരളത്തിലെ അരീക്കോട്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശി കൂടിയായ ജസ്മൽ CP ആണ് നമ്മുടെ കൂടെ എന്നുള്ളത് ഈ ഒരു സമകാലികം പ്രോഗ്രാമിൽ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി പരിചയം, ഈ ഒരു മേഖലയിലുള്ള പരിചയം നമുക്ക് ചെറുകിട വ്യവസായങ്ങളിൽ അല്ലെങ്കിൽ സംരംഭകർ, ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ അക്കൗണ്ടിങ്ങിലും ബിസിനസ് പരമായ കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് ആ കാര്യങ്ങൾ നമുക്കൊരു സപ്പോർട്ട് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക് ഈ ഒരു സമകാലികം സെക്ഷൻ പ്രത്യേകിച്ചും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇൻഷാല്ലാ എന്തായാലും നമ്മൾ ഈ സമകാലികം പ്രോഗ്രാമിലേക്ക് ജസ്മൽ CP നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പിന്നെ സാധാരണ നമ്മുടെ നാട്ടിൽ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണെന്നൊരു ഒരു പക്ഷേ ഒരു കോമൺ ഇതിലേ നമുക്ക് പറയാം. ഇനിയിപ്പോൾ ബിസിനസ് അല്ലെങ്കിലും ധാരാളം ആളുകൾ ഈ മേഖലയിലുണ്ട്, ബിസിനസ് മേഖല നമുക്കുണ്ട്. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് പിന്നെ അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഹെൽത്ത് എന്താണെന്നറിയില്ല. സത്യത്തിൽ ഇത് എങ്ങനെയാണ് പോകുന്നത്? നമ്മളിപ്പോൾ മനുഷ്യനാണെങ്കിൽ നമ്മൾ നമ്മളൊരു ആരോഗ്യം നോക്കണം, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് ഒരാൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പല എന്താണ് എൻ്റെ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
5: തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ചില സിംപ്റ്റംസ് വരും, പിന്നെ പനി വരാം, ജലദോഷം വരാം, അപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിച്ച് നമ്മൾ ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ നമ്മൾ പീരിയോഡിക്കൽ പിന്നെ ഹെൽത്ത് ചെക്കപ്പ് നടത്താറുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്. ബിസിനസ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഒരു ലീഗൽ പേഴ്സണാണ്. അതും ഒരു പേഴ്സണാണ്, ലീഗൽ പേഴ്സണാണ്. നമ്മളെപ്പോലെ റൈറ്റും അധികാരങ്ങളും കാര്യങ്ങളും ഉള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ലീഗൽ പേഴ്സണാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ നമ്മളെ ആരോഗ്യം പോലെ തന്നെ നമുക്ക് നിലനിൽക്കാൻ നമുക്ക് ഈ മെഡിക്കൽ ചെക്കപ്പും ഇതും ആവശ്യമുള്ളത് പോലെ തന്നെ ഒരു ബിസിനസ് നിലനിൽക്കാനും അതിൻ്റെ പിന്നെ ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ പീരിയഡിക്കലായിട്ടും അതിൻ്റെ സിംറ്റംസ് കാണിക്കുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഉറപ്പ് വരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്.
0: തീർച്ചയായിട്ടും പല ആളുകളും ഇത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ആരോഗ്യം നിലനിർത്താൻ പോഷകാഹാരങ്ങൾ കഴിക്കുന്ന പോലെ, ടൈമിലി ഭക്ഷണം കഴിക്കുന്ന പോലെ, നിങ്ങൾ സൂചിപ്പിച്ച പോലെ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിസിനസ്സിനെ നമ്മൾ ഇതിന് വിധേയമാക്കണം എന്നുള്ളതാണ്. ചെക്കപ്പിന് വിധേയമാക്കണം, അതിൻ്റെ ആരോഗ്യകരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത്.
5: പലപ്പോഴും കാഴ്ചയിൽ നമുക്ക് പലപ്പോഴും നമ്മളെ ശരീരം കണ്ട നമുക്ക് എന്തില്ല, പിന്നെ അനാരോഗ്യങ്ങളൊന്നും നമുക്ക് കാഴ്ചയിൽ കാണൂല. പക്ഷെ നമ്മൾ ഈ ചെക്കപ്പ് നമുക്ക് പലപ്പോഴും സർപ്രൈസുകൾ വരും. പല മെഡിക്കൽ ചെക്കപ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് സർപ്രൈസ് ആയിട്ട് യു ഹാവ് ദിസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബിസിനസ്സും. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് നമുക്ക് പിന്നെ പലപ്പോഴും കാണാൻ കഴിയും. നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ അതിൻ്റെ സിംറ്റംസിന് ആ ടൈമിൽ റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതും
0: മനസ്സിലാവില്ല.
5: പിന്നീട് അത് റിക്കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേഷനിലേക്ക് അത് പോകും.
0: ഓക്കെ, ഈ പലപ്പോഴും ഈ സംരംഭകർ, ഈ ബിസിനസ് നടത്തുന്ന ആളുകൾ അവരുടെ ഈ ഒരു ബിസിനസ്സിനെ, നമ്മൾ ഈ സൂചിപ്പിച്ച ഈ ഹെൽത്ത് കണ്ടീഷൻ, ബിസിനസ്സിൻ്റെ ഒരു ആരോഗ്യ കണ്ടീഷൻ ചെക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും?
5: ഇത് പിന്നെ വളരെ സിമ്പിളാണ്. നമ്മളെ പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾ ക്രേസി ഡ്രൈവിങ്ങിൽ ഭയങ്കര ക്രേസ് ഉള്ളതാണ്,
0: താല്പര്യമുള്ളതാണ്.
5: ഓക്കെ, അപ്പോൾ അയാൾ ശ്രദ്ധിക്കുന്ന ഡ്രൈവിങ് നല്ല ക്രേസ് ആയിട്ട് അയാളെ വണ്ടി എടുത്ത് നല്ല ഡ്രൈവ് ചെയ്ത് പോകണം. അയാളെ വണ്ടിക്ക് ഒരു ഡാഷ് ബോർഡ് ഇല്ല നോക്കാം. ഡാഷ് ബോർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നെ ഡാഷ് ബോർഡ് എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാം, അതിൻ്റെ ഫ്യൂൽ എത്ര ഉണ്ട്, സ്പീഡ് എന്താണ്, ഓവർ സ്പീഡിലാണോ അതല്ല അണ്ടർ സ്പീഡിലാണോ നിങ്ങൾ പോകുന്നത്, എഞ്ചിൻ്റെ ഇതെന്താ, സ്റ്റാറ്റസ് എന്താ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാറിൻ്റെ ഡാഷ് ബോർഡ് കാണിക്കും. ഇയാൾക്കിത് ഇല്ല നോക്കാം. ഇല്ലാത്ത എന്തുകൊണ്ടാണ്, ഇയാൾ ഈ ഡ്രൈവിങ്ങിലാണ് ഇയാളെ ക്രേസ്. ഇയാൾ ഇത് ഈ ക്രേസ് വെച്ചിട്ട് അയാൾ ഡ്രൈവ് ചെയ്ത് പോവാണ്, ഇയാൾക്ക് ഇത് അറിയണില്ല. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ എന്ത് സംഭവിക്കും, ഇത് ഈ സിംറ്റംസ് ശ്രദ്ധിക്കാതെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അയാൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ചില ആളുകൾ പിന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നത്, പാഷൻ്റെ പുറത്തായി ബിസിനസ് തുടങ്ങുന്നത്. ഈ ഡ്രൈവിങ്ങിൽ ക്രേസ് ഉള്ള പോലെ ഇവർക്ക് ഒരു പാഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റുള്ള ക്രേസ് ഉണ്ടാവും, പാഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസുള്ള പാഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് അവരുടെ അടുത്തുള്ള കസ്റ്റമേഴ്സിൻ്റെ മേലെ അവർക്കൊരു പാഷൻ, അതല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാൻഡിന് ഒരു പാഷൻ. ഈ ഒരു പാഷൻ്റെ പുറത്തായിരിക്കും മിക്കവാറും ഇവർ ബിസിനസ് തുടങ്ങുന്നത്,
0: ഇനീഷ്യേറ്റീവ്
5: ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ പാഷനാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ലൈവ് ചെയ്യണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ അതിന് ഡിസിപ്ലിൻ വേണം. ഈ ഡിസിപ്ലിൻ എന്നുള്ള പാർട്ടി ഇവർ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഈ ഡിസിപ്ലിനെ ഓവർ ഷേഡോ ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, പാഷൻ പിന്നെ ഡിസിപ്ലിൻ ഓവർ ഷേഡോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും, ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും അത് ബാധിക്കും. അപ്പോൾ അതാണ് മെയിൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കണം.
0: ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ബിസിനസ്സിന് അതിൻ്റേതായ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് പൂർണ്ണ ബോധ്യത്തോടെ കരുതി അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ആരോഗ്യപരമായിട്ട് ഒരു ബിസിനസ്സിനെ കൊണ്ടുപോകാൻ കഴിയാന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഈ ബിസിനസ്സിൽ പോയി നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കാണാതിരിക്കുക, ബ്ലൈൻഡ് ബാധിക്കുക എന്നൊക്കെ പറയുക, അന്ധത ബാധിക്കുക ബിസിനസ്സിൽ, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്?
5: പ്രധാനമായും ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം, നമ്മൾ അതിൻ്റെ റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കണം. ഓരോ ഡിസിഷനും, വെതർ ഇസ് ഫിനാൻഷ്യൽ ഡിസിഷൻ, മാർക്കറ്റിംഗ് ഡിസിഷൻ, എന്ത് ഡിസിഷൻ ആയാലും അതിൻ്റെ ടൈമിൽ ആ ഡിസിഷൻ എടുക്കണം. അപ്പോൾ പിന്നെ ഒരു പാഷൻ്റെ പുറത്ത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു ബിസിനസ് ആണെങ്കിൽ അയാളെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അയാളുടെ പാഷനായിരിക്കും, അല്ലെങ്കിൽ ഇമോഷനായിരിക്കും. അത് ഫാക്ച്വൽ ആയിക്കോളണം എന്നില്ല. ആ ഈ ഫാക്ച്വൽ അല്ലാതിരുന്നാൽ അയാൾക്ക് പല കാര്യങ്ങളും, നേരത്തെ പറഞ്ഞ പോലത്തെ പല സിംറ്റംസും ഇൻഡിക്കേറ്റേഴ്സും നമ്മളയാൾ ഡാഷ് ബോർഡ് അയാൾ ശ്രദ്ധിക്കൂല. അപ്പോൾ അയാൾക്ക് അവളെ ബിസിനസ്സിൻ്റെ എന്താണെന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാവില്ല എവിടെ എന്നുള്ളത്. അത് നമ്മൾ ചിലപ്പോൾ കോസ്റ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ടാവില്ല, പിന്നെ എക്സ്പെൻസ് എന്തെങ്കിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടാവും, റവന്യൂ ഓവർ എന്തെങ്കിലും ഓവറായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും, റവന്യൂ കൂടുതൽ എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കും, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ. അതുപോലെ പിന്നെ ഈ വാർണിംഗ് സിഗ്നൽസ് ഒന്നും ഇയാൾക്ക് ഇയാളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല. ഇതിനൊക്കെ പുറമെ വളരെ പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ട്. ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ട്. എന്താണ്? ഒരു ബിസിനസ് തുടങ്ങി ഒരു സ്റ്റേബിളായി കഴിഞ്ഞാൽ അതിന് നെക്സ്റ്റ് സ്റ്റേജ് ഗ്രോത്താണ്. ഈ ഗ്രോത്തിലേക്ക് ഒരു സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഒരു സ്ട്രാറ്റജി നമ്മൾ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചുണ്ടാക്കണം. ഇങ്ങനത്തെ ഒരു ഇമോഷൻ്റെ ബേസിൽ ഡിസിഷൻ എടുക്കുന്ന ഒരാൾക്ക് ആ സ്ട്രാറ്റജിയിലേക്ക് എത്താൻ, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് നഷ്ടപ്പെടുക, അതിലേക്ക് എത്താൻ പറ്റില്ല അവർക്ക്. അവരുടെ സ്റ്റാറ്റസ്, റിയൽ സ്റ്റാറ്റസ് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി അവരുടെ ഇടവലയം പറ്റുള്ളൂ. അപ്പോൾ അവരെ ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി അവർ മിസ് ചെയ്യും. അത് ഇതിൻ്റെ
0: അവസരങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകണം. അപ്പൊ ശരിക്കും നമ്മുടെ ബിസിനസിന്റെ കറന്റ് സ്റ്റാറ്റസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് അടുത്തൊരു 3-4 ഇയേഴ്സിലേക്ക് നമുക്കൊരു പ്രൊജക്റ്റ് ആയിട്ട് നമ്മളെ പ്ലാനിനെ കാണാൻ
5: കഴിയുള്ളൂ
0: സൂചിപ്പിച്ചത്. നിങ്ങളിപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചല്ലോ, അപ്പോൾ ഓരോ ബിസിനസ്സിനും നമ്മൾ പിന്നെ ട്രാക്ക് ചെയ്യേണ്ട മികച്ച ഈ സൂചകങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കാം.
5: പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഡാഷ്ബോർഡിലെ ഇൻഡിക്കേറ്റേഴ്സ് പ്രോപ്പറായി ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ചെറുകിട സംരംഭകനായാൽ അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മൂന്നും പറയുകയാണെങ്കിൽ ഒന്ന് ക്യാഷ് ഫ്ലോ, പിന്നെ പ്രോഫിറ്റബിലിറ്റി, പിന്നെ റെസിയോബിൾസ് ആൻഡ് പേബിൾസ്. ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ക്യാഷ് ഫ്ലോ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഇതിൻ്റെ ഒരു ഫ്ലോ ആണ്, ഇതിൻ്റെ ഒരു റേഷ്യോ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതെ, വരവും പോക്കും, പൈസ എത്ര വരുന്നു എത്ര പോകുന്നു. കാരണം ഇതിൻ്റെ ബേസിലാണ് നമുക്ക് എന്ത് ചെയ്യണത്, എത്ര നമുക്ക് ലയബിലിറ്റി ഉണ്ട്, എത്ര അടക്കാനുണ്ട്. അടുത്ത ഒരു 2-3 മാസത്തേക്ക് നമുക്ക് ബിസിനസ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് ഇത് മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ, വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. ശരിക്കും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ചെറിയൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തെ പിന്നെ അവരിൻ്റെ ലയബിലിറ്റീസ് പിന്നെ മെയിൻറ്റെ കവർ ചെയ്ത് പോകാനുള്ള ക്യാഷ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്യാഷ് ക്രഞ്ച് വന്നിട്ട് നമ്മുടെ ഡിസിഷൻസിന് അതൊക്കെ എഫക്ട് ചെയ്യും. അപ്പോൾ ക്യാഷ് ഫ്ലോ ശരിക്കും അങ്ങനെ പറയുമ്പോൾ ഒരു ഓക്സിജനാണ്, ബിസിനസ്സിൻ്റെ ഓക്സിജൻ എന്ന് പറയാം.
0: ക്യാഷ് ഫ്ലോ
5: അതെ, ഈ ഓക്സിജനെല്ലാം നമ്മൾ സഫോക്കേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്, ക്യാഷ് ഫ്ലോ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാത്ത ഒരു ബിസിനസ് സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അയാളെ ബിസിനസ് സഫോക്കേഷനിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റി, പിന്നെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യണ കാര്യങ്ങൾ, അതായത് ബിസിനസ്സിൻ്റെ റവന്യൂ ഉണ്ട്, ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, അതർ ഇൻകം, ഇങ്ങനെ ഒരു ഇപ്പോൾ പ്രോഫിറ്റ് ലോസ് ഒക്കെ ആണ് അവർക്ക് അറിയാൻ, പ്രോഫിറ്റ് ലോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ആളുകൾ, ഇതുണ്ടാവും. ഇതൊക്കെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റവന്യൂ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. മിക്കവാറും സംഭവിക്കുന്ന നമ്മൾ കോൺഫിഡൻസ് പാഷൻ്റെ പുറത്ത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഒരു പിന്നെ ഈയിടെ അടുത്ത് ഞാനൊരു വായിച്ചു, അതായത് ഒരു ഒരു ആളെ ഹോട്ടൽ നല്ല തിരക്കാണ്, എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഫുൾ ഓഫ് പീപ്പിൾ ആളുകൾ, ആരും ചായ എടുക്കാൻ ഇഷ്ടം ഒരാളുകൾ വരുന്നുണ്ട്. പക്ഷേ ക്യാഷ് ടോയ്ലറ്റ് തുറക്കുമ്പോൾ അതിൽ ക്യാഷ് ഇല്ല, അയാൾ ആവശ്യത്തിൽ വാടക പൈസ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? അയാൾക്ക് ക്യാഷ് വരുന്നില്ല, കച്ചവടം നടക്കുന്നുണ്ട്, ക്യാഷ് വരുന്നില്ല. ക്യാഷ് കാരണം എന്താ? കച്ചവടം നടന്നത് കൂടുതലും കടത്തലായിരുന്നു, ആളുകൾ അവിടെ പിന്നെ കടം എഴുതിയിട്ട് പോയിട്ടാണ് കൂടുതൽ കച്ചവടം നടന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. അതെ, അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ ഈ പ്രോഫിറ്റബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് നമ്മൾ ഓവർ എക്സ്പെൻസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ബിസിനസ്സിൻ്റെ ഒരു പിന്നെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് തന്നെ പിന്നെ എക്സ്പെൻസിനെ കൂടുതലായിട്ട് കാണാം നമ്മൾ
0: എപ്പോഴും.
5: നോർമൽ ഒരു പേര് കൂടുതൽ എക്സ്പെക്ട് ചെയ്യണം. ഒരു 100 രൂപേൻ്റെ ചിലവെങ്കിൽ 150 രൂപ നമ്മൾ ചിലവിടണം. റവന്യൂ 100, 150 വരുന്നതിന് നമ്മൾ 100 ആക്കി ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റി ശ്രദ്ധിക്കാതെ പോകുന്നതും, പിന്നെ ഏത് പ്രൊഡക്റ്റാണ്, ഇപ്പോൾ പ്രൊഡക്റ്റ് സെയിലാണെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് സ്റ്റോക്ക് ചെയ്യാൻ നല്ലത്, ഏത് പ്രൊഡക്റ്റ് ഓവർ സ്റ്റോക്ക് ഉണ്ടോ അണ്ടർ സ്റ്റോക്ക് ഉണ്ടോ, പിന്നെ സെയിലാവാത്ത സ്റ്റോക്കുകളും നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ വെറുതെ നമ്മളെ ഗോഡൗണിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഏതാണ്, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ഇതിൻ്റെ
0: മൂവ്മെൻറ്റ്
5: അനാലിസിസ് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഇത് പോകുള്ളൂ.
0: സാമ്പത്തിക
5: സൂചനകൾ നോക്കണം. അതുപോലെ തന്നെയാണ് നമ്മളെ റിസീവബിൾസ്, പേബിൾസ്, നമുക്ക് എത്ര ആളുകൾക്ക് നമ്മൾ പേ ചെയ്യാനുണ്ട്, അതുപോലെ എത്ര ആളുകളുടെ അടുത്ത് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കളക്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു ബിസിനസ്, നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഹോട്ടലിലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, അവിടെ കൂടുതലും ക്രെഡിറ്റ് സെയിലാണ്. അപ്പോൾ കച്ചവടം നന്നായി നടക്കുന്നുണ്ട്, പിന്നെ അയാൾക്ക് എന്താണ് ക്യാഷ് ക്രെഡിറ്റ് സെയിൽ കൂടുതലാണ്, അതുകൊണ്ട് ക്യാഷ് വരുന്നില്ല,
0: അയാളുടെ പ്രൊഡക്ട്സ് എല്ലാം
5: വിറ്റ് പോകുന്നുണ്ട്, സാധനം കൊണ്ട് വരുന്നില്ല. പക്ഷെ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണ സമയത്ത് അപ്പൊ റിസീവബിൾസ് പേബിൾസ് അയാള് ആ റേഷ്യോ അവള് അതിനൊരു റേഷ്യോ പറയുമ്പോൾ വെച്ചാൽ അറ്റ്ലീസ്റ്റ് 1.5 to 1 എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, അതായത് കറന്റ് അസറ്റ് കറന്റ് ലയബിലിറ്റി എന്നതിന് പറയാം. അതായത് ഈ ഒരു കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലയബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പം ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് വരുന്ന പിന്നെ ബാധ്യതകൾ, അങ്ങനെയാണ് കറണ്ട് അസറ്റും ലയബിലിറ്റിയും എന്നുള്ള രീതിയിൽ ബൈഫർഗേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ റിസീവബിൾസിന് വേറെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓവർ ഡ്യൂ റിസീവബിൾസ് ഉണ്ടാവും, ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവില്ല,
0: അപ്പോൾ
5: കിടക്കുന്നുണ്ടാവും. പക്ഷെ പേബിൾസ് പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവർ ഫോളോ ചെയ്തു. അപ്പോൾ ഈ പ്രധാനമായും ഈ മൂന്ന് കാര്യങ്ങളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടതെന്നാണ് പിന്നെ എൻ്റെ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
0: സാധാരണ ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആൾ ഒരു സാമ്പത്തിക വർഷത്തിൽ എത്ര തവണ അയാൾ അയാളുടെ ഒരു പിന്നെ ബിസിനസ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്നുള്ള സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ഒരു പോക്കങ്ങട്ടാണ് അല്ലെങ്കിൽ ആരോഗ്യം ഇപ്പോൾ നല്ലതാണോ എന്താ അവസ്ഥ എന്നൊന്ന് സാധാരണ നമുക്കൊരു പിന്നെ നമ്മളിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയർ കണക്കാക്കുക, ഏപ്രിൽ ടു മാർച്ചാണ് പല ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വർഷത്തെ ഒരു 12 മാസത്തിനിടയിൽ ഒരാൾ എത്ര തവണ ഇത് ചെക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എത്ര തവണ വിജിലൻ്റ് ആയിരിക്കണം എന്നുള്ളതെന്ന് പറയാം.
5: ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഒരു എൻട്രപ്രണർ ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയ ഒരാൾ അദ്ദേഹം ഡെയിലി ചെയ്യണമെന്ന് പറയും. ഡെയിലി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ടത് വേറെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ശരിക്കും ഇപ്പോൾ ഇന്ന് ഞാനൊരു എൻട്രപ്രണറാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു എൻട്രപ്രണറാണെങ്കിൽ നിങ്ങൾ രാവിലെ നിങ്ങൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടേബിളിൽ ഒരു പേപ്പർ വേണം. അപ്പോൾ ആ പേപ്പറിലുണ്ടായിരിക്കണം എൻ്റെ കയ്യിൽ ഇപ്പോൾ, അതായത് ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇത്രയുണ്ട്, ബാങ്കിൽ ഇത്ര ക്യാഷ് ഉണ്ട്, ഓക്കെ ഞാൻ ഇന്ന് ഇത്ര ആളുകൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, എനിക്ക് ഇത്ര കിട്ടാനുണ്ട്. അയാൾക്ക് ആ റിപ്പോർട്ട് അയാൾക്ക് ഡെയിലി രാവിലെ കിട്ടിയെന്ന് കൊടുത്തു നോക്കി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്നത്തെ ദിവസം ഫിനാൻഷ്യൽ പ്ലാനിങ് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും.
0: മോർണിംഗ് തന്നെ
5: അയാൾക്ക് അതിൽ വേണ്ട ഇന്നല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് ഇത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അയാൾക്ക് അത് ഫണ്ട് മാനേജ്മെൻറ്റ് വളരെ ഈസി ആയിരിക്കും, ഒരുപാട് തലവേദനകൾ കുറയും. ഇങ്ങനെ ഇത് ഡെയിലി ചെയ്യണം എന്നാണ് ഞാൻ പറയാം. അതേപോലെ തന്നെയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, പി ആൻഡ് എൽ അക്കൗണ്ട്, പിന്നെ സ്റ്റാർട്ട്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ശരിക്കും നമ്മളൊരു വീക്ക്ലി ചെയ്യണം, വീക്ക്ലി അവലോകനം നടത്തണം, വീക്ക്ലി റിവ്യൂ ചെയ്യണം ശരിക്കും. അപ്പോൾ അതിൻ്റെ പാച്ച്, നമ്മളെ ഓവർ ഡ്യൂസ് അണ്ടർ റിവ്യൂസ്, പിന്നെ എവിടെയാണ് പാച്ച് ചെയ്യേണ്ടത്, ഈ റേഷ്യോ കറക്റ്റായിട്ട് വരുന്നുണ്ടോ, നമ്മളെ റിക്വയർഡ് ഫണ്ട് നമുക്ക് പിന്നെ മാറ്റി വെക്കാൻ കഴിയുന്ന രീതിയിലാണോ ക്യാഷ് ഫ്ലോ വരുന്നത്, പിന്നെ സെയിൽസ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ മാസം, അതിൽ ഈ ഇപ്പോൾ സെയിൽസ് ഈ മാസം കുറഞ്ഞാൽ തന്നെ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട് ഇതിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വീക്കിലി ഫണ്ട്, ഒരു ക്യാഷ് ഫ്ലോ ഒരു വീക്കിലി നമ്മൾ റിവ്യൂ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. അതുപോലെ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒരു മന്ത്ലി വൺസ് എങ്കിലും അത് ചെയ്തിരിക്കണം. മിക്കവാറും എൻ്റർപ്രണേഴ്സിന് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ പാഷൻ്റെ ബേസിലാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പോൾ അവർക്ക് ഈ വക കാര്യങ്ങൾ കൂടുതൽ പിന്നെ
0: പ്രൊഫഷണൽ
5: അക്കൗണ്ടിങ്ങിനെ ധാരണ കുറവായിരിക്കും. അപ്പോൾ അവർ പിന്നെ അവരത് മനഃപൂർവ്വം തന്നെ അത് കുറച്ചും കൂടെ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഇത് ഒരു പി എൻ എൽ അക്കൗണ്ട് എങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നുള്ളതൊക്കെ അവർ ബേസിക്കായിട്ട് അറിയുന്നവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇത്. അപ്പോൾ അതിൽ പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ തന്നെ പിന്നെ എന്തൊക്കെയുണ്ടാവും, ഒരു സെയിൽസ്, പിന്നെ സെയിൽസ് ചിലപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും, പ്രീവിയസ് മന്ത് സെയിൽസ്. സാധാരണ ഒരു സെയിൽസും എക്സ്പെൻസും ഇൻകും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നൊരു ബേസിക് രീതിയുണ്ട്. അതായത് കഴിഞ്ഞ 3 മാസത്തെ പിന്നെ
0: സ്റ്റേറ്റ്മെൻറ്റിൽ
5: കഴിഞ്ഞ 3 മാസം എക്സ്പെൻസ് സെയിൽസ് ഇതാണ് വന്നിട്ടുള്ളത്, ഈ മാസം ഇതാണ്, ഓക്കെ. അപ്പോൾ ഈ മാസം നിങ്ങളിപ്പോൾ ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ക്ലോസ് ആയി, സെപ്റ്റംബർ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ നമ്മൾ റിവ്യൂ ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ 3 മാസത്തെ ഇതും സെപ്റ്റംബർ സെപ്റ്റംബറിൽ ഇതാണ് സ്റ്റാറ്റസ്, അവിടെ നിർത്താൻ പാടില്ല. ഇതേ സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷം എന്തായിരുന്നു സ്ഥിതി,

0: അപ്പോൾ തന്നെ ഈ പാഷനായിട്ട് വന്ന ആളുകളെ സംബന്ധിച്ച് പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇത് സിമ്പിളായിട്ട് ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മനസ്സിലാക്കാൻ, മന്ത്ലി മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും സിമ്പിൾ രീതികൾ എന്തെങ്കിലും ഉണ്ടോ, അതോ അതിനൊരു പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും, എങ്ങനെയാണ് അതിൻ്റെ?
1: അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു റിവ്യൂ നമ്മൾ രണ്ട് പോയിന്റ് പറഞ്ഞോളൂ, പിന്നെ മൂന്നാമത്തെ ഒരു നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുണ്ടെന്ന് പ്രധാനപ്പെട്ട ഞാൻ വിട്ടുപോയി. ശരിക്കും ഒരു പിന്നെ സ്ഥാപനം പ്രൊഫിലസ് അക്കൗണ്ടും റിവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്കുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. ഈ സ്ട്രാറ്റജിക്ക് പ്ലാനിങ് റിവ്യൂ ആക്ച്വലി അത് എന്ത് ചെയ്യണം, ഒരു വൺസ് ഇൻ ത്രീ മന്ത്സ്, ഒരു ക്വാർട്ടർലി അത്, പിന്നെ അതിൻ്റെ ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടാക്കണം. നമ്മളെ സ്ട്രാറ്റജി ഒരു കഴിഞ്ഞ പിന്നെ മൂന്ന് മാസത്തെ ഇങ്ങനെ ഒരു ക്വാർട്ടറിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയും കൂടെ റിവ്യൂ ചെയ്ത് അത് പുതിയ സ്ട്രാറ്റജിയിൽ അഡോപ്റ്റ് ചെയ്ത് ആ രീതിയിലുള്ള ഒരു റിവ്യൂ കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ ഒരു സ്ഥാപനത്തിന് പിന്നെ ഒരു അക്കൗണ്ടിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചത്. ഇപ്പോൾ എന്ത് എനി ബിസിനസ് അവിടെ അക്കൗണ്ടിങ് നിർബന്ധമാണ്
0: തീർച്ചയായിട്ടും.
1: അതില്ലാത്തതിൻ്റെ അനുഭവം പലപ്പോഴും പലർക്കും ഉണ്ടാവും. പിന്നെ ഒരു അതിൻ്റെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോംപ്ലക്സ് അക്കൗണ്ടിങ് സിസ്റ്റം വേണമെന്നല്ല, വളരെ സിമ്പിളായിരിക്കണം. ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ വെച്ചാൽ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ഓഫ് ബിസിനസ്, അതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാനുണ്ട്. ഒരു ചെറുകിട വിട്ട് തന്നെ പല ആളുകളോടും ഇതിന് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ മാനേജർ എൻ്റർപ്രണറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷം ഇത്ര പ്രോഫിറ്റ് ആട്ടോ, ഈ പ്രാവശ്യം ഇത്ര പ്രോഫിറ്റാണ് നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ബാങ്ക് പറയും ഓക്കെ ഇയാൾക്ക് പൈസ കടം കൊടുക്കാം, കാരണം ഇയാൾക്ക് റീപേയിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് ഇയാൾക്ക് പറയാൻ പറ്റും.
0: പ്രീവിയസ് സ്റ്റാറ്റസ് നോക്കിയിട്ട്
1: പറയാൻ പറ്റും. നിങ്ങൾക്കൊരു പാർട്ണറെ ഇൻവോൾവ് ചെയ്യണം, പാർട്ണറെ കാണിച്ചു കൊടുത്താൽ മതി ഞങ്ങളെ ഇൻകം ഇത്ര വരുന്നുണ്ട് കേട്ടോ. ഈ പാർട്ണർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു ബേസിക് വലിയ കോംപ്ലക്സ് അക്കൗണ്ടിങ് സിസ്റ്റം ഒന്നും വേണമെന്നില്ല. നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പിന്നെ എല്ലാ എവരി ബിസിനസ് ട്രാൻസാക്ഷൻ, എനി ട്രാൻസാക്ഷൻ, പിന്നെ എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അത് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ളൊരു സിസ്റ്റം വേണം. അത് പിന്നെ ഡോക്യുമെൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് എക്സൽ മതി, കുഴപ്പമില്ല. ഒരു ചെറുകിട സ്ഥാപനമാണ്, എക്സൽ മതി. നമ്മളെ പർപ്പസ് സെർവ് ചെയ്യണം. അതുപോലെ പിന്നെ ഇനിയിപ്പോൾ കുറേ മൊബൈൽ ആപ്പുകളൊക്കെ അവൈലബിൾ ആണല്ലോ, കുറേ മൊബൈൽ ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്, അത് മതി. അപ്പോൾ നമുക്ക് അത്രേ ഉള്ളൂ. നമ്മൾ പിന്നെ റിയൽ ഇൻഫർമേഷൻ നമുക്ക് എപ്പോഴും ഫീഡ് ചെയ്ത് കിട്ടണം. നമ്മൾ അതിൻ്റെ ബേസിൽ നമുക്ക് പലതും ചെയ്യാനുണ്ട്, പലത് ചിന്തിക്കാനുണ്ട്, അതാണ്. അപ്പോൾ അത് നിർബന്ധമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
0: അതായത് പിന്നെ ബിസിനസ്സിലേക്ക് നമ്മൾ വരുന്ന ഇറക്കുന്ന കാശാണെങ്കിലും നമുക്ക് കിട്ടുന്ന കാശാണെങ്കിലും എല്ലാം റെക്കോർഡിക്കലി നമ്മൾ നോട്ട് ചെയ്ത്
1: വെക്കാം.
0: അതുപോലെ തന്നെ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ വളരെ ചെറിയൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു കച്ചവടമാണ്, അപ്പോൾ പക്ഷേ അതിനൊക്കെ ഞാൻ അക്കൗണ്ടിങ് കീപ്പ് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാവും. സംശയം മാത്രമല്ല, പല ആൾക്കാരും ഇന്നവരെ അത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, ബിസിനസ് തുടങ്ങിയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. പക്ഷേ കൃത്യമായിട്ടൊരു അക്കൗണ്ട് എഴുതി വെക്കുന്ന സിസ്റ്റമോ കണക്ക് എഴുതി വെക്കുന്ന സിസ്റ്റം ഒന്നും അവരെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ചെറുകിട ബിസിനസ്സാണെങ്കിൽ പോലും അക്കൗണ്ടിങ് ആവശ്യമുണ്ടോ, എന്താണ് താങ്കളുടെ അഭിപ്രായം?
1: അക്കൗണ്ടിങ് ആവശ്യമുണ്ട്. ചെറുകിട സ്ഥാപനമാണെങ്കിലും വൻകിട സ്ഥാപനങ്ങളാണ് അക്കൗണ്ടിങ് നിർബന്ധമാണ്. നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആളുകൾ അതായത് അക്കൗണ്ടിങ് പ്രോപ്പർട്ടി കീപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള ആളുകൾ, ഒന്നുകിൽ അവരെ കച്ചവടം ഏകദേശം ഓൾമോസ്റ്റ് സാറ്റുറേഷൻ ആയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവരിപ്പോൾ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടാവും, ആകെ തല പുകഞ്ഞ് നടക്കുന്നുണ്ടാവും. എല്ലാത്തിനും ഒരു സിസ്റ്റം വേണമല്ലോ. അപ്പോൾ അക്കൗണ്ടിങ് നിർബന്ധമായിട്ടും ചെറുകിട വൻകിട ആയിക്കഴിഞ്ഞാലും പിന്നെ നിർബന്ധമായിട്ടും ഒരു സിസ്റ്റം, അക്കൗണ്ടിങ് സിസ്റ്റം നിർബന്ധമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലക്സ് സിസ്റ്റം വേണ്ട, സിമ്പിൾ. നമ്മുടെ ഗോൾ എന്താണ്? ഇത് ക്ലാരിറ്റി വേണം. ഇതിലെ അക്കൗണ്ട്സിന് കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ഫീഡ് ചെയ്യണം. നമുക്ക് റൈറ്റ് ഡിസിഷൻ എടുക്കണമെങ്കിൽ റൈറ്റ് ഇൻഫർമേഷൻ വേണം. അപ്പോൾ അത്രേ ഉള്ളൂ അതിൻ്റെ പർപ്പസ് എന്ന് പറയാം.
0: എന്തായാലും ഇത് ബിസിനസ്സിൻ്റെ പോക്ക് എങ്ങോട്ടാന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു കണക്ക് കാര്യങ്ങൾ
1: അറിഞ്ഞിരിക്കാൻ പറ്റും.
0: ഇപ്പോൾ ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ എമൗണ്ട് ഇറക്കി ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും വലിയ എമൗണ്ട് ഇറക്കി ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടി പ്രൊഫഷണൽ അക്കൗണ്ട് വെച്ചിട്ട് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ അവർക്ക് അത് ഫോളോ ചെയ്യാൻ കഴിയും. ചെറുകിടക്കാരാണെങ്കിലും അത് കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു ബുക്കിലോ അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ആയിരിക്കും എക്സലാണ്, അതൊക്കെ അതുപോലെ ഇപ്പോ മൊബൈൽ ആപ്പുകളൊക്കെ ഉണ്ട്, അങ്ങനെ അതെങ്കിലും മിനിമം നമ്മൾ കീപ്പ് ചെയ്താൽ പിന്നീട് തലവേദന എടുക്കണ്ട, അല്ലെങ്കിൽ ഇത് പൂട്ടിപ്പോണ്ട അവസ്ഥ
1: വരും.
0: ഓക്കെ, എന്തായാലും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇൻഷാല്ലാ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ഒരു തുടർച്ച നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ എന്തായാലും കേൾക്കാം. അപ്പോൾ ഇന്നത്തെ സമകാലികത്തിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ജസ്മൽ അലി CP ആണ്. അദ്ദേഹം 15 വർഷത്തോളമായിട്ട് സാമ്പത്തിക മേഖലയിൽ അക്കൗണ്ടിങ് സെക്ഷനിലും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്ത് കഴിവുള്ള വിദഗ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം

0: പ്രവചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇൻഷാല്ല ഇതിൻ്റെ തുടർച്ച മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മഷാല്ല ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ജനക്ഷേമം, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സാമ്പത്തികാരോഗ്യം നോക്കാറുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. ജസ്മൽ അലി സി പി ആയിരുന്നു,
1: മുസ പി പിയും കൂടെ പിസ്രയുടെ പ്രതിനിധിയായിട്ട് പങ്കെടുത്തു.
2: വഴിപിഴച്ചു മാനവർ ശിർക്കിൽ പതിക്കുന്നു, പഴി പറഞ്ഞതാ നിന്റെ മാർഗം വിട്ടകലുന്നു.

0: കാഴ്ചമങ്ങുന്നു.
1: ഇൻഷാല്ലാ, ഇനി നമ്മുടെ കുടുംബത്തിൻ്റെ ചില കാര്യങ്ങളുമായി നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. റേഡിയോ വൈബ്സിൽ നമുക്ക് വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വലിയ ഒരു വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഹദും കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമാണ്.
2: കൗമാര പ്രശ്നങ്ങൾ ആണും പെണ്ണും തുല്യമോ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാ നമുക്ക് സ്നേഹക്കൂട് കേട്ട് തിരിച്ചെത്താം.
3: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, സ്നേഹക്കൂടിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊഫസർ സഹദ് സാറായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മളിവിടെ നിങ്ങളുമായി സംസാരിച്ച വിഷയം എന്താണ് ടീനേജ് എന്നതും ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും സാറിവിടെ വിശദമാക്കി തന്നു. അതോടൊപ്പം തന്നെ ഒരു ടീനേജുകാരൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർ, രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യത്തിൽ മുൻകരുതൽ, ഏതൊക്കെ രീതിയിൽ പെരുമാറണം, ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സമയത്താണല്ലോ നമ്മളുള്ളത്. പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ഏതൊക്കെ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇവിടെ സാറ് പറഞ്ഞത്. സാറിനെ ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സാറേ, നമുക്ക് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതിപ്പോൾ പിന്നെ ടീനേജുകാരുടെ വിഷയം പറഞ്ഞു, അവരുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം ഇവിടെ ടീനേജുകാരുടെ വിഷയം എടുക്കുമ്പോൾ, അതായത് പൊതുവെ ആൺകുട്ടികൾക്കാണോ അതോ പെൺകുട്ടികൾക്കാണോ കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ കണ്ടുവരുന്നത് എന്നാണ്?
4: ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. അത് അവരുടേതായ പ്രശ്നങ്ങളാണ്. ഒരു കൂട്ടർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്.
3: അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പൊതുവെ കണ്ടുവരാറുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സാറിൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഉള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് അവർക്ക് കണ്ടുവരാറുള്ളത്?
4: എനിക്ക് തോന്നിയ ഒരു വിഷയം, ഒന്ന് പിന്നെ സ്വന്തം ശരീരത്തെ സംബന്ധിച്ചുള്ള ഒരു ബോദറിങ് അവർക്ക് കൂടുതലായിരിക്കും. അതായത് ബോഡി ഇമേജ്, അതാണ് ഈ സാധാരണ ഈ കുട്ടികള് സൗന്ദര്യ സങ്കല്പം ആൺകുട്ടികൾക്കും കൂടുതലുണ്ട്, പെൺകുട്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ ശരീരത്തിലൊരു മുഖക്കുരുവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് അവർ കാണും.
3: അതായത് ആവശ്യമില്ലാത്ത കുറെ ഭയങ്കരമായിട്ട് അതിനെ ബോദർ ചെയ്യും അല്ലേ?
4: ഒരാള് വിചാരിക്കുന്നത് എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്
3: ഇതാണ്,
4: പിന്നെ എന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖക്കുരു മറ്റുള്ളവർ എന്ത് വിചാരിക്കും
3: എന്നുള്ളത്,
4: അത് അതുപോലെ എന്റെ ഉയരം, എന്റെ നീളം.
3: അത് പറയുമ്പോഴാണ് സാറേ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പിന്നെ കുട്ടികളൊക്കെ ഉയരില്ലാത്ത കുട്ടികളൊക്കെ പലരും പല ഐഡിയകളും പറഞ്ഞു കൊടുക്കണം. ഇതിപ്പോ ഇതിന്റെ ഇതിനോട് അനുബന്ധിച്ച് പറയാണ് കേട്ടോ, ഉയരം വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ഉയരമുള്ള ഇവിടെ തൂങ്ങി.
4: അതായത് ഇന്ന് ജിംനാസ്റ്റിക്സിലൊക്കെ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ
3: ചെലവാക്കുന്നുണ്ട്.
4: അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരം കൗമാര ഇഷ്യൂസ് ആണ്. അതുകൊണ്ടാണ് അവരത് മുതലാക്കുന്നത്.
3: അത് ശരിയാണ്.
4: നമ്മള് അപ്പൊ ഈ കൗമാരത്തിന്റെ സവിശേഷതകളാണ് ഇത് എന്ന് നമ്മള് പാരന്റ്സ് ബോധ്യമായി കഴിഞ്ഞാല് അവര് നിലപാട് അവരോട് സ്വീകരിച്ചാൽ മതി.
3: അപ്പൊ ആൺകുട്ടികളിൽ കാണുന്ന ഇഷ്യൂസിന്റെ മെയിൻ ആയിട്ടുള്ളത് അവരുടെ
4: ബോഡി ബോഡി ഇമേജ് ഒന്നാണ്. അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്നത് പാരന്റൽ കോൺഫ്ലിക്ട്, പാരന്റ്സുമായിട്ടുണ്ടാവുന്ന കോൺഫ്ലിക്ട്.
3: പാരന്റൽ കോൺഫ്ലിക്ട്
4: കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു നല്ല ബൈക്ക് എനിക്ക് വേണം എന്നുള്ളത് ആ ഒരു പ്രായത്തിന്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകണം, ടൂറ് പോകണം, പിന്നെ സംഗീതം ആസ്വദിക്കണം, അതുപോലെ പിന്നെ നല്ല ഫുഡ് കഴിക്കണം, പോക്കറ്റ് മണി കയ്യിൽ വേണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്.
3: ഇതൊക്കെ പറയുമ്പോഴേ ഇപ്പോ കോൺഫ്ലിക്ട് ഇല്ലാതിരിക്കണമെങ്കിൽ പാരന്റ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്?
4: ഒരിക്കലും അല്ല.
3: പിന്നെ എന്താണ് കോൺഫ്ലിക്ട്?
4: ഒരു പാരന്റിന്റെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ബേസിക് റീസൺ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മള് പാരന്റ്സ് കുട്ടികൾക്ക് ഒന്നിനും ഒരു പോരായ്മ വരുത്താതെയാണ് അവര് ആവശ്യപ്പെടുന്നതൊക്കെ മുഴുവൻ, ചോദിക്കുന്നത് മുഴുവൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വളർത്തുന്നത്. എവിടെയും അവർക്കൊരു കുറവ് വരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉപ്പയോട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് കിട്ടുമെന്ന് കുട്ടി മനസ്സിലാക്കുകയാണ്. പണം പിന്നെ ചോദിക്കുന്നതിൽ അപ്പുറമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയും ഒരു പ്രയാസം കുട്ടികൾ നേരിടുന്നില്ല.
3: പിന്നെ പാരന്റിംഗ് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞത്,
4: പാരന്റിംഗ് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പിന്നെ ഒരു റെസ്പോൺസ്, അതായത് കുട്ടിക്ക് ഉപ്പയിൽ നിന്ന് കിട്ടാതെ വരുമ്പോ, ചോദിച്ച പൈസ കിട്ടാതെ വരുമ്പോ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ അനുവാദം കൊടുക്കാതിരിക്കുമ്പോൾ അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോ അവിടെ എന്തുകൊണ്ട് പോവണം, എന്തുകൊണ്ട് പോവാതിരുന്നുകൂടാ, ഈ രണ്ട് കാര്യങ്ങളും കുട്ടികൾ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികമായി ചോദിക്കുന്ന മുഴുവൻ കൊടുക്കാതിരിക്കുമ്പോൾ ഉപ്പയുടെ വരുമാനം എത്രയാണ്, ഈ സമയത്ത് ഈ മാസത്തെ ബജറ്റ് ഇത്രയുള്ളൂ, അതായത് നമ്മുടെ വരവും ചെലവും നമ്മുടെ പിന്നെ എല്ലാ അവസ്ഥകളും നമ്മളെ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു നല്ല കുടുംബാന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നും കുട്ടിക്ക് ബോധ്യമാവും. ഇത് വലിയ കടം വരുത്തിക്കൊണ്ടാണ് പലപ്പോഴും രക്ഷിതാക്കൾ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പോലും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടുക കുട്ടികൾ, അതായത് പ്രണയത്തിലൊക്കെ പോയി ട്രാപ്പ് ചെയ്യപ്പെടും.
3: ഇപ്പൊ കോൺഫ്ലിക്ട് എന്നത് എനിക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, നമ്മളെ സാധാരണ ഭാഷയിൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ പേരന്റ് വേണ്ട ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാതെ നിൽക്കുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല,
4: അവരുടെ മനസ്സ് എന്താന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, അതായത് നൈമിഷികമായ സുഖം ലഭിക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമീൻ എന്ന ഒരു കണ്ടന്റ്, അതായത് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ തന്നെ അവർക്ക് പൂർത്തീകരിക്കപ്പെടണം. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ ക്ഷമ എന്നുള്ള സംഗതി ഇല്ലല്ലോ, പേഷ്യൻസ് ഇല്ല. അപ്പൊ ഒരു സംസാരം തന്നെ ഒരു മിനിറ്റ് സംസാരം പോലും കേൾക്കാനുള്ള
3: ക്ഷമയില്ല.
4: ഇത് അവരുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ഭാഗമാണ്. മൊബൈൽ ഫോൺ പോലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികള് ആ മൊബൈല് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാണ്. ഇത് അവരുടെ മാനസികാവസ്ഥയാണ് പ്രകടനം.
3: പിന്നെ ചിലപ്പം ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു ഒരു ഒരു പ്രത്യേകത ആയിരിക്കാം അല്ലെ, പണ്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്നും.
4: അല്ല, പണ്ടത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും സഹിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടായിരുന്നു, മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിരുന്നു, അവരുമായിട്ട് പിന്നെ എല്ലാ വിഷയങ്ങളിലും പങ്കാളിത്തം ഉണ്ടായിരുന്നു.
3: അപ്പൊ
4: വീട്ടില് ഒരു കാര്യം പിന്നെ നടക്കണമെങ്കിൽ അവന്റെ ഇൻവോൾവ്മെന്റ് അതിൽ വേണം എന്നുള്ളത് പാരന്റ്സ് നിഷ്കർഷിക്കുമ്പോ അത് സ്വീകരിക്കാൻ കുട്ടികൾക്ക് വലിയ മടി ഉണ്ടായിരുന്നില്ല.
3: അപ്പൊ
4: പൈസ ഇപ്പോ ഒരു ഷർട്ട് വാങ്ങാന് ചോദിക്കുന്നതിന് മുമ്പ് നമ്മള് പൈസ എടുത്തു കൊടുക്കാണ്. നേരെ മറിച്ച് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ നല്ല ഒരു ടൂറ് പോകണമെന്ന് പറഞ്ഞപ്പോ ടൂറ് പോവാൻ ഞാൻ കായികാധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്തിട്ടാ പൈസ ഉണ്ടാക്കിയത്. ഇന്ന് ഉപ്പയുടെ പോക്കറ്റിലുള്ള പൈസ കുട്ടി അങ്ങോട്ട് ബലം പ്രയോഗിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.
3: ഇവിടെ സാർ ഈ ഒരു സന്ദർഭം ഇത് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ഓർമ്മ വന്നത് നമ്മുടെ എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു വ്യക്തിയുടെ അനുഭവമാണ്. അപ്പൊ അവിടെ രക്ഷിതാക്കള് കഷ്ടപ്പെടുന്നത് ആ കുട്ടി കാണാണ്, ആ കുട്ടി ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുന്നു. പക്ഷെ സ്കൂളിലാണെങ്കിലോ സ്കൂളിലൊരു ഫോട്ടോ, സ്കൂൾ സെഷൻ വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഫോട്ടോവിന് വേണ്ടിയിട്ട് അവനെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ഇരുന്നില്ല എന്ന് അവൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആ ഫോട്ടോവിന് വേണ്ടി ഇരുന്നാൽ എൻ്റെ വീട്ടിലെ ആ ഒരു സാമ്പത്തിക അവസ്ഥ അതിന് വേണ്ടിയിട്ടൊരു കാശ് അവിടെ കൊടുക്കാൻ ഇല്ല എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ അധ്യാപകൻ ഇത് മനസ്സിലാക്കുന്നു, ആ അധ്യാപകൻ അവനെ നിർബന്ധിച്ചാലിരുത്തുന്നു, ആ ഫോട്ടോവിൻ്റെ കാശ് അധ്യാപകൻ കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞല്ലേ എന്തും ഇൻസ്റ്റൻ്റായിട്ട് കിട്ടണമെന്ന്. പക്ഷേ അന്നത്തെ ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത്, ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു എന്ന് മാത്രം. ആ കുട്ടി അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഒഴിവാകാണ്. അങ്ങനെ ഫോട്ടോ ആഗ്രഹമില്ലായിട്ടല്ല, ഫോട്ടോ വേണം, പക്ഷെ ഫോട്ടോവിനുള്ള കാശ് പിതാവിൻ്റെ അടുത്ത് നിന്ന് കൊടുക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ പിതാവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നത് ഉചിതമല്ല എന്ന് അവൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ അവന് തോന്നിയത് കാരണം അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കുറെ വലുതായപ്പോഴാണ് അവനെ പറയുന്നത്. ഇങ്ങനെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കോൺഫ്ലിക്ട് എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്, അത് നമുക്ക് മാറ്റാനുള്ള പ്രതിവിധികളാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അതല്ലാതെ വേറെ എന്താണ് പിന്നെ അടുത്ത ഒരു പോയിന്റ്?
4: അതായത് ആൺകുട്ടികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിയർ പ്രഷറാണ്. പിയർ പ്രഷർ എന്ന് പറഞ്ഞാല് സമപ്രായത്തിലുള്ള കുട്ടികളുടെ സ്വാധീനം,
3: അത്
4: വല്ലാതെ
3: പിയർ പ്രഷർ.
4: അതായത് സമപ്രായത്തിലുള്ള കുട്ടികളുടെ ആ ഒരു സൗഹൃദ വലയത്തിലായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ അവര് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അവര് നിരീക്ഷിക്കുക. അപ്പൊ അവര് ടൂറ് പോവുകയാണെന്ന് പറഞ്ഞാല് കയ്യിൽ പൈസ ഉണ്ടാവണമെന്നൊന്നുമില്ല.
3: അപ്പൊ
4: നമുക്കും പോണം. അപ്പൊ എന്റെ ഉപ്പയുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നൊന്നും ചോദിക്കാതെ അതിനുവേണ്ടി ഏറ്റവും ഹീനമായ മാർഗങ്ങൾ പോലും കണ്ടെത്താൻ അവർ തയ്യാറാണ്. കാരണം അവിടെയും അവരുടെ മാനസിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതിലാണ് അവരുടെ
3: ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ബോധ്യമല്ല.
4: ഏറ്റവും കൂടുതൽ അവർ റെസ്പെക്ട് ചെയ്യുക ഈ പ്രായത്തിൽ ആൺകുട്ടികൾ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളെയാണ്, പാരന്റ്സിനെ അല്ല. അവരുടെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞത് ആരാണ്? ഈ കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അവര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അപ്പടി അനുസരിക്കാനും, അതേ സംഗതി തന്നെ വീട്ടിലൊരു പാരന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറല്ല. പരിഹാരം വളരെ കൃത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. അപ്പൊ നമ്മൾ സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് തന്നെ ഒരു കുട്ടി തെരഞ്ഞെടുക്കേണ്ട ഫ്രണ്ട് ആര്, അത് വളരെ പ്രധാനമാണ്. ഈ ക്വാളിറ്റീസ് എന്തൊക്കെ വേണം ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ടത് എന്ന് കൃത്യമായൊരു ഗൈഡൻസ് പേരൻസിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടാവണം. ഈ പല തെറ്റുകളും കുട്ടികളിൽ ഉണ്ടാവാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ അവർ തെരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സ് ആണ്.
0: ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ സാറ് പറഞ്ഞു തന്നത് ആ കുട്ടിയെ തുടക്കം മുതൽ ഏത് സ്കൂളിൽ പഠിപ്പിക്കണം, ഏത് കൂട്ടുകാരായിരിക്കണം എന്നുള്ള ധാരണ രക്ഷിതാവിനുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ള പിയർ പ്രഷർ ഒക്കെ കുറെ കുറയും അല്ലെ?
4: പിയർ പ്രഷർ കുറയില്ല,
0: പക്ഷേ
4: ഈ പ്രഷർ നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ കുട്ടികൾ അത്
0: പ്രാപ്തമാക്കും.
4: പലപ്പോഴും കുട്ടികൾ തെറ്റിലാപതിക്കാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ തന്നെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് ഗുഡ് ഫ്രണ്ട് ആണോ ബാഡ് ഫ്രണ്ട് ആണോ
0: കുട്ടിക്കറിയില്ല.
4: കുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിലും കോളേജിൽ പഠിക്കുന്ന ഘട്ടത്തിലും അവർ നല്ല ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഗൈഡൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ രക്ഷിതാക്കൾ കൊടുക്കും.
0: ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയുന്ന ഒരു വിഷയം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ തുടക്കക്കാരാണെങ്കിൽ അവരുടെ തുടക്കം മുതലേ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവരെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് സാറ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്.
4: അതായത് ധർമ്മനിഷ്ഠ പുലർത്തുന്ന, ധർമ്മബോധം പഠിപ്പിക്കുന്ന നല്ല സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ധർമ്മബോധമുള്ള ഒരു മാഹൌല ആ ഒരു ചുറ്റുപാടിലാണ് കുട്ടി വളർന്നതെങ്കിൽ ആ കുട്ടികൾക്ക് അത് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് എല്ലാ വൃത്തികേടും ശീലിച്ചിട്ടുള്ള ഒരു സൗഹൃദ വലയത്തിലേക്കാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്കാണ് നമ്മളെ കുട്ടി പോകുന്നതെങ്കിൽ അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും ചപ്പ് ചവറുകളും നമ്മുടെ കുട്ടികളുടെ മേലും ആവും. അതുകൊണ്ട് അത് നമ്മൾ
0: ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ സാർ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്, നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം കിട്ടും, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം മോശമാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമ്മൾ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നതാണ് പറഞ്ഞത്. ഇനി അപ്പൊ നമ്മൾ ഈ രണ്ട് വിഷയങ്ങൾ പറഞ്ഞു, ആൺകുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസിൽ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് കോൺഫ്ലിക്ട്, പിയർ പ്രഷർ. ഇനി ആൺകുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസ് വേറെ എന്തെങ്കിലും?
4: ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഡ്രഗ് അബ്യൂസ് ആണ്. ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് ഇന്ന് സാർവത്രികമാവുകയാണ്. കാരണം സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും അത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. കാരണം എന്താണ്? കുട്ടികൾ പഠന സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എൻട്രൻസ് കോച്ചിങ്ങിന് അതുപോലെ പ്രൊഫഷണൽ കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പഠിച്ചു തീർക്കാനുണ്ടാവും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നന്നായിട്ട് വായിക്കുക തന്നെ വേണം. അപ്പോൾ ആ വായന കോൺസെൻട്രേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, നന്നായി ശ്രദ്ധിക്കാൻ പറ്റണം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇവരെ ട്രാപ്പ് ചെയ്യുന്നത് ഇത്തരം ഡ്രഗ് മാഫിയാസ് ആണ്. അവർ പറഞ്ഞു കൊടുക്കുന്നത് സപ്പോസ് MDM എന്നുള്ള ആ ഒരു ഡ്രഗ്, ആ ഒരു ലഹരി വസ്തു നീ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് കണ്ടിന്യൂസ് ആയിട്ട് 7-8 മണിക്കൂർ വായിക്കാൻ പറ്റും, പഠനം നടത്താൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഇത് 1-2 തവണ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് അത് കിട്ടുകയാണ്. പക്ഷെ അതിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക് കുട്ടികളെ മാറ്റിക്കളയും എന്നുള്ളതാണ്. പിന്നീട് അതിൽ നിന്നുള്ള മോചനമല്ല. അപ്പൊ ഡ്രഗ് എഡിക്ഷൻ എന്നുള്ളത് എന്താണ് എന്ന് കൃത്യമായ ഒരു ധാരണ പലപ്പോഴും രക്ഷിതാക്കൾക്ക് പോലുമില്ല. കാരണം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ പേര് നമ്മൾക്ക് പോലും അറിയില്ല. മണമില്ലാത്തത്, നിറമില്ലാത്തത്, അതുപോലെ തന്നെ എന്തെങ്കിലും രൂപ വ്യത്യാസങ്ങളില്ലാത്ത ലഹരി വസ്തുക്കൾ,
0: ലഹരിയാണെന്ന് അറിയാത്ത രീതിയിൽ
4: ഒരുപാട് വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ബോധപൂർവം നമ്മുടെ മക്കളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
0: എനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ് തന്നെ കുറേയധികം എപ്പിസോഡുകൾ ചെയ്യേണ്ട ഒരു വിഷയമായിരിക്കും.
4: തീർച്ചയായും, കാരണം ഇന്ന് ലഹരി തടയണമെങ്കിൽ കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ്. പാരന്റ്സിനാണ് ഏറ്റവും വലിയ ബോധവൽക്കരണം കൊടുക്കേണ്ടത്, പിന്നെ കുട്ടികൾക്കും കൊടുക്കേണ്ടതുണ്ട്.
0: ഇൻഷാല്ലാ നമുക്ക് ആ വിഷയത്തിൽ പിന്നീട് ഒരിക്കൽ വിശദമായി സംസാരിക്കാം. ഇപ്പൊ അതിന്റെ അത് ഡ്രഗ് അഡിക്ട് എന്താണ്, ഈ എങ്ങനെയാണ് ഒരു കുട്ടി ഒരു ഡ്രഗിന് അഡിക്റ്റ് ആവുന്നത് എന്നുള്ളത് ഇപ്പൊ സാർ പറഞ്ഞല്ലോ അല്ലെ.
4: ഇപ്പൊ
0: നമ്മള് പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം വരാൻ കാരണം ഒന്ന് പറഞ്ഞത് പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിട്ടൊക്കെ എണ്ണുന്നല്ലേ.
4: അത് മാത്രമല്ല, അല്ലാത്ത ഒരുപാട് കാരണങ്ങൾ കൊണ്ടും ഒരാള് ലഹരിയിലേക്ക് എത്താം. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ, ഒരു സംഗതി പരീക്ഷിക്കാനുള്ള സാഹസിക മനോഭാവം ഈ പ്രായത്തിൽ കൂടുതലാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ സ്വാധീനം നേരത്തെ ഞാൻ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് സൗഹൃദ വലയം ഉണ്ടാവണമെങ്കിൽ ഇത് ഉപയോഗിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോ സുഹൃത്തിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും.
0: അല്ലെങ്കിൽ ഞാനൊന്നുമല്ല ഒരു മോശക്കാരനാണെന്നുള്ള ചിത്രം വരില്ലേ.
4: അതെ, അതേപോലെ ജീവിതത്തിൽ ഈ പ്രായത്തിൽ ഉണ്ടാവുന്ന വലിയൊരു വില്ലൻ പ്രണയമാണ്. പ്രണയിക്കാത്ത കുട്ടികൾ ഉണ്ടോന്ന് ചോദിച്ചാൽ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കാരണം എനിക്ക് പ്രണയം ഇല്ലെങ്കിൽ, ലവ് അഫെയേഴ്സ് ഇല്ലെങ്കിൽ എന്നെ ഒന്നിനും പറ്റില്ല എന്നുള്ള ഒരു അപ്രോച്ചിലാണ്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ സ്കൂൾ ക്യാമ്പസിൽ ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ഇത്തരം പ്രണയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് കുട്ടികൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഡ്രഗ് അഡിക്ഷന് മാറ്റുകൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എഡിക്ഷൻ, മൊബൈൽ എഡിക്ഷൻ എന്നുള്ളതും ഇന്ന് ആൺകുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ അടുത്ത് ഒരു കേസ് ഞാൻ പറയാം. ഒരു കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഈ കോവിഡ് സമയത്ത് ഈ കുട്ടി ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വിഷയം ഇതാണ്, നിങ്ങളുടെ കുട്ടിയുടെ വയസ്സ് 20 ആണെങ്കിൽ കുട്ടിയുടെ കണ്ണിന്റെ വയസ്സ് 40 ആണ്. അതായത് ഈ ഒരു 40 വയസ്സുള്ള ഒരാൾ ഉപയോഗിക്കേണ്ട അത്ര ഈ കുട്ടി കണ്ണുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ മൊബൈൽ എഡിക്ഷൻ
0: എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ പിന്നെ നമ്മളെ വിഷയം, അതായത് ടീനേജ് കാരുടെ ബോയ്സിന്റെ വിഷയം എടുക്കുമ്പോൾ രണ്ട് മൂന്ന് പോയിന്റുകൾ പറഞ്ഞു. ഒന്ന് കോൺഫ്ലിക്റ്റ്, പീർ പ്രഷർ, പിന്നെ ഡ്രഗ് അഡിക്റ്റ് അല്ലേ,
4: അതേ
0: മൊബൈൽ അഡിക്റ്റ്.
4: പിന്നെ മറ്റൊന്ന് നമ്മള് നിസ്സാരമായി കാണുന്നൊരു വിഷയമാണ് ഗെയിം അഡിക്ഷൻ.
0: ഗെയിം അഡിക്ഷൻ,
4: അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ചെറിയ കുട്ടികളെ വാശി കാണിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ നമ്മൾ എടുത്ത് അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് കുട്ടികൾ വന്ന് അലോസരപ്പെടുത്തുമ്പോൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും. മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ഇത്തരം ഗെയിമിന് എഡിക്റ്റഡ് ആവുന്നു. ഈ ഗെയിം എന്നുള്ളത് ക്രിയേറ്റീവായ തിങ്കിങ് അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികളിൽ നശീകരണ പ്രവണത, അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇത്തരം കുട്ടികൾ കാണുന്നത്. നിരന്തരം ഇത് കാണുമ്പോൾ കുട്ടികളിൽ വയലൻസ് രൂപപ്പെടാൻ, അതായത് ഒരു ആക്രമണ പ്രവണത കുട്ടികളിൽ രൂപപ്പെടാൻ ഇത് കാരണമാകുന്നു. പഠനത്തിൽ നിന്ന് ശ്രദ്ധ പോകാൻ കാരണമാകുന്നു. പാരന്റ്സിനോട് ഡിസൊബീഡിയൻസ്, അതായത് അനുസരണക്കേട് കാണിക്കാൻ. അതുപോലെ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ്, പലപ്പോഴും ഇന്നത്തെ കുട്ടികളിൽ ആ ഒരു ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഷൂട്ടിംഗ്, അതേപോലെ കാർ റേസിംഗ്, ഇതുപോലെ പിന്നെ ഒരു മത്സര ലോകത്താണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത്തരം മത്സരങ്ങളിൽ കുട്ടികൾ വ്യാപൃതരാകുമ്പോൾ റിയൽ വേൾഡിൽ നിന്ന്, ഒറിജിനൽ റിയൽ വേൾഡിൽ നിന്ന് കുട്ടികൾ അപ്രത്യക്ഷമാവുകയാണ്. എന്നിട്ട് അവർ ഒരു ഫാന്റസി വേൾഡിലേക്ക്, ഒരു സാങ്കല്പിക സ്വപ്ന ലോകത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം സൂയിസൈഡ് അറ്റംപ്റ്റിന് കുട്ടികൾ മെനക്കെടുന്നത്. അപ്പൊ ഇന്നത്തെ ആൺകുട്ടികളിൽ കാണുന്ന വലിയൊരു പ്രശ്നം ഈ ഒരു ഗെയിം അഡിക്ഷനാണ്. അത് അവരുടെ പഠനത്തെയും കരിയറിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാലോ ബ്ലൂ വെയിൽ, അതുപോലെ തന്നെ പിന്നെ പബ്ജി പോലെയുള്ള ഗെയിമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ?
0: അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആൺകുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചത്. ഇനി കൂടുതൽ എന്തെങ്കിലും ആൺകുട്ടികളുടെ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ?
4: പിന്നെ ആൺകുട്ടികൾ ഈ പ്രായത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം, അവര് ഡ്രസ് കോഡ്, അവരുടെ ഹെയർ സ്റ്റൈല്, ഇത്തരം വിഷയത്തിലൊക്കെ സ്വാഭാവികമായിട്ട് സമപ്രായത്തിലുള്ള കുട്ടികളെ അനുകരിക്കുന്ന ഒരു ഇമിറ്റേഷൻ ടെൻഡൻസി അവരിൽ കൂടുതലായിരിക്കും. എന്നാൽ ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം പാരന്റ് വിഭാവനം ചെയ്യുന്ന, അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്ന രൂപത്തിൽ തന്നെ, ആ സ്വപ്ന രൂപത്തിൽ തന്നെ കുട്ടി ആയിത്തീരണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കൂല. അപ്പോ ഈ കുട്ടി വീട്ടിലൊരു പ്രശ്നക്കാരനായിട്ട് മാറുകയാണ്. ഇപ്പോ മുടി വെട്ടണം, അല്ലെങ്കിൽ ആ ഹെയർ ഇങ്ങനെയാണ് നീ വെട്ടേണ്ടത് എന്ന് നിഷ്കർഷിക്കുന്ന ഒരു പാരന്റിനോട് ഒരു മോശപ്പെട്ട രൂപത്തിലായിരിക്കും കുട്ടി
0: പെരുമാറുക.
4: അല്ലെങ്കിൽ നടിയുടെ ഒക്കെ ആ വേഷവിധാനം, അല്ലെങ്കിൽ അത് അനുകരിക്കുക, സ്റ്റൈൽ അനുകരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ താരം, ഇതൊക്കെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ.
0: അപ്പൊ അവിടെ സാറ് പറഞ്ഞത് തന്നെയാണ്, ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ ദീനീപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വളർത്താനും ആ ദീനീപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോവാം അല്ലേ? അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ വരാതെ
4: ഒരു പരിധി വരെ അതൊക്കെ ഒരു പരിഹാരം
0: ഉണ്ടാക്കും.
4: എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിന്റേതായിട്ടുള്ള ആ കുറെ സവിശേഷതകൾ നമ്മുടെ കുട്ടികളിലേക്കും
0: അവർ ഇൻഫ്ലുവൻസ് ചെയ്യും
4: എന്നുള്ളതിൽ സംശയമൊന്നുമില്ല.
0: ഇപ്പോൾ നമ്മൾ ആൺകുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു. ഇനി എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കും ഏകദേശം ഇതേ രൂപത്തിലുള്ള വിഷയങ്ങളാണോ അതോ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണോ പെൺകുട്ടികൾ?
4: തീർച്ചയായും പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു അപകർഷതാബോധം ഉണ്ടാവുന്ന, അതായത് തങ്ങളുടെ സൗന്ദര്യത്തെ സംബന്ധിച്ചും വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ തങ്ങൾക്ക് ഒരു വേണ്ടത്ര ഒരു നല്ല അഭിപ്രായം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അതായത് ഞാന് വേണ്ടത്ര സൗന്ദര്യമല്ല, വേണ്ടത്ര കളറില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാന് അത്ര സ്മാർട്ടല്ല, ഇത്തരത്തിലുള്ള കമന്റ്സ് ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്നോ ഈവൻ ടീച്ചേഴ്സിൽ നിന്നോ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും.
0: ടീനേജിലുള്ള
4: പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടി കോൺഷ്യസ്നെസ് ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോ അവർ അവരുടെ സമയത്തിന്റെ ഒരു നല്ല ശതമാനം ചിലവഴിക്കുന്നത് ഈ ഒരു ബ്യൂട്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും. അത് പിന്നെ ഏത് സമയവും നിരീക്ഷിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു ട്രെൻഡ് പാരന്റ്സിന് ഉണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ വലിയമ്മ വലിപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരിത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും.
0: നേരം
4: കണ്ണാടിയുടെ മുമ്പിലാണ്. ഇത് അവരിൽ കൂടുതൽ അസ്വാസ്ഥ്യം ഉണ്ടാക്കും, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു പ്രശ്നം അതാണ്.
0: അതിന്റെ ആ പ്രശ്നം ഒന്നുകൂടി സാറ് പറയുകയാണെങ്കിൽ,
4: അതായത് കൗമാരത്തിലുള്ള പെൺകുട്ടികളില് സൗന്ദര്യ സങ്കല്പവും സൗന്ദര്യ ബോധവും കൂടുതലാണ്.
0: സൗന്ദര്യം
4: അപ്പോ ആ ഒരു തനിക്ക് മറ്റുള്ളവളുടെ
0: സൗന്ദര്യം കുറവാണോ
4: എന്നുള്ള ഒരു കോംപ്ലക്സ്, അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കും. അത് മാർക്കറ്റിൽ നിന്ന് എങ്ങനെങ്കിലും വാങ്ങി ഉപയോഗിക്കും.
0: മാർക്കറ്റിലാണെങ്കിലും പരസ്യങ്ങളുടെ ഇഷ്ടം
4: തീർച്ചയായും. അതുപോലെ ബ്യൂട്ടീഷ്യൻ പിന്നെ അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ഇത്തരം ബ്യൂട്ടി വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ കൂടി ഈ പെൺകുട്ടികൾ തേടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെ
0: പരിഹാരം എന്താണ്?
4: പരിഹാരം എന്ന് പറയുന്നത് ഇസ്ലാം നമ്മളുടെ സൗന്ദര്യം ആരുടെ മുമ്പിൽ പ്രകടിപ്പിക്കണം, എന്താണ് സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിന്റെ ഇസ്ലാമികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഇതൊക്കെ
0: അത്
4: കൃത്യമായി പഠനം നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത്.
0: നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഒരു കുട്ടികളെ വളർത്തുക, അതേപോലെ നമ്മളും രക്ഷിതാക്കളൊക്കെ ആയി.
4: രക്ഷിതാക്കളുടെ അടുത്തും വലിയ തകരാറുകളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഉമ്മ ഇത്തരം സൗന്ദര്യ ലേപനങ്ങളും സൗന്ദര്യ വർദ്ധക വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് സ്വീകരിക്കുന്ന ഉമ്മയാണെങ്കിൽ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളെ ഉപദേശിക്കാനുള്ള ഒരു അർഹതയില്ല. അതുപോലെ തന്നെ ഉമ്മയുടെ ക്യാരക്ടർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാതാപിതാക്കളിൽ റോൾ മോഡൽ മിസ്സിംഗ് ആവുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത ആൺകുട്ടികളിലും പെൺകുട്ടികളിലും സർവ്വ സാധാരണമാണ്.
0: അപ്പൊ ഈ ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ സംസാരിച്ചു, സൗന്ദര്യത്തെ അപകർഷതാബോധം പെൺകുട്ടികളെ സംബന്ധിച്ചോളം. മറ്റു എന്തെങ്കിലും പ്രശ്നങ്ങൾ?
4: അതുപോലെ തന്നെ ഈ പിയർ പ്രഷർ, അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു പ്രഷറിലാണ് അവരും ജീവിക്കുന്നത്. കാരണം അവരുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ റൂംമേറ്റ് ഹോസ്റ്റലിലാണെങ്കിൽ അവരെന്താണ് അവരോട് അഡ്വൈസ് ചെയ്യുന്നത്, അതായിരിക്കും അവരുടെ വേദവാക്യം.
0: നമ്മൾ അത് ഉദാഹരണത്തിൽ നമുക്ക് അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ
4: അതൊരിക്കലും അവർക്ക് പിന്നെ ഉൾക്കൊള്ളാൻ
0: പറ്റില്ല.
4: നേരെ മറിച്ച് സ്വന്തം പാരന്റ്സിനെ കുറിച്ച് പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇൻസൾട്ടിങ് ചെയ്യുന്ന പ്രതികരണങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടാകുമ്പോൾ അവർ തന്നെ പ്രതികരിക്കും, ഇത് ഞങ്ങള് കൗമാരത്തിലുള്ള പെൺകുട്ടികളാണ്, അതൊക്കെ സ്വാഭാവികമല്ലേ, അതൊക്കെ നിങ്ങൾ സഹിക്കേണ്ടതല്ലേ എന്നുള്ള രൂപത്തിലൊക്കെ പ്രതികരിക്കുന്ന കുട്ടികളാണ് ഇന്നുള്ളത്. അതുപോലെ പലപ്പോഴും വീട്ടിലുള്ള ജോലി കാര്യങ്ങളിലൊക്കെ പിന്നെ സഹകരണ മനോഭാവം ഇത്തരം കുട്ടികളിൽ കുറവാണ്. കാരണം പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ള ഒരു പരിഗണന കൊടുക്കുന്നത് കൊണ്ട് പാരന്റ്സ് അവരെ ഇൻസിസ്റ്റ് ചെയ്യുക പഠനത്തിനായിരിക്കും. അപ്പോ വീട്ടിലുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യുന്ന ഒരു എസ്കേപ്പ് മെക്കാനിസം അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരിക്കലും എന്റെ അടുത്ത് ഡിഗ്രി തലത്തിൽ പഠനം നടത്തി പഠനം പൂർത്തിയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ഉമ്മ കൗൺസിലിങ്ങിന് വരികയാണ്. കൗൺസിലിംഗ് വന്നിട്ട് പറയുന്നത് ബി എ ഇംഗ്ലീഷിനാണ് ആ പെൺകുട്ടി പഠിക്കുന്നത്. അപ്പൊ ഉമ്മ പറയുന്നത് ഇവള് അടുക്കളയുടെ ജോലിയൊന്നും തീരെ ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, അപ്പൊ അവളെ എനിക്ക് കല്യാണം കഴിച്ചു വിടണ്ടേ, അപ്പോ സാറ് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് അവളോട് പറയൂ. അപ്പോ ആ കുട്ടിയുമായി ഞാൻ സംസാരിച്ചു, ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. പിന്നീട് അവള് പറഞ്ഞു ഞാൻ പഠിച്ചോളാ പറഞ്ഞു. പിന്നീട് വീണ്ടും ഒന്ന് രണ്ട് മാസത്തിന്റെ ഉള്ളിൽ കൗൺസിലിങ്ങിന് വീണ്ടും കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്ന സന്ദർഭത്തിൽ ആ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ മോളോട് ചോദിച്ചു, നീ ഈ അടുക്കളയുമായി ബന്ധപ്പെട്ട കുക്കിംഗൊക്കെ നീ പരിചയിച്ചോ? അപ്പൊ അവള് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ പോലും മനസ്സിലാക്കുന്നത് അത്തരം കാര്യങ്ങൾ കല്യാണം ആവുന്ന സമയത്ത് അങ്ങ് പെട്ടെന്ന് പഠിച്ചാൽ മതി. അപ്പോ രക്ഷിതാക്കളും പല രക്ഷിതാക്കളും ഓവർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഓവർ കെയർ കാരണം ഇത്തരം കുട്ടികൾ അത്തരം വർക്കുകളിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള പേരിലാണ്.
0: അതൊരു തെറ്റായ ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊണ്ടുപോകാൻ,
4: സത്യത്തിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഓരോ രക്ഷിതാവും കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഉപ്പ അധ്വാനിക്കുന്നുണ്ട്, ഉമ്മ അധ്വാനിക്കുന്നുണ്ട്, കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ അധ്വാനിച്ച് വളരെ സാഹസികമായിട്ടാണ് ഒരു കുടുംബം പോറ്റുന്നത്. പലപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരത്തിലുള്ള കുട്ടികള് ഈ രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ ലൈവായി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രണയങ്ങളിലേക്കും ഒളിച്ചോട്ടത്തിലേക്കും മറ്റ് ഏടാകുടങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോയി തീരുന്നത്.
0: ഇവിടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറി സാറിപ്പോ പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളത് വളരെ അതിന്റെ ആ ഗൗരവത്തോടു കൂടെ തന്നെ ഉൾക്കൊള്ളണം. നമ്മളെ മക്കളെ അവര് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവരെ പഠനത്തോടൊപ്പം തന്നെ കുടുംബകാര്യങ്ങളിൽ അവർ മാക്സിമം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വളർത്തണം എന്നുള്ളതാണ് സാറ് പറഞ്ഞ ഒരു പോയിന്റ് അല്ലേ?
4: തീർച്ചയായും.
0: ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രഷർ കാര്യങ്ങളിൽ സംസാരിച്ചപ്പോൾ ഒന്ന് സൗന്ദര്യ അപകർഷതാബോധം, രണ്ട് പിയർ പ്രഷറാണ്. ഇനി
4: പിന്നെ ഒരു പ്രശ്നം പറയാതെ പോകാൻ പാടില്ലാത്തത് പ്രണയമാണ്.
0: പ്രണയം
4: എന്നുള്ളത് ഇന്ന് സാർവത്രികമാണ്. കാരണം ആ രണ്ടുപേർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഇന്ന് പ്രണയം എന്നുള്ളത്. ഇത് പിന്നെ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ എന്ന ആ ഒരു കണ്ടന്റ് ആണ്, കെമിക്കൽ കണ്ടന്റ് ആണ്. ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ആ ഒരു അനുരാഗം, പ്രണയം തോന്നാൻ കാരണമാകുന്നത്.
0: ഇവിടെ സാറേ ഒരു ഇടപെട്ടോട്ടെ.
4: ഓ, തീർച്ചയായും.
0: കേൾക്കുന്ന പ്രായമുള്ള ആളുകൾ പറയും ഈ ഡോപ്പമിൻ ഒക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്താണ് ഇപ്പൊ ഡോപ്പമിൻ ഒക്കെ ഇവിടുന്ന് വരുന്ന ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി അവരോട് പറയാം?
4: പ്രായം ചെന്നവര്
0: അവര് പറയല്ലോ പണ്ട് കാലത്തും ഇതേപോലെ ഉണ്ടായിരുന്നല്ലേ കുട്ടികളൊക്കെ.
4: ഇന്ന് സാറേ നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എല്ലാറ്റിന്റെയും മറ നീക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാല് നിയമപരമായി സാധുതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അതായത് ഇപ്പോ പണ്ട് പ്രണയിക്കുക, ഒളിച്ചോടുക, അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ 18 വയസ്സിന് മുമ്പ് പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിന്റെ വിലക്കുകൾ ഉണ്ടായിരുന്നു, കുടുംബത്തിന്റെ വിലക്കുകൾ ഉണ്ടായിരുന്നു, സമൂഹം കൃത്യമായ അതിലൊക്കെ ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നിയമസാധുത ലഭിക്കുന്ന ഒരവസ്ഥ, സ്വതന്ത്ര ചിന്ത തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന, പെൺകുട്ടികൾക്ക് അവർക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനും ആൺകുട്ടികൾക്ക് അവർക്ക് തോന്നുന്ന പോലെ
0: പറ്റുന്ന
4: ഒരു ഒരു അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ.
0: അതൊരു കാലഘട്ടത്തിന്റെ മാറ്റം ആണ്.
4: തീർച്ചയായും അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഉപദേശിക്കേണ്ടതില്ല, ഞങ്ങൾ ആരും നന്നാക്കേണ്ടതില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തിത്വവും ഞങ്ങളുടേതായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഞങ്ങളുടേതായിട്ടുള്ള ചോയ്സും ഉണ്ട് എന്നാണ് അവര് വിശ്വസിക്കുന്നത്.
0: പ്രണയത്തിലേക്ക് പോരാം.
4: പ്രണയം എന്നുള്ളത് ഒരു കോമൺ ഫാക്ടറാണ് നമുക്കറിയുന്നത് പോലെ. പ്രണയത്തിന്റെ ഒരു തമാശ എന്തെന്ന് വെച്ചാല്, 15-ഓ 16-ഓ വയസ്സുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പ്രണയിക്കുന്നത് ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളെ തന്നെയാണ്, അല്ലെങ്കിൽ 1-ഓ 2-ഓ വയസ്സിന്റെ ഡിഫറൻസ് ഉള്ള കുട്ടികളെയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം, മാരിറ്റൽ ലൈഫ് എന്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഇവരെ സംബന്ധിച്ചില്ല. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്ന നിമിഷം തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാവുകയും അതൊരു സെക്സ്വൽ റിലേഷൻഷിപ്പിലേക്ക്, ലൈംഗികമായ ബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും പലപ്പോഴും പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. മറ്റൊന്ന്, കുട്ടികൾ ശാരീരികമായ ബന്ധം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങാൻ പെൺകുട്ടികൾ ഒരിക്കലും തയ്യാറാവില്ല. കാരണം അവരുടെ മനസ്സും ആ വ്യക്തിയും തമ്മിൽ അത്തരത്തിലുള്ള ഒരു ടൈപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും.
0: അതുകൊണ്ട് അത് അത്ര ഉണ്ടാവില്ലേ.
4: അല്ല, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടിയെ ഒഴിവാക്കി കളഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അത് വല്ലാത്ത ഒരു ഇന്റിമസി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഭേദിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനെ വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയാസകരമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവും.
0: ഇപ്പൊ നമുക്ക് ഈ ഒരു വിഷയം വേറൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ് പ്രണയം എന്നുള്ളത്. ഇൻഷാല്ലാ നമുക്ക് പറ്റുമെങ്കിൽ വേറെ അവസരത്തിൽ എടുക്കാം അല്ലേ. ഇതിപ്പോ ഇതിന്റെ സിംറ്റംസ് പറയുമ്പോൾ ഒന്ന് സൗന്ദര്യത്തിൽ അപകർഷതാ ബോധം പറഞ്ഞു, രണ്ട് പിയർ പ്രഷർ പറഞ്ഞു, മൂന്നാമത്തെ പ്രണയം. പ്രണയം അതിലൊരു വിഷയം തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും വിഷയം,
4: മറ്റൊരു പ്രശ്നം ടീനേജേഴ്സിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമാനമായിട്ടുള്ളതാണ്, എക്സാം ഫിയർ എന്നുള്ളത്. പരീക്ഷ പഠനം, പഠനത്തില് വരുന്ന വലിയൊരു വിഷയം തങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്ത സബ്ജക്ട് പഠിക്കേണ്ടി വരിക. അപ്പൊ ഈ അടുത്ത് ആർക്കിടെക്ചർ കോഴ്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് എന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ആ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോ ആ പെൺകുട്ടി ഷെയർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇത്തരം കോഴ്സ്, പ്രത്യേകിച്ച് ആർക്കിടെക്ട് പോലെയുള്ള കോഴ്സുകൾ വലിയ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന, സ്ട്രെസ് ഉണ്ടാക്കുന്ന കോഴ്സാണ്. അപ്പൊ ഇത്തരം കോഴ്സുകളിൽ പ്രവേശിക്കുന്ന പല കുട്ടികളും ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എഫെയറിലേക്ക് നീങ്ങുന്നു, കാരണം ഒരു റിലാക്സേഷന് വേണ്ടി. അപ്പോ ഈ പഠനത്തിൽ നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരെ പോലെ എനിക്കും ഉയർന്ന് പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ട്. പക്ഷെ എന്റെ മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എത്ര വലുതാണ്, എത്ര ചെറുതാണ് എന്ന് റിയലൈസ് ചെയ്യാതെയാണ് വലിയ ക്യാപിറ്റേഷൻ നൽകി, വലിയ പൈസ നൽകിക്കൊണ്ട് ഇത്തരം കോഴ്സിനാളുകൾ പോകുന്നത്. പലപ്പോഴും പ്രൊഫഷണൽ കലാലയങ്ങളിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ പല പേപ്പേഴ്സും ബാക്ക് പേപ്പേഴ്സ് ആയിട്ട് മാറുകയാണ്. എന്നിട്ട് കോഴ്സിൽ എവിടെയും എത്താത്ത അവസ്ഥ, പ്രത്യേകിച്ച് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും ക്യാമ്പസിൽ എത്തുന്ന സന്ദർഭത്തിൽ അവരുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോഴ്സ്, എഞ്ചിനീയറിംഗ് കോഴ്സിൽ ബാക്ക് പേപ്പേഴ്സ് ഇല്ലാത്ത കുട്ടികൾ വളരെ വിരളമായിരിക്കും.
0: ഇവിടെ ഇപ്പൊ സാർ പറഞ്ഞ വിഷയം പരീക്ഷാ ഭയം എന്നുള്ളത്, അതിനെ, അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, രക്ഷിതാക്കളുടെ, ചില രക്ഷിതാക്കളുടെ എന്റെ കുട്ടി എന്തായാലും ഒരു എഞ്ചിനീയർ ആവണം, എന്തായാലും ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഇന്നതാവണം ഇന്നതാവണം എന്ന് ആ രക്ഷിതാക്കൾ അമിതമായി ആഗ്രഹിക്കാൻ, ആ കുട്ടിയുടെ കപ്പാസിറ്റി നോക്കാതെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ്.
4: രണ്ടാമത്തെ ഒരു വിഷയം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം എന്നുള്ളത്, പരീക്ഷ ഇതിനൊക്കെ ഒരുങ്ങുന്നത് അതിന്റെ ലാസ്റ്റ് മൊമെന്റിലാണ്. ഇപ്പൊ പരീക്ഷ നാളെയാണെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവര് പാഠഭാഗങ്ങൾ വായിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇവിടെ ഈ പേടി അഗ്രവേറ്റ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കാനുള്ള ബേസിക് റീസൺ എന്താന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനമോ മുന്നൊരുക്കമോ അവര് നടത്തുന്നില്ല, മെന്റലി അതിന് പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് പ്രോസസ്സായി മാറുന്നതാണ്.
0: കാരണങ്ങൾ അതിനുണ്ട്
4: തീർച്ചയായും. കുട്ടികള് കൃത്യമായ ടൈം ടേബിൾ വെച്ചുകൊണ്ട് പഠനത്തെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പേടികൾ ഇല്ലാതാക്കാൻ പറ്റും. മറ്റൊന്ന്, യൂണിവേഴ്സിറ്റി തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റേണൽ എക്സാമുകളും അതുപോലെയുള്ള സെമിസ്റ്റർ പരീക്ഷകളും സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി പരീക്ഷകളും ഒരു കുട്ടിയുടെ പരീക്ഷാ പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ഒരു പോസിറ്റീവ് ആംഗിളിൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പരിഹാരം.
0: ഇവിടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, പേസ് റേഡിയോ കരിയർ വിംഗ് എന്ന, അതിൽ ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെ പരീക്ഷാഭയത്തെക്കുറിച്ച് പല ക്ലാസ്സുകളും വന്നതാണ്. എങ്കിൽ പോലും സാറി പറഞ്ഞത് മുകളിലേക്ക് എടുക്കണം. നമ്മുടെ പഠനം അതൊരു ക്രമീകൃതമായി വളരെ ചിട്ടയോടുകൂടി അഡ്വാൻസായി പഠിച്ചു പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഒരു പ്രയാസങ്ങളിലൊക്കെ നിന്നൊക്കെ ഒരു പരിധിവരെ മാറാം അല്ലേ?
4: തീർച്ചയായും.
0: അപ്പൊ നമ്മൾ ഇപ്പോൾ സംസാരിച്ച വിഷയങ്ങൾ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ പെൺകുട്ടികൾക്ക് ആയിട്ട് ഉള്ള വിഷയങ്ങൾ?
4: പിന്നെ സ്ത്രീകൾക്കുണ്ടാവുന്ന, പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള പെൺകുട്ടികളുടെ വലിയൊരു പ്രശ്നം പറഞ്ഞാൽ അവരുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ബയോളജിക്കൽ, അവരുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ നമുക്കറിയാം. ഈ സമയത്ത് അവർക്ക് കൂടുതൽ സ്ട്രെസ്സും അതുപോലെയുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമാണ്. പല പെൺകുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. അതായത് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കെയറിങ് അവർ നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതെന്റെ തടി വർദ്ധിപ്പിക്കും, അതുകൊണ്ട് സ്ലിം ബ്യൂട്ടി എന്നൊരു കൺസെപ്റ്റ്, ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഈ കുട്ടികൾ സമീകൃതാഹാരം അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാതെ പോകുന്നു. ഇത് അവരിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ ഈ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ആ ഒരു പീരീഡിൽ കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് അവയർനെസ് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. അതിലുപരി പാരന്റ്സിന് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സാമാന്യ ബോധവും ധാരണയും പഠനവും ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്.
0: പെൺകുട്ടികൾ പറയുന്നത് മുഴുവൻ അങ്ങനെയാണ് കേൾക്കുകയല്ല വേണ്ടത്, അതിൽ എന്താണ് ശരിയെന്ന്. അപ്പൊ പെൺകുട്ടികൾ പറയുന്നുണ്ടാവും, കുട്ടികൾ പറയുന്നുണ്ടാവും എനിക്ക് ഇന്ന ഭക്ഷണം മതി ഇന്ന ഭക്ഷണം മതി, കാരണം സ്ലിം ബ്യൂട്ടി ആയി വരാൻ വേണ്ടിയിട്ട് അവര് മാർക്കറ്റിൽ പരസ്യങ്ങൾ,
4: അതായത് ടിൻ ഫുഡ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡുകളെ അവോയ്ഡ് ചെയ്യുകയും ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നുണ്ട്.
0: അത് മറ്റൊരു വിഷയമാണ്. എങ്കിൽ പോലും നമുക്കൊന്ന് ടച്ച് ചെയ്ത് പോയത് മാത്രം.
4: തീർച്ചയായും.
0: അപ്പൊ ഇനി ഇപ്പൊ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇഷ്യൂസ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നതിവിടെ, പലപ്പോഴും പല കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഉള്ള രക്ഷിതാക്കൾ അറിയുന്നത് അപകട നില എത്തുന്ന സമയത്താണെന്നാണ് ഒരു രക്ഷിതാവ് എഴുതി ചോദിച്ചതാണിത്. അതായത് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി എന്ന് അറിയുന്നത് ഞാൻ ലാസ്റ്റ് മൊമെന്റിലാണെന്ന് പറയും. അപ്പം ആ അങ്ങനെയുള്ള രക്ഷിതാക്കളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അതിൽ.
4: അവിടെ എന്താണെന്നറിയോ, ഇവിടെ രക്ഷിതാക്കള് അതിന്റെ അപകടനില അവസാനത്തില് മനസ്സിലാക്കാനുള്ള കാരണം, നേരത്തെ ഞാൻ അതിന്റെ ആ ഒരു പോയിന്റ് പറഞ്ഞു, കുട്ടിയും രക്ഷിതാവും തമ്മിൽ ഒരു ഗുഡ് റാപ്പോ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിൽ നിന്ന് വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്കൂളിൽ ഒരു ദിവസം എന്തൊക്കെ നടന്നു, എന്താണ് അവിടെ നടന്ന പ്രക്രിയകൾ എന്ന് വ്യക്തമായ അന്വേഷണം നടത്താൻ ഉമ്മമാർക്ക് ഏതായാലും സാധിക്കും. ഉപ്പ വീട്ടിലില്ലെങ്കിൽ പോലും അത്തരം ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കുന്നവർ സ്ത്രീകളാണ്, ഉമ്മമാരാണ്. അപ്പൊ ആ ഒരു ഇമോഷണൽ റാപ്പോ, വൈകാരികമായ ആത്മബന്ധം ഈ കുട്ടികളുമായിട്ട്, ആൺകുട്ടികളുമായിട്ടും പെൺകുട്ടികളുമായിട്ടും ഉണ്ടാക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ കുട്ടിയിലുണ്ടാവുന്ന ഭാവ വ്യത്യാസങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കും, അവരും കുട്ടിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണെങ്കിൽ.
0: സാറി പറഞ്ഞതേ ഇപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഒരു കുട്ടി എന്ന് വരുമ്പോഴും ആ കുട്ടിയുടെ ഇങ്ങനെ അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം മാതാവ് അന്വേഷിക്കുന്നില്ലെങ്കിൽ കുട്ടിക്ക് തോന്നണോ എന്തെന്ന് എന്റെ ഉമ്മ എന്നോട് ചോദിച്ചില്ലല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് വരണം.
4: രണ്ടാമത്തത് കുട്ടികള് സ്കൂളിൽ വന്ന് നമ്മളോട് ബാഗ് പോലും എടുത്തു വെക്കാതെ ഒരുപാട് സംസാരങ്ങൾ നടത്തും. അപ്പൊ പേരന്റ്സ് ഒരു ബലൂൺ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയാണ് പ്രതികരിക്കാറുള്ളത്. അതായത് നീ ആ ബാഗൊക്കെ കൊണ്ടുപോയിട്ട് എന്നിട്ട് മതി വർത്താനം. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിലുണ്ടായ എല്ലാ എക്സ്പീരിയൻസും ഒറ്റ ശ്വാസത്തിന് മൊത്തം ഉമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് വരിക. അപ്പൊ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഏത് വലിയ തിരക്കാണെങ്കിലും നമ്മൾ എത്ര വലിയ ക്ഷീണിതരാണെങ്കിലും കുട്ടി പറയുന്ന ആ കാര്യങ്ങളൊന്ന് കേട്ടുകൊടുക്കുക, ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. അങ്ങനെ ഒരു രക്ഷിതാവ് പ്രത്യേകിച്ച് ഉമ്മ വീട്ടിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രണയങ്ങൾ ഉണ്ടാവില്ല. പ്രണയങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പലപ്പോഴും കുട്ടികൾക്കുള്ള അവരുടെ വൈകാരികമായിട്ടുള്ള മാനസികാവസ്ഥ ഒരാളോട് ഷെയർ ചെയ്യാൻ കുട്ടിക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക് എ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ മാതിരി അത് പൊട്ടിത്തെറിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം ആളുകള് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നത്.
0: നമ്മള് രക്ഷിതാക്കളോട്, അതായത് നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അവരായിട്ട് നല്ലൊരു റാപ്പ് ഓവർ ഉണ്ടാക്കണം എന്നാണ് സാറ് പറഞ്ഞത്.
4: റാപ്പ് എന്ന് പറഞ്ഞാൽ ആത്മബന്ധം.
0: ആത്മബന്ധം, നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കണം. ഇനി അഥവാ നമ്മളെ രക്ഷിതാക്കൾ സാധാരണ ചോദിക്കുന്ന പോലെ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് ഫീൽ ചെയ്യണം എന്നെന്താ എൻ്റെ അമ്മ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള അങ്ങനെയുള്ളൊരു ബന്ധം വേണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഇന്ന് സാറ് സംസാരിച്ച വിഷയത്തിൻ്റെ ഒരു ചുരുക്കം, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ, നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ വേണമെന്നും ആ കുട്ടികളെ നമ്മോടൊപ്പം ഒരു നല്ലൊരു ആത്മബന്ധത്തിൽ അവരെ കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ ഒക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് പറ്റും. ഇനി വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാനും സാധിക്കും എന്നാണ് സാറ് പറഞ്ഞത്.
4: അതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് ചില വിഷയങ്ങൾ നമുക്ക് നേരിട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അതൊരു വഷളാവുന്നതിന് മുമ്പ്, കൂടുതൽ മോശമാവുന്നതിന് മുമ്പ് ഒരു നല്ല കൗൺസിലറെ സമീപിക്കുക എന്നുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപകരിക്കുമെന്നാണ്.
0: അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നിപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കുറേ കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. അതിന് പുറമെ നമ്മുടെ പീസ് റേഡിയോ സംവിധാനം വഴി തന്നെ നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ വ്യക്തിത്വം, അതായത് നിങ്ങളാണ് ആ പ്രശ്നക്കാർ എന്നുള്ളത് പുറത്തറിയാത്ത രീതിയിൽ അത് വളരെ ഭംഗിയായി ഇത്തരം ആളുകളെ അതിനുള്ള മറുപടികൾ തരും. പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് വല്ല വിവരങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അതും പീസ് റേഡിയോ ടീം നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി അയച്ചു കൊടുക്കുക. അതിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് അതിന് വേണ്ട ആളുകൾക്ക് അത് കൊടുത്ത് അത് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡിൽ ഈ കൂടുതൽ വിഷയങ്ങളുമായി നമുക്ക് കാണാം. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, കൗമാര പ്രശ്നങ്ങൾ ആണും പെണ്ണും തുല്യമോ എന്നത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഏറെക്കുറെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് ഇന്നത്തെ സ്നേഹക്കൂടിൽ ലഭിച്ചിരിക്കുകയാണ്.
2: ഈ സ്നേഹക്കൂട് കുട്ടികളും രക്ഷിതാക്കളും കേൾക്കണം എന്നുള്ളതാണ് അല്ലേ? കൗമാരക്കാരായ കുട്ടികളും കേൾക്കണം, അതുപോലെ രക്ഷിതാക്കളും കേൾക്കണം. ചില രക്ഷിതാക്കൾക്കൊക്കെ അങ്ങനെ ചില സംശയങ്ങളുണ്ട്. അത് ആണും പെണ്ണും നമ്മുടെ മക്കൾ തന്നെയാണ്, പക്ഷെ അവർ രണ്ട് പേരും വളർന്നു വരുമ്പോൾ അതിൻ്റെതായ തലത്തിൽ അതിൻ്റെതായ വ്യത്യസ്തങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികളെയും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക.
1: ചിന്തയിലും ചോദ്യങ്ങളിലും വികാരങ്ങളിലും ഒക്കെ വ്യത്യസ്തത ഉണ്ടാവും. അപ്പോൾ നല്ലൊരു വിഷയമാണ് നമ്മൾ കേട്ടത്. ഏതായിരുന്നാലും ഇനി നമ്മൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ സ്നേഹക്കൂട് നമുക്ക് സഹായിച്ചു. ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിലെ ദീനീപരമായ വിജ്ഞാനങ്ങളിൽ ഏറെ ആഴത്തിലുള്ള ചില പഠനങ്ങൾ കൂടി നമുക്ക് അനിവാര്യമാണ്. റേഡിയോ വൈബ്സിൽ നമ്മൾ ഇനി അത്തരമൊരു പഠന സെഷനിലേക്കാണ് പ്രവേശിക്കുന്നത്. അൽ ഉസൂൽ.
2: അതെ, അൽ ഉസൂലിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഹദീസുകൾ തേടിയുള്ള യാത്രയുടെ ഭാഗം 3. ഇത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീ നബിയല്ലാഹ് അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തേടിയുള്ള യാത്രയിൽ സ്വഹാബത്തും താബിഈകളും നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുമൊക്കെ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളും അവർ അഭിമുഖീകരിച്ചിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കുവാനാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുൻഗാമികളായ മുഹദ്ദിസുകൾ, ഇമാമുകൾ, സ്വഹാബത്ത്, താബിഈകൾ, ഇവരെല്ലാവരും തന്നെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനിനെ അതിൻ്റെ തനതായ രൂപത്തിൽ സംരക്ഷിക്കുവാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള കഠിനമായ പരിശ്രമങ്ങൾ അശ്രാന്തം നടത്തിയവരാണ്. രാപ്പകൽ ഭേദമന്യേ ദീൻ പഠിക്കുവാനും അത് അന്വേഷിക്കുവാനും അത് എവിടെയാണ് ദീനിൻ്റെ തിരിവട്ടമുള്ളത് എന്നു കണ്ടെത്തി അവിടേക്ക് സുദീർഘമായ യാത്രകൾ നടത്തുവാനും അവർ സമയം കണ്ടെത്തിയിരുന്നു. അതിന് യാതൊരുവിധ പ്രയാസവും അവർക്ക് തോന്നിയിട്ടുമില്ല. മിസ്രിലേക്കും ഷാമിലേക്കും ഇറാഖിലേക്കും ഹിജാസിലേക്കുമൊക്കെ ഹദീസുകൾ കേൾക്കുവാൻ വേണ്ടി രാവും പകലും സ്വഹാബത്തും താബിഈകളും നടത്തിയ യാത്രകളെക്കുറിച്ച് നാം കഴിഞ്ഞ എപ്പിസോഡുകൾ വിശദീകരിക്കുകയുണ്ടായി. ജീവിതത്തിൻ്റെ മുഴു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ വളരെയധികം ത്യാഗങ്ങൾ, ജീവിതത്തിൻ്റെ മുഴുവാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ഹദീസ് സംരക്ഷണത്തിനു വേണ്ടി ചെലവഴിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് രംഗത്ത് ഇമാം ഇബ്നു ശിഹാബ് സുഹരിയുടെ പേര് പരാമർശിക്കപ്പെടാതെ ഹദീസിൻ്റെ ചരിത്രം തന്നെ പൂർണ്ണമാകാത്ത രീതിയിൽ അവ്വലുമൻ അസ്നദൽ ഹദീസ് ഇബ്നു ശിഹാബ് സുഹരി എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിക്കൊണ്ട് ഹദീസുകൾ സനദുസഹിതം പറഞ്ഞ് അത് ക്രോഡീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രഥമമായിക്കൊണ്ട് ഇടപെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ഇമാം സുഹരി ഹദീസ് ചരിത്രത്തിലും ഹദീസ് നിദാനശാസ്ത്രത്തിലും ഏറെ അറിയപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഹദീസ് പഠനത്തിനും അതിൻ്റെ വ്യാപനത്തിനും വേണ്ടി ചെലവഴിച്ച വ്യക്തിത്വമായിരുന്നു. എത്രത്തോളമെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരിക്കൽ പറയുകയുണ്ടായി, വല്ലാഹി ലഹാദിഹിൽ കുത്തുബ് അഷദ്ദു അലയ്യ മിൻ സലാസി ളറായിർ. ഇമാം സുഹരിയുടെ അടുക്കലുള്ള ഗ്രന്ഥങ്ങൾ ഹദീസിൻ്റെ, അതല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരങ്ങൾ, എനിക്കൊരു 3 സഹകളത്രങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ എനിക്കൊരു പ്രയാസം സൃഷ്ടിക്കുന്നു, എനിക്കു പ്രയാസമുണ്ടാക്കുന്നു എന്ന് ഭാര്യ പറഞ്ഞു എന്ന്. അഥവാ ഏകപത്നി ഒരു ഭാര്യ മാത്രമുണ്ടായിരുന്ന ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യ പറയുന്നത്, എൻ്റെ കൂടെ 3 ഭാര്യമാർ കൂടി ഉണ്ടാകുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു പ്രയാസം, അതിനേക്കാൾ എനിക്ക് പ്രയാസകരമായിരുന്നു ഇമാം സുഹരിയുടെ ഈ ഗ്രന്ഥങ്ങളും അതുമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവും എന്നാണ്. അതിനർത്ഥം അദ്ദേഹം തൻ്റെ കുടുംബജീവിതത്തിൽ നീതി കാണിച്ചില്ല എന്നല്ല, നേരെ മറിച്ച് ഹദീസുകളോടും ദീനിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ കൂറും അതിനുവേണ്ടി അദ്ദേഹം സമയം ചെലവഴിച്ചതിൻ്റെ ആധിക്യവും കുറിക്കുവാനാണ് ഭാര്യ അപ്രകാരം പറഞ്ഞിട്ടുള്ളത്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 40,000 ദിർഹമുകൾ ഹദീസ് പഠനത്തിനും അതിൻ്റെ യാത്രക്കും അതിൻ്റെ അന്വേഷണങ്ങൾക്കു വേണ്ടി ചെലവഴിച്ചു എന്ന് കാണാൻ കഴിയും. അവസാനം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ധരിക്കാനുള്ള ചെരുപ്പ് പോലുമില്ലാതെ, ചെരുപ്പ് ധരിക്കാതെ നഗ്നപാദനായിക്കൊണ്ട് സഞ്ചരിച്ചിരുന്ന അവസ്ഥയുണ്ടായി. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ഹദീസുകൾ സംരക്ഷിക്കുവാനും അത് ക്രോഡീകരിക്കുവാനും അത് ദീനിൻ്റെ ഭാഗമായി ഒരു അമാനത്തായി അവർ മനസ്സിലാക്കുകയും വരുന്ന തലമുറക്ക് ഈ മതത്തിൻ്റെ പാഠങ്ങൾ ഒരു സംഗതി പോലും നഷ്ടപ്പെട്ടു പോകാതെ, കളഞ്ഞുപോകാതെ അത് എത്തിച്ചു കൊടുക്കണമെന്ന ആ ഒരു അമാനത്തിൻ്റെ, ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകങ്ങളായിക്കൊണ്ടായിരുന്നു അവർക്ക് തന്നെയും ജീവിച്ചത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വലിയ, അവർ ആഗ്രഹിക്കാതിരുന്നിട്ടും വലിയ തോതിലുള്ള പേരും പ്രശസ്തിയും അവർക്ക് ലഭിക്കുകയുണ്ടായി. 10,000 ശിഷ്യഗണങ്ങൾ അവരുടെ പള്ളികളിലേക്കും അവരുടെ വീടുകളിലേക്കും അറിവും ഹദീസുകളും അന്വേഷിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. കൂഫയിൽ മാത്രം ഇബ്നു സീരിൻ റഹ്മത്തുല്ലാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ 4,000 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലൈഹിയുടെ അടുക്കൽ നിന്ന് ഹദീസ് പഠിക്കുവാൻ വേണ്ടി യാത്ര ചെയ്തു വന്നിട്ടുള്ള വിദ്യാർത്ഥികളെക്കൊണ്ട് മസ്ജിദുൻ നബവി വീർപ്പുമുട്ടിയിരുന്നു എന്ന് കാണാൻ കഴിയും. അലി ബിൻ ആസിം, അദ്ദേഹം 30,000 വിദ്യാർത്ഥികളുള്ള ദർസുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ 10,000 ആളുകൾ, അത് ശിഷ്യന്മാരായിട്ടാണെങ്കിലും അല്ലാതെയായിട്ടാണെങ്കിലും, ഹദീസിൻ്റെ മേഖലയിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി യാത്രയിലും അത് തേടിയുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളിലും അവർ ഏർപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് നാം ഇതുവരെ കണ്ടത്. സഹോദരന്മാരെ, ഹദീസുകൾ ശേഖരിക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ആ ദൗത്യം, അത് വളരെ ഭംഗിയായിക്കൊണ്ട് നമ്മുടെ മുൻഗാമികൾ നിർവഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹദീസ്, പ്രവാചകൻ്റെ ഒരു ഹദീസ് നമ്മളിലേക്ക് കിട്ടുന്നത് വളരെ കുറ്റമറ്റ രീതിയിലുള്ള അവസ്ഥയുണ്ടാകുന്ന, അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ കുറ്റമറ്റ രീതിയിലുള്ള സൂക്ഷ്മമായ പഠനങ്ങൾ നടന്നതിന് ശേഷമുള്ള ഒരു അവസ്ഥയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഒരു ഹദീസിൽ അതിൻ്റെ സനദുണ്ടാകും. ആ സനദുകൾ ഹദീസ് തേടിയുള്ള യാത്രയുടെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഓരോ ഹദീസിൻ്റെ സനദുകളും ഹദീസു യാത്രകളുടെ നേർചിത്രങ്ങളാണ്. കാരണം ഹദീസുകൾ തേടിപ്പോകുകയും ഇന്ന ഇന്ന ഉസ്താദുമാരിൽ നിന്നൊക്കെ ഹദീസുകൾ പഠിക്കുകയും ചെയ്യുമ്പോൾ ആ സനദിലുള്ള ആളുകളുടെ എണ്ണം കുറയുമ്പോഴാണ് ഹദീസിൻ്റെ മാറ്റ് കൂടുന്നത്. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അതിൻ്റെ മാറ്റ് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത. കാരണം ഒരു ഉസ്താദിൽ നിന്ന് വേറൊരു ശിഷ്യൻ വഴി ഒരു ഹദീസ് കേൾക്കുന്നതും ആ ഉസ്താദിൽ നിന്ന് നേർക്കുനേരെ കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ട് ഇടയാളന്മാർ കഴിയുന്നതും ഒഴിവായി നേർക്കുനേരെ ഹദീസ് പ്രവാചകനിലേക്ക് മുട്ടുമ്പോൾ അതിന് മഹത്വം കൂടും. അതുകൊണ്ട് തന്നെ ആലിയായ സനദുകൾ, അഥവാ ആളുകൾ എണ്ണം കുറഞ്ഞ സനദുകൾ ലഭിക്കുവാൻ വേണ്ടി മുഹദ്ദിസുകൾ പ്രത്യേകമായ യാത്രകൾ തന്നെ നടത്തിയിരുന്നു എന്നതും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അവർക്ക് ഹദീസ് ലഭിക്കാഞ്ഞിട്ടല്ല, പക്ഷേ കിട്ടിയ ഹദീസിൽ ആളുകളുടെ സനദിൽ ആളുകളുടെ എണ്ണം കൂടുതലുണ്ടാകുമ്പോൾ അതൊരു സനദിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്വക്കുറവ് വരുന്നതിനാൽ സനദിൽ ആളുകളുടെ എണ്ണം കുറവ് വരാൻ വേണ്ടി നേർക്കുനേരെ യാത്രകൾ നടത്തി ആ ഉസ്താദിൽ നിന്ന് അവരുടെ സദസ്സിലിരുന്നു കൊണ്ട് നേർക്കുനേരെ ഹദീസുകൾ പഠിച്ച് ഹദീസിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആ രീതിയിലും അവർ ഹദീസിൻ്റെ യാത്രകൾ നടത്തിയിരുന്നു. എത്രയെത്ര സംഭവങ്ങളാണ്! ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വെറും 3 ആളുകൾ മാത്രമുള്ള സനദുകൾ നമുക്ക് കാണാൻ കഴിയും. സലാസിയാത്തുൽ ബുഖാരി എന്ന പേരിൽ പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അത് മഹത്വമുള്ള സനദുകളാണ്. അതിനർത്ഥം സനദ് വലുപ്പം കൂടുമ്പോൾ ആ സനദ് ദുർബലമായി തീരുന്നു എന്നതല്ല. ദൗർബല്യത്തിൻ്റെ വിഷയമല്ല ഇവിടെ നാം പറഞ്ഞത്. നേരെ മറിച്ച് പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ടു കേട്ട ആ വ്യക്തികളിൽ നിന്ന് നേരിട്ട് കേൾക്കുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചതിൻ്റെ ഫലമായി കഴിയുന്നതും ഹദീസുകൾ നേർക്കുനേരെ കേട്ടു തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു. അങ്ങനെ ആ പരിശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സനദുകളിൽ ആളുകൾ എണ്ണം കുറഞ്ഞു വരും, അപ്പോൾ അതിനൊരു മഹത്വം കൂടും. അതല്ലാതെ ആളുകളുടെ എണ്ണം കൂടി എന്നതുകൊണ്ട് ഹദീസിൻ്റെ സനദിൽ കുഴപ്പമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ, ഓരോ ഹദീസുകളും ഏറെ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ത്യാഗങ്ങൾക്കും ശേഷമാണ് സഹോദരന്മാരെ നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു ഹദീസ് നാം ഇന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ ഒരുപാട് ഹദ്ദസനകൾ അതിലുണ്ടാകും. ഉദാഹരണമായി ഒരു ഹദീസ് നമുക്ക് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാല ഹദ്ദസന അബു നുഅ്മാൻ മുഹമ്മദ് ബിനുൽ ഫളൽ. അബു നുഅ്മാൻ മുഹമ്മദ് ബിനുൽ ഫളൽ എന്നു പറയുന്ന വ്യക്തി, അഥവാ ഇത് ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നു. ഖാൽ, അദ്ദേഹം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഹദ്ദസന ജരീറുബിനു ഹാസിം. ജരീറുബിനു ഹാസിം എന്നോട് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹദ്ദസന അൽ ഹസൻ. ഹസനുൽ ബസ്രി എന്നോട് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്തു പറഞ്ഞു? ഹദ്ദസന അബ്ദുല്ലാഹിബിനു സമുറ. അബ്ദുല്ലാഹിബിനു സമുറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞതായിക്കൊണ്ട് അദ്ദേഹം കേൾക്കുന്നു. അപ്പോൾ ഈ ഒരു പരമ്പര ഇമാം ബുഖാരി മുതൽ അബ്ദുല്ലാഹിബിനു സമുറ റളിയല്ലാഹു അൻഹു വരേക്കുമുള്ള ഈ ഒരു പരമ്പര ഇമാം ബുഖാരിക്ക് ലഭിക്കുന്നത് അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷമാണ്. തൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ അദ്ദേഹം പോയി. ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടു. അദ്ദേഹം തൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടു. അദ്ദേഹം താബിഈൽ നിന്ന് കേട്ടു. അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ സഹാബത്തിൽ നിന്ന് കേട്ടു. ഇങ്ങനെ ഒരു വലിയ ശൃംഖല തന്നെ പഠന ഗവേഷണങ്ങൾക്കു ശേഷം അത്തരത്തിലുള്ള സംഗതികൾ നാം മനസ്സിലാക്കുന്നു. എന്നിട്ട് ഹദീസിൽ ലാ തസ്അലന ഇമാറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹിബിനു സമുറയോട് പറഞ്ഞു, നീ ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങരുത്. ഫൈനക ഇൻ ഊതീത അൻ അമസ്അല വുക്കിലത്ത് ഇലൈഹ എന്ന് പറഞ്ഞ് പ്രവാചകൻ അതിനെ വിശദീകരിക്കുന്നു. നമ്മുടെ അതിൻ്റെ മത്തിനല്ല എന്നോടെ വിഷയം. അപ്പോൾ ഈ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരേക്കും എത്തുന്നതിൻ്റെ ആ ഒരു പരമ്പര, അത് യഥാർത്ഥത്തിൽ ഹദീസ് തേടിയുള്ള അന്വേഷണത്തിൻ്റെയും ഹദീസ് സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ സഹിച്ചിട്ടുള്ള ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു ബഹിസ്ഫുരണങ്ങൾ ആ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ, ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡ്

0: ഇന്നത്തെ റേഡിയോ വൈബ്സിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ പി പി മുസ കൂടെ ഞാൻ മുസ്തഫ അൻസാരി എ പി കാട്. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു.
1: ശ്രോതാക്കൾക്ക് ഇനിയും മറ്റു പ്രോഗ്രാമുകൾ കേൾക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു മോളുണ്ടായിരുന്നു. മോക്കത്രമേൽ ഇഷ്ടമാണ് മോളുടെ ഉപ്പനോട്. സദാസമയം ഉപ്പയുടെ കൂടെ നിൽക്കാനും ഉപ്പയുടെ കൂടെ നടക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട മോള് ഒരു ദിവസം ഇതുപോലെ ഉപ്പ അസുഖമായി കിടപ്പിലായി. കിടപ്പിലായതിന് ശേഷം പിന്നെ മോള് ഉപ്പന്റെ അടുത്തുനിന്ന് പോയിട്ടേയില്ല. ഉപ്പയുടെ അരികെ തന്നെ നിൽക്കും. ഉപ്പക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉപ്പയുടെ കൂടെ നിന്നെല്ലാം ചെയ്തു കൊടുക്കും. അവസാനം രോഗം തീവ്രമായി. ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ഉപ്പ മരണപ്പെട്ടു. ഉപ്പ പോയതിൻ്റെ സങ്കടവും വിഷമവും അത്രമേൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മോള് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു പിന്നെ ജീവിച്ചിരുന്നത്. അങ്ങനെ മോൾ പങ്കുവച്ച ഒരു അനുഭവമുണ്ട്. മോളുടെ കല്യാണത്തിൻ്റെ ദിവസങ്ങളിൽ ഉപ്പനെ വിട്ട് മോള് പോകുമ്പോൾ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം സൽക്കാരത്തിന് വന്ന സമയത്ത് മോള് പറയാണ്, വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞണ്ട് ഇഷ്ടമാണ്. അപ്പം മോളായ എനിക്കും ഞണ്ട് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ആ ഞണ്ടിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണത് മടിയായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഉപ്പ് എന്ത് ചെയ്യും, എനിക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന ഞണ്ടിൻ്റെ പുറത്തുള്ള പാളികൾ തൊലികളൊക്കെ ഉപ്പൻ്റെ കൈകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ ശ്രമം കൊണ്ട് അത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ഞണ്ടിൻ്റെ അതിൻ്റെ ആ മാംസം വേറെ തന്നെ ഒരു പാത്രത്തിലാക്കി വേറെ മാറ്റി വെച്ചു എൻ്റെ മുന്നിലേക്ക് ഉപ്പ് കൊണ്ടുവന്ന് മോൾ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഇതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കഴിയില്ല, ഒരു പ്രയാസമാണെന്ന് തോന്നിയപ്പോൾ ഉപ്പ് എന്ത് ചെയ്തു, അതിൻ്റെ തോടൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നത് എൻ്റെ മനസ്സിലെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അത്രയും എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഉപ്പ, ആ ഉപ്പയെക്കുറിച്ചാണ് മോള് ഓർത്ത് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ശരിയാണ്, അതാണ് ഉപ്പമാര്. മക്കൾക്ക് പുറന്തോടിലുള്ള അതിൻ്റെ ആ തോടുണ്ടല്ലോ, അത് ജീവിതമെന്ന പുറന്തോട്ടിൽ ഉപ്പ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതെല്ലാം ഒഴിവാക്കി അതിൻ്റെ ഇടയിലൂടെ മക്കൾക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കാമ്പ് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുക്കും. അതാണ് ഉപ്പമാർ എന്ന് മോളെ തിരിച്ചു ഓർമ്മപ്പെടുത്തിയെന്നതാണ് കഥ.
3: ഇതൊരു കഥയല്ല, ഒരു ജീവിതമാണ് അല്ലേ.
2: അപ്പൊ ഉപ്പ എന്ന് പറയുമ്പോഴേ നമ്മൾ ഉമ്മയെ കുറിച്ച് പറയാറുണ്ട് എപ്പോഴും അല്ലേ. പക്ഷെ അപ്പോഴും ഉപ്പയെ കുറിച്ചുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ മക്കള് ഇന്നത്തെ കാലഘട്ടത്തിലും ചില പലപ്പോഴും അത് തിരിച്ചറിഞ്ഞ് അവരുള്ള കാലത്ത് അവരെ മനസ്സിലാക്കി അവരുടെ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ ജീവിതത്തിൽ മരിക്കുവോളം അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.

0: പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാര്യം പറയുമ്പോഴേ, പെൺകുട്ടികളെ നമുക്ക് പിന്നെ നമ്മുടെ മക്കളെ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമായിരിക്കും. പക്ഷെ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കെട്ടിച്ചേക്കുമല്ലോ, പിന്നെ അവർക്ക് കിട്ടുന്നില്ല, ഉപ്പാക്ക് പിന്നെ മക്കളെ കിട്ടുന്നില്ലല്ലോ, പിന്നെ പോയി. പിന്നെ കിട്ടുന്ന സമയത്ത് പലപ്പോഴും പലരും കുറെ കഴിയുമ്പോൾ പിന്നെ തീരെ കിട്ടാതെ ആവുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ഈ വെക്കേഷനിൽ നമ്മളെ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലുള്ള ഒരു മോനുണ്ട്, അവരോട് ഗ്രീൻ വാലി സ്കൂളിൻ്റെ അടുത്ത് തന്നെ വന്ന് താമസിക്കാൻ തലശ്ശേരിയിലാണ്. അപ്പോൾ അവർ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു, ഫാമിലി അടക്കി വീട്ടിലേക്ക് വന്നു, യൂനിസ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പിന്നെ പറയും, ഞങ്ങൾ നാട്ടിലേക്കൊന്ന് വരണം വരണം എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഫാമിലി അടക്കി ഒരു തവണ പോയി. അപ്പോൾ പോയിട്ട് അപ്പോൾ അവർ തലശ്ശേരിയാണ്, തലശ്ശേരി ആകുമ്പോൾ അവിടെ സിസ്റ്റം വേറെയാണല്ലോ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഉമ്മാക്കും ഉപ്പാക്കും എന്നും അവിടെ ഉണ്ടാവും. അവരെ നമുക്ക് കൺമുമ്പിൽ എത്ര ഉണ്ടെങ്കിലും അങ്ങനെ അവരൊരു പെൺമക്കളുടെ ഒരു കുടുംബമാണ്. അപ്പം എൻ്റെ മുന്നിൽ മോളിരിക്കുണ്ടാവും, മോളെ ചൂണ്ടിയിട്ടാണ്, മോള് ഇപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പോയില്ലേ, പിന്നെ ഉപ്പാക്കല്ല. അത് പറയുമ്പോൾ മോളെ കണ്ണിങ്ങനെ നിറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ട്. അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ, അപ്പം വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ മക്കളുള്ള സമയത്ത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എത്ര അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അത് ജീവിക്കുന്ന കാലത്ത് ആ ഒരു ജീവിത കുടുംബത്തിൻ്റെ മക്കളോടുള്ള ബന്ധങ്ങളുടെ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത്, അതില്ലാതെ ആവുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ടും. അതിലൊന്നും സമയം കിട്ടാതെ കുറേ കാലം കഴിഞ്ഞ് മകളാണ് എന്ന് പറയാവുന്നിടത്ത് മാത്രം ഒരു ബന്ധം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലാതെ പോകുന്നത് പലപ്പോഴും ഭയങ്കര സങ്കടകരമായ കാര്യമാണ്.
1: തീർച്ചയായും വാപ്പ എന്ന് പറയുമ്പോൾ അതൊരു ഡിസിഷൻ എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് പല പ്രശ്നങ്ങളും വരുമ്പോഴേ, ആ വീട്ടിലെ എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് അവസാന ഒരു തീരുമാനം എടുക്കുന്ന ആളെന്നുള്ള നിലക്ക് പിതാവിന് വലിയൊരു റോളാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഉമ്മ പറയും, നമുക്കൊരു കാര്യം ചെയ്താലും ഉപ്പ വരട്ടെ എന്നിട്ട് തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയും. അപ്പോൾ ഉപ്പ അങ്ങനെ വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുകയായിരിക്കും, കയ്യിൽ എന്തെങ്കിലും ഒരു ഒരു അല്ലേ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ. ഇപ്പോൾ ഇന്നലെ ഞാൻ നമ്മൾ ക്ലിനിക്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ് അവർ. അപ്പോൾ ഞാൻ കണ്ടത് ഉമ്മ ഒരു 3-4 മക്കളായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ. അപ്പോൾ ഉമ്മ അങ്ങനെ മക്കളെ എന്താ പറയുക, ഓരോ ഷോപ്പിൽ അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് വേണം ഇത് വേണം, പിന്നെ അവർ വരുന്ന വഴിയിൽ കണ്ട ഓരോ സാധനങ്ങളുടെ മെനു ഒക്കെ ഇങ്ങനെ ഉമ്മാനോട് മക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രായക്കാരും അവരവരുടെ മെനു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഉമ്മ അവരൊക്കെ മാനേജ് ചെയ്തിങ്ങനെ ഇരുത്തിക്കുകയാണ് ഒറ്റ വാക്കിൽ, ഇപ്പോൾ വരട്ടെ ഇപ്പോൾ വരട്ടെ, കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് ശ്രദ്ധിച്ചു ഞാൻ. അതോടുകൂടി എന്താ പറയുക, മൊത്തത്തിൽ ഒരു അണക്കെട്ട് പൊട്ടിയ പോലെ എല്ലാവരും ഉപ്പാൻ്റെ അടുത്ത് ജെല്ലലും, പിന്നെ അവർ ഷോപ്പിൽ നിന്ന് ആവശ്യമുള്ള ബ്രഷ് മിഠായി ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോ ഇങ്ങനെ വാങ്ങി. അവിടെയാണ് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് പോകുമ്പോൾ അത് വാങ്ങാം ഇത് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു തണലാണ് ആ ഒരു തണൽ, ഒരു കൊട അല്ലേ, ഒരു കൊട പിടിക്കുകയാണ് ഉപ്പാൻ്റെ തണൽ. അതേപോലെ ഒരു ഡിസിഷൻ എടുക്കാന്നാണ്, അത് ഉമ്മയാവട്ടെ മക്കളെ കാര്യത്തിൽ ഒരു അവസാന ഒരു തീരുമാനം എടുക്കാൻ ഏറ്റവും ഉചിതമായ തീരുമാനം ഇപ്പം എൻ്റെ അടുത്ത് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ഒരുപാട് റോളുകൾ അനുഭവിക്കും.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ ഹൃദ്യമായ പാരായണം ശ്രോതാക്കൾക്ക് കേൾക്കാൻ അവസരമൊരുക്കുന്ന മധുരം ഖുർആനിൽ ഇന്ന് സൂറത്ത് അബസയാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നബിചരിത്രം, യുദ്ധാനുമതി. നബിചരിത്രം വിശദീകരിച്ചുകൊണ്ട് മുർഷിദ് ഒട്ടുമലാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
3: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരുമായി കൊണ്ട് ഒരു കരാറിലേർപ്പെടുകയാണ്. ആ കരാർ പിന്നീട് അവർ യാതൊരു വിധത്തിലുമുള്ള വില കൽപ്പിക്കാതെ അത് തള്ളിക്കളഞ്ഞ ചരിത്രം, അതിൻ്റെ ഒരു ചെറിയ സൂചന നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ആ മദീനയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളായി അഭിനയിക്കുകയും പരോക്ഷമായിക്കൊണ്ട് ശത്രുക്കൾക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകിയിരുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയാണ് നമ്മൾ മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. മുനാഫിക്കുകളുടെ നേതാവായിക്കൊണ്ട് അബ്ദുല്ലാഹിബിനു ഉബയ്യിബിനു അസ്സുലൂൽ എന്ന് പറയുന്ന വ്യക്തിയാണ് മദീനയിൽ പ്രധാനമായിക്കൊണ്ട് ഉണ്ടായിരുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ മുനാഫിക്കുകൾ രൂപപ്പെടാനുള്ള ഒരു കാരണമുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന സമയത്ത് മദീനയിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിനു ഉബയ്യിബിനു സുലൂൽ എന്ന് പറയുന്ന വ്യക്തി. പ്രത്യേകിച്ച് അദ്ദേഹത്തെ രാജാവാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ നേതാവാക്കുവാൻ വേണ്ടി മദീനക്കാർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനം അവിടെ ഉണ്ടാകുന്നത്. ഇത് അയാളെ വല്ലാത്ത രീതിയിൽ നിരാശപ്പെടുത്തി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമാണ് അവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ഈ ഒരു വികാരം, അതേപോലെ തന്നെ ഈ ഒരു പക അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒറ്റപ്പെടുമോ എന്നുള്ളൊരു വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ തന്നെ ഖുറൈശികളിൽ നിന്ന് നിരന്തരമായിക്കൊണ്ടുള്ള കത്തുകൾ ഈ അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സുലൂലിന് കിട്ടിയിരുന്നു. ആ കത്തിൻ്റെ പ്രധാന ആമുഖം എന്നുള്ളത്, നിങ്ങൾ ഈ മുഹമ്മദിനെയും കൂട്ടരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളെ ഞങ്ങൾ അക്രമിക്കുകയും അഥവാ മദീന ഞങ്ങൾ അക്രമിക്കുകയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ ബന്ദികളാക്കുകയും അടിമകളാക്കുകയും ചെയ്യുമെന്ന് ഖുറൈശികൾ നിരന്തരം ഭീഷണിപ്പെടുത്തി. ഈ ഒരു ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സുലൂൽ പ്രവാചകർക്കെതിരെ ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നൊരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ ഭീഷണിക്ക് വഴങ്ങിയതുകൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് അതിനു മുൻപ് തന്നെ അവിടുത്തെ മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്തണമെന്ന ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളും ഇയാളുടെ കൂട്ടാളികളും എല്ലാ നിലക്കുമുള്ള യുദ്ധത്തിന് സജ്ജീകരിച്ച സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്? നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? നിങ്ങളുടെ സഹോദരങ്ങളോടും സഹോദരങ്ങളുടെ കുട്ടികളോടുമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുകൊണ്ടും മുനാഫിക്കുകൾ മദീനയിൽ ചുറ്റി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്താണ് മദീനയിൽ നിന്ന് സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള സ്വഹാബി, മദീനയിലെ ഒരു ഗോത്രത്തിൻ്റെ നേതാവാണ് ഇദ്ദേഹം. സഅദ് ഇബ്നു മുആദ് ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പോകുന്നുണ്ട്. ഇദ്ദേഹം ഉമയ്യത്ത് ഇബ്നു ഖൽഫിൻ്റെ സഹകരണത്തിലായിരുന്നു അദ്ദേഹം ഉംറ ചെയ്യുന്നത്. ഈ സമയത്ത് അബൂ ജഹൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, ഇവിടുത്തെ ജനങ്ങളെ നിങ്ങൾ മദീനയിൽ അഭയം നൽകിക്കൊണ്ട് താങ്കൾ ഇവിടെ വന്ന് ഉംറ ചെയ്യുന്നല്ലേ. യഥാർത്ഥത്തിൽ ഉമയ്യത്തുബിന് ഖൽഫ് നിൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നിൻ്റെ ഞാൻ പ്രയാസപ്പെടുത്തിയേനെ, അല്ലെങ്കിൽ നിൻ്റെ ഞാൻ ആക്രമിച്ചേനെ എന്ന് അബൂജഹൽ പറഞ്ഞപ്പോൾ സഅദ്ബിന് മുആദ് തിരിച്ചടിക്കുകയാണ്, നിങ്ങൾ എന്നെ ആക്രമിക്കുകയാണെങ്കിൽ നിൻ്റെയും നിൻ്റെ കച്ചവട സംഘത്തെയും ഞങ്ങൾ മദീനയിൽ തടയുമെന്ന് സഅദ്ബിന് മുആദ് ആ ഭീഷണിപ്പെടുത്തുന്ന രംഗവും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭീഷണിപ്പെടുത്തുന്നത് നിമിഷം മുതൽ ബദറിലേക്കെത്തുന്ന ആ ഒരു നീണ്ടൊരു കാലഘട്ടം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഏറ്റവും സുദൃഢമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അവസരമായിരുന്നു ഖുറൈശികളുടെ കച്ചവട വസ്തുക്കളെ കണ്ണുവെക്കുക എന്നുള്ളത്. കാരണം മക്കയിൽ നിന്ന് സിറിയയിലേക്കുള്ള ഒരു പാത, ആ ഒരു പാത ഖുറൈശികൾക്ക് പരമ്പരാഗതമായിക്കൊണ്ട് തന്നെ നിർഭയത്വമുള്ളൊരു വഴിയായിരുന്നു. എന്നാൽ ഈ ഒരു സംഘട്ടനത്തിന് ശേഷം, അഥവാ പ്രവാചകർക്കും അനുയായികൾക്കും മർദ്ദനമേറ്റതിന് ശേഷം, ഈ വഴികൾ അത്ര സുഖകരമാക്കുവാൻ ഇവർ ഉദ്ദേശിച്ചില്ല, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഉദ്ദേശിച്ചിട്ടില്ല. ആ വഴികളിൽ തടസ്സം സൃഷ്ടിക്കുവാനും അവരുടെ കച്ചവട വസ്തുക്കളെ സ്വന്തം മുഖനീമത്താക്കി എടുക്കുവാനും മുസ്ലിങ്ങൾ ആഗ്രഹിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുമതിയോടുകൂടിയും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വഹിയുടെ അടിസ്ഥാനത്തിലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു നിമിഷം മുതലാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായപ്പോൾ തന്നെ പ്രവാചകൻക്ക് ഒരു നിലക്കും സുരക്ഷിതമായിരുന്നില്ല. ഏത് നിമിഷവും ഖുറൈശികൾ ആക്രമിക്കും, അല്ലെങ്കിൽ ഖുറൈശികളുടെ സഹായത്തോടുകൂടി ജൂതന്മാരാകാം, അല്ലെങ്കിൽ മുനാഫിക്കുകളാകാം. ഈ രീതിയിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന ഘട്ടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ കാരണം ഏത് സമയത്ത് ശത്രുക്കളുടെ അക്രമം ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. ആ സമയത്താണ് സഅദ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ചോദിച്ചു, എന്താണ് സഅദ് ഈ ഒരു സമയത്ത്? സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ, എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. കാരണം പ്രവാചകനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട്, ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ പ്രവാചകനെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയണം. ആ നിമിഷം മുതൽ പിന്നീട് കുറേ കാലം സഅദ് റളിയല്ലാഹു അൻഹു കാവൽ നിന്നിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലങ്ങളിൽ കഴിച്ചു കൂട്ടിയത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കുന്നുണ്ട്, വല്ലാഹു യഅസിമുക മിനന്നാസി, ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിച്ചിട്ടുണ്ട് പ്രവാചകരെ, ഇന്നല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരിൻ, കാഫിരിങ്ങളായിട്ടുള്ള സമുദായത്തെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കി. അഥവാ ഈ ആയത്തിൻ്റെ പ്രത്യക്ഷമായിക്കൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് പോലെ ജനങ്ങളുടെ അക്രമങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല, അഥവാ ജനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തിയെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇതോടുകൂടി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ എനിക്ക് കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല, അള്ളാഹുവിൻ്റെ കാവൽ എനിക്കുണ്ടാകും, അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രീതിയിൽ തങ്ങളുടെ വീടുകളിൽ കഴിച്ചുകൂടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി കിട്ടുകയാണ്. നീണ്ട കാലഘട്ടങ്ങളിൽ, മക്ക കാലഘട്ടങ്ങളിൽ ശത്രുക്കളുടെ പീഡനം സഹിച്ചുകൊണ്ട്, ഖുറൈശികളുടെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിച്ചു കൂടിയപ്പോഴൊക്കെയും മുസ്ലിങ്ങൾക്ക് ഒരു യുദ്ധത്തിനുള്ള, ഒരു സംഘട്ടനത്തിനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ചരിത്ര സംഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. ഒരിക്കലും ശക്തിയില്ലാതെ, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആയുധബലമില്ലാതെ ശത്രുവിനെ എതിരിടുന്നത് ആത്മഹത്യാപരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അത്രയും ന്യൂനപക്ഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും മക്കയിലുണ്ടായിരുന്നത്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ഒരടിത്തറ പാകിയപ്പോൾ, അതേപോലെ തന്നെ ഒരു യുദ്ധത്തിനുള്ള ഒരു ശക്തി പ്രാപിച്ചപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല യുദ്ധത്തിനുള്ള അനുമതി അവിടെ നൽകുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഉദിന ലില്ലദീന യുഖാതലൂന, യുദ്ധത്തിന് ഇരയായ ആളുകൾക്ക് അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്, തിരിച്ചടിക്കുവാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. കാരണം എന്താണ്? ബി അന്നഹും ദുലിമു, മുൻപ് അവർ ആക്രമിക്കപ്പെട്ടവരാണ്. വ ഇന്നല്ലാഹു അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കുവാൻ അള്ളാഹു അങ്ങേയറ്റത്തെ കഴിവുള്ളവനാണ് എന്നല്ലാഹു പറയുകയാണ്. ഈ ആയത്തോടുകൂടി മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി ലഭിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിനുള്ള അനുമതിയാണ് ചെറിയ സംഘട്ടനങ്ങളായും ആ സംഘട്ടനങ്ങൾ പിന്നീട് ബദർ യുദ്ധത്തിലേക്ക് നയിച്ചതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അനുമതി ലഭിച്ചപ്പോൾ തന്നെ മുസ്ലിങ്ങൾ യുദ്ധത്തിനുള്ള എല്ലാ തന്ത്രങ്ങളും അവിടെ ആവിഷ്കരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട രണ്ട് തന്ത്രം എന്നുള്ളത് മക്കയുടെയും സിറിയയുടെയും പാതകളിൽ പ്രയാസം സൃഷ്ടിക്കുക എന്ന് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഭാഗം എളുപ്പമാക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഗോത്രക്കാരുമായി കൊണ്ട് ഒരു സമാധാന കരാറിൽ ഏർപ്പെടുകയാണ്. അഥവാ ഖുറൈശികളുമായി കൊണ്ടൊരു പോരാട്ടം നടക്കുകയാണെങ്കിൽ ആ അവിടുത്തെ ജനങ്ങൾ ഖുറൈശികളുടെ കൂടെ നിൽക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിലേർപ്പെട്ടു, ഒരു സമാധാന സന്ധിയിലേർപ്പെട്ടു. ഇതിനടിസ്ഥാനത്തിലാണ് ജുഹൈന ഗോത്രക്കാരുമായി, ഏകദേശം മദീനയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള ജുഹൈന ഗോത്രവുമായി കൊണ്ട് മുസ്ലിങ്ങൾ സന്ധിയിലേർപ്പെടുന്നു. ഇതെല്ലാ നിലക്കും മുസ്ലിങ്ങളെ ഒരു സുരക്ഷിതമായിട്ടുള്ള പാതയൊരുക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സംഘട്ടനങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോഴൊക്കെയും അവിടുത്തെ സമൂഹവുമായി കൊണ്ട് പ്രവാചകൻ സമാധാന കരാറിൽ ഏർപ്പെട്ടു എന്നതാണ്. ഇത് എല്ലാ നിലക്കും ആ മദീനയും മദീനക്ക് പുറത്തുമുള്ള വലിയൊരു ഭാഗവും മുസ്ലിങ്ങളുടെ അധീനതയിൽ പെട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ ഭാഗങ്ങളിൽ വരുന്ന അക്രമങ്ങളൊക്കെയും തിരിച്ചറിയാനും അതിനെ ഏകപക്ഷീയമായിക്കൊണ്ട് തിരിച്ചടിക്കാനും മുസ്ലിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ മദീനയുടെ പല ഭാഗങ്ങളും ആ സമയത്ത് തന്നെ വളർന്നു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ ബദർ യുദ്ധത്തിലേക്ക് എത്തിയിട്ടുള്ള സംഘട്ടനങ്ങളെക്കുറിച്ച് വരും എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായി കൊണ്ട് തന്നെ സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ ജസാക്കുമുള്ളാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബിചരിത്രം യുദ്ധാനുമതി. നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ കൂടി ഉണ്ടായിരുന്നത് മുൻഷിദ് ഒട്ടുമൽ.
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണവിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
5: നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ആ ഒരു പിന്നെ ചരിത്രം. വളരെ ഹൃദ്യമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നൊരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തേക്കുള്ള ഹിജ്റ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നുള്ള ഒരു ചെറിയൊരു കഷ്ണമാണെന്ന് സൂചിപ്പിക്കുന്നത് മഹാനായ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇങ്ങനെ മറ്റേ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നെ ഒളിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവർ മദീനത്തേക്ക് യാത്ര പോവാണ്. അപ്പോൾ യാത്ര പോകുന്ന വേളയിൽ ഇവർ മൂന്ന് പേരുണ്ട്, വഴികാട്ടിയായിട്ട് ഉറയിക്കത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അങ്ങനെ മുദ്ലജ് ഗോത്രക്കാരനായിട്ടുള്ള ഒരാൾ അയാൾ ഇവരെ മദീനത്തേക്ക് പോകുമ്പോൾ കാണുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1000 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 ഒട്ടകങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് ഖുറൈശികൾ ഇരിക്കുന്നത്. നാനാ ഭാഗത്തേക്കും അവർ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മെഴ്സിഡൻസ് ബെൻസൊക്കെ കിട്ടുന്നതിന് തുല്യമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ മുതലജ് ഗോത്രക്കാരനായ ആൾ കണ്ടു. അപ്പോൾ ഈ പിന്നെ ഇവരുടെ ഒരു സാഹസികത ഉണ്ട്, ഇങ്ങനെ മരുഭൂമിയിലൊക്കെ പോയിട്ട് പിന്നെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതവർ വളരെ വീരസ്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം മുതലജ് ഗോത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ തൻ്റെ യാത്രയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം. അങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ സുറാഖത്ത് ബിനു മാലിക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഇസ്ലാമായിട്ടില്ല, നമുക്ക് ആ ചരിത്രത്തിലേക്ക് വരാം. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന അവിടുത്തെ വീരസ്യങ്ങളെക്കുറിച്ച് യാത്രയിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പിന്നെ ഞാൻ മൂന്ന് പേരെ കണ്ടു, അവർ മദീനത്തേക്കുള്ള വഴിയിലാണുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആരായിരിക്കാം, ഖുറൈശികളിലെ മുഹമ്മദും സംഘവുമായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ സുറാഖക്ക് ഇത് കേട്ടിരിക്കുന്ന സുറാഖക്ക് എന്തായി, ഉറപ്പായി. എന്ത്,
6: ആയിരം ഒട്ടകത്തിന് വേണ്ടി
5: എന്ത് ചെയ്തു, മനസ്സിൽ അങ്ങനെ ഇതാക്കിയിട്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തന്ത്രം പ്രയോഗിച്ചു. സദസ്യരോട് പറഞ്ഞു, ഏ അവരാവാൻ യാതൊരു വഴിയില്ല, അത് ഇന്നലെ പിന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ട നിന്ന വ്യക്തികളാണ്, അവർ മദീനത്തേക്ക് പോകുന്ന വഴിയിലാണ്, നീ കണ്ടത് മുഹമ്മദിനെയൊന്നും അല്ല,
6: മറ്റാരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ആയിരം ഒട്ടകം
5: പോണ്ട നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് സമയം കൂടി അവിടെ സദസ്സിലിരുന്നു. എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഒരു നല്ല റൈഡറാണ്, കുതിര സവാരിക്കാരനാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ വേഗതയുള്ള കുതിരയെ എടുത്തിട്ട് ദീനാണ് അദ്ദേഹം ആരും കാണാത്തൊരു വഴിയിലൂടെ, അത്ര ഒരു പരിചിതമല്ലാത്ത വഴിയിലൂടെ ഈ കണ്ട പോയിന്റ് ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം വേഗത്തിൽ ഒട്ടകത്ത് ഓടിച്ചിട്ട് പോകണം,
6: കുതിരയെ
5: ഓടിച്ചിട്ട് പോകണം. അങ്ങനെ ഓടിച്ചു പോയപ്പോൾ ഇവരെ, ഈ മൂന്ന് ആളുകളെ ശ്രദ്ധയിൽപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കണ്ടിട്ട് ഈ സുറാഖ് പറയണത് നമ്മൾ പിന്നെ വല്ലാത്തൊരു നമുക്കൊരു അനുഭൂതി നൽകുന്ന ഒരിതാണ്. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായിട്ടാണ് പോകുന്നത്. അതായത് പിന്നെ ആയത്ത് ഖുർആൻ ഓതിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുറേ സമയം പ്രവാചകൻ്റെ ഒട്ടക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന് മുമ്പിൽ നടക്കും, കുറേ സമയം പിന്നെ പിന്നിൽ നടക്കും. അങ്ങനെ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കർ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്ത്, എനിക്ക് എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി, എനിക്ക് അങ്ങയെക്കുറിച്ചാണ് പേടി. അപ്പോൾ പ്രവാചകൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്ത്, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, നീ ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ല നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ പിന്നെ ഈ സുറാഖ് പറയണത്, എനിക്കൊരു അമ്പെടുത്തിട്ട് ഉന്നം വെക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിസ്റ്റൻസിൽ ഞാനെത്തി. അങ്ങനെ ഞാൻ അമ്പെടുത്തു, അങ്ങനെ അത് തൊടാൻ വേണ്ടിയിട്ട് അത് പിന്നെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാലും മണ്ണിൽ കൊണ്ടുപോയി, ഞാൻ തെറിച്ചു വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്തു, എൻ്റെ കുതിരയെ പിന്നെ അതൊക്കെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും യാത്ര തുടർന്നു. റെഡിയായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും ഈ അത്ഭുതം സംഭവിച്ചു. എന്ത്, ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടു, ഞാൻ താഴെ വീണു. അങ്ങനെയും പിന്നെ മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു ഒരു സ്വഭാവം അദ്ദേഹം പറയണേ, എന്ത്, പിന്നെ എനിക്ക് മനസ്സിൽ എന്തോ ഒരു അപായം തോന്നി. അങ്ങനെ ഞാൻ വേഗം അസ്ലാം ചെയ്തു. എന്താ അസ്ലാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖുർആനിൽ ഒരു പിന്നെ ഒരു ആയത്തുണ്ടല്ലോ, എന്ത് പിന്നെ അൽ അസ്ലാമു മിൻ പിന്നെ റിജസും മിൻ അമലി ഷെയ്ത്താൻ എന്ന് പറയുന്ന, അതായത് അവർ പിന്നെ അമ്പുകൾ നിരത്തിയിട്ട്
6: മൈസൂറു
5: ആ എന്ന് തുടങ്ങുന്ന ആയത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അമ്പുകൾ നിരത്തിയിട്ട് അവർ അവരുടെ പിന്നെ വിഗ്രഹങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഒരു തത്വം. അങ്ങനെ ഈ അമ്പുകൾ നിരത്തിയപ്പോഴും കിട്ടിയ ഉത്തരം എന്താണ്, അതിൻ്റെ സ്റ്റാറ്റസ് അറിയണം, റോങ് സ്റ്റാറ്റസാണ്, ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം അത് വകവെക്കാതെ എന്ത് ചെയ്തു, വീണ്ടും പിന്നെ കുതിരയെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് യാത്ര തുടരണം. യാത്ര തുടങ്ങി കുറച്ചാണ് മുന്നോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു, ഒട്ടക അല്ല മറ്റേ കുതിരയുടെ മുട്ട് വരെ മണ്ണിൽ പൂണ്ടുപോയി. മാത്രമല്ല ഒരു മേഘം വന്നിട്ട് എന്ത് ചെയ്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നെ ഇദ്ദേഹത്തിനും ഇടയിൽ ഒരു പുകപടലം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം കാണാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പിടിച്ചിട്ട് എന്തു ചെയ്യാണ്, തീയിലേക്ക് കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ തീ കരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ തീ ബർദം വസ്സലാമൻ അല ഇബ്രാഹിം എന്നാണ്. അങ്ങനെ ഇത് പിന്നെ സംഭവിച്ചപ്പോൾ സുറാഖത്തുബ്നു മാലിക് തൻ്റെ ആ ഒരു ദൗത്യ ടാസ്കിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്നെ രക്ഷിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തോ ഒരു ഒരു അമാനുഷിക ശക്തി ഉണ്ട് എന്നുള്ളത് ആർക്ക് ബോധ്യമാണ്, ഈ സുറാഖത്തുബ്നു മാലിക്കിന് ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പിന്നെ പറയണത്, ഞാൻ നിന്നെതിനാ വന്നത്, പക്ഷെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണത്, എന്തെങ്കിലും ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഒന്നും വേണ്ട. അങ്ങനെ വീണ്ടും ഇദ്ദേഹം ആവർത്തിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു പിന്നെ ഇഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും എന്തു ചെയ്യരുത്, നീ പറയരുത്. അങ്ങനെ സുറാഖത്തുബ്നു മാലിക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിനൊരു ഉൾവിളി തോന്നുകയാണ്. എന്താ ഉൾവിളി എന്നറിയോ, ഇസ്ലാം എങ്ങാനും അതിജയിക്കും, ഈ ഇസ്ലാം അതിജയിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അതിജയിക്കുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ അദ്ദേഹം റിട്ടേൺ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത്, ഇസ്ലാം അതിജയിച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് എന്തു ചെയ്യണം, സംരക്ഷണം തരണം. അങ്ങനെ അത് എഴുതി വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണോ അതല്ല ഉറൈഖത്തിനോടാണോ അത് എഴുതി കൊടുക്കാൻ വേണ്ടി പറയണം, എല്ലിലോ അങ്ങനെ എന്തെങ്കിലും എഴുതി കൊടുക്കണം. അങ്ങനെ ഇതുമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് പോകുന്നത്, മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേ ടാസ്ക് വെച്ച് ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരെ കാണാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത് ഒരാളോടും പറയില്ല എന്നുള്ളത്. അപ്പോൾ ഏ ഇല്ല, ഞാൻ ആ വഴിയിലാണ് വരുന്നത്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സുറാഖത്തുബ്നു മാലിക് അവരെ തിരിച്ചയക്കുന്നുണ്ട്. ആ തിരിച്ചയക്കുമ്പോൾ ഈ പിന്നെ അവിടെ ഒരു ഭാഗം വിട്ടുപോയി. അതായത് ഈ പിന്നെ സുറാഖ തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സുറാഖ കിസ്രയുടെ വള നിൻ്റെ കയ്യിലിടുന്നത് നിനക്ക് ഇഷ്ടമാണോ. സുബ്ഹാനല്ലാഹ്, അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് കിസ്രയുടെ അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ആ ഒരു പിന്നെ ഷിയാറ്, അവരുടെ ഒരു അധികാര ചിഹ്നം തൻ്റെ കയ്യിൽ വരും. അപ്പം അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്താനുള്ള സമയം അത് ഏകദേശം തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം മദീന മക്കാരോട് പറയണത്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഞാൻ നേരിൽ കണ്ടു. അപ്പോൾ അബൂജഹൽ വളരെ ശക്തിയായിട്ട് കോപിക്കുന്നുണ്ട്, എന്ത് നീ ചെയ്തത് വളരെ മോശമായി എന്നുള്ളത്. അങ്ങനെ പിന്നെ പറയണത്, പിന്നെ തിരിച്ചടിക്കണം സുറാഖ, അബൂജഹലെ ഞാൻ കണ്ട എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എപ്പോഴേ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആയിരുന്നേനെ എന്ന് പറയും. എന്നിട്ട് ഇനി ചരിത്രം നമ്മൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണണത്, പിന്നെ ഹുനൈൻ യുദ്ധവേളയിൽ ഈ മുദലജ് ഗോത്രക്കാരെ പിന്നെ മുസ്ലിം സൈന്യം എന്തു ചെയ്യാണ്, കീഴ്പ്പെടുത്തണം. അപ്പോൾ സൈന്യക്കാരോട് പറയണ സേന പിന്നെ മുസ്ലിങ്ങളോട് പിന്നെ ഈ സുറാഖ പറയണത്, നിങ്ങൾക്ക് ഇന്നെ പിടികൂടാൻ പറ്റൂല, ഞാനും മുഹമ്മദും തമ്മിലുള്ള ഒരു കരാറുണ്ട്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പിന്നെ മുസ്ലിങ്ങൾ എന്തു ചെയ്യാണ്, ഇദ്ദേഹത്തെ സുറാഖയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ പിന്നെ യാ റസൂലല്ലാ, പിന്നെ ഓ മുഹമ്മദ് നബിയെ, ഞാനും നിങ്ങളും തമ്മിലൊരു കരാറുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുക്കണത്, പിന്നെ നിങ്ങളുടെ ഒരു രേഖയാണിത്. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ത്, ഈ തമ്മ തമ്മിൽ ചെയ്തിട്ടുള്ള സഹായങ്ങൾ, വഫാഖുകൾ, അതിന് പ്രത്യേകമായ പരിഗണന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സുറാഖക്ക് സംരക്ഷണം കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം മുസ്ലിമാവുണ്ട്. എന്നിട്ട് ചരിത്രം നമ്മൾ പിന്നെ വീണ്ടും ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, ഏത്, കിസ്രയുടെ വള അണിയിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ രണ്ട് കൊല്ലത്തെ ഖിലാഫത്ത് കഴിഞ്ഞു. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ ഖിലാഫത്തിൻ്റെ സമയം വരികയാണ്. അങ്ങനെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ കിസ്രയുടെ ആ പിന്നെ അങ്ങോട്ടുള്ള ഒരു കടന്ന പിന്നെ ഒരു ഒരു ഭാഗത്തേക്ക് മുന്നേറ്റം നടത്തുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആ സൂറത്ത് ദുഖാനിലെ ആയത്ത് നമുക്ക് സഅദ് ബിൻ അബി വക്കാസിൻ്റെ ചരിത്രം, അള്ളാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, എന്ത് വമാ ബക്കത്ത് അലൈഹി സമാവു, അവർ എത്രയെത്ര തോട്ടങ്ങളാണ് വിട്ടുപോയത്, എത്രയെത്ര നിധികളാണ് അവർ വിട്ടുപോയത്, പക്ഷെ അവർക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആയത്ത് ഓതിയിട്ടാണ് സയ്യിദ് ഇബ്നു അബി വഖാസ് അവിടുന്ന് അവർ വിട്ടേച്ചു പോയിട്ടുള്ള ഒട്ടനവധി സാധനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്തു ചെയ്യാണ്, മദീനത്തേക്ക് കൊടുത്തയക്കാൻ. അങ്ങനെ കൊടുത്തയച്ച മദീനത്തെ പള്ളിയിൽ അത് കൂട്ടിയിട്ട് കാണുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാണ്. അങ്ങനെ കരഞ്ഞിട്ട് അതിൽ നിന്നൊരു വളയെടുത്തിട്ട് ആര് പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയണത് എവിടെയാണ് സുറാഖ. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങേയറ്റം വയസ്സനായിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടിയിട്ടുള്ള സഹാബത്തിന് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വള ആരെ അണിയിപ്പിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുറാഖയെ അണിയിപ്പിക്കുകയാണ്. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള സ്വഹാബത്തിന് അന്ന് മദീനയിലൂടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തെ എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. ഈ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കളുമായിട്ട് ഇത് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ഒരു മദീനത്ത് റസൂൽ അവിടെ ഉണ്ടായ ഒരു പിന്നൊരു സംഭവമൊക്കെ നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഒരു പിന്നെ മനസ്സിലേക്ക് തറക്കുന്ന ചരിത്രങ്ങളാണ് എന്ത്, സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. അത് ശ്രോതാക്കളുമായി പങ്കുവച്ചു. അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മധുരം ഖുർആൻ അധ്യായം 30 അറൂം 20 മുതൽ 27 വരെയുള്ള വചനങ്ങൾ മൻസൂർ അൽ സാലിമിയുടെ ഖിറാഅത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
7: أعوذ بالله من الشيطان الرجيم

0: മധുരം ഖുർആനാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം 30 അർറൂം 20 മുതൽ 27 വരെയുള്ള ആയത്ത് മൻസൂർ അൽ സൽമി.
1: അതെ, അദ്ദേഹത്തിന്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം പ്രഭാതവും വിശ്വാസിയുടെ ജീവിതവും. തിരുനബിയോടൊപ്പം അവതരിപ്പിക്കുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
5: നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിലെ ഓരോ ദിനങ്ങളും എങ്ങനെയായിരിക്കണം, നമ്മുടെ ഓരോ പ്രഭാതവും അത് എങ്ങനെയായിരിക്കണം എന്നത് ഏറെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ്. പ്രഭാതം എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ്. പ്രഭാതത്തിൻ്റെ വരവ് വെറുമൊരു സമയമാറ്റമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. വസുബഹി ഇദാ തനഫസ്, അതെ, ഓരോ പുലരിയും കാണുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു അത്ഭുതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഓർക്കുകയും അവന് നന്ദി പറയുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാരണം മരണത്തിൽ നിന്നുള്ള ഉയർത്തി എഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉറക്കം, ആ ഉറക്കത്തിൽ നിന്ന് വീണ്ടും ഒരു ഉണർവിലേക്കുള്ള വഴി അല്ലെങ്കിൽ ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുന്നു എന്നത് നമ്മുടെ ആയുസ്സിനെ അള്ളാഹു കുറച്ച് നീട്ടിത്തന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ മരണമാകുന്ന ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന നമ്മൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ എന്ന് അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുവാൻ വേണ്ടി ഓരോ പ്രഭാതത്തിലും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ കണ്ണു തുറന്ന ഉടൻ ഈ ഒരു പ്രാർത്ഥന അർത്ഥമറിഞ്ഞുകൊണ്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു എനിക്ക് തന്നത് പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള ഒരു ബോണസായിക്കൊണ്ട് ഒരു ദിവസം കൂടിതാ എനിക്ക് ജീവിക്കാനുള്ള അവസരം നൽകിയെന്ന അതിയായ സന്തോഷമാണ് പ്രഭാതത്തിൽ റൂഹോടുകൂടി ഉണരുവാൻ സാധിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും മനസ്സിനുള്ളിൽ കടന്നു വരേണ്ടത്. അതേപോലെ തന്നെ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഈ ഉറക്കത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകത്ത് ഒരു ദിവസം ഉറക്കത്തിൽ ഏകദേശം 25,000 മുതൽ 45,000 വരെ ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരു മാസമാകുമ്പോൾ ഏകദേശം 7.5 ലക്ഷം മുതൽ 13.5 ലക്ഷം വരെ ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നവരാണ്. അത് ഒരു വർഷത്തേക്ക് കണക്കൂട്ടുമ്പോൾ ഏകദേശം 90 ലക്ഷം മുതൽ 1.6 കോടി വരെയുള്ള ജനങ്ങൾ ഉറക്കത്തിൽ മാത്രം മരണമടയുന്നവരാണ്. മറ്റ് രോഗങ്ങൾ കൊണ്ടും പ്രായാധിക്യങ്ങൾ കൊണ്ടും അപകടങ്ങളിലൂടെയും പട്ടിണികളിലൂടെയും എല്ലാം ലോകത്ത് മരണപ്പെടുന്ന കണക്കുകൾ വേറെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് പ്രഭാതത്തിൽ പുലരിയിൽ ജീവനോടുകൂടി വീണ്ടും ജീവിക്കാനുള്ള ഒരവസരം അള്ളാഹു നൽകുന്നു എന്നത്. മാത്രവുമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയാനകമായൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം നടത്തേണ്ട ആളുകൾ കൂടിയാണ് നമ്മൾ. കാരണം യഥാർത്ഥത്തിൽ സുബഹിക്ക് എഴുന്നേൽക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവൻ നേരം പുലരുന്നത് വരെ ഉറങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദാ ഖറജുലിൻ ബാല ഷൈത്താനു ഫി ഉദ്നൈ, അതായത് പിശാചാവിൻ്റെ ഇരു ചെവികളിൽ മൂത്രമൊഴിച്ച മനുഷ്യനാണ് അവൻ എന്ന് രാവിലെ സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്ന ആളുകളെക്കുറിച്ച് പറയുന്നതായിക്കൊണ്ട് ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ രാവിലെ നമുക്ക് എഴുന്നേൽക്കാനുള്ള ആരോഗ്യവും അതല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഭയാനകരമായൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ സുബഹിക്ക് എഴുന്നേൽക്കണമെന്ന ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. പിശാചിന്റെ കിണകളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കണം. ഇബ്ന് മസ്ഊദ് റളിയല്ലാഹുഅൻഹു സുബ്ഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും മുഴുകിയിരിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് സൂര്യൻ ഉദിച്ചോ എന്ന് അദ്ദേഹം ചോദിക്കും. ഉദിച്ചു എന്ന് മറുപടി ലഭിച്ചാൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, അൽഹംദുലില്ലാഹി അല്ലദി അഖാലനാ യൗമനാ ഹദാ വലം യുഹലികുനാ ബിദുനൂബിന, നമ്മുടെ പാപങ്ങൾ കാരണം നമ്മെ നശിപ്പിക്കാതെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ജീവിക്കാൻ അനുവാദം നൽകി അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതേപോലെ തന്നെ പ്രഭാത സമയത്തിൻ്റെ ബർക്കത്തിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞതായി കാണാം, അല്ലാഹു മബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അതായത് അള്ളാഹു എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് നൽകണമേ എന്ന ആ ഒരു പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും പ്രഭാതത്തിൽ ഉണരുവാനുള്ള ഒരു മനസ്സുള്ള ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. ഉമ്മത്തിന് ബറക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നത് പ്രഭാതത്തിലാണ് എന്ന് ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെ വീണ്ടും ഉറങ്ങുന്ന ശീലമുള്ള ആളുകൾ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കേണ്ടതുണ്ട്. ഈ സമയത്തെ ബിസിനസ്സിനും പഠനത്തിനും ഏറെ ഫലപ്രദമാണ് ഉണ്ടായിത്തീരുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉന്മേഷവും ശ്രദ്ധയും നൽകുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഈ സമയത്താണ് ഏറ്റവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പഠനത്തിനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് പ്രഭാതത്തിൻ്റെ സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സമയമെന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രഭാതത്തിൽ തലച്ചോറൊരു ശൂന്യമായ സ്ലൈറ്റ് പോലെയാണ്. ഈ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ദീർഘകാലം ഓർമ്മയിൽ നിൽക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ്. അങ്ങനെ ഈ പ്രഭാതത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് കാണാം സുബഹി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം. പ്രഭാതത്തിലെ ഏറ്റവും വലിയ ഇബാദത്ത് അത് സുബഹി നമസ്കാരമാണ്. മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന സമയമാണത്. ഖുർആൻ അൽ ഫജ്രി ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ എന്നാണ്. പുരുഷന്മാർ സുബഹി നമസ്കാരം പള്ളിയിൽ ജമാഅത്തായി തന്നെ നിർവഹിക്കുവാൻ മുൻകൂട്ടി അലാറം വെച്ച് തയ്യാറെടുക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുവാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ സുബഹി നമസ്കരിക്കുന്നവനക്ക് അള്ളാഹു നൽകുന്നത്. മൻ സല്ല സുബഹ ഫഹുവ ഫീ ദിമ്മത്തില്ല, ആരെങ്കിലും സുബഹ് നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാണ്, സംരക്ഷണത്തിലാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ. മാത്രമല്ല പകലിൽ ഉണ്ടാക്കാനിടയുള്ള അപകടങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സുബഹ് നമസ്കാരം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കൃത്യമാക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സുബഹിയുടെ സുന്നത്തിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് ഖതാദ റളിയല്ലാഹു അനുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷത്ത് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റക്അത്ത അൽ ഫജ്രി ഖൈറു മിന ദുനിയാ വ മാ ഫീഹാ എന്നാണ്. സുബഹിയുടെ രണ്ട് റക്അത്ത് സുന്നത്ത് എന്നത് ദുനിയാവിനേക്കാളും അതിനുള്ളതിനേക്കാളും ഉത്തമമാണ് എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ പ്രഭാതത്തിലുള്ള ദിക്റുകളുടെ പ്രാധാന്യം, ദിക്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതില്ല. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റത്തൻ വഅസീല, അഥവാ ഏ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, ധാരാളമായി കൊണ്ടോർക്കണം, അവനെ നിങ്ങൾ സ്മരിക്കണം, രാവിലെയും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കണം എന്നൊക്കെ നമുക്ക് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അദ്കാറു സബാഹി വൽ മസാഇ ബിമിൻ സലതി ദിർഇ കുല്ലമാ സാദ സുംകുഹു ലം യതഅഫർ സാഹിബുഹു എന്നാണ്. പ്രഭാത പ്രദോഷ ദിക്റുകൾ ഒരു അങ്കിയും പരിചയം പോലെയാണ്. അതിൻ്റെ കനം കൂടുന്തോറും അത് ധരിച്ചവന് ഒരപകടവും ഏൽക്കുകയില്ല എന്നതാണ് വാബിലു സയ്യിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, അൽ അദാവത്തു ഖൂത്തു നഫ്സി ഫഇദാ ലം നതഅദ്ദൽ അദാ സഖദത്തിൽ ഖുവ എന്നാണ്. അതായത് പ്രഭാതത്തിലെ ദിക്റുകൾ ആത്മാവിൻ്റെ ആഹാരമാണ്, കോട്ടയാണ്. ഞാനിത് നിർവഹിച്ചില്ലെങ്കിൽ എൻ്റെ ആത്മീയത ശക്തി ക്ഷയിച്ചു പോകുമെന്ന ഒരു ബോധം അത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. സുബഹിക്ക് ശേഷം കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും പ്രഭാത ദിക്റുകൾക്കായി നമ്മൾ മാറ്റിവെക്കണം. മൊബൈൽ ഫോൺ നോക്കുന്നത് ഇതിനെല്ലാം ശേഷമായിരിക്കണം. അങ്ങനെയുള്ളൊരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനകൾ പതിവാക്കാൻ എളുപ്പവഴികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, അത് സുബഹിക്ക് ശേഷം സമയം മാറ്റിവെക്കുക എന്ന് തന്നെയാണ്. സുബഹിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എഴുന്നേൽറ്റ് പേരിന് വേണ്ടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ നമസ്കാരത്തിന് പള്ളിയിൽ ചെന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോരുകയല്ല മറിച്ച് നമുക്ക് ആ സമയത്ത് മുതലെടുക്കാൻ ഒട്ടനവധി സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടനവധി കാര്യങ്ങളും അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് തന്നെയാണ്. മറ്റൊന്ന് അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക എന്നതാണ്. പ്രാർത്ഥനകളുടെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ ഹൃദയ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനും അത് ചൊല്ലുവാനും ആഗ്രഹം കൂടുകയും നമുക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ആഗ്രഹത്തോടുകൂടി നമ്മൾ ചൊല്ലുക. അങ്ങനെയാകുമ്പോൾ അതിന് കൂടുതൽ നമുക്ക് ആത്മാർത്ഥതയും അതുപോലെ ചെല്ലാനുള്ള ഒരു ത്വരയും നമുക്കുണ്ടാകുമെന്നതാണ്. മറ്റൊന്ന് പകലിൻ്റെ തുടക്കം നന്മയിലാകുക എന്നതാണ്. ഇബ്നു ആദമ നഖൽകുൻ ജദീദ് അലാ അമലിക ഷഹീദുൻ ഫതസവ്വദ് മിന്നി എന്നാണ്. ആദമിൻ്റെ മകനെ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, എൻ്റെ കർമ്മങ്ങൾ ഞാൻ സാക്ഷിയാണ്, അതിനാൽ എന്നിൽ നിന്ന് നീ നന്മകൾ സംഭരിച്ചു കൊള്ളുക എന്നാണ്. ഒരു ദിവസം നമ്മിലേക്ക് വരുന്നത് ഒരു പുതിയ സൃഷ്ടിയായിക്കൊണ്ടാണ്. ആ ദിവസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ, നന്മകൾ സംഭരിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് പ്രഭാതത്തിലെ ദാനമാണ്. സദഖകളെക്കുറിച്ച് അതിന് ഏറ്റവും നല്ല സമയം അള്ളാഹു റസൂലിൽ പറഞ്ഞല്ലോ, രണ്ട് മലക്കുകൾ വന്ന് ഒരു മനുഷ്യനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മ ആതി മുൻഫിക്കൻ ഖലഫ. അതിൻ്റെ ബാക്കി മറ്റൊരു വചനം നമുക്ക് കാണാം. ഇവിടെ പറയുന്നത് എന്താണ്? അള്ളാഹുവെ, ദാനം ചെയ്യുന്നവന് നീ പകരം നൽകണമേ എന്നാണ്. അപ്പോൾ ദാനം ചെയ്യുന്ന ആളുകൾക്ക് പകരം നൽകണമേ എന്ന് മലക്കുകൾ വന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പോൾ ആ പ്രഭാതത്തിൻ്റെ സമയം അതിന് പറ്റിയൊരു സമയം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക.
4: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം. അവതരിപ്പിച്ചത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രേമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: നുണയന്മാരുടെ ഗതികേട് ഭാഗം രണ്ട്. വോയിസ് ഓഫ് പീസിൽ ബഹുമാന്യനായ ടി കെ അഷ്റഫ്, അബ്ദുൽ ഹമീദ്, മാസ്റ്റർ പർപ്പൂർ, നുസഹാൻ രണ്ടത്താണി എന്നിവർ ചേരുന്നു. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗമാണ് വോയിസ് ഓഫ് പീസിലൂടെ നമ്മൾ കേൾക്കുന്നത്.
6: യഥാർത്ഥത്തില് ഇത്തരം ആളുകൾ പലപ്പോഴും പറയാറുള്ള വിഷയം എന്താ വെച്ചാല്, എൻ്റെ തട്ടകത്തിലാണ് ഞാൻ രാജാവ് എന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം മറ്റുള്ള ആളുകൾ വിളിക്കുന്നു, അദ്ദേഹം അതിലെന്ത് ചെയ്യുന്നു, മുതലാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം. അദ്ദേഹം അതിൽ ലീഡെടുക്കുന്നു, പിന്നെ വിളിക്കുന്ന ആളുകളോടും ഇതയ്ക്കുന്നു, പിന്നെ ചാറ്റ് ജി പി ടിയോട് യുദ്ധം ചെയ്യുന്നു. ചാറ്റ് ജി പി ടിയുടെ അവസാനം ഒരു രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ചാറ്റ് ജി പി ടി അത് സത്യം പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. പിന്നെ ആ വീഡിയോ ഒക്കെ മാറ്റിമറിക്കുന്ന തൻ്റെ ചാനലിൽ എന്ത് ചെയ്യുന്നു, ഏറ്റവും വലിയ ആളായിട്ട് മാറുന്നു. പക്ഷേ അതായത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സമൂഹം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇന്നത്തെ ഡിബേറ്റിനോട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്?
7: യഥാർത്ഥത്തിൽ ഈ ശരിയായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ മുൻപിൽ വന്നു പെട്ടിരുന്നെങ്കിൽ ഇതിന് മുൻപേ തന്നെ പിടിപ്പിക്കപ്പെടുമായിരുന്ന ഒരാളാണ്, ഒന്ന്. രണ്ടെന്താ വെച്ചാൽ, അദ്ദേഹം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന് ഒരു ഒരു ഡിബേറ്റ് ഇതിന് വേണ്ട ഒരു പരിമിതമായ ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ, ധാർമ്മികത, അതുപോലും ഇല്ലാത്ത ഒരാളാണ്. നമ്മളെന്ന് വെച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം, ഈ സത്യാന്വേഷികളും താർക്കികരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. സത്യാന്വേഷികളെ എല്ലാവരും നമ്മളെ കേൾവിക്കാറ് എന്താ വെച്ചാൽ മനസ്സിലാക്കേണ്ട, ഒരു പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തേക്ക് പിന്തുണക്കുന്നവരുണ്ടെങ്കിൽ അവരോട് കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നത്. സത്യാന്വേഷണങ്ങളെ സംബന്ധിച്ചോളം അവരുടെ ഉള്ളിൽ നുരഞ്ഞു നിൽക്കുന്ന ചോദ്യങ്ങളുണ്ടാവും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുക. സ്വാഭാവികമായും അതിന് വളരെ ഫാക്ച്വലായി, ക്രെഡിബിളായി ഉത്തരം കിട്ടുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാകും. അവരതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഇൻക്വിസിറ്റീവ് ആകും, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നാലൊരു താർക്കികനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചില താല്പര്യങ്ങളുണ്ട്, ഒരാൾ ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ട്രാപ്പിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ വീഴ്ത്താൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം അവർ ശ്രദ്ധിക്കൂല, അതിനകത്ത് പറയുന്ന ഫാക്ട്സ് അവർ ശ്രദ്ധിക്കൂല, ഡാറ്റ ഒന്നും അവർക്ക് വേണ്ട. ഇനി കുടുങ്ങുകയാണെന്ന് തോന്നിയാലോ, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യത്തിന് അടുത്തൊരു ചോദ്യത്തിന് ഒരൊറ്റ ചാട്ടം ചാടും. അപ്പോൾ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റൂല തോന്നിക്കഴിഞ്ഞാൽ ഉടനുള്ള പരിപാടി എന്താണ്, അടുത്തതിലേക്കുള്ള ചാട്ടായിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു ബന്ധിച്ച് ശാസ്ത്രത്തെ കൂട്ടുപിടിക്കാൻ നോക്കും. ഇപ്പോൾ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ സത്യങ്ങൾ തന്നെ എടുക്കണമല്ലോ. ഒന്ന്, ഈ അവർ പലപ്പോഴും ശാസ്ത്രീയ ഭാവനയിലേക്കാണ് പോവുക. അത് ഇവർ മാത്രമൊന്നുമല്ല, അപ്പം നമുക്കറിയാം ഈ ഡോക്കിൻസ് പോലും പലപ്പോഴും ശാസ്ത്രത്തിൽ നിന്ന് വിട്ടിട്ട് ഈ ശാസ്ത്രീയ ഭാവനയിലേക്ക് പോകും. ഇപ്പോൾ പരിണാമവാദത്തിൻ്റെ വിഷയമൊക്കെ വരുമ്പോൾ, കാരണം അവർക്കെന്തില്ല, അതിന് സപ്പോർട്ടീവായിട്ടുള്ളത് ഉണ്ടാവില്ല. ഇവിടെ ഈ ഇപ്പോൾ ഈ ഡിബേറ്റിൽ നടക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ല ഈ മാതാവുമായിട്ട് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഖുർആനിൽ എന്നാണ് ഒരു വാദം. അല്ലെങ്കിൽ അതിന് മറ്റേ, അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് ഇദ്ദേഹം, ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ അതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താ, ചെയ്യാൻ പറ്റൂല എന്നുള്ളത് പറയുന്ന ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ്? അപ്പോൾ ഇവിടെ ഈ എല്ലാത്തിനും ശാസ്ത്രീയ അടിസ്ഥാനം തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്നത് ധാർമ്മികതയെ നിശ്ചയിക്കാനോ അതിനെ വിശദീകരിക്കാനുള്ളൊരു ടൂളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ എങ്ങനെയാണ് ഈ ശാസ്ത്രം കൊണ്ടുവന്നിരിക്കുന്നത്? സ്വാഭാവികമായും അവിടുത്തെ ധാർമ്മികത മൂല്യബോധമെന്ന് പറയുന്നത് ഒന്നുകിൽ സാമൂഹികമാണ് അല്ലെങ്കിൽ മതപരമാണ്, ഇതല്ലാത്തൊന്നില്ല. അപ്പോൾ അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഈ ഭാഗം കാണണം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്, അവിടെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. എന്താ വെച്ചാൽ, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നുള്ള ആയതുകൊണ്ടാണ് ഇത് തെറ്റാന്ന് പറഞ്ഞത്. നിങ്ങൾ നോർവേയിൽ നിന്നോ സ്വിറ്റ്സർലാൻഡിൽ നിന്നോ വന്നതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, പറയില്ല, ഒരു കുഴപ്പമില്ല എന്നാ പറയാം. അപ്പോൾ അവിടെ തന്നെ ഈ പറയുന്ന ശാസ്ത്രീയതാവാദത്തിൻ്റെ കുഴപ്പം, ഈ ധാർമ്മികതയെക്കുറിച്ചാണ് സാധാരണ ആപേക്ഷിക എന്ന് പറയാം. ശാസ്ത്രാപേക്ഷികല്ലോ, ശാസ്ത്ര അബ്സല്യൂട്ട് ആവേണ്ടതാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞ ശാസ്ത്രലോകത്തിന് ഇതിന് ഉത്തരമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ആപേക്ഷിക ധാർമ്മികതയ്ക്കിടയിലേക്ക് അദ്ദേഹം വീണു പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നെന്താ വെച്ചാൽ, ഈ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു തുറന്ന മനസ്സുണ്ടാവില്ല, ഒരു സ്ഥാപിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എല്ലായ്പ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഒരു മത്സര ബുദ്ധിയോടെ താർക്കിക ബുദ്ധിയോടെ എന്ത് ചെയ്യും, വളരെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെയാണ് പല കാര്യങ്ങളും

0: യെസ്
1: ആലോചിച്ച് നോക്കൂ, അതായത് ഇത്രയും ഉന്നതമായ ഒരു ഇൻ്റലക്റ്റ് ആണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ ഞാൻ ഇസ്ലാം വിടാൻ കാരണം എൻ്റെ വാപ്പയറിനെ കഴിഞ്ഞിൽ യഥാർത്ഥത്തിൽ ആശയപരമായ ഒരന്വേഷണത്തിൽ നിന്ന്, യുക്തിപരമായ തൻ്റെ അന്വേഷണത്തിൽ നിന്ന്, ശാസ്ത്രീയമായ തൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് ഇസ്ലാം ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിട്ടേണ്ട് പറയേണ്ട പരം എൻ്റെ വളരെ വൈകാരികമായ ഒരു കാരണമാണതിനെന്നുള്ളതാണ്.
0: എന്നെ ഇസ്ലാം അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന മറ്റൊരു വീഡിയോ പറഞ്ഞത്
1: ഇവിടെ തിരിച്ചാലോചിക്കണം വെച്ചാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ മതത്തിലേക്ക് എത്തുന്നതും തിരിച്ചു പോകുന്നതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഒരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും, അതിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാൾ എത്തുന്നതാണ് ഒന്നുകിൽ മതം അല്ലെങ്കിൽ പുറത്ത്. പക്ഷേ ഇവിടെ ഉപയോഗിക്കേണ്ട യഥാർത്ഥ ടൂൾ എന്താണ്? സത്യാന്വേഷണത്തിനുള്ള ഒരു താല്പര്യമാണ്. അവിടെ ഇത് കാണുന്നില്ല എന്നാണ് ഇത് ഞാൻ മനസ്സിൽ. ഇദ്ദേഹത്തിന് മാത്രമൊന്നുമില്ല, ഈ താത്വികമോ ആദർശപരമോ ആശയപരമോ ഒന്നും അല്ലാതെ ഇപ്പോൾ മൈത്രേയൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബാസിലായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഒരു ഒരു ഇതിനകത്ത് ഫാക്ട്സ് പറയുമ്പോൾ അദ്ദേഹം എന്താണ് അതിനോട് മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പലരും ഇപ്പോൾ നേരത്തെ ഉണ്ടായൊരു ഡിബേറ്റിൽ നമുക്കറിയാം, ഇപ്പോൾ ജബ്ബാറുമായിട്ടുണ്ടായൊരു ഡിബേറ്റിൽ, അതിലെ ആഴക്കടലുകളുമായി ബന്ധപ്പെട്ട് ഖുർആൻ്റെ പരാമർശം എത്രമാത്രം ശാസ്ത്രീയവും ആധികാരികവുമാണ് എന്ന് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിനുത്തരമില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ അവിടെയെങ്കിലും എന്ത് ചെയ്യണമെന്ന് കീഴടങ്ങളിലോ? പക്ഷേ ആ മനസ്സെന്തിയില്ല, അവരെ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടേക്ക് തന്നെ ഈ പലപ്പോഴും സംവാദത്തിൻ്റേതായ ഒരു മൂല്യബോധത്തെ ഇവർ പറ്റേ തള്ളിക്കളയുന്നതാണ് ഒരു വശം. രണ്ടിക്കും വെച്ചാൽ ഈ എന്താ വെച്ചാൽ ഒരു തരം പരാദമായിട്ടാണ് ഇദ്ദേഹം ജീവിക്കുന്നത്, ഒരു പാരസൈറ്റ്. അതായത് മര്യാദക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മറ്റേ ജോലി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുത്ത മനുഷ്യനാണ്, പിന്നെ അതിന് അദ്ദേഹം തള്ളി പറയുന്നു, തൻ്റെ മതത്തെ തള്ളി പറയുന്നു, തൻ്റെ കുടുംബത്തെ ഉമ്മയെ അടക്കം അദ്ദേഹം തള്ളി പറയുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് ജീവിക്കുന്നത്? കൃത്യമായിട്ടും എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സയനിസ്റ്റ് ലോബിയിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് രക്തം കുടിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ, അത് കുട്ടികളുടെ രക്തം കുടിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ കയ്യാളായി പിന്തുണക്കാരനായി നിന്നുകൊണ്ട് ഒരു ഒരു സാമൂഹിക രംഗത്തുള്ളൊരു പരാതി എന്ന് പറയുന്നത്.
0: അതിന് അദ്ദേഹത്തെ സയനിസ്റ്റർ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്,
1: അത് അതവിടെ ചെന്നപ്പോൾ കിട്ടി. അതാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞത്, അവിടുന്ന് കിട്ടി
0: എല്ലായിടത്തും
1: ഇതൊക്കെ കിട്ടിക്കൊണ്ടാണ് അത് വരുന്നത്. എന്തായാലും എന്തിനാണ് അദ്ദേഹം എക്സ് മുസ്ലിം എന്ന് ഉപയോഗിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ബുദ്ധിപരമായി മതത്തെ വിലയിരുത്തുന്ന ആളുകൾ ഒന്നുകിൽ എന്താണ്, അവർ ഭൗതികവാദികളാണ്, അല്ലെങ്കിൽ അവർ യുക്തിവാദികളാണ്, അല്ലെങ്കിൽ അവർ ആശയവാദികളാണ്, അല്ലെങ്കിൽ ആഗ്നേയവാദികളാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. ഇതൊന്നും പറയാൻ ധൈര്യമില്ലാതെ അദ്ദേഹം സ്വയം പറയുന്നതാണ് എക്സ് മുസ്ലിം. കാരണം അത് ഒരു ഒരു ഒരു സുഖകരമായൊരു അമ്പർലയാണ്, മറ്റു പലരും എന്ത് ചെയ്യും, തലോടാൻ സാധ്യതയുള്ള ഒരു അമ്പർല.
0: അതിനകത്ത്
1: അതിനപ്പുറം നമ്മളെ അതിനകത്ത് നിന്നുകൊണ്ട് തൻ്റേതായ ദൗർബല്യങ്ങളെയാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്ന ശക്തിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ശക്തനായ മുസ്ലിം വിമർശകനാണ് എന്നൊക്കെ കരുതി അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന, പിന്തുണയ്ക്കുന്ന, കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ അദ്ദേഹത്തിന് ശാസ്ത്രീയമോ ബൗദ്ധികമോ ആയ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ജ്ഞാനമില്ല. ആ നിലയ്ക്കൊരു വാദ്വാദത്തിനോ ഒരു ഡിബേറ്റിനോ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യുകയില്ല. മറിച്ച് ഈ പറഞ്ഞ ചില താർക്കിക ചോദ്യങ്ങൾ ചോദിച്ച് ഫിഖ്ഹി വിഷയങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇസ്ലാമിക ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിശാലമായിട്ടുള്ള കാര്യമാണ്, അതിനകത്ത് ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ വെറുതെ എടുത്തിട്ട് എന്ത് ചെയ്യുക, വലിയ കാര്യമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തായാലും ഇത് ഒരു കേവല പരാജയമല്ല, നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു തന്നെ ആവശ്യം വരുന്ന സമയത്ത് ഇത്തരക്കാരെ എക്സ്പോസ് ചെയ്യും. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു എവിഡൻസാണ് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും ഞാൻ എൻ്റെ തട്ടകത്തിൽ രാജാവാണെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഒരു അടിയാണിതെന്ന് മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം എന്താണെന്നോ അത് കൃത്യമായ സത്യാന്വേഷണ ബോധത്തോടു കൂടി ഇറങ്ങി തിരിച്ച് അത് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന മുസ്ലിം ലിബറലുകളടക്കം ശ്രദ്ധിക്കേണ്ടുന്ന, കാണേണ്ടുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇവിടെ സ്പോട്ടിൽ സൂചിപ്പിച്ച പോലെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖം തിരിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് അടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന്

0: മനസ്സിലാക്കുകയാണ്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, നുണയന്മാരുടെ ഗതികേട് ഭാഗം 2, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും പ്രസക്ത ഭാഗം. പങ്കെടുത്തവർ ബഹുമാനായ ടി കെ അഷ്റഫ്, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, നുസ്ഹാൻ രണ്ടതാണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാബാദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ ലൈവ് പ്രോഗ്രാമിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഷെഫീഖ് സാറാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ആൻറ്റിബയോട്ടിക് എന്ന കുട്ടികളിലെ പനിക്ക് ഒരു ഒറ്റമൂലി എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാ നമുക്ക് ഡോക്ടറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ചർച്ച ചെയ്ത് തുടങ്ങാമെന്ന് തോന്നുന്നു. അപ്പോൾ പൊതുവെ ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പനിയുടെയൊക്കെ ഒരു, പ്രത്യേകിച്ച് കുട്ടികളിൽ പനിയുടെയൊക്കെ ആ ഒരു ആധിക്യം വളരെ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്, ഒരു സീസണാണ്. അപ്പോൾ പനി എല്ലാ പനിയും ഒരുപോലെ ആണോ, അല്ലെങ്കിൽ പനി വന്നാൽ അതിന് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷൻ എപ്പോഴാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ഇൻഷാല്ലാ
3: ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തത് നല്ലൊരു ടോപ്പിക്കാണ്. കാരണം ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പനിയുടെ കാരണം പറഞ്ഞാൽ, കുട്ടികളുടെ പനി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നമാണ്.
2: അപ്പോൾ
3: ഒരു ഒരു വാപ്പയും ഉമ്മയും കുട്ടിക്ക് പനി വന്നാൽ ഓടി വരും, ഒരു ഡോക്ടറെ പനി അറിഞ്ഞിട്ട് ഓടി വരും. പനിയുടെ കാരണങ്ങൾ, ഏറ്റവും കൂടുതൽ കാണുന്ന പനിയുടെ കാരണങ്ങൾ വൈറൽ പനികളാണ്. രണ്ടാമത് കാണുന്ന അസുഖങ്ങൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധകൾ. മൂന്നാമത് ഫംഗൈ എന്നാണ് അസുഖത്തിൽ പൂപ്പല് പിടിച്ചിട്ടുണ്ടാവണം ഫംഗസ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു 60-70% അസുഖങ്ങളും വൈറൽ പനികളാണ്.
2: വൈറൽ പനി, ഓക്കെ.
3: ബാക്ടീരിയ പനികൾ വേറെ ഉണ്ട്. ഈ പനിയുടെ കാരണങ്ങൾ, പനി വെറും ഒരു ലക്ഷണം മാത്രമാണ്.
2: ഓക്കെ,
3: നമ്മൾ പനിയുടെ കാരണങ്ങൾ തല മുതൽ കാല് വരെ എല്ലാ അസുഖങ്ങൾക്ക് വരാൻ പനി. പനി ഇപ്പോൾ തലച്ചോറിൻ്റെ തലയെ പറയുന്നത് തലച്ചോറിൽ അണുബാധ പിടിച്ചാൽ പനി വരും.
2: പനി വരും.
3: ചെവി പഴുപ്പ് വന്നാൽ പനി വരാം. തൊണ്ട പഴുപ്പ് പനി വരാം. ന്യൂമോണിയ ആണെങ്കിൽ അതിന് പനി വരാം.
2: സ്റ്റാർട്ടിങ്
3: ലൂസ് മോഷൻ, നമ്മൾ ചെറുകുടലിന് അണുബാധ ബാധിച്ചാൽ ലൂസ് മോഷൻ, ഛർദി എല്ലാം വരാം, അതിനും പനി വരാം. കാലിലൊരു പഴുപ്പുണ്ടെങ്കിൽ പനിക്കാം.
2: സ്റ്റാർട്ടിംഗ് സിംപ്റ്റം ആയിട്ട്,
3: സ്റ്റാർട്ടിംഗ് സിംപ്റ്റം ഒരു ലക്ഷണം, ഒരു കുട്ടീനെ അലാർമിംഗ് സിംപ്റ്റം, സംതിങ് ഒരു കുട്ടിക്ക് ഇതായ അസുഖം വരുന്നുണ്ട്, ഒരു പ്രശ്നം വരുന്നുണ്ട്, ഞങ്ങൾ ഇതാ അലേർട്ടായിരുന്നുള്ളൂ, ഇതാ പനി വരുന്നുണ്ട്, ഒരു ഇൻഡിക്കേഷൻ ലക്ഷണം. അതുപോലെ തന്നെയാണ് ഈ ചുമയും. ചുമയും ഒരു ലക്ഷണമാണ്, പനിയും ചുമയും ഒരു ലക്ഷണമാണ്. ഈ പനി ഒരു അസുഖമായിട്ട് കാണുന്നത് രണ്ടാമത്തെ രീതിയിലായിട്ടേ വരുള്ളൂ. നമ്മൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് ചികിത്സ കൊടുത്താലേ വരുള്ളൂ.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സാറിൻ്റെ ടോക്കിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പനി വൈറൽ ഫീവർ ആവാം, അല്ലെങ്കിൽ ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിയാവാം. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ ഫീവറിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള പനിയും എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ നമുക്ക് അതിന് പ്രത്യേക ടെസ്റ്റുകളോ എന്തെങ്കിലും ഉണ്ടോ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്?
3: ഇനീഷ്യലി നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളിൽ ആദ്യം കാണുന്ന ഒരു പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പനിയെ കൺട്രോൾ ചെയ്യുക ഫസ്റ്റ്. പനി കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന കുറേ വിഷമങ്ങളുണ്ട്. വിഷമങ്ങൾ പറഞ്ഞാൽ കുട്ടി പനി കാരണം വളരെ ഇറിറ്റബിൾ, ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പം അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത് കുട്ടിക്ക് പനി കാരണം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മൂന്ന്, ഈ പനി കാരണം കുട്ടി ക്ഷീണം പിടിച്ച് ഒരിടത്ത് ഇരിക്കുക കിടക്കുക കഴിക്കും, നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോകുന്ന അവസ്ഥയിലോട്ട്
2: വരാം.
3: ഇത് വളരെ പ്രശ്നമുള്ള കാര്യം. അപ്പം അത് പനി കുറക്കണം, അതിന് പാരസെറ്റമോള് അല്ലെങ്കിൽ ബ്രൂഫ് എന്ന് പറയുന്ന മരുന്ന്, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പനി കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഒന്ന് അലേർട്ടാവും, കുട്ടി ഒന്ന് ആക്റ്റീവ് ആവും, കുട്ടി കളിക്കാൻ തുടങ്ങും. അപ്പോൾ അമ്മയുടെ അച്ഛനുടെയും പ്രശ്നം ഈ പനിയാണ്. ഈ പനി സുഖമായി കഴിഞ്ഞ്, കൺട്രോൾ ആയി കഴിഞ്ഞാൽ കുട്ടി കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകും. ഇതാണ് ഏകദേശം വൈറൽ പനികളിലെല്ലാം കാണുന്നത്. നല്ല ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും, കുട്ടി ക്ഷീണം പിടിച്ചിരിക്കും, ഒരു പാരസെറ്റമോൾ കൊടുക്കുക, മേല് നനച്ച് തുടക്കുക, ടപ്പിറ്റ് സ്പഞ്ചിങ്, അത് അടുത്തൊരു പാരസെറ്റമോളിന്റെ ഡോസ് ആണ് വെച്ചിരിക്കും. ഒരു പാരസെറ്റമോൾ കറക്റ്റ് ഡോസ് കൊടുത്ത് കുട്ടീനെ മേലൊന്ന് നനച്ച് തുടച്ച് വീണ്ടും നല്ലൊന്ന് നനച്ച് തുടച്ചാൽ തന്നെ കുട്ടികളൊന്ന് ബെറ്റർ
2: ആവും.
3: ആ ബെറ്റർ ആകുമ്പോൾ തന്നെ കുട്ടികൾ കളിച്ചു തുടങ്ങും. ഇത് വൈറൽ പനിയുടെ ഒരു ലക്ഷണം. ബാക്ടീരിയൽ പനിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇൻബിറ്റ്വീൻ ഫീവർ, അതായത് രണ്ട് പനിയുടെ ഇടയിലും. ഇപ്പോൾ വൈറൽ പനി ആകുമ്പോൾ 6 മണിക്കൂറായിട്ട് പനി വന്നിരിക്കുക, പാരസെറ്റമോൾ കൊടുക്കേണ്ടി വരും, നല്ല കടുത്ത പനിയും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കുട്ടി ചിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത് ഒരു വൈറൽ പനിയുടെ ഒരു ലക്ഷണം. ഈ ഇങ്ങനെ കളിക്കുന്ന കുട്ടിയെല്ലാം വൈറൽ പനിയാണോ നിർബന്ധമൊന്നുമില്ല.
2: ഓക്കെ,
3: അതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്ടീരിയ പനിയാണ് കുട്ടി ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കും, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ്, ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കും, പെട്ടെന്ന് നമ്മൾ അതിന് ചികിത്സ പെട്ടെന്ന് നേടേണ്ടി
2: വരും.
3: ഇത് ഒരു ഡോക്ടറുടെ അറിവിലെ ഇത് കാര്യങ്ങൾ ചെയ്യാൻ
2: പറ്റുള്ളൂ.
3: നമ്മൾ അതിന് അവിടെ പാരസെറ്റമോൾ കൊടുത്ത് നനച്ച് തുടച്ച് കുട്ടീനെ ബെറ്റർ ആക്കിയതിനു ശേഷം ഒരു ഡോക്ടറെ സമീപിച്ചാൽ ഡോക്ടർ അസുഖം കണ്ടുപിടിക്കാം, എവിടുന്നാണ് ഈ പനി വരുന്നത്
2: തുടങ്ങിയത്,
3: ഏത് എന്ത് കാരണം കൊണ്ടാണ് പനി വരുന്നത്. പനിയല്ല അസുഖം, പനി ഒരു ലക്ഷണം
2: മാത്രമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് മീൻസ് പനി ഇപ്പോൾ രണ്ട് പനി, നമ്മൾ വൈറൽ ഫീവറും അതുപോലെ തന്നെ ബാക്ടീരിയ കൊണ്ടുള്ള, ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിയുടെ കാര്യം നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ പനി ഏത് തരം പനിക്കാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് യൂഷ്വലി സജസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് എന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ.
3: ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എന്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്നുള്ള ചോദ്യമാണ് ആദ്യം.
2: അതെ,
3: ഏത് അസുഖത്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം, ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് അസുഖമല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ, ഒരു കുട്ടി വരുന്നു പനിയായിട്ട് വരുന്നു, പനിയാണല്ലോ ആദ്യത്തെ കൺസേൺ. ഡോക്ടറെ അടുത്ത് എത്തി, ഡോക്ടർ പാരസെറ്റമോൾ എഴുതുന്നുണ്ട്, പക്ഷെ ഡോക്ടറെ ഉള്ളിൽ പോകുന്ന ചിന്ത ഈ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക്
2: പനി വന്നത്.
3: അപ്പോൾ ആദ്യം ക്ലിനിക്കൽ എക്സാമിനേഷനോട്ട് പോകും ഡോക്ടർ. ആ കുട്ടീനെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, അടുത്ത ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കും ഡോക്ടർ. ആദ്യം ചോദിക്കും ചുമയുണ്ടോ, ചുമയുണ്ടോ, നമുക്ക് ഉദ്ദേശം കിട്ടി ആ ചുമയുണ്ടെങ്കിൽ അവിടെ ഇന്ന സ്ഥലത്താണ് അസുഖം വരുന്നത്. ലൂസ് മോഷൻ ഉണ്ടോ, ഇന്ന സ്ഥലത്താണ് അസുഖം വരുന്നത്. കുട്ടിക്ക് മേല് പനിയുണ്ടോ അതോ സാധാ ജലദോഷ പനിയാണോ
2: മാത്രം. ഓക്കെ.
3: അപ്പോൾ ഡോക്ടർ എന്ന രീതിയിൽ ഞങ്ങളെല്ലാം ആദ്യം ചെയ്യുന്നത് കുട്ടിയുടെ ശരീരം 8 ഫുട്ട് തല മുതൽ കാല് വരെ കുട്ടിക്ക് എന്തുകൊണ്ടായി പനിക്കുന്നത്, ആ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരിക്കും. ലൂസ് മോഷൻ, ഛർദി, പനി, എല്ലാ കാരണങ്ങളും ചോദിച്ച്. കാലിൽ പഴുപ്പുണ്ടോ, എവിടെങ്കിലും പഴുപ്പുണ്ടാവും ചിലപ്പോൾ ഈ പനി അതിന് കാരണമായി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കാം. അപ്പോൾ ചില അസുഖങ്ങൾക്ക് ഇപ്പോൾ ജലദോഷം വന്ന് പനി വന്ന് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്നില്ല, സാധാ ജലദോഷ പനി ആയിരിക്കും, അതിനെന്തിനാണ് ആൻറ്റിബയോട്ടിക്. വൈറൽ മാക്സിമം 60% വൈറൽ പനി ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 60% വൈറൽ പനിക്ക് എന്തിനാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കണം, അത് അതിൻ്റെ സമയം. ആ പാരസെറ്റമോൾ കൊടുക്കുക, ബുദ്ധിമുട്ടുകളെ ചികിത്സിക്കുക.
2: ഇപ്പൊ
3: ജലദോഷം ഉണ്ടെങ്കിൽ ജലദോഷ ചികിത്സിക്കുക, മൂക്കടപ്പുണ്ടെങ്കിൽ മൂക്കടപ്പിനെ ചികിത്സിക്കുക, കുട്ടി ഒന്നും കഴിക്കുന്നില്ല കഴിക്കുന്ന രീതിയിൽ ചെയ്യുക, ഭക്ഷണം ചെയ്യുക, നമ്മള് ഛർദിക്കുന്ന ഛർദി കുറക്കുക. ചിലപ്പോ ട്രിപ്പ് ഫ്ലൂയിഡ് വേണ്ടി
2: വരും,
3: ഹൈഡ്രേറ്റ് ചെയ്യണം. അതിനവിടെ ഒന്നും ആന്റിബയോട്ടിക്കിന് ആവശ്യമില്ല, ഇവിടെ എല്ലാം വൈറൽ ഫീവറിനെ ചികിത്സിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഒരു ആന്റിബയോട്ടിക് വേണ്ടി വരെ പഴുപ്പുകൾ കാണാം. ഇപ്പൊ പഴുപ്പുകൾ കാണാം, തൊണ്ട പഴുപ്പ്, ന്യൂമോണിയ, നമ്മൾ സ്ഥിത്ത് വെച്ചാൽ തന്നെ കാണും
2: ന്യൂമോണിയ,
3: ചെസ്റ്റിൽ ഇൻഫെക്ഷൻ കാര്യങ്ങൾ കാണും. വേണ്ട, നമ്മൾ കുട്ടിയുടെ വയറ് ലൂസ് മോഷൻ കാണാൻ ചോര കാണുന്നു, ബ്ലഡ് കാണുന്നു, കാലിലൊരു പഴുപ്പ് കാണുന്നു, ഇവിടൊക്കെ ആന്റിബയോട്ടിക് വേണം. പക്ഷെ ഈ ആന്റിബയോട്ടിക് എല്ലാം ഒന്നല്ല, ഓരോ കണ്ടീഷനും വേറെ വേറെ ആന്റിബയോട്ടിക്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു, ഞാൻ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്കൽ എൻ്റെ പ്രാക്ടീസിൽ അമ്മമാർ പ്രത്യേകിച്ച് വന്ന് ചോദിക്കും, ഡോക്ടർ ആന്റിബയോട്ടിക്
2: ഇല്ലേന്ന്.
3: വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്, കാരണം സാധാ ജലദോഷം പിടിച്ച് മൂക്കടഞ്ഞൊരു കുട്ടിക്ക് പനി പോലും ഉണ്ടാവില്ല, ഒരു പനി പോലും ഉണ്ടാവില്ല. മൂക്കടഞ്ഞ് കുട്ടിക്ക് ബുദ്ധിമുട്ട്, അത് കഫക്കെട്ടാ നാട്ടില്, നമ്മുടെ നാട്ടിൽ കഫക്കെട്ട്, അങ്ങോട്ട് വടക്കിലെ കുറുകുറുപ്പ്, ഈ രണ്ട് വാക്ക് ഉപയോഗിക്കുന്ന ആള്. ഈ കുറുകുറുപ്പും കഫക്കെട്ടും രണ്ട് രീതിയിലാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒന്ന്, മൂക്കടപ്പ് ജലദോഷം ഉമ്മ പറയുന്നു, രണ്ട്, ഡോക്ടർ ആന്റിബയോട്ടിക് ചെയ്യുന്നത് കേട്ടോ, മനസ്സിലായ. അപ്പോൾ ഈ ജനങ്ങളിടയിൽ ഒരു ബോധം വരണം. അപ്പോൾ നമ്മുടെ ഇതിൽ എന്താ പറയുക, ഈ ആന്റിബയോട്ടിക് അനാവശ്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപകരിക്കില്ല
2: അതിൻ്റെ ഒരു
3: അതിൻ്റെ. അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഉമ്മമാർ വന്ന് ചോദിക്കും, ഡോക്ടറെ പനിയുണ്ട്, നല്ല കടുത്ത പനിയാണ്, ഡോക്ടർ ആന്റിബയോട്ടിക് തരില്ലേ. ഡോക്ടർ ആന്റിബയോട്ടിക് ഒക്കെ തരാം അസുഖം ഇന്നതാ കണ്ടുപിടിച്ചതിന് ശേഷം.
2: പക്ഷെ
3: അതിന് വേറൊരു കാര്യം കൂടെയുണ്ട്, ഈ ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് നമ്മുടെ നാട്ടിൽ നടക്കില്ല. അപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് ഒരു മരുന്ന് എടുത്തു കഴിഞ്ഞാൽ, ഒരു അമോക്സിസിലിൻ ക്ലാവനിക്കസ് അല്ലെ, മോക്സ് സിറപ്പ്, ഇതിലെടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെബിലിറ്റി ഭയങ്കര പൂറാ, കുറവാ,
2: കുറവാണ്.
3: അപ്പൊ ഈ ആന്റിബയോട്ടിക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിന്റെ വാതിലിൽ വെക്കണം. ഫ്രിഡ്ജിന്റെ വാതിലിൽ വെച്ചിട്ട് അതിന്റെ മരുന്ന് കേടുവരാത്ത, അപ്പം ഫ്രിഡ്ജിന്റെ വാതിൽ വെച്ചില്ലെങ്കിൽ അതിന്റെ കളർ തന്നെ മാറും, വെള്ളം മാറി മഞ്ഞ കളർ മാറും, ഓക്സിഡൈസ് ചെയ്ത് പോകും ക്ലാവനിക്കാസ്, മോക്സ് മാത്രമേ പോകും. അപ്പൊ അത് കേടുവരായിരിക്കും ഫ്രിഡ്ജിന്റെ വാതിൽ വെക്കും. ഇതൊന്നും പ്രോപ്പർലി സൂക്ഷിക്കുന്നുണ്ടാവില്ല. കുട്ടിക്ക് ഇങ്ങനെ പനി വന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചു, ആന്റിബയോട്ടിക് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പനി മാറും. ഇനി ആന്റിബയോട്ടിക് എന്തിനാ, ഇനി ഡോക്ടർ എന്തിനാ, മരുന്ന് എന്തിനാ ചോദിക്കുന്ന ആൾക്കാരാ. അപ്പൊ ആ കൺസെപ്റ്റ് ജനങ്ങളുടെ നിന്ന് പോണം. ജനങ്ങൾ ചോദിക്കേണ്ട, ഡോക്ടർ ചോദിക്കും, ഡോക്ടർ എന്തുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് പനി,
2: പനി വരുന്നത്,
3: തൊണ്ട പഴുപ്പുണ്ടോ, ന്യൂമോണിയ ഉണ്ടോ, ലൂസ് മോഷൻ, അതിലെ ചോരയും കാര്യം കഫം ഉണ്ടോ, അല്ലെങ്കിൽ കാലിൽ പഴുപ്പുണ്ടോ, ഒരു കാരണം കണ്ടെത്തണം.
2: അത്
3: ഡോക്ടർ എന്തായാലും ചെയ്യും. ഡോക്ടർ അതിനായിരിക്കുന്നത്, ഡോക്ടർ ബുദ്ധിമുട്ടുകൾ കാണാനായിരിക്കുന്നത്, അല്ലാതെ പാരസെറ്റമോൾ എഴുതാനല്ല ഇരിക്കുന്നത്, ചുമയ്ക്ക് മരുന്ന് എഴുതാനല്ല ഇരിക്കുന്നത്. ഡോക്ടർ ഈ അസുഖം ഡയഗ്നോസ് ചെയ്ത് ഇന്ന സ്ഥലത്ത് അസുഖമുണ്ട്, ഇതിന് ഇന്ന കൃത്യമായിട്ട് ആന്റിബയോട്ടിക് വേണം, ഇത്ര നാൾ കൊടുക്കണം. അപ്പോൾ ഉദാഹരണത്തിന് തൊണ്ടവഴുപ്പായിട്ടൊരു കുട്ടി വന്നാൽ നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക് 10 days, 7-10 days, കാരിയോസ്റ്റേറ്റ് കൂടി ഒഴിവാക്കാൻ വേണ്ടി 10 days കൊടുക്കും. ചെവി വഴുപ്പാണെങ്കിൽ ടെൻ ഡേയ്സ് ചെവിയിൽ മരുന്ന്, 7 ദിവസം മുതൽ 10 ദിവസം വരെ ആന്റിബയോട്ടിക് കൊടുക്കണം. കഴിക്കുന്ന ആന്റിബയോട്ടിക് കൊടുക്കണം. ഈ കുട്ടി കഴിക്കുന്നില്ലെങ്കിൽ സൂചിയായിട്ട് കൊടുക്കേണ്ടി വരും ആന്റിബയോട്ടിക്സ്. പക്ഷെ ഇത് കൃത്യമായിട്ട് എടുക്കുന്നത് തന്നെ വളരെ കുറവാണ്. ഇത് കാരണം കൊണ്ട് ഭാവിയിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പ്രശ്നത്തിലോട്ട്
2: പോകും.
3: നമ്മളെല്ലാവരും പ്രശ്നം, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വളരെ പ്രശ്നമുള്ള ഒരു ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന സാധനമാണ്. ആന്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മരുന്ന് ഏക്കാതെ ആവും,
2: ഏക്കാതാവും ബോഡിയിൽ.
3: അപ്പം അത്ര നമ്മുടെ പെൻസിലിൻ എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് എന്ന് വന്നതാണ് നമ്മൾ, അത് ഏക്കാത്ത രീതിയിലോട്ട്
2: പോകും. എഫക്ട് ബോഡിയിൽ നഷ്ടപ്പെടും,
3: നമ്മുടെ സമൂഹത്തിലെല്ലാം വരും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്.
2: ഓക്കെ ഓക്കെ ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക്, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഒന്നുകൂടി നമ്പർ ആവർത്തിക്കുന്നു, 9020840840 എന്ന നമ്പറിലേക്ക് വിളിച്ച് ഡോക്ടറോട് നേരിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിലെ സംസാരത്തിൽ നമ്മൾ വൈറൽ ഫീവർ അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ മീൻസ് വൈറൽ പനിയാണോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന പനിയാണോ എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഇപ്പോൾ വൈറൽ ഫീവറിനും അല്ലെങ്കിൽ ബാക്ടീരിയൽ ഫീവറിനും ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തേണ്ട കണ്ടീഷൻസ് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ?
3: വൈറൽ ഫീവറിന് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പാടില്ല,
2: പാടില്ല.
3: പക്ഷേ വൈറൽ ഫീവർ കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയും. സെക്കൻഡറി ഇൻഫെക്ഷൻ, രണ്ടാമതൊരു ഇൻഫെക്ഷൻ ശരീരത്തിനെ ബാധിക്കാം. അത് നമ്മളിപ്പോൾ 100 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 20 ആൾക്കാർ 25 ആൾക്കാർക്കൊക്കെ
2: ഉണ്ടാവുള്ളൂ.
3: അവർക്ക് അവിടെ ആന്റിബയോട്ടിക് വേണ്ടി വരും. വൈറൽ ഫീവർ മാറി, അല്ലെ, വൈറൽ ഫീവർ കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞ്, ശരീര ഇമ്മ്യൂണിറ്റി കുറഞ്ഞ, ശരീരം പുറത്തെല്ലാം അണുക്കളാണല്ലോ, അപ്പൊ അണുബാധ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ഡോക്ടർ ആന്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യും. വൈറൽ പനിയുടെ കാര്യത്തിൽ വൈറൽ പനി മാറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാൽ അത് ഇന്ന സ്ഥലത്ത് അസുഖം. ഇപ്പൊ നമ്മളിപ്പോ തലച്ചോറിന് പിടിച്ച അസുഖത്തിന് ന്യൂമോണിയയുടെ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. പല്ലു മൂത്രപ്പഴപ്പിന്റെ ഒരു കുട്ടിക്ക് മൂത്രപ്പഴപ്പായിട്ട് വന്നു, ആ കുട്ടിക്ക് നമ്മള് ന്യൂമോണിയയുടെ ആന്റിബയോട്ടിക് കൊടുത്തിട്ട്
2: കാര്യമില്ല,
3: അതേക്കില്ല. അപ്പൊ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സ എടുക്കണം. നമ്മുടെ നാട്ടിൽ ഈ ആന്റിബയോട്ടിക്കുകൾ, അതാണ് വൈറൽ പനിയുടെ ആന്റിബയോട്ടിക്കിന്റെ നിർദ്ദേശം. രണ്ടാമത് വൈറൽ പനിക്ക് ആന്റിബയോട്ടിക്കേ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ബാക്ടീരിയൽ ആന്റിബയോട്ടിക്, ബാക്ടീരിയ ആന്റിബയോട്ടിക്, ബാക്ടീരിയ അസുഖത്തിന് ആന്റിബയോട്ടിക് നിർബന്ധമാണ്, അത് ആന്റിബയോട്ടിക് വേണം. നമ്മൾ പറഞ്ഞ 60-70% അസുഖങ്ങളും വൈറൽ പനിയാണ് താനെ മാറിപ്പോവും. താനെ മാറിപ്പോവാന് എന്നെയും വേണ്ട, ആരെയും വേണ്ട, മനസ്സിലായില്ലേ? പക്ഷെ ആ കാര്യങ്ങൾ, വൈറൽ പനിയാണോ ബാക്ടീരിയൽ പനിയാണോ,
2: അത്
3: ശരീരത്തിൽ ഈ വൈറൽ പനി കാരണം ശരീരം
2: ക്ഷീണിച്ചോ
3: എന്ന് മനസ്സിലാക്കാൻ ഡോക്ടർ സഹായം വേണം. അതാണ് നമ്മുടെ നാട്ടിലെ എല്ലാ അസുഖങ്ങളും ആർക്കും ചികിത്സിക്കാന്ന് പറയുന്നത്, ഏത് വല്യമ്മക്കും
2: ചികിത്സിക്കാം. കൺസെപ്റ്റിൽ നിന്നാണ് ഡോക്ടറെ എനിക്ക് ആന്റിബയോട്ടിക് വേണം തോട്ടിലോട്ട് പോകുന്നത്.
3: ഇതിപ്പോ എന്തിനാ ഡോക്ടറെ കാണിക്കുന്നത്?
2: ഇതിപ്പോ
3: ഓക്കെ സംഭവിച്ചു, പക്ഷെ ക്ഷീണമുണ്ടോ? കുട്ടി ഭക്ഷണം കഴിക്കണില്ലേ? കടുത്ത പനി കാരണം കുട്ടിക്ക് അപസ്മാനം വരുന്നുണ്ടോ? ഡോക്ടറെ കാണിച്ചു,
2: അത്തരം കണ്ടീഷനിൽ
3: മനസ്സിലായില്ലേ? അല്ലെ ഡോക്ടർ, ഡോക്ടർ ഈ പനി എന്തുകൊണ്ടാണ് മനസ്സിലാവണില്ല?
2: അതെ അതെ, തുടർച്ചയായിട്ട്
3: പനി ഡോക്ടറെ കാണിക്കണം, നിർബന്ധമാണ്. അത് നിർബന്ധം വെച്ചാൽ കുട്ടിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ പിന്നീട് വരിക, മനസ്സിലായി? ഇപ്പൊ തലച്ചോറിലൊരു അണുബാധ ഉണ്ട്, ഡിറ്റക്ട് ചെയ്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ നാട്ടില് എൻ്റെ ക്ലിനിക്കിൽ ഒരു വലിയ വലിയ ആള്, ഒരു വയസ്സിലൊരാള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ കുട്ടിക്ക് ചുമയും പനിയും വന്നിട്ട് ഒരാഴ്ചത്തോളായി പറഞ്ഞു. നമ്മുടെ നാട്ടിലൊരവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ നിങ്ങളെവിടെയിരുന്നു, എന്ത് ചെയ്യാനാ? വൈഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ പറഞ്ഞു പല്ലും ചൂരാന്ന്. നമ്മുടെ നാട്ടിലൊരു ഒരു കൺസെപ്റ്റാണ്, പല്ലും ചൂരും വന്നാൽ, മനസ്സിലായില്ല, പല്ലും ചൂരും വന്നാൽ അതിന് ചികിത്സിക്കൊന്നും
2: വേണ്ട,
3: പല്ലും ചൂരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ കുട്ടീനെ നോക്കിയപ്പോൾ കുട്ടിക്ക് ന്യൂമോണിയ ആയിരുന്നു. ന്യൂമോണിയ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ നമുക്ക് ചികിത്സിച്ചു തുടങ്ങാം, നമ്മൾ പഴയത് ഇനി ആലോചിക്കണം, ഇന്നലത്തെ കാര്യം ചിന്തിച്ച കാര്യമില്ല. നമ്മള് എന്താണ്, നമ്മുടെ ഡോക്ടർമാരൊക്കെ പ്രശ്നം അറിയാം. ഇവര് ജനങ്ങളെ ഈ നമ്മുടെ ആരോഗ്യത്തിലുള്ള തെറ്റിദ്ധാരണകൾ കാരണം മരുന്ന് ഇംഗ്ലീഷ് മരുന്നിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടായുണ്ട്. വളരെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന
2: സാധനം
3: ഇംഗ്ലീഷ് മരുന്ന് സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നാട്ടുകാർ ആരും അസുഖത്തിന് കാണിക്കാൻ ഡോക്ടർ വഴുകുന്നുണ്ട്. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടീനെ ചിലപ്പോൾ ഐസിയുയിൽ ചികിത്സിക്കേണ്ടി വരും, ഐസിയുയിൽ വെച്ച് ചികിത്സിക്കേണ്ടി വരും, അല്ലെങ്കിൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും. അപ്പൊ നമ്മള് ഈ വാപ്പാടി ഉമ്മാണി കരച്ചിൽ നമ്മളാ
2: കാണുന്നത്,
3: അത് വേണ്ട സൈഡ് എഫക്ട് ആണെന്ന് പറഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല അവിടെ,
2: തീർച്ചയായിട്ടും അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അത് എപ്പം യൂസ് ചെയ്യണമെന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം സാറ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ആൻറ്റിബയോട്ടിക് ഒരു സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഓരോ ആൻറ്റിബയോട്ടിക്സ്, ഇപ്പോൾ ഓരോ കണ്ടീഷനും ഡിഫറെൻ്റ് ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുകയെന്നും സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ മീൻസ് ഏത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ ഒരു കോഴ്സ് അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് യൂഷ്വലി ഒരു കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുക? അല്ലെങ്കിൽ
3: നമ്മളിപ്പോൾ ഒരു ന്യൂമോണിയ ലങ്സിൽ ബാധിച്ചു, ഇപ്പോൾ കുട്ടി ലങ്സിൽ ബാധിച്ചു, ചുമയുണ്ട്, പനിയുണ്ട്, ഡോക്ടർ സ്തെത്ത് വെച്ച് നോക്കി മാറ്റങ്ങൾ മനസ്സിലായി, ക്രാക്കേഴ്സ് ഒരു കഫത്തിൻ്റെ ഒരു സൗണ്ടുകളും വ്യത്യാസങ്ങളൊക്കെ ഡോക്ടർക്ക് സ്തെത്ത് വെച്ച മനസ്സിലാവും, വലിവ് മനസ്സിലാവും. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇത് ന്യൂമോണിയാണ്. ഇനി ഡോക്ടർക്ക് വേണ്ടത് അടുത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഒരു എക്സ്റേ എടുക്കണം. എക്സ്റേ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളുണ്ട് കോംപ്ലിക്കേഷൻസ് നോക്കാൻ. അപ്പോൾ പഴുപ്പ് കൂടിയിട്ട് ലങ്സിൻ്റെ ഒരു ഭാഗം നീര് വന്ന് പഴുപ്പ് വന്നു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുക്കുന്നത്.
2: ഓക്കെ ഓക്കെ.
3: അപ്പോൾ എക്സ്റേ എടുത്ത് ബ്ലഡ് കൗണ്ട് നോക്കി, ഡോക്ടർക്ക് ഉറപ്പായി ഇത് ന്യൂമോണിയാണ്, കോംപ്ലിക്കേഷൻസ് ഇല്ല. കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമ്മൾ ട്യൂബ് ഇട്ട് പഴുപ്പ് കളയുന്ന പരിപാടികളൊന്നും ആയിട്ടില്ല.
2: ഓക്കെ.
3: ഡോക്ടർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആയിരിക്കും. ആ ആൻറ്റിബയോട്ടിക് നോക്കിയിട്ട് കുട്ടീനെ പ്രോഗ്രഷൻ നോക്കും. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ ഒന്ന് ഫോളോ അപ്പിന് വിളിക്കും, ഡോക്ടർ ഒന്ന് കാണാൻ പറയും. ഒബ്വിയസ് ചികിത്സ.
2: ഓക്കെ.
3: ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടിയുടെ പ്രോഗ്രഷൻ എങ്ങനെയാണ് നോക്കും. പഠിച്ചംബരം എന്താ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നാളെ മറ്റന്നാ കുട്ടീനെ ഒന്ന് വിളിച്ചിട്ട് കുട്ടീനെ ഫോളോ അപ്പ്, കുട്ടിയുടെ മരുന്നുകൊണ്ട് പ്രതികരിച്ചോ, കുട്ടിയുടെ അസുഖം ശരിയായോ, കുട്ടി ഭക്ഷണം കഴിച്ചോ, കുട്ടി പഴയ മാതിരി കളിച്ചു തുടങ്ങിയോ, ചിരിച്ചു തുടങ്ങിയോ, ഇത് നോക്കാൻ ഡോക്ടർ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിക്കും. രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചില്ലെങ്കിൽ ഡോക്ടർക്ക് മനസ്സിലായതിൽ കോംപ്ലിക്കേറ്റഡ് ആയി. അവിടെ ഡോക്ടർ പറഞ്ഞ അഡ്മിഷൻ വേണം, ആന്റിബയോട്ടിക്കുകൾ വേണം, ഐ വി വേണം, നിരീക്ഷണം നിർബന്ധം, സിസ്റ്റർമാരുടെ ചിലപ്പോൾ ആവിടിക്കാൻ പറയും, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഭാഗത്തുകൂടി ഡോക്ടർ പോകും. അതല്ല ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, രണ്ടു ദിവസം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ബെറ്റർ ആണ്. അപ്പോൾ ഡോക്ടർ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിർദ്ദേശിക്കും. ആ നിർദ്ദേശം ന്യൂമോണിയ ആണെങ്കിൽ 5 to 7 days. ഞാൻ ഉദാഹരണം പറഞ്ഞു, ചികിത്സാ രീതിയാണ് പറഞ്ഞത്, 5 to 7 days. 5 to 7 days, 5 to 7 days വരെ ഡിപ്പെൻഡിങ് ആണ്. അതേസമയത്ത് പഴുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 10 ദിവസം മുതൽ ആൻറ്റിബയോട്ടിക് കൊടുക്കും, 10 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുക്കണം.
2: ഓക്കെ ഓക്കെ.
3: ലങ് ആപ്സസ് അങ്ങനത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ എഫ്യൂഷൻ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ 10 ഡേയ്സ് ആൻറ്റിബയോട്ടിക് കൊടുക്കും. ഇത് ഏത് രീതിയിലും കൊടുക്കാം, അഡ്മിറ്റ് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാം, 5 ഡേയ്സ് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ പനിയൊക്കെ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം
2: ആൾക്കാരെ.
3: നമ്മളെല്ലാം കോംപ്ലിക്കേഷൻസ് കണ്ടിട്ട് കുട്ടീനെ കണ്ടിട്ട് നമ്മൾ അഡ്മിറ്റ് പറഞ്ഞ അപ്പൊ പറയും വീട്ടില് മൂത്ത കുട്ടി, അപ്പുറത്തൊരു കല്യാണം,
2: പ്രായമായ ആളുണ്ട്.
3: ഇതാണ് നമ്മൾ കേൾക്കുന്ന സ്ഥിരം ഡയലോഗ്. ഞാൻ എപ്പോഴും പറയുന്ന ഉമ്മമാരോട് പറയും, എനിക്ക് ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യം മാത്രമേ അറിയുള്ളൂ, എനിക്ക് നിങ്ങളെ വീട്ടിലത്തെ കാര്യം പറയണ്ട, നാളെ കല്യാണമല്ലേ, എനിക്കും അറിയണ്ട. ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ കുറെ വിഷമിപ്പിക്കാറുണ്ട്.
2: ചിലവർ
3: ആ മരുന്ന് 3 ദിവസത്തെ മരുന്നേ കിട്ടുള്ളൂ, രണ്ടാമതൊരു ബോട്ടിൽ പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത് തീർന്നുപോയി, തട്ടിപ്പോയി പോയി, ഇങ്ങനെല്ലാം പറയുന്ന ആൾക്കാരാണ്. അവർ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം അതാ കോഴ്സ് കംപ്ലീറ്റ്. അപ്പൊ രണ്ടാമത് ന്യൂമോണിയുടെ പറഞ്ഞു. ഇനി ചെവിയിലെ പഴുപ്പ്, ചെവിയിലെ പഴുപ്പ് പറഞ്ഞാൽ 7 ദിവസം മിനിമം കൊടുക്കണം ആന്റിബയോട്ടിക്സ്, പിന്നെ 10 ഡേയ്സ് അത് വീണ്ടും റിക്കറന്റ് വരായിരിക്കണം. അല്ലെങ്കിൽ അവിടെ ചെവി പൊട്ടിയിരിക്കുകയാണെങ്കിൽ 10 ദിവസം മുതൽ 14 ദിവസം വരെ കൊടുക്കണം
2: ആന്റിബയോട്ടിക്.
3: ഈ കുപ്പിയുടെ എണ്ണ
2: അല്ല, ഡോസ്
3: ദിവസക്കണക്കാ. കുപ്പി ചിലപ്പോൾ
2: തെന്നിപ്പോവും,
3: അല്ലെ കുട്ടി തുപ്പി ഛർദ്ദിച്ചു പോവും, വീണ്ടും കൊടുക്കേണ്ടി വരും, വീണ്ടും പിടിക്കേണ്ടി വരും. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് നിർബന്ധമാണ്. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക്കിന് ആവശ്യമില്ല, അത് താനേ മാറും. ഞാൻ ചികിത്സിച്ചാലും ആര് ചികിത്സിച്ചാലും മാറും, പക്ഷേ ബുദ്ധിമുട്ടുകൾ കാണാൻ വേണ്ടി ഡോക്ടറെ കാണിക്കണം,
2: കണ്ടെത്തേണ്ടതാണ്,
3: മനസ്സിലായോ? പിന്നെ അടുത്തതാണ് നമ്മൾ പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയും, മലേറിയ, കുറേ അസുഖങ്ങൾ, മലേറിയ മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആൻറ്റിബയോട്ടിക് അല്ല, അത് ആൻറ്റി പാരസൈറ്റിക് ഡ്രഗ്സ് ഉണ്ട്. അത് മനസ്സിലാക്കി ഡോക്ടർ മനസ്സിലാക്കും ഇത് വൈറൽ അല്ല, ബാക്ടീരിയൽ അല്ല, പാരസൈറ്റിക്, അത് വേറൊരു അസുഖം, പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്നുള്ള വേറെ അസുഖം. ഈ അസുഖമാണെന്ന് മനസ്സിലാക്കി ഡോക്ടർ അതിനനുസരിച്ച് ചികിത്സ കൊടുക്കും, അത് വേറൊരു തരം, മനസ്സിലായല്ലോ?
2: ഓക്കെ ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡോസേജ് ഇപ്പോൾ അത് എത്ര, 3 to 5 days അല്ലെങ്കിൽ 7 ഡേയ്സ് അപ്റ്റു 10 ഡേയ്സ് വരെയൊക്കെ സാറ് നമുക്ക് ഡിസ്കസിൽ വന്നു. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പാരൻസിൻ്റെ ആ ഒരു മീൻസ് കൺസേൺ അതുകൊണ്ട് അല്ലെങ്കിൽ അവരത് അത്ര ഒരു ലാഘവത്തോട് സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു കണ്ടീഷൻ വരുന്നത് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ അത് ആ ചിലർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ കോമൺ ടോക്കിലൊക്കെ പറഞ്ഞു ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാം
3: ജനങ്ങളോട്. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി ചികിത്സിച്ചിരിക്കണം. അതല്ല, ഇന്നിപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക് കൊടുത്തു, ചെവി പഴുപ്പാണ് ഉദാഹരണത്തിന്, ചെവി പഴുപ്പാണ്, ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്തു, അത് ഏകദേശം അയാൾ ഒരു 3 ഡേയ്സ് എടുത്തു. അതാണ് സാധാരണ ഉണ്ടാവുന്ന. ആ കുപ്പി 3 ദിവസം തീർത്തു. 3 ദിവസം കഴിഞ്ഞു ഡോക്ടറെ ഞങ്ങൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 വീക്ക് കഴിഞ്ഞിട്ട് ഹിഡൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ റീഇൻഫെക്ഷൻ വരും.
2: ഓക്കെ ഓക്കെ.
3: രണ്ടാമത് വീണ്ടും ഇതേ സിംറ്റംസ് ആയിട്ട് പനി വരും. അപ്പോൾ ഞങ്ങളുടെ ഒന്നൊരു ഡോക്ടറെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചു. ഡോക്ടർ മരുന്ന് കുടിച്ചു, കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറയില്ല കേട്ടോ, കുടിച്ചു. ഡോക്ടർ എന്തോ പിന്നെ അതേ സെയിം അസുഖം വന്നു. അപ്പം ഞങ്ങൾ കുത്തിച്ചു വയ്ക്കും ആൻറ്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്തോ ഇല്ല. അവിടെ ഞങ്ങൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, എന്താണ് പറ്റിയത്, ഈ ഇൻഫെക്ഷൻ ആണോ അത് വേറെ വല്ല ഇൻഫെക്ഷൻ
2: വന്നിട്ടുണ്ടോ.
3: ഈ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ പറയും പ്രോപ്പറായിട്ട് ഇൻറ്റർവ്യൂ. നമ്മൾ അവിടെ പറയും നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് ശരിയാവണില്ല, നിങ്ങൾ അഡ്മിറ്റ് ആവാൻ നല്ലത്. കാരണം അസുഖം മാറണല്ലോ. കാരണം നിങ്ങൾ മരുന്ന് കൊടുക്കുന്നില്ല. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടി മരുന്ന് കുടിക്കുന്നില്ല, കുട്ടി ഛർദ്ദിക്കുന്നു, ടോളറേറ്റ് ചെയ്യുന്ന കുറവായിരിക്കും. ശരി, അവർ പറയുന്നുണ്ട്. 2, അമ്മയുടെ ഇഗ്നറസ്. അമ്മ പറയും, ഉമ്മ പറയുന്നത് ഇഗ്നറസ്, എനിക്ക് ഇതിനെ കുറിച്ച് അറിവില്ല. ഒന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. 2, അവരോട് പറയാം നിങ്ങളെ കുട്ടീനെ ഇനി റിസ്ക് എടുക്കണ്ട,
2: അഡ്മിറ്റ്
3: ചെയ്തിട്ട് നമ്മൾ 5 ദിവസം സൂചി അടിക്കുക, പിന്നെ 5 ദിവസം കഴിക്കുന്ന മരുന്ന് കൊടുത്തു, 10 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു കോഴ്സ് കംപ്ലീറ്റ്. അങ്ങനെ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് മാറ്റും. പല രീതിയിൽ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അസുഖങ്ങൾ കുറേ പൂർണ്ണമായിട്ട് മാറും. ഇവരെല്ലാവരും കംപ്ലൈൻ്റ് ആണ് സാറേ, കൂടെ കൂടെ അസുഖം
2: വരുന്നുണ്ട്.
3: കൂടെ കൂടെ അസുഖം വരാൻ ഒരു കാരണം കോഴ്സ് ആൻറ്റിബയോട്ടിക് കോഴ്സ്
2: കംപ്ലീറ്റ് ചെയ്യാത്ത. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യകത അത് അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും അത്രയും വലിയ ഇൻഫെക്ഷൻ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ യൂഷ്വലി ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
3: അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മര്യാദ എടുക്കണം.
2: ഓക്കെ, വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ
3: അതിൻ്റെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രശ്നമുള്ള സാധനം എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് നമ്മളിപ്പോൾ എല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നം. നമ്മൾ പരമാവധി ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ കൂടുതൽ ആൻറ്റിബയോട്ടിക് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിലൂടെ വിതരണം ചെയ്യരുതെന്നും അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക് എഴുതരുതെന്നും ഡോക്ടർമാരുടെ നിർദ്ദേശം ഒക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ളൊരു പേടിപ്പെടുത്തുന്ന സാധനം ഇനി വരാനുണ്ട്. എന്താ നമുക്ക് പണ്ടൊരു പെൻസിലിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെൻസിലിൻ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ കുറേ അസുഖങ്ങൾ അതോടെ പോയി. അപ്പോൾ പെൻസിലിൻ വന്നു, പിന്നെ അമോക്സിസിലിൻ വന്നു, ആംബിസിലിൻ വന്നു. അമോക്സിസിലിൻ റെസിസ്റ്റൻസ് ആയപ്പോൾ അമോക്സിൻ ക്ലാവ് വന്നു, അമോക്സിൻ റെസിസ്റ്റൻസ് വന്നപ്പോൾ ഇങ്ങനെ ഇനി മരുന്നുകൾ പുതിയത് കണ്ടുപിടിക്കാൻ ശാസ്ത്രജ്ഞന്മാർ ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇവിടെ നാട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കി നടക്കണ്ട. അപ്പോൾ ആവശ്യത്തിന് കഴിക്കുക, അനാവശ്യത്തിന്
2: ഉപയോഗിക്കാതിരിക്കുക.
3: ഡബിൾ അടിച്ചിട്ടാണ്, ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ അത് പണി കിട്ടും. അനാവശ്യമായിട്ട് കഴിച്ചാലും
2: അതും ദോഷം പണി കിട്ടും.
3: അപ്പോൾ അത് കൃത്യ നിർദ്ദേശം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക് കഴിക്കുക. ഉദാഹരണം ഞാൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ എപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്ന ഫാർമസിയിലെ മെഡിക്കൽ ഷോപ്പിലെ ആൾ എന്നോട് പറയും, ഡോക്ടറെ ആൾക്കാർ വന്ന് കഫക്കെട്ടിന് മരുന്ന്, ദാറ്റ് ഇസ് അതാണ് പ്രോപ്പർ ടേം. ഈ ആൻറ്റിബയോട്ടിക് എന്നുള്ളൊരു വാക്കിന് കഫക്കെട്ടിൻ്റെ മരുന്ന് എന്നാണ് നാട്ടിൽ പറയാം. കഫക്കെട്ടിന് ഈ മരുന്ന് കൊടുക്കണം. കാരണം കഫക്കെട്ട് എന്ന് പറഞ്ഞാൽ സാധാ ജലദോഷം മൂക്കടപ്പായിരിക്കും. അതിനിപ്പോൾ ഒരു ജലദോഷത്തിന് മരുന്ന് ഒരു മൂക്കിലേക്കുള്ള മരുന്ന് കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് നാട്ടുകാർ ആൻറ്റിബയോട്ടിക് പഠിക്കാൻ പോവാം. അപ്പോൾ ഡോക്ടറെ കഫക്കെട്ടിന്, ഫാർമസിയിലെ ആൾ എന്നോട് ചെന്ന് ചോദിക്കും, ഡോക്ടറെ കഫക്കെട്ടിന് മരുന്ന് വരെ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞു, നീ കൊടുക്കണ്ട, എനിക്ക് അസുഖം അറിയോ, എനിക്ക് അസുഖം അറിയില്ല, നീ കൊടുക്കണ്ട. കൊടുത്തില്ല സാറെ, ഇവിടെ ചീത്തയാ, നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മാത്രം ആൻറ്റിബയോട്ടിക്
2: തരുള്ളൂ, വേറെ ഷോപ്പിൽ കിട്ടാൻ.
3: ഞാൻ പറഞ്ഞു, നിനക്ക് നീ അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ ഡയറക്റ്റ് ചെയ്തോളാം. തമാശ രൂപത്തിലാണ് പറഞ്ഞത്. കാരണം എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഒരാളെ റെസിസ്റ്റൻസ് ഉണ്ടാക്കണം, ദ്രോഹം ചെയ്യരുത്. ഡു നോ ഹോ, അറിയില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് പറയാം. നിനക്കറിയില്ലെങ്കിൽ നീ വേണ്ട, ചെയ്യേണ്ട. ഇത് ഞാൻ അവിടെ നിർദ്ദേശം കൊടുത്ത് അയാൾ അത് പൂർണ്ണമായിട്ട് പിന്തുടർന്നു. ഇപ്പൊ ആൻറ്റിബയോട്ടിക് അവിടെ നിന്ന് കിട്ടില്ല. എന്ത് നാട്ടുകാർ എന്ത് വിചാരിച്ചോട്ടെ, ഡോക്ടറെ കണ്ടിട്ടേ ഡോക്ടർ മരുന്ന് തരുള്ളൂ, ഡോക്ടറെ കണ്ടിട്ടേ ഉള്ളൂ ചികിത്സ തരുള്ളൂ, ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ.
2: ഓക്കെ, ചില നാടുകളിലൊക്കെ ഉണ്ട് നമ്മുടെ മീൻസ് ഡോക്ടേഴ്സിനെക്കാളും മീൻസ് ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ആ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും പല്ലുവേദനയ്ക്ക് എന്ത് അസുഖം പറഞ്ഞാലും മെഡിസിൻ കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ.
3: കറക്റ്റ് ഉദാഹരണം പറഞ്ഞാൽ, ഞാനും ഒരു എൻ്റെ സുഹൃത്ത് മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന പുള്ളി, പഠിച്ചിട്ടില്ല, 10-ാം ക്ലാസ് വരും അത്രേ ഉള്ളൂ.
2: ഓക്കെ,
3: കാരണം എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ അയാളെ കാണാൻ വേണ്ടി പോയപ്പോൾ അയാളോട് ഡോക്ടറെ കാണാതെ അയാൾ ചോദിക്കും, മൂത്രപ്പഴുപ്പുണ്ട്, ഏത് ആൻറ്റിബയോട്ടിക്കാ നല്ലത്, ഇതാണ് അയാളോട് ചോദിക്കണ ചോദ്യം. ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു, ലിവോഫ്ലോക്സാ കൊടുക്കുക, സാധാരണ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ അതാ ഇരുന്ന്, ഈ മെഡിക്കൽ ഷോപ്പുകാരനെ ഡോക്ടറാകുന്ന അവസ്ഥയാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ. ലിവോഫ്ലോക്സ കൊടുക്കുക, അപ്പോൾ 2 എണ്ണം കഴിച്ചാൽ മതി, നല്ല മൂത്രപ്പഴുപ്പ് മാറും. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തയും റെസിസ്റ്റൻസിൻ്റെയും പ്രശ്നം പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ പോയി ആ രണ്ട് മരുന്ന് മേടിച്ചു. അയാൾ നമ്മളെ ഒരു അരിക്കച്ചവടം നടത്തണം, പലചരക്ക് വീട്ടിൽ സാധനം മേടിക്കുന്ന മാതിരി ലാഘവത്തോടെ സാധനം മേടിച്ച് അയാൾ അവിടുന്ന് പോയി. ഞാൻ അവിടെ ചോദിച്ചു, സുഹൃത്തെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഒരു അഞ്ചു ദിവസമെങ്കിലും കൊടുത്തു, മനസ്സിലായില്ലേ, നിനക്കൊരു കച്ചവടമായിക്കോളും, നീ എന്തിനാ രണ്ടു ദിവസം കൊടുക്കുന്നത്, കോഴ്സ് ഇൻകംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു. അയാൾക്ക് ദ്രോഹം ചെയ്യില്ല നീ. അതിപ്പോ പുള്ളി ഇരുന്ന്
2: ഡോക്ടർ
3: ഡോക്ടർ. അപ്പൊ ഇത് ദ്രോഹമായി മാറരുത്, കാരണം ഇവർക്ക് ഈ റെസിസ്റ്റൻസ് എന്താണോ ഒന്നും
2: അറിയില്ല.
3: അവർക്ക് ആകെ ഇപ്പോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നിങ്ങളൊരു വേദനയുടെ ഗുളിക വെച്ച് അവര് തരണം, അവര് നിങ്ങൾക്ക് കിഡ്നിക്ക് അസുഖം ഉണ്ടോന്നോ ഹാർട്ടിന് അസുഖം ഉണ്ടോന്നോ
2: കിഡ്നി
3: എന്ത് ഡോസേജ് എടുക്കുന്ന ഒന്നും അവർ ചോദിക്കാൻ പോണില്ല, മനസ്സിലായില്ലേ. ഡോക്ടർ ചിലപ്പോ അവിടെ പാരസ്റ്റമോൾ ചെയ്തിരിക്കും, ഏത് സാധാ മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറയുന്ന
2: ആളായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും മിക്ക എല്ലാ നാടുകളിലും ഉണ്ടാവലുണ്ട്. അപ്പോൾ എന്റെയും ഒരു പേഴ്സണൽ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനും അത് ചോദിച്ചത്. എന്റെ നാട്ടിൽ ഇതുപോലെ സെയിം തന്നെ സാർ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു കണ്ടീഷനിൽ വളരെ ഫേമസ് ആയിട്ട് അവിടെ ലോക്കാലിറ്റി തന്നെ
3: ഉണ്ടായിരുന്നു. ജനങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പാരസ്റ്റമോൾ മേടിച്ചോളൂ, പാരസ്റ്റമോൾ ഡോസ് വേണമെങ്കിൽ അത് എവിടെയും കിട്ടും. ഇപ്പൊ നിങ്ങൾ പാരസ്റ്റമോൾ സിറപ്പിന്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, പാരസ്റ്റമോൾ ഡോസ് ഇത് 10 kilo ഇത്ര മരുന്ന് ഇത്ര ML 4 ML എന്നൊക്കെ എഴുതി
2: വെച്ചിട്ടുണ്ടാവും.
3: അത് നിങ്ങൾക്ക് കൊടുക്കാം, OTC ഓവർ ദ കൗണ്ടർ ഡ്രഗാണ് പാരസ്റ്റമോൾ, ORS ഇതൊക്കെ ഓവർ ദ കൗണ്ടർ. നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ ORS മേടിച്ച് കുടിച്ചോളൂ, പാരസ്റ്റമോൾ കൊടുക്കൂ, ഇതൊന്നും ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഡോസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ ഫാർമസിയിൽ ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കണം, ഫാർമസിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉള്ളൂ
2: ഡോസേജ്
3: കൊടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടില് കുറേ കാര്യങ്ങള്
2: തീർച്ചയായിട്ടും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്കാണ്, നമുക്ക് ഈ ഒരു ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നത് അത് എത്രമാത്രം മീൻസ് നമുക്ക് അത്രയും ആ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് മാത്രം ഒരു ഡോക്ടർ ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യുക, അത് സജസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഡോസേജ് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒഴിവാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു ടോക്കിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കുട്ടികൾക്ക് ഇപ്പം സാധാരണ ചെറിയ പനി തുടങ്ങി അത് ഇങ്ങനെ 2 ദിവസമായി 3 ദിവസമായി അപ്പോൾ പനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, അപ്പോൾ എത്ര ദിവസം ഒരു സ്വാഭാവികമായിട്ട് പനി ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറെ കാണിക്കണം. നമ്മൾ നേരത്തെ വൈറൽ ഫീവർ അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞു. അപ്പോൾ പനി ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട് അത് എത്ര ദിവസം വരെ നീണ്ട് സ്വാഭാവിക പനിയാണ്ട് വരെയാണെങ്കിൽ നീണ്ടു നിൽക്കാം എന്നതിനെ കുറിച്ച് ഒന്ന്
3: പറഞ്ഞിട്ട്. ഇപ്പോൾ വൈറൽ ഫീവർ വന്നാൽ പനി അല്ല നമ്മൾ കാണിക്കുന്നത്, ഞാൻ പറഞ്ഞു പനി കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് ഡോക്ടർക്ക് മനസ്സിലാവും.
2: അപ്പൊ
3: ശരീരത്തിൽ ജലാംശം കുറയാം, അല്ലെ നിൽക്കാതെ ഛർദ്ദിക്കുക, ക്ഷീണം പിടിക്കുക, ശരീരത്തിൽ ഷുഗർ കുറയും, കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷുഗർ കുറയാം. ഈ ഷുഗർ കുറഞ്ഞ് സാധാ വൈറൽ ഫീവർ ആയിരിക്കും, പക്ഷെ ഷുഗർ കുറഞ്ഞ് കുട്ടിക്ക് ഫ്ലൂയിഡും കാര്യങ്ങളെല്ലാം വേണ്ടി വരും. അപ്പോൾ ജലാംശം കുട്ടിക്ക് ഈ പനി കാരണം ചിലപ്പോൾ എന്തുകൊണ്ടാണ് ചുമ വന്നു, ശ്വാസം നിങ്ങളുണ്ട്, നെഞ്ഞിൽ വലിവുണ്ട്, ന്യൂമോണിയ ലക്ഷണങ്ങൾ ഉണ്ട്, ഓക്സിജൻ വേണ്ടി വരും, ശരീരത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അതെല്ലാം കൃത്യ രീതിയിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കണം. ഒന്ന് ഈ വൈറൽ പനി ചിലപ്പോൾ 1-2 ദിവസം ഉണ്ടാവും.
2: പക്ഷേ
3: ഈ 1-2 ദിവസം കുട്ടി ഇപ്പോൾ ഒരു ആദ്യത്തെ ദിവസം തന്നെ കുട്ടിക്ക് പനി കൂടി കുട്ടിക്ക് അപസ്മാരം വന്നിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണേണ്ട അവസ്ഥ.
2: അപ്പോൾ
3: ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഡോക്ടറെ കാണാൻ നിർബന്ധമൊന്നും
2: ഇല്ല.
3: എല്ലാ അസുഖത്തിനും ഇപ്പോൾ ഒരു ദിവസം കുട്ടിക്ക് പനി കൂടി, ക്ഷീണം ഉണ്ട്, കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, കുട്ടിക്ക് അപസ്മാരം വന്നു, ഇത് ഫസ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ
2: കാണിക്കേണ്ടി വരും.
3: ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല കേട്ടോ, ഫസ്റ്റ് ഡേയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല, സെക്കൻഡ് തേർഡ് ഫോർത്ത് ഡേയിൽ. ഇപ്പോൾ സെക്കൻഡ് ഡേയിലും ഡോക്ടർ അസുഖങ്ങൾ എവിടെയൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്, തൊണ്ട നോക്കും, ഈ കാര്യങ്ങളൊക്കെ നോക്കും, ഒരു ബാക്ടീരിയൽ അസുഖം എല്ലാം ഉറപ്പിക്കും. അത് ഡോക്ടർക്കേ പറ്റുള്ളൂ.
2: ഓക്കേ,
3: വൈറൽ പനിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ വൈറൽ പനി ആർക്കും ചികിത്സിക്കാം,
2: പക്ഷെ
3: വൈറൽ പനി ആണെന്ന് ഉറപ്പിക്കാനും ഡോക്ടർക്കേ പറ്റുള്ളൂ, മനസ്സിലായാലും. അപ്പൊ ഡോക്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഒഴിവാക്കിയിട്ട് റൂൾ ഔട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയും വൈറൽ പനിയാണെന്ന് പറയും.
2: 3rd day
3: വൈറൽ പനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് ബ്ലഡ് നോക്കും, വൈറൽ പനിയാന്ന് ഉറപ്പ് ഉണ്ട് ഡോക്ടർക്ക് മനസ്സിലായി വൈറൽ പനി, 3rd day ഡോക്ടർ ഒന്ന് ബ്ലഡ്. ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഈ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ വൈറൽ പനികൾ തന്നെ ഡെങ്കി ഫീവർ ആവാം, സാധാരണ വൈറൽ ഫീവർ ആവാം. വൈറൽ ഫീവർ കാരണം നമ്മുടെ ശരീരം ഓക്സിജൻ്റെ അളവും, നമ്മൾ കൊറോണയൊക്കെ വൈറൽ ഫീവറിൽ വരുന്നത്,
2: ഓക്കെ ഓക്കെ,
3: പല വൈറസുകളുണ്ട്, ഏറ്റവും കൂടുതൽ കാണുന്ന വൈറൽ അസുഖങ്ങളാണ്.
2: അപ്പോൾ
3: വൈറൽ അസുഖങ്ങൾ പല രീതിയിൽ വൈറസുകളുണ്ട്, പല രീതിയിൽ കാണിക്കുന്നു. ഇപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്, ലങ്സിനെ ബാധിക്കുന്നുണ്ട്, ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട്, വയറിനെ ബാധിക്കുന്ന, സ്റ്റോമക്ക്, മേല് വേദന, കാല് വേദന എല്ലാം വരും. അപ്പോൾ ഇതെല്ലാം പല. അപ്പോൾ ബ്ലഡ് ഒന്ന് നോക്കും, ബ്ലഡ് നോക്കിയിട്ട് ഇപ്പോൾ ഇവൻ ഡെങ്കിയാണ്, ഡെങ്കിയാണ് അതിൻ്റെ കൗൺസ് എല്ലാം കുറവായിരിക്കും. അത് നമ്മൾ ഇപ്പോൾ നിരീക്ഷണം കൂടുതൽ ശക്താക്കണം.
2: അതെ അതെ,
3: സാധാ വൈറൽ പനിയാണ് വീട്ടിൽ വിടാൻ പറ്റില്ല. ഇപ്പോൾ 4-5 ദിവസം 5 ദിവസം പനിക്കും വൈറൽ ഡെങ്കിക്ക്, 5th day കഴിഞ്ഞ് 6th day പനിയൊന്നും ഉണ്ടാവില്ല, അവിടെയാണ് നിരീക്ഷണം ഭയങ്കര നിർബന്ധം. ഈ അഞ്ചു ദിവസം ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ല, അത് വീട്ടുകാർ വരും, ഡോക്ടറെ പനിയുണ്ട്, ക്ഷീണമുണ്ട്, ഭക്ഷണം കഴിച്ചില്ല കാരണം എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പോകും. പക്ഷെ അഞ്ചാം ദിവസം കുട്ടിയുടെ പനി മാറും. പനി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഡിസ്ചാർജ് ആവണം. ശരിക്കും പനി മാറിയിട്ടാണ് ഡെങ്കിയിൽ ബുദ്ധിമുട്ട്
2: വരിക.
3: ഫീവർ ഫ്രീ പീരിയഡ് എന്ന് പറയാം. ആ ആദ്യത്തെ അപ്പോൾ അഞ്ചു ദിവസം പനി, ആറാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം പനി ഇല്ലാത്ത ആ രണ്ട് ദിവസം ശരീരത്തിൽ ജലാംശങ്ങൾ മാറ്റം വരുന്നത്. പക്ഷേ ശരീരത്തിൽ നീര് പോണ നീര് വന്നിട്ടുണ്ടാവും, നീര് തിരിച്ചു കയറുന്നതും ബി പി കൂടുന്നതും കാര്യങ്ങൾ വരുന്ന സമയമാണ്. നീര് ശരീരത്തിന് ലങ്സിനെ ബാധിക്കുന്ന സമയം, ആ സമയം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറൽ പനി ഡെങ്കി ഫീവർ അല്ല എന്ന് ഉറപ്പിക്കണം തേർഡ് ഡേയിൽ. ഫോർത്ത് ഡേ ഫിഫ്ത് ഡേ, ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞാൽ, ആറ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞാൽ 14 ദിവസം വരെ പനിക്കുന്ന വൈറൽ പനികളുണ്ട്. ഐ എം എൻ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്, എക്സ്റ്റെൻഡിങ് അസുഖങ്ങളുണ്ട്.
2: അപ്പോൾ
3: പനിയുടെ ഡ്യൂറേഷൻ, പക്ഷെ ഇപ്പോൾ ഈ ഐ എം എൻ എന്ന് പറയുന്ന അസുഖത്തിന് നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം ഉറപ്പിക്കണം. അപ്പോൾ ഐ എം എൻ ശരിക്കും ഇപ്പോൾ ലിവർ പ്ലീഹ ഒക്കെ വലുതായിരിക്കും, ലുക്കീമിയ എല്ലാം ഉറപ്പിക്കണം.
2: ഓക്കെ ഓക്കെ.
3: ആ കുട്ടിക്ക് ലുക്കീമിയ അല്ല, ഇപ്പോൾ ഇത്രയും ദിവസം രണ്ടാഴ്ച നിൽക്കുന്ന പനി, ലുക്കീമിയ എല്ലാം ഉറപ്പിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് കൗണ്ട് നോക്കും, ചില്ല് പരിശോധന നോക്കും, ഒക്കെ എല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഇത് ഐ എം എൻ ആണ് പേടിക്കേണ്ട കേട്ടോ. അത് അങ്ങനെ രണ്ടാഴ്ച നിൽക്കുന്ന
2: പനിയാണ്.
3: അതിൻ്റെ കൂടെ ലങ്സ് നോക്കണം, യൂറിൻ മൂത്രം പഴുപ്പെല്ലാം ഉറപ്പിക്കണം. എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്തിട്ടാണ് വൈറൽ ഫീവർ ആണെന്ന് പറയാം,
2: കൺഫേം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ പനിയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് മീൻസ് അത് വൈറൽ ഫീവർ ആണോ അല്ലെങ്കിൽ വൈറ്റിൽ ഇൻഫെക്ഷൻ ആണോ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്നുള്ളതിന് അനുബന്ധമായിരിക്കും അതിൻ്റെ പനി എത്രത്തോളം നീണ്ടു നിൽക്കുക എന്നുള്ളത് പറയുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെവിയുടെ പഴുപ്പ്, അതുപോലെ തന്നെ തൊണ്ടവേദന, തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, അതൊക്കെ പനിയുടെ അനുബന്ധമായിട്ട് വരുന്ന അല്ലെങ്കിൽ പനി ഉണ്ടാവും, പനിയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാമല്ലോ. അപ്പോൾ ഈ ഒരു തൊണ്ടവേദനയ്ക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക് മീൻസ് സജസ്റ്റ് ചെയ്യലുണ്ടോ? എല്ലാ തൊണ്ടവേദനയും ആ ഒരു സിവിയാരിറ്റിയിലോട്ട് എത്തലുണ്ടോ എന്നതിനെ കുറിച്ച് ഒന്ന് പറയാം.
3: നമ്മുടെ തൊണ്ടവേദന സാധാരണ തൊണ്ടവേദന, ശരിക്കിപ്പോൾ നമ്മൾ ജലദോഷം പിടിച്ച് ശരിക്കും തൊണ്ടവേദന, അത് ശരിക്കും സലൈൻ കാർഗൾ ചെയ്താലും
2: പോകും. ഓക്കെ.
3: ഒരു പാരസെറ്റമോൾ, വേദനയ്ക്ക് ചിലപ്പോൾ പാരസെറ്റമോൾ കുടിച്ചാൽ മതി,
2: ഇനി
3: വേണമെങ്കിൽ ഒരു ആൻറ്റിസ്റ്റമിനിക്ക് അങ്ങനത്തെ മരുന്നുകളെല്ലാം കുടിച്ചാൽ മതി.
2: പക്ഷെ
3: തൊണ്ട വേദന അത് സാധാ വൈറൽ ഫാരൻജൈറ്റിസ് ആവാം, അത് വൈറൽ ഫാരൻജൈറ്റിസ്, അതേമാതിരി ബാക്ടീരിയൽ ഫാരൻജൈറ്റിസ് ആവാം,
2: ഓക്കെ ഓക്കെ,
3: ടോൺസിലൈറ്റിസ് ആവാം, അക്യൂട്ട് ടോൺസിലൈറ്റിസ് ആവാം, ഫാരിങ് ആപ്സസ് ആവാം, പഴുപ്പ് ടോൺസിലർ ആപ്സസ് എന്ന് പറയുന്ന സാധനം ആവാം, ഇതൊക്കെ വ്യത്യസ്ത ചികിത്സകളാണ്.
2: ഓക്കെ ഓക്കെ.
3: അപ്പോൾ ഓക്കെ, വീട്ടിലിരിക്കുക, രണ്ടു ദിവസം ഇരിക്കുക, ഡോക്ടറെ പനി തൊണ്ടവേന ഉണ്ട്, ഞാൻ പാരസെറ്റമോൾ കുടിച്ചു, ഗാർഗിൾ ചെയ്ത് ഉപ്പിട്ട വെള്ളം കൊണ്ടൊക്കെ ഒപ്പിളിച്ചു, അങ്ങനെ തന്നെ നമ്മൾ അതിനും പറയുന്നത്.
2: ഇപ്പൊ
3: നമ്മളിപ്പോ കുട്ടികളുടെ കാര്യത്തിലും പറയുന്നപ്പോ ഫീവർ കഫ്, വീട്ടിലിരുന്ന് ജസ്റ്റ് ആവിടിച്ച് പാരസെറ്റമോൾ കൊടുക്കുക. വെൻ യു ആർ ഹാവിങ് ഡിഫിക്കൽട്ടീസ്, അതായത് ഫാസ്റ്റ് ബ്രീത്തിങ് ചെസ്റ്റ് റിട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന ആരായാലും അതങ്ങനെ തന്നെ അല്ലേ പറയുന്നത്. ക്ഷീണം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ പ്രോട്ടോകോള് ശരിക്കും. അപ്പൊ എല്ലാ തൊണ്ടവേദനക്കും ആന്റിബയോട്ടിക്
2: വേണ്ട,
3: തൊണ്ട വഴുപ്പുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് വേണം. ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ തൊണ്ടവഴുപ്പ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡിഫ്തീരിയ അടക്കം
2: വരും,
3: തൊണ്ടമുള്ളിൽ എന്ന് പറയുന്ന സാധനം വരും.
2: നമ്മൾ
3: തൊണ്ട നോക്കിക്കഴിഞ്ഞ് തൊണ്ടയുടെ ഒരു സൈഡിൽ ടോൺസിൽ ഇങ്ങനെ വെള്ള കളർ കിടക്കുന്നുണ്ടോ, അപ്പോൾ ടോൺസിലൈറ്റിസ് ആണെന്ന്
2: പറയും.
3: അപ്പോൾ കുത്തിയപ്പെടുത്തിക്കൂടോ എന്ന് ചോദിക്കും, കുത്തിയപ്പെടുത്തില്ല എന്നൊക്കെ അപ്പോൾ നമുക്ക് പേടിയാവും.
2: പേടിയാതെ
3: ഡിഫ്തീരിയ ആണോ, ഇത് കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയില്ല, ഇതിന് ആന്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമില്ല, ടോക്സിൻസ് വേണം, ആന്റി ടോക്സിൻസ് വേണം, നമ്മൾ അതിനനുസരിച്ച് ചികിത്സയിലോട്ട് പോകേണ്ടി വരും.
2: ഓക്കെ ഓക്കെ.
3: അപ്പോൾ അതാണ് തൊണ്ട വേദന ആന്റിബയോട്ടിക്കിൻ്റെ ഒരു ഇത്. എല്ലാ ചിലപ്പോൾ ഉപ്പിട്ട വെള്ളം കൂടി കൊപ്പിളിച്ചാലും
2: വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കേസും ആവാം, അത് എക്സീഡ് ചെയ്ത് പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു മീൻസ് ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ് അല്ലേ.
3: നമ്മളെങ്ങനെയാണ്, നമ്മളിപ്പോ ഒരു രോഗി നമ്മളെ മുന്നിലിരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു പേപ്പറും പെന്നും മാത്രമല്ല, നമ്മുടെ തലച്ചോറ് ഓടിക്കൊണ്ടിരിക്കുക, ഈ അസുഖങ്ങളൊക്കെ നമ്മുടെ ചിന്തയിൽ വരുന്നു പോകും,
2: ഇതാണോ
3: ഇതാണോ അതാണോ ഈ അസുഖമാണോ, അങ്ങനെ എല്ലാം ചെയ്തു പോകും. നമ്മൾ കാണുന്ന ചിലപ്പോൾ ഞാൻ പ്രാക്ടീസ് സമയത്ത് ഒരു 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ് ഇതെല്ലാം ഓടണം, ഈ അസുഖങ്ങളൊക്കെ നമ്മളെ മുന്നിൽ വന്നു പോകണം,
2: അതിനെല്ലാം ചാൻസസ്
3: ചാൻസസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം.
2: യെസ് യെസ്, തീർച്ചയായിട്ടും. അപ്പം നിസ്സാരമായൊരു തൊണ്ടവേദനയും നമ്മൾ മീൻസ് 2 ദിവസമൊക്കെ നമുക്ക് നമ്മളെ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്തൊക്കെ നോക്കാം, അത് കഴിഞ്ഞിട്ട്
3: എനിക്കും ചികിത്സിക്കാന്ന് പറയുന്നത്
2: പൊടിക്കുകയൊക്കെ ചെയ്ത് നോക്കാം.
3: രണ്ടു ദിവസം കഴിഞ്ഞ് മാറിയില്ല എങ്കിൽ
2: ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നതാണ് നമ്മൾ പറഞ്ഞത്.
3: ആന്റിബയോട്ടിക് വേണോ നോക്കാം.
2: അതെ അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ തൊണ്ടവേദനയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതുപോലെ തന്നെ ചെവിയിൽ ഇൻഫെക്ഷനും സാർ
3: പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് ചെറുതും ജലദോഷം മൂക്കടപ്പും വന്ന് ചെവി അടഞ്ഞ മാത്രമേ
2: ഉണ്ടാവുള്ളൂ.
3: ജലദോഷം മൂക്കിലേക്കും മരുന്നും പാരസെറ്റമോളോ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ബെറ്റർ ആവും.
2: പക്ഷെ
3: അവിടെയും ചെവി പഴുപ്പുണ്ടോ നോക്കണം, ചെവി പൊട്ടിയിലേക്കുണ്ടോ നോക്കണം, ടോക്സിക് ലുക്ക് എന്നുണ്ട്, കുട്ടി ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കുന്നുണ്ടോ, അത് ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ലക്ഷണം. അവിടെ നമ്മൾ കുട്ടീനെ ഹൈഡ്രേറ്റ് ചെയ്ത് ആന്റിബയോട്ടിക്കുകളൊക്കെ
2: സ്റ്റാർട്ട് ചെയ്യണം.
3: ഈ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കൽ അസസ്മെന്റ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതായത് അതാണ് ലാബ്. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്നപ്പോൾ എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, എല്ലാവർക്കും ബ്ലഡാണ് ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൗണ്ട് കൂടിയാലും പ്രശ്നം, കൗണ്ട് കൂടി കുറഞ്ഞാലും പ്രശ്നം. അപ്പോൾ നമ്മുടെ അതിൻ്റെ അസസ്മെൻറ്റിൻ്റെ അപ്പുറത്ത് ഞാനെല്ലാം എൻ്റെ അടുത്ത് വരുന്ന കൺസേൺസ് വരുന്ന കുറേ പാരൻസ് ഉണ്ട്, കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വരും.
2: അപ്പോൾ
3: അവരെന്നെ സ്വയം ചെയ്തായിരിക്കും സി ബി സി സി ആർ
2: ഓക്കെയാണ് സാർ.
3: ഞാൻ കുറേ പരസ്യങ്ങളാണ് സി ആർ പി ചെയ്ത അസുഖം കണ്ടു. സി ആർ പി ചെയ്താലൊന്നും അണുബാധ കാണില്ല, കുട്ടീനെ അസസ് ചെയ്താലേ കാണുള്ളൂ. കുട്ടീൻ്റെ മേലാണ് അസുഖിക്കുന്നത്. കുട്ടി കളിച്ചിരിച്ച് നടക്കുന്ന കുട്ടി, ചാടിയിരിക്കുന്ന കുട്ടിക്ക് ഒരു കൗണ്ട് ഒരു 14,000-17,000 എന്താ കുഴപ്പം? അങ്ങനെ കുട്ടിക്ക് കഴിക്കുന്ന മരുന്ന് വരെ അവിടെ കയറി നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുക, ആന്റിബയോട്ടിക് എടുക്കുക, അതൊന്നും
2: ആവശ്യമില്ല.
3: കുട്ടി ചിലപ്പോൾ കഴിക്കുന്ന മരുന്ന് ബെറ്റർ ആവും. അതേസമയത്ത് കുട്ടി സിക്ക് ലുക്കിങ്, വളരെ സിക്ക് ലുക്കിങ്, ക്ഷീണം പിടിച്ചിരിക്കുക, അവിടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം. അവിടെ ചിലപ്പോൾ കുട്ടിക്ക് ബി പി കുറവായിരിക്കും, ബി പി കൊടുത്ത് നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. കുട്ടിയുടെ കൺട്രോൾ പെട്ടെന്ന് നമ്മൾ ചികിത്സ കൊടുക്കേണ്ട ആൾക്കാരായിരിക്കും. നമ്മൾ കരയുന്ന ആൾക്ക്, ഇപ്പം നമ്മൾ ഉദാഹരണം പറയാം, കരയുന്ന കുട്ടിക്ക് കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ, കരയാത്ത കുട്ടിക്ക് പ്രശ്നം. കരയാത്ത കുട്ടി ഞങ്ങൾ ആദ്യം പോയി ഇപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പനി എന്ന് പറയുന്ന വരുന്ന അമ്മമാരെ ഞങ്ങൾ പറയും, ആ ഓക്കെ പാരസ്റ്റമോൾ കൊടുത്ത് അവിടെ ഇരിക്കുകയെന്ന് പറയും. അതേസമയത്ത് തോളിലിരിക്കുന്ന കിടന്നു പറയും. ചിലപ്പോൾ അമ്മമാർ, നമ്മളൊക്കെ കാഷ്വലി വർക്ക് ചെയ്യുമ്പോൾ ഈ അമ്മമാർ പല രീതിയാണ്. അമ്മമാർ ചിലപ്പോൾ ഭയങ്കര ഈഗർലി വന്നിട്ട് ഡോക്ടറെ പനി എന്ന് പറഞ്ഞിട്ട് വരും. ചില അമ്മമാർ പറയും, ഡോക്ടർ ഞങ്ങളിത് ചോദിച്ചാൽ മോശമാവുമോ, ഡോക്ടർ കുട്ടി ക്ഷീണം പിടിച്ചവരോട് കിടക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ക്ലിനിക്കൽ സ്കില്ല്
2: വരുന്നത്.
3: ഏത് കുട്ടീനെ ആദ്യം ചികിത്സ കൊടുക്കണം? കിടന്ന് ഉറങ്ങണ കുട്ടീനെയാണോ, ക്ഷീണം പിടിച്ച ഉറങ്ങണ കുട്ടീനെ ചികിത്സിക്കണോ, അതോ നല്ല കരയുന്ന കുട്ടീനെ ചികിത്സിക്കണോ?
2: ഞങ്ങൾ
3: ക്ഷീണം പിടിച്ച കുട്ടീനെ ഞങ്ങൾ
2: ചികിത്സിക്കുക.
3: ആ ക്ഷീണം ഇനി ഉറങ്ങും, ഞാൻ സാധാരണ ഉറക്കാണെങ്കിൽ പോലും ഞങ്ങൾ പോയി നോക്കും അതിനെ,
2: സാധാരണ
3: ഉറക്കാണോ അതോ അല്ല ക്ഷീണം പിടിച്ച് കിടക്കാം. അതാണ് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി. ഞങ്ങൾ പനീനെ ചികിത്സിക്കാനും, പനി വേണം ചികിത്സിക്കാന്നല്ല, പനീനെ ചികിത്സിക്കാൻ പാരസ്റ്റമോളും ആ നനച്ച് തുടക്കം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ബെറ്റർ.
2: അപ്പോൾ
3: അതാണ് നമ്മൾ തൊണ്ട പഴുപ്പും ഇതിൻ്റെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒക്കെ ഒരു ലക്ഷണം പറയും.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ സാറിൻ്റെ മുന്നത്തെ ടോക്കിലേക്ക് നമ്മൾ ചെസ്റ്റ് ഇൻഫെക്ഷനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു നെഞ്ചിലുള്ള പഴുപ്പ്, അതിൻ്റെ ഒരു തുടക്കം കണ്ട് ആ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഏതൊരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ന്യൂമോണിയ ആ ഒരു സ്റ്റേജിലൂടെ എത്തിയാലാണോ ആൻറ്റിബയോട്ടിക് വേണ്ടി വരിക? എല്ലാ ചെസ്റ്റ് ഇൻഫെക്ഷനും ഈ ഒരു ആൻറ്റിബയോട്ടിക് കൊണ്ട് മാറും എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടോ എന്ന്?
3: ശരിക്കും നിങ്ങൾ പറഞ്ഞ വാക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ, ശരിക്കും അത് തന്നെയാണ് എൻ്റെ വാക്ക്. ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ എന്ത് അസുഖങ്ങളോടും ആവാം, അത് വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, ഫംഗൈ ആവാം.
2: ഓക്കെ,
3: ഈ മൂന്ന് സാധനം കൊണ്ടും ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാം. ചെസ്റ്റ് എന്ന് പറയുന്ന ഉപയോഗം, ലങ്സ് എന്ന ഉപയോഗം, നമ്മൾ ശ്വാസം എടുക്കേണ്ട സാധനം, ഓക്സിജൻ ശരീരത്തിൽ
2: അളവ് ചെയ്യാം.
3: അപ്പോൾ നമ്മളിപ്പോൾ ഒരു വൈറൽ ന്യൂമോണിയ വന്നാൽ, ലക്ഷണങ്ങൾ വന്നാൽ ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ടി വരും. ഇയാളെ
2: അഡ്മിറ്റ്
3: ആക്കിയിട്ട് ഇയാളെ പ്രതിരോധ ശേഷി കുറയും. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് കൊറോണ സമയത്ത് നമ്മളെല്ലാവരും കൊറോണ ഫേസ് ചെയ്ത സമയത്ത് എല്ലാവരും പല പല കാര്യങ്ങൾ പറഞ്ഞു. സാറേ എൻ്റെ കുട്ടിക്ക് ചെറിയ ചുമ ഉണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ആവിടിച്ച് മാറി അല്ലേ, എൻ്റെ കുട്ടിക്ക് ഞാൻ വീട്ടിൽ ചെറിയ മരുന്ന് കൊടുത്ത് മാറി, എൻ്റെ കുട്ടിക്ക് വലിയ കുഴപ്പമില്ല, തൊട്ടടുത്ത ഡോക്ടറെ കാണിച്ച് മാറി അല്ലേ, ഇങ്ങനെയൊക്കെ സിനാരി.
2: അപ്പം
3: എൻ്റെ കുട്ടിക്ക് അസുഖം കൂടി, അപ്പോൾ ഞാനൊന്ന് അവിടെ അഡ്മിറ്റ് ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സ എടുത്ത് മാറി. ചില കുട്ടികൾ ഞാൻ ഐ സി യുവിൽ കിടന്നു, ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നു, ചിലവർ പറയും മരിച്ചു എന്ന് തന്നെ പറയും. അപ്പോൾ ഒരു കൊറോണ വൈറസിൻ്റെ പല രീതികളാണ്. അതേപോലെ ഒരു വൈറസ് ലങ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ പല രീതിയിലൂടെ പോകും. സാധാ ജലദോഷമായിട്ടും വരാം, ചുമയായിട്ട് വരാം, ചുമയും ജലദോഷമായിട്ട് വരാം, ആവിടിച്ചാലും മാറും. ചെസ്റ്റിൽ ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയ, വൈറൽ ന്യൂമോണിയ ആവും. എ ആർ ഡി എസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. എ ആർ ഡി എസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്നാൽ ശരീരത്തിൻ്റെ ലങ്സിൻ്റെ വികസനം തന്നെ പോയി, ആലുവളയുടെ ഈ വികസനം പോയി, ഓക്സിജൻ എടുക്കാൻ കപ്പാസിറ്റിയെ പോയി എ ആർ ഡി എസ്. അവിടെ വന്നു കഴിഞ്ഞാൽ ശരീരം ലങ്സിന് അത്രത്തോളം ബാധിച്ചു. പിന്നെ അടുത്ത് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഓക്സിജൻ കൊടുക്കുന്ന സ്ഥലമാണത്. ഓക്സിജൻ പോയാൽ തലച്ചോറിൽ ഓക്സിജൻ പോയി, കിഡ്നിയിൽ ഓക്സിജൻ പോയി, ലിവറിൽ ഓക്സിജൻ പോയി, മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം.
2: ഓക്കെ,
3: പിന്നെ ആൾ എന്താ ആൾ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി ഒന്നും ചെയ്യാനില്ല,
2: ശരീരത്തിലും.
3: അപ്പോൾ ആന്റിബയോട്ടിക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത്തിന് അപ്പുറത്ത് ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്ത് ആളെ ചികിത്സയിലോട്ട് എത്തിക്കണം, അവിടെ നമ്മൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലങ്സിൽ ഇത്രയും ഇൻഫെക്ഷൻ നമ്മൾ എന്തായാലും ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ വൈറൽ ന്യൂമോണിയ ആണെങ്കിൽ പോലും നമ്മുടെ അവിടെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരിക്കും, കാരണം ആൾ സിക്കാം. ഇമ്മ്യൂൺ ഡെഫിഷ്യൻ്റ് ആണ്, അതായത് പ്രതിരോധ ശേഷി കുറവില്ല ആളാ,
2: അവിടെ
3: ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ബാക്ടീരിയൽ ന്യൂമോണിയക്ക് 100% അവിടെ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരിക്കണം, അത് ആൻറ്റിബയോട്ടിക് റെലവൻ്റ് ആയിരിക്കണം. അവിടെ പോയിട്ട് മൂത്രമൊഴിപ്പിൻ്റെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ
2: പറ്റില്ല.
3: അപ്പോൾ ജനങ്ങളുടെ വിശ്വാസമുണ്ട്, ഡോക്ടറെ കഫക്കെട്ടിനെ മരുന്ന് തന്നിട്ടുണ്ടല്ലോ, എന്താ ന്യൂമോണിയ മാറാത്തത്? സത്യം എന്താ, ആൻറ്റിബയോട്ടിക് ഏൽക്കുന്ന ആൻറ്റിബയോട്ടിക് ആണോ? ഡോസ് കറക്റ്റാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഡോസ് ഡോസ് ഇപ്പം നമ്മൾ പാരസെറ്റമോൾ ഡോസ് ഇപ്പം നിങ്ങൾക്ക് കേട്ടോ, പാരസെറ്റമോൾ ഡോസ് പോലെ തന്നെയാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസ് ഇമ്പോർട്ടൻ്റാ. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഡോസ് കറക്റ്റ് അല്ലെങ്കിൽ അത് ഏൽക്കില്ല, അത് അവിടെ റെസിസ്റ്റൻസിന് കാരണമാവും. ഡോക്ടർ, ഞാൻ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല, ഗുണം കിട്ടില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് വിൽക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു തരണമെന്നില്ല. ഈ ഡോസ് ഇതാണ് കൊടുത്തോന്നേ പറയുള്ളൂ, ഇതിന് ഒരു ടീസ്പൂൺ കൊടുത്തോ രണ്ട് ടീസ്പൂൺ കൊടുത്തോന്നേ പറയുള്ളൂ. അത് ഡോക്ടർക്ക് ഇത് എത്ര ML കൊടുക്കും, 3.5 ML, 4 mL, 5 mL എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ അറിയാം. ഡോക്ടർ കൃത്യനിർദ്ദേശം പറയും, ഇത്ര ദിവസം വരെ കൊടുക്കണം എന്ന് പറയും.
2: ഓക്കെ ഓക്കെ.
3: ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ന്യൂമോണിയയുടെ ഇപ്പോൾ ലങ്സിൽ ബാധിക്കുന്ന ന്യൂമോണിയ അത് പല രീതിയിൽ, ഇപ്പോൾ ലങ്സ് ശ്വാസം മുട്ട് വരി കൂടി ശരീരത്തിലെ ഓക്സിജൻ അളവ് കുറഞ്ഞു, ന്യൂമോണിയക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ, ഈ കാര്യങ്ങളൊക്കെ നോക്കണം.
2: ചിലപ്പോൾ
3: വെന്റിലേറ്ററിൽ വരെ പോകേണ്ടി
2: വരും,
3: വെന്റിലേറ്റർ. ഇപ്പോൾ കുട്ടി കൃത്യമായിട്ട് ഓക്സിജൻ ശരീരത്തിൽ ലങ്സ് വികസിക്കാൻ പറ്റില്ല, നമ്മൾ കൃത്രിമ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ സഹായം കൊടുക്കേണ്ടി വരും. അതിൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക് കൊടുക്കും.
2: ആൻറ്റിബയോട്ടിക്ക്
3: മാത്രം പോരാ,
2: സപ്പോർട്ട് വേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ചില മക്കൾക്ക് സ്വാഭാവികമായിട്ടും ജലദോഷം, പനിയൊക്കെ വരുമ്പോൾ ജലദോഷം കഫക്കെട്ടൊക്കെ വരലുണ്ട്. അപ്പോൾ കഫക്കെട്ടുകൾ നമ്മൾ ഈ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ടോ, കുട്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് മീൻസ് എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും ആൻറ്റിബയോട്ടിക്സ് മീൻസ് കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പല പാരൻസിനും ഒരു കൺസേൺ ഉണ്ടാവും. ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ അത് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹെൽത്തിന് ഇമ്മ്യൂൺ സിസ്റ്റത്തെയൊക്കെ ബാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കൺസേൺ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്.
3: ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പിള്ളേരിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്ന ചില 6 months below 6 മാസത്തിൻ്റെ താഴെ ഇമ്മ്യൂണിറ്റി വളരെ
2: കുറവാണ്.
3: അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളൂ, അതായത് വന്നിട്ടുള്ളൂ അല്ലേ, അപ്പോൾ അവർ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് കിട്ടും. ഇവരെല്ലാം പെട്ടെന്ന് ഒരു ദിവസം പനി പിറ്റേ ദിവസം സിക്കാവുന്ന കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് സിക്കായി
2: പോകും, 6 മാസത്തിന് താഴെ.
3: ഇവർ പെട്ടെന്ന് ഇൻഫെക്ഷൻ, പെട്ടെന്ന് അവർ ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ ഒരാളിപ്പോൾ നമ്മള് നാട്ടില് ഒരു പ്രത്യേകത ഉണ്ട്, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും പടവന്ന് കുട്ടിനെ
2: കാണും.
3: ഞാൻ അതിനൊക്കെ ഒത്തിരി എതിരാ. കുട്ടിക്ക് ഇൻഫെക്ഷൻ പരമാവധി കിട്ടാതെ നോക്കാം. ഞാൻ ഉമ്മാരോട് പറയും, ഗേറ്റിന്റെ അവിടെ നിന്ന് മാസ്ക് ഇട്ട് അടിപ്പിച്ചോളൂ, അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവരെ പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളല്ല, പെട്ടെന്ന് ചിലപ്പോൾ IV ആയിട്ട് തന്നെ സ്റ്റാർട്ട്
2: ചെയ്യുന്നുണ്ട്,
3: അഡ്മിറ്റ് ആക്കിയിട്ട് ഇഞ്ചക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ന്യൂ ബോൺ ജനിച്ച് കുട്ടിക്ക് ബുദ്ധിമുട്ടായി, കുട്ടിക്ക് ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ അമ്മയുടെ നിന്നായിരിക്കും ഇൻഫെക്ഷൻ കിട്ടിയത് ജനിച്ച്
2: കഴിഞ്ഞാൽ.
3: അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു വെയിറ്റിംഗും ഇല്ല, ഒരു വൈറൽ പനിയൊന്നും അവിടെ നമ്മൾ പ്രതീക്ഷയില്ല,
2: അതായത്
3: ഇൻഫെക്ഷനാണ്. അവിടെ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ആൻറ്റിബോഡി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ബ്ലഡിൻ്റെ കൾച്ചർ വിട്ട് നോക്കും, ബ്ലഡിൽ ഫുള്ളായിട്ട് കലർന്ന് കൊണ അണുബാധ, പിന്നെ നട്ടിൽ കുത്തി പരിശോധിക്കും, തലച്ചോറിന് ബാധിച്ചോ നോക്കും. ഇതെല്ലാം അതിൻ്റെ രീതിയിലോട്ട് പോകും. ഇപ്പോൾ എത്ര ദിവസം ആൻറ്റിബയോട്ടിക്, ഇപ്പോൾ ഈ 6 മാസത്തിലെ കുട്ടിക്ക് താഴെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന രീതി അങ്ങനെ, 6 മാസത്തിന് ശേഷം നമ്മളെല്ലാം വിജിലൻ്റ് ആയിരിക്കും, ആൻറ്റിബയോട്ടിക് വേണോ, കാരണം കമ്മ്യൂണിറ്റി അക്വേർഡ് ആയിട്ട്
2: വരും.
3: വീട്ടിലായിരിക്കണം ജലദോഷം പനി പിടിച്ച് കുട്ടിക്ക് വന്നു, അത് നമ്മൾ പെട്ടെന്നൊന്നുകൂടി വിജിലൻ്റ് ആയിരിക്കും, ഒന്ന് വൈറൽ പനി ആവാം അല്ലേ, ബാക്ടീരിയൽ പനി അല്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അമ്മമാരുടെ ഇടയിലെ വിഷമം, ആൻറ്റിബയോട്ടിക് കൊടുത്ത കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതിന് ഉത്തരം എന്ന് വെച്ചാൽ, ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട കാര്യത്തിന്
2: കൊടുക്കണം,
3: അത് കൃത്യ കോസ് ആയിട്ട് കൊടുക്കണം. നിങ്ങൾ കുട്ടിക്ക് ആൻറ്റിബയോട്ടിക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്
2: കംപ്ലീറ്റ് ചെയ്യാം.
3: അതല്ലാതെ നിങ്ങളിപ്പോൾ ജസ്റ്റ് വൈറൽ പനി, എൻ്റെ പേടിക്ക് ഇപ്പോൾ ഇന്ന് പനിയുണ്ട്, നല്ല കടുത്ത പനിയുണ്ട്,
2: ആൻറ്റിബയോട്ടിക്
3: കൊടുത്തു,
2: നാളെ
3: മറന്നു
2: പോകരുത്. ചില നാളെ ഓക്കെ, നാളെ പ്രശ്നമില്ലാന്ന് വെച്ചാലും അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടി ഉണ്ട്.
3: അപ്പോൾ അത് നിർത്തരുത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രശ്നം വരുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. പിന്നെ കറക്റ്റ് ഡോസിൽ കൊടുക്കുക, കൃത്യ അസുഖത്തിനാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പ് വരുന്നത്. ഡോക്ടർമാർ ചെയ്യേണ്ട പോലെയാണ്.
2: അതിപ്പോൾ
3: ഡോക്ടർമാരെല്ലാം ചെയ്യുന്നപ്പോൾ മൂത്രമൊഴിപ്പിൻ്റെ ചികിത്സ ഒന്നും ഞാൻ പറഞ്ഞ നേരത്തെ ന്യൂമോണിയ കൊടുത്തിട്ട് ഒരു
2: കാര്യമില്ല,
3: മനസ്സിലായില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ട് ചികിത്സ, കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഏതോ അസുഖം, ഏതോ ഓർഗാനിസാണ് ഏൽക്കുന്നതെന്നുള്ളതിൽ അത് ഡോക്ടർമാരെടുത്തുണ്ട്. ഡോക്ടർമാർ പഠിച്ചിട്ടുണ്ട്, മൈക്രോബോളജിയൊക്കെ പഠിച്ചിട്ടാണ് ഡോക്ടർമാർ ഈ പ്രിസ്ക്രിപ്ഷൻ
2: ചെയ്യുന്നത്.
3: കൾച്ചർ കാര്യങ്ങളൊക്കെ ഡോക്ടർമാർക്ക് അറിയാം, ഈ ഏരിയയിൽ ഇത്ര ഈ അസുഖമാണ് കൂടുതൽ വരുന്നത്. ഡോക്ടർമാർ നിർദ്ദേശം കൃത്യമായിട്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കുകളും ആവശ്യം, അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൻറ്റിബയോട്ടിക് അമ്മമാർ
2: പേടിക്കണം,
3: അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ആൻറ്റിബയോട്ടിക്കുകൾ കുഴപ്പമില്ല. പിന്നെ ആൻറ്റിബയോട്ടിക് ചിലവർക്ക് റിയാക്ഷൻ വരുന്നവരൊക്കെ ഉണ്ട്, അത് ആൻറ്റിബയോട്ടിക് അത് തുടക്കത്തിൽ ഇപ്പോൾ മോക്സ് എടുത്ത് റിയാക്ഷൻ വരുന്ന ആൾക്കാരുണ്ട്, അവരുടെ മോക്സ് അവർ ഡോക്ടറോട് പറയാം. ഡോക്ടർ അത് മരുന്നിന് മാത്രമല്ല, ഏത് ആൻറ്റിബയോട്ടിക്കിന് മാത്രമല്ല, ഏത് മരുന്നിനും ഏത് ഭക്ഷണത്തിനും ഏത് ശരീരപ്രകൃതി അവർ ശരീരപ്രകൃതി റിയാക്ഷൻ കാണിക്കുന്നത് അത് ആ ഡോക്ടർ ആ കുട്ടിയുടെ പ്രശ്നമാണ്. ആ കുട്ടി പറയാം, അതാ എനിക്കിന്ന് മോക്സ് പറ്റില്ല ഡോക്ടർ, ഈ മോക്സ് ഒന്നും പെൻസിലിൻ എനിക്ക് അലർജിയാണ് മാറ്റുക, സൾഫാട്ടർക്ക് അലർജിയാണ് മാറ്റുക, അത് പിന്നെ കൊടുക്കരുത്, ആ കുട്ടിക്ക് കൊടുക്കരുത്. അപ്പം ഞാൻ ഉദാഹരണത്തിന് മുട്ട അലർജിയാണ് കൊടുക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി മനസ്സിലായി. മുട്ടയുടെ ഭക്ഷണത്തിലായാലും കുറച്ച് പിന്നോട്ട്, മരുന്നിൻ്റെ അലർജിയാണ് മാറ്റി വെക്കും, അതല്ലാതെ മരുന്നിൻ്റെ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കുറവാണ്. പിന്നെ ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴും അനാവശ്യമായി കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള എൻ്റെ രീതിയിൽ തന്നെ കൊടുക്കണം. ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് കൊടുക്കരുത്, കൊടുക്കുകയാണെങ്കിൽ എൻ്റെ രീതിയിൽ തന്നെ കൊടുക്കണം. എൻ്റെ രീതിയിൽ കൊടുക്കണം. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സമയമെടുത്തിട്ട് കൊടുക്കാൻ പാടും, റിയാക്ഷൻ ആളെ വരാം, അലർജി റിയാക്ഷൻ വരാം, അത് പതുക്കെ കൊടുക്കാൻ പാടുള്ളൂ. അതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ രീതിയിൽ നിന്നിട്ട് ഇഞ്ചെക്ഷനുകൾ കൊടുക്കണം,
2: കൊടുക്കണം. ഓക്കെ,
3: മനസ്സിലായല്ലോ. ഓറൽ എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ കാണാറില്ല, അതുവരെയായിട്ട് റിയാക്ഷൻസ് കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് ആ മരുന്ന് അപ്പം മാറ്റി വെക്കും.
2: ഓക്കെ ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ആൻറ്റിബയോട്ടിക് കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകതയെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്റ്റേജ് വന്നാൽ അത് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് ഡോസും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു

0: പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക. കുട്ടി കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ക്ഷീണം പിടിച്ചിരിക്കുന്നൊന്നും ഇല്ലെങ്കിൽ കഴിക്കുന്ന മരുന്ന് ആൻറ്റിബയോട്ടിക് എപ്പോഴും നല്ലത്.
1: നല്ലത്.
0: അവിടെ ഇഞ്ചക്ഷൻ വേണ്ട.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ അനാവശ്യമായ ആൻറ്റിബയോട്ടിക്കുകൾ ഇഞ്ചക്ഷനുകൾ പരമാവധി കുറക്കാൻ നോക്കുക. കുട്ടി സിക്കാണ്, ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്ന് ഏൽക്കുന്നില്ല, ഓക്കെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ആയി തുടങ്ങും.
1: തുടങ്ങും.
0: ആ ഇഞ്ചക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ എല്ലാ ശരീരത്തിലെ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യും. അതിന് ആദ്യം ഒരു ചെറിയ ഡോസ് കൊടുത്തു നോക്കും, ടെസ്റ്റിന് അലർജി ഉണ്ടോ എന്ന് നോക്കും, എന്നിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുള്ളൂ. പക്ഷേ അവിടെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴും നമ്മൾ സ്ലോലിയേ കൊടുക്കാൻ പാടുള്ളൂ,
1: ഓക്കെ.
0: സ്പീഡ് കൊടുക്കരുത്, പതുക്കെ കൊടുക്കുള്ളൂ. ഞങ്ങൾ കൊടുക്കുന്ന ഒരു അരമണിക്കൂറൊക്കെ സമയം എടുത്തിട്ടേ കൊടുക്കുള്ളൂ ആൻറ്റിബയോട്ടിക് കൊടുക്കും. റിയാക്ഷൻ പിന്നെയും വരാം.
1: വരാൻ
0: ആ
1: ചാൻസ്.
0: വരാം. രോഗി എപ്പോഴും ഇഞ്ചക്ഷൻ എടുത്ത്, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ സാധ്യതയുണ്ട്. കുറച്ച് നേരിട്ട് കൊടുക്കണം, ബ്ലഡ് വെസ്സിൽ നേരിട്ട് കൊടുക്കുക. അപ്പോൾ അത് പതുക്കെ കൊടുത്താൽ മതി. പതുക്കെ കൊടുത്താൽ റിയാക്ഷൻസ് അത് കുറവ് കണ്ടിട്ടുള്ളൂ.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: പെട്ടെന്ന് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും കണ്ടിട്ടില്ല.
1: കണ്ടിട്ടില്ല.
0: കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ മറുമരുന്നുകൾ അവിടെ റെഡി ആയിരിക്കും,
1: റെഡി ആക്കാം.
0: അഡ്രിനാലിൻ എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ റെഡി ആയിരിക്കും.
1: ഓക്കെ ഓക്കെ.
0: അതവിടെ കൊടുക്കുന്ന സ്ഥലം നമ്മളെല്ലാവരും പറയും, ഞാൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും, ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത്, നാട്ടുകാരൊക്കെ ഒരു പ്രശ്നമാണ്, 2 ദിവസം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ബെറ്ററോ, ഡോക്ടറെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തോട്ടെ എന്ന് വയ്ക്കും. പിന്നെ അടുത്ത ഡയലോഗാണ്, ഡോക്ടർ വീടിൻ്റെ തൊട്ടടുത്തൊരു
1: ക്ലിനിക്കിൽ
0: നേഴ്സുണ്ട്,
1: അവർ വന്നെടുത്ത്
0: നേഴ്സുണ്ട്,
1: നേഴ്സ്.
0: നേഴ്സ് വന്നിരിക്കും. അപ്പോൾ ഞാൻ നേഴ്സിൻ്റെ ഞാൻ കാര്യം അടക്കം ഇങ്ങനെ അറിയിക്കും, നേഴ്സുമാരോട് ചോദിക്കും, അല്ല നിങ്ങളിപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവർക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് നാളെ നാട് വിട്ടു പോകേണ്ടതല്ലേ, എന്തെങ്കിലും വീട്ടിൽ നിന്ന് റിയാക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല.
1: പറ്റില്ല.
0: അപ്പോൾ അവരോട് പറയാം, ഒരു ഹോസ്പിറ്റൽ സൗകര്യം ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു അഡ്രിനാലിൻ സൗകര്യം ഉള്ളടത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ
1: എടുക്കുക,
0: ആൻറ്റിബയോട്ടിക് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ വീട്ടിൽ നിന്ന് എടുക്കരുത്, വീട്ടിൽ വന്ന് എടുക്കരുത്. വീട്ടിൽ വന്ന് എടുക്കുന്ന ആർക്കാരും ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ ഒരു അഡ്രിനാലിൻ ഉണ്ടായിരിക്കും,
1: ഇമ്മീഡിയറ്റ്
0: മറുമരുന്ന്,
1: റിയാക്ഷൻ
0: എന്തെങ്കിലും
1: വന്ന്
0: റിയാക്ഷൻ വരികയാണെങ്കിൽ ചികിത്സിക്കാം.
1: ഇമ്മീഡിയറ്റ് ആയിട്ട്
0: അല്ല
1: ചെയ്യേണ്ടി.
0: ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ട, അവരൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് തൊട്ട് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോയിട്ട് തൊട്ട്
1: ഓക്കെ ഓക്കെ. എപ്പോഴും അതാണ് സേഫ് ആയിട്ട്.
0: സേഫ് ആയിട്ട്
1: ഓക്കെ ഓക്കെ. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഉള്ള എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള നമ്മൾ പ്രിക്കോഷൻസും കാര്യങ്ങളും ഡോക്ടറിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീഷനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു അസുഖം അല്ലെങ്കിൽ പനി വന്നു, അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ എടുത്തു, അതിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പേഷ്യൻ്റ് ഇറ്റ്സെൽഫ് തന്നെ അവർക്ക് തന്നെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്യാവും, അല്ലെങ്കിൽ പിന്നെ ഡോക്ടറിനെ മീൻസ് അഡ്വൈസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ?
0: ഒരു എഡ്യൂക്കേറ്റഡ് പാരൻസ്, അതാണ് ഏറ്റവും നമുക്ക് ഏറ്റവും നമ്മളെ പ്രഷ്യസ് ആൾക്കാരാണ്
1: അതെ
0: അവർ.
1: അതെ.
0: എഡ്യൂക്കേറ്റഡ് പാരൻസ് പറഞ്ഞാൽ, കുട്ടീനെ ചികിത്സിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം പാരൻസിനെ ചികിത്സിക്കണം സത്യത്തിൽ.
1: അതെ അതെ തീർച്ചയായിട്ടും.
0: കൗൺസിലിംഗ് ഈസ് ഇമ്പോർട്ടൻ്റ്. അവരെ
1: തീർച്ചയായിട്ടും.
0: കുട്ടീനോട് മരുന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല,
1: കാര്യമില്ല.
0: നമ്മൾ അമ്മയുടെ അച്ഛനോട് കാര്യങ്ങൾ പറയാം. അപ്പോൾ എഡ്യൂക്കേറ്റഡ് പാരൻസ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമെങ്കിൽ ഞങ്ങൾ ആകെ 2 ദിവസം വിളിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, പനി വന്നു, ചുമ വന്നു, ന്യൂമോണിയാണ് ഡയഗ്നോസ്, അല്ലെങ്കിൽ തൊണ്ടവെപ്പാണ് ഡയഗ്നോസ് ചെയ്തു, നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഒരു സെക്കൻഡ് ഓർ തേർഡ് ഡേ നമ്മൾ റിവ്യൂ വിളിക്കും. റിവ്യൂ വിളിച്ച് അവരെ ഈ ആൻറ്റിബയോട്ടിക് ഏറ്റുക്കണമെന്ന് നോക്കും, കുട്ടി ബെറ്റർ ആയിക്കണമെന്ന്. ദാറ്റ് മീൻസ് കുട്ടി ഈ അസുഖം ഗുണമായി വരുന്നുണ്ട്. പിന്നെ അവരോട് പറയാം, നിങ്ങൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോളൂ, അവർ പിന്നെ രണ്ടാമത് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഇവരെ മരുന്ന് കുടിക്കുന്നില്ല, അല്ലെ കുട്ടി തുപ്പുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് വന്നു, അവർ നമ്മൾ പിന്നെയും കാണേണ്ടി വരും.
1: കാണേണ്ടി വരും.
0: ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ ചിലപ്പോൾ ആവശ്യം വരും, ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ട ആവശ്യം വരും. മനസ്സിലായില്ല. അയാളെ പാരൻസ് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ പിന്നെയും വിളിക്കും.
1: വിളിക്കും.
0: അതായത് നമ്മളിപ്പോൾ ഒരു മോമ വന്നിട്ട് ചോദിച്ചാൽ കഫക്കെട്ടിൻ്റെ മരുന്ന് കൊടുത്തിട്ടും കുട്ടിക്ക് സുഖമില്ല, അല്ലെങ്കിൽ ഡോക്ടർ കഫക്കെട്ടിൻ്റെ മരുന്ന് ചെയ്താത്തോണ്ട് കുട്ടിക്ക് ജലദോഷം മാറാത്തതെന്ന് പറയുന്ന അമ്മമാർ നമ്മളൊന്നുകൂടി വിളിക്കും. ഒന്നുകൂടി വിളിച്ച് നമ്മൾ ഒന്ന് ഒന്നുകൂടി കൺവിൻസ് ചെയ്ത് വെക്കണം. കൺവിൻസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അവരെന്താ വെച്ചാൽ അവർ ഇതൊക്കെ വേറെ വേറെ ഇതിൽ പോകും, വേറെ ഇതിലോട്ട് പോകും. കോംപ്ലിക്കേഷൻസും മനസ്സിലാക്കില്ല, ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാവില്ല. കുട്ടി ക്ഷീണം പിടിച്ച് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടാവും. ഈ പൊടി കിടക്കണ മരുന്ന് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിക്കും, അവരത് കുട്ടിക്ക് ഇങ്ങനെ കൊടുത്ത്, കുട്ടി ക്ഷീണം പിടിച്ച് അവിടെ കിടക്കുകയായിരിക്കും,
1: അതെ അതെ അതെ.
0: നമുക്ക് അറിയാൻ പറ്റില്ല.
1: ഓക്കെ. ഒരു പ്രാവശ്യം ഡോക്ടറെ കാണും, ആ ഒരു ആൻറ്റിബയോട്ടിക്സ് എഴുതി മേടിക്കും, അതിൻ്റെ ഡോസ് 3 ഡേയ്സോ 5 ഡേയ്സോ കംപ്ലീറ്റ് ചെയ്യും, വീണ്ടും ആ ഒരു പനിയും ക്ഷീണമൊക്കെ തുടരുകയാണെങ്കിൽ വീണ്ടും അത് കണ്ടിന്യൂ മെഡിക്കൽ ഷോപ്പിൽ പോയി
0: അത്
1: കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു
0: വളരെയധികം വലിയൊരു ചോദ്യമാണ്. നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് നമ്മൾ എല്ലാ പ്രിസ്ക്രിപ്ഷൻ, ഞാൻ പല ഡോക്ടർമാർ എൻ്റെ പ്രിസ്ക്രിപ്ഷനിലില്ല, ഡു നോട്ട് റിപ്പീറ്റ് ദിസ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടോ? നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? ഓരോ ഓരോ പ്രിസ്ക്രിപ്ഷൻ്റെ ബാക്കിലും ഞാൻ എൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടില്ല. ഞാൻ വെച്ചാൽ നമ്മൾ കൂടുതൽ കൗൺസിൽ ചെയ്യുക, കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ ഡു നോട്ട് റിപ്പീറ്റ് ദിസ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു വാചകമാണ് ഞാൻ എല്ലാവരും
1: തീർച്ചയായിട്ടും.
0: നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മളൊരു മരുന്ന് ചെയ്തു ഒരസുഖത്തിന്, ഇപ്പോൾ ചുമയും ശ്വാസം മുട്ടും വലിവും ന്യൂമോണിയ ആയിട്ട് വന്നു, നമ്മളൊരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ആ ആൻറ്റിബയോട്ടിക് കൊണ്ട് ആൾ ബെറ്റർ ആയിട്ടുണ്ടോ? ബെറ്റർ ആയിട്ടുണ്ടോ? ഇത് ആൻറ്റിബയോട്ടിക് കൊടുത്ത് കുട്ടി സുഖമായിരിക്കുന്ന സമയത്ത് പിന്നെ അടുത്ത മാസം ചിലപ്പോൾ ഒരു ജലദോഷം മൂക്കടപ്പ് വന്നിട്ടുണ്ടോ? പക്ഷെ അതും വീട്ടിലുള്ളവർക്ക് കഫക്കെട്ട, അന്നും കഫക്കെട്ടായിരുന്നു, ഇന്നും
1: കഫക്കെട്ട്.
0: ഈ കഫക്കെട്ട് എന്ന വാക്ക് വലിയ പ്രശ്നമാണ്. കഫക്കെട്ട് പറഞ്ഞാൽ എന്ത് അസുഖത്തിനും കഫക്കെട്ട് എന്ന് പറയാം. ജലദോഷം പിടിച്ച് മൂക്കടഞ്ഞാലും കഫക്കെട്ട, ശ്വാസം മുട്ട് വന്ന് വലിവ് വന്നാലും കഫക്കെട്ട്. അപ്പോൾ അന്ന് ന്യൂമോണിയ

0: പിടിച്ച് കഴിക്കുന്ന മരുന്ന് കൊണ്ട് കുട്ടി ബെറ്ററായി. ഈ കഴിക്കുന്ന മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അവരെ
1: എടുത്ത്
0: കയ്യിലുണ്ടാവും. ഇത് നാളെ ജലദോഷം മൂക്കെടുപ്പിന് അവർ താനെ മേടിച്ച് കൊടുക്കും.
1: കൊടുക്കും.
0: അത് വളരെ വലിയ പ്രശ്നമാണ്. കാരണം ഒരു ജലദോഷം മൂക്കിലേക്കിടും മരുന്നിന് പകരം ഇവരെന്താ ഇങ്ങനെ വലിച്ചു വരെ ആൻറ്റിബയോട്ടിക് കൊടുത്തോണ്ടിരിക്കുക. അത് കൊടുത്ത് ഇവർ കൊടുത്തുന്നല്ല, ആ ഒരു നമ്മൾ പറയാം പനിയുടെ മരുന്ന് കൊടുക്കണ മാതിരി പാരസെറ്റമോൾ കൊടുത്ത് ആ പനി മാറിക്കഴിഞ്ഞാൽ നിർത്താൻ ശരിക്കും. ഇത് അതുപോലെയാണ് ആൻറ്റിബയോട്ടിക്, അസുഖം മാറി ഒറ്റ നിർത്തല, പിന്നൊന്നുമില്ല. അല്ല ഡോക്ടറെ മാറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വരും,
1: വരും
0: അടുത്ത ആഴ്ച വരും സെയിം അസുഖം എന്ന് പറഞ്ഞിട്ട്.
1: ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിനോട് കൂടെ തന്നെ കൂട്ടി പറയാൻ വന്നു, ഇപ്പോൾ ഒരു അസുഖം വന്നു, അതിന് ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷനോട് കൂടി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പായി, വീണ്ടും ചിലപ്പോൾ നെക്സ്റ്റ് സീസണിലായിരിക്കും അത് വീണ്ടും റിഗ്രറ്റ് ആയി വരിക. അപ്പം സെയിം തന്നെ ചെയ്യുന്ന കണ്ടി. അതുപോലെ തന്നെ ചില വീടുകളിൽ ചില പാരൻസ് ചെയ്യുന്നുണ്ട്, ഇപ്പം ഏജ് വലിയ ഗ്യാപ്പില്ലാത്ത മക്കളുള്ള വീടുകളിൽ ഇപ്പോൾ ഒരു കുഞ്ഞിന് ഇതുപോലെ അസുഖം വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അപ്പോൾ അതിന് മെഡിക്കേഷൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കോ സ്റ്റാർട്ട് ചെയ്തു. സെയിം ചിലപ്പോൾ ഒരു വയസ്സ് വിത്തിൻ 1 ഇയർ ഗ്യാപ്പുള്ള മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലത്തെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരും ഇതുപോലെ ചെയ്യുന്ന കണ്ടീഷൻസ് കാണില്ല.
0: എല്ലാ അസുഖവും ആന്റിബയോട്ടിക് വേണ്ട
1: അസുഖമാവില്ല.
0: ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ കൊറോണയുടെ കാര്യം പറഞ്ഞ മാതിരി ചില അസുഖം കൊറോണ തന്നെ അല്ലാതും ബുദ്ധിമുട്ടുകൾ പല പല കാര്യങ്ങൾ അത് കാണാതെ. ഇപ്പൊ നമ്മള് വീട്ടില് ചെലവ് കുറക്കുക എന്ന്
1: പറയുന്നത്
0: ചെലവ് കുറക്കുന്ന പരിപാടിയാണ്. അത് ദ്രോഹം
1: ചെയ്യും.
0: ഉദാഹരണത്തിൽ ഇപ്പോ നമ്മളിപ്പോ ഇതിപ്പോ പറഞ്ഞു വന്നപ്പോഴാണ് ഇപ്പോൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരും. ഗൾഫിൽ പോകുമ്പോൾ ഡോക്ടർ അവിടെ പോയാൽ ഡോക്ടറെ
1: ക്ലൈമറ്റ്
0: ക്ലൈമറ്റ് ചേഞ്ച് വന്നാൽ ഡോക്ടർ ഏത് മരുന്നാണ് കൊടുക്കുക? അപ്പോൾ ആൻറ്റിബയോട്ടിക് വേണം, കഫക്കെട്ടിൻ്റെ മരുന്ന് വേണം ഡോക്ടർ. അപ്പോൾ കഫക്കെട്ടിൻ്റെ മരുന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ അവരോട് തമാശ രൂപത്തിൽ ചോദിക്കും, നിങ്ങളെ കുട്ടിക്ക് ആ സമയത്ത്, അതായത് ദുബായിലിരിക്കുന്ന സമയത്തോ യുഎയിലിരിക്കുന്ന സമയത്തോ, നിങ്ങളെ കുട്ടിക്ക് ന്യൂമോണിയ ആണോ വരുന്നത്, തൊണ്ട ഒഴുപ്പാണോ വരുന്നത്, ചെവിയിൽ പഴുപ്പാണോ വരുന്നത്, മൂത്രമൊഴുപ്പാണ് വരുന്നത്? ഞാൻ അതിനെ ആൻറ്റിബയോട്ടിക് ഇപ്പോൾ പറഞ്ഞു തരാറ്. അതിനർത്ഥം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ആൻറ്റിബയോട്ടിക് തരാൻ
1: കഴിയില്ല,
0: അറിയില്ല. നിങ്ങളെ കുട്ടിക്ക് നാളെ അസുഖം ഏതാ വരുന്നത് അറിഞ്ഞാലും ആൻറ്റിബയോട്ടിക് പറയാൻ പറ്റുള്ളൂ. അതിനെ പ്രവചിക്കാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങളെ കുട്ടിയെ അസുഖം ഉണ്ടാകും നിങ്ങളെ തൊട്ടടുത്ത് ആരെങ്കിലുമൊക്കെ
1: കാണിക്കും.
0: ഞാൻ മരുന്നുകൾ തരാം, ഏത് പനിയുടെ മരുന്ന്, പ്രിക്കോഷൻ, പനിയുടെ മരുന്ന് തരാം, ഛർദിയുടെ മരുന്ന് തരാം, അതും കുഴപ്പമില്ല. അതേസമയത്ത് ഈ ചുമയുടെ മരുന്ന്, ചുമ എന്ന് പറയുന്ന ചുമയുടെ മരുന്ന് വളരെ പ്രശ്നമുള്ള
1: സാധനമാണ്.
0: ഈ ചുമ എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ്. ചുമ എന്തുകൊണ്ടും വരാം, ചെറിയ മൂക്കടഞ്ഞ് ജലദോഷം പിടിച്ച് മൂക്കളെ ബാക്കി കുളിച്ച ചുമ വരും, ചുമ തൊണ്ട ചൊറിഞ്ഞാൽ ചുമ വരും, ശ്വാസം മുട്ട് വന്നാൽ ചുമ വരും, അതേസമയത്ത് ജസ്റ്റ് ഒന്ന് വയറും തേട്ടിക്കഴിഞ്ഞാൽ ചുമ വരും. ഇതിനൊക്കെ ആൾക്കാർ ചുമയുടെ മരുന്ന് പിടിക്കാൻ പോകുന്നുണ്ട്. അതുകൂടി ഞാൻ അതിലൂടെ കൂടെ പറഞ്ഞു വെക്കാം. അപ്പോൾ ചുമയുടെ മരുന്ന് നമ്മുടെ നാട്ടിൽ ചുമയുടെ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടില്ല എന്നാണ്. ശരിക്ക് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്ന എന്തോ ഒരു പുതിയ പുതിയ മാറ്റങ്ങൾ വരും, നല്ല രീതിയിലാണ് ഗവൺമെൻറ് കാര്യങ്ങൾ പോകുന്നത്. ചുമയുടെ മരുന്ന് കൊടുക്കാൻ പാടില്ല, ആൻറ്റിബയോട്ടിക്. ഇതൊക്കെ അനാവശ്യ യൂസുകൾ ഉണ്ടെന്ന് ഗവൺമെൻറ്
1: മനസ്സിലാക്കിയിട്ടുണ്ട്.
0: അതുകൊണ്ടാണ് അവിടെ കുറെ നിയമങ്ങൾ
1: വരുന്നത്.
0: നല്ല കാര്യങ്ങൾ അതൊക്കെ, അതായത് ഡോക്ടറായ ഡോക്ടറെ കാണണം എന്നല്ല പറയണേ, നിങ്ങൾ നിങ്ങളെ കുട്ടീനെ
1: തീർച്ചയായിട്ടും. അപ്പോൾ സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാർ വന്നിട്ട് നാളെ എന്ത് വരും അല്ലെങ്കിൽ എന്തെന്ന് വരും എന്നുള്ള ഊഹത്തിൽ ആ ഒരു ഇദ്ദേഹം മെഡിസിൻ മേടിക്കുന്ന. അപ്പോൾ എന്താ മീൻസ് മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനായിട്ട് വേണ്ടിയുള്ള മെഡിക്കേഷൻസ് വേണമെങ്കിൽ സ്റ്റാർട്ട്
0: ചെയ്യാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തൊണ്ടവഴുപ്പ് എന്നാലും തൊണ്ട നോക്കിയിട്ട് പഴുപ്പിന് ആൻറ്റിബയോട്ടിക് കറക്റ്റ് ഇന്ന ഡോസ് ഇന്ന കോഴ്സ്, ഡോക്ടർമാരെല്ലാവരും രണ്ട് ബോട്ടിൽ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കൊടുക്കുന്നത് രോഗിനെ മനസ്സിലാക്കിയിട്ട് ശരിയാണ് അവർ കുടിക്കില്ല, രണ്ട് ബോട്ടിൽ കുടിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ഉദ്ദേശം, ഡോക്ടർ ഉദ്ദേശം ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ.
1: ഓക്കെ ഓക്കെ. ശരി, അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ പനി എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പനി നമുക്ക് വന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ മെഡിക്കേഷൻസിനൊപ്പം തന്നെ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നതിനെ കുറിച്ചും കൂടി.
0: ഒരു കുട്ടിക്ക് പനി വരാം, ഞാൻ പറഞ്ഞു പനിയുടെ കാരണങ്ങൾ പലതുമായിരിക്കും. സാധാ ജലദോഷം മുതൽ അങ്ങ് തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ ഇൻഫെക്ഷൻ ആയിട്ട് വരാം. പനിയുടെ പനി ഒരു ലക്ഷണം മാത്രമാണ്. അപ്പം പനിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ശരിക്കും ഞാൻ പറയുന്നത് വെച്ചാൽ നനച്ച് തുടക്കുക എന്നറിയും. ടെപ്പിഡ് സ്പഞ്ചിങ് വളരെ വലിയൊരു ചികിത്സ, ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുന്നത്. വീട്ടിലൊരു പാരസെറ്റമോൾ ഇല്ല, കുട്ടിനെ നല്ല പൈപ്പ് വെള്ളം കൊണ്ട് നനച്ച് തുടക്കുക. ഞാനൊരു ഈ പാരൻസിനോട് പറയുമ്പോൾ ഞാനൊരു വാക്കുകൂടെ കൂടെ കൂട്ടും, ഉമ്മമ്മ കാണരുത് കേട്ടോ എന്ന് പറയും. ഉമ്മമ്മ കണ്ട സമ്മതിക്കില്ല, പനിക്കണ കുട്ടിനെ നനച്ച് തുടച്ചാൽ കുളിപ്പിച്ചു. അപ്പോൾ ഉമ്മമ്മ കാണാതെ പോയിട്ട് നനച്ച് തുടച്ചോട്ടോ എന്ന് പറയും. അപ്പോൾ പാരൻസ് ഫസ്റ്റ് മെഡിക്കേഷൻ അത് തന്നെയാണ് നനച്ച് തുടക്കുക. അത് കഴിഞ്ഞിട്ട് പാരസെറ്റമോൾ കറക്റ്റ് ഡോസ്, ആ കറക്റ്റ് ഡോസേജ് അത് ഫാർമസിസ്റ്റിന്, ഇപ്പം ഡോക്ടറെ കാണുമെന്ന് വേണ്ട, പാരസെറ്റമോൾ കിട്ടും ഒരു ഫാർമസിയിൽ, ഫാർമസിസ്റ്റ് വേണം കേട്ടോ, ഫാർമസിസ്റ്റ് ഇല്ല,
1: ക്വാളിഫൈഡ്
0: ഇല്ല, ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവൻ ഡോസ് പറഞ്ഞുതരും. ആ ഡോസ് കറക്റ്റ് കൊടുക്കും. ആ ഡോസ് കൊടുത്ത് അതിൻ്റെ കൂടെ നല്ലപോലെ നനച്ച് ഹൈഡ്രേറ്റും ചെയ്യുക. ഹൈഡ്രേറ്റ് കുട്ടി ഭക്ഷണം പനി എല്ലാവരും പാരസെറ്റമോൾ കൊടുക്കാൻ ആൾക്കാരെല്ലാം ചെറിയ തെറ്റിദ്ധാരണ കൂടി ഉണ്ട് ഇടയിൽ. അപ്പോൾ ആൾക്കാർ പറയും ഡോക്ടർ എൻ്റെ കുട്ടിയൊന്നും കഴിക്കുന്നില്ല, കഴിച്ചിട്ടില്ല നമ്മൾ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ പറയും. ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ പനി വരുമ്പോൾ പനിയുടെ മരുന്ന് ആദ്യം
1: കൊടുക്കുക.
0: ആ ഏത് രീതിയിലും കൊടുക്കുക. നിങ്ങൾ പാരസെറ്റമോൾ ചിലപ്പോൾ സിറപ്പായിട്ട് വരും, കുട്ടി കഴിക്കുന്നത് ചിലപ്പോൾ ഗുളികയായിരിക്കും, ചിലപ്പോൾ കുട്ടി ഒന്നും കഴിക്കണമല്ല സപ്പോസിറ്ററി വെക്കേണ്ടി വരും. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ സപ്പോസിറ്ററി വെച്ചിരും. ഇഞ്ചക്ഷൻ ഇല്ല, ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഐ വി ഇൻഫ്യൂഷനായിട്ടാണ്. പണ്ട് ഐ എം ആയിട്ട് കൊടുത്തിരുന്നു, ഇപ്പം ഐ വി ഇൻഫ്യൂഷനായിട്ടാണ് കൊടുക്കുക. ആൻഡ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്
1: പാരസെറ്റമോൾ
0: ഡ്രോപ്പ് ഡ്രിപ്പിലാണ് കൊടുക്കുക സാധാരണ. അപ്പോൾ കുട്ടികളെ ഞാൻ അധികം കുത്തണ്ടെന്ന് പറയുന്ന ആളാണ്. അപ്പോൾ കുത്തണ്ട, സപ്പോസിറ്ററി വെച്ച് കൊടുത്താൽ അപ്പോൾ ഇത് കൊടുത്ത് ഹൈഡ്രേറ്റ് ചെയ്ത് ശരീരത്തിന് ജലാംശം കയറി കഴിഞ്ഞാൽ കുട്ടി ഒന്ന് പനിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ കുട്ടി ഒന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നും, കുട്ടി കളിക്കാൻ തോന്നും. ആ സമയങ്ങൾ ഭക്ഷണം കൊടുത്തോളൂ, വെള്ളം കൊടുത്തോളൂ. ശരീരത്തിൽ ജലാംശം കുറയരുത്,
1: കുറയരുത്.
0: ഹൈഡ്രേഷൻ ആണ് നിർബന്ധം പനി കുറയ്ക്കാൻ. പനിയുടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എല്ലാവരും തെർമോമീറ്റർ വെച്ചിരിക്കുന്ന
1: ആളാണ്.
0: ടെമ്പറേച്ചറിൻ്റെ വാല്യൂ അല്ല പ്രശ്നം സാറേ. 104 ഡിഗ്രി ഉണ്ടായിരുന്നു, 104 ഡിഗ്രി അല്ല പ്രശ്നം. 104 ഡിഗ്രി വന്നിട്ട് നിങ്ങളെ കുട്ടി എന്താ ചെയ്യണം?
1: അതെ, കുട്ടിയുടെ ആ ഒരു
0: കുട്ടി എന്താ കളിക്കുകയാണോ ചിരിക്കുകയാണോ അതോ ക്ഷീണം പിടിച്ചൊരുത്തിരിക്കുകയാണോ, അതാണ് പ്രശ്നം.
1: ഓക്കെ,
0: അപ്പോൾ കറക്റ്റ് അതാണ് ഒരു പനിയുടെ ചികിത്സ.
1: ഈ
0: പാരസെറ്റമോൾ കൊടുത്ത് പാരസെറ്റമോൾ കറക്റ്റ് ഡോസ് കൊടുത്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഐബുപ്രൊഫെൻ ബ്രൂഫൻ കൊടുക്കാം.
1: ഓക്കെ ഓക്കെ.
0: മെഫെനമിക്കാസിൽ അതിലും സജഷൻ അല്ല,
1: പക്ഷെ
0: ബ്രൂഫൻ കൊടുക്കാം.
1: ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ടോക്കിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ പില്ലറിലൊക്കെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഇപ്പം ഡ്രോപ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം തുപ്പാനോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടൈം ഇപ്പോൾ ഒരു കറക്റ്റ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി ആ ഒരു ഡോസേജ് ആയിരിക്കും അവർ കൊടുക്കുക. അപ്പോൾ അതിൽ ഒമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ ഒമിറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തെ ഡോസ് അവർക്കത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് അപ്പം തന്നെ കൊടുക്കാമോ?
0: ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരമായിട്ട് പറയാം. ഒന്ന്, ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഡ്രോപ്സ് ഉണ്ട്, സിറപ്പ് ഉണ്ട്.
1: ഓക്കെ,
0: നമ്മൾ ഒരു ഏകദേശം ഒരു 6 മാസം 8 മാസം കുട്ടികൾക്ക് ഡ്രോപ്സ് ആയിരിക്കും നല്ലത്.
1: ഓക്കെ ഓക്കെ.
0: ഡ്രോപ്സ് ഇല്ല, ഇനി ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് സിറപ്പാണ്. ചില മരുന്നുകൾക്ക് ഡ്രോപ്സ് അവൈലബിൾ ആവില്ല, സിറപ്പായിട്ട് വരും. ആ ഡ്രോപ്സ് കൊടുക്കുകയാണെങ്കിലും ഫില്ലറുകൾ ഉപയോഗിക്കാം.
1: ഓക്കെ,
0: ഫില്ലർ എടുത്തിട്ട് കുട്ടിക്ക് തുള്ളി തുള്ളി ഇട്ട് തേൻ കൊടുക്കുന്ന മാതിരി കൊടുക്കണം എന്ന് പറയാം. കുട്ടി ശർദ്ദിക്കാതിരിക്കുക. ഇനി ഫില്ലറും ഇല്ല, നമ്മൾ സൂചി വെക്കുന്ന സിറിഞ്ച് ഇല്ല, 5 മില്ലിൻ്റെ സിറിഞ്ച്, അതിൻ്റെ സൂചി കളഞ്ഞിട്ട് ആ സിറിഞ്ചിൽ എടുക്കുക. അളവ് കൃത്യമായിട്ട് എടുക്കുക, 2.5 മില്ലി 3 മില്ലി 5 മില്ലി കൃത്യമായിട്ട്
1: അറിയാൻ പറ്റും.
0: എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് കോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ
1: പാടുള്ളൂ.
0: എല്ലാവരും ചെയ്യുന്ന അണ്ണാക്കിലേക്ക്
1: ഒഴിച്ചു,
0: അണ്ണാക്കിൽ ഒഴിക്കുമ്പോൾ നമ്മൾ
1: പെട്ടെന്ന് പോകുന്നു.
0: കിടത്തിയ ഒരു ഒരു മനുഷ്യന്റെ അണ്ണാക്കിലോട്ട് ഒരു ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കുട്ടി
1: എണീറ്റിരിക്കും.
0: അത് ഒഴിവാക്കാൻ കുട്ടീനെ നമ്മൾ സ്നേഹത്തോടെ മരുന്ന് കൊടുക്കാൻ പഠിക്കുക. നമ്മൾ പറയാം, മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നൊക്കെ നല്ല ടേസ്റ്റിലെ മരുന്നാണ്, ഞങ്ങളൊക്കെ ഒരു നോക്കിക്കണം. അത്യാവശ്യം നല്ല ടേസ്റ്റിലെ മരുന്ന്, ടേസ്റ്റില്ലാത്ത മരുന്ന് ഞങ്ങൾ ഏതും ചെയ്യില്ല. ഞങ്ങൾക്ക് അറിയാതെ അസുഖം മാറണം. ചില മരുന്നുകളൊക്കെ ഉണ്ട്, ഈ സെഫ്രോക്സൈം സിറപ്പുകളൊക്കെ ഉണ്ട്, ഭയങ്കര ബിറ്റർ ടേസ്റ്റാണ്, കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളത് പരമാവധി ഒഴിവാക്കി വെക്കും, ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും.
1: മനസ്സിലായി?
0: അപ്പൊ ഇതാണ് ഒരു രീതി മരുന്ന് കൊടുക്കുന്ന രീതി. ഒന്നെങ്കിൽ സിറിഞ്ചിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഫില്ലറിൽ
1: കൊടുക്കുക.
0: ഒരു 2-3 വയസ്സായി കുട്ടി മേശം വന്ന് എടുത്ത് സിറപ്പ് അടപ്പിലെടുത്ത് കുടിക്കുന്നുണ്ട് കുട്ടിയാണെങ്കിൽ അന്ന് മുതൽ അടപ്പിൽ
1: കൊടുക്കും.
0: ഞാനെല്ലാം സജസ്റ്റ് ചെയ്യണത് എല്ലാവർക്കും, ഇത് ഒരു ഇന്റർനാഷണൽ പോളിസി കൂടിയാണ് ഈ സിറിഞ്ചിൽ. ഇപ്പം നമ്മുടെ നാട്ടിലേ ഉള്ളൂ ഈ അടപ്പിൽ മരുന്ന് കൊടുക്കുന്നത്. വിദേശത്തൊക്കെ ഇപ്പം US എന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു സിറിഞ്ച്
1: ഉണ്ടാവും,
0: കറഞ്ച് സിറിഞ്ച് ഉണ്ടാവും. ആ സിറിഞ്ചിൽ അവർ ഡിപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് പതുക്കെ പതുക്കെ കൊടുക്കുക. കൊടുക്കുന്നത് കോട്ടിലോട്ടായിരിക്കണം,
1: ഓക്കെ ഓക്കെ,
0: അണ്ണാക്കിലൊക്കെ. ഇതാണ് ഒരു രീതി. രണ്ടാമത്, കുട്ടി മരുന്ന് ഛർദ്ദിച്ചു, കുട്ടി മരുന്ന് ഛർദ്ദിച്ചില്ലേ, ആ മരുന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം
1: കൊടുക്കുക.
0: ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല,
1: ഓക്കെ ഓക്കെ ഓക്കെ,
0: ആ കുട്ടി കൃത്യ ഡോസ് കൃത്യ കിട്ടണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം,
1: റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ്റെ ടൈം നമുക്ക് ഏകദേശം ഇവിടെ ഇപ്പോൾ പൂർണ്ണമാകുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ആൻറ്റിബയോട്ടിക് കുട്ടികളുടെ പനിക്കുള്ള ഒറ്റമൂലി എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഷെഫീഖ് സാറാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് ആവശ്യമായ കുറേ നിർദ്ദേശങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ച ഡോക്ടർ മുഹമ്മദ് ഷെഫീഖ് സാറിന് പീസ് റേഡിയോയിലൂടെ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിച്ച് അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാന്ത, അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ഒരു വികൃതി കാണിച്ചൊരു കുട്ടി, അവൻ്റെ വികൃതി റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു റോട്ടിൽ ആണി തറച്ചു വെക്കാം. അപ്പോൾ ആണി തറച്ച് വണ്ടി പഞ്ചറായി, അവർ പ്രയാസപ്പെടുന്നതിൽ അവനൊരു ഒരു കുസൃതി. ഒരു തവണ ഇതുപോലെ ആ റോഡിൽ ഇങ്ങനെ ഒരു ആണി തറച്ചു വെച്ച് അടുത്ത വണ്ടി വരുന്നു നോക്കി നിൽക്കണം. പെട്ടെന്ന് ഒരു ചീറിപ്പാഞ്ഞ് ഒരു കാറ് വരുന്നു. കാറ് അവിടെ തന്നെ പഞ്ചറായി, അവിടെ വെയിറ്റ് ചെയ്യുന്നു, അടുത്ത വണ്ടിക്ക് കാത്തിരിക്കുന്നു. അപ്പോൾ കാറിൻ്റെ അകത്ത് ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയാണ്, ഭർത്താവുമുണ്ട്. അപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ളത്, ആ കാറിൽ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉടനെ തന്നെ ആ കുട്ടി അറിയുകയും അവന് വിഷമം തോന്നുകയും ആ കാറ് ഹോസ്പിറ്റലിൽ എത്താൻ താമസിച്ചത് കാരണം അവിടെ എത്തുന്നതിൻ്റെ മുമ്പായി തന്നെ ആ സ്ത്രീ, സാധാരണഗതിയിൽ ആ സ്ത്രീ മരണപ്പെട്ടു എന്ന വിവരം അറിയുകയും അതിൻ്റെ പേരിൽ വലിയ ദുഃഖവും വിഷമവും ആ കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഭയങ്കര വിഷമം, ഭയങ്കര ദുഃഖം ഉണ്ടായി. അപ്പം അവരെ പോയി കാണണം, മാപ്പ് പറയണം. അങ്ങനെ തീവ്രമായ ദുഃഖവും വിഷമമായിട്ട് അവരെ കണ്ടെത്തി അവസാനം അവരോട് പോയിട്ട് കരഞ്ഞു മാപ്പ് പറയണം, എൻ്റെ കാരണത്താൽ മരണപ്പെട്ടല്ലോ, ഞാൻ കാണിച്ച ഈ ഒരു മോശത്തരം കൊണ്ട് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന്. അപ്പോൾ അതിതീവ്ര ദുഃഖത്തിലുള്ള ആ കുട്ടിയെ കണ്ട് അവിടുന്ന് മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, അവർ മരണപ്പെട്ടത് അങ്ങനെ പഞ്ചറായതുകൊണ്ടോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ടൊന്നല്ല, നേരത്തെ എന്തായിരുന്നു അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. അപ്പോഴാണ് ആ കുട്ടിക്ക് ഞാൻ ചെയ്ത തെറ്റിനല്ലോ എന്നുള്ളൊരു സമാധാനത്തോടു കൂടി തിരിച്ചുപോയി. സത്യത്തിൽ അയാൾ അവിടെ കള്ളം പറഞ്ഞതായിരുന്നു, കാരണം ഇനി അത് ആലോചിച്ചുകൊണ്ട് ആ കുട്ടി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു കഥ വായിക്കുകയുണ്ടായി. അത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്, പലപ്പോഴും ഒന്ന് അവനവൻ ചെയ്ത തെറ്റിലുള്ള പശ്ചാത്താപം, ചിലതോരോ അവസരങ്ങളായിരിക്കാം, എന്തെങ്കിലും അനാശ്യാസ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ആവേശത്തിൽ എന്തെങ്കിലും ചെയ്തു വെക്കും, ചില കുസൃതികളോ ബാക്കികളോ, കുട്ടികളാവട്ടെ വലിയവരാവട്ടെ ആരാവട്ടെ. പക്ഷെ അതൊരു വലിയ അപകടമായി, വലിയൊരു അപരാധമായി എന്ന് ബോധ്യപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന മനസ്താപം, പശ്ചാത്താപത്തിൻ്റെ മനസ്സ്. അപ്പോൾ ഒരു സൃഷ്ടികളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകൾ വ്യക്തികളോട് ചെയ്ത അപരാധങ്ങൾക്ക് അവരോട് മാപ്പ് പറയാനുള്ള ആ ഒരു മനസ്ഥിതി, അപ്പോൾ അവരോട് പോയി പറഞ്ഞപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുകയും ചെയ്ത ഒരു രീതി ആ കഥയിൽ നിന്ന് കിട്ടുകയുണ്ടായി.
3: പുറത്തു കൊടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ആ ഒരു അവസ്ഥയിൽ പ്രിയതമ മരിച്ചു കിടക്കുമ്പോൾ ആ ഒരു സമയത്ത് പുറത്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു മനസ്സിൻ്റെ വിശാലതയാണ്. പലപ്പോഴും പലർക്കും കഴിയാത്തൊരു കാര്യവുമാണത്. പക്ഷെ അതേ ഒരു ആംഗിളിൽ അല്ലെ അതേ ഒരു അവസ്ഥയിൽ ഞാനും നാളെ പിറ്റേന്ന് വരാമെന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ടാവാറില്ല, ആലോചിക്കാറില്ല. പ്രഷർ പോയിന്റിൽ ഉള്ളതുകൊണ്ടാവാം, അതല്ലെങ്കിൽ അപ്പോഴുള്ള ദേഷ്യമാകാം, എന്തുമാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പുറത്തു കൊടുക്കുക, നാളെ നമ്മളായിരിക്കും അതേ അവസ്ഥയിൽ മറ്റൊരാളുടെ മുന്നിൽ നിൽക്കേണ്ടി വരിക. അപ്പോൾ വിശാല മനസ്കതയോടു കൂടി മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ളൊരു വിശാല മനസ്കത നമ്മളെല്ലാവരും കാണിക്കേണ്ടതുണ്ട് എന്നുള്ള കഥ കേട്ടപ്പോൾ തോന്നി.
4: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് ഹൃദയവസന്തം പ്രോഗ്രാമാണ്. ഹൃദയവസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള അവസരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഹജ്ജിൻ്റെ ഭാഗമായി ചെയ്യേണ്ട മുടികളയൽ, ബലിയെറുക്കൽ, കഅബയെ തവാഫ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കൽപ്പന, ഇതിലെ ഖുർആനിക അധ്യാപനങ്ങൾ നമുക്ക് കേൾക്കാം. ഹൃദയവസന്തത്തിൽ അബ്ദുൽ വഹാബ് സലാഹി, നിലമ്പൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. പ്രിയം ഉള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഹജ്ജിൽ ബലികർമ്മവും ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിശുദ്ധ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരാൻ വിളംബരം ചെയ്യുന്നതും അവർ നടന്നുകൊണ്ടും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ടും അതേപോലെ വിദൂരമായ മലമ്പാതകൾ താണ്ടിക്കൊണ്ടുമെല്ലാം അവിടെ എത്തുമെന്നും അതേപോലെ അള്ളാഹു അവർക്ക് നൽകിയ ബലിമൃഗത്തിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അവയെ അറുക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും അതേപോലെ പാവങ്ങളായ പ്രയാസപ്പെടുന്ന ആളുകളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം എന്ന് തുടങ്ങിയ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ ആ ഒരു കർമ്മമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിക്കുന്നത്. പിന്നെ അവർ നീക്കിക്കളയുകയും ചെയ്യട്ടെ തഫസഹും അവരുടെ അഴുക്ക് മാലിന്യം, അവർ തങ്ങളുടെ ആ മാലിന്യത്തെ നീക്കിക്കളയട്ടെ എന്നാണ്. സുമ്മൽ യഖ്ലൂ തഫസഹും, പിന്നീട് അവർ അവരുടെ ആ മാലിന്യത്തെ നീക്കിക്കളയട്ടെ. വൽയൂഫൂ നുദൂറഹും, വൽയൂഫൂ അവർ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ, നിറവേറ്റുകയും ചെയ്യട്ടെ. നുദൂറഹും അവരുടെ നേർച്ചകൾ, നെതിറുകൾ, അവരുടെ നേർച്ചകൾ അവർ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. വല്യത്തവ്വഫു ബിൽ ബൈത്തിൽ അതീഖ്, വല്യത്തവ്വഫു അവർ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ, പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യട്ടെ. ബിൽ ബൈത്തിൽ അതീഖ്, ആ പുരാതനമായ ഭവനത്തെ. അതീഖ് എന്ന് പറഞ്ഞാൽ പുരാതനമായ, കദീമായ, പഴയ എന്നൊക്കെ അർത്ഥം. അപ്പം മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, അവർ തങ്ങളുടെ മാലിന്യത്തെ നീക്കം ചെയ്യുകയും തങ്ങളുടെ നേർച്ചകളെ പൂർത്തീകരിക്കുകയും ആ പുരാതന ഭവനത്തെ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ എന്നുള്ള കൽപ്പനയാണ്, അഥവാ ഹജ്ജിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പറയുന്നത് സുമ്മൽ യഖ്ലൂ തഫസഹും എന്നാണ്, അവരവരുടെ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ എന്നതാണ്. അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം. മിൻ ഹൽക്കിർഇസ്, ഹൽക്കിർഇസ് തലയിലെ മുടി കളയുക, അതുകൊണ്ടുള്ള ഉദ്ദേശം ആ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശമായിക്കൊണ്ട് പറയുന്നത് മുടി കളയട്ടെ എന്നതാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത്തരം കാര്യങ്ങളൊന്നും പറ്റുകയില്ല. എന്നാൽ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ അവസാനമായിക്കൊണ്ട് ആ മുടി കളയുന്നതോടുകൂടി അവൻ ഇഹ്റാമിൽ നിന്നും തഹല്ലുലാകുന്നു. പിന്നീട് അവന് കുറെ കാര്യങ്ങൾ അനുവദിക്കപ്പെട്ട കാര്യങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ആ ഹൽഖുറഇസ് തലയിലെ മുടി കളയുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി വലുബുസുസിയ, മറ്റു വസ്ത്രങ്ങൾ ധരിക്കുക, ഇഹ്റാമിന്റെ വേഷമല്ലാത്ത മറ്റു വേഷങ്ങൾ ധരിക്കുക, വഖസ്സുൽ അൽഫാർ നഖം വെട്ടുക തുടങ്ങിയതായ ഈ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്നതും തഫ്സീറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സുമ്മൽ യഖ്ലൂ തഫസഹും, അവരവരുടെ തങ്ങളുടെ ആ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ തല മുണ്ഡനം ചെയ്ത് ആ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകുന്ന ആ ഒരു കാര്യമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. രണ്ടാമതായി പറഞ്ഞ വൽയൂഫൂ നുദൂറഹും, വൽയൂഫൂ നുദൂറഹും അവരവരുടെ നെതിറുകൾ പൂർത്തീകരിക്കട്ടെ എന്നാണ്. ഇവിടെ എന്താണ് ഈ നെതിർ? അതും തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ ധാരാളം അഭിപ്രായങ്ങൾ അതിൽ കാണാം. അതിൽ കൂടുതലായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ നെതിറു കൊണ്ടുള്ള ഉദ്ദേശം അവർക്ക് നൽകിയ ആ ബലിമൃഗത്തെ അറുക്കുക എന്നതാണ്. ബലിമൃഗത്തെ അറുക്കലാണ് അവിടെ ആ നെതിറ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നത്. നെതിറുൽ ഹജ്ജ് വൽ ഹദി എന്നാണ്. ആ ഹജ്ജ് അതൊരു നേർച്ചയാണ്, അതേപോലെ ബലിമൃഗം അതൊരു നേർച്ചയാണ്, അതേപോലെ തന്നെ വേറെ കാണാൻ നമുക്ക് അദ്ദബായി ബലിമൃഗങ്ങൾ. ഇങ്ങനെ അതുകൊണ്ടുള്ള ഉദ്ദേശമായിട്ട് കൂടുതലായിട്ടും നമുക്ക് വിശദീകരിച്ച് തന്നത് ബലിമൃഗം എന്നാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയും. അതാണ് അവരുടെ ആ വൽയൂഫു നുദൂറഹും, അവരവരുടെ നെതിറുകൾ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇനി വീണ്ടും അതിനെ വിശദീകരണങ്ങൾ നമുക്ക് വേറെയും കാണുവാൻ സാധിക്കും. തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരാൾ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു നേർച്ചയുടെ ഭാഗമായി വരുമെന്നാണ്. നദറുൽ ഹജ്ജ്, ഒരാൾ നദറുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ ഫക്കുല്ലു മൻ ദഖലൽ ഹജ്ജ ഫഅലൈഹി മിനൽ അമലി ഫീഹി. ഒരാൾ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് അവന്റെ മേൽ ബാധ്യതയാണ് എന്നാണ്. അതിലെന്തെല്ലാം പെടും? അത്തവാഫു ബിൽ ബൈത്ത്, ആ കഅബാലയത്തെ തവാഫ് ചെയ്യൽ, വബൈന സഫാ വൽ മർവ, സഫാ മർവക്കിടയിലുള്ള സഈ, വൽ മുസ്ദലിഫ, ആ മുസ്ദലിഫയിലുള്ള താമസം, വറമ്യുൽ ജിമാർ, ജംറകളിൽ കല്ലെറിയൽ. ഇതേപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് അവരോടെന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ ഈ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കലാണ് വൽ യൂഫൂനുദൂറഹും എന്ന് പറഞ്ഞാൽ ആ തരത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വിശദീകരണങ്ങൾ നൽകപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വൽ യൂഫൂനുദൂറഹും എന്ന് പറയുമ്പോൾ ആ ഹജ്ജ് എന്ന് പറയുന്ന ആ ഒരു കർമ്മം തന്നെ ഒരു നെതിറാണ്. അപ്പൊ അതിനോടനുബന്ധമായി എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം പൂർത്തീകരിക്കണം. ഇനി അതല്ല ഹജ്ജിന്റെ ഭാഗമായിട്ടൊരു ബലിയറുക്കുക എന്നത് നെതിറായിട്ട് വരും. അപ്പോൾ ആ ബലിയറുക്കൽ വല്യൂഫൂനുദൂറഹും എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടുള്ള ബലികർമ്മം നിർവഹിക്കുക എന്ന് ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ വായിക്കുമ്പോൾ ഒരാൾ ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു നെതിറാണ്. അപ്പൊ അതിനോടനുബന്ധമായി എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അതാണ് മൻ ദഖലൽ ഹജ്ജ ഫഅലൈഹി മിനൽ അമലി ഫീഹി എന്ന് പറഞ്ഞത്. ആരെങ്കിലും ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിലെന്തെല്ലാം കർമ്മങ്ങൾ വരുന്നുണ്ടോ ആ കർമ്മങ്ങളെല്ലാം ചെയ്യൽ അവന്റെ ബാധ്യതയാണ്. അതാണ് വൽ യൂഫൂനുദൂറഹും, അവരവരുടെ നെതിറുകൾ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. ഇങ്ങനെയൊക്കെ അതിന് വിശദീകരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ കഴിയും. പിന്നെ മൂന്നാമതായിട്ട് അതിൽ പറഞ്ഞത് വല്യത്തവ്വഫു ബിൽ ബൈത്തിൽ അതീഖ്, ആ പുരാതനമായ ഭവനത്തെ അവൻ എന്ത് ചെയ്യട്ടെ, തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ്. അതീഖ് എന്ന് പറഞ്ഞാൽ ഖദീം, പഴയ എന്നർത്ഥം. അപ്പോൾ പുരാതനമായ ഭവനത്തെ അവൻ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ. മുജാഹിദ് റഹിമുല്ലാഹി പറഞ്ഞു അത്തവാഫുൽ വാജിബു യൗമൻ നഹർ, അഥവാ പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ പത്തിന്റെ അന്ന് ഹജ്ജിൻ്റെതായിട്ട് നിർബന്ധമായി ചെയ്യേണ്ട തവാഫാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. നമ്മൾ ഹജ്ജിന് വേണ്ടി ചെല്ലുമ്പോൾ തവാഫുൽ ഖുദൂമുണ്ട്, തവാഫുൽ ഇഫാദയുണ്ട്, തവാഫുൽ വിദാ ഉണ്ട്, അങ്ങനെ പലതായ തവാഫുകൾ ഉണ്ട്. അതിൽ ദുൽഹിജ്ജ പത്തിന്റെ അന്നാണ് ഹജ്ജിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി കർമ്മങ്ങൾ ചെയ്യാനുള്ളത്. ആ കർമ്മങ്ങളിൽ ഒന്ന് തവാഫാണ്, അതും ചെയ്യേണ്ടത് ദുൽഹിജ്ജ പത്തിന്റെ എന്നാണ്. അതാണിവിടെ ഉദ്ദേശിക്കുന്നത്. ഖാല മുജാഹിദ് യഅനി അത്തവാഫുൽ വാജിബ് യൗമൻ നഹർ, ആ യൗമുൻ നഹറിൽ പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ പത്തിന്റെ അന്ന് നിർബന്ധമായി ചെയ്യേണ്ട തവാഫാണ് വല്യത്തവ്വഫു ബിൽ ബൈത്തിൽ അതീഖ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് വിശദീകരിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഫഇൻ ആഖിറൽ മനാസിക്കി അത്തവാഫു ബിൽ ബൈത്ത്, ആ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അവസാനമായി വരുന്ന ഒരു കാര്യമാണ് കഅബാലയത്തിൽ തവാഫ് ചെയ്യുക. ആ തരത്തിലും അതിന് വിശദീകരിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ ചെറിയൊരു ആയത്താണെങ്കിലും ആ ഹജ്ജില് പ്രധാനമായി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത് എന്നർത്ഥം. സുമ്മൽ യഖ്ലു തഫസഹും, പിന്നീട് അവർ അവരുടെ ആ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ. വൽ യൂഫൂനുദൂറഹും, അവരവരുടെ നെതിറുകൾ പൂർത്തീകരിക്കട്ടെ. വല്യത്തവ്വഫു ബിൽ ബൈത്തിൽ അതീഖ്, അവർ അവരുടെ ആ പുരാതന ഭവനത്തെ അവർ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ. ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. വിശാലമായ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. കൃത്യമായിട്ടത് പഠിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. സുമ്മൽ യഖ്ലു തഫസഹും, വല്യൂഫൂനുദൂറഹും വല്യത്തവ്വഫൂ ബിൽ ബൈത്തിൽ അതീഖ്. ഹജ്ജിന്റെ കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ കൃത്യമായി പഠിച്ച് ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുക. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ ആയത്തും അതിൻ്റെ പദാനുപദ അർത്ഥങ്ങളും ആശയങ്ങളും അതിൻ്റെ ഉദ്ദേശങ്ങളുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാഹ്, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. ഹജ്ജിന്റെ ഭാഗമായി ചെയ്യേണ്ട മുടികളയൽ, ബലിയറക്കൽ, കഅബയെ തവാഫ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കൽപ്പന. സംസാരിച്ചത് അബ്ദുൽ വഹാബ് സലാഹി, നിലമ്പൂർ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ദൃശ്യം. യാത്രാ വിവരണവുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇബിനു അലി എടത്തനാട്ടുകര, കൂടെ വി ടി അബ്ദുസലാം. പറമ്പിക്കുളത്തേക്ക് കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു യാത്ര പോവാം. ഒരുപാട് പ്രദേശങ്ങൾ കാണാനും അനുഭവിക്കാനും ഇഷ്ടപ്പെട്ട ആളുകളാണ് എല്ലാവരും. യാത്രകൾ ഏത് സമയത്ത് നമുക്ക് സാധിക്കണമെന്നില്ല, പക്ഷേ യാത്രാ വിവരണങ്ങൾ പീസ് റേഡിയോയിലൂടെ ദൃശ്യം പ്രോഗ്രാമിലൂടെ അതാത് സന്ദർഭങ്ങളിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. മുമ്പുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മുടെ കൂടെ എഴുത്തുകാരനും യാത്രക്കാരനും ഒക്കെ ആയിട്ടുള്ള ഇബിനു അലിക്കാണ് കൂടെയുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും സ്സലാം വറഹ്മത്തുള്ള.
1: ഇബിനു അലിക്ക, മുമ്പ് നമ്മൾ രാജസ്ഥാനിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള ദൃശ്യം അതായിരുന്നു നമ്മൾ മുമ്പ് ചെയ്ത് ലാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു,
2: ജയ്സാൽമീർ യാത്ര.
1: ശ്രോതാക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്ര വിവരണമായിരുന്നു എന്നുള്ള പിന്നീട് അതിൻ്റെ വിവരമൊക്കെ കിട്ടിയിട്ടുണ്ടായി. സന്തോഷം. ഇപ്പോൾ ഈ നമ്മൾ കേൾക്കാൻ പോകുന്ന ദൃശ്യം പ്രോഗ്രാമിലെ പറമ്പിക്കുളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് അല്ലേ? സമുദ്രനിരപ്പിൽ നിന്നും 300 മുതൽ 1438 വരെ ഉയരത്തിലുള്ള പർവ്വത നിരകളാൽ പാലക്കാട് ജില്ലയിൽ സമ്പന്നമായി കിടക്കുന്ന വന വിഭവങ്ങളിലും ഒരുപാട് നദികളും ഒക്കെയുള്ള വളരെ മനോഹരമായ ഒരു പ്രദേശം പറമ്പിക്കുളം. പലർക്കും കേട്ട് പരിചയമുള്ളതാണ്. പറമ്പിക്കുളത്തിനെ ശരിക്കും അറിഞ്ഞ് ആസ്വദിച്ച ഒരു യാത്രയുടെ വിവരണം, ആ വിവരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: ഇൻഷാല്ലാ.
1: ഒരുപാട് യാത്രകൾ നടത്തിയാണ്, പക്ഷേ പറമ്പിക്കുളം മറ്റ് യാത്രകളിൽ നിന്നും എങ്ങനെയാണ് വേറിട്ട്